0: കാരണമാണ് ആൾക്കാർ, അല്ലാതെ
1: കൊളസ്ട്രോൾ കൊണ്ട് ഒരാൾ മരിക്കൂല.
0: ഇല്ല, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അസുഖങ്ങളിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്.
1: കൊളസ്ട്രോളിൽ പിന്നെ രണ്ട് തരം കൊളസ്ട്രോളുകളെ പറ്റിയാണ് ആൾക്കാർ സംസാരിക്കാറ്. ഒന്ന് നല്ലത്, ചീത്തത്. ഈ നല്ലതും ചീത്തതും എങ്ങനെ, ഈ കൊളസ്ട്രോളിൽ നമുക്ക് നല്ലത് എന്താണ് ചീത്തത് എന്താണെന്നൊന്ന് പറഞ്ഞാവോ?
0: അതെ, അത് ബേസിക്കലി നമ്മൾ അതിൻ്റെ ഡെൻസിറ്റി വെച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്. മീൻസ് സയൻറ്റിഫിക്കലി അത് ലോ ഡെൻസിറ്റി ലിപ്പിഡ്, ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, അതാണ് ബേസിക്കലി. ഹൈ ഡെൻസിറ്റി ലിപ്പിഡാണ് നല്ല കൊളസ്ട്രോൾ. അത് നല്ല കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണം അതിൻ്റെ വലിപ്പം വലുതാണ്, ഒന്ന്. എന്നാൽ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ ആണെങ്കിൽ ചെറുതാണ്. അതായത് നമ്മളൊരു ക്രിക്കറ്റ് ബോളും അതുപോലെ നമ്മളൊരു ഫുട്ബോളുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ക്രിക്കറ്റ് ബോൾ ഒരു വാളിൽ എറിഞ്ഞിട്ടുണ്ടാക്കുന്ന ഡാമേജ്, അല്ലെങ്കിൽ ഒരു ഒരാളുടെ മേത്ത് എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ് വളരെ കൂടുതലാണ് ഫുട്ബോൾ എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ്.
1: അത്
0: അപ്പോൾ അതാണ് ആ രക്തക്കുഴലിൽ പോയി ചെറിയ ഈ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ പോയിട്ടാണ് ഈ പറയുന്ന എന്തുണ്ടാക്കുന്നത്, ഈ രക്തത്തിൽ രക്തക്കുഴലിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക കാരണം അതാണ്.
1: ചീത്ത കൊളസ്ട്രോൾ ആണ് ഈ
0: ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ. അത് ഏറ്റവും കൂടുതലുള്ളത് ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ നമ്മളീ പറഞ്ഞ പോലെ എണ്ണക്കടികൾ, അതുപോലെ അങ്ങനെയുള്ള കുറേ ഭക്ഷണങ്ങളാണ് കൂടുതൽ അത് കാണുന്നത്, ഒന്ന്. പിന്നെ അതുപോലെ ഗുഡ് കൊളസ്ട്രോൾ, അതായത് HDL എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, ആ സാധനം, അതുള്ളത് ഈ പറഞ്ഞ നട്ട്സുകളിൽ, അതുപോലെ മറ്റ് പിസ്ത, ബദാം, അതുപോലെ പല സാധനങ്ങളിലും അത് കാണാറുണ്ട്.
1: ഇത് നല്ല കൊളസ്ട്രോള് വേണമെന്നാണോ, അതോ നല്ല കൊളസ്ട്രോള് കുറഞ്ഞാലാണ് അസുഖം വരിക, എങ്ങനെയത്?
0: നല്ല കൊളസ്ട്രോളാണ് നമുക്ക് ഒരു പരിധിവരെ നമ്മൾ കൊളസ്ട്രോളിനെ നമ്മൾ രക്തത്തിൽ നിന്ന് ലിവറിലേക്ക് എത്തിച്ച് രക്തത്തിൽ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നത്.
1: നല്ല കൊളസ്ട്രോൾ,
0: അതായത് എന്നാൽ ചെറിയ കൊളസ്ട്രോൾ അങ്ങനെ, ചെറിയ കൊളസ്ട്രോൾ, ഈ ചെറിയ കൊളസ്ട്രോൾ നമ്മളെ ബോഡിയിലെ ഷുഗറുമായിട്ടും കമ്പൈൻ ചെയ്തിട്ടും അതുപോലെ രക്തത്തിലെ രക്ത ധമനികളുടെ മനിയ വാളുകളിൽ, അതായത് അതിൻ്റെ ഓരോ അറേൻ്റെ ഓരോ ഭാഗത്തുകൾ പോയി പറ്റിപ്പിടിച്ച് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കുക, രക്തക്കുഴലിൽ നീർക്കെട്ടുണ്ടാക്കുക, അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചെറിയ കൊളസ്ട്രോളാണ്.
1: ഈ കൊളസ്ട്രോള് താനേ ഉണ്ടാവുമോ, അതോ കൊളസ്ട്രോള് ഒരു ഒരാളുടെ ശരീരത്തിലെ കൊളസ്ട്രോള് താനേ ഇൻബോണായിട്ട് ഉണ്ടാവുന്നതാണോ, അതോ നമ്മൾ ഭക്ഷണത്തിൽ ഭക്ഷണം കൊണ്ട് മാത്രമാണോ ഈ കൊളസ്ട്രോള് വരുന്നത്?
0: അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആൾക്കാരുടെ ജന്മനാൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതിന് പറയുന്നത് ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്നാണ് പറയുക, അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. അത് സം ജനറ്റിക് മ്യൂട്ടേഷൻസ് കാരണമാണ് നമ്മുടെ ബോഡിയിൽ അങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. അവരുടെ കൊളസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആൾക്കാരുടെ കാണുന്നതിനെ ബോഡിയിലേക്കാൾ വളരെ കൂടുതലായിരിക്കും. അത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ, ഇപ്പം സ്കിന്നുകളിൽ, അതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടുതലായിട്ട് കാണുന്നത് അത് നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടും അതുപോലെ നമ്മുടെ വ്യായാമക്കുറവുകൾ കൊണ്ട്, നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയും നമ്മൾ ഇന്ന് എങ്ങനെയാണല്ലോ, അപ്പം അതൊക്കെ കൊണ്ട് ഉണ്ടാവുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന കൂടുതൽ കൊളസ്ട്രോളിൻ്റെ ഒരു കാരണം.
1: കാരണം ഈ ആളുകൾ പറയാറുണ്ട് തടി കൂടി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവും, തടി ഇല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല, അങ്ങനെ അത് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? തടി ഒരാളുടെ വണ്ണം ഈ കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ?
0: നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ്, അതാണ് അതിൻ്റെ കോമ്പൗണ്ട് ഫാറ്റി ആസിഡ്. അത് സാധാരണ നമ്മൾ ഈ തടിയുള്ള ആൾക്കാർക്ക് പൊതുവെ ഫാറ്റിൻ്റെ ഡെപ്പോസിഷനാണ് ഈ തടി കൂടുതൽ നമുക്ക് കാണിക്കുന്നത്. എന്നാൽ മസിൽ ഗ്രോത്ത് ഉള്ളവർക്ക് മസിലിൻ്റെ ഗ്രോത്ത് കൊണ്ടാണ് തടി ഉണ്ടാകുന്നത്. ഈ ഫാറ്റ്, അതായത് നമ്മുടെ ഈ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ആൾക്കാർക്ക് വയറ് ചാടുന്നത്, അത് ഫാറ്റി ആസിഡാണ്, ഫാറ്റി ആസിഡിൻ്റെ ഡെപ്പോസിഷൻ. അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഷുഗറും കൊളസ്ട്രോളും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഷുഗറാണ് ആക്ച്വലി കൊളസ്ട്രോളായി മാറുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബോഡിയിൽ നമ്മൾ ഷുഗറുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ, അതായത് ഈ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികൾ കഴിക്കുന്ന ചീസ്, ബർഗർ, അതുപോലെ സ്വീറ്റായ കുറേ സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ വളരെ നല്ല, അതായത് ഷുഗർ സ്പൈക്ക് എന്ന് അതിന് പറയാം, ഷുഗർ സ്പൈക്ക് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ബോഡി ഒരു കാര്യം ചെയ്യുന്നത് ആ ഷുഗറിനെ അതിനെ നമ്മൾ ലിപ്പിഡാക്കി ലിവറിൽ സ്റ്റോർ ചെയ്ത് ചെയ്യുക. അതായത് നമ്മുടെ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഈ പറയുന്ന ഷുഗറുകളിലൊക്കെ പോയി നമ്മളെ ലിവറിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു സ്ഥലം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ലിവറാണ്, എന്നാൽ മറ്റ് സ്ഥലം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളാണ്. അതാണ് നമ്മൾ ഈ പറഞ്ഞ അഡിപ്പോസ് ടിഷ്യൂ, അതോ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അതോടെ ആ ഡെപ്പോസിറ്റ് കൂടുന്നത് കൊണ്ടാണ് അമിതവണ്ണം വരുന്നത്.
1: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഈ ജനറ്റിക്കായിട്ടുള്ള കൊളസ്ട്രോളുകൾ ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ കൊളസ്ട്രോളുകൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയാം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ടാവും. ഒരാൾക്ക് ഇപ്പോൾ എൻ്റെ ഉപ്പാക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ആ കൊളസ്ട്രോൾ വരാതിരിക്കാനോ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എനിക്ക് കൊളസ്ട്രോൾ കിട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും പ്രിക്കോഷൻസ് ചെയ്യേണ്ടതുണ്ടോ?
0: അതായത് നമ്മൾ ആദ്യം കൊളസ്ട്രോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, എങ്ങനത്തെ കൊളസ്ട്രോളാണ്, മരുന്ന് കഴിച്ചിട്ട് ആ കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ, അതിനുള്ള ടെസ്റ്റുകളുണ്ട്, കുറച്ച് ഹൈ ലെവൽ ടെസ്റ്റുകളുണ്ട്, അതൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് അറിയുക. ബേസിക്കലി നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുക എന്നുള്ളത് നമ്മൾക്ക് വളരെ സിമ്പിളായ കാര്യമാണ്. അതിനൊരുപാട് മെത്തേഡുകളുണ്ട്. ഇന്ന് ഏറ്റവും ആൾക്കാർ കൂടുതൽ ഫോളോ ചെയ്യുന്നത് മരുന്ന് കുടിച്ച് കുറയ്ക്കുകയാണ്. ഈ മരുന്ന് കുടിച്ചിട്ടും കുറയാത്ത കൊളസ്ട്രോളുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പല രീതികൾ മുന്നോട്ട് വെക്കുന്നത്.
1: നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ, ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് കൊളസ്ട്രോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധ ഒരു വ്യക്തി നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒന്ന് പറയാമോ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ?
0: അങ്ങനെ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരാൾക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, അതായത് കൊളസ്ട്രോൾ മരുന്ന് നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന മരുന്നുകൾ അലർജി ആണെങ്കിൽ അവർക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റില്ല, അപ്പോൾ അവരെന്താണ് ചെയ്യുക?
1: അപ്പോൾ ഡോക്ടറോട് ചോദിക്കും, ഇനി അടുത്ത സൊല്യൂഷൻ എന്താ ഡോക്ടറെ ചോദിക്കും.
0: ആ അവിടെയാണ്, അതായത് ഈ മരുന്നുകൾ അലർജി ആയവർക്ക് കണ്ടുപിടിച്ച ഒരു പ്രതിവിധിയാണ് ഭക്ഷണ രീതി. അതായത് വളരെ എഫക്റ്റീവായ ഒരു ഭക്ഷണ രീതിയാണ് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നൊക്കെ പറയും അതിന്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കൊളസ്ട്രോളിൻ്റെ അളവ് രക്തത്തിൽ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ എയിം. അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് നമ്മൾ പറയുന്ന ഫസ്റ്റാണ് ലീഫി വെജിറ്റബിൾസ് ധാരാളമായി കഴിക്കുക.
1: ലീഫി
0: വെജിറ്റബിൾസ്, ആ ലീഫി വെജിറ്റബിൾസ് കഴിക്കുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിലെ കൊളസ്ട്രോള് ശരീരത്തിലെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ സാധനം കുറയ്ക്കുന്നുണ്ട്. മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് നമുക്കറിയാം അലർജി പോലെയുള്ളത് വന്നാൽ നമുക്ക് ആ മരുന്ന് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്ത് എങ്ങനെ കൊളസ്ട്രോൾ കുറയ്ക്കാം എന്നുള്ളത് അവിടെയാണ് നമ്മൾ ഈ ഒരു സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നാണ് അതിന് പറയുന്നത്,
1: പോർട്ട്ഫോളിയോ
0: ഡയറ്റ്. അതായത് അത് പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റാണ്, പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റ്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് പ്ലാന്റ് സ്റ്റിറോൾസ്. പ്ലാന്റ് സ്റ്റിറോൾസ് എന്ന് പറഞ്ഞാൽ അത് മെയിൻലി നമ്മൾ അത് കൂടുതലുള്ള നട്ട്സുകൾ, ആൽമണ്ട്സുകൾ, അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതിൽ കൂടുതലുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ഡൈജഷനെ നമ്മൾ എന്താക്കുകയാണ്, അത് ഇൻഹിബിറ്റ് ചെയ്യാണ്, അതായത് ഡൈജഷൻ കുറയ്ക്കുകയാണ്.
1: കൊളസ്ട്രോൾ ഡൈജസ്റ്റ് ചെയ്യാതിരിക്കും.
0: അപ്പോൾ കൊളസ്ട്രോൾ അത് നമുക്ക് നമ്മളെ രക്തത്തിലേക്ക് വരുന്നത് വളരെ കുറയാണ്.
1: ഡൈജസ്റ്റ് ആയാലാണുള്ളത് രക്തത്തിലേക്ക് പകരല്ലേ.
0: പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ട്രാപ്പിംഗ് ഫുഡ്സ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ബേസിക്കലി അത് സൊല്യുബിൾ ഫൈബേഴ്സ് ആണ്. ബെസ്റ്റ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്സ്, ബാർലി, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊളസ്ട്രോളിൻ്റെ അബ്സോർപ്ഷനെ വളരെയധികം കുറയ്ക്കുകയാണ്. അതായത് നമ്മളെ ഒരാളുടെ ബോഡിയിൽ കൊളസ്ട്രോൾ ഇല്ല, കൊളസ്ട്രോളിനെ നമ്മൾ എന്താക്കുകയാണ് നമ്മുടെ സ്റ്റൂളിലെ കൂടെ, അത് മലത്തിലൂടെ അത് നമുക്ക് പുറന്തള്ളിയാണ്. അതായത് കൊളസ്ട്രോളിന് അത്രയും നമ്മുടെ രക്തത്തിൽ എത്തുന്നത് കുറയ്ക്കുകയാണ്. അതിൽ ബേസിക്കായി ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ടുള്ളതാണ് നമ്മൾ ഓട്സ്, ബാർലി, അതുപോലെയുള്ള സീരിയൽസ്, ഹോൾ സീരിയൽസ് ആയ സാധനങ്ങൾ.
1: അപ്പോൾ അങ്ങനെയുള്ള ഈ അലർജിയൊക്കെ ഉള്ള ആളുകൾക്ക് മറ്റുള്ള മത്സ്യങ്ങളോ മാംസമോ അങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ പാടില്ല എന്നാണ് അല്ലേ?
0: അല്ല, നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം. ആ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ അത് എങ്ങനെ രീതിയിൽ കഴിക്കണം എന്നതാണ് അവിടെ ഇമ്പോർട്ടൻസ്. വേറെ ഒന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഈ പോർട്ട്ഫോളിയോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾ ഒരു നാലാഴ്ച മുതൽ എട്ടാഴ്ച കൊണ്ട് തന്നെ സ്ലോലി സ്ലോലി നമ്മളുടെ ഡയറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും.
1: കൊളസ്ട്രോൾ
0: മരുന്നില്ലാതെ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിൽ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് വൺ പ്ലാന്റ് സ്റ്റിറോൾസ്, സെക്കൻഡ് വൺ സൊല്യുബിൾ ഫൈബേഴ്സ്, ഇത് രണ്ടുമാണ് നമ്മുടെ ഡയറ്റിൽ മെയിൻ ആയിട്ട്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് പ്രോട്ടീൻസ്. നമ്മൾക്കിപ്പോൾ നമുക്ക് പ്രോട്ടീൻ വേണമല്ലോ നമ്മളെ ശരീരത്തിൽ. സാധാരണ നമുക്ക് റെഡ് മീറ്റുകളിലൂടെയാണ് പ്രോട്ടീൻ കിട്ടുന്നത്. അതിന് പകരം നമ്മൾ യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒന്നാണ് എന്ത്, പ്ലാന്റ് പ്രോട്ടീൻസായ പയറുവർഗ്ഗങ്ങൾ, സോയാ പ്രോട്ടീൻസ്, ഇതൊക്കെയാണ് ഏറ്റവും നല്ല പ്രോട്ടീൻസുകൾ. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു പ്രോട്ടീൻ്റെ ആവശ്യകതയെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ പോർട്ട്ഫോളിയോ ഡയറ്റിന്റെ പ്രത്യേകത.
1: അത് കഴിച്ചാൽ തന്നെ പിന്നെ ഒരു നാലാഴ്ച കഴിയുമ്പോഴേക്കൊക്കെ തന്നെ കൊളസ്ട്രോൾ,
0: നാലാഴ്ച അല്ല ഒരു എട്ടാഴ്ച, പക്ഷേ ഇത് നമ്മുടെ ഡയറ്റിൽ സ്ലോലി സ്ലോലി ആഡ് ചെയ്യാൻ പറ്റും.
1: ഇതിപ്പോൾ ഈ കൊളസ്ട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ഈ ഭക്ഷണശൈലി ഈ രീതി ജീവിതത്തിൽ കൊണ്ടുകൊടുക്കണമെന്ന് അസുഖങ്ങൾ വരാതിരിക്കാൻ ഒരു ഇതാവും.
0: വളരെയധികം വളരെയധികം നല്ലതാണ്. പുതിയ പഠനങ്ങൾ പറയുന്നത് അസുഖങ്ങൾ, അതായത് കമ്മ്യൂണിറ്റി മെഡിസിൻ അഥവാ പ്രിവെൻറ്റീവ് സോഷ്യൽ മെഡിസിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ, നമുക്ക് ഈ പറഞ്ഞ ജീവിതശൈലികളിലുണ്ടാകുന്ന രോഗങ്ങൾ എങ്ങനെ വരാതിരിക്കാം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഭക്ഷണ രീതികളും വ്യായാമങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ.
1: ഡോക്ടറെ, നമുക്ക് എല്ലാ ഇപ്പോൾ ആളുകൾക്ക് ഒരു ശീലമുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് കേരളക്കാർക്കൊക്കെ, എന്തായാലും രാവിലെ ദോശ, അരി കൊണ്ടുള്ള ദോശ, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചേ മതിയാവും അരി കൊണ്ടുള്ളത്, വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പം അരി കൊണ്ടുള്ള ഭക്ഷണം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഗോതമ്പായിരിക്കാം. അപ്പം ഇങ്ങനെ അരി ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളിനും മറ്റേതെങ്കിലും അസുഖങ്ങൾക്കൊക്കെ അത് കാരണമാവുമോ അരി ഭക്ഷണം കൂടുതൽ കഴിച്ചു
0: കഴിഞ്ഞാൽ? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഷുഗറ്, അതായത് അരി ഭക്ഷണങ്ങളും കൊളസ്ട്രോളൊക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ പറയുന്ന ഷുഗറാണ് നമ്മളെ രക്തത്തിലെത്തുന്ന, ഈ ഷുഗറിനാണ് ട്രൈഗ്ലിസറൈഡ്, കൊളസ്ട്രോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ ബോഡിയിൽ നിന്ന് ആക്കുന്നത്. നമ്മുടെ നാട്ടിൽ റൈസ് രണ്ട് ടൈപ്പ് റൈസ് ആണല്ലോ, ഒന്ന് വൈറ്റ് റൈസും ബ്രൗൺ റൈസും, അതായത് പോളിഷ്ഡ് റൈസ് അൺപോളിഷ്ഡ് റൈസ്. ഈ വൈറ്റ് റൈസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു 80 മുതൽ 100 ഗ്രാം വരെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പഞ്ചസാര കഴിക്കുന്ന അതേ എഫക്റ്റ് തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും. പെട്ടെന്ന് നമ്മുടെ ഷുഗർ സ്പൈക്കും ഇൻസുലിൻ സ്പൈക്കും ഉണ്ടാകുന്നു. ഈ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഷുഗർ കൂടുമ്പോൾ നമ്മുടെ ബോഡി അതിനെ ഓവർക്രിയം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻക്രിയാസ് ഒരുപാട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻസുലിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഷുഗറിനെ നമ്മൾ കൊളസ്ട്രോൾ ആക്കിയിട്ട് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പൊ ഈ വൈറ്റ് റൈസ് കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഷുഗർ സ്പൈക്ക് വളരെ കൂടുതലായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മട്ട റൈസ്, അതുപോലെ തവിട് കളയാത്ത റൈസിനാണ് നമ്മൾ അങ്ങനെ പറയാ. അപ്പൊ അതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് ഒരു എമൗണ്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഷുഗറിന്റെ അളവ് കുറവാണ്. അപ്പൊ അതാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്.
1: അപ്പൊ ഈ ഭക്ഷണ രീതിയെ കുറിച്ച് നമ്മളിപ്പോ പിന്നെ പറഞ്ഞു. ഇനി എക്സസൈസ്, ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആൾക്കാർ കൊളസ്ട്രോളിനെ നമ്മൾ ഓടി തോൽപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ എക്സസൈസും കൊളസ്ട്രോളും തമ്മിലുള്ള ബന്ധം എങ്ങനെയത്? പിന്നെ നമ്മൾ വീട്ടിലെ ചില, അപ്പോൾ പറഞ്ഞാൽ പറയും, ഞാനും വീട്ടിലെ ജോലി എടുക്കുന്നില്ലേ, എനിക്ക് ഇനി എന്തിനാ എക്സസൈസ് എന്നൊക്കെ പറയും. ഈ എക്സസൈസും കൊളസ്ട്രോളും തമ്മിൽ, എക്സസൈസ് എങ്ങനെ ചെയ്യണം, കൊളസ്ട്രോൾ തമ്മിലുള്ള ബന്ധം എന്താണ്?
0: നമ്മൾ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾക്കധികം ഭാരമില്ലാത്ത ജോലിയാണ്, നമ്മൾ നിന്ന് ചെയ്യുന്ന ജോലികളാണ്. എന്നാൽ നമ്മൾ എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ലോ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്ന എക്സസൈസ്. ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നല്ല വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രായമായാലെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ ഡെയിലി ഒരു 30 മിനിറ്റ്സ് ഒരു വാക്കിംഗ്. അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സ്റ്റോർ ചെയ്ത കൊളസ്ട്രോൾ അത് യൂട്ടിലൈസ് ചെയ്യാണ്, എനർജി ആക്കാൻ വേണ്ടി നമ്മളത് യൂട്ടിലൈസ് ചെയ്യാണ്. അത്രയും നമ്മുടെ ബോഡിയിൽ അപ്പോൾ കൊളസ്ട്രോൾ കുറഞ്ഞു വരികയാണ്. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിള്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗത്തേക്കും രക്തയോട്ടം കൂടും. രക്തയോട്ടം കൂടുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് റേറ്റ് കൂടും. ഇതൊക്കെ നമ്മളുടെ ദഹനത്തെയും അതുപോലെ നമ്മുടെ എല്ലാവിധ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെയും എല്ലാം നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മളുടെ വ്യായാമങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പല ആൾക്കാരിലും വ്യായാമം എന്നൊരു ട്രെൻഡി ആയിട്ട് മാറാനുള്ള കാരണം തന്നെ ആൾക്കാർക്ക് ആ ഒരു ബോധം ഉള്ളതുകൊണ്ടാണ്.
1: പണ്ട് വ്യായാമത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, നല്ലോണം അധ്വാനിച്ചിരുന്ന ആളുകൾ, അപ്പോൾ പിന്നെ കൊളസ്ട്രോൾ ഒന്നും അത് കാരണം തന്നെ വരാതിരിക്കും.
0: അതായത് പണ്ട് നമ്മളവിടെ ഒരു പോയിന്റ്, പണ്ട് കാലത്തുള്ളവർ റൈസ് നമ്മളാക്കാണെങ്കിൽ കൂടുതൽ
1: കഴിക്കുന്നത്,
0: അതുപോലെ അവർ അത് ഉപയോഗിച്ച് തീർക്കുകയാണ്. ഉപയോഗിച്ച് തീർക്കാന്ന് പറഞ്ഞാൽ അവർ അധ്വാനിച്ച് തീർക്കുകയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല, നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് കൂടുതൽ ആൾക്കാർക്കും. ഇപ്പം ഒരു ഓഫീസ് ജോലിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ 9 മണിക്ക് ഓഫീസിലെത്തുന്നു, വൈകുന്നേരം 6 മണി 7 മണിക്ക് വീട്ടിലെത്തുന്നു. അപ്പം ആ സമയത്ത് അദ്ദേഹം ഉച്ചയ്ക്ക് ലഞ്ച് റൈസാണ് കഴിക്കുന്നത്, രാത്രി റൈസാണ് കഴിക്കുന്നത്. അങ്ങനെയുള്ള ഭക്ഷണശീലങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് എക്സസൈസ് പോലത്തെ കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ രോഗിയാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
1: ഇവിടെ നമ്മൾ കൊളസ്ട്രോളിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇവിടെ ചോദ്യങ്ങൾ കുറേ വന്നിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇൻഷാല്ല മറ്റൊരു പ്രോഗ്രാമിൽ വെച്ച് നമുക്ക് ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. എന്തായാലും ഈ ഒരു സ്റ്റുഡിയോയിൽ വരാനും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഡോക്ടർ കാണിച്ച മനസ്സിന് അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ.
0: അമീൻ അമീൻ
1: എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പം ഞാൻ നമ്മളിപ്പോൾ പറഞ്ഞ പറഞ്ഞപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ഒക്കെ പറഞ്ഞപ്പോഴും നമുക്കൊരു ഒരു ഇസ്ലാമിക ഇതിൽ നോക്കുമ്പോൾ നമ്മളോട് പറിച്ചോൺ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മൂന്നിലൊന്ന് കഴിക്കാവുള്ളൂ, ഭക്ഷണം വളരെ കുറച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുവിധം അസുഖങ്ങളൊന്നും വരില്ല
0: അല്ലേ.
1: എന്തായാലും ഡോക്ടർ ഈ കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കട്ടെ. നമുക്ക് ഈ പങ്ക്തി ഇവിടെ നിർത്തുകയാണ്. ഇനി മറ്റൊരു സമയ സന്ദർഭത്തിൽ വേറൊരു വിഷയമായി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവെ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله. പിഴവുകൾ മനുഷ്യനെന്നതിൻ്റെ അടയാളമാണ്. എന്നാൽ അവ തിരിച്ചറിഞ്ഞ് തൗബയോടെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാണ് യഥാർത്ഥ വിജയം. ഓരോ പുതിയ ദിവസവും നമ്മെ പരലോകത്തേക്ക് അടുപ്പിക്കുന്ന യാത്രയിലെ മറ്റൊരു പടിയാണ്. ആ യാത്രയെ നന്മകളാൽ അലങ്കരിക്കാം. ഈ ദിനവും പുതു നന്മകൾക്കായി നമുക്കാവട്ടെ.

0: ബിസ്മില്ലാ അൽഹംദുലില്ലാ. ഇന്ന് നമ്മുടെ പീസ് റേഡിയോ മോർണിംഗ് ലൈവിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ ലൈവ് സെഷനിൽ പീസ് റേഡിയോ ശ്രോതാക്കളോടൊപ്പം ഇവിടെ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ അദീബ് ഷാൻ സി എം, എന്നോടൊപ്പം മുസ്തഫ മാഷ് ആണ് കൂടെ ഉള്ളത്. ഇന്നത്തെ ദിവസം 2026 സെപ്റ്റംബർ 8 ചൊവ്വാഴ്ച,
1: ഹിജ്റ വർഷം 1448, റബീഉൽ അവ്വൽ 26,
0: അതുപോലെ തന്നെ കൊല്ലവർഷം 1202 ചിങ്ങം 23.

0: പ്രിയ ശ്രോതാക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തും ആയുസ്സും പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണല്ലേ?
1: യെസ്,
0: ഇൻഷാല്ലാ. ഓരോ പ്രഭാതത്തിലും റേഡിയോയുടെ കൂടെ ഇങ്ങനെ ചേരാൻ നമുക്കും നമ്മുടെ ശ്രോതാക്കൾക്കും വലിയൊരു ഭാഗ്യം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് തുടങ്ങാം. നമുക്ക് എന്താണെന്ന് അതീവ് ചോദിക്കാൻ വേണ്ടി നമ്മളെ ശ്രോതാക്കളോട് സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചിട്ട് നമ്മൾ പോലുണ്ട്.
1: ഇന്നത്തെ ദിവസേ ചോദിക്കാനുള്ളത് എന്താ ചോദിക്കുക?
0: എന്ത് ചോദിക്ക? നമ്മളെ ശ്രോതാക്കൾ ഇങ്ങനെ ഇത് അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്.
1: അതെ, അവരുടെ ഫീഡ്ബാക്കുകൾ, അവർ ഫീഡ്ബാക്ക് അയക്കാൻ വേണ്ടിട്ടേ എന്ത് ചോദ്യം വന്നാലും ഉള്ളപ്പോ അവർക്ക് അയക്കാൻ കഴിയും.
0: അതെ, ഒരു സ്റ്റാർട്ടിങ് അവർക്ക് കിട്ടണല്ലോ. ഏതായാലും പിന്നെ വളരെ അടുത്ത ഒരു വലിയൊരു പദ്ധതി അല്ലെങ്കിൽ വലിയൊരു സമ്മേളനത്തിലേക്ക് നമ്മൾ പോവുകയാണല്ലേ. നമ്മുടെ പ്രോഫ്കോൺ നമ്മുടെ മുമ്പിലാണല്ലോ
1: അടുത്ത ഈ 2-3 ദിവസങ്ങളും കൂടി ഉള്ളു.

0: അതെ. അപ്പോൾ എത്രത്തോളം അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി എന്നുള്ളത് ഒരു മറുചോദ്യമാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. എന്നുവെച്ചാലേ, നമ്മൾ ഈ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടാവും, ഏകദേശം ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ വരുന്നത്,
1: സ്കൂളിൽ പോകാത്ത കുട്ടികൾ.
0: അതെ, പ്രീ സ്കൂളിലൊക്കെ ചിലപ്പോൾ പോകുന്നുണ്ടായിരിക്കും. ഇവരുടെ സ്കൂൾ പോകാത്ത കുറച്ച് സമയം ഉണ്ടാവുമല്ലോ, എന്തായാലും പകൽ സമയം കുറേ ഉണ്ടാവും. ഇനിയിപ്പോൾ പ്രീ സ്കൂളിലൊക്കെ പോകുകയാണെങ്കിൽ തന്നെ രാവിലെ തുടങ്ങി ഉച്ചക്കൊക്കെ അവസാനിക്കുമല്ലോ. അപ്പോൾ ബാക്കിയുള്ളൊരു സമയത്ത് ഇവർക്ക്, നമുക്ക് ഈ ചെറിയ കുട്ടികൾക്ക് മതം കുത്തിവെക്കുക എന്നൊക്കെ ചില ആൾക്കാർ പറയുമെങ്കിലും നമുക്ക് നമ്മളെ കുട്ടികൾ എങ്ങനെ വളരണമെന്നുള്ളതിലൊരു കാഴ്ചപ്പാടുണ്ടാവും. അപ്പോൾ ആ ഒരു ഫ്രീ ടൈമിൽ നമ്മൾ ഇവരെ അത്തരമൊരു കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം. അതായത് കുട്ടികളെ ദീനപരമായ വിഷയത്തിലേക്ക് ഓരോരുത്തരും വ്യത്യസ്തമായ സമീപനങ്ങളും പിന്നെ കാര്യങ്ങളൊക്കെ കാര്യം ചെയ്യുക. അപ്പോൾ അത്തരം ഒരു 5 വയസ്സിലുള്ള ഉള്ളിലുള്ളൊരു കുട്ടി, ഒരു 3 വയസ്സ് കഴിഞ്ഞ് 5 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു കുട്ടികളെ എങ്ങനെയാണ് അതിലേക്ക് മാനേജ് ചെയ്യലെന്നുള്ളതെന്ന് ഷെയർ ചെയ്യട്ടെ. അപ്പോൾ നമുക്കും കിട്ടുമല്ലോ കാര്യങ്ങൾ.
1: വ്യത്യസ്ത രൂപത്തിലായിരിക്കും പലരും ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും. അത് ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്നതാണ്.
0: അതെ, അധ്യാപകർക്ക് ഒരു പക്ഷേ പലതും ഇങ്ങനെ പഠിച്ച് പറയണ്ടാവും, പക്ഷേ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ.
1: അതെ അതെ,
0: അപ്പോൾ അതൊന്ന് പങ്കുവെക്കട്ടെ.
1: ഓക്കെ,
0: ഇൻഷാ അള്ളാ.

0: നമുക്കേ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല, ശ്രോതാക്കൾ ആരൊക്കെ വന്നിട്ടുണ്ട് അല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കണ്ടേ?
1: അതെ,
0: ഇൻഷാല്ലാ. ഒരുപാട് പേര് വന്നിട്ടുണ്ട്, ഞങ്ങൾ ഒന്ന് നോക്കാല്ലേ. ഇൻഷാല്ലാ.
1: എല്ലാവരും രാവിലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? സലാമുകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കേ, എനിക്ക് തോന്നണേ നമുക്ക് മധുരം ഖുർആനും കൂടി കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ തോന്നുന്നുണ്ട്. ഓക്കേ.
2: أعوذ بالله من الشيطان الرجيم.

0: സൂറത്തുൽ അങ്കബൂത്തിലെ 60-ാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്.
1: യെസ്,
0: പാരായണം ചെയ്തത് ലോകപ്രശസ്ത കാര്യങ്ങളിൽപ്പെട്ട അബൂബക്കർ അഷ്ശാത്തിരി ഹഫ്ലഹുള്ള.
1: നമ്മുടെ ഇന്നത്തെ ആഴത്തിൻ്റെ ആശയങ്ങളിലേക്കൊന്ന് പോകുമ്പോൾ, എത്രയോ ജീവികളാണ് അവയുടെ ആഹാരം അവ സ്വയം വഹിക്കാത്തതായുള്ളത്. അവക്കും നിങ്ങൾക്കും അള്ളാഹു ആഹാരം നൽകുന്നു. അവനെല്ലാം കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്.
0: അതായത് സ്വന്തം ഉപജീവനത്തിൻ്റെ ചുമതല വഹിക്കാത്ത ഒരുപാട് ജീവികളുണ്ട് ഈ ലോകത്ത്. അള്ളാഹു ആണ് അവർക്കും, അതുപോലെ തന്നെ മനുഷ്യരോടും കൂടി പറയണേ, നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത് അത് അള്ളാഹു ആണ്. ആ അള്ളാഹു ആണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും.
1: അപ്പോൾ ഒരു ചെറിയ ആയത്ത് വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷേ ഒരുപാട് ആശയങ്ങൾ, വിശാലമായ ആശയങ്ങളാണ് ഇതിലുള്ളത്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ അവനക്ക് ഭക്ഷണമാണെങ്കിലും മറ്റു ഏത് സംവിധാനങ്ങളാണെങ്കിലും അത് അള്ളാഹു നിശ്ചയിച്ചത് പ്രകാരമല്ലാതെ ഒന്നും നമുക്ക് ലഭിക്കില്ല എന്നുള്ളത്.
0: അതെ, അതിൽ സങ്കടപ്പെട്ട് അല്ലെങ്കിൽ അതിലൊരു ടെൻഷൻ അടിച്ച് പ്രയാസപ്പെട്ടേണ്ട കാര്യമില്ല.
1: അതെ,
0: അള്ളാഹുവിൻ്റെ ഭൂമി എന്ന് പറയുന്നത് അത് വിശാലമാണ്.
1: അതെ,
0: അത് അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് നമുക്ക് തന്നെ
1: തീർച്ചയായിട്ടും. അതായത് അത് കണ്ടെത്തേണ്ടവരുണ്ട്, എന്നാൽ അത് അള്ളാഹു അതിൻ്റെതായ സമയത്ത് ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്ന രൂപത്തിലുള്ള സൃഷ്ടിപ്പിൽ, അങ്ങനെയുള്ള സൃഷ്ടികൾക്കിടയിൽ അള്ളാഹുവിന് അങ്ങനെയുള്ള ചില നിശ്ചയങ്ങളുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇൻഷാ അള്ളാഹ്.

0: നമ്മോടൊപ്പം ചേർന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ ചിലരെ നമുക്കൊന്ന് നോക്കാം. ജമീല വി കെ പൂനൂര്, മുംതാസ് പേപ്പൂർ, ബുഷറ കെ മുറയൂർ, ആയിഷ പി പത്തപ്പെരിയം,
1: മൈമൂന കരുവരക്കുണ്ട്, മുനീർ ചെമ്നാട്, നബീസത് കൊല്ലം അഞ്ചലമോട്, ഹബീബ പടന്ന,
0: ഷാജിദ വീട്ടി വല്ലപ്പുഴ, ജുമൈലത്ത് തുറക്കൽ, അബ്ദു എടത്തനാട്ടുകര, വഹീദ അത്തിക്കോട്ടിൽ, മൈമൂന ചീക്കിലോട്, ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, റുക്സാന ബാലുശ്ശേരി,
1: സാജിദ ഷംസു കാസർഗോഡ്, മുഹമ്മദ് സജീർ, ഷിഹാബ് കൽപ്പറ്റ.
0: യെസ്, ഏതായിരുന്നാലും ഒരുപാട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ നമ്മളോടൊപ്പം ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരു ചൊവ്വാഴ്ചയാണെങ്കിലും, ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ആദ്യമൊക്കെ കുറച്ചൊക്കെ പഴമക്കാരായ ആൾക്കാർ ഇന്ന് അത്ര കേൾക്കുന്നില്ല, ഇന്നൊരു ചൊക്കില്ലാത്ത ദിവസം എന്ന് പറയും.
1: അങ്ങനെ
0: ആ ദിവസം അങ്ങനെ ദിവസത്തിന് അങ്ങനെ ചില ഇത് കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. ഏതായാലും നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ മുമ്പിലുള്ള ഓരോ മിനിറ്റുകളും സെക്കൻഡുകളും ദിവസങ്ങളും വില പിടിച്ചതാണ് എന്നേ നമുക്ക് പറയാനുള്ളൂ. ഇൻഷാല്ലാ.
1: ഓക്കേ, അപ്പോൾ ഈ ഒരു സമയത്ത് ഇൻഷാല്ലാ നമ്മൾ
0: നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, അതിനോട് ഫീഡ്ബാക്കിൽ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ എന്നുള്ള നമുക്കൊന്ന് പരിശോധിക്കണം.
1: നമുക്ക് ആ ചോദ്യം ഒന്നും കൂടി
0: പറയലേ,
1: ഒന്നും കൂടി ശ്രോതാക്കൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല എന്ന്
0: തോന്നുന്നു. യെസ്, അപ്പം നമുക്കൊന്നുകൂടി ചോദിക്കാം. ഇവിടെ ഒരാൾ ഉത്തരം പറഞ്ഞൊന്ന് ജസ്റ്റ് ഞാനൊന്ന് വായിക്കാം. സഫിയ വി കെ പത്തപ്പിരിയാണ്. ചെറുപ്പം മുതലേ ഇസ്ലാമിനെ ചിട്ടയോടെ വളർത്തുക, ഖുർആൻ കേൾപ്പിച്ചു, പ്രാർത്ഥന പഠിപ്പിച്ചു, ഡ്രസ്സിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും എന്ന ഒരു ചുരുങ്ങിയ വാക്കുകളാണ്. അതിൽ ഖുർആൻ കേൾപ്പിക്കുക, പ്രാർത്ഥന പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്.
1: യെസ്,
0: അങ്ങനെ കുട്ടികൾ സ്വാഭാവികമായിട്ട് ഫോണ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 3 വയസ്സുകാരനാണെങ്കിലും അറിയാലോ, സ്വന്തമായിട്ട് ഇങ്ങനെ ഓരോന്ന് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ അവനൊരു
1: പുതിയതായിട്ട് പുതിയ കണ്ടെത്തലുകൾ
0: ഉണ്ടാവും. നമ്മൾ കാണാത്ത പലതും സെർച്ച് ചെയ്ത് കാണും. സെർച്ച് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ, ഇപ്പൊ വോയിസ് ടൈപ്പ് അടക്കം ഉണ്ട്. അപ്പോ സംസാരിച്ച് അങ്ങനെയുള്ള ഒക്കെ ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഏതായാലും ഖുർആൻ കേൾപ്പിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥന പഠിപ്പിക്കുക, അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ മൊബൈൽ ഫോണും കൊടുക്കുന്നുണ്ടാകും. അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലേ?
1: അപ്പോൾ നമ്മളെ ചോദ്യം ഇതായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഫീഡ്ബാക്ക് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ചോദ്യം, അതായത് ചെറിയ കുട്ടികൾ, ഒരു 3, 4, 5 വയസ്സ് പ്രായമുള്ള കുട്ടികൾ, അവരിൽ എങ്ങനെയാണ് നമ്മൾ അവരുടെ ഒഴിവ് സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്താറുള്ളത്, അവരെങ്ങനെയാണ് നമ്മൾ അവരുടെ സമയം എങ്ങനെയാണ് ഫലപ്രദമായിട്ട് നമ്മൾ ആക്കി മാറ്റാറുള്ളത്?
0: നമ്മൾ ഈ ഒരു പ്രായം തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സ്കൂൾ പ്രായം എത്താത്തെന്ന് പറഞ്ഞു. സ്കൂൾ പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ പിന്നാലെ പോകും.
1: പിന്നെ
0: അല്ലേ, അപ്പം അതിൻ്റെ മുമ്പുള്ളൊരു സമയത്ത് എല്ലാവർക്കും കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ വീട്ടു ജോലികൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രായമുള്ള കുട്ടികൾ എപ്പോഴും ഒരു മൊബൈൽ ഫോൺ കൊടുത്ത് ഒതുക്കുന്നൊരു സ്വഭാവം പൊതുവെ ഉണ്ടല്ലോ.
1: ഇപ്പോൾ പുതിയൊരു ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഇസ്ലാമികപരമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും തോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ളത്.
0: അതിലിപ്പോൾ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയണമെന്നില്ല,
1: അതെ,
0: മറിച്ച് കുട്ടിക്ക് ഉപകാരപ്പെടുന്ന
1: എൻഗേജ്മെന്റ് ആക്കി, അവരെ എൻഗേജ്മെന്റ് ആക്കി, അവരെ ഭാവിക്ക് ഉപകാരപ്പെടുന്ന,
0: അതെ, അത് മൊബൈലിൽ തന്നെ ആവണമെന്നില്ല.
1: യെസ്,
0: അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും പ്രതികരിക്കട്ടെ.
1: തീർച്ചയായും.

0: നമ്മുടെ അൻവർ എൻ ടി മുറ്റിൽ വയനാട് പറയുന്നത്, കേൾക്കും തോറും മനസ്സിനും കാതിനും ഇമ്പം നൽകുന്ന മധുരം ഖുർആൻ എന്നാണ്. അപ്പം മധുരം ഖുർആനെ കുറിച്ച് കുറേ ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഓരോ ദിവസവും ഇതിങ്ങനെ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാന്നുള്ളതും ഒരു ഭാഗ്യമാണ്. അതിനുള്ളൊരു തയ്യാറെടുപ്പുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നതും ഒരു സൗഭാഗ്യം തന്നെയാണ്. കാരണം എല്ലാ സംവിധാനവും മുമ്പിലുണ്ട്, പക്ഷെ നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കണില്ലെങ്കിൽ കാര്യമില്ലല്ലോ.
1: അതെ.
0: യെസ്, നമ്മളെ സഫിയാക്കി തിരുരങ്ങാടി പറയുന്നുണ്ട്, നമ്മളെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടോ? അസ്സലാമു അലൈക്കും, ചെറിയ ഒരു പേരക്കുട്ടിയുണ്ട്, എൽ കെ ജി. ഇസ്ലാമിക വേഷവിധാനത്തോടെ വളർത്തണം, ദീനി ബോധം നല്ലവണ്ണം കൊടുക്കണം. ഞങ്ങൾ ഓണപരിപാടിയെ പറഞ്ഞയച്ചിട്ടില്ല. ചെറുപ്പത്തിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് കുട്ടികളെ വിട്ടു നിർത്തിയാൽ കുട്ടികളെ അതിൽ നിന്ന് പിന്മാറിക്കൊള്ളും.
1: അതൊരു നല്ല പോയിന്റ് ആയിട്ട്.
0: അത് ഡെയിലി യൂസ് ചെയ്യുന്നൊരു സംഭവമല്ലെങ്കിലും ഇങ്ങനെയുള്ള സംഗതിയിലേക്ക് പറഞ്ഞേക്കാറില്ല. സാംസ്കാരികമായിട്ട് അങ്ങനെയുള്ളൊരു ഇതിക്ക് പോകണ്ട, അങ്ങനെ പോകേണ്ടതില്ല എന്നൊരു ധാരണ കുട്ടിക്ക് വരുത്താനാണ് പറഞ്ഞേക്കാത്തത് എന്നാണ് അവർ ഉദ്ദേശിച്ചത് അല്ലേ. ഇൻഷാല്ലാ, നമ്മുടെ നമ്മുടെ ചോദ്യം ഒന്നും കൂടെ വിശാലമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയും ചിന്തിക്കാവുന്നതാണ്. ഓരോ ദിവസവും ഇങ്ങനെ സ്കൂളിൽ ചേർക്കുന്ന പ്രായം വരെ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോകുമ്പോൾ എങ്ങനെയൊക്കെയാണ് ആ ദിവസങ്ങളിൽ കുട്ടികളെ കൈകാര്യം ചെയ്യാറുള്ളത് എന്നതാണ് നമ്മളെ ചോദ്യത്തിൻ്റെ മർമ്മം. ഏതായിരുന്നാലും ഇൻഷാല്ലാ അദീം, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളേറെ ഒരു ഊർജമായിക്കൊണ്ട് അവർ കാത്തിരിക്കുന്ന പുലരിവട്ടത്തിലേക്ക് പോകാം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: അറിഞ്ഞ് കഴിക്കുക എന്ന വിഷയത്തിൽ പ്രിയപണ്ഡിതൻ ഹാരിസ് ബിൻസലി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, കെമിസ്ട്രിയിൽ വലിയ ബിരുദങ്ങളും ഗവേഷണങ്ങളൊക്കെ നടത്തുന്ന നമ്മളൊരു സുഹൃത്തിൻ്റെ ഒരു ലേഖനം ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ആ ലേഖനത്തിൻ്റെ ഒരു ആശയം എല്ലാവരോടും പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചു, അത് വായിച്ചപ്പോൾ തന്നെ ആഗ്രഹിച്ചു. അപ്പോൾ അതിലെന്താണുള്ളതെന്ന് ചോദിച്ചാൽ, നമ്മളിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ എന്താണ് നമ്മൾ കഴിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ബോധം വേണമെന്നുള്ളതാണ്. അത് സത്യത്തിൽ നമ്മുടെ അവകാശം കൂടാണത്. നമ്മളെന്തെങ്കിലും വസ്തുക്കൾ വാങ്ങുമ്പോൾ അതിലെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതിലെന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ആ ബോട്ടിലും എഴുതിയിട്ടുണ്ടായിരിക്കും. എന്തുപയോഗിച്ചു എന്നതിനെ പറ്റിയിട്ട് അതിലെഴുതിയിട്ടുണ്ടായിരിക്കും. എന്ന് നമ്മൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ചേർത്തതെന്ന് നമുക്കറിയും. ആ അടുക്കളക്കുള്ളിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്കറിയാൻ പറ്റില്ല. അവരുടെ ബിസിനസ്സിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ വസ്തുക്കൾ കേട് വന്ന് പോവാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന് രുചി വർദ്ധിക്കാൻ വേണ്ടി എന്തെല്ലാം അവർ ചേർക്കുന്നു, എന്തെല്ലാം കെമിക്കലുകൾ അവർ ആഡ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും പഠിക്കാറുണ്ടോ? ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ആയിരക്കണക്കിന് രൂപ കൊടുത്ത് കഴിക്കുന്ന വസ്തുക്കൾ എന്താണെന്ന് നമുക്കറിയില്ല. നമ്മുടെ വായിലൂടെ നമ്മുടെ ഈ പരിശുദ്ധമായ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് എന്താണ് എന്ന് നമുക്ക് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സത്യത്തിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മളത് അറിയേണ്ടതില്ലേ? ഏ അയ്യുഹ നാസ്, ഏ ജനങ്ങളെ, കുലു മിമ്മാ ഫിൽ അർദി ഹലാലൻ തൊയ്യിബൻ, ഭൂമിയിൽ നിന്ന് ഹലാലും തൊയ്യിബുമായത് നിങ്ങൾ ഭക്ഷിക്കണം എന്നാണ്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് മനസ്സിലാക്കണം, ഹറാമായത് ഭക്ഷിക്കാൻ പറ്റില്ല, പന്നിമാസം ഭക്ഷിക്കാൻ പറ്റില്ല, അള്ളാഹുവിൻ്റെ പേരിൽ അർത്ഥം ഭക്ഷിക്കാൻ പറ്റില്ല, ശവം തിന്നാൻ പറ്റില്ല, അല്ലേ? തിന്നാൻ പറ്റാത്തത് തിന്നാൻ പറ്റുന്നതേ തിന്നാൻ പറ്റുള്ളൂ. ഹലാലായിരിക്കണം, തൊയ്യിബായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഹബീസായത് പറ്റില്ല, മ്ലേച്ഛമായ വസ്തുക്കൾ നമുക്ക് കഴിക്കാൻ പറ്റും, നല്ലതേ കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഒല തത്വ ഹുത്തുവാത്തി ശീത്താൻ, എല്ലാ കുഴപ്പങ്ങളും മനുഷ്യണ്ടാണ് എന്താണ്, പിശാചിൻ്റെ വഴികളെ നമ്മൾ പിൻപറ്റുന്നത് കൊണ്ടാണ്. ഇന്നെ കുലക്കും അതുവും മുമ്പിൽ, അവ നിങ്ങൾക്ക് പ്രത്യക്ഷമായ ശത്രുവാണെന്ന് സൂറത്തുൽ ബക്കറിൽ അള്ളാഹു പറയുന്നു. അപ്പോൾ ഹലാലും തൊയ്യിബായത് നമുക്ക് ഭക്ഷിക്കാം. അപ്പോൾ നമ്മൾ തിന്നുന്നത് ഹലാലാണോ തൊയ്യിബാണോ നമ്മുടെ ശരീരത്തിന് പറ്റുന്നതാണോ എന്ന് പരിശോധിക്കാൻ നമുക്ക് ചുമതലയില്ലേ? അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ട് നമ്മൾ കുടിക്കുന്ന ചെറിയ ബോട്ടിൽ ജ്യൂസുകൾ, അപ്പോൾ ആ ജ്യൂസുകളൊക്കെ ഏതായത് നമ്മളിപ്പോൾ മാംഗോ ജ്യൂസ് തന്നെ അത് പലതിലും പിന്നെ മാങ്ങയുടെ ഒരംശം പോലും ഇല്ല എന്നാണ് പറയുന്നത്. വെറും ഷുഗറും കെമിക്കൽസും ചേർത്തിട്ടുണ്ടാക്കുന്ന വസ്തുക്കളാണ് ഈ കുടിക്കുന്നത്. നമ്മൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് എന്ത് നമ്മുടെ കിഡ്നി എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര ദോഷകരമാകും എന്ന് വെച്ചാൽ ചിന്തിക്കാറുണ്ടോ? ഒരിക്കലും കുടിക്കാൻ പറ്റാത്ത വസ്തുക്കളാണ് ശരിക്കും നമ്മൾ ഈ പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്. ആളുകൾ ഭക്ഷണം കഴിച്ചാൽ അത് എന്ത് ചെയ്യുന്നു, കുടിക്കുന്നു, കഴിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് കഴിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ശരിയായ ഒരു ബോധം നമ്മളെക്കുറിച്ച് കൂടെ. അപ്പോൾ ഒരാളോട് ചോദിച്ചു, ഏറ്റവും കഴിക്കുന്നതിൽ ഏറ്റവും നമുക്ക് ആരോഗ്യത്തിന് ദോഷകരമായ ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഒരാരോഗ്യ വിധത്തിന് ആൾ പറഞ്ഞു പൊറാട്ടണമെന്നാണ് പറഞ്ഞത്. നമ്മുടെ ആളുകളെല്ലാവരും കഴിക്കണം, അതായത് ഒരിക്കലും കഴിക്കാൻ പാടില്ല എന്നുള്ളതല്ല, പക്ഷെ നമ്മുടെ സ്ഥിരമായ ഒരു ഭക്ഷണമായി നമ്മൾ അതിനെ ഉപയോഗിക്കുമ്പോൾ, ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കേണ്ട വസ്തുക്കൾ നമുക്ക് പലപ്പോഴും ലഭിക്കാതെ പോകുന്നു, അത് നമ്മുടെ ശരീരത്തിന് വലിയ ദോഷമുണ്ടാക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതോടെ അള്ളാഹു നമുക്ക് എല്ലാം കഴിക്കാൻ അനുവാദം തന്നതാണ്. ഹലാലും തൊയ്യുമായ എല്ലാം കഴിച്ചു പറഞ്ഞാൽ ഹറാമാക്കിയതല്ലാത്ത എല്ലാ കാര്യവും നമുക്ക് കഴിക്കാം, നമുക്കൊരു തടസ്സമല്ല. അത് പഴങ്ങൾ കഴിക്കാം, അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും പ്രകൃതിയിൽ നമുക്ക് ലഭിക്കുന്ന എന്ത് വസ്തുക്കളെയും ജീവികളെയും ഒക്കെ നമുക്ക് ഭക്ഷിക്കാം, നിരോധിക്കപ്പെടാത്തതൊക്കെ നമുക്ക് ഭക്ഷിക്കാൻ പറ്റും. പക്ഷെ നമുക്കതുകൊണ്ട് ഏറ്റവും ഗുണമാണോ ദോഷമാണോ നമുക്കുണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വളരെ ഗൗരവപരമായി ആലോചിക്കണം. അപ്പോൾ നമുക്കെന്നെ അറിയാൻ പറ്റും, നിറക്കുന്നതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട പാത്രം വയറാണെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വയറുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇപ്പോൾ ഒരു മരത്തിനെല്ലാം കിട്ടുന്ന എവിടെ നിന്നാണ്? വേരിൽ നിന്നല്ലേ. അപ്പോൾ ആ വേരിൽ നിന്നാണ് മരത്തിനെല്ലാം കിട്ടുന്നത്. എന്ന പോലെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായതൊക്കെ ലഭിക്കുന്നത് വയറെന്നാണ്. അപ്പോൾ ആ വയറ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇപ്പോൾ ശാസ്ത്രപ്രകാരം പറയുന്നത് വെച്ചാൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ നമ്മുടെ തലച്ചോറ് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിലും അതേപോലെ തന്നെ മനസ്സിൻ്റെ ടെൻഷനിലൊക്കെ പങ്കുവഹിക്കുന്നുള്ളൂ. ഏറ്റവും പ്രധാനമായി നമ്മുടെ വയറിൻ്റെ അവസ്ഥക്കനുസരിച്ചാണ് നമ്മുടെ സന്തോഷവും അതേപോലെ തന്നെ നമ്മുടെ സംതൃപ്തിയും നമ്മുടെ ടെൻഷൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കപ്പെടുന്നതിൽ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മുടെ ഭക്ഷണം വളരെ നല്ലതായിരിക്കുക എന്നുള്ളതാണ്. വെറുതെ നമ്മളിങ്ങനെ പുളിച്ചത് കെട്ടി ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടാകുന്നൊരു അവസ്ഥയിൽ എന്താണ് നമുക്കതിന് കാരണമാകുന്ന വസ്തുക്കൾ, അതിനെ നമ്മൾ ഉപേക്ഷിക്കണം, അതിനെ ആരോഗ്യപരമാക്കി നമ്മൾ എന്ത് ചെയ്യണം, നിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ നമുക്ക് വിശ്വാസികളെന്ന നിലക്കും നമുക്ക് ബാധ്യത ഉണ്ട്. കാരണം ഭക്ഷണം കഴിക്കാത്ത ഒരാൾ മരിച്ചാൽ അയാൾ ആത്മഹത്യയാണെന്നാണ് പറയുന്നത്. ഭക്ഷണം കഴിക്കൽ ഒരാൾക്ക് നിർബന്ധമാണ്. ഒരാൾ ഭക്ഷണം കഴിക്കാതെ അയാൾക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ അയാൾ ചെയ്യുന്ന ആത്മഹത്യയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണം. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണം എന്താവണം എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ വിവാഹങ്ങൾ, സൽക്കാരങ്ങൾ പോലുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ വൈവിധ്യമാർന്ന വിഭവങ്ങൾ അവരുടെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ചുകൊണ്ട് അവരുടെ മഹത്വവും പ്രതാവും പ്രകടിപ്പിക്കാനുള്ള ഒരു സ്ഥലമാണല്ലോ സദ്യകൾ. അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വിചാരിച്ചാണ് കഴിക്കണം. എന്താണ് കഴിക്കുന്നത്, എത്രയാണ് കഴിക്കുന്നത്, അതിൻ്റെ അളവ് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ വലിയ ആയുസ്സൊക്കെ ലഭിക്കുന്ന ചില പ്രദേശം ചില ആളുകളുണ്ട്. അപ്പോൾ ആ സ്ഥലത്തൊക്കെ എന്താ വെച്ചാൽ അവരൊക്കെ പിന്നെ എന്താണ് 80 ഒരു നമ്മുടെ ആമാശയത്തിൻ്റെ ഒരു 80% അപ്പുറം നിറക്കൂല എന്നാണ്. ശരിക്കും പകുതിയാണ് നമുക്ക് അനുവദിക്കുന്നത്, ഒരു 80%. അപ്പോൾ അമിതമായ ഭക്ഷണം കുലു വശത്ത് പോലെ തുസരിഫ് എത്രമാത്രം നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ. അപ്പോൾ ഭക്ഷണം എന്തു ചെയ്യുക, ഒരു കൃത്യമായ അളവിന് നമ്മൾ കഴിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണ സംവിധാനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ സമാധാനവും ആശ്വാസവുമുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമാകും. നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ നിലയ്ക്ക് എന്ത് കഴിക്കുന്നു, എൻ്റെ വയറ്റിലേക്ക് എന്താണ് കൊടുക്കുന്നതിനെക്കുറിച്ച് നല്ല ബോധം നമുക്ക് എല്ലാവർക്കും വേണം. ആഫിയത്ത്, ആരോഗ്യമാണ് നമ്മൾ അള്ളാഹുവോട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫ്വ വൽ ആഫിയ എന്ന് രാവിലെയും വൈകുന്നേരം നമ്മൾ അള്ളാഹുവോട് ചോദിക്കുന്നതാണ്. ആഫിയത്ത്, ആരോഗ്യം ഉണ്ടായാൽ തന്നെ സുഹൃത്തുക്കളെ ജീവിതം ഏറ്റവും സൗഭാഗ്യകരമായി തീരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നല്ല ആരോഗ്യത്തോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: ആമീൻ. നമ്മളിപ്പോൾ കേട്ടത് പുലരിവട്ടം, അറിഞ്ഞു കഴിക്കുക എന്നുള്ള വിഷയത്തിൽ നല്ല കുറച്ച് പോയിന്റുകളാണ് ഹരിസ് ബിൻ സലീം നമ്മളുമായി പങ്കുവച്ചത്.

0: ഈ ഒരു സമയത്ത് ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ളത് അല്ലെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളത് എന്ന് പറയാം, സപ്പോർട്ട് പീസ് റേഡിയോ. ഡൊണേറ്റ് ബട്ടൺ വഴി നമുക്ക് നമ്മുടെ പീസ് റേഡിയോ സംരംഭവുമായി നമ്മളുടെ ഒരു പങ്ക്, നമ്മളുടെ ഒരു വിഹിതം, ഒരു ദിവസം ഇത്ര, ഒരാഴ്ചയിൽ ഇത്ര, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഇത്ര എന്നുള്ള രൂപത്തിൽ നമ്മൾക്ക് അയച്ചാൽ ഈ ഒരു പ്രബോധന മാർഗം ഒരുപാട് പേർക്ക് സത്യദീനിൻ്റെ മാർഗം എത്തിച്ചു കൊടുക്കുന്ന ഒരു സംരംഭമാണ് പീസ് റേഡിയോ എന്ന് പറയുന്നത്. അതിലെ ആ ഒരു സത്യത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു മാർഗത്തിൽ നിങ്ങൾക്കും ഇതുവഴി പങ്കാളികളാകാം എന്നുള്ളതാണ്. ഓക്കെ, ഒരുപാട് മാഷാഅല്ലാ ഫീഡ്ബാക്കുകൾ വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും, നല്ലൊരു ഉപദേശം തന്നെയാണ് ഉസ്താദ് തന്നത്. ഭക്ഷണത്തിൽ നമ്മൾ നല്ല ശ്രദ്ധ ചെലുത്തുക തന്നെ വേണം. പുറത്തിറങ്ങിയാൽ നമ്മുടെ ഭക്ഷണം ഹലാലാണോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് തരട്ടെ. അള്ളാഹു അതുപോലെ ഉസ്താദിനും ആഫിയത്ത് കൊടുക്കട്ടെ എന്ന് സഫിയത്ത തിരുരങ്ങാടിയിൽ നിന്നുള്ള സഫിയത്ത മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റുസ്ത കളികാവ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആദ്യം തന്നെ പറഞ്ഞേക്കണെന്തേ, ഉറക്കെ വായിക്കണ്ട.
1: അതെ, എന്നാ ഞാൻ വായിക്കണ്ട,
0: ഉറക്കെ വായിക്കണ്ട. അപ്പൊ വല്ല സാവധാനം സൗണ്ട് കുറച്ച് വായിക്കാലോ. അതായത് ലൈവില് കയറാന് കുറച്ച് മിനിറ്റ് വൈകി. അപ്പോ നിങ്ങളെ മുസ്തഫ മാഷിന്റെ ഒപ്പം ഉള്ളത് ആരാണെന്നാണ് കിട്ടാത്തത്?
1: അത് അതെ, പിന്നെ ഞാൻ മൂന്നാം വയസ്സിൽ കാണാൻ തുടങ്ങിയിട്ടുള്ള അദീബ് ഷാനാണ്, അങ്ങനെ പറയാം. അസ്സലാമു അലൈക്കും. പിന്നെ ഞായറാഴ്ച എന്താണ് പള്ളിയിൽ ഖുർആൻ ക്ലാസ് വായിച്ചങ്ങള്?
0: ഇല്ല, ഞായറാഴ്ച പള്ളിയിൽ ഖുർആൻ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സിന് ശേഷം ഭക്ഷണം ഉണ്ടായിരുന്നു, പൊറോട്ട കുറച്ചുണ്ടായിരുന്നുള്ളൂ. പൊറോട്ട കുറഞ്ഞതിനായിരുന്നു വിഷമം.
1: അതെ, കച്ചറൊന്നും ഉണ്ടാക്കിയില്ലല്ലോ പണ്ട് പപ്പടം കിട്ടാനിട്ട് അല്ലേ. പിന്നെ അമീൻ മാഷ, അമീൻ ആയിരിക്കും അല്ലേ,
0: മാഷാല്ലാ.
1: ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. നമ്മുടെ പുലരിവട്ടത്തെ കുറിച്ചായിരിക്കും.
0: യെസ്, അതെ, നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ അതിലെ ആഫിയത്ത്, അല്ലെങ്കിൽ അതിൽ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമുള്ള ഭക്ഷണം എന്ന് പറയുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഹരിസ് മൗലവി കുറച്ച് പോയിന്റുകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്.
1: യെസ്, അപ്പോൾ നമ്മൾ കാത്തിരുന്ന പുലരിവട്ടം നമ്മൾ കേട്ടു. ഓരോ ദിവസവും വ്യത്യസ്തമായ അറിവുകൾ നമുക്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പീസ് ടൈമിലൊന്ന് പോയി നോക്കാം. നമ്മളെ ശ്രോതാക്കൾ അയച്ചിട്ടുള്ള വിലപ്പെട്ട ഫീഡ്ബാക്കുകളാണ് നമ്മൾ പീസ് ടൈമിൽ വായിക്കൽ. ഒന്ന് വായിക്കാം അല്ലേ?
0: യെസ്, ഇന്നത്തെ പീസ് ടൈമിൽ അൻവർ എൻ ടി മുട്ടിൽ വയനാട് അവർ എഴുതിയൊരു ഫീഡ്ബാക്കാണ്.
1: യെസ്,
0: കാലം മാഴിക്കാത്ത മുറിവുകളില്ല, എന്നാൽ മനസ്സ് നിറയെ ഇഹപര ജീവിതത്തിലേക്ക് സന്തോഷം നൽകുന്ന വിഭവ സമൃദ്ധമായ അറിവുകൾ. ഏത് കഠിനമായ മനസ്സിനെയും ലോലമാക്കാൻ കഴിയുന്ന തിരിച്ചറിവുകൾ, അതാണ് ഈ കാലഘട്ടത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്നത്. മാഷാഅല്ലാ.
1: യെസ്, പ്രത്യേകിച്ച് ഒന്നും പറയല്ല. ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചില വികാരങ്ങളും തോന്നലുകളൊക്കെയാണ് യഥാർത്ഥത്തിൽ അവർ പങ്കുവെക്കുന്നത്. ഇൻഷാല്ലാ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഈ അഭിപ്രായങ്ങൾക്ക് വലിയ ഒരു എന്താ പറയുക, നന്ദിയെന്ന് പറഞ്ഞുകൂടാ, പകരം അത് ആ ഒരു പ്രചോദനം നൽകുന്നതിൽ വലിയ സന്തോഷം അറിയിക്കുകയാണ് അല്ലേ.
0: അതെ,
1: ഇൻഷാല്ലാ.
0: ഇപ്പം ശ്രോതാക്കളൊക്കെ ഇങ്ങനെ ക്ലോക്കും അതുപോലെ റേഡിയോക്കും ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കണം. സംഭവം എന്താ?
1: യെസ്,
0: 6:25 കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ലൈവ്,
1: യെസ്,
0: മോർണിംഗ് ലൈവ് ക്വിസിനാണ് പല ശ്രോതാക്കളും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണത്.
1: ഒക്കെ ഇങ്ങനെ മൈക്കനെ നിൽക്കാന്ന് അറിയാം നമ്മൾ ഈ പ്രായ ആൾക്കാരുടെ വാശി പറഞ്ഞാൽ മൈക്കനെ നിൽക്കാണ്. അല്ലേ, മോർണിംഗ് ലൈവ് ക്വിസിന് വരുമ്പോൾ ചാടിന്
0: ഇങ്ങനെ 6:25 ആകുമ്പോൾ അവരെ പണികളൊക്കെ നിർത്തിയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് കൈയൊക്കെ തുടച്ച് ഫോണിൽ ഉത്തരം അയക്കണല്ലോ.
1: അതെ, അതെ.
0: അപ്പൊ അതിന് വേണ്ടിയിട്ട്
1: അതിന് കഴിഞ്ഞിട്ട് വേണം പിന്നെ വീണ്ടും
0: പണികളെടുക്കാൻ.
1: ഇൻഷാല്ലാ, അപ്പം നമ്മളിന്ന് വൈകിച്ചണ്ട, പുതിയ ആളുകളുടെ ഒരു പരിഗണന
0: നമ്മൾ പരിഗണിക്കണല്ലോ.
1: അതെ,
0: അപ്പോൾ ഉത്തരങ്ങൾ ഫീഡ്ബാക്ക് വഴിയാണ്, ഓപ്ഷൻ വഴിയാണ്. അതിൽ മോർണിംഗ് ലൈവ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ഉത്തരം അയക്കേണ്ടത്. പേരിൻ്റെ കൂടെ ഇപ്പോഴും പല ആളുകളും ഒന്ന് ശ്രദ്ധിക്കുക, പേരിൻ്റെ കൂടെ എന്ത് ചെയ്യുക, നിങ്ങളെ സ്ഥലം കൂടെ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ഉൾപ്പെടുത്തുക. ഓക്കെ,
1: ഇൻഷാല്ലാ ഒരു മൂന്ന് തവണ നമ്മൾ വായിക്കും. എ ബി സി ഡി എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഏതാണെങ്കിൽ സെലക്ട് ചെയ്ത് അത് മാത്രം ടൈപ്പ് ചെയ്ത് അയക്കുക. ഇൻഷാല്ലാ ചോദ്യത്തിലേക്ക് പോകാം.
0: 25 സെക്കൻഡ് ബീപ്പ് സൗണ്ട് ഉണ്ടാവും.
1: അതെ,
0: അതിന് മുൻപ് ഉത്തരം അയക്കുക.
1: ഒരു മിടിപ്പുണ്ടാവില്ലേ 25 സെക്കൻഡ്?
0: അപ്പോൾ ആ ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഉത്തരങ്ങൾ എന്ത് ചെയ്യൂല.
1: അതെ അതെ, നമ്മൾ സിസ്റ്റം സ്വീകരിക്കൂല അല്ലേ.
0: യെസ്
1: യെസ്. അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോവാം.
0: ഇന്നത്തെ ചോദ്യം ഇതാണ്, ഇസ്ലാമിലെ 4 ഖലീഫമാരിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് ആരാണ്?
1: യെസ്.
0: ഓപ്ഷൻസ്
1: നല്ലൊരു ചോദ്യമാണ് അല്ലേ.
0: യെസ്.
1: ഓപ്ഷൻ എ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ബി ഒമർ റളിയല്ലാഹു അൻഹു, സി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഡി അലി റളിയല്ലാഹു അൻഹു.
0: ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം.
1: യെസ്.
0: ഇസ്ലാമിലെ 4 ഖലീഫമാരിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് ഏത് ഖലീഫയാണ്?
1: യെസ്. ഇതിൽ ഓപ്ഷൻ വളരെ സുഖമാണ് കേട്ടോ. നമുക്കറിയാം ഓർഡർ, അബൂബക്കർ ഒമർ ഉസ്മാൻ അലി, നാലാളുകളാണല്ലോ. അപ്പോൾ എ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബി ഒമർ റളിയല്ലാഹു അൻഹു, സി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഡി അലി റളിയല്ലാഹു അൻഹു. ഞാൻ ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കാം. ഇസ്ലാമിലെ 4 ഖലീഫമാരിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് ആര്?
0: ഓപ്ഷൻ എ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി ഉമർ റളിയല്ലാഹു അൻഹു, സി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഡി അലി റളിയല്ലാഹു അൻഹു.
1: യെസ്.
0: അപ്പോൾ സമയം ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഉത്തരം ഏതാണോ എ ബി സി ഡി.
1: അപ്പോൾ 4 പേരെ കുറിച്ചും പഠിക്കാനുള്ളൊരു പ്രചോദനം കൂടെ നമുക്ക് ഇതിലുണ്ട്, ഉണ്ടാവണം അല്ലേ.
0: അതെ.
1: ഇൻഷാ അല്ലാ.

0: നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഇതിൻ്റെ ഉത്തരവും വിജയികളൊക്കെ ഇൻഷാല്ലാ തുടർന്ന് അല്ലേ?
1: അതെ,
0: നമ്മൾ
1: പ്രഖ്യാപിക്കും ഉത്തരം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് തന്നെ വേണമെങ്കിൽ പറഞ്ഞു, ഇപ്പൊ വേണമെങ്കിൽ പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല അല്ലേ? ഒരു സമാധാനം ആയിക്കോട്ടെ
0: അല്ലേ, നമുക്ക് കുറച്ചൊരു
1: ഇൻഷാല്ലാ അങ്ങനെ ആവട്ടെ. യെസ്, അപ്പോൾ നമ്മുടെ മോർണിംഗ് ലൈവ് ക്വിസും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നത്തെ ചോദ്യം വളരെ എളുപ്പമായിരുന്നു, സിസ്റ്റം കരിഞ്ഞാൽ മതി എന്നാണ് ചില ശ്രോതാക്കളൊക്കെ പറയുന്നത്. അബ്ദുറസാഖ് കുഞ്ഞത്തൂരാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കറക്കി കുത്തി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലേ?
0: ഉണ്ടാവും.
1: സ്വാഭാവികമായിട്ട് നാല് ഖലീഫമാരെ കുറിച്ച് അറിയെങ്കിലും ഇത്തരം ചില കാര്യങ്ങളെ കുറിച്ച്
0: എത്ര കാലം ഭരണം ചിലപ്പോൾ
1: പ്രത്യേകിച്ച് ഇങ്ങനെ വായിച്ചു പോവുകയോ കേട്ടു പോവുകയോ ഒക്കെ ചെയ്ത സംഭവങ്ങളായിരിക്കാം എപ്പോഴെങ്കിലും. എപ്പോഴും ഇങ്ങനെ റെഫറൻസ് ഒന്നും വരുന്നില്ലല്ലോ.
0: യെസ്, ഓക്കെ. ഇപ്പോൾ നമ്മൾ വൺ മിനിറ്റ് ടോക്ക്.
1: യെസ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ. മലയാളത്തിലെ ഒരു കഥയുണ്ട്. ഒരു കൊച്ചുകുട്ടി മുത്തശ്ശനോട് സങ്കടം പറയാണ്, മുത്തശ്ശ ഞാൻ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അതെൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണുടയുകയാണ്. മുത്തശ്ശൻ്റെ മറുപടി, മോനെ എൻ്റെ അവസ്ഥയും ഇതുതന്നെയാണ്, അത് വീഴുമ്പോൾ എന്നെ അമ്മയും അച്ഛനും ശകാരിക്കുന്നുണ്ട്. അതിനും ആ പ്രായമായ മനുഷ്യൻ്റെ മറുപടി, മോനെ എൻ്റെ അവസ്ഥയും ഇതുതന്നെയാണ്. മൂന്നാമത് ആ കുട്ടി പറഞ്ഞു, മുത്തശ്ശ ഞാൻ അറിയാതെ എൻ്റെ മലമൂത്ര വിസർജനം എൻ്റെ വസ്ത്രത്തിൽ പോവുകയാണ്. പ്രായമായ മനുഷ്യൻ്റെ മറുപടി, എൻ്റെ അവസ്ഥയും ഇതുതന്നെയാണ്. രണ്ട് ദുർബലതകളാണ് നമ്മുടെ ബാല്യവും വാർദ്ധക്യവും. അതിനിടയിലെ നമ്മുടെ യൗവനം പ്രിയമുള്ളവരെ ഉപയോഗപ്പെടുത്തുക. ഷാബുൻ നഷാഫി ഇബാദത്തില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യൗവനമെന്നുള്ളത് നാളെ തണലേകുന്ന വിഭാഗമാണെന്ന തിരിച്ചറിവോടുകൂടെ നമ്മുടെ യൗവനം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: നമ്മളിപ്പോൾ കേട്ടത് വൺ മിനിറ്റ് ടോക്കിലെ 136-ാമത്തെ എപ്പിസോഡായിരുന്നു. യുവത്വം നിർവചിക്കപ്പെടുന്നു. ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിൽ അർഷദ് അലി ഹിക്കമയാണ് കൂടെ ഉണ്ടായിരുന്നത്.

0: അപ്പോൾ ശ്രോതാക്കളിൽ ചില ആളുകളൊക്കെ പല അഭിപ്രായങ്ങളും പങ്കുവെക്കുന്നുണ്ട്. അതിൽ എന്താണ്, അമീർ ടി അടുത്തനാട്ടുകാരൻ എന്താ 12 വർഷമാണ് എന്ന ഒരു ഉത്തരം അയച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും നമുക്ക് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ. ഇൻഷാല്ലാ ഏതായാലും ഒരു അറിവ് ശ്രോതാക്കൾക്ക് പങ്കുവെക്കാൻ സാധിക്കുകയാണ്. 12 വർഷമായി ഉസ്മാനുള്ളാഹിന് ഭരിച്ചത് എന്നത് അദ്ദേഹം പങ്കുവെക്കുകയാണ് അല്ലേ. യെസ്,
1: ഉത്തരം ശരിയാണോ എന്നുള്ളത് നമുക്ക്
0: ഉത്തരം നമ്മൾ പറഞ്ഞൂടെ, നമ്മളെ ഇടയിൽ പറഞ്ഞു അല്ലേ. അപ്പൊ ഇനി നമുക്ക് ആ ഒരു ക്ലൈമാക്സ് തന്നെയാണ്ട് ആയിക്കോട്ടെ, ഒന്ന് റിവീൽ ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഇസ്ലാമിലെ 4 ഖലീഫമാരിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് ആര് എന്നാണ്. അപ്പോ ഉത്തരം ഇനി മൂപ്പരായിട്ട് പറയണ്ട വിചാരിച്ചിട്ട് 12 വർഷമാണെന്നുള്ളത് അദ്ദേഹം ഫീഡ്ബാക്കിൽ അയച്ചു. ഏതായാലും ഇനി ആ ആളാരാ നമുക്ക് പറയാം.
1: അദ്ദേഹമാണ് 12 വർഷത്തോളം
0: ഭരിച്ചത്. ഓക്കെ, ഇതില് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏകദേശം 2 വർഷമാണ് അല്ലേ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഏകദേശം 10 വർഷം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഏകദേശം 12 വർഷം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഏകദേശം 5 വർഷം. അങ്ങനെയാണ് അവരുടെ ഒരു ഇത് വരുന്നത്. നമുക്ക് ഷൊയ്ബ് കാരാടനാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇൻഷാല്ലാ ഏതായാലും ഒരു അറിവ് കിട്ടുകയാണ്. ആ ഭരണകാലം എത്ര വർഷമാണെങ്കിലും നമ്മൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട അല്ലേ അങ്ങേയറ്റത്തെ മാതൃകാപരമായ ഭരണകാലമായിരുന്നു എന്ന് നമുക്ക് ഓർക്കാം.
1: തീർച്ചയായും
0: ഇന്നത്തെ ലൈവ് വൺ മിനിറ്റ് ടോക്ക് കൊണ്ടുപോയി.
1: വൺ മിനിറ്റ് ടോക്ക് ഇന്നത്തെ വിഷയം നല്ലൊരു വിഷയമായിരുന്നു.
0: ഷാബു നശാബി ഇബാദത്തില്ല അല്ലേ,
1: യുവത്വം അത് വെറുതെ കളയാനുള്ളതല്ല, അത് അല്ലാന്റെ മാർഗത്തിൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട്.
0: അതെ, സമൂഹത്തിൽ ഇന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നൊരു വിഷയം എന്താ അറിയോ, യുവത്വം അല്ലെങ്കിൽ ഈ ആ ഒരു ജീവിതം, ആ ഒരു കാലഘട്ടത്തിലെ ജീവിതം ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ അല്ലേ അങ്ങനെ പോകേണ്ടതാണ് എന്ന ഒരു സംഗതി ഇങ്ങനെ സമൂഹത്തിൽ കൊണ്ടുവരികയാണ്,
1: ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് ചില ആളുകള് മനഃപൂർവ്വം അവരുടെ അജണ്ടകളാക്കിയിട്ട്.
0: അതെ,
1: യുവത്വം എന്നുള്ളത് അല്ലെങ്കിൽ കൗമ ഈ വിദ്യാർത്ഥി പ്രായം അല്ലെങ്കിൽ യുവത്വ പ്രായം എന്നുള്ളത് അത് അടിച്ചു പൊളിക്കാനുള്ളതാണ്. ജീവിതം വന്നേ ഉള്ളൂ അത് അടിച്ചു പൊളിക്കാനുള്ളതാണ്. ഈ പ്രായത്തിൽ പറ്റിയില്ലെങ്കിൽ അപ്പള എന്നുള്ള ചോദ്യമാണ് അവരെ. ഇപ്പൊ നമ്മള് ചില സമയത്ത് എന്ത് ചെയ്യും, മാറി നിൽക്കുമല്ലോ ചില സംഭവങ്ങൾ. അപ്പോ വരുന്ന ചോദ്യങ്ങൾ പെട്ടെന്നാണത്, ഇപ്പൊ പറ്റിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്.
0: അതെ, അങ്ങനെ ഒരു ചോദ്യം. പക്ഷെ നമ്മളത് ചോദിക്കേണ്ടത് എന്തിനാണ് എന്നുള്ളതാണ് ആളുകൾ മനസ്സിലാക്കാത്തത്. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ മുമ്പിൽ ആയുസ്സുണ്ട്.
1: അതെ,
0: ഇപ്പൊ ഈ ആയുസ്സിന് കഴിഞ്ഞാല് പിന്നെ നമുക്ക് പ്രവർത്തിക്കാനുള്ള സമയമില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുമ്പോ
1: അത് മാത്രല്ലേ, ഇപ്പോ ഞാനിപ്പ യുവാവാണ്, എനിക്കിനിയും സമയമുണ്ടല്ലോ, ജീവിതത്തിന്റെ അവസാന സമയത്ത് പ്രായമാവുന്ന സമയത്ത് നന്നാവാം എന്നുള്ളത് ഒരു മനുഷ്യന് ഒരിക്കലും അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ കഴിയൂലല്ലോ. കാരണം എപ്പോഴാണ് അള്ളാഹുവിന്റെ വിളി, മലക്കുൽ മൗത്ത് എപ്പോഴാണ് നമ്മളെ റൂഹ് കൊണ്ടുപോകുക എന്നുള്ളത് ഏത് സമയത്ത്, ഇപ്പൊ ഈ സമയത്ത് തന്നെ ആവാം, ചിലപ്പോ അടുത്ത സെക്കൻഡിലാവാം, ഏത് സമയത്തും ആവാം. അപ്പോ ഈ അടിച്ചുപൊളി എന്നുള്ളത് വിശ്വാസികൾക്കുള്ളത് അവിടെയാണ്, സ്വർഗത്തിലാണ്. സ്വർഗത്തില് എന്ത് ചെയ്യാം, ഒരു സത്യവിശ്വാസിക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഇവിടെ കുറച്ച് ഒരു പരീക്ഷണ കാലഘട്ടമാണല്ലോ, ഒരു യാത്രയിൽ ഇടക്ക് നിൽക്കുന്ന ഒരു സത്രത്തെ പോലെയാണെന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
0: തീർച്ചയായിട്ടും അല്ലെ, നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് പറയുമ്പോളേ, നമുക്ക് 2 ഫങ്ഷനുണ്ട്, ഒരു ദിവസം 2 ഫങ്ഷൻ, നമുക്ക് ഒരു ദിവസം ആക്കാം, 2 ആഴ്ച വേണ്ട. ഒരു ദിവസത്തിൽ ഒരു പ്രോഗ്രാം രാവിലെ ഉണ്ട്, ഒരു പ്രോഗ്രാം വൈകുന്നേരം ഉണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം ഒരുങ്ങിയത് പ്രോഗ്രാമിനായിരിക്കും. രാവിലെ ഉണ്ട്, വൈകുന്നേരം ഉണ്ട്, രാവിലത്തേനല്ലേ ഒരുങ്ങാം. അപ്പം ഞാൻ ഇങ്ങനെ പറയാണ്, പിന്നെ ഞാൻ ഒരു 10 മണിക്കുള്ള പ്രോഗ്രാമിന് ഞാനൊരു 9:30 ഇങ്ങനെ മാറ്റി നിന്നിട്ട് പറയാണ്, ഞാൻ 4 മണിക്കുള്ള പ്രോഗ്രാമിന് ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് പറയുമോ? ഇല്ലല്ലോ.
1: ഇല്ല,
0: മുമ്പിലുള്ള ഏറ്റവും അടുത്ത ഇതുപോലെയാണ് ശരിക്ക്. നമ്മൾ ഇപ്പോൾ മരണത്തെ അങ്ങനെ കണ്ടാൽ മതി, എനിക്ക് ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ മുമ്പേ സംഭവിക്കുക ഇതാണ്. അപ്പം ഞാൻ ആദ്യം പ്രിഫറൻസ് കൊടുക്കേണ്ട ഇതിനാണ്
1: തീർച്ചയായും
0: അല്ലേ. അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ പോയാൽ നമ്മൾ തിന്മകളിൽ നിന്ന് നമുക്ക് മാറിക്കാൻ വലിയൊരു പ്രചോദനമാണത്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴേ അപ്പോൾ ഒരു നമ്മൾ മുമ്പിൽ ഒരു ഒരു ഒരു ഇപ്പോൾ ഈ വേണ്ട ഒന്നും വേണ്ട, നമ്മളെ രണ്ടാഴ്ച മുമ്പ് നടന്ന ഒരു സെലിബ്രേഷൻ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കുട്ടികളോട് ഇങ്ങനെ ഒന്ന് പിന്നീട് സംസാരിക്കുമ്പോൾ ആലോചിക്കും. അപ്പോൾ ആലോചിക്കില്ല, അപ്പോൾ അതിൻ്റെ ഒരു ആവേശത്തിലായിരിക്കും. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ചാടിക്കളിക്കുന്നതും കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുക്ക് ഇഷ്ടമുണ്ടോ വെച്ചാൽ ഒരു ശരിക്കും എന്ന് പറയും ഇല്ല എന്ന് പറയും. അള്ളാഹുക്ക് ഇഷ്ടമുണ്ടോ വെച്ചാൽ ഇല്ലെന്ന് തന്നെയല്ലേ പറയുള്ളൂ. പക്ഷേ ആ ഒരു സമയത്ത് അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ?
1: ഇല്ല
0: ഇല്ല. അപ്പോൾ നിങ്ങൾ ആർക്കാണ് ആരുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തു എന്ന് നമ്മൾ പിന്നീട് ചോദിക്കുമ്പോൾ ചിന്തിക്കും. നേരെ മറിച്ച് ഓരോ നാല് ചീത്തയും പറഞ്ഞ് ഇതാക്കി കഴിഞ്ഞാലും അവർ എന്താക്കുക, നമ്മളോട് ഒരു കുഴപ്പം പിടിച്ചിട്ട് അവർ
1: ആ ഒരു ദേശത്തിൻ്റെ ഇതിൽ വാശി
0: അതെ
1: പോയി ചെയ്യും.
0: അതെ. അപ്പോൾ എന്താ പറയുക, എല്ലാവരും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നന്മയുണ്ട്. പക്ഷെ ആ നന്മകൾ അതിന് പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് അങ്ങോട്ട് കുറച്ച് തെറിഞ്ഞു കൊടുക്കേണ്ടി വരും. ഒരു വാശി കൂടിയിട്ട് പല തെറ്റുകളും ചിലപ്പോ കൂടുതൽ ചെയ്യാനും അല്ലേ. അങ്ങനെ ഓരോരുത്തരും വ്യത്യസ്തരാണല്ലോ.
1: നമ്മുടെ മക്കൾക്കിടയിൽ തന്നെ ചിലര് അപ്പോ അവർക്കിടയിൽ എന്താ ചെയ്യാ, അവരെങ്ങനെ സ്വാധീനിക്കുന്ന രൂപത്തിലുള്ള സംസാരം നമ്മള് നടത്തുക എന്നുള്ളതൊന്ന് രക്ഷിതാക്കളെ നിലക്ക് നമ്മള് ചിന്തിക്കണ നല്ലതാവുന്നതാണ് തോന്നുന്നത്.
0: തീർച്ചയായിട്ടും യുവത്വം നിർവചിക്കപ്പെടുന്നു. നമ്മൾ ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിനെ കുറിച്ച് ഇങ്ങനെ ജസ്റ്റ് സംസാരിച്ച് വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അപ്പോൾ നമുക്ക് വലിയ ചിന്തകൾക്കുള്ള വക നൽകുന്നത് തന്നെയാണ് ഇന്നത്തെ വൺ മിനിറ്റ് ടോക്ക്.
1: ഇത്രയും ഇപ്പോൾ നമ്മളൊരു 10 മിനിറ്റിനോളം ഇപ്പോൾ സംസാരിച്ചു, ഇതാണ് ഒറ്റ മിനിറ്റിൽ
0: ആ നമുക്ക് കിട്ടുന്ന ആശയം അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിലേക്ക് പോകാം.
1: തീർച്ചയായും.
0: യെസ്.
1: അനുഭവം ഇപ്പോൾ പങ്കുവെക്കണമെങ്കിലേ, അനുഭവമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിൽ
0: ഒരു ഹദീസ്.
1: അതായത് ഒരിക്കൽ നബിൻ്റെ വീട്ടിൽ എന്ത് ചെയ്യണം, ഒരു സ്ത്രീയെ വരികയാണ്. സ്ത്രീൻ്റെ അപ്പോൾ രണ്ട് കുട്ടികളുണ്ട്. അപ്പോൾ വീട്ടിലെത്തി ബെല്ലടിച്ച് അല്ലെങ്കിൽ കഥക മുട്ടി ചോദിച്ച് തുറന്നപ്പോൾ ആയിഷ റളിയല്ലാഹു നബിൻ്റെ ഭാര്യയായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹയാണ് കൂടെ ഉള്ളത്, അവിടെ ഉള്ളത്. നബി വീട്ടിലില്ല. അങ്ങനെ ആ സ്ത്രീയെ വന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ? രണ്ട് ദിവസമായി കഴിച്ചിട്ട്, ഭക്ഷണം കഴിച്ചിട്ട് ഞാനും മക്കളും പട്ടിണിയിലാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിൽ നോക്കിയപ്പോൾ ആകെ 3 കാരക്കയാണ് ബാക്കിയുള്ളത്. അവർക്ക് വണ്ടി മാറ്റി വെച്ചാൽ 3 കാരക്ക. അങ്ങനെ അത് 3 എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ആ ഉമ്മാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ആ ഉമ്മ എന്ത് ചെയ്തു, രണ്ട് ഭാഗത്തുള്ള മക്കൾക്ക് ഓരോ ഈത്തപ്പഴം കൊടുത്തു. വിശപ്പിൻ്റെ ആ ഒരു കാഠിന്യം കാരണം കുട്ടികളാണല്ലോ, അവരെന്ത് ചെയ്തു, ഈത്തപ്പഴം അത് അതേപോലെ കാരക്ക അതേപോലെ കഴിച്ചു. എന്നിട്ട് വീണ്ടും ഉമ്മാൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്.
0: യെസ്.
1: അപ്പൊ ഉമ്മാന്റെ കയ്യിൽ എന്തുണ്ട്, ഒരു ഈത്തപ്പഴം ഉണ്ട് ഉമ്മാക്ക് കഴിക്കാൻ വേണ്ടിട്ട് വെച്ച. അപ്പൊ ഉമ്മ എന്ത് ചെയ്തു, ആ ഈത്തപ്പഴം രണ്ടാക്കിട്ട് മുറിച്ചിട്ട് രണ്ടു മക്കൾക്ക് കൊടുക്കുകയാണ്. അപ്പോ ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു, അത്ഭുതപ്പെട്ടു. അങ്ങനെ അവര് തിരിച്ചു മടങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തിയ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അത് വിവരിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി, ഈ ഒരു പ്രവൃത്തി മൂലം അവരെന്ത് ചെയ്തു, സ്വർഗത്തിൽ പെടാനുള്ള കാരണങ്ങളിൽ പെട്ടു, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തത് എന്നുള്ളത്.
0: യെസ്. ഒരു ഹദീസിൻ്റെ സംഭവം, ഹദീസുകളിൽ ഒരുപാട് നമുക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ട് അല്ലേ. നമ്മൾ ഹദീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വിഷയത്തിലേ നമുക്ക് ഇതിന് വ്യത്യസ്തമായി പലരും അഭിപ്രായങ്ങളൊക്കെ മനസ്സിലേക്ക് വരും. നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ഇങ്ങനെയും ജീവിക്കാം എന്നുള്ളതുണ്ടല്ലോ, ഇങ്ങനെയും ജീവിക്കാം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പത്നിയായ ആയിഷ ബീവി അവിടെയുള്ള 3 കാരക്കകൾ എടുത്തു കൊടുത്തു എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ വേറൊന്നുമില്ലല്ലോ.
1: ഇല്ല
0: ഇല്ല. അപ്പോൾ അവിടെ വേറെ സന്ദേശമുണ്ട്. മറ്റൊന്ന്, ഈ 3 കാരക്ക കൊണ്ടും ജീവിക്കാം എന്നതും അതിൽ നിന്ന് കിട്ടി. നേരത്തെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കണ്ട എന്നുള്ളതല്ല, നമുക്ക് ഉള്ളതിനനുസരിച്ച് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അനുവാദമൊക്കെ ഇസ്ലാം നൽകുന്നുണ്ട്, അത് വേറെ വിഷയം. രണ്ട്, നമ്മളിങ്ങനെ ഒന്നല്ലെങ്കിൽ ഒന്നിനോട് ഇങ്ങനെ ആർത്തിപ്പൂണ്ട് നടക്കുമ്പോൾ അല്ലെങ്കിൽ ആഗ്രഹിച്ച് നടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ദുനിയാവിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജീവിക്കാം, ഒരു വലിയ സന്ദേശമാണ്. രണ്ട്, ആ ഒരു സമയത്ത് എൻ്റെ ഒരു പിന്നെ മറ്റൊരു സ്നേഹിതന്, സാമൂഹ്യ ജീവിയായ ആളാണല്ലോ മനുഷ്യൻ എന്ന് പറയുമ്പോൾ, അപ്പോൾ മറ്റൊരാൾക്ക്, മറ്റൊരു സഹോദരന് അയാളുടെ ആ ഒരു സമയത്തുള്ള ബുദ്ധിമുട്ടിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെടുത്തുള്ളത് പോലും എടുത്തു കൊടുക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളതും കൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. കാരണം നമുക്കിപ്പോൾ കുറേ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അത് കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട്
1: നമ്മൾ
0: മടി കാണിക്കുമല്ലോ. മനുഷ്യൻ്റെ സ്വഭാവത്തിൽ പെട്ടതാണത്. പക്ഷേ ഇവിടെ അതല്ല, എനിക്കിപ്പോൾ എനിക്ക് വിശപ്പില്ല, ഇപ്പം വിശപ്പ് അവനിക്കാണ്, അതുകൊണ്ട് അവൻ്റെ വിശപ്പ് തീരണം എന്നതാണ്. എനിക്ക് അടുത്ത നേരത്തിന് എന്തെന്ന് സ്റ്റോർ ചെയ്ത് വെക്കണ പരിപാടിയൊന്നും ഇല്ലല്ലോ.
1: അതെ,
0: അപ്പം അത് എനിക്കൊരു രീതിക്ക് പഠിച്ചും തരും എന്നുള്ള ഒരു സംഭവം കൂടി
1: നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം
0: മധുരം കൂടാനല്ലേ.
1: അതെ
0: അതെ.
1: അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് ലൈവ് നമ്മൾ ഒരു കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ
0: മാത്രമല്ല ഇന്നത്തെ പുലരിവട്ടം ഭക്ഷണവുമായി
1: അല്ലേ.
0: അപ്പൊ അതിങ്ങനെ കണ്ട് ഒത്തു വന്നു അല്ലേ. അപ്പൊ നമുക്ക് ചിന്തിക്കാൻ ഈ ഭക്ഷണവുമായിട്ടും നമ്മളെ ഡിസ്കുമായിട്ടും ഉള്ള കാര്യങ്ങളും നമുക്ക് ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞു പോകുമെന്നുള്ള തോന്നലുകളും ഒക്കെ ഒഴിവാക്കാനുള്ള ഒരു പ്രചോദനം ശരിക്ക് ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ട്.
1: സ്വഹാബത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ തന്നെ അവര് അവരുടെ ഉമറുദാനൊക്കെ അവരെ അടുത്ത നിമിഷത്തേക്ക് എന്ത് എന്നുള്ളതില്ല.
0: അള്ളാഹിന്റെ
1: മാർഗത്തില് ഈ നിമിഷത്തില് ഇപ്പോൾ കയ്യിൽ എന്തുണ്ടോ അത് മുഴുവനായിട്ട്
0: ആ
1: ഒരു ദീന്റെ മാർഗത്തിൽ കൊടുക്കുകയാണ്.
0: അതിനങ്ങനെ ചെയ്യാനൊരു കാരണമുണ്ട്. കാരണം അടുത്ത സെക്കൻഡിൽ ഞാൻ ചിലപ്പോൾ ഈ ദുനിയാവിൽ തന്നെ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊരു ബേജാറുണ്ടാകുമ്പോഴാണല്ലോ. ഇപ്പം ഇതിന് കൊടുത്താൽ എനിക്ക് അതിനുള്ളത് കിട്ടും.
1: പക്ഷെ
0: ഞാനിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എനിക്കിത് കൊടുത്തതിൻ്റെ എൻ്റെ ഒരു പ്രതിഫലം കിട്ടൂലല്ലോ.
1: അതെ,
0: യെസ്. അപ്പോൾ ഒരുപാട് ചിന്തകൾക്ക് വ്യത്യസ്തമായ തലങ്ങളിലൂടെ ചിന്തിക്കാവുന്ന ഒരു ചരിത്രത്തിൻ്റെ പാഠമാണ് ഇന്നത്തെ ഈ ഒരു സമയത്ത് നമ്മൾ കേട്ടുകഴിഞ്ഞത്.

0: യെസ്. കിസിൻ്റെ ഉത്തരം കൃത്യമായി അറിയില്ലായിരുന്നു. 80 വയസ്സിന് മുകളിൽ ഉസ്മാൻ റദ്വാനി ജീവിച്ചിരുന്നു എന്നറിയാമായിരുന്നു. അതുകൊണ്ട് തിരഞ്ഞെടുത്തു. മാഷാ. അപ്പോൾ കൂടുതൽ കാലം ജീവിച്ചിരുന്നിട്ടുണ്ട്, അപ്പോൾ കൂടുതൽ കാലം ഭരിച്ചിട്ടുണ്ടാകും എന്നൊരു ധാരണയിലാണ്. അപ്പോൾ ഓരോ അറിവുകളും ഇങ്ങനെ നമ്മളെ കണക്ട് ചെയ്ത് കൊണ്ടുപോകും അല്ലേ. അഷറഫ് ആലുവയാണ് അത് പങ്കുവെച്ചത്.
1: അതുപോലെ തന്നെ ആയിഷ കരമ്പിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉത്തരം തെറ്റിയിട്ടുണ്ട് എന്നാലും ഒരു പുതിയ അറിവ് കിട്ടി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്.
0: ആൻസർ പഠിച്ചിട്ടുണ്ടായിരുന്നു, പഠിച്ച് മറന്നതാണ്. കിസ് മുഖേന ഓർത്തു മനസ്സിലാക്കാനായി ജസാക്കല്ലാ ഖൈർ എന്നാണ് സുബൈദ ഇസ്മായിൽ മടികേരി പറയുന്നത്. അപ്പം നമ്മൾ ഉത്തരം പറഞ്ഞപ്പോഴേ അതിനോട് പ്രതികരിച്ചതാണ് ഇതൊക്കെ. ഏതായാലും ചില ആളുകളൊക്കെ ഉത്തരം ശരിയായതിൽ സന്തോഷിക്കുന്നു, ചില ആളുകൾ പുതിയ അറിവ് കിട്ടിയതിൽ സന്തോഷിക്കുന്നു. അങ്ങനെ അങ്ങനെ പോകുകയാണ് അല്ലേ. യെസ്. ഇംതിയാസ് തിരുമ്പാടി പറയണം, ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ റാഷിദൂൻ ഖുലഫ റാഷിദ് ഖലീഫ ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു ആണ് എന്ന് നേരത്തെ പറഞ്ഞതായിരിക്കും.
1: 644 മുതൽ 686 വരെ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അയച്ചിട്ടുണ്ട്.
0: യെസ്. ഒരാൾ ചോദിക്കുകയാണ്, ലൈവ് കിസ് ബീപ് സൗണ്ട് കേൾക്കുന്നതിന് തൊട്ട് മുമ്പ് ആൻസർ അയച്ചുപോയി. അത് പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഓപ്ഷൻ കേട്ട് കഴിഞ്ഞാൽ ഉത്തരം അതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അപ്പം തന്നെ അയക്കാം അല്ലേ.
1: തീർച്ചയായും
0: നമ്മൾ 3 പ്രാവശ്യം ചോദിച്ച് കാത്തിക്കണമെന്നൊന്നും ഇല്ല. ഓക്കെ. അപ്പം നമ്മൾ ലൈവ് കിസിനെ കുറിച്ചാണ് ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ വന്നിട്ടുള്ളത്. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോയാലോ.
1: തീർച്ചയായും
0: നമുക്ക് എന്നാൽ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ കിട്ടുമല്ലോ.

0: നമ്മളിപ്പോൾ കേട്ടത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ്. 2494 ദിവസങ്ങളായിട്ട് എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ രൂപത്തിലുള്ള സ്റ്റാറ്റസ് വീഡിയോ നമ്മളെ ഫോണുകളിലൊക്കെ ലഭിക്കുന്നുണ്ടാവും. അതിലെ 2464-ാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്.
1: മാഷാ അല്ലാ.

0: നൂറിലധികം പ്രോഗ്രാമുകൾ, അതിലേറെ ഉള്ള അവതാരകർ, ചെറിയ കുരുന്നുകുട്ടികൾ മുതൽ വയോധികർ വരെ നീളുന്ന പീസ് റേഡിയോ ഫാമിലി, നാം തന്നെ അറിയാത്ത നിരവധി പ്രോഗ്രാമുകൾ പീസ് റേഡിയോയിലുണ്ട്. മോർണിംഗ് ലൈവ് ഷോയുടെ ഈ മിനിറ്റുകളിൽ നമ്മളെന്നും ഓരോ പുതിയ പുതിയ പ്രോഗ്രാമുകൾ നമ്മൾ പരിചയപ്പെടുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ പരിചയപ്പെടുന്നത് സുബദം എന്ന പ്രോഗ്രാം.
1: യെസ്, സുബദം എന്ന ഈ പ്രോഗ്രാം വെള്ളിയാഴ്ച വൈകുന്നേരം 4:10 പിന്നീട് 24 മണിക്കൂർ റിവൈൻഡിൽ നമുക്ക് കേൾക്കാൻ കഴിയും. ഇതിൽ സാധാരണ പങ്കെടുക്കാറുള്ളത് നമ്മളെ മൂസ സുലാഹി ഉണ്ട്,
0: മുസ്താഖ് അൽഹിക്കം,
1: യെസ്, ഫൈസൽ മൗലവി ഉണ്ട് അല്ലേ. ഏതായാലും ഇന്ന് നമുക്ക് സുബദത്തിൽ എന്താണ് കേൾക്കാനുള്ളത്?
0: ഇന്ന് ബിദ്അത്ത് നിർവചനവും വിശകലനവും മുസ്താഖ് അൽഹിക്കമിയാണ് ഇന്നത്തെ സുബദത്തിൽ സംസാരിക്കുന്നത്.
1: കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, വിശ്വാസികളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ശിരസാവഹിക്കുകയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച മുഴുവൻ തിന്മകളും ജീവിതത്തിൽ നിന്നും പാടെ ഉപേക്ഷിക്കുക എന്നത് ഒരു മുസ്ലിമിൻ്റെ, ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും പഠിപ്പിച്ച വിശദീകരിച്ച കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ നമുക്കറിയാം, ഇസ്ലാം എന്ന മതത്തിൻ്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധനകളായി പഠിപ്പിച്ചത് മാത്രമാണ് ഒരു വിശ്വാസി തൻ്റെ ആരാധനയായി നിർവഹിക്കുന്നത്. നമ്മൾ നമസ്കാരം നിർവഹിക്കുന്നുണ്ട്, നോമ്പ് എന്ന ആരാധനാകർമ്മം നിർവഹിക്കുന്നുണ്ട്. ആ ആരാധനാകർമ്മങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച്, പഠിപ്പിച്ച രൂപത്തിൽ ഭാവത്തിൽ ഒക്കെയാണ് നമ്മൾ നിർവഹിക്കുന്നത്. നോമ്പ് എന്ന ആരാധനാക്രമം പ്രവാചകൻ പഠിപ്പിച്ചതുകൊണ്ടും പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലുമാണ് നിർവഹിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി ഒരു വിശ്വാസി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ആരാധനാക്രമങ്ങൾ എടുത്തു നോക്കിയാലും അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും സ്വഹാബത്ത് നിർവഹിക്കുകയും ചെയ്തൊരു മാതൃക നമുക്ക് കാണാൻ സാധിക്കും. അതല്ലാത്ത ഒരു ആരാധനയും സ്വമേധയാ നിർമ്മിച്ച് മതമായി നമ്മൾ ആചരിക്കാറില്ല. പ്രവാചകൻ എങ്ങനെയാണോ പഠിപ്പിച്ചത്, അത് അതേപടി അതേ രൂപത്തിലാണ് നമ്മളൊക്കെ നിർവഹിക്കുന്നത്. ഇതിൽ നിന്ന് മാറ്റം വരുത്താനോ നല്ലതാണെന്ന് കരുതി പുതുതായി ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനോ ഒന്നും നമ്മളൊന്നും ശ്രമിക്കാറില്ല. അങ്ങനെ ഇസ്ലാമിലേക്ക് നല്ലതാണെന്ന് വിചാരിച്ച് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനാണ് ബിദഅത്ത് എന്ന് ഇസ്ലാമിൽ പറയുന്നത്. എന്നാൽ ഇന്ന് പല ആളുകൾക്കും ഈ ബിദഅത്ത് എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ചോദിക്കും, നമ്മൾ ചെയ്യുന്നത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഒരു നല്ല കാര്യമാണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിച്ചിട്ടില്ല, സ്വഹാബത്തിൻ്റെ കാലത്ത് അങ്ങനൊരു പ്രവർത്തനം ഉണ്ടായിരുന്നില്ല എന്നതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മളിപ്പോൾ നിർവഹിക്കുന്ന നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ച് നമുക്കൊരു പുതിയ ആരാധന നിർമ്മിക്കാൻ പാടുള്ളതല്ല. ഉദാഹരണമായി പറഞ്ഞാൽ 5 വക്ത് നിസ്കാരമാണ് പ്രവാചകൻ നിർബന്ധമായും നിർവഹിക്കാൻ പഠിപ്പിച്ചത്. എന്നാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ച് 6-ാമത്തൊരു വക്ത് നമ്മളാരും നിർവഹിക്കാറില്ല. മയ്യത്ത് നമസ്കരിക്കുന്ന വേളയിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കാതെയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. എന്നാൽ ബാങ്കല്ലേ, ഇഖാമത്ത് കൊടുക്കുന്നത് നല്ലതല്ലേ, ജനങ്ങൾ അതിനെക്കുറിച്ച് ഈ നിസ്കാരത്തിൻ്റെ സമയമൊക്കെ മനസ്സിലാക്കാൻ നല്ലതല്ലേ എന്ന് വിചാരിച്ച് മയ്യത്ത് നിസ്കാരത്തിന് ആരും ബാങ്ക് കൊടുക്കാറില്ല, മയ്യത്ത് നിസ്കാരത്തിനാരും ഇഖാമത്ത് കൊടുക്കാറില്ല. അതേപോലെ തന്നെ പെരുന്നാൾ നമസ്കാരത്തിനാരും ബാങ്കും ഇഖാമത്തും കൊടുക്കാറില്ല. കാരണം അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകന്റെ മതത്തിൽ അത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ടുതന്നെ നമ്മളാരും ഒരു പുതുതായി ഒരാരാധനാക്രമം, ഒരാരാധനാ രീതി നമ്മൾ ഇസ്ലാമിൽ കൊണ്ടുവരാറില്ല. അങ്ങനെ കൊണ്ടുവന്നു എങ്കിൽ അത് നല്ലതാണെന്ന് വിചാരിച്ച് കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയുമെന്നൊക്കെ വിചാരിച്ച് ഒരാൾ കൊണ്ടുവന്നാൽ അത് പാടെ ഉപേക്ഷിക്കേണ്ട ബിദഅത്തായി ഇസ്ലാം കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹദസ ഫീ അംരിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഈ മതത്തിലില്ലാത്ത വല്ല കർമ്മവും ഈ മതത്തിൻ്റെ ഭാഗമായി ആരെങ്കിലും കൊണ്ടുവന്നാൽ, പുതുതായി കൂട്ടിച്ചേർത്താൽ അത് തള്ളപ്പെടേണ്ടതാണ്, അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുത്തുബകളിലൊക്കെയും അവിടുത്തെ ഹംദിനും സലാത്തിനു ശേഷം പ്രവാചകൻ പറയുന്ന വാചകം ഹദീസുകളിലൊക്കെ സ്ഥിരപ്പെട്ടതാണ്. ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ്, ഏറ്റവും നല്ല വർത്തമാനം അത് അല്ലാഹുവിൻ്റെ ഗ്രന്ഥമാണ്. വ ഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല മാർഗം അത് പ്രവാചകൻ പഠിപ്പിച്ച ശരിയായ മാർഗമാണ്. വ ഷർറൽ ഉമൂരി മുഹദസാത്തുഹ, ഏറ്റവും മോശപ്പെട്ട കാര്യം അത് ഈ മതത്തിലേക്ക് പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വ കുല്ലു ബിദഅത്തിൻ ളലാല, എല്ലാ ബിദഅത്തുകളും വഴികേടാണ്, എല്ലാ ബിദഅത്തുകളും അവസാനം എത്തിപ്പെടുന്നത് നരകത്തിലേക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിനെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നിങ്ങൾ നോക്കൂ, അതുകൊണ്ട് തന്നെ സ്വഹാബത്താരും ഇസ്ലാമിൽ അതൊരു നന്മയല്ലേ, അതൊരു നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞ് പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു നന്മയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടില്ല. ഒരു പുതിയ നിസ്കാരം, ഒരു പുതിയ ദിക്ര്, ഒരു പുതിയ ആരാധന, ഒരു പുതിയ നോമ്പ്, അങ്ങനെ ഒരു ക്രമം നമുക്ക് സ്വഹാബത്തിൻ്റെ ചരിത്രത്തിൽ കാണുകയില്ല എന്ന് മാത്രമല്ല, അത്തരം ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണിശമായി വിരോധിക്കുകയും ചെയ്തത് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ ആരാധനാക്രമങ്ങൾക്കും ഒരു ചിട്ടവട്ടമുണ്ട്, അതിലെ രൂപവും ഭാവവും ഒക്കെ ഉണ്ട്. അത് അതേ ക്രമത്തിൽ നിർവഹിക്കലാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ളത്. അതല്ലാത്ത ഒന്നും ഒരു മുസ്ലിം നിർവഹിക്കാൻ

0: ഇങ്ങനെ ഒരു നന്മ പഠിപ്പിക്കാതെ പോയാൽ പ്രവാചകൻ തന്നെ ഏൽപ്പിച്ച തന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് എന്ന് ഇമാം മാലിക് റഹിമഹുള്ള പറയണം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുന്നു, ഈ മതം നിങ്ങൾക്ക് പൂർണ്ണമാണ്, ഈ മതത്തിലേക്കൊന്നും ഇനി കൂട്ടിച്ചേർക്കാനില്ല, ഈ മതത്തിൻ്റെ ഒരു നന്മയും എടുത്തൊഴിവാക്കാനില്ല. ഫമാലം യക്കുൻ യൗമ ഇദിൻ ദീനൻ ഫലാ യക്കൂനുൽ യൗമ ദീന. അന്നേ ദിവസം സ്വഹാബത്ത് ജീവിക്കുന്ന ആ കാലത്ത് എന്താണോ ദീന്, പ്രവാചകൻ പഠിപ്പിച്ച എന്താണോ ദീന്, ആ ദിവസം ദീനല്ലാത്ത ഒന്നും ഇന്നും ദീനല്ല എന്ന് മഹാനായ ഇമാം മാലിക് റഹിമഹുള്ള അതിൻ്റെ ഗൗരവത്തെ ഓർമ്മപ്പെടുത്താൻ അദ്ദേഹം പറയുന്ന വാചകമാണിത്. നിങ്ങൾ നോക്കൂ, ഒരിക്കൽ നമുക്കറിയാം മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് ജനങ്ങൾ കുറച്ച് ആളുകൾ പള്ളിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി, അവരിൽ ഒരാൾ കുറച്ച് കല്ലുകൾ ഇങ്ങനെ പെറുക്കി എടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാൾ അള്ളാഹു അക്ബർ എന്നുറക്കനെ പറയുന്നു. കൂടെയുള്ള ആളുകളെല്ലാം അത് ഏറ്റു ചൊല്ലി അള്ളാഹു അക്ബർ എന്നിങ്ങനെ അവരുടെ കൂടെ ഏറ്റു ചെല്ലുന്നു. പിന്നെ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നു. അപ്പം എല്ലാവരും കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നു. പിന്നെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നു. ഇങ്ങനെ ഓരോ ദിക്റുകൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നു, എല്ലാവരും ഇങ്ങനെ ഏറ്റു ചെല്ലുന്നു. അതുകൊണ്ട് അത് ചൊല്ലുന്നതോടൊപ്പം തന്നെ അവർ കല്ലുകൾ കൊണ്ടിങ്ങനെ എണ്ണം പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ പഠിപ്പിക്കാത്ത രീതിയാണിത്. പറയുന്നത് സുബ്ഹാനല്ലാഹാണ്, അൽഹംദുലില്ലാഹാണ്, അള്ളാഹു അക്ബറാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ പ്രവാചകൻ പഠിപ്പിക്കാത്ത രീതിയും ഭാവവും ഒരു ആരാധനാക്രമവും അവർ കൊണ്ടുവരാൻ, അപ്പോൾ തന്നെ സഹാബത്ത് അതിനെ കണിശമായി വിരോധിക്കുകയും അവരെ അത് പിന്നെ നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്ത് ചരിത്രത്തിൽ കാണാം. അവർ ചോദിക്കുന്നത്, പ്രവാചകൻ്റെ വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല, അവിടുത്തെ പാത്രങ്ങൾ ഉടഞ്ഞുപോയിട്ടില്ല, അവിടുത്തെ അസറുകളൊക്കെ ബാക്കിയിരിക്കെ നിങ്ങൾ ഈ മതത്തെ വികൃതമാക്കുകയാണോ, ഇതിലേക്ക് പുതിയ ആരാധനകൾ കൊണ്ടുവരികയാണോ എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത്തരം സംഭവങ്ങൾ നോക്കി നമുക്ക് മനസ്സിലാകുന്നത് ബിദഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു നല്ലതാണെന്ന് വിചാരിച്ച് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുമെന്നൊക്കെ വിചാരിച്ച് ഒരു മനുഷ്യൻ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു നോമ്പോ ഒരു ആരാധനാക്രമമോ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ബിദഅത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ചില ആളുകൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് നല്ല കാര്യങ്ങളാണെങ്കിൽ ഇസ്ലാമിൽ കൊണ്ടുവരാം, അതിന് പ്രശ്നമില്ല, അതില്ലെങ്കിൽ പ്രവാചകന്റെ കൽപ്പനയ്ക്ക് എതിരായി ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രവാചക കാര്യം വിരോധിച്ചു, എന്നിട്ട് ആ വിരോധിച്ച കാര്യം തന്നെ നമ്മൾ ആരാധനയായി ചെയ്താൽ മാത്രമാണ് അത് ബിദഅത്താവുക എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഉദാഹരണമായി പറഞ്ഞ ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നാൽ ഒരു സമൂഹം ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്ന ഒരു ആചാരമായി ഒരു വിശ്വാസമായി ഒരു വിഭാഗം ആളുകൾ ചെയ്താൽ അത് മാത്രമാണ് ബിദഅത്ത്. മറ്റ് നമ്മുടെ നാട്ടിൽ കാണുന്ന പുതിയ നിസ്കാരം, പുതിയ നോമ്പ്, പുതിയ സക്കാത്ത് രീതികളൊന്നും തന്നെ.
1: നമ്മളിപ്പോൾ കേട്ടത് സുബദം പ്രോഗ്രാമാണ്.
2: മോർണിംഗ് ലൈവ് ഷോയിൽ സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു പ്രോഗ്രാം അല്ല, എന്നാൽ മറ്റു സമയത്ത് ഉള്ളൊരു പ്രോഗ്രാം പരിചയപ്പെടുത്താൻ കൂടിയാണ്. നമ്മൾ ഒരല്പ സമയമേ കേൾപ്പിച്ചിട്ടുള്ളൂ, കുറച്ച് കൂടുതൽ സമയമുണ്ട്.
1: ഇൻഷാല്ലാ വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം 4:10 നിങ്ങൾക്ക് ലൈവായിട്ട് പീസ് റേഡിയോയിൽ കേൾക്കാം, അല്ലാതെ 24 മണിക്കൂറും ഇൻഷാല്ലാ റിവൈൻഡിലും ഉണ്ടാകും.
2: അതെ. പിന്നെ നമ്മളെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ അറിയാൻ വേണ്ടി പറയുകയാണ്, നമ്മൾ ഒരു 6:38 മുതൽ നമുക്ക് ചെറിയൊരു ടെക്നിക്കൽ പ്രശ്നം വന്നു.
1: നമുക്ക് 15 മിനിറ്റോളം
2: അതെ നമുക്ക് ഫീഡ്ബാക്ക് ഒന്നും ഇവിടെ റീഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മെസ്സേജുകൾ ഇൻഷാല്ലാ സമയത്തിനനുസരിച്ച് നമ്മൾ വായിക്കേണ്ടത് നമ്മൾ ഇൻഷാല്ലാ ഇവിടെ വായിക്കും.
1: അലി നഫീസത്ത പറഞ്ഞൊരു മെസ്സേജ് ഉണ്ട്, ഒരു ദുആക്കുള്ള വസിയത്താണ്. എൻ്റെ പേരക്കുട്ടി പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
2: ഓക്കെ, ഇൻഷാല്ലാ
1: എത്രയും പെട്ടെന്ന് അവരുടെ രോഗം മാറ്റി ശിഫ നൽകട്ടെ.
2: ആമീൻ. അതേപോലെ തന്നെ ഒരുപാട് മെസ്സേജുകളുണ്ട്, നമുക്ക് നോക്കാം. 10 വർഷത്തിന് ശേഷം ഒരു സുഹൃത്തുമായി സംസാരിക്കാൻ ഇടയായി. അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞ പീസ് റേഡിയോയിൽ എൻ്റെ ഉമ്മാൻ്റെ സഫിയ തിരുങ്ങാടിയുടെ കമൻ്റ് കേൾക്കാറുണ്ട് എന്ന്, അത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി എന്നാണ് ഷുഹൈബ് കാരാടം പങ്കുവെക്കുന്നത്. പിന്നെ റെഡി ആയോ എന്ന് ചോദിക്കുന്നുണ്ട് അബു ഹവ്വ.
1: യെസ്,
2: റെഡി ആയിട്ടുണ്ട്. ഓക്കെ. നസീറ മമ്പാട് നമ്മോട് കുറച്ച് സമയം മുമ്പ് സലാം പറഞ്ഞ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിഷ കരിമ്പിൽ എന്താ ഉത്തരം തെറ്റിയെന്ന് പറയുന്നുണ്ട് അല്ലേ. ഇൻഷാല്ലാ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഇപ്പോഴത്തെ ഒരു സമയത്ത് നമുക്ക്

0: വളരെ പെട്ടെന്ന് പോകേണ്ട ഒരു പ്രോഗ്രാം ഉണ്ട്, അതിലേക്കൊന്ന് പോയിട്ട് തിരിച്ചു വരാൻ തോന്നുന്നു. നമ്മുടെ തിരുമൊഴികളാണ്
1: പഠിക്കാം. നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
0: തിരുമൊഴികളിൽ ബഹുമാന്യനായ കെ വി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം
2: ശബദം ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാ എന്ന് കൂടി പറയുക.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. الحمد لله العزيز الغفار الرحيم التواب غافر ذنبي وقابل التوب شديد العقاب احمده سبحانه وصلى الله على نبينا محمد وعلى اله وصحبه اجمعين. عن عبد الله بن عمر رضي الله عنهما قال رسول الله صلى الله عليه وسلم من حلف على يمين فقال ان شاء الله فقد استثنى. برشوداكلي امام ابو داوود തന്റെ സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവാണ് ഹദീസിൻ്റെ നിവേദകൻ. ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ മകനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹുവിന് ജനിക്കുന്നത് ഹിജറ കുമ്പത്തിൽ മക്കയിലാണ്. പിന്നീട് മക്കയിൽ വെച്ച് തന്നെയാണ് ഹിജറ 73 അദ്ദേഹം മരണപ്പെടുന്നത്. മരണപ്പെടുന്നതിന് കുറച്ചു മുമ്പ് അദ്ദേഹം മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു എന്ന് നമുക്ക് ചരിത്രമറിയാം. ചരിത്രം വായിക്കുന്നു, അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം. 2630 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ വളരെ പ്രത്യേകതയുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ വളരെ സൂക്ഷ്മതയോടുകൂടി പഠിക്കാനും മനസ്സിലാക്കാനും പിൻപറ്റാനും അദ്ദേഹം കാണിച്ച ജാഗ്രത അദ്ദേഹത്തെ മറ്റുള്ള നിന്ന് പ്രത്യേകമായി മാറ്റി നിർത്തുന്നു. നബി പത്നി ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ സഹോദരനും കൂടിയാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് കാണാം. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ അലാ യമീനിൻ, ആരെങ്കിലും ഒരു ശബദം ചെയ്യുകയാണെങ്കിൽ. ഹലഫ അലാ യമീൻ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്തു, ശബദം ചെയ്തു. ഹലഫ എന്ന് പറഞ്ഞാൽ തന്നെ സത്യം ചെയ്തു എന്നാണ് അർത്ഥം. ഹലഫ അലാ യമീനിൻ, ഒരാൾ ഒരു ശബദം ചെയ്തു, സത്യം ചെയ്തു. ഫഖാല, എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുകയും ചെയ്തു, ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ എന്ന് പറയുകയും ചെയ്തു. ഒരു കാര്യം ചെയ്യാമെന്നോ ഞാൻ ചെയ്യില്ലെന്നോ ശബ്ദം ചെയ്തു, ഞാൻ ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്യുമെന്ന്. വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലാഫ് അലന്ന കഥാ, ഞാൻ തീർച്ചയായിട്ടും ഇപ്രകാരം ചെയ്യും എന്നൊരാൾ സത്യം ചെയ്തു. അതല്ലെങ്കിൽ വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലാഫ് അലു കഥാ, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം ഒരാൾ ഇൻഷാ അല്ലാ എന്നുകൂടി പറഞ്ഞാൽ, ഉദാഹരണത്തിന് വല്ലാഹി ലാഫ് അലന്ന കഥാ ഇൻഷാ അല്ലാ, അള്ളാഹുവാണ് സത്യം, ഞാൻ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ഞാൻ അങ്ങനെ ചെയ്യും എന്ന് ഇൻഷാ അള്ളാഹ് എന്ന് കൂട്ടിയൊരാൾ പറഞ്ഞാൽ ഫഖദിസ്തസ്ന, റസൂലുള്ള പറയുന്നു, ഫഖദിസ്തസ്ന, അവൻ പൊതു നിയമത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തിയിരിക്കുന്നു, ഒഴിവായിരിക്കുന്നു, ഒഴിവാക്കിയവനായിരിക്കുന്നു. അഥവാ അവൻ ശബദം ചെയ്ത് ആ കാര്യം അവന് നിർവഹിക്കാനായില്ലെങ്കിൽ കൂടി അവൻ പ്രായശ്ചിത്തം ചെയ്യേണ്ടതില്ല, അവൻ കുറ്റത്തിൽ നിന്നൊഴിവായി എന്നാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശബദം ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാ എന്ന് പറയണം എന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ ഇൻഷാ അല്ലാ എന്ന് ആത്മാർത്ഥമായി ഒരാൾ പറഞ്ഞാൽ, മറ്റുള്ളവനെ പഠിക്കാൻ വേണ്ടിയല്ല, ഇൻഷാ അല്ലാ എന്നൊരാൾ ആത്മാർത്ഥമായി പറഞ്ഞാൽ ആ ശബദം അവന് നിർവഹിക്കാനായില്ല എങ്കിൽ കൂടി അവൻ പ്രായശ്ചിത്തം നൽകേണ്ടതില്ല, കുറ്റത്തിൽ നിന്നൊഴിവാകുന്നു എന്നർത്ഥത്തിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തസ്ന എന്ന് ഉപയോഗിച്ചത്. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണ്, മൻ ഹലഫ ഫസ്തസ്ന ഫ ഇൻഷാ വമ ഇൻഷറക്ക്, അതായത് എന്നാണ്. ആരെങ്കിലും ഒരു സത്യം ചെയ്തു എന്നിട്ട് അവരതിൽ നിന്ന് ഇസ്തിസ്ന നടത്തി, ഇൻഷാ അല്ലാ പറഞ്ഞ് അങ്ങനെയാണ് അവൻ സത്യം ചെയ്തതെങ്കിൽ, ഒന്നുകിൽ അവന് അതിൽ നിന്ന് മടങ്ങുന്നതിനോ അത് ചെയ്യുന്നതിനോ ഇനി അതിൽ നിന്ന് ഒഴിവാകുന്നതിനോ യാതൊരു കുറ്റവുമില്ല. ഗൈറി ഹനീസ്, കുറ്റകരമല്ല എന്ന രൂപത്തിൽ സുസ് അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ശബദം ചെയ്ത് മനഃപൂർവ്വം അത് ചെയ്യാതിരിക്കുക എന്നർത്ഥത്തിനല്ല, ചെയ്യാൻ സാധ്യമാകാതിരുന്നാൽ, ഒരാൾ ശബദം ചെയ്ത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അയാൾ കഫാറത്ത് നിർവഹിക്കേണ്ടതുണ്ടല്ലോ, പ്രായശ്ചിത്തം നൽകേണ്ടതുണ്ട്. എന്നാൽ ആ പ്രായശ്ചിത്തം നൽകാതിരുന്നാൽ അത് കുറ്റകരവുമാണ്. അതാണ് ശബദത്തിൻ്റെ കാര്യത്തിലും നേർച്ചയുടെ കാര്യത്തിലും ഒക്കെയുള്ള വിധി. എന്നാൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞുകൊണ്ടാണ്, അല്ലാഹു ഉദ്ദേശിച്ചാലെന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ടാണ് അവനത് പ്രഖ്യാപിക്കുന്നെങ്കിൽ, ശബദം ചെയ്യുന്നെങ്കിൽ ആ കുറ്റത്തിൽ നിന്ന് അവൻ ഒഴിവാകുന്നു, അവൻ കഫാറത്ത് നിർവഹിക്കേണ്ടതില്ല എന്നുകൂടിയാണ് ഇതിൻ്റെ വിശദീകരണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇൻഷാല്ല, അതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇൻഷാല്ല എന്നുള്ളത് ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. ഒരു കാര്യം പറയുമ്പോൾ നാളത്തെ ഒരു കാര്യം, വരാനിരിക്കുന്ന ഒരു ദിവസത്തിലെ ഒരു പ്രവർത്തനം, ഒരു കാര്യത്തെക്കുറിച്ച്, തീരുമാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇൻഷാല്ല എന്ന് പറയേണ്ടതുണ്ടൊരു വിശ്വാസി. അത് ഖുർആനിൻ്റെ കൽപ്പനയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. എന്നാൽ പല ആളുകളും ചിലപ്പോഴെങ്കിലും ഇൻഷാല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് ബോധപൂർവം അത് ചെയ്യില്ല, അല്ലെങ്കിൽ പറഞ്ഞതിനെതിരെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇൻഷാല്ല പറയുന്നതെങ്കിൽ അത് ഗൗരവതരമാണ്. ഒരാൾ ഇൻഷാല്ല എന്ന് പറയുമ്പോൾ 100% ഞാൻ അത് കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ആ കാര്യം ചെയ്യില്ല എന്നത് 100% ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അള്ളാഹുവിൻ്റെ കയ്യിലാണ് ബാക്കി കാര്യം, അവൻ തൗഫീഖ് ചെയ്യുകയാണ് ഞാൻ അത് നിർവഹിക്കുമെന്നാണ്. എന്നാൽ ആദ്യം തന്നെ അങ്ങനെ ഒരു ഉദ്ദേശമില്ല, ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യില്ല എന്നാണ് മനസ്സിൽ, എന്നിട്ട് ചെയ്യാം ഇൻഷാ അള്ളാഹ് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിനെ, അത് ശരിക്കും ശബ്ദലംഘനമാണ്, അള്ളാഹുവിനെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ഒരു ഇൻഷാ അള്ളാഹ് എന്നത് പറയേണ്ടതില്ല. നേരെ മറിച്ച് ഒരു ശബ്ദം ചെയ്യുമ്പോൾ നാളെ ഒരു കാര്യം ചെയ്യാമെന്ന് ഇനി ശബ്ദം ചെയ്യാതെ തന്നെ പറയുകയാണെങ്കിലും ഇൻഷാ അള്ളാഹ് എന്ന വാക്കിലൂടെയാണ് അവനത് പറയേണ്ടത്. വരാനിരിക്കുന്നൊരു കാര്യം അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് ചെയ്യാൻ തീരുമാനിച്ചാൽ. ശബ്ദം ചെയ്യുമ്പോൾ അള്ളാഹു ആണയിട്ട് പറയുമ്പോൾ പ്രത്യേകിച്ചും അവൻ അത് പിന്നെ അവൻ്റെ പേരിൽ നിർബന്ധമായല്ലോ. അപ്പോൾ അത് ഇൻഷാ അള്ളാഹ് എന്ന് തുടർച്ചയായി പറയുമ്പോൾ അവനതിന് നിർവഹിക്കാൻ സാധ്യമായിട്ടില്ലെങ്കിൽ കൂടി അവൻ കുറ്റക്കാരനാകുന്നില്ല. ഇനി ശബ്ദം നിർവഹിക്കാതിരുന്നാൽ ചെയ്യേണ്ട പ്രായശ്ചിത്തം കഫാറത്ത് അതിൽ നിന്നും കൂടി അവൻ ഒഴിവാകും എന്നതുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മതനിയമം എന്ന നിലക്ക് പഠിക്കുന്നത്. കൂടുതൽ പഠിക്കുക, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ഇൻഷാ അല്ലാ അല്ലേ?
0: യെസ്,
2: നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും എന്തൊരു കാര്യം അടുത്തൊരു നിമിഷത്തേക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം.
0: യെസ്, അതിൽ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഒരായത്ത് മനസ്സിലേക്ക് ഓർമ്മ വരുന്നില്ല, പിന്നെ നമ്മളിങ്ങനെ വെറുതെ എന്തെങ്കിലും ഒരു കാര്യം പിന്നെ ഇൻഷാ അല്ലാ പറയലല്ല ശരിക്ക്. നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ട് അതിനി ഇൻഷാ അല്ലാ അങ്ങനെ ഇൻഷാ അല്ലാ പറയണം. നേരെ മറിച്ച് ചില ആളുകളുണ്ടാവും നമ്മളെന്തെങ്കിലും പറയുമ്പോഴത്തേന് ഇൻഷാ അല്ലാ പറയും, മനസ്സിലപ്പോൾ എന്തായാലും അങ്ങോട്ട് പങ്കെടുക്കാൻ കഴിയില്ല എന്നായിരിക്കും ചിലപ്പോൾ മനസ്സിലുണ്ടാവുക, എന്നിട്ട് ഇൻഷാ അല്ലാ പറയും. അവിടെ എല്ലാം ശരിക്കും ഇൻഷാ അല്ലാ പറയേണ്ടതെന്ന് കൂടി നമ്മൾ അല്ലേ.
2: യെസ്, ഇപ്പം നമ്മൾ ചില ആളുകൾ, നമ്മൾ പ്രത്യേകിച്ച് സ്റ്റുഡൻസൊക്കെയാണ്, അതായത് ചില പ്രോഗ്രാമുകൾക്ക് വിളിക്കുമ്പോഴേ അവരെന്ത് ചെയ്യും, ഇൻഷാ അല്ലാ നമ്മൾ വരാം വരും എന്ന് പറയും. പക്ഷേ എന്ത് ചെയ്യൂല, പക്ഷേ ആ ഇൻഷാ അല്ലാന്ന് നമ്മൾ മനസ്സിലാവും അവർ വരാൻ സാധ്യത ഇല്ല എന്നുള്ള. ശരിക്കും അങ്ങനെ പോലും ഇൻഷാ അല്ലാ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നും കൂടി ഉള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്.

0: ഈ ഒരു സമയത്തേ നമ്മളെ രണ്ട് കോഴ്സുകളെ പറ്റി പറയാൻ തോന്നുന്നുണ്ട്. ഈ ഒരു സെപ്റ്റംബർ 1st മുതൽ തുടങ്ങിയ ഇസ്ലാമിക് പാരന്റിങ് കോഴ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടത്, അവരോട് എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ളത് ഓരോ രക്ഷിതാവും അറിയേണ്ട കാര്യങ്ങളാണല്ലോ. അപ്പോ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അതേപോലെ കൗൺസിലർമാരുടെ ഒക്കെ നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ രക്ഷാകർത്തൃത്വത്തിൽ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടുന്നത്, അതിനുള്ള പരിഹാരമാണ് ഇൻഷാല്ലാ ഈ ഒരു ഇസ്ലാമിക് പാരന്റിങ് കോഴ്സിൽ ഉള്ളത്. അപ്പോൾ ആരെങ്കിലും ചേരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, APS റേഡിയോ ആപ്പിലെ കോഴ്സസ് ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സിൽ എൻറോൾ ആവാം.
1: യെസ്. അപ്പോൾ വളരെ വിലപ്പെട്ട, പുറത്തൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്തരം കോഴ്സുകളിൽ പങ്കെടുക്കണമെങ്കിൽ കാശ് വരെ ചിലവാക്കേണ്ടത് ഒക്കെ ഉണ്ട്. പല വ്യത്യസ്തമായ ചാർജുകൾ ഈടാക്കുന്ന സംവിധാനങ്ങളൊക്കെ പുറത്തുണ്ട്. പക്ഷേ നമ്മൾ എങ്ങനെയാണോ ഭാവിയിൽ നമ്മുടെ കുട്ടികൾ ഇഹപര വിജയത്തിന് അർഹരായി മാറുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് കൂടിയായിട്ട് ഇതിനെ കാണുക, സമയം കണ്ടെത്തുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, ഏത് സമയത്തും എൻറോൾ ചെയ്യാം.
0: അതെ
1: അല്ലേ?
0: അപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ്സുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ
1: അതെ,
0: അത് നമുക്ക് കേൾക്കാൻ സാധിക്കും.
1: ആ പക്ഷേ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ.
0: അതെ,
1: അതായത് ഫസ്റ്റ് ക്ലാസ് കാണാതെ ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട തലക്കെട്ടുള്ളത് ആ സംഭവം നടക്കൂല. ഇതൊരു കോഴ്സ് ആകുമ്പോൾ അതിനൊരു തുടർച്ച ഉണ്ടാകും.
0: എല്ലാ ദിവസവും മൊഡ്യൂൾ ടെസ്റ്റുകൾ ഉണ്ടാവും.
1: അതെ, അത്രല്ല ഓരോ വിഷയങ്ങളും കണക്റ്റഡ് ആകുമ്പോൾ നമ്മൾ ആദ്യം ഒരു വിഷയം കേട്ടിട്ട് വേണം തുടർച്ചയായിട്ട് മറ്റു വിഷയങ്ങളിലേക്ക് പോകാൻ. ഇപ്പോൾ അടിത്തറ നന്നാക്കിയിട്ട് നമ്മൾ അങ്ങനെ പോകുമ്പോഴേ പിന്നെ ഒരു ഉറപ്പുണ്ടാവുള്ളൂ. അപ്പം അതുപോലെ തന്നെയാണ് ഈ കോഴ്സ് ഉള്ളത്. അപ്പോൾ ആ ഒരു വിഷയം എല്ലാവരും ഓർമ്മപ്പെടുത്തുക.
0: നമ്മൾ ആദ്യം നമ്മൾ മോർണിംഗ് ലൈവ്, ഇന്നത്തെ മോർണിംഗ് ലൈവ് തുടങ്ങിയപ്പോൾ നമ്മളൊരു ചോദ്യം ഇട്ടിരുന്നല്ലോ.
1: യെസ് യെസ്.
0: അതിനുള്ള ഉത്തരം കിട്ടാത്തവർക്കുള്ള ഉത്തരമാണ് ശരിക്ക് ഇസ്ലാമിക് പാരന്റിങ്
1: കോഴ്സ്. മറ്റൊന്ന് എന്താണ്,
0: അറബി പഠനം.
1: അതെ,
0: ഇട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സാണ് അത്. തുടങ്ങിയിട്ടുണ്ട് ആർക്കേലും, അറബി ഭാഷ കോഴ്സിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളാണ്. അപ്പോൾ ഉസ്താദ് സലീം സുല്ലമിയാണ് അത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഖുർആനും ഹദീസൊക്കെ കൂടുതൽ ആയത്തിൽ പഠിക്കാൻ, അല്ലെങ്കിൽ അതിന് അറബി പ്രധാനമാണല്ലോ. അപ്പോൾ ഇൻഷാല്ലാ 13th ക്ലാസ് ഈ ശനിയാഴ്ച രാത്രി 10 മണിക്ക്
1: ഉണ്ടാവും അല്ലേ. ഈ സമയത്ത് ശ്രോതാക്കളോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ അപ്ഡേഷൻ കേൾക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ഈ ഒരു സെക്കൻഡിൽ നിങ്ങൾ പ്രതികരിക്കണം, എത്ര പേര് ഇതിൽ എൻറോൾ ചെയ്ത് ക്ലാസ്സുകൾ കേട്ടു അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊന്ന് ഈ സമയത്ത് ഒന്ന് പ്രതികരിക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ്. ഇൻഷാല്ലാ അവർ പ്രതികരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുക അല്ലേ. ഇന്ന് 3rd ക്ലാസ്സാണെന്ന് റുസ്തകാളിയോ പറയുന്നുണ്ട്. പിന്നെ തസ്നീം ഷാജി കൊല്ലത്ത് നിന്ന് സലാം പറഞ്ഞുകൊണ്ട് ഈ ഒരു സമയത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, തിരുമഴയെക്കുറിച്ച് നല്ല ഉഷാറായിട്ട്, ഉഷാർ മീൻസ് അങ്ങനെ പൊക്കി പറയാന്നുള്ളതല്ല ഉദ്ദേശിച്ചത്, അവർക്ക് അറിവ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കുന്നുണ്ട് അല്ലേ. റസിയ ചെങ്ങാനി ആയിരുന്നാലും, അതുപോലെ നമ്മുടെ സഫിയ എടപ്പാളും അല്ലേ, ഷിഹാബ് കാരാടനൊക്കെ അങ്ങനെ പങ്കുവെക്കുന്നുണ്ട്
0: തിരുമഴികളെ പറ്റിയിട്ടൊക്കെ.
1: പിന്നെ ഇത് സലാം സൽമാബി മങ്കടയിൽ നിന്ന്, അറബി ഭാഷാ പഠനം മൊഡ്യൂൾ 2 വീഡിയോ ക്ലാസ് ടെസ്റ്റ് എന്നിവ കിട്ടുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഒന്നാമത്തേത് കേട്ടിട്ടുണ്ടോ എന്ന് നോക്കുക, എങ്കിൽ രണ്ടാമത്തേത് കിട്ടേണ്ടതാണ്. നിലവിൽ പ്രയാസങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്.
0: ഓക്കെ, അതിൽ ഷുഹൈബ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് 4.5 വയസ്സുള്ള മകളാണുള്ളത്. ഇസ്ലാമിക രീതിയിൽ തന്നെയാണ് വളർത്തുന്നത്. ഇതുവരെ ഒരു മേക്കപ്പ് സാധനങ്ങളും ഉപയോഗിച്ചിട്ടില്ല, അവർക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ സ്കൂളിൽ നടക്കുന്ന അനിസ്ലാമികപരമായിട്ടുള്ള പരിപാടികൾ ഉണ്ടാകും, അതിലൊന്നും ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല. നമ്മുടെ എല്ലാവരുടെയും മക്കളെ സോലിഹായ മക്കളായിട്ട് തന്നെ വളരട്ടെ.
1: ഈ പിന്നെ മേക്കപ്പ് സാധനങ്ങൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ചുണ്ടിലൊക്കെ പൊട്ടുന്ന സാധനങ്ങൾ, അതെന്ത് മനസ്സിലാക്കി കൊടുത്താൽ മതി അറിയോ, മോനെ അല്ലേ അല്ല ഇതാണ് വിഷം, ഇത് വിഷമാണ്, ഇത് വിഷം. നമ്മളെ ഏറ്റവും നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ളത് വായാണ് അല്ലേ, നമുക്കിങ്ങനെ പ്രത്യക്ഷമായിട്ട്. അപ്പോൾ അതിലൂടെ പെട്ടെന്ന് നമ്മളെ ആന്തരികങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉള്ളിലേക്ക് എത്തുന്നൊരു സാധനമാണ് വിഷമാണ് എന്ന് പഠിപ്പിച്ചെടുത്താൽ മതി അല്ലേ.
0: നിങ്ങൾ ഒരു മാസം നിലക്ക് സ്കൂളിലടക്കം ചെറിയ കുട്ടികളടക്കം, ഇപ്പം LP അല്ലെങ്കിൽ UP അടക്കം ഈ ഒരു സംഭവം അല്ലേ കാണുന്നുണ്ടല്ലോ, മേക്കപ്പ് സാധനങ്ങളൊക്കെ.
1: കുട്ടികള് നമ്മളെ മക്കളെ ഹൈസ്കൂളിലാണ്, പിന്നെ ചെറിയ സ്കൂൾ പഠിക്കുന്ന നമ്മളെ മക്കള് വന്നിട്ട് ഓരോ ദിവസം ഓരോന്ന് പറയും, അവർ പറയുന്ന ഓരോ വാക്കുകൾ അവ കുട്ടികളെ ഇങ്ങനെ തുറന്ന് പറയുമ്പോഴേ ഈ ഇതൊന്നുമല്ല വലിയ വർത്തമാനങ്ങളാണ് അവർ, അവർക്കിടയിലുള്ള ലവേഴ്സ് അത് ഇത് റിലേഷൻസ് ഇങ്ങനെ പലതും കുട്ടികൾ പങ്കുവെക്കുന്നുണ്ട്. ഏതായിരുന്നാലും പിന്നെ നമ്മൾ കുട്ടികളെ ചെറുപ്പം മുതൽ ഓരോ കാര്യങ്ങൾ ശീലിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തണം എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് അല്ലേ.
0: യെസ്, ചെറുപ്പത്തിലെ അത് ശീലമാക്കി കൊടുത്താൽ ഇപ്പോൾ പല രക്ഷിതാക്കളുണ്ട്, അതായത് ചെറുപ്പം മുതലേ കുട്ടികൾ എന്ത് ചെയ്തു പ്രാർത്ഥനകൾ ഉറങ്ങണ സമയത്ത് പ്രാർത്ഥനകൾ ചൊല്ലിപ്പിക്കും, അല്ലെങ്കിൽ ഇപ്പം അല്ലെങ്കിൽ ഇമ്മ എന്ത് ചെയ്യും ചൊല്ലി കൊടുക്കും, ചെറുപ്പത്തിൽ ചൊല്ലാനുള്ള പഠിച്ചു വരണമല്ലോ. അപ്പോൾ അതിങ്ങനെ ദിവസവും നിങ്ങൾ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും ആ പ്രാർത്ഥനകൾ ഇങ്ങനെ
1: പഠിക്കും.
0: പിന്നെ അത് പ്രാർത്ഥനകൾ ചെല്ലാതെ ഉറക്കം വരൂല, അങ്ങനത്തെ ഒരു സാഹചര്യം ശീലമായി വന്നാൽ അതുണ്ടാവും. അപ്പോൾ നമ്മളെ മക്കളെ നമ്മൾ കൂടെ അല്ലേ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ നമ്മൾ ഒപ്പം കെടുത്തുമ്പോൾ അവരെന്ത് ചെയ്യണം അവർക്ക് പ്രാർത്ഥനകൾ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുക അല്ലേ, സൂറത്ത് ഇഖ്ലാസുന ആസുഫലക്ക് അതൊക്കെ ചൊല്ലിക്കൊടുത്ത് ഊതി കൊടുത്ത് അങ്ങനെ ഇപ്പം തന്നെ ചെറുപ്പത്തിലെ ശീലം വരികയാണെങ്കിൽ
1: തീർച്ചയായിട്ടും
0: അവരെ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും പാലിക്കുന്നതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്.
1: ഇപ്പം നമ്മളെ ഈ ചെറിയ കുട്ടികള് പണ്ടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കഥ പറഞ്ഞു കൊടുക്കുമല്ലോ കുട്ടികൾക്ക്. ഒരു ദിവസം നമ്മൾ കഥ പറഞ്ഞു കൊടുത്താൽ അത് നല്ലതുപോലെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പ്രവാചകന്മാരുടെ കഥ സ്വഹാബിത്തിൻ്റെ കഥകൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ചിലവർ പണ്ട് പേടിപ്പിക്കുന്ന കഥകൾ പറഞ്ഞു കൊടുക്കും വലിയമ്മമാരൊക്കെ. അപ്പോൾ ഈ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് കിടക്കാൻ നേരത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു കഥകൾ കേൾക്കേണ്ട ഒരു ഒരു ഇതുണ്ടാവും, കേൾക്കാതെ ഒരു ഉറങ്ങാത്ത രൂപത്തിലൊരു സംഗതി അവരിൽ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ പീസ് റേഡിയോയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ കുട്ടികളെ ആ രൂപത്തിൽ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പം പറയാം പ്രാർത്ഥനാ പഠനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം റേഡിയോയിലുണ്ട്, അത് നമ്മളും കുട്ടികളും ഒരു 5 മിനിറ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലേ, ആ ഒരു 5 മിനിറ്റ് നമ്മളും കുട്ടികളും ഒരുമിച്ചിരുന്നിട്ട് എന്ത് ചെയ്യുക
0: അത് കേൾക്കുക,
1: അങ്ങനെ ചൊല്ലിത്തരുന്ന് അത് ചൊല്ലാനുള്ള സമയം വരെ പ്രാർത്ഥനാ പഠനത്തിൻ്റെ ആ പ്രോഗ്രാമിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അതേപോലെ തന്നെ ഇപ്പോൾ കഥ പറയാം, കഥയാണല്ലോ നമുക്ക് കേൾക്കേണ്ട കുട്ടികളെ കഥയാണ് കേൾപ്പിക്കേണ്ടതെന്നുണ്ടെങ്കിൽ കഥ പറയാന്നുള്ള പ്രോഗ്രാം ആ കുട്ടികളെ കൂടെ ഇരുന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് കേൾക്കുക അല്ലേ, അപ്പോൾ അവർക്ക് നല്ല കഥകൾ കിട്ടുമല്ലോ. യെസ്, പിന്നെ പൂമരത്തണൽ ഇതൊക്കെ ശരിക്കും അങ്ങനെ സമയവും കണ്ടെത്താൻ പറ്റിയ പ്രോഗ്രാമുകളാണ്.
0: ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആരൊക്കെ ചെയ്യണ്ടെന്നുള്ളത്, അതിൻ്റെ റിപ്ലൈകളൊക്കെ വന്നിട്ടുണ്ട്. അറബി ഭാഷ പഠിക്കുന്നുണ്ട്, അതുപോലെ പാരന്റിംഗ് കോഴ്സ് 2 കോഴ്സും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു.
1: അപ്പം അതിനി കുടുംബത്തിലേക്കും മറ്റുള്ള ആളുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഞാനിങ്ങനെ പഠിക്കേണ്ടെങ്കിൽ പഠിച്ചോളിയും ഫ്രീ ആണ്, നമുക്ക് കുറച്ചൊക്കെ പിന്നെ അറിവ് കിട്ടും, ഇനിയിപ്പോൾ നമ്മൾ സ്കൂളും കോളേജിലൊന്നും പോയി പഠിക്കുന്നില്ലല്ലോ, അപ്പം നമുക്കിങ്ങനെയൊക്കെ പഠിക്കാനുള്ള ഒരവസരം ഉണ്ട്, റേഡിയോ ഒരുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ
0: അതെ
1: വലിയൊരു ഗുണം ചെയ്യും കൂടി, അതുകൂടി ഒന്ന് ഓർക്കുക ഇൻഷാല്ലാ.
0: ഈ ഒരു സമയത്ത് ശ്രോതാക്കൾക്ക് ഒരു ഇമ്പമാർന്ന ഗാനം,
1: യെസ്
0: അല്ലാഹു

0: മാഷാല്ല. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് സ്വരം നിധയാണ് പാടിയത്. അള്ളാഹു അല്ലാതെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് നാം കേട്ട് കഴിഞ്ഞത്. യെസ്, സ്വാഭാവികമായിട്ടേ നമ്മളീ പിന്നെ സ്വരം കഴിഞ്ഞാൽ അദീബേ ഫസ്റ്റ് പ്രതികരിക്കുന്ന ഒരാളുണ്ട്, അത് റിസ്റ്റകാളികാവാണ്. ഏതായാലും പിന്നെ ഓരോരുത്തർക്കും ഓരോ പ്രോഗ്രാമുകളോട് കൂടുതലൊരു താല്പര്യം ഉണ്ടാവുമല്ലോ അല്ലേ. ഇൻഷാല്ല. ബാശേരി അബു തലശ്ശേരി, ബാറക്കല്ലാഹു ഫീക്കും, സൂപ്പർ സോങ് പാടിയ മോൾക്ക് അഭിനന്ദനങ്ങൾ എന്നാണ്. യെസ്, റുക്സാന ബാലിശ്ശേരിയുടെ ഒരു മെസ്സേജ് ഉണ്ടോ? അന്ന് വായിക്കോ.
1: എനിക്ക് 7 മക്കളുണ്ട് മാഷാല്ലാ. അതിൽ ചെറിയ മകൻ 5 വയസ്സുണ്ട്, അൽഫിത്രയിൽ പഠിക്കുന്നു. ഉച്ചക്ക് ഉറക്കം, അതുപോലെ വൈകുന്നേരം പുറത്ത് കളിക്കും. പീസ് റോഡിലുള്ള കുട്ടികളുടെ പരിപാടികൾ കേൾക്കും. അതുപോലെ മഗരിബിന് ശേഷം പഠിക്കും, തിലാവ ചെയ്യുന്നുണ്ട് മാഷാല്ലാ.
0: വല്ലാത്തൊരു പിന്നെ അനുഗ്രഹം തന്നെയാണ്. മക്കളുണ്ട് എന്നുള്ളതും ആ മക്കളെ വളരെ വ്യവസ്ഥാപിതമായി ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് അവരെ വളർത്തി കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ചില ആൾക്കാർക്കൊക്കെ എന്താ അറിയോ, ഒന്ന് രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ ഒന്ന് ഒരു കുട്ടിയോ രണ്ട് കുട്ടികളോ ഉണ്ടാകുമ്പോൾ തന്നെ അവരെ നോക്കാൻ അവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ അല്ലേ. നമുക്കൊരു ദീർഘവീക്ഷണം, ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് എത്തിക്കാൻ
1: കഴിയും. നേരത്തെ പറഞ്ഞ റിസ്ക് നൽകുന്നത് അല്ലാഹു ആണ്, അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്തെയ്യരുത്, മക്കളെ കൊല്ലരുത്.
0: ലാ തക്തുലു ഔലാദകും ഖശ്യതൈ ഇംലാക്ക്,
1: അതായത് ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ മക്കളെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അതെ,
1: അപ്പോ റിസ്ക് എങ്ങനെ ആയാലും അത് അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് ലഭിക്കും.
0: അത് നമ്മളെ പിന്നെ കുറെ മക്കളുണ്ട് എഴുതിയിട്ട് പ്രയാസപ്പെടൂല, കാരണം ഈ മക്കളെ തന്നത് പഠിച്ചവനല്ലേ അല്ലേ. നമ്മൾ ജസ്റ്റ് കാരണക്കാർ മാത്രമാണല്ലോ. അപ്പം അത് നൽകിയ, പക്ഷേ നമ്മൾ മടിയന്മാരായിട്ടും അലസന്മാരായിട്ടും നടക്കാൻ പാടില്ല. നമ്മുടെ മുമ്പിൽ അള്ളാഹു നൽകിയ കഴിവുകളും ആരോഗ്യവും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശ്രമങ്ങളെ നമ്മളെ വാത്തുന്നുണ്ടാവണം. അത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു തരൽ അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളാണ്. എനിക്ക് ഈ സമയത്ത് ഒരു കാര്യം പിന്നെ പറയണം തോന്നി. നമുക്കിങ്ങനെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ വല്ലാണ്ട് നമ്മുടെ മനസ്സിന് വേദന വരും, ചിലപ്പോൾ ഭയങ്കര ദേഷ്യം വരും അല്ലേ. ചില കാര്യങ്ങളോട് നമുക്ക് പ്രതികരിക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുമല്ലോ. അപ്പം അത്തരം ഒരു വിഷയം ഉള്ളത് എന്താന്ന് വെച്ചാൽ,
1: രണ്ട് ദിവസമായിട്ടല്ലേ പുതിയൊരു വാർത്ത.
0: അതെ, അത്തരം ഒരു വിഷയം നമ്മുടെ മുമ്പിൽ ഉണ്ട്, അഥവാ ഒരുപാട് വിഷയങ്ങളുണ്ട് ആ കാര്യത്തിൽ. നമ്മൾ സോഷ്യൽ മീഡിയാസൊക്കെ വല്ലാതെ ഉപയോഗിക്കുന്ന ആളുകളായിട്ടും വെറും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും അതിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് റീൽസും ഷോർട്സും കാണാനും മാത്രം സമയം ചിലവഴിച്ച് സമയത്തെ കൊല്ലേണ്ട ആൾക്കാരല്ല നമ്മൾ. നമുക്ക് ശരിയാണ് എന്ന് ബോധ്യമുള്ളൊരു കാര്യത്തിൻ്റെ കൂടെ നിൽക്കാനും തെറ്റാണെന്ന് ഉറപ്പുള്ള കാര്യത്തിനോട്
1: എതിരെ
0: പ്രതികരിക്കാനുമുള്ളൊരു തൻ്റെടവും കഴിവും നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സമകാലിക ലോകത്ത് വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുക, അല്ലെങ്കിൽ ശരിയെ അടച്ച് പിന്നെ തള്ളിയിടുക, കളവിനെയും അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങളെയും കുത്തിവെക്കുക അല്ലേ. ഇവിടെ സമൂഹത്തിന് മുമ്പിൽ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത്തരം തെറ്റായ ധാരണകൾ സമൂഹത്തിലേക്ക് ഷെയർ ചെയ്യുക, അത് ഉറക്കെ വിളിച്ച് പറയുക, അതിന് ആളുകൾ നോക്കിക്കാണുന്ന വിശ്വസനീയമായ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അതല്ലെങ്കിൽ അത്തരം ഇടങ്ങൾ ഉപയോഗപ്പെടുത്തുക, എന്നിട്ട് അതിനെ വലിയ സംഭവമായിട്ട് കാണുക, മറ്റുള്ളവരൊക്കെ ഒന്നും അല്ലാതായി കാണുക അല്ലേ. അത്തരത്തിലുള്ള ചില സംസാര രീതികളാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട്,
1: അതെ, ഈ ഒരു മണിക്കൂറുകൾ അല്ലെങ്കിൽ ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നതാണ്.
0: അതെ,
1: അതായത് നമ്മൾ പറയലോ ആടിനെ അത് ആ രൂപത്തിലാണ്, അതായത് സത്യത്തെ അസത്യമാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യാണ്, കളവിനെ അത് സത്യമാണ് എന്നുള്ള രൂപത്തിൽ ആണ് ഇപ്പോഴത്തെ ഒരു മാധ്യമ ലോകം അല്ലാതെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അതിൻ്റെ സത്യം ആളുകൾക്ക് അറിയാം. പക്ഷേ എന്ത് ചെയ്യാണ്, ചില പ്രചരണങ്ങൾ ഒരു അജണ്ടയുടെ ബേസിൽ എന്ത് ചെയ്യാണ് നടത്തി വരികയാണ്. ആളുകൾ എന്ത് ചെയ്യും, ഇപ്പൊ സാധാരണ ആളുകൾ ചിലപ്പോൾ ഇത് മാത്രം കാണുന്ന ആളുകളാണെങ്കിൽ അത് വിശ്വസിച്ചു പോകും ചെയ്യും
0: തീർച്ചയായിട്ടും.
1: അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾക്കും ഇതിൽ എന്ത് ചെയ്യാം, ഈ ഒരു പ്രചരണങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ നമുക്ക് ശബ്ദിക്കാൻ കഴിയും. ഒന്ന് എന്താണ്, ഇപ്പൊ യൂട്യൂബുകളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അതിന് കമന്റുകൾ നമ്മളുടേതായിട്ടുള്ള അഭിപ്രായം കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് ഒരുപാട് ആളുകൾക്ക് ഇത് പ്രചോദനം നൽകും. അതുപോലെ തന്നെ നമ്മളെ വാട്സപ്പിലും ഇതിലൊക്കെ എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുക, കാര്യങ്ങളൊക്കെ നല്ലതും.
0: വളരെ പെട്ടെന്ന് ഒരു കാര്യം, എത്ര നിസാര കാര്യമാണെങ്കിലും വളരെ പെട്ടെന്ന് പല ലോകത്തിൻ്റെ പല ദിക്കുകളിലേക്കും പ്രചരിക്കാനും എത്തിപ്പെടാനും വലിയ സംവിധാനങ്ങളിലുള്ള ഒരു ലോകത്ത് തീർച്ചയായിട്ടും നമ്മൾ ശരിയുടെ കൂടെ നിൽക്കാൻ പറ്റണം. ഉത്തരവാദിത്വത്തോടു കൂടി പ്രതികരിക്കണം. മാന്യത വിട്ടുള്ള സംസാരങ്ങളോ ശൈലികളോ വാക്കുകളോ പ്രയോഗങ്ങളോ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രമല്ല, അത് വീണ്ടും നമ്മളെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആക്കം കൂട്ടാണ് ചെയ്യുക.
1: കാരണം ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇങ്ങനെ ഇങ്ങനെ നമ്മളെന്താ ബൈനോക്കുലർ വെച്ച് ഇങ്ങനെ നോക്കുകയാണ്, എന്താണ് ഇവരെ ഭാഗത്തു നിന്ന് വരുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഇസ്ലാമിനെ എങ്ങനെ തകർത്ത് കളയാം എന്നുള്ള രൂപത്തിൽ 24 hours എന്ത് ചെയ്യണേ എന്തെങ്കിലും
0: കാര്യങ്ങൾ
1: നോക്കി നടക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഇസ്ലാമിനെതിരെ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് തിരിയാണ്. ഈ ആഴ്ചകളിലൊക്കെ നമ്മളതൊക്കെ കണ്ട്, ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഓരോ പ്രസ്താവനകൾ വരുമ്പോഴത്തിനും അത് ഇസ്ലാമിൻ്റെതായിട്ട് കണ്ടിട്ട് എന്ത് ചെയ്യാണ് പ്രതികരണങ്ങൾ വരികയാണ്, തെറ്റിദ്ധാരണകൾ പരത്തുകയാണ്
0: ഈ ലോകത്ത്. നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ഒരിക്കലും മനുഷ്യനെതിരല്ല. അത് ആദ്യം ഉറപ്പിക്കുക.
1: അത് ആണിനാകട്ടെ പെണ്ണിനാകട്ടെ,
0: അതെ,
1: അത് എതിരല്ല.
0: അതിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിൽ നമ്മൾ സ്വയം ഉറപ്പിക്കുക. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുക, സ്വാഭാവികമായിട്ട് അങ്ങനെ പറഞ്ഞു വരുത്തുന്ന ആളുകൾ പറയുന്നതാണ് തെറ്റ്, അല്ലാതെ ഇസ്ലാമിനല്ല തെറ്റ് പറ്റിയിരിക്കണത്, അല്ലെ ഇസ്ലാമിൻ്റെ ആശയങ്ങൾക്കല്ല, അത്തരം പറയുന്ന ആളുകളുടെ വാക്കുകൾക്കോ അവർ മനസ്സിലാക്കിയ ആശയങ്ങൾക്കോ ആയിരിക്കാം തെറ്റ് സംഭവിച്ചത് നമ്മൾ ഉറപ്പിക്കുക. അപ്പോൾ പ്രതികരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ പറയില്ലേ എന്താ ഒരു ലൈക്ക് കമൻറ്റ് ഷെയർ, അങ്ങനെ ചില ആളുകൾ അവരുടെ യൂട്യൂബ് ചാനലിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ, എന്താ അതിലൂടെ സംഭവിക്കുന്നത്,
1: അത് കൂടുതൽ പേരിലേക്ക് എത്തുക
0: എത്തുക എന്നുള്ളതിനാണ്. അപ്പൊ ശരിയാണ് എല്ലാവരിലേക്ക് എത്തേണ്ടത്.
1: യൂട്യൂബിന്റെ അല്ലെങ്കിൽ ഇതിന്റെ അൽഗോരിതം എന്താന്ന് പറഞ്ഞാല് അത് ആളുകൾ കൂടുതൽ വീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ റെലവന്റ് ആയിട്ടാണ് തോന്നണമെങ്കിൽ അത് ലൈക്കും കമന്റ് ഒക്കെ അതിന് പ്രത്യേക കാരണങ്ങളാണ്. അത് കൂടുതൽ ലഭിക്കുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ആകും. ഇപ്പൊ നമ്മളിപ്പോ യൂട്യൂബ് തുറക്കുമ്പോൾ ഒരുപാട് വീഡിയോസ് മുന്നിൽ ഇങ്ങനെ കാണല്ലോ
0: മെയിൻ
1: മെനുവില്, അതുപോലെ വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ വീഡിയോയെ കൂടുതൽ റീച്ചുകൾക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് വളരെ
0: അനിവാര്യമാണ്. മാത്രമല്ല ഒരു ഒരു ശരിയെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്, അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യത്തിന് ഭയങ്കര മൈലേജ് കൊടുക്കുന്ന ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ബോധപൂർവം നടക്കുന്നുണ്ട്. അപ്പം അതിനെ നമ്മൾ തീർച്ചയായിട്ടും ബ്രേക്ക് ചെയ്യണം, പകരം ശരി എപ്പോഴും സമൂഹത്തിൽ ഉയർന്നു നിൽക്കണം. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് വളരെ ഭീകരമായൊരു സംഭവം കുറച്ച് ദിവസങ്ങളായിട്ട് മറ്റൊരു വിഷയം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാലോ പിന്നെ ഈ തൃക്കാക്കര ഒരു മോർഫിംഗ് കേസുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഇത്. നമ്മളിപ്പോൾ പറയാതെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടെച്ചാൽ, നമ്മൾ ഇന്നലെ കൂടി പുറത്തു വന്നൊരു വിഷയം നോക്കുമ്പോൾ ഈ പ്രതിയായിട്ടുള്ള ആൾ ഫോണിൽ നിന്നും പിന്നെ കണ്ടെത്തിയ അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ചിത്രങ്ങളിൽ കൂടുതലും ബന്ധുക്കളുടേതാണെന്നുള്ളതാണ്,
1: കുടുംബക്കാരുടെ.
0: അതെ, ഏറ്റവും അടുത്ത ആളുകളുടേതാണ്. മോർഫിങ് ചെയ്തിട്ട് ഇത് പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനോ, അത് ഒരാൾ വെറുതെ പ്രചരിപ്പിക്കൂലല്ലോ, അയാൾ എന്തെങ്കിലും നേട്ടങ്ങൾ അതിലൂടെ ഉണ്ടാവും. അപ്പോൾ വളരെ അടുത്ത ആളുകൾ, കുട്ടികൾ, ടീച്ചേഴ്സ് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിട്ടാണ് ഇത് പിടിക്കപ്പെട്ടതൊക്കെ. അങ്ങനെ ഒരു കുട്ടിയുടെ ഒരു മോർഫിങ് ചെയ്ത പിക്ചർ ഫോണിൽ കാണാനിടയായപ്പോഴാണ് പരാതികളും പ്രശ്നങ്ങളൊക്കെ വന്നത്. 2025 അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് തോന്നുന്നുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് സ്വന്തം കുടുംബത്തിലുള്ള ആളുകളെ. ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ഒരു സുഹൃത്ത് പറഞ്ഞാണ്, ഒരു പിന്നെ ഇൻഫ്ലുവൻസറായിട്ടുള്ള ഒരു ആൾ പങ്കുവച്ചൊരു കാര്യം, പിന്നെ അപ്പോൾ അവർ പറയണതെന്ന് വെച്ചാൽ സ്വന്തം വീട്ടിലുള്ള സ്ത്രീകളുടെ പിന്നെ നമ്മുടെ മുമ്പിൽ അവർക്ക് മറക്കേണ്ടതില്ലാത്ത സ്ത്രീകളുണ്ടാവും. അപ്പോൾ എത്രത്തോളം അടുത്തുള്ള ആളുകൾ മനസ്സിലാക്കുക, അവരുടെ രഹസ്യ പിന്നെ ഭാഗങ്ങൾ പോലും അശ്രദ്ധമായ ചില സമയങ്ങളിലൊക്കെ എടുത്തു വെച്ച ഫോട്ടോസുകൾ എന്തു ചെയ്യാണ് ഓൺലൈനിൽ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എവിടെ എത്തി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ നമ്മൾ രക്ഷിതാക്കളോട് ഗൗരവപൂർവ്വം ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ മക്കൾ അനങ്ങിയ ഫോട്ടോ എടുക്കുകയാണ്, എത്ര ഫോട്ടോകളാണ് എടുക്കുന്നത് അല്ലേ, അത് കുടുംബക്കാരുടെ കൂടെ, കസിൻ്റെ കൂടെ, നമ്മുടെ സ്വന്തം പെങ്ങളുടെ മക്കൾ അവരുടെ കൂടെ, മുറച്ചെറുക്കന് ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ പല പേരിൽ ആങ്ങളമാരാക്കിയിട്ടും പിന്നെ ജ്യേഷ്ഠനാക്കിയിട്ടും പിന്നെ ഒക്കെ ആക്കിയിട്ടും നടക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, ഇവരുടെ കൂടെയൊക്കെ, അതായത് മഹറമല്ലാത്തവരുടെ കൂടെ എടുക്കുന്ന ഫോട്ടോസ് തീർച്ചയായും അതിന് അതിർവരമ്പുകൾ ഇട്ടിട്ടില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കേതിക്കേണ്ടി വരും. ഇനി സ്വന്തം ആങ്ങളുടെ കൂടെ ആണെങ്കിൽ പോലും ഓവറായിട്ട് എടുക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ, അവർക്ക് പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആ ചെറുപ്പകാലത്ത് വേണമെങ്കിൽ ഓർമ്മിക്കണമെങ്കിൽ, അത് മാങ്ങളി പെങ്ങളെയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാൻ തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല. മഹറമല്ലാത്തവരുടെ കൂടെ ഒരു ഫോട്ടോ തീർച്ചയായിട്ടും അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. മാത്രമല്ല ഫോട്ടോ തന്നെ ശരിക്കും നമ്മൾ ചില തെളിവുകൾക്ക് വേണ്ടിയിട്ടും ചില ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ് തലത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മളെ ശരിയായ രൂപം അതാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മളിതൊക്കെ ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളെ പെൺകുട്ടികൾ ഉപയോഗിക്കുമ്പോൾ, നല്ല ശ്രദ്ധ മാതാപിതാക്കൾക്ക് വേണം. എന്തിനും അങ്ങോട്ട് ഫോൺ കൊടുത്തുവിടും അല്ലെങ്കിൽ മാറ്റി ഒരുങ്ങാൻ പോകും.
1: ഈ ഫോട്ടോ എടുക്കുന്നതിലപ്പുറത്ത് ഇപ്പോൾ എന്ത് ചെയ്യണം, പബ്ലിക്കായിട്ട് ഇൻസ്റ്റാഗ്രാം അതെ സോഷ്യൽ മീഡിയകളിൽ എന്ത് ചെയ്യണം, ഇവർ ഷെയർ ചെയ്യണം. അതാണ് ഇത്തരം പല കേസുകളിലും എന്ത് ചെയ്യണത്, സോഷ്യൽ മീഡിയയിലിട്ട പല പെൺകുട്ടികളുടെയും ഫോട്ടോകൾ അടക്കാണ് അങ്ങനെ മോർഫിംഗ് ഒക്കെ ചെയ്തിട്ട്.
0: അത് വലിയൊരു പോയിന്റാണ്, കാരണം ഇത് നമ്മൾ ഇടുന്നതോടുകൂടി ഇത് പൊതുസമൂഹത്തിന് എടുക്കാവുന്ന ഒരു അനുവാദം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നമ്മളിപ്പോൾ എടുത്തുവെച്ച് സൂക്ഷിച്ചു, ഇനിയിപ്പോൾ അങ്ങനെ കുറച്ച് പെൺകുട്ടികൾ, അവർ പെൺകുട്ടികൾ മാത്രം ഒരു ഫോട്ടോ എടുത്തു, അവർക്ക് കുറച്ച് കാലം കഴിഞ്ഞിട്ട് കാണാമെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഇത് അവരെന്നെ ഷെയർ ചെയ്യും, അപ്പോൾ ഈ പറയപ്പെട്ട എല്ലാവരും ഫോട്ടോ എല്ലാവർക്കും കിട്ടുകയാണ്. ഇനി ആൺകുട്ടികളുടെ കൂടെ കൂടെ ആകുമ്പോഴോ, അതൊരിക്കലും അനുവദിക്കപ്പെട്ടതുമല്ല, അത് അതിലേറെ ദോഷങ്ങളിലേക്കും സങ്കടങ്ങളിലേക്കും എത്തിക്കുകയും ചെയ്യും. അപ്പോൾ രണ്ട് വിഷയങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് മോർഫിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം, അതിൽ ഫോട്ടോ നമ്മൾ എടുക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ട്, സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രതികരിക്കേണ്ടതിനെ നമ്മൾ പ്രതികരിക്കണം, മാന്യതയുടെ അതിർവരമ്പുകളിൽ അപ്പുറത്തേക്ക് പോകാതെ അല്ലേ.
1: വളരെ മാന്യമായ രൂപത്തിൽ പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ പ്രതികരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ചിന്തയിലൂടെ നമുക്ക് ശ്രോതാക്കളുമായി കാണാൻ.

0: നമുക്ക് ഫീഡ്ബാക്കുകളൊക്കെ കുറേ ഉണ്ടാകും. നമുക്ക് ആദ്യം എനിക്ക് തോന്നുന്നു ഇന്നത്തെ
1: വഴിവിളക്ക്, ഇന്നത്തെ വഴിവിളക്ക് 2649-ാമത്തെ വഴിവിളക്കാണ്
0: യെസ്
1: ഇന്നത്തേത്. അതിലെ വിരൽ തുമ്പുകളിലെ ദൃഷ്ടാന്തം, വിശുദ്ധ ഖുർആനിലെ 75-ാമത്തെ സൂറത്തിലെ 3-4 വചനങ്ങളുടെ ആശയമാണ് ഇന്നത്തെ വഴിവിളക്കിൽ പ്രധാനമായി കൊടുത്തിട്ടുള്ളത്. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ നാം അവൻ്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന്? അതെ, നാം അവൻ്റെ വിരൽ തുമ്പുകളെപ്പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനായിരിക്കെ.
0: യെസ് ബല കാദിരീൻ അല അന്നുസവ്യ ബനാന അല്ലേ. ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒക്കെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴേ ശരിക്ക് അതിൽ വലിയൊരു പിന്നെ പോയിന്റ് ഈ ആയത്തിലുണ്ടെന്നുള്ളതാണ് അല്ലേ. വ്യത്യസ്തരാണല്ലോ ഓരോരുത്തരുടെയും ഫിംഗർ.
1: അതെ, ഈ ലോകത്ത് 800 കോടിയിലധികം ജനങ്ങളുണ്ട്, അറ്റ് ലൈവ് ആയിട്ട് ഒരുപാട് മനുഷ്യര് മരണപ്പെട്ടു, അത് നമുക്ക് എണ്ണാൻ കഴിയില്ല. അതുപോലെ ഒരുപാട് പേര് ജനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ആ ഓരോ മനുഷ്യന്റെ ആ ഫിംഗർ പ്രിന്റ് എന്ന് പറയണത് അതെന്താണ്, വ്യത്യസ്തമാണ്. ഒരാളത് ഒരാളായിട്ട് എന്തെയില്ല, ഒരിക്കലും സമാവൂല. അപ്പൊ അത്രയും വലിയ സൃഷ്ടിപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ വിരലുകളിലെ അടയാളത്തിന് വരെ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്.
0: നമ്മളെ ഇരട്ട കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ എടുത്തു പറയേണ്ട വിഷയമാണ്. പല കാര്യത്തിലും ഐഡന്റിഫൈ ഉണ്ടാവും, ഡിസൈഡന്റിഫൈ ഉണ്ടാവും, സ്വാമീസ് ഉണ്ടാവും അല്ലെ, അങ്ങനെ പല രൂപത്തിലുള്ള ഇരട്ടകൾ ഉണ്ടാവും. പക്ഷെ അവരിൽ പോലും എന്താണ്, വിരലുകൾക്ക് വ്യത്യസ്തതയുണ്ട്.
1: അതുപോലെ തന്നെ ഇതിൽ പറയുന്നത് എന്താണ്, അതായത് മുൻ മാതൃകയില്ലാതെ ഒരു ശൂന്യതയിൽ നിന്നാണ് ഒരു മനുഷ്യന് ഒരു കുട്ടി ജനിക്കുന്നത്. അങ്ങനെ സൃഷ്ടി അള്ളാഹു എന്ത് ചെയ്തു, ഒരു കുട്ടിയെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ മരണപ്പെട്ടതിന് ശേഷം വിവിധ ദിക്കുകളിലുള്ള എല്ലുകളെ ഒരുമിപ്പിക്കാൻ അള്ളാഹുവിന് എന്ത് പ്രയാസമാണുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ വഴിവിളക്കിലൂടെ നമ്മൾ പഠിക്കുന്ന
0: ചിന്തനീയമായ ഒരു പിന്നെ കാര്യമാണ്, ആശയമാണ് ഇന്നത്തെ വഴിവിളക്കിൽ നമുക്കുള്ളത് അല്ലേ. ഏതായാലും നമുക്കേ ഫീഡ്ബാക്കിലേക്ക് ഒന്ന് പോകണം. സാജിദ ഷംസു കാസർഗോഡ് ഒരു പറയുന്നുണ്ട്, എനിക്ക് 5 മക്കളാണ്, ഒരു മോനും 4 പെൺമക്കളും. കൃത്യമായി മക്കൾ 5 പേര് നമസ്കരിക്കാൻ മഗ്രിബിനും സുബീക്കും ഖുർആൻ പാരായണം ചെയ്യും, നേരത്തെ ഉറങ്ങും, നേരത്തെ എണീക്കും. അൽഹംദുലില്ലാ. മുത്തമകൾ കോളേജിൽ പോകുന്നതിന് മുമ്പ് വീട്ടിലെ പണികളൊക്കെ തീർക്കും, ഹിജാബ് ധരിച്ചേ പുറത്തിറങ്ങാറുള്ളൂ. മേക്കപ്പ് ഇതുവരെ അവർ ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, അള്ളാഹു അവർക്കത് നിലനിർത്താൻ സഹായിക്കുമാറാകട്ടെ. പിന്നെ ഹുസൈൻ വി എം എടുത്ത നാട്ടുകാര റുസ്തൈഡ്
1: പ്രോഗ്രാം കഴിഞ്ഞു സ്വരം.
0: അതെ അതെ, ഉസ്തൈന് പ്രത്യക്ഷപ്പെടുന്ന ആളാണ് അല്ലേ. ഓക്കെ, റുക്സാന യെസ് ഓക്കെ,
1: സ്വരത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്, കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷം, അർത്ഥവത്തായ വരികൾ മ്യൂസിക് ഇല്ലാതെ കേട്ടാൽ തന്നെ വളരെയധികം സന്തോഷം പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, പാട്ടത് മനോഹരമായി കേട്ടു, ആസ്വദിച്ചു, റേഡിയോ കേട്ടു, ജോലി ചെയ്യുമ്പോൾ ജോലിക്ക് ഒരു ഭാരവും തോന്നുന്നില്ല, അൽഹംദുലില്ലാ എന്നാണ് ജമീല വി കെ പൂനൂര് പ്രതികരിക്കുന്നത്. പിന്നെ എത്ര കേട്ടാലും മതി വരാത്ത സ്വരം, നിതമോൾക്ക് നല്ലത് മാത്രം വരട്ടെ ആമീൻ എന്നാണ് ഹാരിഫ എം പി വട്ടത്തൂര് പ്രതികരിക്കുന്നത്. പിന്നെ ഇപ്പോൾ സ്വരത്തെക്കുറിച്ചാണ് കുറേ ആളുകൾ പ്രതികരിച്ച് ഇങ്ങനെ കാണുന്നതല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇനി കമൻ്റൊന്നും നമുക്ക് വായിക്കാനില്ലെങ്കിലും നമ്മളെ ശ്രോതാക്കൾ അതിൻ്റെ ഒരു ഗൗരവം മുഖവിലേക്ക് എടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അമീറിട്ടി അടുത്തനാട്ടുകാർ എന്തോ പറയുന്നുണ്ടല്ലോ, കണ്ടറിയാത്തവൻ കൊണ്ടറിയും, അത് മാത്രമേ പറയാൻ പറ്റൂ. മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തോ ഉപദേശിച്ചോ ഒരു കാര്യം മനസ്സിലാക്കാൻ ചിലർ തയ്യാറാകില്ല. സ്വന്തം ജീവിതത്തിൽ നേരിട്ട് അനുഭവിക്കുമ്പോൾ മാത്രമേ അവർക്ക് ആ യാഥാർത്ഥ്യം ബോധ്യപ്പെടുകയുള്ളൂ. അത്തരം സന്ദർഭങ്ങളിൽ കൂടുതൽ വാദപ്രവാദങ്ങൾക്ക് നിൽക്കാതെ കാലം തന്നെ അവർക്ക് ഉത്തരം നൽകിക്കൊള്ളും എന്ന് കരുതി മൗനം പാലിക്കുന്നതാണ് പലപ്പോഴും ഏറ്റവും നല്ലത്. അത് ശരിയാണ്. നമ്മളിപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്നതിനെ കുറിച്ചോ അതിനെ കുറിച്ചോ ഒക്കെ കുട്ടികളോട് പറഞ്ഞാൽ ഒരു മൈൻഡാക്കില്ല.
1: അതെ,
0: പിന്നെ അങ്ങനെ ഭാവിയിലാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങളും ഇതൊക്കെ അവർക്ക് ബോധ്യപ്പെടുക. അപ്പോൾ അപ്പത്തിനെയൊക്കെ ആകെ ഡെസ്പൈപ്പോ അല്ലേ,
1: സംഭവങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ?
0: ഞാൻ ആലോചിക്കുന്ന ഈ ആളുകളുടെ ഒരു മനസ്സാണ്, കാരണം സ്വന്തം പരിയത്തെ ആളുകളുടെ പെങ്ങള്, ഉമ്മ, ഭാര്യ അല്ലേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്കൊന്ന് വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളോടൊരു കാര്യം പറയുന്ന സമയത്തോ ഒന്ന് ഭക്ഷണം കൊണ്ടുവയ്ക്കുന്ന സമയത്തോ ഒക്കെ റിവീലാകുന്ന ഒരു സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ചില സമയത്തെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അത് അവർ വിൽക്കാൻ വേണ്ടി വെക്കുക അല്ലെങ്കിൽ ഓൺലൈനിൽ യൂസ് ചെയ്യുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. ഫോണും ഫോട്ടോ എടുത്ത് കളിക്കുന്ന പരിപാടി അത്യാവശ്യത്തിനല്ലാത്തതൊക്കെ ഒഴിവാക്കുക, അത്രയും നമ്മൾ ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ. യെസ്, അപ്പം നമുക്ക് ഷെഡ്യൂളിലേക്ക് ഒന്ന് തിരിച്ചു വരാം. നമുക്ക് ഒരു ഒരു ചോദ്യം ഒരു ഉത്തരം കേട്ട് വരാം.
2: രാവിലെ ചൊല്ലേണ്ട ദിക്റുകൾ ഞാൻ ചൊല്ലാറുള്ളത് സുബഹിനിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു വരുമ്പോഴാണ്. അതിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പോലെയുള്ള പ്രധാനപ്പെട്ട പ്രാർത്ഥനകളുണ്ടല്ലോ, നടന്നുകൊണ്ട് ചൊല്ലുന്നതിൽ വല്ല തെറ്റുമുണ്ടോ? അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് ഓതേണ്ട സൂറത്തു സജദ, മുൽക്കി പോലെയുള്ള സൂറത്തുകൾ ഇഷാനിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴാണ് ഓതാറുള്ളത്. ഇങ്ങനെ നടന്നുകൊണ്ട് ഖുറാൻ പാരായണം ചെയ്യുന്നതിലും മറ്റു ദിക്റുകൾ ചൊല്ലുന്നതിലുമൊക്കെ വല്ല അപാകതയും ഉണ്ടോ എന്നാണ് ചോദ്യകർത്താവ് അന്വേഷിക്കുന്നത്.
3: പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളുടെ വിഷയത്തിൽ അവ ചൊല്ലേണ്ട സമയങ്ങളെക്കുറിച്ചാണ് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. അസർ നിസ്കാര ശേഷവും അതുപോലെ തന്നെ ഫജിർ നിസ്കാര ശേഷവുമാണ് അതിൻ്റെ സമയമെന്നത് കൃത്യമായിക്കൊണ്ട് ഹദീസുകളിൽ നിന്നും അതുപോലെ തന്നെ ആയത്തുകളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നടന്നുകൊണ്ട് ചൊല്ലിയാലും ഇരുന്നു കൊണ്ട് ചൊല്ലിയാലും അവിടെ എന്തായിരുന്നോ ചൊല്ലുവാൻ കൽപ്പിച്ചത് ആ കൽപ്പിക്കപ്പെട്ടതുപോലെ നിർവഹിക്കപ്പെടുന്നുവെങ്കിൽ അത് ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലാർഹമാണ്. അതിന് അള്ളാഹു സുബ്ഹാനഹു വതാല വാഗ്ദാനം ചെയ്ത പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
0: മാഷാ, നമ്മളൊരു ചോദ്യവും ഒരു ഉത്തരവാണ് കേട്ടത്.
4: ഫാത്വിമാ ബീവി കണ്ണീർ വാർക്കലായി, കനിമലരുകളാം ഹസനുൽ ഹുസൈനെ കണ്ട് കരളകം ഒട്ടിക്കരഞ്ഞു നബിയുടെ പൂമോൾ.
0: നമ്മുടെ അല്ലിജാബ എല്ലാ ദിവസവും ഉച്ചക്ക് 2:10 വൈകുന്നേരം 7:15 കൂടാതെ എല്ലാ ശനിയാഴ്ചയിലും 7:30 മുതൽ 8:30 വരെ നേരിട്ട് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. അത്തരം അലിജാബയിൽ വന്ന പ്രോഗ്രാമുകളിലെ ഒരു ചോദ്യവും ഒരു ഉത്തരവുമാണ് നമ്മൾ സാധാരണ മോർണിംഗ് ലൈവിൽ കേൾക്കാറുള്ളത്. അതാണ് നാം ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്. ഷബീബ് സലാഹിയാണ് ഇന്നത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുള്ളത്.
1: ഓക്കെ, നമ്മളെ ശ്രോതാക്കളെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇന്നത്തെ ക്വിസിൻ്റെ വിജയികൾ ആരാണെന്നുള്ളത് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്റം ഇന്നത്തെ ഉത്തരം ശരിയാക്കി അല്ലെങ്കിൽ വിന്നറാക്കി തരുമോ എന്നുള്ളൊരു ചിന്തയിലാണ് ശ്രോതാക്കളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കത് പ്രഖ്യാപിക്കാൻ തോന്നണം അല്ലേ?
0: യെസ്, ആ വലിയ ഒരു പ്രഖ്യാപനത്തിന്റെ സമയത്തിലേക്ക് നമ്മൾ പോവുകയാണ്.
1: ചോദ്യം ഇതായിരുന്നു, നമുക്ക് ചോദ്യം ഒന്ന് പറയാം, ആരെങ്കിലും പിന്നീട് ലൈവില് കയറിയവരൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ നമ്മുടെ മോർണിംഗ് ലൈവിന്റെ ചോദ്യം കൊടുത്തിരുന്നത്, ഇസ്ലാമിലെ 4 ഖലീഫമാരിൽ ഏറ്റവും കൂടുതൽ ഭരണം നടത്തിയ ഖലീഫ ആരായിരുന്നു? ഉത്തരം എന്ന് പറയുന്നത് ഉസ്മാൻ നുബിൻ അഫാൻ റളിയല്ലാഹു അൻഹു.
0: ഓപ്ഷൻ സി ആണ് ഇന്നത്തെ ശരിയായ ഉത്തരം.
1: 12 അല്ലേ
0: യെസ്
1: ആണ് അദ്ദേഹം ഭരണം നടത്തിയിട്ടുള്ളത്.
0: ഏറ്റവും കൂടുതൽ നടത്തിയ ആരാന്നറിയോ? അതിനല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞേ.
1: അതെ, ചോദ്യം അതാണ്.
0: മറന്നാൽ കഴിഞ്ഞാല്
1: ആ അത് കഴിഞ്ഞാല്
0: അറിവിലേക്ക് നമ്മൾ പറയണല്ലേ.
1: ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് തന്നെ ഒരുപാട് സംഭവങ്ങൾ നടന്നതായിട്ട് നമുക്ക് ചരിത്രങ്ങൾ കാണാൻ സാധിക്കില്ല. അപ്പൊ ശരിക്കതൊരു പഠിക്കാൻ അല്ലെങ്കിൽ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഖുലഫാ റാഷിദീങ്ങളെ സമയത്ത്, നബിക്ക് ശേഷം പിന്നെ ഖിലാഫത്ത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നബി ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് അവര് ഭരണം കൊണ്ടുപോയത് എന്നുള്ളതൊക്കെ ശരിക്കും നമ്മള് പഠിക്കേണ്ടത് തന്നെയാണെന്നുള്ളതാണ്. അപ്പോ വിന്നേഴ്സ് ആദ്യത്തെ 3 സ്ഥാനങ്ങള് ജസ്ന പാലത്തിങ്കൽ, മുഫീദ കെ വെങ്ങൂർ, ഷാഹിറ ബിൻത്ത് അബ്ദുൽ കരീം മൂവാറ്റുപുഴ.
0: യെസ്, ഷബിന ആരാമ്പ്രം അല്ലേ.
1: യെസ്,
0: അതുപോലെ ഫാത്തിമ
1: പരിയാപുരം,
0: എന്തോ ചെറിയ പേവുണ്ടോ ഫാത്തിമ കഴിഞ്ഞിട്ടൊരു
1: സ്പെല്ലിംഗ് എന്തോ പ്രശ്നം
0: ഉണ്ട് അല്ലേ?
1: അത് കഴിഞ്ഞ് സ്ഥലത്തിന്റെ പേരാണെന്ന് അറിയില്ല കേട്ടോ.
0: പുസില പരിയാപുരം എന്തോ ഒരു ചെറിയൊരു പിന്നെ അവിടെ പേവുണ്ട് അല്ലേ.
1: സീനത്ത് ചങ്ങരംകുളം,
0: സുലൈക്ക അനിക്കോട്,
1: ഫാസില എ ജി പുത്തംകണ്ടം,
0: അമീർ ടി എടത്തനാട്ട് കരാരിയാവ്,
1: സഫ്രാന മഞ്ചേശ്വരം,
0: സഫിയ പുത്തനത്താണി,
1: ഉമൈറ തൃശൂർ വള്ളറക്കാട്,
0: ഫൗസിയ തിരൂര്.
1: അപ്പോൾ ഇന്നത്തെ വിജയികൾ ഇവരാണ്. ഒന്ന് നമുക്കൊന്നും കൂടി പറയാം. ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങൾ: ജസ്ന പാലത്തിങ്ങൽ,
0: മുഫീദ കെ വേങ്ങൂര്,
1: ഷാഹിറ ബിൻത്ത് അബ്ദുൽ കരീം മൂവാറ്റുപുഴ,
0: ഷബിന ആറാംപുറം,
1: ഫാത്തിമ പരിയാപുരം,
0: സീനത്ത് ചങ്ങരംകുളം,
1: സുലൈഹ അയനിക്കോട്,
0: ഫാസില എ ജി പോത്തങ്കണ്ടം,
1: അമീർ ടി അടത്തനാട്ടുകര,
0: സഫ്രാന മഞ്ചേശ്വരം,
1: സഫിയ പുത്തനത്താണി,
0: ഉമൈറ തൃശൂർ വള്ളാരക്കാട്,
1: ഫൗസിയ തിരൂർ.
0: തിരൂര്.
1: അപ്പോൾ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ഉത്തരം അയച്ച എല്ലാവർക്കും
0: അതെ അതെ
1: പിസ്രേഡയുടെ കൺഗ്രാജുലേഷൻസ്.
0: തിരഞ്ഞെടുക്കപ്പെട്ട 13 പേർക്കും കൂടെ തിരഞ്ഞെടുക്കപ്പെടാത്ത വിജയികൾക്കുമൊക്കെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു.

0: ഇന്ന് ടെക്നിക്കൽ ടീമിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് നമ്മുടെ ശ്രോതാക്കൾ. എല്ലാ ദിവസവും അറിയിക്കാറുണ്ട് അല്ലേ? നമ്മുടെ ടെക്നിക്കൽ ടീം മാഷാ അള്ളാ ലൈവിലെ ഇന്നത്തെ വർക്ക് സൂപ്പറായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ എന്തുകൊണ്ടാണ് എന്താന്നുള്ളതൊക്കെ അവരെ മനസ്സിലുണ്ടാകും അല്ലേ ഇൻഷാ അള്ളാ. ഏതായാലും നമ്മൾ ടെക്നിക്കൽ ടീമിന് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കാറുണ്ട്, സാധിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്.
1: അതുപോലെ തന്നെ നമ്മുടെ വിന്നറായിട്ടുള്ള ജസ്ന പാലത്തിങ്ങൽ, അവരുടെ കമന്റ് വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ആദ്യമായിട്ട് കിസിലെ വിന്നറായി എന്നുള്ള സന്തോഷം അവര് പങ്കുവച്ചിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ ഇന്നൊരു കാര്യം ചെയ്യണം, ഇന്ന് സ്പെഷ്യലായിട്ട് ആ ഡൊണേറ്റ് ബട്ടൺ ഒന്ന് കാണണം അല്ലേ സന്തോഷത്തിന്. ഇൻഷാ അല്ലാ.
1: അല്ലേ, ജമീലത്ത പറഞ്ഞൊരു മെസ്സേജ് ഉണ്ട്, വിജയിച്ചില്ലെങ്കിലും വിജയികളെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു വലിയ സന്തോഷമാണ് എന്നുള്ളത്. അതായത് സ്വന്തം വിജയത്തിനപ്പുറത്ത് അല്ലേ,
0: അതെ അതെ,
1: മറ്റുള്ളവരെ നമ്മുടെ സഹോദരങ്ങളുടെ വിജയങ്ങളിൽ കാണാൻ
0: സന്തോഷിക്കുക
1: എന്നുള്ളൊരു മുഅ്മിന്റെ നല്ലൊരു ഗുണമായിട്ടാണ്.
0: എന്തും ഉൾക്കൊള്ളാൻ കഴിയുന്നവനാണല്ലോ അല്ലേ ഒരു വിശ്വാസി. സിസ്റ്റം പരിഗണിച്ചു ഷാഹിറ ബിൻത് അബ്ദുൽ ഖാദർ മൂവാറ്റുപുഴ അല്ലേ, അവർ പിന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ ഒരുപാട് പേര് എല്ലാ പരിപാടികളും കേട്ടു, 2 മണിക്കൂർ പോയതറിഞ്ഞില്ല, ഇനി ഏതാനും നിമിഷങ്ങളാണുള്ളത്, കൂടുതൽ അറിവുകൾ കിട്ടുന്നു അള്ളാഹുവേ പ്രാർത്ഥിക്കുന്നുണ്ട്. ഏതായാലും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് നമുക്ക്.
1: അതിലെ ഫീഡ്ബാക്കുകൾ വേറെ കുറച്ച് പ്രാർത്ഥനാ വസിയത്തുകൾ ഒന്ന് മോൻ മക്കളുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ഒരു ഉമ്മാക്ക് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഒരുപാട് ആളുകളുണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, അത് പല രൂപത്തിൽ രോഗങ്ങൾ കൊണ്ടുണ്ട്, അതുപോലെ തന്നെ മാനസികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, കുടുംബം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, അതുപോലെ എന്താ പറയുക സാമ്പത്തികപരമായിട്ട് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യട്ടെ, അവരുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു നീക്കി കൊടുക്കട്ടെ. അതുപോലെ അവർ ഒരു സത്യവിശ്വാസി എന്ന് പറയുന്നത് അവരിലെപ്പോഴും എന്ത് ക്ഷമ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ക്ഷമിക്കാനുള്ള കഴിവ് അള്ളാഹു എല്ലാവർക്കും നൽകട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കാം.
0: അമീൻ. തീർച്ചയായും, കാരണം കുറെ ആളുകളുണ്ട് അവർ ചിലപ്പോൾ നല്ല ദീനിയായിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ടാവും, പിന്നെ ഭർത്താവ് സപ്പോർട്ടൊക്കെ ഉണ്ടാകും, പക്ഷേ ഭർത്താവിൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ളൊരു മാറ്റങ്ങളൊന്നും വരാത്തതിൽ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളുണ്ട് അല്ലേ.
1: ഒരുപാട് ഫീഡ്ബാക്കുകൾ അത്തരത്തിൽ,
0: അതെ അതെ, കണ്ടിട്ടുണ്ട്. ഏതായാലും റബ്ബ് അവരാഗ്രഹിക്കുന്ന സദുദ്ദേശങ്ങളൊക്കെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാനും അവരെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
1: ഈ ഒരു സമയത്ത് എനിക്കൊന്ന് ഓർമ്മപ്പെടുത്താനുള്ള, നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞു നമ്മളെ വലിയൊരു പ്രോഗ്രാം വരുന്നുണ്ടല്ലോ, അപ്പോൾ യെസ് പ്രൊഫഷണൽ സ്റ്റുഡൻസ് കോൺഫറൻസ്.
0: അതെ അതെ.
1: അപ്പോൾ നമ്മളെ വീട്ടിലെ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റുഡൻസ്, അതായത് ഇപ്പോൾ കോഴ്സുകൾ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ MBBS കോഴ്സ് ഉണ്ട്, അതുപോലെ LLB,
0: അതെ
1: അതെ, അതുപോലെ നഴ്സിംഗ്
0: എഞ്ചിനീയറിംഗ് അല്ലേ,
1: ഒരുപാട് ITI കൾ, അങ്ങനത്തെ ഒരുപാട് കോഴ്സുകളുണ്ട്, പ്രൊഫഷണൽ കോഴ്സ്. അതായത് അത് കഴിഞ്ഞാൽ ജോലി അവർക്ക് എന്താണ് ഏകദേശം കൺഫേം, BTech അടക്കം. അപ്പോൾ അത്തരം കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ തറവാട്ടിൽ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇൻഷാല്ലാ നമ്മുടെ പാലക്കാട് വാളയാർ അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ഇൻഷാല്ലാ വെള്ളി ശനി ഞായർ ദിവസം 11, 12, 13, അപ്പോൾ ആ ഒരു പ്രോഗ്രാമിലേക്ക് അവരെ രജിസ്റ്റർ ചെയ്യുക. നമ്മളെല്ലാ നാട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ ബസ്സുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം വാഹനങ്ങളിലൊക്കെ നമ്മുടെ മക്കളെ പറഞ്ഞയക്കുക, ഒരു പുതിയൊരു തിരിച്ചറിവാണ്. പല പ്രൊഫ് കോണുകളും പിന്നീട് വലിയ പ്രൊഫഷണലായിട്ടുള്ള ഡോക്ടേഴ്സ് അവരൊക്കെ പറയാറുണ്ട്, അതായത് അവർക്കൊരു അറിവ് നൽകിയത് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്യാമ്പസിലെ ആ ജീവിതത്തിൽ നിന്ന്
0: കിട്ടുന്നത്,
1: അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഒരു ഉൾക്കാഴ്ച കിട്ടിയത് ഈ ഒരു പ്രോഗ്രാമിന് വന്നതിന് ശേഷം എന്നൊക്കെ പല.
0: തീർച്ചയായിട്ടും അതിൽ ഒന്ന് ആഡ് ചെയ്യാനുള്ളൊരു കാര്യം ഒന്നുമല്ല, നമുക്കറിയാം നമ്മളിപ്പോൾ ഇങ്ങനെ വീട്ടിൽ കൂടിയിരിക്കുകയാണ്, അപ്പോൾ ഇപ്പോൾ ഈ ഒരു സംസാരം കേൾക്കുന്ന അല്ലെങ്കിൽ മുമ്പ് പ്രൊഫ് കോണുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ കേട്ട ആളുകൾ ചിന്തിക്കേണ്ടത്, നമ്മളൊന്ന് കൂടിയിരുന്നിട്ട് ആലോചിക്കാം. നമ്മളിങ്ങനെ പറയലോ ആ നമ്മൾ ഇന്ന ആള് പിന്നോടത്ത പഠിക്കണല്ലേ, അങ്ങനെ കുറേ സംസാരിക്കുന്ന കുറേ ആളുകളുടെ വിഷയങ്ങളുണ്ടാവും. അപ്പോൾ അവരൊക്കെ അവരുടെ രക്ഷിതാക്കൾ വഴി അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞാൻ കേട്ടത് സി എക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഭയങ്കരമായ ഒരു ടൈറ്റ് ഷെഡ്യൂളാണ് അവർക്ക്, ഭയങ്കര ഇടങ്ങേറ്
1: പിടിച്ചതൊക്കെ അനുഭവിച്ചു
0: ഭയങ്കരമാണ്. അപ്പോൾ അവർക്കൊന്നും ഇതിന് പോരാ സമയമില്ലാന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ ലൈഫ് ഫുള്ള് ഒരു സാധനത്തിൽ കിടന്ന് അങ്ങോട്ട് പിന്നെ തലകുത്തി മറിഞ്ഞ് ഇടങ്ങേറായി അങ്ങനെയായിട്ട് പഠിച്ച് ഇടങ്ങേറാവേണ്ട സംഗതിയൊന്നുമല്ല പഠനം. നമുക്ക് മാത്രമല്ല പഠനത്തിൽ നമുക്ക് റിലാക്സ് കിട്ടും. അപ്പോൾ നമുക്ക് ചില ആളുകളൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ടാൽ നിസ്കരിക്കാൻ പോലും സമയമില്ല പഠനം. വീട്ടിൽ വീട്ടിലാരെങ്കിലും മരിച്ചാലേ വരുള്ളൂ, വീട്ടിലാരെങ്കിലും മരിച്ചാൽ ബാക്കിയുള്ള എല്ലാ കല്യാണങ്ങളും കാര്യങ്ങളും ഫുള്ള് സ്കിപ്പ് ചെയ്തിട്ട്. ഞാൻ പറയണത് സമയം നമുക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ളൊരു സാധനമാണല്ലോ. അപ്പം അതിന് ഡിവൈഡ് ചെയ്യുന്നിടത്ത് നമ്മൾ കാണിക്കുന്ന ഒരു ശ്രദ്ധ ശരിക്ക് ഇല്ലാത്തതും ശരിക്കും ഇങ്ങനെ നമ്മൾ ടെൻഷൻ അടിക്കാനൊരു കാരണമല്ലേ. അപ്പം നമ്മളിങ്ങനെയുള്ള പ്രോഗ്രാമിന് വന്നാലല്ലേ ശരിക്കും നമുക്കൊരു റിലാക്സ് കിട്ടുക.
1: അതെ, ഒരുപാട് പാഠങ്ങളും അനുഭവങ്ങളും അതെ ചിന്തകളൊക്കെ അത്തരം പ്രോഗ്രാമുകളിലൂടെ കിട്ടുന്നുള്ളതാണ്.
0: അതെ, ഒരു സി എക്കാരനടക്കം ഇങ്ങനെ ടെൻഷൻ അടിച്ച് കഴിയാതിരിക്കേണ്ട ഒരു അവനക്ക് കിട്ടേണ്ട ചില ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ചില മാർഗനിർദ്ദേശം കിട്ടുന്നത് ശരിക്കും ഇവിടുന്നായിരിക്കും ഈ പ്രോഫ്കോൺ പോലെയുള്ള പരിപാടി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ദിവസങ്ങൾ പറഞ്ഞാൽ ഇന്നും നാളെയൊക്കെ പറഞ്ഞാലേ അല്ലേ ഏറ്റവും വില പിടിച്ചൊരു സമയമാണ്. നമ്മൾ പ്രോഫ്കോണിൻ്റെ സെറ്റപ്പും അതിനുവേണ്ടി ചിലവഴിക്കുന്ന പണവും കാര്യങ്ങളൊക്കെ അതത്രയും മനസ്സിൻ്റെ ആയങ്ങളിൽ നിന്നുള്ള അങ്ങേയറ്റത്തൊരു സദുദ്ദേശപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുട്ടികളെ പരമാവധി
1: എത്തിക്കുക
0: എത്തിക്കുക.
1: അപ്പോൾ ഇൻഷാല്ലാ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ മോർണിംഗ് ലൈവ്
0: ഏതാനും മിനിറ്റുകൾ കൊണ്ട് അവസാനിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആർക്കെങ്കിലും വല്ലതും പങ്കുവെക്കാനുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം അല്ലേ.
1: അതിൽ വാഹിദ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: യെസ്,
1: സമയം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണം.
0: യെസ്,
1: ബിസ്രയെ കേൾക്കുന്നതിനാൽ സമയം പോകുന്നത് അറിയുന്നില്ല.
0: അതെന്താ അറിയോ, ചില ആൾക്കാർക്ക് ഓരോ സമയത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ ആ സമയത്തിന്റെ മുമ്പ് ഒരുങ്ങാനുള്ളതൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ സമയം പറയുമ്പോൾ ആ സമയമാണ് അവർ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 58 മിനിറ്റും 5 സെക്കൻഡുമാണ്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കും. അതിൻ്റെ മുമ്പ് ഒറ്റൊരു മെസ്സേജും കൂടെ വായിക്കണം തോന്നി. ഏതായാലും ഈ 2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസകരമായ സംസാരവും അറിവുകളും പകർന്നു തന്ന ആങ്കർമാർക്കും കൂട്ടുകാർക്കും അള്ളാഹു ഖൈർ നൽകട്ടെ ആമീൻ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഏതായാലും മോർണിംഗ് ഷോ ലൈവ് മോർണിംഗ് ഷോ ഇവിടെ അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ടെക്നിക്കൽ വിങ്ങിൽ നിന്നും ഹിഷാമുണ്ട്, ജാസിമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ തെൻസി ഉണ്ട്,
1: എല്ലാവരും ഉണ്ട്. അവരാണ് ഇന്നത്തെ ലൈവിനെ
0: അതെ ലൈവ് ആക്കിയിട്ടുള്ളത് അല്ലേ. ഇൻഷാല്ലാ കൂടെ കൂടെ അദീബ് ഷാന്റെ കൂടെ ഞാൻ ഉസ്മാശ്രീപ്പിക്കാടാണ് ഇതുവരെ ഉണ്ടായിരുന്നത്.
1: അപ്പൊ ഇൻഷാല്ലാ വീണ്ടും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറ

0: മോർണിംഗ് ലൈവ് സെഷൻ ഇവിടെ അവസാനിച്ചു. ഇനി പീസ് റേഡിയോ വൈബ്സിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടോർ, എൻ്റെ കൂടെ മുസ്തഫ അൻസാരി ഏപ്പിക്കാട്.
1: റേഡിയോ വൈബ്സിൻ്റെ തുടക്കം തന്നെ നമുക്ക് ഒരു പ്രത്യേക വിഷയമാണ് ഇന്ന് ഇൻസൈറ്റിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്,
0: മുലപ്പാൽ എന്ന അത്ഭുതം എന്ന വിഷയത്തിൽ. അബ്ദുള്ള സലഫി ചെറുപ്പുളശ്ശേരി നമ്മോടൊപ്പം ചേരുന്നു. ഇന്നത്തെ പ്രോഗ്രാം ഇൻസൈറ്റ് പ്രോഗ്രാമാണ്. ഇൻസൈറ്റിൽ അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുഖ്താർ വഅലാ ആലിഹി വസ്വഹ്ബിഹി അത്തഹാർ അമ്മാ ബഅദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, ലോകത്തിലെ ഏറ്റവും സവിശേഷമായ ഒരു നിമിഷമുണ്ട്, ഏറ്റവും പവിത്രമായ ഒരു മുഹൂർത്തം. ഒരു മാതാവ് തൻ്റെ കുഞ്ഞിന് അമ്മിഞ്ഞപ്പാല് നൽകുന്ന വേളയാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം. ആ നിമിഷത്തെ അറിഞ്ഞവരും ആ നിമിഷം അനുഭവിച്ചവരുമാണ് നമ്മൾ ഓരോരുത്തരും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതി നിർണയിക്കുന്ന മേഖലകളിൽ ഒന്നാണ് അവൻ അമ്മിഞ്ഞപ്പാല് അതല്ലെങ്കിൽ അവൾ അമ്മിഞ്ഞപ്പാല് കുടിച്ചു തുടങ്ങുന്ന കാലം മുതലുള്ള സമയം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ഈ മുലപ്പാലിൻ്റെ പ്രാധാന്യങ്ങൾ, ബെനഫിറ്റുകൾ ധാരാളം പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ക്രോഡീകരിച്ച ചില കാര്യങ്ങൾ: ഒന്ന്, മുലപ്പാലെന്നത് ഒരു നവജാത ശിശുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. ആ കുഞ്ഞിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഫുഡ് അത് മുലപ്പാലാണ്. മുലപ്പാലിലുള്ള ആൻറ്റിബോഡികൾ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ്. മൂന്ന്, പോഷകമൂല്യമുള്ളതാണ് തൻ്റെ മാതാവിൻ്റെ അമ്മിഞ്ഞപ്പാൽ ഓരോ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളവും. നാല്, ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ ശേഷം 6 മാസമാകുന്നത് വരേക്കും ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ 6 മാസം ശാസ്ത്രവും സയൻസും മറ്റുമൊക്കെ പറഞ്ഞത് പ്രകാരം ഡോക്ടർമാരൊക്കെ റെഫർ ചെയ്യുന്നത് ആ കുഞ്ഞിന് 6 മാസം വരെ മറ്റൊരു ഭക്ഷണവും നൽകരുത് എന്നാണ്, വെള്ളം പോലും കൊടുക്കരുത് എന്നാണ്. അമ്മിഞ്ഞപ്പാൽ, ഉമ്മയുടെ മുലപ്പാൽ മാത്രമേ ആ കുട്ടിക്ക് ആഹാരമായി ലഭിക്കാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് 6 മാസമാകുന്നത് വരെ കുട്ടിക്കാവശ്യമായ മുഴുവൻ പോഷകാഹാരവും മറ്റെല്ലാ മിനറൽസും പ്രോട്ടീൻസും ഒക്കെ ലഭ്യമാകുന്നത് ഈ മുലപ്പാലിലൂടെയാണ്. പിന്നെ 6 മാസം മുതൽ 12 മാസം വരെ അഥവാ 1 വയസ്സ് വരെ ആ കുട്ടിയുടെ ആ കുട്ടിക്കാവശ്യമായ പകുതിയിലധികവും ലഭിക്കുന്നത് ഈ മുലപ്പാലിലൂടെയാണ്, ബാക്കി മറ്റു ഭക്ഷണപദാർത്ഥങ്ങളിലൂടെ. അഥവാ 6 മാസം കഴിഞ്ഞാലാണ് ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ മാതാപിതാക്കൾ അതല്ലെങ്കിൽ ആ കുട്ടിയുടെ ചുമതലയുള്ളവർ മറ്റു ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങേണ്ടതുള്ളൂ എന്നർത്ഥം. അതുവരെ സാധിക്കുന്നവർ അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എണ്ണി എണ്ണി പറയുന്ന അതിൻ്റെ ബെനഫിറ്റുകൾ. പിന്നെ 1 വയസ്സ് കഴിഞ്ഞ് 2 വയസ്സ് വരെ WHO പറയുന്നത് ആ കുട്ടിക്ക് ആവശ്യമായതിൽ 1/3 കിട്ടുന്നത് യഥാർത്ഥത്തിൽ ഈ മുലപ്പാലിലൂടെയാണ്. ആ കുട്ടിക്ക് കിട്ടുന്നത് 1/2 മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയാണ്. അങ്ങനെ WHO എണ്ണിപ്പറയുന്ന ധാരാളം ബെനിഫിറ്റുകൾ, നേട്ടങ്ങൾ, മുലപ്പാലിലൂടെ ഒരു കുഞ്ഞ് നേടിയെടുക്കുന്ന നേട്ടങ്ങൾ, ഒരു കുഞ്ഞിൻ്റെ എല്ലാവിധത്തിലുള്ള ബൗദ്ധികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് അനിവാര്യമായതാണ് മുലപ്പാൽ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞിന് മാത്രമല്ല, മുലയൂട്ടുന്ന മാതാവിനെ സംബന്ധിച്ചിടത്തോളം സ്തനാർബുദവും അതുപോലെ തന്നെ അണ്ഡാശയത്തിലുണ്ടാകുന്ന ക്യാൻസറുകളും ആ മാതാവിന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു മാതാവ് നിരന്തരമായി 2 വർഷം തൻ്റെ കുഞ്ഞിനെ മുലയൂട്ടുകയാണെങ്കിൽ സ്തനാർബുദം, അണ്ടാശയ ക്യാൻസർ പോലെയുള്ളത് വരാൻ സാധ്യത വളരെ വിരളമാണ്, കുറവാണ്. ഈ സംസാരത്തിൽ ആമുഖമായി സൂചിപ്പിച്ച ഈ ബെനിഫിറ്റുകൾ, WHO നൽകുന്ന ഈ മൂല്യങ്ങൾ, നേട്ടങ്ങൾ, മുലപ്പാലിലൂടെയും ഒരു മാതാവ് തൻ്റെ കുഞ്ഞിന് പകർന്നു കൊടുക്കുന്ന ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ നേട്ടങ്ങൾ, അത് നമ്മൾ ഒരു

0: ഓരോരുത്തരും ഉൾക്കൊണ്ടതും അതിനെ സംബന്ധിച്ചു പഠനത്തിനും ഗവേഷണത്തിനും ഗണനത്തിനും മനനത്തിനും വിധേയമാക്കിയിട്ടുള്ള സംഗതിയാണ്. ഒരാളും ഒരുപക്ഷെ അതിനെതിരെ സംസാരിക്കുന്നില്ല. ഒരു ശാസ്ത്രത്തിൻ്റെ ആളും ഇനി ശാസ്ത്രേതര വ്യക്തികളും അതിനെതിരെ ഒരിക്കലും സംസാരിക്കുന്നില്ല. കാരണം ഈ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ തന്നെയാണ്. 88% മുലപ്പാലിൽ വെള്ളമാണെങ്കിലും കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ് ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു അധികായനായ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും പോഷകങ്ങളും ഫാറ്റും കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ തന്നെ പ്രോട്ടീനുകളും എല്ലാം ഒരേ അളവിൽ കൃത്യമായ തോതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് മുലപ്പാലിൽ എന്ന് ശാസ്ത്രം സയൻസ് കണ്ടെത്തിയ സംഗതിയാണ്. അതുപോലെ തന്നെ മിനറൽസ്, കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം, മാഗ്നീഷ്യം, അതുപോലെ തന്നെ ക്ലോറിൻ എന്ന് തുടങ്ങി ഒരുപാട് മിനറൽസുകൾ ആ മുലപ്പാലിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നു. വൈറ്റമിനുകളുമാണെങ്കിലും എയും ബിയും സിയും ഡിയും ഒക്കെ വൈറ്റമിനുകൾ മുലപ്പാലിലൂടെ ഒരു മാതാവ് തൻ്റെ കുഞ്ഞിന് പകർന്നു നൽകുകയാണ്. ഓരോ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും ആ സ്ത്രീയുടെ അഥവാ ആ മാതാവിൻ്റെ വാരിയല്ലുകൾക്ക് മുകളിൽ പെക്ടറാലിസ് എന്ന ഒരു പേശിയുണ്ട്. ആ പേശിക്ക് മുകളിലാണ് സ്തനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ആ സ്തനങ്ങൾക്ക് ആ ഓരോ സ്തനത്തിലും 20 അറകളുണ്ടെന്നാണ്, ലോബ്സ് എന്നാണ് അതിന് സയൻറ്റിഫിക്കായി പേര് പറയുന്നത്. ഈ 20 അറകൾക്കുള്ളിൽ, ഓരോ അറകൾക്കുള്ളിലും ആൽവിയോളസ് എന്ന് വിളിക്കുന്ന ചെറിയ ചെറിയ വ്യത്യസ്തങ്ങളായ അറകൾ. അപ്പോൾ ഒരു മാതാവിൻ്റെ 2 സ്തനങ്ങൾ ആ സ്തനങ്ങൾക്ക് അടുത്തായി അതല്ലെങ്കിൽ ഉള്ളിലായി നിൽക്കുന്ന ലോബ്സുകൾ, 20 ലോബ്സുകൾ, അതിനുള്ളിലായും ചെറിയ ചെറിയ ആൽവിയോളസുകൾ. ഈ ആൽവിയോളസിൽ നിന്നാണ് പാലുൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ചെറുതും വലുതുമായ കുഴലുകളിലൂടെ മുലക്കണ്ണിലൂടെയും ഒരു കുട്ടിക്ക് ആ കുഞ്ഞിന് ആ മുലപ്പാൽ നുകരാനുള്ള അത് നുകരാൻ കഴിയുകയാണ്. അപ്പം അത്രയേറെ സങ്കീർണമായ പ്രോസസ്സിലൂടെയാണ് ഒരു കുഞ്ഞിന് മുലപ്പാൽ നൽകപ്പെടുന്നത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ സംശുദ്ധവും പരിശുദ്ധവുമായ ഒരു ആഹാരമാണത്. ബ്രസ്റ്റ് ഫീഡിംഗ് എന്നത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന് മറ്റേത് ഭക്ഷണവും, ഇൻഫൻറ്റ് മിൽക്കുകളാകട്ടെ, ഏതൊക്കെ കമ്പനികൾ ഓഫർ ചെയ്യുന്ന ഏതെല്ലാം തരത്തിലുള്ള ഫുഡ് പദാർത്ഥങ്ങളാകട്ടെ, അതിനേക്കാളൊക്കെ ഈ കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് തൻ്റെ മാതാവിൻ്റെ, തൻ്റെ ഉമ്മയുടെ അമ്മിഞ്ഞപ്പാൽ. ഇത് സയൻറ്റിഫിക്കായും പ്രൂവ് ചെയ്തിട്ടുള്ള സംഗതി തന്നെയാണ്. കൃത്യമായ പ്രോട്ടീൻസുകളും കാർബോഹൈഡ്രേറ്റ്സുകളും ഫാറ്റുകളും മിനറൽസും വൈറ്റമിൻസും കൃത്യമായ തോതിൽ അടങ്ങിയിട്ടുണ്ട് ആ മുലപ്പാലിൽ എന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. മുലപ്പാലുമായി ബന്ധപ്പെട്ട് ശാസ്ത്രം ഒരു സയൻറ്റിഫിക് നെയിം പറയുന്നുണ്ട്, ഒരു പേര് വിളിക്കുന്നുണ്ട്, കൊളസ്ട്രം. കൊളസ്ട്രം എന്നത് പ്രസവാനന്തരം പ്രസവിച്ച ഉടനെ പുറത്തു വരുന്ന മുലപ്പാലാണ്. അത് സാധാരണ വെള്ള നിറമാണെങ്കിൽ ഈ മുലപ്പാലിന് ഒരു തരം മഞ്ഞ നിറമാണ്. പലപ്പോഴും പല രക്ഷിതാക്കളും അത് തൻ്റെ കുഞ്ഞിന് നൽകാൻ മടിക്കാറുണ്ട്. പക്ഷേ ശാസ്ത്രം പറയുന്നത്, സയൻസ് പറയുന്നത്, ഗൈനക് ഡോക്ടർമാരും പീഡിയാട്രിക് ഡോക്ടർമാരും റെഫർ ചെയ്യുന്നത് കൊളസ്ട്രം എന്ന് പറയുന്ന പ്രസവാനന്തരം ആദ്യം പുറത്തു വരുന്ന ആ മുലപ്പാൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീനുകളും മിനറൽസുകളും അതേപോലെ തന്നെ ലിംഫോസൈറ്റ്സുകളും ആൻറ്റിബോഡീസും അടങ്ങിയിട്ടുള്ളതാണ്. ഒരു കുഞ്ഞിൻ്റെയും ശിഷ്ടകാല ജീവിതത്തിൽ രോഗപ്രതിരോധ ശേഷി കൂടുതലായി ആ കുഞ്ഞിന് നൽകുന്നത് ഒരു പക്ഷേ ഈ കൊളസ്ട്രം ആ കുഞ്ഞിന് ലഭിക്കുന്നതിലൂടെയാണ് എന്നും നമുക്ക് ശാസ്ത്രം നൽകുന്ന പഠനത്തിലൂടെയും കാണാൻ കഴിയും. ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ ഇത്രയും സമയം 8-9 മിനിറ്റ് ആമുഖമായി മുലപ്പാൽ എന്ന ഈ സംവിധാനത്തിന് ഒരു കുഞ്ഞ് ആദ്യമായി ഈ ലോകത്തേക്ക് പിറന്നു വീഴുമ്പോൾ ആ കുഞ്ഞ് രുചിക്കുന്ന തൻ്റെ മാതാവിൻ്റെ മുലപ്പാലിന് അമ്മിഞ്ഞപ്പാലിന് ഇത്രയേറെ ഗുണങ്ങളും പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റും അതുപോലെ തന്നെ മിനറൽസും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഈ സംസാരത്തിൻ്റെ ആമുഖത്തിൽ ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം വിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 233-ാമത്തെ ഒരു വചനത്തിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ ക്ഷണിക്കാനാണ്. ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, വൽ വാലിദാതു യുർദിഅ്ന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ. ഓരോ മാതാവും തൻ്റെ കുഞ്ഞിന് 2 വർഷം പൂർണ്ണമായും അമ്മിഞ്ഞപ്പാല് നൽകണം. ഇത് സർവലോക പരിപാലകനായ സർവലോക രക്ഷിതാവിൻ്റെ കൽപ്പനയാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ ഈ 8-9 മിനിറ്റ് 10 മിനിറ്റോളം എടുത്തു പറഞ്ഞ ഇനി അതല്ല, അതിലപ്പുറം ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, ഒരു ഗൈനക്കിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പീഡിയാട്രീഷ്യനെ സംബന്ധിച്ചിടത്തോളം, അതുമല്ലെങ്കിൽ ഒരു MBBS സാധാരണ MBBS നേടിയ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വാതോരാതെ സംസാരിക്കാൻ കഴിയും മുലപ്പാലിൻ്റെ ഗുണമേന്മകൾ, അതിൻ്റെ ബെനഫിറ്റുകൾ. അതുമായി ബന്ധമില്ലാത്ത ഈ എളിയവനായ ഈ ഞാൻ 10 മിനിറ്റ് എടുത്ത് അതിൻ്റെ ഗൗരവകരമായ ബെനിഫിറ്റുകൾ, WHO പ്രസിദ്ധീകരിച്ച അതിൻ്റെ ബെനിഫിറ്റുകൾ ഞാൻ പറഞ്ഞെങ്കിൽ, പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 200-ാദ്യത്തെ ഒരു അരവരി മാത്രം വേണ്ടി വന്നുള്ളൂ സർവലോക രക്ഷിതാവിന് ആ മുലപ്പാലിൻ്റെ ശ്രേഷ്ഠത ലോകത്തെ ബോധ്യപ്പെടുത്താൻ. 2 വർഷം വൽ വാലിദാതു യുർദിഅ്ന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ. 2 വർഷം മുഴുവനായി ഒരു ഉമ്മ, ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനെ മുലയൂട്ടണമെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ഈ 2 വർഷം തന്നെയാണ് WHO പറഞ്ഞത്. 2 വർഷം വരെ ഒരു കുഞ്ഞിന് ആ കുഞ്ഞിന് ആവശ്യമായ 1/3 പോഷകങ്ങളും കുട്ടിക്ക് ലഭിക്കുന്നത് മുലപ്പാലിലൂടെയാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശാസ്ത്രമെന്തെന്നറിയാത്ത മുലപ്പാലിലുള്ള പോഷകാഹാരങ്ങളും അതിലെ പ്രോട്ടീൻസുകളും അതിലെ മിനറൽസുകളും വൈറ്റമിൻസുകളും അതിലെ കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റുകളും ലോകത്ത് വേർതിരിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ 14 നൂറ്റാണ്ട് മുമ്പ് അഷറഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ പഠിപ്പിച്ചു, ഒരു മാതാവ് തൻ്റെ കുഞ്ഞിന് 2 വർഷം മുലയൂട്ടണം. പ്രിയമുള്ളവരെ, ഖുർആൻ ദൈവികമാണ് എന്നുള്ളതിന് ഇതിൽ പരം മറ്റെന്തു തെളിവാണ് നമുക്ക് ആവശ്യമുള്ളത്? ബുദ്ധിയുള്ളവരെ, ദിശന കൊണ്ട് ചിന്തിക്കുന്നവരെ, നാം ഉറ്റാലോചിക്കുക, ഖുർആനിലേക്ക് മടങ്ങി വരിക, ഖുർആനിക ആശയത്തിലേക്കും ഖുർആനിക സത്യങ്ങളിലേക്കും അന്വേഷണത്തിലൂടെ, അന്വേഷണ തുരയിലൂടെ കണ്ടെത്തുവാൻ നാം പരിശ്രമിക്കുക. സർവലോക രക്ഷിതാവ് അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളേറെ മനസ്സിലാക്കാവുന്ന ഒരു ഉൾക്കാഴ്ച നൽകുന്ന സംസാരമാണ് ഇന്നത്തെ
2: വൈബ്സിൽ നാം കേട്ടത്. മുലപ്പാൽ എന്ന് പറയുമ്പോൾ നമ്മൾക്കത് വളരെ സില്ലിയാണ്. ഒരു ഉമ്മ ഒരു കുട്ടിക്ക് പാൽ കൊടുക്കുന്നു എന്നുള്ളത്. പക്ഷെ അതിൻ്റെ അത്ഭുതങ്ങൾ, അത് ഉണ്ടാകുന്നതും അതിലടങ്ങിയിരിക്കുന്ന അതിലെ പിന്നെ ഗുണങ്ങളും അതിലെ വൈറ്റമിനുകളും ഒക്കെ അത്ഭുതകരമാണ് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. ഇനി നാം പ്രവേശിക്കുന്നു പീസ് റേഡിയോ സ്വരം. ഇന്നത്തെ സ്വരം താളമേളങ്ങളുടെ അകമ്പടിയില്ലാത്ത എന്നാൽ മനസ്സിന് കുളിർമയേകുന്ന ഒരു ഗാനത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്.

0: മാഷാല്ലാ, വളരെ മനോഹരമായ ഒരു സ്വരം നാം കേട്ടുകഴിഞ്ഞു. ഓരോ ദിനവും റേഡിയോ വൈബ്സിൻ്റെ സമയത്തും മോർണിംഗ് ലൈവ് ഷോയിലും നമ്മൾ വ്യത്യസ്തമായ സ്വരങ്ങൾ കേൾക്കുവാൻ പീസ് റേഡിയോ അവസരം നൽകുകയാണ്. ഏതായിരുന്നാലും ഈ റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് ഒട്ടനവധി ആരോഗ്യപരമായ ചർച്ചകൾ കേൾക്കാനുള്ള അവസരം കൂടി റേഡിയോ നമുക്ക് നൽകുന്നുണ്ട്. ഇൻഷാല്ലാ ഇനി നാം കേൾക്കാൻ പോകുന്നത് ആരോഗ്യ വിചാരമാണ്.
1: അതെ, ആരോഗ്യ വിചാരം എന്ന പ്രോഗ്രാമിലേക്ക് നാം പ്രവേശിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ആരോഗ്യകരമായ ഒരു ചർച്ചകൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഇന്നത്തെ പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ ചർച്ച ചെയ്യുന്നത് ഓട്ടിസം, ആശങ്കകൾക്ക് വിരാമമിടാം എന്ന വിഷയത്തിലെ ഒന്നാം ഭാഗമാണ്. നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ സി പി അബൂബക്കർ, അതുപോലെ തന്നെ ജാഫർ പകരയുമാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്, പീസ് റേഡിയോയിലെ ശ്രോതാക്കളെ, ഇന്നത്തെ ചർച്ചയിൽ നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ സി പി അബൂബക്കർ സാർ. ഓട്ടിസവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം അവയർനെസ് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും ഓട്ടിസവുമായി ബന്ധപ്പെട്ട് ക്ലാസുകൾ നടത്തുകയും ഇപ്പോൾ ജില്ലാ തലങ്ങളിൽ ഓട്ടിസം ക്ലബ്ബുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, സമൂഹത്തിൽ ഓട്ടിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ പ്രയാസകരമായ ഒരവസ്ഥയാണ് ഉള്ളത്. രക്ഷിതാക്കൾ ഓട്ടിസമാണ് നിങ്ങളുടെ കുട്ടിക്ക് എന്ന് പറയുമ്പോഴേക്കും മുഖഭാവം മാറുന്നു സ്വാഭാവികമായും. പിന്നെ അതിനുശേഷമുള്ള ഒരു മാനസികാവസ്ഥ രക്ഷിതാവിൻ്റെത് നമുക്ക് മനസ്സിലാകും. കാണുന്ന ആളുകളോട് ഓട്ടിസമാണ് എന്ന് പറയുമ്പോഴേക്കും ഇതിന് ചികിത്സയില്ലേ, ചികിത്സിക്കേണ്ടതില്ലേ എന്നുള്ള അങ്ങനെയുള്ള സംസാരങ്ങളാണ് സമൂഹത്തിലുള്ളത്. സത്യത്തിൽ എന്താണ് ഓട്ടിസം എന്നതുകൊണ്ട്, ആ വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ്?
3: ഓട്ടിസം എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് വാക്കാണ്. ഓട്ടോ എന്ന് പറയുന്ന, ഓട്ടോ എന്ന് പറഞ്ഞ സ്വയം എന്നുള്ള അർത്ഥം വരുന്ന ഇംഗ്ലീഷ് വാക്കിൽ നിന്നാണ് ഓട്ടിസം വന്നത്. ഓട്ടിസമുള്ള കുട്ടികൾ പ്രത്യേകിച്ച് അവർക്ക് സംസാരം കുറവായിരിക്കും, കളിക്കൂട്ടുകാർ കുറവായിരിക്കും. അപ്പോൾ ഒന്നും സംസാരിക്കാതെ അവനവന് കിട്ടിയ കളിപ്പാട്ടുമായി ഒറ്റയ്ക്കിരുന്ന് ദീർഘസമയം ചെലവഴിക്കുന്ന ഒരു സ്വഭാവം ഇത്തരം കുട്ടികളിൽ കണ്ടതുകൊണ്ടാണ് ഓട്ടിസം എന്നുള്ള വാക്ക് ഈ ഈ പ്രത്യേകതയ്ക്ക് പറഞ്ഞു വരുന്നത്.
2: അപ്പോൾ ഇത്തരം കുട്ടികളെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയുമോ? ഇങ്ങനെ ഒരു കളിപ്പാട്ടം കിട്ടിയാലും മണിക്കൂറുകൾ ഇരിക്കുക, അതുപോലെ ഒറ്റക്കിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ചിരിക്കുക, ആ ഈ ചിരിക്കുന്നതിനെ ആയിരിക്കും ഒരു പക്ഷെ ഇങ്ങനെ നോക്കിയിരുന്ന് ചിരിക്കുന്നതിനായിരിക്കും ദിവാസ്വപ്നം എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ ഈ ചർച്ചകളിൽ വരാറുണ്ട്. ദിവാസ്വപ്നം കാണുന്നവരാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിങ്ങനെ കൂടി വരാൻ സാധ്യത? ഇപ്പോൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്ന കുട്ടി പിന്നെ ചിലപ്പം വേറൊരു എന്തെങ്കിലും ക്രിയയായിരിക്കും അവരുടെ അടുത്തുനിന്ന് വരിക. അപ്പൊ ഇതിങ്ങനെ കൂടി വരുന്നുണ്ടോ? എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ കഴിയുക, ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയുക, ഇതിന്റെ ഒരു തോത് മനസ്സിലാക്കാൻ കഴിയുക?
3: ദിവാസ്വപ്നം എന്നുള്ള അർത്ഥം ഏതായാലും ഓട്ടിസത്തിനില്ല. അത് ഓട്ടിസത്തെ കുറിച്ച് അറിയാത്ത ആൾക്കാർ ഇവരെ കുറിച്ച് പറഞ്ഞു വരുത്തിയ ഒരു നുണയാണ്. ഓട്ടിസത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ പറയുന്നത്, ഒന്ന്, അവർക്ക് സംസാരം കുറവായിരിക്കും. രണ്ട്, അവർക്ക് സോഷ്യലൈസേഷൻ, കളിക്കൂട്ടുകാർ കുറവായിരിക്കും. മൂന്ന്, ഇവർ ചില ആവർത്തന സ്വഭാവമുള്ള സ്വഭാവങ്ങൾ കാണിക്കും. ഒന്നുകിൽ കൈ ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കാലുകൊണ്ടോ ഏതെങ്കിലും വിധത്തിൽ ധാരാളം ചേഷ്ടകൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളാണ് ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ പറയുന്നത്.
2: അപ്പോ പിന്നെ ഓട്ടിസം ഉള്ള ഒരു കുട്ടിയുടെ ലക്ഷണങ്ങൾ മൊത്തം കണ്ടാൽ, ഇപ്പൊ വളരെ ചെറിയൊരു കുട്ടി, ഇപ്പോ നമ്മളെ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്ന ഒരു വാചകം, ഓട്ടിസമാണ് എന്ന് ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ ഇതിനെ തിരിച്ചറിയാൻ സാധിച്ചാൽ നമുക്കിതിനെ ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും, 30% ഒക്കെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ സാധിക്കുമെന്നൊക്കെയാണ് പിന്നെ പല ചർച്ചകളിലും ലേഖനങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചികിത്സിച്ച് മാറ്റേണ്ട ഒരു രോഗമാണോ യഥാർത്ഥത്തിൽ ഓട്ടിസം എന്ന് പറയുന്നത്?
3: ആദ്യമേ പറയാനുള്ളത് ഓട്ടിസം നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ആൾക്കാർ ഡോക്ടർമാരല്ല എന്നുള്ള ഒരു സത്യമുണ്ട്. ഓട്ടിസം കണ്ടെത്താൻ അല്ലെ കുട്ടികളുടെ ഈ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം കണ്ടെത്താൻ അതിൻ്റെ എക്സ്പേർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാൻഡ് മദേഴ്സാണ്, വല്യമ്മമാരാണ്. അവർ ധാരാളം കുട്ടികളെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ കുട്ടി മറ്റുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തനാണ് എന്ന് ഒരു വല്യമ്മക്ക് തോന്നുകയാണെങ്കിൽ വല്യമ്മ പറയാണ് ഇത് മറ്റുള്ളവരെ പോലെ നല്ലല്ലോ, ഇവൻ എന്തൊക്കെയോ ചില പ്രത്യേകതകൾ ഞാൻ കാണുന്നുണ്ട് എന്ന് ഏതെങ്കിലും ഒരു വല്യമ്മ പറയുകയാണെങ്കിൽ അത് മിക്കവാറും ഓട്ടിസം ആയിരിക്കും എന്നുള്ളതാണ്.
2: അതെ,
3: രണ്ട് മാസം തന്നെ കഴിയുമ്പോൾ ആകുമ്പോൾ തന്നെ കുട്ടികളെ മുഖത്ത് നോക്കണം, ചിരിക്കണം. ഈ റെസ്പോൺസ് വരാതിരിക്കുന്ന സമയത്ത് തന്നെ വല്യമ്മമാർക്കാണ് ഈ ആദ്യമേ സംശയം ഉണ്ടാകുന്നത്. കുട്ടിയുടെ ഉമ്മ ആദ്യമേ ഈ കുട്ടിയെ മാത്രം ഇങ്ങനെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നുണ്ട്, കുട്ടിയുടെ ഉമ്മക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഗ്രാൻഡ് പാരൻസ് ആണ് ഇത് ആദ്യമേ നോട്ട് ചെയ്യുന്നത്. അവരാണ് കുട്ടിയുടെ പ്രത്യേകത ഉള്ളതായിട്ട് ഡോക്ടർമാരുടെ അടുത്ത് പോയി പറയും. ഡോക്ടർമാരാണ് പിന്നീട് അത് ഒരു ഡയഗ്നോസിസിൽ എത്തുന്നത്.
2: അപ്പൊ ഇതൊരു തലച്ചോറിന്റെ ഡിസോർഡർ ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയുമോ?
3: നമ്മൾ തലച്ചോറിന്റെ ഡിസോർഡർ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ അർത്ഥത്തിലാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നുള്ള പേര് വന്നത്. പക്ഷേ ഓട്ടിസത്തെ കുറിച്ച് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതൊരു ഡിസോർഡർ അല്ല, ഇത് തലച്ചോറിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ എന്താണ് ഈ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥയ്ക്ക് കാരണം, എന്താണ് യഥാർത്ഥത്തിൽ തലച്ചോറിൽ സംഭവിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ നമ്മൾ തലച്ചോറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ തലച്ചോറിൻ്റെ കോശങ്ങളുടെ പേര് ന്യൂറോൺ എന്നാണ്, ഈ പേരിന്നാണ് ന്യൂറോളജിസ്റ്റുകളിലൊക്കെ ഉണ്ടായത്. നമ്മുടെ തലച്ചോറിൽ 100 ബില്യൺ ന്യൂറോൺസ് ഉണ്ട്. 100 ബില്യൺ ന്യൂറോൺസ്. ഈ ന്യൂറോണുകൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങളും നടക്കുന്നത്. ശരാശരി ഒരു ന്യൂറോൺ മറ്റ് 7000 ന്യൂറോണുമായി കണക്ഷൻസ് ഉണ്ട്. നമ്മുടെ ന്യൂറോൺ എന്ന് പറയുന്നത് ഒരു നെർവിൻ്റെ കോശത്തിലെ അതിൻ്റെ സെൻട്രൽ പാർട്ടിലൊരു ന്യൂക്ലിയസ് ഉണ്ട്. അതിൻ്റെ സെൽ ബോഡിന്ന് ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം കണക്ഷൻസ് ഉണ്ട്. ചെറിയ കണക്ഷൻസ് അടുത്തുള്ള കോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദൂരെയുള്ള കോശങ്ങളായിട്ട് ബന്ധപ്പെടാൻ ആക്സോൺ എന്ന് പറയുന്ന നീളം കൂടിയ ഒരു കണക്ഷനാണുള്ളത്. അങ്ങനെ ഓരോരോ ന്യൂറോണും 7000 ന്യൂറോണുമായിട്ട് കണക്റ്റഡാണ്. ഈ കണക്ഷൻസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഗർഭാവസ്ഥയിൽ തന്നെയാണ്, അല്ലെങ്കിൽ പിന്നെ പ്രസവശേഷം ആദ്യത്തെ മാസങ്ങളിലാണ്. ചില നമുക്ക് ഇനിയും മനസ്സിലാവാത്ത ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില കുട്ടികളുടെ തലച്ചോറ് ഗർഭത്തിൻ്റെ അവസാന മാസങ്ങളിൽ അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയും വികാസവും പ്രാപിക്കുന്നു. 2 റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. വളരെ വേഗതയാർന്ന ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഈ കണക്ഷൻസ് ചില കണക്ഷൻസ് വഴി മാറിപ്പോകുന്നു എന്നുള്ളത് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മൾ തിരക്ക് പിടിച്ചിട്ട് എന്താ ചെയ്യുമ്പോൾ ചില പാകപ്പിഴകൾ വരുന്നത് പോലെ തന്നെ ഈ പെട്ടെന്നുണ്ടാകുന്ന തലച്ചോറിൻ്റെ വളർച്ചയിൽ ചില കണക്ഷൻസ് വഴി മാറിപ്പോകുന്നു. ഇത് ഈ വഴി മാറിപ്പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടി പറയാം. നമ്മളിപ്പോൾ 20-30 വയസ്സുള്ള ഒരാൾ വളരെ യാദൃശ്ചികമായിട്ട് തൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു സുഹൃത്തിനെ കാണുകയാണ്. സുഹൃത്തിനെ കാണുന്ന സമയത്ത് പിന്നെ ആദ്യമേ അയാളെ കുറിച്ചുള്ള ഇമേജ് നമ്മുടെ വിഷ്വൽ കോർട്ടെക്സിൽ, നമ്മുടെ കാഴ്ച കേന്ദ്രത്തിലാണ് അയാളെ ആ ഇമേജ് അയാളെ കുറിച്ചുള്ള ഇമേജ് പതിക്കുന്നത്. അയാൾ നമ്മുടെ വിഷ്വൽ മെമ്മറി എന്ന് പറഞ്ഞിട്ട് കാഴ്ച കേന്ദ്രത്തിൻ്റെ അടുത്തൊരു കേന്ദ്രമുണ്ട്. അവിടെയാണ് നമ്മൾ പണ്ട് മുതലേ ഇതുവരെ കണ്ട എല്ലാ വസ്തുക്കളുടെയും എല്ലാ മനുഷ്യരുടെയും മെമ്മറി നമ്മൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളെ ഫ്രണ്ടിനെ കണ്ടപാട് തന്നെ നമുക്ക് വിഷ്വൽ മെമ്മറിയുമായിട്ട് നമ്മളെ കേന്ദ്രം കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അയാളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. അയാളെ പേര് നമ്മൾ ഓഡിറ്ററി മെമ്മറിയിൽ ഓൾറെഡി നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓഡിറ്ററി മെമ്മറിയും ഇയാളെ ഫേസും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് അയാളെ പേര് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നു. പിന്നെ നമുക്ക് നമ്മളെ മനസ്സിൽ ഉടനെ ചിത്രം വരുന്നത് അയാളെ കുട്ടിക്കാലത്ത് ഉണ്ടായ കുറേ സംഭവങ്ങൾ, നമ്മൾ അയാൾ തമ്മിലുള്ള ഇടപാടുകളെ കുറിച്ചൊക്കെ ധാരാളം ചിത്രങ്ങൾ നമ്മുടെ ചിന്തയിൽ വരുന്നുണ്ട്. ആ ചിന്ത എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ഫ്രണ്ടൽ കോർട്ടെക്സിലാണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ കേന്ദ്രങ്ങൾ മുഴുവൻ നമ്മുടെ ഫ്രണ്ടൽ കോർട്ടെക്സുമായിട്ട് ബന്ധപ്പെടുന്നു. നമ്മൾ അയാളെ പേര് വിളിക്കണമെങ്കിൽ നമ്മുടെ ഒരു സംസാര കേന്ദ്രം ബ്രോഡ്കാസ്റ്റ് ഏരിയ നമ്മുടെ തലച്ചോറിലുണ്ട്. അപ്പോൾ ബ്രോഡ്കാസ്റ്റ് ഏരിയയുമായിട്ട് ബന്ധപ്പെടുന്നു. അപ്പോൾ പേര് വിളിക്കണമെങ്കിൽ നമ്മുടെ ചുണ്ട് ചലിക്കണം, നമ്മുടെ നാക്ക് ചലിക്കണം. ഇത്തരം ചലനങ്ങൾ നിയന്ത്രിക്കുന്നത് നമ്മുടെ മോട്ടോർ കോർട്ടെക്സ് ആണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മളൊരു ഫ്രണ്ടിനെ കണ്ടു, നമ്മൾ അയാൾ ഹലോ പറയുന്നതിൻ്റെ ഇടയിൽ ഒരു തലച്ചോറിൻ്റെ പിൻവശം മുതൽ മുൻഭാഗം വരെയുള്ള, മധ്യഭാഗം മുതൽ മുകൾ ഭാഗം വരെയുള്ള 6-7 കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഏകോപനത്തോടുകൂടി പ്രവർത്തിച്ചിട്ടാണ് നമ്മൾ ഹലോ പറയുന്നത്. ഈ ഏകോപനത്തോടുകൂടി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഈ കേന്ദ്രങ്ങൾ തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആവണം. ഈ കണക്ഷൻസിൽ എന്തെങ്കിലും പോരായ്മ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ നമ്മുടെ കാഴ്ച കേന്ദ്രവും വിഷ്വൽ മെമ്മറിയും നമ്മുടെ കണക്ഷൻസ് ചില കാരണങ്ങളാൽ ഇല്ല എങ്കിൽ നമ്മളെന്നും പുതിയ ഒരാളെ കാണുന്ന സമയത്ത് പഴയ ആളെ കണ്ടാലും പുതിയ ഒരാളെ കാണുന്നത് പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് അയാളെ ഓർമ്മിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ചുരുക്കത്തിൽ നമ്മുടെ ഓരോരോ നിസ്സാരമെന്ന് തോന്നുന്ന ഓരോരോ പ്രവർത്തനത്തിനും തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനം ആവശ്യമാണ്. ഈ ഏകോപനം സാധിക്കുന്നത് ഇവ തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗർഭാവസ്ഥയിൽ ഈ കണക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ചില കേന്ദ്രങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ് ഈ തലച്ചോറിൻ്റെ ഹൈ സ്പീഡ് കാരണം, വളർച്ചയുടെ ഹൈ സ്പീഡ് കാരണം തലച്ചോറിൻ്റെ വിവിധ കേന്ദ്രം തമ്മിലുള്ള കണക്ഷൻസ് വഴി മാറി പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ പാരൻസ് കുട്ടിക്ക് 6 മാസമായി, 8 മാസമായി, 10 മാസമായി, ആദ്യമേ കുട്ടികളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് കുട്ടികൾ അമ്മ എന്ന് എപ്പോഴും സംസാരിക്കും എന്നാണ് എന്ന് നോക്കിക്കൊണ്ടാണ് ഏതൊരു മാതാവും ദിവസവും ഉണരുന്നത് തന്നെ. അപ്പോൾ ഈ അമ്മ എന്നുള്ള വാക്ക് സംസാരിക്കണമെങ്കിൽ ഇതേമാതിരി ധാരാളം കണക്ഷൻസ് പരസ്പരം കണക്റ്റഡ് ആവണം. ഈ കണക്ഷൻസ് വഴി മാറിപ്പോകുന്ന കുട്ടികളിൽ ഈ വഴിമാറ്റം കാരണം സംസാരം താമസിക്കും. ഈ താമസിക്കുന്നതോടുകൂടി തന്നെ അമ്മമാർ വെറിയിടായി, എൻ്റെ കുട്ടി സംസാരിക്കുന്നില്ല, എൻ്റെ കൂടെ പ്രസവിച്ച മറ്റേ ആളുടെ കുട്ടി സംസാരിക്കുന്നുണ്ട്, താരതമ്യം ചെയ്തിട്ട് ഈ കാലതാമസം അല്ലെങ്കിൽ ഈ സംസാരമില്ലായ്മ ഒരു പ്രശ്നമായിട്ട് ഉടനെ തന്നെ ഡോക്ടർമാരടുത്ത് പോകുന്നു. ഡോക്ടർമാർ ഉടനെ തന്നെ അവരുടെ രീതിക്കനുസരിച്ച് അതൊരു അസുഖമാണ് എന്ന് പറയുന്നു. ഈ അസുഖമാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അമ്മമാർ വെറിയിടാവുന്നു. പിന്നെ അതിനുള്ള മരുന്നുകൾ, അതിനുള്ള തെറാപ്പികൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ ജീവിതകാലം മുഴുവൻ പോവുക എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ ഈ ഓട്ടിസത്തിൽ ഈ വഴി മാറ്റപ്പെടുന്ന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് സോഷ്യലൈസേഷനും കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട 2 കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഇത്തരം കുട്ടികൾക്ക് സംസാരം കുറവായിരിക്കും, കളിക്കൂട്ടുകാർ കുറവായിരിക്കും. ഒറ്റയ്ക്കൊരു ടോയ് കിട്ടിക്കഴിഞ്ഞാൽ മണിക്കൂറുകളോളം അവർ അത് വെച്ച് കളിച്ചിരിക്കും. ഈ രണ്ടുമാണ് കുട്ടികൾക്ക് ആദ്യമേ ഉണ്ടാകുന്ന അവസ്ഥ. ഇതിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വഴി മാറ്റപ്പെട്ട കണക്ഷൻസ് മറ്റ് ഏതെങ്കിലും കേന്ദ്രത്തിലേക്ക് പോയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാവും. ആ കേന്ദ്രത്തിന് അധികമായിട്ട് ഒരു കണക്ഷൻ ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്കില്ലാത്ത കഴിവുകൾ ഈ കുട്ടികൾക്കുണ്ട് എന്നുള്ള ഒരു സത്യമുണ്ട്.
2: നമ്മൾ കുറവ് കാണുന്ന ഏതൊക്കെ ഏരിയ ഉണ്ടോ അപ്പോൾ അത്രയും ഭാഗം മറ്റ് ഏരിയയുമായി കണക്ട് ചെയ്യപ്പെടുന്നതുകൊണ്ട് വേറെ കഴിവുകൾ ഒരുപാട് ഈ കുട്ടിക്കുണ്ടാകും.
3: എന്നുവെച്ചാൽ നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതിനർത്ഥം ആ കുറവ് വന്ന കേന്ദ്രത്തിലേക്കുള്ള കണക്ഷൻ മറ്റൊരു കേന്ദ്രത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ആ കഴിവുണ്ട് എന്ന് കുട്ടി നമ്മളോട് ആരോടും പറയില്ല. നമ്മളാണ് അത് കണ്ടെത്തേണ്ടത്. നമ്മൾ കണ്ടെത്തണമെങ്കിൽ ഇത്തരം കുട്ടികൾക്ക് കഴിവുണ്ട് എന്ന് നമ്മളെ മനസ്സിലാദ്യം വിശ്വാസം വേണം. പക്ഷേ നമ്മളെ ഡോക്ടർമാരടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതൊരു അസുഖമാണ്, ഇത് ചികിത്സിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നതോടുകൂടി തന്നെ ഇത്തരം നോക്കാനുള്ള ഒരു മനോഭാവം പോലും നമ്മുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടാവാത്ത വിധത്തിൽ അവർ ആ പാടെ വെറൈഡ് ആവുന്നു എന്നുള്ളതാണ്.
2: സ്വാഭാവികമായിട്ടും അത് രോഗമാണ് എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് എത്തുമ്പോൾ തന്നെ
3: അതെ,
2: പിന്നെ എന്റെ കുട്ടിക്ക് ഇതിലപ്പുറത്തേക്കുള്ള ഒരു കഴിവുകൾ ഉണ്ട് എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ സ്വാഭാവികമായിട്ടും സാധ്യതയില്ല. അപ്പൊ ആ സാധ്യത
3: കഴിവുകളുണ്ടാവും ഡോക്ടർമാർ പറയൂല്ല.
2: കഴിവ് ഉണ്ട് എന്ന് കുട്ടിക്ക് രക്ഷിതാവിനെ ബോധ്യപ്പെടണമെങ്കിൽ ഇത്തരം അവയർനെസ് ക്ലാസ്സുകളില് ഇവര് നിരന്തരം പങ്കെടുത്ത് അങ്ങനെ ഒരു മുന്നോട്ട് വരുന്ന ഒരവസ്ഥ വേണം.
3: ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ കേരളത്തിൽ എല്ലാ ജില്ലകളിലും എനിക്കൊന്നൊരു 50 10 ദിവസം നീണ്ടിരിക്കുന്ന ബോധവൽക്കരണ ക്ലാസ്സുകൾ ഞാൻ പേരൻസിന് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്യാറുണ്ട്. ഞാൻ ഇത്തരം കുട്ടികളുടെ കഴിവിനെ കുറിച്ച് പറയുമ്പോഴാണ് പല പേരൻസും ഇങ്ങോട്ട് പറയുന്നത്, ആ എൻ്റെ മോനും ആ കഴിവുണ്ട്. പണ്ട് ഞങ്ങൾ മൈസൂർ പിന്നെ സ്പീച്ച് എൻജിനീയറിംഗ് പോയി താമസിച്ച കാലത്ത് രാവിലെ പാല് വാങ്ങാൻ പോകുന്ന സമയത്ത് ആദ്യം ഒരു ദിവസം കുട്ടിയെ കൂടെ കൊണ്ടുവരും, പിറ്റേ ദിവസം മുതൽ കുട്ടി നേരെ മുമ്പിലാണ് നടക്കുക ചെയ്യുന്നത്. കാരണം വെച്ചാൽ ആദ്യത്തെ ഒരു നടത്തത്തോടെ തന്നെ ആ റൂട്ട് വളരെ ക്ലിയറായിട്ട് അവനെ തലച്ചോറിൽ വന്നു. അല്ലെങ്കിൽ ഒരു 5-6 മുമ്പേ വീട്ടിലൊരു ഗസ്റ്റ് വന്നിരുന്നു, കുടുംബക്കാർ വന്നിരുന്നു, ഇപ്പം വന്നപ്പോൾ അവനാണ് ഈ ഗസ്റ്റിനെ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കുട്ടികൾ കഴിവുള്ളവരാണ് എന്ന് നമ്മൾ പറയുന്ന സമയത്താണ് പല പേരൻസും ആ എൻ്റെ കുട്ടിക്ക് കഴിവുണ്ട് എന്ന് അവർ പറയുന്നത്.
2: ഇത്തരം കുട്ടികളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ അതിൽ ചെയ്യേണ്ടത്?
3: നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത് ഇതൊരു അസുഖമല്ല എന്നുള്ള ഒരു സത്യമുണ്ട്. അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സൂക്കേടാണ് എന്ന് പറയുന്ന സമയത്താണ് മരുന്ന് എന്ന് പറയുന്ന സമയത്ത് മരുന്നുകൾ നമ്മുടെ നാട്ടിൽ ധാരാളം ചികിത്സാ രീതികളുണ്ട്. ആ മരുന്നിൻ്റെ പിന്നാലെ നമ്മുടെ അല്ലെ ചികിത്സയുടെ പിന്നാലെ നമ്മൾ വർഷങ്ങളോളം നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും ചെലവഴിച്ച് പോകുന്നത് കൊണ്ട് കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സഹായിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കുട്ടികൾക്ക് കിട്ടേണ്ട കുറേ സേവനങ്ങൾ നമ്മൾ ചെയ്യാൻ നമുക്ക് പറ്റാതെ പോകുന്നു. 2, ഇത്തരം കുട്ടികളുടെ കഴിവുകൾ നമ്മൾ കണ്ടെത്താതെ പോകുന്നു. അന്തിമമായിട്ട് നമുക്കും കുട്ടിക്കും അതിൻ്റെ നഷ്ടം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കുട്ടികൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ് എന്ന് പറയാനുള്ള കാരണവും ഇവർ പ്രത്യേകം കഴിവുകൾ പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ്. ഈ അടുത്ത കാലത്ത് സുകേഷ് കുട്ടൻ എന്ന് പറയുന്നൊരു പാലക്കാട്ടുകാരൻ ഐഡിയ സ്റ്റാർ സിംഗറിൽ കൂടി മലയാളികൾക്കെല്ലാം പരിചയപ്പെട്ട ഒരു ഓട്ടിസക്കാരനാണ്. സുകേഷ് കുട്ടൻ നന്നായി പാടും, പക്ഷേ യേശുദാസിനേക്കാളും നല്ല പാട്ടുകാരനാണോ എന്ന് ചോദിച്ചാൽ അല്ല. യേശുദാസിൻ്റെ പാട്ടുകൾ സുകേഷ് കുട്ടൻ നന്നായി പാടുന്നുണ്ട്. പക്ഷേ സുകേഷ് കുട്ടൻ എന്ന ഓട്ടിസക്കാരനെ നമ്മൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്നു, യേശുദാസിനെ നമ്മൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്നില്ല. ഇതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, യേശുദാസ് ഒരു പാട്ട് പാടുന്നുണ്ടെങ്കിൽ പാട്ടിന് ഒരു 50-100 തവണ പാടി റിഹേഴ്സലൊക്കെ നടത്തി അവസാനത്തെ പാട്ടാണ് നമ്മുടെ അടുത്ത് എത്തുന്നത്. സുകേഷ് കുട്ടൻ എന്ന് പറയുന്ന ആൾ ഈ യേശുദാസിൻ്റെ പാട്ട് ഒരു പ്രാവശ്യം കേട്ടാൽ മതി, അവൻ്റെ ഓഡിറ്ററി മെമ്മറിയിൽ വളരെ കൃത്യമായിട്ട് എല്ലാ കാലത്തും അവന് സൂക്ഷിക്കാൻ പറ്റും. അത് അവൻ്റെ പ്രോഗ്രാമിൽ നമ്മൾ കണ്ടൊരു കാര്യമാണ്. 2 കുട്ടിക്ക് സുകേഷ് കുട്ടനുള്ള വേറൊരു പ്രത്യേകത, അവന് ഒരു ഡാൻസ് പ്രോഗ്രാമിൽ ഗ്രൂപ്പ് ഡാൻസിൽ പങ്കെടുത്തിരുന്നു. മറ്റുള്ള മെമ്പേഴ്സൊക്കെ ഗ്രൂപ്പ് ഡാൻസിലെ മറ്റുള്ള മെമ്പേഴ്സൊക്കെ റിഹേഴ്സൽ ധാരാളം നടത്തിയിട്ട് സ്റ്റേജിൽ അവതരിപ്പിച്ച ഈ പ്രോഗ്രാമിൽ സുകേഷ് കുട്ടൻ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ വന്നിട്ട് അവൻ്റെ ഗ്രൂപ്പ് ഡാൻസിൽ പങ്കെടുക്കുന്നത്. അവൻ്റെ താളം ഒരിക്കലും തെറ്റിപ്പോയിട്ടില്ല. അപ്പോൾ അവൻ്റെ വിഷ്വൽ മെമ്മറിയും ഓഡിറ്ററി മെമ്മറിയും യേശുദാസനില്ലാത്ത ഈ 2 മെമ്മറിയും ഈ ഇദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് നമ്മൾ അവനെ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ നമ്മുടെ കുട്ടികൾക്ക്, ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പോരായ്മ, അവൻ്റെ സംസാരത്തിലാണെങ്കിൽ അല്ലെങ്കിൽ അവന് കളിക്കൂട്ടുകാരില്ലാത്തതിൻ്റെ പേരിലാണെങ്കിൽ അല്ലെ വേറെ ഏതെങ്കിലും ഏരിയയിൽ അവൻ നമ്മൾ എന്തെങ്കിലും കുറവ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം, അതിന് സ്വാഭാവികമായിട്ടും അർത്ഥം പിന്നെ അവന് വേറെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇത്തരം കഴിവുകളെ നമ്മൾ കഴിവുകളെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് അവരുടെ വിഷ്വൽ മെമ്മറിയാണ്. വിഷ്വൽ മെമ്മറി എന്ന് പറഞ്ഞാൽ കണ്ട കാര്യങ്ങൾ ഓർക്കാനുള്ള കഴിവാണ് വിഷ്വൽ മെമ്മറി.
2: വിഷ്വൽ മെമ്മറി കൂടുതലുള്ള ഒരു കുട്ടി സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ പിന്നെ നല്ലൊരു ഈ ഒരു മേഖലയിലേക്ക് പോകുമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി ഒരു വ്യക്തി പോലെ ഈ തലത്തിലേക്ക് ഉയർന്നതായിട്ട് നമുക്ക് ഒരു മാതൃക ഇന്ത്യയിലോ പുറത്തൊക്കെ കാണാൻ പറ്റും.
3: മാതൃക ലോകത്ത് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങൾ ധാരാളമുണ്ട്, ഇന്ത്യയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ കേരളത്തിലാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും പല ഭാഗങ്ങളിലും ഇതേമാതിരി ഈ ആർട്ടിസ്റ്റിക് ടാലൻ്റ് ഉള്ള കുറേ കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ നന്നായിട്ട് പെയിൻറ് ചെയ്യുന്ന ആൾക്കാർ, ചിത്രം വരയ്ക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കയിലുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്നത് സ്റ്റീഫൻ വിൽഷർ എന്ന് പറയുന്ന ഒരു ഓട്ടിസക്കാരനാണ്. ലിവിങ് ക്യാമറ എന്നുള്ള പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇയാളും ഇയാളുടെ സുഹൃത്തുക്കളുടെ കൂടെ ഒരു ഹെലികോപ്റ്റർ റൈഡ് ഹാഫ് ആൻ അവർ നടത്തി കഴിഞ്ഞാൽ അയാൾ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് സിറ്റി കാണും. സിറ്റി കണ്ടു കഴിഞ്ഞ് അവരെ യാത്ര അവസാനിച്ച് കഴിഞ്ഞിട്ട് ഒരു 6 മീറ്റർ ക്യാൻവാസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സിറ്റിയുടെ എല്ലാവിധ ഡീറ്റെയിൽസും അടക്കിയ ഈ സിറ്റിയുടെ ചിത്രം അയാൾ പെയിൻറ്റ് ചെയ്തിരിക്കും. ലോകത്തുള്ള ഏതാണ്ട് ഒരു 12 മേജർ ക്യാപിറ്റൽ സിറ്റീസ്, ദുബായ്, ടോക്കിയോ, ഫ്രാങ്ക്ഫർട്ട്, റോം തുടങ്ങിയുള്ള ക്യാപിറ്റൽ സിറ്റീസിൻ്റെ ചിത്രങ്ങൾ ഇയാൾ ഓൾറെഡി വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇയാൾ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് നോക്കുന്ന സമയത്ത് അയാളെ വിഷ്വൽ മെമ്മറിയിൽ അയാൾ രേഖപ്പെടുത്തിയ ആ ചിത്രം അയാൾക്ക് വളരെ ഭംഗിയായിട്ട് ക്യാൻവാസിലേക്ക് പകർത്താൻ പറ്റുന്നു എന്നുള്ളതാണ്.
2: അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കഴിവുള്ള ഒരു കുട്ടി അയാൾക്ക് അയാളുടെ തലച്ചോറിൻ്റെ പ്രത്യേകത കാരണമാണ് ഈ ഒരു കഴിവ് ലഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഒരിക്കലും സമൂഹത്തിൽ നിന്ന് ഒരു അരിക്കാക്കപ്പെട്ടുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ശ്രമം രക്ഷിതാക്കൾ ബോധപൂർവം നടത്തിയാലേ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഓട്ടിസം ബാധിച്ച കുട്ടി ഓട്ടിസം ബാധിച്ച എന്ന് പറയുന്നതിൽ തന്നെ ഒരു നിരർത്ഥകത ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു
3: ഓട്ടിസമുള്ള
2: ഒരു കുട്ടിയെ ഈ തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ രക്ഷിതാക്കൾക്ക് ഇത്തരത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ സാധിക്കും, സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓട്ടിസം എന്നുള്ളത് രോഗമല്ല, അത് നോർമൽ എന്ന് നമ്മൾ പറയുന്ന ആളുകളെക്കാൾ അല്പം കൂടുതൽ കപ്പാസിറ്റിയുള്ള കഴിവുകളുള്ള സമൂഹത്തിൽ അല്പം ഭിന്നമായി പെരുമാറുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന എന്നാൽ സമൂഹത്തിന് ഏറ്റവും അനിവാര്യമായ ബുദ്ധിശക്തിയുള്ള ആളുകളാണ് ഈ ഓട്ടിസമുള്ള വ്യക്തികൾ. അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.
0: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തത് ഡോക്ടർ CP അബൂബക്കർ ആൻഡ് ജാഫർ പകര. ഓട്ടിസം ആശങ്കകൾക്ക് വിരാമമിടാം എന്നതായിരുന്നു സംസാര വിഷയം.
1: ഇനി നാം പ്രവേശിക്കുന്നു പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ നമ്മോടൊപ്പം ചേരുന്നു. ഈമാനിൽ ഉറച്ചു നിൽക്കാൻ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനം. പ്രാർത്ഥനാ പഠനം കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു മനുഷ്യൻ അവൻ സത്യവിശ്വാസി ആയതിനു ശേഷം ഈമാനിൽ നിന്ന് വഴിതെറ്റാതിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു ആലി ഇംറാനിൻ്റെ 8-ാമത്തെ ആയത്തിലൂടെ നമുക്ക് ആ ഒരു പ്രാർത്ഥന കാണാൻ സാധിക്കും. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: റബ്ബന ലാ തുസ്ഖ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം: റബ്ബന ലാ തുസ്ഖ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളെ നീ ഇസ്ലാമിക സന്മാർഗത്തിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ വഴിതെറ്റാനിടയാക്കരുത്. വഹബ് ലന മിൻ ലദുൻക റഹ്മ, നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. തീർച്ചയായും ഇന്നക അൻതൽ വഹാബ്, നീ അത്യധികം ഔദാര്യവാനാകുന്നു എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. റബ്ബന ലാ തുസിഗ് ഖുലൂബന, റബ്ബന റബ്ബന ലാ തുസിഗ്, ഇവിടെ പുള്ളിയുള്ള ആയിനാണ്, സുകൂൻ ചെയ്യപ്പെട്ട പുള്ളിയുള്ള ആയിൻ. തുസിഗ് തുസിഗ്, റബ്ബന ലാ തുസിഗ് ഖുലൂബന, റബ്ബന ലാ തുസിഗ് ഖുലൂബന, റബ്ബന ലാ തുസിഗ് ഖുലൂബന. ബഅദ ഇദ് ഹദൈതന, ബഅദ ഇദ് ഹദൈതന, ബഅദ ഇദ് ഹദൈതന, ഹദൈതന കെട്ടുള്ള ഹായാണ്. ഹദൈതന റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, ബഅദ ഇദ് ഹദൈതന. വഹബ് ലന, വഹബ് ലന, ഇവിടെയും കെട്ടുള്ള ഹായാണ്. വഹബ് ലന, വഹബ് ലന, വഹബ് ലന. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, വഹബ് ലന. മിൻ ലദുൻക റഹ്മ, മിൻ ലദുൻക റഹ്മതൻ, ഇവിടെ റഹ്മതൻ നമ്മൾ പറയുമ്പോൾ റഹ്മ എന്ന് പറഞ്ഞു നിർത്തുന്നു. വഹബ് ലന മിൻ ലദുൻക റഹ്മതൻ, വഹബ് ലന മിൻ ലദുൻക റഹ്മതൻ, വഹബ് ലന മിൻ ലദുൻക റഹ്മതൻ, വഹബ് ലന മിൻ ലദുൻക റഹ്മതൻ. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, വഹബ് ലന മിൻ ലദുൻക റഹ്മതൻ, വഹബ് ലന മിൻ ലദുൻക റഹ്മതൻ. ഇന്നക അൻതൽ വഹാബ്, ഇന്നക അൻതൽ വഹാബ്, ഇന്നക അൻതൽ വഹാബ്, ഇന്നക അൻതൽ വഹാബ്. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, വഹബ് ലന മിൻ ലദുൻക റഹ്മതൻ, ഇന്നക അൻതൽ വഹാബ്. റബ്ബന ലാ തുസിഗ് ഖുലൂബന, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, വഹബ് ലന മിൻ ലദുൻക റഹ്മതൻ, ഇന്നക അൻതൽ വഹാബ്. ഈ ഒരു പ്രാർത്ഥന നമ്മളെല്ലാവരും മനഃപ്പാഠമാക്കണം. ജീവിതത്തിൽ എപ്പോഴും നിരന്തരമായി നമ്മൾ കൊണ്ടുനടക്കേണ്ട പ്രാർത്ഥനയാണിത്. നമ്മളെപ്പോഴാണ് വഴിതെറ്റി പോവുക എന്നുള്ളത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വഅഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: ഓരോ ദിവസവും ഓരോ പ്രാർത്ഥനകളിലൂടെ ഒരുപാട് പ്രാർത്ഥനകൾ പഠിക്കേണ്ട അവസരമാണ് പ്രാർത്ഥനാ പഠനം നമുക്ക് നൽകുന്നത്. പഠിക്കാനുള്ള സമയവും അതെല്ലാം ഈ ഒരു പ്രാർത്ഥന പഠനത്തിൻ്റെ സമയത്ത് നമുക്ക് ലഭിക്കുകയാണ്. കേൾക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഓരോ പ്രാർത്ഥനകൾക്കും എത്രത്തോളം സ്വീകാര്യത അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട് എന്നതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ തിരിച്ചറിയുക. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുള്ള മുഹസിൻ വണ്ടൂരാണ്. ഈമാനിൽ ഉറച്ചു നിൽക്കാൻ എന്ന വിഷയത്തിലാണ് പ്രാർത്ഥന നാം കേട്ടുകഴിഞ്ഞത്.
1: ഇനി കുട്ടികളുടെ പ്രോഗ്രാമായ പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമിലേക്കാണ്. കുട്ടികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ പ്രോഗ്രാമിൽ യാത്ര മുന്നൊരുക്കം എന്നുള്ളതാണ്. യാത്ര പോകുമ്പോൾ ഒരുങ്ങേണ്ട, അതിനെ സജ്ജീകരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് വേണ്ടി സുബൈർ സലഫി പട്ടാമ്പി നമ്മോടൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലല്ലാലിമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, പൂമരത്തണലിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനിയന്മാരെ, അനിയത്തിമാരെ, ഏറെ സന്തോഷകരമായ ഒരു അവധിക്കാലത്തിൻ്റെ സന്ദർഭത്തിലാണ്, ഒരുക്കങ്ങളിലാണ്, അതിൻ്റെതായ ആനന്ദാഘോഷങ്ങളുടെ വേളകളിലാണ് നമ്മളൊക്കെ ഉള്ളത്. കഴിഞ്ഞ ഒരു ദിവസത്തിൻ്റെ പ്രോഗ്രാമിൽ നമ്മൾ അവധിക്കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ചെറിയ പ്ലാനിങ് നമ്മൾ പറയുകയുണ്ടായിട്ടുണ്ട്. ഇന്ന് അതിലെ ഒരു ചെറിയ ഭാഗം മാത്രം ഒന്നുകൂടെ വിശദീകരിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നി. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മളൊക്കെ പല ആളുകളുടെയും മഹാന്മാരുടെയും പ്രസിദ്ധരായ ആളുകളുടെയും ഒക്കെ ജീവിത ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അക്കൂട്ടത്തിൽ മറച്ചുവെക്കാൻ പറ്റാത്ത, മാറ്റിവെക്കാൻ പറ്റാത്തൊരു പ്രസിദ്ധനായ കർമ്മശാസ്ത്ര ഫിഖ്ഹിയായ പണ്ഡിതനാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. വളരെ പ്രയാസകരമായ ചെറിയ പ്രായത്തിൽ പിതാവിൻ്റെ സംരക്ഷണമില്ലാഞ്ഞിട്ടും മാതാവിൻ്റെ ഉമ്മയുടെ വളരെ നല്ല ആ ഒരു കരുതലോടെ താല്പര്യത്തോടുകൂടെയുള്ള ജീവിതത്തിൻ്റെ വളർച്ചാഘട്ടങ്ങളിലുള്ള സഹായങ്ങൾ കൊണ്ട് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന അന്നത്തെ ചെറിയ മിടുക്കനായിരുന്ന വിദ്യാർത്ഥി പിന്നീട് ലോകം മുഴുവൻ അറിയപ്പെടുന്നൊരു പണ്ഡിതനായി മാറി. ഫിഖ്ഹിൻ്റെ മേഖലയിലും ഹദീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ചരിത്ര വിഷയങ്ങളിലാണെങ്കിലും ഒക്കെ നല്ല അവബോധമുള്ള പണ്ഡിതനായി മാറി ചെറിയ പ്രായത്തിൽ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കി, മാഷാല്ലാ. ഇനി നോക്കൂ, നിങ്ങൾ അദ്ദേഹം തൻ്റെ കിതാബിൽ എഴുതി വെച്ച ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങളിടക്ക് യാത്ര പോകണം എന്നാണ്. ദുനിയാവിലെ പല സ്ഥലങ്ങളും സന്ദർഭങ്ങളുമൊക്കെ നമ്മൾ കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി യാത്ര പോകണം. എന്താണ് ആ യാത്ര കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടമെന്ത് എന്ന് ആദ്യം അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് യുസീറുൽ ഹസൻ. നമ്മുടെ മനസ്സ് ഒരു സ്ഥലത്ത് തന്നെ നമ്മുടെ വീട്ടിലും നമ്മുടെ മദ്രസയിലേക്കും സ്കൂളിലേക്കുള്ള യാത്രയും ആ സ്ഥലങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ജീവിതത്തിലെ ചില ബോറടികളുണ്ടാകാം, വിഷമങ്ങളുണ്ടാവാം, ഒരു ഒരു മനസ്സിനൊരു റിലാക്സ് ആവുന്ന സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇടയ്ക്കൊരു യാത്ര, കുറച്ചൊരു ദൂരമുള്ള സ്ഥലങ്ങളിലേക്ക്, മറ്റൊരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നിലവിലുള്ള നമ്മുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറ്റാനും നമ്മുടെ വിഷമങ്ങൾ നീക്കാനുമൊക്കെ ഉപകരിക്കുന്നു. പുതിയ സ്ഥലങ്ങളും സന്ദർഭങ്ങളും പുതിയ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു കുളിർമയുണ്ടാകുന്നു. അതുപോലെ തന്നെ പോകുന്ന വഴിയിൽ ഒരുപാട് പാവപ്പെട്ടവരും പരീക്ഷിക്കപ്പെട്ടവരും വികലാംഗരുമായ ആളുകളെയൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് നമ്മൾ എത്ര നല്ല സൗഭാഗ്യമാണ് നമുക്ക് കിട്ടിയത് എന്നൊക്കെ ചിന്തിക്കാനൊക്കെ ഉപകരിക്കുന്ന രൂപത്തിൽ നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങളെ ദുഃഖങ്ങളെ മാറ്റാൻ ഒരു യാത്ര പോവുകയാണെങ്കിൽ നമുക്കതിന് പറ്റുമെന്നാണ് പറഞ്ഞത്. രണ്ടാമത്തേത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യഹ്സുലുൽ ഇൽമ, ഇൽമ കിട്ടുന്നു, ഒരു പുതിയ അറിവ്. നമ്മൾ നിത്യജീവിതത്തിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്കതിൽ നിന്നൊരുപാട് യാത്രയിൽ നിന്ന് കിട്ടുന്ന അറിവുകളുണ്ട്. അറിവിന് വേണ്ടി മാത്രം പോയ യാത്രകൾ തന്നെയുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ സ്വഹാബിമാർക്ക് ശേഷമൊക്കെ ജീവിച്ചിരുന്ന താബിഈങ്ങളൊക്കെ ഒരു ഹദീസിന് വേണ്ടിയിട്ട് മാസങ്ങൾ നീണ്ട യാത്ര നടത്തിയെന്നാണ് പറയുന്നത്. ഒരു ഹദീസ് പഠിക്കാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലിലൂടെ യാത്ര പോയിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫ് വായിക്കുമ്പോൾ കാണാൻ പറ്റും. അറിവന്വേഷിച്ചുകൊണ്ട് പഠനത്തിന് വേണ്ടിയിട്ട് യാത്ര പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണെങ്കിൽ ആ യാത്രയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്നതാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറഞ്ഞത്. പിന്നെ മൂന്നാമത് പറഞ്ഞത് നല്ല ഗുണങ്ങൾ, സൽ സ്വഭാവങ്ങൾ, നല്ല ശീലങ്ങൾ നമുക്ക് യാത്രയിലൂടെ ലഭിക്കുമെന്ന്. നല്ല ഗുണപാഠങ്ങളും നല്ല സ്വഭാവങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതെന്താ കാരണം? പുതിയ ചില വ്യക്തികളെ, അതുപോലെ തന്നെ പുതിയ നിലവാരമുള്ള വ്യത്യസ്ത നിലവാരത്തിലുള്ള ആളുകളെ നമ്മൾ കാണുമ്പോൾ അവരിൽ നിന്നൊക്കെ പല സ്വഭാവങ്ങളും നേട്ടങ്ങളും ആ സഹനശീലവും അതുപോലെ യാത്രയിലെ പരസ്പരമുള്ള സഹകരണശീലങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ ആ യാത്രക്കിടയിൽ അയാളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്ന സൽഗുണങ്ങൾ അയാൾക്ക് യാത്രയിലൂടെ ലഭിക്കും. നാലാമത്തെ അദ്ദേഹം പറഞ്ഞത് നല്ല കൂട്ടുകെട്ട് ലഭിക്കുമെന്നതാണ്. നല്ല സൗഹൃദം ലഭിക്കാം, സഹോദരന്മാരെ സുഹൃത്തുക്കളെ കിട്ടുക. നമുക്ക് പരിചയമില്ലാത്ത കുറേ ആൾക്കാർ, നമ്മളിങ്ങനെ യാത്ര പോവുകയാണ്, അപ്പോഴേക്കും നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലൂടെ നമ്മുടെ സൗഹൃദം കിട്ടുകയാണ്. അതുപോലത്തെ നമ്മൾ സ്ഥലത്ത് എത്തിപ്പെടുകയാണ്, ആ സ്ഥലത്ത് എത്തിപ്പെടുന്ന സ്ഥലത്തുള്ള ആൾക്കാരെ നമ്മൾ പരിചയപ്പെടും, അങ്ങനെ കുറേ നല്ല സൗഹൃദങ്ങൾ ലഭിക്കുന്നു. അതേപോലെ പോകുന്ന യാത്രയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു ക്ലാസ്സിലെയോ മറ്റു സ്ഥലത്തെയോ മറ്റു മദ്രസയിലെയോ ഒക്കെ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുമായിട്ടൊക്കെയുള്ള നല്ല കൂട്ടുകെട്ടും നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളുമൊക്കെ നമുക്ക് ഉപകരിക്കുന്നു, ലഭിക്കുന്നു ഈ യാത്രയിലൂടെ. അഞ്ചാമത് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് യാത്രക്കാരൻ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന വ്യക്തിയാണ്. അള്ളാഹു പരിഗണിച്ച പ്രാർത്ഥന ഒരിക്കലും തട്ടിക്കളയില്ല എന്ന് പറഞ്ഞ മൂന്ന് വിഭാഗത്തിൽ ഒരാള് ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ പ്രാർത്ഥന. വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തുന്നത് വരെയും അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടൊരു വഴിയിലാണ് പോണതെങ്കിൽ, തെറ്റായ കാര്യത്തിനല്ല എങ്കിൽ, അവൻ്റെ യാത്ര അവന് ഖൈറാണ്. എത്രത്തോളം ഒരു ഹദീസിൽ പറഞ്ഞത് അവൻ്റെ ഉറക്കവും ഭക്ഷണവും മാറ്റിപ്പോകുന്ന, കളയുന്ന, അല്ലെങ്കിൽ അതിൽ പ്രയാസപ്പെടുന്ന ഒരു ശിക്ഷയെപ്പോലെയാണ് അവൻ്റെ യാത്ര. അതുകൊണ്ട് യാത്രയിലുള്ള അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു ഭാഗം, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ചെറിയ യാത്രയ്ക്ക് പോലും ഒരുപാട് തത്വങ്ങളും മൂല്യങ്ങളും ഗുണങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ഈ ഒരു രണ്ട് മാസക്കാലത്തെ അവധിയിൽ നമുക്ക് പറ്റാവുന്ന നല്ല സ്ഥലങ്ങൾ, ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ലഭിക്കുന്ന രൂപത്തിൽ വെൽ പ്ലാനിങ്ങോട് കൂടെയുള്ള യാത്രകൾ പോകുന്നത് കൊണ്ടുള്ള നേട്ടമാണ് ഈ സൂചിപ്പിച്ചത്. ഇനി മറ്റൊരു ഭാഗം കൂടെ പറയണം. എന്ന് വിചാരിച്ച് യാത്ര നല്ലതാണെന്ന് കരുതിയിട്ട് എങ്ങനെയെങ്കിലും അങ്ങ് പുറപ്പെടുന്നതിന് പകരം ഇസ്ലാമിക മര്യാദകൾ, ചില മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തണം. അതെല്ലാവരും ശ്രദ്ധിക്കണം. അതെന്താണ് നമ്മൾ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം? അതിൽപ്പെട്ട ഒരു കാര്യം, ഇഖ്ലാസോടുകൂടെയാവുക. നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമുക്ക് കൂലി കിട്ടും. ഇഖ്ലാസോടെയാണെങ്കിൽ നമ്മളൊരു ഹോംവർക്ക് ഇരുന്ന് വീട്ടിലിരുന്ന് എഴുതുന്നത് പഠിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ്, ഇഖ്ലാസോടെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നമുക്കൊരു പ്രതിഫലം കിട്ടും. നമ്മൾ സ്കൂളിൽ പോകുന്ന 10 മണി മുതൽ 4 മണി വരെ, അല്ലെങ്കിൽ ഓരോ സ്കൂളുകളിലെയും സ്ഥലവും സൗകര്യവും അനുസരിച്ച് നമ്മളിരിക്കുന്ന ആ ക്ലാസ് റൂമിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇഖ്ലാസ് നിഷ്കളങ്കമായ നല്ല നീയത്തോടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രതിഫലം കിട്ടൂലേ? അതേപോലെ ഈ യാത്രയും നല്ല ഉദ്ദേശമായിരിക്കണം. നേരത്തെ പറഞ്ഞ നല്ല ഗുണങ്ങളൊക്കെ ലഭിക്കാനും നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ അതും നമുക്കൊരു നല്ല ഗുണമായി, പ്രതിഫലം കിട്ടുന്ന കാര്യമായിട്ട് വരും. അപ്പോൾ ഇഖ്ലാസ് ഉണ്ടാവണം. രണ്ടാമത്തേത് ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞ മറ്റൊന്നുണ്ട്. ഇസ്തിഖാറത്ത് പല കുട്ടികൾക്കും പരിചയം ഉണ്ടാവും. രണ്ടരക്കായത്ത് സുന്നത്ത് നമസ്കരിച്ച് പോവാൻ ഉദ്ദേശിക്കുന്ന, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നമസ്കാരം, രണ്ടരക്കായത്ത് നമസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഇസ്തിഖാറത്ത് വേണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു പോവണോ പോകണ്ടേ, ആ സ്ഥലത്തേക്ക് വേണോ, ഈ സ്ഥലത്തേക്കാണോ പോകേണ്ടത് എന്ന സംശയമൊക്കെ വരികയാണെങ്കിൽ രണ്ടരക്കാത്ത് നമസ്കരിച്ചിട്ട് ഇസ്തിഖാറത്തിൻ്റെ പ്രാർത്ഥന നടത്തിയിട്ട് പോകുന്നത് നല്ലതാണ്. അതൊരു മര്യാദയാണ്. അതിനെപ്പോലെ തന്നെയാണ് മറ്റൊന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്, മുഷാവറ നടത്തണമെന്നാണ്. മുഷാവറ എന്ന അറബി വാക്കിൻ്റെ മീനിങ് ഈ കേൾക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. മുഷാവറ കൂടുക, കൂടിയാലോചിക്കുക എന്നാണ് അതിന് അറബിയിൽ പറഞ്ഞ്. മുഷാവറക്കുള്ള ആ വാക്ക് മലയാളത്തിൽ കൂടിയാലോചന. എന്താണ് യാത്രയ്ക്ക് മുമ്പ് കൂടിയാലോചിക്കുക? നമ്മുടേക്കാൾ പ്രായമുള്ളവരോട്, നമ്മുടെ പാരൻസിനോട്, അല്ലെങ്കിൽ മതപരമായ നല്ല അറിവുള്ള ആളുകളോട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തെപ്പറ്റി കൂടിയാലോചിക്കുക. ഞങ്ങൾ ഇന്ന ദിവസമാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ കൂടെ ഇത്ര ആളുകളൊക്കെയുണ്ട്, ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് നല്ലതാണോ തുടങ്ങി പാരൻസിൻ്റെ ഒക്കെ ഒരു സംതൃപ്തിയും പ്രാർത്ഥനയും ലഭിക്കുന്ന രൂപത്തിൽ അവരോടൊപ്പം കൂടിയാലോചിച്ചും അവർ പറയാണ് ഓക്കെ പൊക്കോളൂ എന്ന് പറയാണ്, അവരൊരു കാര്യം എതിർത്ത് പറയുകയാണ്, ആ സ്ഥലത്തേക്ക് നീ ഇനിയിപ്പോൾ പോകണ്ട, അവിടെ ആകെ പ്രശ്നങ്ങളാണ്, അവിടെ കച്ചറയുണ്ട്, അവിടെ രോഗികളും അതുപോലെ തന്നെ വൈറസ് ബാധകളുണ്ട്, അതല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വാശി പിടിക്കരുത്. നമ്മളവിടെ ആ അനുസരണയോടുകൂടെ അത് കാണേണ്ട. അപ്പോൾ മുതിർന്ന ആളുകളുമായിട്ട് കൂടിയാലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരുമായിട്ട് വരെ കൂടിയാലോചിച്ചു. പല കാര്യങ്ങളിലും യുദ്ധരംഗത്തിന് പോവുകയാണെങ്കിലും മറ്റു പല വിഷയങ്ങളിലും അവർ കൂടിയാലോചിക്കുമായിരുന്നു. അത് ഖുർആനാണ് നബിനോട് പറഞ്ഞു, വശാവിറുഹും ബിൽ മഅറൂഫ്, നബിയേ താങ്കളുടെ സ്വഹാബിമാരോട് കൂടിയാലോചിക്കുക, നന്മകളിൽ കൂടിയാലോചിക്കുക. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായ ചില സമയവും ദിവസങ്ങളൊക്കെ യാത്രയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ നബി ഇഷ്ടപ്പെട്ടിരുന്നത് വ്യാഴാഴ്ച ദിവസമുള്ള യാത്രകളായിരുന്നു. അതുതന്നെ പ്രഭാതത്തിൽ രാവിലെ നേരത്തെയുള്ള യാത്രകൾ. നമുക്കൊക്കെ അറിയാലോ രാത്രി യാത്രകളിലുണ്ടായ അപകടങ്ങൾ, രാത്രിയിൽ വാഹനമോടിച്ച് ഉറക്കിൽപ്പെട്ടുകൊണ്ട് അപകടം ഉണ്ടായ ആളുകൾ, അതുപോലെ എതിരെ വരുന്ന വാഹനം ലൈറ്റ് ശരിയാക്കി കാണിക്കാത്തതിൻ്റെ കൊണ്ട് അപകടം ഉണ്ടായ ഒരുപാട് അപകടം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വായിക്കുന്നില്ലേ? പ്രവാചകരുടെ ഒരു മര്യാദയും സുന്നത്തും ഏറ്റവും ബറക്കത്താക്കപ്പെടുന്ന രാവിലെ സമയം തന്നെ സുബഹ് നമസ്കാരം കഴിഞ്ഞ് യാത്ര ആരംഭിക്കുന്ന ഒരു ശീലം പ്രവാചകനിലും അവിടുത്തെ സ്വഹാബിമാരിലൊക്കെ ഉണ്ടായിരുന്ന നല്ല ചില നന്മകളായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു മര്യാദയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്, ഞാൻ യാത്ര പോകുന്നുണ്ട് എന്ന് മറ്റൊരാളോട് മറ്റുള്ളവരോട് യാത്ര ചോദിക്കാം. ഞാൻ ഇന്ന സ്ഥലം വരെ പോവാണ്, ഇന്ന ദിവസമാണ് പോകുന്നത് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ യാത്ര ചോദിക്കൽ നബി തങ്ങളുടെ സുന്നത്തിൽപ്പെട്ട തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഒക്കെ ചോദിക്കുന്ന വേളയിൽ ഹദീസിൽ പറയാണ്, അവരിങ്ങനെ പ്രാർത്ഥിക്കുക പോലും ചെയ്യുമാർ, അസ്തഅദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക. അസ്തഅദിഉല്ലാഹ ദീനക, നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ നമ്മുടെ വീട്ടുകാരോട്, നമ്മൾ യാത്ര ചോദിക്കുന്ന ആൾക്കാരോട്, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അസ്തഅദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക് എന്ന് യാത്ര പോകുന്ന വ്യക്തിയോട് അവിടുത്തെ കുടുംബങ്ങൾ, ഉപ്പ ഉമ്മ പോലുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്, നിനക്ക് നന്മയുണ്ടാവട്ടെ, അള്ളാഹു നിന്നെ സംരക്ഷിക്കട്ടെ എന്നൊക്കെ പറയും. നമ്മൾ അങ്ങോട്ട് ആദ്യം പോയിട്ട് നമ്മൾ യാത്ര പോകുന്നുണ്ടെന്ന് പറയണം. അപ്പോൾ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അസ്തഅദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാനൊരു യാത്ര പോകാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആൻ്റെ യാത്രയിൽ കൂടുതൽ തക്വയും നല്ല ബോധവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നബിയെ, നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും വിഭവം തയ്യാറാക്കി തരൂ, എന്തെങ്കിലും

0: തരട്ടെ, നിന്റെ എല്ലാ കാര്യം, നീ എവിടെ പോയാലും നിന്റെ കാര്യങ്ങളൊക്കെ അല്ല എളുപ്പാക്കി തരട്ടെ എന്ന് യാത്ര പോകുന്ന വ്യക്തിക്ക് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിച്ച് സമാധാനിപ്പിച്ച് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. മറ്റൊരു കാര്യം, നമ്മൾ കുട്ടികൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല, വീട്ടിൽ നിന്നൊക്കെ രാവിലെ കൊണ്ട് പോകുന്നിട്ട് എവിടെയാ പോയി, എവിടെ എത്ര എവിടെ എത്തി, ആരുടെ കൂടെ പോയി ഒന്നും അറിയില്ല. ഒറ്റയ്ക്ക് പോകുന്ന യാത്രകൾ നമ്മൾ ഒഴിവാക്കണം. യാത്രക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചു, ആരും അറിയുന്നില്ല. യാത്രക്കിടയിൽ എന്തെങ്കിലും നമുക്ക് രോഗം സംഭവിച്ചു, ആരാണ് നമുക്ക് ഒന്ന് നമ്മളൊരു ആശുപത്രിയിൽ എത്തിക്കാനുള്ളത്. നമുക്കൊരു മരണം സംഭവിച്ചു, നമ്മളെ കുളിപ്പിക്കാനോ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനോ. അതുകൊണ്ടായിരിക്കണം ഇസ്ലാം പറഞ്ഞത് ഒറ്റയ്ക്ക് നമ്മൾ യാത്ര പോകരുത്. ഏറ്റവും നല്ല യാത്രാസംഘം മൂന്നാളുകളുള്ള യാത്രാസംഘമാണ്. മാത്രമല്ല, മൂന്നാളോ നാലാളോ കണ്ടിച്ചെങ്കിൽ നമ്മൾ യാത്ര പോകുമ്പോൾ അവിടെ പരസ്പരം നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും നമസ്കാരത്തിൻ്റെ സമയമായാലും ജമാഅത്തായിട്ട് നമസ്കരിക്കാനും ജമ്മും കസറുമായിട്ടൊക്കെ നമസ്കരിക്കാനൊക്കെയുള്ള നല്ലൊരു ചാൻസും കൂടെയാണ് ആ വിഷയത്തിൽ കിട്ടുന്നത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് നമ്മൾ യാത്ര പോകുന്ന സാഹചര്യം, പ്രത്യേകിച്ചും കുട്ടികളെന്ന നിലക്ക്, നമ്മളത് ഒഴിവാക്കണം. കൂടുതൽ രണ്ടോ മൂന്നോ നാലോ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊരാളെ നമ്മൾ അമീറായിട്ട് നിശ്ചയിക്കണം. ഈ യാത്രയിൽ ഇന്നയാളാണ് ആ അമീർ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും എല്ലാവരും ഇന്ന സമയത്ത് എത്തണം, നമ്മൾ ഇന്ന സ്ഥലത്താണ് ഇറങ്ങുന്നത്, ഒക്കെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടേ നമ്മളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ആ രൂപത്തിൽ തന്നെ ചെയ്തു പോകേണ്ടതുണ്ട്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം നമ്മുടെ യാത്രയിൽ. അതുപോലെ തന്നെ ദുആ നമ്മൾ മറക്കരുത്. യാത്രാ വാഹനം ഏതാവട്ടെ, സൈക്കിളാവട്ടെ, ബൈക്കാവട്ടെ, കാറാവട്ടെ, ബസ്സിലാവട്ടെ, ട്രെയിനാവട്ടെ, എങ്ങനെയാണെങ്കിലും അതിൽ കയറുമ്പോൾ തന്നെ ബിസ്മില്ലാന്ന് മൂന്ന് പ്രാവശ്യം പറയാം. എന്നൊരു സീറ്റൊക്കെ കിട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയാം. പിന്നെ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീന വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ തുടങ്ങിയ യാത്രക്കാരൻ്റെ വാഹനത്തിൽ കയറിയാലുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിച്ച് അതിൻ്റെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ഈ പ്രാർത്ഥന സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീന വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. സാധാരണ നമ്മൾ ടോയ്ലറ്റ് കയറുമ്പോഴാവട്ടെ, പള്ളിയിൽ പ്രവേശിക്കുമ്പോഴാവട്ടെ, അതേപോലെ ഉറങ്ങുന്ന സമയത്താവട്ടെ, അങ്ങനെ ചൊല്ലുന്ന ദിക്റുകളൊന്നും അങ്ങനെ ഖുർആനിൽ അതേപോലത്തെ വേർഡായിട്ട് വന്നിട്ടില്ല. എന്നാൽ ഈ സന്ദർഭത്തിൽ യാത്രക്കാരൻ്റെ വാഹനത്തിലുള്ള യാത്രയുടെ ആ ഒരു പ്രാർത്ഥന സൂറത്തു സുഖ്റുഫിലൂടെ അള്ളാഹു സമാനമായിട്ട് സെയിമായിട്ട് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് തുടങ്ങുന്ന കറക്റ്റായ വേർഡ് തന്നെ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ പ്രാർത്ഥനയുടെ മഹത്വമാണ്. അപകടങ്ങളൊന്നുമില്ലാതെ സുരക്ഷിതമായി തിരിച്ചെത്താൻ വേണ്ടിയിട്ടുള്ള ചില മര്യാദകളാണ് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു യാത്രയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആ ഒരു യാത്രയിൽ ഇസ്ലാമികമായി എന്തൊക്കെ മര്യാദകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട് എന്നതും ഒരു വളരെ ചുരുങ്ങിയ ഒരു വിശദീകരണമാണ് നൽകിയത്. ഈ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, അറിയാത്ത ആളുകൾക്ക് പ്രചരിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ, കുട്ടികൾക്ക് വേണ്ടി പീസ് റേഡിയോ ഒരുക്കുന്ന വിവിധങ്ങളായ പ്രോഗ്രാമുകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരതിലേക്ക് ക്ഷണിക്കുക. വീട്ടിൽ ഇത് മുടങ്ങാതെ ഓരോ ആഴ്ചകളിലും കിട്ടുന്ന നമ്മുടെ ഈ സന്ദേശങ്ങൾ കേൾക്കാൻ വേണ്ടി നമ്മൾ താല്പര്യപൂർവ്വം നമ്മുടെ പേരൻസിൻ്റെ പീസ് റേഡിയോ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും അവസാനത്തെ യാത്ര, മരണമാകുന്ന യാത്ര, ആ യാത്രയിൽ ഏറ്റവും നല്ല വിജയം നൽകുന്ന സ്വാലിഹീങ്ങളുടെ മരണമാക്കി നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക്കം തസ്സമീഉൽ അലീം വത്തുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വാഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പ്രിയ ശ്രോതാക്കൾ, ഓരോരുത്തരൊന്ന് പ്രതികരണം രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. എത്ര ആളുകളുടെ മക്കൾ പൂമരത്തണൽ എന്ന ഈ പ്രോഗ്രാം കേൾക്കാറുണ്ട്? നിങ്ങളൊന്ന് ഫീഡ്ബാക്കിൽ കമൻ്റ് ചെയ്യണം. കുട്ടികളോട് പ്രോഗ്രാം കേട്ടതിന് ശേഷം അഭിപ്രായങ്ങൾ ചോദിക്കുവാനും എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ പൂമരത്തണലിൽ കേൾക്കാൻ സാധിച്ചത് എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാനും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ പൂമരത്തണലിൽ നാം കേട്ടത് സുബൈർ സലഫി പട്ടാമ്പിയുടെ സംസാരമാണ്. യാത്ര മുന്നൊരുക്കം എന്നതാണ് അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം.
2: പ്രിയ ശ്രോതാക്കളെ, ഇനി പീസ് റേഡിയോയിൽ

0: നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമാണ്. ഭക്ഷണവും മൈഗ്രെയിനും എന്ന വിഷയത്തിലാണ് ഇന്നത്തെ നുറുങ്ങുകൾ നാം കേൾക്കാൻ പോകുന്നത്. ഇന്നത്തെ നുറുങ്ങുകൾ വായിക്കുന്നത് സാദിഖ് ബിൻ സലീം.
1: മൈഗ്രെയിനും ഭക്ഷണവും തമ്മിൽ വളരെ ബന്ധമുള്ളതായി പഠനങ്ങൾ കാണിക്കുന്നു. എന്നാൽ തീർത്തും വ്യക്തമായ നിഗമനത്തിലെത്തിയിട്ടില്ല. ഭക്ഷണത്തിലും പാനീയത്തിലും അടങ്ങിയിരിക്കുന്ന ചില രാസപദാർത്ഥങ്ങൾ രക്തക്കുഴലുമായി നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവയെ വികസിപ്പിക്കുകയും അങ്ങനെ മൈഗ്രെയിൻ ഉണ്ടാകുകയും ചെയ്യുന്നു. പഴകിയ ചീസ്, ചൈനീസ് ഫുഡ്സ്, മദ്യം എന്നിവ ഇക്കൂട്ടത്തിൽപ്പെടും. മദ്യം രക്തക്കുഴലുകളെ നേരിട്ട് വികസിപ്പിക്കുന്നു. ഭക്ഷണം ദിവസം മൂന്നോ അതിലധികമോ തവണ ആകാം. ചെറിയ അളവിൽ കഴിയുന്നതും പട്ടിണി കിടക്കാതിരിക്കുക. കൊഴുപ്പും അധികം പഞ്ചസാരയും നന്നല്ല. ഉറക്കം. സാധാരണ തലവേദന മൂലം ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെ മൈഗ്രെയിൻ കൊണ്ടും ഉറക്കത്തിൽ നിന്ന് ഉണരാറുണ്ട്. രാത്രിയിലെ മതിയായ ഉറക്കവും പകലുറക്കവും മൈഗ്രെയിൻ തടയാൻ സഹായിക്കും. കൂടുതൽ ഉറങ്ങുന്നതും തീരെ കുറച്ചുറങ്ങുന്നതും തലവേദനയ്ക്ക് കാരണമാകാറുണ്ട്. പുകവലിയും രൂക്ഷഗന്ധങ്ങളും പുകയും മൈഗ്രെയിൻ വർദ്ധിപ്പിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ചികിത്സ കൊണ്ട് പരിപൂർണമായി സുഖപ്പെടുത്താൻ കഴിയില്ലെങ്കിലും ഇതിൻ്റെ അറ്റാക്കുകളെ നിയന്ത്രിക്കാൻ മരുന്നുകൊണ്ട് കഴിയും. ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് പറയുന്ന അളവിൽ മാത്രം കഴിക്കുക. എത്ര പെട്ടെന്ന് മരുന്ന് കഴിക്കാൻ തുടങ്ങുന്നുവോ അത്രയും വേഗത്തിൽ വേദനയിൽ നിന്നും മുക്തി ലഭിക്കും. മൈഗ്രെയിൻ ഉള്ളവർ എപ്പോഴും മരുന്ന് കൂടെ കൊണ്ടു നടക്കാൻ ശീലിക്കുക. വേദന വരുന്ന സമയത്ത് വെളിച്ചമില്ലാത്ത മുറിയിൽ തല അല്പം പൊക്കിവെച്ച് സ്വസ്ഥമായി കിടക്കുന്നത് ആശ്വാസം നൽകും. ആർത്തവ വിരാമവും മൈഗ്രെയിനും. മൈഗ്രെയിൻ കൊണ്ട് കഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് ആർത്തവ വിരാമത്തോടെ ഇതിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഈസ്ട്രജന്റെയും പ്രോജസ്ട്രോണിന്റെയും കൃത്യമായ രീതിയിലുള്ള ഉൽപ്പാദനം നിലയ്ക്കുന്നു. ഈ രണ്ട് ഹോർമോണുകളും നാഡീനിയന്ത്രിത ഹോർമോണുകളായതിനാൽ ഇവയുടെ ഉൽപ്പാദനത്തിൽ വരുന്ന മാറ്റം തലവേദനയുടെ കാഠിന്യം കുറക്കും. എന്നാൽ മൈഗ്രെയിൻ ഉള്ളവർക്ക് ചിലപ്പോൾ ആർത്തവ വിരാമം 1 മുതൽ 5 വർഷം വരെ താമസിക്കാനിടയുണ്ട്. മൈഗ്രെയിൻ വരുന്നവരിൽ 70% സ്ത്രീകളാണ്. ഇതാകട്ടെ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ് താനും. പല സ്ത്രീകളിലും ആർത്തവത്തിന് തൊട്ടുമുമ്പോ അതിനിടക്കോ അതിനുശേഷമോ മൈഗ്രെയിൻ കാണപ്പെടുന്നു. ഈ സമയത്ത് ഹോർമോണിലുണ്ടാകുന്ന മാറ്റങ്ങൾ രക്തക്കുഴലുകൾ വികസിക്കുവാനും നീർക്കെട്ടുണ്ടാക്കുവാനും ഇടയാക്കുന്നു. ഹോർമോണുകൾ അടങ്ങിയ ഗർഭനിരോധന ഗുളികകളും ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് കഴിക്കുന്ന ചില മരുന്നുകളും മൈഗ്രെയിന് കാരണമാകാറുണ്ട്. മൈഗ്രെയിൻ വരുന്ന സ്ത്രീകൾ ഗർഭിണികളായി കഴിഞ്ഞ് 3 മാസത്തിനുശേഷം ഇതിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടാറുണ്ട്. എന്നാൽ അപൂർവം ചില സ്ത്രീകളിൽ ഗർഭകാലത്ത് ആദ്യത്തെ മൈഗ്രെയിൻ അറ്റാക്ക് ഉണ്ടാകുന്നതായി കണ്ടുവരുന്നു. ഈസ്ട്രജൻ വിധാനത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്.
2: മാഷാല്ലാ, ഈ മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. പല ആളുകൾക്കും അതിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നവരുണ്ടാകും. തീർച്ചയായിട്ടും ഭക്ഷണവും മൈഗ്രെയിനും എന്ന ഒരു വിഷയത്തെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംസാരം, ഒരു ലേഖനത്തിൻ്റെ ഒരു വായന, ഒരു ശബ്ദാവിഷ്കാരമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കേട്ട് കഴിഞ്ഞത്. സാദിഖ് ബിൻ സലീമാണ് നുറുങ്ങുകളിൽ ഈ ഒരു ലേഖനത്തിൻ്റെ ശബ്ദം അവതരിപ്പിച്ചത്.
0: ഇനി നാം പ്രവേശിക്കുന്നു അസ്മാഉൽ ഹുസ്ന.
2: അസ്മാഉൽ ഹുസ്നയിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുർ റൌഫ് അൽഹിക്കമി.
0: ഇന്ന് അസ്മാഉൽ ഹുസ്നയിൽ നാം കേൾക്കുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഒരു നാമമായ അഷഹീദ് എന്ന നാമമാണ്, കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലദീ ഹദാന ലിഹാദ വമ കുന്ന ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളാണ് നമ്മൾ പഠിച്ച് വരുന്നത്. അല്ലാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങൾ പഠിക്കലും മനസ്സിലാക്കലും ജീവിതത്തിൽ പകർത്തലും ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രയാണം മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹുവിൻ്റെ അത്യുത്തമമായ അഷ്ഷഹീദ് എന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും ഈ നാമം നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു അഷ്ഷഹീദ് എന്ന് പറയുമ്പോൾ അല്ലാഹു എല്ലാത്തിനും സാക്ഷിയാണ്. ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ളവനാണവൻ. അവൻ്റെ അറിവുകൊണ്ട് അവൻ സാക്ഷിയാണ്, അവൻ്റെ ദൃഷ്ടികൊണ്ട് അവൻ സാക്ഷിയാണ്. അവൻ കണ്ടറിയുന്നു, അവൻ കേട്ടറിയുന്നു, അവൻ എല്ലാത്തിനും സാക്ഷ്യം വഹിക്കുന്നു. അതാണ് അശ്ശഹീദ് എന്ന നാമത്തിൽ, അള്ളാഹുവിൻ്റെ നാമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു ആശയം. വിശുദ്ധ ഹജ്ജിൻ്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൽ 150,000 വരുന്ന സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് ദീനിനെ പൂർത്തീകരിച്ചു. ആ സ്വഹാബത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറയാണ്, അല ഉബല്യുഖുക്കും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നടങ്കം പറയുന്നു, അതെ റസൂലെ, നിങ്ങളെല്ലാം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ എല്ലാ വിഷയങ്ങളും പ്രവാചകൻ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി ഒന്നും വിട്ടേച്ചു പോയിട്ടില്ല. അപ്പോൾ എല്ലാ സ്വഹാബത്തും ഒന്നടങ്കം സാക്ഷ്യം വഹിച്ചിട്ടും യഥാർത്ഥ സാക്ഷിയായ അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹു മഷ്ഹദ്, അള്ളാഹു നീ സാക്ഷിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. 150,000 വരുന്ന സ്വഹാബത്ത് മുന്നിൽ സാക്ഷിയാണ്, അവരൊന്നടങ്കം സമ്മതിക്കുകയാണ്. സമ്മതിച്ചിട്ടും പ്രവാചകൻ ആകാശലോകത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയുന്നു, അള്ളാഹു മഷ്ഹദ്, അള്ളാഹുവിൻ നീ സാക്ഷിയാണ്. ഇതാണ് അശ്ശഹീദ് എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു കണ്ടറിയുന്നു, അള്ളാഹു കേട്ടറിയുന്നു. ഈ ലോകത്ത് നടക്കുന്ന ഏതേത് സംഭവങ്ങളും, അത് ഏതേത് മൈന്യൂട്ടായ സംഭവങ്ങൾ പോലും, ഏത് സന്ദർഭത്തിലും, ഏത് സാഹചര്യത്തിലും, ഏത് ദിശയിലും, ഏത് നാട്ടിലും, ഏത് ഭാഷയിലും, ഏത് രൂപത്തിൽ നടന്നാലും അതെല്ലാം കൃത്യമായി കണ്ടറിയുന്നവൻ, കൃത്യമായി കേട്ടറിയുന്നവൻ അത് അള്ളാഹു മാത്രമാണ് എന്നത് അശ്ശഹീദ് എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കാര്യവും ഒരുപക്ഷെ മനുഷ്യർ മറന്നതുണ്ടാകാം, എന്നും ഓർത്തിരിക്കുന്നതുണ്ടാകാം, ചിലത് മറ്റു ചിലർ സാക്ഷ്യം വഹിച്ചതുണ്ടാകാം. എല്ലാത്തിനും നാളെ പരലോകത്തെത്തിക്കുമ്പോൾ ആ വിഷയം എടുത്ത് അള്ളാഹു സാക്ഷിയായിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. വിശുദ്ധ ഖുർആനിൽ കാണാം, യൗമയ ബഅസുഹുമുല്ലാഹു ജമീഅൻ, എല്ലാ ആളുകളെയും അള്ളാഹു നാളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസം. ഫയുനബ്ബിഉഹും ബിമാ അമിലു, അവർ എന്തൊന്നാണോ പ്രവർത്തിച്ചത് അതിനെക്കുറിച്ചെല്ലാം കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതാല അഹ്സാഹുല്ലാഹ്, അത് കൃത്യമായി എണ്ണിത്തിട്ടപ്പെടുത്തി ക്ലിപ്തപ്പെടുത്തി ആളുകൾക്ക് മുമ്പിൽ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹു സാക്ഷിയാക്കി ആ വിഷയങ്ങൾ ഓരോ ആളുകൾക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ വനസൂഹു, അവരൊക്കെ അത് മറന്നിട്ടുണ്ടാകാം. ചിലതൊക്കെ അവർ മറന്നു, ചെയ്തത് തങ്ങൾ ചെയ്തതൊക്കെ മറന്നു, പക്ഷേ അള്ളാഹു അത് കൃത്യമായി ക്ലിപ്തപ്പെടുത്തി അത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ്, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു എല്ലാത്തിനും സാക്ഷിയാണ്, നിങ്ങൾ മറന്നാലും അള്ളാഹു സാക്ഷിയായി കൊണ്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ ചലനങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു നമ്മെ സാക്ഷിയായിക്കൊണ്ട് നേർക്കാഴ്ചയിലൂടെ അള്ളാഹു നമ്മെ കേൾക്കുന്നു, കാണുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല ഒരല്പം പോലും നമ്മുടെ വിഷയത്തിൽ അശ്രദ്ധനാകുന്നില്ല എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അശ്ശഹീദ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതാല ഒന്നും മറക്കുന്നില്ല, എല്ലാത്തിനും സാക്ഷിയാണ്. ആ സാക്ഷിയായ വിഷയത്തിൽ ഒരു അല്പം പോലും മറവി സംഭവിക്കുകയില്ല. അള്ളാഹുവിൻ്റെ അസാന്നിധ്യം ഒരിക്കലും ഈ ലോകത്ത് ഏതെങ്കിലും ഒരു സമയത്തോ ഏതെങ്കിലും ഒരു സെക്കൻഡിലോ ഉണ്ടാവുകയില്ല എന്നതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ചില പ്രത്യേകമായ സമയങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തിന്മകൾ നമ്മൾ ചെയ്യാൻ മനസ്സിങ്ങനെ കൊതിക്കുന്ന സമയങ്ങളിലൊക്കെയും അള്ളാഹുവിൻ്റെ അശ്ശഹീദ് എന്ന നാമത്തെ നമ്മൾ ഓർക്കണം. കാരണം നമ്മൾ ആ ചെയ്യുന്ന തിന്മയുടെ വേളയിലും അള്ളാഹു ഷഹീദാണ്. അള്ളാഹു കാണുന്നു, അള്ളാഹു കേൾക്കുന്നു, അള്ളാഹു നേർക്കാഴ്ചയിലൂടെ അള്ളാഹു ശരിക്ക് കണ്ടറിയുന്നു. അവൻ്റെ തിന്മ, അവൻ്റെ മനസ്സ്, അവൻ ചിന്തിക്കുന്നത് എല്ലാം കൃത്യമായി ഷഹീദാണ് അള്ളാഹു. അതുകൊണ്ട് ആ ഷഹീദായ അള്ളാഹുവിൽ നിന്ന് ഒരല്പനേരം മാറി നിൽക്കാനോ ഒരല്പം മറഞ്ഞു നിൽക്കാനോ ഒരിക്കലും സാധിക്കുകയില്ല എന്നത് നമ്മൾ തിരിച്ചറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് സൗർ ഗുഹയിൽ ഒളിച്ച സംഭവം നമുക്കറിയാം. ശത്രുക്കളെ ഭയപ്പെട്ട് സൗർ ഗുഹയിൽ അഭയം തേടി. അവിടെ തൻ്റെ ശത്രുക്കൾ ഒന്ന് കാലിലേക്ക് നോക്കിയാൽ അവരുടെ കഥ കഴിയും, അത്ര അടുത്തെത്തി. അബൂക്കർ റളിയല്ലാഹു അൻഹു പേടിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവലാതി പറഞ്ഞു, എന്താ ചെയ്യുക? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്വസിപ്പിക്കുന്ന വചനങ്ങളായിക്കൊണ്ട് പറഞ്ഞു, മാ ലന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമ. അബൂബക്കർ, രണ്ടു പേരുടെ വിഷയത്തിൽ താങ്കളുടെ വിചാരമെന്താണ്? അള്ളാഹു മൂന്നാമനായിക്കൊണ്ട് അവിടെ ഷഹീദാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അഷ്ഷഹീദ് എന്ന നാമം, അള്ളാഹുവിൻ്റെ നാമം പഠിക്കുമ്പോൾ അള്ളാഹു അവൻ്റെ കാഴ്ച കൊണ്ട് ഷഹീദാണ്, അവൻ്റെ കേൾവി കൊണ്ട് ഷഹീദാണ്. എല്ലായിടത്തും എല്ലാ സമയങ്ങളിലും അള്ളാഹു ഷഹീദാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, അല്ലദീ ലഹു മുൽക്കു സമാവാത്തി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആകാശ ഭൂമികളെ സൃഷ്ടിച്ചു, എന്നിട്ട് അതിന് സാക്ഷിയാവുകയും ചെയ്തു. എല്ലാ വിഷയങ്ങളിലും അള്ളാഹു സാക്ഷിയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം 7-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞത്, വമാ കുന്ന ഗായിബീൻ. അള്ളാഹു സുബ്ഹാനഹു വതആല ഗായിബല്ല, ആബ്സെന്റ് അല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സദാ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ വിഷയത്തിൽ ഷാഹിദാണ്, ഷഹീദാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും അള്ളാഹു സദാ നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നതും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. 2-ാമത്തെ അർത്ഥം, അള്ളാഹുവിൻ്റെതാണ് ഏറ്റവും വലിയ ഷഹാദത്ത്, ഏറ്റവും വലിയ സാക്ഷ്യത്വം എന്നതും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല 1-ാമത് പറഞ്ഞെന്താ, ഷഹീദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വഉലുൽ ഇൽമി ഖായിമം ബിൽ ഖിസ്ത്. അള്ളാഹുവാണ് ഈ ലോകത്ത് ഏകനായ സൃഷ്ടാവ് മാത്രമാണുള്ളത് എന്നത് സാക്ഷ്യം വഹിച്ചത്. ആ അള്ളാഹുവിൻ്റെ സാക്ഷ്യത്വം അത് ഏറ്റവും വലുതാണ്. അത് കഴിഞ്ഞാൽ മലക്കുകൾ, അള്ളാഹുവിൻ്റെ മുക്കറബീങ്ങളായ അടിമകൾ സാക്ഷ്യം വഹിച്ചു. പിന്നെ അറിവിൽ ആഴത്തിൽ അറിവുള്ള ആളുകൾ, വിജ്ഞാനത്തിൽ ആഴത്തിൽ അറിവുള്ള ആളുകൾ അവർ സാക്ഷ്യം വഹിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ സാക്ഷ്യത്വമാണ് 1-ാമത് പറഞ്ഞത്. മറ്റൊരു വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഖുൽ അയ്യു ഷൈഇൻ അക്ബറു ഷഹാദ, ഏറ്റവും വലിയ ഷഹാദത്ത് അത് ആരുടേതാണ് എന്ന് പ്രവാചകരെ നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാൻ, ഖുലില്ലാഹ്, അള്ളാഹുവാണ് എന്ന് നിങ്ങൾ തീർച്ചപ്പെടുത്തി പറഞ്ഞു കൊടുക്കുക. ഷഹീദും ബൈനി വബൈനക്കും, അള്ളാഹുവാണ് എൻ്റെയും നിങ്ങളുടെയും വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്ന യഥാർത്ഥ സാക്ഷ്യത്വം വഹിക്കുന്നവൻ എന്ന് നിങ്ങൾ പറഞ്ഞുകൊടുക്കുക എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. മറ്റൊരു വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അള്ളാഹു പറയാണ്, തീർച്ചയായും അവൻ സാക്ഷിയാണ്, മുനാഫിക്കുകൾ കളവ് പറയുകയാണ് എന്നത് അള്ളാഹു സാക്ഷ്യം പറയുന്നു എന്ന് പറയുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വതആല സാക്ഷ്യം പറയുന്നവരിൽ, മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാക്ഷ്യം പറയും കോടതികളിൽ, അതുപോലെ തന്നെ വിവാഹവേളയിൽ 2 സാക്ഷികൾ ഉണ്ടാകണം. ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ സാക്ഷി നിൽക്കുന്നവരാണ് മനുഷ്യർ. ഒരുപക്ഷെ അവരുടെ തോന്നലുകൾക്കനുസരിച്ച് സാക്ഷി നിൽക്കും, അല്ലെങ്കിൽ ചില സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി സാക്ഷി നിൽക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യ പൂർത്തീകരണത്തിനു വേണ്ടി സാക്ഷി നിൽക്കും, അല്ലെങ്കിൽ യഥാർത്ഥ സത്യമായിക്കൊണ്ട് സാക്ഷി നിൽക്കും. എന്നാൽ ആ സത്യം ചിലപ്പോൾ മറ്റുള്ളവർ തിരിച്ചറിയണമെന്നില്ല. എന്നാൽ അള്ളാഹു അഷ്ഷഹീദ്, സാക്ഷി നിൽക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ അവൻ സാക്ഷി നിൽക്കുന്ന എല്ലാത്തിനും ഷാഹിദാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, മനുഷ്യൻ്റെ സാക്ഷ്യത്വം അപൂർണമാണ് എന്നും അള്ളാഹുവിൻ്റെ സാക്ഷ്യത്വമാണ് യഥാർത്ഥമായ പൂർണ്ണമായത് എന്നും നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിൻ്റെ സാക്ഷ്യത്തെ കവച്ചുവെക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്നും, നന്മയും തിന്മയും അത് അള്ളാഹു സുബ്ഹാനഹു വതആല നിരന്തരം വീക്ഷിക്കുകയും അവനതിൽ ഷഹീദാണ് എന്നും നമ്മൾ തിരിച്ചറിയണം. മനുഷ്യൻ മറക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല മറക്കുകയില്ല. കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും കൃത്യമായി ഷഹീദാണ് അള്ളാഹു എന്നത് ഈ അഷ്ഷഹീദ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക, അള്ളാഹു ഷഹീദാണ് എന്ന ബോധത്തോടുകൂടി നമ്മൾ ജീവിക്കുക. നമ്മുടെ രഹസ്യ പരസ്യ മേഖലകൾ ആ രൂപത്തിൽ ക്രമീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, അല്ലാഹുവിൻ്റെ ഉത്തമ നാമങ്ങളെക്കുറിച്ച് ഓരോ ദിനവും നമ്മൾ പഠിക്കുന്നു, കേൾക്കുന്നു, അറിയുന്നു. അല്ലാഹുവിൻ്റെ ആ നാമങ്ങളെ മുൻനിർത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം കേട്ടുകഴിഞ്ഞത് അബ്ദുറൌഫ് അൽഹിക്കമി അവതരിപ്പിച്ച അഷഹീദ് എന്ന അല്ലാഹുവിൻ്റെ ഉത്തമനാമത്തെക്കുറിച്ച്.
0: പ്രിയ ശ്രോതാക്കളെ, ഇനി കുട്ടികളും മുതിർന്നവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വൈബ്സിലെ ഒരു പ്രോഗ്രാമാണ് കഥ പറയാം. ഇന്ന് നമ്മോടൊപ്പം കഥ പറയാം പ്രോഗ്രാമിൽ ചേരുന്നു വീട്ടി സലാം. പുതു ലോകത്തേക്ക്, ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിലെ ഭാഗം 8 നാം കേൾക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം, അധ്യായം 8, പുതുലോകത്തേക്ക്. പുതിയ യൂണിഫോം അണിഞ്ഞ് തോളിൽ ബാഗ് തൂക്കി റുഷ്ദയും ജാഫറും സലാം പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ സുമയ്യ അള്ളാഹുവിനെ സ്തുതിച്ചു, അൽഹംദുലില്ലാ. അവരെ യാത്രയാക്കാൻ തന്നോടൊപ്പം ബാപ്പയും ഉമ്മയും വരാന്തയിലേക്ക് വന്നതിൽ സുമയ്യയുടെ മനസ്സു കുളിർത്തു. കുട്ടികൾ നടന്നു നീങ്ങുമ്പോൾ 6 കണ്ണുകൾ അവരെ പിന്തുടർന്നു. വളരെ പ്രയാസപ്പെട്ടാണ് അവരുടെ യാത്രയ്ക്ക് പണം ഒപ്പിച്ചത്. ഇടമഴയും വെയിലില്ലാത്ത അന്തരീക്ഷവും കാരണം കൊപ്രപ്പണി വേണ്ടത്ര നടന്നില്ല. ഒരു ചേവ് കിട്ടിയാൽ മഴക്കാലത്തും കൊപ്രപ്പണിയുണ്ടാകുമായിരുന്നു. പക്ഷേ അതിന് പണിക്കൂലി കുറേ വേണം. യൂണിഫോമിന് ഉപ്പ പെൻഷനിൽ നിന്ന് കുറച്ച് പണം തന്നെങ്കിലും ഇത്തവണ സ്വന്തം കാശുകൊണ്ട് വാങ്ങണമെന്ന ആഗ്രഹമായിരുന്നു അവൾക്ക്. ആ ആശയം മനസ്സിലിട്ട് തന്നത് റുഷ്ദയാണ്. ഉമ്മാ, ഇക്കുറി വല്ലിപ്പാനെ ബുദ്ധിമുട്ടിക്കാതെ ബാഗും ഉടുപ്പും വാങ്ങണം. ഞമ്മൾ കൊപ്രപ്പണിയെടുത്ത് പൈസ ഉണ്ടാക്കണം. തേങ്ങ കുറേയധികം വാങ്ങാം. മകൾ പറഞ്ഞ പോലെ 3 വീടുകളിൽ നിന്ന് തേങ്ങ വാങ്ങി കൊപ്രയാക്കി കൊടുത്തു. ചിരട്ട കഴിക്കുമ്പോൾ ഉള്ളംകൈ പൊട്ടി. റുഷ്ദയും നന്നായി പണിയെടുത്തു. പക്ഷേ ആ ജോലിയുണ്ടാക്കിയ ആത്മവിശ്വാസം വലുതാണ്. ഇനി എങ്ങനെയാ വൈകുന്നേരം ആക്ക സുമിയെ? 2 കുട്ടികൾ പെരയിലുണ്ടായതുകൊണ്ട് നേരം പോയതറിഞ്ഞില്ല. ഇനിയൊന്ന് ഓലില്ലാതെ ചേലാവാനുണ്ട്. മക്കളുടെ അസാന്നിധ്യം ഉമ്മക്ക് മാനസിക പ്രയാസമുണ്ടാക്കുന്നു എന്നറിഞ്ഞ് സുമയ്യ സന്തോഷിച്ചു. ഭക്ഷണവും പണവും കുറഞ്ഞാലും പേരക്കുട്ടികളെ സ്നേഹിക്കുന്ന അമ്മായിയമ്മയും അമ്മോച്ചനുമാണല്ലോ തനിക്കുള്ളത്. ആ മനസ്സല്ല അവർക്കെങ്കിൽ എന്തായിരിക്കും വേദന. ബാപ്പാ, ഇനി നമ്മൾ ചായ കുടിക്കുക, വരീ. സുമയ്യ അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാൻ കൈനീട്ടി. വേണ്ട, കൈപിടിക്കുകയൊന്നും വേണ്ട. പടച്ചോൻ സഹായിച്ചിട്ടിപ്പം സ്വന്തം എണീക്കാൻ കഴിയുന്നുണ്ട്, അയാൾ പറഞ്ഞു. അവർ അകത്തേക്ക് പോയി. ചായ കുടിക്കുമ്പോൾ സുമയ്യ പറഞ്ഞു, ബാപ്പാൻ്റെ ഇന്നലത്തെ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മനസ്സിന് അതുകൊണ്ടൊരു പുതിയ ശക്തി കിട്ടി. അതിൻ്റെ കഴിവുകൊണ്ടല്ല മോളെ, ഞാൻ ഓതിയ ഖുർആനായത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അറിയുക, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടാണ് മനസ്സുകൾ ശാന്തമാകുന്നത് എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. ചായ കുടിക്കാൻ സമയം കുറേ അധികമെടുത്തു. കുടി കഴിഞ്ഞ് അതേ ഇരിപ്പിൽ കുറേ നേരമിരുന്നു. കറി പുരണ്ട കൈ വരണ്ടുപോയി. ബാപ്പയുടെയും ഉമ്മയുടെയും വർത്തമാനമാണ് കാരണം. ഇടയ്ക്ക് ബാപ്പ തൻ്റെ കൈവെള്ളകൾ ഒന്ന് തടവി. അവിടെ തേങ്ങാപ്പണിയെടുത്ത തഴമ്പുകൾ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം മങ്ങുന്നത് സുമയ്യ ശ്രദ്ധിച്ചു. ആ ഭാവമാറ്റം ഒരു നെടുവീർപ്പായി പുറത്തുവന്നു. ബാപ്പയുടെ ദുഃഖം മാറ്റാൻ സുമയ്യ ഒരു തമാശ പറഞ്ഞു. ഭക്ഷണം കഴിച്ച ഏമ്പക്കമാണ് എല്ലാവർക്കും വരിക, ഉപ്പാക്കിത് നെടുവീർപ്പാ. അദ്ദേഹം ചിരിച്ചു. മോള് മദ്രസയിൽ നിന്ന് വിധിയെക്കുറിച്ച് പഠിച്ചത് മറന്നിട്ടില്ലല്ലോ. ഇല്ലുപ്പാ, എല്ലാവരും വിധിക്ക് കീഴടങ്ങണം. നമ്മുടെ മനസ്സമാധാനത്തിന് കൂടിയുള്ളതാ വിധിവിശ്വാസം. എന്നാൽ വിധി പോലെ വരുമെന്ന് വിചാരിച്ച് പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുകയും ചെയ്യരുത്. അധ്വാനിക്കണം, പ്രാർത്ഥിക്കണം. എന്നാൽ പടച്ചോൻ ഹയറു തരും. മോളുടെ കൈവെള്ളം മേലെ തഴമ്പ് കണ്ടപ്പോൾ ഞാനൊരു ഹദീസ് ഓർത്തുപോയി. അധ്വാനിച്ച് നേടുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ല ഭക്ഷണമെന്ന്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ജോലിയെടുക്കുന്നതിൽ നിന്ന് തടയാത്തത്. ഞാൻ മരിച്ചാലും നിങ്ങൾക്ക് ജീവിക്കണമല്ലോ, വല്ലിപ്പ പറഞ്ഞു. അതൊക്കെ ശരിയാണ് ബാപ്പാ, പക്ഷേ എടുത്ത പണി നിന്ന മട്ടാ. മഴ കൂടി. ഇനി കൊപ്രപ്പണി വലിയ ബുദ്ധിമുട്ടാ. അതൊന്നും മോള് പ്രശ്നമാക്കണ്ട. അവസരം ഒത്തുവരുമ്പോൾ എടുക്കാം. അല്ലെങ്കിൽ എൻ്റെ പെൻഷനോണ്ട് ഞെരുങ്ങിക്കഴിയാം. ഇത് കേട്ട് ഉമ്മ പറഞ്ഞു, അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാം, ഞാനും കൂടി ഒരു പണിയിലേർപ്പെടാം. ഉമ്മ ഇത് പറഞ്ഞപ്പോൾ സുമി ആശ്ചര്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ഈ വയസ്സുകാലത്ത് എന്ത് പണി ഉമ്മ എടുക്കുക? ഇങ്ങക്ക് രണ്ടാക്കും മാത്രമല്ല ബുദ്ധിയും കൗശലവും ഉള്ളത്, എനിക്കുണ്ടത്. നമുക്ക് രണ്ടാക്കും കൂടി ചെയ്യാവുന്ന ബുദ്ധിമുട്ട് കുറഞ്ഞൊരു പണിയുണ്ട്. വേനലും മഴയും വ്യത്യാസമില്ലാതെ ഏത് കാലത്തും ചെയ്യാവുന്നതാ അത്. സുമി പച്ചരി ഇടിക്ക, ഞാൻ ശർക്കര കനിക്ക. സുമി ഞാൻ പറയുന്ന മാതിരി മാവ് കൂട്ടുക, ഞാൻ ചുടുക. എന്ത് ചുടുക? ഉണ്ണിയപ്പവും കായപ്പവും നെയ്യപ്പവും എല്ലാം. എന്നിട്ട് റുഷ്ടമുള്ളത് ചായപ്പീടിയക്കാർക്ക് കൊണ്ടുകൊടുക്കുക. എങ്ങനെയുണ്ട്? സുമയ്ക്ക് ഉമ്മ പറഞ്ഞത് ഒരു നല്ല ആശയമാണെന്ന് തോന്നി. കൊപ്രപ്പണിയേക്കാൾ ലാഭമുള്ളതും അധ്വാനം കുറഞ്ഞതും. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ബാപ്പ തലയാട്ടുന്നത് കണ്ടു. അദ്ദേഹത്തിനും ഇത് നല്ല ആശയമാണെന്ന് തോന്നിയിട്ടുണ്ടാവണം. ഉമ്മ, നമുക്ക് നാളെ തന്നെ ഒരു കിലോ അരി കൊണ്ട് പരീക്ഷിച്ചു നോക്കാം. അത് വിജയിച്ചാൽ കൂടുതൽ സാധനം വാങ്ങി പലഹാരമുണ്ടാക്കാം. അവൾ ഗ്ലാസും പ്ലേറ്റും എടുത്ത് അടുക്കളയിലേക്ക് പോയി.
2: മാഷാല്ല, നാം ഇതുവരെ കേട്ടത് കഥ പറയാം എന്ന പ്രോഗ്രാമാണ്. പുതുലോകത്തേക്ക് ഗൾഫിൽ നിന്നൊരു വിമാനം ഭാഗം 8 നാം കേട്ടുകഴിഞ്ഞത്. റേഡിയോ വൈബ്സിൻ്റെ ഈ ഒരു സമയത്ത് നമ്മൾ മറ്റൊരു യാത്രയുടെ ലോകത്തേക്ക് പോവുകയാണ്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാതുഹു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പീസ് റേഡിയോ ദൃശ്യം എപ്പിസോഡിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. യാത്ര എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു വിനോദമാണ്. വിനോദം മാത്രമല്ല, യാത്ര ചെയ്യുന്നതിലുപരി അതിലൂടെ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ യാത്ര ഒരു ജോലിയായി തന്നെ കാണുന്ന ആളുകളാണ് യൂട്യൂബ് വ്ളോഗേഴ്സ്. യൂട്യൂബിലൂടെ യാത്ര വിവരണങ്ങളും അതുപോലെ തന്നെ യാത്രാ വിശേഷങ്ങളുമായി നമ്മളിലേക്ക് എത്തുന്ന ഒരു വ്ളോഗറാണ് അഷ്റഫ് എക്സൽ, റൂട്ട് റെക്കോർഡ്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമ. കൂടാതെ കഴിഞ്ഞ വർഷം നടന്ന ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു സാഹസിക യാത്രയായ മഞ്ഞുമലകളിലൂടെയുള്ള സാഹസിക യാത്രയായ പോളാർ എക്സ്പെഡീഷൻ എന്ന മത്സരത്തിൽ ലോകത്ത് 2 അഷ്റഫ് എക്സൽ നേടി. അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ യൂട്യൂബിൽ നല്ല രീതിയിൽ പ്രേക്ഷകരുള്ള അഷ്റഫ് എക്സലാണ് ഇന്നത്തെ ദൃശ്യത്തിൻ്റെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ളത്. എനിവേ, നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. അഷ്റഫ്, ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് അഷ്റഫിൻ്റെ ഫാമിലിയും ബാക്കി കാര്യങ്ങളുമൊക്കെ എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം.
6: ഞങ്ങൾ 3 പാലക്കാട് ജില്ലയിലെ ഇടത്തനാട്ടുകാരെയാണ് എൻ്റെ വീട്. ഉമ്മയും ഉപ്പയും ഉണ്ട്. പിന്നെ ഞങ്ങൾ 3 രണ്ട് ജ്യേഷ്ഠന്മാരാണ്. എനിക്ക് കല്യാണം കഴിച്ചു, 2 ഇത്രയാണ് ഫാമിലി.
5: ഇപ്പോൾ ജോലി
6: ഞാൻ ബേസിക്കലി ഒരു ഗ്രാഫിക് ഡിസൈനറാണ്.
5: ഓക്കെ.
6: കുറെ കാലം ഈ ഡിസൈനിങ് ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഒരു 1.5 മുമ്പാണ് ഒരു യാദൃശ്ചികമായിട്ട് യൂട്യൂബിലേക്ക് വരുന്നത്. ഇപ്പോൾ ഒരു ഫുൾ ടൈം ബ്ലോഗറാണ്.
5: അപ്പോൾ യൂട്യൂബിലേക്ക് വരാനുള്ള സാഹചര്യം, ഇപ്പോൾ നോർമലി ഇപ്പോൾ ഒരു യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് അതൊരു വ്ളോഗായിട്ട് മാറണമെങ്കിൽ അതിൻ്റെ പിന്നിൽ കുറേ
6: എഫേർട്ട് ഉണ്ട്.
5: അപ്പം വെറും ഒരു വീഡിയോ എടുത്തുകൊണ്ട് മാത്രം അത് ആളേക്ക് റീച്ച് ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു യാത്ര പോകുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പോവുക. അപ്പോൾ ഒരു ക്യാമറയും പിടിച്ച് പോകുന്നത് തന്നെ ആ ഏരിയ നമുക്ക് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യമാണ്.
6: അപ്പം ഇത് ശരിക്കും ഇപ്പോൾ യൂട്യൂബിലെ ഏതൊരു സെക്ടറിലുള്ള വീഡിയോ ചെയ്യുന്ന ആളുകളായാലും ശരി, ആ ഒരു മേഖലയിൽ അവർക്ക് പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഒരു ജോലിയായിട്ട് യൂട്യൂബ് കൊണ്ടു നടക്കാനുള്ളത് പാടാണ്. അപ്പം എനിക്ക് യാത്രയും ഫോട്ടോഗ്രാഫിയും ഭയങ്കര ഇഷ്ടമുള്ള 2 സംഭവങ്ങളാണ്. അതുകൊണ്ട് മാത്രം എനിക്കിത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നേരെ മറിച്ച് ഈ യാത്രയും ഫോട്ടോഗ്രാഫിയും ഇഷ്ടമല്ലാത്ത ഒരാളൊരു ജോലിയായിട്ട് മാത്രം ഇത് കണ്ടു കഴിഞ്ഞാൽ മുന്നോട്ടുണ്ടാകുന്ന നല്ല പാടാണ്.
5: അതെ അതെ. അപ്പോൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഏകദേശം 1.5 വർഷം കൊണ്ടാണ് യൂട്യൂബിൽ അത്യാവശ്യം മുൻനിര വ്ളോഗേഴ്സിൻ്റെ, എക്സ്പെഷ്യലി ട്രാവൽ വ്ളോഗേഴ്സിൻ്റെ ഇടയിലേക്ക് അഷ്റഫ് എത്തിയത്. അതിൻ്റെ ഒരു മുന്നോട്ടുള്ള പിറകിലോട്ട് ചിന്തിക്കുമ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു?
6: ഞാനൊരു നിറയെ വീഡിയോ ചെയ്യുന്ന ഒരാളല്ലേ,
5: ഓക്കെ,
6: എനിക്കുള്ള എന്നെ സ്നേഹിക്കുന്ന വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളിൽ നിന്ന് എനിക്കുള്ള വിമർശനവും നെഗറ്റീവും അത് തന്നെയാണ്. എൻ്റെ അടുത്ത് വീഡിയോ കിട്ടാൻ പാടാണെന്ന് പറയാം അവർ. ഞാൻ വീക്ക്ലി 2, അതിനെ ചിലപ്പോഴൊക്കെ അതിനേക്കാളും കുറയും. ഞാൻ എനിക്ക് തൃപ്തിയാവാത്ത വീഡിയോ ചെയ്യില്ല. ഒരുപക്ഷെ ഞാനൊരു 15 ദിവസത്തെ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ, ചില ട്രാവൽ വ്ളോഗേഴ്സൊക്കെ 15 ദിവസത്തെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ 20ഓ 25ഓ വീഡിയോസൊക്കെ ചെയ്യും, 30ഓ വീഡിയോ ഒക്കെ ചെയ്യും ചിലപ്പോൾ. ഞാൻ 15 ദിവസത്തെ യാത്ര പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ 10 വീഡിയോ ഷൂട്ട് ചെയ്യുള്ളൂ. അതിൽ നിന്ന് തന്നെ ചില ദിവസത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് എന്തെങ്കിലും ഒരു കുറവ് തോന്നും. 8ഓ 7ഓ വീഡിയോ എനിക്ക് അപ്ലോഡ്.
5: ഞാൻ ശ്രദ്ധിച്ചതിൽ ഒന്നെന്താ വെച്ചാല്, ഇപ്പൊ കമന്റ്സ് ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റും വീഡിയോസിലൊക്കെ. ഇപ്പോൾ ഒരു വെറും ഒരു ഇപ്പം നമ്മൾ ഒരു തിരുവനന്തപുരം ഒരാൾ പോയി, വെറും തിരുവനന്തപുരം പോയിട്ട് ഷൂട്ട് ചെയ്തു, പക്ഷേ അതിൻ്റെ ചരിത്രവും പിന്നെ അതുപോലെ നമുക്ക് ടച്ചിങ് ആയിട്ടുള്ള അനുഭവങ്ങളെല്ലാം ഉൾക്കൊള്ളുമ്പോഴാണ് ആ വീഡിയോ എന്തു ചെയ്യുക, കാണുന്ന പ്രേക്ഷകരിലേക്ക് ഇത് എത്തുള്ളൂ.
6: അതെ അതെ, ഞാൻ അതുപോലെ ശ്രദ്ധിക്കാറുണ്ട്. നമ്മളെ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ എന്താ പറയുക, സാധാരണ യൂട്യൂബേഴ്സിന് ഒരു വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് മാക്സിമം വ്യൂവേഴ്സിനെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. ഞാൻ അങ്ങനെയല്ല ചിന്തിക്കാറുള്ളത്. മാക്സിമം വ്യൂവേഴ്സ് വേണം, പക്ഷേ എല്ലാ കാലത്തും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾ ആ വീഡിയോ കാണുമ്പോഴും അയാൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഞാൻ പോയ സ്ഥലത്തെക്കുറിച്ച് പഠിച്ച് ഡീറ്റെയിൽസൊക്കെ നെറ്റിൽ നിന്നൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ സമയം എടുക്കുന്നത്.
5: അതെ അതെ, ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഇത്രയും 1.5 വർഷത്തോളം പല നല്ല അനുഭവങ്ങളും യാത്രയിലൂടെ കിട്ടിയിട്ടുണ്ടാവും
6: അല്ലേ,
5: പല രാജ്യങ്ങള് പല സ്ഥലങ്ങള്, ഇന്ത്യയിൽ തന്നെ കുറേ സ്ഥലങ്ങള് യാത്ര ചെയ്തു. ഓക്കെ, നമുക്ക് ഇനി അങ്ങോട്ട് ദൃശ്യത്തിന്റെ തുടർന്നുള്ള എപ്പിസോഡിൽ ഇൻഷാല്ല അഷ്റഫ് കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ഈ എപ്പിസോഡിൽ നമുക്ക് പോയ ഇതുവരെ പോയതിൽ നമുക്കിപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ആ സമയം തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിഎസ് റേഡിയോ ശ്രോതാക്കൾക്ക് ദൃശ്യത്തിലൂടെ ലഭിച്ചത്. അപ്പം ഇന്ന് നമുക്ക് ഏത് പ്രദേശത്തെ അനുഭവങ്ങളാണ് നമ്മുടെ പങ്കുവെക്കുന്നത്?
6: ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ ഞാൻ നോർത്ത് ഈസ്റ്റ് കുറേ സ്റ്റേറ്റ്സാണ് പോയത്. പിന്നെ രാജസ്ഥാനിലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, 10-15 ദിവസത്തെ ഒരു സീരീസ് വീഡിയോസ് ഉണ്ട്.
5: ഓക്കെ,
6: പിന്നെ കുറെ തമിഴ്നാട് കൂടെ കുറെ യാത്ര ചെയ്തിട്ടുണ്ട്, ഹിമാചലിൽ കുറെ യാത്ര ചെയ്തിട്ടുണ്ട്.
5: ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ തന്നെ ഉണ്ട് അത്യാവശ്യം.
6: അല്ല, ഇനി ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്റെ ലൈഫ് ടൈം കൊണ്ട് ചിലപ്പോൾ എനിക്ക് ഇന്ത്യ മുഴുവൻ കാണാൻ കഴിയില്ല.
5: ഓക്കെ,
6: ഞാൻ ആ ഒരു സ്റ്റൈലിലാണ് യാത്ര ചെയ്യാറുള്ളത്. ഈ ഗ്രാമങ്ങളുടെ ഉള്ളിൽ കൂടിയൊക്കെ പതുക്കെ പതുക്കെ, ഒട്ടും തിരക്കില്ലാതെ. ഇന്ത്യയിൽ എനിക്ക് ഏറ്റവും വലിയ എക്സ്പീരിയൻസ്, പല രീതിയിലും എക്സ്പീരിയൻസ് തന്ന ഒരു യാത്ര ആൻഡമാനിൽ യാത്രയായിരുന്നു.
5: ദ്വീപ്, ആൻഡമാൻ ദ്വീപ്.
6: ആൻഡമാൻ
5: ഐലൻഡ്സ്. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ്? നമുക്ക് എന്നാൽ ആൻഡമാനിലേക്ക് പോകാൻ തോന്നുന്നത് കഴിഞ്ഞ നോമ്പിലെ ദൃശ്യം, സോറി, കഴിഞ്ഞ ഈദിലെ, അതുപോലെ നമ്മുടെ സ്പെഷ്യലായിട്ട് ഈദ് അതുപോലെ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ നമ്മൾ പ്രോഗ്രാം അവതരിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ലക്ഷദ്വീപിലേക്കുള്ള ഒരു യാത്ര നമ്മൾ പ്രക്ഷേപണം ചെയ്തിരുന്നു ദൃശ്യം എന്നുള്ള പ്രോഗ്രാമിൽ. അതും ഒരു ദ്വീപിലേക്കായിരുന്നു. പ്രത്യേകിച്ച് ദ്വീപ് എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവിടേക്ക് തന്നെ നമുക്കൊന്ന് പോയി നോക്കാൻ തോന്നുന്നു. അപ്പൊ ആൻഡമാനിലെ വിശേഷങ്ങൾ എങ്ങനെയാണ്? ആൻഡമാനിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അവിടേക്ക് പോകേണ്ടത് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന്.
6: ആൻഡമാന് ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ടാണ് ആൻഡമാനിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, എന്താണ് അവർക്ക് പോകാനുള്ള ഫോർമാലിറ്റീസ്? ലക്ഷദ്വീപിലേക്ക് പോകാൻ കുറച്ച്
5: ബുദ്ധിമുട്ടുണ്ട്,
6: കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ വേണം അതുപോലെ. പക്ഷേ ആൻഡമാനിലേക്ക് അങ്ങനെ ഒന്നുമില്ല, നമ്മൾ ഇവിടുന്ന് ചെന്നൈയിലേക്കൊക്കെ പോകുന്ന പോലെ ടിക്കറ്റ് എടുത്തിട്ട് ചുമ്മാ പോയാൽ മതി. രണ്ട് രീതി പോകാൻ പറ്റും, ഷിപ്പിനും പോകാൻ പറ്റും, ഫ്ലൈറ്റിനും പോകാൻ പറ്റും. ഷിപ്പിനാകുമ്പോൾ കുറേ ദിവസം എടുക്കും. ഞാൻ ഷിപ്പിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, വേറെ ചില കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. 2 പ്രാവശ്യം ഞാൻ ആൻഡമാനിൽ പോയിട്ട് വന്നു, 2 പ്രാവശ്യം ഷിപ്പ് നടന്നില്ല, ഫ്ലൈറ്റിന് തന്നെയാണ് പോയത്.
5: ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇവിടുന്ന്
6: കൊച്ചിന്ന്
5: ഡയറക്റ്റ്
6: ആൻഡമാനിലേക്ക്? ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് അല്ല, ബാംഗ്ലൂർ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. സെയിം ഫ്ലൈറ്റ് തന്നെ ഉണ്ട്, കുറെ ഫ്ലൈറ്റ്സ് ഉണ്ട്.
5: അപ്പൊ അവിടെ ഏത്, എന്താ പറയാ,
6: ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറഞ്ഞ ഒരുപാട് ദ്വീപ്.
5: അതെ, എവിടെയാണ് ഇപ്പൊ ലക്ഷദ്വീപ്? കവരത്തിയിലാണ് എയർപോർട്ട് ഉള്ളത്.
6: ഇത് പോർട്ട് ബ്ലെയർ,
5: പോർട്ട്
6: ക്യാപിറ്റലാണ്. പോർട്ട് ബ്ലെയർ എന്ന് പറഞ്ഞ സിറ്റി ആൻഡമാനിലെ ഏറ്റവും വലിയ സിറ്റി അത് തന്നെയാണ്. ഒരു ചെറിയ വീർ സവർക്കർ ഇന്റർനാഷണൽ എയർപോർട്ട്, അവിടെ നമ്മൾ ലാൻഡ് ചെയ്യാം.
5: ഓക്കെ,
6: ചെറിയൊരു എയർപോർട്ടാണ്. അൻഡമാൻ മൊത്തം ഈ മിലിറ്ററിയുടെ അണ്ടറിലാണ്. ഇതും ഒരു സൈന്യത്തിന്റെ അണ്ടറിലുള്ള ഒരു എയർപോർട്ടാണ്. അവിടെ നമ്മൾ ചെല്ലുന്നത്,
5: ഈ ആൻഡമാനും നമ്മുടെ കേരളവുമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ? ഇപ്പോ ലക്ഷദ്വീപ് എടുക്കുമ്പോ നല്ല രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ട്, ഭാഷയിലാണെങ്കിലും പിന്നെ നമ്മുടെ സംസ്കാരങ്ങളൊക്കെ 70% അവരുടായിട്ട് ടൈപ്പുണ്ട്. അപ്പൊ അവിടുത്തെ ഭാഷ അതുപോലെ അവിടുത്തെ ജീവിത രീതികളൊക്കെ ഒന്ന്.
6: ആൻഡമാൻ എന്ന് പറഞ്ഞാൽ കേരളവുമായിട്ട് റിലേറ്റഡ് അല്ല, റിലേറ്റഡ് അല്ല പറയേണ്ടത്, ഒരു മിനി ഇന്ത്യയാണ്. ശരിക്കും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ഭാഷകളും ആളുകളെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ശരിക്കും നമുക്കിപ്പോൾ ഒരാൾ സംസാരിച്ചാൽ, കേരളത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഒരാൾ സംസാരിച്ചാൽ നമുക്ക് അത് ഏത് ഭാഗത്തിലാണെന്ന് മനസ്സിലാവും. അതുപോലെ സ്ഥലപ്പേര് കേട്ടാൽ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ തമിഴ്നാട്ടിലെ സ്ഥലപ്പേര് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, രാജസ്ഥാനിലെ മനസ്സിലാവും. പക്ഷെ ആൻഡമാനിലെ ഒരു സ്ഥലത്തിൻ്റെ പേരോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ആൻഡമാനിലെ ഏത് സ്ഥലമാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. കാരണം ലോകത്തു നിന്നുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള സ്റ്റൈലും പേരുകൾ, രീതിയിലുള്ള പേരുകൾ അവിടെയുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ?
5: മനസ്സിലായി.
6: ഇപ്പോ കാലിക്കറ്റ് ഉണ്ട്,
5: ഓക്കെ,
6: അതുപോലെ മഞ്ചേരി ഉണ്ട്,
5: അതായത്
6: മണ്ണാർക്കാട്,
5: പല ഇപ്പൊ നമ്മള് എന്താ പറയാ പോലെ സ്കൂൾ കേൾക്കുന്ന പല സ്ഥലത്ത് നമ്മള് കേരളത്തിൽ കേൾക്കാറുണ്ട്.
6: അതുപോലെ ബ്രിട്ടീഷ് പേരുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കൊരു സ്ഥലപ്പേര് കണ്ടപ്പോ ബസ്സിൽ പോകുമ്പോ ഓരോ സ്ഥലപ്പേരും കാണുമ്പോ നമ്മൾ ഓരോ രാജ്യത്ത് ഉള്ള
5: പേരുകളാണ്.
6: ഒന്ന് മഞ്ചേരി കണ്ടു കഴിഞ്ഞാല് നമ്മൾ കേരളത്തിലാണോന്ന് തോന്നിപ്പോകും ചിലപ്പോ. പിന്നെ കാണുന്നത് വേറെ ഏതെങ്കിലും ഒരു ബ്രിട്ടീഷ്.
5: അവിടുത്തെ ഭാഷ
6: ഹിന്ദി എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഹിന്ദി അറിയാം, കോമണായിട്ട് യൂസ് ചെയ്യുന്ന ഹിന്ദിയാണ്. പിന്നെ പല ഭാഷ, മലയാളികൾ ഒരുപാടുണ്ട്, മറ്റുള്ള തമിഴന്മാർ ഒരുപാടുണ്ട്, ബംഗ്ല സംസാരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്, കുറെ.
5: ആൻഡമാനിൽ നമ്മുടെ ഇപ്പം പറഞ്ഞ മിലിറ്ററി റിലേറ്റഡ് ആണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്.
6: ഭയങ്കര സെൻസിറ്റീവ് ആണ് സ്ഥലം, പല കാരണങ്ങൾ കൊണ്ട്, അതിന്റെ പൊസിഷൻ കൊണ്ട്, ആൻഡമാൻ നിൽക്കുന്ന പൊസിഷൻ കൊണ്ട് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട്
5: ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മള് ഇപ്പൊ നിങ്ങൾ പോകുന്ന ട്രാവൽ വീഡിയോസിലൊക്കെ ഇതിന്റെ ചരിത്രം കൂടെ ഉൾക്കൊള്ളിക്കാറുണ്ട്. ആൻഡമാനിന്റെ ഉത്ഭവം അതുപോലെ എങ്ങനെയാണ് ആൻഡമാൻ എന്ന ദ്വീപ സമൂഹം
6: അവിടെ ശരിക്കും ചരിത്രം പറയുകയാണെങ്കിൽ ഈ ആഫ്രിക്കയിൽ നിന്നൊക്കെ ഉള്ള ഗോത്രവർഗപ്പെട്ട ആളുകളാണ് അവിടെ ഉള്ളത്. ആദിവാസികൾ എന്ന് പറയുന്നവരാണ് ശരിക്കും ആൻഡമാൻ നിവാസികൾ. ആൻഡമാൻ ഞാൻ പറയുമ്പോൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് കൂട്ടി വായിക്കണം, അത് ഒരുമിച്ച് പറയേണ്ട പേരാണ്. ഞാൻ പറയേണ്ട സൗകര്യത്തിന് ആൻഡമാൻ എന്ന് മാത്രം നമ്മൾ പറയുന്നത്. അവിടെ അവിടുത്തെ ആളുകളായിട്ടുള്ളത് ആദിവാസികൾ മാത്രമാണ്. ബാക്കിയുള്ളവർ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് നാട് കടത്തി,
5: മൈഗ്രേറ്റ് ചെയ്തു,
6: ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയിട്ട് നാട് കടത്തിയ ആളുകളെ അവിടെ കൊണ്ടുപോയിട്ടാണ് നാട് കടത്തിയിട്ട് അവിടെ സെല്ലാർ ജയിലിൽ അടച്ചാണ്. ജയിലിൽ നിന്ന് അവരുടെ കാരാഗൃഹവാസം അവസാനിക്കുമ്പോൾ, ഇപ്പോൾ നിശ്ചിത വർഷത്തേക്കായിരിക്കും ശിക്ഷിക്കുന്നത്, ആ പീരീഡ് കഴിയുമ്പോൾ അവരെ പുറത്തുവിട്ടു. ജയിലിൽ നിന്ന് അവർ പുറത്തിറങ്ങിയപ്പോൾ അവർക്ക് വേറെ എങ്ങോട്ടും പോകാൻ സാധ്യതയില്ല, അപ്പൊ അവരവിടെ ജീവിതം കെട്ടിപ്പടുത്തു.
5: അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ജയിലിൽ നിന്ന് ഇറങ്ങുന്നവരുടെ ഒരു
6: അതിനുമുമ്പ് ചരിത്രമുണ്ട് ആൻഡമാനിന്. ഓരോ രാജ്യങ്ങള് വെട്ടിപ്പിടിച്ച ചരിത്രം, കുറെ കാലം ജപ്പാന്റെ കയ്യിലൊക്കെ ആയിരുന്നു.
5: ഈ സെല്ലുലാർ ജയിലില് പോയിട്ടുണ്ടോ? അവിടുത്തെ എക്സ്പീരിയൻസ് ഒന്ന് പറയോ.
6: സെല്ലുലാർ ജയിൽ ഒരുപാട് സ്ഥലങ്ങൾ, ആൻഡമാൻ ശരിക്കും ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് എല്ലാവരും ഒന്ന്
5: പോകേണ്ട സ്ഥലം,
6: കാണേണ്ട സ്ഥലം തന്നെയാണ്. ഏറ്റവും നല്ല ബീച്ചുകൾ ആൻഡമാനിലുണ്ട്, വളരെ മനോഹരമായ ബീച്ചുകൾ ആൻഡമാനിലുണ്ട്, കാണേണ്ടത് തന്നെ. ഏറ്റവും നല്ല ബീച്ചുകൾ തന്നെയാണ് ശരിക്കും ആൻഡമാൻ ടൂർ പോകുമ്പോൾ പ്രധാന ഹൈലൈറ്റ്. പിന്നെ ഒന്ന് ഈ സെല്ലുലാർ ജയിൽ തന്നെയാണ്. സെല്ലുലാർ ജയിൽ എന്ന് പറയുമ്പോൾ സിറ്റിയിൽ തന്നെയാണ്, പോർട്ട് ബ്ലെയർ സിറ്റിയിൽ തന്നെയാണ് ഈ ജയിൽ. അവിടെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും കേരള ലീക്കുന്ന കാഴ്ചകളാണ്. അതിൻ്റെ ഡിസൈൻ പോലും നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ പറ്റും. ഒരു പൂവിൻ്റെ അതിൽ പോലെയാണ് ആ ഡിസൈനിൻ്റെ സെല്ലുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ, അതായത് ഒരു സെല്ലിൽ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ഇപ്പോൾ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൽ നിന്ന് സെല്ലുണ്ടെങ്കിൽ അവിടുന്ന് മുഖാമുഖം കാണാൻ പറ്റുമല്ലോ. ഇതങ്ങനെയല്ല, ഒരാൾക്കും സെല്ലിൻ്റെ പുറത്തേക്ക് നോക്കിയാൽ ഒന്നും ഒരാളെയും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ്. അത്രയും കഷ്ടപ്പെടണം എന്നുള്ള രീതിയിൽ തന്നെ. പിന്നെ അവരവിടെ പീഡിപ്പിച്ചതിൻ്റെയൊക്കെ തെളിവുകൾ ഇപ്പോഴും നമ്മോട് സംസാരിക്കും അവിടെ ചെല്ലുമ്പോൾ. എനിക്ക് അവിടെ വെച്ചിട്ട് അതിഭീകരമായൊരു അനുഭവം ഉണ്ടായി, ഞാനത് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒരു ഡ്രോൺ പറത്തിയതിൻ്റെ ഒരു
5: ഡ്രോണാണ് ഇപ്പൊ താരം.
6: ഡ്രോൺ
5: ഇപ്പോ നമ്മുടെ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഡ്രോൺ വളരെ ഉപകാരപ്പെട്ട ഒരു
6: ഡ്രോൺ ഒരു ശരിക്കും ഭാവിയുടെ ടെക്നോളജി ഡ്രോൺ. അതുകൊണ്ട് ഇനി എന്തൊക്കെ ചെയ്യാന്നുള്ളത് ഇപ്പോഴും ആയിട്ടില്ല, നമുക്ക് ഇനി കണ്ടറിയാനേ ഉള്ളൂ. അത്രയും
5: എന്തായിരുന്നു ആ എക്സ്പീരിയൻസ് ഡ്രോൺ പറത്തിയത്?
6: ആൻഡമാൻ എക്സ്പീരിയൻസ്, ആൻഡമാനിൽ ആക്ച്വലി ഞാൻ പോകാനുള്ള കാരണം എൻ്റെ ഫ്രണ്ട് അവിടെയുണ്ട്, സ്കൂളിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് പഠിച്ച ഒരു ബഷീർ അവിടെ
5: നാട്ടില് പഠിച്ച്,
6: ആ നാട്ടില് പഠിച്ച്. അവൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങോട്ട് പോയതാ, പഠിത്തം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയതാ, അവിടെ ജോലിയൊക്കെ ആയിട്ട് ഇപ്പൊ അവിടെ സെറ്റിലാണ്. അവനെപ്പോഴും ക്ഷണിക്കാറുണ്ട് എന്നെ. അപ്പോ ജോലിയൊക്കെ ഉള്ള സമയത്ത് എനിക്ക് യാത്ര പോകാൻ പറ്റും, ഒന്നോ രണ്ടോ ദിവസത്തെ, മൂന്ന് ദിവസത്തേക്ക് പറ്റുള്ളൂ. അപ്പൊ ആൻഡമാനിൽ പോയിട്ട് വരണമെങ്കിൽ ഒരു 15 ദിവസം മിനിമം വേണമല്ലോ. അത് കാരണം ഇത്രയും കാലം പോകാൻ പറ്റിയില്ല, സ്ഥിരം യാത്ര തന്നെയായിരുന്നു, പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ യാത്ര തന്നെ ജോലിയായി മാറിയപ്പോൾ പിന്നെ എനിക്ക് എവിടെയും പോകാല്ല, എപ്പോഴും പോകാം. അങ്ങനെയാണ് പോകാൻ തീരുമാനിച്ചത്. പോകുമ്പോൾ ഡ്രോൺ ഞാൻ കൈ പിടിച്ചു. ഡ്രോണൊരു ഇഷ്യൂ ഉണ്ട് ശരിക്കും, എയർപോർട്ട് വഴി പാസ് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കൊരു പർപ്പസ് ഉണ്ടായിരുന്നു ഡ്രോൺ കൊണ്ടുപോകുന്നതിൽ. അവനവിടെ നേവിൻ്റെയും അതുപോലെ കോസ്റ്റ് ഗാർഡിൻ്റെയും മറൈൻ പോലീസ് ഫോഴ്സ് ഉണ്ട്, ഫോഴ്സ് ഉണ്ട് അവിടെ. അവരുടെയൊക്കെ ബോട്ടുകളുടെയൊക്കെ സർവീസൊക്കെ ചെയ്യുന്ന, അവർക്ക് വേണ്ട ഗുഡ്സൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയിലെ വർക്ക് ചെയ്യുന്നത്.
5: ഓക്കെ.
6: അപ്പോൾ അവിടെ ഒരു ഡ്രോൺ, അവൻ്റെ ഒരു ഈ കോസ്റ്റ് ഗാർഡിലൊരു സാറ് ഒരു ഡ്രോൺ വാങ്ങാൻ ഇപ്പോൾ പദ്ധതി അവർക്കുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഡെമോ
5: കൊള്ളാന്ന്
6: പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു നീ വരണമെങ്കിൽ അത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ആ ഒരു പർപ്പസ് കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തത്. എയർപോർട്ടിൽ നിന്ന് വരികയാണെങ്കിൽ തിരിച്ച് അയക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടായില്ല, കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് ഞങ്ങൾ കറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സെല്ലാർ ജയിലിൻ്റെ പരിസരത്ത് ഒരു സ്ഥലത്ത് ഞാനിതൊന്ന് പറത്തി.
5: സ്വാഭാവികമായിട്ടും പറത്തു, നല്ല ബീച്ചുകളും.
6: ഞാനിത് അത്രയും കെയർലെസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല.
5: എനിക്കിതിൻ്റെ
6: പ്രൈവസി സംബന്ധമായ വിഷയം, സെക്യൂരിറ്റി സംബന്ധമായ വിഷയം, പെർമിഷൻ സംബന്ധമായ വിഷയം നന്നായിട്ട് അറിയാം.
5: ഞാൻ സ്വാഭാവികമായിട്ട് പറത്തുന്നു പറഞ്ഞത്, ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ അത് ഇപ്പം പറയുന്ന പോലെ പക്ഷികൾ പറക്കുന്ന പോലെ പറഞ്ഞൊരു സാഹചര്യം.
6: അതാ ഇപ്പൊ പറഞ്ഞു വന്നത്, ഇവിടെ ഇത് യൂസ് ചെയ്യുന്നവരിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇതിന്റെ സെക്യൂരിറ്റിയോ പ്രൈവസിയോ സംബന്ധമായിട്ടുള്ള ഒരാളും ബോധമായിട്ടല്ല അതിനെ കുറിച്ചിട്ട്. പക്ഷെ ഞാനത് പറത്തിയ സ്ഥലങ്ങളിൽ ഭൂരിഭാഗം ഞാനൊരു പെർമിഷൻ ചോദിച്ചിട്ട്, വാക്കാൽ പെർമിഷൻ എടുത്തിട്ടാണ്. ഈ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ചോദിച്ചു, അവിടെ ഉള്ള പോലീസിൻ്റെ അടുത്ത് ചോദിച്ചു ഡ്രോൺ യൂസ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. പുള്ളിക്ക് ഡ്രോൺ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പറക്കണ ക്യാമറയാണെന്ന് പറഞ്ഞു. ക്യാമറ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളി ക്യാമറ യൂസ് ചെയ്യാന്ന് ക്യാമറ എന്നാ കേട്ടിട്ടുള്ളൂ, പറക്കുന്നാൽ പുള്ളി കേട്ടിട്ടില്ല എന്ന് അറിയില്ല. എന്തായാലും പെർമിഷൻ തന്നു വാക്കാൽ. ഇത് പൊങ്ങിച്ചു. കുറച്ച് കഴിഞ്ഞൊക്കെ തന്നെ നാല് ഭാഗത്തുനിന്നും വിസിലടി കേട്ടു, പോലീസുകാർ ഓടി വന്നു, താഴ്ത്താൻ പറഞ്ഞു, താഴ്ത്തി. ഈ ഓടി വന്നതിൽ ഈ പെർമിഷൻ തന്ന ആളുണ്ടായിരുന്നു. പുള്ളി തന്നെ കോടതിയിൽ സാക്ഷിയൊക്കെ പറഞ്ഞ്. അപ്പോൾ തന്നെ പോലീസ് വന്നു, ഈ ഫ്ലൈങ് സ്ക്വാഡ് വന്നിട്ട് പിടിച്ചു, സ്റ്റേഷനിൽ കൊണ്ടുപോയി. അപ്പോഴൊന്നും ഇതിൻ്റെ സീരിയസ്നെസ് നമുക്ക് അത്രയും ബോധ്യമല്ലായിരുന്നു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി.
5: അല്ല, അത് എങ്ങനെ? അപ്പം നിങ്ങൾ പറഞ്ഞല്ലോ സ്വാഭാവികമായിട്ടും ആ പോലീസുകാരൻ്റെ ഉറപ്പിലാണ് പറത്തിയെന്ന് പറഞ്ഞു.
6: അതൊരു വാക്കല്ലേ, ഡോക്യുമെന്റ് ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ.
5: അപ്പം അതൊരു ശരിക്കും, അത് ഇപ്പം ഇനിയിപ്പോ ഭാവിയിൽ യാത്ര ചെയ്യാൻ പോകുന്നവർക്കൊരു
6: തീർച്ചയായിട്ടും
5: ചെയ്യാൻ പാടില്ല.
6: പക്ഷെ അത് മാത്രം, പക്ഷെ നിവൃത്തിയില്ല. ഡ്രോൺ യൂസ് ചെയ്യുന്ന, ഡ്രോൺ കയ്യിലുള്ള ആളുകൾക്ക് ഇപ്പോഴും ഇന്ത്യയിൽ പെർമിഷൻ തരാനുള്ള സംവിധാനം ഇല്ല, മനസ്സിലായോ? ഡി ജി സി എ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട്, നമ്മളെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. അവർ ഒരു ഡിജിറ്റൽ സ്കൈ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഡ്രോണുകൾക്ക് രജിസ്ട്രേഷൻ കൊടുക്കാനും പെർമിഷൻ കൊടുക്കാനും. അതിൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു കുറച്ച് കാലം ഉണ്ടായിരുന്നു, പക്ഷെ പെർമിഷൻ ഇപ്പോഴും ആയിട്ടില്ല. ഇപ്പോഴും പെർമിഷൻ, ഇന്ത്യയിൽ ഇന്നേ വരെ പറത്തി ഡ്രോണുകൾക്കൊന്നും
5: പെർമിഷൻ ഇല്ല,
6: ഉണ്ടാവില്ല.
5: ഓക്കെ. അപ്പോൾ എന്നിട്ട് ജയിലിലേക്ക്?
6: അല്ല,
5: പോലീസ്
6: സ്റ്റേഷനിൽ
5: കൊണ്ടുപോയി.
6: അവർ കുറേ ചോദിച്ചു കാര്യങ്ങളൊക്കെ, കേസ് രജിസ്റ്റർ ചെയ്തു. പക്ഷേ വേറൊരു ലെവലിലേക്ക് പോകുന്ന രീതിയിലാണ് പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. വെറും ഒരു ഡ്രോൺ പറത്തിയ ആളുകളൊക്കെ മുമ്പ് അവിടെ പിടിച്ചിട്ടുണ്ട്, ഒരു ഫൈൻ അടപ്പിച്ചിട്ടൊക്കെ വിട്ടിട്ടുണ്ട്. പക്ഷേ ഇത് വേറെ രീതിയിൽ ഒരു തീവ്രവാദം ലെവലിലേക്കൊക്കെ പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു.
5: എന്നുവെച്ചാല് അതിന്റെ കാരണം ഇപ്പൊ ഒരു നോർമലി ഒരാള് പിടിച്ചു പോയി
6: അറിയില്ല. നമ്മുടെ നാട്ടില് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. ഞാനും അവനും ഉണ്ടായിരുന്നു, എന്റെ ഫ്രണ്ട് ബഷീറും ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങള് ഭയങ്കര സീരിയസ് ആണ്. അവർ പറഞ്ഞത് പുറം ലോകം കാണൂല എന്നുള്ള രീതിയിലൊക്കെ കേസൊക്കെ വരും എന്നൊക്കെ രീതിയിൽ തന്നെ നമ്മൾ അറിയുന്ന പോലീസുകാരൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷെ അവസാനം അന്ന് വൈകുന്നേരം, രാവിലെ സംഭവിച്ചാണ്, വൈകുന്നേരം വരെ സ്റ്റേഷനിൽ തന്നെ ഇരുന്നു. വൈകുന്നേരം സിമ്പിളായിട്ട് അവർക്ക് നമുക്ക് ജാമ്യം തന്നിട്ട്, ആരെങ്കിലും വിളിച്ചോ ജാമ്യം തരാമെന്ന് പറഞ്ഞു.
5: ഓക്കെ.
6: അപ്പോൾ ഫ്രണ്ട് ഒരാളെ വിളിച്ച് ജാമ്യം തന്നിട്ട് നമ്മൾ വിട്ടയച്ചു, പിറ്റേ ദിവസം ഹാജരാകാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും വലിയ കോംപ്ലിക്കേഷനുള്ള കേസ് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ജാമ്യം കിട്ടിയത് എന്താണെന്ന് നമുക്ക് ആലോചിച്ചിട്ട് മനസ്സിലായില്ല. ഞങ്ങൾ റൂമിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളെ അറിയുന്ന പോലീസിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ നമുക്കൊരു കഥ പറഞ്ഞു തന്നു, ഇങ്ങനെ നാളെ പറയാവൂ, നാളെ മിക്കവാറും ചോദ്യം ചെയ്യലുണ്ടാവും, ഇത് പറഞ്ഞാൽ മതി. നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ നീ ട്രാവൽ ബ്ലോഗറാണെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല, നിങ്ങൾ ഈ കഥ പറഞ്ഞാൽ മതി.
5: അല്ല, ഞാൻ ചോദിക്കുന്നത് അതല്ല. ഇത്രയും സീരിയസ് ആയിട്ട് അവിടെ ഈ ഒരു ഇപ്പോൾ ഒരു ഡ്രോൺ പറത്തി നിങ്ങളെ പിടിച്ചു എന്ന് പറഞ്ഞു, അതിന് വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടോ? ഇന്ന വിഷയം കൊണ്ടാണ്
6: അത് പിന്നെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അവസാനം ഇതിന്റെ ഏറ്റവും വലിയ സീരിയസ്നെസ് എന്ന് പറയുന്നത് ഞങ്ങളിത് പറത്തി നെക്സ്റ്റ് ഒരു കൃത്യം 27-ാമത്തെ ദിവസമായിട്ട് അവിടെ പ്രധാനമന്ത്രി വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു.
5: ഓക്കെ,
6: ആൻഡമാനിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു.
5: ഓക്കെ,
6: 2008 ഡിസംബറിലാണ് തോന്നുന്നത്. അപ്പോൾ സെക്യൂരിറ്റി ഭയങ്കര ടൈറ്റായിരുന്നു, പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി വിങ്ങിലെ ആളുകളും കൂടി അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടും കൂടി അവർക്ക് ഡൗട്ട് തോന്നിയിട്ടായിരിക്കും.
5: 18
6: അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഈ ഒരു കഥയാണ്. ഇങ്ങനെ ഒരു കഥ പറഞ്ഞ് പഠിപ്പിച്ചു ഞങ്ങളെ.
5: ഓക്കെ,
6: പക്ഷേ റൂമിൽ പോയിട്ടിരിക്കുമ്പോഴാണ് അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും നമ്മൾ കേൾക്കും സത്യത്തിന് എവിടെയും വാല്യൂ ഉണ്ട്, സത്യം പറയണ എവിടെയും എന്നൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കേൾക്കാറുണ്ട്. പക്ഷേ ലൈഫിൽ അത് എത്രത്തോളം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഉൾക്കൊള്ളാറുണ്ടെന്ന് എനിക്കറിയില്ല. അന്ന് പക്ഷേ രാത്രി കിടക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കുന്നതാണ്, പറഞ്ഞു വന്ന കഥ രണ്ടു പേരുണ്ട്, ഞങ്ങൾ രണ്ടുപേരെയും കൂടി ചോദ്യം ചെയ്യുമ്പോൾ ഈസി ആയിട്ട് പൊളിയാൻ സാധ്യതയുള്ള ഒരു കഥയാണ്.
5: എന്തായിരുന്നു കഥ?
6: അതൊരു സിമ്പിളായിട്ട് സംഭവം, പക്ഷെ അത് ഈസി ആയിട്ട് അവർക്ക് പൊളിക്കാൻ പറ്റും. ഞാൻ ബഷീറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ബഷീർ നമ്മളിത് പറയാൻ പോകുന്നില്ല, സത്യം പറയുമ്പോൾ നമുക്കൊന്നും ആലോചിക്കേണ്ടി വരുന്നില്ല, കറക്റ്റ് നമുക്ക് അറിയാം, പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റൊന്ന് എനിക്ക് നല്ല പേടിയേ, ഞാൻ എന്തായാലും പറഞ്ഞു, ഞാൻ എന്തായാലും ഇത് പറയാൻ പോകുന്നില്ല, ഇനി അവരോട് ഇത് പറഞ്ഞു തന്ന ആൾക്കാരോടൊന്നും പറയണ്ട, നമുക്ക് സത്യം മാത്രം പറയാന്ന് പറഞ്ഞു. അത് തീരുമാനിച്ചു. രാവിലെ ചെന്നപ്പോഴാണ് ഇതിന്റെ സീരിയസ്നെസ് നന്നായിട്ട് ബോധ്യപ്പെടുന്നത്. ശരിക്കും അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെ സ്വീകരിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോകുമ്പോഴൊക്കെ ആ ഒരു അന്തരീക്ഷം ഭയങ്കര ഭീകരമാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികളായിട്ടുള്ള IB, RAW, പിന്നെ പോലീസിലെ ഇൻ്റലിജൻസ്, കോസ്റ്റ് ഗാർഡ് ഇൻ്റലിജൻസ്, നേവി ഇൻ്റലിജൻസ്, ഇങ്ങനെയുള്ള എല്ലാ ഏജൻസികളുടെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ 11 പേരെ കണ്ടിട്ടുണ്ട്, ഒരു വട്ടമേശ. എന്നിട്ട് ഞങ്ങൾ ഒരാളെടുത്തു, രണ്ടുപേരെയും സെപ്പറേറ്റ് ജോയിൻറ്റ് ഇൻ്റർഗേഷൻ. ഞാൻ ജനിച്ചത് മുതൽ ആൻഡമാനിലെത്തിയത് വരെയുള്ള കാര്യങ്ങൾ മുഴുവൻ ചോദിച്ചു. ശരിക്കും വല്ലാത്തൊരു അനുഭവമായിരുന്നു ലൈഫിലെ. ശരിക്കും എനിക്ക് അത് ഞാൻ ഇപ്പോൾ പോസിറ്റീവായിട്ട് എടുക്കുന്നത് കേട്ടോ. കറക്റ്റ് സത്യം പറഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പം സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ഒന്നും ആലോചിക്കേണ്ടി വരുന്നില്ല നമുക്ക്. ഞങ്ങൾക്കിപ്പോൾ പരസ്പരം ഒന്നും മുഖത്തേക്ക് നോക്കാൻ പോലും സാഹചര്യമില്ല. അവനെ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ പുറത്ത്, ഞങ്ങളെ കണ്ണ് കാണിക്കാതെ കൊണ്ടുപോകുന്നത്, ഞങ്ങൾക്കൊന്നും പ്ലാൻ ചെയ്യാം, കണ്ണുകൊണ്ടുപോലും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഒരു മിനിറ്റ് കൊണ്ട് പൊളിയുമായിരുന്നു ആ പറഞ്ഞ തന്ന കഥയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ. ഇത് ഒരു പ്രശ്നം കൊണ്ട് പറ്റില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചോദ്യം ചെയ്തു. ആ സെയിം ടൈമിൽ അവിടെ ഞങ്ങൾ ഇൻട്രോഗേഷൻ നടക്കുന്ന സെയിം ടൈമിൽ ഇവിടെ നാട്ടിൽ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ആൾക്കാർ എത്തിയിട്ടുണ്ട്
5: നാട്ടിൽ വന്നിട്ട്.
6: ആ അത് പിന്നെ ഞാൻ അറിയുന്നത് ഇവിടെയും അന്വേഷണം നടന്നു. പഠിച്ച സ്കൂളുകളിൽ പോയിട്ടും വർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ പോയിട്ടൊക്കെ അന്വേഷണം നടന്നിട്ടുണ്ടായിരുന്നു. അവസാനം DYSP-ക്കാണ് അവിടുത്തെ പോലീസിലെ ചാർജ് ഉണ്ടായിരുന്ന ആൾ. ഏറ്റവും ലാസ്റ്റാണ് അതിനകത്തൊരു മലയാളി ഉണ്ടായിരുന്നു, പുള്ളി അതുവരെ ഇത് പറഞ്ഞില്ല എൻ്റെ അടുത്ത്. അവസാനം പറഞ്ഞു, ഇന്ത്യയിലെ ഇത്രയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ എത്ര മണിക്കൂറാണ് സ്ട്രെസ് കളഞ്ഞെന്ന് വല്ല പിടിയുണ്ടോയെന്ന് ചോദിച്ചു. ശരിക്കും ഞാൻ കരഞ്ഞു പോയിട്ടോ സാറിൻ്റെ അടുത്ത്. ഞാൻ കരഞ്ഞിട്ട് സോറി പറഞ്ഞു, ഞാൻ എനിക്ക് തെറ്റ് പറ്റിയാണ്, ഇനി ഞാൻ ആവർത്തിക്കില്ല. പക്ഷെ എനിക്ക് അപ്പോൾ ആശ്വാസമായി, ഇത്രയും മണിക്കൂർ വേസ്റ്റ് ആയി അവർക്ക് മനസ്സിലായല്ലോ. അപ്പോൾ പിന്നെ ഇനി ഇതില്ല. അങ്ങനെയാണ് അതിന് രക്ഷപ്പെടുന്നത്. പക്ഷേ കേസ് പിന്നെ ഉണ്ടായിരുന്നു, നമ്മൾ ആ ഒരു വേറെ ലെവലിലേക്ക് പോയി എന്ന് പറഞ്ഞത് അവിടെ ആ സംശയം അവർക്ക് അവിടെ അവസാനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കേസ് ഉണ്ടായിരുന്നു, അത് പിന്നെ ഫൈൻ അടച്ചിട്ട് ആ കേസ് ക്ലോസായി.
5: ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഇപ്പൊ നമുക്കൊരു എന്താ പറയാ, അഷ്റഫ് പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ഏത് കാര്യവും നേരിടാം. ഇപ്പൊ ഈവൻ ഇപ്പൊ യാത്ര ചെയ്യുന്ന ആളുകൾ പല ഇതുപോലുള്ള പല എക്സ്പീരിയൻസും അനുഭവപ്പെടാം. യാത്ര എന്ന് പറഞ്ഞാൽ അതാണല്ലോ, അനുഭവങ്ങളാണ് നമുക്ക് ഏറ്റവും
6: വലിയ അനുഭവങ്ങൾക്ക് വേണ്ടി തന്നെയാണ്
5: യാത്ര ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഇന്ന് നമ്മൾ പഠിച്ചൊരു പാഠം എന്ന് പറഞ്ഞാൽ വെറും ഒരു യാത്രാ അനുഭവത്തിനപ്പുറം അഷ്റഫ് പറഞ്ഞ പോലെ ഒരു സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ
6: ശരിക്കും വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായതാണ്. ഞാനത് കീപ്പ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട്.
5: അപ്പം ഇൻഷാല്ലാ നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിലെ സമയം ഇവിടെ അവസാനിക്കാറായി. നമുക്ക് ഏതായാലും ഒരു നല്ലൊരു അനുഭവമായി. ഒരു നോർമലി ഒരു യാത്ര ചെയ്ത് നമ്മൾ അവിടെ എത്തി അവിടുത്തെ വിഷ്വൽസ് കളക്ട് ചെയ്തു, എന്ത് ചെയ്യുന്നു, അവിടുത്തെ ഫുഡ്, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ആളുകളെ എന്നാണ് നോർമലി സംസാരിക്കുക. അപ്പൊ അതിലുപരി ഒരു ജീവിതം തന്നെ ജയിലിലാവുന്ന രീതിയിലുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് വന്നത്.
6: കേസ് നടക്കുന്നതിനാൽ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വന്നു, ജാമ്യം കിട്ടിട്ട് വന്നു, പിന്നെ പോയിട്ടാണത് അവസാനിച്ചത്.
5: അപ്പൊ അത് ശ്രോതാക്കൾക്കും അത് ആ ഒരു ഫീല് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതാ, നമുക്ക് ഇനി ദൃശ്യം വീണ്ടും തുടരണം ഇൻഷാല്ലാ. പീസ് റേഡിയോ ദൃശ്യം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മോടൊപ്പം ഇതുവരെ ആൻഡമാൻ നിക്കോബാറിലെ സാഹസികമായ ഒരു അനുഭവം പങ്കുവച്ച് ഈ എപ്പിസോഡിൽ ചേർന്നത് പ്രമുഖ യൂട്യൂബ് വ്ളോഗറും റൂട്ട് റെക്കോർഡ്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമയുമായ അഷ്റഫ് എക്സൽ. നമുക്കിനി തൊട്ടടുത്ത എപ്പിസോഡുകളിൽ പുതിയ യാത്രാവിശേഷങ്ങളുമായി നമുക്ക് കാണാം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ അറിയിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: ലോകം ചുറ്റി സഞ്ചരിക്കാൻ ആർക്കാണ് താല്പര്യമില്ലാത്തത്? എന്നാൽ എല്ലാവർക്കും അത് സാധിച്ചോളണമെന്നില്ല.
8: യാത്രയുടെ സൗന്ദര്യത്തോടൊപ്പം തന്നെ യാത്രയുടെ അനിശ്ചിതത്വവും അത്രമേൽ ആവേശകരം തന്നെ. പ്രതീക്ഷയുടെ മേൽ പ്രതിസന്ധികളുടെ വേലിയേറ്റത്തെ മറികടക്കാനുള്ള മനസ്സാണ് ഒരു യാത്രികന് വേണ്ടതെന്ന ഓർമ്മപ്പെടുത്തലുമായി ഇന്നത്തെ ദൃശ്യം സമാപിക്കുന്നു.
2: മാഷാല്ലാ, നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ സാധിക്കാത്ത പല സ്ഥലങ്ങളിലേക്കും നമ്മെ കൊണ്ടുപോകുന്ന ദൃശ്യം പ്രോഗ്രാമാണ് നാം കേട്ടുകഴിഞ്ഞത്.
0: ഇനി നമുക്കൊരു ഇടവേള.
9: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് ടിവി. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് ടിവി. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് ടിവി. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക്, ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: Peace Radio. Tune to reality.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ വൈബ്സ്. റേഡിയോ വൈബ്സിന്റെ ഈ ഒരു സമയത്ത് അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ
1: ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅല അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ദുർബലമായ ഹദീസിൻ്റെ ഇനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ അത്തരത്തിലുള്ള ചില ഹദീസുകളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇന്ന് നാം ദുർബല

ഉലമയുടെ ഹദീസുകളിൽ കളവ് പറയുന്ന വ്യക്തിയാണ് എന്ന ആരോപണം നിലനിൽക്കുന്ന ഒരു വ്യക്തി ഉദ്ധരിച്ച ഹദീസാണെങ്കിൽ ഫഹദീസുഹു യുസമ്മ അൽ മൗളൂ, അയാളുടെ ഹദീസുകൾക്കാണ് മൗളൂ ആയ ഹദീസുകൾ എന്ന് പറയുക. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയാൻ മടിയില്ലാത്ത, അതിൽ പ്രശസ്തനായ, അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയാൻ മടിയില്ലാത്ത, ആ പ്രവൃത്തിയിൽ കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ ഒരു ഹദീസിൻ്റെ സനദിൽ വരുമ്പോഴാണ് ഒരു ഹദീസ് മൗളൂ ആയിത്തീരുന്നത്. മൗളൂ എന്ന പദം വലഅ എന്നുള്ളതിൻ്റെ മഫ്ഊലാണ്. വലഅ ശൈ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ വച്ചു, താഴ്ത്തി, ഐ ഹത്തഹു, അതിനെ താഴ്ത്തുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഹദീസുകൾക്ക് അൽ മൗളൂ എന്ന് പേര് പറയാൻ കാരണം? സുമ്മിയ ബിദാലിക ലിൻഹിത്താത്തി റുത്ബത്തിഹി, ഈ മൗളൂഇൻ്റെ റുത്ബ, അതിൻ്റെ സ്ഥാനം ഏറ്റവും താഴെയാണ്. ദുർബലമായ ഹദീസുകളെ കൂട്ടത്തിൽ അങ്ങേയറ്റം അപകടം പിടിച്ചതും ഏറ്റവും താഴേക്കിടയിലുമുള്ള ഒരു ഹദീസായതുകൊണ്ടാണ് ഇതിനെ അൽ മൗളൂ, ഏറ്റവും താഴ്ത്തപ്പെട്ടത്, വെക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലുള്ള നാമം ഇതിന് ലഭിച്ചത്. ഭാഷാപരമായി ഇതാണിതിൻ്റെ അർത്ഥമെങ്കിൽ ഇസ്തലാഹിൻ്റെ ഭാഷയിൽ അഥവാ ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ മൗളൂ ആയ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ഹുൽ കദിബു അൽ മുഖ്തലിഖ് അൽ മസ്നൂ അൽ മൻസൂബ് ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊരു കളവാണ്. ഹുവൽ കദിബു, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ളൊരു കളവാണ്. അൽ മുഖ്തലഖ്, ഉണ്ടാക്കപ്പെട്ടതാണ്, നിർമ്മിക്കപ്പെട്ടതാണ്. അൽ മസ്നൂ അൽ മൻസൂബ്, നിർമ്മിക്കപ്പെട്ട് ചേർക്കപ്പെട്ടതാണ് ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെട്ട അഥവാ പ്രവാചകൻ്റെ ഹദീസുകളല്ല, പ്രവാചകൻ പറഞ്ഞതോ ചെയ്തതോ അനുഷ്ഠിച്ചതോ ആയ കാര്യങ്ങളല്ല ഇത്. നേരെ മറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലേക്ക് പ്രവാചകൻ്റെ വാക്കുകളായോ പ്രവർത്തനങ്ങളായോ അംഗീകാരങ്ങളായോ പ്രവാചകൻ്റെ സ്വഭാവങ്ങളായോ ഇങ്ങനെ പ്രവാചകനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഹദീസുകൾക്കാണ് അൽ മൗളൂ എന്ന് ഇസ്തിലാഹിൻ്റെ ഭാഷയിൽ അഥവാ ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പണ്ഡിതന്മാർ പേര് നൽകിയിട്ടുള്ളത്. മൗളൂ ആയ ഹദീസുകൾ, ളഈഫായ ദുർബലമായ ഹദീസുകളെ കൂട്ടത്തിൽ ഏറ്റവും അപകടം പിടിച്ചതാണെന്ന് നമ്മൾ സൂചിപ്പിച്ചു. പണ്ഡിതന്മാർ പറഞ്ഞു, ഹുവ ശർറുൽ ഹദീസ് ളഈഫ വ അഖ്ബഹുഹ, ളഈഫിൻ്റെ ഇനത്തിൽ ഏറ്റവും ഖബീഹായ, ഏറ്റവും മോശമായതും ഏറ്റവും അപകടം പിടിച്ചതുമാണ് ഈ മൗളൂആയ ഹദീസുകൾ. വബഅദുൽ ഉലമ, ചില പണ്ഡിതന്മാർ, ഇഅതബിറുഹു ഖിസ്മൻ മുസ്തഖില്ലൻ ലൈസ നൗഅൻ മിൻ അൻവാഇൽ ഹദീസ് ളഈഫ, ചില പണ്ഡിതന്മാർ ഇത്രത്തോളം മൗളൂആയ ഹദീസുകളെ കുറിച്ച് പറഞ്ഞു എന്ന് ചോദിച്ചു വെച്ചാൽ, ചില പണ്ഡിതന്മാർ മൗളൂആയ ഹദീസുകളെ മറ്റു ദുർബലമായ ഹദീസുകളുടെ ഇനത്തിൽ പെടുത്താതെ ഒരു വേറെ തന്നെ ഒരു ഇനമായി പണ്ഡിതന്മാരിൽ ചിലർ മൗളൂഇനെ വെച്ചിട്ടുണ്ട്. കാരണം മറ്റു ദുർബലമായ ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിലും അത് പ്രവാചകൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഒരു കളവാണ് എന്ന് തെളിയിക്കപ്പെടാത്തതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവാണ് എന്ന്, പ്രവാചകൻ്റെ പേരിൽ കളവ് കെട്ടിയുണ്ടാക്കപ്പെട്ടതാണെന്ന് തെളിയിക്കപ്പെട്ട ഹദീസുകളാണ് ഇത്. അതുകൊണ്ട് തന്നെ മറ്റു ഹദീസുകളുടെ ഇനത്തിൽ ഇതിനെ പെടുത്താൻ പറ്റില്ല എന്നും ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ഹദീസ് മൗളൂ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഹദീസിനെ ഒരിക്കലും നമ്മൾ ഉദ്ധരിക്കാൻ പാടില്ല.
പണ്ഡിതന്മാർ

0: അത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട് എന്നാണ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അജ്മഅൽ ഉലമാഉ അലാ അന്നഹു ലാ തഹില്ലു റിവായത്തുഹു ലി അഹദിൻ അലിമ ഹാലഹു. ഒരു ഹദീസ്, അത് മൗളൂആണ്, പ്രവാചകൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസാണെന്ന് ഒരു മനുഷ്യൻ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അയാൾക്ക് അത് റിവായത്ത് ചെയ്യാൻ പാടില്ല, അത് അയാൾക്ക് അനുവദിക്കപ്പെട്ടതല്ല. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഇജ്മാഇലാണ്, ഒരാൾക്കും ഇതിൽ എതിരഭിപ്രായമില്ല. ഫി അയ്യി മഅനൻ കാൻ, അത് ഏത് അർത്ഥത്തിലുള്ള ഹദീസാണെങ്കിലും ശരി, അഥവാ ഏത് വിഷയത്തിൽ വന്ന, ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസാണെങ്കിലും പ്രവാചകൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസാണെന്ന് ഒരു വ്യക്തിക്കൊരു ഹദീസിനെ കുറിച്ച് മനസ്സിലായിക്കഴിഞ്ഞാൽ അത് അയാൾ വിശദീകരിക്കാൻ പാടില്ല. എന്നാൽ അയാൾക്കത് പറയാം ഒരു സ്ഥലത്ത് മാത്രം, ഇല്ല മഅ ബയാനി വളഹി, അയാൾ അത് പറയുന്നുണ്ടെങ്കിൽ. എന്നാൽ അയാൾക്കത് പറയാം ഈ ഹദീസ് മൗളൂആണ് എന്ന് പറയാൻ വേണ്ടി മാത്രം. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇല്ല മഅ ബയാനി വളഹി. ഇങ്ങനെ ഒരു മൗളൂആയ ഹദീസ് ഉണ്ട് എന്ന് പറയാനല്ലാതെ ഇത് തെളിവായിക്കൊണ്ടോ അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞു എന്നോ പറഞ്ഞുകൊണ്ട് ഇത്തരം ഹദീസുകൾ ഉദ്ധരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഗൗരവം നമ്മെ ഉണർത്തിയത് ഇപ്രകാരമാണ്. അവിടുന്ന് പറഞ്ഞു, മൻ ഹദ്ദസ അന്നി ബി ഹദീസിൻ, എന്നിൽ നിന്ന് ഒരാൾ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു, യറ അന്നഹു കദിബ്, ആ ഹദീസ് കളവാണ് എന്നവൻ കാണുന്നു, ഫഹു അഹദുൽ കദിബൈൻ, അങ്ങനെ വരുമ്പോൾ അവൻ രണ്ട് കളവ് പറഞ്ഞവരിൽ ഒരുത്തനായിത്തീരുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ പ്രവാചകൻ്റെ പേരിൽ കളവാണ് എന്ന് അയാൾ മനസ്സിലാക്കിയ ഒരു ഹദീസ് വീണ്ടും പ്രവാചകനിൽ നിന്ന് അയാൾ ഉദ്ധരിക്കുകയാണെങ്കിൽ രണ്ട് കളവ് പറഞ്ഞവരിൽ അഥവാ രണ്ട് കള്ളന്മാരിൽ ഒരു കള്ളനായി അയാൾ തീരും. ഒന്നാമത്തെ ആൾ ആ കള്ള ഹദീസ് ഉണ്ടാക്കിയ വ്യക്തിയാണ്, അയാൾ റസൂലുള്ളാഹിൻ്റെ പേരിൽ കളവ് പറഞ്ഞ കാദിബാണ്, കളവ് പറഞ്ഞവരാണ്, കള്ളനാണ്. രണ്ടാമത് ആ കളവ് ഏറ്റുപറഞ്ഞ് അത് പ്രചരിപ്പിച്ച വ്യക്തിയായി ഈ രണ്ടാമൻ മാറും. അതുകൊണ്ടാണ് ഫഹു അഹദുൽ കദിബൈൻ, രണ്ട് കളവ് പറയുന്നവരിൽ ഒരുത്തനായി ഇവൻ മാറുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. എന്നാൽ വളരെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചാൽ, പലപ്പോഴും മുസ്ലിം സമൂഹത്തിലുള്ള പല പണ്ഡിതന്മാരും നേതാക്കന്മാരും അവരുടെ ദുർബലമായ വാദങ്ങൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ ഇസ്ലാമിന് നിരക്കാത്ത വാദങ്ങൾക്ക് വേണ്ടി, പണ്ഡിതന്മാർ മൗളൂആണ് എന്ന് വിശദീകരിച്ച ഹദീസുകളെപ്പോലും തെളിവായി ഉദ്ധരിക്കുന്നത് എമ്പാടും നമുക്ക് കാണാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പറയപ്പെട്ട ഒരു ഹദീസാണ്, ഇമാം ഹാക്കിം ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഹദീസുള്ളത്. അഥവാ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സന്ദർഭത്തിൽ ഇബ്ലീസിൻ്റെ പ്രേരണയാൽ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചുകൊണ്ട് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും തൻ്റെ ഇണയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ അവർ അങ്കലാപ്പിലായി നിന്ന സന്ദർഭത്തിലാണ് അവർ മുകളിലേക്ക് കണ്ണ് ഉയർത്തി നോക്കിയത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അറശിൽ എഴുതി വച്ചിരിക്കുന്നു, ലാഇലാഹില്ലല്ലാ മുഹമ്മദ് റസൂറുല്ലാ, ലാഇലാഹില്ലല്ലാ മുഹമ്മദ് റസൂറുല്ലാ എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മനസ്സിലായി എന്നാണ്. അള്ളാഹുവിൻ്റെ കൂടെ പേര് പറയപ്പെടാൻ അർഹനായ ഒരു വ്യക്തി എൻ്റെ സന്താന പരമ്പരയിൽ വരാനുണ്ട്, അതുകൊണ്ട് അയാൾ ആ സന്താനത്തിൻ്റെ ഹക്കുകൊണ്ടും ജാഹുകൊണ്ടും അള്ളാഹുവിനോട് ഞാൻ ശരണം ചോദിക്കുന്നു എന്ന് പറയുകയും അള്ളാഹു സുബ്ഹാനഹു തആല ആദനബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പുറത്തു കൊടുക്കുകയും ചെയ്തു എന്നാണ് ഹദീസുള്ളത്. ഈ ഹദീസ് ഉദ്ധരിച്ച ഇമാം ഹാക്കിം തന്നെ ആ ഹദീസിൻ്റെ സനദിൽ ചില ദുർബലതകളുണ്ടായേക്കാം, സഹീഹുൽ ഇസ്നാദ് എന്ന് മാത്രം പറഞ്ഞ് ഇത് സഹീഹായ ഹദീസാണ് എന്ന് പറയാതെ അതിൻ്റെ ദുർബലതയിലേക്ക് സൂചനകൾ നൽകി ചില പദപ്രയോഗങ്ങൾ അതിന് തൊട്ടു താഴെ നടത്തിയിട്ടുണ്ട്. അതേസമയം ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുസ്തദറക്, ഹദീസിൻ്റെ വിദ്യാർത്ഥികൾക്ക് ഇമാം ഹാക്കിമിൻ്റെ മുസ്തദറക്കുകളെ സംബന്ധിച്ച് വ്യക്തമായി അറിയാം. ഒരുപാട് മൗളൂആയ ഹദീസുകളെ സംബന്ധിച്ച് സ്വഹീഹെന്നും അതേസമയം സ്വഹീഹായ ചില ഹദീസുകളെ സംബന്ധിച്ച് ദുർബലമെന്നുമൊക്കെ അതിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഗ്രന്ഥരചന നടത്തിയതിന് ശേഷം ഒരു പുനഃപരിശോധന നടത്തുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്ത് എവിടെ ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ മുസ്തദറക് എന്ന് പറയുന്ന ഗ്രന്ഥം അച്ചടിക്കപ്പെടുന്നുണ്ടോ, ആ ഗ്രന്ഥത്തിൻ്റെ കൂടെ ഇമാം ദഹബിയുടെ താലീഖ് കൂടി അഥവാ അടിക്കുറിപ്പോടുകൂടിയല്ലാതെ ഇമാം ഹാക്കിമിൻ്റെ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെടുന്നില്ല ലോകത്തെവിടെയും. കാരണം ഇമാം ഹാക്കിമിൻ്റെ ഹദീസുകൾക്ക് അടിക്കുറിപ്പ് നൽകി അതിനെ തൻഖീഹ് നടത്തിയ ശുദ്ധീകരിച്ചത് ഇമാം ദഹബിയാണ്. ആ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് അഥവാ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം കൊണ്ട് തവസ്സുലാക്കി എന്ന് പറയുന്ന ഈ ഹദീസിനെ കുറിച്ച് അൽ മൗളൂ, ഇത് പ്രവാചകൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസാണ് എന്നാണ് അടിക്കുറിപ്പ് നൽകിയിട്ടുള്ളത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇങ്ങനെ പണ്ഡിതന്മാർ മൗളൂ ആണെന്നും പ്രവാചകൻ്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ട ഹദീസുകളാണെന്നും പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ച കൃത്യമായ വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ്റെ ഹദീസുകളുടെയും വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലായ ഇത്തരം ഹദീസുകളെക്കുറിച്ച്, അതാണ് പലപ്പോഴും സമൂഹത്തിൽ ബിദഅത്തുകൾക്കും ശിർക്കുകൾക്കും തെളിവായിക്കൊണ്ട് ഉദ്ധരിക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ എന്താണ് ആദി നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ചെയ്തത് എന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈ, അള്ളാഹുവിൽ നിന്ന് ചില കലിമത്തുകൾ ആദി നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വീകരിച്ചു. ആ കലിമത്തുകൾ ഉണ്ടായിരുന്നു വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, റബ്ബന ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ഇതാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ആദൻ നബി സ്വീകരിച്ച കലിമത്തുകൾ. ഈ കലിമത്തുകൾ അദ്ദേഹം ഉരുവിട്ടപ്പോൾ ഫതാബ അലൈഹി, നാം അദ്ദേഹത്തിന് തോബ കൊടുത്തു എന്നാണ് ഖുർആൻ വിശദീകരിച്ചത്. അതിന് വിപരീതമായ ഒരു ആശയവും ഒരു കഥയുമാണ് യഥാർത്ഥത്തിൽ ഈ കള്ള ഹദീസിലൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ പ്രവാചകൻ്റെ പേരിൽ കളവ് പറയപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്തിയ ഹദീസുകളെ ഒരിക്കലും അത് തെളിവിനുദ്ധരിക്കാൻ പാടില്ല. തെളിവിനുദ്ധരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, പ്രത്യേകിച്ചും ഇസ്ലാമിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഏതായിരുന്നാലും പാടില്ല, മറ്റു കാര്യങ്ങളിലും പാടില്ല. കാരണം വിശ്വാസമാണല്ലോ ഒരു മനുഷ്യൻ്റെ സ്വർഗവും നരകവും തീരുമാനിക്കുകയും അവൻ്റെ പരലോകത്തെയും ഇഹലോകത്തെയും ജീവിത വിജയം തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന അവൻ്റെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ചും പാടില്ല. പക്ഷേ ഈ വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിൽ ചില പോരായ്മകൾ കാണപ്പെടുന്നുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. എങ്ങനെയാണ് ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിയുണ്ടാക്കി അത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത്? രണ്ട് രീതിയാണ് പ്രധാനമായും അതിനുണ്ടാവുക. അഥവാ ഒരു മൗളൂആയ ഹദീസ് ജന്മം കൊള്ളുന്നത് രണ്ട് രീതിയിലാണ്. ഇമ്മാ അൻ യുൻശിഅൽ വല്ലാ അൽ കലാം മിൻ ഇൻദിഹി സുമ്മ യദഉ ലഹു ഇസ്നാദൻ വയർവി. ഈ വല്ലാഉകളായ അഥവാ ഹദീസ് നിർമ്മിക്കുന്ന ഈ നിർമ്മാതാക്കൾ, ഹദീസിൻ്റെ പേരിൽ കളവ് പറയുന്ന ഈ കള്ളവാദികൾ, ഒരു വാചകം അവരുടെ വക്കൽ നിന്നുണ്ടാക്കും, അഥവാ അവർക്ക് ഏറ്റവും ഭംഗിയായി തോന്നിയൊരു വാചകം അവർ സ്വന്തമായി കെട്ടിയുണ്ടാക്കും. സുമ്മ യലാഴുലഹു ഇസ്നാദൻ, പിന്നീട് ആ വാക്കിന് ഒരു സനദ് അവർ നിർമ്മിക്കുകയാണ്. സ്വന്തമായി അവരുടെ വക്കൽ നിന്ന് ചില വാക്കുകൾ ഉണ്ടാക്കുകയും എന്നിട്ട് അതിന് നല്ല മുഞ്ചുള്ള, നല്ല മുന്തിയ ഒരു സനദ് അവർ നിർമ്മിക്കുകയും ഉയർവീഹി, എന്നിട്ടത് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുന്നത് പോലെ അവർ അത് റിവായത്ത് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമതായി, വഇമായി യഅഖുദ കലാമല്ലി ബഅദുൽ ഹുക്കമ, നല്ല നല്ല തത്വജ്ഞാനത്തിൻ്റെ ചില വാക്കുകളുണ്ടാകും, സമൂഹത്തിൽ അറിയപ്പെട്ടതോ അല്ലെങ്കിൽ തത്വജ്ഞാനികളുടെ ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്നതോ സമൂഹത്തിൽ പ്രചുരപ്രചാരം നേടിയതോ ആയ ചില വാക്കുകൾ. ആ വാക്കുകൾ അവർ പിടിക്കുകയും അവരെടുക്കുകയും എന്നിട്ട് വയലഅലുഹു ഇസ്നാദൻ, അതിന് ചില സനദുകൾ അവർ കൽപ്പിച്ചു നൽകുകയും ചെയ്യും. അപ്പോൾ സ്വന്തമായി വാക്കുകൾ ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കടമെടുക്കുകയോ ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അവരത് കെട്ടിപ്പറയുന്നു. ഇങ്ങനെ കെട്ടിപ്പറയുന്ന ഹദീസുകൾ, അത് ഒരിക്കലും പ്രവാചകൻ്റെ ഹദീസുകളാകാൻ വഴിയില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമായി കൊണ്ട് ഒരു നിലക്കും അതിൻ്റെ വാക്കിലോ അതിൻ്റെ ശോഭയിലോ അതിൻ്റെ പ്രകാശത്തിലോ അതിൻ്റെ ഹിദായത്തിലോ അതിൻ്റെ വാചകഘടനയിലോ അതിൻ്റെ ഭംഗിയിലോ സാഹിത്യത്തിലോ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളുമായി കൊണ്ട് കിടപിടിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കുകയില്ല. ഇനി ഇത്തരത്തിൽ പ്രവാചകൻ്റെ പേരിൽ പറയപ്പെട്ട കള്ള ഹദീസുകൾ ഒരു ഗ്രന്ഥത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ദർശിച്ചാൽ അതെങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പറയപ്പെട്ട കളവാണ് എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? പല കാര്യങ്ങൾ പണ്ഡിതന്മാർ അതിന് കണ്ടെത്തിയിട്ടുണ്ട്. അഥവാ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾക്കിടയിൽ നിന്ന് പ്രവാചകൻ്റേതല്ലാത്ത ഹദീസുകൾ നമ്മൾ വേർതിരിച്ചെടുക്കുകയാണ്. അങ്ങനെ വേർതിരിച്ചെടുക്കുമ്പോൾ അതെങ്ങനെയാണ് പ്രവാചകൻ്റെതല്ല എന്ന് നമുക്ക് മനസ്സിലായത് എന്ന് സ്വാഭാവികമായിക്കൊണ്ടും സംശയമുണ്ടാകാം. ഒന്നാമത്തെ രീതി, അഥവാ പ്രവാചകൻ്റെ ഹദീസല്ല ഇത്, ഇത് ഇന്ന ആൾ കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാമത്തെ രീതി, ആ ഹദീസ് കെട്ടിയുണ്ടാക്കിയ വ്യക്തി തന്നെ സമ്മതിക്കുക, ഇത് ഞാൻ കെട്ടിയുണ്ടാക്കിയ ഹദീസാണ്, ഇത് പ്രവാചകൻ്റെ പേരിൽ ഞാൻ പറഞ്ഞ ഹദീസാണ് എന്ന് ഇഖ്റാറുൽ വാദിഉ ബിൽ വലഇ. ആ ഹദീസ് ദുർബലം, പ്രവാചകൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയ ഹദീസാണെന്ന് ഉണ്ടാക്കിയ വ്യക്തി തന്നെ സ്വയം അംഗീകരിക്കുന്ന അവസ്ഥ. അങ്ങനെയും ചില ആളുകൾ ചരിത്രത്തിലുണ്ട്. അബു ഹിസ്മ നൂഹ് ബിൻ അബി മറിയം എന്ന് പറയുന്ന വ്യക്തി, അയാൾ പ്രവാചകൻ്റെ പേരിൽ ഹദീസുകൾ കെട്ടിയുണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, കദ്ദാബായിരുന്നു അയാൾ. അയാൾ അവസാനം അംഗീകരിച്ചു, ഞാൻ വിശുദ്ധ ഖുർആനിലെ ഓരോരോ സൂറത്തുകൾക്കും, സൂറത്തുൽ ഫാത്തിഹക്കിന്ന ശ്രേഷ്ഠതയുണ്ട്, സൂറത്തുൽ ബഖറക്കിന്ന ശ്രേഷ്ഠതയുണ്ട്. അങ്ങനെ വിശുദ്ധ ഖുർആനിലെ ഏതാണ്ട് എല്ലാ സൂറത്തുകൾക്കുമുള്ള ഫലായിലുകൾ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിക്കൊണ്ട് ഞാൻ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഈ മനുഷ്യൻ അംഗീകരിച്ചു. അപ്പോൾ ഈ മനുഷ്യനിലൂടെ വന്ന ഹദീസുകൾ സൂറത്തിൻ്റെ, വിശുദ്ധ ഖുർആനിൻ്റെ അധ്യായങ്ങളുടെ ഫലിനെക്കുറിച്ചാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഹദീസ് പ്രവാചകൻ പറഞ്ഞതല്ല, ഇത് നൂഹ് ബിൻ അബി മറിയം കെട്ടിയുണ്ടാക്കിയതാണ് എന്ന്. ഇങ്ങനെ ചില ഹദീസുകൾ പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു രീതി, ഇയാൾ അത് വ്യക്തമായി അംഗീകരിക്കുന്നില്ലെങ്കിലും ഇയാളുടെ സംസാരത്തിലൂടെ നമുക്കതിൻ്റെ സൂചന ലഭിക്കും. അഥവാ പ്രവാചകൻ പറഞ്ഞു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത ചില സൂചനകൾ ഇയാളുടെ സംസാരത്തിലൂടെ ചിലപ്പോൾ നമുക്ക് ലഭിച്ചേക്കാം. കാരണം ഇയാൾ കളവ് പറയുന്ന വ്യക്തിയാണ് എന്ന് പ്രസിദ്ധമായി കഴിഞ്ഞാൽ ചിലപ്പോൾ കാൻ യുഹദ്ദിസ് അൻ ഷെയ്ഖിൻ, ഒരു ഷെയ്ഖിൽ നിന്ന് അയാൾ ഈ ഹദീസ് ഉദ്ധരിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ഹദീസ് ഉദ്ധരിക്കും. അപ്പോൾ ഫയുസ് അലു അൻ മൗലിദിഹി അപ്പോൾ ആ ഷെയ്ഖിനെ സംബന്ധിച്ച് അയാളുടെ മൗലിദ് എന്നാണ്, അതായുടെ ജന്മദിനം, ഇയാൾ ജനിച്ചതും ആ ഷെയ്ഖ് ജനിച്ചതുമായ വർഷം എത്ര വ്യത്യാസമുണ്ട് എന്ന് ചോദിക്കപ്പെടും. ഫയദുഖുറു താരീഖൻ, അപ്പോൾ അയാൾ ഒരു ചരിത്രം, അയാളുടെ അഥവാ തൻ്റെ ഷെയ്ഖിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ് അയാൾ ജനിച്ചത് എന്ന് ഇയാൾ പറയുമ്പോൾ, തക്കൂനു വഫാത്തു ദാലിക ഷെയ്ഖ് ഖബല മൗലിദിഹി, ചിലപ്പോൾ ആ ഷെയ്ഖ് താൻ ഹദീസ് ഉദ്ധരിച്ചു എന്ന് പറയുന്ന പണ്ഡിതൻ, ഇയാളുടെ ഉസ്താദായിക്കൊണ്ട് സനദിലുള്ള വ്യക്തി, അയാളുടെ മരണശേഷമായിരിക്കാം ചിലപ്പോൾ ഇയാളുടെ ജന്മമുണ്ടായിട്ടുണ്ടാവുക. ഇയാൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഷെയ്ഖ് മരിച്ചിട്ടുണ്ടാകും. അപ്പോൾ പിന്നെ ആ ഷെയ്ഖിൽ നിന്നൊരിക്കലും ഇയാൾക്ക് ഹദീസ് ഉദ്ധരിക്കാൻ പറ്റില്ല, ഇയാൾ കളവ് പറയുന്ന വ്യക്തിയുമാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇത് ഇയാളുടെ സ്വന്തം വക ഹദീസാണ്, അതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസ് പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമായും ഉറപ്പിക്കാം. മൂന്നാമതായി, റാവിയിലുള്ള ചില കരീനത്തുകളുണ്ട്, ചില അടയാളങ്ങൾ, ചില സൂചനകൾ. ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയിൽ തന്നെ ചില സൂചനകൾ നമുക്ക് കാണാം. ഏതുപോലെ, അയ്യക്കൂൻ റാവി റാഫിളിയൻ വൽ ഹദീസ് ഫീ ഫളാഇലി അഹ്ലിൽ ബൈത്ത്, ഹദീസ് ഉദ്ധരിക്കുന്ന റാവി റാഫിളിയാണ്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനോട് കഠിന വിരോധം പുലർത്തുകയും പ്രവാചകൻ്റെ പേരിൽ കളവ് പറയുകയും അത് അനുവദനീയമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന സ്വഹാബത്തിൽ ബഹുഭൂരിഭാഗം ആളുകളെയും കാഫിറുകളാണ് എന്ന് മുദ്രകുത്തി അവരെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്ന റാഫിദിയ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത്. ആ ഹദീസാകട്ടെ അഹ്ലു ബൈത്തിൻ്റെ ഫലായിൽപ്പെട്ടതാണ് താനും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറഞ്ഞ് ഉണ്ടാക്കപ്പെട്ട ഹദീസാണ് എന്ന് നമുക്ക് ചില സൂചനകൾ ലഭിക്കും. അപ്രകാരം തന്നെ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിലും ചില കരീനകളുണ്ട്. ഏതുപോലെ, ആ പ്രവാചകൻ്റെ വാക്കുകൾക്കൊരു പ്രകാശമുണ്ട്, ഒരു നൂറുണ്ട്, അതിൻ്റെ സാഹിത്യ ഭംഗി അതുല്യമാണ്, അതിൻ്റെ വാചക ഘടനകൾ ലളിതവും ഗ്രാഹ്യവുമാണ്. എന്നാൽ പലപ്പോഴും കള്ള ഹദീസുകൾ, റസൂലുള്ളാഹിൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകൾ, അതിൻ്റെ വാചക ഘടനയിൽ ഒരു വ്യത്യാസം കണ്ടേക്കാം. അതുപോലെ തന്നെ അർത്ഥ ആശയ തലങ്ങളിൽ ഒരു കെട്ടിക്കുടുക്ക് അനുഭവപ്പെട്ടേക്കാം. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് വ്യക്തമായും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിരിക്കാം. അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞ ആശയങ്ങൾക്കും ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ആശയങ്ങൾക്കും നേർവിപരീതമായിരിക്കാം ഇത്തരം കള്ള ഹദീസുകൾ പറഞ്ഞ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ പണ്ഡിതന്മാർ പ്രവാചകൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകൾ മൗളൂആയി പരിഗണിക്കപ്പെടുന്നത് അതിലേതെങ്കിലും ഒരു റാവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുന്ന വ്യക്തിയായി ഉണ്ടാകണം. അതല്ലാതെ നമുക്കൊരു കാര്യം വിശുദ്ധ ഖുർആനെതിരായി തോന്നുന്നു, നമ്മുടെ ബുദ്ധിക്കെതിരായി തോന്നുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അത് റസൂലുള്ളാഹിൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസാണ് എന്ന് നമ്മൾ ഹുക്കും പറയാൻ പാടില്ല. പണ്ഡിതന്മാർ അങ്ങനെ വിശദീകരിച്ചിട്ടുമില്ല. പ്രവാചകൻ്റെ പേരിൽ കളവ് പറയുന്ന വ്യക്തികൾ ഉണ്ടാക്കുന്ന ഹദീസുകളുടെ അടയാളം വിശദീകരിക്കുമ്പോഴാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അത് ഖുർആൻ അറിയാത്തവരായിരിക്കാം അവർ, അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഖുർആനെതിരാകാം. അല്ലെങ്കിൽ ചരിത്ര അറിയപ്പെട്ട ചരിത്ര വസ്തുതകൾക്കെതിരാകാം. ഇതൊക്കെ ഇത്തരം മൗളുആയ ഹദീസുകൾ കണ്ടെത്തിയേക്കാം നമ്മൾ. ചുരുക്കത്തിൽ, മൗളുആയ ഹദീസുകൾ ഒരിക്കലും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളല്ല. അത് ഹദീസ് എന്ന് പോലും പറയപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള രീതിയിലാണ് അതിൻ്റെ സ്ഥാനം പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാ ബാക്കിയുള്ള ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനിനെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഉൾക്കൊണ്ട് മനസ്സിലാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരു ലോകത്തും വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, നാം ഇതുവരെ കേട്ടത് അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിച്ച അൽ ഉസൂൽ.
2: ഇനി സ്നേഹത്തിലൂടെ കടന്നു പോകാം അല്ലേ?
1: അതെ,
2: സ്നേഹക്കൂട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ സ്നേഹക്കൂടിൽ
1: താജുദ്ദീൻ സലാഹി നമ്മോടൊപ്പം സ്നേഹക്കൂടിൽ ചേരുകയാണ്. മക്കളുടെ ബാല്യം, പതിയിരിക്കുന്ന ചതിയിടങ്ങൾ എന്ന വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. കേട്ടുവരാം.
3: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാലിഹി വസാബി അജ്മഈൻ, അമ്മാബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ ചില വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചില വിഷയങ്ങൾ പറഞ്ഞിരുന്നു. ഒരു 8-ാം ക്ലാസ് മുതൽക്കൊക്കെയുള്ള കുട്ടികളെ വ്യാപകമായി ബാധിക്കുന്ന, അതിനു മുമ്പും ഉണ്ടാകാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങൾ, ദൈവ നിഷേധ പ്രവണതകൾ, അതേപോലെ തന്നെ ഫെമിനിസ്റ്റ് ആശയങ്ങൾ, വഴിതെറ്റിയ ലൈംഗിക ചിന്തകൾ, ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, ഓൺലൈൻ ഗെയിം അഡിക്ഷൻ, ഇതൊക്കെ വർദ്ധിച്ച തോതിൽ, നമ്മൾ വിചാരിച്ചതിലേറെ ഭീതിതമായ തോതിൽ ബാധിച്ചിട്ടുണ്ട്. അത് പ്രശ്ന കലുഷിതമാണ് എന്നത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ചില പരിഹാര നിർദ്ദേശങ്ങളാണ് ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ പരിഹാര നിർദ്ദേശങ്ങളൊന്നും നമുക്കറിയാത്തതൊന്നുമല്ല. പലപ്പോഴും ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇതിൻ്റെ ഒന്നും പരിഹാരങ്ങൾ എന്താണെന്നുള്ളത് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് എന്തു ചെയ്യണില്ല, നോക്കുന്നില്ല. കോവിഡാണ് എന്ന് വിചാരിച്ചിട്ട് മാസ്കും കെട്ടി നടക്കുന്നുണ്ടല്ലോ. കോവിഡ് വന്നിട്ടല്ലോ മാസ്ക് കെട്ടണത്. സാനിറ്റൈസർ ഇടണുണ്ടല്ലോ. കുടുംബയാത്രകൾ മുഴുവൻ ഒഴിവാക്കി, ബസ്സിൽ കയറിയിട്ട് മാസങ്ങളായി. ഇതൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ. നമ്മുടെ കുട്ടി വ്യത്യസ്തമായ ലൈംഗിക അരാജകത്വങ്ങൾക്ക് വിധേയനാകാൻ, അടിമപ്പെടാൻ സാധ്യതയുണ്ട്. പ്രണയിച്ച് കല്യാണം കഴിച്ച കുട്ടികളുടെ ലിസ്റ്റിലേക്ക് എൻ്റെ മോള് ഇടാൻ വരാൻ സാധ്യതയുണ്ട്. നിസ്കാരമൊക്കെ നിർത്തി ഒരു ദൈവനിഷേധിയായി മാറാനുള്ള എല്ലാ അന്തരീക്ഷവും, ഏറ്റവും കൂടുതൽ വിശ്വാസിയാകാനുള്ള അന്തരീക്ഷത്തെക്കാളും അവിശ്വാസിയോ അന്ധവിശ്വാസിയോ ആകാനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ ക്യാമ്പസിലുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടും നമ്മൾ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷനെക്കുറിച്ച് തീരെ ആലോചിക്കണില്ലല്ലോ. പ്രൊട്ടക്ഷനുകളൊക്കെ, അതിൻ്റെ ഒരു പ്രതിരോധങ്ങളൊക്കെ എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം റബ്ബിനോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന തന്നെയാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്ക് നല്ല മാർക്ക് കിട്ടാൻ, അവരുടെ രോഗം മാറാൻ, അവർക്ക് അപകടം വരാതിരിക്കാൻ. പക്ഷേ അള്ളാഹു റബ്ബി എന്ന ആശയത്തിൽ ശങ്ക വന്ന് നിസ്കാരമൊക്കെ ഒഴിവാക്കി ഇങ്ങനെ ജീവിക്കണ ഒരു യുക്തിവാദിയോ നിരീശ്വരവാദിയോ ഒക്കെ എൻ്റെ കുട്ടി ആകുന്നില്ല എന്നുറപ്പു വരുത്താനുള്ള എന്ത് പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്നത്? തവഫന മുസ്ലിമീൻ വലഹിഖ്ന ബിസ്വാലിഹീൻ, ഞങ്ങൾ നീ വിശ്വാസികളായി മരിപ്പിക്കണേ എന്ന് അമ്പിയാക്കൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അമ്പിയാക്കളായിട്ട് പോലും. എൻ്റെ കുട്ടികളെ, എൻ്റെ കുട്ടിയെ നീ റബ്ബേ, എൻ്റെ മക്കളെ, അജ്നബിനിയോ ബനിയ അന അബുദൽ അസ്നാം, എന്നെയും എൻ്റെ സന്തതി പരമ്പരകളെയും നീ വിഗ്രഹാരാധനയിൽ നിന്ന് കാക്കണേയെന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം. ഒരു പ്രവാചകനായിട്ട് പോലും വിഗ്രഹങ്ങളെ എടുത്തു മാറ്റി തന്ത്രപരമായ പ്രബോധന വഴി തെളിയിച്ച ഒരു പ്രവാചകനായിട്ട് പോലും അദ്ദേഹം സ്വന്തം സന്തതി പരമ്പരയുടെ കാര്യത്തിൽ, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ, വിഗ്രഹാരാധനയുടെ കാര്യത്തിൽ പേടിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ വിഭിന്നങ്ങളായ ആഘോഷങ്ങളും ദൈവ നിഷേധത്തിലും അവിശ്വാസത്തിലും അന്ധവിശ്വാസത്തിലും അധിഷ്ഠിതമായ ആചാരങ്ങളുടെയും ഒക്കെ ഇടയിലൂടെ കടന്നുപോകുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ? സലാസു ദഅവാത്തു മുസ്തജാബാത്തു ല ശക്ക ഫീഹിന്ന, മൂന്ന് പ്രാർത്ഥനകൾ അതിന് അനിവാര്യമായും ഉത്തരമുണ്ട് എന്നാണ്. ഒന്ന്, ദഅവത്തുൽ മത്ലൂം. രണ്ട് വദഅബത്തുൽ വാലിദ് ലിവലദിഹി, മൂന്ന് വദഅബത്തുൽ മുസാഫിർ, മൂന്ന് പ്രാർത്ഥനകളും. ഇതിൽ രണ്ട് വിഷയങ്ങൾ നമുക്കിവിടെ അത്ര പ്രസക്തമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒന്ന് ദഅവത്തുൽ മദ്ലൂം, ശ്രദ്ധിക്കണം. നമ്മൾ ചിലപ്പോൾ കുറച്ച് ശബ്ദം കൂടുതലുള്ള ആളും കുറച്ച് സ്വാധീനം കൂടുതലുള്ള ആളും കുറച്ച് അധികാരം കൂടുതലുള്ള ആളൊക്കെ ആയിരിക്കും, മനസ്സിലായില്ലേ? നമ്മുടെ വീട്ടിൽ നമ്മുടെ അനിയൻ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി, അവൾ പുറത്തുനിന്ന് വന്ന ആളാണ്. നമ്മൾക്കായിരിക്കും ഉമ്മാൻ്റെ അടുത്ത് കുറച്ച് പവറൊക്കെ. അപ്പം അതൊക്കെ വെച്ചിട്ട് അവരെ ദ്രോഹിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക, മദ്ലൂമീങ്ങളാണ് അവർ. അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ പെങ്ങൾ, അവർ ഒരു അവിവാഹിതയോ ഒരു വിധവയോ ആയിരിക്കും. ആ അവിവാഹിതയായ വിധവയായ സ്ത്രീയെ നമ്മൾ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും മൂളലുകൊണ്ടും ആംഗ്യം കൊണ്ടും ഒക്കെ നമുക്ക് ദ്രോഹിക്കാൻ പറ്റും, അല്ലേ? ഒക്കെ ദ്രോഹിക്കാൻ പറ്റും. അവൾ കഴുകിയ കക്കൂസ് ഒന്നും കൂടി അങ്ങ് കഴുകിയാൽ മതി, എന്നിട്ട് കക്കൂസ് വൃത്തിയില്ലാത്തതിനെ കുറിച്ച് നല്ലൊരു ഡയലോഗ് പറയും കൂടിയും വേണ്ട. അപ്പം തന്നെ മനസ്സു വേദനിച്ചു, ദ്രോഹിക്കുമ്പോൾ നല്ലോണം ആലോചിക്കുക, ദഅവത്തുൽ മദ്ലൂം, പീഡിതൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, പീഡിതൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അത് അവൻ ഫാസിഖാണെങ്കിൽ പോലും ഉത്തരമുണ്ടെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ച്. എന്താ, അവൻ ഫാസിഖാണെങ്കിൽ പോലും, തമ്മാടിയായി നടക്കുന്ന ഒരാളാണെങ്കിൽ പോലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്നാണ്. അൽ മുസ്ലിമു മൻ സലീം അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് മറ്റുള്ളവർ അവൻ്റെ വാക്കിൽ നിന്നും അവൻ്റെ പ്രവൃത്തിയിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു മേഖല നമ്മൾ അനിവാര്യമായും ശ്രദ്ധിച്ച് ശക്തമായി മുന്നോട്ട് പോകണം. ആ വിഷയം ഇന്നത്തെ ഒരു വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ ദഅവത്തുൽ വാലിദ്, പിതാവിൻ്റെ പ്രാർത്ഥനയാണ് അല്ലെ, മാതാവിൻ്റെ പ്രാർത്ഥനയാണ്. ആർക്കു വേണ്ടി? മക്കൾക്ക് വേണ്ടി. ഇത് പ്രത്യേകം സ്വീകരിക്കപ്പെടും. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദഅവത്തുൽ വാലിദ് അല വലദിഹി, വാപ്പിയുമ്മി മക്കൾക്കെതിരിൽ നടത്തുന്ന പ്രാർത്ഥനയും പെട്ടെന്ന് സ്വീകരിക്കപ്പെടുന്നതാണ്. നമ്മൾ പഠിച്ചവനെ മക്കളെ നശിപ്പിക്കണേന്നൊന്നും വല്ലാതെ പറയേണ്ട അവസ്ഥയൊന്നും ഒരുപക്ഷെ ഉണ്ടാകില്ല. പക്ഷേ നീ ഒന്ന് നന്നാകൂലടാന്ന് പറഞ്ഞാൽ മതി. ഷെയ്ഖ് സുദൈസ് ഹഫിളഹുല്ല, പരിശുദ്ധ ഹറമിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ്, അല്ലെങ്കിൽ അവിടുത്തെ നേതൃത്വം അദ്ദേഹത്തിനാണ്, ലോകം മൊത്തം അറിയപ്പെട്ട വലിയൊരു മനുഷ്യനാണ്. ഷെയ്ഖിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഉള്ളൊരു വാചകം ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉമ്മ അതിഥികൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി, ആ ഭക്ഷണം വിളമ്പി വെച്ചപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ, മുട്ടുകുത്തുന്ന പ്രായത്തിൽ, വീടിൻ്റെ ഉള്ള് മണലാണ്, മണല് വാരിയിട്ട് നേരെ ഈ ഭക്ഷണത്തിൽ കൊണ്ടുപോയിട്ടു എന്നാണ്. അവിടെ ആ ഉമ്മ പറഞ്ഞ വാചകം, അള്ളാഹുവേ എൻ്റെ മോനെ നീ ഹറമിലെ ഇമാമാക്കണേ എന്നാണ്. കുസൃതിയാണ് ഇവനെ, ഇവനെങ്ങനെ കുസൃതിയാക്കല്ലേ, അവനെ നീ ഹറമിലെ ഇമാമാക്കണേ എന്നാണ്. ആ പ്രാർത്ഥന പടച്ചറബ് സ്വീകരിച്ചു എന്നാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നിസ്കാരത്തിൻ്റെ ശേഷം എന്ന് പറയുന്നത് പ്രാർത്ഥന സ്വീകരിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പോൾ അവിടെ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ഇരുന്ന് കറുകുപ്പായത്തിലിരുന്ന് മുസല്ലയിലിരുന്ന് പള്ളിയിലിരുന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അവരുടെ ഓരോ കാര്യങ്ങളും വേർതിരിച്ചെടുത്ത് പ്രാർത്ഥിക്കണം. അവരുടെ പഠനകാര്യം മാത്രമല്ല, അവരുടെ സ്വകാര്യ ജീവിതം മാത്രമല്ല, അവരുടെ വൈവാഹിക ജീവിതം മാത്രമല്ല, അവരുടെ ആരോഗ്യം മാത്രമല്ല, എല്ലാം നമുക്ക് പറയാൻ പറ്റണം. കാരണം നമ്മുടെ വാക്കിന് കൂടുതൽ സ്വാധീനമുണ്ട്, കൂടുതൽ ശക്തിയുണ്ട്. പലപ്പോഴും പലരെന്താ ചെയ്യുക, പ്രാർത്ഥിക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും ഏൽപ്പിക്കും. ഉസ്താദുമാരെയും പണ്ഡിതന്മാരെയും ശേഖന്മാരെയും ത്വരീഖത്തിൻ്റെ ആൾക്കാരെയൊക്കെ തേടിപ്പോകും. പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് മറ്റുള്ളവരോട് പറയാം, അതിൽ സംശയമൊന്നുമില്ല, അല്ലേ? അള്ളാഹു കൂടുതൽ ഉത്തരം നൽകും, ജീവിതത്തിൽ കൂടുതൽ ചിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്ന ഒരാളോട് പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമികമായി ഇസ്ലാം പഠിപ്പിച്ച ഒരു സംഗതി തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയില്ലാതെ വന്നപ്പോൾ അങ്ങനെ പ്രത്യേകം ഇമാമ് നിർത്തി പ്രാർത്ഥിപ്പിച്ച സംഭവങ്ങളൊക്കെ നമുക്കറിയാം, അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ നമ്മൾ നടത്തേണ്ട ഒരു റോളുണ്ട്, ആ റോള് നമ്മൾ എന്ത് ചെയ്യണം? ഭംഗിയായി നിർവഹിക്കണം. പടച്ചോനാണ് പറഞ്ഞത് വൈദാസ അല കഴിബാദി അന്നി ഫ ഇന്നി ഖരീബ് ഉജീബു ദഅവത ദഹീദ ദഅൻ ഫലിസ്തജീബൂലി ഫലിയുമിനുബി ലഅല്ലഹും യർശദൂൻ. എൻ്റെ അടിമകൾ അങ്ങയോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ അങ്ങ് പറയണം നബിയെ, ഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്. ഞാൻ എത്രത്തോളം സമീപസ്ഥനാണ്? വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. വിശുദ്ധ ഖുർആൻ സൂറത്തു ഖാഫ് 50-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ വചനമാണ് ഞാൻ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് സൂറത്തു ബഖറയിലെ 186-ാമത്തെ വചനമാണ്. എന്താ? വലഖദ് ഖലഖനൽ ഇൻസാൻ, നിശ്ചയം മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ്. കണ്ടാൽ അറക്കുന്ന ഒരു വസ്തുവിൽ നിന്ന് മൈക്രോസ്കോപ്പുകൾക്ക് പോലും വീക്ഷിക്കാൻ കഴിയാത്തത്ര സൂക്ഷ്മമായ ഒരു കണത്തിൽ നിന്ന്, മാതാപിതാവിൻ്റെ ശരീരത്തിൽ നിന്ന് സ്രവിച്ച ഒന്ന് മാതാവിൻ്റെ അണ്ഡവുമായി കോടികളിൽ ഒന്ന് ഓടിയെത്തി, അത് രൂപാന്തരം പ്രാപിച്ച് അങ്ങനെ അത്ഭുതകരമായ പ്രക്രിയ വഴി ഗർഭാശയത്തിലെ 3 ഇരുട്ടറകളിൽ നിന്ന് അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുകയാണ്. ആ അങ്ങനെ സൃഷ്ടിച്ച റബ്ബിന് എന്ത് ചെയ്യാൻ പറ്റും? അവൻ്റെ മനസ്സിൻ്റെ സംഘർഷങ്ങളെ മനസ്സിലാക്കാൻ കഴിയും എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അതുകൊണ്ട് വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവൻ്റെ കണ്ടനാടിയോളം ഞാൻ അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹു കണ്ടനാടിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടെന്നല്ല, ബിഇൽമിഹി വഖുദ്റത്തിഹി, അള്ളാഹുവിൻ്റെ അറിവുകൊണ്ടും കഴിവുകൊണ്ടും അവനെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന് കാണാത്തതൊന്നുമില്ല. വഇന്ദഹു മഫാതിഹുൽ ഗൈബി ലാ യഅലമുഹ ഇല്ലാ ഹുവ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. എന്തൊരു ആശ്വാസമാണ് ഇതൊക്കെ മനസ്സിന്. ഈ ആശയം അങ്ങോട്ട് മനസ്സിലേക്ക് കയറിയാൽ പിന്നെ വല്ലവരടുത്തേക്കും പോകും നമ്മൾ. മഷിട്ട് നോക്കാനും ചോദിക്കാനും പറയാനും നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമോ? നിങ്ങൾ നോക്ക്, എന്താ ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത്? അള്ളാഹുവിൻ്റെ അടുത്ത് എല്ലാ രഹസ്യങ്ങളുടെയും ഖജനാവുണ്ട്, താക്കോലുണ്ട്. ലാ യഅലമുഹ ഇല്ലാ ഹുവ, അള്ളാഹു അല്ലാതെ മറ്റാരും അതറിയുകയില്ല. അവൻ എന്തൊക്കെ അറിയുന്നു? വയലമു മാ ഫിൽ ബർരി, കരയിലുള്ളതൊക്കെ അറിയുന്നു. മാ ഫിൽ ബർരി വൽ ബഹർ, കടലിലുള്ളത് അറിയുന്നു. അപ്പോൾ എല്ലാം അള്ളാഹു അറിയുന്നു, കരയിലും കടലിലും ഒക്കെ ഉള്ളത് അറിയുന്നു. കരയിലെ കോടിക്കണക്കിന് ജീവജാലങ്ങളിൽ നിന്ന് ജീവനില്ലാത്ത ജീവനുള്ള സൂക്ഷ്മമായ സൂക്ഷ്മമല്ലാത്ത കാണുന്ന കാണാത്ത പക്ഷിമൃഗാദികൾ മനുഷ്യർ ചെടികൾ മരങ്ങൾ ഇതിൽ നിന്ന് മൊത്തം വൃക്ഷങ്ങളെടുത്താൽ കോടിക്കണക്കിന് വൃക്ഷങ്ങളിൽ നിന്ന്, കേവലം ഒരു വൃക്ഷത്തെ എടുത്താൽ മാവിനെടുത്താൽ ആയിരക്കണക്കിന് മാവുകളിൽ നിന്ന്, കേവലം ഒരു മാവിൽ നിന്ന് വീഴുന്ന ഒരു ഇല, വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, ആ ഇല പോലും വീഴുന്നില്ല അള്ളാഹു അറിയാതെ എന്നാണ്. അപ്പം അങ്ങനെ അറിയണ ഒരു റബ്ബ് അവൻ സമീപസ്ഥനായി ഉണ്ടായിരിക്കുക, 500 കിലോമീറ്റർ അപ്പുറത്തേക്ക് പിന്നെ എന്തിനാ പോണു? മക്കൾ പഴിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് വേറുള്ളടത്തേക്ക് എന്തിനാ നമ്മൾ പോണു? ആവശ്യമല്ല. നിങ്ങളെന്ത് ചെയ്യുക? വദുആഉൽ വാലിദിലി വലദിഹി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അത് പടച്ചോൻ സ്വീകരിക്കും അല്ലേ. അറേബ്യൻ ലോകത്ത് നിന്ന് പറഞ്ഞു കേട്ടൊരു സംഭവമുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. അപ്പോൾ യാത്ര ചെയ്ത് പോകുമ്പോൾ ഈ ആക്സിഡൻ്റായി വണ്ടി. ഇദ്ദേഹം കോമ സ്റ്റേജിലേക്ക് പോയി. മരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് എന്താ? ശ്വാസം മാത്രമാണ്. രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ഞെട്ടി ഉണർന്ന് ഭർത്താവിൻ്റെ മൂക്കത്ത് വിരൽ വെച്ച്, ഇല്ല അൽഹംദുലില്ലാ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുടുംബിനികൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. ഭർത്താവുമായിട്ട് കലാപത്തിൽ ഏർപ്പെടുന്നവരും പിണങ്ങി ജീവിക്കുന്നവരും ഒക്കെ തനിക്ക് കിട്ടിയ മഹാനുഗ്രഹത്തെ ഈഗോകളുടെ പേരിൽ നഷ്ടപ്പെടുത്തുന്നവരൊക്കെ, കലഹിച്ച് ജീവിക്കുന്നവരൊക്കെ ഓർത്തോളിയും. എന്താ, മരണം കാത്തി കിടക്കുന്ന പ്രിയതമന് വേണ്ടി മൂക്കത്ത് വിരൽ വെച്ച് ആ നിമിഷം എപ്പോഴാണെന്നറിയാൻ കാത്തിരിക്കുന്ന, ശരീരത്തിലേക്ക് ട്യൂബ് വഴി വെള്ളമോ ഭക്ഷണമോ ഒക്കെ അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ജീവിക്കുന്ന ആ ഭർത്താവിൻ്റെ തണുത്തുറഞ്ഞ ശരീരത്തിൻ്റെ ചാരെ കിടന്ന് സ്വന്തം സ്വപ്നങ്ങളെയും ജീവിതങ്ങളെയും ഒക്കെ അങ്ങനെ അതേ എനിക്കുള്ളൂ എന്ന് വിചാരിച്ച് അതിൽ തൃപ്തിപ്പെടുന്ന എത്ര ആളുകളുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പം അങ്ങനെയുള്ളൊരു ഒരു ഭാര്യ, അവർ ഭർത്താവ് കോമ സ്റ്റേജിലാവുമ്പോൾ അവർ ഗർഭിണിയാണ്, കുട്ടി ജനിച്ചു, വർഷങ്ങൾ പിന്നിട്ടു. വാപ്പ അതിനെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ഉണ്ടായതാന്നൊക്കെ പറഞ്ഞു കൊടുക്കും, ഇതായിരുന്നു സംഭവം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ കുട്ടി എന്ത് ചെയ്തു? വാപ്പാക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 10-16 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഈ കുട്ടി രാത്രി ഇങ്ങനെ വാപ്പാക്ക് വേണ്ടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എണീറ്റിരുന്നു എന്നാണ് അല്ലേ. ഇതൊരു ചരിത്രമോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ എവിടെയോ ഞാൻ വായിച്ചു പോയൊരു ഭാഗമാണ്. പക്ഷേ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കും എന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതുകൊണ്ട് മക്കൾ വഴികേടിലാവുകയും വഴിതെറ്റുകയൊക്കെ ചെയ്യുമ്പോൾ വേഗത്തിൽ നമ്മൾ അവരെ അങ്ങോട്ട് ആക്ഷേപിച്ച് ആക്കി വിടല്ല വേണ്ടത്. എത്ര വലിയ വഴികേടിലാണെങ്കിലും ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കണ്ണു നിറഞ്ഞ ഹൃദയം തുടിക്കുന്ന പ്രാർത്ഥനകൾ കൊണ്ട് അവരെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഒന്നാമത് എനിക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ ഇത്തരം ആശങ്കകൾ പരിഹരിക്കാൻ ഉള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ഒന്നാമത്തത് ആത്മാർത്ഥമായ ദുആ തന്നെയാണ്. പഠിച്ചവനോട് കെഞ്ചിക്കേണ അപേക്ഷിച്ച് നമ്മൾ കാര്യങ്ങൾ പറയുക എന്നത് തന്നെയാണ്. ആ പ്രാർത്ഥനയ്ക്കുള്ള യോഗ്യതകൾ നേടുക. ഹറാമായ സമ്പാദ്യം ഉണ്ടെങ്കിൽ പഠിച്ചവൻ പ്രാർത്ഥന സ്വീകരിക്കൂല. ഹറാമായ സമ്പാദ്യമുള്ള ഒരാളുടെയും മത്തഅമഹു ഹറാം വമസ്കനഹു ഹറാം വമൽബസഹു ഹറാം വഖുദിയഫിൽ ഹറാം, എന്താ അവൻ ഹറാമിലങ്ങോട്ട് ഊട്ടപ്പെട്ടിരിക്കുന്നു, കഴിക്കുന്നതും കുടിക്കുന്നതും ധരിക്കുന്നതും ഒക്കെ ഹറാമു തന്നെ. അതുകൊണ്ട് എത്ര വലിയ ലാഭമുള്ള പരിപാടിയാണെങ്കിലും ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് നമ്മളവിടെ മക്കൾ നന്നാകുന്നതിലൊരു അടിസ്ഥാന കാര്യമാണ്. അതോടൊപ്പം നമുക്ക് മൊത്തം വിഷയത്തിലും അത് ആവശ്യമാണ്. ഇനി രണ്ടാമത്തൊരു മേഖല, മക്കളെ വളർത്തേണ്ട രൂപവും സമീപനവും നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ളതിനൊക്കെ പലതിനും പലജാതി കോഴ്സുണ്ട്. ആട് വളർത്തൽ, കോഴി വളർത്തൽ, ഇല്ലേ, ഒക്കെ ക്ലാസ്സും കോഴ്സുമാണ്. ഭക്ഷണം ഉണ്ടാക്കാൻ നേരെ യൂട്യൂബ് തിരയാണ്, അല്ലേ, യൂട്യൂബ് തിരഞ്ഞിട്ട് ആ ക്ലാസ് കേട്ടിട്ടാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഡയറക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഇൻഷാല്ലാ ബീസ് റേഡിയോ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടൊരു കോഴ്സ് ആരംഭിക്കാനിരിക്കുകയാണ്. ലൈഫ് പോലെ 500 പോലെയൊക്കെ പാരൻസ് എങ്ങനെയൊക്കെ കുട്ടികളെ വളർത്തണം എന്നുള്ളതാണ്. ചെറിയ കുട്ടി മുതൽക്ക് മുതിർന്ന കുട്ടി വരെയുള്ളവരെ വളർത്തുന്നതിൻ്റെ രൂപവും രീതിയൊക്കെ കൊണ്ടുവരണം നമ്മൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ ദുആ ഉണ്ടാകണമെന്ന് ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. അതൊക്കെ ഏറ്റവും വൃത്തിയിൽ വേഗത്തിൽ നമുക്ക് നടപ്പിലാക്കാനുള്ള തോഫീഖ് അല്ലാഹു തരട്ടെ. അപ്പോൾ നമ്മൾ പലപ്പോഴും കൃഷി ഇറക്കുമ്പോൾ ആ കൃഷി അതിന് വിളടുന്നിടത്തൊക്കെ ഒരു രൂപവും രീതിയൊക്കെ നമുക്കുണ്ട് അല്ലേ. അതൊരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തണം എന്നതിലും നമുക്ക് എന്ത് വേണം, കൃത്യമായ ഒരു രീതിയും ഒരു രൂപമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ചെറിയ കുട്ടിയാകുമ്പോൾ എങ്ങനെ അവനെ നിസ്കാരത്തിലേക്ക് എത്തിക്കേണ്ടത് എങ്ങനെ? ഇപ്പോൾ 7 വയസ്സാകുന്ന അന്ന് അവന് ഉപ്പ വരുമ്പോൾ നല്ലൊരു മുസല്ല ഗിഫ്റ്റായി കൊടുത്തു എന്ന് വിചാരിക്കുക. അതൊരു ബോധ്യപ്പെടുത്തലാണ്. ഒരു ചെറിയ ടോർച്ച് മാർക്കറ്റിൽ നിന്ന് കിട്ടണ 30 രൂപയ്ക്ക് 40 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ടോർച്ച് വാങ്ങിയിട്ട് നാളെ മുതൽ നമ്മൾ സുബഹിന് പള്ളിയിലേക്ക് പോകും. പള്ളിക്ക് പോകുമ്പോൾ മോനാണ് ടോർച്ച് അടിക്കേണ്ടത്. അതിനാണ് ഈ ടോർച്ച് അല്ലേ. അപ്പോൾ ഇത് ഖുർആനിലും ഹദീസിന്നും ഇങ്ങനെ അത് കിട്ടൂല. അത് നമ്മുടെ ഒരു കുടുംബത്തിൻ്റെയും ചുറ്റുപാടിൻ്റെയൊക്കെ സാഹചര്യം അനുസരിച്ച് നമ്മളൊരു മൊഡ്യൂൾ ഉണ്ടാക്കണം. കുട്ടിക്കൊരു തിന്മ കുട്ടിയിലുണ്ട്, തെറി വിളിക്കണ ഒരു സ്വഭാവം കുട്ടിയിലുണ്ട്. എങ്ങനെ? 4 അലർച്ച അല്ലേ, 3 തെറി തിരിച്ച് എടാ പോടാ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ കുട്ടികളെ വളർത്താറുള്ളത്. അത്തരമൊരു അന്തരീക്ഷം ഇല്ലാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മക്കളെ വളർത്തുന്നതിൻ്റെ ഒരു രീതി രൂപമൊക്കെ വ്യക്തമായിട്ട് ചർച്ച ചെയ്യുക. നമ്മൾ തമ്മിലുള്ള വ്യക്തമായ ധാരണ ഉണ്ടാകുക. ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് രാത്രി ചെല്ലുമ്പോൾ ഭർത്താവ് ചോദിക്കുക, ഭാര്യ അത് ബ്രീഫ് ചെയ്ത് കൊടുക്കുക. കുട്ടിൻ്റെ കുഴപ്പങ്ങളല്ല ആദ്യം തന്നെ പറയേണ്ടത്. ഇന്നത്തെ ദിവസം ഓൻ ചെയ്തത് എന്താ നിങ്ങൾക്കറിയോ? ഓനെന്ന് അയലോകത്തുള്ള മൈമൂനത്താത്താൻ്റെ വീട്ടിൽ പോയി അവിടെ TVയും കണ്ടിരിക്കായിരുന്നു അല്ലേ. വേൾഡ് കപ്പ് നടക്കുമ്പോൾ, ഫുട്ബോൾ നടക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഇതായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുക കുട്ടിക്ക്. എല്ലാവരും വേൾഡ് കപ്പ് കാണുന്നു, അവൻ വേൾഡ് കപ്പ് കാണുന്നില്ല. അവന് സ്വാഭാവികമായിട്ടും സ്കൂളിൽ ചെല്ലുമ്പോൾ അവൻ്റെ കൂട്ടുകാരൊക്കെ മെസ്സി അടിച്ച കോളും അതിൻ്റെ വർണ്ണനകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ ഒന്നുമില്ലാതെ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ എന്നാൽ അതൊരു ഭയങ്കര ഒരു ക്രൈസിസായി വരുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഹൈലൈറ്റ്സ് എടുത്തിട്ട് അന്നത്തെ കളിയുടെ ഏറ്റവും പ്രധാന ഭാഗങ്ങൾ എടുത്തിട്ട് കുട്ടിക്ക് ഒന്നും കാണിച്ചു കൊടുക്കുന്നു. ഒരു 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു മത്സരത്തെ വളരെ ചെറിയ ഒരു രീതിയിലേക്ക് മാറ്റിയത് ജസ്റ്റ് അവന് ഒന്ന് കാണിച്ചു കൊടുക്കുന്നു. അതിൽ പൊതുവെ ആഡുകളും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അല്ലേ. ഇങ്ങനെ എങ്ങനെ നമുക്കത് പരിഹരിക്കാൻ കഴിയും നോക്കുക എന്നുള്ളതാണ് അവിടെ നടക്കേണ്ടത്. അത് കേസ് എടുത്തിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മളത് പരിഹരിച്ചു പോകുന്ന ഒരു രൂപവും രീതിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ മക്കളെ ആ രീതിയിൽ ഉപകരിക്കാൻ പറ്റുക. അതുകൊണ്ട് മക്കളെ വളർത്തുന്ന പാരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഹാരിസ് മൗലവിൻ്റെ അല്ലെങ്കിൽ ജൗഹർ മുനവറിൻ്റെ അതല്ലെങ്കിൽ നമ്മുടെ നിരവധി ആളുകളുടെ പ്രഭാഷണങ്ങളൊക്കെ ഏറെ ഓൺലൈനിൽ നമുക്ക് കിട്ടാനുണ്ട്. മനസ്സിലായില്ലേ? കുറച്ചുകൂടി ഒരു ദീനി തലത്തിലും പശ്ചാത്തലത്തിലും നിൽക്കുന്ന ആളുകളെ കേൾക്കലായിരിക്കും പൊതുവെ നല്ലത്. ഇല്ലെങ്കിൽ അവർ മ്യൂസിക്കും അല്ലാത്തതൊക്കെ നമ്മുടെ അടുത്ത് കൊടുക്കാൻ വേണ്ടി പറയും. അവർ പറഞ്ഞതൊരു ഭയങ്കര പോയിൻ്റായിട്ട് നമ്മളെടുക്കും, അത് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകും ചെയ്യും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, ധാർമ്മിക ബോധനം എന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്താ? കുട്ടിയെ അവൻ്റെ മനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്നിടത്ത്, അവൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നിടത്ത് പ്യുവറായ വ്യക്തമായ ഒരു ഇസ്ലാമിക കാഴ്ചപ്പാട് ചെറിയ പ്രായം മുതൽ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മളിങ്ങനെ കുട്ടിയെ നിയന്ത്രിച്ചും നോക്കിയും അടിച്ചും പിടിച്ചും എത്ര കാലം മുന്നോട്ട് പോകും? അതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. ഫിലിം കാണാതെ എത്ര കാലം നോക്കും, അതല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ ഉപയോഗിക്കുന്ന അവസ്ഥ ഇല്ലാതെ എത്ര കാലം നോക്കും, എത്ര കാലം അവൻ്റെ വാതിൽ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കും, എത്ര കാലം അവൻ്റെ പുസ്തകസഞ്ചി തപ്പും? അപ്പോൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പാസ്വേഡ് സെറ്റ് ചെയ്യണം, അള്ളാഹ് എന്നുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്യുക എങ്ങനെ? അത് ക്രമപ്രദമായി അവന് കിട്ടുന്ന ധാർമ്മിക ബോധനമാണ്, മതപരമായ അറിവ് അവന് കൊടുക്കുക എന്നുള്ളതാണ്, ഒരു ദീനി കൾച്ചറിൽ അവനെ വളർത്തുക എന്നുള്ളതാണ്. ചെറിയ പ്രായം മുതൽക്ക്, വളരെ ചെറിയ പ്രായം മുതൽക്ക് അത് ശ്രദ്ധിക്കണം. കുട്ടിയെ നമ്മൾ കിടത്തി ഉറക്കുമ്പോൾ സന്തോഷത്തോടെ മാത്രമേ കിടത്താവൂ, ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ച് ചീത്ത പറഞ്ഞ് ഇവിടെ വന്ന് കിടക്കുക എനിക്ക് നല്ലത്, ഇല്ലെങ്കിൽ അന്ന ഞാൻ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പല വീട്ടിലും കുട്ടികൾ ഉറങ്ങാൻ കിടക്കുന്നത്. തെറി കേട്ട് ഉറങ്ങുന്നു, തെറി കേട്ട് ഉണരുന്നു. എണീക്കാണ് എനിക്ക് നല്ലത്, എവിടുന്ന പറയുക, അടുക്കളയിൽ നിന്ന് അപ്പം ഇങ്ങനെ മറിച്ചിടേണ്ടിടക്ക പറയാം, കുറച്ച് ഉറക്കനെ പറയേണ്ടി വരും. കുട്ടി ആദ്യം തന്നെ കേൾക്കുന്ന ശബ്ദം പലപ്പോഴും ഇതായിരിക്കും. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. എണീക്കാൻ മടിക്കുന്ന ഒരു കുട്ടീനെ അടുത്ത് ചേർന്നിരുന്ന് പിന്നെ ഒന്ന് എന്താ പറയുക, ഒന്ന് നല്ലോണം ഒന്ന് സ്നേഹപൂർവ്വം ഒന്ന് പൊക്കിയെടുത്ത് ഒരിത്തിരി വെള്ളമാക്കിയിട്ട് മുഖത്തിങ്ങനെ ആക്കി കൊടുത്ത് അപ്പം കൈ തട്ടി എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ദേഷ്യം വരരുത്, മോൻ്റെ കുട്ടി ഉണരാൻ വേണ്ടിയല്ലേ ഉമ്മ ചെയ്യുന്നത്, മോന് നല്ല ഉറക്കമുള്ള കുട്ടിയാണ് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് റെഡിയാക്കിയെടുത്ത് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നടക്കേണ്ടത്. കുട്ടിക്കൊരു 10 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ അവനൊരു അലാം ക്ലോക്കൊക്കെ വാങ്ങി കൊടുക്കണം അല്ലേ, മോനൊറ്റൊക്കെ എണീക്കണം. എന്നിട്ട് അവന് ഒറ്റക്കെ എണീറ്റാൽ പിന്നെ അത് അവൻ കേൾക്കെ ഒരുപാട് ആളോട് നമ്മൾ പറയണം, ഫോണിലൊക്കെ വിളിച്ച് ഇന്ന് മോന് രാവിലെ ഒറ്റക്ക് അലാം ക്ലോക്ക് വെച്ച് എണീറ്റു മാഷാല്ലാ അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞ് അതൊരു സംഭവമാക്കണം. ആ അലാം ക്ലോക്ക് വെച്ചിട്ട് എണീറ്റുണ്ടല്ലോ, ഒരു മനോരമ പത്രമാണെങ്കിൽ ആ മനോരമ പത്രത്തിൽ അത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഫുൾ പേജ് ന്യൂസ് കൊടുക്കണം നിലവാരത്തിലേക്ക് അതിനോട് കൊണ്ടുവരണം. അപ്പോൾ അവൻ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഉണ്ടാകേണ്ടത്, ഇതാണ് ഉമ്മാക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് അവന് മനസ്സിലാകും. ഇതേപോലെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിക്റുകളൊക്കെ ചൊല്ലി കിടത്തുക ചെറിയ പ്രായം മുതൽ, ഉണരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമ അമാതനി വ ഇലൈഹി നുഷൂർ എന്നത് അവന് അവൾക്ക് ചൊല്ലാൻ പറ്റൂല, പക്ഷെ അതിങ്ങനെ ചൊല്ലി ചൊല്ലി എഴുന്നേൽപ്പിക്കുക. അങ്ങനെ അങ്ങനെ നമ്മൾ കുട്ടികളെ കൊണ്ടുവരാൻ, നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണ ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണ കഥ, ഒരു കോത്താമ്പി ഉണ്ടായിരുന്നു, കോത്താമ്പിൻ്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര കണ്ണായിരുന്നു അല്ലേ, എന്നിട്ട് ആ കോത്താമ്പി ഇങ്ങനെ പോകുമ്പോൾ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ കുട്ടി ഇങ്ങനെ കണ്ണൊക്കെ കൂർപ്പിച്ച് കാതൊക്കെ കൂർപ്പിച്ച്, ഇതേ സംഭവം നമുക്ക് എന്ത് ചെയ്യുക, ഇസ്ലാമികമായ എത്രയോ കഥകളുണ്ട്, ചരിത്രങ്ങളുണ്ട്. യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ കഥ ഉണ്ട്, മുസ അലൈഹി ഇസ്ലാമിൻ്റെ കഥ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം നിരവധി കഥകൾ ഖുറാനിലെ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ ജമീൽ ആപ്പ് എടുത്താൽ അതിൻ്റെ ഡോക്യുമെൻസിൽ നിങ്ങൾ തപ്പിയാൽ നിങ്ങൾക്ക് ചില ചരിത്രങ്ങളും കഥകളൊക്കെ കിട്ടും. ഉള്ളതുണ്ട്, അത് നമുക്ക് പറയാൻ പറ്റും. ചില സമയത്തൊക്കെ നമ്മൾ പറയേണ്ടത് എന്തായിരിക്കും, ഇല്ലാത്തതായിരിക്കും, കഥ തന്നെയായിരിക്കും. പക്ഷേ ആ കഥ എന്താകരുത്, ഈ കുട്ടീൻ്റെ പ്രായം മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയണം. ഇല്ലാത്തതൊക്കെ കൂടെ പറഞ്ഞ് പിന്നെ പോകുന്നൊരു ഒരു പറഞ്ഞ് പറയുമ്പോഴും അതിനൊരു മാന്യത വേണമെന്നാണ് ഞാൻ പറയണത്, മനസ്സിലായില്ലേ? നമുക്ക് അങ്ങനത്തെ ഒരു രീതി വരണം. യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ കഥയ്ക്ക് എത്ര ഉഷാറായിട്ട് പറയാം, യൂസുഫ് അലൈഹി ഇസ്ലാം, യൂസുഫ് എന്ന് പറഞ്ഞ കുട്ടി ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നു, അപ്പോൾ സ്വപ്നം കാണുന്നു, സ്വപ്നം കണ്ടത് വാപ്പാനോട് പോയി പറയുന്നു, അങ്ങനെ സ്വകാര്യമായിട്ട് അല്ലേ, സ്വകാര്യമായിട്ട് പോയിട്ട് പറയുന്നു. ആ കുട്ടിക്കത് അങ്ങനെയുണ്ട്, നമ്മൾ അഭിനയിച്ച് അവതരിപ്പിച്ച് കൊടുക്കണം. ഒപ്പ ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം എന്നറിയോ? ഇപ്പം ഞാൻ ഇന്നലെ 11 നക്ഷത്രങ്ങളും ഒരു സൂര്യനും എനിക്ക് സുജൂതി ചെയ്യുന്നത് ഞാൻ സ്വപ്നം കണ്ടു. എന്തല്ലേ സ്വപ്നം മോനു, എന്തല്ലേ സ്വപ്നം? അതിൻ്റെ ഇടയിൽ ഭക്ഷണം ഇങ്ങനെ പോകുന്നുണ്ട്, നേരെ മറിച്ച് നമ്മളൊരു ബട്ടൺ ഇട്ടാൽ കാർട്ടൂൺ അങ്ങനെ വരും, കാർട്ടൂൺ അങ്ങനെ കണ്ട് കുട്ടി തിന്നും, അവിടെ പോസ് ചെയ്യേണ്ടടുത്ത് പോസ് ചെയ്ത് പറയേണ്ടടുത്ത് പറഞ്ഞ് അങ്ങനെ ഒരു ക്ലൈമാക്സിലാക്കി അതിനെ കൊണ്ട് നമ്മൾ നിർത്തുന്നു അല്ലേ. എന്താ ക്ലൈമാക്സ്? വാപ്പാൻ്റെ അടുത്ത് പോയി, അല്ല കുട്ടിനെ കൊല്ലാൻ തീരുമാനിക്കുന്നിടത്ത്, നിങ്ങളവനെ വല്ല പൊട്ടക്കേറ്റിലും കൊണ്ടേടി എന്ന് പറയുന്നിടത്ത് കൊണ്ടേറ്റ് നമ്മൾ കഥ നിർത്തുന്നു. കുട്ടി ഓടി വരും അടുത്ത ദിവസം നമ്മളടുത്തേക്ക്. അപ്പം നമുക്കൊരു വായനയും പഠനമൊക്കെ ആയി, നമുക്ക് എന്ത് ചെയ്തു, കുട്ടിക്കൊരു മെസ്സേജ് കൊടുക്കാനായി ഒക്കെ പറ്റും. ഇനി എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം അവൻ്റെ അടുത്തു നിന്ന് തിരുത്തേണ്ടതുണ്ടെങ്കിൽ അതും നമുക്കൊരു സ്റ്റോറി വഴിയൊക്കെ മെല്ലെ കൊടുക്കാൻ പറ്റും അല്ലേ. അവൻ്റെ അടുത്തൊരു തെറ്റായ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ തെറ്റായ കാര്യം തിരുത്തണതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ചില പോയിന്റ്സൊക്കെ വെച്ച് അവതരിപ്പിക്കാൻ പറ്റും. പക്ഷെ നമ്മളൊക്കെ ഒരു പ്രശ്നം എന്താ അറിയോ, പണിയെടുക്കാൻ മടിയാണ്, അധ്വാനിക്കാൻ മടിയാണ് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ. വീട് അടിക്കുക, തുടക്കുക, ടോയ്ലറ്റ് വൃത്തിയാക്കുക, എല്ലാ പണിക്കും ഒക്കെയാണ്. പക്ഷേ തലച്ചോറുകൊണ്ടുള്ള പണിയുണ്ട്, അതാകെ എടുക്കുക നമ്മൾ പാചകത്തിൻ്റെ സമയത്ത് മാത്രമാണ് അല്ലേ, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ മാത്രമേ രക്ഷിതാക്കൾ എടുക്കുക ആണുങ്ങളാണെങ്കിൽ. അപ്പോൾ നമ്മുടെ കുട്ടിക്കുള്ള ഇഷ്യൂസ് എന്താണ്, ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി, ആ ലിസ്റ്റ് ചർച്ച ചെയ്ത് അതിൽ എന്തൊക്കെ പറയണമെന്ന് ഭർത്താവിനോട് ഡിസ്കസ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഗൈഡൻസ് തരാവുന്ന ആൾക്കാരോടൊക്കെ ഒന്ന് ചോദിച്ച് നമ്മൾ തന്നെ ഒരു കൗൺസിലർമാരാകുന്ന അന്തരീക്ഷം ഉണ്ടായി വരിക എന്നുള്ളത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ്. അത് നമ്മൾ ഇതിൽ കാണണം. ധാർമ്മിക ബോധം കൃത്യമായി കുട്ടികൾക്ക് കിട്ടിയാൽ നമ്മൾക്ക് അവരെ എങ്ങോട്ടും വിടാം, ഒരു പ്രശ്നമല്ല. നമുക്കവരെ എവിടേക്കും വിടാം. സാധാരണ നമ്മളൊക്കെ നമ്മുടെ സംസാരങ്ങളിലൊക്കെ ഓർക്കാറുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഒരു ജില്ലയിൽ മുമ്പ് പ്രാദേശികമായി നടത്തിയിരുന്ന ഒരു സംവിധാനമാണ് CRE. ഈ കൊറോണ കാലത്ത് അതിന് ഓൺലൈൻ വെർഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയാൽ, നിങ്ങൾ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്തെടുത്ത പ്ലേ സ്റ്റോറാണ് അല്ലെങ്കിൽ ഐ സ്റ്റോറാണ്, അതിൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് എഡിഫൈസ് എന്നൊരു ആപ്പ് കാണാം. ഒരു എഡിഫൈസ് എന്നുള്ള ആപ്പ്, അതിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പച്ച കളറിലുള്ള ഒരു മിനാരം പോലത്തെ ഒരു ലോഗോ അതിനുണ്ട്. അതൊന്ന് ഡൗൺലോഡ് ചെയ്താൽ അതിൽ കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഏത് ക്ലാസ്? 7-ാം ക്ലാസ്സിന് ശേഷമുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് വരുന്നുണ്ട്. ആ ക്ലാസ് നേരത്തെ പ്രാദേശിക തലത്തിൽ നടത്തിയ ഒരു കുട്ടി പ്രണയത്തിൽ കുടുങ്ങി കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആ കുട്ടിയോട് അതിൻ്റെ പാരൻസിനോട് കൗൺസിലർ പറഞ്ഞത് നിങ്ങൾ ഒരു ദീനി അന്തരീക്ഷത്തിലോടുത്ത് കൊണ്ടേക്കുക എന്നാണ്. അപ്പോൾ ദീനി അന്തരീക്ഷമുള്ള ഈ CRE ക്ലാസ്സിൽ കൊണ്ടുവന്നു. CRE ക്ലാസ്സിൽ നിന്ന് ആ കുട്ടിക്ക് ഒരുപാട് ഉപകാരങ്ങൾ കിട്ടി. അങ്ങനെ കുട്ടികളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുമ്പോൾ ആ കുട്ടി എഴുതിയ ഒരു ലെറ്റർ കയ്യിൽ വന്നത് ഞാൻ ഓർക്കുകയാണ്. ഒക്കെ എഴുതിയിട്ട് ആ കുട്ടി എഴുതി, മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് എന്നെ കൈപ്പിടിച്ച CRE എൻ്റെ അഭിനന്ദനങ്ങൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ ആത്മഹത്യക്ക് തീരുമാനിച്ചിരുന്ന എന്നെ ജീവിക്കാനുള്ള പ്രതീക്ഷകൾ നൽകി പുതിയ വഴി നടത്തിയത് CRE ആണെന്ന്. എന്ന് പറഞ്ഞാൽ ധാർമ്മിക ബോധം, മതപരമായ വിജ്ഞാനം, അത് കുട്ടികളെ നല്ല രീതിയിൽ വഴി നടത്തുന്നു തന്നെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തമിഴ്നാട് സ്റ്റേറ്റിലെ ഒരു NIT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ടെക്നോളജി രംഗത്ത് സെക്കൻഡ് സ്ട്രീം സ്ഥാപനങ്ങളാണ്. അവിടെ നമ്മുടെ ചില സുഹൃത്തുക്കൾ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവരെ ക്ഷണിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ കുറച്ച് കുട്ടികൾ അവിടെ ഒരു കിച്ചൺ വളരെ നല്ല രീതിയിൽ ശരിയാക്കിയെടുത്ത് അവിടെ പള്ളിയായി ഉപയോഗിക്കുന്നത് കണ്ടു എന്നാണ്. നമ്മളെ വീട്ടിലെ മുസല്ലിട്ട് ഒന്ന് വിരിച്ച് കുട്ടിയൊന്ന് നിസ്കരിക്കണമെങ്കിൽ എത്ര വലിയ പണിയാണ്. എന്നാൽ അവിടെ ആരും ഇല്ലാത്തടത്ത്, നിർബന്ധിക്കാൻ ആരും ഇല്ലാത്തടത്ത് ഒരു പള്ളി ഉണ്ടാക്കുന്ന അന്തരീക്ഷം വരുന്നത് എങ്ങനെ? അതൊരു ബോധ്യത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പം ആ ബോധ്യമാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അവിടെ അവർ ഒരു കടലാസിൽ എഴുതി വെച്ചിരിക്കുകയാണ്, എന്ത് സുബഹിന് വിളിക്കേണ്ടവർ ഇവിടെ എഴുതി വെക്കുക, അവൻ പേരെഴുതുക. അപ്പം സുബഹിന് വിളിക്കണം തോന്നുന്ന ആളുകൾ അവിടെ പേരെഴുതും. സുബഹിൻ്റെ സമയമാകുമ്പോൾ ഫോണിൽ വിളിച്ച് എഴുന്നേൽപ്പിക്കും, പള്ളിയിലെത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. ഇങ്ങനത്തെ ഒരു കുട്ടിയായി നമ്മുടെ കുട്ടി മാറണമെങ്കിൽ ധാർമ്മികമായ ബോധങ്ങൾ കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പം പീസ് റേഡിയോ പോലെയുള്ള ദീനീ പഠന സംരംഭങ്ങൾ കേൾക്കാൻ അവസരം കൊടുക്കണം. പ്രൊഫ്കോൺ പോലെയുള്ള പ്രോഗ്രാമുകളുടെ, CRE പോലെയുള്ള പദ്ധതികളുടെ ഭാഗമായി നമ്മുടെ കുട്ടികൾ വരണം. അവർക്ക് കിട്ടേണ്ട വിജ്ഞാനങ്ങൾ കിട്ടണം, അവർക്ക് കിട്ടേണ്ട ഉത്ബോധനങ്ങൾ കിട്ടണം, പ്രായത്തിനൊത്ത നിർദ്ദേശങ്ങൾ കൈമാറിപ്പോകണം. നമ്മുടെ വീട്ടിൽ മതത്തിൻ്റെ ഒരു നനവും തണലും വേണം അല്ലേ. രാവിലെയായാൽ എല്ലാ റൂമിൽ നിന്നും ഖുർആനിൻ്റെ ശബ്ദമുയരണം. എല്ലാവരും ആണുങ്ങളൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവരാകണം, അല്ലെങ്കിൽ ഒന്നിച്ച് വീട്ടിൽ ജമാഅത്ത് നിർവഹിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം. ലൊഹറായാൽ ലൊഹർ, അങ്ങനെ വൈകി വൈകി അസറിലേക്ക് എത്തുന്ന സിറ്റുവേഷൻ, അന്തരീക്ഷം ഉണ്ടാകരുത്. പലപ്പോഴും വീടുകളിൽ വളരെ കുറ്റബോധത്തോടുകൂടെ മാത്രം നമുക്ക് കേൾക്കാനും പറയാനും പറ്റുന്നൊരു കാര്യമാണ്. ലൊഹറിൻ്റെ കാര്യമൊക്കെ പലപ്പോഴും വൈകിപ്പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 8-ാം ക്ലാസ് മുതൽക്കൊക്കെയുള്ള മക്കൾക്ക് പൊതുവേ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. ഈ എപ്പിസോഡിൽ അതിൻ്റെ 2 പരിഹാര നിർദ്ദേശങ്ങൾ പറഞ്ഞു. 2-ാമത്തത് ഭാഗികമായി നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും ഇതിൽ ചേർക്കണമെന്ന് തോന്നുന്ന പോയിന്റുകളും നിങ്ങളുടെ അനുഭവങ്ങളും ഒക്കെ, നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയക്കുക. ഇൻഷാല്ലാ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ കണ്ടെത്താനും മനസ്സിലാക്കാനും ശ്രമിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളുടെ കാര്യത്തിൽ വിഷമിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും അല്ലാഹു പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അമീൻ അമീൻ. റഹ്മത്തുക്കയാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂടായിരുന്നു. ഇന്നത്തെ സ്നേഹക്കൂടിൽ മക്കളുടെ ബാല്യം, പതിയിരിക്കുന്ന ചതിയിടങ്ങൾ എന്ന വിഷയത്തിൽ താജുദ്ദീൻ സുലാഹിയാണ് നമ്മോടൊപ്പം ചേർന്നത്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വൈബ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ വൈബ്സിൽ മുസ്തഫ അൻസാരിയുടെ കൂടെ ഞാൻ

0: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്, നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ ഹൃദയങ്ങൾക്ക് സമാധാനവും ജീവിതത്തിന് മാർഗദർശനവും നൽകുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ വചനം. ഖുർആൻ പാരായണത്തിലെ ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ട്. ആ ദിവ്യവചനങ്ങൾ മനഃപ്പാഠമാക്കി ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്ന മഹത്തായ ലക്ഷ്യവുമായി പീസ് റേഡിയോ ഒരുക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. സൂറ ഇബ്രാഹിമിലെ 8-9 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ആദിൽ അബ്ദുൽ ഫത്താഹ് നമ്മളോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം സൂറത്തു ഇബ്രാഹിം ആണ് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരെപ്പിസോഡിൽ 7-ാമത്തെ ആയത്ത് വരെ നാം പൂർത്തിയാക്കി തുടർന്നുള്ള ഭാഗം നാം ഇന്ന് പഠിക്കുന്നതായിരിക്കും ഇൻഷാ അള്ളാ. ആദ്യം ഞാൻ പാരായണം ചെയ്യാം.

0: അൽഹംദുലില്ല, നാം ഇന്ന് മനഃപ്പാഠമാക്കിയത് 8-ാമത്തെ ആയത്തും അതുപോലെ തന്നെ 9-ാമത്തെ ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗവുമാണ്. ഇൻഷാഅല്ലാ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ജസാകുമുല്ലാഹു ഖൈർ വആഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ഇബ്രാഹിമിലെ 8-9 വചനങ്ങളാണ് ഇന്ന് നാം ഹൃദ്യസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ആദിൽ അബ്ദുൽ ഫത്താഹ്.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: എൻ സി ഇ ആർ ടി ഇനി കൽപ്പിത സർവകലാശാല. സർവകലാശാലകളുടെ അക്കാദമിക് അധികാരങ്ങളായി കൽപ്പിത സർവകലാശാല പദവി ലഭിക്കുന്നതോടെ എൻ സി ഇ ആർ ടി, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ്, കൂടുതൽ കരുത്താർജിക്കും. വിദ്യാഭ്യാസ ഗവേഷണം, പുതിയ ആശയങ്ങളുടെ വികസനം, ദേശീയവും രാജ്യാന്തരവുമായ ഏജൻസികളുമായുള്ള സഹകരണം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുള്ള സാങ്കേതിക സഹായം തുടങ്ങിയവയിലും ഇനി കൗൺസിലിന് ഏർപ്പെടാം. എൻ സി ഇ ആർ ടിക്ക് കൽപ്പിത സർവകലാശാല പദവി അനുവദിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ഡോക്ടർ സുകാന്ത മജുംദാറാണ് ലോക്സഭയിൽ പറഞ്ഞത്. 1956 യു ജി സി ആക്ടിന്റെ 3rd വകുപ്പനുസരിച്ചാണ് കൽപ്പിത സർവകലാശാലയാക്കുന്നതനുസരിച്ച് സാധാരണ സർവകലാശാലകൾക്കുള്ള ഒട്ടേറെ അക്കാദമിക അധികാരങ്ങൾ ഇതിന് ലഭിക്കും. പ്രോഗ്രാമുകളും കോഴ്സുകളും തുടങ്ങുക, കരിക്കുലവും സിലബസും തയ്യാറാക്കി അംഗീകരിക്കുക, മാനദണ്ഡങ്ങൾ നിർണയിച്ച് സ്വതന്ത്രമായി വിദ്യാർത്ഥി പ്രവേശനം നടത്തുക, ഫീസ് നിശ്ചയിക്കുക, പരീക്ഷകൾ നടത്തുക, ഓൺലൈൻ പ്രോഗ്രാമുകൾ നടത്തുക, തനത് യു ജി പി ജി പി എച്ച് ഡി ബിരുദങ്ങളും ഡിപ്ലോമയും നൽകുക എന്നിവയെല്ലാം ഇനി ചെയ്യാം. എന്നാൽ കോളേജുകളെ അഫിലിയേറ്റ് ചെയ്യാനാകില്ല.

0: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതു ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി നുറുങ്ങുകൾ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് ഇബിനു അലി എടത്തനാട്ടുകര ശബ്ദം നൽകുന്നു.
3: അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? രചന സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. രാത്രിയിൽ നിന്നുകൊണ്ടും സുജൂദിൽ വീണുകൊണ്ടും വിനയാന്യുതനായി അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കരിക്കുന്ന ഒരാൾ, അയാൾ പരലോകത്തെ ഭയപ്പെടുന്നു. അതിനെക്കുറിച്ച് അയാൾ ജാഗ്രതയിലാണ്. അത്യുദാരനായ നാഥന്റെ കാരുണ്യത്തെ അയാൾ പ്രതീക്ഷിക്കുകയുമാണ്. ഇങ്ങനെയുള്ള ഒരു അടിമയെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു ചോദിക്കുന്ന സുപ്രധാനമായ ഒരു ചോദ്യം ഖുർആനിൽ നമുക്കിങ്ങനെ വായിക്കാം. പറയുക, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ബുദ്ധിമാന്മാർ മാത്രമേ ആലോചിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. വിശുദ്ധ ഖുർആൻ അധ്യായം 39:9. വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണിത്. അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാവുകയില്ല എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതിനുശേഷം അള്ളാഹു പറയുന്നു, ബുദ്ധിമാന്മാർ മാത്രമേ ആലോചിച്ചു മനസ്സിലാക്കുകയുള്ളൂ. തന്റെ ബുദ്ധിശക്തിയെ ഉപയോഗിക്കുന്നവൻ മാത്രമാണ് ശരിയായ അറിവ് നേടി മുന്നോട്ട് പോകുന്നത്. മനുഷ്യബുദ്ധിയുടെ അടയാളം അറിവ് നേടുക എന്നതാണ്. അറിവ് നേടാൻ താൽപ്പര്യം കാണിക്കാത്തവൻ തന്റെ ബുദ്ധിശക്തിയെ ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താത്തവനാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ മനുഷ്യനോട് അവന്റെ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തുവാൻ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ എന്ന ചോദ്യം നമ്മുടെ മനസ്സുകളിലേക്ക് ആണ്ടിറങ്ങണം. അറിവുള്ളവൻ ഏറെ മഹത്വം ഉള്ളവനാണ്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ശരിയായ ധർമ്മം നിർവഹിക്കുന്നത് അറിവുള്ളവർ മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, നിങ്ങൾ പഠിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ടുള്ള ചോദ്യം അറിവിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്ന സന്ദേശം പോലും കേവലം നാവുകൊണ്ട് ഉച്ചരിക്കേണ്ടതല്ല, മറിച്ച് അർത്ഥം മനസ്സിലാക്കി പറയേണ്ടതാണ് എന്നാണ് ഖുർആൻ നൽകുന്ന പാഠം. വിശുദ്ധ ഖുർആൻ അധ്യായം 47:19. ഏത് കാര്യവും നാം പഠിച്ചു പറയുമ്പോഴാണ് അത് അർത്ഥവത്തായി തീരുന്നത്. ഏതൊരു കർമ്മവും അറിവിൻ്റെ പിൻബലത്തോടുകൂടി ചെയ്യുമ്പോഴാണ് അതിന് മൂല്യമുണ്ടാകുന്നതും. ഇമാം ബുഖാരി റഹ്മഹുമുള്ള അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഒരു അധ്യായത്തിന് നൽകിയ പേര് പോലും ശ്രദ്ധേയമാണ്. ഏതൊരു കാര്യവും പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുമ്പ് അറിവ് നേടുന്നതിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന അധ്യായം എന്നാണത്. ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ ആളുകളെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് ഖുർആൻ പറയുന്നത് അവരുടെ പരാജയത്തിന് കാരണം അവർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതിരുന്നു എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിവ് അന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു വഴിയിൽ ഇറങ്ങിപ്പുറപ്പെട്ടാൽ അവൻ്റെ ആ വഴിയെ അള്ളാഹു സ്വർഗത്തിലേക്ക് എളുപ്പമാക്കി കൊടുക്കും. സ്വർഗാവകാശിയാകുവാൻ ജീവിതത്തിൽ വിജയം നേടാൻ അറിവ് തേടുക തന്നെ വേണം. അത് താനെ കൈവരില്ല. സർവശക്തനായ അള്ളാഹു നൽകിയ കണ്ണും കാതും ബുദ്ധിശക്തിയും ഉപയോഗിച്ച് ശരിയായ അറിവ് നേടിയെടുക്കുക.
2: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് ഇബിനു അലി എടത്തനാട്ടുകരയാണ് ശബ്ദം നൽകിയത്.
4: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളികളുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000+ ശ്രോതാക്കൾ. 60+ സ്ഥിരം പ്രോഗ്രാമുകൾ. 50+ സ്ഥിരം അവതാരകർ. നൂറിൽ പരം പിന്നണി പ്രവർത്തകർ, ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ഐടി ജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: മുൻഗാമികളുടെ മാതൃകകൾ അറിയാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് സലഫി ദുറൂസ്. ഇന്നത്തെ സലഫി ദുറൂസിൽ നുബുവത്തിൻ്റെ തെളിവുകൾ നിരത്തിക്കൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ വിശദീകരിച്ചുകൊണ്ട് അബൂബക്കർ സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മൈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന നിലയ്ക്ക് അത് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നുമുള്ള കാര്യമാണ്, അതുകൊണ്ടത് ശുദ്ധമായ വിശ്വാസമായിരിക്കും. അപ്പോൾ ആ രൂപത്തിലാണ് സത്യവിശ്വാസികൾ അവരുടെ വിശ്വാസ കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ അനേക സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് വചനങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇനി വേറെ ചില വചനങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു സൂറത്തു ആലി ഇമ്രാനിൽ, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂർ റഹീം. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരുക, എന്നാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാണ്. അവൻ അങ്ങേയറ്റം റഹ്മത്തുള്ളവനാണ്, സ്നേഹം കാരുണ്യമുള്ളവനാണ്. ഇതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പോൾ റബ്ബിൻ്റെ ഇഷ്ടം ലഭിക്കാൻ, റബ്ബ് മനുഷ്യരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? റസൂൽ തിരുമേനിയെ അംഗീകരിക്കുക, നബി തിരുമേനി എന്ത് പഠിപ്പിച്ചോ അതങ്ങനെ തന്നെ സ്വീകരിക്കുക. ഇതാണല്ലോ ഇവിടെ പറയുന്നത്. അപ്പോൾ റബ്ബിലേക്ക് എത്തണമെങ്കിൽ, റബ്ബിൻ്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ, റബ്ബയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാര്യമാണോ നമ്മളെ പഠിപ്പിച്ചത് അവിടെ തന്നെ നിൽക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി മറ്റൊരു വചനം, അത് സൂറത്ത് അൽ മാഇദയിലുള്ളൊരു വചനമാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കും അൽ ഇസ്ലാമ ദീനൻ. ഹജ്ജത്തുൽ വദാവിൽ വെച്ച് ഇറങ്ങിയ ഒരു വചനമാണിത്. പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ വചനം എന്ന നിലക്കൊക്കെ പരിചയപ്പെടുത്തപ്പെട്ട വചനം എന്ന് പറയുന്നത്. ഇതിന് ശേഷം ഒരു നിയമങ്ങൾ വന്നിട്ടില്ല, ചില പരലോകത്തെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലുകളൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. പക്ഷേ മതത്തിലുള്ളൊരു വിധി, മതത്തിലുള്ളൊരു വിശ്വാസം ഈ ആയത്തിന് ശേഷം പിന്നെ വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ ദീന നമ്മൾ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അപ്പോൾ ആത്മം ത്വാദേക്കും നിയമത്തി, എൻ്റെ നിയമത്തി നിങ്ങളുടെ മേൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നു. വറളീത്തുലക്കും അൽ ഇസ്ലാമദീനൻ, നിങ്ങൾക്ക് മതമായി അൽ ഇസ്ലാമിനെ അള്ളാഹു തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദീന് പൂർത്തിയായി. അപ്പോൾ ആ ദീനിലുണ്ട് ഒരു മുസ്ലിമിൻ്റെ മോമിൻ്റെ വിശ്വാസം എന്തൊക്കെയാണ് എന്നീ ദീനിലുണ്ട് എന്നതിലൊരു സംശയമില്ലല്ലോ. ആ രേഖയാണ് നമ്മുടെ മുമ്പിൽ കിതാബായി സുന്നത്തായി ഇവിടെ നിലകൊള്ളുന്നത്. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കർമ്മത്തിൻ്റെ രേഖ. ഇനിയോ ഈ ആയത്തുകൾ ഇറങ്ങിക്കഴിഞ്ഞു ഇസ്ലാം പൂർണ്ണമായി, അതിനുശേഷം പിന്നെ നമ്മുടെ വക ചില വിശ്വാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. എന്നാലും വിവരമില്ലാത്ത മനുഷ്യന്മാർ പുത്തൻ വിശ്വാസങ്ങളും പുത്തൻ ആചാരങ്ങളും ഉണ്ടാക്കുകയും അത് ഇസ്ലാമിൻ്റെ പേരിൽ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഗുരുതരമായ പാതകമാണ്. ഒരു സത്യവിശ്വാസി ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്, ഇനി മതത്തിൻ്റെ പേരിൽ പുതുതായി വല്ല വിശ്വാസം കർമ്മം ആരെങ്കിലും കൊണ്ടുവന്നാൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? അവൻ അതുവഴി ചെയ്യുന്നത് മുഹമ്മദ് നബി വഞ്ചന നടത്തി എന്നാണ്. കാരണം ദീനിയായ വിഷയം പിൽക്കാലത്തുള്ളവരും പുതുതായി പലതും ചേർത്ത് ഉണ്ടാക്കാമെന്നാണെങ്കിൽ അത് നബി തിരുമേനി പഠിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ റസൂൽ തിരുമേനി അതിൽ തന്നെ ഉറച്ചു നിൽക്കണം, അതിൽ ഒതുങ്ങി നിൽക്കണം. വിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് നമ്മോട് പറയുമ്പോൾ നമ്മൾ അതിൽ തന്നെ നിൽക്കുന്നു, പക്ഷെ ചിലർ നിൽക്കുന്നില്ലെങ്കിലോ അതിൽ നിൽക്കണം എന്ന് പറഞ്ഞവർക്കാണ് അബദ്ധം പറ്റിയെന്ന് വരും. മറ്റൊന്ന് നല്ലതല്ലേ നല്ലതല്ലേ എന്ന് ചെയ്ത് പലരും ഇതിൽ കടത്തി കൂട്ടുമ്പോൾ അതുവഴിയും അവർ പറയുന്ന നബി വഞ്ചന നടത്തി, നല്ലതൊക്കെ പലതും നബി പഠിപ്പിക്കാതെ പോയി, ഈ നമുക്കും കുറേ നന്മകൾ ഉണ്ടാക്കാം, മതത്തിൻ്റെ വിഷയത്തിൽ പലതും അതിലേക്ക് ചേർക്കാം എന്ന് വിശ്വസിക്കുന്നൊരവസ്ഥയേക്കാണ് എത്തുക. ഇനി മറ്റൊരു വചനം, യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലിഹി. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ അവൻ്റെ റസൂലിൻ്റെ മുമ്പിൽ മുൻകടന്നൊന്നും ചെയ്യാൻ പാടില്ല. ഒത്തഖുള്ളാ, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അപ്പോൾ ഇവിടെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ വേണം ഇത് കിതാബിലുള്ളതാണോ സുന്നത്തിലുള്ളതാണോ അതിൻ്റെ പിൻബലം ഉണ്ടോ എന്ന് ആലോചിക്കണം. അപ്പോൾ അതിനെ മറികടന്നൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഏതൊരു വിശ്വാസമാണെങ്കിലും ഏതൊരു കർമ്മമാണെങ്കിലും ഇത് കിതാബിലുണ്ടോ സുന്നത്തിലുണ്ടോ എന്ന ചിന്ത അവൻ്റെ മനസ്സിലേക്ക് ആദ്യം വരണം. അത് വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ വരണമെന്നാ പറയുന്നത്, അതിനെ മറികടക്കരുത്. അത് അലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലിഹി, അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും മുമ്പിൽ നിങ്ങൾ മുൻകടന്നൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തത്, അതൊക്കെ പരിശുദ്ധ ഖുർആനിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുണ്ട്. അതിനെ മറികടന്നിട്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ അനേകം വചനങ്ങൾ കാണും. ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് ഹദീസുകൾ കൂടി സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹദസ ഫി അംരിന ഹാദ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ ദീനിലില്ലാത്ത വല്ലതും ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്, അതൊരിക്കലും സ്വീകാര്യമല്ല. കാരണം ഈ ദീന് മനുഷ്യർക്കുണ്ടാക്കാൻ പറ്റുന്നതല്ല. ഈ ദീൻ നബി തിരുമേനിയുടെ ബുദ്ധി കൊണ്ടുണ്ടാക്കിയതുമല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 23 കൊല്ലം കൊണ്ട് അള്ളാഹു ഇറക്കിക്കൊടുത്ത സന്ദേശങ്ങളാണ് ഈ ദീന് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്നും ആരെങ്കിലും എന്തെങ്കിലും ഒഴിവാക്കുകയോ ചെയ്താൽ അവരെ നമ്മൾ തള്ളണം. നമ്മളെടുക്കേണ്ടത് പരിശുദ്ധ ഖുർആനുമാണ്, തിരുസുന്നത്തുമാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ എല്ലാ പ്രസംഗത്തിലും ആമുഖമായി പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ആ കൂട്ടത്തിൽ. ഉദാഹരണത്തിന് ഇന്ന അൽഹംദുലില്ലാ എന്ന് തുടങ്ങിയിട്ട് അമ്മാ ബാഅ്ദു ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ്, പിന്നെ അവിടുന്ന് പറയുന്നൊരു കാര്യമാണ് ഏറ്റവും നല്ല സംസാരം, ഏറ്റവും സത്യസന്ധമായ അസ്തഖൽ ഫൈൻ അസ്തഖൽ ഹദീസ് എന്നും കാണാൻ കഴിയും. ഏറ്റവും സത്യസന്ധമായ സംസാരം അത് റബ്ബിൻ്റെ കിതാബാണ്. അതുപോലെ ഖൈറൽ ഹദി, ഏറ്റവും നല്ല നേർവഴി, അത് ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനിയുടെ നേർവഴിയാണ്. അവർ റസൂല് കാണിച്ചു തന്ന കാര്യം അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഷർറൽ ഉമൂരി എന്ന കാര്യങ്ങളിൽ ഏറ്റവും ഷെറു, അപകടം പിടിച്ചത്, തിന്മ, മുഹദസാത്വ, അതിലുള്ള പുതിയ കാര്യങ്ങളാണ്. പിന്നെ ഫഇന്നകുൽ ബിദ്അത്തുൻ ദലാല, അങ്ങനെ ആ പുതിയ ഫഇന്നകുൽ മുഹദസത്തിൻ ബിദ്അ, ആ പുതിയ കാര്യങ്ങളൊക്കെ ബിദ്അത്താണ്. വകുൽ ബിദ്അത്തുൻ ദലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. വകുൽ ദലാലത്തിൻ ഫിന്നർ, എല്ലാ വഴികേടും നരകത്തിലേക്കുമാണ്. അപ്പോൾ വളരെ വ്യക്തമാണ്, മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്നതൊക്കെ നരകത്തിലേക്കാണ്. അത് പുതുതായി എന്തൊക്കെയാണ് ആരൊക്കെയാണ് ഉണ്ടാക്കി നമ്മൾ നല്ല ശ്രദ്ധ കൊടുക്കണം. ഈ മതത്തിലുള്ളത് എന്തൊക്കെയാണ്, അതുപോലെ ഈ മതത്തിലില്ലാതെ കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്തൊക്കെയാണ്. പലരും ആചരിക്കുന്ന മതം മതം എന്ന പേരിൽ ആചരിക്കുന്നത് മതം പഠിപ്പിക്കാത്ത വിഷയങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് മതം പഠിപ്പിക്കാത്ത ജനങ്ങൾ ആചരിക്കുന്നത് എന്നുകൂടെ പഠിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. എന്നാലാണ് യഥാർത്ഥത്തിലുള്ള ശുദ്ധമായ ആദർശം ലഭിക്കുകയുള്ളൂ. അതിനു പുറമെ ഈ ശുദ്ധമായ ആദർശത്തിൻ്റെ വില അറിയുകയുള്ളൂ. ലാ യാരിഫുൽ ഇസ്ലാം അല്ലാ യാരിഫുൽ ജാഹിലിയ എന്നൊരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ജാഹിലിയത്തെ അറിയണം ഇസ്ലാമിനെ അറിയണമെങ്കിൽ. അതുപോലെ മഹാനായ ഹുദൈഫ റളിയല്ലാഹു എന്ന് പറയാറുണ്ട്, ജനങ്ങളൊക്കെ നന്മയെപ്പറ്റി ചോദിക്കുമ്പോൾ ഞാൻ നബി തിരുമേനിയോട് ചോദിച്ചിരുന്നത് തിന്മകളെപ്പറ്റിയായിരുന്നു. അതെന്തിനാ? ആ തിന്മ മഹാഫത്തൻ യുതിരിക്കനെ, ആ തിന്മയിൽ ഞാൻ അകപ്പെടാതിരിക്കാൻ, ആ തിന്മ എന്നെ പിടികൂടാതിരിക്കാൻ. അപ്പോൾ യഥാർത്ഥത്തിലുള്ള സത്യം എന്താണ്, പിന്നെ അതിൽ നിന്ന് വ്യതിചലിച്ച അസത്യങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ എന്തൊക്കെയാണ് പ്രചരിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് എന്നാണ് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗൗരവമാണല്ലോ മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്ന ആദർശങ്ങൾ കർമ്മങ്ങൾ ഏറ്റവും അപകടം പിടിച്ചതാണ്, വലിയ പ്രശ്നമാണ് എന്ന് ഇസ്ലാം ആവർത്തിച്ച് പറയണം. കൈപ്പെട്ട ഒന്നാണ് ഇവിടെ നബിൻ്റെ എല്ലാ പ്രസംഗത്തിലും. എത്രയെത്ര പ്രസംഗങ്ങളാണ് നബി തിരുമേനി നടത്തിയിട്ടുള്ളത്, ആ പ്രസംഗങ്ങളിലൊക്കെ ആമുഖത്തിൽ പറയുന്നൊരു വിഷയമാണ്. എന്താണ്? ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാ, സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് അള്ളാഹുവിൻ്റെ കിതാബാണ്, ഏറ്റവും നല്ല സംസാരം. അതുപോലെ ഏറ്റവും നല്ല സന്മാർഗം, അത് നബി തിരുമേനിയിലൂടെ കിട്ടിയ സന്മാർഗമാണ്. ഇനി ഏറ്റവും മോശപ്പെട്ട കാര്യമോ, അത് ഈ മതത്തിൽ പുതുതായി ഉണ്ടാക്കിയതാണ്. കാരണം ഈ പുതുതായി ഉണ്ടാക്കുന്നത് കൊണ്ട് ശിർക്ക് വരുന്നു. ഈ പുതുതായി ഉണ്ടാക്കുന്നത് കൊണ്ട് അള്ളാഹുവിനെ ഒഴിവാക്കി അവന് പങ്കുകാരെ സമർപ്പിക്കുന്നു, റബ്ബിൻ്റെ കൂടെ സമന്മാരുണ്ടെന്ന് വിശ്വസിക്കുന്നു, അല്ല അവരെ മേൽ ദിവ്യത്വം ആരോപിക്കുന്നു. അതുപോലെ മതത്തിൻ്റെ വിഷയത്തിൽ ഒട്ടേറെ ബിദ്അത്തുകൾ കടത്തി കൂട്ടുന്നു. അതുകൊണ്ട് അത് ഉണ്ടാവരുത്. അള്ളാഹു എന്താണോ ആകാശം നിറക്കിയത് അത് മാത്രം, അതിൻ്റെ പിന്നാലെ മാത്രം നിൽക്കണം എന്നടിക്കടി ഇസ്ലാം മനുഷ്യരോട് കൽപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്. എന്താണത്? അബ്ഗളുന്നാസ് ഇലല്ലാഹി സലാസത്തുൻ, അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും വെറുപ്പുള്ള മൂന്ന് കൂട്ടരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. റബ്ബിനിഷ്ടല്ലാത്ത റബ്ബിന്, റബ്ബിൻ്റെ അടുത്ത് ഏറ്റവും വെറുപ്പുള്ള മൂന്ന് കൂട്ടരും. ഒന്ന് മുൽഹിദും ഫിൽ ഹറം, ഹറമിൽ ഇൽഹാദ് നടത്തുക. ഹറം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മക്കയാണ്, മദീനയാണ്. അപ്പോൾ അവിടെയൊക്കെ ഇൽഹാദ് നടത്തുക. അപ്പോൾ അവിടെ എന്താണോ ചെയ്യേണ്ടത് അതിന് വിരുദ്ധമായി ചെയ്യുക, അതാണ് അവിടെയുള്ള ഇൽഹാദ്. അതുപോലെ അവിടെ വെച്ച് തിന്മകൾ ചെയ്യുക. ഇപ്പോൾ നമുക്കറിയാം തിന്മകൾ എവിടെ വെച്ചും ചെയ്യാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, കളവ് നടത്താൻ പാടില്ല. പക്ഷേ ഇതൊക്കെ ഹറമിൽ വെച്ചാകുമ്പോൾ ഗൗരവം കൂടും, എവിടെ വെച്ചാലും ശിക്ഷ കിട്ടും എന്നത് ഉറപ്പാണ്. പക്ഷേ ഹറമിൽ വെച്ച് ഇത്തരം തിന്മകൾ ചെയ്യുമ്പോഴോ അതിൻ്റെ ശിക്ഷ കൂടും. കാരണം റബ്ബിന് അത്ര വെറുപ്പാണത്. കാരണം ഹറം എന്ന് പറഞ്ഞാൽ റബ്ബ് പവിത്രമാക്കിയ പ്രദേശമാണ്, അവിടെയുള്ള സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലമാണ്. മക്കയിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ മറ്റു പള്ളികളിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ 100,000 ഇരട്ടി പ്രതിഫലമുണ്ട്. മദീനയിലാണെങ്കിൽ 1,000 ഇരട്ടി പ്രതിഫലമുണ്ട് എന്നൊക്കെ പഠിപ്പിച്ചതാണ്. അപ്പോൾ അവിടെ നല്ലത് മാത്രം ചിന്തിക്കേണ്ടതാണ്, നല്ലത് മാത്രം പറയേണ്ടതാണ്, നല്ലത് മാത്രം കേൾക്കേണ്ടതാണ്, നല്ലത് മാത്രം പ്രവർത്തിക്കേണ്ടതാണ്, നല്ല വിശ്വാസങ്ങൾ മാത്രം സ്വീകരിക്കണം, നല്ല കർമ്മങ്ങൾ മാത്രം പഠിക്കണം. അതല്ലാതെ അവിടെ വെച്ചിട്ട് ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യുക, അതുപോലെ ബിദ്അത്തുകൾ ചെയ്യുക, കളവുകൾ നടത്തുക, നമീമത്ത് പറയുക, ഗീബത്ത് പറയുക, വ്യഭിചരിക്കുക, പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, അങ്ങനെ ഒട്ടേറെ ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളുണ്ടല്ലോ, അത് ഹറമിൽ വെച്ച് ചെയ്താലോ സാധാരണ സ്ഥലങ്ങളിൽ വെച്ച് നടത്തുന്നതിനേക്കാൾ എത്രയോ അപകടം പിടിച്ച വിഷയമാണ്. അപ്പോൾ അതാണ് ഒന്ന് പറഞ്ഞത്, അള്ളാഹ്ക്ക് വെറുത്ത മൂന്ന് കൂട്ടരിൽ ഒരു വിഭാഗം അതാണ്. മറ്റൊന്നിവ മുബുത്തഖിൻ ഫിൽ ഇസ്ലാം, മുബുത്തഖിൻ ഫിൽ ഇസ്ലാം, സുന്നത്തൽ ജാഹിലിയ, ജാഹിലി സമ്പ്രദായം ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ജാഹിലി കാലഘട്ടത്തിൽ അവർ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ ചെയ്യുമ്പോൾ അതിന് വരുമാന മാർഗങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകും. ഇപ്പം ഖബറൊക്കെ വലിയ വ്യവസായമാണല്ലോ ഈ കാലഘട്ടം. അതുപോലെ സൃഷ്ടികൾക്ക് ദിവ്യത്വം ആരോപിച്ചാൽ അതിൻ്റെ പേരിൽ ഒരുപാട് പണം തട്ടാനൊക്കെ പറ്റും, ഒരുപാട് ഭൗതിക താല്പര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ വീണ്ടും ഇസ്ലാമിൻ്റെ പേരിൽ കൊണ്ടുവരാനും പലരും ആഗ്രഹിക്കും. ഇസ്ലാം നിസ്കാസനം ചെയ്ത തകർത്തെറിഞ്ഞ ഒട്ടേറെ ശിർക്കൻ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അത് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരുണ്ടാകും. അവരെ റബ്ബിന് ഏറ്റവും വെറുപ്പാണ് എന്നാണ് ഇവിടെ പറയുന്നത്. മൂന്നാമത്തവും മുത്തലിബും ബിദമിം ബിഇം ബിവൈരി ഹഖ്, ഒരു മനുഷ്യൻ്റെ രക്തം യാതൊരു ന്യായവും കൂടാതെ തേടുന്നവൻ. അപ്പോൾ ഒരു കാരണവുമില്ലാതെ മനുഷ്യൻ്റെ രക്തം ചിന്തുന്നവർ എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് ആ രക്തം ചിന്തുക. അപ്പോൾ നിരപരാധികൾ ആരാണെങ്കിലും, അത് മുസ്ലിമോ അമുസ്ലിമോ എന്നൊന്നും വ്യത്യാസമല്ല, അങ്ങനെ ഒരാളെ ഒരാൾ വധിച്ചു കളയാന്ന് പറയുന്നതോ റബ്ബിന് അങ്ങേയറ്റം വെറുപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ആ രണ്ടാമത് പറഞ്ഞ വിഷയമാണ് നമ്മുടെ ഈ ഒരു സംസാരവുമായി കൂടുതൽ ബന്ധപ്പെട്ട വിഷയം. അതെന്താ? ജാഹിലിയത്തിലുള്ള സമ്പ്രദായങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ഒരിക്കലും ജാഹിലിയത്തും ഇസ്ലാമും തമ്മിൽ ഒരുമിച്ച് പോവുകയില്ല. ജാഹിലിയത്തിനെ ഇസ്ലാം എതിർത്ത് പരാജയപ്പെടുത്തിയതാണ്. ആ ജാഹിലിയൻ വിശ്വാസം വീണ്ടും ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നത് ആര് രംഗത്ത് വന്നാലും ആര് നേതൃത്വം കൊടുത്താലും അവർ ചെയ്യുന്നത് ഗുരുതരമായ പാതകമാണ്, റബ്ബിന് ഏറ്റവും വെറുപ്പുള്ള വിഷയമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, ഖുല്ലു ഉമ്മത്തി യദ്ഖുലുന അൽജന്ന, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്, ഇല്ലാമൻ അബ വിസമ്മതിച്ചവൻ ഒഴികെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ടവർ അവരെയാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ചിലരൊക്കെ മുസ്ലിങ്ങൾ എന്ന് പേരിന് പറയുന്നു, അല്ലെങ്കിൽ പരമ്പരാഗതമായി മുസ്ലിം കുടുംബത്തിൽ ജനിക്കുന്നു, അതുകൊണ്ടൊന്നും ആരും രക്ഷപ്പെടും എന്നൊരിക്കലും വിചാരിക്കേണ്ടതില്ല. കാരണം ഒരാൾ യഥാർത്ഥത്തിൽ മുസ്ലിം ആവണമെങ്കിൽ അതിൻ്റെ നിബന്ധനയാണ് ഇവിടെ പറയുന്നത്. അതാ, കുല്ലു ഉമ്മത്തി യദ്ഖുലുൻ അൽജന്ന ഇല്ലാമൻ അബ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും, വിസമ്മതിച്ചവൻ ഒഴികേൻ. അപ്പോൾ സഹാബത്തിന് എന്താണ് ഈ വിസമ്മതിച്ചവൻ എന്നത് മനസ്സിലാകാത്തത് കൊണ്ട് അവർ ചോദിച്ചു, അമൻ യഅബ യാ റസൂലല്ലാഹ്, ആരാണ് ഈ വിസമ്മതിക്കുന്നവർ? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, കാരണം വിസമ്മതിച്ചവർ സ്വർഗത്തിൽ പോവുകയില്ല എന്നാ പറയുന്നത്. അപ്പോൾ പറഞ്ഞു, മൻ അതാനി ദഹലൽ ജന്ന, എന്നാർ അനുസരിച്ചുവോ അവൻ സ്വർഗത്തിൽ കടന്നു, വമൻ അസാനി ഫഖദ് അബ, എന്നാര് ധിക്കരിച്ചോ അവനാണ് എന്നെ അനുസരണക്കേട് കാണിച്ചവൻ. അപ്പോൾ ഏതൊരു വിഷയത്തിലും ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അവിടെയൊക്കെ ഇസ്ലാമിന് നിർദ്ദേശങ്ങളുണ്ട്, എല്ലാറ്റിലും ഇസ്ലാമിന് നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ ആണ് ഓരോരുത്തരും പിന്തുടരേണ്ടത്. അതല്ലാതെ അതിൽ നിന്ന് മാറി നിൽക്കുകയും അത് അംഗീകരിക്കാൻ വൈമനസ്യം കാണിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ നരകത്തിലെത്തും. നേരെ മറിച്ച് അത് ജീവിതത്തിൽ പകർത്തിയാലോ സ്വർഗത്തിലെത്തും എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതുപോലെ മതത്തിൻ്റെ ഏതൊരു കാര്യവും അത് കിതാബ് നോക്കിയിട്ട് സുന്നത്ത് നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അതിനനുസരിച്ച് ജീവിക്കണം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
5: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളും വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബൂബക്കർ സലഫി.
0: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
7: പീസ് റേഡിയോയിൽ ഇപ്പോൾ ജീവിത പാഠങ്ങൾ. തണുപ്പ് മാസങ്ങളിലെ സുബഹി നമസ്കാരം. ഈ വിഷയത്തിൽ അബ്ദുള്ള സലഫി നമ്മോട് സംസാരിക്കുന്നു.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലാണ് നാം ഉള്ളത്. ഡിസംബർ ജനുവരി മാസങ്ങളിൽ സാധാരണയായി കേരളത്തിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ തണുപ്പ് അനുഭവപ്പെടുന്ന മാസങ്ങളാണ്. സ്വാഭാവികമായും അതിരാവിലെ എഴുന്നേൽക്കാനും ആരാധനാ കർമ്മങ്ങളിൽ നിരതരാവാനും വിശ്വാസികളെ തടയുന്ന ഒന്നാണ് തണുപ്പ്. തണുപ്പിൻ്റെ പേര് പറഞ്ഞും ഇബാദത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇബാദത്ത് സുബഹി നമസ്കാരം പലപ്പോഴും പലരും ഒഴിവാക്കുന്നതായി കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി, ഇന്ന മിൻ അഫ്ളിൽ ഇബാദാത്ത് സ്വലാത്തു സുബഹ് യൗമൽ ജുമഅ. ഏറ്റവും ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ വയിൽപ്പെട്ടതാണ് വെള്ളിയാഴ്ച ദിവസത്തെ സുബഹി നമസ്കാരം. അതിരാവിലെ 5 മണിക്ക്, അതല്ലെങ്കിൽ അതിന് മുമ്പ് 4.5 മണിക്കോ ഒക്കെ എഴുന്നേൽക്കുന്ന, സാധാരണ എഴുന്നേൽക്കുന്ന ആളുകൾ ഈ മാസങ്ങളിൽ ഒരു പക്ഷേ നല്ല തണുപ്പും നല്ല കാലാവസ്ഥയുമൊക്കെയാകുമ്പോൾ അവിടെ തന്നെ മൂടിപ്പൊതച്ച് കിടന്നുറങ്ങാൻ പ്രേരിതമാകുന്ന ഒരു സാഹചര്യം. അതിലൂടെ അവൻ്റെ ജീവിതത്തിൽ അവൻ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ശ്രേഷ്ഠകരമായ സുബഹി നമസ്കാരം എന്നത് കൃത്യസമയത്ത് നിർവഹിക്കുന്നതിനെ അവൻ നഷ്ടപ്പെടുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്റാ 78-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചല്ലോ, അഖിമിസ് സ്വലാത ലിദുലൂകി ശംസ് ഇലാ ഗസഖിൽ ലൈൽ വ ഖുർആന അൽഫജ്ർ ഇന്ന ഖുർആന അൽഫജ്ർ കാന മശ്ഹൂദ. സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയതു മുതൽ രാത്രി ഇരുട്ടുന്നതുവരെ നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ എന്നു പറഞ്ഞത് ളൊഹർ മുതലാണ്. ളൊഹറും അസറും മഗ്‌രിബും ഇശാഉം. ശേഷം അല്ലാഹു പറഞ്ഞു ഖുർആനൽ ഫജ്ർ, ഫജ്റിലെ പ്രഭാത നമസ്കാരത്തിലെ ഖുർആൻ പാരായണം. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. നിശ്ചയമായും ഫജ്റിലെ, സുബഹിയിലെ, നമസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിന് സാക്ഷ്യത്വം നിൽക്കപ്പെടുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന് വിശദീകരണമെന്നോണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. നബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽമലായികത്തു യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈൽ വമലായികത്തും ബിന്നഹാർ വയജ്തമിഊന ഫീ സലാത്തിൽ ഫജ്ർ വസ്സലാത്തിൽ അസ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രിയിൽ ചുമതലയേൽപ്പിക്കപ്പെട്ട മലക്കുകൾ, പകലിലും ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ, അവർ രണ്ടുപേരും ഭൂമിയിൽ ഒരുമിക്കുന്ന രണ്ടവസരങ്ങൾ, ഒന്നാണ് ഫജിറിൻ്റെ അവസരം, മറ്റൊന്ന് അസറിൻ്റെ സമയമാണ്. രാത്രിയിൽ ഡ്യൂട്ടി നിർവഹിച്ചു കഴിഞ്ഞ മലക്കുകൾ ആകാശലോകത്തേക്ക് കയറിപ്പോകുന്നതിന് മുമ്പ് സുബഹി ജമാഅത്തിന് പള്ളിയിലുണ്ടാകുമെന്നാണ്. പകലിലെ ഡ്യൂട്ടി ഏറ്റെടുക്കുന്നതിന് മുമ്പ് ആ മലക്കുകൾ സുബഹിക്ക് പള്ളിയിലെത്തുമെന്നാണ്, ഭൂമിയിലെത്തുമെന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, സാക്ഷിത്വം നിൽക്കപ്പെടുന്നതാണ് ഫജ്റിലെ സുബഹിയിലെ നമസ്കാരത്തിൽ പാരായണത്തിന് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ ഈ രാത്രിയിൽ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ, അവർ സുബഹി കഴിഞ്ഞിട്ടാണ് ഭൂമിയിൽ നിന്ന് മടങ്ങുന്നത്. ആകാശലോകത്തെത്തിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയസ്അലുഹും റബ്ബുഹും വഹുവ അഅ്ലമു ബിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ള ആളുകളെ സംബന്ധിച്ച് മലക്കുകളോട് ചോദിക്കുകയാണ്, കൈഫ തറക്തും ഇബാദീം, നിങ്ങൾ അവിടെ വിട്ട് മടങ്ങിപ്പോരുമ്പോൾ എന്റെ അടിമകൾ ഏതവസ്ഥയിലായിരുന്നു. കാലു, അവർ പറയും, തറക്കനാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ, സുബഹി കഴിഞ്ഞ് ഭൂമിയിൽ നിന്ന് ഞങ്ങൾ മടങ്ങി വരുമ്പോൾ അവർ നമസ്കരിക്കുകയായിരുന്നു. രാത്രിയിലെ ഡ്യൂട്ടിക്ക് വേണ്ടി ഞങ്ങൾ അസറിന് ഭൂമിയിലേക്ക് എത്തിയപ്പോഴും അപ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു. രണ്ടു വക്കത്തു നമസ്കാരം, രാത്രിയിലെയും പകലിലെയും ചുമതലയേൽപ്പിക്കപ്പെടുന്ന മലക്കുകളുടെ സാന്നിധ്യവും സാക്ഷിത്വവും ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ചെറിയ തണുപ്പ് അല്ല, ഒരു പക്ഷേ ശക്തമായ തണുപ്പ് ഉണ്ടായേക്കാം. നമ്മുടെ കിടക്കപ്പായയിൽ നിന്ന് മെത്തയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള സുഖവും ആശ്വാസവും ഒക്കെ നമുക്കുണ്ടായേക്കാം. പക്ഷെ അവിടെ എൻ്റെ റബ്ബ് എനിക്ക് നിശ്ചയിച്ച ഇബാദത്ത് പള്ളിയിൽ പോയി ഒരു പുരുഷനെന്ന നിലക്ക് നിർബന്ധമായും ഞാൻ നിർവഹിക്കണം എന്ന ഒരു മാത്സര്യം, ഒരു നിർബന്ധ ബുദ്ധിയും വിശ്വാസികളായ നമ്മെ എപ്പോഴും അലട്ടേണ്ടതുണ്ട്. നാം തലവഴി മൂടിപ്പുതച്ച നമ്മുടെ പുതപ്പെടുത്തു മാറ്റി എഴുന്നേൽക്കാൻ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുശൂർ എന്ന് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കാൻ നമുക്കാകണം. അതിന് നമ്മളെ പ്രചോദിപ്പിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരലോകത്ത് എനിക്കെത്തിയാൽ എൻ്റെ റബ്ബിനെ കൺകുളിർക്ക് കാണാനുള്ള അവസരം ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടുകൂടിയാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ജരീർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു രാത്രി. ഇദ് നദറ ഇലൽ ഖമർ ലൈലത്തുൽ ബദർ, പൂർണ്ണ ചന്ദ്രനുള്ള ഒരു ദിവസം ആകാശത്ത് ഉദിച്ചുയർന്നു നിൽക്കുന്ന ചന്ദ്രനെ ഞങ്ങൾ നോക്കിയപ്പോൾ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നകും സതറൂന റബ്ബകും കമാ തറൂന ഹാദാ ലാ തുദാമൂന ഫീ റുയ്യതിഹി, നിശ്ചയമായും മേഘങ്ങളും മറ്റു പ്രയാസങ്ങളും മറ്റു തടസ്സങ്ങളും ഒന്നുമില്ലാത്ത ഒരു രാത്രിയിൽ എത്ര വ്യക്തമായിട്ടാണോ, എത്ര ക്ലിയറായിട്ടാണോ നിങ്ങൾക്ക് ഈ പൂർണ്ണ ചന്ദ്രനെ നോക്കി കാണാൻ കഴിയുന്നത്, അതിനേക്കാൾ ക്ലിയറായി വ്യക്തമായി സതറൂന റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ, ആ റബ്ബിന്റെ വജിഹിലേക്ക്, മുഖത്തേക്ക് നിങ്ങൾക്ക് നോക്കാൻ കഴിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇൻ ഇസ്തതഅതും അല്ലാ തുഗ്ലബു അലാ സലാത്ത് ഖബ്ല തുലൂഇ ശംസ് വഖബ്ല ഗുറൂബിഹ ഫഫഅലു. അത് നിങ്ങൾക്ക് സാധ്യമാകണമെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിനും സൂര്യൻ അസ്തമിക്കുന്നതിനും മുമ്പുള്ള രണ്ട് വഖത്ത് നമസ്കാരങ്ങൾ, ഒന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പെന്ന് പറയുമ്പോൾ സുബ്ഹിയാണ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പെന്ന് പറയുമ്പോൾ അസറാണ്. അത് രണ്ടും പുരുഷനാണെങ്കിൽ കൃത്യമായി ജമാഅത്തോടുകൂടി പള്ളിയിൽ വെച്ച് നിർവഹിക്കാൻ കഴിഞ്ഞാൽ ആ മനുഷ്യന് പരലോകത്ത് അള്ളാഹുവിനെ നേരിട്ട് ദർശിക്കുവാനുള്ള തൗഫീഖ് ലഭ്യമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലെങ്കിലും പ്രിയപ്പെട്ടവരെയും, മനുഷ്യനെ രാവിലെ പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കാൻ മടിക്കുകയുള്ളൂ, മറ്റൂ അതിരാവിലെ കോഴി എഴുന്നേറ്റ് കൂവും. നമ്മുടെ വീട്ടിലുള്ള മറ്റു മൃഗങ്ങൾ, വളർത്തുമൃഗങ്ങൾ, അതല്ലാത്ത നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മൃഗങ്ങളൊക്കെ രാവിലെ നേരത്തെ എഴുന്നേൽക്കും. പ്രഭാതത്തിൻ്റെ ആ പുലർച്ചയിൽ പക്ഷികൾ എഴുന്നേൽക്കും. അല്ലെ, അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായല്ലോ, ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖകും കമാ യർസഖു തൈർ തഗ്ദു ഖിമാസം വതറൂഹു ബിത്വാന. പുലർച്ചയിൽ എഴുന്നേറ്റ് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് അള്ളാഹുവിൽ ബരമേൽപ്പിച്ച് തങ്ങളുടെ കൂടുകളിൽ നിന്നും റിസ്ഖ് അന്വേഷിച്ചു, ഭക്ഷണം അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെടുന്ന പക്ഷികളുടെ തവക്കുൽ നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്കും അല്ലാഹു ആ പക്ഷികൾക്ക് റിസ്ഖ് ഭക്ഷണം നൽകുന്നത് പോലെ നിങ്ങൾക്കും അല്ലാഹു നൽകുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ തഗ്ദു ഖിമാസ, വയറൊട്ടിയ നിലക്കാണ് തങ്ങളുടെ കൂടുകളിൽ നിന്ന് പക്ഷികൾ ഇറങ്ങുന്നത്, പുറപ്പെടുന്നത്. എന്നിട്ട് വൈകുന്നേരം മടങ്ങി വരുമ്പോൾ തറുഹു ബിത്വാന, വയറ് നിറഞ്ഞവരായിക്കൊണ്ടാണ് ആ പക്ഷികൾ കൂട്ടിലേക്ക് മടങ്ങി വരുന്നത്. നമ്മൾ അതിരാവിലെ കേൾക്കുന്ന ഇത്തരത്തിലുള്ള പക്ഷികളുടെ ചിലക്കലുകൾ, ശബ്ദവീതികൾ കേൾക്കാറുള്ളതാണ് നമ്മൾ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പറമ്പുകളിലെ വൃക്ഷ ശിഖരങ്ങളിൽ ഇരുന്നു കൊണ്ട്, അതല്ലെങ്കിൽ പറക്കുന്ന പക്ഷികൾ ഒക്കെ നമ്മൾ കാണാറുണ്ട്. അവയെല്ലാം രാവിലെ നേരത്തെ എഴുന്നേൽക്കും. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉറങ്ങാനും മറ്റു വിശ്രമിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ അധികമാകുമ്പോൾ നമ്മൾ ആനന്ദത്തിലും ആഹ്ലാദത്തിലും ആശ്വാസത്തിലും അതിമറന്ന് ഇബാദത്തുകൾ മറന്ന് അവിടെ തന്നെ കിടക്കുകയാണ്. പൈശാചിക പ്രേരണ നിമിത്തം പിശാചി നമ്മുടെ ചെവിയിൽ മന്ത്രിക്കുകയാണ്, ഉറങ്ങിക്കോളൂ, സുഖമായി ഉറങ്ങിക്കോളൂ, ഇനിയും ഇനിയും സമയമുണ്ട് എന്ന നിലക്ക്. പ്രിയപ്പെട്ടവരെയും, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തതായി സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അഞ്ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു അനിൽ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അല്ലാഹുമ്മ ബാരിക് ലിഉമ്മതി ഫീ ബുകൂരിഹ. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തിന് നീ പുലർച്ചയിൽ, ഒരു ദിവസത്തിൻ്റെ പ്രഭാതത്തിൻ്റെ പുലരിയിൽ നീ അവർക്ക് ബർക്കത്ത് നൽകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിൻ്റെ പുലർച്ചയിലാണ് ഏറ്റവും പുലരിയിലാണ് ഏറ്റവും നേരത്തെയാണ് ബർക്കത്ത് ഇറക്കപ്പെടുന്നത് എന്നാണ്. ആ ബർക്കത്ത് ലഭ്യമാകാൻ ഞാനും നിങ്ങളും ഉണർച്ചയിൽ ഇബാദത്തോടുകൂടി ഉണ്ടായിരിക്കണം. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ബർക്കത്തുകൾ, റിസ്ഖുകൾ, മറ്റു ബർക്കത്തുകൾ നിലനിർത്തപ്പെടാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ്. ആ ഒരു പതിവുണ്ടാക്കിയെടുക്കണം. സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ കണ്ണുകൾ, എൻ്റെ മെഴി തുറക്കപ്പെടണം, എൻ്റെ ഹൃദയം തുറക്കണം,
9: സുബഹി ബാങ്ക് കൊടുത്തതിനു ശേഷം വീണ്ടും ഉറങ്ങുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതുകൊണ്ടാണ് മറ്റു വഖ്ത്തുകൾക്കുള്ള ബാങ്കുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സുബഹിക്കുള്ള ബാങ്കിന്റെ പ്രത്യേകത എന്താ? സ്വലാത്തു ഖൈറും മിനൻ നൗം, വളരെ സുഖകരമായ, ആശ്വാസകരമായ, ആനന്ദകരമായ ഈ ഉറക്കത്തേക്കാൾ ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഈ ഉറക്കത്തേക്കാൾ നിനക്കേറ്റവും ഖൈറായത് നമസ്കാരമാണ് എന്ന് വിളിച്ചു പറയുകയാണ്. ദിവസവും നിന്നെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും എഴുന്നേൽക്കാനും ഇബാദത്ത് ചെയ്യാനും മനുഷ്യ നീ മടിക്കുകയാണെങ്കിൽ ഗുരുതരമായ പിഴവാണ് നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്നത് എന്ന ഗൗരവം നിനക്കുണ്ടാകും. പലപ്പോഴും വീട്ടിലുള്ള പുരുഷന്മാരെയൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ചായയും കൊടുത്തു വിടും സ്ത്രീകൾ, അല്ലേ? അട്ടൻ ചായ കാലിച്ചായൊക്കെ കുടിക്കാൻ കൊടുത്തിട്ടായിരിക്കും പള്ളിയിലേക്ക് പറഞ്ഞേക്ക്. എന്നിട്ട് അവരെന്തു ചെയ്യും? രാവിലെ നേരത്തെ എഴുന്നേറ്റതാണല്ലോ, കുറച്ചുകൂടി കിടക്കട്ടെ എന്ന് കരുതി നമസ്കരിക്കാതെ അവരെ പോയി അവിടെ പോയി കിടക്കും വീട്ടിലെ സ്ത്രീകൾ. എത്ര ഗുരുതരമായ പുഴവാണ് നമസ്കാരം. അത് കൃത്യമായി നിർവഹിക്കാൻ, പ്രത്യേകിച്ച് സുബഹി നമസ്കാരം, നമുക്ക് കഴിയണമെന്നാണ്. ഒരിക്കലും മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖലീഫയായിരിക്കും, അദ്ദേഹം സുബഹി ജമാഅത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ സുലൈമാൻ ഇബ്നു അബി ഹസ്മ എന്ന പേരുള്ള ഒരാളെ കാണുന്നില്ല പള്ളിയിൽ. അദ്ദേഹം അന്വേഷിച്ചു, അപ്പോൾ ആർക്കും അറിയില്ല. അങ്ങനെ രാവിലെ ആയി ഉമർ റളിയല്ലാഹു അൻഹു നടക്കുന്ന സമയത്ത് ഈ സുലൈമാൻ എന്ന ആളുടെ വീടിൻ്റെ സമീപത്തുകൂടെയാണ് നടക്കുന്നത്. ഉമ്മയുണ്ട് അവിടെ, സുലൈമാൻ്റെ ഉമ്മയുണ്ട് അവിടെ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല എന്തു പറ്റി ഉമ്മ, സുലൈമാനെ കണ്ടില്ലല്ലോ ഇന്ന് സുബഹിക്ക്. അപ്പോൾ ഉമ്മ പറഞ്ഞു, ബാത്ത യുസല്ലി ഫഖലബതുഹു ഐനാ, ആ അത് ഖലീഫ മകൻ രാത്രി ഒരുപാട് നേരം നമസ്കരിച്ചു, തഹജ്ജുദ് രാത്രി നമസ്കാരം. അങ്ങനെ അവന് ഉറക്കം അതിജയിച്ചു, അതാ ഉണ്ടായത്. അങ്ങനെ സുബഹിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവൻ ഷഹീദ സ്വലാത്ത സുബഹ്, സുബഹി ജമാഅത്തിന് പള്ളിയിൽ പങ്കെടുക്കലാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം, മിൻ അൻ അഖൂമ ലൈല, രാത്രി നമസ്കരിക്കുന്നതിനേക്കാൾ. രാത്രി നമസ്കാരത്തിന്റെ പേരിൽ ആണെങ്കിൽ പോലും സുബഹി ജമാഅത്ത് നഷ്ടപ്പെടുത്തരുതെന്നാണ്. നമ്മളിൽ എത്ര പേരുടെ നമസ്കാരം, അല്ലെ, യാത്രയായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കുകയാണ് സുബഹി ജമാഅത്ത്. അല്ലെങ്കിൽ രാത്രി ഏറെ വൈകി എന്ന പേര് പറഞ്ഞ് സുബഹി ജമാഅത്ത് ഒഴിവാക്കുകയാണ്. രാത്രി നമസ്കരിച്ചതിൻ്റെ പേരിൽ സുബഹി ജമാഅത്ത് ഒഴിവാക്കിയ ഒരാളെപ്പറ്റി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ അങ്ങനെ ചെയ്യില്ല, എനിക്ക് സുബഹി ജമാഅത്ത് നഷ്ടപ്പെടുന്നത് എൻ്റെ രാത്രി നിസ്കാരമാണെങ്കിൽ അത് ഞാൻ മാറ്റിവെക്കുന്നതാണ്. എത്ര ഗൗരവമായ കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, ചില വീടുകളിലേക്ക് കയറിപ്പോകാൻ ഞാൻ ആഗ്രഹിച്ചു, എന്നിട്ട് ആ വീടുകൾ കത്തിക്കാൻ, ആ വീടുകളിൽ കിടന്നുറങ്ങുന്നവരോടുകൂടി ആ വീടുകൾ കത്തിച്ചു കളയാൻ ഞാൻ ആഗ്രഹിച്ചു. ഏതാണ് ആ വീടുകൾ? സുബഹി ജമാഅത്തിനും ഐഷാ ജമാഅത്തിനും പള്ളിയിൽ പങ്കെടുക്കാത്ത പുരുഷന്മാരുള്ള വീടുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൗരവമായി നമ്മൾ ആലോചിക്കും, നമ്മളെ വീടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തിക്കാൻ ആഗ്രഹിച്ച, കരിച്ചു കളയാൻ ആഗ്രഹിച്ച വീട്ടിലാണോ ഞാൻ കിടന്നുറങ്ങുന്നത്, ഞാൻ താമസിക്കുന്നത് എന്ന ഗൗരവകരമായ ചിന്ത നമ്മെ ഓരോരുത്തരെയും അലട്ടേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, രാവിലെ സുബഹി ജമാഅത്തിന് പള്ളിയിലെത്തി നമസ്കരിച്ചാൽ അന്ന് അള്ളാഹുവിൻ്റെ ദിമ്മത്തിലായിരിക്കും ആ മനുഷ്യൻ എന്നാണ്. അള്ളാഹുവിൻ്റെ ദിമ്മത്തിൽ, അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തമാണ് പിന്നെ ആ മനുഷ്യനെ സംരക്ഷിക്കുക എന്നുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തണുപ്പാണ്, പ്രത്യേകിച്ച് ഡിസംബർ ജനുവരി മാസങ്ങളിൽ. ഒരുപക്ഷെ കഴിഞ്ഞ വർഷം ഉണ്ടായതിനേക്കാളൊരു ചെറിയ അധികം തണുപ്പ് കൂടുതലായി ഈ വർഷം അനുഭവപ്പെടുന്നുണ്ട് താനും. കാരണം നമ്മളൊക്കെ സുബഹി ജമാഅത്തിന് പള്ളിയിലേക്ക് പോകുമ്പോഴും മറ്റും നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. സാധാരണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചധികം തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഇബാദത്തുകൾ മുടങ്ങാൻ, നഷ്ടപ്പെടാനുള്ള കാരണമാകരുതേ ദുനിയാവിലെ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ എന്ന് നമ്മൾ ഗൗരവമായി തീരുമാനമെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: ജസാക്കല്ലാഹു ഖൈറ. ജീവിത പാഠങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. തണുപ്പ് മാസങ്ങളിലെ സുബൈ നമസ്കാരം ഈ വിഷയത്തിലുള്ള സംസാരമായിരുന്നു നമ്മൾ ശ്രവിച്ചത്. അവതരിപ്പിച്ചത് അബ്ദുള്ള സലഫി.

മാഷാല്ലാ. നമ്മൾ മധുരം ഖുറാനിൽ മിഷാരി റാഷിദ് അലഫാസിയുടെ മനോഹരമായ ശബ്ദമാണ് കേട്ടത്. അത് സൂറത്തു നബയിലെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ആ വചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ മീതെ നാം ശക്തമായ ആകാശങ്ങൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. കത്തിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് സൂര്യനും, അതായത് വിളക്ക് ഉദ്ദേശ സൂര്യൻ, അതിനെ നാം ഉണ്ടാക്കിയിരിക്കുന്നു. മഴക്കാറുകളിൽ നിന്ന് കുത്തിയൊഴുകുന്ന വെള്ളം, അതായത് മഴ, നാം ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ധാന്യവും സസ്യവും ഉൽപ്പാദിപ്പിച്ച് അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, ഇടതിങ്ങിയ തോട്ടങ്ങൾ, അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. നിശ്ചയമായും തീരുമാനത്തിൻ്റെ ദിവസം സമയനിർണിതമായിരിക്കുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം അപ്പോൾ നിങ്ങൾ കൂട്ടമായി വന്നെത്തും. അള്ളാഹു സുബ്ഹാനഹു തആല ഒരാറായത്തുകളിലൂടെ ആദ്യം നമ്മളെ കണ്ണും തുറന്ന് മനസ്സൊക്കെ തുറന്ന് ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ആകാശത്തിനെയും അതുപോലെ തന്നെ സൂര്യനെയും വെള്ളത്തെയും നമ്മൾ കഴിക്കുന്ന ധാന്യത്തെയും ഒക്കെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം അള്ളാഹു പറയണത്, നാളെ പരലോകത്ത് നിങ്ങളെ കൂട്ടമായി കൊണ്ടുവരുമെന്നുള്ള ഒരു താക്കീത് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ അള്ളാഹു സുബ്ഹാനഹു തആല. അതെ, ഇതിൽ ചിന്തിക്കുന്നവർക്ക്, അതായത് ഇപ്പോൾ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വിശദമായി സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൂടെ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത് വലിയ ദൃഷ്ടാന്തമാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പോൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു എന്നാ. അപ്പോൾ അതിനെക്കുറിച്ച് പുള്ളി ചർച്ച 7 എണ്ണം അല്ലേ, അതിനെക്കുറിച്ച്

0: എന്നാൽ അതിനേക്കാളും എത്രയോ ഇരട്ടിയുള്ള സൂര്യന്മാർ നക്ഷത്രങ്ങൾ വേറെയുണ്ട്. അപ്പം അവിടേക്കൊന്നും എന്തെത്തിയിട്ടില്ല, ഇപ്പോഴും വലിയ കിബർ പറയുന്ന മനുഷ്യന്മാരെന്ത് ചെയ്തിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അള്ളാഹു പറയണം, ഇതൊക്കെ അവകാശപ്പെടാണ്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി, ഇനി എന്ത് ചെയ്യും, നിങ്ങളെന്ത് ചെയ്യും, പരലോകത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കുന്നത്.
1: യെസ്, അപ്പോൾ റബ്ബ് ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ നമുക്ക് നൽകുന്ന ചില വചനങ്ങൾ കൂടിയാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഈ മനോഹരമായ പാരായണം നിർവഹിച്ചത് മിഷാരി റാഷിദ് അൽഖഫസിയാണ്. ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുർആൻ കാരികളിൽ ഒരാളാണ് മിഷാരി റാഷിദ് അൽഖഫസി. കുവൈത്തിൻ്റെതായൊരു മതനിഷ്ഠ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബാല്യത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി. തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്ര പഠനം നടത്തി.
0: അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് യോഗ്യത എന്ന് പറയുന്നത് ഇസ്ലാമിക് സർവകലാശാല മദീനയിൽ നിന്നും ഖിറാഅത്ത് അതുപോലെ തന്നെ തജ്വീദ് വിഷയങ്ങൾ ബിരുദം നേടിയിട്ടുണ്ട്. പിന്നെ മഖാമത്ത് ശബ്ദ പരിശീലനം, ഇൻഷാദ് മേഖലകളിൽ പ്രത്യേക പഠനം, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം. പിന്നെ അദ്ദേഹം ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെ വിവിധ മസ്ജിദുകളിൽ ഇമാമായും മുഅദ്ദിനായും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകപ്രശസ്തമായ ആത്മീയ നഷീദ് ഗായകനും ഖാരി നഷീദ് ആർട്ടിസ്റ്റും, അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയാണ്. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ പഠനം, തജ്വീദ്, മഖാമത്ത്, ഓൺലൈൻ ഓഫ്ലൈൻ ട്രെയിനിങ്, അനവധി അന്താരാഷ്ട്ര പരിപാടിയിൽ മുഖ്യ പാരായണം ചെയ്യുന്ന ആളാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഡയലോഗ്. ഇന്നത്തെ ഡയലോഗിൽ ജൂലൈ 20 തിരൂരിൽ വെച്ച് നടന്ന ജനകീയ പ്രതിരോധത്തിൽ ഡോക്ടർ സി മുഹമ്മദ് റാഫി ചമ്ര നടത്തിയ പ്രഭാഷണമാണ് നവ ലിബറലിസത്തിൻ്റെ കടന്നുകയറ്റത്തെ നാം ബോധവാന്മാരാവുക എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്. നമുക്ക് കാതോർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇവിടെ വിസ്ഡം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാമൂഹ്യമായി ഓരോ ഘട്ടത്തിലും ധാർമ്മികതക്ക് നിരക്കാത്ത സാഹചര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഈ സമൂഹം മുന്നോട്ട് വെക്കേണ്ട ധാർമ്മിക കാഴ്ചപ്പാടുകളെ നിരസിക്കുന്ന സമീപനങ്ങൾ ഏതു ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴും അത്തരം സമീപനങ്ങളെ നിരന്തരമായ ബോധവൽക്കരണങ്ങളിലൂടെയും ആശയപ്രചാരണങ്ങളിലൂടെയും സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും സമൂഹത്തിൻ്റെ നിലനിൽപ്പ് അള്ളാഹുവിൻ്റെ ഒരു ബർക്കത്തുള്ള സമൂഹത്തിൻ്റെ നിലനിൽപ്പ് സാധ്യമാക്കുക എന്ന ഉത്തരവാദിത്വം ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ് എക്കാലഘട്ടത്തിലും മതപ്രബോധന സംഘടന എന്ന നിലക്ക് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു വന്നിട്ടുള്ള നയം. ഭൗതികമായ കാര്യങ്ങളെയൊക്കെ ആളുകളെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അള്ളാഹു അവൻ്റെ ശിക്ഷ ഇറങ്ങാതിരിക്കാൻ പടച്ചതമ്പുരാൻ്റെ ശിക്ഷക്ക് മനുഷ്യലോകം ഒന്നിച്ച് കാരണക്കാരായി മാറാതിരിക്കാൻ എപ്പോഴും ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ധർമ്മബോധമുള്ള തലമുറ ഇവിടെ നിലനിന്നുകൊണ്ടേയിരിക്കണം. മാ യസാലു ത്വാഇഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം, ഒരു സംഘം, അത് ഒരു സംഘടനയാണെന്നോ ഒരു പ്രത്യേകമായ ആളുകൾ മാത്രമാണെന്നോ അല്ല, ഒരു സംഘം ആളുകൾ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരായി എന്നെന്നുമുണ്ടാകും. അങ്ങനെ മുസ്ലിം

0: സമൂഹത്തിലെ മുസ്ലിം ഉമ്മത്തിലെ സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ താല്പര്യമുള്ള മുഴുവൻ മനുഷ്യരെയും അവർക്കനുയോജ്യമായ ബോധവൽക്കരണങ്ങൾ നൽകി മുന്നോട്ട് പോവുക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ള ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെയൊരു സംഗമം നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ തലമുറകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗൗരവതരമായ മാറ്റം, അത് 1990കളിൽ ലോകം കണ്ട ഏറ്റവും വലിയ ചിന്തകനും ഫിലോസഫറുമായി വിലയിരുത്തപ്പെടുന്ന നോം ചോംസ്കി ഒരഭിപ്രായം പങ്കുവെക്കുന്നുണ്ട്. 2000കളിലെക്കുറിച്ച് 21-ാം നൂറ്റാണ്ടിലേക്ക് മനുഷ്യർ കടക്കുന്നതോടുകൂടി 21-ാം നൂറ്റാണ്ടിലെ ആയുധം, അത് ന്യൂക്ലിയർ ബോംബുകളോ അതല്ലെങ്കിൽ ആ നിലക്കുള്ള മിസൈലുകളോ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങളോ അല്ല, മറിച്ച് ദ വെപ്പൺ ഓഫ് 21st century ഈസ് മീഡിയ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാധ്യമമായിരിക്കും, മീഡിയകളായിരിക്കും 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ആയുധമെന്ന്. 21-ാം നൂറ്റാണ്ടിലേക്ക് മനുഷ്യർ വന്നു, 2000 വലിയ ആഘോഷത്തിൽ ആഘോഷിച്ചു. പക്ഷെ ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴേക്ക്, 2010 ആയപ്പോഴേക്ക്, നോം ചോംസ്കി അദ്ദേഹത്തിൻ്റെ ചിന്തകളിലോ ആലോചനകളിലോ ഒന്നും കണ്ടിട്ടില്ലാത്ത വലിയ ആയുധം നമുക്കിടയിലേക്ക് വന്നു. അത് മീഡിയ അല്ലായിരുന്നു, അതിൻ്റെ പേര് സോഷ്യൽ മീഡിയ എന്നാണ്. 2000 ഒരു മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കാത്ത വിധം നമ്മുടെയെല്ലാം ജീവിതത്തെ ഗ്രസിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു അളവ് നമ്മളിൽ നിന്ന് ഓഹരിയായി പിടിച്ചു നിൽക്കുകയും നമ്മളുടെയൊക്കെ ചിന്തകളെയും ആലോചനകളെയും ജീവിതത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെയും എല്ലാം ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തൊരു വിഷയം, യമനിലെ കുറ്റകൃത്യം ചെയ്ത ഒരു യമനി പൗരനെ 100 ചില്ലാനം കഷ്ണങ്ങളായി വെട്ടിനുറുക്കി, അവരുടെ ജീവിത സാഹചര്യം എന്ത്, അവരാ കുറ്റകൃത്യത്തിലേക്ക് വഴിപ്പെട്ടു പോയതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്ത് എന്ന് സമ്പൂർണമായി നമുക്കറിയില്ല. പക്ഷെ ഒരു കുറ്റകൃത്യം ചെയ്തതിൻ്റെ പേരിൽ ആ രാജ്യം മുന്നോട്ട് വെക്കുന്ന നിയമമനുസരിച്ച് കോടതി വ്യവഹാരങ്ങളിലൂടെ കടന്നുപോയി ആ സഹോദരിക്കുള്ള ശിക്ഷ വിധിച്ചു. ആ ശിക്ഷാ നടപടിയുടെ ഭാഗമായിട്ടു തന്നെ ഇസ്ലാമിക ശരീഅത്ത് നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിക്ക് ആ വധിക്കപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ അയാളെ മോചിതനാക്കാമെന്ന്. ആ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഗവൺമെൻറ്റും കേരളത്തിലെ ഗവൺമെൻറ്റും ഗവർണറും മറ്റൊരുപാട് സാമൂഹ്യ സംഘടനകളും ആക്ഷൻ കമ്മിറ്റി, അവരുടെ പേരിൽ രൂപീകരിച്ചിട്ടുള്ള ആക്ഷൻ കമ്മിറ്റിയും തുടങ്ങി മത സംഘടനകളുടെ നേതൃത്വങ്ങൾ വരെ അവരുടേതായ വഴികളിലുള്ള ഇടപെടലുകൾ നടത്തി. പക്ഷെ അവിടെ നാം കണ്ട വളരെ ദുര്യോഗപരമായ ഒരു കാര്യം, അറബി അറിയാവുന്നവരും അറബി അറിയാത്തവർ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അറബിയിലേക്ക് തങ്ങളുടെ പല ആശയങ്ങളും കാഴ്ചപ്പാടുകളും ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ യമനി പൗരൻ, കൊല ചെയ്യപ്പെട്ട യമനി പൗരന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് വാളിൽ പോയി മലയാളത്തിലും അറബിയിലും വ്യാപകമായി കമന്റിട്ട് കൊണ്ടിരിക്കുകയാണ്. ഒരു കുറ്റവാളിയാവട്ടെ അല്ലാതാവട്ടെ, ഒരു മനുഷ്യജീവൻ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടക്കുമ്പോൾ ആ ശ്രമത്തിനെതിരെ മുമ്പൊരു കാലത്തും ഉപയോഗിക്കപ്പെട്ടിട്ടില്ലാത്ത രീതിയിൽ ഏതൊരാൾക്കും തിരൂരങ്ങാടിയിലിരുന്ന്, അതല്ലെങ്കിൽ നമ്മളുടെ വീടുകളിലിരുന്ന് യമനിലെ ഒരു വിഷയത്തിൽ ഇടപെടാവുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇന്ന് നമ്മൾ ഈ പ്രഭാഷണം നടത്തുമ്പോൾ കേരളം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, ശ്രീനാരായണ ഗുരു എന്ന് നേരത്തെ ഇവിടെ വക്കം മൗലവിയെ പരാമർശിച്ചതുപോലെ, ആ കാലഘട്ടത്തിൽ കേരളത്തിന് വലിയ ബൗദ്ധികമായ സാമൂഹികമായ നവോത്ഥാനത്തിന്റെ പാഠങ്ങൾ പകർന്നുകൊടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുണ്ടാക്കിയ ഒരു സംഘടനയുടെ തലപ്പത്ത് വർഷങ്ങളായിരിക്കുന്ന ഒരു വ്യക്തി ആവർത്തിച്ചാവർത്തിച്ച് മുസ്ലിം സമൂഹത്തിനെതിരെ ദുരുപതിഷ്ഠിതമായ, ഒരു മനുഷ്യനും കേരളത്തിലൊരു മനുഷ്യനും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത മറ്റേതൊരാൾ പറഞ്ഞാലും കത്തിജ്വലിക്കുകയും നിരന്തരം കേസെടുക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം. അത്തരം പരാമർശങ്ങൾക്ക് നമ്മൾ വിചാരിക്കാത്ത വിധമുള്ള റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലം. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ മീഡിയ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചത്. ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എല്ലാം നിയന്ത്രിക്കുന്ന, അപ്പൊ ഞാൻ രണ്ട് സംഭവങ്ങൾ പറയാം. ഇന്നലെ നിങ്ങളൊരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു പരസ്യമാണ് കേരളത്തിൽ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കപ്പെടുന്ന ഒരു സിനിമാ നടൻ. അയാൾ കോഴിക്കോട് പുതിയതായി തുറക്കാൻ പോകുന്ന ഒരു ജ്വല്ലറിക്കു വേണ്ടി ഒരു പരസ്യത്തിൽ അഭിനയിക്കുന്നു. സാധാരണ സ്ത്രീകൾ അഭിനയിക്കുന്ന ഒരു പരസ്യം. അത്തരം ഒരു പരസ്യത്തിൽ സ്ത്രീകൾ ധരിക്കുന്ന ആഭരണങ്ങൾ ധരിച്ച് ആ ആഭരണങ്ങൾ പുരുഷനു പോലും ധരിക്കാവുന്നതാണ് എന്ന ഒരു ധ്വനി ഉണ്ടാക്കുന്ന ഒരു പരസ്യം. അങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായ ഈ പരസ്യത്തിന് തൊട്ടു മുമ്പ് മറ്റൊരു സിനിമാ താരം ചെയ്തത് ഒരു മൂക്കുത്തി അണിഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന പരസ്യമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ബോധപൂർവമായി നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഇവിടെ നിലനിൽക്കുന്ന സാമൂഹികമായ മാനവികമായ ധാർമ്മികമായ മനുഷ്യത്വപരമായ ജെൻഡർ സെഗ്രഗേഷനെ ബോധപൂർവമായി ഫ്ലൂയിഡ് വൽക്കരിക്കുകയും അതിനെ ഒരു ദ്രവീകൃത രൂപത്തിലാക്കുകയും ദ്രാവകമായാൽ മനുഷ്യൻ ഉറച്ചു വിശ്വസിക്കുന്ന രണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സാധനത്തെ ഒരു ദ്രാവക രൂപത്തിലാക്കിയാൽ ഓരോരുത്തർക്കും അവർ തോന്നുന്നിടത്തേക്ക് ആ ദ്രാവകത്തെ മാറ്റാൻ പറ്റും. അതാണ് അതിൻ്റെ വ്യത്യാസം. അങ്ങനെ ഓരോരുത്തരുടെയും ചിന്തയിലേക്ക് സ്ത്രൈണതയും പൗരുഷവും കൊണ്ടുവരികയും ഇന്ന് മധ്യപ്രദേശിൽ ഒരു കമാൽ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബംഗ്ലാദേശി യുവാവ് അയാൾ കഴിഞ്ഞ 10-12 വർഷമായി ഇന്ത്യയിൽ ജീവിക്കുകയാണ്. അയാൾ അയാളുടെ ഐഡന്റിറ്റി നേഹ എന്ന പേരിൽ ഒരു സ്ത്രീ ഐഡന്റിറ്റി ആയിട്ടാണ് അയാൾ അയാളുടെ ഐഡന്റിറ്റി ഇന്ത്യാ ഗവൺമെന്റിന് മുമ്പിലും. പാസ്പോർട്ട് ഉണ്ട് അയാൾക്ക്, ഇന്ത്യയുടെ റേഷൻ കാർഡുണ്ട്, ഭോപ്പാലിൽ നിന്ന് സംഘടിപ്പിച്ച ആധാർ കാർഡുണ്ട്, വോട്ടർ ഐഡന്റിറ്റി കാർഡുണ്ട്. നേഹ എന്ന പേരിൽ അയാൾ പറയുന്നത് ഞാനൊരു ട്രാൻസ്ജെൻഡറാണ് എന്നാണ്. ഇന്ന് അയാൾ പിടിച്ചപ്പോൾ അയാൾ ബംഗ്ലാദേശിലെ ഒരു ചെറുപ്പക്കാരനാണ്. അയാളെ ശാരീരിക പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. പ്രാഥമിക പരിശോധനയിൽ അയാളൊരു പുരുഷനാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ മനുഷ്യർ അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും വലിയ അളവിൽ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ ഈ ജെൻഡർ സെഗ്രഗേഷനെ ഒരു ഫ്ലൂയിഡ് വൽക്കരിക്കുന്നതിലൂടെ, ദ്രാവക രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ പല വിധത്തിലുള്ള കുറ്റവാളികളും പല വിധത്തിലുള്ള സാമൂഹിക ദ്രോഹങ്ങളും ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് സമൂഹത്തെ കൊണ്ടു ചെന്നാക്കുന്ന ഒരു സാഹചര്യം നമ്മളുടെ മുമ്പിലുണ്ട്. അങ്ങനെ എല്ലാത്തിനെയും ഈ തങ്ങളുടെ മീഡിയയുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന അമിതമായ ഒരു വിശ്വാസം ഇന്നത്തെ സമൂഹത്തെ, ഇന്നത്തെ ലോകഗതിയെ നിയന്ത്രിക്കുന്ന ലിബറൽ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കുണ്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. അതിൻ്റെ ഒരു ആധുനിക രൂപം അല്ലെങ്കിൽ പാശ്ചാത്യ നാടുകൾ ഒഴിവാക്കുകയും അവരതിൻ്റെ ദുരന്തം പേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല, വർഷങ്ങളായി നമ്മളത്തരം ദുരന്തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ദുരന്തം നമ്മളുടെ ഇവിടെയുള്ള ധാർമ്മിക സദാചാര കാഴ്ചപ്പാടുകളെയും സാമൂഹ്യ ചുറ്റുപാടുകളെയും മത പ്രാക്ടീസിങ്ങിനെയും റിലീജിയസ് പ്രാക്ടീസിങ്ങിനെയും ബോധപൂർവം തകർത്ത് തരിപ്പണമാക്കുക എന്നത് തന്നെയാണ്. അത് അനുഭവിച്ചിട്ടുള്ള രാജ്യങ്ങൾ അനുഭവിക്കുന്ന, ഞാൻ ഒരു കാര്യം കൂടി, ഇന്നലെ സോഷ്യൽ മീഡിയ മുന്നോട്ട് വെച്ച മറ്റൊരു വാർത്ത, എക്സ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ലോകത്ത് വലിയ നിലക്ക് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു അമേരിക്കൻ മോഡലുണ്ട്. ഓസ്കാർ അവാർഡുകളിലൊക്കെ വലിയ നിലക്ക് തിളങ്ങി നിൽക്കുന്ന ഇത്തരം സകല തിന്മകളുടെയും മോഡലായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു ലേഡി, അഞ്ജലീന ജോളി എന്നാണ് അവരുടെ പേര്. അവരിന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊട്ടിക്കരയുന്നൊരു സാഹചര്യമുണ്ടായി. എന്താണ് കാരണമെന്നോ, അവരുടെ മകൾ, ഏക മകൾ, ആ ഏക മകൾ കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലോകത്തേറ്റവും സമ്പന്നമായി ജീവിക്കാൻ സാധിക്കുന്ന സാഹചര്യത്തിലുള്ള വനിതയാണവർ. പക്ഷെ മകൾ ഇറങ്ങിപ്പോയപ്പോൾ ആ മാതാവിന് അവരുടെ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ആ മാതാവ് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താണെന്നറിയുമോ? ആ മകൾ ഇറങ്ങിപ്പോയത് അവളുടെ കാമുകന്റെ കൂടെയല്ല, കാമുകിയുടെ കൂടെയാണ് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെയൊക്കെ മുന്നിൽ കൂടിയാടാൻ നിൽക്കുന്ന ഈ ലൈം ലൈറ്റുകളുടെ മുമ്പിൽ ആടിത്തിമിർക്കുന്ന ആളുകളുടെ, മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ പുരോഗമിക്കുന്നു, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ പുരോഗമിക്കുന്നു, ആധുനികമായ അത്യാധുനികമായ സൗകര്യങ്ങൾ നമുക്കുണ്ടാകുന്നു, പക്ഷെ മനുഷ്യൻ എന്നത്, അവൻ്റെ മജ്ജ, അവൻ്റെ മാംസം, അവൻ്റെ ചിന്ത, അവൻ്റെ വികാരം, അവൻ്റെ സ്നേഹം, അവൻ്റെ ഫീലിങ്ങുകൾ, അതെല്ലാം ഏതേതു കാലത്തും ഒരുപോലെ നിലനിൽക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് രക്തബന്ധം എന്നത് നമ്മളുടെ വലിയ ബന്ധമായി നമുക്ക് അനുഭവപ്പെടുന്നത്. മാതാവിനോടുള്ള ബന്ധം, സഹോദരിയോടുള്ള ബന്ധം. അതുകൊണ്ടാണ് വൈവാഹിക ബന്ധം എന്നത് നമ്മളുടെ വലിയ ബന്ധമായി നമുക്ക് നിലനിൽക്കുന്നത്. ഭാര്യയോടുള്ള ബന്ധം, രക്തബന്ധത്തിന് ഭാഗമായി മക്കളോടുള്ള ബന്ധം, അതിൽ മാറ്റം വരില്ല. അത് കാരണം മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് അവന്റെ ഭൗതികമായ പരിസരങ്ങളൊക്കെ മാറുന്നുണ്ടെങ്കിലും അവൻ എന്ന അസ്തിത്വം മാറാതെ നിലനിൽക്കുന്നു. അവിടെയാണ് മതത്തിന്റെയും പ്രസക്തി. ആ മാറാതെ നിലനിൽക്കുന്ന മനുഷ്യത്വത്തെ നിലനിർത്താൻ, ആ മാറാതെ നിലനിൽക്കുന്ന മനുഷ്യത്വത്തിന്റെ എക്സിസ്റ്റൻസ്, അവരുടെ മുന്നോട്ടുള്ള ഗമനത്തെ സാധൂകരിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളാണ് ധാർമ്മികമായ ചുറ്റുപാടുകൾ സൃഷ്ടിക്കുക എന്നതാണ് മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള ഉത്തരവാദിത്വം. പടച്ചതമ്പുരാൻ അവന്റെ മുമ്പിൽ വെച്ചിട്ടുള്ള കാര്യം, അപ്പൊ ആ കാര്യങ്ങളെ എല്ലാം നിരാകരിച്ചുകൊണ്ട്, അതിനെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഇവിടെ നടക്കുന്ന വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളുടെ അവതരണം, ഇന്ത്യൻ മതേതരത്വം എന്നത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് ആയിട്ടുള്ള മതേതരത്വമാണ്, സെക്യുലറിസമാണ്. ആ സെക്യുലറിസത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും ഈ രാജ്യത്ത് സമാധാനപൂർണമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ആ സെക്യുലറിസത്തിന്റെ മറവിൽ, ആ മതേതരത്വത്തിന്റെ മറവിൽ മതത്തിന്റെ എല്ലാ അടയാളങ്ങളെയും മാറ്റി നിർത്താൻ ശ്രമിക്കുകയും പകരം അംഗീകരിച്ചു കൊടുക്കാൻ ഒരു മതവിശ്വാസിക്ക് സാധ്യമല്ല എന്നത് ഉറക്കെ പ്രഖ്യാപിക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. അതാണ് എല്ലാം സെക്യുലറിസത്തിന്റെ പേരിൽ എന്തു കൊണ്ടുവന്നാലും മോഡേണിസത്തിന്റെ പേരിൽ ഞങ്ങളത് അംഗീകരിച്ചു കൊടുക്കാം എന്ന തോന്നൽ ഭരിക്കുന്നവർക്കോ ഇവിടെയുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പടപൊരുതിക്കൊണ്ട് തന്നെയാണ്, പൊരുതി നിന്നുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള മതവിശ്വാസികൾ ഈ രാജ്യത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് തുടരുക തന്നെ ചെയ്യും. ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. NCERT നാഷണൽ തലത്തിൽ ഇന്ത്യയിലെ പാഠഭാഗങ്ങൾ തയ്യാറാക്കുന്ന NCERT കഴിഞ്ഞ വർഷം BJP ഗവൺമെന്റിന്റെ കീഴിൽ മുഗൾ രാജാക്കന്മാരുടെ ചരിത്രം 7ാം ക്ലാസ്സിലെ NCERTയുടെ ചരിത്ര പാഠങ്ങളിൽ നിന്ന് ഒഴിവാക്കി. അപ്പൊ ഒരുപാട് ആളുകൾ പ്രതികരിച്ചു. ഈ വർഷം അവർ ചെയ്തത് എന്താണെന്ന് അറിയുമോ? 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അതേ മുഗൾ ചരിത്രത്തിലെ ചില ആളുകളെ പരാമർശിച്ചു. ബാബറിനെയും അക്ബറിനെയും ഔറംഗസീബിനെയും ഒക്കെ മതവെറിയന്മാരായി, ഹിന്ദുക്കളെ കൊല്ലാകൊല ചെയ്തവരായി, ഈ രാജ്യത്തെ മുച്ചൂടു നശിപ്പിച്ചവരായി അവതരിപ്പിച്ചു. നമ്മൾ വിചാരിക്കും അതെന്താണ്, അതിനൊക്കെ എത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവുമോ എന്ന്. എന്നിട്ട് ആ പാഠപുസ്തകത്തിൽ തന്നെ മുകളിൽ ഒരു വരി എഴുതി ചേർത്ത് വെച്ചിരിക്കുകയാണ്, എത്രമാത്രം കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ഇന്ന് ഈ രാജ്യത്തെ ഭരിക്കുന്നത് എന്ന് ഓരോ വിദ്യാർത്ഥിയെയും ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അതിന് മുകളിൽ എഴുതി വച്ചിരിക്കുന്നത് മുൻകഴിഞ്ഞ കാലങ്ങളിൽ നടന്ന സംഭവങ്ങൾക്ക് പകരം ചോദിക്കാനോ അതിന് പ്രതികാരം ചോദിക്കാനോ ഇക്കാലത്ത് നമ്മൾ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല. എന്നിട്ടാണ് എന്ത് ചെയ്തത്, അതിന് താഴെ എഴുതി വെച്ചത്, ഓരോ കുട്ടിനോട് നിങ്ങൾ പോയി തച്ചോളിയും, പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ടില്ലതല്ല എന്നെഴുതി വെച്ചുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിം ഭരണാധി 500 മുതൽ 900 വർഷം വരെ ഇവിടെ ഇവിടെ ഭരിച്ച വ്യത്യസ്തങ്ങളായ മുസ്ലിം ഭരണാധികാരികളെ ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്കെതിരെ തിരിച്ച് ആരെ പറ്റിയാണ് ഈ പറയുന്നത്? മതേതരത്വത്തിന്റെ വലിയ അപ്പോസ്തലന്മാരായി ഈ രാജ്യത്ത് നടന്ന മുസ്ലാം മതം പൂർണ്ണമായി മാറ്റിവെച്ച് ദീനെ ഇലാഹി എന്ന് പറഞ്ഞൊരു മതം കൊണ്ടുവന്ന ബാബറിനെ കുറിച്ച്, ഹിന്ദു സമൂഹത്തിൽ നിന്ന് വിവാഹം കഴിച്ച മുഗൾ രാജാക്കന്മാരെ കുറിച്ച്, തങ്ങളുടെ പ്രധാനമന്ത്രിമാരായി ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ വലിയ രാജാക്കന്മാരെ നിശ്ചയിച്ചവരെ കുറിച്ച്, അവരെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ മാറ്റിവെച്ച് ഇന്ന് ജീവിക്കുന്ന ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളടക്കമുള്ള ആളുകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ കേരളത്തിൽ കാണുന്നത്. ഇവിടെ ഇനി നമ്മൾ വിഷയാവതരണത്തിൽ പറയാൻ പോകുന്നത് പോലെ ഏറ്റവും അവസാനം വന്നതാണ് സൂംബ എന്ന പേരിലുള്ള ഒരു നൃത്തം. കുട്ടികളുടെ സ്ട്രെസ് കുറക്കാൻ നിർദ്ദേശിച്ചു കൊടുത്തുകൂടെ എന്ന ചോദ്യത്തിന്റെ പിന്നിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് നമ്മളുടെ കലാലയങ്ങളെ ചർച്ചകളില്ലാതെ കൂടിയാലോചനകളില്ലാതെ ലിബറൽ സാഹചര്യങ്ങളുടെ പുതിയ പുതിയ ആവിഷ്കാരങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം കേവലം ഒരു ഒരു കായിക രൂപം സ്കൂളുകളിൽ കൊണ്ടുവരുന്നതിനെതിരെയുള്ള ഒരു പോരാട്ടമല്ല, മറിച്ച് അതിനു മുമ്പുള്ള ട്രാൻസ്ജെൻഡർ വിഷയം ഇന്ന് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജെൻഡർ മാതാവോ പിതാവോ അല്ല തീരുമാനിക്കുന്നത്, സമൂഹ നിർമ്മിതിയാണ്. സമൂഹത്തിന്റെ നിങ്ങളിങ്ങനെ ജീവിച്ച് ജീവിച്ച് ജീവിച്ചു വരുമ്പോൾ ഒരു 18 വയസ്സായി നിങ്ങൾക്ക് സ്വന്തമായ നിങ്ങൾ മൈനർ എന്ന അവസ്ഥയിൽ നിന്ന് മേജർ എന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്ന സാഹചര്യമാണെന്ന് ഇന്നത്തെ 7-ാം ക്ലാസ് പാഠപുസ്തകത്തിൽ സാമൂഹ്യ പാഠത്തിന്റെ ഭാഗമായി ജെൻഡറിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. അത് പഠിച്ചു വരുന്ന കുട്ടികൾ അത്തരം സാഹചര്യങ്ങൾ, അത്തരം അവർ വളർന്നു വരുന്ന തലമുറയിൽ, അവർ വളർന്നു വരുന്ന, അവർ സ്വയം തീരുമാനിക്കുന്ന സാഹചര്യങ്ങളിൽ മാതാവിനെതിരെയും പിതാവിനെതിരെയും തിരിയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പകച്ചു നിൽക്കാതിരിക്കാനാണ് പാഠപുസ്തകത്തിന്റെ ഉള്ളിലും അധ്യാപക സംഘടനകൾക്കുള്ളിലും കലാലയങ്ങൾക്കുള്ളിലും പുറത്തും നിരന്തരം ഈ കാര്യങ്ങൾ ബോധവൽക്കരണം നടത്തി ഇത്തരം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന പേരിൽ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യുക്തിവാദ സംഘടനയുടെ ഇടതുപക്ഷം ഭരിക്കുന്ന എക്കാലഘട്ടത്തിലും അവരുടെ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തിടത്തുമുള്ള ഇടപെടലുകളാണ് കേരളത്തിൽ കഴിഞ്ഞ കാലത്ത് മതമില്ലാത്ത ജീവൻ എന്നൊരു പാഠം ഇറക്കി. ആ പാഠത്തെ കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും തുറന്ന് എതിർത്ത് ആ പാഠഭാഗം പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞ് ഒന്നിച്ചു നിന്നപ്പോൾ ആ പാഠഭാഗം ചീന്തിയിട്ടാണ് കുട്ടികൾക്ക് ആ പുസ്തകം വിതരണം ചെയ്തത്. അതൊന്നിൽ നിൽക്കുന്നില്ല, എല്ലായിടത്തും മതബോധത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ശ്രമങ്ങളെ നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മൾക്ക് അനുവദിച്ചു കിട്ടിയ ജനാധിപത്യ ബോധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നാം അത്തരം കാര്യങ്ങളെ എതിർത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു യുവതി മുസ്ലിം യുവതികളെ മുഴുവൻ വിളിച്ചുകൂട്ടി, ആ യുവതി പ്രഖ്യാപിച്ച് ഞങ്ങൾ ഡിവോഴ്സി മീറ്റ് ആഘോഷിക്കുകയാണ് എന്നാണ്. ഡിവോഴ്സായ യുവതികളുടെ ഒരു വലിയ സംഗമം ഞങ്ങൾ നടത്തുകയാണ് എന്നാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരം ഓ ബ്രോക്കൺ ഫാമിലി എന്നത് ഈ അടുത്ത് കാലം വരെ മാതാവോ പിതാവോ വേർപിരിഞ്ഞ് താമസിക്കുന്ന ഫാമിലി എന്നത് കുട്ടികളിൽ സ്ട്രെസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള, കുട്ടികൾ മാനസികാഘാതം ഉണ്ടാക്കാൻ സാധ്യതയുള്ള, പ്രത്യേകമായ ശ്രദ്ധ അത്തരം കുട്ടികൾക്ക് വേണമെന്ന കാഴ്ചപ്പാടുള്ള വിദ്യാഭ്യാസ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാട് പതുക്കെ മാറാൻ, ഇപ്പൊ അതിന് പകരം ബ്രോക്കൺ ഫാമിലി എന്നതിന് പകരം പേരിന് നൽകിയിട്ടുള്ള സിംഗിൾ മദർ, സിംഗിൾ ഫാദർ എന്നാണ്. അവർക്ക് പ്രത്യേകമായ പാരന്റിംഗ് ക്ലാസുകൾ കൊടുക്കാൻ പറയുകയാണ്, അവരങ്ങനെ തന്നെ ജീവിക്കട്ടെ എന്ന് പറയുകയാണ്, അവരെ ഒരുമിച്ച് കൂട്ടാനുള്ള വഴികളെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല എന്ന് പറയുകയാണ്. ഇങ്ങനെ കുടുംബം എന്ന കാഴ്ചപ്പാടിനെ സമ്പൂർണമായി നിഷ്കാസനം ചെയ്യാൻ ശ്രമിക്കുന്ന വ്യത്യസ്തങ്ങളായ ഫിലോസഫികൾ, ആദർശങ്ങൾ, ദർശനങ്ങൾ ഈ നാട്ടിൽ പച്ച പിടിച്ചു വരുമ്പോൾ അതിനെ എതിർക്കേണ്ടത് ഓരോ മതവിശ്വാസിയുടെയും ബാധ്യതയാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു സുംബ നൃത്തത്തിനെതിരെ മാത്രമുള്ള പരിപാടിയല്ല, എന്നാൽ ആ സുംബ നൃത്തമടക്കമുള്ള എല്ലാവിധ ലിബറൽ ഫാസിസത്തിന്റെ ചർച്ചകളില്ലാതെ ആലോചനകളില്ലാതെ ഇപ്പൊ മദ്രസ പ്രസ്ഥാനങ്ങളോട് ആലോചിക്കാതെ സ്കൂളിന്റെ സമയം മാറ്റി വിമർശനം വന്നപ്പോഴാണ് ചർച്ച ചെയ്യാം ചർച്ച ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ മന്ത്രി പറയുന്നത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ആ തീരുമാനം എങ്ങനെ നടപ്പിലാക്കുന്നു പറയാനാണ് ചർച്ച എന്നാണ്. ഇങ്ങനെ ഓരോന്നും നടപ്പിലാക്കുമ്പോൾ അനുവദിക്കാൻ തൽക്കാലം മനസ്സില്ല എന്ന് പറയാൻ തന്നെയാണ് ഇത്തരം പരിപാടികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിരന്തരമായ ബോധവൽക്കരണങ്ങൾ, നിരന്തരമായ ആശയപ്രചാരണങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ ഏത് ഫാസിസ്റ്റ് ഭരണകൂടത്തെയും പിന്നോട്ട് അടിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ മുസ്ലിം ഹിന്ദു എന്ന നറേഷൻ ഉണ്ടാക്കി ആ വിഭജനത്തിനിടയിൽ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ആർക്കെങ്കിലും സംരക്ഷിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ഇന്ന് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് വേണമെങ്കിൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് പലരും മിണ്ടാതിരിക്കുന്ന പോലെ മിണ്ടാതിരിക്കാമായിരുന്നു, പക്ഷെ കൃത്യമായി പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ശരിയല്ല എന്ന് അയാൾ പറഞ്ഞത് ഹിന്ദു സമൂഹത്തിന് ചോദിച്ചാൽ അയാൾ പറഞ്ഞത് ഹിന്ദു സമൂഹത്തിൽ നിന്ന് അവരുടെ ഇടയിൽപ്പെട്ട ഒരു ഒരു അദ്ദേഹത്തിന്റെ സമുദായത്തിൽ നിന്ന് ഇതുവരെ മുഖ്യമന്ത്രി ഉണ്ടാവുന്നില്ല, ഇനി ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല എന്നത് പറയുമ്പോൾ കേരളം ഭരിക്കുന്ന അതേ സമുദായത്തിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ്. 15 കൊല്ലം കേരളം ഭരിച്ചത്, ഇപ്പോൾ 9 കൊല്ലം, അതിനു മുമ്പ് മറ്റൊരു 5 കൊല്ലം കേരളം ഭരിച്ചത് അത്തരം ഒരു മുഖ്യമന്ത്രിയാണ്. അവിടെ ഭരണാധികാരികൾക്ക് തിരുത്താൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു എന്നത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് ഈ സമൂഹത്തിലുണ്ടാകുന്ന വർഗീയതക്ക് വളം വെച്ചു കൊടുക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ നാം കണ്ടില്ല എന്നടിക്കുന്നത് വലിയ ദുരന്തങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്നു. ഇതിന് രാഷ്ട്രീയ താല്പര്യങ്ങളില്ല, പക്ഷേ സാമൂഹ്യമായ താല്പര്യങ്ങളാണ് നമുക്കുള്ളത്. ആ സാമൂഹ്യ താല്പര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ചർച്ചയെ എല്ലാവരും ആ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് ഈ ചർച്ചകളിൽ ഇടപെട്ട് സംസാരിക്കണമെന്ന് എനിക്കു ശേഷം വരാനിരിക്കുന്ന പ്രതിനിധികളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിഷയത്തിന്റെ ഒരു ഭാഗം മാത്രം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു വസല്ലം അലാ നബിയന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാഅല്ലാ തബാറക്കല്ലാ. ഇപ്പോൾ നാം കേട്ട് കഴിഞ്ഞത് ഡയലോഗ്. ഇന്നത്തെ ഡയലോഗിൽ ചിരൂരിൽ വെച്ച് സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധം പ്രോഗ്രാമിൽ ഡോക്ടർ സി മുഹമ്മദ് റാഫി ചമ്പ്ര നടത്തിയ പ്രഭാഷണത്തിന് ശകലമാണ് നാം കേട്ട് കഴിഞ്ഞത്.
2: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിന്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിന്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
2: പൊതുജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ സന്ദർശിക്കാം സെക്രട്ടേറിയറ്റിൽ സമയക്രമം നൽകുന്നു. സെക്രട്ടേറിയറ്റിൽ പൊതുജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ നേരിൽ കാണുന്നതിനുള്ള സമയക്രമം നിശ്ചയിച്ചു. പൊതു അവധി ദിനങ്ങൾ ഒഴികെയുള്ള തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ വൈകിട്ട് 5:30 വരെ മുഖ്യമന്ത്രി പൊതുജനങ്ങളെ കാണും. വയോധികർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശത നേരിടുന്നവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ താഴത്തെ നിലയിലുള്ള പരാതി പരിഹാര സെല്ലിൽ നേരിട്ട് കാണും. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സന്ദർശകരെ അനുവദിക്കും. മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് ലഭിച്ചവർക്കും നിശ്ചിത സമയത്ത് ഓഫീസിലെത്തി മുഖ്യമന്ത്രിയെ കാണാം. മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ ഇല്ലാത്ത ദിവസങ്ങളിലും പൊതുജനങ്ങൾക്ക് പരാതി പരിഹാര സെല്ലിൽ നേരിട്ട് പരാതി സമർപ്പിക്കാം. ഇത്തരം ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ വൈകിട്ട് 5 ഉദ്യോഗസ്ഥർ പരാതികൾ സ്വീകരിക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റ് kerala.cm.gov.in. വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതുതരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക. ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ. കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലം ഒരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചുപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിന് നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് ഹിഫ്ലുൽ ഖുർആൻ. നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ ആയത്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ഭാഗം കൂടി ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. ആദ്യം മുതൽ നമ്മൾ പഠിച്ച ഭാഗം എല്ലാവർക്കും പാരായണം ചെയ്ത് മനഃപ്പാഠത്തിലേക്ക് കടക്കാം.

0: ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേ വാക്കുകൾ നമുക്ക് പരിചയമില്ലാത്തതാണ്, സാധാരണയായി വരുന്ന വാക്കുകളല്ല. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് പഠിക്കണം. ഈ ഭാഗം ഇതാ ഈ ഒരു ഭാഗത്തോടു കൂടി ഇത് അവസാനിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്ന വാക്കുകളാണ്, അതുകൊണ്ട് ഈ ഭാഗം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ.
1: يُعْجِبُ الزُّرَّاعَ لِيَغِيظَ بِهِمُ الْكُفَّارَ.

ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആദ്യ ഭാഗം മുതൽ നന്നായി ആവർത്തിച്ച് നമ്മളെല്ലാവരും പാരായണം ചെയ്യണം. ഇൻഷാല്ലാ അതിൻ്റെ അവസാനത്തെ ഭാഗം എളുപ്പമുള്ള ഭാഗമാണ്, അത് നമുക്ക് നാളെ പഠിക്കാം. ആദ്യ ഭാഗം മുതൽ ഒന്നുകൂടി പാരായണം ചെയ്ത് അവസാനിപ്പിക്കുകയാണ്.

0: ശബ്ദം കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അള്ളാഹ്. നാളെ അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാന ഭാഗം പഠിക്കാനായി നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് ഹിഫ്ളുൽ ഖുർആൻ. നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ഹാഫിസ് ജാഫർ സലഫി.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: തിരുനബിയുടെ തിരുവചനങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അത്ഭുത ലോകം, അവതരണം അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സ്വർഗത്തിൻ്റെ ധാരാളം പ്രത്യേകതകളും സ്വർഗത്തിൻ്റെ കവാടങ്ങളെക്കുറിച്ചൊക്കെ ചെറിയ രൂപത്തിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫിൽ ജന്നതി സമാനിയത അബ്വാബ്, സ്വർഗത്തിന് 8 കവാടങ്ങളാണുള്ളത്. ഓരോ കവാടത്തിൻ്റെയും കട്ടിളകളുടെ വീതി പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം, വല്ലദി നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഇന്നമാ ബൈന അൽ മസ്റഈനി മിൻ മസാരി അൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലുകളുടെ കട്ടിലകളുടെ വീതി, കമാ ബൈന മക്ക വഹിമ്യർ, മക്കയിൽ നിന്ന് അങ്ങകലെ ദൂരെ കിടക്കുന്ന ഹിമ്യർ എന്ന് പറയുന്ന സ്ഥലം, അതുപോലെ തന്നെ ബുസ്ര എന്ന് പറയുന്ന മറ്റൊരു സ്ഥലം. ഇങ്ങനെ രണ്ടറ്റത്തുള്ള ഈ രണ്ട് സ്ഥലങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, മക്കയിൽ നിന്ന് ഹിമ്യർ വരെ, അല്ലെങ്കിൽ മക്കയിൽ നിന്ന് ബുസ്ര വരെയുള്ള അത്രയും വീതി സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ കട്ടിളകൾക്കുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹാനായ ഉത്ബത്ത് ബിനു അസ്വാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മിമ്പറിൽ കയറിക്കൊണ്ട് ഖുതുബ പറയുന്ന സമയത്ത് ഖുതുബയിൽ നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, സ്വർഗത്തിൻ്റെ വിശാലതയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആ സമയത്ത് ഉത്ബ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വലഖദ് ദുക്കിർന അന്നമാ ബൈന മസ്റഈനി മിൻ മസാരി അൽ ജന്നതി മസീറത്തു 40 സന, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വർഗത്തിലെ വാതിലുകളുടെ കട്ടിലകളുടെ വീതി വിശദീകരിക്കുമ്പോൾ ഞങ്ങളോട് പറയുകയുണ്ടായി, മസീറത്തി 40 സന, 40 വർഷത്തെ വഴിദൂരം ആ കട്ടിളകൾക്കുണ്ടാകുമെന്ന്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു, തിരക്കുകൊണ്ട് ആൾക്കൂട്ടം തിങ്ങി നിൽക്കുന്ന ഒരു ദിവസം ആ കവാടങ്ങൾക്ക് വരാനുണ്ട്. സഹോദരങ്ങളെ, തിക്കും തിരക്കും കൂട്ടി ആ സ്വർഗ കവാടങ്ങളിലൂടെ പ്രവേശിക്കുന്ന അനുഗ്രഹീതരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അത്രയും വലിയ ആൾക്കൂട്ടം വരുമ്പോൾ ആ വിശാലമായ കവാടത്തിനരികിൽ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഉത്ബത്ത് റളിയല്ലാഹു അൻഹു ഖുതുബയിലൂടെ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആ 8 കവാടങ്ങളെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫിൽ ജന്നതി സമാനിയത അബ്വാബ്, സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. ഫിഹാ ബാബുൻ യുസമ്മ റയ്യാൻ, അതിലൊരു കവാടത്തിൻ്റെ പേര് റയ്യാൻ എന്നാണ്. ലാ യദ്ഖുലുഹു ഇല്ല സ്വഇമൂൻ, അതിലൂടെ നോമ്പുകാരല്ലാതെ പ്രവേശിക്കൂല. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രണ്ട് ഭാര്യമാർക്ക് ആരെങ്കിലും ചെലവിന് കൊടുക്കുന്നുണ്ടെങ്കിൽ, നൂദീ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗ കവാടങ്ങളിൽ അവനെ ഇങ്ങനെ വിളിക്കുന്നതാണ്, മാടി മാടി വിളിക്കുന്നതാണ്. എന്നിട്ട് പറയും, യാ അബ്ദല്ലാ, ഹേ മനുഷ്യ, ഹാദാ ഖൈറുൻ, ഇത് നല്ലൊരു കാര്യമാണ്. മറ്റൊരു സ്ഥലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും, മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രണ്ട് ഭാര്യമാർക്കാരെങ്കിലും ചെലവിന് നൽകുന്നുണ്ടെങ്കിൽ, നൂദിയ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗ കവാടങ്ങളിൽ അവനെങ്ങനെ മാടി മാടി വിളിക്കുന്നതാണ്. എന്നിട്ട് പറയും, യാ അബ്ദല്ലാ, അല്ലയോ മനുഷ്യ, ഹാദാ ഖൈറുൻ, ഇതൊരു നല്ല കാര്യമാണ്. അല്ലേ, രണ്ട് ഭാര്യമാർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവിന് നൽകുന്നുണ്ടെങ്കിൽ അവന് സ്വർഗത്തിൻ്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കാനുള്ള അവസരം അള്ളാഹു നൽകുമെന്നാണ്. തുടർന്ന് പ്രവാചകൻ ചില കാര്യങ്ങൾ പ്രത്യേകം പറയുകയുണ്ടായി. ഫമൻ കാന മിൻ അഹ്ലി സ്വല, കൃത്യമായി നമസ്കരിക്കുന്നവനാണെങ്കിൽ, ദുഅയ മിൻ ബാബി സ്വല, ബാബി സ്വലയിലൂടെ സ്വർഗത്തിലേക്ക് അവനെ വിളിക്കപ്പെടും. വമൻ കാന മിൻ അഹ്ലിൽ ജിഹാദ്, ജിഹാദ് ചെയ്തവനാണെങ്കിൽ, ദുഅയ മിൻ ബാബിൽ ജിഹാദ്, ബാബുൽ ജിഹാദിലൂടെ അവനെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നതാണ്. വമൻ കാന മിൻ അഹ്ലി സിയാം, നോമ്പുകാരനാണെങ്കിൽ, ദുഅയ മിൻ ബാബിർ റയ്യാൻ, റയ്യാൻ എന്ന കവാടത്തിലൂടെ അവനെ വിളിക്കപ്പെടും. വമൻ കാന മിൻ അഹ്ലി സദഖ, ദാനം ചെയ്തവനാണെങ്കിൽ, ദുഅയ മിൻ ബാബി സദഖ, ബാബ് സദഖയിലൂടെ അവനെ വിളിക്കുന്നതാണ്. സ്വർഗത്തിൻ്റെ ഏതെങ്കിലും കവാടത്തിലൂടെ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഹദീസ് പറഞ്ഞപ്പോൾ, സ്വർഗത്തിൽ ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം പ്രവേശിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ആരാന്നറിയോ? മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. സ്വർഗത്തിൻ്റെ മണ്ണിനെക്കുറിച്ചും സ്വർഗത്തിൻ്റെ മണ്ണിനെക്കുറിച്ചും അവിടെ കിട്ടുന്ന സൗകര്യങ്ങളെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ അദ്ദേഹത്തിങ്ങനെ നോക്കി, എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തലയുയർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, റസൂലെ, എനിക്കും ആ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമോ റസൂലെ? അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ കരയുകയാണ്. പ്രവാചകൻ കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, അബൂബക്കറെ, മനുഷ്യരുടെ കൂട്ടത്തിൽ ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നത് ഞാനായിരിക്കും. എന്നാൽ ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് താങ്കളാണ് അബൂബക്കറെ എന്ന് അദ്ദേഹത്തോട് പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു വീണ്ടും കരയുകയാണ്. അദ്ദേഹം വീണ്ടും അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു കൊണ്ട് കരയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട്, ബി അബി അൻതവ ഉമ്മിയ റസൂലുള്ളാ, അതാണ് റസൂലെ, എൻ്റെ ഉപ്പയും ഉമ്മയും നിങ്ങൾക്കുള്ളതാണ്, ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ പ്രവേശിച്ചാൽ തന്നെ അതും ഭാഗ്യമാണല്ലോ. എന്നിട്ട് എട്ട് കവാടത്തിലൂടെയും പ്രവേശിക്കുന്ന ആളുകളുണ്ടോ? എട്ട് കവാടത്തിലൂടെയും പ്രവേശിക്കാനുള്ള അവസരം ലഭിക്കുന്നവരുണ്ടാവോ റസൂലെ എന്ന് ചോദിക്കുമ്പോൾ, ഫഹൽ യുദാ അഹദുൻ മിൻ തിൽകൽ അബ്വാബി കുല്ലിഹ, ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കാൻ അവസരം ലഭിക്കുന്ന ആളുകൾ ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നഅം, അതെ, വഅർജു അൻ തകൂന മിൻഹും, നീയും അതിലുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അബൂബക്കറെ, താങ്കളും ആ ഒരു കൂട്ടത്തിലുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൻ്റെ ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കാൻ യോഗ്യനായ വ്യക്തിയാകുമെന്നാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൻ്റെ ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കാൻ അവസരം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരാവാനുള്ള നാല് കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിൽ ഒന്നാമതായി പഠിപ്പിച്ചത് ഷഹാദത്താണ്. അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായ മറ്റാരുമില്ല എന്ന തൗഹീദിൻ്റെ ആളുകളാവാൻ, ശിർക്കൊരിക്കലും ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുകയാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, അവൻ ഉറപ്പായും എല്ലാ കവാടങ്ങളിലൂടെയും പ്രവേശിക്കാനുള്ള ഭാഗ്യം അവന് ലഭിക്കുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, നാം നിസാരമായി കാണുന്ന പല നന്മകളുമുണ്ട്. അതെല്ലാം നമുക്ക് സ്വർഗം നേടിത്തരാൻ കാരണമാകുന്ന നന്മകളാണ്. വുളൂ ചെയ്തു, വുളൂവിന് ശേഷം നമ്മൾ പ്രാർത്ഥിച്ചു, ആത്മാർത്ഥമായി കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ, അല്ലാഹു റസൂല് പറയുകയാണ്, മാമീൻ കുമ്മീൻ അഹദിൻ യതവല്ല, നിങ്ങളിൽ ഒരാൾ വുളു എടുക്കുകയും ആ വുളു കൃത്യമായി കൊണ്ട് പൂർണ്ണമായി കൊണ്ട് ചെയ്യുകയും ചെയ്താൽ, സുമ്മ യഖൂലു, എന്നിട്ട് അവൻ പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വ ജഅൽനി മിനൽ മുത്തഹിറീൻ എന്ന പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ, ഇല്ലാ ഫുതിഹത്ത് ലഹു അബ്വാബൽ ജന്നത്തി സമാനിയത യദ്ഖുലു മിൻ അയ്യിഷ, അവന് വേണ്ടി സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും അള്ളാഹു തുറന്നു കൊടുക്കും. അതുകൊണ്ട് ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള അവസരം നൽകുന്ന എന്നുള്ളതാണ്. അതുകൊണ്ട് വുളു ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പ്രാർത്ഥന കൃത്യമായി ചൊല്ലാൻ നമുക്കൊക്കെ സാധിക്കണം. പ്രിയമുള്ളവരെ, സ്ത്രീകൾക്ക് സ്വർഗത്തിൻ്റെ ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള അവസരം പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരു സ്ത്രീ 5 നേരം കൃത്യമായി നമസ്കരിക്കുകയാണ് എങ്കിൽ, അവൾക്ക് നിശ്ചയിക്കപ്പെട്ട റമദാനിലെ നോമ്പുകൾ അവൾ അനുഷ്ഠിക്കുകയാണ് എങ്കിൽ, വഹഫിലത്ത് ഫർജഹ അവളുടെ ഗുഹ്യാവയവം അവൾ സൂക്ഷിക്കുകയാണ് എങ്കിൽ, വഅത്താഅത്ത് സൗജഹ അവളുടെ ഭർത്താവിനെ കൃത്യമായി കൊണ്ട് അവൾ അനുസരിക്കുകയാണ് എങ്കിൽ, അവളോട് പറയുന്നതാണ് ഉദ്ഖിലുൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഇത, നീ നിനക്ക് ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിച്ചോളൂ എന്ന് അവളോട് പറയുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, പ്രായപൂർത്തിയാവാത്ത 3 മക്കളുണ്ടായിരിക്കെ ഒരു കുട്ടി അതിൽ മരണപ്പെട്ടിട്ടും അതിൽ പിതാവിന് ക്ഷമിക്കാൻ മാതാവിന് ക്ഷമിക്കാൻ സാധിച്ചാൽ, അവർക്ക് ആ മാതാവിനും പിതാവിനും ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ നിലക്കും പ്രയാസങ്ങളിൽ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. ഏതേത് നിസ്സാരമായ നന്മകളാണെങ്കിൽ പോലും അതെല്ലാം കൃത്യമായിക്കൊണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി സന്തോഷത്തോടുകൂടി നമ്മൾ നിർവഹിക്കുകയാണ് എങ്കിൽ സ്വർഗത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്ന കാര്യങ്ങളാണതൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും നമുക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അത്ഭുത ലോകം അവതരിപ്പിച്ചത് അബ്ദുല്ല മുഹ്സിൻ വണ്ടൂർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. രാത്രിയിലെ മര്യാദകൾ, അതിൻ്റെ 2-ാമത്തെ എപ്പിസോഡിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അവതരണം ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, രാത്രിയിൽ ഒരു വിശ്വാസി പാലിക്കേണ്ടുന്ന മര്യാദകൾ, അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. രാത്രിയിൽ പാലിക്കേണ്ടുന്ന വേറെയും ധാരാളം മര്യാദകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇൻഷാല്ലാ അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരു മര്യാദയാണ് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത്, അത് രാത്രിയിൽ എന്ന് മാത്രമല്ല ഏത് സമയത്ത് ഉറങ്ങുമ്പോഴും കമിഴ്ന്നു കിടക്കാൻ പാടുള്ളതല്ല. അഥവാ വയറ് നിലത്ത് കുത്തി ആ രൂപത്തിലുള്ള ഉറക്കം അനുവദനീയമല്ല. ഹദീസിൽ നമുക്കത് കാണുവാൻ സാധിക്കും. സ്വഹാബി പറയുകയാണ്, അതാനി ആത്തിൻ വ അനനാ ഇമുൻ അലാ ബത്വനീ, ഞാൻ എൻ്റെ വയറ് കുത്തി അഥവാ കമിഴ്ന്ന് കിടന്നുറങ്ങുമ്പോൾ ഒരാൾ എൻ്റെ അടുക്കൽ വരികയും, ഫഹറക്കനീ ബിരിജിലിഹി, അയാളുടെ കാലുകൊണ്ട് എന്നെ തട്ടി വിളിക്കുകയും ചെയ്തു. ഫഖാൽ, എന്നിട്ട് അയാൾ പറഞ്ഞു, കും, എഴുന്നേൽക്ക്. ഹാദിഹി റജഅത്തുൻ യുബ്ഗിലുഹല്ലാഹ്, തീർച്ചയായും ഈയൊരു കിടത്തം ഇത് അള്ളാഹുവിന് വെറുപ്പുള്ള രൂപത്തിലാണ്. ഇങ്ങനെ വയറ് നിലത്ത് കുത്തി കമിഴ്ന്ന് കിടക്കുക എന്നുള്ളത് അള്ളാഹുവിന് വെറുപ്പാണ്. ഫറഫഅതു റസീ, ഇപ്പൊ സ്വഹാബി പറയാണ്, ഞാൻ എൻ്റെ തല ഉയർത്തി നോക്കിയത് ആരാണ്? ഫഇദൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമുൻ അലാ റസീ, അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ തലക്കരികിൽ നിൽക്കുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണത് പറഞ്ഞത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ രാത്രിയിലാകട്ടെ അല്ലാത്ത സമയത്താകട്ടെ ഈ രൂപത്തിൽ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുക എന്നുള്ളത് അല്ലെങ്കിൽ കിടക്കുക എന്നുള്ളത് അതൊരിക്കലും അനുവദനീയമായതല്ല. അത് അള്ളാഹുവിന് വെറുപ്പുള്ളതാണ്. അതൊരു പക്ഷേ കുഫ്ഫാറുകളുടെ ആദത്തിൽപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ദുനിയാവിലെ തെമ്മാടികളുടെ ആദത്തിൽപ്പെട്ടതായിരിക്കാം,

അലാ ബത്തനീ, ഞാൻ എൻ്റെ വയറ് അതിന്മേൽ കിടക്കുകയാണ്, അഥവാ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ കമഴ്ന്ന് കിടക്കുകയാണ്. ഫറഖലനീ ബിരിജ്ലിഹി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കാലുകൊണ്ട് എന്നെ തട്ടി എന്നിട്ട് പറഞ്ഞു, യാ ജുന്ദുബ്, അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചുകൊണ്ട് പറയാണ്, ഇന്നമാഹിയു അഹ്ലിന്നാർ, ഇത് നരകാവകാശികളുടെ കിടത്തത്തിൽപ്പെട്ടതാണ്. നരകത്തിൽ പോകുന്ന ആളുകൾ അവരാണ് ഇങ്ങനെ കിടക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ്. അപ്പോൾ നരകാവകാശികളുടെ കിടത്തം, അള്ളാഹുവിന് വെറുപ്പുള്ള കിടത്തം, അള്ളാഹുവിന് ദേഷ്യമുള്ള കിടത്തം എന്നൊക്കെ വ്യത്യസ്ത ഹദീസുകളിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, ഇന്ന ഇല്ലത്തന്നഹി അൻ ഹാദിഹിൽ ഹൈ അത്തി ഫിന്നവും, ഇങ്ങനെ കമഴ്ന്ന് കിടന്നുറങ്ങുക എന്നുള്ളത് വിരോധിക്കാനുള്ള കാരണം, അന്നവൽ അസ്വദരി വൽ വജിഹിൽ ലദൈനി ഹുമാമിൻ അഷ്റഫിൽ അളാഇ അലൽ അർദി ഇദ്ലാലുല്ലഹുമാ ലിഗൈരില്ലാഹി തആല, അഥവാ അവയവങ്ങളിൽ വെച്ച് ഏറ്റവും ആദരവുള്ള ഹൃദയം അഥവാ നെഞ്ച്, അതേപോലെ മുഖം, ഇത് രണ്ടും അള്ളാഹു അല്ലാത്തവർക്കായി ഭൂമിയിൽ വെച്ച് നിന്ദിക്കുക എന്നതാവാം, അതായിരിക്കാം ഒരു കാരണം. ഔ അല്ല എങ്കിൽ, ലി അന്നഹു തശബ്ബുഹുൻ ബിൽ ത്വിജാ ലിവാത്ത്, ഈയൊരു കടത്തം ലൂത്തുനബിയുടെ ജനതയുടെ അഥവാ സ്വവർഗരതിക്കാരായിരുന്നല്ലോ അവര്, അവരുടെ കിടപ്പിനോട് സാദൃശ്യമുള്ളതുകൊണ്ടാണ്. ചിലോര് പറഞ്ഞു, ഇന്നമാഹിയ ലിജഅത്തു അഹ്ലിനാർ, അത് നരകാവകാശികളുടെ കിടത്തമാണല്ലോ അതുകൊണ്ടാണ്. ചിലോര് പറഞ്ഞു, ഹാദാ ഇദാ കാന ബൈനന്നാസ് ഫഅമ്മാ ഇദാ കാന ഫീ ബൈതിഹി ഔ ഫീ ഖൽവതിഹി ഫലാ ഹർജ അലൈഹ്, ഇങ്ങനെ കിടക്കുന്നത് വിരോധിക്കുന്നത് ജനങ്ങൾക്കിടയിലാകുമ്പോഴാണ്. എന്നാൽ ഒരാൾ ഒറ്റക്കാണെങ്കിലോ തൻ്റെ വീട്ടിലാണെങ്കിലോ അതിന് പ്രശ്നമില്ല എന്നൊക്കെ ചില ആളുകൾ അതിന് പറഞ്ഞത് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും ഈ ഒരു കിടത്തം ഏതവസ്ഥയിലാണെങ്കിലും ഒഴിവാക്കൽ തന്നെയായിരിക്കും നല്ലത്, അള്ളാഹു അഅലം. അതുപോലെ മറ്റൊരു മര്യാദയാണ് ഭക്ഷണാവശിഷ്ടങ്ങൾ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത്. അഥവാ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം കയ്യും വായയും നന്നായി കഴുകി വൃത്തിയാക്കണം. അവ വൃത്തിയായിട്ടില്ല എങ്കിൽ രാത്രി ഇഴജന്തുക്കളുടെയും പ്രാണികളുടെയും ഉപദ്രവമേൽക്കുവാൻ സാധ്യതയുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മന്നാമ വഫിയദിഹി ഗമറുൻ, ഒരാൾ തൻ്റെ കയ്യിന്മേൽ നെയ്യ് ഉള്ള അവസ്ഥയിൽ കിടന്നുറങ്ങിയാൽ, വലം യഗ്സിൽഹു, അവനത് കഴുകിയിട്ടില്ല എങ്കിൽ, ഫ അസ്വാബുഹു ഷൈഉൻ, അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉപദ്രവം അവന് സംഭവിച്ചാൽ, ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അവനെ തന്നെ ആക്ഷേപിക്കട്ടെ. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അഥവാ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണത്തിൻ്റെ ചിലപ്പോൾ ഒരല്പം കൊഴുപ്പുള്ള എണ്ണമയമുള്ള ഭക്ഷണമായിരിക്കും, അപ്പം അതിൻ്റെ ആ എണ്ണയുടെ അവശിഷ്ടം കയ്യിലിങ്ങനെ ബാക്കിയുണ്ടാവും, അത് കയ്യിലുള്ള ആ അവസ്ഥയിൽ കിടന്നുറങ്ങിയാൽ ഒരു പക്ഷേ ഇഴജന്തുക്കൾ അവ ഇതിൻ്റെ മണം പിടിച്ച്, എട്ടുകാലി പോലത്തെ കൂറ പോലത്തെ ഇഴജന്തുക്കൾ അതിൻ്റെ മണം പിടിച്ച് അവന് എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചേക്കാം. അങ്ങനെ സംഭവിച്ചാൽ അവനെ തന്നെ ആക്ഷേപിക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി, അഥവാ അങ്ങനെ കിടന്നുറങ്ങരുത് എന്ന്. അപ്പോൾ രാത്രിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നന്നായി കയ്യും വായയും കഴുകി വൃത്തിയാക്കിയതിന് ശേഷമേ കിടന്നുറങ്ങാൻ പറ്റൂ. അതുപോലെ വുദു ചെയ്യുക എന്നുള്ളത് മറ്റൊരു മര്യാദയാണ്. ബുഖാരി ഉദ്ധരിക്കുന്ന ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ അദ്ദേഹം പറയുന്നത്, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അതൈത മൽജഅക, നീ നിന്റെ വിരിപ്പിലേക്ക് അഥവാ ഉറങ്ങുവാൻ ഉദ്ദേശിച്ചു കൊണ്ട് ചെന്നാൽ, ഫതവദ്ദു വുദു അകലിസ്സലാത്ത്, നിസ്കാരത്തിന് വേണ്ടി നീ എങ്ങനെ വുദു ചെയ്യുമോ അതുപോലെ വുദു ചെയ്യുക. അപ്പം അങ്ങനെ വുദു ചെയ്തുകൊണ്ടാണ് നമ്മൾ ഉറങ്ങേണ്ടത് എന്നർത്ഥം. അതുപോലെ ബിസ്മി ചൊല്ലി വാതിലുകൾ അടക്കുക. നമ്മൾ ഉറങ്ങാൻ നേരത്ത് വാതിലുകൾ അടക്കാറുണ്ട്.

0: കള്ളന്മാർ കയറുമോ, ഏഴ്ജന്തുക്കൾ കയറുമോ ഭയപ്പെട്ടത് നമ്മൾ മാത്രമല്ല, ഇവിടെയുള്ള മുസ്ലിമീങ്ങളും നിരീശ്വരവാദികളും എല്ലാവരും ചെയ്യാറുണ്ട്. കാരണം അതൊരു ഒരു നാട്ടാചാരമാണ്, ഒരു നിത്യജീവിതത്തിലെ ശീലമാണ്. എന്നാൽ അത് പ്രവാചകന്റെ ചര്യയാണ് എന്ന നിയ്യത്തോടുകൂടി ചെയ്യുമ്പോൾ നമുക്കതിന് പ്രതിഫലമുണ്ട്. ജാബിർ ഇബിൻ അബ്ദുല്ലാ റളിയല്ലാഹുഅൻഹുമയിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ കാന ജുന്നുഹുൽ ലൈൽ, രാത്രി അതിങ്ങനെ ഇരുട്ടിത്തുടങ്ങിയാൽ, ഔ അംസൈത്തും, അല്ലെങ്കിൽ വൈകുന്നേരമായാൽ, അഥവാ രാത്രിയുടെ ആദ്യ സമയം, ആ മഗ്രിബിൻ്റെ ആ തുടക്കം, ആ സമയമായാൽ, ഫക്കുഫൂ സുബിയാനക്കും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ തടഞ്ഞുവെക്കുക, അഥവാ അവർ പുറത്തിറങ്ങുന്നതിൽ നിന്നും അവരെ തടഞ്ഞുവെക്കുക. എന്താണ് കാരണം? ഫഇന്ന ശയാത്വീന തൻതഷിറു ഹൈന ഇദിൻ, ആ സമയം പിശാചുക്കൾ വ്യാപിക്കും, പിശാചുക്കൾ വ്യാപിക്കും, അതുകൊണ്ട് അവരുടെ ഉപദ്രവങ്ങൾ ഏൽക്കാൻ സാധ്യതയുണ്ട്. എന്നൊരു പ്രവാചകൻ പറഞ്ഞു, ഫഇദാ ദഹബ സാഅത്തു മിനല്ലൈൽ, ഇനി രാത്രിയിൽ നിന്നുള്ള ഒരു സമയം കഴിഞ്ഞാൽ, അഥവാ ആ മഗ്രിബിൻ്റെ ആദ്യ സമയമൊക്കെ കഴിഞ്ഞ് രാത്രിയുടെ ആ ഒരു തുടക്കം അതാണ് അവസാനിച്ച് കുറച്ച് കഴിഞ്ഞാൽ, ഫഹുല്ലോഹും, പിന്നീട് നിങ്ങളവരെ വിട്ടേക്കുക. പിന്നെ പ്രവാചകൻ പറഞ്ഞു, വഅഗ്ലിഖുൽ അബ്വാബ വദ്കുറു ഇസ്മല്ലാ, ബിസ്മി ചൊല്ലി നിങ്ങൾ വാതിലുകൾ അടക്കുക. ഫഇന്ന ശൈത്വാന ലാ യഫ്തഹു ബാബൻ മുഗ്ലഖ, തീർച്ചയായും ബിസ്മി ചൊല്ലി അടക്കപ്പെട്ട വാതിൽ തുറക്കാൻ പിശാചിന് സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് ബിസ്മില്ലാ എന്ന് ചൊല്ലിയിട്ട് രാത്രിയിൽ നമ്മൾ വാതിലുകൾ അടക്കണം. അതുപോലെ ഭക്ഷണപാത്രങ്ങൾ, വെള്ളപാത്രങ്ങൾ, ഇത് മൂടി വെക്കണം. ഇതും നമ്മൾ സാധാരണ ചെയ്യാറുണ്ടല്ലോ, കാരണം അല്ലെങ്കിൽ ഭക്ഷണം കേടുവന്നു പോകും, അതിലെന്തെങ്കിലും വന്ന് ചാടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അത് ചെയ്യാറുള്ളത്. എന്നാൽ ഇത് പ്രവാചകൻ്റെ സുന്നത്താണല്ലോ എന്ന നിയ്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിനും നമുക്ക് പ്രതിഫലമുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖമ്മിറുൽ ആനിയ വ അജീഫുൽ അബ്വാബ വ അത്ഫിഉൽ മസാബീഹ്, നിങ്ങൾ പാത്രം മൂടി വെക്കുക, വാതിലടക്കുക, വിളക്കുകൾ അണക്കുക. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ പറയുന്നു, വഔകു ഖിറബക്കും വദ്കുറു ഇസ്മല്ലാ, നിങ്ങൾ വെള്ളപാത്രങ്ങൾ മൂടി വെക്കുക, ബിസ്മി ചൊല്ലുക. വഹമ്മിറു ആനിയത്തക്കും വദ്കുറു ഇസ്മല്ലാ, ബിസ്മി ചൊല്ലി ഭക്ഷണപാത്രങ്ങളും മൂടി വെക്കുക. വലൌ അൻ തഉറുദു അലൈഹാ ശൈഅൻ, ഇനി ഭക്ഷണപാത്രങ്ങൾ അടച്ചു വെക്കാൻ ഒരു വലിയ പാത്രമൊന്നും കിട്ടിയിട്ടില്ല, ഒരു ചെറിയ വടിയാണ് ലഭിച്ചത് എങ്കിൽ പോലും ബിസ്മി ചൊല്ലി അതടച്ചു വെക്കുക. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫഇന്ന ശൈത്വാന ലാ യഹുല്ലു സിഖാഅൻ വലാ യഫ്തഹു ബാബൻ വലാ യക്ഷിഫു ഇനാഅ, വെള്ളം നിറച്ച തോൽപാത്രത്തിൻ്റെ കെട്ട് ബിസ്മി ചൊല്ലി അടച്ചു വച്ചാൽ അത് പിശാചിനെ തുറക്കാൻ സാധിക്കുകയില്ല, വാതിൽ തുറക്കാൻ സാധിക്കില്ല, പാത്രത്തിൻ്റെ മൂടി നീക്കി വെക്കാൻ സാധിക്കുകയില്ല. ഇതൊക്കെ ബിസ്മി ചൊല്ലി നമ്മൾ നിർവഹിക്കണം. അതുമാത്രമല്ല പ്രിയമുള്ളവർ, അതിനൊക്കെ പ്രതിഫലവും ലഭിക്കൂലേ? ഓരോ ദിവസവും എത്ര പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എല്ലാ വർഷത്തിലും ഒരു രാത്രിയിൽ ആകാശത്ത് നിന്ന് വബാ താഴോട്ടിറങ്ങുമെന്നാണ്. വബാ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊല്ലാൻ പോലും കഴിവുള്ള മാരക രോഗം. അത് അടച്ചു വെക്കാത്ത മുഴുവൻ പാത്രങ്ങളിലും അത് പ്രവേശിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വെള്ളത്തിൻ്റെ പാത്രങ്ങൾ, നമ്മുടെ ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളൊക്കെ നമ്മൾ അടച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കണം. അതും ബിസ്മി ചൊല്ലി നമ്മൾ അടച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം ഇതൊക്കെ രാത്രിയിൽ നമ്മൾ നിർവഹിക്കുമ്പോൾ രാത്രിയിൽ തന്നെ നമുക്ക് ധാരാളം പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. അതേപോലെ നമുക്ക് ധാരാളം ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കുകയും ചെയ്യും. അതുപോലെ നമ്മൾ പറഞ്ഞില്ലേ, രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് വുളു ചെയ്യണമെന്നത്. അതിൻ്റെ ഒരു ശ്രേഷ്ഠതയായി മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാമിൻ മുസ്ലിമിൻ യബീത്തു അലാ ദിക്രിൻ ത്വാഹിറൻ, ഒരു അടിമ ശുദ്ധിയോടെ അള്ളാഹുവിനെ ഓർത്ത് രാത്രി കിടന്നുറങ്ങി, ഫത്തആറ മിനല്ലൈൽ, പിന്നീട് അവൻ രാത്രിയിൽ പെട്ടെന്ന് എഴുന്നേറ്റു, ഫയസ്അലുല്ലാഹ ഖൈറൻ മിനദ്ദുനിയാവൽ ആഖിറ, അപ്പോൾ അവൻ ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മകൾ അള്ളാഹുവിനോട് ചോദിച്ചു, ഇല്ലാ അഅത്വാഹു ഇയാഹ്, അള്ളാഹു അവനത് നൽകാതിരിക്കുകയില്ല എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം നൽകും എന്ന്. അപ്പോൾ അത് രാത്രിയിൽ വുളു ചെയ്ത് കിടന്നുറങ്ങിയുള്ള പ്രതിഫലമാണ്. രാത്രിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെയും മര്യാദകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്കത് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. രാത്രിയിലെ മര്യാദകൾ, ഇതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയായി. അവതരിപ്പിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.

0: പീസ് റേഡിയോ. അടുത്ത പരിപാടി ഖുർആൻ പാഠങ്ങൾ. അള്ളാഹുവിലേക്ക് സാമീപ്യം തേടേണ്ടതെങ്ങനെ? പ്രാമാണികമായ സംസാരവുമായി സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി നമ്മോടൊപ്പം ചേരുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീനി അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന ഈയൊരു പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സാമീപ്യം തേടേണ്ടവരാണ് സൃഷ്ടികളഖിലവും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ് നമ്മുടെ മടക്കം. അവൻ്റെ കാരുണ്യമില്ലാതെ, അവൻ്റെ സാമീപ്യം നേടാതെ സൃഷ്ടികളിൽ ആർക്കും വിജയിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഓരോ സൃഷ്ടികളുടെയും ബാധ്യതയാണ് അള്ളാഹുവിലേക്ക് സാമീപ്യം തേടുവാൻ വേണ്ടിയുള്ള, അവൻ്റെ നിഅമത്തും റഹ്മത്തും ലഭിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നത്. എങ്ങനെയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുക? തീർച്ചയായും അത് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അത് കൃത്യമായി നാം പഠിച്ചു മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിൽ നമുക്ക് വലിയ അബദ്ധങ്ങൾ സംഭവിക്കുന്നതാണ്. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് സ്വന്തമായി യാതൊരു അറിവുമില്ല, നമുക്കത് നേടിയെടുക്കുക സാധ്യവുമല്ല. അള്ളാഹുവിനെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണുക സാധ്യമല്ല. ഖിയാമത്ത് നാളിൽ അള്ളാഹു അവനുദ്ദേശിച്ചവർക്ക് അവനെ കാണാനുള്ള ഭാഗ്യം നൽകും എന്നു മാത്രം. അതിനപ്പുറത്ത് അള്ളാഹുവിനെ പഠിക്കുവാനോ അള്ളാഹുവിൻ്റെ ഗുണഗണങ്ങളെ സ്വന്തം നിലക്ക് അന്വേഷിച്ചു മനസ്സിലാക്കുവാനോ, അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളെന്താണ്, അള്ളാഹുവിന് എന്തെല്ലാം ഇഷ്ടമല്ല എന്നൊക്കെ മനസ്സിലാക്കുവാനോ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഏതൊക്കെ പ്രവൃത്തി ചെയ്താലാണ് അള്ളാഹു എന്നെ ഇഷ്ടപ്പെടുക, എനിക്ക് അള്ളാഹുവിൻ്റെ സാമീപ്യമുണ്ടാകുക, ഏതൊക്കെ പ്രവൃത്തികൾ ചെയ്താലാണ് ഞാൻ അള്ളാഹുവിൽ നിന്ന് അകന്നുപോവുക എന്നത് സ്വന്തം നിലക്ക് ഒരു നിഗമനത്തിലെത്താൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ പിന്നെ എന്താണ് അതിനുള്ള വഴി? പ്രവാചകന്മാർ പഠിപ്പിച്ച, വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ച വഴി മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. ഇല്ലായെങ്കിൽ ലോകത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ബഹുദൈവാരാധകരും അവർ അള്ളാഹുവിലേക്കുള്ള സാമീപ്യം ലഭിക്കാൻ വേണ്ടി അവരെന്താണ് ചെയ്തത്? അവർ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ചു. അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ചു. അവരോട് പ്രാർത്ഥിച്ചു, അവരെ ആരാധിച്ചു. എന്തിനായിരുന്നു അവരത് ചെയ്തത്? അവരുടെ വാദപ്രകാരം അവർ പറഞ്ഞത്, മാന അബുദുഹും ഇല്ലാ ലിയുഖർബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് സാമീപ്യം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടാൻ വേണ്ടി അവർ ചെയ്ത പ്രവൃത്തി അള്ളാഹുവിൽ നിന്ന് ബഹുദൂരം അകന്നു പോകുന്ന ശിർക്കെന്ന പ്രവർത്തനത്തിലാണ് അവർ അതുവഴി ഏർപ്പെട്ടത്. അവർ എത്തിപ്പെട്ടത് അത്രയും ഗുരുതരമായ ഒരു അപകടത്തിലാണ്. അവരുടെ ഉദ്ദേശമെന്താണ്? അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കണം. പക്ഷേ അതിനവർ തെരഞ്ഞെടുത്ത മാർഗം, അവരുടെ സ്വന്തം നിലക്ക് അവർ കണ്ടെത്തിയ മാർഗമാണ്, അതാകട്ടെ ഏറ്റവും കഠിനമായ ശിർക്ക്, അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള ശിർക്ക്. ഇന്ന ശിർക്ക ലദുൽ മുനാദീം, അള്ളാഹുവിൽ പങ്കുചേർക്കൽ, സൃഷ്ടികളെ മധ്യസ്ഥന്മാരായി ഇടയാളന്മാരായി സ്വീകരിക്കൽ, എന്നിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടി അവരോട് കാര്യങ്ങൾ ആവശ്യപ്പെടൽ, ഇതെല്ലാം കൊടിയ ശിർക്കാണ് എന്നും അതിലൂടെ അവർക്ക് സ്വർഗം തന്നെ നിഷിദ്ധമാവുകയാണ് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അള്ളാഹുവിലേക്കുള്ള സാമീപ്യം എന്ന ഒരു ആശയം മനസ്സിൽ കണ്ട് സ്വയം തിരഞ്ഞെടുത്ത വഴി അള്ളാഹുവിൽ നിന്ന് അവരെ ബഹുദൂരം അകറ്റുന്ന വഴിയിലേക്കാണ് അവരെ എത്തിച്ചത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നാം അള്ളാഹുവിൻ്റെ സാമീപ്യം തേടേണ്ടത്? പരിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്തിൽ ആ വിഷയം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ അല്ലാഹുവിലേക്ക് സമീപന മാർഗം തേടണം, വജാഹിദു ഫീ സബീലിഹി ലഅല്ലക്കും തുഫ്ലിഹൂൻ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അല്ലാഹുവിൻ്റെ സബീലിൽ നിങ്ങൾ ജിഹാദ് ചെയ്യുകയും വേണം, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അല്ലാഹുവിൻ്റെ സാമീപ്യം തേടാൻ വേണ്ടി വബ്തഗു ഇലൈഹിൽ വസീല, വസീല എന്ന് പറഞ്ഞാൽ സമീപന മാർഗം തേടുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തവസ്സുൽ എന്ന് പറഞ്ഞാൽ തവസ്സൽതു ഇലാ ഫുലാൻ എന്ന് പറഞ്ഞാൽ തഖറബ്തു ഇലൈഹി, ഞാൻ അയാളിലേക്ക് അടുത്തു എന്നാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്കുള്ള സമീപന മാർഗം, അള്ളാഹുവിലേക്കുള്ള തവസ്സുൽ, അത് തേടണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? മുഹമ്മദ് ഇബ്നു ജരീറു ത്വബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, ഇവിടെ അള്ളാഹു പറയുന്നത് വത്ലുബുൽ ഖുർബത ഇലൈഹി ബിൽ അമലി ബിമാ യുർദീ, അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന അമലുകൾ ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത്. അതല്ലാതെ അള്ളാഹുവല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ടല്ല, അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ടല്ല, അള്ളാഹുവല്ലാത്തവർക്ക് ആരാധന ചെയ്തുകൊണ്ടല്ല, അതൊന്നും അള്ളാഹു തൃപ്തിപ്പെടാത്ത കൊടിയ പാപങ്ങളാണ്. പിന്നീട് അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യമെന്താണ്? ഒന്ന് തൗഹീദ്, മറ്റൊന്ന് പ്രവാചകനിലൂടെ പഠിപ്പിച്ച ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും. ഇങ്ങനെ വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങൾ. അതാണ് അള്ളാഹു തൃപ്തിപ്പെട്ട് തന്നു എന്ന് പറഞ്ഞ ഇസ്ലാം. അതുകൊണ്ട് ഇസ്ലാമിലില്ലാത്ത, ഇസ്ലാം പഠിപ്പിക്കാത്ത, അള്ളാഹു തൃപ്തിപ്പെടുകയും അള്ളാഹു പൂർത്തീകരിക്കുകയും ചെയ്ത ഇസ്ലാമിലില്ലാത്ത ഒരു കർമ്മം കൊണ്ടും അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ബിദഅത്തുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയാത്തത്. ബിദഅത്തുകൾ മുഹ്ദസാത്തുകളാണ്, അത് വഴികേടാണ്, ദ്വലാലത്താണ്, ആ ദ്വലാലത്ത് നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ഖതാദ റഹിമഹുല്ലാ അദ്ദേഹം വബ്തഗു ഇലൈഹിൽ വസീല എന്നതിന് അദ്ദേഹം നൽകിയിട്ടുള്ള വിശദീകരണം, തഖറബു ഇലൈഹി ബിത്വാഅത്തിഹി വൽ അമലി ബിമാ യുർദി, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടും അവനിഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടുമാണ് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഖുദ്സിയായ ഒരു ഹദീസ് നമുക്ക് കാണാം, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഒരടിമ എന്നിലേക്ക് അടുക്കുന്നത് ഞാൻ അവന് നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, പിന്നീട് സുന്നത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഒരടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ഹത്ത ഉഹിബ്ബഹു, ഞാനവനെ സ്നേഹിക്കുന്നതുവരെ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്നത് ഫർളായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ്, അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ. ഇപ്രകാരം അള്ളാഹു തൃപ്തിപ്പെട്ടു തന്ന ഇസ്ലാം ദീനിലൂടെ മാത്രമേ നമുക്ക് അള്ളാഹുവിനെ സമീപിക്കുവാൻ, അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുവാൻ നാം ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ. അതല്ലാത്ത ഒരു വഴികളിലൂടെയും നമുക്ക് അള്ളാഹുവിലേക്ക് എത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ബഹുദൈവാരാധനയുടെ അഥവാ ശിർക്കിൻ്റെ വഴികളെ നമ്മൾ വെടിയണം. ബിദഅത്തിൻ്റെ അഥവാ പുത്തൻ ആചാരങ്ങളുടെ വഴികളെയും നമ്മൾ വെടിയണം. പകരം വേദഗ്രന്ഥത്തിലൂടെ, പ്രവാചകൻ്റെ സന്ദേശത്തിലൂടെ പഠിപ്പിക്കപ്പെട്ട തൗഹീദിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയുമാണ് നാം അള്ളാഹുവിൻ്റെ സാമീപ്യം തേടേണ്ടത്. അപ്രകാരം നിങ്ങൾ അള്ളാഹുവിലേക്ക് സാമീപ്യം തേടണമെന്നാണ് സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാവരും ഗൗരവപൂർവ്വം ഈ ഒരു ആശയം മനസ്സിലാക്കുക. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ, അള്ളാഹുവിലേക്ക് സാമീപ്യം തേടേണ്ടതെങ്ങനെ. സംസാരിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമുക്ക് ഒരു കൊച്ചുകുട്ടിയുടെ വോയിസ് കേട്ടിട്ട് തുടങ്ങാം.
3: ഇതൊരു മെരിക്കാനായ പക്ഷിയാണ്. ഇതിപ്പം ഇനി CPR കൊടുക്കണം, അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കൊടുക്കണം, ഇതിപ്പം എന്താക്കും, ഇതിപ്പം അങ്ങനെ ശുശ്രൂഷിക്കണ്ടേന്ന് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറയണേ. ഇനി എന്ത് ഭക്ഷണം കൊടുക്കണ്ടെന്നെല്ലാം ഇത് ഏകദേശം 3:45 ഇങ്ങനെ സംഭവിച്ചേനെ. ഇപ്പൊ നമ്മൊരു പെട്ടിയിലാക്കിട്ട് ഇവിടെ നമ്മളെ വീടിന്റെ മുമ്പിൽ വെച്ച്.
2: മാഷാല്ലാ, വളരെ സന്തോഷം നൽകുന്ന ഒരു വോയിസാണ്. ഒരു കുട്ടി ഒരു മരിക്കാനായ ഒരു കിളിയുടെ ഫോട്ടോ ഒരു ഗ്രൂപ്പിൽ അയച്ചു കൊടുത്തിട്ട് ഈ കിളി അവിടെ വീണ് കിട്ടിയതാണ്, ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം. അതിൽ ഏറ്റവും നമ്മൾ അത്ഭുതപ്പെടുന്നത് CPR ഒക്കെ ചെയ്യേണ്ടതുണ്ടോ? അപ്പോൾ CPR എന്ന സംവിധാനത്തെക്കുറിച്ച് കുട്ടിക്ക് അറിയാം, അപകടഘട്ടത്തിൽ അങ്ങനെ വീണ് കിടക്കുന്ന ഒരാളെ കണ്ടാൽ CPR ചെയ്യാറുണ്ട് എന്നത് അറിയാം. പിന്നെ ഇതൊരു നിസ്സാരമായ ഒരു ജീവിയാണ് എന്നത് അല്ല നോക്കുന്നത്, ഇതും ഒരു ജീവനാണ്. നമുക്ക് ഈ ജീവൻ സംരക്ഷിച്ചാൽ നമുക്ക് ഗുണമാണ് എന്നുള്ള ഒരു ചിന്തയാണ് അല്ലെ? അത് സംസാരം കേട്ടിട്ട് കണ്ണൂർ ഭാഗത്തുള്ള ഒരു കുട്ടിയാണ് എന്ന് തോന്നുന്നു.
4: അതെ, പിന്നെ നമ്മൾ സാധാരണ കുട്ടികൾക്ക് ഈ ചെറിയ ജീവികളോടും പക്ഷികളോടൊക്കെ ഒരു കൗതുകമുണ്ട്. പൊതുവേ ഒരു കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ, ആടിൻ്റെ കുട്ടികൾ അല്ലെ, ഇനിയിപ്പോൾ പൂച്ചക്കുട്ടി, നായക്കുട്ടികൾ, അതൊക്കെ ഒരു ഇതുണ്ട്. ഏതായാലും കുട്ടികളുടെ മനസ്സിൽ അത്തരം നല്ല ചിന്തകൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് കുട്ടികൾക്ക് ഉണ്ടാവേണ്ട ചില പ്രാഥമിക, കുട്ടികൾക്ക് മാത്രമല്ല നമുക്കൊക്കെ ഉണ്ടാകേണ്ട ചില പ്രാഥമികമായ ചില അറിവുകൾ നമുക്ക് ഉണ്ടായിരിക്കണം എന്നൊരു ബോധ്യം നമുക്ക് കൂടി ഈ കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടിയെ സംബന്ധിച്ചോളം CPR എന്താണെന്ന് കുട്ടിക്ക് അറിയില്ല, പക്ഷേ CPR എന്നുള്ളൊരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നുള്ളൊരു എവിടെയോ കേട്ട ഒരു അറിവുണ്ട്. ഏതായാലും ഇത്തരം അറിവുകൾ നമ്മുടെ മക്കളിലൂടെയും നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. അങ്ങനെ എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സുള്ള മക്കളായിട്ട് നമ്മളെ മക്കൾ മാറണം എന്ന് കൂടിയൊരു പ്രചോദനം നമുക്ക് ഇതിൽ നിന്ന് നൽകുന്നുണ്ട്. അതുപോലെ ഈ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ, CPR കയ്യിൽ പെട്ടൊരു സാധനമാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മളും കുട്ടികളും സ്കൂളിലാണെങ്കിലും സ്വന്തം വീട്ടിലത്തെ കുട്ടികൾക്കാണെങ്കിലും പകർന്നു കൊടുക്കുക.
2: തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കുക. ഈ ഒരു സംഭവം ഒരു ഡോക്ടറോട് പറഞ്ഞാൽ ആദ്യമായി പറയാൻ പോണ കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഒരു വീണ് കിടക്കുന്ന ഒരു കിളി, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു മൃഗം, ഒരു ജീവി, അല്ലെങ്കിൽ മരിച്ചുപോയ, അതിനെ തൊടുമ്പോൾ അതിൽ അത് ചിലപ്പോൾ രോഗം ബാധിച്ച് മരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ രോഗം ബാധിച്ച് വീണ് കിടക്കുന്നതാവാം, അല്ലെങ്കിൽ മരിച്ചിട്ട് കുറച്ച് സമയമായതായിരിക്കാം, അതിൽ രോഗാണുക്കൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികൾ അതിനെ പോയി തൊടുമ്പോൾ രോഗം ഇങ്ങോട്ട് പടരാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലും ദേഹത്തും രോഗാണുക്കൾ ഉണ്ടാവും. ആ കിളിക്ക് ആ മുറിവിലൂടെ രോഗാണുക്കൾ അങ്ങോട്ട് പടർന്ന് ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ കുട്ടി ഒരു കിളിയെയോ മറ്റോ അങ്ങനെ വീണ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത് മുതിർന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് അത് കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒന്ന് നല്ലോണം കൈ കഴുകി പെട്ടെന്ന് വന്നിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും നന്നാകുക. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്നാൽ അതും പറഞ്ഞ് ഇങ്ങനെ അകൽച്ച പാലിച്ച് നിൽക്കുക അല്ല വേണ്ടത്, വേണ്ട മാതിരി ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ചെയ്യണം. വേറെ ഒരു കാര്യം, ഈ ഒരു സംഭവം നമ്മളൊരു നാച്ചുറലിസ്റ്റിനോടാണ് പറയുന്നതുണ്ടെങ്കിൽ അയാൾ പറയുന്നതെന്നറിയാം, ദേശാടന പക്ഷികളോ അങ്ങനെ സംരക്ഷിക്കപ്പെട്ട പക്ഷികളാണെങ്കിൽ നമ്മളത് നേരെ വനം വകുപ്പിനെ അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സംരക്ഷിച്ചിട്ട് എന്തെങ്കിലും അതിന് പറ്റിപ്പോയി കഴിഞ്ഞാൽ അത് വലിയ ഗുരുതരമായ ഒരു കേസിലേക്കും ഒക്കെ പോകും. അപ്പോൾ നമ്മൾ പരിചരണം നൽകുന്നതോടൊപ്പം തന്നെ അത് അറിയിക്കേണ്ടവരെ അറിയിക്കുകയും വേണം. നമ്മുടെ നാടൻ പക്ഷികളെക്കുറിച്ചല്ല പറയണത്. ഏതായാലും ഇതൊന്നും ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നമ്മൾ ഇതിനെ സംരക്ഷിക്കുന്നതിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കേണ്ട കാര്യമല്ല. ഇപ്പോൾ നമ്മുടെ പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ജീവികളോടുള്ള ഒരു സ്നേഹം നമ്മൾ ഒന്ന് കഴിയുമെങ്കിൽ നല്ല ഒരു ഏതെങ്കിലും ഒരു ജീവി, കഴിഞ്ഞൊരു ആട്ടിൻകുട്ടി ആവാം, അല്ലെങ്കിൽ മുയൽ അതേപോലെയുള്ളതൊക്കെ നമ്മളെ കുട്ടികൾക്ക് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ജീവി സ്നേഹം ഉണ്ടാകാൻ വേണ്ടി വീട്ടിൽ വളർത്തുന്നത് നല്ല കാര്യമായിരിക്കും.
4: യെസ്. അപ്പോൾ പിന്നെ അവസാനം എന്താ വരുതെന്ന് വെച്ചാൽ, നമ്മൾ നാൽക്കാലിനെ നോക്കാൻ വൈദ്യരെ ഏൽപ്പിച്ചതുപോലെ ഒന്നും തിന്നാൻ അയക്കാതെ ഒരവസ്ഥയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയ്ക്ക് പോകാനും പാടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ഈ കുട്ടിയുടെ ഒരു പിന്നെ വോയിസിൽ നമുക്ക് ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അത് പോസിറ്റീവായ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുക, എല്ലാത്തിനും ഒരു നെഗറ്റീവൊക്കെ ഉണ്ടാവും, അത് നമ്മൾ അതിൻ്റെ വൈക്ക് വിടുക. പോസിറ്റീവായ കാര്യങ്ങൾ നമുക്ക് ആർക്കും പ്രയാസങ്ങളില്ലാത്ത രൂപത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
5: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
6: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. നിങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അപ്പം ആകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ തത്താരൊക്കെ വിളിച്ചു വരുത്തി, അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു, ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ആയിക്കോട്ടെ, പോണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഇവർ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷെ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പര് കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ 3 ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റേ അല്ല മുപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്, ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിന്നോടത്തല്ലേ, അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടി പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വൈറ്റ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫൈസ് നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക, എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെ ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.
7: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്ക് എത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
1: പീസ് റേഡിയോ, റിയാദുസ് സാലിഹീൻ, ഇമാം നവവി റഹ്മഹുള്ളയുടെ
8: റിയാലുസ് സോലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഏതാനും ഭാഗങ്ങൾ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു. മുജീബ് റഹ്മാൻ സുലാഹി.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു ലത്തമാനിൽ അക്മലാൻ അലൽ മബഊത്തി റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. ബാബു സിദ്ഖിലെ സഹൽ ഇബ്നു ഹുനൈഫ് ഇബ്നു വഹബ് അൻസാരി അൽ ഔസിയു അബു സഈദ് സ്വഹാബിയൻ മിന സാബിഖീൻ. സഹൽ ഇബ്നു ഹുനൈഫ് അദ്ദേഹം അൻസ്വാരികളിൽപ്പെട്ട സ്വഹാബിയാണ്. അല്ലൗസ്, ഔസ്, ഖസ്റജ് ഗോത്രങ്ങളിൽ ഔസ് ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അബൂ സഈദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. സ്വഹാബിയാണ്. മിനസ് സാബിഖീൻ അഥവാ ആദ്യകാലത്ത് തന്നെ ഇസ്ലാമതം സ്വീകരിച്ചിട്ടുള്ള, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള സ്വഹാബികളിൽപ്പെട്ട ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊന്നിച്ച് എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയപ്പോൾ അൻസ്വാരികളെയും മുഹാജിറുകളെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടുകാരാക്കി നിക്ഷേപിച്ചു കൊടുത്തിരുന്നല്ലോ. അതിൽ അലി റളിയല്ലാഹു അൻഹുവിനെയും സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിനെയുമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടുകാരായി നിക്ഷേപിച്ചു കൊടുത്തിട്ടുള്ളത്. അലി റളിയല്ലാഹു അൻഹു ബസ്രയിൽ ഇദ്ദേഹത്തെ ഭരണമേൽപ്പിച്ചതായി ചരിത്രത്തിൽ കാണാം. അലി റളിയല്ലാഹുവിനോടൊന്നിച്ച് അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള ജമൽ പോലെയുള്ള യുദ്ധത്തിലൊക്കെ അദ്ദേഹവും പങ്കെടുത്തിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അദ്ദേഹം 40 ഹദീസുകൾ രേഖപ്പെടുത്തിയതായി അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈ സ്വഹാബിയാണ്, ഇദ്ദേഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നാം ഇനി പറയാൻ പോകുന്ന ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. അഥവാ വല്ലൊരുത്തനോ ആരെങ്കിലും ഒരാൾ രക്തസാക്ഷിത്വം സത്യസന്ധമായി അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടാൽ അള്ളാഹു തആല അവനത് നൽകും. അവ രക്തസാക്ഷികളുടെ പദവികളിലേക്ക് അള്ളാഹു തആല അവനെ എത്തിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഹദീസ്. മൻ സഅലല്ലാഹ തആല അഷ്ഷഹാദ, ആർ അള്ളാഹുവിനോട് രക്തസാക്ഷിത്വം ചോദിക്കുന്നുവോ അവനെ അള്ളാഹു സുബ്ഹാനഹു വതആല ബല്ലഗഹുല്ലാഹു തആല, അള്ളാഹു തആല വ്യക്തിയെ എത്തിക്കും. മനാസില ഷുഹദാഇ, രക്തസാക്ഷികളുടെ പദവികളിലേക്ക് എത്തിക്കും. വയിൻ മാതഅല ഫിറാഷി, ആ രക്തസാക്ഷിത്വം ചോദിച്ച വ്യക്തി തൻ്റെ വിരിപ്പിൽ കിടന്നാണ് മരിച്ചതെങ്കിൽ പോലും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യം, നമ്മുടെ അധ്യായവുമായുള്ള ബന്ധം ബിസ്ദിഖിൻ മൻ സഅലല്ലാഹ തആല അഷ്ഷഹാദത ബിസ്ദിഖിൻ, സത്യസന്ധമായി സത്യസന്ധതയോടുകൂടെ അയാളെ രക്തസാക്ഷിത്വം അന്വേഷിച്ചാൽ ചോദിച്ചാൽ അത് അല്ലാഹു തആല നൽകും എന്നാണല്ലോ പറഞ്ഞത്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം ലഭിക്കണം എന്ന് സത്യസന്ധമായി തേടിയാൽ എന്ന ഈ ഹദീസ്, അതിന് പല ഫവായിദുകളും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട അധ്യായം പഠിച്ചപ്പോൾ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ആത്മാർത്ഥമായി കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, പക്ഷേ ന്യായമായ തടസ്സം കാരണം അവർക്കത് ചെയ്യാൻ സാധിക്കാതെ പോയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കതിനുള്ള പ്രതിഫലം നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം പരാമർശിക്കവേ, നാം താണ്ടിക്കടക്കുന്ന ഏതൊരു താഴ്വരയും ഏതൊരു വഴിയും ഏതൊരു വഴിയിലൂടെ നാം പോകുന്നുവോ, അങ്ങനെ പോകുമ്പോഴൊക്കെ ചില ആളുകൾ നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് നമുക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലം അവർക്കും ലഭിക്കുന്നതാണ്. അതിന് കാരണം അവർക്ക് നമ്മുടെ കൂടെ പോരാതിരിക്കാൻ ന്യായമായ കാരണങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ട് ഉള്ളത് കൊണ്ടാണ് അവർ നമ്മുടെ കൂടെ വരാതിരുന്നത്, രോഗവും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അവരുടെ നിയ്യത്ത് പരിഗണിച്ച് അവർക്കതിനുള്ള പ്രതിഫലം നൽകും. 700-ലധികം കിലോമീറ്റർ അപ്പുറമുള്ള തബൂക്കിൽ പോയി 20 ദിവസം അവിടെ താമസിച്ച് യുദ്ധം നിർവഹിച്ച് മദീനയിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോഴുണ്ടാകുന്ന ദീർഘമായ യാത്ര, അതിനുണ്ടാകുന്ന പ്രയാസങ്ങൾ, ഇതിനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന അതേ പ്രതിഫലം നമ്മുടെ കൂടെ യുദ്ധത്തിന് വരാതെ മദീനയിൽ നിൽക്കുന്ന, നമ്മുടെ കൂടെ വരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച, ന്യായമായ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് വരാതിരുന്ന ആളുകൾക്കും ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതേപോലെയാണ് ഇവിടെയും. ഒരാൾ രക്തസാക്ഷിത്വം ആഗ്രഹിച്ചു, അത് തന്നെ ഫീ സബീലില്ല എന്ന ഉപാധിയുണ്ട്, അല്ലാഹുവിൻ്റെ മാർഗത്തിലായിരിക്കണം, അതിന് പറയപ്പെട്ട നിബന്ധനകളുണ്ട്. വെറുതെ ആളുകളെ ഉപദ്രവിക്കുകയോ പൊട്ടിത്തെറിക്കുകയോ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചല്ല ഈ പറയുന്നത്. ഇസ്ലാമിൽ ജിഹാദ് എന്ന് പറയുന്ന വളരെ അനിവാര്യമായ ഘട്ടത്തിൽ ശക്തമായ നിബന്ധനകൾക്ക് വിധേയമായി ഉണ്ടാകുന്ന ആ ജിഹാദ് ഉണ്ടായാൽ ഞാനും അതിൽ പങ്കെടുക്കും എന്നൊരാൾ ആഗ്രഹിച്ചാൽ, അതിനല്ലാഹുവിനോടവൻ തേടിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഹദാഇൻ്റെ ദറജയിലേക്ക് അവർക്ക് കിട്ടുന്ന പ്രതിഫലം ഈ ആഗ്രഹിച്ച വ്യക്തിക്കും നൽകും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാരമായി നൽകുന്ന പ്രതിഫലമാണ് എന്നതാണ്. വേറെ ഹദീസിൽ നമുക്ക് കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള മറ്റൊരു ഹദീസിൽ കാണാം, മൻ മാത്ത വലം യഗ്സു വലം യുഹദ്ദിസ് ബിഹി നഫ്സ മാത്ത അലാ ശുഅബത്തിൻ മിൻ നിഫാഖ്. ജിഹാദ് ചെയ്യണം അല്ലെങ്കിൽ ഗസ്വ ചെയ്യണം എന്ന് മനസ്സിനോടൊന്ന് പറയുക പോലും ചെയ്യാതെ വല്ലവനും മരണപ്പെട്ടു പോയാൽ അവൻ കാപ്പട്യത്തിൻ്റെ ഒരു ശാഖയുമായിട്ടാണ് മരിച്ചു പോകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്ന് മുബാറക് റഹിമഹുല്ലാ പറഞ്ഞത് അന്നദാലിക കാന അല അഹ്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തേക്ക് മാത്രം ബാധകമായ കാര്യമായിരുന്നു എന്നാണ്. എന്നതിനെ വിശദീകരിച്ചതായി കാണാം. ഏതായിരുന്നാലും സദുദ്ദേശത്തോടുകൂടെ സത്യസന്ധമായി ഇങ്ങനെ ഒരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള പ്രതിഫലം നൽകും എന്ന് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുകയാണ്. പക്ഷെ ആ പ്രതിഫലം കിട്ടണമെങ്കിലും രക്തസാക്ഷികളുടെ ആ മർത്തുബയിലേക്ക് ഉയരാൻ സാധിക്കണമെങ്കിലും ദീൻ നിശ്ചയിച്ചിട്ടുള്ള കർശനമായ നിബന്ധനകളും ഉപാധികളുമൊക്കെ അയാൾ പാലിക്കുള്ള അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഫീ സബീലില്ലാ എന്ന ഉപാധി വെച്ചിട്ടുള്ളത്, അതിൻ്റെ നിബന്ധനകൾ പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ജിഹാദിൻ്റെ ഇനങ്ങൾ വിശദീകരിക്കുമ്പോൾ ജിഹാദും ബിൻ നിയ്യ എന്നർത്ഥത്തിൽ പറയുന്ന ഒരു ജിഹാദുണ്ട്. ഈ രീതിയിൽ മനസ്സുകൊണ്ടത് ആഗ്രഹിക്കുന്ന ജിഹാദിനെ സംബന്ധിച്ചാണ് ആ പറയുന്നത് എന്ന് വിശദീകരിച്ചുകൊണ്ട് തന്നെ, ഇതിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ശരിയാം വിധം പഠിച്ച് ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും അവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
7: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴും ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റയ്ക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
10: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോയായി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും, ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും. പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
1: പീസ് റേഡിയോ. Tune to reality.
4: മധുരം ഖുർആൻ എന്ന് കേട്ടിട്ട് വരെ അല്ലേ?
2: യെസ്.
11: أعوذ بالله من الشيطان الرجيم
12: وجعلنا السماء سقفا

0: യസ്ബഹൂൻ.
1: മാഷാല്ല. മദനി ഖുർആനിൽ നമ്മൾ കേട്ടത്,
2: സൂറത്തുൽ അംബിയയിലെ 32-33 വചനങ്ങളാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏവർക്കും ആശ്വാസകരവും റബ്ബിലേക്ക് അടുക്കാൻ പ്രചോദനവുമായ ചില വചനങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പലതരം സൃഷ്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകം തന്നെയാണ്. അതിൻ്റെ മേലെ ഒന്നില്ല എന്ന് തെളിയിക്കുന്ന വാചകങ്ങൾ, നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കുന്ന ചില വാചകങ്ങളാണ് അല്ലേ ഇവിടെ പാരായണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥത്തിലേക്കൊന്ന് പോയി വരികയാണെങ്കിൽ, ആകാശത്തെ നാം സൂക്ഷിച്ചു നിർത്തപ്പെട്ട ഒരു മേൽപ്പുരയും ആക്കിയിരിക്കുന്നു, അവരാകട്ടെ അതിലെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് തിരിഞ്ഞു കളയുന്നവരാകുന്നു എന്നാണ്.
1: അതെ, ഇവിടെ ഈ ആയത്തുകൾ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒട്ടനവധി മേഖലകളുണ്ട്. സൃഷ്ടിപ്പും, നമ്മൾ യാതൊരു ചെലവുമില്ലാതെ അല്ലെങ്കിൽ കാശടക്കാതെ നമ്മൾ ആസ്വദിക്കുന്ന ഈ വെളിച്ചവും പ്രകാശവും എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്നും, അതെല്ലാം അതിൻ്റെതായ ഒരു രൂപത്തിൽ യാതൊരു കൂട്ടിമുട്ടലുകളില്ലാതെ അള്ളാഹു നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നതൊക്കെ നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്.
2: അതെ അതെ, ഇതിൽ ചില ഉദാഹരണങ്ങളും കൂടി അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. രാവ്, പകൽ, സൂര്യൻ, ചന്ദ്രൻ എന്നിവയെ പടച്ചുണ്ടാക്കിയവനത്രേ അള്ളാഹു. ഓരോന്നും ഓരോ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, പിന്നെ ഇതൊക്കെ അള്ളാഹുവിന് ഉദ്ദേശിക്കുന്ന രീതിയിൽ മാറ്റിമറിക്കാനൊക്കെ പറ്റും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ കീഴിലാണ്. നമ്മൾ ഈ സുരക്ഷിതമായ ജീവിതം എന്തും സംഭവിക്കാവുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ കൈകളിലാണ് എന്ന് നമുക്ക് അറിയാം. പക്ഷേ ജനങ്ങളിതൊന്നും മനസ്സിലാക്കാതെ ഇത്രയും വലിയ സൗകര്യങ്ങൾക്കുള്ളിൽ അള്ളാഹുവിനെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്.
1: ഇവിടെ ശരിക്കും ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരായത്തിലൂടെ പോയപ്പോൾ ഓർമ്മ വന്നെന്താ വെച്ചാലേ, ഇപ്പോൾ ഈ അള്ളാഹുവിനെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ ദൈവം എന്ന ഒരു ശക്തിയെ നിഷേധിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരു മുമ്പിൽ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒരാളിങ്ങനെ കോഴിക്കോട് കടപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറയണേ, പിന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന് ഗൾഫിലാണ്, അപ്പോൾ ഇവിടെ നിന്നിട്ട് അയാളിങ്ങനെ വിളിക്കുകയാണ്, എന്ത് അയാളെ ജ്യേഷ്ഠൻ്റെ പേര് വിളിച്ചിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് സ്വാഭാവികമായിട്ട്. അപ്പോൾ കാണുന്ന ആൾക്കാരെന്താ പറയുക, ഈ ചങ്ങൈക്ക് എന്താ വട്ടുണ്ട് അല്ലേ? കാരണം എന്താ, അപ്പോൾ പറയണേ ഇതിൻ്റെ അപ്പുറത്ത് എന്താണ്, എൻ്റെ ജ്യേഷ്ഠനുണ്ട് അല്ലേ, അപ്പം എൻ്റെ ജ്യേഷ്ഠന് ഈ പിന്നെ കടലുകൾക്ക് അപ്പുറത്ത് പിന്നെ ഒരു രാജ്യത്ത് ജോലി ചെയ്യുകയാണ് അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടെ നിന്നിങ്ങനെ വിളിക്കണം, ഈ കടപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ ഇയാൾ നമ്മളൊരു പൊട്ടനെന്ന് വിലയിരുത്തുമ്പോഴും അവിടെ ഒരു സംഗതി നമുക്ക് തിരിച്ചറിയാണ്ട്, നമ്മുടെ ഒരു ശബ്ദത്തിന് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരാളില്ല എന്ന് പറയാൻ പറ്റുമോ? അതായത് കടലുകൾക്ക് അപ്പുറത്ത് ഒരു മറ്റൊരു രാജ്യത്ത് എൻ്റെ സഹോദരൻ ഉണ്ട് എന്ന് ഇയാൾ പറയുമ്പോൾ ഇയാൾക്ക് ഇവിടുന്ന് വിളിച്ചാൽ ആ ശബ്ദം അങ്ങോട്ട് എത്തൂല, സ്വാഭാവികമല്ലേ? അപ്പം അതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമ്മുടെ ശബ്ദത്തിന് പരിമിതിയുണ്ട്, നമ്മുടെ കാഴ്ചക്ക് പരിമിതിയുണ്ട്, നമ്മുടെ ചിന്തക്ക് പരിമിതിയുണ്ട്, നമ്മുടെ ബുദ്ധിക്കും പരിമിതിയുണ്ട്. അപ്പം നമ്മുടെ ബുദ്ധികൾ ബുദ്ധിയുടെയൊക്കെ അപ്പുറത്തുള്ള ഒരു ലോകത്താണ് പടച്ചോനുള്ളത്. അതിൽ തിരിച്ചറിവിലേക്ക് നമുക്ക് പോകാൻ കഴിയും.
3: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. വ്യായാമം ആഴ്ചയിലൊരിക്കലായാലും മതി. അവതരിപ്പിക്കുന്നത് ഡോക്ടർ സാദിഖ് തിരൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ വ്യായാമം ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് തുടർച്ചയായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, ദിവസവും ചെയ്യേണ്ടേ ദിവസം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ആ ഒരു പേര് പറഞ്ഞ് വ്യായാമം ചെയ്യാതെ ഇരിക്കുന്ന ഇതായിട്ട് കാണാം. അപ്പോൾ ദിവസവും വ്യായാമം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും സാഹചര്യങ്ങൾ പോലും അത് സാധിക്കാതെയും ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ വിഷമിക്കേണ്ടില്ല. നമ്മൾ പുതിയൊരു പഠനപ്രകാരം ആഴ്ചയിൽ ഒരു തവണ വ്യായാമം ചെയ്യുന്നവർക്കും ദിനേന വർക്കൗട്ട് ചെയ്യുന്നവരുടെയൊക്കെ ഒരു ഫലം കിട്ടും എന്നാണ് ചില ഒരു പഠനങ്ങൾ പറയുന്നത്. പ്രമേഹം, അർബുദം തുടങ്ങിയ ഗുരുതര രോഗങ്ങളും അതുവഴി നേരത്തെയുള്ള മരണവും തടയാനൊക്കെ വ്യായാമമാണ് മികച്ച മാർഗം. ഓരോ ആഴ്ചയും 150 മിനിറ്റ്, അതായത് 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മിതമായ വ്യായാമമോ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കഠിന വ്യായാമമോ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. ദിവസവും വ്യായാമം ചെയ്യാൻ എല്ലാവർക്കും പറ്റാത്തതിനാണ്. ആഴ്ചയിൽ 1-2 ദിവസം വ്യായാമം ചെയ്താൽ അതേ ഗുണങ്ങൾ കിട്ടുമോ എന്നതായിരുന്നു ഈ ഗവേഷകരുടെ ഈ ഒരു പഠനം നടത്തുമ്പോൾ അവരുടെ ഉദ്ദേശം. അപ്പോൾ ഇംഗ്ലണ്ടിലെ ലോഫ്ബോറോ സർവകലാശാലയിലെ ഓഡോണോവൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പഠനം നടത്തിയത്. 63,000 പേരിൽ നടത്തിയ ദേശീയ ആരോഗ്യ സർവേകളിലെ വിശകലനം ചെയ്തു. പിന്നെ വ്യായാമം ചെയ്യാത്ത ആളുകളെ അപേക്ഷിച്ച് ആഴ്ചയിൽ 1-2 തവണ വ്യായാമം ചെയ്യുന്നവർ ഏതെങ്കിലും കാരണവശാൽ നേരത്തെ മരിക്കാനുള്ള സാധ്യത 30 മുതൽ 34% വരെ കുറവാണെന്ന് കണ്ടു. ആഴ്ചയിൽ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്നവർക്ക് ഇത് 35% കുറവാണെന്ന് കണ്ടു. അതായത് വളരെ കുറച്ച് മാത്രം വ്യായാമം ചെയ്യുന്നവരുമായി ദിവസവും വ്യായാമം ചെയ്യുന്നവർക്ക് വലിയ വ്യത്യാസമൊന്നും കണ്ടില്ല എന്നതാണ് ഒരു പ്രധാനം. വ്യായാമം എത്ര തവണ ചെയ്യുന്നു എന്നതൊരു പ്രശ്നമല്ല, പതിവായി വ്യായാമം ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടാകുന്നില്ലെന്ന് ഈ പഠനം പറയുന്നു. അപ്പോൾ ഈ ബന്ധം വിശദീകരിക്കാൻ മറ്റു ചില വേരിയബിളുകളും ഡോണോവൻ ഉപയോഗിച്ചു. ഇപ്പോൾ ഒരാളുടെ BMI എത്രയെന്ന് പരിശോധിച്ചു. അമിതഭാരവും പൊണ്ണത്തടിയുമുള്ള ആളുകൾ ഉൾപ്പെടെ എല്ലാവർക്കും ആഴ്ചാവസാനം മാത്രമുള്ള വ്യായാമം ഗുണം ചെയ്യും. ഒഴിവു സമയങ്ങളിൽ മിതമായ വ്യായാമം മുതൽ കഠിന വ്യായാമം വരെ ചെയ്യുന്നതിലാണ് ഈ ഒരു പഠനം ഊന്നൽ കൊടുത്തത്. അപ്പോൾ ത്വരിതഗതിയിലുള്ള നടത്തവും പഠന പരിധിയിൽപ്പെടും. ഒരു വ്യായാമം തുടങ്ങാൻ ഏറ്റവും നല്ല മാർഗം ബ്രിസ്ക് വാക്കിംഗ് ആണെന്നും പിന്നെ ജാമ ഇൻ്റർനാഷണൽ മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വ്യായാമം ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അത് കൃത്യമായി കൊണ്ട് ചെയ്താൽ തന്നെ കുറേ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നിലനിർത്താനും ജീവിതശൈലി രോഗങ്ങളെ തടയാനും അതുവഴിയുള്ള പ്രയാസങ്ങളെ ഇല്ലാതാക്കാനും സാധിക്കും.
5: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. വ്യായാമം ആഴ്ചയിൽ ഒരിക്കലായാലും മതി. അവതരിപ്പിച്ചത് ഡോക്ടർ സാദിഖ് തിരൂർ.
3: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീയെന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ട്

0: നിൽക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെ പീസ് ടൈമിൽ ഇന്ന് പീസ് റേഡിയോയിലേക്ക് നേരത്തെ അയച്ച ഒരു ഫീഡ്ബാക്കിൽ നിന്ന് നമ്മൾ ഇന്നത്തെ പീസ് ടൈമിൽ ശ്രോതാക്കളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഫീഡ്ബാക്ക് ഇതാണ്. അത് ജാസ്മിൻ പറളി അയച്ച ഫീഡ്ബാക്കാണ്.
3: അപ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് നോക്കാം. അവരുടെ ഫീഡ്ബാക്ക് വന്നത് ഇങ്ങനെയാണ്: സ്വരം, നല്ല ഗാനം, ഓരോ വരികളും ആസ്വദിക്കുന്നതോടൊപ്പം സമാധാനത്തോടെ ചിന്തിക്കാനും പറ്റിയ ഗ്യാപ്പുണ്ടായിരുന്നു. ഓരോ വരികൾക്കിടയിലും മദ്രസ കാലഘട്ടത്തിൽ കേട്ട ഹാരിസ് മൗലവി എഴുതിയ ചില ഗാനങ്ങൾ ഇന്നും വരികൾ മറക്കാതെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഒരു സ്വരം കേട്ടതിന് ശേഷം അവരയച്ചൊരു മെസ്സേജാണ്. അപ്പം അതിലെ ഓരോ സ്വരത്തിൻ്റെ ഓരോ വരികളിലും അവർക്കത് ആസ്വദിക്കാനും അതിൻ്റെ അർത്ഥങ്ങൾ ചിന്തിച്ച് പോകാനും പറ്റി എന്നുള്ളതും, പിന്നെ അവരുടെ ഒരു മദ്രസാകാലത്തെ ഒരു ഓർമ്മ കൂടി ആ പാട്ടിലൂടെ അവർ കോർത്തെടുക്കാൻ പറ്റി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിൽ സ്വരത്തെക്കുറിച്ച് നമ്മൾ പറയണം ശരിക്കും. ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ മ്യൂസിക് ഇല്ലാതെ അല്ലെങ്കിൽ മറ്റു ഇത്തരം നമുക്ക് അനുവദിക്കപ്പെടാത്ത ഇൻസ്ട്രുമെൻസ് ഒന്നും ഉപയോഗിച്ച് കേൾക്കുന്ന പാട്ടുകളാണ് അധികം കിട്ടുക. അപ്പം അത് അല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന, അതുപോലെ ഹൃദ്യമായി അത് കേട്ട് പോകാൻ പറ്റുന്ന ഗാനങ്ങളാണ് നമുക്ക് സ്വരങ്ങൾ എന്ന രീതിയിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ ഈണം എന്ന ചാനലിലും നമുക്കത് കേൾക്കാൻ പറ്റും.
2: ഈ നമ്മുടെ യാത്രകളിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സംവിധാനം, മിക്ക ശ്രോതാക്കൾക്കും അത് അറിയുമായിരിക്കും. എന്നാലും പിന്നെ നമ്മുടെ ജമീൽ ആപ്ലിക്കേഷൻ, ജമീൽ ആപ്ലിക്കേഷനിൽ രണ്ട് സ്ഥലങ്ങളിലായി നമുക്ക് ഇത്തരം പാട്ടുകൾ കേൾക്കും. ഒന്ന്, അതിൻ്റെ ഓഡിയോസ് എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗാനങ്ങൾ എന്നത് തന്നെ അതിൻ്റെ ഒരു കാറ്റഗറിയുടെ ഭാഗത്ത് നമ്മൾ കാണും. ഇപ്പോൾ ഓഡിയോ ഭാഗം നിങ്ങൾ തുറന്നു നോക്കിയാൽ അതിൽ ഏറ്റവും മുകളിൽ അൽ അസ്മാഉൽ ഹുസ്ന, അതിൻ്റെ അപ്പുറത്ത് ഓഡിയോ ബുക്ക്, അതിങ്ങനെ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഗാനങ്ങൾ എന്നത് കാണും. ആ ഗാനങ്ങളിൽ ധാരാളം പാട്ടുകൾ, അതിങ്ങനെ യാത്രക്കിടയിൽ നമുക്ക് ഓണാക്കി വെച്ച് വണ്ടിയിൽ കണക്ട് ചെയ്ത് അങ്ങനെ പാട്ട് കേട്ട് പോകാനുള്ള ഒരവസരമുണ്ട്. അനാവശ്യമായ പിന്നെ കേൾവികളിലേക്കോ അനാവശ്യമായ ഒരു എന്തെങ്കിലും സ്ക്രോളിങ്ങിലേക്കോ ഒന്നും പോകാതെ പാട്ട് കേട്ട് പിന്നെ അങ്ങനെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്ത് അങ്ങനെ പോകാം. ഇപ്പോൾ യാത്രക്കിടയിൽ പലരും ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടികളൊക്കെ നമ്മൾ കാണും, ഹെഡ്സെറ്റ് വെച്ച് വലിയ ശബ്ദത്തിൽ മ്യൂസിക് കൂട്ട് അങ്ങനെ പോകുന്നത്. ട്രെയിൻ യാത്രക്കിടയിൽ അങ്ങനെ കുറേ ശല്യപ്പെടുത്തലുകളെക്കുറിച്ച് നമ്മുടെ റേഡിയോയിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്നും അതിലൊന്നും പെടാതെ ഒരു സ്വസ്ഥവും ശാന്തവുമായി പാട്ടുകൾ കേട്ട് പോകാനുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ട്. അതോടൊപ്പം ഓഡിയോസിൽ, ഓഡിയോയിൻ്റെ ഭാഗത്ത് തന്നെ റേഡിയോ പ്രോഗ്രാമുകളിൽ നമ്മൾ പിന്നെ സ്വരം എന്നത് വേറെ പ്രത്യേകം കാണും. അപ്പോൾ അതിലും ധാരാളം ഗാനങ്ങളുണ്ടാവും. അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക, അതിലെ പാട്ടുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. റേഡിയോ സംപ്രേഷണം ചെയ്ത സ്വരത്തിലെ ഒരുപാട് ഗാനങ്ങൾ അതിലുണ്ടാവും.
3: ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും, ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒന്ന് കേൾക്കാൻ പറ്റിയായിരുന്നെങ്കിൽ നോക്കുക. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ജമീലിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇത് പാട്ടുകൾ കിട്ടുമെന്നുള്ളതാണ് സൂചിപ്പിച്ചത്. പക്ഷേ അതപ്പോൾ പിന്നെ നമ്മുടെയൊക്കെ യാത്രകളെ പരമാവധി നന്മയിലൂടെ തന്നെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റും അല്ലേ? പലപ്പോഴും യാത്രയിലൊക്കെ ആകുമ്പോഴാണ് പല ആൾക്കാരും തിന്മ ചിന്തിക്കാനും തിന്മയിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ ഉള്ളത്, തനിച്ചൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരനായിട്ട് പീസ് റേഡിയോ ജമ്മിയിലൊക്കെ നമ്മുടെ കൂടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് നല്ലൊരു രീതിയിൽ നമുക്ക് ചിന്തയും കാര്യങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്.
4: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യം

0: മായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി. അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി. അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.
3: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, സ്ത്രീകൾക്ക് സൈഡ് ഓപ്പണുള്ള ചുരിദാർ ടോപ്പ് ധരിക്കാൻ പാടുണ്ടോ? ചുരിദാറിന്റെ അടിയിൽ ലൂസുള്ള പാൻസാണ് ധരിക്കാറുള്ളത് എന്നാണ്.
4: ഇവിടെ പ്രായം ആയ സ്ത്രീയാകട്ടെ അല്ലെങ്കിൽ യുവതിയാകട്ടെ, ഇത്തരം വസ്ത്രം ധരിക്കുമ്പോൾ അത് മുഖേന ജനങ്ങളെ ആകർഷിക്കണം, അന്യ പുരുഷന്മാരെ ആകർഷിക്കണം എന്ന ചിന്താഗതിയാണ്. പ്രത്യേകിച്ച് ഓപ്പൺ ചുരിദാർ അത്തരത്തിൽ ആകർഷകമായ ഒരു വസ്ത്രമായിട്ടാണ് പൊതുവെ സമൂഹത്തിൽ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നീയത്തോടുകൂടി ഒരിക്കലും ധരിക്കുവാൻ പാടില്ല. ഇനി തനിക്ക് ആ നീയത്തില്ല എങ്കിലും ഇത് ഈ ഒരു തിന്മക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു നല്ല ഒരു രൂപത്തിലല്ല ജനങ്ങൾ കണക്കാക്കുന്നത്. പലപ്പോഴും അത് വഴി സ്ത്രീയെ അവളുടെ അഭിമാനക്ഷതത്തിനും മറ്റും കാരണമാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം വസ്ത്രങ്ങളിൽ നിന്ന് ഒഴിവാകുകയാണ് വേണ്ടത്. ആ വസ്ത്രങ്ങൾ അവരുടെ വീട്ടിലാകട്ടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മുമ്പിലാകട്ടെ, ആകർഷകമായ അത്തരം വസ്ത്രങ്ങൾ അവർക്ക് അവിടെ ധരിക്കാവുന്നതാണ്.
3: ഈമാനോടുകൂടി മരണപ്പെടുന്നവർ അവരോടുകൂടെ ജീവിച്ചു മരിച്ചുപോയവരുടെ ആത്മാക്കളോട് സംസാരിക്കുമോ? ബിലാൽ റളിയല്ലാഹു അൻഹയുടെ മരണസമയത്ത് നാളെ ഞാൻ എന്റെ ഹബീബിനെ കാണും എന്ന് പറയുന്നത് കേട്ടു. ഇത്തരത്തിൽ മരിച്ചുപോയവരോട് മുമ്പ് മരിച്ചുപോയവർ ദുനിയാവിലെ വിവരങ്ങൾ ചോദിക്കുമെന്ന് കേട്ടു. ഇതിന്റെ യാഥാർത്ഥ്യം ഒന്ന് പറഞ്ഞു തരാമോ എന്നാണ്.
5: ഇത് ഒരു അഭൗതികമായിട്ടുള്ള കാര്യമാണ്, അഥവാ നമ്മുടെ പഠന ഗവേഷണങ്ങൾക്ക് അപ്പുറത്തുള്ള വഹയിലൂടെ മാത്രം ലഭിക്കാവുന്ന അറിവാണ് ഈ വിഷയം. അപ്പോൾ ആ വിഷയം നമ്മൾ വിശുദ്ധ ഖുർആനിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലേക്കുമാണ് നോക്കേണ്ടത്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ ആത്മാക്കൾ തമ്മിൽ മരണശേഷം കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി ഒരു പരാമർശവും ഇല്ല. ഖുർആനിലുമില്ല, ഹദീസിലുമില്ല. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടുപോയ മനുഷ്യരുടെ ആത്മാക്കൾ തമ്മിൽ മറ്റൊരു ലോകത്ത് വെച്ച് പരസ്പരം കണ്ടുമുട്ടും എന്ന് പറയുന്നതിന് പ്രമാണങ്ങളിൽ ഒരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ കണ്ടുമുട്ടുമെന്നോ കണ്ടുമുട്ടില്ല എന്നോ അത് സ്ഥിരപ്പെടുത്താനോ അല്ലെങ്കിൽ നിഷേധിക്കാനോ രണ്ടിനും തെളിവുകളില്ല എന്നതാണ് വസ്തുത. പിന്നീട് പലരും സ്വപ്നത്തിൽ കാണുന്നതും അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ആളുകളുടെ ആത്മാക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതും വിവരങ്ങൾ നൽകുന്നതുമൊക്കെയായിട്ട് ഒരുപാട് സ്വപ്നങ്ങളും മറ്റുമൊക്കെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും വിശ്വസിക്കേണ്ടുന്ന ഒരു ബാധ്യത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നിഷേധിക്കുകയും വേണ്ട. അത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളതാണെങ്കിൽ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതില്ല. കാരണം മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ അതുണ്ട് എന്നും ഇല്ല എന്നും പറഞ്ഞിട്ടില്ല. ഉണ്ട് എന്നും ഇല്ല എന്നും പറയാത്ത ഒരു കാര്യം പിന്നീട് ബുദ്ധിപരമായോ അതല്ലെങ്കിൽ ശാസ്ത്രീയമായോ ഒക്കെ സ്ഥിരപ്പെടേണ്ടതുണ്ട്. അങ്ങനെ സ്ഥിരപ്പെടാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് വിശ്വസിക്കേണ്ട ഒരു ബാധ്യതയുമില്ല എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതിനർത്ഥം അങ്ങനെ ഒന്ന് സംഭവിക്കുകയില്ല എന്നല്ല, മറിച്ച് സംഭവിക്കുന്നതായിട്ട് നമുക്ക് അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ല. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കേണ്ടതില്ല എന്നതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളുമായി നമ്മുടെ ഗവേഷണം പോകേണ്ടതില്ല. അതിൻ്റെ ഒരു അവസാനത്തിൽ ഒരു നല്ല റിസൾട്ടിലേക്ക് എത്താൻ നമുക്ക് കഴിയുകയുമില്ല. കാരണം ഗവേഷണങ്ങൾക്കപ്പുറത്തുള്ള അഭൗതികമായ ഒരു കാര്യം, പ്രമാണങ്ങളിലൊന്നും സ്ഥിരപ്പെട്ട് ഒരു കാര്യവും വന്നിട്ടില്ലാത്ത ഒരു കാര്യം, നമുക്കൊരുപാട് നിഗമനങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്നല്ലാതെ, ഒരുപാട് ഊഹാപോഹങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്നല്ലാതെ ഒരിക്കലും അതിൻ്റെ ഒരു ശരിയായ അടിസ്ഥാനത്തിലേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലുള്ള ഗവേഷണങ്ങൾ, പഠനങ്ങൾ അത് അസ്ഥാനത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. വല്ലാഹു ആലം.
3: അടിമത്തം ഇസ്ലാമിൽ ഹറാമാണോ ഹലാലാണോ എന്നാണ്.
6: അടിമ സമ്പ്രദായം നിർത്തലാക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. ഇസ്ലാം പ്രായോഗിക മതമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രായോഗികമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളുമാണ് നൽകിയിട്ടുള്ളത്. അടിമകൾ വരുന്നത് യുദ്ധബന്ദികളായിട്ടാണ്. യുദ്ധത്തിൽ ബന്ദികളാക്കപ്പെടുന്നവരാണ് അടിമകളാവുക. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടിമകൾ ഉണ്ടാകുമല്ലോ. ഇസ്ലാമിൽ സ്വതന്ത്രരായ ആളുകളെ അടിമകളാക്കി മാറ്റുന്നത് നിഷിദ്ധമാണ്, കൊടിയ പാപവുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് അടിമ സമ്പ്രദായം സാർവത്രികമായിരുന്നു. മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയൊക്കെ ചരിത്രമെടുത്ത് വായിക്കുമ്പോൾ നമ്മൾ ആളുകളെ ആട്ടിപ്പിടിച്ച് അടിമകളാക്കുക, സ്വന്തം മക്കളെപ്പോലും അടിമച്ചന്തകളിൽ വിറ്റ് അടിമകളാക്കുക, മക്കളെ പോറ്റി വളർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അടിമകളാക്കി പ്രമാണിമാർക്ക് നൽകുക, നാടുകൾ കൊള്ള ചെയ്തും അക്രമിച്ചും അവിടെയുള്ള ആളുകളെ അടിമകളാക്കി പിടിച്ച് ദുരുപയോഗപ്പെടുത്തുകയും വിൽപ്പന നടത്തുകയും ചെയ്യുക, ഇതൊക്കെ നമ്മൾ സംസ്കാരങ്ങളിൽ വായിക്കുന്നുണ്ട്, ചരിത്രങ്ങളിൽ വായിക്കുന്നുണ്ട്, പല ജനവിഭാഗങ്ങളിലും വായിക്കുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിൽ ആ രീതിയിലൊക്കെയുള്ള അടിമ സമ്പ്രദായം വിലക്കുള്ള, വിരോധമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് അടിമകളെ ഇല്ലാതാക്കാൻ ഏവർക്കും പ്രായോഗികമായിട്ടുള്ളതായ നിയമങ്ങളെ നിശ്ചയിക്കുകയും അവസരങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അടിമകൾ വന്നേക്കാവുന്ന വഴി ഒന്നാണ് എങ്കിൽ, യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന അവസ്ഥയാണ് എങ്കിൽ, അടിമകൾക്ക് പുറത്തു പോകുവാനുള്ള വഴികൾ പലതാക്കി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ചു. ആളുകൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾക്കും വലിയ തെറ്റുകൾക്കും പ്രായശ്ചിത്തങ്ങൾ വലുതും ചെറുതുമായി പറഞ്ഞിടത്തൊക്കെ അടിമയെ മോചിപ്പിച്ചാൽ അത് മതിയാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാം. രണ്ട് മാസം തുടർച്ചയായി നോമ്പെടുക്കേണ്ട ചില കുറ്റങ്ങളുണ്ട്. രണ്ട് മാസം തുടർച്ചയായി നോമ്പെടുക്കേണ്ട ചില കുറ്റങ്ങൾ, അതിന് പകരം ഒരടിമയെ മോചിപ്പിച്ചാൽ മതി. ഈ കടുത്ത പ്രായശ്ചിത്തത്തിന് പകരം ഒരടിമ മതി. മൂന്ന് ദിവസം നോമ്പെടുക്കേണ്ട ചില കുറ്റകൃത്യങ്ങളുണ്ട്. മൂന്ന് ദിവസം നോമ്പെടുത്ത് പ്രായശ്ചിത്തം നൽകേണ്ട കുറ്റങ്ങൾ, അതിന് പകരവും ഒരടിമയെ മോചിപ്പിച്ചാൽ മതി. പ്രായശ്ചിത്തങ്ങൾ കടുത്തതായാലും കടുത്തതല്ലെങ്കിലും അടിമയെ മോചിപ്പിക്കുക എന്നാൽ പ്രായശ്ചിത്തം നൽകേണ്ടതില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാം അടിമമോചനത്തിന് നൽകുന്ന പ്രാധാന്യമാണത്. അടിമമോചനം ഇസ്ലാമിൽ വലിയ പുണ്യമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ നമ്മൾ ധാരാളം ആയത്തുകൾ വായിക്കുന്നു അടിമകളെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ. ഫക്കു റഖബ, ഒരു മനുഷ്യൻ പുണ്യം നേടാൻ സാഹസപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നാമത്തെ സാഹസം അത് അടിമമോചനമാണ് എന്നാണ് ഇസ്ലാം ഉണർത്തുന്നത്. പുണ്യാളന്മാർ സ്വർഗം അനന്തരം എടുക്കാൻ ചെയ്യേണ്ട പ്രവൃത്തികളെ പറഞ്ഞപ്പോൾ അടിമകൾക്ക് അന്നം നൽകലാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തി. സാമൂഹ്യ ശ്രേണിയിലുള്ള ആളുകൾ മുൻഗണനാക്രമത്തിൽ അവർക്കുള്ള സുഹൃതങ്ങളെ, നന്മകളെ പഠിപ്പിച്ചപ്പോൾ വഅബ്ദുല്ലാഹ വലാ തുശ്രിക്കു ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് തുടങ്ങി. അള്ളാഹു പറയുന്നത് നോക്കൂ, വബിൽ വാലിദൈനി ഇഹ്സാന, وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت ايمانكم ഇവിടെ നോക്കൂ, നിങ്ങൾ അള്ളാഹു സുബ്ഹാന തആല സുഗ്രദം ചെയ്യേണ്ട ആളുകളെ എണ്ണിയപ്പോൾ അടിമകളെ എണ്ണുകയാണ്. ഇതേപോലെ ഇസ്ലാമിൽ രണ്ട് കൂലി ലഭിക്കുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു വ്യക്തി അയാൾക്ക് കീഴിൽ അടിമകളുണ്ട് എങ്കിൽ ആ അടിമകൾക്ക് സംസ്കരണം നൽകി അവരെ മോചിപ്പിക്കുക, അവരെ വിവാഹം കഴിക്കുക, രണ്ട് കൂലി പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞ്. ഇതേപോലെ അടിമമോചനത്തിൻ്റെ വിവിധ വഴികൾ, അതിന് പ്രതിഫലമേകുന്ന വിഷയങ്ങളൊക്കെ റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിനോട് യാത്ര പറയുമ്പോൾ, ഈ ഭൗതിക ലോകത്തോട് യാത്ര പറയുമ്പോൾ, തൻ്റെ അവസാന നിശ്വാസങ്ങൾ വലിച്ചുവിടുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഉപദേശം അന്നിസ വമാ മലക്കത്ത് അയ്മാനുക്കും എന്നാണ്. സ്ത്രീകളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അടിമകളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അടിമകളുടെ വിഷയത്തിൽ അള്ളാഹുവെ സൂക്ഷിക്കണം എന്ന തൻ്റെ അവസാനത്തെ വരി തിരുനബി പറഞ്ഞാണ് അന്ത്യശ്വാസം വരിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾ ആ വസീയത്ത് ശിരസ വഹിച്ചാണ് പ്രവർത്തിച്ചത്. അടിമകൾ മോചിപ്പിക്കപ്പെട്ടു, അടിമകൾ സ്വതന്ത്രരായി. സമൂഹത്തിൽ മൗലന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം, സ്വാതന്ത്ര്യം നേടിയ അടിമകൾ അവർ ഉടമകളായി നേതാക്കന്മാരായി മാറുന്ന അവസ്ഥയിൽ ഉണ്ടായി. അവർ പണ്ഡിതന്മാരായി, അവർ പ്രാമാണികരായി, അവർ ഹദീസ് പണ്ഡിതന്മാരായി, അവർ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരായി, അവർ തഫ്സീർ പണ്ഡിതന്മാരായി, അവർ രാജാക്കന്മാരായി. അടിമകളുടെ ഭരണം, മൗലന്മാരുടെ ഭരണം നിലവിൽ വരുമാറ് സ്വാധീനം സിദ്ധിച്ച വിഭാഗമായി അടിമകൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസീയത്ത് പ്രകാരം മുസ്ലിമീങ്ങൾ പ്രവർത്തിച്ചതിനാലാണ്. അടിമകളുടെ ചരിത്രം നമ്മൾ മറ്റു സംസ്കാരങ്ങളിൽ വായിക്കുമ്പോൾ അടിമകളെക്കുറിച്ചുള്ള ചിത്രത എന്നും ഒരു അടിമ അടിമയായി ജീവിച്ച് മരിക്കാൻ വിധിക്കപ്പെട്ടവനാണ്. കഴുത്തിൽ ചങ്ങലകളായി, കൈകളിൽ വിലങ്ങുകളായി, ഭാരം പേറുന്നവനായി, കൃഷിയിടങ്ങളിൽ കാലികളെപ്പോലെ പണിയെടുക്കുന്നവനായി മാത്രമാണ് അടിമകളെ ഇതര സംസ്കാരങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഒരിക്കലും ഒരു അടിമക്ക് മോക്ഷമോ മോചനമോ ഇല്ലാതെ അടിമയായി തുടർന്ന് അടിമയായി കാലം കഴിയാനും മരണം വരിക്കാനും വിധിക്കപ്പെട്ട ജന്മമായിരുന്നു അടിമകളുടേത്. പക്ഷേ ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇസ്ലാമിൽ അടിമകൾ സ്വതന്ത്രരായി, സ്വതന്ത്രരായ അടിമകൾ ഉടമകളായി. ബിലാൽ അടിമയായിരുന്നു. ഉമർ പറഞ്ഞത് ബിലാൽ സയ്യീദുന, ബിലാൽ നമ്മുടെ സയ്യീദാണ് എന്നാണ്. സയ്യീദ് എന്ന് പറഞ്ഞാൽ നേതാവ്, യജമാനൻ എന്നാണ്. അതാണ് ബിലാൽ. ഉദാഹരണം മാത്രം, ഇസ്ലാമിൽ പണ്ഡിതന്മാരിൽ, ഹദീസ് നിവേദകന്മാരിൽ, മുഹദ്ദിസീങ്ങളിൽ, ഫുഖഹാക്കളിൽ, മുഫസ്സിരീങ്ങളിൽ, സാഹിത്യകാരന്മാരിൽ, കവികളിൽ മൗലന്മാരുടെ നീണ്ട നിര കാണാം. നീണ്ട നിര. ആരാണ് ഈ മൗലന്മാർ? മോചനം ലഭിച്ച് സ്വാതന്ത്ര്യം നേടി പഠിച്ചു വളർന്നവർ. തങ്ങളുടെ വ്യക്തിത്വം വൈജ്ഞാനികമായി ആദർശരംഗത്ത് ഒക്കെ തെളിയിച്ച് ഉന്നതി പ്രാപിച്ച മഹത്തുക്കൾ. ബിലാൽ റളിയല്ലാഹു തആല അനു വിവാഹം കഴിച്ചത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് പേരിലൊരാളായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ പെങ്ങളെയാണ്. ഇമാം അലി സൈനുൽ ആബിദീൻ്റെ ഉമ്മ ഹുസൈൻ റളിയല്ലാഹു തആലൻ്റെ ഭാര്യ അടിമസ്ത്രീയാണ്. ഒരു വ്യക്തി ഒരടിമസ്ത്രീ വിവാഹം കഴിച്ചാൽ ആ അടിമസ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതോടുകൂടി പിന്നെ ആ അടിമസ്ത്രീ സ്വതന്ത്രയായി. അതിനെ അടിമയെന്ന് കാണാൻ പാടില്ല. പിന്നെയോ, അത് തൻ്റെ കുഞ്ഞിൻ്റെ ഉമ്മയാണെന്ന ആദരവിൽ, ബഹുമാനത്തിൽ അവരെ സ്വീകരിക്കണമെന്നാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അടിമകൾക്ക് കൽപ്പിച്ച വിലയും അടിമകളുടെ വിഷയത്തിൽ ആവിഷ്കരിച്ച നിയമങ്ങളും ഏവർക്കും എപ്പോഴും ഏത് കാലക്കാർക്കും മാതൃകാപരം മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വലിയൊരു വിഷയമാണ്. പക്ഷേ ചില കാര്യങ്ങൾ ഇവിടെ ഉണർത്തിയെന്ന് മാത്രം, അല്ലാഹു ആലം.
3: ബിസിനസ്സിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും നോക്കി മാസത്തിലോ മൂന്ന് മാസത്തിലോ നികുതി അടക്കേണ്ടവർ ഔട്ട്പുട്ട് കൂടുതലാണെങ്കിൽ സെയിൽസിന് വെട്ടിച്ചുരുക്കി ഔട്ട്പുട്ട് കുറച്ച് ടാക്സ് കുറച്ച് അടക്കുന്നതായി കാണുന്നു. അല്ലെങ്കിൽ ഇൻപുട്ട് ക്രെഡിറ്റ് ആക്കി വെക്കുന്നു. ദീനിയായി നടക്കുന്നവർ പോലും അങ്ങനെ ചെയ്യുന്നു. ജി എസ് ടി ഇപ്പോഴത്തെ നിയമങ്ങളൊക്കെ തന്നെ കച്ചവടക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന നിയമങ്ങളാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ടാക്സ് കൺസൾട്ടൻസ്മാരാണ്. ഞാൻ ടാക്സ് പ്രാക്ടീഷണർ ആയി ജോലി ചെയ്യുന്നു എന്നാണ്.
4: ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തുള്ള ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടി, ക്ഷേമത്തിനു വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവരുന്ന നിയമങ്ങൾ ഇസ്ലാമിന് എതിരല്ല എങ്കിൽ, ആ നിയമങ്ങൾ ഒരുപക്ഷെ വ്യക്തിപരമായി തനിക്ക് എതിരായിരുന്നാലും ശരി, ദീനിന് എതിരല്ല എന്ന കാരണത്താൽ അവ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. ഓരോ വ്യക്തിയും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇത്തരം നിയമങ്ങൾ തള്ളുകയും കൊള്ളുകയും ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇവിടെ ടാക്സ്, പിന്നെ ഗവൺമെൻറ് വെക്കുന്ന പല ടാക്സുകളും ആ ടാക്സുകൾ ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഗവൺമെൻറ് അധികാരികൾ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ജനക്ഷേമ പ്രവർത്തനങ്ങൾ ലാക്കാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ കച്ചവടങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്നതിലപ്പുറമുള്ള ഭാരിച്ച ചുങ്കം, നികുതികൾ, അത് ഒരു ഗവൺമെൻറ്റിൻ്റെ സുഗമമായ ഗമനത്തിന് സാധ്യമാവുകയില്ല. ജനങ്ങളുടെ പ്രക്ഷോഭങ്ങൾ പലപ്പോഴും അത്തരം ഗവൺമെൻറ്റുകൾക്ക് എതിരായി ഉണ്ടായിരിക്കും എന്നതും സത്യമാണ്. നിയമങ്ങൾ ഇസ്ലാമിന് എതിരല്ലാത്ത കാലത്തോളം അവയെ ഉൾക്കൊള്ളുകയും അതുമായി മുന്നോട്ട് പോവുകയുമാണ് ചെയ്യേണ്ടത്.
3: വളരെ നല്ല നിലയിൽ ജീവിക്കുന്ന, വലിയ വീടും സൗകര്യങ്ങളും വരുമാനവുമുള്ള പല ആളുകളും റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന അരി ഉപയോഗിക്കാതെ കടയിൽ തന്നെയോ പുറമെയോ കൊടുത്ത് പണം വാങ്ങിക്കുന്നു. ഇവരൊക്കെ അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളെ മറന്ന് സപ്ലൈ ഓഫീസിൽ പോയി എനിക്കൊന്നുമില്ല, എന്നെ ഒന്ന് ദരിദ്രനാക്കി തരണേ, BPL കാർഡ് എന്ന് യാചിക്കുന്നു. ഇതിൻ്റെ വിധി എന്ത് എന്നാണ്?
4: ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളും പുറവും അകവും പുറവും ഒക്കെ ഒരേപോലെ ആയിരിക്കണം. അതാണ് അതിൽ നീതി. ഉള്ളിൽ എന്താണോ അത് തന്നെയായിരിക്കണം പുറത്തും ഉണ്ടാകേണ്ടത്. ഒരിക്കലും നിഷിദ്ധമായ മാർഗത്തിലൂടെ സമ്പാദ്യം ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള സമ്പാദ്യം അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നതുമല്ല ധർമ്മം പോലും. ഇവിടെ ഗവൺമെൻറ് നൽകുന്ന ആനുകൂല്യമാണ് റേഷൻ. ആ റേഷൻ അതിൽ തന്നെയും ഒരു കാശുമില്ലാതെ ലഭിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അല്പം കാശിന് റേഷൻ ആനുകൂല്യം ലഭിക്കുന്ന ആളുകളുണ്ട്. അതിനൊക്കെ ഗവൺമെൻറ് നിശ്ചയിച്ച ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ ഇല്ലാതെ തന്നെ ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടി കബളിപ്പിക്കൽ, അത് സത്യത്തിൽ ഒരു മുസ്ലിമിൻ്റെ നിലപാടല്ല, ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തും. അതേപോലെ തന്നെ നാം ജീവിക്കുന്ന നാട്ടിൽ ഇവിടെയുള്ള ഗവൺമെൻറ്റിനെ പറ്റിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല. ഒരു രാജ്യത്തുള്ള ഗവൺമെൻറ് അവിടെ ചില നിയമങ്ങൾ വെക്കുന്നത് ആ രാജ്യത്തുള്ള സർവ മനുഷ്യരുടെയും നന്മയ്ക്കു വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു നന്മ ലക്ഷ്യമിട്ടുകൊണ്ട് ഉള്ള അത്തരം നിയമങ്ങൾ പാലിക്കൽ ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ് എന്നതുപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കേണ്ടതില്ല. ഇന്ന് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ, 2 രൂപയ്ക്ക് റേഷൻ അരി ലഭിക്കുവാൻ വേണ്ടി വരുമാനമുണ്ടായിരുന്ന ആളുകളൊക്കെ കുറച്ച് കാണിച്ചു, ഇപ്പോൾ വലിയ ഫൈനുകൾ വന്നപ്പോൾ അത് എങ്ങനെയാണ് പഴയ അവസ്ഥയിലേക്ക് മടക്കുക എന്നിവരെ ചിന്തിക്കുന്ന ആളുകളെക്കുറിച്ച് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വിശ്വാസി എപ്പോഴും സത്യസന്ധമായിരിക്കണം. തനിക്ക് കാണിക്കുവാനുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ വ്യക്തമായി കാണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നാണ്.
3: മയിൽപ്പീലി വീടിൻ്റെ ഉള്ളിൽ വെക്കുന്നതിൻ്റെ വിധി എന്ത്? വെക്കാൻ പാടുണ്ടോ എന്നാണ്?
4: മയിൽപ്പീലി ജനങ്ങൾക്കുള്ളൊരു ധാരണ, അത് വീട്ടിൽ വച്ചാൽ നഹസാണ്, ശകുനമാണ് എന്ന ഒരു ധാരണ ചില ആളുകൾക്കുണ്ട്. അതൊരിക്കലും നഹസല്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു നഹസുമില്ല. മാത്രമല്ല, അത്തരം തൂവലുകൾ ഉപയോഗിക്കുന്നതിന്, വീട്ടിൽ അലങ്കാരമായി വെക്കുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്, ഹലാലാണ് അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാവുന്നതാണ്.
3: മുടി കളർ ചെയ്യുന്നത് തെറ്റാണോ എന്നാണ്?
5: മുടിക്ക് നിറം കൊടുക്കുന്നത് വ്യത്യസ്തമായ രൂപത്തിലുണ്ട്. കറുത്ത മുടി മറ്റൊരു കളറാക്കി മാറ്റുക, അതേപോലെ തന്നെ വെളുത്ത മുടി കറുപ്പിക്കുക, വെളുത്ത മുടി മൈലാഞ്ചിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കളറോ ഉപയോഗിച്ചിട്ട് കറുപ്പല്ലാത്ത മറ്റൊരു രൂപത്തിലാക്കി മാറ്റുക. ഇതിനൊക്കെ വ്യത്യസ്ത വിധിയാണ്. ഇപ്പോൾ വെളുത്ത മുടി നരബാധിച്ച മുടി, ആണിൻ്റെതാണെങ്കിലും പെണ്ണിൻ്റെതാണെങ്കിലും, അത് മൈലാഞ്ചിയോ മൈലാഞ്ചിയിലേക്ക് കെത്തുമ് പോലുള്ള മറ്റേതെങ്കിലും കളറ് കൂട്ടിച്ചേർത്തോ കറുപ്പല്ലാത്ത മറ്റൊരു കളറാക്കി മാറ്റുന്നത് പുണ്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ കറുപ്പാക്കി മാറ്റുന്നത് ഹറാമാണ് എന്നും അതല്ല കറാഹത്താണ് എന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹദീസുകൾ വെച്ച് നോക്കുമ്പോൾ ഹറാമാണ് എന്നതിലേക്ക് തന്നെയാണ് കൂടുതൽ മനസ്സ് ചായുന്നത്. അത്തരം പദപ്രയോഗങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് തടയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഹുക്കും വേറെയാണ്. നേരത്തെ പറഞ്ഞത് മാറ്റുന്നത് കറുപ്പല്ലാത്ത ഒരു കളറാണെങ്കിൽ അത് പുണ്യവുമാണ്. ഇനി കറുത്ത മുടി മറ്റ് കളറാക്കി മാറ്റുന്നത്, അതിന് കൃത്യമായി ഇസ്ലാമിൽ പ്രമാണങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് മറ്റേതെങ്കിലും കളറാക്കി മാറ്റൽ അനുവദനീയമാണ് എന്നാണ് ആധുനികരായ പല പണ്ഡിതന്മാരും ഫത്വ നൽകിയിട്ടുള്ളത്. കറുത്ത മുടി ചെമ്പം കളറായിട്ട് മൈലാഞ്ചിയിട്ട കളറാക്കിയിട്ടോ അതേപോലെ തന്നെ മറ്റേതെങ്കിലും ചില കളറുകളാക്കിയിട്ടൊക്കെ മാറ്റൽ അനുവദനീയമാണ്. ഈ അനുവദനീയം എന്ന് പറയുന്നത് ഏതെങ്കിലും കാഫിറുകൾക്ക് അവരുടെ ആചാരങ്ങളോട് അല്ലെങ്കിൽ അത്തരം തിന്മയിൽ അറിയപ്പെട്ട വ്യക്തികളോട് സാദൃശ്യപ്പെട്ടുകൊണ്ടോ അവർക്ക് അനുകൂലമായിക്കൊണ്ടോ ആകാൻ പാടില്ല എന്ന ഒരു നിബന്ധനയോടുകൂടി പണ്ഡിതന്മാർ ഇത് അനുവദനീയമാണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും കറുത്ത മുടി മറ്റേതെങ്കിലും കളറിലേക്ക് മാറ്റുന്നത് അടിസ്ഥാനപരമായി നോക്കുമ്പോൾ അനുവദനീയമാണ്. എന്നാൽ ഏതെങ്കിലും ചില വിഭാഗങ്ങളുടെ അവരുടെ ഒരു ശൈലിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആചാരമായിട്ടോ ഒക്കെ ഉള്ളതാണെങ്കിൽ ആ ആചാരങ്ങളോട് സാദൃശ്യപ്പെട്ടുകൊണ്ട് മാറ്റാൻ പാടില്ല. അത് പൊതുവിൽ ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ്. ഏതെങ്കിലും ഒരു സമൂഹത്തിന് പ്രത്യേകമൊരു ആചാരമുണ്ടെങ്കിൽ ആ ആചാരത്തോട് യോജിച്ചുകൊണ്ട് അതേപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതല്ലാത്ത രൂപത്തിൽ മുടിയുടെ കളർ മാറ്റുന്നത് അനുവദനീയം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വല്ലാഹു ആലം.
3: കുട്ടികളുടെ ഫോട്ടോ പതിച്ച ട്രോഫികൾ ഷോക്കേസിൽ വെക്കാൻ പറ്റുമോ? ഇപ്പോൾ സമ്മാനം കിട്ടുന്നത് അങ്ങനെയാണ് എന്നാണ്.
4: സത്യത്തിൽ വീട്ടിൽ കയറി വരുന്ന ഭാഗത്ത് തൻ്റെ മഹത്വം വിളിച്ചോതുന്ന സർട്ടിഫിക്കറ്റുകളും ഷീൽഡുകളും ട്രോഫികളുമൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ചെറിയ ഒരു അഹങ്കാരത്തിൻ്റെ ലാഞ്ചന കാണുന്നില്ലേ എന്ന് നമ്മൾ സംശയിക്കണം. എൻ്റെ കഴിവ്, എൻ്റെ പ്രാപ്തി, എൻ്റെ യോഗ്യത, ഞാൻ ഇന്ന മഹത്വമുള്ളവനാണ് എന്ന വിളിച്ചറിയിക്കൽ, അതൊരിക്കലും ഒരു അഹങ്കാരത്തിലേക്ക് നീങ്ങരുത് എന്ന് ഉപദേശിക്കുകയാണ്. രണ്ടാമതായി, ഫോട്ടോ ഉള്ള വസ്തുക്കൾ വീട്ടിൽ നിന്നും പരിപൂർണമായി നാം ഒഴിവാക്കണം. അത് കലണ്ടറിൽ കാണുന്ന ജീവനുള്ള വസ്തുക്കളുടെ, ജീവികളുടെ, മനുഷ്യരുടെ, മൃഗങ്ങളുടെ ഫോട്ടോ ആയിരുന്നാലും, ഇനി അതല്ല ഈ രൂപത്തിൽ നേരിട്ട് തന്നെ ഫോട്ടോ എടുത്ത് മരണപ്പെട്ടുപോയ ആളുകളുടെ ഫോട്ടോകൾ ഭിത്തിയിൽ പ്രദർശിപ്പിക്കലായിരുന്നാലും എല്ലാം ഒഴിവാക്കേണ്ടതുണ്ട്. കാരുണ്യത്തിൻ്റെ മലക്കുകൾ, അത്തരം രൂപങ്ങളുള്ള ചിത്രങ്ങളുള്ള വീടുകളിൽ പ്രവേശിക്കുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷീൽഡുകളിലും ട്രോഫികളിലുമൊക്കെ അത്തരം ഫോട്ടോകൾ വെക്കാതിരിക്കുക. അവ ഒന്നുകിൽ അതിൻ്റെ തല മുറിച്ചു കളയുകയോ ആ ഭാഗം മറച്ചു വെക്കുകയോ മറ്റുവല്ല സ്റ്റിക്കറും ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ആ സ്ഥലത്തിൽ നിന്ന് മാറ്റി വെക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അല്ലാഹു തആല ആലം.
2: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.

0: യെസ്, മാഷാ അല്ലാ. മുബീൻ പട്ടാണിയുടെ സംഘവും വളരെ മനോഹരമായി നല്ലൊരു പാട്ടാണ് ഇവിടെ പാടിയത് അല്ലേ. ഇപ്പോൾ നിലവിൽ എന്താണോ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് കുട്ടികൾ ഏറ്റെടുത്ത് പാടുന്നത്, മുതിർന്നവരൊക്കെ എല്ലാവരും ഏറ്റെടുത്ത് പാടുന്നുണ്ട്, അത് അതിൻ്റെ യഥാർത്ഥ അവിടെ ഒരു മെസ്സേജ് കൂടിയാണ് ഇവിടെ മുബീൻ പട്ടാണിൻ്റെ പാട്ടിലൂടെ നമ്മൾ കേട്ടത്. ഷാൻ സലഫി പച്ചമല അവരാണ്, അദ്ദേഹമാണ് ഇത് രചിച്ചിട്ടുള്ളത്. മുബീൻ പട്ടാണിയോട് ആണ് പാട്ട് പാടിയിട്ടുള്ളത്. മാഷാല്ലാ,
1: ഈ പാട്ടിലേ ഭയങ്കര നബിചര്യെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഹബീബായ നബിയോടുള്ള സ്നേഹം, അതിൻ്റെ പ്രാധാന്യമൊക്കെ വെളിപ്പെടുത്തുന്നൊരു ഗാനമാണത്. ഈ ഗാനത്തിൻ്റെ വീഡിയോ രണ്ട് ദിവസം മുൻപ് നമ്മുടെ പീസ് റേഡിയോ സ്വരം എന്നുള്ള പേരിൽ നമ്മളെ റേഡിയോയിൽ അപ്ലോഡായിട്ടുണ്ട്.
0: അപ്പോൾ ശ്രോതാക്കൾ അത് കേട്ടിട്ടുണ്ടാകും, പക്ഷേ മോർണിംഗ് ലൈവ് ഷോയിലാണ് പലതും എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുള്ള നിലക്ക് പലരും കേട്ടിട്ടുള്ളത് ഇപ്പോഴായിരിക്കാം. വേഗം ഇതിൻ്റെ റിവൈൻഡിലൊക്കെ എടുത്തിട്ട് അങ്ങനെ കേൾപ്പിക്കാം, അല്ലെങ്കിൽ നമ്മളെ മക്കളൊക്കെ വേറെന്തൊക്കെയോ വരികൾ അവരെ തലയിൽ കയറിയിട്ടുണ്ട്, ആ വരികൾ ഇറക്കിയിട്ട് ഈ വരി കേട്ടാം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്.
1: അപ്പോൾ യൂട്യൂബിൽ പീസ് റേഡിയോയിൽ ഈ ഒരു സോങ് നമുക്ക് അവൈലബിൾ ആണ്, എല്ലാവരും കേൾക്കാൻ ശ്രദ്ധിക്കുക.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.
3: أعوذ بالله من الشيطان الرجيم.

0: മുതിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര, ബാലികാബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവക്കാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർകൊസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരമന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർകൊസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർവീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർകൊസ്റ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിന്റെ വളരെ മനോഹരമായ അടുത്തൊരു എപ്പിസോഡിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന വിഷയത്തിൽ നമ്മൾ കേട്ടുകഴിഞ്ഞു. സ്കൂളുകൾ ആരംഭിക്കുന്നതിന് മുമ്പേയുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില പ്രോഗ്രാമുകൾ തന്നെയാണ് അവിടെ നമ്മൾ കേട്ടത്. സ്കൂളുകളൊക്കെ തുറന്നു കഴിഞ്ഞു, ഇനി നമ്മൾ കൂട്ടുകാരെയൊക്കെ തന്നെ ഏതാണ്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞു. കൂട്ടുകാരെക്കുറിച്ച് രക്ഷിതാക്കളോടും അതോടൊപ്പം തന്നെ മുതിർന്നവരോടും ഒക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ തീർച്ചയായും നമ്മുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവബോധം മക്കൾക്ക് നൽകിക്കഴിഞ്ഞിട്ടുണ്ടാകും. എങ്കിലും ഏതെങ്കിലും മോശമായ രൂപത്തിലുള്ള വാക്കുകളോ വർത്തമാനങ്ങളോ അല്ലെങ്കിൽ ചെയ്തികളോ ഒക്കെ തൻ്റെ കൂട്ടുകാരിൽ നിന്ന് പങ്കുവെക്കാൻ, അല്ലെങ്കിൽ അത് തന്നോട് പറയാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് വരുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമ്മൾ കുട്ടികളുടെ സുഹൃദത്തെക്കുറിച്ച്, സൗഹൃദങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിൻ്റെ സൗഹൃദം സുഹൃദമാകട്ടെ എന്ന പ്രോഗ്രാമിലുള്ള ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുമ്പോൾ വ്യത്യസ്തമായ വിഷയങ്ങളുമായി കുട്ടികൾ നമ്മിലേക്ക് എത്തുകയാണ്. അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളും ഇത്തരം പ്രോഗ്രാമുകളിൽ എത്തേണ്ടതുണ്ട് എന്ന് സ്വയം വിചാരിച്ചുകൊണ്ട് അവരെ ഈയൊരു തലത്തിലേക്ക്, ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് രക്ഷിതാക്കളുടെ, മുതിർന്നവരുടെ, അധ്യാപകരുടെ ഒക്കെ കടമയാണ്, ബാധ്യതയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ എപ്പിസോഡിലെ ഒന്നാമത്തെ അതിഥിയെ നമുക്ക് ക്ഷണിക്കാം. ആദ്യമായി ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മിലേക്ക് എത്തുന്നത് സൈനബ് റൈഹാൻ എന്ന കൊച്ചു മിടുക്കിയാണ്. ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. LBM സെൻട്രൽ സ്കൂൾ ഫോർ ഗേൾസ് അയത്തിൽ, കൊല്ലം ജില്ലയിൽ നിന്നാണ് സൈനബ് റഹ്മാൻ വരുന്നത്. സൈനബിന്റെ പ്രോഗ്രാം നമുക്ക് ആദ്യമായി കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട എന്റെ പീസ് റേഡിയോ സ്റ്റാർ കാസ്റ്റ് കൂട്ടുകാരെ, ആരാണ് സുഹൃത്ത് എന്നെ അറിയുകയും എൻ്റെ കൂടെ നിൽക്കുകയും എന്നെ സഹായിക്കുകയും ചെയ്യുന്നയാളാണ് സുഹൃത്ത്. അപ്പോൾ നല്ല സുഹൃത്ത് ആരാണ്? ഇഹലോകത്തും പരലോകത്തും ഒരുപോലെ ഉപകരിക്കുന്ന സുഹൃത്താണ് നല്ല സുഹൃത്ത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല കൂട്ടുകാരെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയാമോ? കസ്തൂരി വിൽക്കുന്ന ആളെ പോലെയാണ് നല്ല കൂട്ടുകാർ. അവരുടെ കൂടെ കൂടിയാൽ സുഗന്ധമാണ് ലഭിക്കുക. നമ്മൾ അദ്ദേഹത്തിൽ നിന്നും ഒന്നും വാങ്ങിയില്ലെങ്കിൽ പോലും നല്ല സുഗന്ധം ആസ്വദിക്കാൻ കഴിയും. എന്നാൽ ചീത്ത കൂട്ടുകാരനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താരതമ്യം ചെയ്തത് ഉലയിൽ ഊതുന്ന കൊല്ലനോടാണ്. അയാളുടെ അടുത്തിരുന്നാൽ പറന്നുയരുന്ന പുക സഹിക്കേണ്ടി വരും. ചിലപ്പോൾ തീപ്പൊരി വസ്ത്രത്തിൽ വീണ് ഓട്ട വീഴും. നല്ലതല്ലാത്ത ഗന്ധവും അനുഭവപ്പെടും. അല്ലാഹു നമ്മൾക്ക് എല്ലാവർക്കും നല്ല കൂട്ടുകാരെ തന്നു അനുഗ്രഹിക്കട്ടെ, ആമീൻ.
0: സൈനബ് റഹാൻ, നല്ല അവതരണമാണ്. ഒന്നാം ക്ലാസ്സുകാരിയാണ് സൈനബ് റഹാൻ. കൊല്ലം അയത്തിൽ നിന്നാണ് സൈനബ് നമ്മുടെ ഈ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ പങ്കെടുത്തിരിക്കുന്നത്. നല്ല കൂട്ടുകാരെ അള്ളാഹു എല്ലാവർക്കും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് സൈനബിൻ്റെ പ്രോഗ്രാം അല്ലെങ്കിൽ സംസാരം അവസാനിപ്പിച്ചത്. ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തന്നെ തീരുമാനിക്കാനുള്ള ചില പ്രയാസങ്ങൾ, വിമ്മിഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാവും. നമ്മുടെ കഴിവിൽ തന്നെ നമുക്ക് സംശയം തോന്നും, എനിക്കത് കഴിയോ ഇല്ലേ എന്നുള്ളതൊക്കെ. അപ്പം നമുക്ക് തീർച്ചയായിട്ടും താങ്ങായിട്ടും തണലായി നിൽക്കുന്നത് നമ്മുടെ കൂട്ടുകാരായിരിക്കും. ആ കൂട്ടുകാരെങ്ങനെയുള്ളവരായിരിക്കണം? നല്ല കൂട്ടുകാരായിരിക്കണം. എങ്കിലേ നമുക്ക് അവർ നമ്മുടെ താങ്ങായി തണലായി, നമുക്കൊരു സഹായമായി, പ്രോത്സാഹനം നൽകിയിട്ടൊക്കെ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളിലും, നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്ത വിഷയങ്ങളിൽ സംശയം വരുന്ന സമയത്ത് നമുക്കൊരു ഒരു എനർജിയായി നമ്മുടെ പിന്നിൽ നിന്നുകൊണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരായ കൂട്ടുകാരായി മാറുള്ളൂ. അപ്പം അങ്ങനത്തെ കൂട്ടുകാരായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് എന്ന് ഇത്തരം സംസാരങ്ങൾ നമ്മൾ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. എന്തു തന്നെയാണെങ്കിലും ആത്മവിശ്വാസം പകരുന്ന, നമ്മളെ നിരാശയിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ അത് കഴിയൂല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇല്ലാതാക്കുന്ന നെഗറ്റീവ് മൈൻഡ് നമ്മളിലേക്ക് നൽകുന്ന കൂട്ടുകാരല്ല നമുക്ക് വേണ്ടത്. എപ്പോഴും പോസിറ്റീവ് എനർജി, അത് നല്ല കാര്യങ്ങളിൽ, നന്മയിൽ പോസിറ്റീവ് എനർജി നൽകുന്ന കൂട്ടുകാരായിരിക്കണം നമ്മൾക്കുണ്ടാകേണ്ടത്. അതോടൊപ്പം ഞാനും അങ്ങനെ ആയിരിക്കണം എന്നൊരു വാശി നമുക്കുണ്ടാവണം. എന്നെ ആരാണോ കൂട്ടുകാരനായി കൂട്ടുകാരിയായി തിരഞ്ഞെടുക്കുന്നത്, അവർക്ക് ഞാൻ നല്ലൊരു ഗുണകാംക്ഷയുള്ള, അതോടൊപ്പം തന്നെ പോസിറ്റീവ് എനർജി കൈമാറുന്നവരായിരിക്കണം എന്ന തീരുമാനം നമുക്കുണ്ടാവണം. ഇൻഷാല്ലാ പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിൻ്റെ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന ഈ എപ്പിസോഡിൽ നമുക്ക് അടുത്ത അതിഥിയെ ക്ഷണിക്കാം. ഷാസിയ പി എ, 5-ാം തരം വിദ്യാർത്ഥിനിയായ റോയൽ ഇംഗ്ലീഷ് സ്കൂൾ തളിപ്പറമ്പ, തളിപ്പറമ്പ് കണ്ണൂർ ജില്ലയിൽ നിന്ന് റോയൽ ഇംഗ്ലീഷ് സ്കൂൾ 5-ാം തരം വിദ്യാർത്ഥിനിയാണ് ഷാസിയ. ഷാസിയയുടെ പ്രോഗ്രാം നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും. സൗഹൃദത്തെക്കുറിച്ച് 1-2 വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹവും സൗഹൃദവും കടന്നു വരുന്നത് അവ നൽകുന്നതിലൂടെയാണ്. കാരണം അത് നമ്മുടെ തന്നെ പ്രതിനിധിയാണ്. നമ്മെ നല്ലവണ്ണം മനസ്സിലാക്കുന്ന, നമ്മുടെ നന്മയിൽ അസൂയപ്പെടാത്ത, നമ്മുടെ ബലഹീനതകളെ ചൂഷണം ചെയ്യാത്ത ഒരു ചെറിയ സൗഹൃദം നമുക്കുണ്ടെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയാണ്. നല്ല സുഹൃത്തുക്കളെ സ്വന്തമാക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലും ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും കരുതലിൻ്റെയും ഒക്കെ ജ്വലിക്കുന്ന കനലുണ്ടാകണം. കാരണം നമ്മൾ കൊടുക്കുന്നതേ നമുക്ക് തിരിച്ചു കിട്ടൂ എന്നതാണ്. യഥാർത്ഥ ചങ്ങാതികളോടൊപ്പം ഒരുമിച്ച് വെള്ളം കുടിക്കുന്നത് പോലും മധുരമാണ്. പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യമാണ് സുഹൃത്ത്. നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത അമൂല്യനിധിയാണ് സൗഹൃദം. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്നതിലും അപ്പുറമാണ് സൗഹൃദം. സ്വന്തം കാര്യം വരുമ്പോൾ തികഞ്ഞ ആത്മാർത്ഥതയുള്ളവരും മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ മുങ്ങിക്കളയുന്നവരുമാണ് നമ്മളെങ്കിൽ ജീവിതത്തിലെ ചില ആവശ്യഘട്ടങ്ങളിൽ നാമും നമ്മുടെ സ്വാർത്ഥതയും മാത്രമേ ബാക്കിയുണ്ടാകൂ. അല്ലാഹു നമ്മുടെ സൗഹൃദ ബന്ധങ്ങളിൽ ബർക്കത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷാസിയ, നന്നായിട്ടുണ്ട്, നല്ല സംസാരം. ഇത്തരം പ്രോഗ്രാമുകളിൽ ഇനിയും പങ്കെടുക്കണം. 5-ാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ, അടുത്ത 6-ലും 7-ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇത്തരം പ്രോഗ്രാമുകളൊക്കെ നമുക്ക് ഇനിയും പങ്കെടുക്കാൻ കഴിയും. അതോടൊപ്പം പീസ് റേഡിയോയിലെ മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള കുട്ടികൾക്ക് മാത്രമായി ഉള്ള പ്രോഗ്രാമുകൾ ഇനിയും നമുക്കുണ്ട്. പൂമരത്തണൽ പോലുള്ള, ഈ മദ്രസ പോലുള്ള, അതുപോലെ തന്നെ ടെലിക്വിസ് പോലുള്ള പ്രോഗ്രാമുകളൊക്കെ കുട്ടികളുടെ പ്രോഗ്രാം മാത്രമാണ്. അതിലൊക്കെ നന്നായി പങ്കെടുക്കുകയും നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കാൻ കിട്ടുന്ന സമയങ്ങൾ അവതരിപ്പിക്കുകയും അതോടൊപ്പം ക്വിസിലൊക്കെ മത്സരിച്ചുകൊണ്ട് സമ്മാനങ്ങൾ നേടുകയൊക്കെ ചെയ്യണമെന്ന് ഉറപ്പെടുത്തുകയാണ്. നമ്മുടെ സൗഹൃദത്തിൽ ബർക്കത്തുണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. കൂട്ടുകാരെല്ലാവർക്കും ഉണ്ടാകും, പക്ഷേ നല്ല കൂട്ടുകാരുണ്ടാവുമോ? ഞാൻ ആരുടെയെങ്കിലും കൂട്ടുകാരോ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഒക്കെ ആയിരിക്കും, പക്ഷേ ഞാൻ നല്ലതാണ് എന്ന് എൻ്റെ കൂട്ടുകാർക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. എനിക്ക് കിട്ടിയത് നല്ല കൂട്ടുകാരനാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വിജയിച്ചു. നന്മയിൽ എന്നെ സഹായിക്കുന്ന, അതോടൊപ്പം തന്നെ നമ്മുടെ ഏത് പ്രയാസങ്ങളിലും നമ്മോടൊപ്പം നിൽക്കുന്ന, നമ്മുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുന്ന, നമ്മെ നല്ലതിൽ സഹകരിക്കുന്ന, സഹായിക്കുന്ന, പഠനകാര്യത്തിലും അതോടൊപ്പം തന്നെ സ്വഭാവ മഹിമയിലുമൊക്കെ നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്നവരായിരിക്കണം നമ്മുടെ കൂട്ടുകാർ. പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ സ്കൂളുകളിൽ ക്യാമ്പസുകളിലൊക്കെ വളരെ മോശം സാഹചര്യം കൊണ്ടുവരുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും. പുകയിലയും അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുമൊക്കെ ഉപയോഗിക്കുന്ന, അതോടൊപ്പം തന്നെ ഉപയോഗിക്കാൻ ശീലിച്ചു വന്ന ആളുകളൊക്കെ ചില കൂട്ടുകാരായിട്ട് നമ്മുടെ മുമ്പിലുണ്ടാവും. അവരൊരിക്കലും നമ്മൾ കൂട്ടുകൂടാൻ പാടില്ലെന്ന് മാത്രമല്ല, അവരുടെ അത്തരം തിന്മകളിൽ നിന്ന് നമ്മുടെ നന്മ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ ആ തിന്മകളിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അത് ഒഴിവാക്കാനുമൊക്കെയുള്ള വർത്തമാനങ്ങളും ഇടപെടലുമൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിൻ്റെ ഈ എപ്പിസോഡ്. പ്രത്യേകിച്ചും കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചില ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പീസ് റേഡിയോ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന വിഷയത്തിലെ സ്റ്റാർ കോസ്റ്റിൻ്റെ പ്രോഗ്രാമുകൾ മുന്നോട്ട് പോകുമ്പോൾ ഇൻഷാല്ലാ നമ്മിലേക്ക് ഇനി പ്രോഗ്രാമുമായി വരുന്നത് തൊടുപുഴയിൽ നിന്ന് TMM UP സ്കൂൾ വേങ്ങല്ലൂരിലെ 6-ാം തരം വിദ്യാർത്ഥിനി മറിയം ഫാത്തിമയാണ്. മറിയം ഫാത്തിമയുടെ പ്രോഗ്രാം നമുക്ക് കേൾക്കാം.
3: അസ്സലാമു വലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. സൗഹൃദം സുഹൃദമാക്കാൻ വാപ്പിയുടെ രചനയ്ക്ക് ഞാൻ ഈണം പകരുന്നു.
4: കാലങ്ങൾ എത്ര കടന്നുവെന്നാകിലും കാത്തിടാമിട നെഞ്ചിൽ നിറമുള്ള സൗഹൃദം. അപരന്റെ ഉള്ളിലെ നൊമ്പരം മാറ്റുവാൻ കഴിയട്ടെ നമ്മുടെ ഇടയിലെ സൗഹൃദം.

സുഖമുള്ള സൗഹൃദം. നമ്മുടെ ജീവിത വസന്തകാലത്ത് പകരാം സുഗന്ധം പടരുന്ന സൗഹൃദം. ഉമ്മയിൽ നിന്ന് തുടങ്ങി ഞാൻ എന്നെഞ്ചോടു ചേർത്തിന്നു കാണുന്ന സൗഹൃദം. മുഖമൊന്നൊരൽപ്പം വാടുന്ന നേരത്ത് പിടയുന്ന ഉപ്പയിൽ കണ്ടു ഞാൻ സൗഹൃദം. കൂടപ്പിറപ്പുകൾക്കൊപ്പം നടന്നു ഞാനെല്ലാം പകുത്തു തന്നൊരു സൗഹൃദം. ആടിത്തിമിർത്തൊരൻ ബാല്യത്തിലൊപ്പം തളിർനാമ്പു പോലെ മുള പൊട്ടി സൗഹൃദം.

തിരിച്ച് നോക്കാത്ത സൗഹൃദം. ഇഴപ്പാകി നിൽക്കട്ടെ കരുണയും സ്നേഹവും, എന്നും സുഹൃതമായി നിറയട്ടെ സൗഹൃദം. നന്മകളിലെന്നും ഒപ്പം നടക്കാം, ഓർക്കുമ്പോൾ എന്നും കുളിരുന്ന സൗഹൃദം. തിന്മകളിൽ നിന്നും പാടയകന്നും എന്നും തുടരാം നമ്മുടെ സൗഹൃദം. മണ്ണോട് മണ്ണായി മാറും വരെയും ഇടനെഞ്ചിൽ നിറയട്ടെ മായാത്ത സൗഹൃദം. ഇനി നമ്മൾ മണ്ണായി മാറിയെന്നാലും തലമുറയായി തുടരട്ടെ സൗഹൃദം.

0: മാഷാല്ലാ, വളരെ അർത്ഥവത്തായിട്ടുള്ള സൗഹൃദത്തിൻ്റെ എല്ലാ തലങ്ങളെയും ഒപ്പിയെടുക്കുന്ന ഒരു കവിതയാണ് തൻ്റെ സ്വന്തം പിതാവിൻ്റെ എഴുത്തിലൂടെ രചനയിലൂടെ രൂപപ്പെട്ട വരികളാണ് മറിയം ഫാത്തിമ നമുക്ക് കേൾപ്പിച്ചു തന്നത്. ശരിക്കും മണ്ണോട് ചേർന്ന് കഴിഞ്ഞാലും നമുക്ക് എന്നും ഓർക്കാൻ കഴിയുന്ന ചില ബന്ധങ്ങളെ, അല്ലെങ്കിൽ ചില കാര്യങ്ങളെ നമ്മിലേക്ക് ഏൽപ്പിച്ചു തന്ന്, നമ്മിൽ നിന്നും വിട്ടുമാറിയ ഒരുപാട് സൗഹൃദങ്ങളെ നമുക്ക് അറിയാം അല്ലെ. വലിയ കൂട്ടുകാരനായിരിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ കൂട്ടുകാരിയായിരുന്ന സമയത്ത്, നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ കൂട്ടുകാർ, അവർ നമുക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകിക്കൊണ്ടാണ് പലപ്പോഴും ഇവിടെ നിന്ന് യാത്ര പോയത്. അത്തരം ചില ഓർമ്മകൾ എൻ്റെ വലിയൊരു കൂട്ടുകാരനെക്കുറിച്ച് ഞാൻ ഈ വരികൾ കേട്ടപ്പോൾ ഓർത്തുപോയി. ഇന്ന് അദ്ദേഹം നിലവിലില്ല, അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ പലതും ഫാത്തിമയുടെ, മറിയം ഫാത്തിമയുടെ ഈ വരികൾ കേട്ടപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കവിതയിലൂടെ ഓർമ്മകൾ ഒരുപാട് പിന്നിലേക്ക് കൊണ്ടുപോയ ചില നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് മറിയം ഫാത്തിമ തൻ്റെ കവിത അവസാനിപ്പിച്ചത്. ഏതായാലും ഇതെഴുതിയ പിതാവിനെ സംബന്ധിച്ച് അതാരായിരിക്കട്ടെ, തൻ്റെ വാപ്പ വളരെ ഒരു നല്ല തൂലികയുടെ ഉടമയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. മക്കൾക്ക് ഇത്തരം പ്രോഗ്രാമുകളിലൂടെ പീസ് റേഡിയോ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ കണ്ടെത്തി അവസരം നൽകുന്ന രക്ഷിതാക്കൾക്ക് പ്രത്യേകിച്ചും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. തീർച്ചയായും പീസ് റേഡിയോ ഇത്തരം പ്രോഗ്രാമുകൾ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്നതിൽ ഇങ്ങനെ ചില നന്മകളും ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതിൽ തീർച്ചയായും നമ്മൾ സന്തോഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മക്കളായി, നല്ല കൂട്ടുകാരായി, നല്ല കൂട്ടുകാരികളായി, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നവരായി മാറാൻ നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ സൗഹൃദം സുഹൃദമാകട്ടെ എന്ന വിഷയത്തിലുള്ള ഈയൊരു എപ്പിസോഡിൽ അടുത്ത പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് വരുന്ന കുട്ടി ആരാണെന്ന് നമുക്ക് നോക്കാം. കണ്ണൂർ ജില്ലയിലെ കണ്ണൂക്കര സെം പബ്ലിക് സ്കൂളിൻ്റെ നാലാം തരം വിദ്യാർത്ഥിനി തമന്ന ഷിയാസാണ് ഇനി നമ്മിലേക്ക് പ്രോഗ്രാമുമായി വരുന്നത്. തമന്ന ഷിയാസ്,
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: മാഷാല്ലാ തമന്ന ഷിയാസ്, ഒരു കൂട്ടുകാർ എങ്ങനെയായിരിക്കണം, ഏതെല്ലാം വിധത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകളായിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഏതു തരം കൂട്ടുകാരായിരിക്കണം ഉണ്ടാവേണ്ടത് എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. വളരെ നന്നായിരിക്കുന്നു തമന്ന, ഏറ്റവും നല്ല പ്രോഗ്രാമുകൾ ഇനിയും അവതരിപ്പിക്കാനുള്ള സൗഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ പീസ് റേഡിയോയുടെ മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള പ്രോഗ്രാമുകളൊക്കെ കേൾക്കുകയും സ്റ്റാർ ക്വസ്റ്റ് പോലുള്ള, അതോടൊപ്പം തന്നെ ഈ മദ്രസ പോലുള്ള പ്രോഗ്രാമുകളൊക്കെ കേൾക്കുക, വളരെ വാശിയോടുകൂടി കുട്ടികൾ പങ്കെടുക്കുന്ന ടെലിക്വിസ് ഉണ്ട്, ടെലിക്വിസിലൊക്കെ പങ്കെടുക്കുക എന്നെല്ലാ കൂട്ടുകാരോടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ. സൗഹൃദം സുഹൃദമാകട്ടെ. ഈ വിഷയത്തിലെ പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത പാർട്ടിസിപ്പൻ്റ് ആരാണെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ആദം നൗഫൽ മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിയാണ് ആദം നൗഫൽ. ആദം നൗഫലിൻ്റെ പ്രോഗ്രാം എന്താണ് എന്ന് നമുക്ക് നോക്കാം.
1: അസ്സലാമലൈക്കും. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ഓമ്പിന്റെ സ്നേഹം. ഇക്കഥയിൽ ആരൊക്കെ ഉണ്ടെന്ന് നിനക്കറിയുമോ? ഒരു ഉറുമ്പും, ഒരു പ്രാവും, ഒരു വേടൻ. പണ്ട് പണ്ട് ഒരു പുഴയുടെ തീരത്ത് ഒരു വലിയ മരത്തിന് മുകളിൽ ഒരു ഉറുമ്പും ഒരു പ്രാവും നല്ല കൂട്ടുകാരായി താമസിച്ചു നിന്നു. ഒരു ദിവസം ഉറുമ്പിനെ വല്ലാതെ ദാഹിച്ചു. ഉറുമ്പ് വെള്ളം കുടിക്കാൻ ഈ പൊയ്യിലേക്ക് ഇറങ്ങി. പാവം ഉറുമ്പ് കാൽകഴുതി വെള്ളത്തിലേക്ക് വീണുപോയി. ഉറുമ്പിന്റെ ശബ്ദം കേട്ട പ്രാവിനെ അപകടം മനസ്സിലായി. പ്രാവ് മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു ഇല കൊത്തി വെള്ളത്തിലേക്ക് ഇട്ടു. ആ ഇലയിൽ കയറി ഉറുമ്പ് രക്ഷപ്പെട്ടു. ഉറുമ്പ് പ്രാവിനോട് പറഞ്ഞു, ഒരിക്കലും ഈ ഉപകാരം മറക്കില്ല പ്രാവേ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് പ്രാവ് മരത്തിന്റെ മുകളിൽ നിന്ന് ഉറുമ്പും ഭയം കൊത്തി തിന്നുകയായിരുന്നു. ആ സമയത്ത് ഈ ഇറങ്ങിയൊരു വേടൻ അവിടെ എത്തി. വേടന്റെ തോളിൽ ഒരു സഞ്ചി, വളയും, കൈയിൽ ആമ്പും വീലും ഉണ്ടായിരുന്നു. പ്രാവിനെ കണ്ടതും വേടന് സന്തോഷമായി. വായിൽ വീല

വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ആബ്ദ നൗഫലിൻ്റെ പ്രോഗ്രാം എല്ലാവരും കേട്ടില്ലേ? നല്ലൊരു കഥയാണല്ലേ. ആ പ്രാവിൻ്റെയും ഉറുമ്പിൻ്റെയൊക്കെ കഥ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ അതും നമുക്കോട് കൈമാറിയതും അത്ര നല്ലൊരു സ്നേഹബന്ധത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഇഹത്തിലും പരത്തിലുമൊക്കെ ഉപയോഗപ്പെടുന്ന സൗഹൃദത്തിൻ്റെ ഒരു കഥയാണ് ആദം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. കൂട്ടുകാരെല്ലാവരും ഈ പ്രോഗ്രാം കേട്ടു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും രക്ഷിതാക്കളോടും അതോടൊപ്പം തന്നെ പ്രോഗ്രാം ഇത് റെക്കോർഡ് ചെയ്യുന്ന മുതിർന്നവരോടും നമ്മൾ മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട്, പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പീസ് റേഡിയോ സ്റ്റുഡിയോ റെക്കോർഡുള്ള പ്രോഗ്രാം മാത്രമാണ് അയക്കാറുള്ളത്, അല്ലെങ്കിൽ അത് മാത്രമാണ് ചെയ്യാറുള്ളത്. പക്ഷേ കോവിഡ് സാഹചര്യത്തിൽ പ്രത്യേകിച്ച് യാത്ര ചെയ്യാനും സ്റ്റുഡിയോകളിലൊക്കെ വരാനും ബുദ്ധിമുട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരൊരു ഇളവ് ചെയ്തതാണ്, റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നാൽ മതി. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള നോയ്സുകളൊക്കെ കയറുന്നുണ്ടോ എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ നോക്കണം. അത് കുട്ടികളുടെ പ്രോഗ്രാം നമ്മൾ വളരെ എഫേർട്ട് എടുത്തിട്ടൊക്കെ ചെയ്യായിരിക്കും. അപ്പോൾ അത് ഇല്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം കുറക്കുന്ന രൂപത്തിലൊക്കെ ചില സൗണ്ടുകൾ പുറത്തുനിന്ന് വരുമ്പോൾ അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ നന്നായിട്ടുണ്ട് ആദം നൗഫലിൻ്റെ ഈ കഥ. LKG വിദ്യാർത്ഥിയാണ്, അതോടൊപ്പം തന്നെ എല്ലാ തന്മയത്വത്തോടും കൂടെ നല്ല ഉഷാറായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ സംഭാഷണങ്ങളൊക്കെ ആ ഒരു ആക്ഷനോടുകൂടെ തന്നെ ആദം നൗഫൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാഹ് ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന വിഷയത്തിലുള്ള ഈ എപ്പിസോഡ് ഇൻഷാല്ലാഹ് ഇവിടെ പൂർണ്ണമാവാൻ സമയമാകുന്നു. എന്തായാലും വിവിധ പ്രോഗ്രാമുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ അയച്ചു തന്നിട്ടുണ്ട്. ഒട്ടുമിക്ക പ്രോഗ്രാമുകളും വളരെ ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്ന രൂപത്തിൽ നല്ല രൂപത്തിലുള്ള പ്രോഗ്രാമുകൾ തന്നെയാണ് നമ്മിലേക്ക് എത്തിയിരിക്കുന്നത്. ഇൻഷാല്ലാഹ് ഈ ഒരു പ്രോഗ്രാമിൽ അതിൻ്റെ തുടർച്ച കൊണ്ടുപോകുന്നതിൽ പ്രയാസം ഉള്ളതുകൊണ്ട് തന്നെ മറ്റൊരു എപ്പിസോഡിൽ തീർച്ചയായും കുട്ടികളുടെ പ്രോഗ്രാമുകളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും, വീണ്ടും നമുക്ക് കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുവരെ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ

0: പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
1: ഒരു കുടുംബയോഗം നടക്കുകയാണ്, ഒരു ഫാമിലി മീറ്റ്. ആ ഫാമിലി മീറ്റ് നടക്കുന്ന സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നയാൾ സ്റ്റേജിലേക്ക് കയറിയത് ഒരു ഗ്ലാസ്സുമായിട്ടാണ്. ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമുണ്ട്. എന്നിട്ട് അയാൾ ചോദിച്ചു, ഈ ഗ്ലാസ്സിലുള്ള വെള്ളത്തിൻ്റെ കനം എത്രയാണ്, എത്ര തൂക്കം ഉണ്ടാവും? അപ്പോൾ പലരും പല ഉത്തരങ്ങൾ പറഞ്ഞു. അത് 100 ഗ്രാം ഉണ്ടാവും, 50 ഗ്രാം ഉണ്ടാവും, 25 ഗ്രാം ഉണ്ടാവും, 200 ഗ്രാം ഉണ്ടാവും, അങ്ങനെ പല ഉത്തരങ്ങളും അവർ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ഗ്ലാസ് അവിടെ താഴെ ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ കനം കണ്ടെത്താനുള്ള ഒരു സയൻസ് ചോദ്യമല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഞാൻ ഈ ഗ്ലാസ് എൻ്റെ കയ്യിൽ പിടിച്ചു നിന്നത് നിങ്ങളെല്ലാവരും ഉത്തരം പറയുന്ന ആ സമയത്രയാണ്. അത്ര നേരമാണ് എൻ്റെ കയ്യിൽ ഈ ഗ്ലാസ് പിടിച്ചു നിന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ കുടുംബയോഗം അവസാനിക്കുന്നതുവരെ ഞാൻ ഈ ഗ്ലാസ് കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഈ സ്റ്റേജിൽ തന്നെ നിന്നാൽ എൻ്റെ കൈ കുഴഞ്ഞു പോകും, എനിക്ക് നല്ല പ്രയാസം ഉണ്ടാവും. ഇനി ഞാൻ ഈ ഗ്ലാസ് വൈകുന്നേരം വരെയല്ല, നാളെ വരെ, മറ്റന്നാൾ വരെ ഈ സ്റ്റേജിൽ ഇങ്ങനെ കയ്യിലും പിടിച്ച് നിന്നാൽ എനിക്ക് അതിലേറെ പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ എത്ര സമയം ഈ ഗ്ലാസ് കയ്യിൽ വെച്ച് നിൽക്കുന്നോ അത്രയധികം എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആളുകളോട് പറഞ്ഞു, നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സങ്കടങ്ങൾ, മറ്റൊരാളോടുള്ള വെറുപ്പ്, ഒരാളോടുള്ള വിദ്വേഷ്യം, അയാളോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ടം, അത് ഈ ഗ്ലാസ്സിലെ വെള്ളം പോലെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് വലിയ തീരെ കനല്ല. പക്ഷെ അത് എത്ര ദിവസം നമ്മൾ കൊണ്ടു നടക്കുന്നു അത്രയധികം നമുക്കത് പ്രയാസമുണ്ടാക്കുമെന്നാണ് അദ്ദേഹം വളരെ ലളിതമായൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തന്ന ആ കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരാളോടുള്ള നമ്മുടെ അനിഷ്ടം, അയാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അയാളോടുള്ള പിന്നെ അയാൾ കാരണത്താൽ നമുക്കുണ്ടായ എന്തെങ്കിലും സങ്കടം, എന്തോ ആകട്ടെ, ഇനി ഒരു വ്യക്തി എന്നല്ല, എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കുണ്ടായൊരു സങ്കടം, അതിങ്ങനെ മനസ്സിലിങ്ങനെ കുറേ കാലമായി കൊണ്ടു നടക്കുമ്പോൾ അതുകൊണ്ടുള്ള ദോഷം ശരിക്കാർക്കാണ്? ഈ സങ്കടത്തിന് കാരണമായ വ്യക്തിക്ക് അതുകൊണ്ട് വല്ല ദോഷമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എത്ര സമയം മനസ്സിൽ അത് കൊണ്ടു നടക്കുന്നു അത്രയധികം നമ്മുടെ മനസ്സിനത് പ്രയാസമാണ് ഉണ്ടാക്കുക. അപ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങളോ വിഷമങ്ങളോ മറ്റൊരാളോട് വെറുപ്പോ വിദ്വേഷമോ ഒക്കെ തോന്നിയാൽ അത് പരമാവധി എത്രയും നേരത്തെ മനസ്സിൽ നിന്നത് ക്ലിയറാക്കാൻ നോക്കിയാൽ അത്രയും ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടും. ഈ പ്രയാസങ്ങൾ സഹിക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനുമൊക്കെ വലിയ പ്രതിഫലം കൂടി ഉണ്ട് എന്ന് ചിന്തിച്ചാലോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് തീരെ സങ്കടം ഉണ്ടാവില്ല, അത് വലിയൊരു പ്രയാസമായി തോന്നൂല. മാ യുസൈബുൽ മുസ്ലിം മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാം. ഒരു സത്യവിശ്വാസിയെ ബാധിക്കുന്ന വിഷമമാകട്ടെ, വേദനയാകട്ടെ, ആശങ്കയാകട്ടെ, ടെൻഷനാകട്ടെ, മാനസിക സമ്മർദ്ദങ്ങളാകട്ടെ, അങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും ഉപദ്രവം, അവനെ ബാധിക്കുന്ന എന്തുപദ്രവവും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പറഞ്ഞു, അവൻ്റെ കാലിലൊരു മുള്ളു തറക്കുന്നത് പോലും അവന് അവൻ്റെ പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടും, അവൻ്റെ കർമ്മരേഖയിൽ നന്മയായി അത് രേഖപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ അതെന്തോ വലിയ നഷ്ടമാണ്, വലിയ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് സമയം കളഞ്ഞ് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ല. അത് ചിലപ്പോൾ സങ്കടം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാൽ അതിൽ വിഷമമുണ്ടാവും. ആ വിഷമം എത്ര നേരത്തെ നമ്മൾ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വെക്കുന്നോ അത്ര നേരത്തെ നമുക്ക് കയ്യിന് കടച്ചിൽ അവസാനിക്കും എന്ന് പറഞ്ഞതുപോലെ മനസ്സ് കേടുവരാതിരിക്കാൻ, മനസ്സ് വേദനിക്കാതിരിക്കാൻ എത്ര നേരത്തെ നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ മറ്റൊരാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അത് എത്ര നേരത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നു അത്ര നേരത്തെ നമുക്കതുകൊണ്ട് ഗുണമുണ്ടാകും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-0840-840. www.peaceradio.com.
3: ലോകത്തിൻ്റെ വിവിധ മിമ്പറുകളിൽ ശ്രദ്ധേയമായ ജുമാ ഖുത്ബകൾ വീണ്ടും ശ്രോതാക്കളിലേക്ക്. പീസ് റേഡിയോയിലിനി അൽ മിമ്പർ. എന്റെ നബിയോടാണ് എനിക്കിഷ്ടം എന്ന വിഷയത്തിൽ ഹുസൈൻ സലഫി നിർവഹിച്ച ജുമാ ഖുത്ബയാണ് പ്രക്ഷേപണം ചെയ്യുന്നത്.

0: സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേയെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബു സുബ്ഹാനഹു വ തആല തഖ്വ വർദ്ധിപ്പിച്ചു തന്ന് സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി സ്വർഗാവകാശികളിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിലൂടെ വളരെ വ്യക്തമായി പറഞ്ഞൊരു യാഥാർത്ഥ്യമാണ്, വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ മുറപ്രകാരം തഖ്വയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളത്. റബ്ബിൻ്റെ കൽപ്പനകളെല്ലാം ജീവിതത്തിൽ പകർത്തിക്കൊണ്ടും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നെല്ലാം ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി നിന്നുകൊണ്ടും യഥാവിധിയുള്ള സൂക്ഷ്മതയോടുകൂടെയുള്ള ജീവിതമാണ് അള്ളാഹു ധാരാളം സ്ഥലങ്ങളിലൂടെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. തുടർന്നുകൊണ്ട് പറഞ്ഞ വചനം വ ആമിനു ബി റസൂലിഹി, ആ അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യണേ എന്നാണ്. മുത്തുമുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹവും മഹബത്തും അവിടുത്തോടുള്ള ബഹുമാനവും ആദരവും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലുള്ള നമ്മുടെ വിശ്വാസത്തെ യഥാവിധി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ അവിടുത്തെ സംബന്ധിച്ച് വ്യക്തമായി ഒരു മുസ്ലിം അറിഞ്ഞിരിക്കണം. കാരണം മരണാനന്തരം ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചോദ്യം കഴിഞ്ഞാൽ, മുത്തുമുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഖബറിൽ നമ്മോട് ചോദ്യമുണ്ടാകും, ദീനിനെ കുറിച്ച് ചോദ്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹാത്മ്യങ്ങൾ, അവിടുത്തെ മഹത്വങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ നിന്ന് ആര് നിഷേധിച്ചാലും അതൊന്നും ഒരാൾക്കും തള്ളിക്കളയാനാവാത്ത വിധത്തിൽ വ്യക്തമാണ്. ലോകം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവിനെ കാത്തിരുന്നിരുന്നു എന്നാണ് നമുക്ക് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു തരുന്നത്. എത്രയോ സംവത്സരങ്ങൾക്ക് മുമ്പ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിരുന്നു, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. മക്കാ രാജ്യത്തു നിന്നുകൊണ്ട് വിശുദ്ധ കഅബാലയത്തിന്റെ നിർമ്മാണം നടക്കുന്നതിൻ്റെയും എത്രയോ മുമ്പ് ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഹാജർ ബീവിയെയും അവിടെ ആഘൂഷരമായ മരുഭൂമിയിൽ പാർപ്പിച്ച നേരത്തൊട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയായിരുന്നു, രക്ഷിതാവേ, ഈ സമുദായത്തിൽ ഇവരുടെ പിൽക്കാലത്ത് ഒരു റസൂലിനെ നീ നിയോഗിക്കണമേ എന്ന്. ആ റസൂൽ അവർക്ക് നിന്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിച്ചു കൊടുക്കുകയും വിശുദ്ധമായ നിന്റെ ഗ്രന്ഥത്തെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും യഥാർത്ഥത്തിലുള്ള സംസ്കാരം എന്താണെന്ന് അവർക്ക് വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ സംസ്കരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനെ നീ അവരിലേക്ക് നിയോഗിക്കണേ എന്ന് 14,000 ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, അതിന്റെ ഫലമാണ് ഞാനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അന ദഅവതു അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലം കൂടിയാണ് ഞാൻ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ദൗത്യം വിശദീകരിച്ചപ്പോൾ ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ സന്തതികളെ, നിങ്ങൾ എന്നെക്കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് തൗറാത്ത് സത്യപ്പെടുത്തിക്കൊണ്ട് വരുന്നതിന്റെ പുറമെ വമുബശ്ശിറം ബിറസൂലിൻ യതീ മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം വരാനിരിക്കുന്ന അഹ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകനെ സംബന്ധിച്ച് നിങ്ങളോട് സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ളതുകൂടി എന്റെ ദൗത്യമാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച വ്യക്തിത്വമായിരുന്നു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വളർച്ച തന്നെയും ജനനം തന്നെയും അനാഥനായിട്ടായിരുന്നു. ബാപ്പ മരിച്ചുപോയിരുന്നു അപ്പോഴേക്കും. ഉമ്മയുടെ സംരക്ഷണത്തിൽ വളർന്ന ഉമ്മയുടെയും മരണശേഷം പിന്നീട് പിതാമഹന്റെ സംരക്ഷണത്തിൽ വളർന്ന് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് പലവിധത്തിലുള്ള ആളുകളുടെ സംരക്ഷണങ്ങളിൽ വളർന്നു വന്ന് പേരിൽ പോലും ലോകമെമ്പാടും സ്തുതിക്കപ്പെടുന്ന വ്യക്തിത്വം എന്നർത്ഥം വരുന്ന മുഹമ്മദ്, അഹമ്മദ് എന്നൊക്കെ ലോകത്തറിയപ്പെട്ട മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേര് പറയാത്ത ദിനങ്ങളില്ല, ഇടങ്ങളില്ല, സ്ഥലങ്ങളില്ല, വ്യക്തികളില്ല.
1: നിന്റെ നാമത്തെ നിന്റെ സ്മരണയെ നാം ഉയർത്തിയില്ലേ എന്ന് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ എണ്ണി പറയുന്നിടത്ത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ലോകം മുഴുവനും ആ നാമം ഇന്നും സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലുള്ള പള്ളികളുടെ മിനാരങ്ങളിൽ നിന്നെല്ലാം അഞ്ചു നേര നിസ്കാരങ്ങളിലും അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് കഴിഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന് ആ നാമം ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇഖാമത്തുകളിൽ അത് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഏറ്റവും മഹനീയമായ ഇബാദത്തായ നിസ്കാരങ്ങളിൽ ആ നാമം അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സ്വഭാവ സവിശേഷതകളെ സംബന്ധിച്ച് അല്ലാഹു ഒറ്റ വാക്കിലാണ് പറഞ്ഞത്, ഇന്നക അലാ ഖുലുഖിൻ അളീം, ഓ നബിയെ, താങ്കൾ ഏറ്റവും മഹത്തായ സൽ സ്വഭാവത്തിന്മേലാണുള്ളത്. അതിനേക്കാൾ അപ്പുറമിനി അതൊന്നും വർണ്ണിക്കേണ്ടതില്ല. അവിടുത്തെ ശാരീരിക ഘടന, അവിടുത്തെ കണ്ടവരെല്ലാം ആ സൗന്ദര്യം വർണ്ണിച്ചവരാണ്. അവിടുത്തെ മുഖത്തിന്റെ കാന്തി, അവിടുത്തെ മുഖത്തിന്റെ പ്രസന്നത, അവിടുത്തെ സൃഷ്ടിപ്പിലുള്ള വേറിട്ട വ്യക്തിത്വം, വിശാലമായ നെറ്റിത്തടം, വിശാലമായ കൺതടങ്ങൾ, അതേപോലെ തന്നെ അവിടുത്തെ പുരികവും അവിടുത്തെ കവിൾത്തടവും എല്ലാം വർണ്ണനകൾക്ക് വിധേയമായിട്ടുണ്ട്. അവിടുന്ന് സംസാരിക്കുമ്പോൾ മുത്തുമണികൾ ഉതിർന്നു വീഴുന്നത് പോലെയുള്ള അവിടുത്തെ ഗാംഭീര്യവും അവിടുന്ന് പുഞ്ചിരിച്ചാലുള്ള അവിടുത്തെ സൗന്ദര്യവും അവിടുത്തെ ശരീരത്തിന്റെ സൗന്ദര്യത്തെ കണ്ടറിഞ്ഞ സഹാബിമാർ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുത്തെ ശരീരത്തെ സ്പർശിക്കുവാൻ സൗഭാഗ്യം കിട്ടിയിട്ടുള്ള സഹാബിമാർ, ഇതുപോലെ ഒരു മിനുസമാർന്ന പട്ടിനേക്കാൾ മിനുസമുള്ളവ ശരീരം ഞാൻ സ്പർശിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ശരീരത്തിന്റെ സുഗന്ധത്തെ സംബന്ധിച്ച്, ഇതുപോലെ ഒരു സുഗന്ധപൂർണമായ മറ്റൊരു സുഗന്ധം ഞങ്ങൾ ആസ്വദിച്ചിട്ടില്ല എന്ന് സഹാബിമാര് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പോലെ ഒരാളെയും മുമ്പോ ശേഷമോ ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന് കണ്ടവരൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. ഇത്രത്തോളം മഹത്വമേറിയ എല്ലാ അർത്ഥത്തിലും സമ്പൂർണനായ വ്യക്തിത്വം, ശാരീരിക സൗന്ദര്യത്തിൽ വെല്ലാനും മികച്ചു നിൽക്കാനും ലോകത്തൊരാളും ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുകയുമില്ല. എല്ലാ അർത്ഥത്തിലും സ്വഭാവ സവിശേഷതകൾ ഇതെല്ലാം കൊണ്ടും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വത്തെ ലോകത്തിന് റഹ്മാനായ റബ്ബ് സംഭാവന ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്, അവിടുത്തെ ജനങ്ങളെ അവിടുന്ന് സംസ്കരിക്കാനാണ് നിയുക്തനായത്. ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ, ജനങ്ങളെ മുഴുവനും ഇരുട്ടുകളിൽ നിന്ന് അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് പുറത്തു കൊണ്ടുപോകുവാനാണ് അള്ളാഹുവിന്റെ റസൂലായി അയക്കപ്പെട്ടിട്ടുള്ളത്. അവിടുന്ന് ശിർക്കിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ചു, തൗഹീദിലേക്ക്, യഥാർത്ഥമായ സംസ്കാരത്തിലേക്ക് മോചിപ്പിച്ചു, അസാംസ്കാരികതകളുടെ ജീർണതകളാകുന്ന ഇരുട്ടുകളിൽ നിന്ന്, അതേപോലെയുള്ള അധാർമികതകളുടെ ഇരുട്ടിൽ നിന്ന് ധാർമികതയിലേക്ക്, അശ്ലീലതകളുടെ ഇരുളുകളിൽ നിന്ന് ശ്ലീലതയുടെ മാർഗത്തിലേക്ക്, അനീതിയുടെ ഇരുളുകളിൽ നിന്ന് നീതിയുടെ സൽപാന്ധാവിലേക്ക്, എല്ലാ അർത്ഥത്തിലും ലോകത്തെ കൈപിടിച്ചു നയിക്കുവാൻ വേണ്ടി ഒരുപാട് പ്രയാസങ്ങളും ത്യാഗങ്ങളും സഹിച്ച ആ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കേവലം നാവുകൾ കൊണ്ട് മദഹ് ചെയ്ത് ഉരുവിട്ടുകൊണ്ട് നമ്മുടെ കടമകൾ അവസാനിക്കില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. വിശ്വാസികളോട് അല്ലാഹു തആല പറഞ്ഞത്, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയഭക്തിയോടുകൂടെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. വആമിനൂ ബിറസൂലിഹി, അവന്റെ റസൂലിൽ നിങ്ങൾ അടിയുറച്ച് മുഅ്മിനീങ്ങളാവണം, വിശ്വാസികളായി മാറണം. യുഅതികും കിഫ്ലൈനി മിർ റഹ്മത്തിഹി, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കേദാരത്തിൽ നിന്ന് അവൻ നിങ്ങൾക്ക് രണ്ടിരട്ടി നൽകും എന്നാണ്. ആ ഇരട്ടികളുടെ ഒക്കെ മഹത്വവും വണ്ണവും വലുപ്പവും അത് നിശ്ചയിച്ച റബ്ബിനല്ലാതെ ഒരാൾക്കും അതിനെ വർണ്ണിക്കാനോ അതിനെ അളന്ന് കണക്കാക്കുവാനോ സാധിക്കുകയില്ല. റബ്ബിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്നവർ ചെയ്യേണ്ടത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ അടിയുറച്ച് വിശ്വസിക്കലാണ്. വയജഅല്ലകും നൂറൻ തംശൂന ബിഹി, നിങ്ങൾക്ക് അതിലൂടെ നിങ്ങളെ പ്രകാരമാണ് മുന്നോട്ട് നടക്കേണ്ടത് എന്ന്, ഇരുട്ടത്ത് തപ്പിത്തടയാതെ മുന്നോട്ട് നിങ്ങൾക്ക് ജീവിക്കുവാനും മുന്നോട്ടുള്ള കാലടികൾ വളരെ നിർഭയമായി എടുത്തുവെക്കുവാനും ആവശ്യമായ പ്രകാശം അള്ളാഹു നിങ്ങൾക്ക് അതിലൂടെ നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. വയഗ്ഫിർ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ, മനുഷ്യരെന്ന നിലക്ക് സംഭവിച്ചിട്ടുള്ള അപാകതകൾ നിങ്ങൾക്ക് പുറത്തു തരാനും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചുള്ള അടിയുറച്ച വിശ്വാസം നിങ്ങൾക്ക് കാരണമാകും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്. അവൻ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനാണ്. സൂറത്തുൽ ഹദീദിലെ ഈ വചനങ്ങൾ നമ്മൾ നെഞ്ചേറ്റണം. യഥാർത്ഥത്തിൽ റബ്ബിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നവർ അതാണ് ചെയ്യേണ്ടത്. ആ അർത്ഥത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയേണ്ട വിധം അറിയുകയും അവിടുത്തെ ജീവിതത്തിന്റെ ഓരോ ചരിത്രങ്ങളെയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് തന്റെ ജീവിതത്തിലേക്കുള്ള പ്രകാശത്തെ അവിടുത്തേതായ ജീവിത ചര്യകളിൽ നിന്ന് കൊളുത്തിയെടുത്തുകൊണ്ടുള്ള മുന്നോട്ടു പോക്കാണ് വിശ്വാസികൾക്ക് ആവശ്യമായിട്ടുള്ളത്. അതുമാത്രമേ അവന്റെ പരലോകത്തെ രക്ഷപ്പെടുത്തുകയുള്ളൂ, സ്വർഗാവകാശിയാക്കി തീർക്കുകയുള്ളൂ. ആ അർത്ഥത്തിൽ മുത്തമുസ്തഫായുടെ ചര്യകളെ ഗ്രഹിക്കുവാനും പഠിക്കുവാനും അവിടുത്തെ കുറിച്ച് യഥാവിധി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനും സൗഭാഗ്യം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹ് وعلى آله وصحبه ومن تبي هدية. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. الله ونسوچ ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് തഖ്വ വർദ്ധിപ്പിച്ചു തന്നുകൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനോട് പറയാൻ കൽപ്പിച്ച ഒരു പ്രത്യേകമായ വചനം, ഖുൽ, നബിയെ പഠിപ്പിച്ചു കൊടുക്കൂ ജനങ്ങൾക്ക്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹബ്ബുകുംല്ലാഹ വയഗ്ഫിറു ലക്കും ദുനൂബകും വല്ലാഹു ഗഫൂറുർ റഹീം. എന്താണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണോ? നിങ്ങൾക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടെന്നാണോ നിങ്ങൾ അവകാശപ്പെടുന്നത്? എങ്കിൽ ആ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് ആ അല്ലാഹു അയച്ച റസൂലാകുന്ന എന്നെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം. ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റി ജീവിക്കൂ ജനങ്ങളെ, എങ്കിൽ യുഹബ്ബുകുംല്ലാഹ, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ പാപങ്ങൾ അവൻ അവകലം പുറത്തു തരികയും ചെയ്യും. അവനേറെ പൊറുക്കുന്നവനാണ്, ഏറെ കരുണ ചെയ്യുന്നവനാണ് എന്ന്. എന്താണ് പ്രിയമുള്ളവരെ അള്ളാഹുവിനോടുള്ള സ്നേഹവും നബിതങ്ങളോടുള്ള സ്നേഹവും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അള്ളാഹുവിനെ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞിടക്കലല്ല, എനിക്കെന്റെ നബിയോട് മഹബ്ബത്തുണ്ടെന്ന് അവകാശപ്പെടലല്ല. അവകാശവാദങ്ങൾക്ക് യാതൊരു അർത്ഥവും വിലയുമില്ല. ആ അവകാശവാദങ്ങൾക്കനുസരിച്ച് എന്റെ ജീവിതം ഞാൻ ക്രമീകരിച്ചിട്ടില്ലെങ്കിൽ, എന്റെ മുത്തുമുസ്തഫ എന്നോട് പഠിപ്പിച്ച വിശ്വാസങ്ങളിൽ എനിക്ക് യാതൊരു താല്പര്യവുമില്ലാതെ അന്ധവിശ്വാസങ്ങളുടെയും ശിർക്കിന്റെയും ആളായിക്കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ, എനിക്കെന്റെ നബിയോട് സ്നേഹമാണെന്ന് പറയുന്നവൻ കപടനാണെന്ന് മനസ്സിലാക്കണം. എന്റെ മുത്തുമുസ്തഫായോട് എനിക്ക് വലിയ ആദരവാണെന്ന് പറയുകയും അവിടുന്ന് പഠിപ്പിച്ച ചര്യകളെ ജീവിതത്തിന്റെ മുതൽ സെറ്റ് വരെയുള്ള മേഖലകളിൽ കാറ്റിൽ പറത്തി ജീവിച്ചുകൊണ്ട് മുത്തമുസ്തഫ പഠിപ്പിച്ച തത്വങ്ങളോടും വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും വേഷവിധാനങ്ങളോടും ഒരു സമൂഹം വളരെ പുച്ഛമായ ആ രീതി കൈത്തുടരുകയും അവരുടെ ഭാര്യമാരും പെൺമക്കളും അവരുടെ സഹോദരിമാരുമൊക്കെ അവിടുന്ന് ഹറാമാക്കിയിട്ടുള്ള നിഷിദ്ധമായ വേഷവിധാനങ്ങളുടെയും സംസ്കാരങ്ങളുടെയും കൾച്ചറുകളുടെയും പിന്നാലെ തുള്ളിച്ചാടുകയും ചെയ്യുന്നവരാണെങ്കിൽ മുത്തമുസ്തഫയോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന് ഒരു കോടി തവണ അവരാവശ്യപ്പെട്ടാലും അത് മുഴുവനും കാപട്യത്തിന്റെ വർത്തമാനങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് അല്ലാഹു പറയുന്ന വചനമാണ്. നിങ്ങൾക്ക് റബ്ബിനോട് സ്നേഹമുണ്ടോ? നിങ്ങൾക്ക് റസൂലിനോട് സ്നേഹമുണ്ടോ? നിങ്ങൾ അല്ലാഹു അയച്ച റസൂലിനെ നിങ്ങൾ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റുകയാണ് ചെയ്യേണ്ടത്. ആ രീതിയാണ് നമുക്ക് അല്ലാഹുവിന്റെ ഇഷ്ടം നമുക്ക് തിരിച്ചു കിട്ടുവാൻ വേണ്ടത്. ലൗകാന ഹുബ്ബുക സാദിഖ, നിന്റെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ, നീ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ആ വ്യക്തി പറഞ്ഞതുപോലെ നിന്റെ ജീവിതത്തെ ക്രമീകരിക്കുകയാണ് ചെയ്യേണ്ടത്. നബിചരിത്രം മുഴുവൻ ഒരാൾ പഠിച്ചു, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആവോളം പ്രശംസിച്ചു എന്ന് വിചാരിക്കുക, പക്ഷേ അവിടുത്തെ പഠിപ്പിച്ച അധ്യാപനങ്ങളെ കാറ്റിൽ പറത്തുന്നുവെങ്കിൽ ഒരു സ്ഥാനവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി പഠിച്ചു വെക്കേണ്ടുന്ന കാര്യമാണ്. അല്ലാഹു വളരെ വ്യക്തമായി നമ്മോട് സൂറത്തുൽ അഹ്സാബിലൂടെ പഠിപ്പിച്ചു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ.
0: തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട്. ആർക്ക്? എല്ലാവർക്കും ആ മാതൃക പിൻപറ്റാൻ തൗഫീക്ക് കിട്ടില്ല. അതിന് പ്രത്യേകം റബ്ബിന്റെ ഒരു തൗഫീക്ക് വേണം അവർക്ക് മുത്തമുസ്തഫയെ മാതൃകയാക്കാനും റോൾ മോഡലാക്കാനും സാധിക്കുകയുള്ളൂ. അവരാരാണ്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമല ആഖിർ, അല്ലാഹനെ കണ്ടുമുട്ടണം, പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും ഞാൻ എന്ന് നന്നായി ആഗ്രഹിക്കുന്ന ഭയപ്പെടുന്നവർക്ക് മാത്രമേ, വദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്കും മാത്രമേ നബിചര്യ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ സാധിക്കുകയുള്ളൂ. ചിന്തിക്കണം പ്രിയമുള്ളവരെ, മരണം എന്ന് പറയുന്നത് വളരെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. പരലോകത്തെ റബ്ബിനെ കണ്ടുമുട്ടണം എന്നുള്ളതൊക്കെ ഒരുപാടൊരുപാട് കാലം കഴിഞ്ഞിട്ടാണെന്നൊന്നും വിചാരിക്കേണ്ടതില്ല. മരണം മുതൽ അതിൻ്റെതായ ഒന്നുകിൽ ആസ്വാദനങ്ങൾ അല്ലെങ്കിൽ ശിക്ഷകൾ നമ്മൾ അനുഭവിച്ചു തുടങ്ങും. എത്ര തൊട്ടാണ് മരണം കിടക്കുന്നത്? ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് പല സഹോദരങ്ങളും വന്ന് സലാം പറയുന്ന കൂട്ടത്തിൽ എന്റെ ഒരു പ്രിയപ്പെട്ട ഇവിടെ കഴിഞ്ഞ വെള്ളിയാഴ്ച പങ്കെടുത്ത ഒരു സഹോദരൻ എന്നോട് വന്ന് കൈപിടിച്ച് എന്നോട് പറഞ്ഞു, ഞാൻ ഉംറ കഴിഞ്ഞ് വരികയാണ്, എല്ലാം കബൂലാക്കാൻ വേണ്ടി ദുആ ചെയ്യണം, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് അദ്ദേഹത്തിന് വേണ്ടിയും ദുആ ചെയ്ത് സലാം മടക്കി പിരിഞ്ഞുപോയ ആ വ്യക്തിത്വം ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഷാർജയിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ഒരു വാഹനാപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ബോഡി മോർച്ചറിയിലാണെന്ന വിവരം കേട്ടപ്പോൾ വിശ്വസിക്കാനായില്ല. പ്രിയമുള്ളവരെ, ഇത്രയുള്ളൂ നമ്മുടെ കാര്യങ്ങൾ. അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമുക്കും അദ്ദേഹത്തിനുമൊക്കെ റബ്ബ് പാപമോചനം നൽകി സ്വർഗാവകാശികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത്രയുള്ളൂ നമ്മുടെ ജീവിതം. ആരോടാണ് ഈ അഹങ്കാരം? എന്തിനാണ് ഈ രൂപത്തിലുള്ള അർമാദിക്കൽ? മുത്തമുസ്തഫായുടെ ചര്യകൾ പഠിക്കാനും മനസ്സിലാക്കാനും വരൂ എന്ന് പറയപ്പെട്ടാൽ ഞങ്ങൾക്ക് ആ കൾച്ചർ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുത്തമുസ്തഫായുടെ ചര്യകളെ ചവിട്ടിമതിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെയും റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെയും ദീനുൽ ഇസ്ലാമിനെയും റബ്ബിനെ തന്നെയും വെല്ലുവിളിക്കുന്ന നിരീശ്വര നിർമ്മതവാദികൾ അർമാദിക്കുന്ന സോഷ്യൽ മീഡിയകളിൽ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, നമ്മുടെ ഈമാൻ നിലനിന്നു പോകണമെങ്കിൽ റബ്ബിന്റെ പ്രത്യേകമായ വരദാനമായ തൗഫീക്ക് തന്നെ കിട്ടണം. അതുകൊണ്ട് ആ നിലക്ക് തന്നെ ജീവിച്ചു മരിക്കാൻ സാധ്യമാകണം നമുക്ക്. അതിന്റെ ഖുർആൻ പഠിക്കണം. വിശുദ്ധ ഖുർആനിന്റെ അവതരണോദ്ഘാടനം തന്നെയും ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടാണ്, വായിക്കൂ പഠിക്കൂ പഠിപ്പിക്കൂ എന്നാണ് ഇസ്ലാം പറയുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ വിജ്ഞാനം നേടുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നവർക്ക് ആകാശഭൂമികളിലുള്ള വ്യക്തിത്വങ്ങൾ മാത്രമല്ല, സമുദ്രത്തിലുള്ള മത്സ്യങ്ങളും അതുപോലെ തന്നെ മാളങ്ങളിലുള്ള കുഞ്ഞുറുമ്പുകൾ വരെ ആ വ്യക്തിക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ മുസ്ലിമീങ്ങളെ, ഇസ്ലാമാണെന്ന് പറഞ്ഞാൽ പോരാ, അന്തസ്സോടെ മുസ്ലിമായി ജീവിക്കുക. ആരൊക്കെ എതിർത്താലും ആർക്കൊക്കെ നമ്മെ ഒറ്റപ്പെടുത്താൻ സാധിക്കുമെന്ന് ആരൊക്കെ പറഞ്ഞാലും ഞാൻ ഒറ്റക്കാണ് എന്റെ ഖബറില്ലെന്ന ചിന്തയോടുകൂടി എനിക്കാരുടെയും പിന്തുണ വേണ്ട, എനിക്കെന്റെ റബ്ബ് എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി എന്ന ആ ഒരു നയത്തോടുകൂടെ ജീവിക്കുക. റഹ്മാനായ റബ്ബുക്ക്, റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം കരുത്തുറ്റ ഈമാൻ നൽകി ദൃഢമായ പരലോകബോധം നൽകിക്കൊണ്ട് അവന്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പാപങ്ങളും അവൻ പൊറുത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സജ്ജനങ്ങൾക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.
2: بارك الله فيكم جزاك الله خيرا كثيرا. بيس راديو المنبر برنامجنا نامي ഇതുവരെ കേട്ടത് എന്റെ നബിയോടാണ് എനിക്കിഷ്ടം എന്ന വിഷയത്തിൽ ഹുസൈൻ സലഫി നിർവഹിച്ച ജുമുഅ ഖുത്ബയാണ് പ്രക്ഷേപണം ചെയ്തത്.

0: ഒരു ഈ മഞ്ഞ് മൂടിയ പ്രദേശത്തെ പട്ടിണിയാണ്, പ്രയാസമാണ്. അവിടെ ഉള്ള കുടുംബം, കുറഞ്ഞ കുടുംബം അവിടെ താമസിക്കുന്നുണ്ട് അത്രേ. അപ്പം ഇങ്ങനെ മഞ്ഞ് മലയുടെ മുകളിലൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു മനുഷ്യൻ്റെ കുടിലേക്ക് ഒരു സ്ത്രീ ദൂരെ നിന്നിങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ സ്ത്രീ അടുത്തേക്ക് എത്തുമ്പോഴാണ് സ്ത്രീയുടെ കയ്യിലൊരു കുഞ്ഞുള്ളതായിട്ട് കാണുന്നത്. കുറച്ചുകൂടി അരികിലേക്ക് എത്തുമ്പോഴേക്കും മനസ്സിലായി ആ ഒരു സ്ത്രീയുടെ കയ്യിലുള്ള കുഞ്ഞ് മരിച്ചുപോയതാണ്. അപ്പോൾ ഈ കുടിലിരിക്കുന്ന വൃദ്ധയായ മനുഷ്യൻ അയാൾ ചോദിച്ചു, കുഞ്ഞിനെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായത്തിന് വന്നതായിരിക്കും അല്ലേ? കാരണം അവിടെ പട്ടിണിയാണെന്ന് അദ്ദേഹത്തിന് അറിയാം, പലരും മരണപ്പെടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് നോക്കാം, കാരണം മഞ്ഞ് നന്നായിട്ട് കുഴിച്ചിട്ട് അതിൻ്റെ അകത്ത് പിന്നെ മൂടിയിടുകയാണല്ലോ. ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, മരിച്ചിട്ട് 2-3 ദിവസമായിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് 4-5 ദിവസമായിട്ടുണ്ട്. മറവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ വല്ല ആയുധമൊക്കെ കത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് കുറച്ച് മാംസങ്ങളെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്, ലോകത്ത് മനുഷ്യൻ ഇത്രമേൽ ഭീകരമായ അവസ്ഥ അനുഭവിക്കുന്നത് ദാരിദ്ര്യത്തിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ദാരിദ്ര്യത്തിന് ഇത്രയും ഭീകരമായ മുഖവും ഇത്രയും നമ്മളെ ആകെ ഓരോരുത്തരും വിഭ്രാന്തിയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയൊക്കെ മനുഷ്യൻ്റെ മുമ്പിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ ആ വായിച്ച അനുഭവം ഇങ്ങനെ ഓർത്തവും പറഞ്ഞതാണ്.
1: അതെ, അത് ഒരു ദലൈലാമയുടെ ഒരു കഥയിൽ മാത്രം അല്ലെങ്കിൽ ഒരു അനുഭവമായിരിക്കാം. കാരണം അത്തരം അനുഭവങ്ങൾ അന്നത്തെ അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പത്തെ ഒരു ചരിത്രം മാത്രമല്ല. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ, മറ്റുള്ള രാജ്യങ്ങളിലേക്കൊന്നും പോകേണ്ടതല്ല, ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെയുള്ള പട്ടിണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളെന്താ പറയുക? ഇത്ര ഒരു അനുഭവം, അതായത് ഒരു കുഞ്ഞിൻ്റെ മാംസം തിന്ന എന്നതിനപ്പുറം കിട്ടുന്നത് എന്താണോ അത് തിന്നാൻ ഉള്ളൊരു ആർത്തി, അല്ലെങ്കിൽ അത്തരം ആ ഒരു പട്ടിണി അവിടം വരെ അവരെത്തിച്ച ചരിത്രം എന്നുണ്ടാവോ നമ്മൾ ഇന്ത്യയിൽ?
0: നമ്മുടെ ഒരു ചുറ്റുപാടും നോക്കിയിട്ട് നമ്മൾ വിചാരിക്കും എല്ലാവരും അതേപോലെ തന്നെ ആയിരിക്കും, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒക്കെ നല്ല, ഒന്നും പട്ടിണിയൊന്നും ഇല്ല
1: എന്നാണ് നമ്മൾ വിചാരിക്കുക. അപ്പോൾ ഇത് ഇപ്പോൾ ഈ വായന മരിച്ച ഒരു കാലഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്കങ്ങനെ പറയാം. പ്രത്യേകിച്ച് ഈ വായനയിലേക്ക്, വായിക്കുന്നവൻ തന്നെ ഈ വായനയിലേക്ക് മാറുന്നൊരവസ്ഥ. എന്നാൽ ഇത്തരം പുസ്തകത്താളുകളിലൂടെ നമ്മൾ പോകുമ്പോൾ കാണുന്ന അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഒന്നും വേണ്ട, നമ്മൾ ഉത്തരേന്ത്യയിലൂടെ അങ്ങനെ പതുക്കം സഞ്ചരിച്ചാൽ മതി. പട്ടിണി എന്താണെന്നുള്ളത് നമ്മൾ ആഫ്രിക്കൻ കുഞ്ഞുങ്ങളുടെ ചിത്രം കാര്യമൊക്കെ കാണാറുണ്ടല്ലോ. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, മഹാരാജ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം പട്ടിണികൾ അനുഭവിക്കുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട്. അത് വയസ്സായവരും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ അതിൽപ്പെടും. എന്തായാലും നിങ്ങൾ ഈ ഒരു ദലൈലാമയുടെ ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ചരിത്രം മുന്നിൽ വെച്ചപ്പോൾ ഞാൻ കുറേ
0: എനിക്ക് തോന്നി, കാരണം മിക്കവാറും നമ്മുടെ പിന്നെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ പോയി അനുഭവമുള്ളതുകൊണ്ട് തന്നെ അത്തരം കുടുംബങ്ങളുടെയും അവിടേക്കും സാക്ഷ്യങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവുമല്ലോ.
1: ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു പറഞ്ഞൊക്കെ പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് ചിലപ്പോൾ അത് ആയി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, നേരെ നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ ഒന്നല്ല, ഒരുപാട് അനുഭവങ്ങൾ. പിന്നെ
0: നമ്മൾ ശരിക്കും എന്താ വെച്ചാൽ, നമ്മൾ കുട്ടികൾക്ക്, നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ ധാരാളിത്വത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ കുറച്ചൊക്കെ അവരെ അനുഭവിപ്പിക്കാന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ഒരു ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കാനൊക്കെ കഴിയണമെന്ന്. കാരണം അവർക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ലോകത്ത് സ്റ്റാറ്റസുകളിലും പിന്നെ അതുപോലെ തന്നെ ഷെയറിങ്ങുകളിലൊക്കെ ഫുഡിൻ്റെ ആർഭാടങ്ങളുടെ ചിത്രങ്ങളാണ് കണ്ടു വളരുന്നത്. അപ്പോൾ എവിടെയൊക്കെ പിന്നെ ഭക്ഷണ വൈവിധ്യങ്ങൾ തേടി പോകുന്ന ഒരു ലോകത്ത് ഒരിത്തിരി എന്താണ് അന്നമായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന ഈ പറഞ്ഞ സ്റ്റാറ്റസിൻ്റെയോ ഈ വർണ്ണശബളിമായിട്ടുള്ളൊരു ലോകമൊന്നും കാണാത്ത കുട്ടികളും കുടുംബവും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം.
1: അല്ല പിന്നെ ഖുർആനെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയെ തന്നെ നമുക്കൊരു ഒരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഖുർആൻ്റെ ഒരു ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് റസൂൽ മൂന്നാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുമ്മല തുസ്കലു നയോമയ്യൻ അനിന്നായി എന്ന് പറഞ്ഞത്. അത് വലിയൊരു ഒരു നമ്മുടെ മക്കൾക്കൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പം ഭക്ഷണം കഴിക്കണ്ട എന്നല്ല, നമ്മുടെ യാത്രകൾക്കിടയിലോ അല്ലെങ്കിൽ പുറത്തു പോയിട്ട് നമ്മൾ ഔട്ടിങ്ങിന് പോയി കുട്ടികളെയും കൊണ്ടുപോയി ഇതൊക്കെയാണ് നമുക്കൊരു ആസ്വാദനം, അല്ലാതെ നമുക്ക് സിനിമ കാണാൻ പോകാം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ കുട്ടികളെ കൊണ്ട് ജസ്റ്റ് ഒരു പുറത്ത് പോകും, ഒരു ഭക്ഷണം കഴിക്കണം ചെയ്യും, അവർക്ക് പഠിപ്പിച്ച് കൊടുക്കണം.
0: അതെ അതെ, അതെ ഞാൻ പറഞ്ഞു വെച്ചാൽ ആ ഇത് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വശം കൂടി അപ്പുറത്തുണ്ട്, അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത്. കാരണം അവർ പഠിച്ചവനോട് നന്ദി ഉള്ള മനസ്സ് വരിക എന്നുള്ളത്,
1: അത് കഴിച്ചു തീരുമ്പോഴുള്ള അൽഹംദുലില്ല ഉണ്ടല്ലോ,
0: അതെ അതെ,
1: അത് വല്ലാത്തൊരു അൽഹംദുലില്ലായിട്ട് അപ്പയാണ് മനസ്സിലാവുക. ഏതായാലും അത്തരം ഒരു അനുഭവം ഇപ്പോഴും നമ്മുടെ നാടുകളിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. പിന്നെ അത്തരം പട്ടിണികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ സമൂഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അപ്പോൾ ഒപ്പം നമ്മുടെ ഫലസ്തീൻ പോലുള്ള പ്രദേശങ്ങളിൽ തീർച്ചയായിട്ടും അത്തരം കുഞ്ഞുങ്ങൾ ഉണ്ടാവാം.
0: അല്ല, ഇത് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ, ഈ പട്ടിണിയുടെ വിദൂരമായ ഏതോ ഒരു കാലഘട്ടത്തിലുള്ള ചരിത്രം ഓർത്തിട്ട് അയവറക്കാൻ മാത്രമൊന്നുമില്ല, അടുത്ത തൊട്ടടുത്ത നിമിഷത്തിൽ പട്ടിണിയിലേക്ക് മാറാവുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പം അമേരിക്കയിൽ കണ്ടില്ലേ,
1: അതെ,
0: അത്രയും കുടിവെള്ളം കിട്ടിയവർക്ക് തീയണക്കാൻ വെള്ളം പോയിട്ട് പിന്നെ വെള്ളം കിട്ടാനല്ലാതെ പിന്നെ അവർ അഭയാർത്ഥികളായി മാറുന്നു. ഏത് നിമിഷവും എന്തോ ആർക്കും സംഭവിക്കാം എന്നിടത്ത് എത്തിയിരിക്കുകയാണ്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺഡ് ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: കേന്ദ്ര സായുധ പോലീസ് സേനകളിൽ മെഡിക്കൽ ഓഫീസർ തസ്തികകളിലെ 282 ഒഴിവിലേക്ക് സെൻട്രൽ ആംഡ് പോലീസ് മെഡിക്കൽ ഓഫീസർ സെലക്ഷൻ ബോർഡ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നിയമനം ഗ്രൂപ്പ് എ തസ്തികയാണ്. സ്ത്രീകൾക്കും അവസരമുണ്ട്. ഓൺലൈൻ അപേക്ഷ സെപ്റ്റംബർ 8 വരെ. സൂപ്പർ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഒഴിവ് 5, 50 വയസ്സ്, ശമ്പള സ്കെയിൽ 78-800 മുതൽ. സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡെപ്യൂട്ടി കമാൻഡ് ഒഴിവ് 162, 40 വയസ്സ്. മെഡിക്കൽ ഓഫീസർ ഒഴിവ് 115, 30 വയസ്സ്. യോഗ്യത ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾക്കും മറ്റുമായി സന്ദർശിക്കാം www.recruitment.itbpolice.nic.in.
5: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: വിശുദ്ധ ഖുറാനിൽ സൂറത്ത് ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ, മകനോ മരുമകനോ, ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും. എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്താദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുകയെന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.
5: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
7: പീസ് റേഡിയോയിൽ അടുത്തതായി അടിത്തറകൾ, വിധിവിശ്വാസം, ഒരു ആമുഖം. അവതരിപ്പിക്കുന്നത് ഷമീർ മദീനി.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما.
9: സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പീസ് റേഡിയോ അടിത്തറകൾ എന്ന പ്രോഗ്രാമിലാണ് നമ്മൾ ഉള്ളത്. ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയാദർശങ്ങൾ പ്രമാണബദ്ധമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദി എന്നുള്ള നിലയിൽ അതിൻ്റേതായ പ്രാധാന്യത്തിലും ഗൗരവത്തിലും ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും നിങ്ങൾക്കുണ്ടായേക്കാവുന്ന സംശയങ്ങളും വ്യക്തതകൾ ആവശ്യമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും പ്രത്യേകം നോട്ട് ചെയ്ത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്കേറെ പ്രാധാന്യമുള്ളതാണ്, വിലകൽപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ഞങ്ങളുമായി പങ്കുവെക്കാൻ മറക്കരുത് എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ പൊരുത്തപ്പെടുന്ന നന്മയുടെ വഴിയിൽ കൈകോർത്ത് മുന്നേറാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക വിശ്വാസ കാര്യങ്ങളാണ് നമ്മൾ കുറേ ക്ലാസ്സുകളിലൂടെ പറഞ്ഞു വന്നത്. ഇൻഷാ അല്ലാ അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം ഇസ്ലാമിക വിശ്വാസങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഈമാൻ കാര്യങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പഠിപ്പിച്ച വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ സംസാരത്തിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. അൽ ഖളാ വൽ ഖദർ. ഖളാ ഖദർ എന്നത് നമ്മളൊക്കെ പലപ്പോഴായി കേട്ട് തയമ്പിച്ച വാക്കുകളായിരിക്കും. അത് പലർക്കും നിഗൂഢമായി നിൽക്കുന്ന അല്ലെങ്കിൽ ബന്ധപ്പെടുവാൻ പേടിച്ചു നിൽക്കുന്ന ഒരു വിഷയമായി പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഏറെ വിവാദങ്ങളുണ്ടായ വിഷയമാണ്. പല വ്യതിയാനങ്ങളും വ്യതിയാന കക്ഷികളും ഈ വിഷയത്തിൽ ഉടലെടുക്കുകയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഖീദ വിഷയങ്ങളിൽ പ്രത്യേകിച്ചും ഖളാ ഖദറിൻ്റെ വിഷയത്തിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിൻ്റെ ഏത് വിഷയത്തിലും എന്ന പോലെ ഇതിലും അടിസ്ഥാനം ആയിട്ടുള്ളത് ഇസ്ലാമിൻ്റെ പ്രമാണം അഥവാ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചോ, അതാണ് മതം, അതാണ് ദീൻ, അതാണ് വിശ്വാസ ആദർശങ്ങളിൽ നമുക്ക് പ്രമാണമായി തെളിവായി സ്വീകരിക്കാനുള്ളത്. ആ ആയത്തുകൾക്കും ഹദീസുകൾക്കുമൊക്കെ സച്ചരിതരായ മുൻഗാമികൾ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകനോടൊപ്പം ജീവിച്ച അനുചരന്മാർ സ്വഹാബത്തുമൊക്കെ എങ്ങനെയാണ് അതിനെ ഗ്രഹിച്ചത്, എന്താണ് അവർ നൽകിയ വിശദീകരണം, അതുപോലെ മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനുമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതാണ് സുരക്ഷയുടെ മാർഗം. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആവർത്തിച്ച് നമുക്കത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്തറഖത്തിൽ യഹൂദു ഇല ഇഹ്ദാ വസബഈന ഫിർഖ, ജൂതന്മാർ യഹൂദികൾ 71 കക്ഷികളായി വേർപിരിഞ്ഞു. വഫ്തറഖത്തിൻ നസ്വാറ ഇല സിൻതൈനി വസബഈന ഫിർഖ, ക്രൈസ്തവരാകട്ടെ 72 വിഭാഗങ്ങളായി വേർപിരിഞ്ഞു. 71 72 മുൻ സമുദായങ്ങൾ വിഭജിച്ച് ഭിന്നിച്ച് കക്ഷികളായി പോയിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മത്ത് ഭിന്നിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, വസതഫ്തരിഖു ഉമ്മത്തി അലാ സലാസിം വസബഈന ഫിർഖ, അവരെക്കാൾ ഒരുപടി മുന്നിൽ ഭിന്നതയുടെ വിഷയത്തിൽ എന്റെ ഉമ്മത്തുണ്ടാകും എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. ആ കൈപ്പേറിയ യാഥാർത്ഥ്യം നമ്മളോട് പങ്കുവച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി വേർപിരിയും, കുല്ലുഹ ഫിന്നാർ ഇല്ലാ വാഹിദ, ആ 73-ൽ 72 അഥവാ ഒന്നൊഴികെ നരകത്തിലാണ് അഥവാ നരകത്തിന്റെ പാതയിലാണ്. കുല്ലുഹ ഫിന്നാർ ഇല്ലാ വാഹിദ, ആ യാഥാർത്ഥ്യം പറഞ്ഞു തന്നിട്ട് നമ്മെ നിരാശയിലാക്കി നമ്മെ ചടപ്പിച്ച് മടുപ്പിച്ച് പറഞ്ഞയക്കുകയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ഏതാണ് രക്ഷയുടെ മാർഗം, ഏത് വഴിയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, അവരുടെ അടയാളങ്ങളും ലക്ഷണങ്ങളും എന്തൊക്കെയാണ് എന്ന് കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ രക്ഷപ്പെടുന്ന വിഭാഗം ഏതാണ്? മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ അനുചരന്മാർ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം പിൻപറ്റുന്നവർ, അവരുടെ ആശയാദർശങ്ങൾ കണിശമായി പഠിച്ച് മനസ്സിലാക്കി കൃത്യമായി അത് പിൻപറ്റുന്ന ആളുകൾ, അവരെയാണ് നമ്മൾ അഹ്ലുസ്സുന്ന വൽ ജമാഅ എന്നും അൽ ഫിർഖത്തു നാജിയ അത്വാഇഫത്തുൽ മൻസൂറ എന്നുമൊക്കെ വ്യത്യസ്തങ്ങളായ പേരുകളിലൂടെ പരിചയപ്പെടുത്താറുള്ളത്. അഥവാ സുന്നത്തിൻ്റെയും ജമാഅത്തിൻ്റെയും ആളുകൾ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രവാചക ചര്യ, വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ അനുവാദങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങൾക്കാണ് സുന്നത്ത് എന്ന് സാങ്കേതികമായി പറയുക. ജമാഅത്ത് എന്ന് പറഞ്ഞാലോ, മത്തഫഖ അലൈഹി അസ്ഹാബു നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ സ്വഹാബത്ത് ഏകോപിച്ച കാര്യം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും പ്രവാചക അനുചരന്മാരുടെ നടപടിക്രമങ്ങളും രീതിയുമൊക്കെ മുഖവിലക്കെടുക്കുന്ന ആ മാർഗം സ്വീകരിക്കുന്ന ആളുകൾ അഹ്ലുസ്സുന്ന വൽ ജമാഅ. അത്വാഇഫത്തുൽ മൻസൂറ എന്ന് പറഞ്ഞാൽ പടച്ചറബിന്റെ സഹായം കിട്ടുന്ന കക്ഷി. അൽ ഫിർഖത്തുൻ നാജിയ എന്ന് പറഞ്ഞാൽ വിജയിച്ച അല്ലെങ്കിൽ രക്ഷപ്പെട്ട കക്ഷി. ദുനിയാവിൽ ബിദ്അത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ട, പരലോകത്ത് അള്ളാഹുവിന്റെ ശാപകോപങ്ങളിൽ നിന്ന് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന വിഭാഗം. അപ്പോൾ ഈ വിഭാഗം കേവലം പേരിലൂടെയുള്ള ഒരു അറിയിപ്പ് മാത്രമല്ല, അവരുടെ വിശേഷണം, അവരുടെ വ്യതിരിക്തത, മറ്റുള്ളവരിൽ നിന്ന് അവർ വേറിട്ട് നിൽക്കുന്ന വ്യത്യാസം ഈ ചില ക്വാളിറ്റികളിലാണ്. മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും നിലകൊണ്ട മാർഗത്തിൽ നിലകൊള്ളുന്നവർ, ആ ആശയവും ആദർശവും പിൻപറ്റുന്ന ആളുകൾ. സൂറത്തുൻ നിസായിലെ 115-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നതും ഈ ഒരു കാര്യം തന്നെയാണ്, ഈ ഹദീസിലൂടെ പറഞ്ഞ കാര്യം തന്നെയാണ്. വമൻ യുഷാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത്ത് മസീറ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം ഇന്നതാണ് എന്ന് വ്യക്തമായതിന് ശേഷം, അള്ളാഹു അവതരിപ്പിച്ചതും പ്രവാചകൻ വിശദീകരിച്ചതുമായ സത്യത്തിൻ്റെ പാത ഇന്നതാണ് എന്ന് ഒരാൾക്ക് വ്യക്തമായതിന് ശേഷം അതിന് വിരുദ്ധമായി, അതിന് എതിരായി ആരെങ്കിലും സഞ്ചരിച്ചാൽ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടേതല്ലാത്ത പാത ആരെങ്കിലും പിൻപറ്റുകയും ചെയ്താൽ. അപ്പോൾ സുന്നത്ത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി പിൻപറ്റണം. ആ സുന്നത്തിൻ്റെ പ്രഥമ അഭിസംബോധിതരായ, അതിൻ്റെ സാക്ഷികളും വക്താക്കളും പ്രയോക്താക്കളുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, അവരാണ് വിശുദ്ധ ഖുർആൻ വിശ്വാസികളെന്ന് പറയുമ്പോൾ ആദ്യമായി വരിക എന്നതിൽ നമുക്കാർക്കും തർക്കമുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. ആ മാർഗം പിൻപറ്റാതെ വേറെ ഏതെങ്കിലും തലത്തിലേക്ക് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് കോട്ടിമാട്ടി കൊണ്ടുപോകുന്ന ആ ആശയങ്ങളൊക്കെ പിഴവാണ് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും സത്യവിശ്വാസികളായ സ്വഹാബത്തിൻ്റെ നടപടിക്രമങ്ങളും ഒക്കെ വിട്ട് ആരെങ്കിലും വേറൊരു വഴിയിൽ സഞ്ചരിച്ചാൽ നുവല്ലിഹി മാ തവല്ല, അവർ പോകുന്ന വഴിക്ക് നാം അവരെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, കത്തിയാളെന്ന നരകത്തിൽ നാം അവരെ പ്രവേശിപ്പിക്കും. ആ നരകത്തിൽ അവർ കത്തിയിരിയും. വസാഅത്ത് മസീറ, അതെത്ര മോശമായ മടക്കസ്ഥാനം എന്നാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു അത്തരം അപജയങ്ങളിൽ നിന്ന്, വഴികേടുകളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ ഏത് വിഷയത്തിലും നമ്മളത് പ്രത്യേകം മനസ്സ് വെക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അഖീദയുടെ കാര്യത്തിൽ, വിശ്വാസ കാര്യങ്ങളിൽ പ്രത്യേകിച്ചു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ബുദ്ധിയുടെയും ചിന്തയുടെയും മേഖലയല്ല വിശ്വാസകാര്യം എന്ന് പറയുമ്പോൾ. അഥവാ അത് ഇന്ദ്രിയാതീതമാണ്. നമുക്ക് കണ്ട് കേട്ട് തൊട്ട് വാസനിച്ച് ഒന്നും മനസ്സിലാക്കുവാൻ പറ്റാത്ത നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള കാര്യങ്ങളാണ് വിശ്വാസകാര്യങ്ങൾ. അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, ഇങ്ങനെ തുടങ്ങി ഓരോന്നും നമുക്ക് ലാബുകളിലൂടെ ടെസ്റ്റ് നടത്തി കണ്ടെത്തുവാനോ സ്ഥിരീകരിക്കുവാനോ സാധിക്കുന്ന സംഗതികളല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളുടെ ഏറ്റവും ശ്രദ്ധേയമായ ഗുണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് പറയുന്നത് കാണാം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിലുള്ള വിശ്വാസം, മറഞ്ഞ കാര്യങ്ങളിലുള്ള വിശ്വാസം, അഥവാ ഇന്ദ്രിയാതീതമായ കാര്യങ്ങൾ, അത് അംഗീകരിക്കുന്നവരും അതിൽ വിശ്വസിക്കുന്നവരുമാണ് സത്യവിശ്വാസികൾ. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദൻ ലിൽ മുത്തഖീൻ, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ദൈവിക വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് സന്മാർഗമാണ്, വഴികാട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ആർക്കാണ് ആ ഖുർആനിൻ്റെ ഗൈഡൻസ്, മാർഗദർശനം ഉപകാരപ്പെടുക? ഖുർആനിൻ്റെ പ്രകാശം അനുഭവിക്കുവാനും അതിലൂടെ മുന്നേറുവാനും ആർക്ക് സാധിക്കും? മുത്തഖീങ്ങൾക്ക്. അവരുടെ ഒന്നാമത്തെ ഗുണമായി അള്ളാഹു പറഞ്ഞത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, മറഞ്ഞ കാര്യങ്ങളിൽ അവർ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അത്തരം വിശ്വാസങ്ങളിലൊന്നും താല്പര്യമില്ലാത്ത, അതൊന്നും മുഖവിലക്കെടുക്കാത്ത, അതിനെ ഒക്കെയും വിമർശിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇസ്ലാം എന്ന വൃത്തത്തിനുള്ളിൽ സ്ഥാനമില്ല. അവരൊരു പക്ഷേ ഇത്തരം കാര്യങ്ങളെ നിഷേധിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തേക്കാം. അവരോട് നമുക്ക് പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ സംസാരമില്ല. കാരണം ഇസ്ലാം എന്തു പഠിപ്പിച്ചു, മതം പറഞ്ഞു തരാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്, അവിടുത്തെ അനുചരന്മാർ എന്താണ് പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കി അത് സ്വീകരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെയും വിമർശിച്ച് ചോദ്യം ചെയ്ത് പരിഹസിച്ച് പുച്ഛിച്ചു പോകുന്ന ആളുകൾക്ക് ദൈവമില്ല, മതമില്ല, ധാർമ്മികതയില്ല എന്നൊക്കെ പറയുന്ന മത നിരാശത്തിൻ്റെ, നിരീശ്വരത്വത്തിൻ്റെ, നിർമ്മതവാദത്തിൻ്റെ ഒക്കെ വക്താക്കളായി പോകുമ്പോൾ സ്വാഭാവികമാണ് അത്തരം ആക്ഷേപങ്ങളും വഴികേടുകളും. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങൾ എന്ത് പറയുന്നു എന്നതാണ് പ്രധാനമായും അന്വേഷിക്കേണ്ടത്. അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പഠിപ്പിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിലും ഹദീസിൻ്റെ കിതാബുകളിലും ഒക്കെ ഇങ്ങനെയാണ് കാണുന്നത് എന്ന് വന്നാൽ ആ മാർഗം സ്വീകരിക്കണം. അള്ളാഹു പറയുന്നു, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. സത്യവിശ്വാസം സ്വീകരിച്ച ആണാകട്ടെ, സത്യവിശ്വാസം സ്വീകരിച്ച പെണ്ണാകട്ടെ, മുഅ്മിനാകട്ടെ മുഅ്മിനത്താകട്ടെ, അള്ളാഹുവോ അവൻ്റെ റസൂലോ ഒരു കാര്യം കൽപ്പിച്ചാൽ, തീരുമാനിച്ചാൽ അത് വിട്ട് സ്വന്തമായ സ്വതന്ത്രമായ ഒരു നിലപാടും ഒരു ആശയവും വിശ്വാസികൾക്കുണ്ടാകുവാൻ പാടില്ല. വമൻ യഅസുല്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. ആരെങ്കിലും അള്ളാഹുവിനെയോ അവൻ്റെ റസൂലിനെയോ ധിക്കരിച്ചാൽ അവർ വ്യക്തമായ വഴികേടിലാണ്. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിച്ച കാര്യം. അതേപോലെ അള്ളാഹു പറഞ്ഞു 59-ാം അധ്യായം സൂറത്തുൽ ഹഷറിലെ 7-ാമത്തെ ആയത്തിലൂടെ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. എന്താണോ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ കൊണ്ടുവന്നു തന്നത്, പഠിപ്പിച്ചു തന്നത്, ഫഹുദൂഹു, അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, എന്തൊന്നിനെ തൊട്ട് അദ്ദേഹം വിലക്കിയോ നിങ്ങളോട്, അരുത് എന്ന് പറഞ്ഞോ, അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുകയും ചെയ്യണം. എത്ര കൃത്യമാണ്! സൂറത്തുൻ നിസായിലെ 65-ാമത്തെ ആയത്തിൽ അള്ളാഹു ഒരു കാര്യം ശക്തമായി ശബദം ചെയ്ത് ആണയിട്ട് പറയുന്നു, ഫലാ വറബ്ബിക്, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളല്ല, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, താങ്കളെ അവർക്കിടയിൽ ഭിന്നിപ്പുള്ള അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ വിധികർത്താവായി അംഗീകരിക്കുന്നതുവരെയും അവരാരും വിശ്വാസികളല്ല. അപ്പോൾ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു.

0: മുഖമായി ഓർമ്മിപ്പിക്കുവാനുള്ള കാരണം നേരത്തെ പറഞ്ഞു. വിശ്വാസകാര്യങ്ങളിൽ പ്രമാണങ്ങളെ വിട്ട് യുക്തിയും ബുദ്ധിയും വ്യക്തികളുടെ അഭിപ്രായങ്ങളും ചിന്തകളുമൊക്കെ വെച്ച് ഖുർആൻ പറഞ്ഞതിനെ നിഷേധിച്ച് അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിച്ച് ഹദീസിലൂടെ വന്ന കാര്യങ്ങളെ അപഹസിച്ച് പരിഹസിച്ച് പുച്ഛിച്ച് തള്ളുന്ന കുറേ ആളുകൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അധികരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയായ ദീനിൻ്റെ മാർഗത്തിലൂടെ പോകണമെന്നാഗ്രഹിക്കുന്നവർ എപ്പോഴും മനസ്സിൽ കുറിച്ചു വെക്കേണ്ട കാര്യമാണ് ഇപ്പറഞ്ഞത്. ആളുകളുടെ വാക്ക് ചാതുരികൾക്കനുസരിച്ച്, വാക്ക് വിലാസങ്ങൾക്കനുസരിച്ച് നമ്മൾ മതത്തെയും ആദർശത്തെയും മാറ്റിപ്പിടിക്കാൻ നിന്നാൽ, കോഴി അയലിൽ കയറിയത് എന്ന് പറയുന്നത് പോലെ, ഒരു സ്റ്റേബിളായ അടിയുറച്ച സ്ഥിരമായൊരു നിലപാട് ഇല്ലാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് പ്രമാണങ്ങൾ എന്തു പറയുന്നു, കലാഖദറിന്റെ വിഷയത്തിലായിരുന്നാലും മറ്റേത് വിഷയത്തിലായിരുന്നാലും പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്ന് ചിന്തിക്കുന്നതോടൊപ്പം പ്ലസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കാണുകയും കേൾക്കുകയും വഹീന് സാക്ഷികളാവുകയും ഒക്കെ ചെയ്ത അള്ളാഹു തൃപ്തിപ്പെട്ട സച്ചരിതരായ മുൻഗാമികൾ അഥവാ സ്വഹാബികൾ, ആ സ്വഹാബികളുടെ ശിഷ്യന്മാർ, താബിഈങ്ങൾ, ഇവരൊക്കെ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കണ്ടത്, ഉൾക്കൊണ്ടത്, വിശദീകരിച്ചത്, പഠിപ്പിച്ചത്, പ്രബോധനം ചെയ്തത് എന്നൊക്കെ നമ്മൾ നോക്കണം. അവര് നിലകൊണ്ട മാർഗം ഇന്നതാണ് എന്ന് നമുക്ക് വ്യക്തമാകുന്ന രൂപത്തിൽ നമ്മൾ പഠനവിധേയമാക്കിയാൽ ഇൻഷാ അള്ളാ നമുക്കത് ബോധ്യപ്പെടും. അത് വ്യക്തമായതിന് ശേഷം പിന്നെ വേറെ ഏതെങ്കിലും ഒന്നിൻ്റെ പിന്നാലെ പോയാൽ അതിലല്ല നന്മ എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു തൃപ്തിപ്പെട്ട പ്രവാചകന്റെ അനുചരന്മാരായി ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച, അതിനുവേണ്ടി ആത്മാർത്ഥമായി ജീവിതം ഒഴിഞ്ഞുവെച്ച അവർ വഴികേടിലും പിൽക്കാലത്ത് വന്ന ഏതെങ്കിലും തത്വശാസ്ത്രത്തിന്റെ ആളുകൾ അവർ സത്യത്തിലും നേർമാർഗത്തിലും സ്വർഗത്തിന്റെ പാതയിലും ആവുക എന്നത് എന്തുമാത്രം വിരോധാഭാസമാണ്! അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകൾ വഴികേടിലാകുമോ? ഒരിക്കലുമില്ല. അവരുടെ മാതൃക പിൻപറ്റുവാനാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് നാം ഏത് വിഷയത്തിലും ദീനിയായ കാര്യങ്ങൾ പഠിക്കുമ്പോൾ, വിശിഷ്യ വിശ്വാസ സംബന്ധമായ ഇന്ദ്രിയാതീതമായ കാര്യങ്ങളെക്കുറിച്ച് പഠനവിധേയമാക്കുമ്പോൾ, വിശദീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കെടാതെ സൂക്ഷിക്കേണ്ട ഒരു തിരിനാളമാണ് ഈ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിയായ കാര്യങ്ങൾ കണിശമായി കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ, ആ പാതയിലൂടെ കടുകിട വ്യതിചലിക്കാതെ മുന്നേറാൻ നമുക്കെല്ലാവർക്കും സർവാദിനാഥനായ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും വീഴ്ചകളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് റേഡിയോ അടിത്തറകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിധിവിശ്വാസം ഒരു ആമുഖം എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ അടിത്തറകൾ പ്രോഗ്രാം. അവതരിപ്പിച്ചത് ഷമീർ മദീനി.
2: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോയിൽ അടുത്തതായി സ്മൃതിപഥം. ഇബ്നു ഖുസൈമ റഹിമഹുള്ളയുടെ വൈജ്ഞാനിക ജീവിതം. അവതരണം മൂസ സലാഹി കാര.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ്. ഏറെ പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, മഹാനായ പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖുസൈമ റഹിമഉള്ളയുടെ

0: ജീവിതത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നാം തുടങ്ങിവെച്ചത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം, അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള വൈജ്ഞാനിക സേവനങ്ങൾക്കുള്ള സ്വീകാര്യത, ഇതിനെ സംബന്ധിച്ച് ഏതാനും സൂചനകൾ, അല്പം കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിയത്. എപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ സ്ഥാനവും ഇടവും നേടിയിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ, അവരുടെ ജീവിതവും പ്രവർത്തനങ്ങളും കഠിനാധ്വാനങ്ങളും നമ്മെപ്പോലുള്ള സാധാരണക്കാർക്ക്, പ്രവർത്തകർക്ക് വിശ്വാസ കർമ്മ കാര്യങ്ങളിൽ, പ്രബോധന പ്രവർത്തനങ്ങളിൽ, നന്മ നിറഞ്ഞ കാര്യങ്ങളിൽ നമ്മുടെ പങ്കാളിത്തം ഉറപ്പിക്കാനും നിലനിർത്താനും വലിയ പ്രചോദനവും പ്രേരണയുമാണ് നൽകുന്നത്. ആത്മാർത്ഥമായ മനസ്സോടെ ആ കാര്യങ്ങളെ ഉൾക്കൊള്ളാനും ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വർഷങ്ങൾക്കപ്പുറമാണ് ഇമാമിൻ്റെ ജീവിതം എന്നത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിൻ്റെ ശേഷക്കാർ വലിയ രൂപത്തിൽ ഇമാമിനെ ചർച്ച ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. ചെറുപ്പത്തിലെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കുന്ന കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ശ്രദ്ധിക്കുന്ന വിഷയത്തിലും കാണിച്ച കണിശത അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ വലിയ വെളിച്ചവും തണലുമായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഈ കാലഘട്ടത്തിൽ മതപ്രമാണങ്ങൾക്ക് നേരെ പരിഹാസമുഖം, നിന്ദ്യതയോടുകൂടിയ സമീപനങ്ങൾ, പ്രമാണങ്ങളെ അപഹസിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറെ വ്യാപിച്ചിട്ടുണ്ട്, പരന്നിട്ടുണ്ട്. അവിടെയാണ് സൗകര്യങ്ങളും സംവിധാനങ്ങളും കുറഞ്ഞ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രമാണങ്ങളെ പഠിക്കാനും സംരക്ഷിക്കാനും അതനുസരിച്ച് മതകാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാനും ഓരോ പണ്ഡിതന്മാരും കാണിച്ച ശ്രദ്ധയും താൽപ്പര്യവും നമുക്ക് വഴികാട്ടിയായി, വെളിച്ചമായി മാറുന്നത്. ഓരോ പണ്ഡിതന്മാരുടെ ജീവിതവും നമുക്ക് വലിയ വലിയ സന്ദേശങ്ങൾ നൽകുന്ന പോലെ തന്നെ ഇമാമിൻ്റെ ജീവിതവും നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിനെ കാണാതെ പഠിക്കാൻ ഇമാം കാണിച്ച താൽപ്പര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ചെറുപ്പത്തിലെ ശ്രദ്ധിക്കുന്ന സ്വഭാവം ഇമാമിനുണ്ടായിരുന്നു. ഹിജറ 238 മരണപ്പെട്ട മഹാനായ പണ്ഡിതൻ ഇസ്ഹാഖ് ബിനു റാഹവൈഹി റഹിമഉല്ലാഹ്, അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകളെ ശ്രദ്ധിക്കാനും എഴുതിയെടുക്കാനും ഇമാം തയ്യാറായി. അതുപോലെ തന്നെ ഹിജറ 230 വഫാത്തായ മുഹമ്മദ് ബിൻ ഹുമൈദ് റഹിമഉല്ലാഹ് അദ്ദേഹത്തിൽ നിന്ന് ഇമാം ഹദീസുകളെ എഴുതിയെടുത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രായം ഹദീസുകൾ പറയാനുള്ള സംസാരിക്കാനുള്ള അവസ്ഥയിലല്ല, നന്നേ ചെറുപ്പത്തിലാണ്. അതുകൊണ്ട് തന്നെ എഴുതിയെടുക്കുന്ന സ്വഭാവമായിരുന്നു ഇമാമിനുണ്ടായിരുന്നത്. അവിടെ പ്രത്യേകം പറയപ്പെട്ടത് കാണാൻ സാധിക്കും, വഖബില ഫഹ്മിഹി വതബസ്സുരിഹി, ഗ്രഹിക്കാനും ആഴത്തിൽ മനസ്സിലാക്കാനും സാധിക്കുന്നതിൻ്റെ മുമ്പ് പണ്ഡിതന്മാരിൽ നിന്ന് കാര്യങ്ങളെ കേൾക്കാനും എഴുതിയെടുക്കാനുമുള്ള സന്നദ്ധത ഇമാമിനുണ്ടായിരുന്നു. വലിയ പാഠമാണ്, വലിയ സന്ദേശമാണ് ഇമാമിൻ്റെ ഈ സ്വഭാവം നമുക്ക് നൽകുന്നത്. ഇതെല്ലാം പൂർവികരായ സച്ചരിതരായ ആളുകളെ ശരിയായ രൂപത്തിൽ പിൻപറ്റപ്പെടുന്നത് മൂലം സാധ്യമാകുന്ന കാര്യങ്ങളാണ്. അവരെ സ്വീകരിക്കുന്ന വിഷയത്തിൽ സംശയം, കാപട്യം, പൊങ്ങച്ചം ഇതൊന്നും നമുക്കുണ്ടാവാൻ പാടില്ല. ആത്മാർത്ഥതയും അനുധാവനവുമാണ് ഏത് കാര്യത്തിലുമെന്ന പോലെ ഈ വിഷയത്തിലും ഉണ്ടാകേണ്ടത്. അത്രത്തോളം ശ്രദ്ധ പൂർവസൂരികൾ ആ കാര്യത്തിന് നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക്, പുതുതലമുറക്ക് ഈ സന്ദേശം വലിയ ഒരു സമ്പത്തായി, ഒരു മുതൽക്കൂട്ടായി നൽകാൻ നമുക്ക് സാധിക്കണം. മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഓട്ടത്തിനിടയിൽ ഏതെല്ലാം ചതിക്കുഴികളിൽ വിഷം നിറഞ്ഞ അവസ്ഥകളിൽ അവർ അകപ്പെടുന്നു, അതിലൂടെ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു, സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത സങ്കടങ്ങളിൽ, ദുഃഖങ്ങളിൽ അകപ്പെടുന്നു. ഇതെല്ലാം ഇന്ന് ലോകത്ത് വ്യാപകമാണ്. ഇത്തരം കെണികളിൽ, പിശാചിൻ്റെ വലകളിൽ കുടുങ്ങാതിരിക്കാൻ വിശുദ്ധ ഖുർആനുമായും അതിൻ്റെ വിവരണമായിട്ടുള്ള ഹദീസുകളുമായും അവ രണ്ടിനെയും സംരക്ഷിക്കാൻ, ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാൻ മുൻഗാമികൾ നടത്തിയ ശ്രമങ്ങളിലൂടെ, കഠിനാധ്വാനങ്ങളിലൂടെ നമ്മുടെ തലമുറയെ കൊണ്ടുപോകാൻ, അതുമായി അവരെ ബന്ധപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹങ്ങളെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള മനസ്സാണ്, ഒരുക്കമാണ് നമുക്കുണ്ടാകേണ്ടത്. കേൾക്കാനും പഠിക്കാനും വായിക്കാനും കൈമാറാനും പരസ്പരം പങ്കുവെക്കാനും സൗകര്യങ്ങൾ ഏറെയുണ്ട് എന്ന ഓർമ്മ നഷ്ടപ്പെടാതിരിക്കാൻ, ഈ അനുഗ്രഹങ്ങളെ വിസ്മരിക്കപ്പെടാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധാലുക്കളാകണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇത്ര പുരോഗതി, നേട്ടം കൈവരിക്കപ്പെട്ടിട്ടില്ലാത്ത കാലഘട്ടത്തിലാണ് പണ്ഡിതന്മാർ ഈ കാര്യങ്ങൾക്ക് മുതിർന്നിട്ടുള്ളത്, അവരുടെ ജീവിതത്തെ, സമയത്തെ അവർ മാറ്റിവെച്ചിട്ടുള്ളത്. ഇനി നോക്കൂ, നിങ്ങൾ ഇമാമിൻ്റെ യാത്ര അവസാനിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അറിവ് തേടി എവിടെയാണോ അതുള്ളത് അവിടെ എത്താനും പണ്ഡിതന്മാരെ അടുത്തിരുന്ന് അവരെ സമീപിച്ച് കാര്യങ്ങൾ കേൾക്കാനും അദ്ദേഹം കാണിച്ച താൽപ്പര്യം നമുക്ക് വലിയ ആവേശം നൽകുന്ന, താൽപ്പര്യമുളവാക്കുന്ന കാര്യങ്ങളായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇമാം തൻ്റെ അറിവ് തേടി പുറപ്പെട്ടതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞതായും പിൽക്കാലത്ത് വന്നവർ അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞതായും നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്ഥലത്തേക്ക് മാത്രമല്ല, വ്യത്യസ്തങ്ങളായ നാടുകളിൽ ഇമാം എത്തിയിട്ടുണ്ട്. തൻ്റെ 17-ാമത്തെ വയസ്സിൽ ഇമാമിൻ്റെ യാത്രകൾ ആരംഭിച്ചു എന്നാണ്. പൊതുവെ കാണപ്പെടാറുള്ളത് ഈ അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അറിവ് തേടി താൽപ്പര്യമുള്ള മനസ്സോടെ നല്ല സുഹൃത്തുക്കളോടൊത്ത് കൃത്യമായി കാര്യങ്ങളെ പറഞ്ഞുകൊടുക്കുന്ന, സത്യസന്ധമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുമാരെ സമീപിച്ച് ഇതെല്ലാം പഠിക്കണം, ഇതെല്ലാം അറിയണം, അങ്ങനെ ചിന്തിക്കപ്പെടുന്ന ഒരു പ്രായം, അതാണ് ഇത്തരത്തിലുള്ള അവസ്ഥകൾ. ഇമാമിൻ്റെ യാത്രകൾ തുടങ്ങി വിശാലമായ യാത്രകളാണ് അറിവ് നേടാൻ വേണ്ടി ഇമാം നടത്തിയിട്ടുള്ളത്. ഒരുപാട് പ്രയാസങ്ങൾ, ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇമാം അനുഭവിച്ചിട്ടുണ്ട്. അതെല്ലാം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു ഒരുക്കിയ സ്വർഗീയ സുഖങ്ങൾ സ്വായത്തമാക്കണം എന്ന നിറഞ്ഞ മനസ്സോടെയാണ്. നൈസാബൂർ എന്ന പ്രദേശത്ത് വെച്ച് ഇബ്നു റാഹവൈഹിയിൽ നിന്ന്, അല്ലാത്തവരിൽ നിന്ന് ഇമാം അറിവ് സ്വീകരിച്ചത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. മറു എന്ന പ്രദേശത്ത് വെച്ച് അലി ഇബ്നു മുഹമ്മദ് റഹിമഉല്ലാഹ് അല്ലാത്തവരുമായ പണ്ഡിതന്മാരിൽ നിന്ന് അറിവിനെ സ്വീകരിച്ചത് കാണാൻ സാധിക്കും. റൈ എന്ന പ്രദേശത്ത് വെച്ച് മുഹമ്മദ് ഇബ്നു മഹ്റാൻ അദ്ദേഹത്തിൽ നിന്നും അല്ലാത്തവരിൽ നിന്നും അറിവ് നേടിയത് കാണാൻ സാധിക്കും. മൂസബിന് സഹൽ അറംലി റഹിമഉല്ലാ അദ്ദേഹത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുമായി ഷാമിൽ വെച്ച് അദ്ദേഹം അറിവ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജസീറ, മിസർ, ബാഗ്ദാദ്, ബസ്ര, കൂഫ ഇങ്ങനെയുള്ള നാടുകളിൽ നിന്ന്, അവിടെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് ഇമാം അറിവ് നേടിയത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമാം അൽ ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുമുല്ലാഹ് ഇവരിൽ നിന്നും അദ്ദേഹം അറിവ് നേടിയിട്ടുണ്ട്. ഇമാം ദുഹലിയിൽ നിന്ന് അറിവ് നേടിയിട്ടുണ്ട്. ഈ പണ്ഡിതന്മാരെല്ലാം ശ്രേഷ്ഠരാണ്, പ്രമുഖരാണ്. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി എത്രയോ സേവനങ്ങൾ, സംഭാവനകൾ ചെയ്തിട്ടുള്ളവരാണ്. അവരിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ഇസ്ലാമിൻ്റെ വിശ്വാസ കർമ്മ കാര്യങ്ങൾ ഇമാമിന് നേടാനും സ്വായത്തമാക്കാനും സാധിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ രേഖപ്പെടുത്തപ്പെട്ടവർ നമുക്കുവേണ്ടി ആ കാര്യങ്ങളെ പ്രത്യേകം ഊന്നൽ കൊടുത്ത് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇതൊന്നും നിസാരമായി ചെറുതായി നമ്മൾ കാണേണ്ട കാര്യങ്ങളല്ല. അവരൊക്കെ യാത്ര നടത്തിയതും അതുപോലെ തന്നെ പല പണ്ഡിതന്മാരെയും സമീപിച്ചതും അതിലൊക്കെ എന്ത്? അങ്ങനെ പലരും യാത്ര പോയിട്ടില്ലേ? പല ചരിത്രങ്ങളും സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. അവക്ക് പ്രത്യേകമായ സ്ഥാനങ്ങളും പരിഗണനകളും ഇല്ലെങ്കിൽ ഇതിനും അതില്ല, ഇതിലൊന്നും ഒരു കഴമ്പില്ല. ഇത്തരം അവഗണനയുടെ നിലപാടുകൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്തയിലോ ജീവിതത്തിലോ ഉണ്ടാകാൻ പാടുള്ളതല്ല. വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ ദീനിനു വേണ്ടി നടത്തിയിട്ടുള്ള സേവനങ്ങൾ, അധ്വാനങ്ങൾ, അത് വായിക്കപ്പെടേണ്ടതാണ്, സംരക്ഷിക്കപ്പെടേണ്ടതാണ്, കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ്. ആ രീതിയിൽ തന്നെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. അതിൻ്റെ വിശദീകരണമായിട്ടുള്ള നബിവചനങ്ങളാണ്. അവ രണ്ടിൻ്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാം നിയമമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്, ഇസ്ലാം നമ്മെ പഠിപ്പിച്ച വിഷയങ്ങളാണ് ആ ഗ്രന്ഥങ്ങൾക്കുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ടാണ് അവ സംരക്ഷിക്കപ്പെടണം, വായിക്കപ്പെടണം എന്ന നിലക്ക് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത്. ഈ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിലുണ്ടാവുകയും നമ്മളാൽ കഴിയുന്ന രീതിയിൽ അടുത്ത ഒരു സംഘത്തെ വളർത്തിയെടുക്കാനും സംസ്കരിച്ചെടുക്കാനും അധ്വാനിക്കേണ്ടതുണ്ട്, പരിശ്രമിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ, ഇമാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ കൂടി കേൾക്കുമ്പോൾ അവർ ചെയ്ത സേവനങ്ങൾ, നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ താരതമ്യം ചെയ്യപ്പെട്ടാൽ വളരെ പിറകിലായിരിക്കും, നന്നേ കുറവായിരിക്കും. ആ തിരിച്ചറിവിലേക്കെത്താൻ നമുക്ക് സാധിക്കും. കാര്യങ്ങളെ കൃത്യവും വ്യക്തവുമായി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ സ്മൃതിപദം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇബ്നു ഖുസൈമ റഹിമഹുള്ളയുടെ വൈജ്ഞാനിക ജീവിതം എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ സ്മൃതിപദം പ്രോഗ്രാം. അവതരണം മൂസ സലാഹി കാര.
2: പീസ് റേഡിയോ, tuned to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. നല്ലത് പറയുക. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: നല്ലത് പറയുക. എഴുത്ത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ഇതര ജീവജാലങ്ങളിൽ നിന്നുള്ള മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അവൻ സംസാരിക്കുന്നു എന്നതാണ്. മറ്റു ജീവജാലങ്ങൾക്ക് ആശയവിനിമയം നടത്താൻ അവയുടേതായ മാർഗങ്ങളുണ്ടെങ്കിലും മനുഷ്യരെപ്പോലെ സംസാരിക്കാനാവില്ല. മനുഷ്യരുടെ കൂട്ടത്തിൽ നല്ലതും ചീത്തയും സംസാരിക്കുന്നവരുണ്ട്. മാനവ സമൂഹത്തിന് നന്മ പഠിപ്പിക്കാൻ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ മനുഷ്യൻ എങ്ങനെ സംസാരിക്കണമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം ഇസ്രായിലെ 53-ാം വചനം: നീ എന്റെ ദാസന്മാരോട് പറയുക, അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കായിരിക്കണമെന്ന്. തീർച്ചയായും പിശാജ് അവർക്കിടയിൽ കുഴപ്പം ഇളക്കിവിടുന്നു. തീർച്ചയായും പിശാജ് മനുഷ്യന് പ്രത്യക്ഷ ശത്രുവാകുന്നു. ഈ ഖുർആനിക വചനത്തിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ നല്ലതു സംസാരിക്കട്ടെ എന്നല്ല അള്ളാഹു പറയുന്നത്, മറിച്ച് ഏറ്റവും നല്ലത് സംസാരിക്കട്ടെ എന്നാണ്. കാരണം നല്ലതല്ലാത്ത വാക്കുകൾ കാരണത്താൽ പിശാജ് അവർക്കിടയിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഭിന്നതകളും ഉണ്ടാക്കും. പിശാജാകട്ടെ മനുഷ്യൻ്റെ പ്രത്യക്ഷ ശത്രുവാണ് താനും. അഥവാ സംസാരം നല്ലതായിരിക്കണം, സംസാരം മോശമായാലോ അവിടെ പിശാജ് ഇടപെടും. നാവുകൊണ്ടുള്ള അക്രമം കാരണത്താൽ എത്രയെത്ര മനുഷ്യരാണെന്ന് കണ്ണീരിൽ കുതിർന്ന ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര കുടുംബബന്ധങ്ങളും സാഹോദര്യ ബന്ധങ്ങളും മുറിക്കപ്പെട്ടു. മാതാപിതാക്കളും മക്കളും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ, അങ്ങനെ ആരെല്ലാം തമ്മിൽ പിണങ്ങിയും ബന്ധം മുറിച്ചും ജീവിക്കുന്നു. മോശമായ സംസാരം നടത്തുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പിശാജ് അവനെ പ്രേരിപ്പിക്കും. അങ്ങനെ മനുഷ്യ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ പിശാജ് ഇളക്കിവിടുന്നു. ചിലരുടെ വാക്കുകൾ കേട്ട് പലരും ആത്മഹത്യ ചെയ്യുന്നു. ചിലരുടെ വർത്തമാനങ്ങൾ ചിലരെ കൊലയാളികളാക്കുന്നു. ദിനേനയെന്നോണം വാർത്താമാധ്യമങ്ങളിലൂടെ നാം അറിയുന്ന ധാരാളം വാർത്തകൾ നാം നേരത്തെ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളെ സത്യപ്പെടുത്തുന്നവയാണ്. ഈ വചനം വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവരെ ആട്ടിയകറ്റുന്ന വാക്കുകൾ നിങ്ങൾ ഒഴിവാക്കുക, പകരം ജനങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹവും ഐക്യവും അടുപ്പവുമുണ്ടാക്കുന്ന വാക്കുകൾ നിങ്ങൾ പറയുക. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 83-ാം വചനത്തിൽ പറയുന്നു, ജനങ്ങളോട് നിങ്ങൾ നല്ല വാക്ക് പറയുക. ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞതായി കാണാം, ജനങ്ങളോട് നിങ്ങൾ നല്ല വാക്കുകൾ സംസാരിക്കണം. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിലായിരുന്നാൽ പോലും കടുത്ത വാക്കുകളോ വെറുപ്പുളവാക്കുന്ന വാക്കുകളോ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കുകയും ചെയ്യരുത്. നമ്മുടെ സംസാരം അത് കേൾക്കുന്നവരുടെ മനസ്സിൽ സന്തോഷമുണർത്തുന്നതായിരിക്കണം. സത്യം തുറന്നു പറയേണ്ടില്ല എന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കരുത്. ആളുകളുടെ സന്തോഷത്തിനായി സത്യം മൂടിവെക്കാനോ കൂട്ടിമാറ്റാനോ പാടില്ല. അവരിലെ തെറ്റുകൾ തിരുത്തുകയാണെങ്കിൽ പോലും ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം ഇടപെടൽ. ജനങ്ങളുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും ഉണർത്തുന്ന വാക്കുകളായിരിക്കണം സംസാരങ്ങളിൽ ഉണ്ടാകേണ്ടത്. അവരുടെ ദുഃഖവും പ്രയാസങ്ങളും വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന സംസാരം നാം ഒഴിവാക്കണം. ആലോചിക്കുന്ന ജനങ്ങൾക്ക് എത്രയോ മഹത്തരമായ ഉപദേശങ്ങളാണ് അള്ളാഹു നൽകുന്നത്. എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുവാൻ ആരെങ്കിലുമുണ്ടോ?
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, നല്ലത് പറയുക. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികയുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂട്, കുടുംബബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ സ്നേഹക്കൂട്.
2: പീസ് റേഡിയോ.

0: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറ ആല ഉംറാനിലെ 140-ാമത്തെ വചനം, അതിൻ്റെ 2-ാമത്തെ എപ്പിസോഡാണ്. ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹൃദയ വസന്തത്തിൽ സൂറത്തു ആലു ഇംറാനിൽ നിന്നുള്ള 140-ാമത്തെ വചനമാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉഹ്ദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികൾക്കുണ്ടായ പരാജയത്തെ പ്രത്യേകം ഉണർത്തുകയും വിശ്വാസികൾക്ക് വന്ന പരിക്കുകൾ, കേടുപാടുകൾ, അതിൽ അവർ വിഷമിക്കേണ്ടതില്ല, സ്വാഭാവികമാണത്, ശത്രുക്കൾക്കും അപ്രകാരം നഷ്ടങ്ങളും കേടുപാടുകളും പരിക്കുകളും സംഭവിച്ചിട്ടുണ്ട് എന്നതും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വതിൽക്കൽ അയ്യാമുനുദാവിലുഹ ബൈനന്നാസ്, ആ ദിവസങ്ങൾ, വിജയത്തിൻ്റെ ദിവസങ്ങൾ, ആളുകൾക്കിടയിൽ, നാടുകൾക്കിടയിൽ, രാജ്യങ്ങൾക്കിടയിൽ, സംഘങ്ങൾക്കിടയിൽ, ആരെല്ലാമാണോ യുദ്ധം ചെയ്യുന്നത് അവർക്കിടയിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. യഷ്മിലു മുദാവലതുഹ ബൈന ഉമ്മ വ ഉമ്മ, ഈ ഒരു വിഭാഗം, ആ ഒരു വിഭാഗം, ആ സമുദായം, ഈ സമുദായം, എല്ലാ മനുഷ്യന്മാരും അതിൽപ്പെട്ടു, മനുഷ്യന്മാരെല്ലാവരും ഇതിൽപ്പെട്ടു. ഫൽ ഇൻസാനു യജിദു യോമൻ സുറൂറൻ വയജിദു യോമൻ ആഖർ ഹുസ്നൻ, മനുഷ്യന്മാരും അങ്ങനെ തന്നെയല്ലേ, ചില സന്ദർഭങ്ങളിൽ അവരെ സന്തോഷവാന്മാരായി കാണാം, ചില ദിവസങ്ങളിൽ ദുഃഖിതരായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ സുഖ ദുഃഖ സമ്മിശ്രമായിക്കൊണ്ടാണ് ജീവിതം അവർക്ക് നൽകിയിട്ടുള്ളത്. ഒരു കവി പറഞ്ഞതുപോലെ, ഫയൗമുൻ അലൈന വയൗമുൻ ലന, ഒരു ദിവസം ഞങ്ങൾക്കെതിരാണ് എന്നാൽ ഒരു ദിവസം ഞങ്ങൾക്ക് അനുകൂലമാണ്. വയോമൻ നുസാ ഉവയോമൻ നുസറു, ഒരു ദിവസം ഞങ്ങൾ സങ്കടപ്പെടുന്നു, വേദനിക്കുന്നു, വ്യസനിക്കുന്നു, ഒരു ദിവസം ഞങ്ങൾ സന്തോഷിക്കുന്നു. ഫദ്ദുന്യ ഹാക്കഥ, ദുനിയാ വിപ്രകാരമാണ്. ലാ തബഖ അലാ ഹാലിൻ വാഹിദത്തിൻ, ഒരേ അവസ്ഥയിൽ തന്നെ തുടരുകയില്ല, അവശേഷിക്കുകയില്ല. അതുകൊണ്ടാണ് പറയപ്പെടുന്നത്, ദവാമുൽ ഹാൽ മിനൽ മഹാൽ വല്ലയ്യാമു ദുവലുൻ, അവസ്ഥകൾ, സാഹചര്യങ്ങൾ അതോരോ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ദിവസങ്ങൾ അങ്ങനെയാണ്, വിജയങ്ങളും. ഇവിടെ നുദാവിലുഹ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ, അന്നല്ലാഹു അസ്സ വജൽ ലി കമാലി സുൽത്താനിഹി വകിബ്രിയാഇഹി യുദീലുന്നാസ് ബഅദുഹും അലാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആലക്കാണ് ഈ ഒരു സിയഗ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു നൂൽ അദ്മ, നാമാണ് അതിനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പൂർണ്ണമായ അധികാരത്തിലാണ്, സുൽത്താനീയത്തിലാണ്, അതിൻ്റെ പൂർണ്ണതയാണ് അറിയിക്കുന്നത്. അല്ലാഹുവിൻ്റെ കിബ്രിയാഇനെയാണ് അത് അറിയിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തിന് നൽകുന്നതും കൊടുക്കുന്നതും എടുക്കുന്നതും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. വിജയം നൽകുന്നത്, അധികാരം നൽകുന്നത്, അത് പിടിച്ചെടുക്കുന്നത്. ഫതാറത്തൻ തക്കൂനു അയ്യാമല്ലി ഹാവുലായി, ചില സന്ദർഭങ്ങളിൽ വിജയങ്ങൾ ഇവർക്കായിരിക്കാം, ചില സമയങ്ങളിൽ വിജയങ്ങൾ അവർക്കായിരിക്കാം. ഒരേ കൂട്ടർക്ക് തന്നെ എല്ലാ സന്ദർഭങ്ങളിലും വിജയം തന്നെയാണ്. ഒരിക്കലും ഒരു ദുഃഖമില്ലാത്ത, അവർക്ക് ദുഃഖം സംഭവിക്കുകയില്ല, പരാജയം സംഭവിക്കുകയില്ല, അങ്ങനെയൊന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് പലതും പഠിപ്പിക്കാനും അത് മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സുന്നത്താണ്. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ജയപരാജയങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയ അലം അല്ലാഹുല്ലദീന ആമനു, അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിലാരാണ് ഈമാനുള്ളവർ, സത്യവിശ്വാസികളെന്നറിയാൻ വേണ്ടിയാ. കപടന്മാരാണെങ്കിൽ, മുനാഫിക്കുകൾ, നിഫാക്കുള്ളവരാണെങ്കിൽ, പരാജയങ്ങൾ സംഭവിക്കുമ്പോഴേക്ക്, നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ, പരിക്കുകൾ പറ്റുമ്പോൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടവർ മാറിപ്പോവും. എന്നാൽ ഈമാനുള്ളവർ, അവരെന്ത് സംഭവിച്ചാലും ഖുല്ല യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു ഞങ്ങൾക്ക് വിധിച്ചതേ സംഭവിക്കുകയുള്ളൂ, അതുകൊണ്ട് യാതൊരു നിലക്കും അലസതയില്ലാതെ, മടിയില്ലാതെ, പേടിയില്ലാതെ അവരല്ലാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവരായിരിക്കും. അവർക്ക് ഭയം എന്നൊന്ന് ഇല്ല. ഇന്നന്നാസ ഖദ് ജമാഉലക്കും, ജനങ്ങൾ നിങ്ങൾക്കെതിരിൽ തിരിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർ പറയുന്നത്, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മതി. അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. അങ്ങനെയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല എന്തിനു വേണ്ടിയാണ് വിജയങ്ങൾ ജനങ്ങൾക്കിടയിൽ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയ അലമ അള്ളാഹു സുബ്ഹാനഹു വതാല അറിയാൻ വേണ്ടി വലിയ അലമ അള്ളാഹുല്ലദീന ആമനു, ഈമാനുള്ളവർ ആരാണ് എന്നത്. ഇവിടെ വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്, അള്ളാഹുവിൻ്റെ തഖ്ദീർ നുദാബിലുഹ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. ലിയതബയ്യന ബിദാലിക്ക, അതുകൊണ്ട് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി. തമാമ സുൽത്താനില്ലാഹി അസ്സവജൽ, അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ പൂർണ്ണത. അന്നല്ലാഹു അസ്സവജൽ ഹുവല്ലദീ ലഹുൽ ഹുക്മ്, അള്ളാഹു സുബ്ഹാനഹു വതാലയ്ക്കാണ് വിധിക്കുവാനുള്ള അധികാരമുള്ളത്. യഹ്കുമു ഫീ ഇബാദിഹി ബിമാ യഷ, അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ ഉദ്ദേശിക്കുന്നത് പോലെ തൻ്റെ അടിമകൾക്കിടയിൽ വിധിക്കും. ഫയഖ്ദുലു അഖ്വാമൻ വയൻസുറു ആഖരീന, ചില വിഭാഗങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതാല നിന്ദിക്കും, ഇകഴ്ത്തും. ചില ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതാല സഹായിക്കും മറ്റു കൂട്ടരെ. വയഅതി ബിൽ ഉസ്രി വയഅതി ബിൽ യുസ്ർ, പ്രയാസങ്ങൾ കൊണ്ടുവരും, എളുപ്പമുണ്ടാക്കും. ഹത്താ യതബയ്യന ബിഹാദ, ഇത് വ്യക്തമാകുന്നതുവരെ. തമാമ സുൽത്താനിഹി സുബ്ഹാനഹു വതാല, ഇതിൻ്റെ എല്ലാം അധികാരം, ഇതെല്ലാം നൽകുന്നത് വിജയം നൽകുന്നവൻ അള്ളാഹുവാണ്, പരാജയം നൽകുന്നവൻ അള്ളാഹുവാണ്. ആളുകൾ തിരിച്ചറിയുവാൻ വേണ്ടിയാണ്, ആളുകളത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഹത്തൽ മഖ്ലൂഖാത്ത് ബഅദുഹ ഫീഹ ഖൈർ വബഅദുഹ ഫീഹ ശർ, സൃഷ്ടികൾ വരെ, അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തുകൾ, സൃഷ്ടികളിൽ വരെ ഖൈറും ഷെറുമുണ്ട്, നന്മയുള്ളവരും തിന്മയുള്ളവരുമുണ്ട്. കുല്ലു ഹാദ ലിയുദ്ഹിറ ലിന്നാസി, ഇതൊക്കെ ജനങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി, പ്രകടമാക്കി കൊടുക്കുവാൻ വേണ്ടി. എന്താണ്? തമാമ സുൽത്താൻ ലിൽ അലിയിൽ ഖബീരി സുബ്ഹാനഹു, അത്യുന്നതനായ, ഏറ്റവും വലിയവനായിട്ടുള്ള, എല്ലാത്തിൻ്റെയും അധികാരമുള്ളവനായ അള്ളാഹു സുബ്ഹാനഹു വതാല. ആ റബ്ബിനെ, ആ റബ്ബിൻ്റെ ഖുദ്രത്തിനെ, ആ റബ്ബിൻ്റെ അളമത്തിനെ, ആ റബ്ബിൻ്റെ സുൽത്താനീയത്തിനെ, ആ റബ്ബിൻ്റെ മുൽക്കീയത്തിനെ എല്ലാം ജനങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതാല വിജയപരാജയങ്ങൾ നൽകുന്നത് വിശ്വാസികളെ തിരിച്ചറിയുവാൻ. വലിയ അലം അള്ളാഹുല്ലദീന ആമനു, അള്ളാഹു സുബ്ഹാനഹു വതാല വിശ്വാസികളായ ആളുകളെ പ്രത്യേകം അവരെ മാറ്റി എടുക്കുവാൻ വേണ്ടി. അന്നല്ലാഹു തആല ഖദ് അലിമല്ലദീന ആമനു ഖബ്ല യുഅ്മിനു, എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതാല വിശ്വാസികളെ അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് അവർ വിശ്വസിക്കുന്നതിന് മുമ്പ് തന്നെ. ഫൈൻ അലിം അള്ളാഹു ബിൽ അഷിയായി അലിമ അസ്ലിയുൻ ഖദീമുൻ, അള്ളാഹുവിൻ്റെ ഒരു ഇൽമ്. ഫഇന്ന ഇൽമ അള്ളാഹു ബിൽ അഷിയായി, കാര്യങ്ങളെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ ഇൽമ്, ഇൽമുൻ അസ്ലിയുൻ ഖദീമുൻ, അത് ആദ്യമേ ഉള്ളതാണ്. യഅലമു സുബ്ഹാനഹു വതആല മാക്കാന വമാ യകൂനു ഇലാ യൗമിൽ ഖിയാമ, ഉണ്ടായതും ഉണ്ടാവാനിരിക്കുന്നതുമെല്ലാം അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ലാക്കിൻ യഅലമുഹു ഇൽമുൻ വജൂദ്, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഉണ്ടാവുന്നതിനെക്കുറിച്ചുള്ള, ഉണ്ടായതിനെക്കുറിച്ചൊക്കെയുള്ള അറിവ് അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. യഅലമുഹു മൗജൂദൻ, അതുണ്ട് എന്നുള്ളത് അള്ളാഹുവിനറിയാം. അമ്മൽ ഇൽമു സാബിഖ് ഫഇന്നഹു യഅലമുഹു അന്നഹു സയൂജദ്, അതുപോലെ തന്നെ ഒരു കാര്യം ഉണ്ടാകുന്നതിനെക്കുറിച്ച് മുമ്പ് തന്നെ അള്ളാഹുവിനറിയാം. വഹുനാക ഫർഖുൻ ബൈന ഇൽമുഹു ശൈ മൗജൂദൻ ഹാല വജൂദിഹി ബൈന ഇൽമിഹി ശൈ ബി അന്നഹു സയൂജദ് ഫഹാദാ ഹുവൽ അവ്വൽ. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഇൽമ്, ഒരു കാര്യത്തെക്കുറിച്ച് അതുണ്ടാകും എന്നുള്ള ആ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള അറിവ്, അതുപോലെ തന്നെ അത് പിന്നീട് ഉണ്ടാവാനുള്ളതാണ് എന്നതിനെക്കുറിച്ചുള്ള അറിവ്, ഉണ്ടായതിനെക്കുറിച്ചുള്ള അറിവ്, അതൊക്കെ ഉണ്ട്. ഓരോതിനെക്കുറിച്ചും അതിൻ്റെ തർത്തീബനുസരിച്ച്, അതിൻ്റെ ജുസ് അനുസരിച്ച് ഈമാൻ ഉണ്ടാവും, അത് നഷ്ടപ്പെടും. ഓരോ ആളുകളെക്കുറിച്ചും ഓരോന്നിനെക്കുറിച്ചും കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നവനാണ്, അള്ളാഹു അറിഞ്ഞവനാണ്. ഫഇന്നഹു സുബ്ഹാനഹു വതആല കതബ ഫിൽ ലൗഹിൽ മഹ്ഫൂദി മഖാദിറ കുല്ലി ഷൈഇൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനറിയാം, ഒരു അവിശ്വാസിയെക്കുറിച്ചിടത്തോളം അവൻ്റെ കാര്യങ്ങളറിയാം. അപ്പോൾ വലിയ അലമ എന്ന് നമ്മളിവിടെ പറയുമ്പോൾ അള്ളാഹു അറിയുന്നതിന് വേണ്ടി എന്നാണ്, അള്ളാഹുവിന് അറിയില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ലിയ അലമ ഇൽമ വുജൂദിൻ, അതുണ്ടാവുന്നത്, ബി അന്നഷേ അവജത, ഒരു കാര്യം ഉണ്ടായി, ആ ഒരു ഇൽമ് അതവരെ പരീക്ഷിക്കാൻ വേണ്ടി, അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇൽമ് ഓരോ സന്ദർഭങ്ങളിലും. അപ്പോൾ അത് സഹോദരങ്ങളെ, അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്നവനാണ്, ഉണ്ടാകുന്നതിനെക്കുറിച്ചും ഉണ്ടായതിനെക്കുറിച്ചൊക്കെ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇതെന്തിനു വേണ്ടി, ഈമാനുള്ളവരെ തിരിച്ചറിയാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ജനങ്ങൾക്കിടയിൽ വിജയപരാജയങ്ങൾ മാറ്റിമറിക്കുന്നത്. ലിഅന്നൽ മുഅ്മിന യർദാ ബിഹാദിഹിൽ മുദാബല, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈയൊരു മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വിജയങ്ങൾ അതിലവൻ തൃപ്തിപ്പെടുന്നു. ബിമുദാവലത്തില്ലാഹി അൽ അയ്യാം ബൈനന്നാസ് എന്തിൽ ജനങ്ങൾക്കിടയിൽ അള്ളാഹു മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നതായ വിജയങ്ങളെ, അതിനെ തൊട്ട് ഒരു സത്യവിശ്വാസി തൃപ്തനാണ്, ഇർദാ ബിഹാ റിദൻ താമൻ, അവൻ അതിൽ തൃപ്തിപ്പെടുന്നു, പൂർണ്ണമായ തൃപ്തി. വൈ ഇൻ അസ്വാബത്തുഹു ദറാ ഉസബർ, അവനൊരു ഉപദ്രവം ഒരു വിഷമമുണ്ടായാൽ അവൻ ക്ഷമിക്കുന്നു. വൈൻ അസ്വാബത്തുഹു സറാ ഉ ശക്കറ, സന്തോഷമുണ്ടാകുമ്പോൾ റബ്ബിന് ശുക്ര ചെയ്യുന്നു. വയ അലമ അന്നദാലിക്ക ബി തഖ്ദീരില്ലാഹ് ഫയർദാ വൈസ്ലിം. അപ്പ സഹോദരങ്ങളെ, അവൻ മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ തഖ്ദീർ അതിൽ തൃപ്തിപ്പെടുന്നു, അത് സ്വീകരിക്കുന്നു. എന്നാൽ സത്യവിശ്വാസിയല്ലാത്ത ഒരാൾ, അയാൾക്ക് സന്തോഷമുണ്ടാകുമ്പോൾ അയാൾ അഹങ്കരിക്കുന്നു, അയാൾ തിന്മകൾ ചെയ്യുന്നു, വിപത്തുകൾ ബാധിക്കുമ്പോൾ വളരെ അസ്വസ്ഥനായിക്കൊണ്ട് കോപാകുലനായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, വമിനന്നാസി മൻ യഅബ്ദുല്ലാഹ അലാ ഹർഫിൻ, ഒരു തെല്ലത്ത് ഒരു ഭാഗത്ത് നിന്ന്, ഒരു കോർണറിൽ നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്നവരുണ്ട്, ഒരു തറഫ്, ഒരു സൈഡിൽ നിന്ന്. ഫൈൻ അസ്വാബഹു ഖൈറു നിത്മ അന്നബിഹി, ഖൈറാണ് അവർക്കുണ്ടായത് എങ്കിൽ അവരതിൽ സമാധാനപ്പെടുന്നു. എന്നാൽ വൈൻ അസ്വാബത്തുഹു ഫിത്ന, ഇവിടെ ഖൈറിന് ഓപ്പോസിറ്റ് ആയിക്കൊണ്ടുള്ള ഒരു തിന്മ, ഒരു വിപത്ത് എന്തെങ്കിലുമൊക്കെ ബാധിക്കുമ്പോഴാണ് ഇൻഖലബ അലാ വജീഹിഹി, അവരുടെ മുഖം, അവരുടെ ഖൽബ് ചാഞ്ചാടുകയാണ്. ഖസിറ ദുനിയാവൽ ആഖിറ, അവർക്ക് ദുനിയാവലും ആഖിറത്തിലും നഷ്ടമാണ്. എത്ര എത്ര ആളുകളാണ് മുർത്തദ്ദായി പോകുന്നത് പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ. വലിയ മുസീബത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതാല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതാല എന്തിനു വേണ്ടിയാണ് ഈ വിജയങ്ങളെന്നും പരാജയങ്ങളും നൽകുന്നത്? ആ വിജയപരാജയങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വിശ്വാസികളാണ് എന്നതിൻ്റെ പേരിൽ മാത്രം അവർക്ക് വിജയിക്കാൻ കാരണങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ പരാജയപ്പെടാനും കാരണങ്ങളുണ്ടാവും. അവിശ്വാസികളാണ് എന്നുള്ള നിലക്ക് അവർക്ക് പരാജയങ്ങൾ മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ വിജയവും നൽകും. അതിൽ വിശ്വാസികൾക്ക് പാഠമുണ്ട്. അവർക്ക് ആ പരാജയം വലിയ വമ്പിച്ച പരാജയമാണ്, ദുനിയാവിലും ആഖിറത്തിലൊക്കെയുള്ള പരാജയമാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ലക്ഷ്യവും മാർഗവും വിശ്വാസവും ആദർശവും നമ്മുടെ അധ്വാനവും നമ്മുടെ ജിഹാദും എല്ലാം അതിൻ്റെ അടിസ്ഥാനം ഈമാനാണ്. ഈമാനുള്ളവരെ തിരിച്ചറിയുവാൻ വേണ്ടി അതടിസ്ഥാനമാണല്ലോ. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, നിശ്ചയമായും ഈമാനുള്ള ആളുകൾ, പിന്നെ സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾ, വലഅസ്ർ കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ, മനുഷ്യന്മാരെ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിച്ചവരൊഴികെ, സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ ഫഹുവ മുഅ്മിൻ, ആണാവട്ടെ പെണ്ണാവട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈമാനോടുകൂടി. അതാണ് നമ്മുടെയൊക്കെ കർമ്മങ്ങളുടെ, നമ്മുടെയൊക്കെ ഇബാദത്തുകളുടെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ചാണ് പ്രതിഫലം നൽകപ്പെടുന്നത്. ഈമാനാണ് അടിസ്ഥാനം. അതുകൊണ്ടാണല്ലോ സഹോദരങ്ങളെ, ഒന്നാമത്തെ ഹിക്മത്ത് അതാണ്, രണ്ടാമത്തെ ഹിക്മത്ത് അതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതാല വിജയപരാജയങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. അത് രണ്ടാമത്തത് ഒന്ന്, വിശ്വാസികളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ യുദ്ധങ്ങൾ ഉണ്ടാവുന്നത്, യുദ്ധങ്ങളിൽ പരാജയങ്ങൾ നൽകുന്നത്, വിജയങ്ങൾ നൽകുന്നത് ഒക്കെ. ഈമാനുള്ളവരാരാണെന്നറിയണം. വിജയിക്കുമ്പോൾ കൂടെ നിൽക്കുന്നു, പരാജയപ്പെടുമ്പോൾ അടുത്ത വിഭാഗത്തിലേക്ക് കളം മാറ്റി ചവിട്ടുന്നു, അവിശ്വാസത്തിലേക്ക് പോകുന്നു. അങ്ങനെയുള്ളവരവസ്ഥയല്ല, മറിച്ച് എൻ്റെ ഈമാൻ ഇതിൽ ഉറച്ചു നിൽക്കാൻ, എന്ത് തന്നെ സംഭവിച്ചാലും, എണ്ണത്തിലും വണ്ണത്തിലും കുറവായിരുന്നാലും, യുദ്ധ സാഹചര്യം വളരെ മോശമായ അവസ്ഥയിലായിരുന്നാലും, നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നാലും, ഈമാനുള്ള ഉറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസിയായി മാറാൻ അതിനെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈമാൻ അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നുണ്ടല്ലോ, അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ കാന ഫിൽ ജാഹിലിയത്തി യസ്ലു റഹിം വയുത്ഇമുൽ മിസ്കീൻ, ജാഹിലിയത്തിൽ കുടുംബബന്ധം ചേർക്കാറുണ്ടായിരുന്നു, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകാറുണ്ടായിരുന്നു. ഫഹൽ ദാക നാഫിഉഹു, അയാൾക്കത് വല്ലതും പ്രയോജനപ്പെടുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ലാ യംഫഉഹു, ഇല്ല, അയാൾക്ക് ഉപകാരപ്പെടുകയില്ല. ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബി ഗ്ഫിർ ലി ഖതിയതി യൗമദ്ദീൻ, ഒരിക്കൽ പോലും അയാൾ ജീവിതത്തിൽ എൻ്റെ പാപങ്ങൾ പരലോക ദിവസത്ത് വിചാരണയുടെ നാളിൽ എനിക്ക് പുറത്തു തരണേ എന്നുള്ള ആ ഒരു വിശ്വാസം അയാൾക്കുണ്ടായിട്ടില്ല, അയാൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം ഈമാനില്ലാത്തവരുടെ കർമ്മങ്ങൾ അത്, വഖദിംന ഇല മാ അഅമിലു മിൻ അഅമലിൻ ഫജഅൽനാഹു ഹബാഅ മൻസൂറ എന്ന് പറഞ്ഞു, അവർ ചെയ്ത കർമ്മങ്ങളുടെ അടുക്കിലേക്ക് നാം വരും, അതെല്ലാം ധൂളികളാക്കി പറത്തിക്കളയുന്നതാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാനുള്ളവരെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇത് നമ്മൾ മനസ്സിലാക്കും. എന്ത് പരീക്ഷണങ്ങൾ വന്നാലും തൗഹീദിൽ ഉറച്ചു നിന്ന്, ഈമാനിൽ ഉറച്ചു നിന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആലിമ്രാനിലെ 140-ാമത്തെ വചനമാണ് വിശദീകരിച്ചു നൽകിയത്. വിജയം മാറിമറിഞ്ഞുകൊണ്ടിരിക്കും എന്ന ഉള്ളടക്കത്തോടുള്ള വചനമാണ് അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളും, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാകും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
6: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
5: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
6: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
5: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക.
6: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
5: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക അശ്ശുക്ർ.
6: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
5: അല്ലാഹുമ്മ ആഫിനി ഫീ ബദനീ അല്ലാഹുമ്മ ആഫിനി ഫീ സംഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത.
6: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
5: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത.
6: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
4: പീസ് റേഡിയോ

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പീസ് റേഡിയോ ഈവനിങ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും നിങ്ങളോടൊപ്പം ഞാൻ മുഹമ്മദ് ഷമീം ചുങ്കത്തറ,
1: ഞാൻ മിസ് അബ് കാരപ്പറമ്പ്.
0: ഏതായാലും ഇൻഷാ അള്ളാ പുതിയൊരു പ്രദോഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നാമെല്ലാം ഈവൻ സെഷനിലെയും സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അദ്ക്കാറുൽ മസാ, വൈകുന്നേരത്തെ പ്രാർത്ഥന, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കേണ്ടതാണ്. അല്ലെ, അദ്ക്കാറുൽ സുബാഹ് പോലെ തന്നെ രാവിലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലെ തന്നെയാണ് വൈകുന്നേരത്തെ പ്രാർത്ഥനയും. ആ പ്രാർത്ഥന കൊണ്ട് പിശാചിൽ നിന്നും മറ്റുള്ള കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാനും കാരണമാകും എന്നുള്ളതാണ്. ഏതായാലും ഇന്നത്തെ ഒരു ഈവനിങ് സെഷനിൽ ആരൊക്കെ വന്നിട്ടുണ്ട്, ആരൊക്കെ സലാം പറഞ്ഞ് വന്നിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം
1: ഇൻഷാല്ലാ. ഇന്നത്തെ ഈ ഒരു ഈവനിങ് ലൈവിൽ നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത്, നമ്മോടൊപ്പം സലാം പറഞ്ഞ് ചേർന്നിട്ടുള്ളത് സഫിയ കെ തിരൂരങ്ങാടി, ജുമൈലത്ത് തുറക്കൽ, ഉമ്മുക്കുൽസു ചിറമംഗലം, അമ്രത് ബിൻ തിയാസിർ, ആമിർ ബിൻ യാസിർ, സുബൈദ പുളിക്കൽ,

0: തോന്നുന്നു പ്രതീക്ഷിക്കണ്ടല്ലേ.
1: പ്രതീക്ഷിക്കുന്നു.
0: ഓക്കെ, ഏതായാലും ഇൻഷാ അല്ലാ നമ്മളിപ്പോ വൈകുന്നേരത്തെ ടൈമിലാണല്ലേ,
1: അതെ അതെ,
0: പ്രദോഷ ടൈമിലാണ് നിൽക്കുന്നത്.
1: അതെ.
0: അപ്പോൾ ഇന്നേത്തെ ദിവസം?
1: ഇന്ന്
0: ചൊവ്വാഴ്ച അല്ലേ, ചൊവ്വാഴ്ച ദിവസമാണ്.
1: അതെ.
0: അപ്പോൾ ഇൻഷാ അല്ലാ നമ്മളെ ഈ ഒരു ആഴ്ച നമുക്കറിയാം ഏതുണ്ട്. ഈ ആഴ്ച വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ അല്ലേ പ്രൊഫഷണൽ കോൺഫറൻസ് വരുന്നതുകൊണ്ട്
1: വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിട്ട് ഒരു പരിപാടി വരുന്നുണ്ട്.
0: അതാണ് ഇന്ന് ചൊവ്വാഴ്ചയാണ്.
1: അതെ.
0: ബുധൻ വ്യായാം അല്ലേ, രണ്ട് ദിവസം. മൂന്നാമത്തെ ദിവസം ഇൻഷാ അല്ലാ നമ്മള് വലിയൊരു പരിപാടിയാണ് അല്ലേ, എല്ലാ വർഷത്തിലും നടന്നു വരുന്ന പരിപാടിയാണ്. മുപ്പതാമത്തെ
1: അഡീഷണൽ വിദ്യാർത്ഥി
0: കോൺഫറൻസ്
1: സമ്മേളനം.
0: അപ്പൊ ഏതായാലും ആ ഒരു വിദ്യാർത്ഥി സമ്മേളനം, ആ ഒരു കോൺഫറൻസ്, അപ്പോ നമ്മുടെ പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടെങ്കിൽ മാത്രമാണ് അല്ലേ, കേവലം ആളുകൾ എന്നാൽ മാത്രം പോരാ, വിദ്യാർത്ഥികൾ കൂടിയാൽ മാത്രം പോരാ, നമ്മുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് അതൊരു വിജയമായി പലപ്പോഴും തിന്മകളിലും മറ്റുള്ള പല ഹറാമിലും പോയി വരുന്ന മനുഷ്യന്മാർ, ആ ഒരു പ്രൊഫഷണൽ സ്റ്റുഡൻസുകൾ ഒരേ നേർവഴിയിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയാണ്
1: ഈ ഒരു പ്രോഫ് കോൺ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാ വരുന്ന 11, 12, 13 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ പ്രോഫ് കോൺ നടക്കാനിരിക്കുന്നത്. ഇൻഷാല്ലാ അതിനുശേഷം നമുക്ക് അതുപോലെ തന്നെ ടാഹിറ ടി കെ കാസർഗോഡ് സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. സുധീർ കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സഫിയ കെ തിരൂരങ്ങാടി പറഞ്ഞിട്ടുണ്ട് സലാം പറഞ്ഞു കൊണ്ട് ഇന്ന് കൂട്ടുകാരായിട്ട് ശ്രോതാക്കളുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഷാല്ലാ, അതായത് ഇന്ന് കൂട്ടുകാരായിട്ട് നമുക്ക് എന്തില്ല, കുട്ടികളെ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ എന്താണ്, നമുക്ക് കൂട്ടുകാരായിക്കൊണ്ട് ആരുണ്ട്, നമ്മുടെ ശ്രോതാക്കളുണ്ടെന്നാണ് ആര് പറഞ്ഞത്, സഫിയ കെ തിരൂരങ്ങാടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് എന്താക്കാം, ഇന്നത്തെ അല്ലെ പരിപാടിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുട്ടികളെ, നമ്മുടെ കുട്ടികളുടെ വോയിസുകളും പാട്ട് കഥ അല്ലേ പ്രസംഗം എന്നൊക്കെ എന്താക്കുക, നമുക്ക് വാട്സപ്പിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ എന്താക്കാൻ പറ്റും, നമുക്ക് അതെന്താക്കുക ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റും. വാട്സപ്പ് നമ്പർ പറയുകയാണ്, 85 90 745 845 അല്ലേ. ഇന്നത്തെ ഈ ഒരു ഈവനിങ് ലൈവ് ഏതായാലും നമുക്ക് ഓഡിയോസിലൂടെയും അല്ലേ, അതായത് വാട്സപ്പ് ഓഡിയോസിലൂടെ നമുക്ക് വളരെ ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട് അല്ലേ. ഇൻഷാല്ലാ
0: മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട് സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വഅലൈക്കും
1: സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ സാരോപദേശം അല്ലേ, സാരോപദേശത്തിൻ്റെ ടൈമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് സാരോപദേശത്തിന് മുമ്പ് നമുക്ക് ശ്രോതാക്കളോട് പറയാനുള്ള ഒരു കാര്യം എന്നുള്ളത്, പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ പ്രോഫ് കോൺ എന്ന് പറഞ്ഞാൽ അല്ലേ പ്രൊഫഷണൽ സ്റ്റുഡൻസിന് അത് ആ ഒരു തിന്മ, ഈ ഒരു കാലഘട്ടത്തിൽ തിന്മ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തല്ലേ.
1: അതായത്
0: എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് അവസാന കാലഘട്ടം വരുമ്പോൾ ഒരു മനുഷ്യൻ ഒരു വിശ്വാസിയായി ജീവിക്കണമെങ്കിൽ അവൻ്റെ കയ്യിൽ തീക്കണൽ പിടിച്ച് ജീവിക്കുന്ന തുല്യമാണ്. അപ്പോൾ തിന്മകൾ
1: വർദ്ധിച്ചു വരുമെന്ന്.
0: അപ്പോൾ ഈ തിന്മകൾ എന്നുള്ളത് ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ പറയലുണ്ട്, നമ്മൾ മറ്റുള്ളവരെ കളിയാക്കി മറ്റുള്ളവർക്ക് തിന്മ അല്ലേ, മറ്റുള്ള തിന്മ വലിയ കാര്യമാക്കി പറയലുണ്ട്. സ്വന്തത്തോട്
1: നമ്മൾ തെറ്റ് ചെയ്യുന്നത് ആരും നമ്മൾ നോക്കൂല, പക്ഷെ മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നത് അത് വേഗം ചൂണ്ടിക്കാണിച്ചു കൊടുക്കും നമ്മൾ.
0: അതായത് അല്ലേ എന്താ മിസ്റ്റർ സാറേ, ഒരു ബൈക്ക് യാത്ര ഇങ്ങനെ പോകാണ്, ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ്, അങ്ങനെ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിന് മുമ്പിൽ ഒരു കാറുണ്ട്, കാറ് വലത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോ എന്താ ഓന് നല്ല സ്പീഡിൽ പോയിട്ട് അവന് ആ ഒരു എന്താ കാറിനെ ഓവർടേക്ക് ചെയ്തിട്ട് പറയാനും വേണ്ടിട്ട് പോവുകയാണ്. അങ്ങനെ ഓവർടേക്ക് ചെയ്ത് നല്ല സ്പീഡിൽ പോയി ഓവർടേക്ക് ചെയ്തിട്ട് പറഞ്ഞ് ഇൻഡിക്കേറ്റർ ഒന്ന് ഓഫാക്കാൻ. അപ്പൊ തിരിച്ച് ആ ഒരു കാർ യാത്രക്കാരൻ നോക്കിയപ്പോ ഓൻ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല, ബൈക്ക് സ്റ്റാൻഡ് ഇട്ടിട്ടില്ല. അതുപോലെയാണ്, അതായത് പലപ്പോഴും മറ്റുള്ളവരെ തെറ്റ് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, പക്ഷെ നമ്മുടെ തെറ്റ് അല്ലേ ഏറ്റവും ഡേഞ്ചർ ആയ ഒരു അപകടം എന്നുള്ളത് എന്താണ്, ഈ സ്റ്റാൻഡ്.
1: അതെ, ഒരു വളവ് കളഞ്ഞാൽ പോലും നമ്മളെ വീഴാൻ കാരണമാകുന്ന.
0: അപ്പൊ പലപ്പോഴും നമ്മുടെ അടുത്ത് അല്ലേ വലിയ തെറ്റുണ്ടെങ്കിലും മറ്റുള്ളവരെ ചെറിയ തെറ്റ് അങ്ങനെ പിടിക്കണ്ട എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ തെറ്റ് നന്നാക്കുക, എന്നിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കാൻ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക്
1: ഇൻഷാല്ല. അതുപോലെ തന്നെ ഇനി ആരാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് നോക്കാം. അതുപോലെ തന്നെ സമീജ പാറാൽ.

0: സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്, അസ്സലാമു അലൈക്കും. തന്നെ ആയിഷ കരുമ്പിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ
1: നമ്മളെ അമീർ ടി നാട്ടുകാരൻ്റെ എത്തു വന്നിട്ടില്ല അല്ലേ?
0: ഇല്ല.
1: അപ്പൊ ഇൻഷാല്ലാ മിസ്ബ സാറേ, ഇന്ന് നമുക്ക് ഗസ്റ്റുമില്ല, അപ്പേ മിസ്ബ സാറിന് ഒരു പാട്ട്, നിങ്ങൾ പാട്ട് പാടി തുടങ്ങിക്കോളി.
0: പാട്ടോ?
1: ആ
0: തുടക്കത്തിൽ തന്നെ പാട്ടാക്ക.
1: ആ പാട്ട് പാടാം. ഓക്കെ
0: ഓക്കെ, ഏതായാലും ഗസ്റ്റും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കൊന്ന് പാടി നോക്കാം അല്ലേ. ഇൻഷാല്ലാ.

0: മഷാല്ലാ മഷാല്ലാ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് മിസ്റ്റർ ബിസാറിൻ്റെ പാട്ട്. നമ്മൾ മുമ്പത്തെ ലൈവിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഏതായാലും മഷാല്ലാ. മെഹ്നാസ് കഫൂർ പറഞ്ഞിട്ടുള്ളത് മാഷാ അള്ളാ, പാട്ട് ഉഷാറായി, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അമീൻ. ലൈല ആമയൂർ പറഞ്ഞിട്ടുള്ളത് മാഷാ അള്ളാ, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിച്ച സൂപ്പർ സോങ്, ബാർക്കല്ലാഹു ഫീക്കും. അതുപോലെ തന്നെ ഉമ്മു കുൽസും ചിറമംഗലം കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ ഓക്കെ ആണ്,
1: എന്താ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ടെക്നിക്കൽ ടീം ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അതുപോലെ തന്നെ
0: അബ്ദുൽ ഹമീദ് സീക്കാഴിയോട് പറഞ്ഞിട്ടുള്ളത് മാഷാ അള്ളാ, ഇന്ന് എനിക്ക് ലൈവിൽ ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാൻ യാത്രയിലാണ്, കൂടെ പീസ് റെഡിയുമുണ്ട്. യാത്ര പൂർത്തീകരിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അമീൻ. അല്ലെ, പലപ്പോഴും പേസ് റോഡ് കേക്കൽ ചിലപ്പോൾ പണിയെടുക്കുമ്പോഴേക്കാരം, കിച്ചണിൽ പണിയെടുക്കുമ്പോഴേക്കാരം, ചിലപ്പോൾ യാത്ര പോകുമ്പോഴേക്കാരം. അല്ലേ, നമുക്ക് ഒറ്റക്ക് യാത്ര പോകുമ്പോഴും അല്ലേ, നമ്മളെ
1: കൂട്ടുകാരനായിട്ട് പീസ് റേഡിയോ ഉണ്ടാവും. നമുക്ക് എപ്പോഴും വളരെ അടിപൊളിയായിട്ട് ഓരോ പ്രോഗ്രാമുകളും, പ്രത്യേകിച്ച് ഈവനിങ് ലൈവ്, മോർണിംഗ് ലൈവ്, അങ്ങനത്തെ ഓരോ പ്രോഗ്രാമുകളൊക്കെ വളരെ ശ്രോതാക്കൾക്ക് വളരെ രസകരമായി കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രോഗ്രാംസാണ്.
0: ഷംനാദ് ഖാൻ, അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ള.
0: റുഖിയ വി കാക്കേങ്ങാട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
1: വബറകാത്തുഹു. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: ഏതായാലും ഇൻഷാല്ലാ നമുക്ക് സാരോപദേശം കേൾക്കല്ലേ. അപ്പൊ സാരോപദേശം കേട്ടിട്ട് നമുക്ക്
1: സാരോപദേശം കേട്ടിട്ട് തിരിച്ചറിയാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ നബിയും സഹാബത്തും ഒരു സദസ്സിലിരിക്കുകയായിരുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ നബിയോടൊപ്പം ഇരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്ലുഉൽ ആന അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, നിങ്ങളുടെ അടുക്കിലേക്ക് സ്വർഗ്ഗക്കാരനായ ഒരാൾ ഇപ്പോൾ കടന്നു വരും. ഫതല അറജുലും മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരാൾ ഞങ്ങളിലേക്ക് കയറി വന്നു. തൻതിഫു ലിഹ്യതുഹു മിൻ വുളുഇഹി, മിൻ വുളുഇഹി, വുളുഇന്റെ വെള്ളം അയാളുടെ താടി രോമങ്ങളിലൂടെ ഇങ്ങനെ ഊർന്ന് ഇറങ്ങുന്നുണ്ട്. ഖദ അല്ലഖന അലൈഹി ബിയദിഹി ശിമാൽ, ഇടത്തെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ചപ്പലും അയാൾ പിടിച്ചിട്ടുണ്ട്. അയാളായിരുന്നു കടന്നു വന്നത്. പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേ വാക്ക് പറഞ്ഞു, ഇനി നിങ്ങളിലേക്ക് കടന്നു വരുന്ന വ്യക്തി സ്വർഗക്കാരനാണ്. അന്നും അയാൾ തന്നെയാണ് വന്നത്. മൂന്നാമത്തെ ദിവസവും ഇതേപോലെ തന്നെ സംഭവിച്ചു, അയാൾ തന്നെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സദസ്സിൽ നിന്ന് എണീറ്റ് പോയപ്പോൾ അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പിന്തുടർന്നു. ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ഇയാൾ ചെയ്യുന്നത് എന്നറിയാനായിരുന്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അയാളോട് പറഞ്ഞു, ഞാനും എൻ്റെ ഉപ്പയും ചെറിയൊരു പ്രയാസത്തിലാണ്, അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ കുറച്ച് ദിവസം താമസിക്കട്ടെ എന്ന് പറഞ്ഞ് മൂന്ന് ദിവസം അദ്ദേഹം ഇയാളെ വീക്ഷിക്കുകയുണ്ടായി. സഹാബിമാർ എല്ലാവരും ചെയ്യുന്ന കർമ്മങ്ങളല്ലാത്തൊന്നും, പ്രത്യേകമായിട്ട് ചെയ്യുന്ന ഒന്നും സ്വഹാബത്ത് കണ്ടില്ല. നോക്കൂ, സ്വർഗക്കാരനാണ് എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് അയാളുടെ കൂടെ പോവാണ്. എന്തിന്? അയാൾ ചെയ്യുന്ന വല്ല പ്രത്യേക കർമ്മങ്ങളുണ്ടെങ്കിൽ അത് ചെയ്താൽ എനിക്കും സ്വർഗം കിട്ടുമല്ലോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതായിരുന്നു സ്വഹാബത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്നുകൂടെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഓർമ്മയുണ്ടായിരിക്കണം. അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞു. അബ്ദുള്ള ഇദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കും എൻ്റെ പിതാവിനും ഇടക്കൊന്നുമില്ല. സത്യത്തിൽ ഞാൻ നിങ്ങളുടെ പിന്നാലെ കൂടാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സദസ്സിലേക്ക് കടന്നു വരുന്ന വ്യക്തി സ്വർഗക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ മൂന്ന് സമയത്തും താങ്കളാണ് വന്നത്. എന്താണ് താങ്കൾ പ്രത്യേകമായി ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ നിങ്ങളെ നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുന്നതല്ലാത്തൊന്നും പ്രത്യേകമായിട്ട് താങ്കൾ ചെയ്യുന്നത് കാണുന്നില്ല. നോക്കൂ, ശരീരാവയവങ്ങളുടെ പ്രവർത്തനത്തെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട് എന്നുള്ളത് കൂടെ ഇതിന് മനസ്സിലാക്കാം. ഇദ്ദേഹം പറഞ്ഞു, ശരിയാണ്, നിങ്ങളൊന്നും ചെയ്യുന്നതിൽ കൂടുതൽ ഞാനൊന്നും ചെയ്യുന്നില്ല. രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് എൻ്റെ മനസ്സിൽ എനിക്കാരോടും അസൂയയോ പകയോ വിദ്വേഷമോ ഉണ്ടാകാറില്ല. ഇത് മാത്രമാണ് പ്രത്യേകമായിട്ടുള്ളത്. ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമറു റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദിഹി ലതീ ബലഗത് ബിക്, അത് തന്നെയാണ് താങ്കളെ ഈ ദർജയിലേക്ക് എത്തിച്ചതെന്ന്. നോക്കൂ, ചെയ്യുന്നതെല്ലാവരും തുല്യം തന്നെയാണ്, പക്ഷേ മനസ്സിൽ ഒരാളോടും അസൂയയോ പകയോ വിദ്വേഷമോ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടക്കേടോ ഇല്ലാതിരിക്കുക എന്നുള്ളത് മനുഷ്യരായ ആൾക്കാർക്ക് ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാകാൻ പറ്റിക്കഴിഞ്ഞാൽ സ്വർഗത്തിലെത്താനുള്ളൊരു ക്വാളിറ്റിയാണത്. ആരോടും ഒരു പകയും വിദ്വേഷവും അസൂയയുമില്ലാത്തൊരവസ്ഥ ഉണ്ടാകണം. എല്ലാവർക്കും അള്ളാഹുവാണ് നൽകുന്നത്, നമുക്കും നൽകുന്നത് അള്ളാഹുവാണ്. അവന് നൽകിയ റബ്ബിന് നമുക്കും നൽകാൻ പ്രയാസമില്ല. അതുകൊണ്ട് മറ്റൊരാൾക്ക് വല്ലതും ലഭിച്ചാൽ നിങ്ങളെന്താ ചെയ്യേണ്ടത്? ബാറക്കല്ലാഹു ഫീക്, അള്ളാഹു താങ്കൾക്ക് ബർക്കത്ത് ചുരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ലയജ്തമിഉ ഫീ ജൗഫി അബ്ദിൻ ഈമാൻ വൽ ഹസദ്, ഒരു അടിമയുടെ ഉള്ളിൽ ഈമാനും അസൂയയും ഒരുമിച്ച് കൂടൂലാന്ന. അപ്പം ഈമാൻ കുറയുമ്പോഴേ അസൂയ ഉണ്ടാവുള്ളൂ, അസൂയ ഉണ്ടെങ്കിൽ ഈമാൻ കുറഞ്ഞിട്ടുണ്ടാവും. ഒരാൾക്ക് പരസ്പരം അസൂയല്ലെങ്കിൽ നന്മ ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നവരാണ്, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലും നമ്മുടെ സമൂഹത്തിലുമൊക്കെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ആ ഒരു ആളുകളോട് നമുക്ക് അവർക്കൊക്കെ പലതും ഉണ്ട്, നമ്മളെക്കാളും കഴിവുണ്ട്, നമ്മേക്കാൾ സമ്പത്തുണ്ട്, നമ്മേക്കാൾ യോഗ്യതകളുണ്ട്. പക്ഷേ ആരോടും നമുക്ക് യാതൊരു തരത്തിലുള്ള നീരസവും ഉണ്ടാകാത്ത വിധം പടച്ച റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്നൊരു ഹൃദയമായിരിക്കണം നമ്മുടേത്. തെളിഞ്ഞ ശുദ്ധമായ ഒരു ഹൃദയമാണെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. ഏറ്റവും നല്ലവരവരാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അസൂയ എന്ന ഒരു ദുർഗുണത്തിൽ നിന്ന്, പക വിദ്വേഷം എന്ന ദുർഗുണത്തിൽ നിന്നൊക്കെ നമ്മൾ നമ്മളെ രക്ഷപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അത് നമ്മുടെ നന്മകളെ പാഴാക്കുന്നതാണ്. മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും ഉണ്ടായാൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു വരാതിരിക്കും. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കർമ്മങ്ങൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടുമ്പോൾ അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുമ്പോൾ പരസ്പരം പകയിലും വിദ്വേഷത്തിലുമുള്ള ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ല. പിന്നെ ഇങ്ങനെയുള്ള മനസ്സുണ്ടായിട്ട് കുറേ നന്മകൾ ചെയ്തിട്ട് കാര്യമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഒരു പെണ്ണിനെ കുറിച്ച് ചോദിച്ചില്ലേ, അവർ നന്നായിട്ട് നിസ്കരിക്കും, നോമ്പോൽക്കും, സ്വതക്ക കൊടുക്കും, രാത്രി വരെ നിസ്കരിക്കും, പക്ഷേ അവരുടെ മനസ്സ് ശരിയല്ല. അയൽവാസികളോട് അവർക്ക് ദേഷ്യമാണ്, പകയാണ് വിദ്വേഷമാണ്. അതുകൊണ്ട് തന്നെ ആ പകയും വിദ്വേഷവും വെച്ചവർ അവരുടെ നാവുകൾ കൊണ്ട് അവരെ ഉപദ്രവിക്കും. നബി എന്താ പറഞ്ഞത്? ലാ ഖൈറ ഫീഹ ഹിയ മിൻ അഹ്ലിൻ നാർ, അവളിലൊരു നന്മയുമില്ല, അവൾ നരകക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. തെളിഞ്ഞ ശുദ്ധമായ ഹൃദയമായിരിക്കണം. ആർക്കും ഇല്ലാത്തവരെ കാണുമ്പോൾ അള്ളാഹു അവർക്ക് നീ ഹൈർ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ, ഉള്ളവരെ കാണുമ്പോൾ പഠിച്ചവനെ അവർക്കൊക്കെ നല്ല ശുക്രൻ്റെ മനസ്സും ബർക്കത്തും നീ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ആർക്കും ആരോടും നമുക്കൊരു വിഷമം തോന്നുന്ന അവസ്ഥ ഉണ്ടാകരുത്. അള്ളാഹു അങ്ങനെയുള്ള ശുദ്ധമായ ഹൃദയം നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുനവർ സലായി സൂചിപ്പിച്ചത് അസൂയയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അഞ്ചു വക്ത് നമസ്കാരം ഉണ്ടെങ്കിലും ഇബാദത്തൊക്കെ ചെയ്താലും അസൂയ ഉണ്ടെങ്കിൽ, മറ്റുള്ളവരോട് അസൂയ കുശുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവൻ എത്ര നമസ്കരിച്ചിട്ടും
1: കാര്യമില്ല.
0: അപ്പോൾ ഇതിലൊരു കഥ പറഞ്ഞു, അസൂയ ഉണ്ടെങ്കിൽ അവള് എന്താണ് നരകത്തിലാണ് എന്ന് ഒരു ഹദീസ് അവസാനമായിട്ട് മുനവ്വർ സലായി നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ എന്താ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് എന്താ സ്വഹാബിയോട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്നുള്ളത് മനിൽ ഖൽബിൽ മഹ്മൂ, ഖൽബിൽ മഹ്മൂ, ദുൽ ഖൽബിൽ മഹ്മൂ, ഏറ്റവും നല്ല ശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകളാണ്. ഏറ്റവും നല്ല ശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകളാണ്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ആരാണ് ശുദ്ധമായ ഹൃദയത്തിന് ഉടമകൾ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു എന്ത്, അത്തഖിയു നഖിയു ലദി ലാ ഇസ്മ ഫീഹി വലാ ഹസദ വലാ ബഗിയ. അതായത് ആരുടെ ഒരു വിദ്വേഷവും ഒരു കുശുമ്പും ഒരു അസൂയയും ഇല്ലാത്ത ആളുകളാണ്, ഒരു ശുദ്ധമായ ഹൃദയത്തിന്റെ ആളുകളാണ്
1: ജനങ്ങളിലേറ്റവും.
0: അപ്പോൾ അസൂയ ഉണ്ടാകരുത്. മറ്റുള്ളവർ ഒളിക്ക് അത് കിട്ടി, ഒളിക്ക് കുറെ സമ്പത്തുണ്ട് കാറുണ്ട് പറഞ്ഞുകൊണ്ട് അസൂയ വെക്കാതെ അല്ലേ നമുക്ക് കിട്ടിയ തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ
1: കാര്യമാണ്. തീർച്ചയായും ഇൻഷാല്ലാ നമ്മുടെ കുറേ ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സഫിയ കെ തിരുരങ്ങാടി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ബദറിനാണ് അങ്കണം ആ പാട്ടൊന്ന് പാടുമോ എന്ന് ചോദിച്ചിട്ട്. എന്നോടാ പാട്ട് പാടാനാ.
0: ഓക്കെ, നിങ്ങൾ സാറെ ഒരു നാല് വരി,
1: നാല് വരി നോക്കട്ടെ. ഇൻഷാല്ലാ പാട്ട് പഠിച്ചിട്ടില്ല, നോക്കട്ടെ. ഇൻഷാല്ലാ ഒരു നാല് വരി പാടും. പിന്നെ മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, മുനവർ സലാഹി ഓരോ ദിവസവും ഓരോ അറിവ് തരും അൽഹംദുലില്ല. അതുപോലെ തന്നെ റഫീഖ് ടൈലർ മാംഗ്ലൂർ ഒരു ചോദ്യവുമായിട്ട് വന്നിട്ടുണ്ട്. ആ മാഷാല്ല, നമുക്ക് ഇന്നത്തെ ഈവനിങ് ലൈവിലെ ഫസ്റ്റത്തെ ചോദ്യം. ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരാണ്? ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി, ഒരു ജനറൽ നോളജ് ചോദ്യമാണ്. ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പറയട്ടെ,
0: വരുമോ
1: നോക്കാം. ഏതായാലും ആ ബദറിനെണ്ണാങ്ങള് ഒരു നാല് വരി ഇൻഷാല്ലാ പാടിത്തരാം.

0: Vale.
1: മാഷാല്ലാ.
0: ഇനി കൊള്ളാം.
1: ഓക്കേ, അപ്പോൾ ഇൻഷാല്ലാ ശ്രോതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് പാട്ട് പറഞ്ഞാലും ഇവിടെ മിസ് എബ് സാറ് ഇവിടെ റെഡിയാണ്. ഏത് പാട്ട് പാടാനും റെഡിയാണ്. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾ ഏതൊക്കെ പാട്ട് പാടാൻ പറയുന്നുണ്ടോ അതൊക്കെ ഇവിടെ പാടും ഇൻഷാല്ലാ. മാഷാല്ലാ, അത് നമ്മൾ എന്താ നല്ലൊരു വോയിസാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, കേട്ടിട്ടുണ്ടാവും, മുമ്പൊക്കെ കേട്ടിട്ടുണ്ടാവും, നമ്മളെ ഈ ഈവനിൽ ലൈവിൽ തന്നെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇൻഷാല്ലാ ആ ഒരു സ്വരത്തെ ദീനിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ പടച്ച റബ്ബ് സുബ്ഹാനഹുവതാല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
0: അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഷമീം സാർ ഒരു പാട്ട് കൂടി പ്രതീക്ഷിക്കാം അല്ലേ?
1: ഇല്ല,
0: ഒരു ചെറിയൊരു 4 വരി ഇൻഷാല്ലാ നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻഷാല്ലാ ഷമീം സാർ ഒരു പാട്ട് കൂടി ഇന്ന് ഉണ്ടാവും. നമ്മളെ ആ ചോദ്യത്തിനുള്ള, നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജസ്റ്റിസ്, ആ ജസ്റ്റിസ് ജഡ്ജിയുടെ പേര് എന്താണെന്ന് ചോദിച്ചതിനുള്ള ഉത്തരം പലരും അയച്ചിട്ടുണ്ട്.
1: ഉത്തരം പറയല്ലേ?
0: ഉത്തരം പറയാലോ നമുക്ക്. ഉത്തരം ഫാത്തിമ, ജസ്റ്റിസ് ഫാത്തിമ ബീവി എന്നാണ് ഉത്തരം. ഉത്തരം പലരും ഉത്തരം ശരിയുത്തരം തന്നെയാണ് അയച്ചിട്ടുള്ളത്. ലൈല അമയൂരാണ് ആദ്യം ശരിയുത്തരം അയച്ചിട്ടുള്ളത്, ഫാത്തിമ ബീവി. അതുപോലെ തന്നെ സഫിയ കെ തിരൂരങ്ങാടി അയച്ചിട്ടുണ്ട്, സമീജ പാറാൽ, ഷംസാദ് തലശ്ശേരി, ഷംനാദ് ഖാൻ, അതുപോലെ തന്നെ ഇംതിയാസ് തിരുവമ്പാടി, ജമീല കുമരനെല്ലൂർ, ആയിഷ അങ്ങാടിപ്പുറം. ഓക്കെ,
1: ഇവർക്ക് ശരിയായ
0: ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏകദേശം ഈവനിങ് ലൈവ് തുടങ്ങി ഏകദേശം ഇതിൻ്റെ ഒരു പകുതി അല്ലേ, ഏകദേശം ഇതിൻ്റെ ഒരു പകുതി പിന്നിടുന്ന ഈ ഒരു സമയത്ത് നമ്മോട് സലാം പറഞ്ഞുകൊണ്ട് ഉമൈറ തൃശ്ശൂർ വള്ളറക്കാട് വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതുപോലെ തന്നെ ഒരു കുസൃതി ചോദ്യം, ജമീല സലാം ഒരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആദ്യം സലാം പറഞ്ഞിട്ടുണ്ട്, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. നമ്മൾ നോക്കുമ്പോൾ നമ്മളെ തന്നെ തിരിച്ചു നോക്കുന്ന ജീവനില്ലാത്ത വസ്തു ഏതാണ്? നമ്മൾ നോക്കുമ്പോൾ നമ്മളെ തന്നെ തിരിച്ചു നോക്കുന്ന ജീവനില്ലാത്ത വസ്തു ഏതാണെന്നാണ് ചോദ്യം. അല്ലെ, പലർക്കും വളരെ സിമ്പിളാണ്. അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാല് കിട്ടുന്ന അല്ലേ ഉത്തരമാണ്. അല്ലേ, വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതിയോ? ഞാൻ ഇനി കൂടുതൽ പറഞ്ഞാൽ ഉത്തരം പറഞ്ഞു. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ
1: സഫിയ കെ തിരുവങ്ങാടി, അസ്സലാമു അലൈക്കും. മാഷാ അല്ലാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്, അതാണ് പാടാൻ പറഞ്ഞത്. നല്ലോണം നന്നായിട്ടുണ്ട്, അള്ളാഹു ഇനിയും പാടാൻ കഴിവ് തരട്ടെ, അമീൻ. ഷംനാദ് തലശ്ശേരി, ഷംസാദ് തലശ്ശേരി, മാഷാ അല്ലാ. അതുപോലെ തന്നെ ആയിഷ കരുമ്പിൽ, പാട്ട് സൂപ്പർ, ബാറക്കല്ലാ.
0: അതന്നെ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ. മാഷാ അല്ലാ, അതങ്ങനെ വളരെ എല്ലാവരും അയച്ച ഉത്തരങ്ങൾ, ഇതുവരെ അയച്ച ഉത്തരങ്ങളൊക്കെ ശരി ഉത്തരമാണ് അല്ലേ?
1: ഉത്തരം പറയണോ?
0: ഉത്തരം ഇപ്പൊ പറയണം, നമുക്ക് കുറച്ചുകൂടി
1: പാട്ട് കഴിഞ്ഞിട്ട് പറയല്ലേ.
0: ഇനിയും പാട്ടോ
1: മിസ് സാറെ? ഒരു പാട്ട് നമുക്ക് പാടല്ലേ?
0: ഇനി പാട്ടോ? ഇനി അത് ഇനി നമുക്ക് രണ്ടാം കൂടി ഒരു പാട്ട് പാടിയാലോ.
1: യെസ്,
0: ഇൻഷാല്ലാ. എന്നാല് ഓക്കെ, പാടാ.

0: മഷാല്ലാ മഷാല്ലാ. ജമീല കുമരനല്ലൂർ അടിപൊളി, ഇനിയും പാട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സാഹിറ ചെറുവണ്ണൂർ ഫറൂഖ്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, സലാം പറഞ്ഞിട്ട്
1: വന്നിട്ടുണ്ട്.
0: പിന്നെ സൽമാൻ ഓറാടംപാലം കണ്ണാടി, അത് നമ്മൾ നേരത്തെ ചോദിച്ചല്ലേ, അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? അതിന് ഉത്തരം പറഞ്ഞില്ല. അയ്യോ, ഉത്തരം പറഞ്ഞിട്ടില്ലല്ലേ.
1: ഷമീം സാറ് ആ ഒരു ഇത് പൊളിച്ചു. ഏതായാലും നമുക്ക് ഇനിയിപ്പോ ഏതായാലും ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് ചോദ്യം ഒന്നുകൂടെ നമുക്ക് ആവർത്തിക്കാം. ചോദ്യം ഇതായിരുന്നു, ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ നമ്മളെ തന്നെ തിരിച്ചു നോക്കുന്ന ജീവനില്ലാത്ത വസ്തു ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. ചോദിച്ചത് ജമീല സലാമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉത്തരം അയച്ചിട്ടുള്ളത് ലൈല ആമയൂരാണ്, മഷാല്ലാ കണ്ണാടി എന്നാണ് ഉത്തരം. അതുപോലെ തന്നെ താഹിറ ടി കെ കാസർഗോഡ് കണ്ണാടി, ആയിഷ അങ്ങാടിപ്പുറം കണ്ണാടി, ഷംനാദ് ഖാൻ കണ്ണാടി, അതുപോലെ തന്നെ അംറ ബിൻതി യാസിർ, ആമിർ ബിൻതി ബിൻ യാസിർ, മെഹനാദ് ഗഫൂർ പാലത്തിങ്കൽ, മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട്, സഫിയ കെ തിരൂരങ്ങാടി, റുക്യ വി കാക്കയങ്ങാട്, ഇവരൊക്കെ എന്താക്കിയിട്ടുണ്ട്, ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. മഷാല്ലാ ബർക്കല്ലാ. അതുപോലെ തന്നെ ഓക്കെ, പിന്നെ ആയിഷ തോട്ടശ്ശേരാറ, മാഷാല്ലാ, അത് എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ തന്നെ പറയണോ?
0: അപ്പോൾ ഇൻഷാല്ലാ നമുക്കേ പാഠക്കുറിപ്പിലേക്ക് പോയാലോ?
1: പാഠക്കുറിപ്പിലേക്ക് പോവാം, ഇൻഷാല്ലാ പാഠക്കുറിപ്പ് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തുൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളിമീൻ. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ പ്രേക്ഷകരെ, പ്രിയ വിദ്യാർത്ഥികളെ, കൂട്ടുകാരെ, പാഠക്കുറിപ്പ് എന്ന ഇന്നത്തെ സെഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത് നീതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇസ്ലാം നീതിയുടെ മതമാണ്. എല്ലാവരെയും ഒരുപോലെ കാണുകയും അവർക്ക് എല്ലാവർക്കും നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അവകാശങ്ങൾ ലഭിക്കുക എന്നത് കൃത്യമായി നിർദ്ദേശം വെക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രം, അതാണ് ഇസ്ലാം. ഇസ്ലാം അങ്ങനെ നമുക്ക് മുമ്പിൽ ആ കാര്യം പറയുന്നുണ്ട് എന്നതാണ്. അപ്പോൾ നീതിബോധം കാത്തി സൂക്ഷിക്കുന്നവരാവുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം ഉദ്ദേശിക്കുന്ന നീതി എന്നാൽ എല്ലാ ആളുകൾക്കും ഓരോരുത്തരുടെ അവകാശങ്ങൾ പൂർണ്ണമായും അവർക്ക് വകവെച്ച് നൽകുക എന്ന കാര്യം നമ്മൾ സൂചിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സവിശേഷതകളായി പറഞ്ഞ വിഷയത്തിൽ പെട്ടതാണെന്ത്, നീതി എന്നത്. അള്ളാഹു പറയണ ഇന്നല്ലാഹ ലാ യുദ്ലിമു മിസ്ഖാല ദറത്തിൻ വഇൻ തകു ഹസനത യുളാഇഫ വയുതി മിൻ ലദുൻഹു അജ്റൻ അദീമ. സൂറത്തു നിസാ അള്ളാഹു പറയണ ഭാഗമാണ്. അതിലെ അള്ളാഹു പറയണേ, അള്ളാഹു ഒരു അണുവോളം അനീതി കാണിക്കുകയില്ല എന്നുള്ളതാണ്. അള്ളാഹു കൃത്യമായ നീതിയിലാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുക എന്ന് പറയുന്നു. വഇൻ തകു ഹസനത, ഈ നന്മയാണ് നന്മ ചെയ്തിട്ടാണ് ഒരാൾ വരുന്നതെങ്കിലോ, യുളാഇഫ അതിനല്ലാഹു ഇരട്ടിയായി വർദ്ധിപ്പിക്കും. വയുതി മിൻ ലദുൻഹു അജ്റൻ അദീമ, എന്നിട്ട് അള്ളാഹു വമ്പിച്ച പ്രതിഫലം നൽകുന്നതാണ് പറയുന്നത്. അപ്പോൾ വിശ്വാസികളോട് അള്ളാഹു പറഞ്ഞ കൽപ്പന എന്താ, ഈ ഇത്തരുണത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ കാര്യങ്ങളെ തീരുമാനിച്ച് വെച്ചത് എങ്കിൽ വിശ്വാസികളോടും അള്ളാഹു ആ നിലക്കുള്ളൊരു കൽപ്പന പറയണം. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക എന്നാണ്. അതാണ് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്ന ആ ഒരു ഭാഗം. അപ്പം എന്താ അറിയോ, പിന്നെ അള്ളാഹു പറയുന്നത് എന്താ അറിയോ, വലാ യജ്നിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാത്ത ഇദിലു ഇദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഇപ്പം ഒരു കൂട്ടം ആളുകളോടുള്ള അമർഷം, വെറുപ്പ്, നമുക്ക് അവരെ പറ്റൂല, നമുക്ക് അവരിഷ്ടല്ല, ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ അവർക്ക് നൽകേണ്ട ഒന്ന്, നമ്മളായിട്ട് അവർക്ക് നൽകേണ്ട ഒന്ന് നൽകാതിരുന്നാൽ, അവരോട് കാണിക്കേണ്ട നീതി നമ്മൾ കാണിക്കാതിരുന്നാൽ എന്താക്കരുത്, അങ്ങനെ ചെയ്യരുത് എന്നല്ല നമ്മോട് പറയുന്നത്. മറിച്ച് നിങ്ങൾ എഴുതിലു, നിങ്ങൾ നീതി കാണിക്കണം. ഹുവ അഖറബു ലിത്തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ഏറ്റവും ഏറ്റവും നല്ലത്, ധർമ്മനിഷ്ഠയോടെ ഏറ്റവും അടുത്തത് നിങ്ങൾ നീതി കാണിക്കുക എന്ന കാര്യമാണെന്നുള്ള ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഇവിടെ നീതി കാണിക്കുക എന്ന വിഷയമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ധാരാളം സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഒരിക്കൽ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ, നുഅ്മാൻ ഇബ്നു ബഷീറിൻ്റെ ഉപ്പ ബഷീർ എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം നബിനോട് എന്താ പറയണ അറിയങ്ങള്, ഈ മകൻ, അദ്ദേഹത്തിന്റെ മകൻ നുഅ്മാനെ ചൂണ്ടി, ഈ മകന് ചൂണ്ടിയിട്ട് പറയണേ, എൻ്റെ ഈ മകന് ഒരടിമയെ ഞാൻ സമ്മാനമായി നൽകിയിട്ടുണ്ട്. അപ്പം നബി തിരിച്ചെന്താ ചോദിച്ചറിയങ്ങോട്ട്, നിന്റെ എല്ലാ കുട്ടികൾക്കും ഇപ്രകാരം നൽകിയിട്ടുണ്ടോ എന്നതാണ്. റസൂൽ സല്ലല്ലാഹു ചോദിക്കുന്ന ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാകും, ഇപ്പം ധാരാളം മക്കളിലുള്ള ഒരാൾ ഒരു മകന് മാത്രം അടിമയെ സമ്മാനമായി നൽകുമ്പോൾ നബി സ്വാഭാവികമായിട്ട് ചോദിക്കാണ് അവിടെ നീതി നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന അർത്ഥത്തിലാണ് ആ ചോദ്യം. അപ്പം അദ്ദേഹം പറഞ്ഞു ഇല്ല. റസൂൽ സല്ലല്ലാഹു തിരിച്ച് മറുപടി പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ നീതി കാണിക്കുക എന്ന് നബി അവരെ അദ്ദേഹത്തോട് ബഷീർ റളിയല്ലാഹുവിനോട് പറയുന്ന വാക്കുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്ന ആ നിർദ്ദേശത്തിലേക്ക് വരിക എന്നുള്ളതാണ്. നമ്മളൊക്കെ പല സമയങ്ങളിൽ നമ്മുടെ കൂട്ടുകാരെ കൂടെ കൂടുമ്പോൾ, വിദ്യാർത്ഥികൾക്കിടയിൽ നമ്മൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ, നമ്മുടെ സ്കൂളിലെ മദർസയിലൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലൊക്കെ നമ്മൾ നമ്മുടെ മുമ്പിലുള്ള എല്ലാ കുട്ടികളെയും ഒരേപോലെ പരിഗണിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ നമ്മൾ മിഠായി വാങ്ങിക്കൊണ്ട് വന്നാൽ, എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ, സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നാൽ, അവർക്ക് നൽകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ നൽകാൻ ശ്രമിക്കുക. നമ്മുടെ കൂടെ എപ്പോഴും നടക്കുന്ന ഒരു കുട്ടിക്ക് നമ്മൾ കൂടുതൽ നൽകി എല്ലാവരുടെ മുമ്പൊന്നും, മറ്റുള്ളവർക്കൊക്കെ അത് പ്രയാസം ഉണ്ടാക്കും. അപ്പം നമ്മളെന്താണ്, എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുന്ന ഒരാളായി മാറുക എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തൻ്റെ സ്വന്തം മകളുടെ വിഷയത്തിൽ ഒരു നബി എന്താ ആ നിലക്ക് പറഞ്ഞതായി എന്നത് കാണുവാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാക്കാണ്. മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ, മഖ്സൂം എന്ന പേരിലൊരു ഗോത്രം, മഖ്സൂം ഗോത്രം, ആ ഗോത്രത്തിലെ സ്ത്രീ മോഷണം നടത്തിയപ്പോൾ, ആ സ്ത്രീ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, പിന്നെ ഗോത്രക്കാർ ശിക്ഷ നടപ്പാക്കുന്നതിൽ ഇളവ് ലഭിക്കാൻ വേണ്ടി നബിൻ്റെ അടുക്കിലേക്ക് ശുപാർശയ്ക്ക് വേണ്ടിയിട്ട് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ എന്താക്കി, പറഞ്ഞയച്ചു എന്നുള്ളതാണ്. അപ്പോൾ നബിൻ്റെ അടുക്കിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയച്ചപ്പോൾ നബിൻ്റെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുക, അദ്ദേഹം ഈ വിഷയം വന്ന് പറഞ്ഞു നബിനോട്, നബിയെ ഇങ്ങനെ ഒരു സ്ത്രീ മോശം നടത്തിയിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബിൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹം കാര്യം ബോധിപ്പിച്ചു. അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ മത നിയമത്തിലാണോ നീ ശുപാർശ ചെയ്യുന്നതെന്നാണ്. അപ്പം ഒരാൾ മോഷണം നടത്തി അവിടെ തീരുമാനം എടുക്കേണ്ട കാര്യം അള്ളാഹു പറഞ്ഞ തീരുമാനമാണ്, മോഷണം നടത്തി അതിനുള്ള നടപടി ഉണ്ട്. അപ്പം അള്ളാഹു ഒരു നടപടി പറഞ്ഞിട്ട് പിന്നെ അതിൽ വേറൊരു നടപടി പറയാൻ വന്നിരിക്കുകയാണോ, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നീ ശുപാർശ പറയാൻ വന്നിരിക്കുകയാണോ എന്ന് എന്താക്കുന്നുണ്ട് അദ്ദേഹത്തോട് നബി തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നബി പിന്നെ പറയുന്ന വാക്കെന്താ അറിയോ, ഈ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ മാറ്റി വേറെ അവരുടെ സ്വന്തം തീരുമാനങ്ങൾ എടുത്തതാണ് മുൻഗാമികളെ അള്ളാഹു നശിപ്പിക്കാനുള്ള കാരണം എന്ന് നബി പറയണം. എന്നിട്ട് നബി പറഞ്ഞ വാക്കാണ് എന്ത്, ഈ വാക്ക് എന്ത്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ, എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ, മോഷണം നടത്തിയതെങ്കിൽ അവളുടെ കൈ ഞാൻ ഛേദിക്കുക തന്നെ ചെയ്യും. അപ്പോൾ മോഷണത്തിന് ഇസ്ലാം പറയുന്ന ഒരു ശിക്ഷാ നടപടിയാണ് അത് എന്നുള്ളതാണ്. അതൊരു ഇസ്ലാമിക രാജ്യത്ത് സ്വാഭാവികമായും ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കുന്ന സ്ഥലത്ത്, അതിൻ്റെ നീതി വ്യവസ്ഥയിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങളിൽ, ലോകളിൽ, നിയമങ്ങളിലൊക്കെ വരുന്ന ഒരു കാര്യമാണ് അവിടെ പറഞ്ഞു വെച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സ്വന്തം മകളാണെങ്കിൽ പോലും ഞാൻ ആ തീരുമാനം എടുക്കുന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞൊരു തീരുമാനത്തെ നമുക്ക് മാറ്റി പറയാൻ അവകാശമില്ല. അതുകൊണ്ട് നമ്മൾ നീതി പാലിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കൂട്ടുകാർക്കിടയിലൊക്കെ പറയുമ്പോഴും ഒരാളെ മാത്രം ഉയർത്തി പറഞ്ഞ് മറ്റുള്ളവരെ ഇകയ്ത്തി പറയുന്ന രീതി, ഒരു തെറ്റും ചെയ്യാത്തവരെ, മോശത്തരത്തിന് അർഹതയില്ലാത്തവരെ മോശപ്പെട്ട ആളുകളായി ചിത്രീകരിക്കുകയും ആ നിലക്കൊക്കെ നമ്മുടെ സംസാരത്തിൽ ഒരു നീതിബോധം നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു ശ്രദ്ധ നമ്മളെല്ലാ സമയത്തും കാണിക്കണമെന്നുള്ളതാണ്. പിന്നെ പ്രവാചകൻ പറഞ്ഞൊരു വാക്കാണുള്ളത്, ഇവിടെ നീതി പാലിക്കുന്ന ആളുകൾ, എല്ലാവരെയും ഒരേപോലെ കാണുന്ന, എല്ലാവർക്കും അവരവരുടെ അവരവരുടെ അവകാശം ഒരേപോലെ വെച്ചു കൊടുക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്ന ഒരു വലിയൊരു ഭാഗ്യം തരങ്ങളറിയോ. അള്ളാഹുവിൻ്റെ വലത് ഭാഗത്ത് നിശ്ചയം നീതി പാലിക്കുന്ന അള്ളാഹുവിൻ്റെ ഒരു വലത് ഭാഗത്ത് പ്രകാശത്താലുള്ള മെമ്പറുകളിലായിരിക്കും അവരുണ്ടാകുക എന്നാണ് പരലോകത്ത്. അല യമീനി റഹ്മാൻ അല്ലദീന യഅദിലുന ഫീ ഹുക്മിഹിം വഅഹ്ലിഹിം വമാ വലു, തങ്ങളുടെ വിധികളിലും കുടുംബത്തിലും തങ്ങളെ ഏറ്റെടുത്ത അധികാരങ്ങളിലൊക്കെ നീതി പാലിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രകാശത്താലുള്ളൊരു മെമ്പർ അള്ളാഹു നൽകുമെന്ന് പറയുന്നു. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിത്തീൻ, നീതി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തും നമുക്കിതിൻ്റെ കൂടെ ചേർത്തി മനസ്സിലാക്കാം. അതുകൊണ്ട് നമ്മൾ നീതി പാലിക്കുന്ന ആളുകളായി മാറാൻ ശ്രമിക്കുക. ആ ഒരു നല്ല സ്വഭാവഗുണം ജീവിതത്തിൽ ഏറ്റെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നീതി പാലിക്കുന്ന വിശ്വാസികളിൽ, സത്യവിശ്വാസികളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ പാഠക്കുറിപ്പിലൂടെ നല്ലൊരു പാഠമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. നീതി കാണിക്കുക, പലപ്പോഴും ഭരണാധികാരികൾ ഇപ്പോൾ ഇതിൽ പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, അതുപോലെ തന്നെ മറ്റുള്ള ചരിത്രമൊക്കെ പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതി കാണിക്കുന്ന ഒരു മനുഷ്യനാണ് അല്ലേ. അവസാനം പറഞ്ഞു തന്റെ, അതായത് എന്താ, കട്ടെടുത്താൽ കൈമുറിക്കണം, തന്റെ മകൾ ആണെങ്കിലും കട്ടെടുത്തതെങ്കിലും അല്ലെ കൈ വിച്ഛേദിക്കും മുറിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലെ. അവിടെ കുടുംബത്തിനെയോ മറ്റുള്ള ആര് തെറ്റ് ചെയ്ത നീതി കാണിക്കുക. അപ്പോ മറ്റോ തെറ്റ് ചെയ്താൽ ഓന്റെ ഇത് ചെയ്യ, ഓനെ ഇതാക്കുക, മറ്റോ ചെയ്താൽ ഓനെ ഒന്നും പറയുന്നില്ല എന്നല്ല, മറിച്ച് എല്ലായിടത്തും നീതി കാണിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നീതി കാണിക്കാൻ അത് രക്ഷിതാക്കളാണെങ്കിലും അല്ലെ, രക്ഷിതാക്കൾ മക്കളോട്, അതുപോലെ തന്നെ അധ്യാപകന്മാര്, വിദ്യാർത്ഥികളൊക്കെ കാണിക്കണം. പിന്നെ കൂട്ടുകാരന്മാർ,
3: നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനൊരു നെവർ മൈൻഡ് ആക്കി വിടുന്ന കാര്യമാണ് നമ്മൾ നമ്മളെ ഫ്രണ്ട്സുകളോട് നീതി കാണിക്കാതൊക്കെ. നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, ഞാനിപ്പോൾ ഞാനും ഷമീം സാറും ഇപ്പോൾ ഫ്രണ്ട്സാണ്. അപ്പോൾ നമ്മൾ തമ്മിൽ ആ ഒരു ഇത് വേണ്ടാലോ എന്നുള്ള രീതിയിൽ
0: ഏതായാലും നീതി കാണിക്കുക എന്നുള്ളതാണ്
3: വിചാരിക്കാറുണ്ട്.
0: ജമീല കുമരനല്ലൂർ, അടിപൊളി, ഇനിയും പാട്ട് വരട്ടെ എന്ന്
3: പറഞ്ഞിട്ടുണ്ട്.
0: ഷംനാദ് ഖാൻ, മഷാ അല്ലാ, സൂപ്പർ സോങ്. ഇന്ന് ഗസ്റ്റുകൾ ഇല്ലാത്ത കുറവ് ആങ്കർമാർ പരിഹരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. മഷാ അല്ലാ. അതുപോലെ ആയിഷ തോട്ടശ്ശേരിയാറ, മഷാ അല്ലാ, അടിപൊളി ഗാനം. എല്ലാരും ഗാനത്തിനെ പറ്റി പറഞ്ഞിട്ട്. സഫിയ കെ തിരുരങ്ങാടി, അസ്സലാമു അലൈക്കും, മാഷാ അല്ലാ, സൂപ്പർ ആയിട്ടുണ്ട് രണ്ടുപേരുടെയും പാട്ട്.
3: അൽഹംദുലില്ലാഹ്,
0: അനുഗ്രഹിക്കട്ടെ.
3: ഷമീം സാർ ഒരു പാട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഷാല്ലാ, ഈ ഒരു ലൈവ് കഴിയുന്നതിന് മുമ്പായിട്ട്.
0: ജമീല സലാം പറഞ്ഞിട്ടുള്ളത്, സൂപ്പർ സോങ്, ഒട്ടകങ്ങൾ വരി വരിയായി, ഇഷ്ടപ്പെട്ട പാട്ടാണ്.
3: ആ വരി മാത്രം ഇഷ്ടപ്പെട്ട, അപ്പൊ അത് ഷമീം സാറോടും പാടിയാൻ കൊണ്ടാണ്.
0: ഓക്കെ, അതുപോലെ തന്നെ ഒരു കുറച്ച് ചോദ്യം ഉണ്ടല്ലേ.
3: സഫിയ കെ തിരുരങ്ങാടി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒരു വെറൈറ്റി ചോദ്യമാണ്, കുസൃതി ചോദ്യം. ഈന്തപ്പഴം കഴിച്ചാൽ എന്ത് സംഭവിക്കും?
0: ദിവസവും
3: ഈന്തപ്പഴം കഴിച്ചാൽ എന്ത് സംഭവിക്കും
0: അല്ലേ?
3: ഒരു കുസൃതി ചോദ്യമാണ്,
0: ആ മൈൻഡിൽ എടുക്കണ്ടോ? ചോദ്യമാണ്
3: ദിവസവും ഈന്തപ്പഴം കഴിച്ചാൽ എന്ത് സംഭവിക്കും? ഓക്കെ, അതുപോലെ തന്നെ അമീർ ടി അടത്തനാട്ടുകര ഇപ്പോ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. മാഷാല്ല, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി
0: വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: തന്നെ
0: നമുക്ക് ഒരു വോയിസ് ഉണ്ട്, നമുക്ക് ഒരു വോയിസ് കേൾക്കല്ലേ.
3: ഇൻഷാല്ലാ ഇൻഷാല്ലാ, വോയിസ് കേട്ട് നമ്മൾ തിരിച്ചു വരാം.
4: അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഒരു കൊച്ചു കഥയാണ് പറയുന്നത്. ഒരിക്കൽ അഹമ്മദ് എന്ന പേരുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ മദ്രസയിൽ നിന്ന് വരുമ്പോൾ വഴിയിൽ ഒരു മാവ് കണ്ടു. അതിൽ നിറയെ മാങ്ങ ഉണ്ടായിരുന്നു. അഹമ്മദിന് മാങ്ങ തിന്നാൻ കൊതിയായി. പക്ഷേ ആ മാവ് അവൻ്റെതല്ല, വേറെ ഒരാളുടെ ആയിരുന്നു. അവൻ വിചാരിച്ചു, ആരും കാണുന്നില്ലല്ലോ, ഒരെണ്ണം എടുത്താലോ. പെട്ടെന്ന് അവന് ഓർമ്മ വന്നു, അള്ളാഹു നമ്മളെ കാണുന്നുണ്ടല്ലോ. അവൻ മാങ്ങ എടുക്കാതെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ചോദിച്ചു, എന്താ മോനെ വൈകിയത്? അഹമ്മദ് എല്ലാ ഉമ്മാനോട് പറഞ്ഞു. ഉമ്മ പറഞ്ഞു, നല്ല മോന്, നീ അള്ളാഹുവിനെ പേടിച്ചല്ലോ, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുവല്ലോ. പിറ്റേന്ന് ആ മാവിൻ്റെ ഉടമസ്ഥൻ അഹമ്മദിന് ഒരുപാട് മാങ്ങ പറിച്ചു കൊടുത്തു. അവൻ സന്തോഷമായി. കൂട്ടുകാരെ, നമ്മൾക്ക് അർഹതയില്ലാത്ത ഒന്നും നമ്മൾ എടുക്കരുത്. സ്കൂളിലായാലും മദ്രസയിലായാലും മറ്റുള്ളവരെ സാധനങ്ങൾ എടുക്കരുത്. അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മാഷാ അല്ലാ, നല്ല കഥയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്.
3: ലൈബ ബിൻത് ഷിഹാബ് ആണ് ഈ ഒരു കഥ.
0: നല്ല കഥ,
3: മഷാല്ലാ. സലഫി മദ്രസ അഞ്ചര കണ്ടി പഠിക്കുന്ന ലൈബ ബിൻത് ഷിഹാബ് ആണ് ഈ ഒരു കഥ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ, നമ്മുടെ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് അമീർ ടി അടുത്തനാട്ടുകാർ അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തുണ്ട്, അത് വായിച്ചിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ തോന്നുന്നുണ്ട് അല്ലേ. ഇൻഷാല്ലാ,
0: സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ ദിനവും ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു. ചെയ്തു പോയ നല്ല കാര്യങ്ങൾക്ക് അള്ളാഹുവിനോട് കൃതജ്ഞത രേഖപ്പെടുത്താം, വന്നുപോയ വീഴ്ചകൾക്ക് പശ്ചാത്തപിക്കാം. വരാനിരിക്കുന്ന രാത്രി സമാധാനത്തിൻ്റെതാകട്ടെ. പൂർത്തിയായ ഈ പകലിനെ അള്ളാഹുവിനോട് സ്തോത്രം. വന്നുപോയ പിഴവുകൾക്ക് പ്രീതി നേടാം. നാഥൻ അനുഗ്രഹിക്കട്ടെ.
3: അതുപോലെ തന്നെ സഫിയ കെ തിരൂരങ്ങാടി, മോളുടെ കഥ സൂപ്പർ ആയിട്ടുണ്ട്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജമീല കുമാർ, നല്ലൊരു നല്ല കഥ. മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, മാഷാ അള്ളാ നല്ല കഥ. ഷംനാദ് ഖാൻ, മാഷാ അള്ളാ സൂപ്പർ സ്റ്റോറി. ലൈബമോളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഇപ്പോഴത്തെ ഒരു വോയിസിനുള്ളൊരു ഫീഡ്ബാക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.
0: നമുക്ക് മറ്റേ ഉത്തരം പറയല്ലേ?
3: മറ്റേ ഉത്തരം
0: ദിവസവും തിന്നാൽ എന്ത് സംഭവിക്കും അല്ലേ ചോദ്യം?
3: എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ കുറെ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ശരി ഉത്തരമായിട്ട് ഓക്കെ, ശരി ഉത്തരം ഒന്ന് വന്നിട്ടുണ്ട്.
0: അതായത് ശരി ഉത്തരം പറഞ്ഞാല് ആ ചോദ്യം
3: ചോദ്യം ചോദിച്ച ആള് ഉത്തരം അയച്ചിട്ടുണ്ട്. അതാണ് നമ്മള് ശരി ഉത്തരമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ശരി ഉത്തരം വന്നിട്ടുള്ളത് ഒരാൾ മാത്രമാണ് ആ ശരി ഉത്തരം അയച്ചിട്ടുള്ളത്. ഉത്തരം അയച്ചിട്ടുള്ളത് ഓക്കെ, സൈനബ കരുവാങ്കല്ല് വയറ്റിലെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അതൊരു
3: അതൊരു ഉത്തരമാണ്.
0: വയറ്റിലെത്തും.
3: ഷംനാദ് ഖാൻ ഷുഗർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ദിവസം കഴിച്ചാല്. ഇതില് ജമീല സലാമാണെന്ത് ശരി ഉത്തരം പറഞ്ഞിട്ടുള്ളത്, ഈത്തപ്പഴം ദിവസവും തിന്നുമ്പോൾ അതെന്താവും?
0: തീർന്നു പോവും.
3: അതെന്താവും? തീർന്നു പോവും. അതാണെന്ത് ശരി ഉത്തരം അല്ലേ. അതുപോലെ തന്നെ
0: മെഹനാസ് ഗഫൂർ
3: പാലത്തിങ്കല് മടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറെ തിന്നു കഴിഞ്ഞാല് മടുപ്പ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഏതായാലും ആ ചോദ്യകർത്താവ് എന്താണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്, അതാണ്
3: ചോദ്യത്താവ് ഉദ്ദേശിച്ച ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ.
0: അതായത് ഈ കുർസുദ് ചോദ്യത്തിൽ, ഇസ്ലാമിക് ഇസ്ലാമിക് ക്വസ്റ്റ്യൻ അല്ല, ഈ കുർസുദ് ചോദ്യത്തിൽ ഏതാണ് ഉത്തരം? ഓക്കെ,
3: അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മഷാല്ലാ മോളെ വോയിസ് സൂപ്പർ ആയിട്ടുണ്ട്, ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അപ്പോ മിസ്ബ സാറേ, ഇനി എന്താ ഒരു പാട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോ മിസ്ബ സാറേ ഒരു പാട്ടും കൂടി നമുക്ക് നോക്കിയാലോ?
3: നമ്മള് പണ്ടൊക്കെ പണ്ട് കുറെ എല്ലാരും കേട്ടിട്ടുള്ള പാട്ടാണ്, പണ്ട് മുതലേ എല്ലാരും ഇങ്ങനെ മൂളി നടക്കുന്ന ഒരു പാട്ടും കൂടിയാണ്. ഇൻഷാല്ലാ നമുക്ക് പാട്ടൊന്ന് പാടിയൊക്കെ.

0: മഷാല്ലാ മഷാല്ലാ. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു ഈവൻറ്റിലേക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ സഫിയ കെ തിരുവങ്ങാടി പറഞ്ഞിട്ടുള്ളത് അസ്സലാമു അലൈക്കും, എല്ലാ പാട്ടുകളും ഉഷാറായി അൽഹംദുലില്ലാ. അതുപോലെ തന്നെ മഷാല്ലാ മോളെ വോയിസ് സൂപ്പർ, ബാർക്കല്ലാഹു ഫീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അവസാനിപ്പിക്കല്ലേ
1: ഇന്നത്തെ ഒരു ഈവനിങ് ലൈവ് അല്ലേ? ഏതായാലും ഇന്നത്തെ ഒരു ഈവനിങ് ലൈവ് ഇൻഷാല്ലാ നമ്മുടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈവനിങ് ലൈവിൽ നിങ്ങളോടൊപ്പം മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ മിസ് അബു കാരപ്പറമ്പ്,
0: ഞാൻ ഷമീം ചുങ്കത്തറ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പീസ് റേഡിയോയിൽ അടുത്തതായി സ്വരം. കാണുന്നതൊക്കെയും ദൈവകോലങ്ങൾ, ഈ ദുനിയാവ് എന്ന മനോഹര ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നു ഹിബ പയ്യനാട്.

0: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ, മർഹൂം കെ എം മൗലവിയുടെ സ്മാരക ഗ്രന്ഥത്തിൽ നിന്നും ഏതാനും ഭാഗങ്ങൾ കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ഓർമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കേരള മുസ്ലിം നവോത്ഥാന രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാനായ കെ എം മൗലവി റഹിമഹുല്ലയെക്കുറിച്ചാണ് ഓർമ്മയുടെ എപ്പിസോഡുകളിൽ ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കെ എം മൗലവിയുടെ ജീവിത നിമിഷങ്ങൾ അടയാളപ്പെടുത്തിയ കെ എം മൗലവി സ്മാരക ഗ്രന്ഥമാണ് നാം വായിക്കുന്നത്. കെ എം മൗലവിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഹജ്ജ് യാത്രയെക്കുറിച്ചും ഇ കെ മൗലവി എഴുതിയ ഭാഗമാണ് ഇപ്പോൾ നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരിച്ചു വന്നതിനു ശേഷവും കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ തന്നെയാണ് മൗലവി സാഹിബ് മുഴുകിയിരുന്നത്. മൗലവി സാഹിബോ സഹപ്രവർത്തകന്മാരോ ഉത്സാഹക്കുറവ് കാണിച്ചു പോയാൽ അപ്പോഴേക്കും അതിൻ്റെ വിരോധികൾ നൂറുകണക്കായ ആക്ഷേപങ്ങൾ അതിൻ്റെ നേരെ വാരിയെറിയും. സമാധാനം പറയാതെ കഴിയുമോ? ചുരുക്കി പറയാം, ഐക്യസംഘത്തിൻ്റെ വിരോധികൾ തന്നെയാണ് അതിനെ അടിക്കടി വളർത്തിക്കൊണ്ടുവന്നത്. 1930 കെ എം മൗലവിയെപ്പോലെ തന്നെ തമിഴ് രാജ്യങ്ങളിൽ അഭയാർത്ഥിയായി താമസിച്ചുവന്ന കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി സാഹിബും കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്നു. അതോടെ മൗലവി സാഹിബിൻ്റെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഓജസ്സും തേജസ്സും വർദ്ധിച്ചു. 1932 ഐക്യസംഘത്തിൻ്റെ 10th വാർഷികയോഗം അതിൻ്റെ ജന്മദേശമായ ഏറിയാട് വെച്ചുകൂടി. ആ യോഗത്തിൻ്റെ അധ്യക്ഷൻ ജനാബ് പി പോക്കർ സാഹിബായിരുന്നു. മലബാർ ലഹളയിൽപ്പെട്ടവരെന്നും പറയപ്പെടുന്നവരുടെ പോലുള്ള ചാർജ് പിൻവലിക്കാനായി അന്ന് ബി പോക്കർ സാഹിബ് അക്ഷീണം പരിശ്രമിച്ചു. യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കെ എം മൗലവി മുതലായവരുടെ പേരുള്ള ചാർജ് ഗവൺമെന്റ് പിൻവലിച്ച വിവരം ഞങ്ങൾക്ക് കിട്ടിയത്. അന്നൊരു പെരുന്നാളിൻ്റെ പ്രതീതിയായിരുന്നു ഞങ്ങൾക്ക്. ഇതിനുവേണ്ടി പരിശ്രമിച്ച പോക്കർ സാഹിബിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം അവിടെ വെച്ച് തന്നെ പാസാക്കി. തുടർന്ന് എം സി സി അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഒരു അഭ്യർത്ഥന യോഗം മുമ്പാകെ വന്നു. അളിയങ്കയെ അഥവാ കെ എം മൗലവിയെ മലബാറിലേക്ക് വിട്ടുതരണമെന്നും മേലിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം മലബാറായിരിക്കണമെന്നുമായിരുന്നു ആ അഭ്യർത്ഥന. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ആ അഭ്യർത്ഥന യോഗം സ്വീകരിക്കുകയും ചെയ്തു. മൗലവിയുടെ പിന്നത്തെ ശ്രമം സ്വദേശത്തേക്കുള്ള മടക്കത്തിനുവേണ്ടിയായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി മൗലവി സാഹിബിനെയും ഭാര്യയെയും മാത്രമല്ല സീമന്ത പുത്രൻ കുഞ്ഞഹമ്മദിനെയും അനുജൻ അബ്ദുള്ളയെയും തൃതീയ പുത്രൻ അബ്ദുസമദിനെയും സന്തോഷപൂർവ്വം നാട്ടിലേക്ക് അയച്ചു. ഈ ചടങ്ങുകളിലെല്ലാം പ്രധാന പങ്കുവഹിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് ഈയുള്ളവന് തന്നെയായിരുന്നു. അനന്തര ജീവിതത്തെപ്പറ്റി ഞാനൊന്നും വിവരിക്കേണ്ട ആവശ്യമില്ല. 1947 മുതൽ 1950 നവംബർ വരെ തിരൂരങ്ങാടിയിൽ ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചു. പിന്നീട് എൻ്റെ താമസം തലശ്ശേരിയിലായിരുന്നുവെങ്കിലും കൂടെ കൂടെ കാണാറുണ്ടായിരുന്നു. സ്വർഗലോകത്തും അള്ളാഹു ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ, ആമീൻ.
0: ചിതറിയ ചിന്തകൾ. സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ബഹുമാന്യനായ കെ എം മൗലവിയെക്കുറിച്ച് എഴുതിയ വരികൾ. ഞാൻ കെ എം മൗലവി സാഹിബിനെക്കുറിച്ച് വളരെ ചെറുപ്പത്തിലേ കേട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അളിയൻ എം സി സി അഹമ്മദ് മൗലവിയും സ്നേഹിതൻ പി കെ മൂസ മൗലവിയും എൻ്റെ സ്വദേശമായ അത്തോളിയിലെ ബോർഡ് മാപ്പിള സ്കൂളിൽ അധ്യാപകന്മാരായിരുന്നു. അക്കാലത്ത് ഞാൻ കേവലമൊരു കൊച്ചുബാലനായിരുന്നുവെങ്കിലും എൻ്റെ മാതൃസഹോദരിയുടെ പുത്രന്മാർ പ്രസ്തുത മൗലവിമാരുടെ ശിഷ്യന്മാരായിരുന്നു. അതിനു പുറമെ എൻ്റെ മാതുലൻ അതേ സ്കൂളിലെ ഖുർആൻ അധ്യാപകനായിരുന്നതിനാൽ മൗലവിമാരുമായി വളരെ അടുത്തിടപെട്ടിരുന്നു. എൻ്റെ മാതൃഗൃഹത്തിലെ സ്ത്രീകൾക്ക് പോലും അവരെ അറിയാമായിരുന്നു. അക്കാരണത്താൽ എനിക്ക് ഓർമ്മ വെച്ചതു മുതൽ ഞാൻ അവരെപ്പറ്റി കേട്ടിരുന്നു. അക്കാലത്ത് അത്തോളി സ്കൂളിലും പഴയ പള്ളിയിലെ അറബി ക്ലാസ്സിലും അറബി പഠനത്തിന് നല്ല സ്റ്റാൻഡേർഡുണ്ടായിരുന്നു. ഞാൻ പഠിക്കാൻ വരുമ്പോഴേക്കും അതെല്ലാം അസ്തമിച്ചിരുന്നുവെങ്കിലും അതിൻ്റെ ഫലമായി അൽമുർഷിദിൻ്റെയും മാർഗദർശകൻ്റെയും വാള്യങ്ങൾ എനിക്ക് വായിക്കാൻ കിട്ടി. ഇതിന് എനിക്ക് പ്രോത്സാഹനം നൽകിയവരിൽ എൻ്റെ വന്യഗുരുഭൂതനായിരുന്ന ഈസക്കുട്ടി മാസ്റ്ററും ഉൾപ്പെടും. ഈ മാസികകളിലൂടെ എൻ്റെ കുരുന്നു

0: മനസ്സിൽ കെ എം മൗലവിയോടുള്ള ബഹുമാനം കരൂപിടിച്ചു. മതസാഹിത്യം വായിക്കാനുള്ള ആസക്തിയും എനിക്കക്കാലത്തുണ്ടായി. അന്ന് എന്റെ പ്രായത്തിന് നിരക്കുന്ന ഒരു വാസനയല്ല അതെന്നു പറയേണ്ടതില്ലല്ലോ. അത്തോളിയിൽ അക്കാലത്ത് മൗലവി കൂടെ കൂടെ വരാറുണ്ടായിരുന്നു. എന്നാൽ അന്നു നന്നേ ചെറുപ്പമായിരുന്നതിനാലും മൗലവിയുടെ സഹവാസം അധികവും വഹാബികളെന്നു വിളിക്കപ്പെടുന്ന വിഭാഗത്തിൻ്റെ കൂടെയായിരുന്നതിനാലും മുസ്ലിം രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ ഗ്രാമത്തിൽ എത്തിനോക്കിയിട്ടില്ലാത്തതിനാലും എനിക്കദ്ദേഹവുമായി പരിചയപ്പെടാൻ കഴിഞ്ഞില്ല.
1: ഓർമ്മയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. കേരളീയ മുസ്ലിങ്ങളുടെ മതപരവും ഭൗതികപരവുമായ മുഴുവൻ വിഷയങ്ങളിലും ഉന്നതി കൈവരിക്കാൻ സഹായകമാകും വിധം തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച കെ എം മൗലവി റഹിമഹുല്ലയെക്കുറിച്ചാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർഭാഗങ്ങൾ വരുന്ന എപ്പിസോഡുകളിൽ കേൾക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ.
3: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ്
4: പഠനം. എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
5: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈ കഴിഞ്ഞ റമദാനിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു CCTV ഒരു ദൃശ്യരംഗം ഞാൻ ഓർത്തു പോവുകയാണ്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഭാഗത്താണ് ആ സംഭവം നടക്കുന്നത്. അപ്പൊ അവിടെ ഒരു പള്ളിയിൽ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നതിനിടക്ക് ഒരാള് കുഴഞ്ഞു വീഴുന്നു. പെട്ടെന്ന് വീണ് അയാള് സുജൂതിലായ നിലക്ക് അവിടെ കിടക്കുകയാണ് വീണിട്ട്. അപ്പോ ഒരു അല്പം ഒരു 2-3 സെക്കൻഡ് ആളുകൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു. പക്ഷെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആളുകൾ വേഗം അദ്ദേഹത്തെ എടുത്തു കൊണ്ടുപോയി മാറ്റിക്കിടത്തി പ്രാഥമിക ശുശ്രൂഷകളും മറ്റും നൽകുന്നുണ്ട്. അപ്പൊ അത് എവിടെയാണെങ്കിലും സംഭവിക്കാം, ആർക്കും സംഭവിക്കാം. പ്രത്യേകിച്ച് ഹൃദയസ്തംഭനം, കാർഡിയാക് അറസ്റ്റ്, ഒരാള് അയാളുടെ പ്രമേഹം കാരണമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗാവസ്ഥ കാരണമോ ഈ രക്ത ഓട്ടം നിലക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് കാർഡിയാക് അറസ്റ്റ്, ഹൃദയസ്തംഭനം. സംഭവിച്ചാൽ അയാൾ എവിടെയാണോ ആ സ്ഥലത്ത് ആ സ്പോട്ടിൽ അയാൾ വീഴും. വീണ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായി നൽകേണ്ട ചില പ്രാഥമിക ശുശ്രൂഷകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അതിലൂടെ ലക്ഷ്യമെക്കുന്ന എന്താന്ന് ചോദിച്ചാൽ, ഒന്ന് ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് ഖൈർ, അൽഹംദുലില്ലാ, നമ്മുടെ കൈകളിലൂടെ. 2, ഒരു മാരകമായ രോഗാവസ്ഥകളിലേക്ക് ആ രോഗിയെ എത്തിക്കുന്നതിന് എത്തുന്നതിന് മുമ്പ് അയാളെ സഹായിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ പ്രാഥമിക ശുശ്രൂഷ ഈ CPR മറ്റും കൊടുത്തിട്ടില്ലെങ്കിൽ ഇയാൾക്ക് മറ്റെന്തെങ്കിലും ഒരു ഭാഗം തളർന്നു പോവുകയോ പിന്നീട് ജീവിതകാലം മുഴുവൻ മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടാകും. അപ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് സഹായിക്കുക, രക്ഷപ്പെടുത്തുക എന്നുള്ളതും ഈ ഒരു പ്രാഥമിക ശുശ്രൂഷയുടെ ഒരു ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ CPR കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളതിൻ്റെ വീഡിയോയും അതുമായി ബന്ധപ്പെട്ട പ്രസന്റേഷനുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും മറ്റൊക്കെ നമുക്കത് കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ഒരു കൈക്ക് മുകളിൽ മറ്റൊരു കൈ വെച്ച്, അതല്ലെങ്കിൽ 2 കൈകളും കോർത്ത് പിടിച്ച്, എന്താണ് നെഞ്ചിൻ്റെ അസ്ഥിയുടെ നടുഭാഗത്ത് കൈകൾ വെച്ച് മാർദ്ദവമായി അമർത്തുകയാണ്. ശരിക്കും ഒരു 4 മിനിറ്റിൽ 100 തവണയെങ്കിലും അമർത്തണം, 2 ഇഞ്ച് ആഴത്തിൽ അമർത്തണം എന്നൊക്കെ നമുക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് കാണാൻ കഴിയും. അപ്പം അത് കഴിഞ്ഞാൽ 30 തവണ ചെയ്തു കഴിഞ്ഞാൽ കൃത്രിമ ശ്വാസോച്ഛാസം മൂക്കിലൂടെ അല്ലെങ്കിൽ വായിലൂടെ നൽകണം. അതൊക്കെ നൽകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഈ ഇത് നൽകുന്ന ആള്, ശുശ്രൂഷ നൽകുന്ന ആള് അയാള് രോഗിയാണെങ്കിൽ ചിലപ്പോൾ ഈ രോഗാണുക്കൾ മറ്റേയാളിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. കർച്ചീഫ് വെച്ചോ തൂവാല വെച്ചോ മാസ്ക് വെച്ചോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അഭികാമ്യമാണ്. മൂക്കിലൂടെയാണ് ശ്വാസോച്ഛാസം നൽകുന്നതെങ്കിൽ വായ അമർത്തിപ്പിടിക്കണം, വായിലൂടെയാണെങ്കിൽ മൂക്ക് പൊത്തിപ്പിടിക്കണം. അങ്ങനെയുള്ള ചില പ്രാഥമികമായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് അതോടൊപ്പം ചെറിയ കുട്ടി, ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടിക്കാണ് ഹൃദയസ്തംഭനം വന്നതെങ്കിൽ കൈകൊണ്ട് അമർത്തരുത്, വിരലുകൊണ്ടാണ് അമർത്തേണ്ടത് എന്നൊക്കെ നമുക്ക് അതിലൂടെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒരു വെള്ളത്തിൽ വീഴുമ്പോഴാണ് ഏറ്റവും പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. വെള്ളത്തിൽ വീണാൽ വേഗം അയാളെ വെള്ളത്തിൽ നിന്ന് എടുത്ത് ആംബുലൻസ് വിളിച്ച്, നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത് ആദ്യം ആശുപത്രിയിലേക്ക് ബന്ധപ്പെട്ടതിന് ശേഷമാണ്. അവിടുന്ന് ആള് വരുന്നത് വരെ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് എത്തുന്നത് വരെയാണ് ഈ പ്രാഥമിക ശുശ്രൂഷ നൽകിക്കൊണ്ടിരിക്കേണ്ടത്. അതിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം അറിയണം എന്നുള്ളത്. അപ്പോൾ വെള്ളത്തിൽ വീണ ആളെ എടുത്ത് വേഗം കരയിലെത്തിച്ച് എന്താണ് അദ്ദേഹത്തിന്റെ ഇറുകിയ വസ്ത്രങ്ങൾ, ടൈറ്റായ വസ്ത്രങ്ങളൊക്കെ പെട്ടെന്ന് ലൂസാക്കി അഴിച്ചു മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഏത് രോഗിയാണെങ്കിലും അത് ആദ്യം ചെയ്യണം എന്നാണ്. എന്നിട്ട് അതിനുശേഷം അയാളുടെ വായിൽ എന്തെങ്കിലും ഈ കലങ്ങിയ വെള്ളമോ അല്ലെങ്കിൽ ചെളിയുടെ അംശമോ അല്ലെങ്കിൽ അയാളുടെ ഛർദ്ദിച്ചതിൻ്റെ അവശിഷ്ടങ്ങളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേഗം നീക്കം ചെയ്യണമെന്നാണ്. നീക്കം ചെയ്തതിനു ശേഷം ഒരല്പം ചെരിച്ചു കിടത്തി വെള്ളം പുറത്ത് കളയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. അതല്ലെങ്കിൽ CPR കൊടുത്ത് ശ്വാസോച്ഛാസമുണ്ടോ, കൈ വെച്ച് വിരലിൽ വെച്ച് നോക്കി, കൈകളിൽ വിരലിൽ വെച്ച് നോക്കി, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് നോക്കി, മൂക്കിന് താഴെ വിരലിൽ വെച്ച് നോക്കി അയാൾക്ക് ശ്വാസോച്ഛാസം നിലച്ചിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായി നോക്കുകയും CPR കൊടുത്തുകൊണ്ടിരിക്കുകയും കൃത്രിമ ശ്വാസോച്ഛാസം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് പ്രാഥമിക ശുശ്രൂഷയിൽ പലതരത്തിലുള്ള കിംവദന്തികളും പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ യഥാർത്ഥ രീതി നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് അതിപ്രധാനമായ കാര്യമാണ്. അതുകൊണ്ടാണ് ആ കുട്ടി പുതിയ തൻ്റെ ആ അനിയന് ഇത് സംഭവിച്ചപ്പോൾ അനിയനും അനിയത്തിക്കോ സംഭവിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ പുറകിൽ നിന്ന് അമർത്തി പിടിച്ച് ശക്തിയായി പിടിച്ച് കുലുക്കിയത് കാരണത്താൽ ഈ തൊണ്ടയിൽ കുടുങ്ങിയ ആഹാരം
1: പുറത്തേക്ക്
0: വന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതൊക്കെ നമ്മൾ പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രാഥമിക ശുശ്രൂഷ. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടത് ഞാൻ ഓർക്കുന്നത് ഈ മാക്സിമം മലർത്തിക്കിടത്തണം എന്നാണ്. ചില ഘട്ടങ്ങളിൽ മലർത്തിക്കിടത്തുമ്പോൾ ഈ തല മുകളിലേക്കായി താടിയെല്ലാം മുകളിലേക്കായി വെച്ച് കിടക്കുമ്പോൾ സമയം ഒരു പക്ഷേ എന്തെങ്കിലും വായിൽ അവശിഷ്ടങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് ശ്വാസനാളത്തിലൂടെ ശ്വാസകോശത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആദ്യം വായ വൃത്തിയാക്കണം എന്നൊക്കെ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചെറിയ മക്കൾ മുതൽ ഇത് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ഒരു അപകടം പറ്റിയാലും പെട്ടെന്ന് ആ അപകടം കണ്ടിട്ട് ഈ കണ്ട ആൾക്ക് അപകടം പറ്റുക എന്നുള്ളതല്ല ഉണ്ടാവേണ്ടത്. വളരെ ധൈര്യത്തോടുകൂടി ഒരു പ്രാഥമിക ശുശ്രൂഷ രംഗത്തേക്ക് അയാൾ മാറുകയും അയാളൊരു ഡോക്ടറായി പ്രാഥമിക ഡോക്ടറായി അയാൾ മാറുകയും ചെയ്യേണ്ടതിൻ്റെ ഒരു അനിവാര്യതയാണ് നമ്മെ ഉണർത്തുന്നത്.
1: അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെയൊക്കെ വീടുകളിൽ ഇത്തരത്തിലുള്ള പഠനങ്ങളും ചർച്ചകളും നടക്കണം. അതായത് ചെറിയ ഒരു കുട്ടിക്ക് പിന്നെ അപകടങ്ങൾ സംഭവിച്ചാൽ നിലവിളിച്ച് നിസ്സഹായരായിട്ട് നിൽക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടുന്ന ഈ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാതാപിതാക്കളും അതേപോലെ തന്നെ അവിടെയുള്ള മക്കളും സ്വാഭാവികമായിട്ടും ഇതറിയണം.
0: അതെ അതെ, പലതരത്തിലുള്ള അപകടങ്ങൾ
1: ഉണ്ടാകാം. അതേപോലെ തന്നെ പിന്നെ ഇപ്പോൾ തീപിടുത്തം ഉണ്ടാകാം,
0: പൊള്ളലേൽക്കുമ്പോൾ അങ്ങനെ പൊള്ളലേൽക്കുമ്പോൾ ആ വസ്ത്രം ചിലർ വലിച്ചു ഊരാൻ ശ്രമിക്കും. ശരിക്കും അത് ഊരുന്നതിലൂടെ ചിലപ്പോൾ ആ തൊലി ഇങ്ങോട്ട് വരികയാണ്.
1: അതൊന്നും
0: ചെയ്യരുത്. ഒരല്പം ലൂസാക്കി കൊടുക്കാൻ പറ്റിച്ച ചെയ്യുക, ബാക്കിയൊക്കെ ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ്. നല്ല വെള്ളം ധാരയായി പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.
1: അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ഇഴജന്തുക്കൾ കടിച്ചാൽ, അതേപോലെ തന്നെ ഇപ്പോൾ ക്ഷതങ്ങൾ സംഭവിച്ചല്ലോ, വീഴ്ചയിൽ സംഭവിച്ചു, അതേപോലെ തന്നെ ഭക്ഷണത്തൊണ്ടയിൽ കുടുങ്ങി, അപ്പോൾ ഇതൊക്കെ ഉമ്മമാരെന്ത് ചെയ്യണം, നമ്മുടെ ഈ വളർന്നു വരുന്ന കുട്ടികളെ അടുത്തിരുത്തി പറഞ്ഞു കൊടുക്കണം അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ആദ്യം ഉമ്മ മാതൃക കാണിച്ചു കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ കുട്ടികൾക്കൊക്കെ അതിൽ എന്ത് ചെയ്യണം, ശിക്ഷണങ്ങൾ നൽകിയാൽ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങളിലൊക്കെ രക്ഷകരായിട്ട് നമ്മുടെ മക്കൾക്ക് മാറാൻ കഴിയും. അപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ പുറത്തും അവരെന്ത് ചെയ്യും, അത് നിർഭയരായിട്ട് ഇങ്ങനത്തെ അവസ്ഥയിൽ വന്ന ഇപ്പോൾ കളിക്കളങ്ങളിൽ അതേപോലെ തന്നെ ഒപ്പം നടക്കുന്നു പോകുന്ന ഒരു കലാലയങ്ങളിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ എന്ത് ചെയ്യും, ആ അവസരങ്ങളെ വളരെ സമർത്ഥമായിട്ട് ഉപയോഗപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കും എന്നുള്ള കാര്യം കൂടി ഇതുമായിട്ട്.
0: അപകടം പറ്റിയ ആളെ പലരും പിടിച്ച് എഴുന്നേൽപ്പിക്കാനാണ് ആദ്യം ശ്രമിക്കുക.
1: അതെ,
0: ഒരു ആക്സിഡന്റ് പറ്റിയ ഉടനെ അയാളെ പിടിച്ച് എഴുന്നേൽപ്പിക്കും. ശരിക്കും അയാളുടെ തലയും കാലുമാണ് പിടിക്കേണ്ടത്. കാരണം നട്ടെല്ലിന്റെ ഭാഗത്ത് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതിലൂടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളത് പേടിക്കേണ്ടതില്ല. നമ്മൾ യഥാർത്ഥത്തിൽ അതിനെ പറ്റിയുള്ള ഒരു പ്രാഥമിക വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരം. അപ്പോൾ അത് നേടിയതിനു ശേഷം പ്രാഥമിക ശുശ്രൂഷ നൽകുന്ന ശുശ്രൂഷകരായി നമ്മൾ ഓരോരുത്തരും മാറണം.
2: മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 0.5 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ടബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചു വസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.
3: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, പാവയ്ക്കയും പ്രമേഹവും, അവതരിപ്പിക്കുന്നത് ഡോക്ടർ സാദിഖ് തിരൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ല. കയ്പക്ക അല്ലെങ്കിൽ പാവക്ക, അത് പ്രമേഹം കുറക്കും. ചില ആളുകൾ പറയാം മത്തൻ്റെ ഇല കഴിക്കുക അല്ലെങ്കിൽ കയ്പ്പൊക്കെ കഴിക്കുക അത് പ്രമേഹം കുറക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും ശ്രദ്ധിച്ചാലേ പ്രമേഹം നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ കേവലം ഏതെങ്കിലും ഒരു ഭക്ഷണം പ്രമേഹത്തിന് ഒറ്റമൂലിയായിക്കൊണ്ട് പറയാൻ സാധ്യമല്ല. ഭക്ഷണ കാര്യവും വ്യായാമവും അതോടൊപ്പം മരുന്നുകളും ശ്രദ്ധിച്ചുപയോഗിച്ചാലാണ് നമുക്ക് പ്രമേഹം വരാതിരിക്കാനും പ്രമേഹം കുറയ്ക്കാനൊക്കെ സാധിക്കുക. ഇനി പാവയ്ക്കയുടെ കാര്യം നമുക്ക് നോക്കാം. പഴങ്ങളിലും പച്ചക്കറികളിലൊക്കെ ഏറ്റവും കയ്പുള്ള ഒന്നാണ് പാവയ്ക്ക. പല അസുഖങ്ങൾക്കും ഒരു പരിഹാരമായിക്കൊണ്ട് പാവയ്ക്ക ഉപയോഗിക്കുന്നുണ്ട്. ധാരാളം വൈറ്റമിനുകളും മിനറലുകളും കയ്പ്പക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു 100 ഗ്രാം കയ്പ്പക്കയിൽ 25 കിലോ കലോറി കിട്ടുമെന്നാണ്. അതിൽ 1.6 ഗ്രാം പ്രോട്ടീൻ, 2 ഗ്രാം ഫാറ്റ്, ഫൈബർ 8 ഗ്രാം, കാർബോഹൈഡ്രേറ്റ് 4.2 ഗ്രാം, കാൽഷ്യം 20 gmg, അയേണ് 61 മില്ലിഗ്രാം, പിന്നെ കരോട്ടീൻ, തയാമിൻ, റിബോഫ്ലാവിൻ, നിയാസിൻ, വൈറ്റമിൻ സി തുടങ്ങിയ വൈറ്റമിനുകളും മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, സിങ്ക് പോലെയുള്ള മിനറൽസുകളെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ രോഗപ്രതിരോധ ശേഷി, പിന്നെ കരൾ സംബന്ധമായ അസുഖങ്ങൾ, രക്തസമ്മർദ്ദം തുടങ്ങിയ പല അസുഖങ്ങൾക്കും ഒരു പരിഹാര മാർഗം എന്നുള്ള നിലയിൽ പാവയ്ക്കയുടെ ഈ അടങ്ങിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ സഹായകമായി പറയാം. ഇവിടെ 2 തരത്തിലുള്ള പഠനങ്ങൾ പറയുന്നുണ്ട്. പാവയ്ക്ക ഉപയോഗിച്ച് ഷുഗർ കുറഞ്ഞതായിട്ടും എന്നാൽ അത് ഉപയോഗിച്ചിട്ട് ഷുഗർ യാതൊരു മാറ്റം ഇല്ലാത്തതായിട്ടുമുള്ള പഠനങ്ങൾ കാണാം. പാവയ്ക്കുള്ളിൽ അടങ്ങിയിരിക്കുന്ന വൈസിൻ, ചെറാൻഡിൻ, പോളിപെപ്റ്റിഡ് എന്നീ ഘടകങ്ങളാണ് രക്തത്തിലെ പഞ്ചസാരയെ കുറയ്ക്കാൻ സഹായിക്കുന്നത് എന്ന് ഒരു പഠനത്തിൽ പറയുന്നു. ഇവയുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം രക്തത്തിലേക്ക് പഞ്ചസാര വരുന്നത് നിയന്ത്രിക്കാനും രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും കഴിയും എന്ന് പറയുന്നു. മറ്റൊരു പഠനത്തിൽ പാവയ്ക്കയിലുള്ള ഒരു ലാക്റ്റിൻ രക്തത്തിലെ പഞ്ചസാരയെ കുറയ്ക്കാൻ സഹായിക്കും എന്നും പറയുന്നു. 2011 4 ആഴ്ച തുടർച്ചയായി നടന്ന പഠനത്തിൽ പാവയ്ക്കയുടെ ഉപയോഗശേഷം പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാര കുറയുന്നതായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പാവയ്ക്കയുടെ ഉപയോഗശേഷവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മാറ്റമില്ലാതെ തുടരുന്നു എന്ന് കാണിക്കുന്ന പഠനങ്ങളും ഉണ്ട്. ഇവയ്ക്ക് ഉദാഹരണമാണ് ഇന്ത്യയിൽ തന്നെ നടന്ന 2 പഠനങ്ങൾ. ഇവയിൽ പാവയ്ക്കയുടെ ഉപയോഗശേഷവും രക്തത്തിലെ പഞ്ചസാരയുടെ നിലക്ക് കാര്യമായ മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. പാവയ്ക്ക നീരിന് പാവയ്ക്കയേക്കാൾ ഗുണമുള്ളതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ചില പഠനങ്ങളിൽ പാവയ്ക്ക നീരിൻ്റെ ദോഷവശങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ ഗർഭാവസ്ഥയിൽ പാവയ്ക്ക നീര് ചിലരിൽ ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ ഗർഭിണിയായ പ്രമേഹ രോഗികൾ പാവയ്ക്ക നീര് ഒഴിവാക്കുന്നതാണ് ഉത്തമം.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, പാവയ്ക്കയും പ്രമേഹവും, അവതരിപ്പിച്ചത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
5: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഇസ്ലാം മനുഷ്യജീവിതത്തിൻ്റെ സമഗ്രമായ വഴികാട്ടി. വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മ ലക്ഷ്യമാക്കുന്ന ദൈവീക ദർശനം. ആ ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളിലേക്ക് വെളിച്ചം വീശുന്ന പീസ് റേഡിയോ ഇൻസൈറ്റ്. ലഹരിയോട് നോ കോംപ്രമൈസ്. അവതരണം ജസീൽ കൊടിയത്തൂർ.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊക്കെ ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഭയപ്പെടുത്തുന്ന കൊലപാതകങ്ങളും അതുപോലെ തന്നെ ആത്മഹത്യകളുമൊക്കെയാണ്. അതിലൊക്കെയും ലഹരിയുടെ സ്വാധീനം പല കേസുകളിൽ നമ്മൾ കാണാറുണ്ട്. തിന്മകൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം വാർത്തകളൊക്കെ കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ തിന്മകളൊക്കെ അവസാനിക്കുക, ഇനി എന്ന് ഇതൊക്കെ നിൽക്കും? പലരും പറയുന്നത് ഇതൊന്നും ഇനി അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ള കമൻ്റൊക്കെയാണ്. സഹോദരങ്ങളെ, ഇതിനേക്കാളുമൊക്കെ വലിയ തിന്മകളും വലിയ ഭവിഷ്യത്തുകളുമൊക്കെ നിന്നതിൻ്റെ ചരിത്രം, അവസാനിച്ചതിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് തിന്മകളിൽ അഭിരമിച്ചിരുന്ന വലിയൊരു സമൂഹത്തെയാണ് 23 വർഷക്കാലം അതിൻ്റെ ദീനി പ്രബോധനത്തിൻ്റെ റിസൾട്ടായി ലോകത്തിന് മാതൃകയായ ഒരു ഉത്തമ സമൂഹമായി മാറിയിട്ടുള്ളത്. ഒരുപാട് തിന്മകൾക്ക് അറുതി വന്നിട്ടുണ്ട്. ഇന്ന് ഈ കാണുന്ന തിന്മകൾക്കും അറുതി വരുത്താൻ സാധിക്കും. അതിന് ഈയൊരു ദീനുൽ ഇസ്ലാം കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. ഈയൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഹദീസ് റിപ്പോർട്ടർമാരിൽ പ്രമുഖനായിരുന്ന അബ്ദുല്ലാഹിബിൻ മുസ്ലിമ അൽ ഖഅനബി, ഇമാം മാലിക് റഹ്മഹുല്ലയുടെ ശിഷ്യനാണ് അബ്ദുല്ലാ അൽ ഖഅനബി റഹ്മഹുല്ല. അദ്ദേഹം കൂട്ടുകാരൊന്നിച്ച് എല്ലാ ദിവസവും മദ്യം കുടിക്കുന്ന, കള്ള് കുടിക്കുന്ന ശീലം അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ കൂട്ടുകാരൊക്കെ ഒത്ത് കൂടി കള്ള് കുടിച്ച് യാതൊരു ബോധവും ഇല്ലാതെ ഇങ്ങനെ നടന്നിരുന്ന യുവാവ് ഒരിക്കൽ അദ്ദേഹത്തിന് വീടിന് പുറത്ത് നിൽക്കുന്ന സമയത്ത് ഒരാളുടെ ചുറ്റും കുറേ ആളുകളിങ്ങനെ ഒരുമിച്ച് കൂടിയത് കണ്ടു. അപ്പോൾ അദ്ദേഹം അയാൾ ചോദിച്ചു, ആരാണത്, ആർക്ക് ചുറ്റുമാണ് ഈ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? അപ്പോൾ മറുപടി പറഞ്ഞു, ഷുഅബയുടെ ചുറ്റുമാണ് കൂടിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഒമാ ഷുഅബ, എന്താണ് ഷുഅബ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആരാണ് എന്ന് ചോദിച്ച ചോദ്യമാണത്. അപ്പോൾ മറുപടി കിട്ടി, മുഹദ്ദിസുൻ മിൻ അഇമ്മത്തുൽ മുഹദ്ദിസീൻ, ഇപ്പോഴുള്ള മുഹദ്ദിസുകളിൽ പെട്ട, ഹദീസ് പണ്ഡിതന്മാരിൽപ്പെട്ട മഹാനായ പണ്ഡിതനാണ്. അത് കേട്ട സമയത്ത് അബ്ദുല്ലാ അൽ ഖഅനബി അദ്ദേഹത്തിന് നേരെ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ഹദീസ് പറഞ്ഞു തരണം. അപ്പോൾ ഷുഅബ റഹ്മഹുല്ല അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ഹദീസ് കേൾക്കേണ്ട ആളല്ല, നിങ്ങളുടെ ഇപ്പോഴുള്ള വേഷവും ഇപ്പോഴുള്ള രൂപവും കോലവുമൊന്നും അതിന് പറ്റിയതല്ല. അപ്പോൾ ഉടനെ അയാൾ കയ്യിലുള്ള ആയുധമെടുത്തിട്ട് പറഞ്ഞു, ഇപ്പോൾ പറയണം എന്ന് വാശി പിടിച്ചു. അങ്ങനെ ആയുധം എടുത്ത സമയത്ത് ഷുഅബ റഹ്മഹുല്ല പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ലം തസ്തഹി ഫസ്നഅ മാ ശിഅത, നിനക്ക് ലജ്ജയില്ലെങ്കിൽ നിനക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാം എന്ന ഒരു ഹദീസിൻ്റെ, ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം അദ്ദേഹം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടപാട് അബ്ദുല്ലാ അൽ ഖഅനബി റഹ്മഹുല്ല അദ്ദേഹം തന്നെ വീട്ടിലേക്ക് നേരെ ചെന്നു. അവിടെയുള്ള കൂട്ടുകാരൊന്നിച്ച് കള്ളു കുടിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ശുദ്ധിയായി വന്നിട്ട് ഉമ്മാനോട് പറയാണ്, കൂട്ടുകാർ വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം, ഇവിടെയൊക്കെയുള്ള കള്ളൊക്കെ എന്ത് ചെയ്തു എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കണം, അവർ പിരിഞ്ഞു പോയിക്കോളും എന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ മദീനയിലേക്ക് ചെല്ലുകയാണ്. ഇമാം മാലിക് റഹ്മയുടെ ശിഷ്യനായിട്ട് അദ്ദേഹം വലിയ, അദ്ദേഹത്തിൻ്റെ വലിയ ശിഷ്യന്മാരിൽ ഒരാളായിട്ട് മാറുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ ഒന്ന് രണ്ട് വിഷയങ്ങൾ. ഒന്ന്, അയാൾ മദ്യലഹരിയായിരിക്കെയാണ് ആ ഒരു സംഭവത്തിൻ്റെ തുടക്കം. പക്ഷെ അവിടെ യഥാർത്ഥത്തിലുള്ള ഇസ്ലാം, അതിലെ ഒരു ഹദീസ് കേട്ട സമയത്ത് അദ്ദേഹത്തിനുണ്ടായൊരു മാറ്റം, പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഈ ഒരു സംഭവം നമ്മെ ഉണർത്തുന്നത്. ഇവിടെ ആ ഒരു കള്ളിനെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന ഭാഗം, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ് വ അക്ബറുൽ കബായിർ മൻ ശരിബഹ വഖഅ അലാ ഉമ്മിഹി വഖാലത്തിഹി വഅമ്മത്തിഹി. അങ്ങനെ മദ്യം തിന്മകളുടെ മാതാവാണ്, വൻ പാപങ്ങളിലൊന്നാണ്. ആരെങ്കിലും അത് കുടിച്ചാൽ അവൻ തൻ്റെ ഉമ്മയെയും മാതൃപിതൃ സഹോദരിയും വിഭജിച്ചതിന് തുല്യമാണ് എന്ന വളരെ ഗൗരവമേറിയ വിഷയം ഇതുപോലെയുള്ള ഒരുപാട് ഹദീസ് നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. യമനിലേക്ക് പ്രബോധനത്തിന് പോയ മുആദ്ർ റളിയല്ലാഹു അൻഹുവിനെ അയക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അവിടുത്തുകാർ തേനിൽ നിന്നുണ്ടാക്കുന്ന ലഹരി പാനീയത്തിൻ്റെ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണം എന്ന് ചോദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാം. അങ്ങനെ വ്യത്യസ്ത റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് സഹോദരങ്ങളെ, ലഹരി ഉണ്ടാക്കുന്ന എത്ര ചെറുതും അത് ഹറാമാണ്. ജാഹിലിയ കാലത്ത് ചികിത്സക്കും ഇത്തരം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, ത്വാരിഖ് ബിൻ സുവൈദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഇന്നമ അസ്നഉഹ ലിദവ, ഞാനത് ഉണ്ടാക്കുന്നത് മരുന്ന് ആയിട്ടാണ്, മരുന്നിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലൈസ ബിദവാഇൻ, അത് മരുന്നല്ല, പക്ഷേ വലാക്കിന്നഹു ദാഉൻ, അത് രോഗമാണ് എന്നാണ് നബി വിശ്വാസം പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ ഈ കള്ളിൻ്റെ വിഷയത്തിൽ, ലഹരിയുടെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നല്ലാഹ ലം യജ്അൽ ശിഫാഅക്കും ഫീമാ ഹറമ അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹറാമാക്കിയ ഒന്നിലും ഒരു ശിഫയും വെച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസുകളൊക്കെ പറയുന്നത്, പഠിപ്പിക്കുന്നത് എങ്ങനെയുള്ള സമൂഹത്തോടാണ്? കള്ളിൽ മുങ്ങിക്കുടിച്ചിരുന്ന, അതിനുവേണ്ടി യുദ്ധം വരെ ചെയ്തിരുന്ന, അതിനുവേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന്, സമുദായത്തിന്. അങ്ങനെ ഒരു കവി പാടിയതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ഇദാ മുത്തു ഫദ്ഫിന്നി ഇലാ ജംബി കർമ്മത്തിൻ തുറവി ഇലാമി ബാദ മൗതി ഉറൂഖുഹ, എൻ്റെ മരണശേഷം എനിക്ക് എൻ്റെ എല്ലുകൾക്ക് മുന്തിരിവള്ളിയുടെ നീര് നുകരാൻ, മുന്തിരിയുടെ നീര് നുകരാൻ പാകത്തിൽ അവിടെ എന്നെ മറമാടണം. വലാ തദ്ഫിന്നി ബിൽ ഫലാത്തി ഫഇന്നി അഖാഫു ഇദാ മമുത്തു അൻല അദുഖുഹ, മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ രുചി എനിക്ക് രുചിക്കാൻ പറ്റാത്ത രൂപത്തിൽ എന്നെ മറമാടരുത് എന്നൊക്കെ പാടിയിരുന്ന കവികൾ ജീവിച്ചിരുന്ന സമൂഹത്തിൽ, സമുദായത്തിൽ കൃത്യമായി ഇസ്ലാം ദീനിനെ പഠിപ്പിച്ചുകൊണ്ട് അതിലെ ഹറാമുകളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ലഹരിയുടെ ഭാഗത്ത് ഒരു വലിയ പാഠം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. യദുഖുൽ ജന്നത മന്നാനുൻ വലാഖ് വലാ മുദ്മിനു ഖംരിൻ, അപ്പം സ്ഥിരം മദ്യപാനി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന അതിഗൗരവമേറിയ ഭാഗം നബി സല്ലല്ലാഹു പഠിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അബുദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഖലീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിബിതങ്ങൾ പറയാണ്, അൻ ലാ തുശ്രിക് ബില്ലാഹി ഷൈഅ, നീ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കരുത്. ഒന്ന്, വ ഇൻ ഖുത്തഇത വ ഹുരിഖ്ത, നിന്റെ ശരീരം ഛേദിക്കപ്പെട്ടാലും നിന്നെ തീയിലിട്ട് കരിച്ചു കളഞ്ഞാലും നീ ലാ തുശ്രിക് ബില്ലാഹി ഷൈഅ, അല്ലാഹുവിൽ ഒരിക്കലും പങ്കുചേർക്കരുത്. വലാ തത്രുക് സലാതൻ മക്തൂബതൻ മുതഅമ്മിദ, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നമസ്കാരം, ഫർദ് നമസ്കാരം നീ ഒരിക്കലും ഒഴിവാക്കുകയും ചെയ്യരുത്. അതിൻ്റെ കൂടെ ചേർത്തി പറഞ്ഞു, വലാ തഷ്റബ് അൽ ഖംറ ഫഇന്നഹ മിഫ്താഹു കുല്ലി ശരിൻ, നീ കള്ളു കുടിക്കരുത്, അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ് എന്നുള്ള രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. സഹോദരങ്ങളെ, അത്രമേൽ ഗൗരവമേറിയ സിർക്കിൻ്റെയും അതുപോലെ തന്നെ പ്രധാനമേറിയ നിസ്കാരത്തിൻ്റെയും കൂടെ കള്ളു കുടിക്കരുത് എന്ന ഒരു വിഷയം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരണത്തിൽ പഠിപ്പിച്ചതിൻ്റെ ഭാഗം നമുക്കൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അത് അത്രമാത്രം ഗൗരവമേറിയാണ്, അതുമായി യാതൊരു ബന്ധവും നമുക്കുണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലഅന അല്ലാഹുൽ ഖംറ, അല്ലാഹു മദ്യത്തെ, കള്ളിനെ ശപിച്ചിരിക്കുന്നു. വലഅന ശാരിബഹ, അത് കുടിക്കുന്നവനെയും, വസാഖിയഹ, അത് കുടിപ്പിക്കുന്നവനെയും, വആസിറഹ വമുഅ്തസിറഹ, അത് കള്ള് നിർമ്മിക്കുന്നവനെയും, അത് ആർക്കു വേണ്ടിയാണ് നിർമ്മിക്കുന്നത്, നിർമ്മിക്കപ്പെടുന്നത് അവനെയും, വബായിഅഹ വമുബ്താഅഹ, അത് വാങ്ങുന്നവനെയും വിൽക്കുന്നവനെയും, വഹാമിലഹ, അത് വഹിക്കുന്നവനെയും, അവൽ മുഹ്മൂലു ഇലൈഹി, ആരിലേക്കാണത് വഹിച്ചു കൊണ്ട് ചെല്ലുന്നത് അവനെയും, വ ആക്കിലു സമനിഹ, അതിൻ്റെ വില ഭക്ഷിക്കുന്നവനെയും അള്ളാഹു സുബ്ഹാനഹു വതആല ശപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ലഹരിയുടെ ഏതൊരു വകുപ്പിലും യാതൊരു സഹകരണവും പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഹദീസാണത്. സഹോദരങ്ങളെ, ലഹരിയുടെ വിഷയം നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അത് മദ്യമെന്നതിനു പകരം മറ്റു പല രൂപത്തിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ കാലത്ത് കൃത്യമായ ജാഗ്രത നമുക്കുണ്ടാവണം. ആ ലഹരിയോട് ഒരു അണുപോലും നമ്മൾ അതിനോട് അടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനിൽ കൃത്യമായി ഹറാമെന്ന് പഠിപ്പിക്കുന്ന യായുഹുല്ലദീന ആമനു ഇന്നമൽ ഖംർ വൽ മൈസിർ വൽ അൻസാബ് വൽ അസ്ലാം രിജ്സും മിൻ അമലി ഷൈത്താൻ ഫജ്തനിബൂഹു, നിങ്ങളതിനെല്ലാം വെടിയണമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ ഖുർആനിൻ്റെ വാചകങ്ങളും ആയത്തുകളും അതേപോലെ തന്നെ ഒരുപാട് ഹദീസുകളും ലഹരിയുടെ വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതിനെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് കഴിയണം. അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ നമ്മളുണ്ടാവണം. അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ലഹരിയോട് നോ കോംപ്രമൈസ് എന്ന തലക്കെട്ടിലായിരുന്നു ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാം. അവതരിപ്പിച്ചത് ജസീൽ കൊടിയത്തൂർ.
9: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്ക് വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വെച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത് വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കും ഒക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
3: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
11: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
12: 2026 ഓഗസ്റ്റ് 31 അറിവുള്ള പെണ്ണുങ്ങളെല്ലാം അൽ ഹറാമോ എന്ന ടൈറ്റിലിൽ ബിഗ് ടി വിയിൽ ഒരു ചർച്ച നടക്കുന്നത്. ചർച്ചയിൽ അപർണ കുറുപ്പ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകയായിരുന്നു അത് നയിച്ചിരുന്നത്. ചർച്ചയിൽ പറഞ്ഞ ഇൻട്രോയും കാണിച്ച സ്ലൈഡുകളൊക്കെ മുസ്ലിം സമുദായത്തെ അങ്ങേയറ്റം വംശീയമായിട്ട് ആക്രമിക്കുന്ന രീതിയിലുള്ളതാണ് എന്നുള്ള നിലക്ക് അതിനുശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത അബ്ദുള്ള വാസൽ ആ വിഷയത്തിൽ ഒരു വീഡിയോ ഇറക്കുന്നു. ഇതിനുശേഷം വലിയ കോലാഹലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതിനുശേഷം വലിയൊരു പ്രഷർ ഉണ്ടായതിന് ശേഷം അപർണ കുറുപ്പ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ വാസലിനെതിരെ കേസ് കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേതാക്കൾ പ്രസ് മീഡിയ പ്രസ്സിനെ കണ്ടിരുന്നു. ആ സമയത്ത് പല കാര്യങ്ങളും ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ നമുക്ക് അവസാനം കിട്ടിയ അറിവനുസരിച്ച് ഈ കേസ് അത് പിന്നെ അതിൻ്റെ നടപടികൾ തുടർ നടപടികൾ നിർത്തിവെക്കാനുള്ള ഒരു കാര്യമാണ് ആഭ്യന്തരവകുപ്പ് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു വലിയ ഒരു ഒരു ടൈം ലൈൻ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇത്രയും നടന്ന സംഗതി ഇപ്പോൾ നിങ്ങൾ ഇന്നലെ പ്രസ് മീറ്റിലും പോയി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വന്ന സമയത്ത് നമുക്ക് അടുത്തൊരു ചോദ്യം എന്നുള്ള നിലക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളിലും പല ആളുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പലരും ഏകദേശം എല്ലാവരും അനുകൂലമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകൾ നോക്കുകയാണെങ്കിൽ അതിൽ വിസ്ഡം തൃപ്തരാണോ എന്നുള്ളതാണ് ഒന്നാമത്തൊരു സംശയം.
0: അല്ല, ഇതിൽ ഒന്നാമത് എനിക്ക് പറയാനുള്ളത് വിസ്ഡം തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു വിസ്ഡത്തിൻ്റെ കേസല്ല. അതാണ് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയം. ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സമാധാനത്തിൻ്റെ ഒരു ഭൂമികയുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട വിഷയമായിട്ടാണ് നമ്മളത് കാണുന്നത്. അല്ലാതൊരു വിസ്ഡത്തിൻ്റെ കേസ്, വിസ്ഡത്തിൻ്റെ വിഷയം, അവർ പിന്നെ തൃപ്തരാണോ തൃപ്തരല്ലേ, ഇത് അതിലൊതുങ്ങേണ്ട ഒരു വിഷയമല്ല. ഇത് നമ്മളെ കേരളം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു നാടാണ്. ഇവിടെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മതമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, മുസ്ലിങ്ങളിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങളവരുണ്ട്. അപ്പോൾ വളരെ വലിയ ഡിബേറ്റുകൾ നടന്നുകൊണ്ട് ഉള്ള ഒരു സംസ്ഥാനമായിരുന്നല്ലോ നമ്മളെ കേരളം. അതുകൊണ്ടല്ലേ കേരളം ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു പ്രബുദ്ധമായി നിൽക്കാനുള്ള കാരണം തന്നെയാണല്ലോ. ഡിബേറ്റുകൾ അവസാനിക്കുന്നിടത്താണ് സംശയങ്ങൾ ജനിക്കുക. ആ സംശയങ്ങളാണ് പിന്നീട് അകൽച്ചകൾക്ക് കാരണമാകുക. ആ അകൽച്ചകളാണ് പിന്നീട് കുഴപ്പങ്ങൾക്കും കലാപങ്ങൾക്കും ഒക്കെ കാരണമാകുക. അതാണ് ഉത്തരേന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റാണ് ഉള്ളത്. ഈ കേരളം അങ്ങനെയല്ല. കേരളത്തിൽ പണ്ട് മുതലേ വളരെ പരസ്യമായിട്ട് രാഷ്ട്രീയമാകട്ടെ, മതമാകട്ടെ, സംസ്കാരമാകട്ടെ, എന്ത് വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്തും അത് വളരെ സൗഹാർദ്ദ അന്തരീക്ഷം, അങ്ങനെയാണ് കേരളം ഉണ്ടായത്. ആ കേരളം മരിച്ചു പോകുന്നു എന്നതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. അതാണല്ലോ ഇപ്പോൾ ഈ ചാനലിൽ നടന്ന ഒരു ഡിബേറ്റിൽ പിന്നെ അവിടെ വന്ന അവതാരിക അന്ന് ഉയർത്തിയ വിഷയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വംശീയമായ അധിക്ഷേപം ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അഞ്ചാറ് വിഷയങ്ങൾ ഒന്നിച്ച് ആണ് അവതരിപ്പിക്കുകയാണ്. ആ അവതരിപ്പിച്ച സാധനം ശരിയല്ല എന്ന് വിളിച്ചു വരുത്തിയ പിന്നെ അതിഥി പറഞ്ഞു. അതാണല്ലോ ഇപ്പോൾ വിഷയത്തിന് കാരണമായത്. അത് എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ വിശദാംശം വീഡിയോ ഇട്ടു ഒരു 12 മിനിറ്റ്. ആ 12 മിനിറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ ചെയ്യുന്നത് എന്താ? അദ്ദേഹത്തിന് ഇതിൽ കേസ് വരികയാണ്. ഇത് അത്ഭുതകരമാണ് ആ വിഷയം. ശരിക്കും പറഞ്ഞാൽ അത് വിസ്ഡം ചലഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെയുള്ള മതേതര സമൂഹം, ഗവൺമെൻറ്, പ്രതിപക്ഷം, ഇവരൊക്കെയാണ് എന്ത്, അത് വിസ്ഡത്തിൻ്റെ കേസല്ല അത്, ഇത് കേരളത്തിൻ്റെ വിഷയമാണ്, കേരളത്തിൻ്റെ ഡിബേറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ രീതിയിൽ കേരളത്തിൻ്റെ ഒരു തനിമയുണ്ടല്ലോ, അതിൻ്റെ മുകളിലാണ് പ്രഹരം വന്നിരിക്കുന്നത്. ഇത് ശരിയല്ല എന്ന് പറയേണ്ടിയിരുന്നു. പക്ഷെ അത് പറയാൻ അല്പം എന്ത് ചെയ്തു, ഒന്ന് അറച്ചു നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ പ്രസ് മീറ്റ് വിളിക്കേണ്ടി വന്നത്. ആ പ്രസ് മീറ്റ് വിളിച്ചു, നമ്മൾ കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചു. അപ്പോൾ അത് വിശദീകരിച്ചപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആ കേരളം മരിച്ചു പോയിട്ടില്ല, എനിക്കതാണ് പറയുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ കേരളം മരിച്ചിട്ടില്ല, നമ്മളങ്ങനെ നിരാശയാവൊന്നും വേണ്ട. കേരളത്തിൻ്റെ ഉള്ള് ഇപ്പോഴും ആ ഒരു പഴയ ബോധമുണ്ട്. പക്ഷേ അതിങ്ങനെ പൊടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൊടി പിടിച്ച് അത് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ലക്ഷണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ചെറുതായിട്ട് ഈ പിന്നെ വരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോണ്ടല്ലോ പെട്ടെന്ന് ചെടികൾ മുളക്കുന്നു. ഇതേപോലെ ആ ഒരു മഴ വർഷിച്ചു കൊടുത്താൽ എന്ത് ചെയ്യും, ആ കേരളത്തിൻ്റെ തനി സ്വഭാവം, തനിമ പുറത്തേക്ക് വരും. അത് വന്ന സമയമാണ് ഈ കഴിഞ്ഞ 24 മണിക്കൂർ എന്ന് പറയുന്നത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ആ ഒരു വിഷയം വന്നതിന് ശേഷം എത്ര ആളുകളാണ് നമ്മൾ വിളിച്ചതെന്നറിയോ? അതായത് കേരളത്തിൻ്റെ രാഷ്ട്രീയ, മത,
13: പിന്നെ സാംസ്കാരിക മേഖലകളിലുള്ള ഒരുപാട് മനുഷ്യന്മാർ ഇവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വിളിച്ചിട്ട് ഈ വിഷയത്തിൽ നമ്മളെടുത്ത സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വളരെ അഭിനന്ദനാർഹം തന്നെ ഇന്നുണ്ട്. അവർ സംസാരിച്ചിട്ടുണ്ട്, നമുക്ക് വലിയ പിന്തുണകൾ ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. എന്തിനധികം എന്ന് ചോദിച്ചാൽ മതസംഘടനകളിൽപ്പെട്ട ആളുകൾ വരെ ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സാമുദായിക സംഘടനകളൊക്കെ പെട്ട ആളുകളൊക്കെ ഒരു വേള നമ്മൾ എതിർക്കുന്ന ആളുകൾ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്നൊരു ചിത്രം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കേരളം എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ മാറിയിട്ടില്ല. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. പിന്നെ മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്, അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ പെട്ടെന്ന് ഇതിൽ എന്ത് ചെയ്തു, ആക്ഷൻ ഉണ്ടായി. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും തന്നെ ഒരുപാട് ബന്ധപ്പെടലുകളും കാര്യങ്ങളും നമ്മളോട് ഉണ്ടായിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് മൂന്നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഒന്ന്, ബാസലിനെതിരെയുള്ള FIR പിന്നെ മരവിപ്പിക്കണം എന്നുള്ളതായിരുന്നു, റദ്ദ് ചെയ്യണം എന്നുള്ളതായിരുന്നു. പിന്നെ മറ്റൊന്ന്, ഈ വിഷയത്തിനെതിരിൽ കേസ് പിന്നെ ഗവൺമെൻറ് നടപടിയെടുക്കണം എന്നുള്ളതായിരുന്നു. പിന്നെ ആരിഫ് ഹുസൈൻ എതിരിൽ കൊടുത്ത കേസ് എന്ത് ചെയ്യണം, അത് മുന്നോട്ട് പോകണം എന്നുള്ളത് ഒക്കെ ആയിരുന്നു നമ്മൾ ആവശ്യങ്ങൾ. ആ ആവശ്യങ്ങൾ ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ആക്ഷൻ വന്നിട്ടുണ്ട്. അതിപ്പോൾ നമ്മളിന്ന് വാർത്തകളിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഉത്തരവാദപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ പിന്നെ അങ്ങനെ ഒരു സമീപനം ഉണ്ടായി എന്നത് വളരെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതിൽ ആ നിലക്ക് ഇതിന് പിന്തുണക്കുകയും അതുപോലെ തന്നെ ചർച്ചയിൽ വരികയും അവർ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഇങ്ങനെ അനുഭാവപൂർവ്വമായ ഒരു നിലപാടുണ്ടാവുകയും ചെയ്തതിൽ നമ്മൾ സന്തുഷ്ടരാണ്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൽ ചില മൗനികളുണ്ട്, മൗനം പാലിച്ചവരും ഉണ്ട്. അത് നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്.
12: ഞാൻ ഒരു ആ സമയത്ത് ശ്രദ്ധിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ആ ഭാഗത്തുനിന്നുള്ള ആളുകളുടെ ഒരു പ്രതികരണവും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആ ഭാഗത്തുനിന്നുള്ള ആരുടെയും അങ്ങനെ പെട്ടിട്ടില്ല, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും എനിക്ക് സംശയം. കാരണം അവരാണല്ലോ ഒരു പ്രത്യേകിച്ച് ഗവൺമെൻറ്റിനെതിരെ പറയാൻ പറ്റുന്നൊരു അവസരം എന്നുള്ള നിലക്കൊക്കെ അവർ ഉപയോഗിക്കേണ്ടതാണല്ലോ, അതൊന്നും കണ്ടില്ല എന്നുള്ളതാണ്.
13: അത് ഞാൻ നോട്ട് ചെയ്തത്. അത് ഈ ഒരു സംഗതി ഉണ്ടായിട്ട് ഒരു വളരെ വംശീയമായൊരു അധിക്ഷേപം ഉണ്ടായിട്ട് അങ്ങനെ ഒരു പ്രതിപക്ഷ നിരയിൽ നിന്ന് പ്രധാനപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രതികരണം എന്ന് സംസാരിക്കുന്നത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവിൻ്റെതാവട്ടെ ആ നിലക്ക് പിന്നെ ഉള്ള ആളുകളായിരുന്നു കണ്ടിട്ടില്ല. അത് വരുമെന്ന് വിചാരിക്കും നമ്മൾ, അവർ പിന്നെ സംസാരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ സംസാരിക്കില്ല എന്നെന്ത് ചെയ്യേണ്ട, കാരണം അവർ ഈ ഡയലോഗിനെ കുറിച്ച് അവകാശങ്ങളെ പറ്റി അവകാശ നിഷേധങ്ങളെക്കുറിച്ചൊക്കെ കാര്യമായി സംസാരിക്കുന്ന ഒരു പരിസരമുള്ളവരാണല്ലോ. അപ്പോൾ നമ്മളത് പ്രതീക്ഷിക്കുകയാണ്, വരുമെന്ന് വിചാരിക്കുക. പിന്നെ ഇവിടെ മറ്റൊന്ന് ഞാൻ പറഞ്ഞു വെച്ചാൽ, മൗനികൾ ഉണ്ട് എന്ന് പറയാൻ കാരണം, ഒന്ന്, ഈ നിലക്കുള്ളൊരു മൗനം അവിടെയുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുള്ള മൗനമുണ്ട്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നിരീക്ഷിക്കാം. അതേപോലെ തന്നെ മറ്റു സംഘടനകളാകട്ടെ, അതുപോലെ തന്നെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലാവട്ടെ, അതുപോലെ ജനപ്രതിനിധികളാകട്ടെ, അതിലിപ്പോൾ അതിൽ പ്രതികരിച്ചവരുണ്ട്, പ്രതികരിക്കാത്തവരുണ്ട്, ഇത് വീക്ഷിക്കുന്നവരുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാവരുടെയും ഈ സന്ദർഭത്തിൽ എല്ലാവരുടെയും ഒരു മതേതര ബോധവും ഈ ഒരു കേരളം കേരളമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതിലുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നും ഇങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ ആരൊക്കെയാണ് പ്രതികരിക്കുന്നത് പ്രതികരിക്കാതിരിക്കുന്നത് എന്നൊക്കെ എല്ലാവരും മനസ്സിലാക്കാൻ പറ്റിയ ഒരു സന്ദർഭമായിട്ടാണ് എനിക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു ടൈമിനെ കാണുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ എല്ലാവരുടെയും നിരീക്ഷണങ്ങൾ വരും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഇതിലിപ്പോൾ ഈ പിന്നെ നമ്മൾ അബ്ദുള്ള ബാസലിനെതിരെടുത്ത FIR ഉണ്ടല്ലോ, അതിപ്പോൾ നടപടികൾ നിർത്തിവെച്ചു എന്നുള്ള ആഭ്യന്തരമന്ത്രിൻ്റെ അറിയിപ്പ് ന്യൂസുകളിലൊക്കെ നമ്മൾ കണ്ടു. അത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ അതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഈ പാമ്പിനെയൊക്കെ കൊന്നാൽ പിന്നെ അത് ചത്തും തോന്നും. പിന്നെ സാധാരണ കാണാൻ മണ്ണെണ്ണ കൊഴിച്ചാൽ അത് വീണ്ടും എന്ത് ചെയ്യും, എഴുന്നേറ്റ് എഴിയണ രൂപം കാണലുണ്ട്. അതേപോലെ ഈ FIR അവിടെ കിടത്തി, അതവിടെ ഇപ്പോൾ തൽക്കാലം സഡേഷൻ കൊടുത്ത് കിടത്തിയിട്ട് പിന്നെ അത് ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ പൊങ്ങി വരുന്നൊരു സ്വഭാവം, അതിന് പറ്റുന്നൊരു അന്തരീക്ഷം കിട്ടുമ്പോൾ അത് പൊങ്ങി വരുന്നൊരു സ്വഭാവം എന്തല്ല ഉണ്ടാവാൻ പാടില്ല. അതുകൂടി നമ്മുടെ ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്യേണ്ടതുണ്ട്, പരിഗണിക്കണം. ഇപ്പോൾ ഈ ഒരു 0 FIR ആണ് അത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ 0 FIR എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഭൂപരിധി അതുപോലെ തന്നെ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളും നിശ്ചയിക്കാതെ പെട്ടെന്നെടുക്കുന്ന ഒരു സംഗതിയാണത്. അപ്പോൾ 0 FIR എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു ഗൗരവം കുറഞ്ഞ FIR ആണ്. അങ്ങനെയല്ല, അത് പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടി കണ്ട് പെട്ടെന്ന് ചെയ്യണ ഒരു സാധനമാണത്. അപ്പോൾ അതുകൊണ്ട് അതൊരു നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അത് ഗവൺമെൻറ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യം ഇതാണ്, അത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ വേരോടുകൂടി പിഴുത് കളയണം എന്നത് തന്നെയാണ്. അത് ഗവൺമെൻറ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ മറ്റൊന്ന്, ഈ ആരിഫ് ഹുസൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിൽ പറഞ്ഞത് ആശയം. അദ്ദേഹത്തിൻ്റെ നേരത്തെ നമ്മൾ കൊടുത്ത ആ കേസ് എന്ത് ചെയ്തിട്ടുണ്ട്, ബാസിൽ കൊടുത്ത കേസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ലക്ഷ്യത്തിലെത്തണം. കാരണം എന്താ വെച്ചാൽ എത്രയോ വർഷങ്ങളായിട്ട് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന അവരുണ്ടാക്കിയ ഒരു വിദ്വേഷത്തിൻ്റെ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ടാണ് നേരത്തെ ഈ അവതാരക പോലെയുള്ള ആളുകളൊക്കെ സംസാരിക്കുന്നത്. അതിനവർക്ക് ധൈര്യം കിട്ടുന്നത് ഇവരിങ്ങനെ കൊണ്ടുവരുന്ന ആ ഭൂമികയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ശരിക്കുള്ള ഇത്തരം ഒരവസ്ഥ ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകളാണ്. അപ്പോൾ അത് വളരെ സ്പീഡാകണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഇപ്പോൾ ഒരു ഇതെടുത്തു എന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ മുന്നോട്ട് പോകണൊരവസ്ഥ ഒരിക്കലും പറ്റില്ല. അത് വളരെ സ്പീഡായിട്ട് തന്നെ ആ കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ ഈ അപർണൻ്റെ വിഷയത്തിൽ പിന്നെ അത് വേറെ കാസർഗോഡ് ആരാണ് കേസ് കൊടുത്തിട്ടുള്ളത്, പിന്നെ അത് അതിൻ്റെ വഴിക്ക് പോകും, അത് പിന്നെ പോകട്ടെ. പക്ഷേ ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു അപർണ എന്ന് പറയുന്ന ആ ഒരു വനിതയല്ല നമ്മുടെ വിഷയം. അവർക്കിതിൽ മാനസികമായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അവർ പറഞ്ഞ വാചകങ്ങളിൽ അത് ഹൃദയത്തിലാണെന്ത്, മുസ്ലിം സമുദായത്തിൻ്റെ ഹൃദയത്തിലാണ് ശരിക്ക് കീറി മുറിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായൊരു എഫക്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ പിന്നെ ഇവ പിന്നെ ബാസിലിനെതിരിലൊരു പരാതി വരും, എഫ് ഐ ആർ വരികയും ചെയ്യുക എന്നൊരു സാഹചര്യത്തിലാണ് ഇതിലുള്ള ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുള്ളത്. ഏതായാലും ഇത് മാധ്യമ ലോകത്തിന് എന്ത് ചെയ്യണം, ഒരു വലിയ പാഠമാകണം. അതാണ് എനിക്ക് ഒന്ന് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ഈ അപർണയെ പോലെയുള്ള ആളുകളൊക്കെ കുറച്ചുകൂടെ ഒരു മുസ്ലിം പരിസരത്തെ സംബന്ധിച്ച് ഒന്നും കൂടി നിഷ്കളങ്കമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനുള്ളൊരു അന്തരീക്ഷവും സമയവുമായി ഇതിനെ പ്രയോജനപ്പെടുത്തണം എന്നുകൂടി പറയാനുണ്ട്.
12: സമയത്ത് ആരിൽ നിന്നും കൂടി പഠിക്കണം.
13: അതെ, അത് വെറും ഒരു ജെമിനിയും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഈ പിന്നെ യൂട്യൂബേഴ്സും പിന്നെ കൊണ്ടുവരുന്ന നരേറ്റീവിൽ നിന്നുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, അവർ പഠിക്കരുത്. ശരിക്ക് ഇതൊക്കെ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്താണ് ഈ സാങ്കേതിക ശബ്ദങ്ങൾ, എന്താണ്, എന്താണ് ഈ ഹറാം പറപ്പ്, എന്താണ് ഈ പറയുന്ന പ്രയോഗങ്ങളൊക്കെ എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ ഈ ഒരു സന്ദർഭം പ്രയോജനപ്പെടുത്തലാണ് പോസിറ്റീവായിട്ട് അതിനെ ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളൊരു കാര്യം. പിന്നെ എന്താ വെച്ചാൽ, ഈ ഒരു സന്ദർഭത്തെ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കുമായിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ഇവിടെ മുതലാണ് കേരളത്തെ എണ്ണ, കേരളത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇവിടെ മുതലാണ് എണ്ണ. ഇതിലൊന്നും ഒരു ആക്ഷനും കാര്യം ഒന്നും ഉണ്ടായില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ചാനലിൽ പോയിരിക്കുക, എന്ത് തെറിയും കാര്യങ്ങളും കേട്ടാലും മിണ്ടാതിരിക്കുക. കാരണം ഇന്ത്യ ആ അബ്ദുള്ള ബസലിന് വന്ന പോലെ എന്ത് ചെയ്യും, പിന്നെ എതിർപ്പ് വരും, അതിനനുസരിച്ചുള്ള രൂപ വരിക. പിന്നെ മാത്രമല്ല, ഈ മുസ്ലിം സമുദായത്തിന് എന്തു പറഞ്ഞൊരു കുഴപ്പമല്ല എന്നൊരു ആ ഒരു അവസ്ഥ ഇവിടെ സ്ഥിരപ്പെടുകയാണ്. അപ്പോൾ ഇത് അൽഹംദുലില്ലാ ഈ സംഭവത്തോട് കൂടി എന്ത് ചെയ്തു, ആ പുറന്തോട് ബ്രേക്ക് ചെയ്യപ്പെട്ടു. അതങ്ങനെയല്ല, അത് നേരെ തിരിഞ്ഞു. ഒരു ഒരു ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്ക് കേരളത്തിൻ്റെ ആ പഴയ അന്തരീക്ഷത്തേക്കാണ് എന്ത് ചെയ്തു, കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഈ വിഷയങ്ങളൊക്കെ ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവരും ആ ഇത് ബദലിപ്പോൾ വധഭീഷണി മുഴക്കിയെന്നാണല്ലോ പറയുന്നത്. അത് ആരിട്ട മെസ്സേജാണ്, ആരൊക്കെ ഇട്ടതെന്ന് നമുക്കറിയില്ല, ഞാനത് കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിടുന്നത് ഒരു മതനിരപേക്ഷ കാഴ്ചപ്പാട് ഇവിടെ പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ പോലും അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ അത് ശക്തമായ ഒരു വാൺ ചെയ്യണം, അത് നടപടിയെടുക്കേണ്ടത് നടപടിയെടുക്കണം. യാതൊരു തർക്കമല്ല കാര്യത്തിൽ. കാരണം ഈ പിന്നെ ഈ ഹെയ്റ്റ് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്, ഇവിടെ ഈ പ്രശ്നം ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പറ്റാതെ ആകുന്നത്. ഈ ചർച്ച ചെയ്യുമ്പോഴേക്ക് രണ്ട് കള്ളിയിലാക്കിയിട്ട് വിചാരണ ചെയ്യുകയും വേഗം ഈ പാകിസ്ഥാനിൽ പോയിക്കോ, ഈ അങ്ങോട്ട് പോയിക്കോ ഇങ്ങോട്ട് പോയിക്കോ എന്ന് പറയുന്ന വർത്തമാനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അനക്ക് ചേകൻ്റെ ഗതിയോ മറ്റേതാവും മറിച്ചാവോ എന്ന് പറയണേ, ആ ശൈലിയിലുള്ള സംസാരങ്ങൾ ഈ സമയത്ത് ദയവ് ചെയ്ത് ഒരാളും നിർവഹിക്കാൻ പാടില്ല. അതിനെ എവിടെ കണ്ടാലും മുളയിലേ എന്നുള്ള സ്വഭാവം എല്ലാവർക്കും വേണം. അത് ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരായാലും ശരി. അതാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്.
14: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
15: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ഭിഷഗ്വരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
16: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശ്രോതാക്കളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിച്ച് പ്രമാണബദ്ധമായി പരിഹാരം കാണുന്നതിനുള്ള സംവിധാനമാണ് അൽ ഇജാബ. ഇന്ന് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ നമ്മോടൊപ്പം പെരിന്തൽമണ്ണ പീസ് റേഡിയോ സ്റ്റുഡിയോയിലുള്ളത് ബഹുമാന്യനായ മുഹമ്മദ് സ്വാദിഖ് മദീനയാണ്. അദ്ദേഹത്തെയും ശ്രോതാക്കളെയും ഒറ്റവാക്കിൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ശ്രോതാക്കളുടെ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 70 840 840. ഫീഡ്ബാക്ക് വഴി, പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതുമാണ്. നമുക്ക് ഫീഡ്ബാക്ക് വഴി വന്ന ചോദ്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. എൻ്റെ ഭർത്താവ് ഉറക്കത്തിൽ പേടിച്ച് പോവുകയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? ആൾക്കിപ്പോൾ നല്ല ടെൻഷനും വർക്ക് പ്രഷറും ഉണ്ട്. ഇങ്ങനെ പേടിക്കാൻ കാരണം സ്വപ്നം കൊണ്ടായിരിക്കുമോ എന്നാണ് അവരുടെ ചോദ്യം.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഭർത്താവ് ഉറക്കത്തിൽ പേടിച്ച് നിലവിളിക്കുന്നു, എന്താണ് കാരണം? സ്വപ്നം കണ്ടതുകൊണ്ടായിരിക്കുമോ എന്നൊക്കെയാണ്. ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അദ്ദേഹം വലിയ ടെൻഷനിലാണ്, ജോലി ഭാരം ഉണ്ട്. ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് വജഅൽനൗമ സുബാത, ഉറങ്ങാനുള്ള വിശ്രമത്തിനുള്ള വേളയാണ് ഉറക്കം. സ്വാഭാവികമായും ഉറങ്ങുമ്പോൾ അതിനുള്ള സാഹചര്യമുണ്ടായിരിക്കണം. നിരന്തരമായ ജോലിയും പ്രഷറും ടെൻഷനുമൊക്കെ ആകുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ സ്വാധീനം, അതിൻ്റെ ഞെരുക്കം ഉറക്കത്തിൽ പോലും പ്രകടമാകുകയും അതൊരു സ്വപ്നം വഴിയോ ഒക്കെ അദ്ദേഹത്തെ പേടിപ്പെടുത്തുന്നുണ്ടാവും. അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകൾ പേടിച്ച് നിലവിളിച്ച് എഴുന്നേറ്റിരുന്നാലും നേരം വെളുത്ത് ചോദിച്ചു നോക്കിയാൽ ഒരു പക്ഷേ അവർക്ക് അത് ഓർമ്മയുണ്ടായിക്കൊള്ളണമെന്നില്ല. മതപരമായി ആ വിഷയത്തിൽ നമുക്ക് സമീപിക്കാനുള്ളത്, ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിനക്ക് നിൻ്റെ ശരീരത്തോട് അവകാശമുണ്ട്, കണ്ണിനോട് അവകാശമുണ്ട് എന്നൊക്കെ. അപ്പോൾ ശരീരത്തിന് ആവശ്യമായ വിശ്രമം, കണ്ണിന് ആവശ്യമായ നല്ല ഉറക്കം, ഇതൊക്കെ അദ്ദേഹം നേടിയെടുക്കേണ്ടതാണ്. വലിയ ജോലി ഭാരത്താൽ മുന്നോട്ട് പോകാൻ സാഹചര്യം അനുവദിക്കാത്ത ഒരു അവസ്ഥ വരുമ്പോൾ അവ മറ്റെന്തെങ്കിലും വഴികൾ സ്വീകരിക്കേണ്ടി വരും. രണ്ടാമതായി, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇസ്ലാം പറഞ്ഞ കുറേ മര്യാദകളുണ്ട്. വുളു എടുക്കുക, ആയത്തിൽ കുർസി പാരായണം ചെയ്യുക, ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഓതുക, സൂറത്ത് അൽ ബഖറയുടെ അവസാന ഭാഗം ഓതുക, സൂറത്ത് കാഫിറൂൻ ഓതുക, അത് കൂടാതെ മറ്റ് പല പ്രാർത്ഥനകളും, ഇതൊക്കെ ചൊല്ലി വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് വലത് കവിളിൽ കൈവച്ച് അങ്ങനെ കിടക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ഉണ്ടായിരിക്കും. ചീത്ത സ്വപ്നങ്ങൾ കണ്ടാൽ അതിൻ്റെ ഷെറിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക, അഊദു ബില്ലാ എന്ന് പറയുക, സ്ഥാനം മാറിക്കിടക്കുക, ഇടതുഭാഗത്തേക്ക് ചെറിയ രൂപത്തിൽ പാറ്റിത്തുപ്പുക, വന്ന കണ്ട ആയ ഭീകരതയിൽ നിന്നും മോശമായ അവസ്ഥയിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് അത്തരം ആളുകൾ, അതല്ലാത്ത ആളുകളും ചെയ്യേണ്ടത്. അള്ളാഹു അദ്ദേഹത്തിന് മാനസികമായ സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ.
0: എന്നോടൊരു വ്യക്തി സ്ഥിരമായി പണം കടം വാങ്ങാറുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ തിരിച്ചു തരാറുമുണ്ട്. കുറച്ചു കാലം കഴിഞ്ഞാണ് അത് പലിശ കടം ഉള്ള ലോൺ അടക്കാനാണ് എന്ന് മനസ്സിലാകുന്നത്. ഇനി അവർക്ക് കടം കൊടുക്കാമോ, ആദ്യം കൊടുത്തതിന് ശിക്ഷ ലഭിക്കുമോ എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ സംശയം.
1: പൊതുവെ കടം കൊടുക്കുക എന്നത് വളരെ നല്ല ഒരു പ്രവൃത്തിയായിട്ടാണ് ഇസ്ലാം കാണുന്നത്. ഒമയ്യസറ മുഅ്മിനൻ, ഒരു വിശ്വാസിയുടെ ഞെരുക്കം എളുപ്പമാക്കി കൊടുത്താൽ, വിടുതി നൽകിയാൽ, തഫ്രീജ് നൽകിയാൽ അയാളുടെ ദുനിയാവിലും ആഹ്റത്തിനുമുള്ള പ്രയാസങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലഘൂകരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഒരാൾ കടം ചോദിക്കുന്നത് അയാളുടെ പ്രയാസം കൊണ്ടാണ്. അപ്പോൾ അയാളെ സഹായിക്കുക. വത്തആവനു അൽ ബിർരി വത്തഖ്വ, നന്മയിലും പുണ്യത്തിലും നിങ്ങൾ പരസ്പരം സഹായിക്കുക, സഹകരിക്കുക എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. പക്ഷേ ഇവിടെ പണം കടം ചോദിക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പലിശപ്പണം അതിനെ കടം വീട്ടാനാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ചില കാര്യങ്ങൾ വ്യക്തത വരുത്തണം. അതിലൊന്ന്, അദ്ദേഹം ആ കടം വാങ്ങുന്നു,

0: പലിശ കൊണ്ടാണ് ഒരു നിവൃത്തിയില്ലാത്ത രൂപത്തിൽ എടുത്തതാണ്. അതിന് പേരിൽ ഇപ്പോൾ വല്ലാതെ ഖേദിക്കുന്നു. ഇനി ജീവിതത്തിലേക്ക് ഒരിക്കലും അത് അത്തരം പലിശയിലേക്ക് മടങ്ങേയില്ല എന്ന് അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണെങ്കിൽ അതിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന് കൊടുക്കാം എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 9020 840 840. കേരള സർക്കാരിൻ്റെ പ്രവാസികൾക്കുള്ള നോർക്ക ഹെൽത്ത് ഇൻഷുറൻസിൽ ചേരൽ അനുവദനീയമാണോ എന്നാണ് ഫീഡ്ബാക്ക് വഴി വന്ന മറ്റൊരു ചോദ്യം.
0: അല്ലാഹു അലം. അതിനെ വിശദമായ അതിൻ്റെ നിബന്ധനകളും ഡിമാൻഡുകളും എന്ത് എന്ന് അറിയില്ല. പൊതുവെ അതിനെക്കുറിച്ച് പറഞ്ഞു വരാറുള്ളത് അതൊരു വ്യക്തിയോ കമ്പനിയോ നടത്തുന്ന പോലെ അവർക്ക് ലാഭമുണ്ടാക്കുവാൻ വേണ്ടി ഉള്ള ഒരു സംരംഭമല്ല. അപ്പം മറ്റ് ഇൻഷുറൻസുകളൊക്കെ പൊതുവെ വ്യക്തിക്കോ കമ്പനിക്കോ ലാഭമുണ്ടാക്കുവാൻ വേണ്ടി ലാഭം നേടുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. ഇത് ഗവൺമെൻറ് തലത്തിലുള്ള പ്രവാസികളെ സംരക്ഷിക്കുക സഹായിക്കുക എന്ന ഉദ്ദേശത്തിലാണ് എന്ന് പറയപ്പെടുന്നു. ഏതായിരുന്നാലും ആ ഒരു രൂപത്തിലാണെങ്കിൽ ഒരു പക്ഷേ അത് അനുവദനീയമായേക്കാം. അതിൻ്റെ പൂർണ്ണമായ ഡീറ്റെയിൽസുകൾ ആവശ്യമാണ്. അപ്പോൾ മാത്രമാണ് അതിനെക്കുറിച്ച് കൃത്യമായി മറുപടി പറയാൻ സാധിക്കുക. അല്ലാഹു തആല ആലം.
1: ഹഖീഖാറുക്കുമ്പോൾ പെൺകുട്ടിക്ക് ഒരാട് എന്നതാണല്ലോ സുന്നത്ത്. എന്നാൽ ഈ ഒരാടിൻ്റെ മാംസം എല്ലാ ബന്ധുക്കൾക്കും എത്താൻ കഴിയില്ല എങ്കിൽ അതിനു പകരം ഒരു പോത്തിനെ അറുക്കാമോ എന്നാണ്. എല്ലാ ബന്ധുക്കൾക്കിടയിലും മാംസം എത്തിക്കുന്നത് നാട്ടിലെ ഒരു രീതി ആയതിനാൽ അങ്ങനെ ചെയ്യാതിരുന്നാൽ ആളുകൾക്ക് മാനസിക പ്രയാസമുണ്ടാവില്ലേ എന്നുകൂടി ചോദ്യകർത്താവ് സൂചിപ്പിക്കുന്നു.
0: ഇവിടെ എല്ലാ വിഷയത്തിലും നമ്മൾ നാട്ടിലെന്ത് നടക്കുന്നു എന്നുള്ളതല്ല ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു എന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അന്ന് ഒട്ടകമുണ്ട് പശുവുണ്ട്. എന്നിരുന്നാലും അഖീഖ അറുത്തപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ രണ്ടാട് പെൺകുട്ടിയാണെങ്കിൽ ഒരാട് എന്നുള്ള രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ ഒരു പക്ഷേ ധാരാളം ആളുകൾക്ക് മാംസം ലഭിക്കട്ടെ എന്ന ഉദ്ദേശത്തിൽ ആ ഒരു നിയത്തിൽ ഒട്ടകത്തെ അറുക്കുകയാണ് പശുവിനെ അറുക്കുകയാണ് എങ്കിൽ അത് അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. ചില ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഒരു പക്ഷേ ആട എന്നാകുമ്പോൾ കുറച്ച് ആളുകൾക്ക് കുറച്ച് ദരിദ്രന്മാർക്കാണ് ലഭിക്കുക, എന്നാൽ ഒട്ടകമാകുമ്പോൾ ധാരാളം ആളുകൾക്ക് ലഭിക്കും, അതുകൊണ്ട് അത് നല്ലതാണ് എന്നിവരെ പറഞ്ഞ മദ്ഹബുകൾ കാണുവാൻ സാധിക്കും. എന്തായിരുന്നാലും ശരി, ആടിന് പകരം ഒരു പശുവിനെ അറുത്താൽ അയാളുടെ അഖീഖ വീടുകയില്ല എന്നൊന്നും പറയാൻ സാധിക്കുകയില്ല. അത് ചെയ്യാവുന്നതുമാണ്. അത് സ്വന്തത്തിനെടുക്കാം, മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാം. പക്ഷേ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു കുട്ടി ജനിച്ച കാരണത്താലാണല്ലോ ഒരു ഉരുവിനെ ആടാകട്ടെ മറ്റെന്തെങ്കിലും ആകട്ടെ അറക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതുപോലെ അതിൽ ഷെയർ പാടില്ല എന്നാണ്. രണ്ടോ മൂന്നോ നാലോ കുട്ടികൾക്ക് പകരമായി ഒരു പശുവിനെയോ പോത്തിനെയോ അറക്കുക, ഉദുഹിയത്ത് പോലെ, ഉദുഹിയത്തിൽ ഏഴ് പേർക്ക് വരെ പങ്കുചേരാമല്ലോ. ആ ഒരവസ്ഥ ഉദുഹിയത്തിൽ അഖീഖയിൽ ഉണ്ടാകുകയില്ല. മറിച്ച് ഒരു ജന്നത്തിന് പകരം ഒരു അറവ് എന്ന രൂപത്തിലാണ് പ്രത്യേകിച്ച് ഷെയ്ഖ് ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാർ അക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അല്ലാഹു തആല ആലം.
1: ഒരു കോൾ ലൈനിൽ ഉണ്ടായിരുന്നു, നോക്കാം. ഹലോ ഹലോ
2: ഹലോ, കേൾക്കാമോ?
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, കേൾക്കാം.
2: സോഷ്യൽ മീഡിയയില് കണ്ട ഒരു സംഘടനയെ പറ്റി ചോദിക്കാനാണ്. എല്ലാരും സ്റ്റാറ്റസ് പുതിയ സംവിധാനം വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു ഫോട്ടോ ഏറ്റവും കൊടുത്തു കഴിഞ്ഞാല് അത് 1980s കാലഘട്ടത്തിന് വെച്ച് അനുയോജ്യമായ രീതിയിലേക്ക് അത് മാറ്റിത്തരും. അതൊന്ന് എല്ലാവരും അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മുഖം മാറില്ല, അതുപോലെ നമ്മുടെ ചിരി മറ്റ് അടയാളങ്ങൾ എന്നിവെല്ലാം അതുപോലെ നിലനിർത്തിക്കൊണ്ട് ചുറ്റുപാടും വേഷവിധാനങ്ങൾ മാത്രമാണ് 80s സ്റ്റേജിലേക്ക് മാറുന്നത്. അപ്പൊ ഇസ്ലാമികമായിട്ട് അനുവദനീയമാണോ അല്ലേ എന്നൊന്ന് പറഞ്ഞാൽ തരത്തില്ല.
0: AI എന്നത്

0: ഈ അടുത്ത കാലത്തായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടുക്കലേക്ക് വന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിവിധങ്ങളായ ഇസ്ലാമിക വിധികളെക്കുറിച്ച് ആധുനിക പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ചോദ്യത്തിലുള്ളത് AI കൊണ്ട് രൂപമുണ്ടാക്കുക അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ മാറ്റുക എങ്കിൽ പണ്ഡിതന്മാർ അതിനെ ഖിയാസ് ചെയ്തിരിക്കുന്നത് ചിത്രരചനയുമായിട്ടാണ്. ഒരാളുടെ രൂപം പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ വരക്കുക, അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ രൂപം കല്ലുകൊണ്ടോ മരം കൊണ്ടോ ലോഹം കൊണ്ടോ നിർമ്മിക്കുക, അത് റൂഹുള്ളതാണ് എങ്കിൽ ഇസ്ലാം വളരെ ഗൗരവമായി കാണുന്നു. റൂഹുള്ള ജീവിയുടെ രൂപം നിർമ്മിക്കുവാനും വരക്കുവാനും പാടില്ല എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. അഷദ്ദ അന്നാസി അദാബൻ യൗമൽ ഖിയാമൽ മുസവ്വിറൂൻ, ഇത്തരം ആളുകൾക്കാണ് പരലോകത്ത് കടുത്ത ശിക്ഷയുള്ളത് എന്നും അവരോട് അതിന് ആത്മാവ് ഊട്ടാൻ ആവശ്യപ്പെടുമെന്നും അവർക്കത് സാധ്യമല്ല എന്നുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആധുനിക പണ്ഡിതന്മാർ AI ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ ഇതേ വിധിയാണ്. ഒരാൾ വരക്കുന്നത് പോലെ തന്നെ AIയോട് ഇന്ന രൂപത്തിൽ ആവശ്യപ്പെട്ട് അതുകൊണ്ട് ഫോട്ടോ രൂപം നിർമ്മിക്കുന്നത് ഇതിന് സമാനമാണ് എന്ന് പറഞ്ഞിരിക്കും. എന്നാൽ റൂഹ് ഇല്ലാത്ത മരങ്ങളാകട്ടെ അല്ലെങ്കിൽ അചേതന വസ്തുക്കളാകട്ടെ ഒരു വ്യക്തിയുടെ ചുറ്റുപാടുകളാകട്ടെ അതൊക്കെ AI ഉപയോഗിച്ച് അല്ലെങ്കിൽ പെൻസിലോ പേനോ ഉപയോഗിച്ച് വരക്കുന്നത് തെറ്റല്ല. ഇതാണ് വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ വിഗ്രഹാരാധനയിലേക്കും അതിലേക്കുള്ള വഴിയിലേക്കുമൊക്കെ വഴി നടത്തും എന്നതുകൊണ്ടും മലക്കുകളുടെ സാന്നിധ്യം അത്തരം സ്ഥലങ്ങളിൽ ഉണ്ടാകുകയില്ല എന്നതുകൊണ്ടുമൊക്കെയാണ് ഇസ്ലാം ഇത്തരം കാര്യങ്ങൾ നിരോധിച്ചത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം.
1: ഉത്തരം വ്യക്തമായല്ലോ. ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 9020 840 840. എൻ്റെ ഉപ്പ മരണപ്പെട്ടു. ഉപ്പാക്ക് 6 സ്ഥാപനങ്ങൾ ഉണ്ട്. ഇപ്പോൾ 5 സ്ഥാപനങ്ങളിലും സിഗരറ്റും വിൽക്കുന്നുണ്ട്. ഈ സിഗരറ്റിൻ്റെ വരുമാനം എനിക്കെടുക്കാമോ? 6 മക്കളാണ് ഞങ്ങൾ, ഇതുവരെ സ്വത്ത് ഓഹരി വെച്ചിട്ടില്ല. അപ്പോൾ ഇസ്ലാമികപരമായി ഞാൻ എന്തു ചെയ്യണമെന്നാണ് മക്കളിൽ ഒരാളുടെ ചോദ്യം.
0: അത് 2 തലങ്ങളായിട്ടാണ് ഉത്തരം പറയേണ്ടത്. 1, സ്വത്ത് ഓഹരി വെച്ചിട്ടില്ല. അപ്പോൾ ഉള്ള ഒരു സംശയം, 6 സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം, അത് കൃത്യമായി ഇസ്ലാമിക അനന്തരാവകാശ നിയമപ്രകാരം വീതിക്കുന്നുണ്ടോ? മരണപ്പെട്ട വ്യക്തിക്ക് ഭാര്യയുണ്ട് എങ്കിൽ ഇവിടെ സ്വത്തിൻ്റെ 1/8 ലഭിക്കണം. ആൺമക്കളും പെൺമക്കളുമൊക്കെ ഇതുപോലെ ഇസ്ലാമികമായി അവർക്ക് അനന്തര സ്വത്ത് ലഭിക്കണം. ഉള്ള വരുമാനത്തിൽ നിന്നും ഇങ്ങനെ ലഭിക്കുന്നില്ല, കൊടുക്കുന്നില്ല, വീതിക്കുന്നില്ല എങ്കിൽ വളരെ ഗൗരവമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് ഇസ്ലാമികമായി സ്വത്ത് വീതിക്കുകയാണ് ചോദ്യകർത്താവ് ചെയ്യേണ്ടത്. 2, അനന്തര സ്വത്തിൽ ഹറാമിൻ്റെ ഭാഗം കലരുന്നു എന്നാണ്. 5 സ്ഥാപനങ്ങളിലും സിഗരറ്റ് പുകവലി പോലുള്ള അവയുടെ വരുമാനമുണ്ട് എന്നുള്ളതാണ്. അനന്തരം ലഭിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ അനന്തര സ്വത്താണല്ലോ അത്, ഈ 6 സ്ഥാപനങ്ങളും, അവർ ഉടനെ തന്നെ അത് സ്വത്ത് ഭാഗിക്കുന്നില്ല എങ്കിൽ അവർ കൂടിയിരുന്ന് തീരുമാനിക്കുക ഇത്തരം നിഷിദ്ധമായ വസ്തുക്കൾ സ്ഥാപനങ്ങളിൽ വിൽക്കേണ്ടതില്ല എന്ന്. അതിന് കൂട്ടാക്കാത്ത അവസ്ഥയാണ് എങ്കിൽ ചോദ്യകർത്താവ് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം പുകയില വസ്തുക്കളുടെ വരുമാനം എത്രയുണ്ട് എന്ന് നോക്കി അത് തൻ്റെതല്ല, തനിക്ക് അവകാശപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ വിഹിതത്തിൽ നിന്നും ആ ഒരു വരുമാന മാർഗം ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. തീർച്ചയായും നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാം ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അന്ത്യനാളിൽ അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ വാൻമാരിഹി മിന്നൈ നക്തസവ, എവിടെ നിന്നാണ് പണം സമ്പാദിച്ചത് എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി കൊടുക്കേണ്ടി വരും നമ്മൾ എന്ന ബോധമുണ്ടായിരിക്കണം.
1: ഞാൻ സൗദിയിലാണ്. ഇവിടെ 500 കിലോമീറ്റർ സഞ്ചരിച്ച് അവിടെ 2 ദിവസത്തോളം താമസിക്കുമ്പോൾ തിരിച്ചു പോകുന്നത് വരെ ജമ്മും ഖസറും അനുവദനീയമാണോ എന്നാണ്. ജുമാ വരെ നിർബന്ധമില്ല എന്നും പറഞ്ഞു കേൾക്കുന്നു. എന്താണ് സത്യാവസ്ഥ?
0: 500 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു യാത്രയുടെ ദൂരമുണ്ട്. യാത്രയുടെ ദൂരം പരിഗണിക്കേണ്ടത് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലല്ലെങ്കിലും 500 മീറ്റർ സ്വാഭാവികമായും ഒരു യാത്രയുടെ ദൂരം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇസ്ലാം രോഗികൾക്കെന്ന പോലെ യാത്രക്കാർക്കും ചില ആനുകൂല്യങ്ങൾ, ചില ഇബാദത്തുകൾ നൽകുന്നുണ്ട്. അയാൾക്ക് വേണമെങ്കിൽ റമദാനിലെ നോമ്പ് ഒഴിവാക്കാം, പിന്നീട് ഖളാ വീട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ രണ്ട് നമസ്കാരങ്ങൾ ഒരുമിച്ച് നമസ്കരിക്കുക, ദുഹറും അസറും, ഒന്നുകിൽ ദുഹറിൻ്റെ സമയത്തോ അല്ലെങ്കിൽ അസറിൻ്റെ സമയത്തോ, മഗ്രിബും ഇഷാവും മഗ്രിബിൻ്റെ സമയത്തോ ഇഷാഇൻ്റെ സമയത്തോ ആണ് ചെയ്യേണ്ടത്, നിർവഹിക്കേണ്ടത്. അത് റുഖ്സയുള്ള ആനുകൂല്യമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ജമഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന ദുഹ്രി വൽ അസ്ർ വൽ മഗ്രിബി വൽ ഇശാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹ്റിനും അസറിനും ഇടയിൽ ജമ്മാക്കി, മഗ്രിബിനും ഇശായിനും ഇടയിൽ ജം ആക്കി എന്ന് പറയുന്നു. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഖസ്റാക്കുവാനുള്ള ആനുകൂല്യവുമുണ്ട്. 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ 2 റക്അത്തായി നമസ്കരിക്കുന്നതിനാണ് ഖസ്റാക്കുക എന്ന് പറയുന്നത്. ചോദ്യകർത്താവ് ചോദ്യത്തിൽ ഉന്നയിച്ച് 2 ദിവസം അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ 2 ദിവസങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിലൊക്കെ അദ്ദേഹത്തിന് ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇൻഷാ അല്ലാഹ്.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. അള്ളാഹു നിശ്ചയിച്ച പ്രകാരം നമുക്ക് മരണം സംഭവിക്കുമല്ലോ. ഇപ്പോൾ ഒരാളുടെ മരണം ഒരു വാഹനാപകടം മൂലമാണ് സംഭവിച്ചതെങ്കിൽ അള്ളാഹു അത് തീരുമാനിച്ചതാണല്ലോ. എങ്കിൽ മരണപ്പെട്ടയാളുടെ ബന്ധുക്കൾ അപകടം വരുത്തിയയാൾക്കെതിരെ കേസിന് പോകാൻ പാടുണ്ടോ? ഇത് അനുവദനീയമാണോ എന്നാണ്.
0: അപ്പോൾ അള്ളാഹു മുൻകൂട്ടി നിശ്ചയിച്ചു, അങ്ങനെയെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിപ്പിച്ച ആൾക്കെതിരെ അയാൾ എന്ത് കുറ്റമാണ് ചെയ്തത്, അയാൾക്കെതിരെ എങ്ങനെ ആക്ഷൻ എടുക്കാൻ പറ്റും? ബ്ലഡ് മണി ചോദിക്കാൻ പാടില്ലല്ലോ, കേസിന് പോകാൻ പാടില്ലല്ലോ എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസമായ അൽ ഈമാനു ബിഖദാഇല്ലാഹി ഖദരി ഖൈരി വശർരി മിനല്ലാഹി തആല, ഖദാ ഖദറുള്ള വിശ്വാസം അടിയുറച്ച് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷം മുമ്പ് തന്നെ ഇവിടെ നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എഴുതുവാൻ കലമിനോട് ആവശ്യപ്പെടുകയും കലം അത് എഴുതി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു അതൊക്കെ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിൻ്റെയും മഷീഅത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന് ഇഖ്തിയാർ നൽകിയിട്ടുണ്ട്, തിരഞ്ഞെടുക്കുവാനുള്ള അധികാരങ്ങളും അവകാശങ്ങളും നൽകിയിട്ടുണ്ട്. ഈ ഖദാ ഖദർ ഒരിക്കലും തിന്മക്ക് വേണ്ടി തെളിവുദ്ധരിക്കാനുള്ളതല്ല. ഒരാൾ മദ്യപിക്കുന്നു, നമസ്കരിക്കുന്നില്ല, തിന്മകൾ ചെയ്യുന്നു, ഇതൊക്കെ അള്ളാഹു മുൻകൂട്ടി ചെയ്തത് വെച്ചുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നതിനു വേണ്ടിയല്ല. പലപ്പോഴും തിന്മയുടെ വക്താക്കളോ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളോ ആണ് ഇത്തരം രൂപത്തിൽ ഖദാ ഖദറിനെ എതിരായി തെളിവുദ്ധരിക്കാറുള്ളത്. ഇവിടെ ഒരാക്സിഡൻറ്റിലൂടെ മരണം സംഭവിക്കും എന്ന് അള്ളാഹു അറിയുകയും അള്ളാഹു ഉദ്ദേശിക്കുകയും അള്ളാഹു അത് സൃഷ്ടിക്കുകയും ചെയ്തു. പക്ഷേ അതിന് കാരണമായത് ആ ഡ്രൈവറാണ്, അല്ലെങ്കിൽ ആ വാഹനമാണ്, വാഹനത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മൂലം ഒരു പക്ഷെ ഉറങ്ങിയിട്ടുണ്ടാവും, മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേണ്ട രൂപത്തിൽ പഠിച്ചിട്ടുണ്ടാകുകയില്ല, ലൈസൻസ് ഉണ്ടാകുകയില്ല. അതിൻ്റെയൊക്കെ കാരണക്കാരൻ ആ വ്യക്തിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹം തെറ്റുകാരനാണ്. ഇസ്ലാമിക ശരിയായിൽ രണ്ട് മൂന്ന് രൂപത്തിലുണ്ട് കൊലപാതകം. ഒന്ന് മനഃപൂർവ്വമുള്ള കൊലപാതകം, മറ്റൊന്ന് ഷിബ്ഹു അംദ്, മൂന്നാമതൊന്ന് ഖത്ൽ ഖത്, അബദ്ധത്തിൽ സംഭവിക്കുന്ന മരണവും കൊലപാതകവുമൊക്കെയാണ്. ആ മൂന്നാമത് പറഞ്ഞ രൂപത്തിലാണ് ഒരാൾ അശ്രദ്ധമായി അയാളിന് ആക്സിഡൻറ്റ് സംഭവിക്കുന്നു എങ്കിൽ മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്ക് ദിയ അഥവാ ബ്ലഡ് മണി ലഭിക്കേണ്ടതുണ്ട്. അത് അള്ളാഹു മരണം മുൻകൂട്ടി നിശ്ചയിച്ചതാണ് എങ്കിൽ തന്നെയും ആ ഒരു ആക്സിഡൻറ്റിന് കാരണമായി തീർന്നത് ആ ഡ്രൈവറാണ് എന്നതുകൊണ്ട് അയാൾ അതിൻ്റെ കുറ്റക്കാരനും അയാൾ മുഖേന മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്ക് ദിയ ലഭിക്കേണ്ടതുമാണ് എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം.
1: ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: ചോദിച്ചോളൂ
2: ഉസ്താദ്. നിസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കാനുള്ളത്. ഞാന് ഗൾഫില് യുഎയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എന്താ അറിയുക, നിസ്കാരത്തോട് നമ്മുടെ സുബ നമസ്കാരം ജോലി കാരണത്താൽ ഇങ്ങനെ ഉറങ്ങി എഴുന്നേക്കാൻ വൈകുന്നുണ്ടേ, നിസ്കരിക്കാൻ പറ്റില്ല. എങ്ങനെ നമുക്ക് സുബൈ നമസ്കാരം കൃത്യമായി നമസ്കരിക്കാൻ പറ്റുന്നുള്ള ചോദ്യം?
0: നിങ്ങളുടെ ജോലി സമയം എപ്പോഴാ അവസാനിക്കാറുള്ളത്?
2: ഇപ്പൊ സമയം 9 മണിക്ക് തുടങ്ങി വൈകുന്നേരം 8 മണി വരെയാണ്.
0: അപ്പോ ജോലി സമയം കൊണ്ട് നിങ്ങൾ നിസ്കാരം സുബഹ് നിസ്കരിക്കാൻ പ്രയാസമുണ്ട് എന്നൊരിക്കലും പറയാൻ സാധിക്കുകയില്ല. ശരിയാണ്, 8 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്കൊക്കെ ജോലി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും, അലക്കേണ്ടി വരും, അത്യാവശ്യ കാര്യങ്ങളുണ്ടാകും. എങ്ങനെയായിരുന്നാലും ആ ഒരു 11 മണിക്ക് മുമ്പ് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ അവിടുന്ന് മഗ്‌രിബിന് ശേഷം ഉറങ്ങുന്നതും ഇഷായിന് ശേഷം അനാവശ്യമായി സംസാരിച്ചിരിക്കുന്നതും വെറുത്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഖൈർ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിന്തുടരുന്നതിലാണ്. നബി സ്നേഹമുള്ള ആളുകൾ, നബിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവിടുത്തെ സുന്നത്തിനെ സ്നേഹിക്കണം. നാട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ അതിന് മുന്നൊരുക്കം നമ്മൾ നടത്താറുണ്ട്. നാളെ ഒരു ടൂറുണ്ട് എന്ന് പറയുമ്പോൾ അലാറം വെച്ചില്ലെങ്കിലും സുബഹിക്ക് മുമ്പേ എണീക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജോലിയും വിശ്രമമൊക്കെ ഈ നിസ്കാരം ലഭിക്കണം എന്ന ഉദ്ദേശം മുമ്പിലുണ്ടെങ്കിൽ മാത്രമേ രാവിലെ എഴുന്നേൽക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് വേണ്ട ചില മാർഗങ്ങൾ, ഒന്ന്, സുബഹി നമസ്കാരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന. രണ്ട് അറ്റത്തുള്ള നിസ്കാരങ്ങൾ, അസ്ർ നിസ്കാരവും സുബഹ് നമസ്കാരവും ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബഷിറിൽ മഷായീന ബിദ്ദുലമി യൗമൽ ഖിയാമ ബിൻ നൂരിത്താമി യൗമൽ ഖിയാമ. ഇരുട്ടത്ത് പള്ളിയിലേക്ക് നടന്നു പോകുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക, പരലോകത്ത് പൂർണ്ണമായ പ്രകാശമുണ്ടായിരിക്കും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ മലക്കുകൾ രണ്ട് നമസ്കാരങ്ങളിൽ ഒരുമിച്ച് ചേരുന്നു, അസ്ർ നമസ്കാരത്തിനും സുബഹ് നമസ്കാരത്തിനും. എന്നിട്ട് മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെക്കുറിച്ച് തിരക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി പ്രതിഫലങ്ങൾ സുബഹ് നമസ്കാരത്തെക്കുറിച്ച് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ സുബഹ് നമസ്കാരം മാത്രമല്ല, സുബഹ് നമസ്കാരത്തിൻ്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും റക്അത്ത് അൽ ഫജ്ർ ഖൈറു മിന ദുനിയാ വമാ ഫീഹ, സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്ത് നിസ്കാരം അഥവാ സുന്നത്ത് നിസ്കാരം ദുനിയാവും അതിൻ്റെ ഉള്ള സകലതിനേക്കാളും മഹത്തരമാണ് എന്ന്. ഇത്തരം ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കലും നമ്മൾ കപടവിശ്വാസികളാകുവാൻ പാടില്ല. അസ്തല സ്വലാത്തി അൽ മുനാഫിഖീൻ സ്വലാത്തുൽ ഇശാ വസ്സലാത്തുൽ ഫജർ. കപടവിശ്വാസികൾക്ക് ഉള്ളിൽ ഈമാനില്ലാത്ത ആളുകൾക്ക് ഏറ്റവും പ്രയാസകരമായ നമസ്കാരം ഇശാ നമസ്കാരവും സുബഹി നമസ്കാരവും ആവുന്നു എന്നാണ്. നമ്മൾ ഒരിക്കലും കപടന്മാർ ആകുവാൻ പാടില്ല. മറ്റേത് നമസ്കാരങ്ങൾ, ഒരു പക്ഷേ ദുഹർ നമസ്കാരം, അസർ നമസ്കാരം, ഇതിനൊക്കെ ചില ആളുകൾക്കെങ്കിലും ജോലി തിരക്കാണ് എന്ന് പ്രവാസ ലോകത്തല്ലെങ്കിലും ഇവിടെയൊക്കെ പറയാൻ സാധിക്കും. എന്നാൽ സുബഹി നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അതൊരാൾക്കും ഞാൻ ജോലി തിരക്കിലാണ്, വല്ല സെക്യൂരിറ്റി ജോലിക്കാരുണ്ടെങ്കിൽ എന്നല്ലാതെ ഒരു 99% ആളുകൾക്കും എനിക്ക് ജോലി തിരക്കാണ് എന്ന് പറയാൻ സാധിക്കില്ല. ഏതൊരാൾക്കും സുബഹി നമസ്കാരത്തിന് പങ്കെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ നമസ്കാരത്തിൻ്റെ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി നമസ്കാരത്തിലുള്ള സുബഹി നമസ്കാരത്തിലുള്ള ബാങ്കിൽ തന്നെ അസ്സലാത്തു ഖൈറും മിനന്നൗം, ഉറക്കിനേക്കാൾ മെച്ചമാണ് നമസ്കാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒറ്റയ്ക്കുള്ള നമസ്കാരത്തേക്കാൾ എത്രയോ ശ്രേഷ്ഠതയാണ് ജമാഅത്തായ നമസ്കാരം. ഇന്ന ഖുർആനുൽ ഫജ്രി കാന മഷ്ഹൂദ, പ്രഭാത സമയത്തുള്ള ആ ഖുർആൻ പാരായണം സാക്ഷിയായി വരുമെന്നൊക്കെ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ആ മഹത്വങ്ങൾ മനസ്സിലാക്കി ജോലികളും ഉറക്കവുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സുബഹ് നമസ്കാരത്തിന് ഒന്നാമത് സഫിൽ തന്നെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന മനസ്സിനെ ആദ്യം ബോധ്യപ്പെടുത്തുക എങ്കിൽ നമ്മുടെ കാലുകൾ പള്ളിയിലേക്ക് നടക്കും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാട്ടെ.
1: ആമീൻ. ഉത്തരം വ്യക്തമായല്ലോ. ഹലോ, ഒരു വർഷമായി പ്രവാസിയായ ഞാൻ രണ്ടാഴ്ച എമർജൻസി ലീവിന് നാട്ടിൽ പോകുമ്പോൾ ഭാര്യയുടെ ആർത്തവം കുറച്ച് ദിവസം നീട്ടിവെക്കാൻ വേണ്ടി ഗുളിക കഴിക്കാമോ എന്നാണ്.
0: ആർത്തവ സമയത്ത് ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ, പൂർണ്ണമായ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് സുഹൃത്ത് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അഥവാ ഭാര്യയുടെ ആർത്തവം അല്പം നീട്ടാൻ വേണ്ടി ടാബ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ ആധുനിക പണ്ഡിതന്മാർ അതിന് അനുവാദം നൽകിയിട്ടുണ്ട്. ഉംറ, ഹജ്ജ് പോലുള്ള സന്ദർഭങ്ങളിലൊക്കെ അവർക്ക് സുഖകരമായി ഹജ്ജും ഉംറയും നിർവഹിക്കുവാൻ ആർത്തവം നീട്ടിവെക്കാനുള്ള മരുന്ന് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ ചില നിബന്ധനകളോടുകൂടി പണ്ഡിതന്മാർ അത് അനുവദിച്ചിരിക്കുന്നു. ഒന്ന്, അതൊരു ഡോക്ടറോട് ചോദിച്ച് ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് പ്രയാസകരമായ അവസ്ഥ ഉണ്ടാകുകയില്ല എന്ന് ഉറപ്പുവരുത്തണം. രണ്ട്, അത് ഭർത്താവിൻ്റെ അനുമതിയോടുകൂടിയായിരിക്കും. ഇവിടെ ഭർത്താവ് തന്നെയാണ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് അത് ഉപയോഗിക്കാം എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
1: ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: എനിക്ക് ഒരു രണ്ട് വിഷയത്തില് സംശയമുണ്ടായി. ഒരുന്ന് പറഞ്ഞാല് നമ്മളിപ്പോ സുബീക്ക് മുമ്പ് രണ്ട് റക്കത്തുണ്ടല്ലോ, നമ്മൾ അതിന് പകരം ഒരു ഇപ്പൊ വിട്ടുപോയി കഴിഞ്ഞാല് 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞാല് അതേപോലത്തെ ഒരു പുണ്യം പറയാനില്ലേ? അപ്പൊ അതും ഒരു
0: ചോദ്യം ഇതാണ്. ഒരാൾക്ക് സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ സാധിച്ചില്ല എങ്കിൽ അതിന് പകരമായി 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ഇത് ചൊല്ലിയാൽ മതിയോ എന്നാണ്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ ചില ഇബാദത്തുകൾക്ക്, ചില അമലുകൾക്ക് ഫളായിലുകൾ, മഹത്വങ്ങൾ കാണുവാൻ സാധിക്കും. ഉദാഹരണമായി സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/3 എന്ന് ഹദീസുകൾ കാണുവാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ഒരാൾ 3 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഇഖ്ലാസ് ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ ഖത്തം ചെയ്തതുപോലെയാണ് എന്നർത്ഥത്തിലല്ല. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കും. ശുഹദാക്കളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത ആളുകൾ മാത്രമല്ല ശുഹദാക്കൾ, അൽ ഖരീഖു ഷഹീദുൻ മുങ്ങി മരിച്ച ആള്, വൽ ഹരീഖ് അഗ്നിബാധയുണ്ടായി മരിച്ച ആള്, ഇങ്ങനെ 6-7 വിഭാഗത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഒരാൾക്ക് ഒരാൾ മുങ്ങി മരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി ഷഹീദിൻ്റെ കൂലിയോ പൂർണ്ണമായി ഷഹീദിൻ്റെ ഹുക്കുമോ മതവിധിയോ അയാൾക്കുണ്ട് എന്നർത്ഥത്തിലല്ല. ഓരോന്നിനും അതിൻ്റേതായ മഹത്വങ്ങളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഒരു വ്യക്തി 100 തവണ ഒരു ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ അയാളുടെ പാപങ്ങൾ കടലിലെ നുരപോലെ ആയിരുന്നാലും അതെല്ലാം പൊറുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ അതിൻ്റെ അർത്ഥം 2 റക്അത്ത് സുബ്ഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുക കാരണത്താൽ ഇത് മതിയാകും എന്നർത്ഥത്തിലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റക്അത്ത് അൽ ഫജ്റി ഖൈറു മിന ദുനിയ വമാ ഫീഹ, സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് അത് ദുനിയാവും അതിലുള്ള സകലമാന വസ്തുക്കളെക്കാളും ഖൈറാകുന്നു എന്നാണ്. പൊതുവെ യാത്രയിലായിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റവാത്തിബ് നമസ്കാരങ്ങൾ നിർവഹിക്കാറില്ല. ഫർള് നിസ്കാരത്തിന് തൊട്ട് മുമ്പും ശേഷമുള്ള നമസ്കാരത്തിന് റവാത്തിബ് എന്ന് പറയും. എന്നാൽ സുബ്ഹി നമസ്കാരത്തിൻ്റെ ആ റവാത്തിബ് യാത്രയിലാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നു എന്നത് ഇതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയുമാണ് നമുക്ക് അറിയിച്ചു തരുന്നത്. അതുകൊണ്ട് സുബ്ഹി നിസ്കാരം ജമാഅത്തായി ലഭിക്കണം എന്നതുപോലെ തന്നെ ജമാഅത്ത് തുടങ്ങുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കുവാനുള്ള ഒരു വ്യഗ്രത നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് അറിയിക്കാനുള്ളത്.
1: ഉത്തരം വ്യക്തമായല്ലോ. ഇനി മറ്റൊരു ചോദ്യം ഉണ്ടോ?
2: ഒരു ചെറിയ വിഷയമുണ്ട്. ഈ സുന്നത്ത് നമസ്കാരം വീട്ടിൽ വന്ന് നമസ്കരിക്കുന്നതിന് ബർക്കത്ത് ഉണ്ടാവുന്നില്ല വീട്ടില്, അപ്പൊ അതുകൊണ്ട് ഇത് എത്രത്തോളം എക്സ്റ്റെൻഡ് ആവാൻ പറ്റും? അപ്പൊ വീട്ടിൽ വന്നിട്ട് ഞാൻ കുറച്ച് വൈകി ഭക്ഷണം കഴിച്ച് ഇപ്പൊ അങ്ങനെയൊക്കെ
0: പൊതുവെ ജമാഅത്ത് അല്ലാത്ത സുന്നത്ത് നമസ്കാരം, ഇപ്പോൾ തറാവീഹ് നമസ്കാരം അത് സുന്നത്താണ്, പക്ഷെ ജമാഅത്തായിട്ടാണല്ലോ നിസ്കരിക്കപ്പെടുക. അതല്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ചാണ് നിർവഹിക്കുവാൻ ഏറ്റവും നല്ലത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തജ്അലു ബുയൂതകും ഖുബൂറ, നിങ്ങളെ വീടുകൾ നിങ്ങൾ ഖബറാക്കരുത്, ഖബറിൻ്റെ അടുക്ക് ഖുർആൻ പാരായണം നിസ്കാരമൊന്നുമില്ല, അതേപോലെ ആകരുത് നിങ്ങളുടെ വീടുകൾ എന്നാണ്. അവിടെ ഖുർആൻ പാരായണമുണ്ട്, സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. സുന്നത്ത് നമസ്കാരം വീട്ടിൽ നിന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ പൊതുവെ റിയാ ലോകമാന്യത അത് ഉണ്ടാകുകയില്ല എന്നത് അതിൻ്റെ ഒരു ഹിക്കമത്തായി ഉലമാക്കന്മാർ പറയുന്നുണ്ട്. പക്ഷേ എപ്പോഴാണ് അത്? വീട്ടിൽ വന്നു, ഇനി ഒരാൾക്ക് ഭക്ഷണം അപ്പോൾ പ്രസൻ്റാണ്, സാന്നിധ്യത്തിലുണ്ട് എങ്കിൽ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമസ്കരിച്ചാൽ മതി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഭക്ഷണം ഹാജറുണ്ട് എങ്കിൽ ഭക്ഷണം കൊണ്ട് ആരംഭിക്കുക, ഫബ്ദ ഉബിൽ അഷ, നിങ്ങൾ ഭക്ഷണം കൊണ്ട് ആരംഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിന് പ്രയാസം നേരിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് എങ്കിൽ അത് നിർവഹിച്ചതിന് ശേഷം ഇത്തരം നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുക. ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വൈകിപ്പിക്കുക. മുമ്പ് സലമാൻ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അസറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതായി അവർ കാരണം അന്വേഷിച്ചപ്പോൾ അത് ദുഹറിന് ശേഷമുള്ള 2 റക്അത്ത് നിസ്കരിക്കാൻ സൗകര്യം ലഭിച്ചില്ല. അപ്പോൾ ഒരു വഫ്ദ് യാത്രാ സംഘം നിവേദക സംഘം വന്നിരുന്നു, അവരുമായി സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് നീട്ടി നമസ്കരിച്ചതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടായി. അപ്പോൾ ഒരാൾ അല്പം വൈകിയാണ് വീട്ടിൽ ചെന്ന് അത് നിസ്കരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്.
1: ഉത്തരം വ്യക്തമായല്ലോ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840 വർഷങ്ങൾ കഴിഞ്ഞ് കടം വീട്ടുമ്പോൾ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ കണക്കുകൂട്ടി അധികം നൽകുന്നത് പലിശയുടെ പരിധിയിൽ വരുമോ എന്നാണ്. ഇല്ലെങ്കിൽ ഉദാഹരണമായി 10 ലക്ഷം 5 വർഷം മുമ്പ് കടം വാങ്ങിയത് ഇപ്പോൾ അതേ സംഖ്യ തിരിച്ചു നൽകുമ്പോൾ കടം നൽകിയയാൾക്ക് വലിയ നഷ്ടമുണ്ടാകില്ലേ എന്നാണ് സംശയം.
0: സത്യത്തിൽ കടം എന്നുള്ളത് കച്ചവടം പോലെയല്ല. കടം എന്നത് ഒരാളെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഒരാൾ രണ്ട് തവണ കടം കൊടുത്തു കഴിഞ്ഞാൽ ഒരു തവണ സദഖ ചെയ്ത പോലെയാണ് എന്നൊക്കെ ഹദീസിൽ കാണുവാൻ സാധിക്കും. ഒരു മുഅ്മിൻ്റെ പ്രയാസം ലഘൂകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അന്ത്യനാളിൽ അവൻ്റെ പ്രയാസം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതെയാക്കും എന്ന് ഹദീസ് കാണുവാൻ സാധിക്കും. സൂറത്ത് അൽ ബഖറയിൽ ഏറ്റവും വലിയ ആയത്തിൽ കടമിടപാടിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ തിരിച്ചു കൊടുക്കുമ്പോഴും മാന്യത പുലർത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും നല്ല വ്യക്തി എന്ന് പറയുമ്പോൾ കടം തിരിച്ചു കൊടുക്കുമ്പോൾ നല്ല രൂപത്തിൽ കൊടുക്കുന്നവനാവുന്നു. ആ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പ്രത്യേക ഒരു കാരണമുണ്ടായിരുന്നു. പ്രവാചകൻ ഒരാളിന് ഒട്ടകത്തെ കടം വാങ്ങി തിരിച്ചു കൊടുത്തപ്പോൾ അതിനേക്കാൾ മുന്തിയ നല്ല ഒട്ടകത്തെയാണ് തിരിച്ചു കൊടുത്തത്. ആ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ കടം കൊടുക്കുമ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ മുൻധാരണയില്ലാതെ അധികം കൊടുത്തു കഴിഞ്ഞാൽ അത് പലിശയല്ല. ഉദാഹരണമായി 10,000 രൂപ ഞാൻ നിങ്ങൾക്ക് കടം തരുന്നു, പക്ഷേ തിരിച്ച് എനിക്ക് തരും, ഞാൻ മുൻകൂട്ടി ധാരണയില്ല, അല്ലെങ്കിൽ അന്ന് അവിടെ നാട്ടിൽ അങ്ങനെ ഒരു സമ്പ്രദായവുമില്ല തിരിച്ചു കൊടുക്കുമ്പോൾ അധികം കൊടുക്കണമെന്ന്. ആ ധാരണയില്ലാതെ നിങ്ങൾ എനിക്ക് തിരിച്ച് 1,000 രൂപ തിരിച്ച് അധികം തരുന്നു എങ്കിൽ അത് പലിശയല്ല, കാരണം അവിടെ ഇഹ്സാനാണ്, നന്മ മാത്രമാണ് അവിടെയുള്ളത്. ഇതാണ് പൊതുവെ കടത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ 10 or 20 years പൊതുവെ ഇത്തരം വിഷയങ്ങൾ വരാറുണ്ട്. 10 or 20 years മുമ്പ് 5,000 രൂപ കടം കൊടുത്തിരുന്നു, 2,000 രൂപ കടന്നു കൊടുത്തിരുന്നു, ഇപ്പോൾ ആ 5,000-ത്തിൻ്റെയും 2,000-ത്തിൻ്റെയും സ്ഥാനത്തേക്ക് ഒരു പക്ഷേ 1,00,000 ഉണ്ടെങ്കിൽ മാത്രമാണ് സമാനമായി തീരുക എന്നൊക്കെ പറയാറുണ്ട്, തർക്കങ്ങളുമായി ആളുകൾ വരാറുണ്ട്. അവിടെ ഈ ഒരു തത്വം അവർ മനസ്സിലാക്കണം, കടം എന്നത് ഇഹ്സാനാണ്, തിരിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ഇഹ്സാൻ അവർക്കുണ്ടായിരിക്കണം. എങ്ങനെയാണ് 10 years മുമ്പ് 500,000 കൊടുത്തത് ഇന്ന് അതേ ഒരു രൂപത്തിൽ കൊടുക്കുമ്പോൾ ഇയാളോട് ഞാൻ ഇഹ്സാൻ കാണിച്ചു, ഇഹ്സാൻ ഇല്ലെങ്കിലും അയാൾക്ക് കൊടുക്കേണ്ട ബാധ്യത പൂർണ്ണമായും ഭംഗിയായി നിർവഹിച്ചു എന്ന് പറയുവാൻ സാധിക്കുക? അപ്പോൾ തിരിച്ചു കൊടുക്കുന്ന വ്യക്തി കണ്ടറിഞ്ഞ് മുൻധാരണയോ ഒന്നുമില്ലാത്തതിന് നല്ല രൂപത്തിൽ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു മസ്ലഹത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്യേണ്ടത്. കാരണം ചില പണ്ഡിതന്മാരൊക്കെ ഇത്തരം വിഷയത്തെ സൂചിപ്പിച്ചത് തിരിച്ചു കൊടുക്കുമ്പോൾ പഴയകാലത്തെ സ്വർണത്തിന് മൂല്യം നോക്കി തിരിച്ചു കൊടുത്താലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു തത്വം മുന്നിൽ കണ്ടുകൊണ്ട് കടം വാങ്ങിയ വ്യക്തി തിരിച്ചു കൊടുക്കുമ്പോൾ നീതിയോടുകൂടി തിരിച്ചു കൊടുക്കാൻ കടം തിരിച്ചു കൊടുക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്.
1: 40 years വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കച്ചവടമാണ് വരുമാന മാർഗമായി ഉണ്ടായിരുന്നത് എന്ന് പഠിച്ചിട്ടുണ്ട്. എന്നാൽ നുബുവത്തിന് ശേഷം പ്രബോധനമാണ് അധിക സമയവും ഉണ്ടായിരുന്നത്. അപ്പോൾ നുബുവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരുമാന മാർഗം എന്തായിരുന്നു എന്നാണ്.
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല എല്ലാ പ്രവാചകന്മാരും ആടുകളെ മേയിച്ചിരുന്നു എന്ന് ഹദീസുകൾ കാണുവാൻ സാധിക്കും. അപ്പോൾ നുബുവത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ മേയിച്ചിരുന്നു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആടിനെ മേയിച്ചിരുന്ന സംഭവം ഖുർആനിൽ പറയുന്നുണ്ട്. പല പ്രവാചകന്മാർക്കും പല ജോലികളും ഉണ്ടായിരുന്നു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊല്ലനായിരുന്നു എന്നൊക്കെ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഒന്നുകൂടെ മുന്നോട്ട് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടത്തിൽ ഏർപ്പെട്ടതൊക്കെ ചരിത്രങ്ങൾ കാണുവാൻ സാധിക്കും. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിൽ മാത്രം ഒഴുകി മറ്റു ജോലികളൊന്നുമില്ലാത്ത ഒരവസ്ഥ ആയിരുന്നില്ല. ഇസ്ലാമിക ചരിത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ പല രൂപത്തിലുള്ള ജിഹാദിൻ്റെ മേഖലകൾ കടന്നുപോയിട്ടുണ്ട്. ബദർ യുദ്ധമാകട്ടെ, ഉഹദ് യുദ്ധം, പല യുദ്ധങ്ങളും അന്നും ഇന്നുമൊക്കെ യുദ്ധാർജിത സ്വത്ത് വിജയിക്കുന്ന കക്ഷികളാണ് എടുക്കുക എന്നൊരു പൊതു നിയമമാണ്. ഇന്നും അങ്ങനെ തന്നെയാണ് ആ നിയമം. അതിനാണ് ഇസ്ലാമിൽ ഗനീമത്ത് സ്വത്ത് എന്ന് പറയുക, അല്ലെങ്കിൽ ഫൈ. ആ ഫൈ എന്ന് പറയുമ്പോൾ യുദ്ധമില്ലാതെ തന്നെ ഒരു രാജ്യം അധീനപ്പെടുമ്പോൾ അതിൽ ലഭിക്കുന്ന വരുമാനത്തിന് ഫൈ എന്ന് പറയുന്നു. ഇത് മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അധികാരം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തിയായിരുന്നില്ല. യുദ്ധാർജ്ജ സ്വത്ത് കുതിരപ്പടക്ക് കൃത്യമായ വിഹിതമുണ്ട്, കാലാൽപ്പടക്ക് കൃത്യമായ വിഹിതമുണ്ട്, അതല്ലാത്ത ആളുകൾക്കുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അതിൽ ഒരു പങ്കുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ പ്രവാചകന് വരുമാനം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകനൊരു അടിച്ചുപൊളി ജീവിതമായിരുന്നു എന്നൊരിക്കലും മനസ്സിലാക്കരുത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് കാണാൻ സാധിക്കും, ഒരിക്കൽ പ്രവാചകൻ ഭാര്യമായിരുന്ന അല്പം അകലം പാലിച്ചുകൊണ്ട് ജീവിച്ചു. ആ സമയത്ത് ചെന്ന് നോക്കിയപ്പോൾ ഈത്തപ്പനയുടെ പായ കൊണ്ട് ഒരു പായയിൽ പ്രവാചകൻ കിടക്കുന്നതാണ്. എണീറ്റ് നോക്കിയപ്പോൾ ശരീരത്തിൽ ആ സകലം പായയുടെ പാട് കണ്ട് ഉമർ അള്ളാഹുവിന് കരഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ചു, ഉമറെ, പേർഷ്യൻ കൈസർ രാജാക്കന്മാർ സ്വർണമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ദുനിയാവല്ലേ എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിക്കുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അധികവും ഭക്ഷണം കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നും ഖൈബർ യുദ്ധാനന്തരമാണ് പലപ്പോഴും ഞങ്ങൾ ഒന്ന് വയറ് നിറച്ച് ഈത്തപ്പഴ പോലും കഴിച്ചത് എന്നുമൊക്കെ കാണുവാൻ സാധിക്കും. വഫാത്തിനെ തൊട്ടുമുമ്പ് യഹൂദനിൽ നിന്നും പടയങ്കി പണയം കൊടുത്തുകൊണ്ട് പ്രവാചകൻ ഭക്ഷണം വാങ്ങിയിരുന്നു എന്നൊക്കെ. പ്രവാചകൻ്റെ ചെലവ് വലിയൊരു അടിച്ചുപൊളിയുടേതായിരുന്നില്ല, ഒരു ദരിദ്രനെപ്പോലെ തന്നെയായിരുന്നു പ്രവാചകൻ ജീവിച്ചത് എന്ന് മനസ്സിലാക്കണം. അതിനുള്ള വരുമാനമൊക്കെ ഇങ്ങനെയുള്ള മാർഗത്തിലൂടെ ലഭിച്ചിരുന്നു.
1: ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹലോ, സാങ്കേതിക തകർ കാരണം. ഹലോ, സൂറത്തുൽ ബുറൂജിലെ അവസാനത്തെ ആയത്ത് വിശദീകരിക്കുന്ന സ്ഥലത്ത് ലുഹുൽ മഹ്ഫൂദിനെ പറ്റി വെള്ള മുത്തിനാലുള്ള ആകാശ ഭൂമികളുടെ വലിപ്പമുള്ളൊരു സൃഷ്ടിയാണത് എന്ന് എഴുതിയതായി ഒരു ഖുർആൻ പരിഭാഷയിൽ കാണാനിടയായി. ഇത് ശരിയാണോ എന്നാണ്.
0: മരണാനന്തര ജീവിതം, ബർസഖിയായ ജീവിതം, പരലോക ജീവിതം എന്നതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൈബാണ്, അദൃശ്യമായ കാര്യങ്ങളാണ്. അവിടെ എന്തെല്ലാം നടക്കുന്നു, അവിടുത്തെ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, സ്വർഗീയ സുഖങ്ങൾ, നരകത്തിൻ്റെ തീക്ഷ്ണത എങ്ങനെയാണ് എന്നൊക്കെ പ്രമാണങ്ങളിൽ വന്നത് സ്വീകരിക്കുക മാത്രമാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അഭിലഷണീയമായിട്ടുള്ളത്. അതാണ് അയാൾ സ്വീകരിക്കേണ്ടത്. ലൗഹൽ മഹ്ഫൂദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവ്വലു മാ ഖലഖ അല്ലാഹുൽ ഖലം, അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് ഖലമിനെയാണ്. ഖലബിനോട് പറഞ്ഞു, ഉക്തുബ്, എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പോൾ ഖലമ യുജ്മാദാക്തുബ്, എന്താണ് എഴുതേണ്ടത്? മഖാദീ റക്കുല്ല ഷെയ്, എല്ലാതിൻ്റെയും ഖദറുകൾ. ഖദാ ഖദർ, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷം മുമ്പ് തന്നെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സൂക്ഷ്മവും സ്ഥൂലവുമായ കാര്യങ്ങൾ സംഭവിക്കണം എന്ന് എഴുതി രേഖപ്പെടുത്തിയതിനാണ് ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയാം. ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, എന്തു തന്നെ സംഭവിച്ചാലും അതെല്ലാം വ്യക്തമായ ഒരു കിതാബിലുണ്ട് എന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു. എന്നാൽ അതെങ്ങനെയാണ്, അതിന് രൂപം എന്താണ് എന്നൊന്നും പ്രമാണങ്ങളിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വെള്ളമുത്തിനാലുള്ളതാണ് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ അത്തരം ഒരു സ്വീകാര്യയോഗ്യമായി വന്നതല്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
1: ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഓക്കെ, ചോദ്യം ചോദിച്ചോളൂ.
3: പിന്നെ നമസ്കാരം ജമാക്കുന്നതിനെ കുറിച്ചിട്ടായിരുന്നു. പിന്നെ അത് വീട്ടില് യാത്രയിലല്ലാതെ വീട്ടില് അങ്ങനെ നമുക്ക് നേരെ വരുന്നു എന്ന് കണ്ടാല് ഇപ്പൊ ലോഹറിനെ ജമാക്കാൻ പറ്റുമോ?
0: പിന്നെ നിസ്കാരം ജമാക്കുക, ഒന്ന്, യാത്രക്കാർക്കാണ്. രണ്ട്, വലിയ പ്രയാസം നേരിടുന്ന സാഹചര്യത്തിലാണ്. എന്നാൽ പൊതുവെ അടിസ്ഥാന തത്വം നിസ്കാരം അതാതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന സ്വലാത്ത കാനത് അൽ മുഅ്മിനീന കിതാബം മൗഖൂത, തീർച്ചയായും നമസ്കാരം വിശ്വാസികളുടെ മേൽ സമയബന്ധിതമാകുന്നു എന്നാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും തൃപ്തികരമായ പ്രവർത്തനം അമൽ ഏതാണ്? ഖാല അസ്സലാത്തു അലാ വഖ്തിഹ, നിസ്കാരം അതാതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയുടെ അടുക്കൽ വന്ന് ഓരോ നമസ്കാരത്തിൻ്റെയും ആദ്യ സമയവും അവസാന സമയവും കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. ഇവയ്ക്കിടെ ഇടയിലുള്ളതാണ് ഓരോതിൻ്റെയും നമസ്കാര സമയം എന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത് പിന്നെ നിസ്കാരം അത് അതിൻ്റെ സമയത്ത് നിർവഹിക്കണം എന്നാണ്. എന്നാൽ ചില അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ടും പ്രയാസവും നേരിടുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ ജമ്മു ആക്കാം എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അടുക്കളയുള്ള തിരക്കോ വിരുന്നുകാർ വന്നു എന്നതൊന്നും തന്നെ നിസ്കാരം ജമ്മാക്കുവാനുള്ള ഒരു ഇളവല്ല എന്നതും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
1: ഉത്തരം വ്യക്തമായല്ലോ. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ കൂട്ടത്തിൽ മനുഷ്യൻ, ജിന്ന്, മലക്കുകൾ ഇവയെല്ലാം ഉണ്ടല്ലോ. മനുഷ്യൻ്റെ ആയുസ്സിനെ പറ്റി ഹദീസുകളിൽ കേട്ടിട്ടുണ്ട്. എന്നാൽ മറ്റു സൃഷ്ടികളായ മലക്കുകൾ, ജിന്നുകൾ ഇവയുടെ ആയുസ് എത്ര എന്നതിനെ കുറിച്ച് പ്രമാണങ്ങളിൽ വല്ല സൂചനയും ഉണ്ടോ എന്നാണ്.
0: അമാർ ഉമ്മത്തി മാബൈന സിത്തീന വസബഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് 900 എന്നൊക്കെ വർഷങ്ങൾ ജീവിച്ചിട്ടുണ്ടാവും. ഖുർആൻ്റെ സൂചനകൾ അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മനുഷ്യരുടെ തന്നെ പ്രായം പല കാലങ്ങളിലായി ഏറ്റവും വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മലക്കുകൾ എത്ര വർഷം ജീവിക്കും, ജിന്നുകൾ എത്ര വർഷം ജീവിക്കും എന്ന് പറയാൻ സാധിക്കില്ല. ഷെയ്ത്താന് കാലാൽപ്പടയുണ്ട്, സന്തതികളുണ്ട് എന്നൊക്കെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അവരുടെ ആയുസ് എത്രയാണ് അള്ളാഹു ആലം. ഏതായിരുന്നാലും മലക്കുകളുടെ ആയുസ് മനുഷ്യരുടെ ആയുസ് പോലെയല്ല. കാരണം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയുമായി വന്ന മലക്കാണ്. ആ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ട്, നൂഹ് നബിയുടെ കാലത്തുണ്ട്, ഇബ്രാഹിം നബിയുടെ കാലത്തുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതേപോലെ തന്നെ ജിന്നുകളുടെ ആയുസ് എത്രയാണ് എന്ന് നമുക്കറിയില്ല. ഇതൊക്കെ ഒരു ഗൈബിയായ കാര്യങ്ങൾ ആണ്. ഈ ഒരു ജിന്നിൻ്റെയോ മലക്കിൻ്റെയോ ആയുസ് എത്ര ഉണ്ട് എന്നറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കുല്ലുമൻ അലൈഹ ഫാൻ വയബ്ഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിക്കുന്നതാണ്. മലക്കുകളടക്കം നശിച്ചു പോകും, അള്ളാഹു മാത്രമേ ഇവിടെ ഉണ്ടാകുകയുള്ളൂ എന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്.
1: ചെറിയ എല്ലാ മക്കളും ആയിഷുമ്മയെ വിളിക്കുമെന്ന് കേട്ടു, ഇത് ശരിയാണോ എന്നാണ്.
0: ഇവിടെ ചോദ്യം മനസ്സിലായില്ല.
1: ആയിഷുമ്മ എന്ന ഉദ്ദേശം ഒരു പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹയാണോ അറിയില്ല. ചോദ്യം ഇത്രയേ ഉള്ളൂ.
0: ഈ സംസാരിക്കാൻ സമയമെത്തിയിട്ടില്ലാത്ത കുട്ടികളെക്കുറിച്ച് ഇത്തരത്തിൽ പലതും പറയാറുണ്ട്. ഉറക്കത്തിൽ മലക്കിനെ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ചിരിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെയുള്ളൊരു ചോദ്യമായിരിക്കും. ഏത് ചെറിയ കുട്ടികളിങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിക്കാറുണ്ട്? അങ്ങനെയൊന്നും എവിടെയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് വെച്ചുകൊണ്ട് എൻ്റെ കുട്ടി ഇപ്പോൾ ആയിഷുമ്മനെ വിളിക്കുകയാണ്, എൻ്റെ കുട്ടി മലക്കിനെ കാണുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നൊന്നും ഒരാൾക്ക് പറയാൻ സാധിക്കില്ല.
1: ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: പിന്നെ വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നി സഖീമുൻ, ഞാൻ രോഗിയാണ്. സന്ദർഭം അറിയാലോ, ഒരു ഉത്സവത്തിന് അവിശ്വാസികൾ വിളിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ആ സമയത്ത് രോഗമുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് അത്തരത്തില് ഒരു സന്ദർഭം വരികയാണെങ്കിൽ നമുക്ക് അസുഖമില്ലാതെയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ നമുക്ക് ആ രൂപത്തിൽ മറുപടി മറ്റുള്ളവരോട് അവരുടെ എന്തെങ്കിലും പരിപാടി പങ്കെടുക്കാതിരിക്കാൻ ഞാൻ രോഗിയാണ് അല്ലെങ്കിൽ അതേ രൂപത്തിലുള്ള എന്തെങ്കിലും മറുപടി പറയാൻ പറ്റുമോ എന്നുള്ളതാണ് സംശയം.
0: ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഫഖാല ഇന്നി സഖീ ഫതവല്ലു അൻഹു മുദ്ബിരീൻ എന്നൊക്കെ പറഞ്ഞു വിശുദ്ധ ഖുർആൻ കാണാൻ സാധിക്കും. ഞാൻ സഖീമാണ്, മാന മരീദ്, രോഗിയാണ്. അപ്പോൾ അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ കാരണം രോഗിയായതുകൊണ്ടാണോ? അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒന്ന്, ഒരു പക്ഷേ ശാരീരികമായ രോഗങ്ങളുണ്ടായിരിക്കാം. ശാരീരികമായ രോഗങ്ങൾ ഉള്ളതുകൊണ്ട് പങ്കെടുത്തില്ല എന്ന് വരാം. രണ്ട്, മാനസികമായ രോഗം, ഇതൊക്കെ ഈ ഷിർക്ക് പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അനാദരിക്കപ്പെടുന്നത് കാണുമ്പോൾ മാനസികമായ വലിയ പ്രയാസം, അതിനെ സഖീം എന്നുപയോഗിക്കാം. അങ്ങനെയുള്ള മാനസികമായൊരു സഖീമാണ് ഞാൻ എന്ന അർത്ഥത്തിലും അത് ഉപയോഗിക്കാം. ഏതുപോലെ ഇന്നമൽ മുശ്രിക്കൂന നജസ്, മുശ്രിക്ക് നജസാണ് എന്ന് പറയുമ്പോൾ തൊട്ടാൽ വൃത്തിയാക്കേണ്ട, ശുദ്ധിയാക്കേണ്ട നജസ് എന്ന അർത്ഥത്തിലല്ല അവിടെ, മറിച്ച് അവിടെ മാനസികമായി അശുദ്ധിയുള്ളവരാണ്. അവരുടെ കൽബിൽ മുഴുവൻ ബഹുദൈവ ആരാധനയും മറ്റ് ദൈവങ്ങളുമാണ്, അതുകൊണ്ട് അവർ നജസാണ് എന്ന അർത്ഥത്തിലാണ്. നമ്മളെ സംബന്ധിച്ചോളം മറ്റുള്ളവരുടെ ആഘോഷങ്ങൾ അവർക്ക് അവരുടെ ആഘോഷങ്ങളായി തന്നെ വിട്ടുകൊടുക്കുക, ആഘോഷങ്ങൾ ആരാധനയാണ് എന്നും, അത് പിന്നെ ഇസ്ലാമിൻ്റേതായ ഷിആറ് അടയാളങ്ങളുണ്ട്, ആ അടയാളങ്ങൾ കാത്തു സൂക്ഷിക്കുകയാണ് വിശ്വാസി ചെയ്യേണ്ടത് എന്നും, നമ്മളെപ്പോലെ തന്നെ നമ്മളുമായി സഹകരിക്കുന്ന, നമ്മളെ കൂടെ ഇരുന്ന് ചായ കുടിക്കുന്ന, നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന മറ്റു മതവിഭാഗത്തിൻ്റെ ആളുകളും മനസ്സിലാക്കണം. അവർ നമ്മളെക്കുറിച്ച് പറയണം, ആ അവനെ നമ്മുടെ ഈ ആഘോഷത്തിന് വിളിച്ചാൽ അവനെ കിട്ടില്ല, എന്നാൽ അവൻ നല്ലവനാണ്, എല്ലാ കാര്യത്തിലും അവൻ വരും. ആരാധനയുടെയും ആഘോഷത്തിൻ്റെയും കാര്യത്തിൽ അവൻ അവൻ്റെ ഒരു മതത്തിൻ്റെ നിലപാടാണ് എന്ന് പറയാൻ, അവർക്ക് പറയാൻ നമ്മളെ പെരുമാറ്റത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും നമുക്ക് സാധിക്കേണ്ടതുണ്ട്, വ്യക്തത വരുത്തി കൊടുക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്.
1: ഉത്തരം വ്യക്തമായല്ലോ. നമുക്ക് സമയം അവസാനിച്ചിരിക്കുകയാണ്, ഇനിയും ധാരാളം ചോദ്യങ്ങളുണ്ട്. ധാരാളം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായി മറുപടി നൽകിയ താങ്കൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇൻഷാല്ലാ മറ്റൊരവസരത്തിൽ വീണ്ടും കണ്ടുമുട്ടാം എന്ന് ശ്രോതാക്കൾക്ക് വാക്കു നൽകിക്കൊണ്ട് പ്രോഗ്രാം അവസാനിച്ചത് അറിയിക്കുന്നു. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: ഹൃദയങ്ങളെ നന്മയിലേക്ക് നയിക്കുന്ന വചനങ്ങൾ, ജീവിതത്തെ സച്ചരിതരുടെ പാതയിലേക്ക് നയിക്കുന്ന പ്രവാചക വചനങ്ങൾ, ഇവയെ ഒരുമിപ്പിച്ച് പരിചയപ്പെടുത്തുന്ന ഇമാം നവവി റഹ്മയുടെ മഹത്തായ കൃതി റിയാദുസ്സാലിഹീൻ, സച്ചരിതരുടെ പൂന്തോട്ടത്തിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ ക്ഷണിക്കുന്നു. റിയാദുസ്സാലിഹീൻ, തഹിയത്ത് നിസ്കാരത്തിൻ്റെ പ്രാധാന്യം, അവതരണം അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 208-ാമത്തെ ബാബ് അധ്യായം, ബാബുൽ ഹസ്സി അല സ്വലാത്തി തഹിയത്തിൽ മസ്ജിദ് وكراهة الجلوس قبل أن يصلي ركعتين في أي وقت دخل وسواء صلى ركعتين بنية التحية أو صلاة فريضة أو سنة راتبة أو غيرها. تحية المسجد പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ നിർവഹിക്കേണ്ടുന്ന തഹിയത്തുൽ മസ്ജിദിനെ, ആ തഹിയത്ത് നമസ്കാരത്തെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള അധ്യായം. പള്ളിയിൽ പ്രവേശിച്ചാൽ നമസ്കരിക്കുന്നതിന് മുമ്പ് ഇരിക്കുന്നതിന് കറാഹത്താണ് എന്നറിയിക്കുന്നതും, ഏത് സമയത്ത് പള്ളിയിൽ പ്രവേശിച്ചാലും രണ്ടരക്കാലത്ത് തഹിയ്യത്ത് നമസ്കാരമോ അല്ലെങ്കിൽ ഫർദ് നമസ്കാരത്തിലേക്ക് ചേരുകയോ അല്ലെങ്കിൽ റാത്തിബത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിക്കുകയോ ചെയ്യുക ഇരിക്കുന്നതിന് മുമ്പ്, ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന അധ്യായമാണ്. തഹിയ്യത്തുൽ മസ്ജിദ് എന്നത് സുന്നത്തുൻ മുഅക്കദ, ശക്തമായ സുന്നത്താണ്. ഒരാൾ മസ്ജിദിലേക്ക് പ്രവേശിച്ചാൽ ഫി അയ്യി വഖ്തിൻ കാന, അത് ഏത് സമയമായിരുന്നാലും, വഅന്നഹു യുക്രഹു അൻ യജ്ലിസ ഹത്ത യുസല്ലിയ റകഅത്തൈൻ, രണ്ട് റക്അത്ത് നമസ്കരിക്കുന്നത് വരെ ഇരിക്കുക എന്നത് കറാഹത്തായ കാര്യമാണ്. വഅന്നഹു ലാ ഫർഖ ബൈന അൻ തകൂന റകഅത്താനി തഹിയ്യത്തുൽ മസ്ജിദ്, അതിൽ വ്യത്യാസമില്ല, തഹിയ്യത്തുൽ മസ്ജിദ് ആവാം ഔ സുന്നത്തൻ റാത്തിബത്തൻ, അല്ലെങ്കിൽ ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പുള്ള റാത്തിബത്ത് സുന്നത്താവാം, ഔ ഫരീദത്തൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫർദ് നമസ്കാരം നിർവഹിക്കലാവാം, ഔ സലാത്ത് ഇസ്തിഖാറ, അല്ലെങ്കിൽ ഇസ്തിഖാറത്ത് നമസ്കാരമോ, ഔ ഗൈറ ദാലിക, അതല്ലാത്ത ഏതൊരു നമസ്കാരം, രണ്ടരക്കാലത്ത് നമസ്കരിക്കുക, അതല്ലെങ്കിൽ ഫർദ് നമസ്കാരത്തിലേക്ക് വന്നു ചേരുക, റാത്തിബത്ത് സുന്നത്ത്, തഹിയ്യത്തുൽ മസ്ജിദ്. ഇവിടെ പ്രധാനം അൽ മുഹിമ്മു അല്ല യജ്ലിസ ഹത്ത യുസല്ലിയ റകഅത്തൈൻ, രണ്ടരക്കാലത്ത് നമസ്കരിക്കാതെ ഇരിക്കരുത് എന്നതാണ് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ ഒരു അധ്യായത്തെ, ഈ ഒരു ബാബിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, സനതകല്ലമു അവ്വലൻ അൻ സുന്നത്തി ദുഖൂലിൽ മസ്ജിദ്, പള്ളിയിലേക്ക് മസ്ജിദിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ സുന്നത്തിനെ സംബന്ധിച്ച് നമുക്ക് ആദ്യമായി കൊണ്ട് പറയാം. വഹിയ മുഅക്കദത്തുൻ ജിദ്ദൻ, അത് വളരെ ശക്തമായ ഒന്നാണ്. ചില പണ്ഡിതന്മാർ അതിനെ വാജിബത്ത് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. കാരണം വയദുല്ലു അല തഅക്കുദിഹാ ജിദ്ദൻ, അതിൻ്റെ വളരെ പ്രാധാന്യം, അതിൻ്റെ ശക്തത അറിയിക്കുന്നതായ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ജുമാ ദിവസത്തിൽ ഒരാൾ പള്ളിയിലേക്ക് പ്രവേശിച്ചു, വൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്തുബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരാൾ വന്നത്. ഫജലസ, അയാളിരുന്നു. ഫഖാല ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അസ്വല്ലൈത, നിങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖും ഫസല്ലി റകഅതൈനി, നിങ്ങൾ എഴുന്നേറ്റ് രണ്ടരക്കാലത്ത് നമസ്കരിക്കുക. വതജവ്വസ് ഫീഹിമ, അതായത് ഖഫിഫ്ഹുമ, വളരെ ലൈറ്റായിട്ടുള്ള, കുറഞ്ഞ സമയം കൊണ്ടുള്ള ചെറിയ രൂപത്തിലുള്ള രണ്ടരക്കാലത്ത് നമസ്കാരം. എന്തിനലി അജലി അയ്യസ്തമി അലിൽ ഖുതുബ, ഖുതുബ ശ്രവിക്കാൻ വേണ്ടിയിട്ട് വേഗം രണ്ടരക്കാലത്ത് നമസ്കരിക്കുക. അപ്പോൾ അതാണ് ഇവ. ഇദാ കാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അമറഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് കൽപ്പിച്ചു, അയ്യുസല്ലിയ ഹാലൽ ഖുതുബ, ഖുതുബ നിർവഹിക്കുന്ന സന്ദർഭമായിരുന്നിട്ട് പോലും രണ്ടരക്കാലത്ത് നമസ്കരിക്കുവാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. മഅ അന്ന ഇസ്തിമാഉൽ ഖുതുബത്തി വാജിബുൻ, ഖുതുബ ശ്രവിക്കുക എന്നത് നിർബന്ധമായതോടൊപ്പം തന്നെ ഈ ഒരു കാര്യം. നോക്കൂ സഹോദരങ്ങളെ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ തഹിയ്യത്ത് നമസ്കാരം നിർബന്ധമാണെന്ന് പറഞ്ഞവരുണ്ട്. അപ്പം അത്രത്തോളം പ്രാധാന്യം അതിനുണ്ട് എന്നുള്ളതാണ്. എന്നാൽ സുന്നത്തുൻ മുഅക്കദ, ശക്തമായ സുന്നത്താണ്. ഫി അയ്യി വഖ്തിൻ, ഏത് സമയത്ത് പള്ളിയിൽ പ്രവേശിച്ചാലും, ഫജർ നമസ്കാരത്തിന് ശേഷമാണ് പ്രവേശിക്കുന്നതെങ്കിലും രണ്ടരക്കാലത്ത് നമസ്കരിക്കണം, അസ്ർ നമസ്കാരത്തിന് ശേഷമാണെങ്കിലും രണ്ടരക്കാലത്ത് നമസ്കരിക്കണം, ഉറൂബ് ശംസ് സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണെങ്കിലും വേണ്ടരക്കാത്ത് നമസ്കരിക്കണം. സൂര്യൻ ഉദിച്ച സമയത്തായിരുന്നാലും ലാ തജിലിസ് നീ ഇരിക്കരുത്. ദഖൽ തവൽ ഇമാമ യഖ്തുബ് സല്ലി റക്അത്തൈൻ, നീ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ഇമാമ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴും നീ രണ്ടരക്കാത്ത് നമസ്കരിക്കണം. നീ പ്രവേശിച്ചപ്പോൾ വന്നാസുഫി ദർസിൻ ലി തസ്തമി അ ദർസ, ആളുകളൊക്കെ മസ്ജിദിൽ ദർസ് ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. സല്ലി റക്അത്തൈൻ ഫി അയ്യ ഹാലിൻ, നീ രണ്ടരക്കാത്ത് നമസ്കരിക്കണം, എന്നിട്ടേ ഇരിക്കാൻ പാടുള്ളൂ. ഏത് അവസ്ഥയിലായിരുന്നാലും ഏത് സമയത്തായിരുന്നാലും ലാബുദ്ദ അൻ തുസല്ലിയ റക്അത്തൈൻ, നിനക്ക് അനിവാര്യമായും രണ്ടരക്കാത്ത് നമസ്കരിക്കണം എന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള സഹോദരങ്ങളെ ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങളെ ഇസ്തിഹ്നാ ചെയ്യുന്നുണ്ട്, പ്രത്യേകമായി കൊണ്ട് എടുത്തു പറയുന്നുണ്ട്, അതിൽ നിന്ന് മാറ്റിവെക്കുന്നുണ്ട്. ഒന്ന്, ഇദാ ദഖലൽ ഖതീബു ഫഇന്നഹു ലാ യുസന്നു അൻ യുസല്ലിയ റകഅത്തൈൻ. ഇനി ഖതീബാണ് മസ്ജിദിലേക്ക് പ്രവേശിക്കുന്നത് എങ്കിൽ അയാൾക്ക് അദ്ദേഹത്തിന് സുന്നത്തില്ല രണ്ടരക്കാത്ത് നമസ്കരിക്കുക എന്നുള്ളത്. ബൽ യഅമിദു ഇലൽ മിമ്പർ, ആ ഖതീബ് ജുമാഅക്ക് വേണ്ടി വരുമ്പോൾ മിമ്പറിലേക്ക് കയറുകയാണ്. വയസല്ലിമു അലന്നാസ് വയഖ്തുബ്, ജനങ്ങളോട് സലാം പറഞ്ഞുകൊണ്ട് ഖുതുബ നിർവഹിക്കുകയാണ് വേണ്ടത്. അത് ഒരു എക്സെപ്ഷൻ, ഒരു ഇസ്തിഥ്നാ, അതിൽ നിന്നൊരു ഒഴിവാക്കി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത്, ഇദാ ദഖലൽ മസ്ജിദൽ ഹറാം അലി ത്വവാഫ്, മക്കയിലെ മസ്ജിദുൽ ഹറാമിലേക്ക് ത്വവാഫിന് വേണ്ടി പ്രവേശിക്കുന്നു. ഫഇന്നഹു യുജ്സിഉഹു ത്വവാഫു അൻ സലാത്തി റകഅത്തൈനി, അവന് ആ ത്വവാഫ് മതിയാവുന്നതാണ് ഈ തഹയ്യത്തുൽ മസ്ജിദിന് പകരമായിക്കൊണ്ട്. ഒരാൾ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പ്രവേശിച്ചു, ഏതെങ്കിലും ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടി മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിച്ചാൽ അയാൾക്ക് തഹിയത്തുൽ മസ്ജിദ് നമസ്കരിക്കാം. എന്നാൽ തവാഫ് നിർവഹിക്കുക എന്നതാണ് ഏറ്റവും ഖൈറായിട്ടുള്ള കാര്യം. വമസ്തഹറ ബൈനൽ ആമ്മത്തി മൻ അന്ന തഹിയത്തൽ മസ്ജിദുൽ ഹറാമി അത്തവാഫ്. വമസ്തഹറ ബൈനൽ ആമ്മ, സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായ ഒരു കാര്യമാണ് അന്ന തഹിയത്തൽ മസ്ജിദുൽ ഹറാം അത്തവാഫ്. മസ്ജിദുൽ ഹറാമിലെ തഹിയത്തുൽ മസ്ജിദാണ് തവാഫ് എന്നത്. ഹാദാല അസ്ലലഹു, ഇതിനെന്തില്ല, അടിസ്ഥാനമില്ല. ബൽ യുഖാൽ, ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്, മൻ ദഖലൽ മസ്ജിദുൽ ഹറാം, ഒരാൾ പള്ളിയിലേക്ക് പ്രവേശിച്ചു, മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിച്ചു, ലിയതൂഫ, തവാഫ് ചെയ്യാൻ വേണ്ടി, അജ്സഅഹു അത്തവാഫ് അൻ തഹിയത്തുൽ മസ്ജിദ്, അയാൾക്ക് ആ തവാഫ് മതിയാവും എന്ന് തഹിയത്തുൽ മസ്ജിദിന് പകരമായി. വമൻ ദഖലൽ ഇസ്തിമാഇ ദർസിൻ, ഒരാൾ ദർസ് കേൾക്കാൻ വേണ്ടിയിട്ട് വന്നു, അവില്ലിൻ ചില്ലാരി ഫരീല, ഫറനിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കാൻ, അതല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും, ഫഹുവക്ക ഗൈരിഹി മിനൽ മസ്ജിദി, മറ്റു മസ്ജിദുകളെപ്പോലെ ലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅത്തൈൻ, അയാൾ രണ്ടരക്കാത്ത് നമസ്കരിക്കാതെ ഇരിക്കരുത് എന്നതാണ്. അതല്ലാതെ മസ്ജിദുൽ ഹറാമിൻ്റെ തഹിയത്താണ് തവാഫ് എന്നത് ശരിയല്ല എന്നതാണ്. അപ്പോൾ മസ്ജിദിലേക്ക് പ്രവേശിച്ചാൽ ഇമാമ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ജുമാ ദിവസത്തിൽ, അപ്പോഴും വളരെ വേഗത്തിൽ രണ്ടരക്കാത്ത് നമസ്കരിക്കണം. വഇദാ ദഖലഹു വൽ മുഅദ്ദിനു യുഅദ്ദിനു, താൻ പ്രവേശിക്കുന്ന സമയത്ത് മുഅദ്ദിൻ ബാങ്ക് വിളിക്കുകയാണ്, ഫഇൻ കാന ഫി ഗൈരി ജുമുഅ, ജുമുഅയല്ലാത്ത സന്ദർഭത്തിലാണെങ്കിൽ, ഫഇന്നഹു യൻതളിറു ഖായിമൻ, അയാൾ നിന്നുകൊണ്ട് കാത്തിരിക്കണം, ഹത്താ യുസാബിഅൽ മുഅദ്ദിന, ഈ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത് അതിനെ പിന്തുടർന്ന് അതിന് ഇജാബത്ത് നൽകി, വയദുഉ ബിദ്ദുആഇല്ലദീ ബഅദൽ അദാൻ, ബാങ്കിന് ശേഷമുള്ള ദുആവും ചൊല്ലിക്കൊണ്ട്, സുമ്മ യുസല്ലി റകഅത്തൈനി, പിന്നെ രണ്ടരക്കാത്ത് നമസ്കരിക്കുക. എന്നാൽ വഇൻ കാന ഫീ യൗമിൽ ജുമുഅ, ജുമുഅ ദിവസത്തിലാണെങ്കിൽ, വൽ അദാനുഹു അസ്സാനി, അദാൻ പിന്നെ, ഫഇന്നഹു യുസല്ലി തഹിയത്തുൽ മസ്ജിദ്, അദ്ദേഹം വേഗം തഹിയത്തുൽ മസ്ജിദ് നമസ്കരിക്കണം. കാരണം ഹത്താ യതഫറഗ ലിസ്തിമാഇൽ ഖുതുബ, ഖുതുബ ശ്രവിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒഴിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇപ്രകാരമാണ് ഹക്കദ ഖാല അഹ്ലുൽ ഇൽമ് റഹിമഹുമുല്ലാ, പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, വളരെ വ്യക്തമായി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിത്തരുന്ന വിധത്തിൽ ഈ ഒരു അധ്യായത്തെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള വിശദീകരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു അധ്യായത്തിൽ ഇമാം നവവി റഹിമഹുള്ള കൊണ്ടുവന്ന ഹദീസ് 1144-ാമത്തെ ഹദീസ്, അൻ അബി ഖതാദത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ فلا يجلس حتى يصلي ركعتين متفق عليه. ابو قتاده رضي الله عنه اللي روايه چيد حديث النبي صلى الله عليه وسلم പറഞ്ഞു, اذا دخل احدكم المسجد, നിങ്ങളിൽ ഒരാൾ മസ്ജിദിലേക്ക് പ്രവേശിച്ചാൽ, فلا يجلس, അവൻ ഇരിക്കരുത്, حتى يصلي ركعتين, രണ്ട് റക്അത്ത് നമസ്കരിക്കുന്നതുവരെ. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആണ്. സലാത്തു തഹിയ്യത്തുൽ മസ്ജിദ് മിനൽ സുനനില്ലതി അമറ ബിഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ തഹിയ്യത്തുൽ മസ്ജിദ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതായ സുന്നത്ത് നമസ്കാരങ്ങളിൽപ്പെട്ടതാണ്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയാണ്, ആരെങ്കിലും പള്ളിയിലേക്ക് വന്നാൽ ഏത് സമയത്ത് നിസ്കാരത്തിന് വേണ്ടിയോ നമസ്കാരം കാത്തിരിക്കാനോ ഇൽമു നേടാൻ വേണ്ടിയോ ഏത് സമയത്തായിരുന്നാലും, ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ്, നിങ്ങളിൽ ഒരാൾ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ, ഫല യജ്ലിസ്, അയാൾ ഇരിക്കരുത്, ഹത്താ യുസല്ലി റകഅത്തൈൻ, രണ്ട് റകഅത്ത് നമസ്കരിച്ചിട്ടല്ലാതെ. വഹാദ ഹുക്മുൻ ആമുൻ ഫീ ദുഖൂലി ജമീഇൽ മസാജിദ്, ഇത് എല്ലാ പള്ളികളിലും പ്രവേശിക്കുന്ന ആളുകൾക്കുള്ളതാണ്. എല്ലാ പള്ളികളിൽ പ്രവേശിച്ചാലും അപ്രകാരം തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായ ഈ ഒരു കാര്യം, അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഏത് സമയത്തും പള്ളിയിൽ കയറിയാൽ ഇരിക്കുന്നതിന് മുമ്പ് രണ്ടരക്കാത്ത് നമസ്കരിക്കണം. ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹുനുള്ള ഹദീസ് ഈ അധ്യായത്തിൽ 1145-ാമത്തെ ഹദീസായി ഇമാം നബവി റഹിമഹുള്ള കൊണ്ടുവരുന്നു. അദ്ദേഹം പറയുന്നു, അതൈത്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഫിൽ മസ്ജിദ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു, അപ്പോൾ അദ്ദേഹം മസ്ജിദിലുണ്ട്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലി റക്അത്തൈൻ, രണ്ട് റക്അത്ത് നമസ്കരിക്കുക. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. നോക്കൂ സഹോദരങ്ങളെ, അപ്പോൾ ഈ ഒരു വിഷയം വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച ശക്തമായ സുന്നത്തായ ഒരു വിഷയം. ഒരു റിവായത്തിൽ ഇപ്രകാരം കാണാൻ സാധിക്കും, അബൂ ഖതാദ റളിയല്ലാഹുവിൻ്റെ ഹദീസ് തന്നെ, ദഖൽത്തുൽ മസ്ജിദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ ബൈന ദുഹ്റാനൈ നാസ്, ഞാൻ പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്കിടയിൽ ഇരിക്കുകയാണ്. ഞാനവിടെ പോയി ഫജലസ്തു, ഞാനിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ മനഅക അൻ തർക്കഅ റകഅത്തൈനി ഖബ്ല അൻ തജ്ലിസ, ഇരിക്കുന്നതിന് മുമ്പ് രണ്ട് റക്അത്ത് നമസ്കരിക്കാതിരിക്കാൻ നിനക്ക് തടസ്സമായത് എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, യാ റസൂലുള്ളാഹ, റഅയ്തുക ജാലിസൻ വന്നാസു ജുലൂസൻ, നിങ്ങളിരിക്കുന്നത് ഞാൻ കണ്ടു, ആളുകളൊക്കെ ഇരിക്കുന്നതും കണ്ടു, അതുകൊണ്ടാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫൈദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ്, നിങ്ങളിൽ ഒരാൾ മസ്ജിദിൽ പ്രവേശിച്ചാൽ, ഫലാ യജ്ലിസ് ഹത്താ യർകഅ റകഅത്തൈൻ, രണ്ട് റകഅത്ത് നമസ്കരിക്കാതെ ഇരിക്കരുത്. അപ്പോൾ അവിടെ ഖുത്ബ നടക്കുന്ന സന്ദർഭമായിരുന്നാലും അതല്ല, അവിടെ ക്ലാസ് നടക്കുന്ന കാര്യമായിരുന്നാലും എന്തായിരുന്നാലും ശരി, ആ രണ്ട്

0: റക്അത്തൈൻ രണ്ട് റക്അത്ത് നമസ്കരിക്കണം. അപ്പോൾ അത് നിർബന്ധമാണെന്ന് അറിയിക്കാൻ പണ്ഡിതന്മാർ എടുത്തിട്ടുള്ള ഈ ഒരു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസാണ്. ഫദല്ല അലാ വുജൂബി റക്അത്തൈ തഹിയ്യത്തുൽ മസ്ജിദ്, അത് നിർബന്ധമാണെന്ന് അറിയിക്കാൻ. കാരണം അത്രത്തോളം ഗൗരവത്തോടെ പ്രാധാന്യത്തോടു കൂടി ഖുതുബ നിർവഹിക്കുമ്പോൾ പോലും ആ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ ഒരു കാര്യം, പള്ളിയോടുള്ള ആദരവ്, പള്ളിയോടുള്ള തഹിയ്യത്ത്, അഭിവാദ്യം, രണ്ട് റക്അത്ത് നമസ്കാരം നിർവഹിക്കുക ഏത് സമയത്ത് പള്ളിയിൽ പ്രവേശിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. തഹിയ്യത്ത് നിസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി, വാണിയമ്പലം.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സമ്മതം ചോദിക്കാതെ പ്രവേശിക്കരുത്. അവതരണം ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ നമ്മുടേതല്ലാത്ത ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ് സമ്മതം ചോദിച്ചിട്ടേ ആ വീട്ടിലേക്ക് പ്രവേശിക്കുവാൻ പറ്റൂ എന്നുള്ളത്. 24-ാം അധ്യായം സൂറത്തു നൂറിൻ്റെ 27-ാമത്തായത്തിൽ അള്ളാഹു പറയുന്നു, യാ യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ലാ തദ്ഖുലു ബുയൂത്തൻ ഗൈറ ബുയൂത്തിക്കും, നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത വീടുകളിലേക്ക് പ്രവേശിക്കരുത്. ഹത്താ തസ്തനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ, പ്രവേശനത്തിന് അനുമതി ചോദിക്കുകയും അവിടുത്തെ ആളുകൾക്ക് സലാം പറയുകയും ചെയ്തിട്ടല്ലാതെ നിങ്ങൾ അവിടേക്ക് പ്രവേശിക്കരുത്. ദാലിക്കും ഖൈറുല്ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഓർമ്മ വെക്കുവാൻ വേണ്ടിയാണത്. അപ്പോൾ നമ്മുടേതല്ലാത്ത ഒരു വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അനുവാദം ചോദിക്കണം. ചില മുഫസ്സിരീങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, അങ്ങനെ അനുവാദം ചോദിക്കാതെ ഒരാൾ അന്യരുടെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അത് ഹറാമാണ്, അള്ളാഹുവിങ്കിൽ നിന്ന് ശിക്ഷ ലഭിക്കാൻ കാരണമായി തീരുന്ന നിഷിദ്ധമായ പ്രവൃത്തിയാണ്. അപ്പോൾ എത്ര ഗൗരവമുണ്ട് എന്നാലോചിച്ച് നോക്കൂ. അത് നമ്മുടെ കുടുംബക്കാരുടെ വീട്ടിലേക്കാണ് എങ്കിലും ശരി, നമ്മുടെ അനിയൻ്റെ വീടാണ്, നമ്മുടെ ജ്യേഷ്ഠൻ്റെ വീടാണ്, നമ്മുടെ എളാപ്പയുടെ വീടാണ്, അതൊക്കെ ശരിയാണ്. ഒരുപക്ഷെ നമ്മുടെ വീടും അവരെ വീടും ഒരു കോമ്പൗണ്ടിലായിരിക്കും, ഒരു കുടുംബം പോലെ കഴിയുന്നവരായിരിക്കും, സ്നേഹത്തിൽ കഴിയുന്നവരെ, അതൊക്കെ ശരിയാണ്. പക്ഷേ ആ വീട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ അവരോട് അനുവാദം ചോദിക്കണം. ഇതെൻ്റെ വീട് പോലത്തെ, എനിക്ക് എപ്പോഴും കയറിച്ചല്ല എന്ന് പറഞ്ഞ് കയറാൻ പാടില്ല. മഹാനായ ഇബ്നു ജുസ്സി റഹിമഹുല്ല ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഹാദിഹിൽ ആയത്തു അംറും ബിൽ ഇസ്തിദാനി ഫി ഗൈരി ബൈത്തിദ്ദാഖിൽ, ഈ ആയത്ത് നമ്മുടേതല്ലാത്ത വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ സമ്മതം ചോദിക്കണം എന്ന് കൽപ്പിക്കുന്ന ആയത്താണ്. ഫയഉമ്മു ബിദാലിക ബുയൂത്തൽ അഖാരിബി വഗൈരിഹിം, അത് അടുത്ത കുടുംബക്കാരുടെ വീടാണെങ്കിലും ശരി, അതല്ലാത്ത വീടുകളാണെങ്കിലും ശരി, പാടുള്ളതല്ല. അപ്പം അതുകൊണ്ട് സമ്മതം ചോദിച്ച് സമ്മതം ലഭിച്ചാലേ

0: നമുക്കതിലേക്ക് പ്രവേശിക്കുവാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിൽ പുറത്ത് നിന്ന് ഞാൻ ഉള്ളിലേക്ക് കയറട്ടെയോ അല്ലെങ്കിൽ ഉറക്കെ സലാം പറഞ്ഞാലൊന്നും ഉള്ളിലേക്ക് കേട്ടുകൊള്ളണം എന്നില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ വീടുകൾക്ക് വാതിലുകൾ ഉണ്ടായിരുന്നില്ല, പലപ്പോഴും മറകളായിരുന്നു, കർട്ടനും മറ്റുമിട്ട മറകൾ. ചില വീടുകൾക്ക് അതും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് പുറത്ത് നിന്ന് ഉള്ളിലേക്ക് പറഞ്ഞാലും കേൾക്കും. എന്നാൽ ഇന്ന് അങ്ങനെയല്ലല്ലോ, വീടുകളുടെ വലുപ്പം കൂടി, അതുപോലെ തന്നെ മുറ്റത്ത് നിന്ന് ഉറക്കെ പറഞ്ഞാലും ഉള്ളിലേക്ക് കേൾക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് ഇന്ന് നമുക്ക് അതിന് പകരമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. ഉദാഹരണത്തിന് ബെല്ലടിക്കുന്നത് പോലെ, വാതിലിൽ മുട്ടുന്നത് പോലെ. അപ്പോൾ ബെല്ലടിക്കുക, വാതിലിൽ മുട്ടുക എന്നൊക്കെയുള്ളത് സമ്മതം ചോദിക്കുക എന്നതിൻ്റെ അതേ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ബെല്ലടിച്ച് വാതിലിൽ മുട്ടി ആ വീട്ടുകാരുടെ സമ്മതം ലഭിച്ചിട്ടല്ലാതെ നമ്മൾ ആ വീട്ടിലേക്ക് കയറാൻ പാടുള്ളതല്ല. അതുമാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇസ്തിഇദാനു സലാസുൻ, മൂന്ന് തവണയാണ് സമ്മതം ചോദിക്കേണ്ടത്. ഫ ഇൻ ഉദിനലക്, സമ്മതം കിട്ടിയാൽ നിനക്ക് പ്രവേശിക്കാം. വ ഇല്ല ഫർജ, അല്ലെങ്കിൽ നീ തിരിച്ചു മടങ്ങണം. അപ്പോൾ മൂന്ന് തവണയാണ് സമ്മതം ചോദിക്കേണ്ടത് എന്ന് പറയുമ്പോൾ, നമ്മൾ പറഞ്ഞുവല്ലോ ബെല്ലടിക്കൽ, വാതിലിൽ മുട്ടൽ, ഇതെല്ലാം ഇന്ന് സമ്മതം ചോദിക്കുന്നത് പോലെയാണ് പറയുമ്പോൾ, മൂന്നിൽ കൂടുതൽ തവണ ഇതൊന്നും ചെയ്യാൻ പാടില്ല. മൂന്നിൽ കൂടുതൽ തവണ ബെല്ലടിക്കുക, മൂന്നിൽ കൂടുതൽ തവണ വാതിലിൽ മുട്ടുക, അതൊന്നും ചെയ്യാൻ പാടില്ല. മൂന്ന് തവണ വാതിലിൽ മുട്ടി അവർ വാതിൽ തുറക്കുന്നില്ല എങ്കിൽ നമ്മൾ തിരിച്ചു പോരണം. അതുപോലെ തന്നെ മൂന്ന് തവണ സമ്മതം ചോദിക്കുമ്പോൾ തുടർച്ചയായി അത് ചെയ്യാനും പാടില്ല. ബെല്ലടിക്കുകയാണെങ്കിൽ ഒരു ബെല്ലടിച്ച് കുറച്ച് നേരം കാത്തുനിന്ന്, അടുത്ത ബെല്ലടിച്ച് കുറച്ച് നേരം കാത്തുനിന്ന് അടുത്ത ബെല്ലടിക്കണം. മൂന്നും നാലും ബെല്ലും ഒരുമിച്ചടിച്ച് ആ വീട്ടുകാർക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലേക്ക് നമ്മളതിനെ മാറ്റുവാൻ പാടുള്ളതല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാര്യം നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഫഇല്ലം തജിദു ഫീഹ അഹദൻ, നിങ്ങളാ വീട്ടിൽ ആരെയും കണ്ടില്ല എങ്കിൽ, ഫലാ തദ്ഖുലൂഹ ഹത്താ യുഅ്ദന ലക്കും, നിങ്ങൾക്ക് അനുവാദം ലഭിക്കുന്നത് വരെ അവിടേക്ക് പ്രവേശിക്കാൻ പറ്റൂല. വ ഇൻ ഖീല ലക്കും ഉർജിഉ ഫർജിഉ, അവർ നിങ്ങളോട് മടങ്ങാൻ പറഞ്ഞാൽ നിങ്ങൾ മടങ്ങണം. അപ്പോൾ അവർ ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറന്നു അല്ലെങ്കിൽ ജനൽ തുറന്നു എന്നിട്ട് പറയാണ്, ഞാൻ കുറച്ച് തിരക്കിലാണ്, ഇജ്ജ് പോയിട്ട് നാളെ വായോ അല്ലെങ്കിൽ വൈകുന്നേരം വാ. അപ്പോൾ നമ്മൾ തിരിച്ചു പോരണമെന്നാണ്. ഒരുപക്ഷെ നമ്മൾ 50 കിലോമീറ്റർ യാത്ര ചെയ്ത് വലിയൊരു സംഖ്യ മുടക്കി, സമയം മുടക്കി, ശാരീരികമായി അധ്വാനം ഉണ്ടാക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ സുഹൃത്തിനെ കാണാൻ പോയിട്ടുണ്ടാവുക. പക്ഷെ അവിടെ എത്തുമ്പോൾ പറയാണ്, ഇന്നിപ്പോൾ കാണാൻ സമയമില്ല, നാളെ വാ. അപ്പോൾ നമ്മൾ, ഞാനേ 50 കിലോമീറ്റർ അപ്പുറത്ത് എന്നെ കാണാനേ 500 റുപ്യ കളഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ദിവസത്തെ പണിയും മാറ്റിച്ച് വന്നിട്ട് എനിക്കിന്നെ കാണാൻ പറ്റൂല, ആ രൂപത്തിലൊന്നും സംസാരിക്കാൻ പാടില്ല. അവർ തിരിച്ചു മടങ്ങാൻ പറഞ്ഞാൽ ഫർജിഉ, നിങ്ങൾ തിരിച്ചു പോരണം. ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ മര്യാദകളെല്ലാം നമ്മൾ പാലിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. റൂമുകളിലേക്ക് സമ്മതം ചോദിക്കാതെ പ്രവേശിക്കരുത്, അതിൻ്റെ സമയങ്ങളും വിശദീകരണവുമാണ് ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ദൃശ്യം. സിലിഗുരിയിൽ നിന്നും ഗ്യാങ്ടോക്ക് വരെ നമ്മോടൊപ്പം ചേരുന്നത് നസറുല്ലാ സലാഹി, കൂടെ വിട്ടി അബ്ദുസ്സലാം.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു ദീർഘയാത്രയുടെ വ്യത്യസ്തമായ അനുഭവങ്ങളെ ഓരോ എപ്പിസോഡുകളിലൂടെയും കോർത്തിണക്കിക്കൊണ്ട് പീസ് റേഡിയോ ദൃശ്യം നമ്മൾ തുടർന്ന് മുന്നോട്ട് പോവുകയാണ്. പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിൽ നിങ്ങളുടെ കൂടെ നസറുല്ലാ സലാഹി ഉണ്ട്, ഞാൻ വിടി അബ്ദുൽ സലാം. സലാഹി, നമ്മളിനി പൂർണിയിലെ റഹ്മത്തുള്ളാ സലഫിയുടെ വീട്ടിലുള്ള ആ ദിവസം കഴിഞ്ഞ് പിറ്റത്തെ ദിവസം തികച്ചും വ്യത്യസ്തമായ ഒരു സ്റ്റേറ്റിലേക്കുള്ള യാത്രക്കുള്ള ഒരുക്കായിരുന്നു.
2: അതെ,
1: സിക്കിം യാത്ര.
2: സിക്കിമിലേക്ക്
1: നമ്മുടെ അന്നത്തെ ആ യാത്രയിൽ ഏറ്റവും മനോഹരവും രസകരവും വൈവിധ്യവുമായ ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമായൊരു യാത്രയാണ്
2: സിക്കിമിലേക്കുള്ള
1: അതായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ ഓർമ്മയുണ്ടോ നമ്മൾ ഇന്ന് നിസാറും അതുപോലെ ബഷീർ മാഷും നമ്മളൊക്കെ ഇവിടെ കൂടിയിട്ട് ലഗേജുകൾ കുറച്ച് ഭാഗം പിന്നെ
2: റഹ്മത്തിൻ്റെ
1: വീട്ടിൽ വെച്ചു, ബാക്കി കയ്യിലെ ആവശ്യത്തിനുള്ള അവിടെ സിക്കിമിൽ പോയി നിൽക്കണം, എന്നിട്ട് പിറ്റേന്ന് നമ്മൾ ഗാങ്ടോങ് പോയിട്ട് താമസിക്കണം, ശേഷം അവിടുന്ന് പിന്നെ നമ്മൾ നാദുലാം ബോർഡറിൽ പോയിട്ട് ചൈന ബോർഡറിൽ പോയിട്ട് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഇതാണ് നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം നമ്മൾ റഹ്മത്തുള്ളാന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് ഏകദേശം എത്രയായിരുന്നു?
2: രാവിലെ
1: നമ്മൾ പുറപ്പെട്ടിരുന്നു. എന്നിട്ട് അവിടുന്ന് നമ്മൾ നേരെ പൂർണിയിലേക്ക് പോകണ്ട. പൂർണിന്നാണ് നമുക്ക് ബസ് ഉള്ളത് സിലിഗുരിയിലേക്ക്.
2: സിലിഗുരിയിലേക്ക് പൂർണിയിലേന്ന് സൂർണിയുടെ അത് കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം എല്ലാ സ്ഥലത്തേക്കും ബസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ പൂർണിയ.
1: പൂർണിയക്ക് നമ്മൾ പോകുന്നത് രാംഘട്ടിൽ നിന്ന് ഓട്ടോറിക്ഷ.
2: ഓട്ടോ ഓടിച്ചിട്ട്
1: അല്ലേ?
2: അതെ അതെ.
1: ഓട്ടോയിൽ അവിടെ എത്തി ഇറങ്ങി കഴിഞ്ഞ പാട് ബസ് സ്റ്റാൻഡിന്റെ അടുത്തേക്ക് നമ്മൾ എത്തുമ്പോൾ പൊതുവെ അവിടെ ഉണ്ട് ലഗേജ്. ഇറ്റ് ആര് വന്നു കഴിഞ്ഞാലും കാജാരായ
2: വലിച്ചിട്ട് കൊണ്ട്
1: പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുപോകും. നമ്മൾ ആവശ്യം പോക്ക് നമ്മളതാവല്ലോ, ഓൾതാണ്.
2: അതെ.
1: അപ്പൊ അവരുടെ കൂടെ നമ്മൾ പോയിരിക്കണം. അപ്പൊ ആ ബസ് വരുന്ന എങ്ങോട്ടോ പോന്നു ചോദിക്കലും എന്റെ ലഗേജും കൊണ്ട് മറ്റേ ആൾ പോയി.
2: അതെ,
1: പിടിച്ച് വലിക്കണം. പോണ രൂപത്തിലായി, പിടിച്ചിട്ട് തരുന്നില്ല. എന്റെ അടുക്ക് നിസാർ വന്നിട്ട് പിടിച്ചു വെച്ച്. അപ്പോ അവരങ്ങനെ നിർവഹിക്കും. കിണറ്റിലേക്ക് ചാടാൻ നിൽക്കുന്ന ഒരാളെ ബാക്കിൽ നിന്ന് തള്ളുമ്പോ എന്നാ അങ്ങനെ നമ്മൾ ചാടൂല എന്ന് തിരിച്ചു
2: വരുമല്ലോ.
1: എന്നാ പിന്നെ നമുക്ക് ആ വണ്ടി പോകണ്ട, നമ്മൾ
2: മാറിയിരുന്നു. വേറെ ബസ്സിലാണ് കയറിയത്. അവിടുന്ന് പൂർണ്ണയെന്ന് നമ്മൾ നേരിട്ട് സിലിഗുരിക്കുള്ള ബസ്സിലാണ് നമ്മൾ കയറുന്നത്.
1: ഏകദേശം 4 മണിക്കൂറോളം,
2: 4.5 മണിക്കൂർ, 4.5 മണിക്കൂറിന്റെ മുകളിലുണ്ട് എന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഒരു പകൽ സമയം തുടങ്ങുകയാണെങ്കിലും 9, 9.5 ഒക്കെ നമ്മളവിടെ നിന്ന് ഇറങ്ങണത്.
1: പക്ഷെ നമ്മളവിടെ സിലിഗുരി എത്തുമ്പോൾ ഏകദേശം 1 മണിയായിട്ടുണ്ട്.
2: ഒരു മണി കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചക്കാണ് അവിടെ എത്തുന്നത്. നമ്മൾ ഈ ബസ് പോകുന്നതന്നെ എനിക്ക് വ്യത്യസ്ത സ്റ്റേറ്റ് തന്നെ കയറി പറഞ്ഞിട്ടാണ് പോണത്.
1: നമ്മുടെ ബംഗാളിന്റെ പല സ്ഥലങ്ങളും കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഫുള്ള് ബീഹാർ വിട്ടു
2: എന്ന് മാത്രമല്ല, വേറെ തന്നെ ഒരു കൾച്ചറായിട്ടുണ്ട്. മൊത്തത്തിൽ ഒന്നുകൂടെ ദാരിദ്ര്യാവസ്ഥയിലേക്ക് പോയോ എന്നൊരു സംശയം. ഈ കിഷൻഗഞ്ചിന്റെ ഏരിയയിലൂടെ ഒക്കെ നമ്മൾ അസാമിന്റെ സൈഡ് കൂടെ
1: വെസ്റ്റ് ബംഗാള്,
2: അതെ വെസ്റ്റ് ബംഗാളിൽ കയറി. വെസ്റ്റ് ബംഗാളാണ് സിലിഗുരി.
1: സിലിഗുരി
2: ഈ അസാമിന്റെ ഏരിയയാണ് കൂടുതലും. പിന്നെ അതിൽ നമ്മൾ കണ്ട ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോകുമ്പോൾ ആസാം ടീ എന്ന് നമ്മൾ നാട്ടിൽ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. നമ്മളിവിടെയൊക്കെ മല കുന്നിൻ മുകളിൽ വയനാടൻ കുന്നുകളിൽ അല്ലെങ്കിൽ ഊട്ടിയിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ തേയില കൃഷി കണ്ടിട്ടുള്ളത്. ഇത് റോഡ് സൈഡിൽ, അതായത് ഹൈവേയുടെ ഇരു സൈഡുകളിലും നമ്മുടെ വയലിൽ നെല്ല് വിതച്ചതുപോലെ വിശാലമായി കിടക്കുന്ന തേയില തോട്ടങ്ങളെ നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അവിടെ ആസാം ടീ എന്ന് നമ്മൾ ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിലും അതതിൻ്റെ ഒരു ഭംഗി നമ്മൾ സത്യത്തിൽ അവിടെ കാണുന്നു. അവിടുത്തെ ജോലിക്കാർ, അതിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന 100 കണക്കിന് ജോലിക്കാർ, ഏക്കറയോളം പിന്നെ വിശാലമായി കിടക്കുന്ന ചായത്തോട്ടം, അത് പിന്നെ അവിടെ എത്തി കൂടുതൽ ഒന്നുകൂടെ ദരിദ്ര രാജ്യമായ അല്ലെങ്കിൽ ദരിദ്ര സ്റ്റേറ്റായ വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു ചേരിയിലേക്ക് നമ്മൾ നേരിട്ട് കിടക്കുകയാണ്. പിന്നെ നമ്മൾ ഏകദേശം ഒരു 1 മണി 1.5 മണിയാകുമ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ
1: സിലിഗുരിയിലെത്തുന്നു.
2: സിലിഗുരിയിലെത്തിയപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ സംഭവമാണ്, ഏജൻസികൾ ഇഷ്ടം പോലെ, ഈ യാത്രാ ഏജൻസികൾ
1: ഏജൻസികൾ
2: ഒരു ഫുൾ ടാങ്ക് ലോഡ് വെള്ളം അടിച്ചിട്ടൊക്കെയാണ് ഓരോരുത്തർ വന്ന് നമ്മളെ വിളിക്കുന്നത്. സലാം പറഞ്ഞൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ വലിയ അല്ല ഒരു മോൽ ആദരവോടുകൂടെ സലാം പറയുന്നു, കൈ പിടിക്കുന്നു, അങ്ങോട്ട് വലിക്കുന്നു, ഇങ്ങോട്ട് വലിക്കുന്നു. ആളുകൾ അവരുടെ ഏജൻസിയിലേക്ക് ആളെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രോക്കർമാരാണ് ഇവർ. അതല്ലാതെ ഇവനും ഏജൻസിയായിട്ട് ഒരു ബന്ധമല്ല, വേറൊരു ബന്ധമല്ല. രണ്ടാളെ കിട്ടിയാൽ അവിടെ എത്തിച്ചു കൊടുത്താൽ അവൻ 50 രൂപ കിട്ടും. അതവൻ പോക്കലിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവരോട് സലാം പറഞ്ഞു പോകുന്നു. ഇതാണ് അവൻ്റെ. അപ്പോൾ പറഞ്ഞത് കേട്ടാലോ, നമ്മൾ സ്വന്തം വണ്ടി.
3: അതുമല്ല, ഞാൻ അന്തപ്പെട്ടു പോയി. കാരണം അങ്ങോട്ട് പോകാനുള്ള എല്ലാം റെഡി ആണ്, ഒരു പ്രശ്നവുമില്ല.
2: ആ എല്ലാം റെഡി ആക്കി തരാം, അങ്ങനെ വന്നാൽ മതി. ആനയാണ് ചെയ്യണത് സകല സംഭവം. അതായത് നമ്മളെ മാമാൻ്റെ മോനെ വിളിക്കുന്ന രൂപത്തിൽ കൊണ്ടുപോയി അവിടെ പെടുത്തുകയാണ് നമ്മളെ. കൊണ്ടുപോയിട്ട് അവൻ 50 രൂപ
3: പെടുത്തിയതാണ്.
2: ആ 50 രൂപ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ജോലി എല്ലാം തീർന്ന് അവൻ പോവാണ്. പിന്നെ നമ്മൾ ഇവരുടെ മുമ്പിൽ നമ്മൾക്ക് സാമർഥ്യമില്ലെങ്കിൽ, നമ്മളവിടെ യാത്രക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം അവിടെ നമ്മൾ പറയേണ്ടതുണ്ട്. ഒരു ഭാഗം സിക്കിമാണ്, മറ്റൊരു ഭാഗം ഡാർജിലിംഗ് ആണ്. ഡാർജിലിംഗൊക്കെ പോകണമെങ്കിൽ ഇവിടെ സിലിഗുരി എത്തണം. സിലിഗുരി ഒന്നുകിൽ റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ പോകുന്ന ആളുകൾക്ക് 2-3 അതും നമുക്ക് കൂടുതൽ പറയാം. ഒന്നുകിൽ ട്രെയിനിൽ പോവാം, ട്രെയിനിൽ ഇവിടെ നിന്ന് വിട്ടിട്ട് നേരെ സിലിഗുരിയിലേക്ക് എത്തുന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അവിടെ എൻ ജെ പി ഉണ്ട്. NJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ജയ്പാൽഗുരിയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. പാലക്കാട്ടിൽ നിന്നൊക്കെ വണ്ടിയുണ്ട്, ട്രെയിനുണ്ട്. 2-3 ദിവസം പിടിക്കും. കട്ടിഹാറിൽ പോയാലും നമുക്ക് കട്ടിഹാറിൽ നിന്ന് NJPയിലേക്ക് വണ്ടി കിട്ടും. ഇനി അതല്ല, നമ്മൾ പൂർണ്ണിയയിലേക്കാണ് എത്തുന്നത്. പൂർണ്ണിയയിൽ നിന്നും NJPയിലേക്ക് ബസ് കിട്ടും, അതുപോലെ തന്നെ ട്രെയിനുണ്ട്. ഇനി ഫ്ലൈറ്റ് മാർഗമാണ് ഇവിടുന്ന് നമ്മൾ പോകുന്നതെങ്കിൽ, കാലിക്കറ്റെന്നോ അല്ലെങ്കിൽ ബാംഗ്ലൂരിന്നോ ചെന്നൈന്നോ ഒക്കെ നമുക്ക് സിലിഗുരിയിലേക്ക് അഥവാ ബാഗ്ദുഗ്ര എയർപോർട്ടാണ്. ബാഗ്ദുഗ്ര എയർപോർട്ടിലേക്ക് ടിക്കറ്റ് ഉണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്. അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒന്നുകിൽ ഷെയർ ടാക്സിയോ അതല്ലെങ്കിൽ ബസ്സോ നമുക്ക് സിലിഗുരിയിലേക്ക് ലഭിക്കും. അപ്പോൾ സിലിഗുരി വന്നാലേ ഈ ഡാർജിലിംഗിലേക്കും സിക്കിമിലേക്കും ഉള്ള വണ്ടികൾ കിട്ടുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ 2 മാർഗമുണ്ട്. ഇപ്പോൾ 4-5 ആളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ടാക്സി വിളിക്കുകയാണ് ഒന്ന് നല്ലത്. ഒന്നുകിൽ ഡാർജിലിംഗിലേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ടാക്സി വിളിക്കാതിരിക്കലാണ് നല്ലത്. നമ്മൾ രാവിലേക്ക് എത്തുകയാണെങ്കിൽ അവിടുന്ന് സിലിഗുരിയിൽ നിന്ന് ഡാർജിലിംഗിലേക്ക് എപ്പോഴാണ് ബസ് എന്നുള്ളത് കറക്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ആ ടൈമിനനുസരിച്ച് നമ്മൾ വെസ്റ്റ് ബംഗാളിൻ്റെ അവരുടെ ഗവൺമെൻറ് ബസ്സുകളുണ്ട്, ആ ബസ്സിൽ എന്ത് ചെയ്യാം, പിന്നെ ഡാർജിലിംഗിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ടൈം നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് 105 രൂപയാണ് തോന്നുന്നു, 105 രൂപ 110 രൂപയൊക്കെ നമുക്ക് ഡാർജിലിംഗിലേക്ക് എത്താം. ടാക്സി എടുത്ത് പോവുകയാണെങ്കിൽ നല്ല പൈസയാവും, 4000-4500 രൂപ നമുക്ക് വരുന്നുണ്ട്. അപ്പം ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ടാക്സി എടുത്ത് പോവാം. നേരെ വെച്ചാൽ സിക്കിമിലേക്ക് അവിടുന്ന് വിടുകയാണെങ്കിൽ 2-3 രൂപത്തിൽ, ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ ബസ്സുണ്ട്. ബസ് എവിടെ വരെയുണ്ട്, ഗാംഗ്ടോക്ക് വരെയുണ്ട്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് അതെപ്പോഴെങ്കിലുമൊക്കെ ബസ്സുള്ളൂ, അതല്ലെങ്കിൽ പിന്നെ ടാക്സി കാറ്, 4-5 ആളൊക്കെ ആണെങ്കിൽ ഒരു കാറ് ഏർപ്പാടാക്കിയിട്ട് പോവാം. 4500 രൂപ മുതൽ 7000 വരെ ആവുന്ന സമയമൊക്കെ ഉണ്ട്. അതും അല്ലെങ്കിൽ അവിടുന്ന് ബൈക്ക് കിട്ടും, റെൻറ്റിൽ ബൈക്ക്. റെൻറ്റിന് ഒരു ദിവസം 2500 രൂപ ഒക്കെയാണ് അവിടെ എന്ത് ചെയ്യണത്, റെൻറ്റിന് വരുന്നത്. അങ്ങനെ വണ്ടി വണയി കിട്ടും. അപ്പം അതിലൊരു താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഇതിൽ 3 സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം സിക്കിമിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കൂടുതൽ നല്ലത് ഒരു 4 ആളോ ഒക്കെ ഉണ്ടെങ്കിൽ ടാക്സി കാറിലാണ് പോകുന്നത്. നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. ഏജൻസിൻ്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നന്നായി സംസാരിക്കാൻ
3: കഴിയണം.
2: അവർ പറയുന്ന ഒരു കാര്യവും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അവർ
3: അത്രയും സംസാരിക്കുന്നതായിട്ട്
2: അതെ, അവർ വണ്ടിയുടെ കാര്യം വണ്ടി കയറുന്നത് വരെ അവർക്ക് നമ്മളായിട്ടുള്ള ഉത്തരവാദിത്തമുള്ളൂ. വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവർ എന്താണോ പറയണത് അതായിരിക്കും. നമ്മൾ കടലാസും പേപ്പറും കാര്യം ഹോട്ടലിലേക്കുള്ള സാധനമൊക്കെ ഇവിടെ നിന്ന് നമുക്ക് ഏർപ്പാടാക്കി തരും, അവിടെ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരില്ല ഒക്കെ ശരിയാണ്. പക്ഷേ നന്നായി നമ്മൾ യാത്രയുടെ ഇടയിലൊക്കെ പ്രയാസപ്പെടുന്ന പല സാഹചര്യങ്ങളുണ്ട്. നമ്മളന്ന് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. പിന്നെ സിക്കിമിലേക്ക് സിലിഗുരിയിൽ നിന്ന് പോകുമ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈം നോക്കി തന്നെ പോകണം. സ്വന്തം വണ്ടി കൊണ്ട് പോകാതിരിക്കായിരിക്കും നല്ലത് എന്നുള്ളതാണ് ഞാൻ പല ആളുകളുടെയും അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മൾ സ്വന്തം വണ്ടി കൊണ്ട് കറങ്ങുന്ന ആളുകളുണ്ടല്ലോ, അപ്പം പറ്റുമെങ്കിൽ അത് സിലിഗുരിയിൽ വണ്ടി വെച്ചിട്ട് സിലിഗുരിയിൽ നിന്ന് വണ്ടിയെടുത്ത് പോകായിരിക്കും നല്ലത്. കാരണം
3: സേഫ്റ്റി കുറച്ചുകൂടി,
2: സേഫ്റ്റി ഭയങ്കര പ്രശ്നമാണ്. കാരണം അതിൻ്റെ റോഡുകൾ മലയോട് ചേർന്ന്
3: നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആവില്ല.
2: അതെ, എപ്പോഴും മലയിടിച്ചിലുണ്ടാകുന്ന സ്ഥലങ്ങളാണ് സിലിഗുരി, സിലിഗുരിയിൽ നിന്ന് ഗാംഗ്ടോക്കിലേക്കുള്ള വഴികൾ. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതികഠിനമായ പിന്നെ പ്രയാസമുള്ള റോഡുകളാണ്. കീഴ്ക്കാൻ തൂക്കായിട്ട് കിടക്കുന്ന റോഡുകളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അതൊക്കെ ശരിക്കും ഒരു കൈവരി പോലും ഇല്ല. നമ്മൾ ഊട്ടിയിലേക്കോ അല്ലെങ്കിൽ മൈസൂരിലേക്കോ അല്ലെങ്കിൽ വയനാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് രണ്ട് സൈഡും കൈവരിയുണ്ട്, അതായത് തടവുണ്ട്. ഇത് തടവൊന്നുമില്ല, വിട്ട് കഴിഞ്ഞാൽ നേരെ താഴോട്ട് പോകുന്ന രൂപത്തിലുള്ള റോഡുകളാണ്. പിന്നെ കുത്തൊഴുക്കുള്ള നദി, ഒന്ന് രണ്ട് നദികളുണ്ട് നമ്മൾ പോകുമ്പോൾ അവിടെ. നദിയുടെ പേര് ഓർമ്മ വരുന്നില്ല, എന്തായാലും നമ്മൾ പോണ സമയത്ത് കാണുന്നുണ്ട്. അതിനേക്കാൾ അപകടം ഉയർന്നു നിൽക്കുന്ന കുന്നുകൾ തന്നെയാണ്, എപ്പോഴും പൊട്ടി വീഴാവുന്ന രൂപത്തിൽ. നമ്മൾ പോണ സമയത്ത് തന്നെ ഒന്ന് രണ്ട് റോഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലോക്ക് ആയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആ ബ്ലോക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടാണ് പോക്ക് ചിലപ്പോൾ നടന്നോളം എന്നില്ല. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ലത് ഇവിടുന്ന് ടാക്സി എടുത്തിട്ട് പോകുമായിരിക്കും നല്ലത്. എന്നാൽ പിന്നെ നമുക്ക് അവരെന്തെങ്കിലും ടാക്സിക്കാരെന്തെങ്കിലുമൊക്കെ ചെയ്താൽ അങ്ങോട്ട് എത്തിക്കും നമ്മളെ.
3: നമ്മൾ പോകുമ്പോഴേ നമുക്കിതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു ഒരു ഡ്രൈവറെ
2: വണ്ടി ഏൽപ്പിച്ചു വണ്ടി ഏൽപ്പിച്ചിട്ട് ഒരു രസം കണ്ടങ്ങൾ, ചൂടുണ്ട്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. പറഞ്ഞുറപ്പിച്ച ടാക്സി, പറഞ്ഞുറപ്പിച്ച പിന്നെ പൈസയൊക്കെ നമ്മളവിടെ ഏൽപ്പിച്ച് അവൻ്റെ കൈ കൊടുക്കുന്നു. വണ്ടിയിൽ കയറിയ ഉടനെ ഇവൻ്റെ സ്വഭാവം മാറുകയാണ്. അത് എ സി ഇടണോ ചോദിക്കല്ല, മുമ്പിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, നമുക്ക് യാത്രക്കാരൻ്റെ മുൻസീറ്റിലിരിക്കുന്ന യാത്രക്കാരന് കാണാവുന്ന രൂപത്തിൽ ഒരു ബോർഡുണ്ട്. ബാർഗേജിങ് ചെയ്യുക എന്നത് മാന്യതയ്ക്ക്
3: യോജിച്ചതല്ല എന്നുള്ള രൂപത്തിൽ.
2: നിങ്ങൾക്ക് എ സി വേണമെങ്കിൽ 500 രൂപ
3: സ്പെഷ്യൽ അടക്കം
2: സ്പെഷ്യൽ തരണം. അപ്പോൾ അത് വായിക്കുന്ന ആളിന് എന്തായാലും മനസ്സിലാവും ഞാൻ അത് ബാർഗെയിൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ എഴുതിച്ചിട്ടുള്ളത്. അപ്പം എ സി വേണമെങ്കിൽ 500 രൂപ കൂടുതൽ കൊടുക്കണം, അത് അവനാണ് കൊടുക്കേണ്ടത്, അത് ഇതിലൊന്നും പെടില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ശ്രദ്ധിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ നേരെ പോകുന്നു. പോകുന്ന വഴിക്ക് ഡ്രൈവറായിട്ട് നമുക്ക് കമ്പനിയാകാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ നമ്മളെ കേരളക്കാർക്ക് പ്രത്യേകിച്ച് ഉള്ളൊരു പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ വായിൽ മറ്റേ
3: തമ്പാക്ക്
2: അവരുടെ പാനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ ധാരാളം ഉപയോഗിക്കുന്നവരായിരിക്കും. അതിൻ്റെ ഒരു പ്രയാസം പറയുമ്പോൾ പറയാം, അതിൻ്റെ ഒരു പ്രയാസം എന്തായാലും നമുക്ക് സഹിച്ചേ പറ്റൂ. കാരണം അതവർ ശീലാക്കിയതാണ്, അവരുടെ ഡ്രൈവിങ്ങിൽ അവർക്ക് അതുണ്ട്, ഇല്ലെങ്കിൽ പറ്റൂല എന്ന രൂപത്തിലൊക്കെയാണ് അവരുടെ. അത് നന്നായി നമ്മൾ സഹിക്കേണ്ടി വരും. പിന്നെ സിലിഗുരിയിൽ നിന്ന് പോകുന്നതിൻ്റെ ഇടയിൽ ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ സിലിഗുരിയിൽ നിന്ന് തന്നെ കഴിക്കണം. കാരണം അവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പോർക്ക്
3: അത്ര കിട്ടൂല.
2: കിട്ടുന്നതിൽ തന്നെ പന്നിയിറച്ചി ധാരാളം കയറി വരാവുന്ന സാധ്യതയുള്ള ഹോട്ടലുകളേ ഉള്ളൂ. അപ്പം ഒന്നുകിൽ നമ്മൾ ആ രൂപത്തിലുള്ള ഭക്ഷണം ഒഴിവാക്കിയിട്ട് വല്ല ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കേണ്ടി വരും. കാരണം ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കിട്ടും, മുന്തിരി ആവട്ടെ, ആപ്പിൾ ആവട്ടെ, അതുപോലെ തന്നെ ബനാന, ഈ മോറിസ് പഴം, അത് ആവട്ടെ, അങ്ങനത്തെ കുറേ പഴങ്ങൾ നമുക്ക് അവിടെ കാണുന്നുണ്ടല്ലോ വഴിയിൽ. 25 രൂപക്കൊക്കെ ചെറിയ
3: കിട്ടുന്നുണ്ട്
2: കിസിൽ, പിന്നെ ചെറിയ കീസിലാക്കി ഇട്ട് കൊടുക്കണേ.
3: നമ്മളവിടെ പിന്നെ എത്തുമ്പോൾ
2: വൈകുന്നേരമായിട്ട്
3: ഭക്ഷണം കഴിക്കാൻ ചെറിയ സ്ഥലത്ത് കഴിക്കും. അത്യാവശ്യം
2: മോമോസ്
3: കഴിച്ചു അല്ലേ,
2: നല്ല നല്ല ഫുഡ്,
3: നല്ല
2: കുറഞ്ഞ റേറ്റേ ഉള്ളൂ. റേറ്റ് കുറവാണ് മൊത്തത്തിൽ, അത്യാവശ്യം കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് താനും.
3: അതും കഴിഞ്ഞ് നമ്മൾ ഗാംഗ്ടോക്കിൽ,
2: ഗാംഗ്ടോക്കിൽ എത്തും മുമ്പേ നമുക്ക് ഫ്രൂട്ട്സുകൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ, നമുക്ക് ആവശ്യം വന്നിട്ടില്ല.
3: നല്ല ബ്ലോക്ക് വന്നു,
2: നല്ല ബ്ലോക്ക് വന്നു. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്, എപ്പോഴാണ് മല ഇടിഞ്ഞ് വീഴുക എന്ന് പറയാൻ പറ്റില്ല. അതിവിടെ പോകുമ്പോൾ തന്നെ അവർ പറയും. അതിന് മുമ്പേ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യണം, കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. ഏത്, സിക്കിമിലേക്ക് പോകുമ്പോൾ നാത്തുല പാസിലേക്ക് കയറാനുള്ള ടിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ
3: രജിസ്റ്റർ ചെയ്ത് വെക്കണം.
2: ഒന്നുകിൽ ഓൺലൈൻ വഴി, അതല്ല എങ്കിൽ നമ്മുടെ ഏജൻസി വഴി. ഇപ്പോൾ ഏജൻസിയെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇത് ആ പാസിനെ കുറിച്ച് വേറെ
3: ഒന്നും
2: ആലോചിക്കണ്ട. മറ്റേത് നമ്മൾ അവിടെ ചെന്നതിന് ശേഷം പാസ് കിട്ടുമോ കിട്ടൂലേ, നമ്മളെ കാര്യങ്ങളൊക്കെ അവിടെ സമർപ്പിച്ചതിന് ശേഷം നമ്മൾ ആധാറും കാര്യങ്ങളൊക്കെ അവിടെ വെക്കണം.
3: നാദുല പാസ് എന്ന് പറയുമ്പോൾ ശ്രോതാക്കൾ ശ്രദ്ധിക്കണം വെച്ചാൽ, നാദുല പാസ് ചൈന ബോർഡറാണ്.
2: അതെ അതെ, ചൈന ബോർഡർ.
3: സിക്കിമിൽ ചെന്നിട്ട് ഗാംഗ്ടോക്കിൽ ചെന്നതിന് ശേഷമാണ്, സിക്കിമിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഗാംഗ്ടോക്ക്. ഗാംഗ്ടോക്കിൽ നിന്ന് നാദുല പാസിലേക്ക് പിന്നീട് എത്ര സമയം ഏകദേശം യാത്ര ഉണ്ട്,
2: 2.5 മണിക്കൂർ.
3: അവിടെ മഞ്ഞുറഞ്ഞ് നിൽക്കുന്ന പ്രദേശത്ത്, അതാണ് നമ്മുടെ എയിം, നമ്മുടെ ലക്ഷ്യം. അതായിരുന്നു
2: ഈ സിക്കിമിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ സിക്കിമിലേക്കുള്ള യാത്രക്കാർക്ക് കൂടുതലും അവർ നാദുല പാസ്സാണ്. നാദുല പാസ് കിട്ടിയില്ലേ എന്നാ ചോദിക്കാനെ, നാദുല പാസ് നിങ്ങൾക്ക് പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലേ എന്നാ ചോദിക്കുക. അപ്പോൾ അത് ഒരു മെയിൻ ഘടകമാണ്. ബാക്കിയുള്ള ഗാംഗ്ടോക്ക് ആവട്ടെ, അതിൻ്റെ താഴെയുള്ള 3-4 സ്പോട്ടുകളുണ്ട്, കാണേണ്ടതായിട്ടുള്ള കുറേ സ്പോട്ടുകളുണ്ട്, അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ നാദുല പാസ് കിട്ടിയില്ലെന്ന് വെച്ചാൽ അത് വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകേണ്ടത്. അപ്പോൾ അത് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടതും.
3: നമ്മൾ രാത്രിയാണ് അവിടെ എത്തുന്നത്.
2: അതെ, രാത്രി എത്തുന്നതിന് മുമ്പ് നമുക്കൊരു അനുഭവം ഉണ്ടായി. നമ്മളൊരു ടീം ഫോണിൽ ബന്ധപ്പെട്ടു, ഇവിടുന്ന് മലപ്പുറത്തുനിന്ന് ഓട്ടോറിക്ഷയിൽ പിന്നെ ഇന്ത്യ കറങ്ങാൻ പോയ ടീം. അവരെ എനിക്ക് തോന്നുന്നു ബഷീർ മാസ്റ്ററെ ബന്ധത്തിൽ എന്തോ പുള്ളിയായിട്ട് ഒരു കോണ്ടാക്ട് ഉള്ള ഒരാളാന്ന് തോന്നുന്നു അവര് ഈ മലപ്പുറം ഭാഗത്ത് ഇവിടെയുള്ള
3: കൊണ്ടോട്ടി ഭാഗത്ത്
2: ആ ഏതൊരു
3: ഓട്ടോയിൽ ഇന്ത്യ ഇറങ്ങുന്നു.
2: അതെ അതെ ഓട്ടോയിൽ ഒരു മൂന്നാള്
3: അവരെ
2: നമ്മൾ വിളിക്കും നിങ്ങളെവിടെ എത്തിയെന്ന് ചോദിക്കണം. അവരൊരു പെട്രോൾ പമ്പിൻ്റെ അവിടെ ടെൻ്റ് അടിച്ചിട്ട് അവിടെ കിടക്കുകയാണ്. ഞങ്ങൾ നാളെ രാവിലെ നാദുല ബസ്സിലേക്ക് കയറാനുള്ള ടിക്കറ്റൊക്കെ റെഡി
3: ആയിട്ടുണ്ട്. അവരെ കാണാൻ പറ്റി
2: അവരെ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കാണാമെന്നൊക്കെ പറഞ്ഞിരുന്നു അവർ. നമ്മൾ അതിന് ട്രൈ ചെയ്തില്ല, നമുക്ക് അതിനുള്ള ടൈമും കാര്യങ്ങളൊക്കെ നമ്മളുടേതായിട്ടുള്ളൊരു ഇതിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നത്.
3: ചൂടും പൊടി നിറഞ്ഞ കഴിഞ്ഞ ആ അനുഭവങ്ങളെല്ലാം മാറി സിക്കിമിലെ ആ തണുത്തുറഞ്ഞ മലനിരകളിലൂടെ കടന്ന് അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം അത്യാവശ്യം നല്ല തണുപ്പ്
2: ആയിട്ടുണ്ട്. അത്യാവശ്യമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തുന്നത്. അതിനു മുമ്പേ എന്നെ നമുക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് അതോടെ തന്നെ അത്ഭുതമായിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആ വലിയ പുഴയിലെ നദിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വീടുകൾ, നദിയിൽ നിന്ന് പില്ലർ പൊക്കിയിട്ട് അതിൻ്റെ മുകളിൽ കെട്ടിയ വീടുകളൊക്കെ ഭയങ്കര കാഴ്ചയാണ്. ഇരു ഭാഗത്തുള്ള ആ പുഴയുടെ ഭാഗത്തൊക്കെ ഉള്ള അവിടെ കയാക്കിംഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഡേഞ്ചറസ് ആണ്, ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ്, ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന സ്ഥലമാണ്. അപ്പം ഒരു സാഹസിക കയാക്കിംഗ് ഉദ്ദേശിക്കുന്നവരെ എന്തേ ഉള്ളൂ, അവിടെ ആസ്വദിക്കേണ്ടതുള്ളൂ, അവിടെ ഇറങ്ങേണ്ടതുള്ളൂ. ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല. പ്രത്യേകിച്ച് കേരളക്കാരായിട്ടുള്ള ആൾ ഇവിടെ നിന്നൊക്കെ പോയിട്ട് അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ടുള്ള വരവും കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ അത്തരം സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഈ സാഹസികത കാണിക്കാതിരിക്കാണ് ഏറ്റവും നല്ലത്, പ്രത്യേകിച്ച് വെള്ളത്തിലൊക്കെ.
3: ഗാങ്ടോക്കിനെ കുറിച്ച് പറയുമ്പോഴേ ശരിക്കും നമുക്ക് ഇവിടെ കൂടുതൽ പറഞ്ഞ് സമയം പിന്നെ ഇതാക്കണ്ട, പക്ഷെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന നല്ലതായിരുന്നു. അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണ് നമുക്ക് പറഞ്ഞത് വ്യക്തമാക്കി കൊടുക്കാൻ കഴിയില്ല. അത്രയും ചെങ്കുത്തായ ഒരു ഇടങ്ങളിൽ വലിയൊരു ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കിയെടുത്തത് അത്
2: അത്ഭുതകരമായിട്ടുള്ള
3: അതിശാന്തമായ
2: പൂർണ്ണ
3: ബഹളമയമായ അന്തരീക്ഷത്തിൽ നമ്മൾ മാറി ഫുൾ കാമൻ ക്വയറ്റിലേക്ക് നമ്മൾ എത്തുകയാണ്.
2: ഒറ്റ വണ്ടിയും പോകുന്നില്ല ആ റോട്ടിലൂടെ,
3: ആ
2: ഒരു വണ്ടി പോകുന്നില്ല.
3: എം ജി മാർഗ് ഗാങ്ടോക്കിലെ എം ജി മാർഗിലേക്ക് നമ്മൾ കയറുമ്പോൾ അവിടെ അതൊരു തൊട്ട് താഴെ വണ്ടികൾ
2: പോകുന്നുണ്ട്.
3: പക്ഷെ ഒരു സ്റ്റെപ്പ് നമ്മൾ അല്ല കുറച്ചാണ് സ്റ്റെപ്പ് കയറേണ്ടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഏരിയയാണ്.
2: അതെ അതെ അതെ.
3: എം ജി മർഗിൽ നിന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്.
2: അതെ നല്ലൊരു ഒരു വേറെ ഇപ്പം ഒരു വിദേശ രാഷ്ട്രങ്ങളിലേക്കൊക്കെ പോയ ഒരു ലുക്ക് ശരിക്ക് അതിനെ കുറിച്ച് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് പറയാറുള്ളത്. ഗാങ്ടോക്കിനെ കുറിച്ച് എം ജിനെ കുറിച്ചൊക്കെ പറയാറുള്ളതും ഏകദേശം ഒരു സ്വിറ്റ്സർലൻഡോ അങ്ങനെ ആ രൂപത്തിലൊക്കെയാണ് പറയാറുള്ളത്. അത്രയും കാഴ്ചയിൽ അതിപുരാതനമായിരിക്കുന്ന കെട്ടിടങ്ങളും അതുപോലെ തന്നെ ഒരു ചൈനീസ് മാതൃകയിലുള്ള നിർമ്മിതികളും അതിനോടൊപ്പം വളരെ ശാന്തമായ എന്നാ ഒരു കൂക്കിവിളിയോ
3: ഒന്നുമില്ല,
2: കാര്യങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല
3: വാഹനമില്ല
2: ആ റോഡിലൂടെ വാഹനം കയറില്ല. മാത്രമല്ല രണ്ട് സൈഡിലും ഇരിക്കാനും അതുപോലെ തന്നെ അവിടെ നിന്ന് ഇരുന്ന് ആസ്വദിച്ച് കുളിക്കാനും കഴിക്കാനൊക്കെ പറ്റിയ രൂപത്തിലുള്ള ബെഞ്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി അത് ഒരു ഒരു ടൗൺഷിപ്പ് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ
3: നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സംഗതി. അത് കഴിഞ്ഞതിന് ശേഷം രാത്രി നമ്മൾ റൂമിലേക്ക് തിരിച്ചെത്തുമ്പോൾ റൂം കണ്ടെത്താൻ കുറച്ചൊരു തിരിച്ചു വരുമ്പോൾ അവസാനം നമ്മൾ റൂമിലെത്തിയിട്ട് ആ രാത്രി തണുത്തുറഞ്ഞ ആ രാത്രിക്ക് ശേഷം പിറ്റേന്ന് നമുക്ക് പ്രതീക്ഷയാണ് നാദുല പാസിലേക്ക് നമുക്ക് പോകണം.
2: ഇനി റൂം ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു മിനിറ്റ് ഇനി പറയാം. ഇവിടുന്ന് ബുക്ക് ചെയ്ത് പോകുമ്പോൾ മിക്കവാറൊക്കെ എന്ത് ചെയ്യും, ഹൈ റേറ്റിലായിരിക്കും റൂമിന് വില ഉണ്ടാവുക. താഴേന്ന് ഏജൻസികളായിട്ട് ബുക്ക് ചെയ്താലും ഹൈ റേറ്റ് ആയിരിക്കും. അതിസീസൺ അല്ലാത്ത സമയങ്ങളിൽ പോവുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഗാങ്ടോക്കിലേക്ക് പോകാം. കുറച്ച് ഈ എം ജി എന്നൊക്കെ താഴെ കുറച്ച് ഭാഗത്തേക്ക് മാറിയിട്ടുള്ള റൂമുകൾക്കൊക്കെ നാലാൾക്ക് താമസിക്കാൻ 1000 രൂപയുള്ളൂ.
3: കുറഞ്ഞ
2: വളരെ കുറഞ്ഞ റേറ്റ്,
3: പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല.
2: കാരണം അത്രയും പിന്നെ അതിസുപ്രധാനമായൊരു ടൂറിസ്റ്റ് ഏരിയയിൽ എന്തായാലും 4000-5000 രൂപ. നമ്മൾ ഊട്ടി ആവട്ടെ അങ്ങനെയുള്ള സ്ഥലമൊക്കെ അതിനേക്കാൾ വലിയ പൈസയാവും. പക്ഷേ 1000 രൂപ എന്ന് പറഞ്ഞാൽ തന്നെ അതിലും കുറഞ്ഞ സമയം ഉണ്ടാവാറുണ്ട് എന്ന് അവർ പറഞ്ഞു. നമ്മൾ പോയത് കുറച്ചൊരു സീസൺ തന്നെയാണ്. അപ്പോൾ 1000 രൂപക്ക് 4 ആൾക്ക് താമസിക്കാൻ പറ്റിയ റൂം, അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള റൂമുകൾ. അപ്പം അതിന് കുറച്ചൊരു എക്സിക്യൂട്ടീവ് റൂമാണെങ്കിൽ 1500-2000 രൂപയൊക്കെ അവിടെ കിട്ടും. അതൊരു കാര്യത്തിൽ പറഞ്ഞേ ഉള്ളൂ പോണവർക്ക്. പിന്നെ ചെയ്യാനുള്ളത് നാദുലേക്കുള്ള പോക്കാണ്. നാദുല പാസിലേക്ക്
3: നമ്മൾ പിറ്റേന്ന്
2: രാവിലെ പോകണം.
3: രാവിലെ അല്ലേ? അപ്പോൾ നമുക്ക് വണ്ടി ഏകദേശം റെഡി ആയിട്ട്,
2: വണ്ടി അവിടുത്തെ വണ്ടി അവിടേക്ക് പാസ്സുള്ളൂ, നമ്മൾ സ്വന്തം വണ്ടിക്ക് പറ്റില്ല. പിന്നുള്ളത് ഈ പറഞ്ഞ പോലെ സോളോ യാത്രക്കാർക്കൊക്കെ പ്രത്യേക പെർമിഷനും കാര്യമൊക്കെ എടുത്ത ബൈക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടത്തേക്ക് വിടുന്നുണ്ട്. അതിനപ്പുറം ടാക്സികളൊന്നും അവിടത്തേക്ക് വിടുന്നില്ല. അവിടെ നിന്നുള്ള ടാക്സി സെറ്റാക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഓരോ ഹോട്ടലിൻ്റെയും കീഴിൽ അവർ സെറ്റാക്കുക. അല്ലെങ്കിൽ പ്രൈവറ്റ് ചെയ്തവർക്ക് അവിടെ നിന്ന് പ്രൈവറ്റ് പോകാനുള്ള പെർമിഷനും കാര്യങ്ങളും കൊടുക്കുന്ന വണ്ടികൾ തന്നെ പോവുക. ഈ രൂപത്തിലാണ് ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക്
3: നാദുല പാസ്
2: എങ്ങനെ എന്ത് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഇത് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: മഷാല്ലാ. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദൃശ്യം. സിലിഗുരിയിൽ നിന്നും ഗാങ്ടോക്ക് വരെ എന്ന ഭാഗം വിശദീകരിച്ചപ്പോൾ നമ്മോടൊപ്പം ചേർന്നത് നസറുല്ല സലാഹി, കൂടെ വി ടി അബ്ദുസ്സലാം.
4: നമ്മൾ കാതോർക്കുന്നു മധുരം ഖുർആൻ.
5: أعوذ بالله من الشيطان الرجيم.

0: ആത്മീയത നിറഞ്ഞ പാരായണ ശൈലിയിലൂടെ ലോകമെമ്പാടുമുള്ള ജനശ്രദ്ധ നേടിയ ഖുർആൻ കാരികളിൽ ഒരാളാണ് ഖലീഫ മുഹമ്മദ് തുനൈജി. യുഎഇയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവനായി ഹിഫ്ളാക്കുകയും ശേഷം ഉന്നത നിലവാരത്തിലുള്ള ഖുർആൻ തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തുകയും ചെയ്തു. യുഎഇയിലെ പ്രശസ്ത പള്ളികളിൽ ഇമാമായും ഖാരിആയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ അക്കാദമിയിൽ ഒരു മാതൃകാ പരിശീലന സംവിധാനം നടപ്പാക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രവണമനോഹരമായ ആ ഒരു പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്.
1: പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ 55 അധ്യായം സൂറ റഹ്മാനിലെ 17 മുതലുള്ള ആയത്തുകളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന വളരെ ചിന്തനീയമായ ചില ഭാഗങ്ങളിലൂടെയാണ് മധുരം ഖുർആൻ കടന്നുപോയത്. റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ, രണ്ട് ഉദയസ്ഥാനങ്ങളുടെ റബ്ബും രണ്ട് അസ്തമനസ്ഥാനങ്ങളുടെ റബ്ബുമാകുന്നു അവൻ. ഫബിഅയ്യി ആലായി റബ്ബിക്കുമാ തുക്കദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? മറജൽ ബഹ്റൈനി യൽ തഖിയാൻ, രണ്ട് സമുദ്രങ്ങളെ അവ തമ്മിൽ കൂട്ടിമുട്ടത്തക്ക നിലയിൽ അവൻ അയച്ചുവിട്ടിരിക്കുന്നു. ബൈനഹുമാ ബർസഖുല്ലാ യബ്ഗിയാൻ, അവ രണ്ടും അന്യോന്യം അതിക്രമിച്ചു കടക്കാതിരിക്കത്തക്ക ഒരു മറ അവക്കിടയിലുണ്ട്. ഫബിഅയ്യി ആലായി റബ്ബിക്കുമാ തുക്കദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല വളരെ മനോഹരമായ ഒരു സൂറയാണ് സൂറത്തു റഹ്മാൻ. അതിലെ ആവർത്തിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഓരോ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടും ഫബിഅയ്യി ആലായി റബ്ബിക്കുമാ തുക്കദിബാൻ എന്നുള്ള ആവർത്തനം, അതീവ മനോഹരമായൊരു പാരായണം സൂറത്തു റഹ്മാനിൻ്റേത് നമുക്ക് സാധ്യമാക്കുന്നു. അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞതിൻ്റെ ഒരു അല്പ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നുപോകാം. അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ഉദയാസ്തമന സ്ഥാനങ്ങളെ സംബന്ധിച്ചാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഉദയാസ്തമനങ്ങളെ ഉദ്ദേശിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അതിലടങ്ങിയ ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളും മനുഷ്യനോട് ചിന്തിക്കാൻ പറയുകയും ആ ചിന്തക്ക് അവൻ കടപ്പെട്ടവനാകുന്നു എന്ന ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അള്ളാഹു കൊണ്ടുവരികയും ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്നു എന്ന ഒരു കാര്യം കൂടിയാണ് ഒന്നാമത്തെ ആയത്തിലൂടെ പറഞ്ഞതെങ്കിൽ, തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് രണ്ട് സമുദ്രങ്ങളെക്കുറിച്ചാണ്. ആ രണ്ട് സമുദ്രങ്ങൾ കൊണ്ട് ഉദ്ദേശം ശുദ്ധജലാശയങ്ങളും ഉപ്പുജലാശയങ്ങളുമാകുന്നു. രണ്ടും ഒന്നിനോടൊന്ന് തൊട്ടും അടുത്തടുത്തും സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഒന്ന് മറ്റേതിനെ ആക്രമിച്ച് അതിൽ ലയിപ്പിക്കുന്നില്ല. ഓരോന്നും അതതിൻ്റെ വ്യത്യസ്തമായ പ്രകൃതി വിശേഷത്തോടെ തന്നെ നിലനിൽക്കത്തക്കവണ്ണം അവക്കിടയിൽ അള്ളാഹു എന്തോ ഒരു മറയും തടസ്സവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു ഭാഗമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് അവൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളോട് ആലോചിക്കുവാനും അവനോട് ആരാധന അർപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടിയാണ് ഈ ഒരു ഭാഗം പറഞ്ഞതിന് ശേഷം അള്ളാഹു നമ്മളിലേക്ക് ഇട്ടുതരുന്നത് എന്ന ഒരു ഭാഗം കൂടിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഈ ആയത്തിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ അമാബ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ ആമുഖത്തിൽ ഒരു സന്തോഷം പങ്കുവെക്കാനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സഹോദരി വിളിച്ചിരുന്നു. അവർ അവരുടെ പ്രയാസങ്ങൾ മുന്നേ പറഞ്ഞ് ഒരു സമാധാനം കണ്ടെത്തിയതായിരുന്നു. അവർ പറഞ്ഞത്, 3 മക്കളുണ്ട്, ആ മക്കളെ കിണറ്റിലേക്ക് എറിഞ്ഞിട്ട് അവർ സ്വയം ആ കിണറ്റിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. ആ സന്ദർഭത്തിലാണ് പീസ് റേഡിയോ ഈ പ്രോഗ്രാമിൻ്റെ ഒരു ലിങ്ക് അവർക്ക് കിട്ടുകയും അവർ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെടുകയും അവർക്ക് നമ്മുടെ പ്രോഗ്രാമിലെ ചില ഭാഗങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ അവർ വലിയ ആശ്വാസം കണ്ടെത്തിയിട്ട് അവർ പറഞ്ഞു, ഞാനിനി അയാളുടെ കൂടെ ജീവിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ ഒരിക്കലും മരിക്കാൻ ഞാൻ ഇറങ്ങൂല എന്ന് പറഞ്ഞൊരു തീരുമാനമെടുത്ത ഒരു വിവരം സന്തോഷപൂർവ്വം ഈ പ്രിയ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് മിസലിയും അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അതുപോലെ നമുക്ക് എഴുതി കിട്ടിയ ചോദ്യങ്ങളിലെ ഒന്നാമത്തെ ചോദ്യം ഒരു സഹോദരിയുടെ ചോദ്യമാണ്. അവർ ഭർത്താവ് ഗൾഫിലാണ്, കുട്ടികളുണ്ട്. ഭർത്താവിൻ്റെ ഒരു നിരുത്തരവാദപ്രദമായ കുറേ കാര്യങ്ങളാണ് അവർ എഴുതിയിട്ടുള്ളത്. അവർക്ക് വേണ്ട രൂപത്തിൽ അവർ എന്ത് ചെയ്യുന്നില്ല, പണം അയച്ചു കൊടുക്കുന്നില്ല, വീട്ടു ചെലവിന് ആവശ്യമായ പണം അയച്ചു കൊടുക്കുന്നില്ല. അവർ പിന്നെ ഒരു കുറച്ച് പ്രയാസപ്പെട്ടിട്ട് കുടുംബത്തിലൊക്കെ പൈസ കടം വാങ്ങിയിട്ടാണ് അവർ വീടൊക്കെ അവർ തന്നെ നിർബന്ധമായി ഉണ്ടാക്കിയത്. അങ്ങനെ മക്കളെ കാര്യമാണെങ്കിലും ആരെ കാര്യമാണെങ്കിലും അയാൾക്കകത്ത് തന്നെ ശ്രദ്ധയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കാര്യം ഒരു 10,000 ചോദിച്ചാൽ 2,000 കൊടുക്കും, അങ്ങനത്തെയൊക്കെ ഒരു നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ഇപ്പോൾ എന്താണ് അവരുടെ അവസ്ഥ എന്ന് ചോദിച്ചാൽ, അയാളുമായിട്ട് മാനസികമായി വളരെ അകന്നു. ആദ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരു പേടി മേജാറുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയണം, ഞാനിപ്പോൾ അടുത്തൊരു ദിവസം കല്യാണത്തിന് പോയി, ഞാൻ അയാളോട് പറഞ്ഞിട്ടൊന്നുമില്ല. മുന്നൊക്കെ പറയാതെ പോയി എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, അതിനൊരു ബഹുമാനം ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു നെവർമൈൻഡായിട്ട് വിടുന്ന ഒരു അവസ്ഥയുള്ളത്. അയാളോട് എനിക്ക് മാനസികമായ ഒരു അടുപ്പം തോന്നുന്നില്ല, എന്നാലൊരു പേടിയുണ്ട്. പക്ഷെ ഞാനിങ്ങനെയൊക്കെ ആയാൽ റബ്ബിൽ നിന്നുള്ളൊരു പിന്നെ കുറ്റം എനിക്ക് കിട്ടുമോ, അയാളുമായി ഒരു അറ്റാച്ച് ഉണ്ടാകുവാൻ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ ഞാൻ അകന്നു പോയാൽ എനിക്കെന്തെങ്കിലും കുറ്റം ഉണ്ടാകുമെന്നാണ് സഹോദരിയുടെ ചോദ്യം.
1: ഓക്കെ, ഇതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇതിലിപ്പോൾ എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ സാധാരണ കുടുംബ സംവിധാനത്തിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പറയുക എന്താ വെച്ചാൽ, സ്ത്രീയും പുരുഷനും തുല്യരാക്കണം എന്നുള്ളതാണ് പുതിയ വാദം എന്ന് പറഞ്ഞാൽ. ആണും പെണ്ണും തുല്യമല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങളും അവരുടെ ജോലികളൊന്നും തുല്യമാക്കുക എന്നുള്ളത് കഴിയൂല. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ വിഭജിക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്, അൽമറത്തു റാഇയത്തും ഫീ ബൈത്തി സൗജിക, ഭർത്താവിൻ്റെ വീടിൻ്റെ സംരക്ഷണമാണ് എന്ന് പറഞ്ഞാൽ, കുട്ടികളുടെ പ്രസവം അതേപോലെ തന്നെ കുട്ടികളെ വളർത്തുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തമായി വരുന്നത്. അതേ സ്ഥാനത്ത് ഈ കുട്ടികളുടെയും ഭാര്യയുടെയും സമ്പൂർണമായ സംരക്ഷണം എന്നുള്ളത് ആരുടെ ചുമതലയാണ്, ഭർത്താവിൻ്റെ ചുമതലയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്ലാമികമായി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഭാര്യയ്ക്ക് സക്കാത്തിനുള്ള പൈസ ഉണ്ടെങ്കിൽ, സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സ്വർണത്തിലേക്ക് സക്കാത്ത് ഉണ്ടെങ്കിൽ ആ പണം ഭർത്താവ് അവകാശിയാണെങ്കിൽ ഭർത്താവിന് കൊടുക്കാം. എന്നാൽ ഭർത്താവിന് സക്കാത്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റും. കാരണം ഭർത്താവ് ഭാര്യനെ ചിലവഴിച്ച് സംരക്ഷിക്കേണ്ട ആളാണ്. അപ്പോൾ ഈ സംരക്ഷണ ചുമതലയും ചിലവിൻ്റെ ഉത്തരവാദിത്തം സമ്പൂർണ്ണമായും പുരുഷൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതയാൾ നിർവഹിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കണം, അപ്പോഴാണ് നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. സാധാരണഗതിയിൽ ഉണ്ടാവുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ വളരെ നിരുത്തരവാദപരമായി ജീവിക്കുന്ന ആൾക്കാരേക്കാറ് അവരങ്ങനെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ പേരിൽ എന്ത് വന്നാലും ഓർക്കൊരു പ്രശ്നമില്ല. അങ്ങനത്തെ ചില ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് എന്താ പരിഹാരം എന്ന് വെച്ചാൽ, ഓരെ നമ്മളൊരു പ്രതിസന്ധിയിലാക്കുകയാണ്. അതായത് ഇനി വീട്ടിലേക്ക് ചിലവിന് കൊടുക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല എന്നുള്ള ഒരു കുടുക്കിൽ അവരകപ്പെടുകയാണ്. ഭാര്യയും മക്കളും ഇറങ്ങിപ്പോകുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതോ ആരെങ്കിലും കുടുംബക്കാരെ ഇടപെടുന്നതോ ഒക്കെ ആയിട്ടുള്ള എന്ത് ചെയ്യും, ചില പ്രഷർ വരുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, അവർ അതിലേക്ക് ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ അവർ മരണം വരെ എങ്ങനെ എന്ത് ചെയ്യും, പോകുന്നുള്ളതാണ്. പിന്നെ ചില ആളുകൾ അങ്ങനെ ആയിത്തീരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഭാര്യമാരെന്ത് ചെയ്യും, ആദ്യഘട്ടങ്ങളിലൊക്കെ ഇവർ ചെറിയ ഉത്തരവാദിത്തക്കുറവ് കാണിക്കുമ്പോൾ ഫുൾ ലോഡ് ഇവരെ ഏറ്റെടുക്കും. ഇപ്പോൾ ഈ സ്ത്രീ പറയുമ്പോൾ തന്നെ എന്തുണ്ട്, വീട് അവരെ ഉണ്ടാക്കിയത്, എല്ലാ സംവിധാനവും അവരെ ചെയ്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ, ഇതൊക്കെ ഇവൾ നിർവഹിച്ച് പോയിക്കോളും, എന്ന് വിചാരിക്കും. അപ്പോൾ കൂടുതൽ കൂടുതൽ എന്ത് ചെയ്യും, ഉത്തരവാദിത്തങ്ങൾ അയാൾ ഒളിച്ചോടും. കാരണം എന്താണ്, എന്തിൽ നിന്നൊക്കെ അയാൾ ഒളിച്ചോടുന്നോ അതൊക്കെ ഇവിടെ നടക്കും. അപ്പോൾ അയാൾ പൊതുവെ എന്തായിരിക്കും, തികച്ചു നിരുത്തരവാദപരമായ പെരുമാറ്റത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. അതാണ് മറ്റൊരു കാരണമായിട്ടുള്ളത്. മൂന്നാമത് കാണുന്നൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ചില ആളുകൾ എന്താ വെച്ചാൽ അവിടെ ചില സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടായിരിക്കും. എന്തെങ്കിലും കോൺസേറ്റുകൾ കാണുക, അങ്ങനെ അനാവശ്യങ്ങൾ കാണുക, അങ്ങനെ ഇല്ലെങ്കിൽ സ്വന്തമായി കിട്ടുന്ന പണം കൊണ്ട് എന്തെങ്കിലും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് അങ്ങനെ ജീവിച്ച് പോവുക എന്നുള്ളത്. അവനവൻ്റെ വ്യക്തിപരമായ ആസ്വാദനങ്ങളും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രം സ്വാർത്ഥമായി ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് ഭാര്യയും കുട്ടികളൊന്നൊരു പ്രശ്നമാവില്ല. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അവരെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അപ്പോൾ ഇവരുടെ ഭർത്താവ് ഇതിലേത് കാറ്റഗറിയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടുവരാനുള്ള ഒരു വഴി എന്താണെന്നതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. അതോടൊപ്പം ഇവിടെ ഒരു ആശങ്ക എന്താ വെച്ചാൽ, ഈ നിരുത്തരവാദപരമായി പെരുമാറുന്ന ഒരാളായതുകൊണ്ട് എന്തില്ല, അയാളുടെ ബഹുമാനം ഇവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഓരോരുത്തരും അവനവൻ്റെ നിലവാരം കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ, അവരോട് നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടാവില്ല, ബഹുമാനം ഉണ്ടാവില്ല. അതെപ്പോഴും പ്രശ്നമാണ്. ഇപ്പം ഞാനിപ്പോൾ അടുത്ത ദിവസം എന്താ വെച്ചാൽ, ഒരു പിതാവിൻ്റെ അവിഹിതം മക്കളും ഒക്കെ പാടെ കൂടി കണ്ടെത്തിയായിരിക്കും. അപ്പോൾ എന്തു ചെയ്യാണ്, അപ്പം പിന്നെ മക്കൾ സംസാരിക്കുമ്പോൾ അയാളെ നമ്മൾ കൊല്ലും, അയാളെ നമ്മൾ അതാക്കും ഇതാക്കും എന്നൊക്കെ പറയും. ഭാര്യ പറയണത് എന്താണ്, എനിക്ക് അയാളെ കാണണ്ട, ഞാനൊരു പച്ചവെള്ളം എൻ്റെ കൈ കൊണ്ട് കൊടുക്കൂല. അപ്പോൾ ഒരു ഭർത്താവിനോടുള്ള ബഹുമാനം വാപ്പിനോടുള്ള ബഹുമാനമൊക്കെ എന്തായും, അവർ ഒരു നല്ല രൂപത്തിലല്ലാതെ ജീവിക്കുമ്പോൾ എന്തു ചെയ്യും, അത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങളും ശ്രദ്ധയില്ലായ്മയും ഈ ഭാര്യയ്ക്കുള്ള അയാളുടെ ആദരവ് നഷ്ടപ്പെട്ടു പോയി. അതിൽ അവർ ഭയപ്പെടണം എന്താ വെച്ചാൽ, ഭർത്താവിനോടൊരു ആദരവ് എന്നുള്ളത് ഇസ്ലാമികമായ ഒരു പ്രധാന കാര്യമാണ്, അത് നിർവഹിച്ചില്ലെങ്കിൽ എനിക്ക് കുറ്റം കിട്ടുമെന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയുക എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അവരെ പറ്റൂലെങ്കിൽ അവരെ കൂടെ ജീവിക്കണം, ഒഴിവാക്കാൻ വേണ്ടി പറയാം, ജീവിക്കണം. അപ്പോൾ ഉത്തരവാദിത്തമല്ലോ, കൂടെ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കടമകൾ നമ്മൾ പരമാവധി എന്ത് ചെയ്യണം, നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ നമ്മളെങ്ങനെയും പോകണമെങ്കിൽ ഒരു അനുവാദം എന്നുള്ളത് എന്താ വെച്ചാൽ, വീട്ടിലെ കാര്യങ്ങളൊന്നും അയാൾ ശ്രദ്ധിക്കണില്ലെങ്കിൽ പിന്നെ അയാളുടെ അനുവാദത്തിന് വേണ്ടി നമുക്ക് കാത്തു നിന്നാൽ ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ വരും. എന്നാൽ അയാൾ ലൈവായിട്ട് വീട്ടിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അയാളുടെ അനുവാദത്തോടു കൂടെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, പോവേണ്ടത്. അന്യായമായ അയാൾ തടസ്സപ്പെടുത്താണെങ്കിൽ മാത്രമേ അതിനെപ്പറ്റി ആലോചിക്കേണ്ടുള്ളൂ. പരമാവധി അയാൾക്ക് കീഴൊതുങ്ങി ജീവിക്കാൻ ശ്രമിക്കാം. അത് അയാളുടെ എന്തെങ്കിലും നന്മയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാളിൽ നിന്നും ഗുണം കിട്ടാനല്ല, പരലോകത്ത് നമുക്ക് അതുമൂലം കൂലി ഇട്ടുകയാണെങ്കിൽ ആ കൂലി നമുക്ക് കിട്ടണമല്ലോ, അതിനുവേണ്ടി നമ്മൾ അങ്ങനെ പരിശ്രമിക്കുക എന്നുള്ളതേ പറയാൻ പറ്റൂ.
0: മറ്റൊരു സഹോദരി അവർ ചോദിച്ചിട്ടുള്ളത് മോൻ്റെ ഒരു പ്രശ്നമാണ്. അവരുടെ ഹസ്ബൻഡ് ഈ അടുത്ത് മരണപ്പെട്ടു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ മരണത്തിന് ശേഷം അവർക്കൊരു ജോലിയൊക്കെ കിട്ടി, അവർ പിന്നെ തിരക്കടില്ലാതെ അവർ ജീവിക്കുന്നു. പക്ഷേ ആ മരണത്തിൻ്റെ സമയത്ത് മോനൊരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ അവനൊരു പ്രത്യേക തരം മാനസിക വിഭ്രാന്തി കാണിക്കുന്നു, പഠനത്തിൽ വളരെ പിന്നോക്കമാകുന്നു, ആരുമായും കൂട്ടുകെട്ടുന്നില്ല, ഒരു ലക്ഷ്യബോധമില്ലാത്ത സംസാരം, ഇനി ആരുമില്ല, ഒരു എല്ലാം നഷ്ടപ്പെട്ട ഒരാളെ പോലുള്ള സംസാരം. അതുകൊണ്ട് തന്നെ ഈ സഹോദരി ആകെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം ഇവനെ നോക്കണം, ജോലിക്ക് പോകണം, ഇവനെന്താകുമെന്ന് അറിയില്ല, അങ്ങനെ വലിയ ഒരു പ്രയാസം. ഇപ്പോൾ പഠനത്തിന് പോകുന്നില്ല, വീട്ടിൽ തന്നെ മൊബൈലും അങ്ങനെ ടി വി ഒക്കെ കണ്ട് അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിലേക്ക് മാറി. അപ്പോൾ വലിയ പ്രയാസത്തിലാണ് ഇവർ. എങ്ങനെ എന്ത് ചെയ്യും, ചില സമയത്തൊക്കെ ഭയങ്കര ശബ്ദമുണ്ടാക്കി അവരെ പ്രയാസപ്പെടുത്തുന്നു. ചിലപ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു ഇറിറ്റേഷൻ കാണിച്ച് അവരെ ഒരു ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ട്. എന്താണ് പരിഹാരം എന്നാണ് ഇവർ ചോദിച്ചത്.
1: നമുക്കെന്താ വെച്ചാൽ, ഇവനെക്കുറിച്ച് കറക്റ്റായിട്ടൊരു വിവരം കിട്ടുമ്പോഴേ നമുക്കിത് പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇവനിപ്പോൾ എന്താ വെച്ചാൽ, അതൊരു അവൻ്റെ ഈ സ്ട്രെസ് അവനെ മെൻ്റലി ബാധിച്ചിട്ടുണ്ടോ, ഒരു അബ്നോർമാലിറ്റി, ഒരു സാധാരണ പെരുമാറ്റം നിന്ന് വ്യത്യസ്തമായ ഒരു മാനസിക പ്രശ്നത്തിലേക്ക് അവൻ എത്തിയിട്ടുണ്ടോ, അതല്ല എന്താണിപ്പോൾ അവൻ്റെ ഒരു അവസ്ഥ, അതോ നോക്കാൻ ആരും ആളില്ലാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്യുകയാണ്, ഇനിയിപ്പോൾ ഒന്നും ആലോചിക്കേണ്ട, ആരും എന്നെ ആരും പേടിക്കേണ്ട എന്നുള്ള നിലക്ക് അവൻ സ്വതന്ത്രമായി അവൻ്റെ ജീവിതത്തെ എല്ലാ നിയമാതിർത്തികളെയും ലംഘിച്ച് അവന് ഉപയോഗിക്കുകയാണോ, എന്താണ് ബുമ്മനെ പേടില്ലാത്തത് കൊണ്ട് അങ്ങനെ പോവുകയാണോ, എന്താണ് ഇതിൻ്റെ ഒരു കാരണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. ഒരു പരിധിവരെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വിചാരിച്ചാൽ, ഈ വാപ്പാര് മരിച്ചു പോയാൽ മുതിർന്ന ആൺകുട്ടികളുണ്ടാവുമല്ലോ വീട്ടിൽ. അപ്പോൾ അവരെ മനസ്സിൽ വരിക, ഇനിയിപ്പോൾ എല്ലാ ഉത്തരവാദിത്വം എൻ്റെതാണ്, എൻ്റെ കാര്യം എനിക്ക് ചെയ്തുതരാൻ ഇനി ആരോടും പറയാനില്ല എന്ന നിലക്ക് ഡിപ്രഷനിലേക്ക് പോകുന്ന, വിഷാദങ്ങളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്. പക്ഷേ ഇവന് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ആക്റ്റീവും അവൻ്റെ ടി വി ആണെങ്കിലും പരിപാടിയൊക്കെ ആകുമ്പോൾ നമുക്കത് കാണില്ല. ഒരു മാനസിക അസ്വാസ്ഥ്യങ്ങളാണെങ്കിൽ എവിടെയെങ്കിലും മൂലക്കൊതുങ്ങിക്കൂടി തികച്ചും നിഷ്ക്രിയമായി നിൽക്കുക, ഭക്ഷണം വേണ്ട, ഉറക്കം വേണ്ട, അങ്ങനെ നിൽക്കുക ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. എനിക്ക് തോന്നുന്നത് എന്താന്ന് വിചാരിച്ചാൽ, നോക്കാനും ചോദിക്കാനൊക്കെ ആളില്ലാത്തതുകൊണ്ടും വാപ്പൻ്റെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടും അവൻ അലസമായൊരു ജീവിതത്തിലേക്ക് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവനിൽ കുറച്ചൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കാൻ അവനെ ബോധ്യപ്പെടുത്തിയാൽ പറ്റും. പക്ഷേ എങ്ങനെ അവനൊരു കൗൺസിലറിലേക്ക് എത്തിക്കും എന്നുള്ളതൊക്കെയാണ്. പറ്റുകയാണെങ്കിൽ ഇവൻ്റെ നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഉമ്മ അവരുടെ ഒന്നൊരു സങ്കടമായിട്ട് ഇങ്ങനെ മോനെ ഒന്നും ഇങ്ങനെ ശരിയാക്കി എടുക്കണം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നീ പുതിയ കുട്ടികളൊക്കെ അതിന് പര്യാപ്തമായ ആൾക്കാർ, ചിലപ്പോൾ അവനെ ഒരു നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ സഹായകമായേക്കും. അതും അല്ലെങ്കിൽ എന്താ വെച്ചാൽ, ഇവനെ എന്തു ചെയ്യുക, നമ്മുടെ ബന്ധുക്കളിലോ കുടുംബങ്ങളിലോ ആരെങ്കിലുമൊക്കെ വല്ല ബേക്കറികൾ, വല്ല കടകൾ, സൂപ്പർ മാർക്കറ്റുകളൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇവന് നമ്പർ കൊടുക്കുക, എന്നിട്ട് അവനെ ഒരു ജോലിക്ക് വേണ്ടി വിളിക്കുക. എന്ത് ചെയ്യുക, നീ ഇന്നൊരു ജോലി ഉണ്ട്, നീ വന്നാൽ എനിക്ക് ഇത്ര ശമ്പളം കിട്ടുമെന്ന് പറയുമ്പോൾ, അപ്പോൾ അവനൊരു ചിട്ട വരും, രാവിലെ ജോലിക്ക് പോവുക, തിരിച്ചു വരിക. അങ്ങനെ നമുക്ക് അവനെ എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടുത്തെ ദീനീ പ്രവർത്തകന്മാരുണ്ടായിരിക്കും, അവരോട് പറയുക നിങ്ങൾ ഇവിടുത്തെ പരിപാടികൾക്കും കാര്യങ്ങൾക്കൊക്കെ ഇവനെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞാൽ അവർ വിളിച്ചു കൊണ്ടുപോയിരിക്കും. എന്തായാലും അവനെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
0: ഒരു സഹോദരി ചോദിക്കുന്നു, അവർ 20 വർഷമായി ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നു, പക്ഷേ അദ്ദേഹത്തിന് ഒരു അലസനാണ്, ഒരു ഓട്ടോ ഡ്രൈവറാണ്, പക്ഷെ സ്വന്തമായിട്ടൊന്നും ചെയ്യൂല. ഇപ്പോൾ ഒരു കടയിൽ പോയി ഒരു അരിച്ചാക്ക് എടുത്തു വെക്കണമെങ്കിൽ പോലും അയാളത് ചെയ്യൂല. അപ്പോൾ ഒരു അലസമായ ജീവിതം ഇങ്ങനെ നയിച്ചു പോകുന്നു. അതിനിടയിൽ 3 കുട്ടികളുണ്ടായി, 20 വർഷത്തെ ദാമ്പത്യമാണ്. എങ്ങനെ പിന്നെ അവർ പറയണം, എങ്ങനെയാണ് ഈ 20 വർഷം തള്ളി നീക്കിയതുപോലെ എനിക്കറിയില്ല. ഒരു സമാധാനപരമായ ഒരു ജീവിതം സത്യത്തിൽ അയാളിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് അവർക്ക് 38 വയസ്സേ ആയിട്ടുള്ളൂ, ഇയാൾക്കൊരു 46 വയസ്സും. എന്നാൽ അയാളെ കണ്ടാൽ വലിയ പ്രായമുള്ളൊരു 60-65 വയസ്സ് തോന്നിക്കുന്ന രൂപത്തിൽ, അത്രത്തോളം അയാളൊരു പ്രായാധിക്യം തോന്നും. അയാൾ ഒരു വ്യായാമമോ ഒന്നും നടത്തമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാളുടെ കാല് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ ഒരു എന്തോ ഒരു പുണ്ണൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ ഇപ്പോൾ അയാളിങ്ങനെ കരയുടെ എന്നെ വിട്ടു പോകരുത്, ഞാൻ ആരും ഇല്ലാത്തവനാവെന്നൊക്കെ ഇവർ പറയുന്നു. പക്ഷെ ഇവർ പറയുന്നത് എനിക്കിതുവരെ ഒരു ജീവിതം ഉണ്ടായിട്ടില്ല, അയാളിനെ ഒഴിവാക്കി തരികയാണെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കാമായിരുന്നു എന്നൊക്കെ ഇവർ പറയുന്നു. അപ്പോൾ വലിയ ഒരു സങ്കടത്തിൽ, വലിയ ഒരു ദുരന്തത്തിലാണ് ഇപ്പോൾ ഇവർ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ എന്ത് ഒരു തീരുമാനം എടുക്കേണ്ടതാണ് ഇവർ ചോദിക്കുന്നത്.
1: ഇവർക്ക് മക്കളില്ലതായി പറയണ്ടേ?
0: മക്കളുണ്ട്, 3 മക്കളുണ്ട്.
1: ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവരിപ്പോൾ ഇതിങ്ങനെ ഒരു ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിക്കാത്ത ഒരാളെ കൂടെ ജീവിക്കൽ അവർക്ക് നിർബന്ധമൊന്നുമില്ല. ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ എന്ത് ചെയ്യാണ്, അയാൾ വേണ്ടാന്ന് നിൽക്കാൻ പറ്റും. പക്ഷേ നമ്മളിവിടെ കാണുന്നൊരു പ്രതിസന്ധി എന്താ വെച്ചാൽ, ഇയാളൊരു പരാശ്രയനാണ്, അയാൾക്ക് ഇവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവരോട് ഇവരൊക്കെ വിട്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യും, പട്ടിണിയായി പോകുന്നൊരവസ്ഥ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ഒരു രൂപത്തിൽ നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ കാണുന്നത് ഇങ്ങനത്തെ ഒരു വ്യക്തിയിലൊരു പ്രതീക്ഷ യഥാർത്ഥത്തിൽ ഇത്രയും വർഷമായിട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനി ഉണ്ടാവും എന്ന് പറയുന്നതിന് എന്തില്ല, അർത്ഥമല്ല എന്നുള്ളതാണ്. രോഗങ്ങളും ഔഷധമായിട്ടൊക്കെ മുന്നോട്ട് പോകണം. അപ്പോൾ സത്യത്തിൽ ഇവർക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ ഒരാളെ എന്ത് ചെയ്തു, നല്ല കാലത്ത് ഒഴിവാക്കി പോവുകയാണെങ്കിൽ ചിലപ്പോൾ അയാളൊരു രക്ഷപ്പെട്ടു പോകും, ഇവരും രക്ഷപ്പെട്ടു പോകുന്നൊരു സ്ഥിതി വിശേഷത്തിലേക്ക് പോകുമായിരുന്നു. അല്ലെങ്കിൽ അയാൾക്ക് നന്നാവാനെങ്കിലും അന്ന് തോന്നും ഭാര്യ വിട്ടു പോകുമ്പോൾ. ഇപ്പോൾ ഇത്രയും വൈകിയൊരു വേളയിൽ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് അവർക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം അവർ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നുമുണ്ടെങ്കിൽ തൽക്കാലം എന്ത് ചെയ്യാം, അയാൾ വേർപ്പെടുത്തിയിട്ട് അവർക്ക് പോവാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഇനി അതല്ല അവർക്ക് എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഇത്രയും കാലം കൂടെ ജീവിച്ച ഒരാളും കുട്ടികളെ വാപ്പയായ ഒരാൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെയും തീരുമാനിക്കാം. അത് അവരുടെ സ്വന്തം ഒരു ചോയ്സാണെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമുക്കതിലൊരു കൃത്യമായ തീരുമാനം പറയാമെന്നുള്ളത് പ്രയാസമായിരിക്കും.
0: മറ്റൊരു സഹോദരി ചോദിക്കുന്നു, അവരും ഭർത്താവും നല്ല ദീനിയായിട്ട് ജീവിക്കുന്ന പിന്നെ ഒരു നല്ല ഫാമിലിയാണ്. അവർ ഗൾഫിലാണ് താമസിക്കുന്നത്. എന്നാൽ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഒരു വിവാഹം കൂടി കഴിക്കണമെന്ന് ഇവരോട് പറയും. അപ്പോൾ ഇവർക്കിത് കേൾക്കുന്നത് പോലും എന്തല്ല, ഒരു ഇഷ്ടമില്ല. അപ്പോൾ അവർ പലപ്പോഴും അവരോട് അത് പറയും, എന്ത് നിങ്ങളിത് സംസാരിക്കലേ എന്ന് പറയും, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഇവരാളും മറുപടി പറയും. അപ്പോൾ ഇയാൾ ഇദ്ദേഹം ഒരു പിന്നെ എന്താ വെച്ചാൽ ദീനുണ്ട്, അപ്പോൾ ഒരാളെ കൂടി സംരക്ഷിക്കുന്ന നിലക്ക് നല്ല നിലക്കുള്ള ഒരു സംസാരം മാത്രമാണ്. പക്ഷേ അതിൽ എനിക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നുന്നു. അങ്ങനെ തോന്നുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ് ഇവർ ചോദിക്കുന്നത്.
1: ഒരു ഒരു പുരുഷൻ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിന് ഇപ്പോൾ ഇസ്ലാമിൽ തടസ്സങ്ങളൊന്നുമില്ല. അത് ഉൾക്കൊള്ളാനൊരു സ്ത്രീക്ക് കഴിയും എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിലും അർത്ഥമില്ല. എല്ലാ സ്ത്രീകളും ഭർത്താക്കന്മാർക്കൊരു കല്യാണമൊക്കെ കഴിച്ച അയാൾ കുറച്ചും കൂടി സന്തോഷത്തിൽ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിശാലത കാണിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണില്ല. പക്ഷെ പലപ്പോഴും ഈ രണ്ടാം വിവാഹങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ ഒരു പശ്ചാത്തലം, ഒന്നിപ്പോൾ നമ്മളൊരു സ്ത്രീയെ പരിചയപ്പെട്ടു, ഒരു വിധവയാണ്, അപ്പോൾ നമുക്കെന്ത് ചെയ്യാണ്, അവൾക്കൊരു ഭർത്താവ് ആവശ്യമാണല്ലോ എന്നിലക്ക് നമ്മൾ മനസ്സിലൊരാഗ്രഹമുണ്ടായി. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ പ്രേമൊക്കെ ഉള്ള പോലെ അഫയറും കാര്യമൊന്നും അല്ലെങ്കിലും എന്ത് ചെയ്യുക, ഒരു പെണ്ണിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ അവളെ എന്ത് ചെയ്യണം, ആഗ്രഹിച്ച് പോവുക. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, ഒരു വിവാഹത്തിലേക്ക് എത്തും. പിന്നെ സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ സഹതാപങ്ങളെ കൊണ്ട് വരും. ഇപ്പം നമ്മുടെ സുഹൃത്തുക്കൾ മരിച്ചു, ഇപ്പോൾ അവരുടെ ഭാര്യമാരുണ്ട്, അവർ ഭാര്യയുണ്ട്, അവർ വളരെ കഷ്ടപ്പാടിലാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ അവർക്ക് യാതൊരു രക്ഷയില്ല, ഒരാളുമില്ല, അത്രമാത്രം ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ നമുക്ക് അവരുടെ ഒരു സിമ്പതി, അങ്ങനെ എന്ത് ചെയ്യും, ചില ആളുകൾ വിവാഹത്തിലേക്ക് എന്ത് ചെയ്യും, എത്തും. എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരാൾക്ക് അങ്ങനെ ഒരു വിവാഹം കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അയാൾ കഴിക്കേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അയാളുടെ സ്വകാര്യമായ ആവശ്യങ്ങൾ നിർവഹിച്ചു പോവാൻ. എന്താണ്, ഭാര്യയ്ക്ക് കുഴപ്പമുണ്ടായിട്ടൊന്നല്ല, പര്യാപ്തമല്ലാത്തൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ട് മാത്രമല്ല, ഞാൻ അങ്ങനെ ഒരു വഴി സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ചിലപ്പോൾ ഒരു മഹാപരാധങ്ങളിലേക്കും തെറ്റുകളിലേക്കൊക്കെ പോകുന്ന സാഹചര്യമുണ്ട് എന്ന് തോന്നുമ്പോൾ, ആ സമയത്ത് മനസ്സിലൊരു സ്ത്രീയും ഇല്ല, ആരോടും ഒരു സിമ്പതി ഇല്ല, ആരെയും പരിചയമല്ല, നമ്മുടെ മനസ്സിലെന്തുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളൊരു പരിശുദ്ധിക്ക് വേണ്ടി, ഒരു പവിത്രത പാലിക്കാൻ വേണ്ടി, ഒരു തെറ്റ് സംഭവിച്ചു പോകാതിരിക്കാൻ വേണ്ടി അയാൾക്കൊരു വിവാഹം അനിവാര്യമാണെങ്കിലാണ് അയാളൊരു വിവാഹം കഴിക്കേണ്ടി വരിക. പക്ഷെ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെന്താ വെച്ചാൽ, ഓ ഏക വിവാഹത്തിൽ എന്താണ്, ഭാര്യയുമായി നല്ലൊരു ദാമ്പത്യ ബന്ധത്തിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അവിടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോവാൻ അതുകൊണ്ട് തന്നെ സാധ്യമാകുന്നൊരവസ്ഥ ഉണ്ടാകും. പിന്നെ നമ്മളിപ്പോൾ വിവാഹം കഴിക്കുന്നത് വരെ നമ്മൾ ആലോചിക്കുന്നത് പോലെയല്ല വിവാഹം കഴിഞ്ഞ്. ചിലപ്പോൾ നമ്മൾ വിവാഹം കഴിക്കാതെ നമ്മൾ ചിലപ്പോൾ ഭാര്യ നമ്മളെ പിന്തുണക്കുക പോലും ചെയ്യും. പക്ഷേ വിവാഹം കഴിഞ്ഞാൽ ഇതിൻ്റെ പാടൊക്കെ എന്ത് ചെയ്യും, മാറും. അത് എന്തുകൊണ്ടാണ് മാറുന്നു വെച്ചാൽ, വിവാഹം നടക്കുമ്പോൾ രണ്ടാമത് കഴിക്കുന്ന സ്ത്രീക്ക് എന്ത് ചെയ്യാണ്, ഇയാളൊരു ഭർത്താവായി കിട്ടിയാൽ മാത്രം മതി നീക്കാറ്. പക്ഷേ കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ ആവില്ല. ഒരു അവളുടെ കുറേ സ്വപ്നങ്ങളുണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും, അതനുസരിച്ച് അയാൾ ആരാകേണ്ടി വരും, ഒരു ഭർത്താവ് ആകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് ആദ്യ ഭാര്യയും കുടുംബവും ബാലൻസ് ചെയ്യാൻ എന്താകും, ബുദ്ധിമുട്ടാവും. അപ്പോൾ അവളിലേക്ക് പോയാൽ ഇവൾ നഷ്ടപ്പെടും, ഇവളിലേക്ക് വന്നാൽ അവൾ നഷ്ടപ്പെടും. അപ്പോൾ ഒരു ജീവിതത്തിൻ്റെ സ്വസ്ഥതയും സ്വൈരവും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചിട്ടാണിത് ചെയ്യാനുള്ള ഒരു സാഹചര്യമുള്ളത്. എന്തായാലും ഭർത്താവ് അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ഭർത്താവിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് വിശദമായി പഠിച്ചിട്ട് അയാളൊരു വ്യഭിചാരത്തിലേക്കോ തെറ്റിലേക്കോ പോകുന്ന സാഹചര്യമുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനോട് പ്രതികരിക്കുന്നതായിരിക്കും നന്നായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്.
0: മറ്റൊരു സഹോദരി ചോദിക്കുന്നു, 20 വയസ്സുള്ള എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത്. ചെറുപ്പത്തിലൊരു വയസ്സ് മുതൽ 19 വയസ്സ് വരെ സൗദിയിലാണ് അവൻ ജീവിച്ചിട്ടുള്ളത്. ചെറുപ്പത്തിലെ ഗെയിമൊക്കെ എപ്പോഴും കളിച്ചിരുന്നു, ഒരു ദിവസം 1 മണിക്കൂർ അങ്ങനെയൊക്കെയാണ് ചെറുപ്പത്തിലും കൊടുത്തിരുന്നിട്ടുള്ളൂ. എന്നാൽ ഗെയിം വലുതായപ്പോൾ അവൻ സ്വയം നിർത്തി, അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലായി അവൻ നിർത്തി. ഇപ്പോൾ അവൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ആവശ്യത്തിന് ഫോൺ എടുത്ത് കഴിഞ്ഞാൽ പണ്ട് കളിച്ചിരുന്ന ഗെയിം വീഡിയോസൊക്കെ കണ്ടിട്ട് സമയം അങ്ങനെ കളയാണ്. അവൻ 2-3 മണിക്കൂറേ കളഞ്ഞു, പിന്നെ അവൻ തന്നെ എന്ത് ചെയ്യണം, കുറ്റബോധം, അയ്യോ എൻ്റെ സമയമൊക്കെ പോയല്ലോ എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നിർത്താൻ അവൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവന് സാധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണത്. പിന്നെ മറ്റുള്ള വീഡിയോസുകൾ അവൻ കാണുന്നു, മോശപ്പെട്ടതൊന്നും കാണുന്നില്ല. എന്നിരുന്നാൽ പോലും ഒരുപാട് സമയം എന്ത് ചെയ്യുന്നു, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവൻ എന്തോ ഒരു മെഡിക്കൽ ഇതുമായി ബന്ധപ്പെട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സമയം അത്യാവശ്യമുള്ള ഒരു സമയമായിട്ട് പോലും ഇതൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. അപ്പോൾ അവൻ പറയുന്നത്, അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് എന്തോ വലിയ ഒരു വേദന അനുഭവപ്പെടുന്നു, അത് എനിക്ക് ശക്തമായ വേദന, അതൊരിക്കലും തന്നെ അവന് നിർത്താൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇത് അവസാനിപ്പിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഭാഗത്തൊരു വേദന അനുഭവപ്പെടുന്നു എന്ന് പറയുന്നു. എന്താണ് ഒരു പരിഹാരം എന്നാണ് ഈ ഉമ്മ ചോദിക്കുന്നത്.
1: ഞാൻ പറഞ്ഞത് ഒരു ഫോൺ അഡിക്ഷനാണ് ഇത് സംഭവം. ഫോൺ അഡിക്ഷനാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകുന്നത്, ഫോണ് മാറ്റിവെക്കുമ്പോൾ മാത്രമാണല്ലോ. അതല്ലാത്ത സമയങ്ങളിൽ അസുഖമായിട്ട് വരുമ്പോഴാണല്ലോ നമ്മളൊരു രോഗമായി കാണുന്നത്. മറ്റേ ഫോൺ ഒഴിവാക്കുമ്പോൾ മാത്രമാണ് ഇത് വരുന്നതെങ്കിൽ നമ്മുടെ അഡിക്ഷൻ്റെ ഭാഗമായി വരുന്ന കാര്യമാണ്. നമ്മളിവിടെ പ്രധാനമായിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മനോഹരമായൊരു കാർട്ടൂൺ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. അവിടെ എന്താന്ന് വെച്ചാൽ, സെൻറ്ററിലൊരു ക്ലോക്കാണ്. ആ ക്ലോക്കിനെ ഒരു വശത്തു നിന്നൊരു മനുഷ്യൻ പിടിച്ചു വലിക്കുന്നുണ്ട്. ഇങ്ങേ ഭാഗത്തു നിന്ന് മൂന്ന് ആപ്പുകളാണ്, ഒന്ന് ഇൻസ്റ്റഗ്രാം, ഒന്ന് ഫേസ്ബുക്ക്, ഇങ്ങനെയുള്ള മൂന്ന് വാട്സപ്പ്, ഇങ്ങനെ മൂന്ന് ആപ്ലിക്കേഷനുകൾ എന്ത് ചെയ്യാണ്, ഇങ്ങോട്ടേക്ക് വലിക്കുകയാണ്. അപ്പോൾ അതിലെന്താന്ന് വിചാരിച്ചാൽ, ഇയാൾ പരാജയപ്പെട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങോട്ടുള്ള വലിയ അയാൾ ക്ലോക്കൊക്കെ അടക്കം പോരുന്നതാണ് നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായ ഒരു ചിന്തോദ്ദീപകമായിട്ടുള്ള ഒരു കാർട്ടൂണാണത്. സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമയങ്ങളെ കവർ, ജീവിതം നല്ല സമയമാണല്ലോ, അതിനെ കവർന്നെടുക്കുകയാണ് എന്തെയാണ് ചെയ്യണത്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഈ ഫോണ് എപ്പോൾ നോക്കണം, എപ്പോൾ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ സുബഹിസ്കരിച്ച് നമ്മൾ വന്നു, അതൊന്ന് മൊബൈലെടുത്ത് ഖുർആൻ ഓതാന്ന് വിചാരിച്ച്, അങ്ങനെ മൊബൈൽ ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് വാട്സപ്പ് നോക്കാമെന്ന് തോന്നി, ഓതാനാണ് ഖുർആൻ എടുത്തതെന്ന് നമ്മൾ മറന്ന്, മനസ്സിലായില്ലേ. അങ്ങനെ ഇരിക്കും ചിലപ്പോൾ ആ സമയത്ത് വൈഫ് വന്നിട്ട് വിളിച്ച് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പിന്നെ ജോലിക്ക് പോകണ്ടേ, ഓഫീസിൽ പോകണ്ടേ എന്ന് ചോദിക്കുമ്പോഴേക്ക് ആരും ഉണരുന്നുണ്ടാവും, മനസ്സിലെ. നമ്മളിപ്പോൾ ഒരു അധ്യാപകനാണ്, അയാൾ സ്കൂളിലോ കോളേജിലോ പോയിട്ട് അയാൾ ഇത് നോക്കിയിരുന്നാൽ കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ടാവും, പീരീഡ് ബെല്ലടിച്ചിട്ടുണ്ടാവും, ഉടൻ ഉണ്ടാവും, മനസ്സിലേ. അപ്പോൾ ഒരു പിന്നെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാൾ ഈ ഫോണേറ്റിരിക്കുമ്പോൾ അയാൾ ഇങ്ങനെ നോക്കും, അപ്പുറത്തൊന്നൊരു കസ്റ്റമർ വന്ന് നോക്കുമ്പോൾ ഇയാൾ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, അയാൾ തൊട്ട് പിന്നിലെ ഓട്ടോറിക്ഷ പോയിട്ട് അടുത്ത് പോവും. അപ്പോൾ സത്യം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അവനെ എന്ത് ചെയ്യാണ്, അകറ്റുന്ന, പിടിച്ചു വലുക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് ഫോൺ എന്തിനാണ്, എപ്പോൾ ഉപയോഗിക്കണം എന്നു വെച്ച് കണിശമായ രൂപം വേണം. അപ്പോൾ ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിച്ചിട്ടാണ് വന്ന അടിശം വന്നത്. അപ്പോൾ ഇനി ഉപയോഗിക്കാതെ ഇരുന്നിട്ട് തന്നെ എന്ത് ചെയ്യണം, അവന് എന്തിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മായ്ച്ച് കളഞ്ഞ് എന്ത് ചെയ്യുക, അവന് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഫുള്ള് നിർത്തി ഒരു അഞ്ചോ ആറോ മാസം മുന്നോട്ട് പോയെങ്കിൽ അതിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പക്ഷേ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര അപകടത്തിലേക്കൊക്കെയാണ് ജീവിതം പോകുന്നുണ്ടായിരിക്കും.
0: ഒരു സഹോദരി, അവർ പറയുന്നത് അവരുടെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയുമായി അടുപ്പത്തിലാണ്. സുഹൃത്ത് മരണപ്പെട്ടു പോയി, അവരെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സഹോദരി അറിഞ്ഞപ്പോൾ അവരും മക്കളും അതിനെ ശക്തമായി എതിർത്തു. അങ്ങനെ എതിർത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തേ എന്നാൽ ഞാൻ വിവാഹം ചെയ്യുന്നില്ല. അപ്പോൾ ആ പെണ്ണെന്ത് പറഞ്ഞു, ഈ വിധവയായ സഹോദരി പറഞ്ഞു, എന്ത് പിന്നെ വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, എനിക്കൊരു വിവാഹം ഉണ്ടാകുന്നത് വരെ എന്നോട് സംസാരിക്കണം, ഒരു ബന്ധം നിലനിർത്തണം. പക്ഷേ അതും ഇവരെന്ത് ചെയ്തില്ല, ഈ ഭർത്താവിൻ്റെ ഈ ഭാര്യ അത് സമ്മതിച്ചില്ല. അങ്ങനെ ഒരു വാക്ക് തർക്കത്തിൽ

0: അനുഭവിക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു ഹറാമല്ലേ ഇത്?
1: അതെ.
0: ഒരു സ്ത്രീയോട് സ്വകാര്യമായി ബന്ധപ്പെടാൻ ഒരു ഹറാം അയാൾ ചെയ്ത് അയാളെ പരലോകം അയാൾ എന്ത് ചെയ്യുന്നു?
1: നഷ്ടപ്പെടുത്തുക.
0: നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു മഹാവിഡ്ഢിത്തമാണ് അയാൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എന്താണെന്ന് വിചാരിച്ചാൽ, ഇങ്ങനൊരു ബന്ധങ്ങളുണ്ട് എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു ബന്ധമായിട്ട് ഇവർ തുടർന്നു പോകാൻ അനുവദിച്ച സ്ഥിതിക്ക് അത് ഈ ഒരു അവിഹിതമായി തുടർന്നു പോകുന്നതിനേക്കാളും നല്ലത് എന്തായിരിക്കും? ഒരു ഹലാലായ ബന്ധമായിരിക്കും. അപ്പോൾ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭർത്താവ് വേറെ വിവാഹം കഴിക്കുന്നു എന്ന പ്രശ്നം ഉണ്ടെങ്കിലും, ഇതൊരു സ്വകാര്യ ബന്ധമായി ഒരു ഹറാമായി നിലനിൽക്കാതിരിക്കാനും അയാളെ പരലോകം രക്ഷപ്പെടാനും അയാളത് കെട്ടിക്കോട്ടെ എന്ന് വിചാരിക്കലായിരിക്കും എന്തായിരിക്കാം ഇവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അത് ഉൾക്കൊള്ളാൻ കഴിയാൻ പ്രയാസമായിരിക്കുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിന് പിൻവാങ്ങിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ എന്ത് ചെയ്യണം? നടക്കണം. നമുക്ക് ഇത്തരം ആളുകളൊക്കെ പറയാനുള്ളത്, ഇതൊക്കെ ഓരോ പൂതിയാണ്, ഇതിനൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ എന്തുണ്ട് ജീവിതത്തിലുണ്ട് എന്ന് തിരിച്ചറിവ് വേണം. നമ്മളെത്രയോ വർഷങ്ങളായി തുടർന്ന് വന്ന് കെട്ടിപ്പടുത്ത് നമ്മളൊരു കുടുംബത്തെ എന്ത് ചെയ്യണം, തകർത്തെറിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ എന്താണ് ചില നൈമിഷിക വികാരങ്ങളിൽ നമ്മൾ അടിമപ്പെട്ട് തെറ്റിലേക്കും കുടുംബ പരാജയത്തിലേക്കും കുടുംബ തകർച്ചയിലേക്കൊക്കെ എത്തുന്നത്. അപ്പം അതൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് എന്നാണ് പറയാനുള്ളത്.
1: ഇപ്പോൾ ഒരു സഹോദരൻ്റെ ചോദ്യമാണ്, അദ്ദേഹം ചെറിയ തെറ്റുകളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ചെറിയ തെറ്റുകൾ ചെയ്തു, എന്നിട്ട് ഞാൻ ചിലപ്പോൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യും, പൊറുക്കലിനെ തേടും, അല്ലെങ്കിൽ ഞാനൊരു ഇത് പറയും, ഒരു നേർച്ച വെക്കും, ഒരു കഫാർ, എന്നിട്ടോ അത് പൂർത്തീകരിക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് ഉദാഹരണമൊക്കെ പറയുന്നത്, ഞാൻ പുക വലിക്കുന്ന ഒരാളാണ്, ഞാൻ പുക വലിക്കൂല ഇനി എന്ന് സത്യം ചെയ്യും, പക്ഷേ അത് ഞാൻ ലംഘിക്കും. ഇങ്ങനൊരവസ്ഥയാണ് എനിക്കുള്ളത് ഇതിൽ നിന്ന് മാറാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കടുത്ത മാനസിക സംഘർഷമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ എന്താണ് ചെയ്യാന്നാണ് അദ്ദേഹം?
0: എന്താ, കുറേ കാര്യങ്ങൾ പിന്നെ നിരന്തരമായി പ്ലാൻ ചെയ്ത് ചെയ്താൽ ഇതിനകത്ത് രക്ഷപ്പെടാൻ പറ്റും. ഒന്നാമത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ബിസി ആയിരിക്കണം, എപ്പോഴും നമ്മൾ ഭയങ്കര തിരക്കിലായിരിക്കണം. അതായത് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്നുള്ള നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം, തിരക്ക്. ഫൈദാ ഫറഗത്ത പൻസും എന്ന് പറയണ്ടല്ലോ, നമുക്ക് വിശ്രമം ഉണ്ടാകാൻ പറ്റില്ല. കാരണം എല്ലാ ദുശ്ശീലങ്ങളും തകരാറുകളും ആളുകൾ ചെയ്യണത് എപ്പോഴാണ് വെച്ചാൽ, ഓൽക്ക് ഈ സമയം കിട്ടുമ്പോഴും ഏകാന്തമാകുമ്പോഴും മുഷിപ്പുണ്ടാകുമ്പോഴാണ് ഈ ചെയ്യണത്. ടൈറ്റ് ഷെഡ്യൂൾ അതാണ് വേണ്ടത്. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞാൽ, കുറച്ച് വ്യായാമമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജോലിക്ക് പോവുക. ജോലി കഴിഞ്ഞ് വന്നാൽ നമ്മളെന്തെങ്കിലും ദാവാ പ്രവർത്തനങ്ങൾ, സംഘടനാ പ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെടുക. അവിടെ നമുക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പ്, ആ വാട്സപ്പ് ഗ്രൂപ്പ്, പല സംഗതികളുണ്ടാകുമ്പോൾ അതൊക്കെ നോക്കുക. നമ്മുടെ ബന്ധങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെ ഫുൾ എൻഗേജ്ഡ് ആവുക. എന്തെങ്കിലും പുതിയ തൊഴിലുകളും പരിപാടികളൊക്കെ ഉണ്ടായിട്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ എൻഗേജ് ചെയ്ത് കഴിയുമ്പോൾ എന്താ വെച്ചാൽ, മനുഷ്യന് തെറ്റുകളിലേക്ക് പോകാൻ സമയം കിട്ടൂല. അതാണ് ഒരു പരിപാടി. രണ്ടാമത്തെ എന്താ വെച്ചാൽ, ഈമാൻ യസീദ് വയങ്കുസുമാണ്. ഈമാൻ കൂടും കുറയും ചെയ്യും. അപ്പോൾ തെറ്റുകൾ നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഈമാൻ്റെ വർധനവാണ്. ഇപ്പം നമ്മൾ നല്ല ഉത്ബോധനങ്ങൾ, നല്ല മനസ്സ് തട്ടുന്ന ഖുത്ബകൾ, പ്രസംഗങ്ങൾ, രാവിലെയൊക്കെ പീസ് റേഡിയോയിൽ നിന്നുള്ള ഉത്ബോധനങ്ങൾ, കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എപ്പോഴും നമ്മൾ മോട്ടിവേറ്റഡ് ആവണം. നമുക്കെപ്പോഴും നല്ല പ്രചോദനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ പരമാവധി ഉണ്ടാക്കുക. പിന്നെ നല്ല ഒരു മുസാഹബത്ത് സ്വാലിഹി, നല്ല ആളുകളുണ്ടാവുമല്ലോ, ഓരോടുള്ള ഒരു സുഹബത്ത്, നല്ല ബന്ധം. നമ്മുടെ സംഘടനകളുടെ പ്രവർത്തനങ്ങളിലൊക്കെ ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുക, നല്ല ആൾക്കാരെ കൂടെ, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളിലൊക്കെ കൂടി അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുക. പിന്നെ രാവിലത്തെ അധികാറുകൾ, ഖുർആൻ പാരായണങ്ങളൊക്കെ വേണം. അതോടൊപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കണം. അള്ളാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ വൽ ആഫാഫ വൽ ഗിന, സന്മാർഗം തന്നെ പഠിച്ചവനെ സൂക്ഷ്മ തന്നെ ആയിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ആഗ്രഹിച്ചാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പുതിയ മനുഷ്യനാവാനും ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനും അദ്ദേഹത്തിന് വിചാരിച്ചാൽ കഴിയും.
1: ഒരു സഹോദരി ചോദിക്കുന്നത്, അവരൊരു യാഥാർത്ഥ്യ കുടുംബത്തിലായിരുന്നു ജനിച്ചത്. അങ്ങനെ അദ്ദേഹം അവരോട് കല്യാണം കഴിഞ്ഞു, ആ കുടുംബത്തിലേക്ക് വന്നു. പക്ഷെ അവരുടെ ഭർത്താവ് പിന്നീട് ഒരു ആദർശ സലഫി ആദർശം സ്വീകരിച്ചു. അങ്ങനെ അവർ മാത്രമേ ആ കുടുംബത്തിൽ സലഫി ആദർശമുള്ളവരുള്ളൂ. അങ്ങനെ പിന്നെ എന്താ വെച്ചാൽ, ഇവരൊരുമിച്ച് പള്ളിയിൽ പോയി വന്നാൽ ഈ രണ്ട് പിന്നെ ഇവരുമ്മ, ഈ പെണ്ണിൻ്റെ ഉമ്മയും വല്ലാത്തൊരു ഇതാവും. കാരണം ഇവർ വലിയ എന്തോ ഒരു തെറ്റ് ചെയ്തതുപോലെ ഇവർ പ്രതികരിക്കും, കുടുംബക്കാർ പ്രതികരിക്കും. അങ്ങനെ അവർ അവിടെ ആകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അതിൽപ്പെട്ട ഒന്ന് രണ്ട് ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിലാണ് ഇവരുള്ളത്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്താണ്, ഇപ്പോൾ മക്കൾ, വീട്ടിൽ മക്കളുണ്ട്. അപ്പോൾ ഇവർ ഈ മൗലീദ് വന്നതൊക്കെ കഴിച്ചാൽ വലിയ കുട്ടികളോടൊക്കെ പറഞ്ഞ് നിർത്തും, പക്ഷേ ചെറിയ കുട്ടികൾക്ക് എന്ത് ചെയ്യും, അവരെ ഭക്ഷണം കൊടുക്കും. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലാണുള്ളത്. കാരണം കുടുംബം മൊത്തം എന്താണ്, കാരണം ഒന്നും പ്രതികരിക്കാൻ കഴിയില്ല, വീട്ടിലൊരു പീസ് റേഡിയോ വെച്ച് കേൾക്കാൻ പറ്റൂല, ഒരു നല്ലൊരു വയൽ കേൾക്കാൻ പറ്റൂല, അതിനൊക്കെ കുറ്റപ്പെടുത്ത് എൻ്റെ മക്കൾ

0: ഒക്കെ നശിച്ചു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഉമ്മ പരിതപിക്കും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താണ് ചെയ്യാന്നൊക്കെ ചോദിക്കും.
1: ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രവാചകന്മാരുടെയും നമ്മുടെ പൂർവികന്മാരായ സച്ചരിത്രന്മാരായ ആളുകളുടെയും സഹാബത്തിൻ്റെയൊക്കെ ചരിത്രം വായിക്കും. ആ ചരിത്രത്തിലൊക്കെ ആകത്തുകയുള്ള കണ്ടൻറ് എന്താണ്? ഇപ്പോൾ ഫിറോവിൻ്റെ ഭാര്യ ഇമ്രഅത്ത് ഫിറോവൻ, ആ ചരിത്രത്തിൽ നമ്മൾ എന്താണ് വായിക്കുന്നത്? ഒരു അവിശ്വാസികളായ ആളുകളുടെ സമൂഹത്തിൽ ഒരു വിശ്വാസിയായി ജീവിക്കേണ്ടി വന്ന കഥയല്ലേ വായിക്കുന്നത്? റസൂലുള്ളാഹിൻ്റെ ചരിത്രം എന്നാണ് അപ്പോൾ എന്താ സീറ മുശ്രിക്കുകൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റപ്പെട്ടു പോയ ഒരു ജീവിതമല്ലേ? അപ്പോൾ സത്യത്തിൽ ഇതൊരു ഭയങ്കര ആസ്വാദകരമായ കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക. സലാസും മങ്കുന്ന വജത ഹലാവത്തിൽ ഈമാ എന്ന് പറയും. ഏ, നമ്മുടെ ദീനിന് വേണ്ടി നമ്മൾ സഹിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹലാവത്തുണ്ട്, ഒരു മാധുര്യം. ആ മാധുര്യം അനുഭവിക്കാൻ പറ്റുന്നവരാണ് ഈ നമ്മുടെ ആദർശ യോജിപ്പില്ലാത്തവരുടെ ഇടയിൽ ആദർശപരമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആസ്വാദനമുള്ള കാര്യമാണത്. പിന്നെ നമ്മളെന്താ വെച്ചാൽ ഇവർ ഉമ്മനെന്ന് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഉമ്മ പറയണത് ഉമ്മ വിശ്വസിക്കുന്നതാണ് ശരിയെന്നാണ്. അപ്പോൾ ആ ആശയത്തിനെതിരെ പോകുക അറിയുമ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഒരാൾ നിരീശ്വരവാദത്തേക്ക് പോവുക നിർമ്മതവാദത്തിലേക്ക് പോവുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ അറിയുന്നുണ്ടായിരുന്ന പ്രതിഷേധം.
2: പീസ് റേഡിയോയിലിനി സംസ്കരണ ചിന്തകൾ, സൃഷ്ടികളിലൂടെ സൃഷ്ടാവിനെ തിരിച്ചറിയുക. അവതരിപ്പിക്കുന്നത് സലാഹുദ്ദീൻ അൽഹിക്കമി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയനിറഞ്ഞ ശ്രോതാക്കളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസിൽ അദ്ദേഹം ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ബിത്തു ഇൻദ ഖാലതി മൈമൂന റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയുമായ മൈമൂന ബീവിയുടെ അടുത്ത്, അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ സഹോദരിയാണ്, അവരുടെ അടുത്ത് ഞാനൊരു ദിവസം രാത്രി കഴിച്ചുകൂട്ടി. ഫതഹദ്ദസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഅ അഹ്ലിഹി സഅ, കുറച്ചു നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ തൻ്റെ കുടുംബത്തോട് സംസാരിച്ചിരുന്നു. സുമറക്കത്ത്, പിന്നെ അള്ളാൻ റസൂൽ കിടന്നുറങ്ങി. ഫലമ്മ കാന സുലുസുൽ ലൈലിൽ ആഖിർ ഖഅദ, രാത്രിയുടെ അന്ത്യാമമായപ്പോൾ റസൂലുള്ളാഹി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കെ, ഫനദറ ഇല സമ, എന്നിട്ട് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫി ഖൽഖി സമാവാത്തി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ല ആയാത്തിൻ ലി ഉലിൽ അൽബാബ്. തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മറയുന്നതിലും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ ഒരായത്ത് ഓതിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുകയും വുളു എടുക്കുകയും 11 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്തു എന്ന്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിസ്കാരത്തിൽ ചൊല്ലിയിരുന്ന പ്രാരംഭ പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടതിൽ ഉള്ളൊരു ഭാഗം, അള്ളാഹുമ്മ ലക്കൽ ഹംദ് അൻത നൂറു സമാവാത്തി വല്ലർ വലക്കൽ ഹംദ് അൻത ഖയ്യാമു സമാവാത്തി വല്ലർ വലക്കൽ ഹംദ് അൻത റബ്ബു സമാവാത്തി വല്ലർ വമൻ ഫീഹിൻ. അതായത്, അള്ളാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും ആകാശഭൂമികളുടെ പ്രകാശമാണ് നീ. നിനക്കാകുന്നു സർവസ്തുതിയും ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നവനാണ് നീ. നിനക്കാകുന്നു സർവസ്തുതിയും ആകാശഭൂമികളുടെയും അതിലുള്ളവയുടെയും രക്ഷിതാവാണ് നീ എന്നിങ്ങനെ തുടങ്ങുന്നൊരു ഭാഗം കാണാമെന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും. മഹാനായ ജുബൈർ ഇബ്നു മുത്ഈം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. ഒരു മഗ്രിബ് നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു തൂറ് പാരായണം ചെയ്യുന്നത് ഞാൻ കേട്ടു. അങ്ങനെ അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖു സമാവാത്തി വൽ അർദ് ബല്ലാ യൂഖിനൂൻ, നിങ്ങളൊന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണോ, അതല്ല നിങ്ങൾ തന്നെയാണോ നിങ്ങളുടെ സൃഷ്ടാവ്, അതല്ല ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അവരാണോ എന്നിങ്ങനെയുള്ള ഭാഗമെത്തിയപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഈമാൻ ആദ്യമായി പ്രവേശിക്കാൻ തുടങ്ങിയെന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ കഴിയും. പറഞ്ഞു വന്നത്, ആകാശങ്ങളും ഭൂമിയും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അതിമഹത്തായ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. അള്ളാഹുവിൻ്റെ മഹത്വത്തെയും അള്ളാഹുവിൻ്റെ പൂർണ്ണതയെയും അള്ളാഹു മാത്രമാണ് ഇവയെ സൃഷ്ടിച്ചത് എന്നും അതിനാൽ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നുമൊക്കെ അറിയിച്ചു തരുന്ന രണ്ട് മഹത്തായ ദൃഷ്ടാന്തങ്ങളാണ് ഇവ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നൊരു വ്യക്തിക്ക് നിരവധി തവണ ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, അവയുടെ നിയന്ത്രണം ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എന്ന് അറിയിക്കുന്ന ആയത്തുകളെ കാണാൻ കഴിയും. ലില്ലാഹി മാഫി സമാവാത്തി വമാഫിൽ അർ, ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിനാകുന്നു. സൂറത്തു ബഖറയുടെ 284-ാമത്തെ വചനമാണ്. ലഹു മാഫി സമാവാത്തി വമാഫിൽ അർ, ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിനാകുന്നു. സൂറത്തു ബഖറയുടെ തന്നെ 255-ാമത്തെ വചനമാണ്. റബ്ബു സമാവാത്തി വല്ലർ, ആകാശഭൂമികളുടെ രക്ഷിതാവാൻ. സൂറത്തു റഅദിലെ 16-ാമത്തെ വചനം. ലഹു മഖാലീദു സമാവാത്തി വല്ലർ, ആകാശഭൂമികളുടെ താക്കോലുകൾ അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. സൂറത്തു സുമറിൻ്റെ 63-ാമത്തെ വചനം. ലഹു മുൽക്കു സമാവാത്തി വല്ലർ, ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിനാണ്. സൂറത്തു ബക്കറയുടെ 107-ാമത്തെ വചനം. വമാ ഖലഖന സമാഅ വല്ലർള വമാ ബൈനഹുമ ലാഇബീൻ, ആകാശങ്ങളെയും ഭൂമിയെയും അവക്കിടയിലുള്ളതിനെയും കളിയായിട്ടല്ല നാം സൃഷ്ടിച്ചത്. സൂറത്തു അംബിയാഇൻ്റെ 16-ാമത്തെ വചനം. തുടങ്ങി ഏകദേശം 400-ഓടടുത്തുള്ള സന്ദർഭങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളുടെ ആധിപത്യവും നിയന്ത്രണവും സൃഷ്ടിപ്പുമെല്ലാം അള്ളാഹുവാണ് നിർവഹിക്കുന്നത്, നിർവഹിച്ചത് എന്ന് നമ്മെ ഉണർത്തുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും അതുമുഖേന അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് തിരിച്ചറിയുകയും ചെയ്യുക എന്നുള്ളത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. ഹൃദയത്തിന് വിശുദ്ധി ലഭിക്കാൻ, ഹൃദയം നന്നാവാൻ ഇത്തരം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറിമറിയുന്നതിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ ഉണർത്തിയത്. വജഅൽന സമാഅ സഖ്ഫൻ മഹ്ഫൂള, സുരക്ഷിതമായൊരു മേൽക്കുരയായി ആകാശത്തെ നാം ആക്കി. വഹുമൻ ആയാത്തിഹ മുഅരിദൂൻ, അതിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അവർ അവയെ അവഗണിച്ച് കളയുന്നവരാണ് എന്ന്, ആ ദൃഷ്ടാന്തത്തെ അവഗണിക്കുന്നു എന്ന് സത്യവിശ്വാസികളല്ലാത്തവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതും ഈയൊരു കാരണം കൊണ്ടാണ്. സൂറത്തു ജാസിയയുടെ ആരംഭത്തിൽ ഇത്തരത്തിൽ നിരവധി ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ഇന്ന ഫിസ് സമാവാത്തി വൽ അർളി ലആയാത്തിൽ മുഅ്മിനീൻ, തീർച്ചയായും ആകാശങ്ങളിലും ഭൂമിയിലും വിശ്വാസികൾക്ക് പല ദൃഷ്ടാന്തങ്ങളുണ്ട്. വഫി ഖൽഖിക്കും വമാ യബുസ്സു മിൻ ദാബ്ബത്തിൻ ആയാത്തുൻ ലിഖൗമി യൂഖിനൂൻ, നിങ്ങളുടെ സൃഷ്ടിപ്പിലും ജന്തുജാലങ്ങളെ അള്ളാഹു വിന്യസിക്കുന്നതിലുമുണ്ട്, ദൃഢമായി വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളും. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ റിസ്ഖിൻ ഫഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹ വതസ്രീഫിൽ റിയാഹി ആയാത്തുൻ ലിഖൗമി യഅഖിലൂൻ, രാവും പകലും മാറി മാറി വരുന്നതിലും അള്ളാഹു ആകാശത്തു നിന്ന് ഉപജീവനം ഇറക്കി അതുമുഖേന ഭൂമിക്ക് അതിൻ്റെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം ജീവൻ നൽകിയതിലും കാറ്റുകളുടെ ഗതി നിയന്ത്രിക്കുന്നതിലും ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് പല ദൃഷ്ടാന്തവുമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്. ശ്രോതാക്കളെ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അവയുടെ സൃഷ്ടിപ്പിലെ പൂർണ്ണത, ഒരു ന്യൂനതയുമില്ലാത്ത അവസ്ഥ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചുള്ള ബോധം, അള്ളാഹുവിൻ്റെ അളമത്ത് മഹത്വം, അതെല്ലാം ഒരു വിശ്വാസിക്ക് ബോധ്യപ്പെടുക. ഒരു കവി പറഞ്ഞു വച്ചല്ലോ, തഅമ്മൽ സുസൂറൽ കഇനാത്തി ഫഇന്നഹ മിനൽ മലഇൽ അഅല ഇലൈക റസാഇലു വഖദ് ഖുത്ത ഫീഹ ലൗ തഅമ്മൽത ഖത്തഹ അല കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാത്തിലു. പ്രപഞ്ചം നിന്റെ മുന്നിൽ വരച്ച വരകളെ, ലൈനുകളെ, എഴുതിയ എഴുത്തുകളെ സംബന്ധിച്ച് നീ ചിന്തിക്കുക. അത് മലഉൽ അഅലയിൽ നിന്നുള്ള നിനക്കുള്ള കത്തുകളാണ് ലെറ്ററുകളാണ്. അതിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമെന്തെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയല്ലാത്ത എല്ലാം, അതായത് എല്ലാ സൃഷ്ടികളും ബാത്തിലാണ്, നശിച്ചു പോകുന്നതാണ്, നിരർത്ഥകമാണ് എന്ന് അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ്. അതായത് ഒന്നും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതാണ് എന്ന്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹത്വം എത്രയുണ്ട് എന്നൊക്കെ ഈ പ്രമാണങ്ങൾ, ഈ ഒരു ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ബോധ്യപ്പെടുമെന്ന് സാരം. നോക്കൂ, ഇവയൊന്നും അള്ളാഹു സൃഷ്ടിച്ചത് വെറുതെയല്ല. ആ സൃഷ്ടിച്ചതിനു പിന്നിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. സൂറത്ത് ത്വലാഖിൽ അള്ളാഹു പറഞ്ഞുവല്ലോ, അള്ളാഹുല്ലദി ഖലഖ സബഅ സമാവാതിൻ വമിനൽ അർദി മിസ്ലഹുൻ. ആരാണ് അള്ളാഹ്? ഏഴു ആകാശങ്ങളെയും അതിന് സമാനമായത് ഭൂമികളിൽ നിന്നും സൃഷ്ടിച്ചവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. യതനസ്സലുൽ അംറു ബൈനഹുൻ ലിതഅലമു അന്ന അല്ലാഹ അല കുല്ലി ഷൈഇൻ ഖദീർ വ അന്ന അല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. അള്ളാഹു പറയാൻ, ഏഴു ആകാശങ്ങളും ഭൂമിയിൽ നിന്ന് അവക്ക് തുല്യമായതും സൃഷ്ടിച്ചവനാകുന്ന അള്ളാഹു, അവക്കിടയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഇറങ്ങുന്നു. ഇതെന്തിനാണ് പറഞ്ഞു തരുന്നത്? അല്ല പറയാ, ലിതഅലമു, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, ഏതൊരു വസ്തുവിനെയും ചൂഴ്ന്ന് അറിയുന്നവനാണ് അള്ളാഹു എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു തന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിലൂടെ സൃഷ്ടാവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അള്ളാഹുവിൻ്റെ എത്ര വലിയ സൃഷ്ടിയാണ് ആകാശവും ഭൂമിയുമല്ല. അതിൻ്റെ നിർമ്മാണത്തിലെ പൂർണ്ണത നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു മേൽക്കുരയെന്നോണം ആകാശം നിലനിൽക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെല്ലാം ചിന്തിക്കുമ്പോൾ അവ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ മഹത്വം എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടും. പരിശുദ്ധ ഖുർആനിൽ വിവിധ സന്ദർഭങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളുടെ സൃഷ്ടാവ് എന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ ദൃഷ്ടാന്തങ്ങളുടെ വലുപ്പം ഞാനും നിങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അവയെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്വം എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടുക. ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് അറിയാൻ നമുക്ക് കഴിയണം. അതിനുള്ള തൗഫീഖ് അള്ളാഹുവാണ് നമുക്ക് നൽകേണ്ടത്. അതിനുവേണ്ടി നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അത് മുഖേന അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കുമെല്ലാം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ പ്രോഗ്രാമാണ് ഇതുവരെ കേട്ടത്. സൃഷ്ടികളിലൂടെ സൃഷ്ടാവിനെ തിരിച്ചറിയുക. അവതരിപ്പിച്ചത് സലാഹുദ്ദീൻ അൽഹിക്കമി.
4: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായ വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവസമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പ്രാർത്ഥനയോടെ മുന്നേറാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ കലർപ്പില്ലാതെ ശ്രോതാക്കളിലേക്ക്. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നാലാമത്തെ ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. അവതരണം അബ്ദുല്ല മൊഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം മാനസിക പ്രയാസങ്ങളിൽ നിന്ന് ശാരീരിക പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാനുള്ള ഒരു പ്രാർത്ഥന നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഇന്നത്തെ ദിവസവും അതുപോലെയുള്ള മറ്റൊരു പ്രാർത്ഥനയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്നുള്ള രക്ഷാതേട്ടവുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുഇ ഫ ഇന്നഹു ബിഇസ്സൽ ജീഉ വ അഊദു ബിക മിനൽ ഖിയാനതി ഫ ഇന്നഹ ബിഇസ്സത്തിൽ ബിതാനതു. അല്ലാഹുവേ, വിശപ്പിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുകയാണ്, കാരണം വിശപ്പ് വളരെ മോശമായ കിടപ്പറയിലെ പങ്കാളിയാണ്. അല്ലാഹുവേ, വഞ്ചനയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു, കാരണം വഞ്ചന എന്നത് മോശക്കാരനായ ആത്മമിത്രമാണ്. ഈ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഒരു വലിയ പരീക്ഷണമാണ്, അതുപോലെ തന്നെ ഒന്ന് വലിയൊരു തിന്മയാണ്. രണ്ട് കാര്യങ്ങളും നമുക്കൊരിക്കലും നമ്മൾ ആഗ്രഹിക്കാത്ത രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് വഞ്ചന, അതുപോലെ പട്ടിണി, വിശപ്പ്. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുഇ ഫ ഇന്നഹു ബിഇസ്സൽ ജീഉ വ അഊദു ബിക മിനൽ ഖിയാനതി ഫ ഇന്നഹ ബിഇസ്സത്തിൽ ബിതാനതു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുഇ اللهم اني اعوذ بك من الجوع اللهم اني اعوذ بك من الجوع فانه بئس اللجيع فانه بئس اللجيع واعوذ بك وأعوذ بك من الخيانة وأعوذ بك من الخيانة فإنها بئسة البطانة فإنها بئست البطانة اللهم إني أعوذ بك من الجوع فإنه بئس اللجيع وأعوذ بك من الخيانة فإنها بئست البطانة اللهم إني أعوذ بك من الجوع فإنه بئس اللجيع وأعوذ بك من الخيانة فإنها بئسة البطانة اللهم إني أعوذ بك من الجوع فإنه بئس اللجيع وأعوذ بك من الخيانة فإنها بئسة البطانة. ഈ പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുള്ള രണ്ട് കാര്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നൽകുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള പ്രാർത്ഥനകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു നാല് എപ്പിസോഡ് ഇതോടെ പൂർത്തിയായി. അവതരിപ്പിച്ചത് അബ്ദുല്ല മൊഹ്സിൻ വണ്ടൂർ. പി
2: പീസ് റേഡിയോ ഐ ടി ജാലകം. ട്രെയിനിൽ ഉറങ്ങിപ്പോകുമെന്ന പേടി വേണ്ട, ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ വിളിച്ചുണർത്തും. അവതരിപ്പിക്കുന്നു അബ്ദുൽ അഹദ് ചുങ്കത്തറ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായ വെർസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ സ്റ്റേഷൻ വെച്ചുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാം, ലൈവായിട്ട് സ്റ്റേഷനിലെ പുതിയ ട്രെയിനുകൾ എങ്ങനെ കണ്ടെത്താം, ഒരു ട്രെയിൻ നമ്പർ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ പേര് വെച്ച് എങ്ങനെ സെർച്ച് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിതുവരെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ, വെർസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ലഭിക്കും. നമ്മൾ ഈ ട്രെയിൻ, വെർസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷൻ എടുക്കുന്നു. ഇനി നമ്മളൊരു ട്രെയിൻ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഒരു സ്റ്റേഷൻ, ഫ്രം ടു സ്റ്റേഷൻ നമ്മൾ എടുക്കുന്നു. അതിൽ പ്രകാരം നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള ഇന്നത്തെ ദിവസത്തേക്കുള്ള ട്രെയിൻ നമ്മൾ കണ്ടെത്തുന്നു. അങ്ങനെ ആ ട്രെയിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇപ്പോൾ ഈ ട്രെയിനുള്ളത് മംഗലാപുരത്താണ്, നമുക്ക് എറണാകുളത്തേക്കാണ് പോവേണ്ടത് ഉദാഹരണമായിക്കൊണ്ട്. ഇനി നമ്മൾ രാത്രിയാണ് യാത്ര, നമുക്ക് ആ ട്രെയിൻ എത്തുന്ന നേരത്ത് ആണ് എണീക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുക അലാറം വെക്കുക എന്നുള്ളതാണ്. പക്ഷേ ട്രെയിനിൻ്റെ കാര്യത്തിൽ ഉള്ളൊരു പ്രശ്നം, ചിലപ്പോൾ ട്രെയിന് പറഞ്ഞ സമയത്തിൻ്റെ മുമ്പ് സ്റ്റേഷനിലെത്താം, പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ നേരത്തെ എത്താറുണ്ട്. പക്ഷേ പറഞ്ഞ സമയത്തിൻ്റെ മുമ്പ് ആ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുക്കാറില്ല, അതുകൊണ്ട് നേരത്തെ എത്തുന്ന ഒരു പ്രശ്നം നമുക്കുണ്ടാവാറില്ല. പക്ഷേ നമ്മൾ നേരത്തെ കാണിച്ച വൈകി ഓടുന്ന ട്രെയിനുകൾ ആദ്യം പറഞ്ഞ സമയത്തിനേക്കാൾ മുമ്പേ എത്താനുള്ളൊരു സാധ്യത അവിടെയുണ്ട്. അതേപോലെ തന്നെ വൈകി എത്താനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നമ്മൾ വെക്കുന്ന അലാറം ഒന്നെങ്കിൽ നേരത്തെയോ നേരം വൈകിയോ ആകുന്നൊരു സാഹചര്യം, ട്രെയിൻ ഒരു പക്ഷേ സ്റ്റേഷൻ വിട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവാം, അതല്ലെങ്കിൽ നമ്മൾ വളരെ നേരത്തെ എണീക്കുന്നൊരു സാഹചര്യവും ഉണ്ടാവും. ഇതിനുള്ളൊരു പരിഹാരമാണ് വെർസ് മൈ ട്രെയിനിലെ അലാറം എന്നുള്ളത്. നമ്മളൊരു ട്രെയിനിൻ്റെ ലൊക്കേഷൻ നമ്മൾ ട്രെയിൻ എടുത്തു, ഇപ്പോൾ മംഗലാപുരത്താണുള്ളത്. നമുക്ക് നേരത്തെ പറഞ്ഞ രൂപത്തിൽ ട്രെയിനിലാണെങ്കിൽ അത് തന്നെ നമുക്ക് ഇൻസൈഡ് ദ ട്രെയിൻ എന്നുള്ളതിൽ യെസ് എന്ന് കൊടുക്കാം. നമ്മൾ ട്രെയിനിലാണെങ്കിൽ ആ രൂപത്തിൽ നമ്മുടെ ലൊക്കേഷൻ, ട്രെയിനിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് കൃത്യമായി അത് ട്രാക്ക് ചെയ്യപ്പെടും. എന്നിട്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ഇപ്പോൾ എറണാകുളത്താണ് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ മുകളിലായി അലാറം എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അതിൻ്റെ മുകളിലായി വെൻ എന്ന് കാണാം, നമുക്ക് എത്ര സമയം മുമ്പാണ് വേണ്ടത്. എത്തുന്ന സമയത്താണെങ്കിൽ അറ്റ് എന്നുള്ള കൊടുക്കാം, 10 മിനിറ്റ് മുമ്പാണെങ്കിൽ 20 മിനിറ്റ്, അങ്ങനെ ഏകദേശം 1 മണിക്കൂർ മുമ്പ് വരെ നമുക്ക് അലാറം സെറ്റ് ചെയ്യാം. നമുക്കൊരു 10 മിനിറ്റ് മുമ്പ് അലാറം സെറ്റ് ചെയ്താൽ നമുക്ക് എണീറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ വേർ എന്നുള്ളത് കൊടുക്കുന്നു. ഈ അപ്പോൾ മംഗലാപുരത്തിന് ശേഷമുള്ള സ്റ്റേഷനുകൾ അവിടെ വന്നു, ഇപ്പോൾ എറണാകുളം ടൗൺ എന്നുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്ത് സെറ്റ് ഡെസ്റ്റിനേഷൻ അലാം എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പറയുന്നുണ്ട് നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിലാണെങ്കിലാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ളത് ആദ്യം പറയുന്നുണ്ട്. അങ്ങനെ സെറ്റ് ഡെസ്റ്റിനേഷൻ അലാം എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ ട്രെയിൻ നീങ്ങുന്നതിനനുസരിച്ച് ഈ ട്രെയിനിൻ്റെ സമയത്തിനനുസരിച്ച് വൈകുകയാണെങ്കിലോ നേരത്തെയാണെങ്കിലോ ഈ സ്റ്റേഷനെത്തുന്ന ഇതിൻ്റെ 10 മിനിറ്റ് മുമ്പായിട്ട് അലാറം അടിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ട്രെയിനിൽ ഉറങ്ങിപ്പോയി സ്ഥലമെത്തുന്നത് അറിയാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ വൈകി ഓടുന്ന ട്രെയിനാണെങ്കിലും ഇനി നേരത്തെ എത്താൻ സാധ്യതയുണ്ടെങ്കിലും ഒക്കെ നമ്മളെ വിളിച്ചുണർത്താൻ ഇങ്ങനൊരു ഓപ്ഷൻ ഇവിടെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ യാത്ര ചെയ്യുകയാണ്, നമ്മളെ കൂട്ടാൻ ഒരാൾ റെയിൽവേ സ്റ്റേഷനിലെത്തും, അയാൾക്കും ഈ വിവരങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അവസാന ഭാഗത്തായി ഷെയർ എന്നൊരു കാര്യം കാണാം. അതിൽ നിന്നും നമ്മുടെ ട്രെയിനിൻ്റെ വിവരങ്ങൾ അവർക്ക് നേരെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മൾ അയച്ച് വാട്സപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് അവരുടെ നമ്പറിലേക്ക് ഈ വിവരങ്ങൾ നമ്മൾ അയച്ചു കൊടുക്കുന്നു. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അവർക്കും ലൈവായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ആരെങ്കിലും കൂട്ടാൻ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കുക, അവർ നോക്കിയിട്ട് നമ്മളെ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ട്രെയിൻ എവിടെ എത്തിയെന്ന് നോക്കി ആ സമയത്തിനനുസരിച്ച് വന്നാൽ മതി. അവരോട് വേണമെങ്കിൽ ഒന്നുകൂടി ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് വിളിച്ചുണർത്താൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുന്ന രൂപവും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങളാണ് നമ്മളിവിടെ എത്തി അലാറം വെക്കാനുള്ളത്. അതേപോലെ നമ്മുടെ ട്രെയിനിൻ്റെ ലൊക്കേഷൻ നമ്മുടെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ കുടുംബക്കാർക്കൊക്കെ അറിയാനുള്ളൊരു മാർഗമാണ് ഇത്തരത്തിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വേർസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു ഗുണം നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ വളരെ കൃത്യമായ രൂപത്തിലാണ് ഇതിൻ്റെ ടൈം ലഭിക്കാറുള്ളത്. വളരെ അപൂർവമായ തെറ്റായ വിവരങ്ങൾ ഈ ആപ്ലിക്കേഷൻ നൽകാറുള്ളൂ. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ ഡാറ്റ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇൻസൈഡ് ദി ട്രെയിൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നമ്മുടെ മൊബൈൽ ടവറിൻ്റെ ലൊക്കേഷൻ വഴി ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ട്രെയിനിൻ്റെ ലൈവായിട്ടുള്ള ലൊക്കേഷനുകൾ അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ചാർജ് തീർന്നു പോകുന്നു എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നെറ്റ് ഓഫ് ആക്കിയിട്ടാൽ നമ്മുടെ ലൊക്കേഷൻ വഴി അല്ലെങ്കിൽ മൊബൈൽ ടവർ വഴിയൊക്കെ ട്രെയിനിൻ്റെ വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് വളരെ ഉപകാരപ്രദമാണ് എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ശ്രോതാക്കൾ ഇതുവരെ കാത്തുറത്തത് ഐ ടി ചാലകം. ട്രെയിനിൽ ഉറങ്ങിപ്പോകുമെന്ന പേടി വേണ്ട, ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ വിളിച്ചുണർത്തും. അവതരിപ്പിച്ചത് അബ്ദുല്ലാഹദ് ചുങ്കത്തറ.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി രചിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന പുസ്തകത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് ഇനി നാം കേൾക്കുന്നത്. ശത്രുക്കളുടെ ആരോപണങ്ങൾക്കുള്ള മറുപടി. അവതരണം സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രവാചക ചരിത്രത്തിന്റെ പുതിയ ഒരു അധ്യായമാണ് കേൾക്കുന്നത്. ശത്രുക്കളുടെ ആരോപണങ്ങൾക്കുള്ള മറുപടി. ഏത് കാലത്തും പ്രവാചകന്മാർ ധാരാളം ആരോപണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ വന്ന ആരോപണങ്ങൾക്ക് മറുപടി അല്ലാഹുവാണ് ഏറ്റെടുത്തത്. അത് അല്ലാഹു അവിടത്തേക്ക് നൽകിയ ഒരു മഹത്വമായിരുന്നു. മുൻകാല പ്രവാചകന്മാരെ പറ്റി ശത്രുക്കൾ പറഞ്ഞതും അതിന് അവർ തന്നെ മറുപടി നൽകിയതിനും ചില ഉദാഹരണങ്ങൾ കാണുക. നൂഹിന് അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നാം അയക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ, അവനല്ലാതെ നിങ്ങൾക്കൊരു ദൈവവുമില്ല. തീർച്ചയായും ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷ നിങ്ങൾക്ക് വന്നുഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജനതയിലെ പ്രമാണിമാർ പറഞ്ഞു, തീർച്ചയായും നീ പ്രത്യക്ഷമായ ദുർമാർഗത്തിലാണെന്ന് ഞങ്ങൾ കാണുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, എന്നിൽ ദുർമാർഗമൊന്നുമില്ല, പക്ഷേ ഞാൻ ലോകരക്ഷിതാവിങ്കിൽ നിന്നുള്ള ദൂതനാകുന്നു. സൂറത്തുൽ അഅറാഫ് വചനം 59-61 വരെ. ആദ് സമുദായത്തിലേക്ക് അവരുടെ സഹോദരനായ ഹൂദിനെയും അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ, നിങ്ങൾക്ക് അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. നിങ്ങളെന്താണ് സൂക്ഷ്മത പുലർത്താത്തത്? അദ്ദേഹത്തിന്റെ ജനതയിലെ സത്യനിഷേധികളായ പ്രമാണിമാർ പറഞ്ഞു, തീർച്ചയായും നീ എന്തോ മൗഢ്യത്തിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ കാണുന്നു. തീർച്ചയായും നീ കള്ളം പറയുന്നവരുടെ കൂട്ടത്തിലാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, എന്നിൽ യാതൊരു മൗഢ്യവുമില്ല, പക്ഷേ ഞാൻ ലോകരക്ഷിതാവിങ്കിൽ നിന്നുള്ള ദൂതനാണ്. സൂറത്തുൽ അഅറാഫ് വചനം 65-67 വരെ. നബിയെപ്പറ്റിയുള്ള ധാരാളം ആരോപണങ്ങൾക്ക് അല്ലാഹു തന്നെ മറുപടി പറഞ്ഞത് ഇതിനകം നാം മനസ്സിലാക്കി. സൂറത്തുൽ കൗസർ ഇതുപോലുള്ള ശത്രുക്കളുടെ മറ്റൊരു ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കളെല്ലാം ചെറുപ്പത്തിലെ മരണപ്പെട്ടപ്പോൾ മുഹമ്മദിന് ഭാവിയില്ലെന്ന് പറഞ്ഞ് ശത്രുക്കൾ ആക്ഷേപിച്ചിരുന്നു. സൂറത്തുൽ കൗസറിലൂടെ അല്ലാഹു അതിന് മറുപടി നൽകി. ആൺമക്കളൊന്നും ഇല്ലാതിരുന്നിട്ടും എന്നും ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും അവിടത്തെക്കുറിച്ച് പഠിക്കുകയും അവിടുത്തെ ജീവിതത്തിലെ പ്രത്യേകതകളെപ്പറ്റിയും ജനങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ സ്വത്തും സന്താനങ്ങളും എല്ലാം ഉണ്ടായിരുന്ന വലിയവന്മാരെന്ന് സ്വയം പറഞ്ഞു നടന്നവരെ ലോകം ഓർക്കുന്നുണ്ടോ? മുഹമ്മദ് നബിക്ക് മാത്രമായി അല്ലാഹു നൽകിയ ചില പ്രത്യേകതകളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കി. ഇതര പ്രവാചകന്മാരിൽ നിന്ന് മുഹമ്മദ് നബിക്ക് അല്ലാഹു പ്രത്യേക സ്ഥാനവും മഹത്വവും നൽകിയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത്രയധികം പ്രത്യേകതകളും മഹത്വങ്ങളും നാം കാണുമ്പോൾ മറ്റു പ്രവാചകന്മാർക്ക് യാതൊരു മഹത്വവും ശ്രേഷ്ഠതയും ഇല്ലെന്ന് ധരിക്കാവതല്ല. അല്ലാഹു പ്രവാചകന്മാരിൽ ചിലർക്ക് മറ്റു ചിലരേക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതെല്ലാം പ്രവാചകന്മാർക്ക് എപ്രകാരമെല്ലാം പദവിയും മഹത്വവും നൽകണമെന്ന് തീരുമാനിക്കുന്നവൻ പ്രതാപിയും യുക്തിമാനുമായ അല്ലാഹുവാണ്. അവനെ അതിനവകാശവും അധികാരവുമുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പുള്ള പ്രവാചകന്മാരെ അല്ലാഹു അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് സംബോധന നടത്തിയത് എന്ന് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അഥവാ, ഓ ആദം, ഓ നൂഹ്, ഓ ഇബ്രാഹിം, ഓ മൂസ, ഓ ഈസ, ഓ ദാവൂദ്, ഓ യഹ്യ, ഓ സക്കരിയ എന്നിങ്ങനെ പേര് വിളിച്ച് സംസാരിക്കുന്നത് നമുക്ക് ഖുർആനിൽ കാണാം. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓ മുഹമ്മദ് എന്ന് പേര് വിളിച്ച് സംബോധന നടത്തിയത് നമുക്ക് കാണാൻ കഴിയില്ല. പകരം ഓ നബി, ഓ റസൂൽ എന്നോ അല്ലെങ്കിൽ അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിലേക്ക് ചേർത്തുകൊണ്ട് ഓ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ എന്ന രൂപത്തിലുള്ള അഭിസംബോധനാ രീതിയാണ് അല്ലാഹു സ്വീകരിച്ചത്. ഈ സംബോധനാ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ സ്ഥാനമാണ് വ്യക്തമാക്കുന്നത്. അല്ലാഹു പോലും ഖുർആനിൽ തിരുനബിയെ ഓ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ലെന്ന് നാം മനസ്സിലാക്കിയല്ലോ. ഒരു വിശ്വാസിയും അവിടുത്തെ ഈ രൂപത്തിൽ അഭിസംബോധന ചെയ്തുകൂടാ. അത് ഖുർആൻ തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ റസൂലിന്റെ വിളിയെ നിങ്ങളിൽ ചിലർ ചിലരെ വിളിക്കുന്നതുപോലെ നിങ്ങൾ ആക്കിത്തീർക്കരുത്. സൂറത്തുന്നൂർ വചനം 53. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് പോലും അവിടുത്തെ വിളിക്കുമ്പോൾ പേരെടുത്ത് വിളിച്ചുകൂടാ. സഹാബിമാർ അവിടുത്തെ ഒരിക്കൽ പോലും ഓ മുഹമ്മദ് എന്ന് വിളിക്കുകയും ചെയ്തിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ വെച്ച് ശബ്ദം ഉയർത്തി സംസാരിക്കരുതെന്നും പരസ്പരം കയർക്കരുതെന്നും എല്ലാമുള്ള മര്യാദ പഠിപ്പിക്കുന്ന വചനങ്ങൾ ഇറങ്ങിയതിനു ശേഷം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ശബ്ദം താഴ്ത്തി വിനയത്തോടെയും ആദരവോടെയുമായിരുന്നു സംസാരിച്ചിരുന്നത്. അവിടുത്തെ നോക്കുന്നതിൽ പോലും അവർ ബദ്ധശ്രദ്ധരായിരുന്നു എന്നുവരെ നമുക്ക് കാണാം. മറ്റുള്ളവർ പരസ്പരം പേര് വിളിച്ചും മകനിലേക്ക് ചേർത്ത് വിളിച്ചും പിതാവിനിലേക്ക് ചേർത്ത് വിളിച്ചുമെല്ലാം അഭിസംബോധന ചെയ്യുന്ന രീതി അവർക്കിടയിലുണ്ടായിരുന്നു. എന്നാൽ സഹാബിമാർ ഈ രൂപത്തിലൊന്നും നബിയെ വിളിച്ചിരുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഉറ്റത്തോഴനായിരുന്നു, കൂട്ടുകാരനല്ലേ എന്ന് വിചാരിച്ച് തമാശയിലോ അല്ലാതെയോ പോലും മുഹമ്മദേ എന്നൊരിക്കൽ പോലും വിളിച്ചില്ലെന്നത് നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടതല്ലേ? പിന്നെ അവർ എങ്ങനെയാണ് അവിടുത്തെ സംബോധന നടത്തിയത്? യാ റസൂലുള്ളാ, ഓ അല്ലാഹുവിന്റെ ദൂതരെ, യാ നബിയല്ലാ, ഓ അല്ലാഹുവിന്റെ നബിയെ എന്നിങ്ങനെയാണ് അവർ വിളിച്ചത്. നബിയോടുള്ള പെരുമാറ്റവും മര്യാദയുമാണ് ഈ സൂക്തത്തിൽ അല്ലാഹു പ്രതിപാദിച്ചിട്ടുള്ളത് എങ്കിലും മഹാന്മാരായ ആളുകളോടുള്ള നോക്കിലും സംസാരത്തിലും പെരുമാറ്റങ്ങളിലും സംബോധനകളിലുമെല്ലാം ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ടെന്ന വസ്തുതയും ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സഹാബിമാർ ഇരിക്കുന്ന വേളയിൽ അങ്ങേയറ്റത്തെ വിനയത്തോടെയും ആദരവോടെയും ബഹുമാനത്തോടെയും തല താഴ്ത്തിയായിരുന്നു ഇരുന്നിരുന്നത്. അവർ അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ സൂക്ഷ്മതയോടെ കേൾക്കും. നബിയുടെ ജീവിതകാലത്ത് പോലും യാ മുഹമ്മദ്, ഓ മുഹമ്മദേ എന്ന് വിളിച്ചുകൂടെന്ന് നാം മനസ്സിലാക്കിയല്ലോ. എന്നാൽ അവിടുത്തെ വഫാത്തിനു ശേഷം തിരുനബിയെ യാ മുഹമ്മദ് എന്ന് വിളിക്കണം എന്ന് കൽപ്പിക്കുന്ന ചില നവീനാശയക്കാരെ നമുക്ക് കാണാം. ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോൾ യാ മുഹമ്മദ് എന്ന് വിളിച്ചോളാനാണ് ഈ വിഭാഗം ജനങ്ങളോട് ആഹ്വാനം നടത്തുന്നത്. അവർ മുഹമ്മദ് നബിയുടെ ശത്രുക്കളാണോ അനുയായികളാണോ എന്ന് ആർക്കും ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. ഇൻഷാ അല്ലാ, ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
2: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി രചിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന പുസ്തകത്തിന്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. ശത്രുക്കളുടെ ആരോപണങ്ങൾക്കുള്ള മറുപടി എന്ന ഭാഗമാണ് ഇന്ന് വായിച്ചു കേൾപ്പിച്ചത്. ശബ്ദം നൽകിയത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
4: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കൾ പ്രവേശിക്കുന്നത് ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സിലേക്കാണ്. ഇന്ന് മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്നത്തെ വിഷയം കുട്ടിയുടെ ലോകത്തിലൂടെ ഒന്ന് നോക്കാം. ഈ വിഷയത്തിൽ ബഹുമാന്യനായ ടി കെ നിഷാദ് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീനാ മുഹമ്മദ്. രക്ഷിതാവ് അറിയേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. കുട്ടികളെക്കുറിച്ച് രക്ഷിതാവ് എന്ന നിലക്ക് രക്ഷിതാവിൻ്റെ പെരുമാറ്റങ്ങളെക്കുറിച്ചൊക്കെ അറിയാനും മനസ്സിലാക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും രക്ഷിതാക്കൾക്ക് നല്ല പരാതി ഉണ്ടാകാറുണ്ട് കുട്ടികളെക്കുറിച്ച്. ഒന്ന്, ഞാൻ എന്തു പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടും ഒരു മാറ്റവും കാണുന്നില്ല. കുട്ടിയുടെ പ്രശ്നം അതുപോലെ തുടരുന്നു. അല്ലെങ്കിൽ പറയും, നേരത്തെ അവൻ നല്ല കുട്ടിയായിരുന്നു, ഇപ്പോൾ അവനൊരു പ്രശ്നക്കാരനായി. നേരത്തെ അവൾ ഇങ്ങനെയായിരുന്നില്ല, ഇപ്പോൾ എന്തൊക്കെയോ ചേഞ്ചസ് വന്നു. ഫോണാണ് ചീത്തയാക്കിയത്, കൂട്ടുകെട്ടാണ് പ്രശ്നമായത്. ഫോണും കൂട്ടുകെട്ടും ഒരു കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കും എന്നത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമല്ല. സ്വാഭാവികമായും അത് സംഭവിക്കും. എന്നാൽ എല്ലാം എങ്ങനെയാണോ, നമുക്ക് വേറെന്തെങ്കിലും അവിടെ ചെയ്യാനുണ്ടോ? ഇത് നമ്മളൊന്ന് ശരിക്ക് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കണം. കുട്ടിയുടെ ലെൻസിലൂടെ കാണുക എന്ന ഒരാശയം പൊതുവിൽ പറയാറുണ്ട്. കുട്ടിയുടെ ലെൻസിലൂടെ ലോകത്തെ കാണുക, ഇതൊരു പ്രധാന കാര്യമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് പറയാനാണ് ഇന്ന് ശ്രമിക്കുന്നത്. നമ്മൾ കുട്ടിയോട് സംസാരിക്കുന്നു, നമ്മൾ കുട്ടിയെ ഉപദേശിക്കുന്നു, നമ്മൾ കുട്ടിയെ തിരുത്താൻ ശ്രമിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ, ഏതെല്ലാം കാര്യങ്ങൾ, എന്തിലേക്കാണ് നമ്മൾ കുട്ടിയെ നയിച്ചു കൊണ്ടുവരുന്നത്, ഏത് കാര്യമാണ് നമ്മൾ തിരുത്തുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ശരിയായ വഴി ഏതാണ്, നമ്മൾ മനസ്സിലാക്കിയ തെറ്റായ മാർഗം എന്താണ്, ഇതൊക്കെ നമുക്കറിയാവുന്ന സംഗതികളാണ്. ഇതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടുകളാണ്, ഇതൊക്കെ നമ്മുടെ അറിവുകളാണ്. നമ്മൾ കാണുന്നത് പോലെയാണോ നമ്മുടെ കുട്ടികളും ഈ ലോകത്തെ കാണുന്നത്? നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയാണോ നമ്മുടെ മക്കളും ഈ ലോകത്തെ മനസ്സിലാക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്നത് പോലെയാണോ കുട്ടികളും ചിന്തിക്കുന്നത്? ഒരു കാഴ്ചയില്ലാത്ത ഒരാൾ മറ്റൊരു കാഴ്ചയില്ലാത്ത ഒരാളുടെ, കണ്ണിന് പ്രശ്നമുള്ള ഒരാളുടെ, കാഴ്ചയില്ല എന്ന് പറഞ്ഞാൽ അന്ധതള്ള ആളെന്നല്ല, കാഴ്ചക്ക് കുറവുള്ള മങ്ങലുള്ള ഒരാൾ, മറ്റൊരു കാഴ്ചക്ക് മങ്ങലുള്ള ഒരാളുടെ ലെൻസ് വെച്ച് ലോകത്തെ കാണാൻ, കാര്യങ്ങളെ കാണാൻ ശ്രമിച്ചാൽ അത് വിജയകരമാകുമോ? ഇല്ല. അയാളുടെ ലെൻസിൻ്റെ അളവ് വേറെയായിരിക്കും. അതിൻ്റെ നമ്മൾ മൈനസ് പ്ലസ് പോയിൻറ്റ് ഫൈവ്, വൺ പോയിൻറ്റ് ഫൈവ്, ത്രീ എന്നൊക്കെ പറയാറുണ്ട്. ആ വാല്യൂവിന് പറയുന്ന പേരെന്താണെന്ന് എനിക്കറിയില്ല, അത് വേറെയായിരിക്കും. എന്നതുപോലെയാണ് നമ്മുടെ മക്കളുടെ കാര്യവും. അപ്പോൾ നമ്മുടെ കുട്ടികളെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ വികാരങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ ലെൻസ്. ആ ലെൻസ് കൊണ്ടാണ് നമ്മൾ കുട്ടിയെ കാണുന്നത്, സമൂഹത്തെ കാണുന്നത്, അവൻ്റെ പ്രവർത്തനങ്ങളെ കാണുന്നത്, ലോകത്തെ കാണുന്നത്. എന്നാൽ ഇതല്ല കുട്ടിയുടെ ലെൻസ് എന്ന് പറയുന്നത്, ഇതല്ല യഥാർത്ഥത്തിൽ കുട്ടി എന്ന് പറയുന്നത്. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മുടെ കണ്ണിന് യോജിക്കാത്ത കണ്ണട വെച്ചാൽ എങ്ങനെയാണോ ലോകത്തെ നമുക്ക് മങ്ങിയതായി കാണുന്നത് എന്നതുപോലെയായിരിക്കും കുട്ടികളെ കൈകാര്യം ചെയ്യുന്നിടത്തും നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ചില ധാരണകൾ വെച്ചുകൊണ്ട് കുട്ടികളെ ജഡ്ജ് ചെയ്യുക, അവരെ മാനേജ് ചെയ്യുക, അവരെ തിരുത്തുക, അവരുടെ മേൽ വിധി പറയുക തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടൊക്കെ സംഭവിക്കുന്നത്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഒരു കുട്ടി, മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി, നിങ്ങളൊരു വിരുന്നു പോയി, ഒരു ഹോസ്പിറ്റലിൽ പോയി, ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി, അതിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തൊടുമ്പോൾ ആരെങ്കിലും ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? ഇവനൊരു വികൃതിയാണ്, അല്ലെങ്കിൽ ഇവൾ വലിയ വികൃതിയാണ്, പ്രശ്നക്കാരനാണ്. പക്ഷെ ശരിക്കും മൂന്ന് വയസ്സായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി എന്തിനാണൊരു വസ്തുവിനെ തൊടുന്നത്? അങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? എന്തിനാണൊരു കാര്യം എടുത്തു നോക്കുന്നത്? അത് അറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഒരു അഞ്ച് വയസ്സായൊരു കുട്ടി സ്കൂളിൽ പോകാൻ വേണ്ടി സ്കൂളിൽ ഒന്നാം ക്ലാസ് ചേർത്തപ്പോൾ മാതാവിനോടൊപ്പം നിൽക്കാൻ വാശി പിടിക്കുന്നു. അപ്പോൾ രക്ഷിതാവ് പറയാണ്, കുട്ടിക്ക് സ്കൂളിൽ പോകാൻ ധൈര്യമില്ല, അത് നമ്മുടെ ലെൻസാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? എൻ്റെ മാതാവ്, എൻ്റെ അമ്മ, എൻ്റെ ഉമ്മ എന്ന ഒരു അറ്റാച്ച്മെൻറ്റ്, അത് വളരെ വൈകാരികമായ ബന്ധം വളരെ ശക്തമാകുന്നൊരു സമയമാണ്. അത് വിച്ഛേദിച്ച് പോകാൻ, അതല്ലാത്ത ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് പോകാൻ ഒരു കുട്ടിക്ക് കഴിയാത്തത് കൊണ്ടാണ് അവൻ ആ സമയത്ത് സ്കൂളിൽ പോകാൻ മടി കാണിക്കാതെ ഉമ്മയുടെ കൂടെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വേറൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഏജ് മാറുന്നുണ്ട് ഉദാഹരണങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. 12 വയസ്സായ ഒരാൾ, അവൻ പല കാര്യങ്ങളിലും എതിർത്ത് സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ പറയാണ്, ഇവൻ ഭയങ്കര കുരുത്തക്കേടാണ്, ഒട്ടും പറഞ്ഞാൽ കേൾക്കൂല, അനുസരണക്കേടാണ്. യഥാർത്ഥത്തിൽ 12 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ വ്യക്തിത്വം രൂപപ്പെടുന്ന സമയമാണ്. ആ സമയത്തുള്ള പെരുമാറ്റം രീതി എന്ന് പറയുന്നത് സ്വതന്ത്രമായി ഒന്ന് ചിന്തിക്കാനും അഭിപ്രായം പറയാനും ശ്രമിക്കുന്ന സമയമാണ്. ആ അഭിപ്രായത്തെ നമ്മൾ അനുസരണക്കേടായി ചിത്രീകരിക്കുക എന്നുള്ളത് തെറ്റായ രീതിയാണ്. പലപ്പോഴും മാതാപിതാക്കൾ ചെയ്യാറുള്ളത് കുട്ടികൾക്ക് ലേബലിങ്ങിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കി. ചില ആൾക്കാരെ കുറിച്ച് മടിയനാണ്, കള്ളനാണ്, വികൃതിയാണ്, ഭയങ്കര വാശിക്കാരനാണ്, ഒട്ടും അനുസരണയില്ലാത്തവനാണ്, ഇങ്ങനെ ഒരു ലേബലിങ്ങിന് വേണ്ടിയാണ് പലപ്പോഴും രക്ഷിതാക്കൾ അവരുടെ ആ പെരുമാറ്റത്തിന് പിന്നിലെ ആവശ്യത്തെ മനസ്സിലാക്കാതെ, എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു എന്ന് ചിന്തിക്കാതെ പലപ്പോഴും രക്ഷിതാക്കൾ ചെയ്യാറുള്ളത്. ഒരുപക്ഷെ ചില സ്വഭാവ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരെ നമുക്ക് ലേബലിങ്ങിന് പകരം മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ട് അവരെ തിരുത്താം. പൊരുത്തൻ നമ്മളോട് ചോദിക്കാതെ വീട്ടിൽ നിന്നൊരു കാര്യം അവൻ്റെ ആവശ്യത്തിൻ്റെ ഒരു 100 രൂപ എടുത്തു, അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്? ഒരിക്കലുമല്ല. നീ കള്ളനാണ് എന്ന് പറയേണ്ടതിന് പകരം നീ എന്തുകൊണ്ട് എടുക്കുമ്പോൾ എന്നോട് പറഞ്ഞില്ല, അതൊരു തിരുത്താണ്, ഒരു എഡിറ്റിംഗ് ആണ്. കള്ളനാണ് എന്ന് പറയുന്നതോടുകൂടി ഒരു ലേബലിംഗ് വരുന്നു, അത് കുട്ടിയെ വളരെ ആഴത്തിൽ ബാധിക്കും. നീ മടിയനാണ് എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ ചെയ്യാതിരുന്നാൽ എന്തു സംഭവിക്കും, ആ നിലക്ക് പറഞ്ഞ് തിരുത്തുന്ന രീതിയായിരിക്കും നല്ലത്. അപ്പോൾ നോക്കൂ, പെരുമാറ്റത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ ഒരു പെരുമാറ്റം കുട്ടിയിൽ നമുക്ക് ഇഷ്ടമില്ലാത്തത് കാണുമ്പോൾ, ഇഷ്ടമുള്ളത് കാണുമ്പോൾ, അതിൻ്റെ പിന്നിൽ ഒരാവശ്യമുണ്ടാകും. ആ ആവശ്യത്തെ മനസ്സിലാക്കിയാണ് ഒരു രക്ഷിതാവ് പെരുമാറേണ്ടത്. ഉദാഹരണം, കുട്ടി കരയുകയാണെങ്കിൽ, ഒരു പക്ഷേ അത് ചെറിയ കുട്ടിയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാകും. ചില കുട്ടികൾ വിശന്നിട്ടാകും, ചില കുട്ടികൾ പേടി കൊണ്ടാകും, അപ്പോൾ ദേഷ്യപ്പെടുകയാണ്. ഒരുപക്ഷെ അതിൻ്റെ പിന്നിലൊരു നിരാശയായിരിക്കും അതിൻ്റെ പിന്നിലെ കാരണം. ഒരു വൈകാരികമായി നിയന്ത്രണം വിട്ടുപോകുന്നതായിരിക്കും അതിൻ്റെ കാരണം. ഒരു കുട്ടി കള്ളം പറയുന്നു, എന്തുകൊണ്ടാ? സത്യം പറഞ്ഞാൽ വാപ്പനേക്കൊന്ന് തല്ലിടും, ഉമ്മയുടെ അടുക്കൽ നിന്ന് പണിഷ്മെൻറ്റ് കിട്ടും, അവ ശിക്ഷയെ ഭയപ്പെടുന്നു എന്നതാണ് കള്ളം പറയുന്നതിൻ്റെ കാരണം. ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഒറ്റയ്ക്കിരിക്കുന്നു, എന്തുകൊണ്ടാണ്? ഒരുപക്ഷേ അവനുള്ളിൽ ഒരു വിഷമമുണ്ടാകും, എപ്പോഴും ഒറ്റയ്ക്കിരിക്കുകയാണ്, വാതിലടച്ചിരിക്കുകയാണ് എന്ന് പറയുന്നതിന് പകരം എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് ചെയ്യുന്നത് എന്നതിനേക്കാൾ പ്രധാനമാണ് ഈ പോയിന്റാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ചെയ്യുന്നത് എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നത്. എന്താണ് ചെയ്യുന്നത് എന്നതിലേക്കല്ല നമ്മൾ നോക്കുന്നത്.

പാൽത്ത കഥ, നീ എന്തിനാ അങ്ങനെ ചെയ്തത്? നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതിൽ നമുക്ക് വലിയൊരു മാതൃകയുണ്ട്. ആക്ഷേപത്തിൻ്റെ, അടിച്ചമർത്തലിൻ്റെ, ജഡ്ജ്മെൻറ്റിൻ്റെ വളരെ രൂക്ഷമായ ഭാഷയിലുള്ള തിരുത്തലിൻ്റെ രീതിയല്ല യഥാർത്ഥത്തിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒരു രക്ഷിതാവ് സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളെ ഞങ്ങൾ ചിന്തയിലിട്ട് തരാണ്. ഒന്നെന്തറിയോ, ഞാൻ ഇപ്പോൾ കാണുന്നത് കുട്ടിയുടെ പെരുമാറ്റമാണോ എൻ്റെ മുൻവിധിയാണോ? ഏയ്, കുട്ടിയുടെ ഒരു തെറ്റായ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുമ്പോൾ അതിൻ്റെ എൻ്റെ മുൻവിധിയാണോ, രക്ഷിതാവിൻ്റെ മുൻവിധിയാണോ, അതോ കുട്ടിയുടെ ശരിയായ പെരുമാറ്റമാണോ? ഏയ്, ഈ പ്രായത്തിൽ ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണോ അതല്ല ഈ കുട്ടിയുടെ പ്രശ്നമാണോ? നമ്മൾ ശരിക്കൊന്ന് സ്വയം ചിന്തിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഇട്ടുവരികയാണ്. ഇവൻ എന്നോട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുകയാണോ അതല്ലാതെ അവൻ്റെ പെരുമാറ്റ ദൂഷ്യമാണോ? ഇപ്പോൾ അവന് ഏറ്റവും അധികം ആവശ്യമുള്ളത് ഞാനൊരു പണിഷ്മെൻ്റ് കൊടുക്കുക, ഒരു ശിക്ഷ കൊടുക്കലാണോ അതല്ല അവനെ മനസ്സിലാക്കലാണോ? ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ ഇത് വെച്ചുകൊണ്ട് നമ്മളൊന്ന് സ്വയം ചിന്തിച്ചാൽ, കുട്ടി പെരുമാറുന്ന സമയത്തൊക്കെ ഒന്ന് ചിന്തിച്ചാൽ അതിന് വലിയ രൂപത്തിലുള്ള മാറ്റങ്ങളുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, പലപ്പോഴും കുട്ടികളൊരു ഘട്ടം കഴിയുമ്പോൾ, ഏയ് കുട്ടികളൊരു ഘട്ടം കഴിയുമ്പോൾ അവർ പറയാറുള്ളത് ചാറ്റർ ബോക്സിൽ നിന്ന് സീക്രട്ട് കീപ്പറിലേക്ക് മാറുന്ന, എന്താ നമ്മൾ പറയാറുള്ളത്? നന്നായി സംസാരിച്ചിരുന്നു, എല്ലാം വർത്തമാനം പറഞ്ഞിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്നും പറയാറില്ല. അവൻ ഉള്ളിലേക്ക് ഒതുങ്ങി, എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടായി. അമ്മയെ കേൾക്കൂ, അല്ലെങ്കിൽ ഉമ്മ കേൾക്കൂ, ഉപ്പ കേൾക്കൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടി മാറിപ്പോയി. ശരിക്കും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫിത്രത്ത് എന്ന് പറയുന്നത് തുറന്നു പറയുക എന്നതായിരിക്കും കൂടുതലും. അവനക്ക് പറയാനുള്ളത് പറയുക, സദാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും മിതമായി സംസാരിക്കുന്നതും എല്ലാവരിലും ഒരുപോലെ ഉണ്ടാകണമെന്നില്ല. പിന്നെ ഇപ്പോൾ ഒന്നും പറയാറില്ല, അവൻ്റെ കൂട്ടുകാരോടാണ് പറയുന്നത്, മുറിയിൽ കയറിയിരുന്ന് വാതിലടച്ചിരിക്കും, ഞങ്ങളോടൊന്നും തുറന്ന് സംസാരിക്കുന്നില്ല എന്ന് പരാതി പറയുമ്പോൾ യഥാർത്ഥത്തിൽ കുട്ടിക്ക് വലിയ മാറ്റമുണ്ടായതാണോ അതല്ല നമ്മുടെ പ്രതികരണങ്ങൾ അവനെ അങ്ങനെ ആക്കിയതാണോ? ഇത് രണ്ടും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ഒരു പാരൻ്റ് എന്ന നിലക്ക്, ഒരു രക്ഷിതാവ് എന്ന നിലക്ക് ഇത് രണ്ടും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നോക്കൂ, കുട്ടികൾ പലപ്പോഴും നേരത്തെ പറഞ്ഞ ചാറ്റർ ബോക്സിൽ നിന്ന് സീക്രട്ട് കീപ്പറിലേക്ക് മാറാൻ പല കാരണങ്ങളുണ്ടാകാം. സംസാരിച്ചു കൊണ്ടിരുന്ന കുട്ടി സംസാരം അവസാനിപ്പിക്കാൻ അവൻ്റെ ജൈവികമായ പ്രശ്നങ്ങളുണ്ടാകാം, നേരത്തെ പറഞ്ഞ മറ്റു സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടാകാം. പൊതുവിൽ രക്ഷിതാക്കളുടെ തെറ്റായ പ്രതികരണങ്ങൾ കൊണ്ട് കുട്ടികൾ മാറിപ്പോകാറുണ്ട്. അത് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ ഒന്ന് ജഡ്ജ്മെൻ്റാണ്, ഒന്ന് ജഡ്ജ്മെൻ്റാണ്. എപ്പോഴാണ് കുട്ടി മിണ്ടാതിരിക്കുക? അപ്പോൾ കുട്ടി വന്നിട്ട് പറയണേ, ഇപ്പം എനിക്ക് പരീക്ഷയിൽ കുറച്ച് മാർക്കേ കിട്ടിയുള്ളൂ. അപ്പോൾ അപ്പം പറയണെന്താണ്? അതെനിക്കറിയാമായിരുന്നു, എനിക്ക് അത്രേ കിട്ടുള്ളൂ. നമ്മളൊരു മുൻവിധിയാണ്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എവിടെയാണ് പ്രശ്നമുണ്ടായത്, ഏത് മാർക്കാണ് പോയത്, ഇനി എന്താണ് ചെയ്യുക എന്നതിനു പകരം നീ തോൽക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഈ വാചകം നീ ഒരിക്കലും നന്നാവൂല, ഇതിങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുട്ടി ചിന്തിക്കാണ്, ഞാൻ സത്യം തുറന്നു പറഞ്ഞാൽ ഞാൻ കുറ്റക്കാരനാകുന്നു, പിന്നെ ഞാൻ എന്തിനു പറയണം? ഞാൻ വെറുതെ കുറ്റക്കാരനാകുന്നത് എന്തിനാണ്? സ്വാഭാവികമായും അവൻ സംസാരം നിർത്തും, അടുത്ത തവണ അവൻ സത്യം പറയില്ല. അടുത്ത തവണ അവൻ സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നക്കാരൻ്റെ ലേബൽ എനിക്ക് കിട്ടും. ഇപ്പോൾ ഒരു കുട്ടി വന്നിട്ട് പറയാം, എൻ്റെ ഫ്രണ്ട് എന്നോട് പിണങ്ങി, തെറ്റി, അയ്യവനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും, നീ അവനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ഫ്രണ്ട് പിണങ്ങിയാലും ഞാനാണ് കുറ്റക്കാരൻ മാതാപിതാക്കളുടെ അടുത്ത്, കുട്ടി എന്തു ചെയ്യും? പിന്നീട് സ്കൂളിലെ എന്തെങ്കിലും കാര്യം അവൻ പറയുമോ? അപ്പൊ നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോഴേ വിധി പറയുക, ജഡ്ജ്മെന്റ് നടത്തുക എന്നുള്ളത് ഒരു കുട്ടിയെ നിശബ്ദനാക്കും. ഒരു രക്ഷിതാവ് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. എന്താണ് പറയുന്നത്? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇനി എന്താണ് പരിഹാരം? നിന്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? അല്ലെങ്കിൽ അവൻക്ക് എന്താണ്? ഇങ്ങനെ നമ്മൾ ഒരു അന്വേഷിച്ചു വേണം ആ വിഷയത്തിൽ ഒരു തീരുമാനത്തിലെത്താം. രണ്ടാമത്തത് പരിഹാസമാണ്. ഇപ്പോൾ ഒരു 5 വയസ്സായ ഒരു ആൺകുട്ടി പറയണ, എനിക്ക് ഇരുട്ട് ഭയങ്കര പേടിയാണ്. അപ്പോൾ വീട്ടിലുള്ള ഉമ്മ പറയണത്, ഉപ്പ പറയണത്, ഓ ഈ ഭയങ്കര ആൺകുട്ടിയൊക്കെ അല്ലേ, എന്നിട്ട് എന്താ പേടി നിനക്ക്? ആൺകുട്ടിയായിട്ടാണ് നിനക്ക് ഇരുട്ടിനെ പേടിയോ? അപ്പോൾ കുട്ടിയുടെ ഉള്ളിലുണ്ടാകുന്ന തോന്നലെന്താണ്? എൻ്റെ ഭയം ആരും എന്നെ മനസ്സിലാക്കുന്നില്ല,
എനിക്ക് സ്റ്റേജിൽ കയറാൻ പേടിയാണ്. ആ അപ്പം എന്താ, നിന്റെ സൗണ്ട് കേട്ടല്ലെങ്കിലും എല്ലാവരും ഓടും.

0: നിന്റെ ശബ്ദം കേട്ടാൽ എല്ലാവരും ഓടും. എനിക്ക് പുറത്തേക്കിറങ്ങാൻ ഭയമാണ്. പിന്നെ എന്താ ആൺകുട്ടിയെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാ? ഈ തരത്തിലുള്ള പരിഹാസങ്ങൾ ഒരു കുട്ടിയെ, അവൻക്ക് അത് അപമാനമാണ്. സ്വാഭാവികമായും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചെറിയ തമാശകൾ അവനിൽ വലിയ മുറിവേൽപ്പിക്കും. അതുകൊണ്ട് കുട്ടി ഗൗരവത്തോടുകൂടി, പ്രത്യേകിച്ച് ഭയത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് നിരാശയെക്കുറിച്ച് ഒക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ അത് കേൾക്കുകയും അവൻ്റെ കൂടെ നിൽക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. പരിഹാസങ്ങൾ ഒരു കുട്ടിയെ നിശബ്ദനാക്കും. മറ്റൊന്ന് അവഗണിക്കലാണ്. എന്താണ്, ഒരു കുട്ടി സംസാരിക്കാൻ വരുന്നു, വാപ്പ പറയാണ് ഇപ്പം എനിക്ക് സമയമില്ല, ഉമ്മ പറയാണ് ഇപ്പൊന്നും ഉണ്ടാവേക്ക, അവിടെ ഒരുപാട് പണികൾ, ജോലികൾ ബാക്കി നിൽക്കുന്നുണ്ട്, പിന്നെ പറയും ഞാൻ ബിസിയാണ്. ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ കുട്ടിയുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്ത, എന്റെ കാര്യങ്ങൾക്ക് ഇവിടെ യാതൊരു വിലയുമില്ല, എന്നെ ഇവിടെ ആർക്കും കേൾക്കണ്ട, ഞാനിവിടെ ഒരു കാര്യം പറയാൻ വരുമ്പോൾ അതാരും കേൾക്കാൻ ഇവിടെ ആളില്ല, ഈ ചിന്തയും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിശബ്ദനാക്കും. ഒരു കുട്ടിക്ക് സമയം നൽകുക എന്നത്, ഒരു കുട്ടിക്ക് അറ്റൻഷൻ നൽകുക എന്നുള്ളത് അവൻ്റെ വൈകാരികമായ നല്ല ഹെൽത്തിനെ, അവൻ്റെ പെരുമാറ്റത്തിലെ ആരോഗ്യകരമായ പെരുമാറ്റത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. ദേഷ്യം എന്നുള്ളത്, രക്ഷിതാക്കളുടെ ദേഷ്യം എന്നുള്ളത് കുട്ടികളെ നിശബ്ദനാക്കും. അപ്പോൾ നോക്കിയും ഒരു കുട്ടി തെറ്റ് തുറന്നു പറയാണ്, എനിക്കിന്നൊരു മിസ്റ്റേക്ക് സംഭവിച്ചു, ഞാൻ സ്കൂളിൽ ഇന്ന് പറയാൻ പാടില്ലാത്തൊന്ന് പറഞ്ഞു, ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് ഗ്ലാസ് പൊട്ടി, എന്താ ചെയ്യുക, എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ട് ഇങ്ങനെ സംഭവിക്കരുതെന്ന് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയോട് ദേഷ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും? പിന്നീട് ഒരിക്കലും ആ കുട്ടി ആ അത്തരം കാര്യങ്ങൾ ഒരു രക്ഷിതാവിനോട് പറയുന്ന സാഹചര്യം ഉണ്ടാവില്ല. സത്യം പറയുന്നത് അപകടമാണ് എന്ന ഒരു തീരുമാനത്തിലേക്ക് കുട്ടികൾ എത്തും എന്നതാണ് പ്രശ്നം. സത്യം പറയുന്നത് അപകടമാണ് എന്ന് കുട്ടികളിലേക്ക് എത്തും. പിന്നെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ് പൊട്ടിയാൽ അടുക്കളയിൽ ഗ്ലാസ് പൊട്ടിക്കിടക്കുന്നുണ്ടാകും, പൊട്ടിച്ച ഗ്ലാസ്സിന് ഉടമസ്ഥനുണ്ടാവില്ല, നാഥനുണ്ടാവില്ല. എന്താ കാരണം? ഒരിക്കൽ പറഞ്ഞപ്പോൾ ഒരുപാട് ചീത്ത കേട്ടു, ചിലർ അടിച്ചു. സ്വാഭാവികമായും ആ ദേഷ്യത്തിൻ്റെ മുന്നിൽ ഒരു കുട്ടിയെ നമ്മൾ നിശബ്ദനാക്കുന്നു. അതൊന്ന് കമ്പാരിസണാണ്. കമ്പാരിസൺ, നിന്റെ ഇക്കാക്കാനെ നോക്ക്, നിന്റെ താത്തയെ നോക്ക്, നിന്റെ അനിയത്തിയെ നോക്ക്, നിന്റെ അനിയനെ നോക്ക്, യാ മറ്റേ നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റവനെ നോക്ക്. ഇതും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നേട്ടങ്ങളോ തൻ്റെ നഷ്ടങ്ങളോ തൻ്റെ കഴിവുകളോ തൻ്റെ കുറവുകളോ മറ്റൊരാളുടെ നേട്ടങ്ങളോ അയാൾക്കുണ്ടായ അപ്രിസിയേഷനുകളോ ഇതൊന്നും ഒരു കുട്ടി രക്ഷിതാവിനോട് തുറന്നു പറയാത്ത ഒരു സാഹചര്യത്തിലേക്കെത്തും. എനിക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട്, ഞാൻ വീട്ടിലെ മറ്റംഗങ്ങളെക്കാൾ മോശക്കാരനാണ്, ഞാൻ എൻ്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികളെക്കാൾ മോശക്കാരനാണ് എന്ന കോൺഫിഡൻസ് നഷ്ടപ്പെട്ട, ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ പോകും. ആറാമത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, രക്ഷിതാക്കൾ ഒരിക്കലും ഒരു കുട്ടി നിശബ്ദനാകുന്നതിൽ രക്ഷിതാക്കൾക്ക് സംഭവിക്കുന്ന വീഴ്ച എന്താണ്? കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. സ്വകാര്യത നഷ്ടപ്പെടുത്തുക. വളരെ രഹസ്യമായി ഉമ്മയോട് പറഞ്ഞ ഒരു കാര്യം അവൻ്റെ സാന്നിധ്യത്തിൽ തന്നെ എല്ലാവരുടെയും ഇടയിൽ ഒരു തമാശക്കു വേണ്ടി ഉറക്കെ തുറന്നു പറയുന്ന ഒരു രീതി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വിശ്വാസം നഷ്ടപ്പെടുവരാണ്. ഉപ്പാനോട് സ്വകാര്യമായി പറഞ്ഞു, ഉപ്പത് പരസ്യമാക്കി, ആരോടും പറയരുതെന്ന് പറഞ്ഞു. ചെറിയ കുട്ടിയാവും, ചിലപ്പോൾ ഒരു കൗമാരക്കാരനാവും. അതൊരു തമാശയാക്കി എല്ലാവരുടെയും ഇടയിൽ പരസ്യമാക്കുമ്പോൾ ഇവിടെ എൻ്റെ രഹസ്യങ്ങൾക്ക് ഇവിടെ സുരക്ഷിതത്വമില്ല, എനിക്കിവിടെ കോൺഫിഡൻഷ്യാലിറ്റി ഇല്ല എന്ന തീരുമാനത്തിലെത്തുന്നതും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനെ നിശബ്ദനാക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്നത് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. എങ്ങനെയാണ് അപ്പം അതുകൊണ്ട് നമുക്കൊരു കുട്ടിയെ അവൻ സീക്രട്ട് കീപ്പർ ആക്കാതിരിക്കാൻ, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി മിണ്ടാതാകുന്നതിൽ നിന്ന് അവൻ്റെ നേരത്തെയുള്ള നല്ല കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്ന, തുറന്നിടപഴകുന്ന ആ ഒരു രീതി നിലനിർത്താൻ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കും? ഒന്ന്, കുട്ടികളെ കേൾക്കാൻ പഠിക്കുക. ഏറ്റവും നല്ല മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ നല്ല ശ്രോതാക്കളാണ്. നിങ്ങൾ മനസ്സിൽ കൊത്തിവെക്കണം. നിങ്ങൾക്ക് ബാക്കി എല്ലാ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട, രക്ഷാകർത്തൃത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പാലിക്കാൻ കഴിയില്ലെങ്കിലും കഴിയണം, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും നല്ല ശ്രോതാവാവുക എന്നതാണ്. പിന്നെ ഇടക്ക് മുറിക്കരുത്, ഇടക്ക് കയറി അത് കട്ട് ചെയ്യരുത്. എന്താണ് പറഞ്ഞു? ആ അത് മറ്റേ കാര്യമില്ല, അതെനിക്കറിയാം, പറഞ്ഞിങ്ങനെ തുടങ്ങുന്നുണ്ടാവുള്ളൂ, അതിനിടയിൽ കയറി ഇടപെട്ടിട്ട് അത് മറ്റേ എനിക്കറിയ പൂർത്തിയാക്കണ്ട, പറയണ്ട. ഇതൊരിക്കലും ചെയ്യരുത്. നമുക്കറിയാവുന്നതും നമുക്ക് ധാരണയുള്ളതുമാണെങ്കിൽ പോലും മക്കളെ പറയാൻ അനുവദിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ വികാരത്തെ നമ്മൾ അംഗീകരിക്കണം. ഭയം തോന്നുമ്പോൾ ഓ ഇതിനൊക്കെ ഇപ്പം എത്ര പേടിക്കേണ്ടത്, ഒരു വിഷമം തോന്നുമ്പോൾ ഇതൊക്കെയാണോ നിനക്ക് ഇത്ര വിഷമിക്കാനുള്ളത്? നമുക്ക് ആ വിഷയത്തെ നിസ്സാരമാക്കി അവന്റെ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിക്കാം. പക്ഷെ അതിലുപരിയായി ആ വിഷമത്തെ നമ്മൾ ഉൾക്കൊള്ളണം. ചേർത്ത് പിടിക്കേണ്ടിടത്ത് ചേർത്ത് പിടിക്കണം, ആശ്വസിപ്പിക്കേണ്ടിടത്ത് ആശ്വസിപ്പിക്കണം, എന്നിട്ട് തിരുത്താൻ വേണ്ടി ശ്രമിക്കണം. മറിച്ച് വികാരത്തെ അംഗീകരിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു കുട്ടി സംസാരം കുറക്കുന്ന ഒറ്റയാനായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പെട്ടെന്ന് തന്നെ ശിക്ഷിക്കരുത്. ഒരു സത്യം തെറ്റുപറ്റി സത്യം തുറന്നു പറഞ്ഞാൽ പണിഷ്മെന്റ് ചെയ്യേണ്ടതുണ്ടാകാം. അപ്പോൾ സത്യമേറ്റു പറഞ്ഞതിനെ അംഗീകരിച്ച് അതിനുള്ള അപ്രീസിയേഷൻ നൽകി അതിനുശേഷം വേണം തെറ്റുതിരുത്താൻ എന്നത് നമ്മൾ ശ്രദ്ധിക്കുക. രഹസ്യം സൂക്ഷിക്കുക. കുട്ടികൾ പറയുന്ന രഹസ്യം ഒരു മുതിർന്ന ആളുടെ എത്ര ഗൗരവത്തോടുകൂടി നമ്മൾ കാണുന്നുണ്ടോ അതുപോലെ ആ രഹസ്യം സൂക്ഷിച്ചു പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഓരോ പ്രായത്തിലെ കുട്ടികൾക്കും ഓരോ രീതിയിലാണ് അവർ കാര്യങ്ങളെ കാണുന്നത്. ഓരോ വയസ്സിന്റെ സമയങ്ങളിലും ഏജ് കാലഘട്ടങ്ങളിലും അവർ കാര്യങ്ങളെ സമീപിക്കുന്നതും അവരുടെ മാനസികമായ തോന്നലുകൾക്കും എല്ലാം വ്യത്യാസങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യഘട്ടം എന്ന് പറയുന്നത് എന്താ, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയാത്ത ഒരവസ്ഥയായിരിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ഷൈആ. നിങ്ങൾ ഒന്നും അറിയാത്തവരായിട്ടാണ് ഈ ലോകത്തേക്ക് കടന്നു വന്നത്, ഒന്നും അറിയാത്തവരായിട്ടാണ് ഈ ലോകത്തേക്ക് കടന്നു വരുന്നത്. പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ അറിവുള്ളവനാകുന്നത്? അത് അവന്റെ ഓരോ ഘട്ടങ്ങളിലും അവൻ പഠിച്ചും മനസ്സിലാക്കിയും അറിഞ്ഞും അനുഭവിച്ചുമാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അറിയുന്നതും. ഒന്നുമില്ലാത്തവനായി ഒന്നും അറിയാത്തവനായി കടന്നു വരുന്ന മനുഷ്യൻ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു 5 വയസ്സുവരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും ഒരു അറ്റാച്ച്മെന്റിന്റെ കാലഘട്ടമാണ്, ഒരു വൈകാരിക ബന്ധത്തിന്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് കുട്ടിയുടെ ഉള്ളിലുള്ള പ്രധാന ചോദ്യം, ഞാൻ സേഫാണോ, ഞാൻ സുരക്ഷിതനാണോ എന്നതായിരിക്കും. ഭയം ഏറ്റവും കൂടുതൽ കുട്ടികളെ വേട്ടയാടുന്നൊരു കാലമായിരിക്കും. അതുകൊണ്ട് മാതാപിതാക്കളോട് ഏറ്റവും അധികം വൈകാരിക ബന്ധം കുട്ടികൾ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം സമയമായിരിക്കും അത്. എന്തുകൊണ്ടാണ് കുട്ടികൾ കരയുന്നത്? ഞാൻ കരഞ്ഞാൽ ആരെങ്കിലും വരും, ഞാൻ ഭയന്നാൽ ആരെങ്കിലും എന്നെ ചേർത്ത് പിടിക്കും, ഞാൻ വീണാൽ ആരെങ്കിലും എന്നെ എഴുന്നേൽപ്പിക്കും, എന്നെ സ്നേഹിക്കാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ഇതാണ് ഒരു കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ചിന്ത എന്ന് പറയുന്നത്. വൈകാരികമായ ആ ഒരു ബന്ധത്തെ ആഗ്രഹിക്കുന്ന കുട്ടിയുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത എന്താണ്? ഞാൻ കരഞ്ഞാൽ ആരെങ്കിലും വരും എന്ന തോന്നലാണ് കുട്ടിക്കുണ്ടാകേണ്ടത്. ഞാൻ പേടിച്ചാൽ ആരെങ്കിലും എന്നെ ചേർത്തു പിടിക്കുമെന്ന ഫീലാണ് ഉണ്ടാകേണ്ടത്. ഞാൻ വീണാൽ എന്നെ എഴുന്നേൽപ്പിക്കാൻ ആളുണ്ട്, എന്നെ സ്നേഹിക്കാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് എന്ന തോന്നലാണ് ഉണ്ടാകേണ്ടത്. അതല്ലെങ്കിലോ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, ഇവിടെ ഞാനിവിടെ ഒരു ഒറ്റക്കാണ്, എന്റെ തോന്നലുകൾക്ക് വിലയില്ല എന്ന ഒരു ചിന്തയിലേക്കും അത് അതിങ്ങനെ ഭയങ്കര ടെക്നിക്കലായി അങ്ങനെ ചിന്തിക്കുന്നില്ല. ഉള്ളിലെ കുട്ടികളുടെ ഉള്ളിൽ അത്തരം ചില സ്വഭാവങ്ങൾ രൂപപ്പെട്ടു വരും. സ്വാഭാവികമായും ഭയങ്കര പേടിയുണ്ടാകും, ഒരുപാട് പിന്നെ പെരുമാറ്റ ദൂഷ്യങ്ങൾ കുട്ടികളിൽ ഉണ്ടായി വരും. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ആ ഒരു പ്രത്യേകിച്ച് 5 വയസ്സുവരെയുള്ള കാലം എന്ന് പറയുന്നത് ഏറ്റവും അധികം ചേർത്ത് പിടിക്കേണ്ട ഒരു സമയമാണ്, ഏറ്റവും അധികം ചേർത്ത് പിടിക്കേണ്ട സമയം അല്ലേ. ഖറാബിൻ ഹാബിസ് പറഞ്ഞില്ലേ, നബി എനിക്ക് 10 മക്കളുണ്ടായി, ഞാൻ ആരെയും ചുംബിച്ചിട്ടില്ല. വേറെ കുട്ടികളെ നബി ഉമ്മ വെക്കുകയാണോ? എനിക്ക് 10 കുട്ടികളുണ്ടായിട്ട് ഞാൻ ആരെയും ഉമ്മ വെച്ചിട്ടില്ലല്ലോ. നബി ഉമ്മ വെക്കുവോ? ചില ആളുകളുടെ മനസ്സിൽ അള്ളാഹു കാരുണ്യ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാനെന്തു ചെയ്യാനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. മക്കളെ ചേർത്ത് പിടിക്കണം, അവരെ ഉമ്മ വെക്കണം, അവരെ തലോടണം, അവർ കരയുമ്പോൾ ആശ്വസിപ്പിക്കണം. തെറ്റായ ഫേക്കായ ആശ്വസിപ്പിക്കൽ പറ്റൂല. വീണുപോയാൽ ആ നിലമാണ് അതിന്റെ കാരണം, കസേരയാണ്. അല്ല സാരല്ല, കുഴപ്പമില്ല, അത് അത്ര അപകടമുള്ളതല്ല. അങ്ങനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കെട്ടിപ്പിടിക്കുക, ചുംബിക്കുക, കൈ പിടിക്കുക, തലോടുക, ഇതൊക്കെയാണ് ഒരു സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത്. ശാരീരികമായ സ്പർശനം, അത് സ്നേഹത്തിന്റെ ഭാഷയാണ്. ഉമ്മ കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതുമല്ല. കളി, അത് കുട്ടി സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു വൈകാരിക ബന്ധത്തിന്റെ മറ്റൊരു വഴിയാണ് മാതാപിതാക്കൾ മക്കളോടൊപ്പം കളിക്കുക, ചെറിയ ചെറിയ കളികളിൽ ഏർപ്പെടുക. ആ കളിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അവരുടെ കൂടെ കളിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കൊണ്ടൊരു 5 വയസ്സായ 4 വയസ്സായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിലയുള്ള ഒരു വസ്തുവും അവരോടൊപ്പം കളിക്കാനുള്ള സമയവും, രണ്ട് ഓപ്ഷൻ കൊടുത്താൽ അവരേതായിരിക്കും തിരഞ്ഞെടുക്കുക? കളിക്കാനുള്ള സമയമായിരിക്കും തിരഞ്ഞെടുക്കുക അല്ലേ. ഭയം വരുമ്പോൾ അവർ സുരക്ഷിതരാണ് എന്ന് ഉറപ്പ് കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയണം. പേടിക്കുമ്പോൾ സുരക്ഷ സാരല്ല അല്ലേ, ഇടിവെട്ടി ശബ്ദമുണ്ടായി പുറത്തുനിന്ന്, പുറത്തുനിന്നൊരു ഒരു പൂച്ചയുടെ കരച്ചിൽ കേട്ടു, ഭയന്നാൽ അതൊന്ന് ചേർത്ത് പിടിക്കണം. അതങ്ങനെ പേടിക്കേണ്ടതല്ലേ, ഒരു പൂച്ചയല്ലേ, നിന്നെ എന്താ ചെയ്യുക അല്ലേ, ഒറ്റപ്പെടുത്താൻ പറ്റുമോ, പരിഹസിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. 6 മുതൽ 10 വരെ വയസ്സെന്ന് പറഞ്ഞാൽ അത് അതിരുകളും അച്ചടക്കവും പഠിക്കുന്ന ഒരു കാലമാണ്. ഇവിടെയാണ് ചില ബൗണ്ടറികൾ നമ്മൾ നിശ്ചയിച്ചു കൊടുക്കേണ്ടത്. ഈ പ്രായത്തിൽ നിയമങ്ങൾ പഠിക്കുന്ന ഒരു സമയമാണ്. റോഡിലേക്ക് കുട്ടി ഗേറ്റ് തുറന്ന് റോട്ടിലേക്ക് ഓടുകയാണെങ്കിൽ അത് ഓടാൻ അനുവദിക്കരുത്. എന്തുകൊണ്ടാ, ഞാൻ എന്താ പോയാൽ, ചോദ്യങ്ങൾ ഇങ്ങോട്ട് വേണ്ട, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. അതല്ല, അവിടെ പോയാൽ വാഹനങ്ങൾ വരും, നിന്റെ ശരീരത്തിൽ തട്ടും, നിനക്ക് മുറിവ് പറ്റും, നിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകും, ഡോക്ടറെ ഇഞ്ചക്ഷൻ വെക്കേണ്ടി വരും, തുന്നേണ്ടി വരും. അതിൻ്റെ അപകടങ്ങൾ പറഞ്ഞുകൊടുത്ത് അതിലേക്ക് എത്തിക്കുക. അപ്പം സമയം പാലിക്കാൻ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ, വൃത്തിയാക്കാൻ, നമസ്കരിക്കാൻ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു 6 മുതൽ 10 വയസ്സ് വരെ നമ്മൾ ശീലിപ്പിക്കേണ്ട ഒരു സമയമാണ്. നബിസ് അലൈഹി സ്വലമ നമസ്കാരം ശീലിപ്പിക്കാൻ പഠിപ്പിച്ചത് ആ സമയത്താണ്. മുറു ഔലാദക്കും ബിസ്വലാത്തി വഹും അബ്നാ ഉസ്ബഇസിനീൻ, 7 വയസ്സായ ഞങ്ങൾ അവരെ നമസ്കരിക്കാൻ പഠിപ്പിക്കണം അല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണ്ടായി. അപ്പോൾ അത്തരം ചില ശീലങ്ങൾ കൊണ്ടുവരണം. സ്വന്തം കാര്യം ചെയ്യാൻ വേണ്ടി മക്കളെ പഠിപ്പിക്കണം. അത് പഠിപ്പിക്കുകയല്ല, പരിശീലിക്കുകയാണ്. ആദ്യമൊക്കെ അവരെ സഹായിക്കുക, പിന്നെ പതുക്കെ പതുക്കെ അവരെ സ്വയം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുക. എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുക എന്നതിൽ നിന്ന് മാറേണ്ട ഒരു സമയമാണ് യഥാർത്ഥത്തിൽ ആ ഒരു 6 മുതൽ 10 വയസ്സ് വരെയുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോഴും എല്ലാം ചെയ്തു കൊടുക്കരുത്. 18 വയസ്സായിട്ടും അവൻ്റെ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത്, പാത്രം എടുത്തു വെക്കുന്നത്, പുസ്തകം ബാഗിലേക്ക് വെക്കുന്നത് രക്ഷിതാക്കളാണ് എന്ന് പറയുന്നത്, അത് 6 മുതൽ 10 വയസ്സ് വരെ 5 വയസ്സിന് ശേഷമുള്ള പാരന്റിങ്ങിൽ വന്ന വലിയ വീഴ്ചയാണ്. അതൊരിക്കലും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ കുറച്ച് വേഗത്തിൽ പോകുന്നുണ്ട്. 3rd 11 മുതൽ 15 വയസ്സ് വരെയുള്ള സമയം എന്ന് പറയുന്നത് ഒരു കുട്ടി ഐഡന്റിറ്റി സെർച്ചിന്റെ സമയമാണ്. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്ന ഒരു സമയമാണ്. എൻ്റെ കഴിവെന്താണ്, ഞാൻ എങ്ങനെയുള്ള ആളാണ്, സമൂഹത്തിലെ എൻ്റെ സ്ഥാനം എന്താണ്, ഇങ്ങനത്തെ ഒരു സംഗതി ഓരോ കുട്ടിയുടെയും മനസ്സിലുണ്ടാകും. അത് വല്ലാത്തൊരു സന്ദർഭമാണ്. അപ്പോൾ സ്വാഭാവികമായും മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾ മാത്രമല്ല എടുക്കുക, അവൻ കാണുന്ന, കേൾക്കുന്ന, സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കുന്ന ആ അഭിപ്രായങ്ങൾ കൂടി എടുക്കുന്ന ഒരു സമയമാണ് ആ 11 മുതൽ 15 വയസ്സ് വരെയുള്ള കാലം എന്ന് പറയുന്നത്. അപ്പോൾ മാതാപിതാക്കൾ ഒരിക്കലും ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ സംഘർഷം സൃഷ്ടിക്കും. ഞാൻ പറയുന്നത് കേട്ടാൽ മതി, അതിനപ്പുറം ചോദ്യങ്ങൾ വേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. ശരിക്കും ആ പ്രായം മുതൽ, അതിന് 15 മുതലുള്ള ശേഷമുള്ള പ്രത്യേകിച്ചും ഒരു ചർച്ചയിലൂടെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്. 11 മുതൽ 15 വരെ എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടു കൂടിയാണ് കാര്യങ്ങൾ പറയേണ്ടത്. ദേഷ്യം പരിഹാരമല്ല, വാശി പരിഹാരമല്ല, നീ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്ന നിലപാട് പരിഹാരമല്ല. ലുക്മാൻ അലൈഹി ഇസ്ലാം മകന് കൊടുക്കുന്ന ഉപദേശം വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഇദ് ഖാല ലുക്മാനു ലിബ്നിഹി വഹുവ യഅലുഹു, എന്താ പറഞ്ഞത്, യാ ബുനയ്യ, പൊന്നുമോനെ. ആ വാക്കിൽ ഒരു വലിയ ശൈലിയുണ്ട്, അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ആദ്യം ബന്ധമാണ് ഉണ്ടാകേണ്ടത്. കുഞ്ഞുമോനെ എന്ന വിളിയിൽ നിന്ന് നിന്റെ വാപ്പ നിന്നോട് സ്നേഹത്തോടെ സംസാരിക്കുന്നു, നിന്റെ ഉമ്മ നിന്നോട് സ്നേഹത്തോടെ സംസാരിക്കുന്നു. അതിൽ നിന്നാണ് പിന്നീട് ഞാൻ എന്തു ചെയ്യണം, ഞാൻ എന്ത് കേൾക്കണം എന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത്. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു രൂപത്തിലേക്ക് കൂടുതൽ കേൾക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, അപമാനിക്കാതിരിക്കുക, സ്വകാര്യതയെ മാനിക്കുക, ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് 11 മുതൽ 15 വയസ്സ് വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ. 16-ാമത്തെ വയസ്സിന് ശേഷമുള്ളത് പറഞ്ഞാൽ കുറച്ചുകൂടി സ്വന്തമായി തീരുമാനമെടുക്കാൻ വേണ്ടി മക്കൾ ശ്രമിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് മാനേജർ എന്നതിൽ നിന്ന് മെന്റർ എന്നതിലേക്ക് ഒരു രക്ഷിതാവ് മാറണം. രക്ഷിതാവ് ഇങ്ങനെ മറിച്ച് അവനക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തു കൊടുക്കുക, വേണ്ട നിർദ്ദേശങ്ങൾ, ആവശ്യപ്പെടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഒരു ഗൈഡ് ലൈൻ പറഞ്ഞു കൊടുക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് രക്ഷിതാക്കൾ മാറണം. ഒരു കമാൻഡർ എന്നതിൽ നിന്ന് കോച്ച് എന്ന രൂപത്തിലേക്ക് രക്ഷിതാക്കൾ മാറണം. ഞാൻ പറയും, നീ അനുസരിച്ച് അല്ല, ഇങ്ങനെ ചെയ്തു നോക്കാം, അങ്ങനെ ചെയ്തു നോക്കാം. കൺട്രോളർ എന്നതിൽ നിന്ന് കൗൺസിലർ എന്നതിലേക്ക് മാറണം. നിയന്ത്രിക്കല്ല, മറിച്ച് നല്ല ഒരു ഓപ്പൺ ഡിസ്കഷൻ, അതിലൂടെ രണ്ടുപേരും ചേർന്നൊരു തീരുമാനം എടുക്കുക. ആ ഒരവസ്ഥയിലേക്ക് മാറേണ്ട സമയമാണ്. ഈ കോഴ്സ് ആണ് നീ പഠിക്കേണ്ടത് അല്ല, അങ്ങനെയല്ല. അതിന് പകരതാ ഈ കോഴ്സുണ്ട്, ഈ കോഴ്സുണ്ട്, ഈ കോഴ്സുണ്ട്, ഈ കോഴ്സിന് ഇന്ന ഗുണമുണ്ട്, ഈ കോഴ്സിന് ഇന്ന പ്രശ്നമുണ്ട്, ഈ കോഴ്സിന് ഇന്ന നേട്ടമുണ്ട്. അതിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ അവരുടെ തീരുമാനത്തിനു കൂടി വിട്ടുകൊടുക്കുക. അതിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും വളരെ ഭംഗിയായി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. സ്വാഭാവികമായും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് രക്ഷിതാവിനോടുള്ള അറ്റാച്ച്മെന്റ് വിട്ടുപോകാതെ, ഒറ്റപ്പെട്ടു പോകാതെ, നേരത്തെ ഉണ്ടായിരുന്ന സംസാരങ്ങളെല്ലാം തുടരുന്ന ആ ഒരു അറ്റാച്ച്മെന്റ് നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും. കുറഞ്ഞ സമയത്തിനകത്ത് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടിയും ഒരു ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. ആ ശുദ്ധ പ്രകൃതിയെ അങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതിൽ നമ്മുടേതായ അടിച്ചേൽപ്പിക്കലുകളില്ലാതെ, എന്നാൽ വളരെ ശരിയായ ദിശയിലേക്ക് അവരുടെ കൂടെ ചേർന്ന് നിന്ന് ദിശ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാ അല്ലാഹ്. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ്, കുട്ടിയുടെ ലോകത്തിലൂടെ ഒന്ന് നോക്കാം. ഈ വിഷയത്തിൽ നിഷാദ് സലഫിയായിരുന്നു നമ്മോട് സംസാരിച്ചത്. ഇനി ഇന്നത്തെ ക്ലാസ്സിലെ ചോദ്യങ്ങൾ കേൾക്കാം.
2: ഒരു ചെറിയ കുട്ടി സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കാം? ഓപ്ഷൻ എ, സ്കൂൾ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. ഓപ്ഷൻ ബി, ഉമ്മാനെ വിട്ടുപിരിയാൻ പറ്റാത്തതുകൊണ്ട്. ഓപ്ഷൻ സി, മടിയായതുകൊണ്ട്. 2, എന്താണ് ചെയ്യുന്നത് എന്നതിനേക്കാൾ പ്രധാനം എന്ത്? എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? എങ്ങനെയാണ് ചെയ്യുന്നത്? എവിടെയാണ് ചെയ്യുന്നത്? 3, രക്ഷിതാക്കളുമായി ഏറ്റവും കൂടുതൽ വൈകാരിക ബന്ധം കാത്തുസൂക്ഷിക്കുന്ന പ്രായം ഏത്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 6 മുതൽ 12, ഓപ്ഷൻ സി 3 മുതൽ 6 വരെ.
3: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദഅവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും, അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായ ഒരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, വെള്ളം എന്നത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ ഒരു അനുഗ്രഹം തന്നെയാണ്. വെള്ളമില്ലാതെ ജീവിക്കുക എന്നത് നമുക്കൊരിക്കലും സാധ്യമല്ല. കാരണം ജീവന്റെ അടിസ്ഥാനവും ജീവികളുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായ ഒരു ഘടകമാണ് വെള്ളം എന്നുള്ളത്. കുടിക്കാനും കുളിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും വസ്ത്രമലക്കാനും ഒക്കെ വെള്ളം നാം ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് പകരമായ മറ്റൊന്ന് പകരം കണ്ടെത്താൻ മനുഷ്യൻ എത്ര തന്നെ പരിശ്രമിച്ചിട്ടും അവനതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നീരാവിയായി പോകുന്ന വെള്ളത്തിൻ്റെ സിംഹഭാഗവും ഉപ്പ് രുചിയുള്ള കലങ്ങിമറിഞ്ഞ കടൽ വെള്ളമാണ് എങ്കിൽ ആകാശത്തു നിന്ന് മഴയായി പെയ്യുന്ന വെള്ളമാണ് ഏറ്റവും ശുദ്ധമായ വെള്ളം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുതുമഴ പെയ്യുന്ന സമയത്ത് പുറത്തിറങ്ങി ആ മഴ അദ്ദേഹം കൊള്ളാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ മഴവെള്ളത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്, വഅൻസൽനാ മിനസ്സമാ ഇമാ അൻ തുഹൂറ, ആകാശത്തു നിന്ന് നാം നിങ്ങൾക്ക് ഇറക്കി തന്ന വെള്ളം അത് മാ അൻ തുഹൂറ, ശുദ്ധമായ വെള്ളമാണ് എന്നുള്ളതാണ്. അല്ലാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നത് വഅൻസൽനാ മിനസ്സമാ ഇമാ അൻ, ആകാശത്തു നിന്ന് നാം നിങ്ങൾക്ക് വെള്ളമിറക്കി തന്നിരിക്കുന്നു. ഫഅൻബത്തിനാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം, എല്ലാ മാന്യമായ ഉപജീവനവും നാം ഭൂമിയിൽ മുളപ്പിച്ചു തന്നിരിക്കുന്നു. ആകാശത്തു നിന്ന് വെള്ളമിറക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി എല്ലാ ഉപജീവനവും സൗകര്യങ്ങളും നാം ഒരുക്കി തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു വീണ്ടും പറയുന്നുണ്ട്, വഅൻസൽനാ മിനൽ മുഅസ്സിറാത്തി മാഅൻ സജ്ജാജ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത വജന്നാത്തിൻ അൽഫാഫ. അല്ലാഹു പറയാണ്, മേഘങ്ങളിൽ നിന്ന് നാം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. എന്തിനെ? മാഅൻ സജ്ജാജ, കോരിച്ചൊരിയുന്ന മഴവെള്ളം നാം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത, ചെടികളും ധാന്യങ്ങളും അത് മുഖേന മുളച്ചു പൊന്താൻ വേണ്ടിയിട്ട്. വജന്നാത്തിൻ അൽഫാഫ, ഇടതൂർന്ന തോട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ് നാം ഇത് തന്നിട്ടുള്ളത്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു വിശ്വാസി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പണ്ഡിതന്മാർ പറയാണ്, മഴ കിട്ടേണ്ട സമയത്ത് മഴ കിട്ടാതിരുന്നാലും മഴ കിട്ടേണ്ടുന്നതിനപ്പുറം മഴ പെയ്താലും ഒരു വിശ്വാസി അവൻ്റെ ഈമാൻ വർദ്ധിപ്പിക്കണം എന്നാണ്. റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ അവനെക്കൊണ്ട് സാധിക്കണം. അല്ലാഹുവേ, ഞങ്ങളിലെ പാപങ്ങൾ കാരണമാണോ ഞങ്ങൾക്ക് മഴ കിട്ടാത്തത്? ഞങ്ങളുടെ തഖ്വ കുറഞ്ഞത് കൊണ്ടാണോ ഞങ്ങൾക്ക് മഴ ലഭിക്കാത്തത്? ഞാൻ കാരണമാണോ എൻ്റെ നാട്ടിൽ വെള്ളം ലഭിക്കാത്തത് എന്ന ചിന്ത അവൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടാവുകയും അവൻ്റെ ജീവിതത്തിൽ കടന്നു വരികയും അതുവഴി അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് എത്താൻ അവന് സാധിക്കുകയും ചെയ്യണം. ഇനി വെള്ളം കൂടിയാലോ? അപ്പോഴും അവൻ ചിന്തിക്കണം, അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത തെറ്റ് കാരണമാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞങ്ങൾക്കൊരു ഭയമായി പ്രയാസമായി ഞങ്ങളുടെ നാട്ടിലേക്ക് മഴ നീ പെയ്യിപ്പിക്കല്ലേ അല്ല, ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നീ ഞങ്ങൾക്ക് മഴ നൽകണയല്ല എന്ന് മഴ കൂടിയാലും ഒരു വിശ്വാസി പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, എത്ര വെള്ളം നമുക്ക് ലഭിച്ചാലും ദൂർത്ത് പാടില്ല എന്ന് കൃത്യമായി ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മർറ ബിസഅദിൻ, പ്രവാചകൻ ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലൂടെ നടന്നു പോവുകയാണ്. വഹുവയത്തവല്ലഹു അദ്ദേഹം ഇങ്ങനെ വുളു എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വുളു ചെയ്യുമ്പോൾ കുറേ വെള്ളം വേസ്റ്റായി കൊണ്ട് പോവുകയാണ്. വുളു എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറേ വെള്ളം വെറുതെ പാഴായി പോകുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദ സർഫിയ സഅദ്, എന്താണ് സഅദ്, എന്താ നീ കാണിക്കുന്നത്? സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഫിൽ വുളു ഇസ് സർഫ്, റസൂലെ വുളു ചെയ്യുമ്പോഴും വെള്ളം ഇങ്ങനെ പോകുന്നത് പ്രശ്നമാണോ? വെള്ളം കുറേ പോകുന്നത് വുളു ചെയ്യുന്ന സമയത്തും പ്രശ്നമാണോ റസൂലെ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇൻ കുന്ത അലാ നഹരിൻ ജാരിൻ, നീയൊരു പുഴയുടെ അരികത്താണ് നിന്നുകൊണ്ട് വുളു എടുക്കുന്നത് എങ്കിൽ പോലും അവിടെ നിന്ന് അധികം വെള്ളം ഉപയോഗിക്കരുത് എന്ന്, ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രവുമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഇന്നഹു സയകൂനു ഫീ ഹാദിഹിൽ ഉമ്മത്തി ഖൗമുൻ, ഈ ഉമ്മത്തിൽ കുറേ കാലം കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ കടന്നു വരും. അവരെന്താണ്? യഅതദൂന ഫിത്തുഹൂരി വദ്ദുആ, അവർ പ്രാർത്ഥനയുടെ കാര്യത്തിലും വുളു എടുക്കുന്ന കാര്യത്തിലും അമിതമായ പ്രവർത്തനങ്ങൾ ചെയ്യും. കുറഞ്ഞു പോകുന്ന രീതിയല്ല, അധികമാക്കുന്ന അവസ്ഥയാണ്. വുളു ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ അവരിങ്ങനെ അധികമായി കൊണ്ട് ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം സഹോദരങ്ങളെ. അതുകൊണ്ട് വെള്ളം അത് വളരെ സൂക്ഷിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. ആകെയുള്ള വെള്ളത്തിൻ്റെ 97.2% വെള്ളവും അശുദ്ധജലമാണ് എന്നും ബാക്കി മാത്രമേ ശുദ്ധജലമുള്ളൂ എന്നും പഠനങ്ങൾ നമ്മെ അറിയിക്കുമ്പോൾ, ആ ശുദ്ധജലം കൊണ്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ ചെടി നനച്ചാൽ തൻ്റെ അയൽവാസിക്ക് കുടിക്കാൻ പോലും ഒരു തുള്ളി വെള്ളം കിട്ടാതെ അവനിങ്ങനെ പ്രയാസപ്പെടുമ്പോൾ, ശുദ്ധജലം കിട്ടാത്ത സന്ദർഭത്തിൽ നാം അതുകൊണ്ട് ചെടി നനച്ചാൽ, നാം അതുകൊണ്ട് നമ്മുടെ ടെറസ് നനച്ചാൽ, നമ്മുടെ വാഹനം കഴുകിയാൽ, സഹോദരങ്ങൾ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന മറ്റു വെള്ളവുമുണ്ടല്ലോ. കുടിവെള്ളമല്ലാത്ത മറ്റുള്ള വെള്ളം ഉപയോഗിക്കുക എന്നല്ലാതെ കുടിവെള്ളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാതിരിക്കാൻ ഒരു വിശ്വാസി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല വെള്ളം ഒരിക്കലും തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് ഇസ്ലാം നമ്മോട് കർശനമായിക്കൊണ്ട് അനുശാസിക്കുന്നുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടമസ്ഥാവകാശം അല്ലാഹുവിനാണ് എന്നും ആവശ്യത്തിന് ഉപയോഗിക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കണ്ടറിയണമെന്നും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ കുടിവെള്ളത്തിൻ്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ നിങ്ങൾ, സലാസത്തുൻ, മൂന്ന് വിഭാഗം ആളുകൾ, ലാ യൻദുറുല്ലാഹു ഇലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വതആല അവരിലേക്കൊന്നും നോക്കുക പോലും ചെയ്യുകയില്ല. യൗമിൽ ഖിയാമ, ഖിയാമത്തിൻ്റെ ദിവസത്തിൽ, വലാ യുസക്കീഹിം, അവരെ അല്ലാഹു സംസ്കരിക്കൂല, അവരെ അല്ലാഹു പരിഗണിക്കുകയില്ല. വലഹും അദാബുൻ അലീം, അല്ലാഹു അവർക്ക് വേദനയേറിയ ശിക്ഷ ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതിലൊന്നാമത്തെ വിഭാഗം, റജുലുൻ കാന ലഹു ഫളുൽ മാഇൻ ബിത്തരീഖ്, ഒരാൾ അയാളുടെ വഴിയിലൂടെ പോകുന്നവർക്ക് വെള്ളം കൊടുക്കാൻ സൗകര്യമുണ്ടായിട്ടും ഫമനഅഹു, ആ വെള്ളം അയാളെ തടഞ്ഞു വെക്കുന്നുണ്ട് എങ്കിൽ, ആളുകൾക്ക് ആവശ്യത്തിനധികം വെള്ളമെടുക്കാൻ പറ്റുന്ന കിണറോ കുളമോ ഒരു മനുഷ്യനുണ്ട്, പക്ഷേ അയാളതാർക്കും കൊടുക്കാതെ പിശുക്കി അതിങ്ങനെ തടഞ്ഞു വെക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അള്ളാഹു അവരോട് സംസാരിക്കൂല, അള്ളാഹു അവരെ പരിഗണിക്കുകയില്ല, അവരെ നോക്കുക പോലും ചെയ്യുകയില്ല, മറിച്ച് അവർക്ക് വേദനയേറിയ ശിക്ഷകൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അതുകൊണ്ടാണല്ലോ ഏത് ജീവിക്കും വെള്ളം കൊടുക്കുന്നതിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, ദാഹിച്ച് വലഞ്ഞ ഒരു വ്യക്തി കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ച് കയറിപ്പോരുമ്പോൾ അതേ അവസ്ഥയിൽ ഒരു നായയെ കണ്ട് തൻ്റെ ഷൂവിൽ നിന്ന് വെള്ളം നിറച്ച് ആ നായക്ക് കൊടുത്തതിൻ്റെ പേരിൽ അയാൾക്ക് സ്വർഗം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, വെള്ളം കൊടുക്കുക എന്നുള്ളത് എത്രത്തോളം അനുഗ്രഹമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വെള്ളം അത് തടഞ്ഞു വെക്കുന്ന ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായിക്കൊണ്ട് അവരോട് അനുശാസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം തടഞ്ഞു വെക്കാതെ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ, നന്ദി കാണിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം. നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്കു പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. സൂറ ഇബ്രാഹീമിലെ 6-ാമത്തെ വചനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഭാഗവും തുടർന്ന് 7-ാമത്തെ വചനവും. ക്ലാസ് എടുക്കുന്നത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നാം സൂറത്തു ഇബ്രാഹീം ആണ് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ 6-ാമത് ആയത്തിൻ്റെ 2-ാമത്തെ ഭാഗം, അതുപോലെ തന്നെ തുടർന്നുള്ള വചനങ്ങൾ ആണ് പഠിക്കാനുള്ളത്. ആദ്യം ഞാനത് പാരായണം ചെയ്യാം.

0: അൽഹംദുലില്ല, നാം ഇത് മനഃപ്പാഠമാക്കിയത് 6-ാമത് ആയത്തിൻ്റെ 2-ാമത്തെ ഭാഗവും അതുപോലെ തന്നെ 7-ാമത്തെ ആയത്തുമാണ് പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇനിയും നമുക്ക് ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാകുമുല്ലാഹു ഖൈർ വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ഇബ്രാഹിമിലെ 6-ാമത്തെ വചനത്തിൻ്റെ ബാക്കിയും തുടർന്ന് 7-ാമത്തെ വചനവുമാണ് ഇന്നത്തെ ഈ ഒരു ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ നാം ഹൃദ്യസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: പീസ് റേഡിയോ നുറുങ്ങുകൾ, ചിന്തനീയമായ വിഷയങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്ന് മുഹമ്മദ് നബി ഉത്തമ മാതൃക ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി, ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
3: മുഹമ്മദ് നബി ഉത്തമ മാതൃക, എഴുത്ത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. തീർച്ചയായും നിങ്ങൾക്കല്ലാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതായത് അല്ലാഹുവേയും അന്ത്യദിനത്തെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും അല്ലാഹുവെ ധാരാളമായി ഓർമ്മിക്കുകയും ചെയ്തു വരുന്നവർക്ക്. വിശുദ്ധ ഖുർആൻ അധ്യായം 33:21. പല ആശയങ്ങളും നമുക്ക് നൽകുന്ന ഖുർആൻ വചനമാണിത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്നുള്ള ദൂതനാണ് എന്ന സുപ്രധാനമായ ആശയമാണ് ഇതിലൊന്നാമത്തേത്. പ്രവാചകൻ ദൈവദൂതനാണെങ്കിൽ ആ പ്രവാചകനനുസരിക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായ കാര്യമാണ്. മനുഷ്യർക്ക് പൊതുവെയും സത്യവിശ്വാസികൾക്ക് പ്രത്യേകിച്ചും മുഹമ്മദ് നബിയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നതാണ് രണ്ടാമത്തെ ആശയം. അള്ളാഹുവിൻ്റെ ദൂതൻ അനുകരിക്കപ്പെടാനുള്ള വ്യക്തിയല്ലെങ്കിൽ പിന്നെ ആരാണ് ആ യോഗ്യതയുള്ളവർ? വേറെ ആരിലാണ് അനുകരിക്കപ്പെടാവുന്ന മാതൃക നാം കണ്ടെത്തുക? ഉത്തമമായ മാതൃക എന്ന് പറഞ്ഞതും ശ്രദ്ധേയമാണ്. അഥവാ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ആചാരരംഗത്തും അനുഷ്ഠാനരംഗത്തും സ്വഭാവ സാംസ്കാരിക രംഗത്തും തുടങ്ങി ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ഏറ്റവും ഉദാത്തമായ മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാം. വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം തുടങ്ങി വ്യത്യസ്തങ്ങളായ മേഖലകളിലെല്ലാം അതുല്യമായ ജീവിത മാതൃക ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടുണ്ട്. അല്ലാഹുവിനെയും പരലോകത്തെയും പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് പ്രവാചകനിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞതും ശ്രദ്ധിക്കുക. മനുഷ്യൻ്റെ ഏത് കാര്യത്തെയും യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് അവൻ്റെ വിശ്വാസമാണല്ലോ. ഓരോ മനുഷ്യൻ്റെയും മനസ്സിലുള്ള നിലപാടുകൾ അനുസരിച്ചാണ് അവൻ പ്രവർത്തിക്കുന്നതും വിശ്വസിക്കുന്നതുമൊക്കെ. ഇസ്ലാം മുന്നോട്ടുവെക്കുന്ന ആശയം നിങ്ങൾ യഥാർത്ഥാരാധ്യനായ അല്ലാഹുവിൽ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ശരിയായ ധാർമ്മിക ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ കഴിയുക എന്നതാണ്. അതോടൊപ്പം മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നും ഈ ലോകജീവിതത്തിലെ കണക്കുകൾ അവിടെ ബോധിപ്പിക്കേണ്ടതുണ്ടെന്നുള്ള ധാരണ മനുഷ്യരിലുണ്ടാകണം. അല്ലാഹുവാണ് ആ ദൂതനെ അയച്ചതെന്നും മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും അവിടെ കർമ്മങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്നും അവിടെ എൻ്റെ കർമ്മങ്ങളെല്ലാം അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായിരിക്കണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ പ്രവാചകനെ മാതൃകയാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു അവിടെ പ്രത്യേകം ഇക്കാര്യം എടുത്തു പറഞ്ഞത്. അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്കും പ്രവാചകനിൽ മാതൃകയുണ്ട് എന്ന വാക്യവും ശ്രദ്ധേയമാണ്. കാരണം അല്ലാഹുവിനറിയുന്നവർക്കും അവനെ ഇഷ്ടപ്പെടുന്നവർക്കും മാത്രമേ പ്രവാചകന്മാരുടെ മഹത്വവും അവരെ പിന്തുടരേണ്ടതിൻ്റെ പ്രാധാന്യവും മനസ്സിലാവൂ. അല്ലാഹുവിനെ നമ്മളാരും കണ്ടിട്ടില്ല. അവൻ്റെ ഇഷ്ടങ്ങൾ നമുക്കാർക്കും സ്വന്തം നിലക്കറിയുക സാധ്യവുമല്ല. പരലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ചോ വരാനിരിക്കുന്ന സംഭവവികാസങ്ങളെ സംബന്ധിച്ചോ നമുക്കറിയില്ല. അപ്പോൾ പിന്നെ നമുക്ക് അവലംബിക്കാവുന്നൊരു പ്രമാണമുണ്ടെങ്കിൽ മാത്രമേ മരണാനന്തര ജീവിതത്തിനായി ഒരുങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്രകാരം മരണാനന്തര ജീവിതത്തിൽ നമുക്ക് വിജയിക്കാനായി അവലംബിക്കാവുന്ന പ്രമാണവുമായിട്ടാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. ജീവിതവിജയം ആഗ്രഹിക്കുന്നവർ ആ പ്രവാചകനെ അനുദാവനം ചെയ്തേ മതിയാകൂ. നീ പറയുക, നിങ്ങളല്ലാഹുവിനനുസരിക്കുവിൻ, റസൂലിനെയും നിങ്ങൾ അനുസരിക്കുവിൻ. എന്നാൽ നിങ്ങൾ പിന്തിരിയുന്ന പക്ഷം അദ്ദേഹം റസൂൽ ചുമതലപ്പെടുത്തപ്പെട്ട കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് ബാധ്യതയുള്ളത്. നിങ്ങൾക്ക് ബാധ്യതയുള്ളത് നിങ്ങൾ ചുമതല ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിലാണ്. നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാം. റസൂലിൻ്റെ ബാധ്യത വ്യക്തമായ പ്രബോധനം മാത്രമാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 24 വചനം 54.
2: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. മുഹമ്മദ് നബി ഉത്തമ മാതൃക. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹൃദയവസന്തം പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. നമ്മോടൊപ്പം സഫീർ അൽഹിക്കമി ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിൽ 23 അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് ഹൃദയവസന്തത്തിൻ്റെ എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 16 ആയത്തുകളുടെ വിശദീകരണമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാല്ലാ നമ്മൾ തുടർന്നുള്ള ആയത്തുകളുടെ വിശദീകരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം നമുക്ക് ഈ വചനങ്ങളൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَقَدْ خَلَقْنَا فَوْقَكُمْ سَبْعَ طَرَائِقَ وَمَا كُنَّا عَنِ الْخَلْقِ غَافِلِينَ.

بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون فأنشأنا لكم به جنات من نخيل وأعناب لكم فيها فواكه كثيرة ومنها تأكلون وشجرة تخرج من طور سيناء تنبت بالدهن وصبغ للآكلين. അപ്പോൾ നമ്മൾ ഇൻഷാല്ലാ 20 വരെയുള്ള വചനങ്ങളാണ് ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പഠിക്കുന്നത്. 17 മുതൽ 20 വരെയുള്ള 4 വചനങ്ങളാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പഠിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആയത്തിലും രണ്ടാമത്തെ ആയത്തിലുമെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചു വന്ന ചില തജ്വീദിൻ്റെ നിയമങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട്. ഇവിടെ എല്ലാ ആയത്തിലും മുഗാഫിലീൻ, ലഖാദിറൂൻ, തഅ്കുലൂൻ, ആക്കിലീൻ എന്നതൊക്കെ താൽക്കാലികമായ സുക്കൂനിന് അഥവാ വഖഫ് ചെയ്യുമ്പോൾ ഉള്ള സുക്കൂന്, അതിനെ തൊട്ട് മുമ്പ് മദ്ദക്ഷരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് മദ്ദുനാരിലാണ്, അത് അല്പം നീട്ടി തന്നെ ഓതണമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വലഖദ്, ഖലഖന അവിടെയൊക്കെ, സബ എന്നിടത്തൊക്കെ, അതൊക്കെ കൽക്കലയുടെ അക്ഷരങ്ങളാണ്. ഖുതുബ്, ജദ് ഈ അഞ്ചക്ഷരങ്ങൾ അതിന് സുക്കൂന് വന്നാൽ കട്ടി കൊടുത്ത് ഗാംഭീര്യത്തോടുകൂടി പാരായണം ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തൊറായിഖ്, അവിടെയൊക്കെ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ ഒരൊറ്റ പദത്തിൽ തന്നെയാണ് ആവർത്തിച്ച് വന്നിട്ടുള്ളത്. അവിടെ മദ്ദുൻ മുത്തസിലാണ് ഉള്ളത്, അഥവാ ദീർഘിച്ച് ചേർന്നുകൊണ്ടുള്ള മദ്ദായതിനാൽ ദീർഘിപ്പിച്ച്, നല്ല ദീർഘിപ്പിച്ച് ഓതണമെന്നതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേറെയും കുറേ നിയമങ്ങൾ ഈ ആയത്തുകളിൽ വരുന്നുണ്ട്. അതിൽ നമ്മൾ പഠിക്കാൻ എളുപ്പമുള്ള ഒരു നിയമം നമ്മൾ ഈ എപ്പിസോഡിൽ പറയുകയാണ്. ഇവിടെ ഈ വചനങ്ങൾ രണ്ടു സ്ഥലത്ത് ആവർത്തിച്ചു വന്ന ഒരു നിയമമാണ് ഇൻഷാല്ലാ പറയുന്നത്. 18-ാമത്തെ വചനത്തിൽ വന്ന വ ഇന്ന അല ദഹാബിം ബിഹി തൻവീനിന് ശേഷം ബ ആണ് അവിടെ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ വീണ്ടും 20-ാമത്തെ ആയത്തിൽ തമ്പുത്തു നൂനിന് ശേഷം, സുക്കൂനുള്ള നൂനിന് ശേഷം അവിടെ ബ വന്നിട്ടുണ്ട്. തൻവീനിന് ശേഷവും സുക്കൂന നൂനിന് ശേഷവും ഇത് രണ്ടും ഒരേ നിയമങ്ങളാണ് വരിക. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ എന്നാണ് സാധാരണ നമ്മൾ പണ്ട് മുതലേ മദ്രസയിൽ പഠിച്ചു വന്നൊരു ശീലം അതായിരിക്കും. രണ്ടിനെയും ഉച്ചാരണം ഇൻ എന്നാണ് അവസാനിക്കുന്നത്. നൂനിന് സുക്കൂന് വന്നാലും ഇൻ എന്നാണ്, തൻവീന് വന്നാൽ അൻ, ഇൻ, ഉൻ എന്നിങ്ങനെ തൻവീന് വന്നാലും അവിടെ ഇൻ എന്നാണ് ഉച്ചാരണമുള്ളത്. അതുകൊണ്ട് തന്നെ അവക്ക് രണ്ടും ശേഷം വരുന്ന അക്ഷരങ്ങൾക്ക് ഒരേ നിയമങ്ങളാണ് വരിക. ഈ തൻവീനിൻ്റെയും നൂനിൻ്റെയും ശേഷം ബ എന്ന അക്ഷരം വന്നാൽ ഖുർആനിൽ എവിടെയൊക്കെ തൻവീനും നൂനിനും ശേഷം ബ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ വാല് താഴോട്ടേക്കുള്ള രൂപത്തിൽ ഒരു ചെറിയ മീമ് നമുക്ക് കാണാൻ സാധ്യമാകും. അതിനർത്ഥം അവിടെയുള്ള നൂനിനെ മീമാക്കി മാറ്റിമറിച്ച് ഉച്ചരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. മാറ്റിമറിക്കുക എന്ന് പറഞ്ഞാൽ കൽബ് ചെയ്യുക എന്നർത്ഥം. ഹൃദയത്തിന് മാറ്റിമറിക്കുന്ന അർത്ഥമുണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് എന്ന പ്രാർത്ഥന നമുക്കറിയാം. സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ അടിയുറച്ച് നിർത്തണേ എന്ന പ്രാർത്ഥന. മാറ്റിമറിക്കുന്ന കൽബ് എന്നർത്ഥം. ആ ഇഖ്ലാബ് മാറ്റിമറിക്കണം, നൂനിനെ മീമാക്കി മാറ്റിമറിച്ചാണ് ഓതുന്നത്. അപ്പോൾ ദഹാബിംബിഹി എന്ന് നൂന് മാറ്റി മീമായി തന്നെ ഉച്ചരിക്കുക. അതേപോലെ തന്നെ തമ്പുത്തു എന്നത് തൻബുത്തു എന്നല്ല, തമ്പുത്തു എന്ന് മീമായി തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. ആ നിയമം നമ്മൾ ശ്രദ്ധിക്കുക ഇൻഷാല്ലാ. ഇനി എന്താണ് ഈ വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്? വലഖദ് പലവട്ടം ആവർത്തിച്ചു വന്നു നേരത്തെ, നിശ്ചയമായും എന്നാണ് അർത്ഥം. ഖലഖ്ന അത് നേരത്തെ ആവർത്തിച്ചു വന്നു, നാം സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം. ഫൗഖക്കും ഇത് പുതിയ പദമാണ്. നേരത്തെ ബഅദ് എന്ന് വന്നിട്ടുണ്ട്, മിൻ ബഅദി ദാലിക് എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിപ്പിൻ്റെ കാര്യം വരുമ്പോൾ സുമ്മ ഇന്നക്കും ബഅദ ദാലിക് എന്ന് തൊട്ട് മുമ്പ് താഴത്തിൽ വന്നിട്ടുണ്ട്. ബഅദ എന്ന് പറഞ്ഞാൽ ശേഷം എന്നർത്ഥം. അതിന് നേരെ വിപരീതമാണ് ഫൗഖ. എന്താണ് ഈ വചനങ്ങളുടെ അർത്ഥം? വലഖദ് നിശ്ചയമായും മുമ്പ് ആവർത്തിച്ച് വന്ന ഒരു പദമാണ്. ഖലഖ്ന ഇതും മുമ്പേ ആവർത്തിച്ച് വന്നിട്ടുണ്ട്, നിശ്ചയമായും നാം സൃഷ്ടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഫൗഖക്കും, ഫൗഖ ഇതൊരു പുതിയ പദമാണ്. ഫൗഖ എന്ന് പറഞ്ഞാൽ
മുകളിൽ എന്നാണ് അർത്ഥം. ഫൗക്ക മുകളിൽ, താഴെ എന്നാണെങ്കിൽ തഹ്ത എന്നാണ്. തൊട്ട് മുമ്പ് താഴെ നമ്മൾ ബഅദ പഠിച്ചിട്ടുണ്ട്, ശേഷം എന്നാണ് അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റ് ഖബലയാണ്. ഇവിടെ ഫൗക്ക എന്ന് പറഞ്ഞാൽ മുകളിൽ, അതിൻ്റെ ഓപ്പോസിറ്റ് വിപരീതം തഹ്ത താഴെ എന്നർത്ഥം. ഫൗക്കക്കും എന്ന് നമ്മൾ നേരത്തെ കും പഠിച്ചു, നിങ്ങളുടെ എന്നർത്ഥമാണ്. അപ്പോൾ ഫൗക്കക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ. വലഖദ് ഖലഖന ഫൗക്കക്കും, നിങ്ങൾക്ക് മുകളിൽ നാം സൃഷ്ടിച്ചിരിക്കുന്നു. സബ സബ എന്ന് പറഞ്ഞാൽ അറബിയിൽ എല്ലാവർക്കും അറിയാം ഏഴ് എന്നാണ് അർത്ഥം. ഏഴെണ്ണം സൃഷ്ടിച്ചിരിക്കുന്നു. തറായിഖ്, തൊരീഖ് എന്നതിൻ്റെ ജംആണ് തൊറായിഖ് അല്ലെങ്കിൽ തുറുക്ക് എന്നൊക്കെ, അഥവാ വഴികൾ എന്നാണ് അർത്ഥം, മാർഗങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ സബ തൊറായിഖ് എന്ന് പറഞ്ഞാൽ ഏഴ് മാർഗങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ നാം ഏഴ് വഴികൾ സൃഷ്ടിച്ചിരിക്കുന്നു. അതിൻ്റെ ഉദ്ദേശം ആകാശമാണ്. വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലീൻ, വമാ കുന്ന, നാം ആയിട്ടില്ല. അനിൽ ഖൽഖി, സൃഷ്ടിപ്പിനെ തൊട്ട്. അപ്പോൾ ഖൽഖ്, ഖലഖ, ഖലഖ്ന എന്നൊക്കെ ഈ കഴിഞ്ഞ 16 ആയത്തുകൾക്കുള്ളിൽ തന്നെ പലവട്ടം ഈ സൂറത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരിക്കൽ നമ്മൾ ആ വാക്കിനർത്ഥം മറക്കാൻ വേണ്ടി പാടില്ല. ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് എന്നർത്ഥം. ഗാഫിലീൻ എന്ന് പറഞ്ഞാൽ അശ്രദ്ധമാവുക. അപ്പോൾ വലഖദ് ഖലഖ്ന ഫൗഖകും സബഅ തറായിഖ്, വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ നാം അടുക്കുകളായിക്കൊണ്ട് ഏഴു മാർഗങ്ങളെ അഥവാ ഏഴാകാശങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. നാം ഒരിക്കലും നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ അശ്രദ്ധനായിട്ടില്ല എന്നാണ്. ശേഷം അല്ലാഹു പറയുന്നു, വഅൻസൽനാ മിനസ്സമാ ഇമാഅൻ, വഅൻസൽനാ, നാം ഇറക്കുകയും ചെയ്തിരിക്കുന്നു. മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കുന്നതിനാണ് അൻസല എന്ന് പറയുക. അൻസല, നാം ഇറക്കി. മിനസ്സമാ, ഈ ആകാശത്തു നിന്നും എന്താണ് ഇറക്കിയത്? മാഅൻ, വെള്ളമാണ് ഇറക്കിയത്. എങ്ങനെ ഇറക്കി? ബിഖദരിൻ, അങ്ങനെ കോരിച്ചൊഴിഞ്ഞൊരു കണക്കില്ലാതെയല്ല അയച്ചത്, മറിച്ച് വെള്ളം ഇറക്കിയത് ബിഖദരിൻ, ഒരു കണക്കനുസരിച്ചിട്ടാണ്. അള്ളാഹു ആകാശത്തു നിന്നും ഒരു കണക്കനുസരിച്ചുകൊണ്ട് മഴവെള്ളം താഴേക്കിറക്കി. എന്നിട്ടോ ഫഅസ്കന്നാഹു, സകന യസ്കുനു എന്ന് പറഞ്ഞാൽ താമസിക്കുക എന്നൊക്കെ അർത്ഥം. മസ്കൻ നമുക്കറിയാം, വീടുകൾക്ക് പേര് വെക്കും, മസ്കൻ താമസിക്കുന്ന സ്ഥലം. അസ്കന്ന എന്ന് പറഞ്ഞാൽ നാം അതിനെ താമസിപ്പിച്ചു, പ്രവേശിപ്പിച്ചു. ഹു അതിനെ, അഥവാ വെള്ളത്തെ. എന്നിട്ട് നാം അതിനെ, ഫ അസ്കന്നാഹു, എന്നിട്ട് നാം അതിനെ പ്രവേശിപ്പിച്ചു. ഫിൽ അർള്, ഭൂമിയിൽ പ്രവേശിപ്പിച്ചു. വഇന്ന അലാ ദഹാബിൻ ബിഹി ലഖാദിറുൻ, വഇന്ന അലാ ദഹാബിൻ, നിശ്ചയമായും നാം പോയിപ്പിക്കുവാൻ, ബിഹി, അതിനെ, ലഖാദിറുൻ, കഴിവുള്ളവരാണ്. അഥവാ വെള്ളത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് ഇറക്കി. ആ ഭൂമിയിലേക്ക് ഇറക്കിയ വെള്ളത്തെ അല്ലാഹു ഭൂമിയിൽ പലയിടങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചു. ആ പ്രവേശിപ്പിച്ച വെള്ളത്തെ പോയിപ്പിക്കുവാൻ, അതിനെ ഇല്ലാതാക്കി കളയുവാൻ അള്ളാഹുവിന് കഴിവുണ്ട്. എന്നെന്നും അത് ബാക്കിയാകുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ശേഷം അള്ളാഹു വീണ്ടും പറഞ്ഞു, ഫ അൻഷ ഇനാലക്കും, ഫ അങ്ങനെ, അപ്പോൾ, പിന്നീട്, അൻഷ ഇന, നാം വളർത്തിക്കൊണ്ടുവന്നു, ലക്കും, നിങ്ങൾക്ക്, ബിഹി, ആ വെള്ളം കൊണ്ട്, ജന്നാത്തിൻ, ജന്നത്തിൻ്റെ ജം ആണ് ജന്നാത്ത്. നമുക്കറിയാം ജന്നത്ത് എന്നത് സ്വർഗമെന്ന് നമുക്കറിയാം, എന്നാൽ ജന്നത്ത്

ഫവാക്കിക്ക് പഴങ്കടതിൽ നിങ്ങൾക്കുണ്ട്. കസീറത്തുൻ കുറച്ചല്ല, കുറേ ഉണ്ട്. കലീൽ എന്ന് പറഞ്ഞാൽ കുറച്ചാണ്, കസീർ എന്ന് പറഞ്ഞാൽ കുറേ. കസീറത്തുൻ ഫവാക്കിഹ് എന്നത് ജം ആയിക്കൊണ്ട് പ്രയോഗിച്ചത് കൊണ്ടാണ് കസീറത്തുൻ എന്ന് പറഞ്ഞത്. നിങ്ങൾക്കതിൽ ധാരാളം ഫലവർഗ്ഗങ്ങളുണ്ട്. വമിൻഹ, അതിൽ നിന്ന് തന്നെയാണ് തഅ്കുലു, നിങ്ങൾ തിന്നുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാം മുന്തിരിയുടെയും ഈന്തപ്പനയുടെയും തോട്ടങ്ങൾ നാം വളർത്തിത്തന്നു. നിശ്ചയമായി നിങ്ങൾക്കതിൽ ധാരാളം പഴങ്ങളും ഭക്ഷിക്കാനുള്ളതും നിങ്ങൾക്കതിൽ ഉണ്ട് എന്ന് അള്ളാഹു പറയുന്നു. വീണ്ടും അള്ളാഹു പറഞ്ഞു, വശജറത്തൻ തഖ്റുജു മിൻ തൂരി സൈന. വശജറ, ശജറ എന്ന് പറഞ്ഞാൽ മരം എന്നാണ് അർത്ഥം. തഖ്റുജു, അത് പുറത്തു വരുന്നു. മിൻ തൂരി സൈന, സീന പർവ്വതത്തിൽ നിന്നും. തൂർ എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നാണ് അർത്ഥം. സീന എന്ന് പറഞ്ഞാൽ അതൊരു പേരാണ്. ഇപ്പോൾ തൂരി സീന എന്ന് പറഞ്ഞാൽ സീന പർവ്വതം. സീന പർവ്വതത്തിൽ നിന്നും പുറത്തു വരുന്ന ഒരു മരവും നാം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. തമ്പുത്തു, അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു. ബിദ്ദുഹിനി എന്നാണ് ദുഹനെന്ന് പറഞ്ഞാൽ എണ്ണ എന്ന അർത്ഥം. വസിബഗ്, സിബഗ് എന്ന് പറഞ്ഞാൽ നിറത്തിന്, കളറിന്, പെയിൻറ്റിന് സിബഗ് എന്ന് പറയും. ഇവിടെ കറി എന്നാണ് അർത്ഥം വരുന്നത്. ലിൽ ആക്കിലീൻ, ഭക്ഷിക്കുന്നവർക്ക് വേണ്ടി. അപ്പോൾ അതിൽ എണ്ണ, ഭക്ഷിക്കുന്നവർക്ക് വേണ്ടി എണ്ണയും കറികളും അള്ളാഹു സുബ്ഹാനഹു വതആല അതിൽ നിന്നും മുളപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് നൽകിയ റിസ്ഖിൻ്റെ, ഭക്ഷണത്തിൻ്റെ, വെള്ളത്തെ, സൃഷ്ടിപ്പിനെ ഒക്കെയാണ് അള്ളാഹു സുബ്ഹാനഹുവിലൂടെ പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ, സങ്കീർണമായ മനുഷ്യ സൃഷ്ടിപ്പിനെ സൂചിപ്പിച്ചതിന് ശേഷം അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിനേക്കാൾ അതിസങ്കീർണമായ ലോകത്തിൻ്റെ, ആകാശത്തിൻ്റെ, ഭൂമിയുടെ ഒക്കെ സൃഷ്ടിപ്പിനെയാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. മനുഷ്യനെ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അള്ളാഹുവിനെ വളരെ നിസാരമാണ്. ആകാശഭൂമി, ലഖൽഖു സമാവാത്തി വൽ അർളി അക്ബറു മിൻ ഖൽഖിന്നാസ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനേക്കാളും അള്ളാഹുവിന് ഏറ്റവും വലുത്, സങ്കീർണമായത് ആകാശങ്ങളുടെ സൃഷ്ടിപ്പാണ്. എന്നാൽ അതും അള്ളാഹുവിന് വളരെ നിസാരമാണ് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ മനുഷ്യ സൃഷ്ടിപ്പിനേക്കാൾ സങ്കീർണമാണ് ആകാശത്തിൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നു. നിങ്ങൾ നോക്കും, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തന്നെ എത്രത്തോളം സങ്കീർണമാണ്. നമ്മുടെ കണ്ണ്, നമ്മുടെ മൂക്ക്, നമ്മുടെ ഹൃദയം, നമ്മുടെ കരൾ എന്നിങ്ങനെ തുടങ്ങിയിട്ട്, തലച്ചോറ് തുടങ്ങിയിട്ട് ഓരോ അവയവങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ അതിസങ്കീർണമാണ്. അങ്ങനത്തെ ഒരുപാട് അവയവങ്ങൾ ശരീരത്തിലുണ്ട്. ആ ശരീരത്തിൻ്റെ, മനുഷ്യനെ സൃഷ്ടിപ്പിനേക്കാളും സങ്കീർണമാണ് ആകാശം. ആ ആകാശത്തിലെ വ്യത്യസ്തങ്ങളായ ഗോളങ്ങൾ, ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, വാൽനക്ഷത്രങ്ങൾ എന്നിങ്ങനെ തുടങ്ങിയ ഉൽക്കകൾ തുടങ്ങിയിട്ട് പലതുമുണ്ട്. അതൊന്നും പരസ്പരം കൂട്ടിമുട്ടാതെയാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, സൂര്യനെ ചുറ്റുന്ന, സൂര്യനെ ഉൾക്കൊള്ളുന്ന മിൽക്കി വേ ഗാലക്സി, ആ ഗാലക്സിയിൽ സൂര്യനെ ചുറ്റുന്നതായ ഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ എട്ടെണ്ണമുണ്ട്. പണ്ടൊമ്പതായിരുന്നു, എട്ടു ഗ്രഹങ്ങൾ അത് അതിവേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലേക്ക് സഞ്ചരിക്കുന്ന ക്ഷുദ്രഗ്രഹങ്ങൾ ധാരാളമുണ്ട്. പല ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങളുമുണ്ട്. എന്നാൽ ഇതൊന്നും പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. മനുഷ്യൻ ആകാശത്തേക്ക് പറഞ്ഞയച്ച കൃത്രിമോപഗ്രഹങ്ങൾ പലതും കൂട്ടിമുട്ടിയതും തമ്മിലുടസിയതും തകർന്നു വേണ്ടത് നമുക്ക് പലപ്പോഴും നമ്മൾ വാർത്തയായി കേൾക്കാറുണ്ട്. എന്നാൽ ആകാശത്ത് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന ഇത്തരക്കണക്കിന്, ലക്ഷക്കണക്കിന് ഉൽക്കകളും ഗോളങ്ങളും ഗ്രഹങ്ങളും ഒന്നും യാതൊരു കൂട്ടിമുട്ടലുമില്ലാതെ അതിൻ്റേതായ സഞ്ചാരപരത്തിലൂടെ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര അത്ഭുതമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ആ മഹാത്ഭുതം നമ്മൾ ആലോചിക്കണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെയാണ്, ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിനെയാണ്, മനുഷ്യ സൃഷ്ടിപ്പിനെ തൊട്ടുറന്നുകൊണ്ട് ചേർത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ വളരെ ഗൗരവത്തിൽ ആ കാര്യത്തെ മനസ്സിലാക്കണം. പിന്നെ അള്ളാഹു പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ ഒമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലീൻ, അള്ളാഹു എന്തല്ല, ഒരിക്കലും അള്ളാഹു ഗഫലത്തിലായിട്ടില്ല, അള്ളാഹു സുബ്ഹാനഹു ഒരിക്കലും അശ്രദ്ധമായിട്ടില്ല ഈ സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ. അള്ളാഹു വെറുതെ സൃഷ്ടിച്ചതല്ല ഈ കാര്യങ്ങളെ എന്നർത്ഥം. ഇതിനെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായ കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആകാശങ്ങളുടെ സൃഷ്ടിപ്പിനെ ഖുർആനിൽ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിരുന്ന സൂറത്തുൽ മുൽക്കിൻ്റെ മൂന്നാമത്തെ വചനത്തിൽ, അല്ലദി ഖലഖ സബ സമാവാതിൻ തിബാഖ, അട്ടികളായിക്കൊണ്ട്, അടുക്കുകളായിക്കൊണ്ട് ഏഴ് ആകാശങ്ങളെ അള്ളാഹു പഠിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സൂറത്തു നൂഹിൽ, അലം തറു കൈഫ ഖലഖ അല്ലാഹു സബ സമാവാതിൻ തിബാഖ, അട്ടികളായിക്കൊണ്ട് ഏഴ് ആകാശങ്ങളെ അള്ളാഹു എങ്ങനെ പഠിച്ചു എന്ന് നിങ്ങൾ കാണുന്നില്ലേ എന്നിങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. അതിൻ്റെ ഒന്നും വിഷയത്തിൽ അള്ളാഹു ഒരിക്കലും അശ്രദ്ധമല്ല. അവിടെ ജീവിക്കുന്ന ധാരാളക്കണക്കിന് ജീവികളുണ്ട്. അതൊന്നും അള്ളാഹു വെറുതെ ഉണ്ടാക്കിയതല്ല. ഈ ആകാശങ്ങളെയും ഭൂമിയെയും സർവ്വചരാചരങ്ങളെയും അള്ളാഹു അശ്രദ്ധമായി ഉണ്ടാക്കിയതല്ല. അവക്കെല്ലാം അള്ളാഹു കൃത്യമായി, അതിനെക്കുറിച്ച് അശ്രദ്ധമായിട്ടില്ല, അവക്കെല്ലാം റിസ്ഖ്, അവിടെ ജീവിക്കുന്നവർക്കെല്ലാം അള്ളാഹു കൃത്യമായി റിസ്ഖ്, ഉപജീവനം, ഭക്ഷണ മാർഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലേക്ക് മനുഷ്യന് റിസ്ഖ് ആയിക്കൊണ്ട് ലഭിക്കുന്ന

0: ഉള്ളത്തെക്കുറിച്ച്, അതിൻ്റെ ഗൗരവത്തെ, പ്രാധാന്യത്തെക്കുറിച്ച്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അള്ളാഹു തുടർന്ന് തുടർന്ന് പറഞ്ഞു വരികയാണ്. ആകാശങ്ങളെക്കുറിച്ച് പറഞ്ഞ ശേഷം പിന്നെ അള്ളാഹു പറയുന്നു, അൻജൽനാ മിനസ്സമാ ഇമാഅൻ ബിഖദർ, ആകാശത്ത് നിന്നും ഒരു കണക്കനുസരിച്ചാണ് അള്ളാഹുമാണ് നൽകുന്നത്. അള്ളാഹു ഒരു ഒരു പിന്നെ ടാങ്ക് തുറന്നിളക്കിയതുപോലെ ഒരു കണക്കില്ലാതെയല്ല, മറിച്ച് ഓരോ നാട്ടിലേക്കും എത്ര വേണമെന്ന്, ഓരോ രാജ്യത്തും എത്ര വേണമെന്ന് കൃത്യമായ കണക്കോടുകൂടി അള്ളാഹു അയക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ നമ്മളിങ്ങനെ വണ്ടി എടുത്ത് ഓടുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ മഴയുണ്ടാകും, ചില സ്ഥലത്ത് മഴ ഉണ്ടാവില്ല. മഴ ഉണ്ടെന്ന് കരുതി കോട്ടക്കെട്ട് യാത്ര ചെയ്യുമ്പോൾ കുറച്ചപ്പുറത്തിയ മഴ തന്നെ ഉണ്ടാവില്ല. ഇനി മഴയില്ല, നല്ല വെയിൽ കണ്ട് നമ്മൾ യാത്ര ആരംഭിക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യും. ഒരു നാട്ടിൽ മഴയുണ്ട്, മറ്റൊരു നാട്ടിൽ മഴയില്ല. ഒരു നാട്ടിൽ ചില സമയം നിരന്തരം മഴ പെയ്യുന്നു, പിന്നെ കുറേ സമയം പെയ്യാതിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ മഴ കുറേശ്ശെ കുറേശ്ശെ പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിൽ കൃത്യമായ കണക്കുണ്ട്. ആ കണക്കനുസരിച്ച് മാത്രമാണ് അള്ളാഹു ഭൂമിയിലേക്ക് വെള്ളത്തിറക്കുന്നത്. ആ വെള്ളത്തിറക്കിന് ഫസ്കന്നാഹു ഫിൽ അർദ്, അള്ളാഹു ഭൂമിയിൽ അതിനെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സമാനമായ ആശയം വേറെയും സ്ഥലങ്ങളിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളത്തെ അള്ളാഹു ഒമാൻ നുനസ്സിലു ഇല്ലാ വിഖദരി മഅലൂം, സൂറത്തു ഹിജ്റിൻ 21-ാമത്തെ വചനത്തിൽ കൃത്യമായ അറിയപ്പെട്ട കണക്കിൽ മാത്രമാണ് നാം വെള്ളം ഇറക്കുന്നത് എന്ന്. സൂറത്തു സുമർ 21-ാമത്തെ വചനത്തിൽ അലം തറ അന്നല്ലാഹ അൻസല മിനസ്സമായി മാഇൻ ഫഅസ്കന്നാഹു യനാബിഉ ഫിൽ അർള്, ഭൂമിയിലെ എമ്പുഴകളിൽ ഉറവിടങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്ത് നിറക്കിയ വെള്ളത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ ശേഖരിച്ചു വച്ചിരിക്കുന്നു. ഇതൊക്കെ വെള്ളം പുറത്തേക്ക് വരാനുള്ള ഉറവിടങ്ങളാണ്. എന്നാൽ ഈ ഉറവിടങ്ങളിലെ വെള്ളത്തെ എപ്പോഴും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. കിണർ കുഴിച്ചാൽ, ബോർവെല്ല് കുഴിച്ചാൽ, കുളമാക്കി കുഴിച്ചാൽ വെള്ളം എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളത്തെ ഇല്ലാതാക്കി കളയാൻ പടച്ചെറുപ്പ് കഴിവുള്ളവനവ ഇന്ന അലാ ദഹാ ബിംബിഹി ലഖാദിറൂൺ, അതിനെ നശിപ്പിക്കുവാൻ അള്ളാഹുവിന് കഴിയും. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുലിക്കിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമയ്യതീകും ബിമാഇൻ മഈൻ, ഈ വെള്ളമൊക്കെ ചവർപ്പുള്ളതാക്കി കഴിഞ്ഞാൽ നല്ല ശുദ്ധമായ വെള്ളം നമുക്ക് ആരാണ് നൽകുക? ഭൂമിയിലേക്ക് മനുഷ്യന് വെള്ളം കിട്ടാണ് ഒരേ ഒരു സോഴ്സ് ആകാശത്തിലെ മഴ മാത്രമാണ്. ആ മഴ കിട്ടിയില്ലെങ്കിൽ, ഇനി കിട്ടിയ മഴ താഴേക്കിറക്കിയത് ചവർപ്പര രുചിയുള്ള മഴയാക്കി കഴിഞ്ഞാൽ നമുക്ക് ശുദ്ധമായ വെള്ളം എവിടെ നിന്ന് കിട്ടാനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ വെള്ളത്തെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, അതിൻ്റെ പ്രാധാന്യത്തെ, സൃഷ്ടിപ്പിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ആലോചിക്കുവാൻ, ആ വെള്ളത്തെ നമുക്ക് നന്ദി കാണിക്കുവാൻ, വെള്ളം ദൂർത്ത് കാണിക്കാതിരിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അനാവശ്യമായി ദൂർത്തടിച്ച് വെള്ളം ചിലവാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കുടിക്കാൻ പോലും വെള്ളം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല ശേഷം പറയുന്നു, ഫഅൻജന ലകും ബിഹി ജന്നാത്തി മിൻ നഖീലിം വഅനാബിൻ ലകും ഫീഹാ ഫവാകി കസീറ വമിൻഹാ തഅക്കുലൂൻ, പിന്നീട് നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഭൂമിയിൽ നിന്ന് തന്നെ ഈത്തപ്പനയുടെയും അതേപോലെ തന്നെ മുന്തിരികളുടെയും ഒക്കെ മരങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു ഭക്ഷിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് പഴങ്ങൾക്ക് വേണ്ടി ഉയർത്തി നൽകുന്നു. വശചരത്തൻ തൂരി സൈന തമ്പുത്തു ബിദ്ദുഹിനി വസുബുകല്ലിൽ അക്കിലിൻ, സീനാ പർവ്വതത്തും ഉയർന്നു വരുന്ന ഒരു വൃക്ഷത്തെയും അള്ളാഹു പഠിപ്പിക്കുന്നു. ഇതേത് വൃക്ഷമാണ് നമുക്കെല്ലാം അറിയുന്ന വിഷയമാണ്. അള്ളാഹു സൂറത്ത് തീനിൽ പറഞ്ഞ വത്തീനി വസ്സൈതൂൻ വതൂരി സീന വസൂനി എന്ന് പറഞ്ഞു. സൈതൂൻ അഥവാ ഒലിവാണ് ഈ ശജറത്ത് കൊണ്ട് മരം കൊണ്ടുള്ള ഉദ്ദേശമെന്ന് മുഫസ്സിറുകളെല്ലാം കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. സൈതൂൻ എന്നത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ 6 സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അൻആമിൻ്റെ 99, അതേപോലെ തന്നെ അൻആമിൽ തന്നെ 141, നഹലിൻ്റെ 11, നൂറിൻ്റെ 35, അബസയുടെ 29, തീനിൻ്റെ 1 വചനങ്ങളിൽ അള്ളാഹു ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, സൈതൂൻ എന്ന്. ആ സൈതൂൻ വൃക്ഷമാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. ഇതൊക്കെ അള്ളാഹു നൽകുന്നത് എന്തിനാണ്? നമുക്ക് രീസക്കായിക്കൊണ്ട്, നമുക്ക് ഭക്ഷിക്കാനായിക്കൊണ്ട്, നമുക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ അള്ളാഹുവിന് വലിയ ദൃഷ്ടാന്തങ്ങളാണ്. ഇത് അള്ളാഹുവിനല്ലാതെ മറ്റാരും കൊണ്ടുവരാൻ വേണ്ടി കഴിയില്ല. ഇതിനെ അള്ളാഹു പൊയ്പ്പിച്ച് കളഞ്ഞാൽ, നശിപ്പിച്ച് കളഞ്ഞാൽ ഈ പറയപ്പെട്ടതൊന്നും കൊണ്ടുവരാൻ ലോകത്തൊരാൾക്കും സാധ്യമാവുകയില്ല. അതുകൊണ്ട് നമ്മളുടെ കഴിവുകേടും അള്ളാഹുവിൻ്റെ കഴിവിനെയുമാണ് നമ്മൾ ഈ വചനങ്ങളെ മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ചുകൊണ്ട് റബ്ബിനെ കൂടുതൽ വിനയാനിതരാകുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കെല്ലാം അങ്ങനെ വിനയാനിതരായ അടിമകളായി മാറാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹൃദയ വസന്തം. നമ്മോടൊപ്പം ചേർന്നത് സഫീർ അൽഹിക്കമി.
2: أعوذ بالله من الشيطان الرجيم.
3: وما

0: ആ വീൽ ചെയറിൽ നിന്ന് വലിച്ചിറക്കിയപ്പോൾ അദ്ദേഹം ശരിക്കും ഒന്ന് പേടിച്ചു പോയി. എന്താണെന്നല്ലേ, വർഷങ്ങളായി വീൽ ചെയറിലിരിക്കുന്ന അച്ഛന് സ്വന്തം മകൻ കൊടുക്കുന്ന ഒരു സർപ്രൈസ് ആണ്. ഇക്കാലത്ത് തന്നെ കൈപിടിച്ച് നടത്തിയ പോലെ ആ അച്ഛനെയും നടത്തിക്കുന്ന ആ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണിത്. അദ്ദേഹത്തിന്റെ മുഖത്ത് സന്തോഷം കണ്ടോ?
1: പ്രായം ചെന്ന ഒരുപാട് കാലമായിട്ട് വീൽ ചെയറിലിരിക്കുന്ന അച്ഛൻ,
2: അത് പ്രായാധിക്യം കൂടുതലുണ്ട്,
1: നല്ല പ്രായാധിക്യമുണ്ട്. അപ്പോ ആ വീൽ ചെയറിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നിടത്തുനിന്ന് മകൻ ബാക്കിൽ നിന്നിട്ട് കുറച്ച് വേറെ ആരെയും കൂട്ടിയിട്ടാണ് അല്ലെ,
2: ചില ബെൽറ്റുകളൊക്കെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഘടിപ്പിച്ച്
1: മകന്റെ ശരീരത്തിൽ എണീപ്പിച്ച്
2: അഥവാ പിന്നെ വീൽ ചെയറിൽ നിന്ന് എണീപ്പിച്ചു. എണീപ്പിക്കുമ്പോൾ ആ പിതാവിന്റെ മുഖം പരിഭ്രമിക്കുകയാണ്, എനിക്കിതിന് കഴിയില്ലല്ലോ എണീച്ച് നിൽക്കാൻ, എന്റെ കാല് തളർന്നതല്ലേ. അപ്പോ സ്വന്തം ശരീരത്തിലെ ജാക്കറ്റിലേക്ക് ആണ്ട് ചേർത്ത് വെച്ച്, ഇപ്പൊ നമ്മളൊക്കെ ബൈക്കിൽ കുട്ടികളെ കൊണ്ടുപോകുന്നത് കാണാറുണ്ട്, ഇതുപോലെ ചേർത്ത് വെച്ച് മെല്ലെ കാലുകൾ മുന്നോട്ട് വെച്ച് നടക്കാൻ.
1: ആ വീൽ ചെയർ മാറ്റിയിട്ട് പിന്നെ അത് ഒഴിവാക്കി കഴിയുമ്പോ ആ പിതാവിന്റെ അതിന്റെ മുഖത്ത് കാണുന്ന ഒരു ഭയങ്കര പരിഭ്രമം, ആശ്ചര്യം, പിന്നെ ഇങ്ങനെ മകന്റെ പിന്നെ ശരീരത്തോട് ചേർന്ന് അല്ലെ നിന്നിട്ട് ഇങ്ങനെ നടത്തി കൊണ്ടുപോകുന്ന രംഗം. കുഞ്ഞുകുട്ടികളെ ചെറുപ്പത്തിൽ നമ്മൾ ഇങ്ങനെ നടക്കാൻ പഠിപ്പിക്കുന്നത് അല്ലെ, അങ്ങനെ അതിന്റെ ഒരു
2: റിവേഴ്സ്. അതിലെ ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ അതിനോട് ചേർത്ത് വെക്കണ്ടേ, ആ മകൻ ചെയ്ത പിതാവിനെ പരിഗണിച്ചതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ അവിടെ സഹായിച്ച രണ്ട് വ്യക്തികളുണ്ട്, നമ്മൾ കാണാതെ പോകരുത്, വീഡിയോ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് ആ കൊച്ചുമകനാണ്, ആ വെള്ളിപ്പയുടെ കൈ അണിച്ചെന്ന് പിടിക്കുന്നുണ്ട്, തൊലിച്ചൊക്കിച്ചൊളിഞ്ഞ എല്ലുകൾ മാത്രം തൂങ്ങി നിൽക്കുന്ന പോലെ തോന്നുന്ന കൈ പിടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ വൈഫാണെന്ന് തോന്നുന്നുണ്ട്, അത് സഹായിക്കുന്നുണ്ട്. നമ്മളൊരു കുടുംബമായി ജീവിക്കുമ്പോൾ അത് ഭാര്യയുടെയോ അതല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ ഉമ്മയോ ഉപ്പയോ ആരുമാകാം, പരസ്പരം ഇങ്ങനെ ജീവിക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു സന്തോഷവും മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ കഴിയുള്ളൂ.
1: ഒരാൾ മാത്രം ചെയ്യുന്ന കാര്യമല്ല എന്നുള്ള, അതിപ്പോ ഒരു കുടുംബമാകുമ്പോ ആ കുടുംബത്തിലും പേരമക്കളും പിന്നെ മരുമക്കളും എല്ലാരും ഒരുമിച്ച് നിന്നിട്ട് അത് ആർക്കാണോ പരാധീനത ഉള്ളത് അവരെ സഹായിക്കാനും അവരുടെ കൂടെ നിൽക്കാനും ഒരു പരസ്പരമുള്ള ആ ഒരു മുന്നോട്ട് പോക്ക്.
2: അതിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം, സമയക്കുറവുണ്ടെന്നാൽ പോലും അഥവാ നമ്മൾ കൊടുത്തതേ തിരിച്ചു കിട്ടുള്ളൂ. എനിക്കും നിങ്ങൾക്കൊക്കെ ഒരു വാർദ്ധക്യം വരാനുണ്ട്, ആരെ നമ്മൾ കൂടെ ഉണ്ടാവുക എന്നറിയില്ല. ഇന്ന് ശത്രുക്കളായവരായിരിക്കും, ഇന്ന് മനസ്സിനെ നോവിച്ച് കുത്തി പറഞ്ഞവരായിരിക്കും ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പം നമ്മൾ ഈ ആരോഗ്യമുള്ള കാലത്ത് പരമാവധി കൊടുക്കാൻ ശ്രമിക്കുക, ബാക്കിയുള്ളവർക്ക് സ്നേഹം, ഇഷ്ടം, പരിഗണന, പ്രത്യേകിച്ച് നമ്മുടെ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കൾ.
1: അപ്പോൾ ഇത്തരം ചിന്തകളിലൂടെ അല്ലെങ്കിൽ ഇത്തരം ക്ലിപ്പുകളിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്, നമ്മുടെ മനസ്സുകളിൽ എവിടെയൊക്കെയോ ചില സ്പാർക്കുകൾ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി മാറ്റങ്ങൾക്ക് വിധേയമാകാനും ഒക്കെ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് മധുരം ഖുറാനാണുള്ളത്. മധുരം ഖുറാൻ കേട്ടതിന് ശേഷം ഇൻഷാല്ല മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽ 90 വരെയുള്ള വചനമാണ് നമ്മൾ മധുരം ഖുർആനിൽ കേൾക്കുന്നത്. അതിൻ്റെ ഒരു ആശയത്തെ പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

الله قل أفلا تذكرون قل من رب السماوات السبع ورب العرش

0: ഏറ്റവും വലിയൊരു പരമാർത്ഥം മനുഷ്യന്റെ ബുദ്ധി തേടുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ഒരു സത്യം, മനുഷ്യൻ എങ്ങനെയാണ് ആ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കപ്പെടുന്നത്, എത്ര വലിയ ബുദ്ധിശൂന്യതയാണ് അത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന്മാർ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് പോകുന്നത് എന്ന ചോദ്യമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മനുഷ്യൻ, ഈ ഖുറൈശികളുടെ അല്ലെങ്കിൽ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയെ വെച്ച് തന്നെയുള്ള ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയത് ആരാന്ന് ചോദിക്കുമ്പോൾ അപ്പം അള്ളാഹുവാണ് പറഞ്ഞത്. ഏഴാകാശം ഭൂമിയും അർശനും അർശന്റെ ഉടമസ്ഥനും ആരാണ് ചോദിക്കുമ്പോൾ അള്ളയാണ്. എല്ലാം അള്ളാഹുവാണ്. പിന്നെ ഈ ഏതൊരു വസ്തുവിൻ്റെ ഭരണാധികാരം കൈവശം ആരുടെ കയ്യിലാണ്, രക്ഷ നൽകുന്നത് ആരാണ്, അവനെതിരെ രക്ഷ നൽകപ്പെടുകയില്ല, ഇങ്ങനെയുള്ളവൻ ആരാണ്, അപ്പോഴും പറയും സയഖൂലുനില്ല. അവസാന ഒരു ചോദ്യം അല്ല ഫന്നാത്തു സാറും, പിന്നെ എന്ത് മായത്തിലാണ് നിങ്ങൾ അകപ്പെട്ടത്,
1: എന്താണ് തിരിച്ചു വരാത്തത്?
0: അതെ അതെ,
1: എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും മനുഷ്യനെ എന്നെ ഒരു ദൈവനിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കുറേയൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അക്കാലഘട്ടത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനും കൂടെയാണല്ലോ, അവർക്കുമാണല്ലോ ഖുർആൻ അവിടെ ആ സമയത്ത് ഇറങ്ങിയത്. പക്ഷെ അതിനും ശേഷം ഒരുപാട് അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പ്രകൃതിയിൽ നിന്നല്ലാതെയും കണ്ട മനുഷ്യന്മാരാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഭൗതികതയിൽ ഇനി നമ്മൾ എത്താൻ ബാക്കിയില്ല, അത്രത്തോളം ഉന്നതിയിലെത്തിയെന്ന് അവകാശപ്പെടുന്ന നമ്മളും നമ്മുടെ കാലഘട്ടത്തിലെ ആളുകളോടും അന്ന് ചോദിച്ച അതേ ചോദ്യം, പിന്നെ എന്താണ്? കാരണം ഓരോ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പുകളും അത്ഭുതങ്ങളും കണ്ടാലൊക്കെ അവസാനം എത്തിച്ചേരുന്നത് ഇതിനെന്തോ ഒരു ശക്തി അപ്പുറത്തുണ്ട് എന്നതിലേക്ക് തന്നെയാണ്. ഏത് വലിയ ശാസ്ത്രജ്ഞന്മാരും ദൈവനിഷേധം പ്രത്യക്ഷത്തിൽ പറയാത്തവരോ അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് പ്രഖ്യാപിക്കാത്തവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ എത്തിച്ചേരുന്നൊരു യാഥാർത്ഥ്യം ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി.
0: രണ്ട് കാര്യമാണല്ലോ, ഒന്ന് മക്കത്ത മുശ്രിക്കുകൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടും ഇതെല്ലാം എല്ലാ പരമാധികാരം അംഗീകരിച്ചിട്ടും അവർ സത്യത്തിൽ അകപ്പെട്ടില്ല, അവർ ശിർക്ക് ചെയ്തു,
1: അതെ,
0: സൃഷ്ടികളിലേക്ക് പോയി. മറ്റൊന്ന് ഇതെല്ലാം നസ്രു പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ശക്തിയില്ല എന്ന് പറയാൻ മാത്രം അല്ല, എന്ന് വെച്ചാൽ ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും തെളിവുകളാണുള്ളത്. എന്നിരിക്കെയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നിട്ടും പിന്നെ ഇല്ല എന്ന് പറയുന്നത്,
1: അതെ, പിന്നെ എന്തും മായത്തിലാണ് അല്ലെ? അവിടെ ചോദ്യം അങ്ങനെ തന്നെയാണ്, കാരണം അതിനപ്പുറത്തേക്കൊരു ചോദ്യമില്ല. ഫന്നാത്തുസ്ഹറൊന്ന് അവിടെ എന്തോ ഒരു മായം ഒരു സംഭവിച്ചിരിക്കുക തന്നെയാണ് എന്ന ചോദ്യമാണ്. മാഷാല്ല, നമ്മൾ ഖിറാഅത്ത് കേട്ടത് നമുക്ക് ശ്രോതാക്കൾ ഇങ്ങോട്ട് പറയും ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്നുള്ളത്. അത്രയും ഹൃദയസ്പർശിയായ ശൈലിയിൽ ലോകത്തെ ഖുർആൻ പാരായണ പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് സുപരിചിതനായ കാര്യൻ്റെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
2: നാഥന്റെ തൃപ്തിയും സ്നേഹവും കരഗതമാക്കാൻ, നമ്മുടെ വിശ്വാസം വെളിച്ചവും തെളിച്ചവുമുള്ളതാകാൻ മാനുഷിക ബന്ധങ്ങൾക്കും മഹിതമായ പ്രാധാന്യമുണ്ട്. പീസ് റേഡിയോ നേർരേഖ, അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും തൃപ്തി ലഭിക്കാൻ. അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ദുല്ലനി അലാ അമലിൻ, ഇദാ അമിൽതുഹു അഹബ്ബനി അല്ലാഹു വ അഹബ്ബനി അന്നാസു, എനിക്ക് താങ്കളൊരു പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞു തരണം, അത് ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്നെ അല്ലാഹുവും ഇഷ്ടപ്പെടും, ജനങ്ങളും ഇഷ്ടപ്പെടും. അപ്പം അല്ലാഹുവും ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തി എനിക്ക് പറഞ്ഞു തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ആവശ്യപ്പെടുക, നമ്മളും ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണല്ലോ ഇത്. ജനങ്ങളുടെ ഇഷ്ടം അല്ലാഹുവിൻ്റെ ഇഷ്ടം, അല്ലാഹു നമ്മളെ വെറുക്കുമോ, അല്ലാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കാതെ പോകുമോ എന്നതൊരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഭയമാണ്, ആശങ്ക. മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകളും അനിഷ്ടങ്ങളും നമ്മുടെ മനസ്സിന് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കി തീർക്കും. നമ്മുടെ കുടുംബങ്ങളോട് പിണങ്ങുമ്പോൾ, മാതാപിതാക്കളോട് പിണങ്ങുമ്പോൾ, അയൽവാസിയോട് പിണങ്ങുമ്പോൾ, ആരെങ്കിലും നമ്മളെ വിമർശിച്ച് പറയുമ്പോൾ, നമ്മളെ കുറ്റം പറയുമ്പോൾ എല്ലാം അത് നമുക്ക് അസഹനീയമായി തോന്നും. എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇസ്ഹദ് ഫി ദുനിയാ യുഹിബ്ബക്കല്ലാ, നീ ദുനിയാവിനോട് വിരക്തി കാണിക്കുക, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുമെന്നാണ്. വല്ലാത്തൊരു സമ്പൂർണമായ പ്രസ്താവനയാണ്. അതായത് നമുക്ക് എന്താണ് തടസ്സം? അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നമുക്കനുസരിക്കാനും കീഴ്പ്പെടാനും എന്താണ് തടസ്സം? അത് ലളിതമാണ്, പ്രായോഗികമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് അനുസരിച്ചുകൊണ്ട് മാത്രം നിശ്ചയിക്കപ്പെട്ടതാണ്. അതിലൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഭൗതികമായ ജീവിതത്തിനോടുള്ള ആസക്തിയും താല്പര്യങ്ങളും സമയത്ത് നമസ്കരിക്കാൻ പോലും പലരെയും അനുവദിക്കുന്നില്ല. ഭൗതിക ജീവിതത്തോടുള്ള അമിതമായ ആസക്തി, അത് നമ്മളെ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാവുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുമെന്നർത്ഥം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും സമയങ്ങളിലും നാം തിരക്കുള്ളവരാണ്. പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സമയം തികയുന്നില്ല. പക്ഷെ അവിടെ നമുക്ക് ഒറ്റ പരിഹാരമാർഗമേ ഉള്ളൂ, ഒരു മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത് മാത്രം. ഒരു മുൻഗണനാക്രമം നമ്മൾ തയ്യാറാക്കും, അത് മാത്രമേ ഉള്ളൂ. ഏതും അങ്ങനെയാണ്. നമ്മുടെ ജോലിസ്ഥലത്ത് കണ്ടമാനം ജോലികളുണ്ട്. നമ്മളെന്താണ്ടാകുക? ആദ്യം ചെയ്യേണ്ടത് ഏതാണ്? എമർജൻസി ഏതാണ്? എന്താണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം? അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് പല ഉത്തരവാദിത്തങ്ങളുണ്ട്. ഏറ്റവും അത്യാവശ്യം നിർവഹിക്കേണ്ടത് എന്താണ്? നമ്മുടെ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലാണ്. അപ്പോൾ അതാണ് നിർവഹിക്കേണ്ടത്, അതിഞ്ഞു നീട്ടിവെക്കാൻ പറ്റൂല, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും അനിവാര്യമായത് ഏതാണോ അതിൻ്റെ മുൻഗണന അനുസരിച്ച് കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യം? നമ്മൾ അള്ളാഹുവോട് ചെയ്യേണ്ട നിർബന്ധ കടമകൾ, അത് കഴിച്ചിട്ട് ബാക്കി. ഈ മുൻഗണനാക്രമങ്ങളും മുൻഗണനാ ലിസ്റ്റും ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യാറ്? നിസ്കാരത്തിൻ്റെ സമയത്ത് പോയിട്ടാണ് നിസ്സാരമായ ഒരു ഭൗതിക കാര്യം അവർ ചെയ്യുക. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി 27 പ്രതിഫലം ലഭിക്കുന്ന ഒരു ജമാഅത്തിനെ അവർ നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബക്കല്ലാ, ദുനിയാവിനോട് നീ വിരക്തി കാണിക്കുക, അള്ളാഹു നിന്നെ സ്നേഹിക്കും. പിന്നെ മാത്രമല്ല, ഹറാമുകൾ മനുഷ്യൻ പ്രവർത്തിക്കുന്നത് ദുനിയാവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ആണല്ലോ. എന്തുകൊണ്ടാണ് പലിശ വാങ്ങുന്നത്? എന്തുകൊണ്ടാണ് അവിഹിതങ്ങളെ നമ്മൾ കാണുന്നത്? എന്തുകൊണ്ടാണ് മറ്റുള്ളവൻ്റെ സ്വത്ത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്? ഒക്കെ എന്താണ് അതിനെല്ലാമുള്ള കാരണം? എന്താണ് യഥാർത്ഥത്തിൽ ഭൗതിക ജീവിതത്തോടുള്ള അത് പോട്ടെ എന്ന് വിചാരിക്കുന്നൊരു മനസ്സുണ്ടെങ്കിൽ നമ്മളെ അവിഹിതങ്ങൾ എങ്ങനെ സ്വീകരിക്കും? വസ്ഹദ് ഫീമാ ഇന്ദന്നാസ് യുഹിബ്ബക്കന്നാസ്, വസ്ഹദ് ഫീമാ ഇന്ദന്നാസ്, ജനങ്ങളുടെ അടുക്കുള്ളതിനെ നീ എന്ത് ചെയ്യുക? ഇതിൽ വിരക്തി കാണിക്കുക. യുഹിബ്ബക്കന്നാസ്, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടുമെന്നാണ്. അപ്പോൾ ജനങ്ങളുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം, ജനങ്ങളുടെ കൈവശമുള്ളതിൽ നീ വിരക്തി കാണിക്കുക എന്നാണ്. വളരെ വലിയൊരു കാര്യമാണ്. നമ്മളെന്തിനാണ് പിണങ്ങിയത്? നമുക്കെന്തോ ഭൗതികമായ ഒരു കാര്യം കിട്ടണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു, അതിനവർ തടസ്സം നിന്നു. നാം അത് ചോദിച്ചു, അത് തരില്ലെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യും? അതിനോടുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ വികാരമായി, ദേഷ്യമായി. അപ്പോൾ നമ്മളെന്ത് ചെയ്തു? അവരോട് ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ ഏറ്റുമുട്ടി. ഇതൊക്കെ എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരാളോട് ഒരു സീറ്റിന് ഇരിപ്പിടത്തിന് വേണ്ടി വഴക്കടിക്കുന്നു, 1 ഭൂമിക്ക് വേണ്ടി വഴക്കടിക്കുന്നു. നിസ്സാരമായ ഒരു കാര്യം അംഗീകരിച്ച് കിട്ടാത്തതിൻ്റെ പേരിൽ എന്ത് ചെയ്യും? നമ്മൾ വാശി പിടിക്കുന്നു. ഇവിടെ എല്ലാ ഏറ്റുമുട്ടലുകൾക്ക് പിന്നിലും നമുക്ക് ചില ആനുകൂല്യങ്ങളും ചില നേട്ടങ്ങളും ഭൗതികമായ ചില കാര്യങ്ങളും ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. നാം അധ്വാനിച്ച് നമ്മുടെ കൈവശമുള്ളത് നമ്മൾ ഉപയോഗിക്കുക. മറ്റുള്ളവരുടെ അടുക്കലുള്ളത് നമുക്ക് കിട്ടിയാലായി, ഹലാലായ വഴിയിലൂടെ, ദാനമായോ അല്ലെങ്കിൽ സമ്മാനമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അധ്വാനം കൊണ്ടോ നമുക്ക് കിട്ടിയാലായി, അത്രേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടാകും. എവിടെയെല്ലാം വാക്കേറ്റങ്ങളും തർക്കങ്ങളും വെറുപ്പുകളും വിയോജിപ്പുകളും പിണക്കങ്ങളും ഉണ്ടാകുന്നുവോ അവിടെയെല്ലാം അതിൻ്റെ കാരണം ഭൗതിക ജീവിതത്തിലുള്ള ആസക്തിയാണ്. മറ്റുള്ളവരുടെ കയ്യിലുള്ളത് നമുക്ക് ലഭിക്കണം, നമുക്ക് ചില നേട്ടങ്ങൾ ലഭിക്കണം എന്നതാണ് മനുഷ്യനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കെല്ലാം എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ തെറ്റില്ലല്ലോ. അതുകൊണ്ട് ഭൗതിക ജീവിതത്തോടുള്ള വിരക്തി, താല്പര്യക്കുറവ് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുന്ന മതപരമായ ജീവിതത്തിൽ ഒന്നുകൂടെ സജീവമാകാൻ നമ്മളെ പ്രേരിപ്പിക്കും. ജനങ്ങളുടെ കൈകളിലുള്ള സമ്പത്തിനോടും സൗകര്യങ്ങളോടുമുള്ള ആസക്തി നമ്മൾ കുറക്കുമ്പോൾ നമുക്കെല്ലാവരോടും മാന്യമായി ഇടപെടാനും പെരുമാറാനും സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ സംഭവങ്ങളെയും അനുഭവങ്ങളെയും ചരിത്രങ്ങളെയും ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഈ നബി വചനത്തോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ ഇത് എന്തുമാത്രം യാഥാർത്ഥ്യമായതും എന്തുമാത്രം നന്മകൾ ഉൾക്കൊള്ളുന്നതും സമ്പൂർണവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതത്തിൽ കേൾക്കുന്നതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
2: പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് നേർരേഖ. അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും തൃപ്തി ലഭിക്കാൻ അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
4: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നുവരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഇല്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.

0: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
1: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
0: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
1: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
0: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
1: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
0: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
1: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
0: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
1: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇസ്ലാം മനുഷ്യരെ സൃഷ്ടിച്ച ഏകദൈവത്തിൽ നിന്നുള്ള മതമാകുന്നു. ദൈവീക ദർശനങ്ങൾ കലർപ്പില്ലാതെ നടപ്പിൽ വരുത്തുമ്പോൾ മാത്രമേ ഭൂമിയിൽ സമാധാനം കളിയാടുകയുള്ളൂ. ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റ്. വിശുദ്ധ ഖുർആനിൽ നന്മയായ ഒന്നുമില്ലെന്നോ? അവതരണം ജസീൽ കൊടിയത്തൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോയുടെ ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മനുഷ്യരെല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളാണ്. ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാവണമെന്ന് എല്ലാവരും കൊതിക്കുന്നു. ഭൗതിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ടും യാതൊരുവിധ സമാധാനവും ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ അത്തരം സംവിധാനങ്ങളോ സൗകര്യങ്ങളോ വിഷയങ്ങളോ ഒന്നുമില്ലാതിരുന്നിട്ടും നല്ല സമാധാനത്തിൽ കഴിയുന്ന ആളുകളുമുണ്ട്. എന്താണ് ഇവിടെയുള്ള വ്യത്യാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അറത്ത് വലാകിൻ ഗിന ഗിന നഫ്സ്. ഈ സമാധാനത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ കാരണം, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഐശ്വര്യമാണ്. ഈ ദുനിയാവിലുള്ള വിഭവങ്ങൾ അധികരിച്ചതുകൊണ്ട് സമാധാനം കിട്ടിക്കൊള്ളണമെന്നില്ല. ഈ സമാധാനം കിട്ടാനുള്ള വഴി എന്താണ്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഫഇമ്മാ യതിയന്നകും മിന്നി ഹുദാ ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖാ. നമ്മളിൽ നിന്നും, അല്ലാഹു പറയാണ്, എന്നിൽ നിന്നും ഹുദ വരുമ്പോൾ, എന്നിൽ നിന്നും ഹുദ നേർമാർഗം ലഭിക്കുമ്പോൾ, ആ ഒരു ഹുദയെ പിൻപറ്റിയാൽ, ഫമനിറ്റബ ഹുദായ്, എൻ്റെ ഈ ഒരു മാർഗത്തെ പിൻപറ്റിയവൻ, ഫലയദില്ലു വലയഷ്ക, അവൻ പിഴച്ചു പോവുകയില്ല, ദൗർഭാഗ്യമടയുകയുമില്ല. സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ സമാധാനത്തിൻ്റെ ജീവിതം ആ ഹുദ പിൻപറ്റുന്നതിലാണ്. ഈ ഒരു വഴി പിൻപറ്റുന്നതിന് ഓപ്പോസിറ്റായി കഴിഞ്ഞാൽ, വിപരീതമായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഒമൻ അഅ്റദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദങ്ക. എൻ്റെ ഈ ഒരു ഉത്ബോധനത്തെ തൊട്ട്, ദിക്റിനെ തൊട്ട് ആരാണോ തിരിഞ്ഞു കളയുന്നത്, അവന് ക്ലേശകരമായിട്ടുള്ള കുടുസായിട്ടുള്ള ജീവിതമാണ് ഉണ്ടാവുക എന്ന് അല്ലാഹു പറയാണ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഫമനിത്തബഅ ഹുദായ്, എൻ്റെ ഈ ഒരു മാർഗത്തെ പിൻപറ്റുന്നവൻ ആരാണോ ഉള്ളത് അവന് സമാധാനം. ഒമൻ അഅ്റദ അൻ ദിക്രി, ഈ മാർഗത്തെ പിൻപറ്റാതെ തിരിഞ്ഞു കളയുന്നവന് ക്ലേശകരമായ ജീവിതം. ഇത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് ജീവിച്ചു കാണിച്ചു തന്ന ചരിത്രങ്ങൾ, ഉമർ റളിയല്ലാഹുവിൻ്റെ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിൽ ഉമർ റളിയല്ലാഹു മരത്തണലിൽ വിശ്രമിച്ചുകിടക്കെ ശത്രുക്കളിൽ നിന്നും ഒരു ആൾ വന്നിട്ട് പറഞ്ഞല്ലോ, ഹകംത ഫഅദൽത ഫഅമിൻത ഫനിംത. താങ്കൾ ഭരണം നടത്തി, ഫഅദൽത, ആ ഭരണത്തിൽ താങ്കൾ നീതി പാലിച്ചു, ഫഅമിൻത, അങ്ങനെ നീതി പാലിച്ചത് കാരണം താങ്കൾ നിർഭയത്വമുള്ളവനായി, ഫനിംത, അതുകൊണ്ട് സ്വസ്ഥതയോടുകൂടി ഇത് ഉറങ്ങാൻ താങ്കൾക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു സർട്ടിഫിക്കറ്റായിരുന്നു. അത് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഇസ്ലാം നിഷ്കർഷിക്കുന്നു. അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള, റസൂൽ സിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള അത്തരം വിഷയങ്ങളെ കൃത്യമായി ജീവിതത്തിൽ പിൻപറ്റിയതിൻ്റെ ഭാഗമായി അങ്ങനെ ഭരണം നടത്തിയതുകൊണ്ട് സ്വസ്ഥമായി കഴിയാൻ സാധിച്ചു. നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരുപാട് കൽപ്പനകൾ, ഒരുപാട് വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യരാശിക്ക് നന്മയാകുന്ന, നന്മ മാത്രം നൽകുന്ന ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ സൂറത്തുൽ ഇസ്രയിലെ 23 മുതലുള്ള വചനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 11 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയുന്നുണ്ട്. ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്നത് ചെയ്യണം എന്നുള്ളത് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണത്. സൂറത്തുൽ ഇസ്രായിലെ 17-ാമത്തെ അധ്യായം, വിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ അധ്യായം, സൂറത്തുൽ ഇസ്രായിലെ 23 മുതലുള്ള വചനങ്ങളിൽ അള്ളാഹു പഠിപ്പിക്കുന്ന ഓരോ പാഠങ്ങൾ. ഒന്ന്, വഖദാ റബ്ബുക എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഭാഗത്ത് അള്ളാഹുവിൽ ശിർക്ക് വെക്കരുത്, പങ്കുചേർക്കരുത് അത്രമേൽ വലിയ പാതകമാണത്. ചെയ്തു കൂട്ടിയ നന്മകളെല്ലാം നിഷ്ഫലമായി പോകുന്ന വലിയ ഒരു പ്രയാസം സൃഷ്ടിക്കുന്ന സംഗതിയാണ്. അത്ര ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ട് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന വിഷയം, അത് ഗൗരവമേറിയ വിഷയമാണ് ശിർക്ക് എന്ന് പറയുന്നത്. അത്രമേൽ പ്രധാനം, ആ വിഷയത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു ശിർക്ക്. നമ്മൾ മനസ്സിലാക്കണം, തൗഹീദ് മനസ്സിലാക്കണം. ആ ശിർക്ക് എവിടെയൊക്കെ വരുമെന്നുള്ളത് മനസ്സിലാക്കി ജീവിതത്തിൽ അതിൻ്റെ ഒരു അംശം പോലും നമ്മളിൽ വരുന്നില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ ഉറപ്പുവരുത്തണം. അങ്ങനെ കർമ്മങ്ങൾ നിഷ്ഫലമാക്കി കളയുന്ന ശിർക്കിൻ്റെ യാതൊരു ലാഞ്ചന പോലും നമ്മുടെ ഒന്നിലും, വിശ്വാസ കർമ്മങ്ങളിലൊന്നിലും ഇല്ല എന്ന് നമ്മളെല്ലാവരും ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ വിഷയം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ള വിഷയമാണ്. അവിടെ അവരോട് നല്ല നിലയിൽ വർത്തിക്കാനും മോശമായ ഒന്നും അവർക്ക് വെറുപ്പുളവാക്കുന്ന ഒരു സംസാരം പോലും, ഒരു വാക്ക് പോലും നമ്മളിൽ നിന്ന് ഉണ്ടാവരുത് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും നല്ല രൂപത്തിൽ അവരോട് സംസാരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രായം എത്തിയിട്ടുള്ള മാതാപിതാക്കൾക്ക്, പ്രായം ചെന്ന മാതാക്കളോട്, പിതാക്കളോട് സംസാരിക്കുന്ന വേളയിൽ നമ്മൾ കൃത്യമായിട്ട് ആ നിർദ്ദേശങ്ങൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടാവണം നമ്മുടെ സംസാരം എന്നുള്ളത്. ഈ വിഷയത്തിൽ പലപ്പോഴും അങ്ങനെ തർക്കിച്ച് സംസാരിക്കുകയോ സങ്കടം ഉണ്ടാക്കുന്ന രൂപത്തിൽ അവരോട് സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് തന്നെ നമ്മൾ അത് കൃത്യമായി വിഷയം പറഞ്ഞ് അള്ളാഹുവിനോട് പുറത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടണം. മൂന്നാമത്തെ ഒരു വിഷയം, ആ തൊട്ടടുത്ത വചനങ്ങളിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് കുടുംബബന്ധത്തെക്കുറിച്ചും അഗതി, അതുപോലെ വഴിപോക്കർ, അവർക്കുള്ള അവകാശങ്ങൾ കൊടുക്കണമെന്നാണ്. കുടുംബക്കാർക്ക് നമ്മുടെ എത്രമാത്രം പരിഗണന കൊടുക്കുന്നുണ്ട്. ഇത്തരം പാവപ്പെട്ട ആളുകൾക്ക്, മറ്റ് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ഗതിയുമില്ലാത്ത ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത്, ഭക്ഷണം നൽകുക എന്നുള്ളത് വലിയ നേട്ടമുള്ള, വലിയ ഫതിലുള്ള കർമ്മമായിട്ടാണ് നമ്മൾ ഹദീസുകളിൽ നമുക്ക് കാണുന്നത്. അത്തരം വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പാവങ്ങളെ സഹായിക്കുന്നിടത്ത്, അതുപോലെ തന്നെ കുടുംബക്കാരെ, അവരെ പരിഗണിക്കുന്നിടത്ത്, അവർക്കുള്ള അവകാശങ്ങൾ വെച്ചു കൊടുക്കുന്നിടത്ത്, വഴിപോക്കർക്കുള്ള അവകാശങ്ങളൊക്കെ വെച്ചു കൊടുക്കുന്നിടത്ത്, പലപ്പോഴും മാതൃകാപരമായി പലരും കാണാറുണ്ട്, വീടിൻ്റെ ചുമരിൽ, അതിൻ്റെ മതിലിൻ്റെ ചുമരിൽ നമുക്ക് അവിടെ പൈപ്പ് സംവിധാനം വെച്ച്, കുടിവെള്ള സംവിധാനം വെച്ച് വഴിയുള്ള പോകുന്ന ആളുകൾക്ക് വലിയ വെള്ളം, എത്ര വലിയ ദാനം, വലിയ ദാനം വെള്ളമാണെന്ന് ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അത്തരം വിഷയങ്ങളെ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്, അത് ശ്ലാഘനീയമാണ്. നാലാമത്തൊരു വിഷയം, ദുർവ്യയം ചെയ്യരുത് എന്നാണ്. ധൂർത്ത് പാടില്ല. വലിയ അറിവും കഴിവും സമ്പത്തും ഒക്കെ അള്ളാഹു തന്ന ഈ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടെന്ന് കരുതി അത് ധൂർത്തിൻ്റെ വിഷയത്തിലോ, അല്ലെങ്കിൽ അത് വലിയ ഹുങ്കിൻ്റെ, താൻ പോരിമയുടെ വിഷയത്തിലോ ഒക്കെ ആലോചിച്ച് കിബിറുള്ള ആളുകളായി പിന്നീട് അത് ദുർവ്യയത്തിലേക്ക് എത്തുന്ന രൂപത്തിലേക്ക് എത്തരുത്. ഇസ്രാഫിൻ്റെ ആളുകളാവരുത്. അവർ പിശാചുക്കളുടെ സുഹൃത്തുക്കളാണ് എന്നാണ് പഠിപ്പിച്ചിട്ട്. പിന്നെ പിശുക്ക് ഒഴിവാക്കണം എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. ഈ ധൂർത്ത് ഒഴിവാക്കണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പിശുക്കിൻ്റെയും ആളുകളായി മാറാൻ പാടില്ല. അതിനിടയിലൊരു മധ്യമ നിലപാടിൻ്റെ, പിശുക്കോ ധൂർത്തോ ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടാവേണ്ടത്. പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം, ദാരിദ്ര്യഭയത്താൽ നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്. ദാരിദ്ര്യഭയത്താൽ കുട്ടികളെ കൊല്ലരുത് എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖിൻ, പട്ടിണി ഭയന്നുകൊണ്ട്, പട്ടിണിയാകുമെന്ന് പേടിച്ചുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊല്ലരുത്. നഹ്നു നർസുഖുഹും വയ്യാക്കും, അവർക്കും നിങ്ങൾക്കുമൊക്കെ റിസ്ക് നൽകുന്നത് റബ്ബാണ്, അള്ളാഹു പറയാണ്, റബ്ബാണ്, നാമാണ് നൽകുന്നത് എന്ന് പറയാണ്. സഹോദരങ്ങളെ, അങ്ങനൊരു വിഷയം നമ്മുടെ നാട്ടിൽ സാർവത്രികമാണ്. പല അറിഞ്ഞോ അറിയാതെയോ പല സംവിധാനങ്ങൾ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നു കുട്ടികളെ ഇല്ലാതാക്കാൻ. സഹോദരങ്ങളെ, ഈ ഒരുപാട് വിഷയങ്ങൾ, ഇസ്ലാം നന്മ പഠിപ്പിക്കുന്ന ഖുർആനിൻ്റെ ഇത്തരം കൽപ്പനകൾ അത് സ്വീകരിക്കുന്നിടത്ത് നമ്മളെവിടെയാണെന്നും പരിശോധിക്കണം. ഏഴാമത്തൊരു വിഷയം, വ്യഭിചാരം അതിനോട് അടുക്കരുത് എന്നാണ്. ലതഖ്റബുസ്സിന, വിചാരം ചെയ്യരുത് എന്ന് പറയുന്നതിനപ്പുറം അതിനേക്കാൾ സൂക്ഷ്മമായ ഒരു പ്രയോഗമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളതിനോട് അടുക്കരുത് എന്നാണ്. വ്യഭിചാരം അത് പല രൂപത്തിലുണ്ട്. അത് അതിൻ്റെ ഒരു ഭാഗത്തേക്കും നമ്മൾ ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ കൊലപാതകമാണ്, അതും അത്രമേൽ വലിയ പാതകം തന്നെയാണ്. ആ കൊലപാതകത്തിൻ്റെ വിഷയവും കൃത്യമായിട്ട് ആ ആയത്തുകളിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. തുടർന്ന് അനാഥയുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത്, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ പരിചയക്കാരിൽ ഇത്തരം വിഷയങ്ങളിൽ ഉള്ള ആളുകൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെയുള്ള സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അത് കൃത്യമായിരിക്കണം, അതിൻ്റെ ഉപയോഗങ്ങളും വിനിയോഗങ്ങളും അതെങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി പഠിപ്പിക്കുന്ന രൂപത്തിൽ ആണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അത് ഏറ്റവും നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ നമ്മൾക്ക് അങ്ങനെ അവസരം വരികയാണെങ്കിൽ അതിലൊന്നുപോലും അന്യായമായ ഒന്നും നമ്മൾ എടുക്കുന്നില്ല, ഉപയോഗിക്കുന്നില്ല എന്നത് നമ്മൾ ഉറപ്പുവരുത്തണം. അർഹിക്കുന്ന അവകാശം എല്ലാവർക്കും നൽകുന്നു എത്തുന്നു എന്നുള്ളതും നമ്മൾ ഉറപ്പുവരുത്തുക. പിന്നെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാതിരിക്കുക. അളന്നു കൊടുക്കുമ്പോഴും അളന്ന് വാങ്ങുമ്പോഴുമൊക്കെ നമ്മൾ വാങ്ങുമ്പോഴുള്ള സൂക്ഷ്മത തിരിച്ചു കൊടുക്കുമ്പോഴും കൂടി ഉണ്ടാവണമെന്നാണ് പ്രത്യേകിച്ചും നമ്മളെല്ലാവരോടും ഓർമ്മിപ്പിക്കാനുള്ളത്. അത് കച്ചവടക്കാർ മാത്രമല്ല, നമ്മൾ നമ്മളായിട്ട് തിരിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ, അത് അതിലൊരു കുറവ് വരുത്താതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അറിവില്ലായ്മയുടെ പിറകെ പോകരുത്. സോഷ്യൽ മീഡിയയുടെ കാലമാണ്, പലതും നമ്മൾ കാണും, പല ഫോർവേഡ് മെസ്സേജുകളും കാണും, സംഗതികളും വീഡിയോകളൊക്കെ കാണും. അതൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം, ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. വല തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല എന്ന അതിഗൗരവമേറിയ ആയത്ത് നമ്മൾ ഓർമ്മയിലുണ്ടാവണം. നമ്മുടെ കാഴ്ചയും നമ്മുടെ കേൾവിയുമെല്ലാം അതിനെപ്പറ്റിയൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ആ ഒരു മുന്നറിയിപ്പ്, ഒരു സന്ദേശം നമ്മളെല്ലാ മനസ്സിലും ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അവസാനമായി പഠിപ്പിച്ചു, അഹങ്കാരമരുത്. വലാ തംഷി ഫിൽ അർദി മറഹ, വലാ തംഷി ഫിൽ അർദി മറഹ, അഹങ്കാരത്തോടുകൂടി ഭൂമിയിലൂടെ നടക്കരുത് എന്ന് പ്രത്യേകമായി അവിടെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു ഇത്തരം ഒരുപാട് ഉപദേശങ്ങൾ അള്ളാഹു പഠിപ്പിച്ചതിന് ശേഷം അള്ളാഹു പറയുന്നൊരു വാചകം, ذلك مما اوحى اليك ربك من الحكمه ذلك مما اوحى اليك ربك من الحكمه ഇത് റബ്ബ് ബോധനം നൽകിയ ജ്ഞാനത്തിൽപ്പെട്ടതത്രേ എന്നാണ് 39-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓരോ വിഷയത്തിൽ ഓരോ ഏരിയകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ അധ്യായത്തിൽ 23 മുതൽ 38 വരെയുള്ള വചനങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചിട്ട്. 11-ാം കാര്യങ്ങൾ ആ വിഷയത്തിൽ കൽപ്പനകളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്ന വിഷയങ്ങൾ, ആ കൽപ്പനകൾ അനുസരിക്കുന്നിടത്ത്, അള്ളാഹുവിൻ്റെ ഈ വഴിയെ പിൻപറ്റുന്നിടത്ത് നമ്മൾ എവിടെയെന്ന് പരിശോധിക്കുക. ഈ കൽപ്പനകൾ ഓരോന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ ഹൃദയെ പിൻപറ്റിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് സമാധാനം കൈവരുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ സഹോദരങ്ങളെ, എല്ലാ വിഷയങ്ങളും, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വിഷയത്തിലും നമ്മൾ ഓരോ കാര്യവും അള്ളാഹു പഠിപ്പിച്ചതുപോലെയുള്ള അങ്ങനെ ഒരു ജീവിതം ചിട്ടപ്പെടുത്താൻ, ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ജസാകല്ലാഹു ഖൈറാ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിൽ നന്മയായ ഒന്നുമില്ലെന്നോ എന്ന തലക്കെട്ടിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം ജസീൽ കൊടിയത്തൂർ.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ
1: റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് സെഷൻ ഇവിടെ അവസാനിച്ചു. ഇനി പീസ് റേഡിയോ വൈബ്സിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടോർ, എൻ്റെ കൂടെ മുസ്തഫ അൻസാരി എ പി കാട്.
2: റേഡിയോ വൈബ്സിൻ്റെ തുടക്കം തന്നെ നമുക്ക് ഒരു പ്രത്യേക വിഷയമാണ് ഇന്ന് ഇൻസൈറ്റിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്,
1: മുലപ്പാൽ എന്ന അത്ഭുതം എന്ന വിഷയത്തിൽ. അബ്ദുള്ള സലഫി ചെറുപ്പുളശ്ശേരി നമ്മോടൊപ്പം ചേരുന്നു. ഇന്നത്തെ പ്രോഗ്രാം ഇൻസൈറ്റ് പ്രോഗ്രാമാണ്. ഇൻസൈറ്റിൽ അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുഖ്താർ വഅലാ ആലിഹി വസ്വഹ്ബിഹി അത്തഹാർ അമ്മാ ബഅദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, ലോകത്തിലെ ഏറ്റവും സവിശേഷമായ ഒരു നിമിഷമുണ്ട്, ഏറ്റവും പവിത്രമായ ഒരു മുഹൂർത്തം. ഒരു മാതാവ് തൻ്റെ കുഞ്ഞിന് അമ്മിഞ്ഞപ്പാലി നൽകുന്ന വേളയാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം. ആ നിമിഷത്തെ അറിഞ്ഞവരും ആ നിമിഷം അനുഭവിച്ചവരുമാണ് നമ്മൾ ഓരോരുത്തരും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതി നിർണയിക്കുന്ന മേഖലകളിൽ ഒന്നാണ് അവൻ അമ്മിഞ്ഞപ്പാല് അതല്ലെങ്കിൽ അവൾ അമ്മിഞ്ഞപ്പാല് കുടിച്ചു തുടങ്ങുന്ന കാലം മുതലുള്ള സമയം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ഈ മുലപ്പാലിൻ്റെ പ്രാധാന്യങ്ങൾ, ബെനിഫിറ്റുകൾ ധാരാളം പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ക്രോഡീകരിച്ച ചില കാര്യങ്ങൾ: ഒന്ന്, മുലപ്പാലെന്നത് ഒരു നവജാത ശിശുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. ആ കുഞ്ഞിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഫുഡ് അത് മുലപ്പാലാണ്. മുലപ്പാലിലുള്ള ആൻറ്റിബോഡികൾ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ്. മൂന്ന്, പോഷകമൂല്യമുള്ളതാണ് തൻ്റെ മാതാവിൻ്റെ അമ്മിഞ്ഞപ്പാൽ ഓരോ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളവും. നാല്, ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ ശേഷം 6 മാസമാകുന്നത് വരേക്കും ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ 6 മാസം ശാസ്ത്രവും സയൻസും മറ്റുമൊക്കെ പറഞ്ഞത് പ്രകാരം, ഡോക്ടർമാരൊക്കെ റെഫർ ചെയ്യുന്നത് ആ കുഞ്ഞിന് 6 മാസം വരെ മറ്റൊരു ഭക്ഷണവും നൽകരുത് എന്നാണ്, വെള്ളം പോലും കൊടുക്കരുത് എന്നാണ്. അമ്മിഞ്ഞപ്പാൽ, ഉമ്മയുടെ മുലപ്പാൽ മാത്രമേ ആ കുട്ടിക്ക് ആഹാരമായി ലഭിക്കാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് 6 മാസമാകുന്നത് വരെ കുട്ടിക്ക് ആവശ്യമായ മുഴുവൻ പോഷകാഹാരവും മറ്റെല്ലാ മിനറൽസും പ്രോട്ടീൻസും ഒക്കെ ലഭ്യമാകുന്നത് ഈ മുലപ്പാലിലൂടെയാണ്. പിന്നെ 6 മാസം മുതൽ 12 മാസം വരെ അഥവാ 1 വയസ്സ് വരെ ആ കുട്ടിയുടെ, ആ കുട്ടിക്ക് ആവശ്യമായ പകുതിയിലധികവും ലഭിക്കുന്നത് ഈ മുലപ്പാലിലൂടെയാണ്, ബാക്കി മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ. അഥവാ 6 മാസം കഴിഞ്ഞാലാണ് ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ മാതാപിതാക്കൾ അതല്ലെങ്കിൽ ആ കുട്ടിയുടെ ചുമതലയുള്ളവർ മറ്റു ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങേണ്ടതുള്ളൂ എന്നർത്ഥം. അതുവരെ സാധിക്കുന്നവർ അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എണ്ണി എണ്ണി പറയുന്ന അതിൻ്റെ ബെനിഫിറ്റുകൾ. പിന്നെ 1 വയസ്സ് കഴിഞ്ഞ് 2 വയസ്സ് വരെ WHO പറയുന്നത് ആ കുട്ടിക്ക് ആവശ്യമായതിൽ 3/1 കിട്ടുന്നത് യഥാർത്ഥത്തിൽ ഈ മുലപ്പാലിലൂടെയാണ്. ആ കുട്ടിക്ക് കിട്ടുന്നത് 3/2 മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയാണ്. അങ്ങനെ WHO എണ്ണിപ്പറയുന്ന ധാരാളം ബെനിഫിറ്റുകൾ, നേട്ടങ്ങൾ, മുലപ്പാലിലൂടെ ഒരു കുഞ്ഞ് നേടിയെടുക്കുന്ന നേട്ടങ്ങൾ, ഒരു കുഞ്ഞിൻ്റെ എല്ലാവിധത്തിലുള്ള ബൗദ്ധികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് അനിവാര്യമായതാണ് മുലപ്പാൽ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞിന് മാത്രമല്ല, മുലയൂട്ടുന്ന മാതാവിനെ സംബന്ധിച്ചിടത്തോളം സ്തനാർബുദവും അതുപോലെ തന്നെ അണ്ഡാശയത്തിലുണ്ടാകുന്ന ക്യാൻസറുകളും ആ മാതാവിന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു മാതാവ് നിരന്തരമായി 2 വർഷം തൻ്റെ കുഞ്ഞിനെ മുലയൂട്ടുകയാണെങ്കിൽ സ്തനാർബുദം, അണ്ടാശയ ക്യാൻസർ പോലെയുള്ളത് വരാൻ സാധ്യത വളരെ വിരളമാണ്, കുറവാണ്. ഈ സംസാരത്തിൽ ആമുഖമായി സൂചിപ്പിച്ച ഈ ബെനിഫിറ്റുകൾ, WHO നൽകുന്ന ഈ മൂല്യങ്ങൾ, നേട്ടങ്ങൾ. മുലപ്പാലിലൂടെയും ഒരു മാതാവ് തൻ്റെ കുഞ്ഞിന് പകർന്നുകൊടുക്കുന്ന ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ നേട്ടങ്ങൾ, അത് നമ്മൾ ഓരോരുത്തരും ഉൾക്കൊണ്ടതും അതിനെ സംബന്ധിച്ച് പഠനത്തിനും ഗവേഷണത്തിനും ഗണനത്തിനും മനനത്തിനും വിധേയമാക്കിയിട്ടുള്ള സംഗതിയാണ്. ഒരാളും ഒരുപക്ഷെ അതിനെതിരെ സംസാരിക്കുന്നില്ല. ഒരു ശാസ്ത്രത്തിൻ്റെ ആളും ഇനി ശാസ്ത്രേതര വ്യക്തികളും അതിനെതിരെ ഒരിക്കലും സംസാരിക്കുന്നില്ല. കാരണം ഈ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ തന്നെയാണ്. 88% മുലപ്പാലിൽ വെള്ളമാണെങ്കിലും കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ് ഒരു മനുഷ്യ ശരീരത്തിൽ ഒരധികായനായ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും പോഷകങ്ങളും ഫാറ്റും കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ തന്നെ പ്രോട്ടീനുകളും എല്ലാം ഒരേ അളവിൽ കൃത്യമായ തോതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് മുലപ്പാലിൽ എന്ന് ശാസ്ത്രം സയൻസ് കണ്ടെത്തിയ സംഗതിയാണ്. അതുപോലെ തന്നെ മിനറൽസ്, കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം, മാഗ്നീഷ്യം, അതുപോലെ തന്നെ ക്ലോറിൻ എന്ന് തുടങ്ങി ഒരുപാട് മിനറൽസുകൾ ആ മുലപ്പാലിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നു. വൈറ്റമിനുകളുമാണെങ്കിലും എയും ബിയും സിയും ഡിയും ഒക്കെ വൈറ്റമിനുകൾ മുലപ്പാലിലൂടെ ഒരു മാതാവ് തൻ്റെ കുഞ്ഞിന് പകർന്നു നൽകുകയാണ്. ഓരോ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും ആ സ്ത്രീയുടെ അഥവാ ആ മാതാവിൻ്റെ വാരിയെല്ലുകൾക്ക് മുകളിൽ പെക്ടറാലിസ് എന്ന ഒരു പേശിയുണ്ട്. ആ പേശിക്ക് മുകളിലാണ് സ്തനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ആ സ്തനങ്ങൾക്ക് ആ ഓരോ സ്തനത്തിലും 20 അറകളുണ്ടെന്നാണ്, ലോബ്സ് എന്നാണ് അതിന് സയൻറ്റിഫിക്കായി പേര് പറയുന്നത്. ഈ 20 അറകൾക്കുള്ളിൽ, ഓരോ അറകൾക്കുള്ളിലും ആൽവിയോളസ് എന്ന് വിളിക്കുന്ന ചെറിയ ചെറിയ വ്യത്യസ്തങ്ങളായ അറകൾ. അപ്പോൾ ഒരു മാതാവിൻ്റെ 2 സ്തനങ്ങൾ, ആ സ്തനങ്ങൾക്ക് അടുത്തായി അതല്ലെങ്കിൽ ഉള്ളിലായി നിൽക്കുന്ന ലോബ്സുകൾ, 20 ലോബ്സുകൾ, അതിനുള്ളിലായും ചെറിയ ചെറിയ ആൽവിയോളസുകൾ. ഈ ആൽവിയോളസിൽ നിന്നാണ് പാലുൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ചെറുതും വലുതുമായ കുഴലുകളിലൂടെ, മുലക്കണ്ണിലൂടെയും ഒരു കുട്ടിക്ക്, ആ കുഞ്ഞിന് ആ മുലപ്പാൽ നുകരാനുള്ള, അത് നുകരാൻ കഴിയുകയാണ്. അപ്പം അത്രയേറെ സങ്കീർണമായ പ്രോസസ്സിലൂടെയാണ് ഒരു കുഞ്ഞിന് മുലപ്പാൽ നൽകപ്പെടുന്നത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ സംശുദ്ധവും പരിശുദ്ധവുമായ ഒരു ആഹാരമാണത്. ബ്രസ്റ്റ് ഫീഡിംഗ് എന്നത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന് മറ്റേത് ഭക്ഷണവും, ഇൻഫൻറ്റ് മിൽക്കുകളാകട്ടെ, ഏതൊക്കെ കമ്പനികൾ ഓഫർ ചെയ്യുന്ന ഏതെല്ലാം തരത്തിലുള്ള ഫുഡ് പദാർത്ഥങ്ങളാകട്ടെ, അതിനേക്കാളൊക്കെ ഈ കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് തൻ്റെ മാതാവിൻ്റെ, തൻ്റെ ഉമ്മയുടെ അമ്മിഞ്ഞപ്പാൽ. ഇത് സയൻറ്റിഫിക്കായും പ്രൂവ് ചെയ്തിട്ടുള്ള സംഗതി തന്നെയാണ്. കൃത്യമായ പ്രോട്ടീൻസുകളും കാർബോഹൈഡ്രേറ്റ്സുകളും ഫാറ്റുകളും മിനറൽസും വൈറ്റമിൻസും കൃത്യമായ തോതിൽ അടങ്ങിയിട്ടുണ്ട് ആ മുലപ്പാലിൽ എന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. മുലപ്പാലുമായി ബന്ധപ്പെട്ട് ശാസ്ത്രം ഒരു സയൻറ്റിഫിക് നെയിം പറയുന്നുണ്ട്, ഒരു പേര് വിളിക്കുന്നുണ്ട്, കൊളസ്ട്രം. കൊളസ്ട്രം എന്നത് പ്രസവാനന്തരം, പ്രസവിച്ച ഉടനെ പുറത്തു വരുന്ന മുലപ്പാലാണ്. അത് സാധാരണ വെള്ള നിറമാണെങ്കിൽ ഈ മുലപ്പാലിന് ഒരുതരം മഞ്ഞ നിറമാണ്. പലപ്പോഴും പല രക്ഷിതാക്കളും അത് തൻ്റെ കുഞ്ഞിന് നൽകാൻ മടിക്കാറുണ്ട്. പക്ഷേ ശാസ്ത്രം പറയുന്നത്, സയൻസ് പറയുന്നത്, ഗൈനക് ഡോക്ടർമാരും പീഡിയാട്രിക് ഡോക്ടർമാരും റെഫർ ചെയ്യുന്നത് കൊളസ്ട്രം എന്ന് പറയുന്ന പ്രസവാനന്തരം ആദ്യം പുറത്തു വരുന്ന ആ മുലപ്പാൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീനുകളും മിനറൽസുകളും അതേപോലെ തന്നെ ലിംഫോസൈറ്റ്സുകളും ആൻറ്റിബോഡീസും അടങ്ങിയിട്ടുള്ളതാണ്.

0: കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റും അതുപോലെ തന്നെ മിനറൽസും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഈ സംസാരത്തിൻ്റെ ആമുഖത്തിൽ ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം വിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 233-ാമത്തെ ഒരു വചനത്തിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ ക്ഷണിക്കാനാണ്. ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, വൽ വാലിദാതു യുർദിഅ്ന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ, ഓരോ മാതാവും തൻ്റെ കുഞ്ഞിന് 2 വർഷം പൂർണ്ണമായും അമ്മിൻ്റെ പാല് നൽകണം. ഇത് സർവലോക പരിപാലകനായ സർവലോക രക്ഷിതാവിൻ്റെ കൽപ്പനയാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ ഈ 8-9 മിനിറ്റ് 10 മിനിറ്റോളം എടുത്തു പറഞ്ഞ, ഇനി അതല്ല, അതിലപ്പുറം ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, ഒരു ഗൈനക്കിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പീഡിയാട്രീഷ്യനെ സംബന്ധിച്ചിടത്തോളം, അതുമല്ലെങ്കിൽ ഒരു MBBS സാധാ MBBS നേടിയ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വാതോരാതെ സംസാരിക്കാൻ കഴിയും. മുലപ്പാലിൻ്റെ ഗുണമേന്മകൾ, അതിൻ്റെ ബെനഫിറ്റുകൾ, അതുമായി ബന്ധമില്ലാത്ത ഈ എളിയവനായ ഈ ഞാൻ 10 മിനിറ്റ് എടുത്ത് അതിൻ്റെ ഗൗരവകരമായ ബെനിഫിറ്റുകൾ, WHO പ്രസിദ്ധീകരിച്ച അതിൻ്റെ ബെനിഫിറ്റുകൾ ഞാൻ പറഞ്ഞെങ്കിൽ, പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 200-ാമത്തെ ഒരു അരവരി മാത്രം വേണ്ടി വന്നുള്ളൂ സർവലോക രക്ഷിതാവിന് ആ മുലപ്പാലിൻ്റെ ശ്രേഷ്ഠത ലോകത്തെ ബോധ്യപ്പെടുത്താൻ. 2 വർഷം മുഴുവനായി ഒരു ഉമ്മ, ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനെ മുലയൂട്ടണമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ഈ 2 വർഷം തന്നെയാണ് WHO പറഞ്ഞത്. 2 വർഷം വരെ ഒരു കുഞ്ഞിന്, ആ കുഞ്ഞിന് ആവശ്യമായ 1/3 പോഷകങ്ങളും കുട്ടിക്ക് ലഭിക്കുന്നത് മുലപ്പാലിലൂടെയാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശാസ്ത്രമെന്തെന്നറിയാത്ത മുലപ്പാലിലുള്ള പോഷകാഹാരങ്ങളും അതിലെ പ്രോട്ടീൻസുകളും അതിലെ മിനറൽസുകളും വൈറ്റമിൻസുകളും അതിലെ കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റുകളും ലോകത്ത് വേർതിരിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ 14 നൂറ്റാണ്ട് മുമ്പ് അഷറഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ പഠിപ്പിച്ചു, ഒരു മാതാവ് തൻ്റെ കുഞ്ഞിന് 2 വർഷം മുലയൂട്ടണം. പ്രിയമുള്ളവരെ, ഖുർആൻ ദൈവികമാണ് എന്നുള്ളതിന് ഇതിൽ പരം മറ്റെന്തു തെളിവാണ് നമുക്ക് ആവശ്യമുള്ളത്? ബുദ്ധിയുള്ളവരെ, ദിശന കൊണ്ട് ചിന്തിക്കുന്നവരെ, നാം ഉറ്റാലോചിക്കുക, ഖുർആനിലേക്ക് മടങ്ങി വരിക. ഖുർആനിക ആശയത്തിലേക്കും ഖുർആനിക സത്യങ്ങളിലേക്കും അന്വേഷണത്തിലൂടെ, അന്വേഷണത്തുരയിലൂടെ കണ്ടെത്തുവാൻ നാം പരിശ്രമിക്കുക. സർവലോക രക്ഷിതാവ് അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളേറെ മനസ്സിലാക്കാവുന്ന ഒരു ഉൾക്കാഴ്ച നൽകുന്ന സംസാരമാണ് ഇന്നത്തെ
2: വൈബ്സിൽ നാം കേട്ടത്.
1: മുലപ്പാൽ
2: എന്ന് പറയുമ്പോൾ നമ്മൾക്കത് വളരെ സില്ലിയാണ്. ഒരു ഉമ്മ ഒരു കുട്ടിക്ക് പാൽ കൊടുക്കുന്നു എന്നുള്ളത്. പക്ഷേ അതിൻ്റെ അത്ഭുതങ്ങൾ, അത് ഉണ്ടാകുന്നതും അതിലടങ്ങിയിരിക്കുന്ന അതിലെ പിന്നെ ഗുണങ്ങളും അതിലെ വൈറ്റമിനുകളും ഒക്കെ അത്ഭുതകരമാണ് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. ഇനി നാം പ്രവേശിക്കുന്നു പീസ് റേഡിയോ സ്വരം. ഇന്നത്തെ സ്വരം താളമേളങ്ങളുടെ അകമ്പടിയില്ലാത്ത എന്നാൽ മനസ്സിന് കുളിർമയേകുന്ന ഒരു ഗാനത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്.

0: മാഷാല്ലാ, വളരെ മനോഹരമായൊരു സ്വരം നാം കേട്ടുകഴിഞ്ഞു. ഓരോ ദിനവും റേഡിയോ വൈബ്സിൻ്റെ സമയത്തും മോർണിംഗ് ലൈവ് ഷോയിലും നമ്മൾ വ്യത്യസ്തമായ സ്വരങ്ങൾ കേൾക്കുവാൻ പീസ് റേഡിയോ അവസരം നൽകുകയാണ്. ഏതായിരുന്നാലും ഈ റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് ഒട്ടനവധി ആരോഗ്യപരമായ ചർച്ചകൾ കേൾക്കാനുള്ള അവസരം കൂടി റേഡിയോ നമുക്ക് നൽകുന്നുണ്ട്. ഇൻഷാല്ലാ ഇനി നാം കേൾക്കാൻ പോകുന്നത് ആരോഗ്യ വിചാരമാണ്.
1: അതെ, ആരോഗ്യ വിചാരം എന്ന പ്രോഗ്രാമിലേക്ക് നാം പ്രവേശിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ആരോഗ്യകരമായ ഒരു ചർച്ചകൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഇന്നത്തെ പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ ചർച്ച ചെയ്യുന്നത് ഓട്ടിസം, ആശങ്കകൾക്ക് വിരാമമിടാം എന്ന വിഷയത്തിലെ ഒന്നാം ഭാഗമാണ്. നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ സി പി അബൂബക്കർ, അതുപോലെ തന്നെ ജാഫർ പകരയുമാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്, പീസ് റേഡിയോയിലെ ശ്രോതാക്കളെ, ഇന്നത്തെ ചർച്ചയിൽ നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ സി പി അബൂബക്കർ സാർ. ഓട്ടിസവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം അവയർനെസ് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും ഓട്ടിസവുമായി ബന്ധപ്പെട്ട് ക്ലാസുകൾ നടത്തുകയും ഇപ്പോൾ ജില്ലാ തലങ്ങളിൽ ഓട്ടിസം ക്ലബുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, സമൂഹത്തിൽ ഓട്ടിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ പ്രയാസകരമായ ഒരവസ്ഥയാണ് ഉള്ളത്. രക്ഷിതാക്കൾ ഓട്ടിസമാണ് ഞങ്ങളുടെ കുട്ടിക്ക് എന്ന് പറയുമ്പോഴേക്കും മുഖഭാവം മാറുന്നു സ്വാഭാവികമായും. പിന്നെ അതിനുശേഷമുള്ള ഒരു മാനസികാവസ്ഥ രക്ഷിതാവിൻ്റെത് നമുക്ക് മനസ്സിലാകും. കാണുന്ന ആളുകളോട് ഓട്ടിസമാണ് എന്ന് പറയുമ്പോഴേക്കും ഇതിന് ചികിത്സയില്ലേ, ചികിത്സിക്കേണ്ടതില്ലേ എന്നുള്ള അങ്ങനെയുള്ള സംസാരങ്ങളാണ് സമൂഹത്തിലുള്ളത്. സത്യത്തിൽ എന്താണ് ഓട്ടിസം എന്നതുകൊണ്ട്, ആ വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ്?
3: ഓട്ടിസം എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് വാക്കാണ്. ഓട്ടോ എന്ന് പറയുന്ന സ്വയം എന്നുള്ള അർത്ഥം വരുന്ന ഇംഗ്ലീഷ് വാക്ക് നിന്നാണ് ഓട്ടിസം വന്നത്. ഓട്ടിസമുള്ള കുട്ടികൾ പ്രത്യേകിച്ച് അവർക്ക് സംസാരം കുറവായിരിക്കും, കളിക്കൂട്ടുകാർ കുറവായിരിക്കും. അപ്പോൾ ഒന്നും സംസാരിക്കാതെ അവനവന് കിട്ടിയ കളിപ്പാട്ടുമായി ഒറ്റക്കിരുന്ന് ദീർഘസമയം ചെലവഴിക്കുന്ന ഒരു സ്വഭാവം ഇത്തരം കുട്ടികളിൽ കണ്ടതുകൊണ്ടാണ് ഓട്ടിസം എന്നുള്ള വാക്ക് ഈ പ്രത്യേകതയ്ക്ക് പറഞ്ഞു വരുന്നത്.
2: അപ്പോൾ ഇത്തരം കുട്ടികളെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയുമോ? ഇങ്ങനെ ഒരു കളിപ്പാട്ടം കിട്ടിയാലും മണിക്കൂറുകൾ ഇരിക്കുക, അതേപോലെ ഒറ്റക്കിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ചിരിക്കുക, ഈ ചിരിക്കുന്നതിനായിരിക്കും ഒരു പക്ഷെ ഇങ്ങനെ നോക്കിയിരുന്ന് ചിരിക്കുന്നതിനായിരിക്കും ദിവാസ്വപ്നം എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ ഈ ചർച്ചകളിൽ വരാറുണ്ട്. ദിവാസ്വപ്നം കാണുന്നവരാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിങ്ങനെ കൂടി വരാൻ സാധ്യത? അപ്പോ ചെറുപ്പത്തിൽ ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്ന കുട്ടി പിന്നെ ചിലപ്പം വേറൊരു എന്തെങ്കിലും ക്രിയയായിരിക്കും അവരുടെ അടുത്തുനിന്ന് വരിക. അപ്പൊ ഇതിങ്ങനെ കൂടി വരുന്നുണ്ടോ? എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ കഴിയുക, എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുക, ഇതിന്റെ ഒരു തോത് മനസ്സിലാക്കാൻ കഴിയുക?
3: ദിവാസ്വപ്നം എന്നുള്ള അർത്ഥം ഏതായാലും ഓട്ടിസത്തിനില്ല. അത് ഓട്ടിസത്തെ കുറിച്ച് അറിയാത്ത ആൾക്കാർ ഇവരെ കുറിച്ച് പറഞ്ഞു വരുത്തിയ ഒരു നുണയാണ്. ഓട്ടിസത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ പറയുന്നത്, ഒന്ന്, അവർക്ക് സംസാരം കുറവായിരിക്കും. രണ്ട്, അവർക്ക് സോഷ്യലൈസേഷൻ, കളിക്കൂട്ടുകാർ കുറവായിരിക്കും. മൂന്ന്, ഇവർ ചില ആവർത്തന സ്വഭാവമുള്ള സ്വഭാവങ്ങൾ കാണിക്കും. ഒന്നുകിൽ കൈ ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കാലുകൊണ്ടോ ഏതെങ്കിലും വിധത്തിൽ ധാരാളം ചേഷ്ടകൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളാണ് ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ പറയുന്നത്.
2: അപ്പോ പിന്നെ ഓട്ടിസം ഉള്ള ഒരു കുട്ടിയുടെ ലക്ഷണങ്ങൾ മൊത്തം കണ്ടാൽ, ഇപ്പൊ വളരെ ചെറിയൊരു കുട്ടി, ഇപ്പോ നമ്മളെ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്ന ഒരു വാചകം, ഓട്ടിസമാണ് എന്ന് ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ ഇതിനെ തിരിച്ചറിയാൻ സാധിച്ചാൽ നമുക്കിതിനെ ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും. 30% ഒക്കെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ സാധിക്കുമെന്നൊക്കെയാണ് പിന്നെ പല ചർച്ചകളിലും ലേഖനങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചികിത്സിച്ച് മാറ്റേണ്ട ഒരു രോഗമാണോ യഥാർത്ഥത്തിൽ ഓട്ടിസം എന്ന് പറയുന്നത്?
3: ആദ്യമേ പറയാനുള്ളത് ഓട്ടിസം നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ആൾക്കാർ ഡോക്ടർമാരല്ല എന്നുള്ള ഒരു സത്യമുണ്ട്. ഓട്ടിസം കണ്ടെത്താൻ അല്ലെ കുട്ടികളുടെ ഈ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം കണ്ടെത്താൻ അതിൻ്റെ എക്സ്പേർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാൻഡ് മദേഴ്സാണ്, വല്യമ്മമാരാണ്. അവർ ധാരാളം കുട്ടികളെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ കുട്ടി മറ്റുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തനാണ് എന്ന് ഒരു വല്യമ്മക്ക് തോന്നുകയാണെങ്കിൽ വല്യമ്മ പറയാണ് ഇത് മറ്റുള്ളവരെ പോലെ നല്ലല്ലോ, ഇവൻ എന്തൊക്കെയോ ചില പ്രത്യേകതകൾ ഞാൻ കാണുന്നുണ്ട് എന്ന് ഏതെങ്കിലും ഒരു വല്യമ്മ പറയുകയാണെങ്കിൽ അത് മിക്കവാറും ഓട്ടിസം ആയിരിക്കും എന്നുള്ളതാണ്.
2: അതെ,
3: രണ്ട് മാസം തന്നെ കഴിയുമ്പോൾ ആകുമ്പോൾ തന്നെ കുട്ടികളെ മുഖത്ത് നോക്കണം, ചിരിക്കണം. ഈ റെസ്പോൺസ് വരാതിരിക്കുന്ന സമയത്ത് തന്നെ വല്യമ്മമാർക്കാണ് ഈ ആദ്യമേ സംശയം ഉണ്ടാകുന്നത്. കുട്ടിയുടെ ഉമ്മ ആദ്യമേ ഈ കുട്ടിയെ മാത്രം ഇങ്ങനെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നുണ്ട്, കുട്ടിയുടെ ഉമ്മക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഗ്രാൻഡ് പാരൻസ് ആണ് ഇത് ആദ്യമേ നോട്ട് ചെയ്യുന്നത്. അവരാണ് കുട്ടിയുടെ പ്രത്യേകത ഉള്ളതായിട്ട് ഡോക്ടർമാരടുത്ത് പോയി പറയും. ഡോക്ടർമാരാണ് പിന്നീട് അത് ഒരു ഡയഗ്നോസിസിൽ എത്തുന്നത്.
2: അപ്പൊ ഇതൊരു തലച്ചോറിന്റെ ഡിസോർഡർ ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയുമോ?
3: നമ്മൾ തലച്ചോറിന്റെ ഡിസോർഡർ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ അർത്ഥത്തിലാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നുള്ള പേര് വന്നത്. പക്ഷേ ഓട്ടിസത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയപ്പോഴ് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതൊരു ഡിസോർഡർ അല്ല, ഇത് തലച്ചോറിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ എന്താണ് ഈ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥയ്ക്ക് കാരണം, എന്താണ് യഥാർത്ഥത്തിൽ തലച്ചോറിൽ സംഭവിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ നമ്മൾ തലച്ചോറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ തലച്ചോറിൻ്റെ കോശങ്ങളുടെ പേര് ന്യൂറോൺ എന്നാണ്. ഈ പേരിൽ നിന്നാണ് ന്യൂറോളജിസ്റ്റുകളിലൊക്കെ ഉണ്ടായത്. നമ്മുടെ തലച്ചോറിൽ 100 ബില്യൺ ന്യൂറോൺസ് ഉണ്ട്. 100 ബില്യൺ ന്യൂറോൺസ്. ഈ ന്യൂറോണുകൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങളും നടക്കുന്നത്. ശരാശരി ഒരു ന്യൂറോൺ മറ്റ് 7000 ന്യൂറോണുമായി കണക്ഷൻസ് ഉണ്ട്. നമ്മുടെ ന്യൂറോൺ എന്ന് പറയുന്നത് ഒരു നെർവിൻ്റെ കോശത്തിൽ അതിൻ്റെ സെൻട്രൽ പാർട്ടിലൊരു ന്യൂക്ലിയസ് ഉണ്ട്. അതിൻ്റെ സെൽ ബോഡിന്ന് ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം കണക്ഷൻസ് ഉണ്ട്. ചെറിയ കണക്ഷൻസ് അടുത്തുള്ള കോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദൂരെയുള്ള കോശങ്ങളായിട്ട് ബന്ധപ്പെടാൻ ആക്സോൺ എന്ന് പറയുന്ന നീളം കൂടിയ ഒരു കണക്ഷനാണുള്ളത്. അങ്ങനെ ഓരോരോ ന്യൂറോണും 7000 ന്യൂറോണുമായിട്ട് കണക്റ്റഡാണ്. ഈ കണക്ഷൻസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഗർഭാവസ്ഥയിൽ തന്നെയാണ്, അല്ലെങ്കിൽ പിന്നെ പ്രസവശേഷം ആദ്യത്തെ മാസങ്ങളിലാണ്. ചില നമുക്ക് ഇനിയും മനസ്സിലാവാത്ത ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില കുട്ടികളുടെ തലച്ചോറ് ഗർഭത്തിൻ്റെ അവസാന മാസങ്ങളിൽ അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയും വികാസവും പ്രാപിക്കുന്നു. 2 റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. വളരെ വേഗതയാർന്ന ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഈ കണക്ഷൻസ് ചില കണക്ഷൻസ് വഴി മാറിപ്പോകുന്നു എന്നുള്ളത് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മൾ തിരക്ക് പിടിച്ചിട്ട് എന്ത് ചെയ്യുമ്പോൾ ചില പാകപ്പിഴകൾ വരുന്നത് പോലെ തന്നെ ഈ പെട്ടെന്നുണ്ടാകുന്ന തലച്ചോറിൻ്റെ വളർച്ചയിൽ ചില കണക്ഷൻസ് വഴി മാറിപ്പോകുന്നു. ഇത് ഈ വഴി മാറിപ്പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടി പറയാം. നമ്മളിപ്പോൾ 20-30 വയസ്സുള്ള ഒരാൾ വളരെ യാദൃശ്ചികമായിട്ട് തൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു സുഹൃത്തിനെ കാണുകയാണ്. സുഹൃത്തിനെ കാണുന്ന സമയത്ത് പിന്നെ ആദ്യമേ അയാളെ കുറിച്ചുള്ള ഇമേജ് നമ്മുടെ വിഷ്വൽ കോർട്ടെക്സിൽ, നമ്മുടെ കാഴ്ച കേന്ദ്രത്തിലാണ് അയാളെ കുറിച്ചുള്ള ഇമേജ് പതിക്കുന്നത്. അയാൾ നമ്മുടെ വിഷ്വൽ മെമ്മറി എന്ന് പറഞ്ഞിട്ട് കാഴ്ച കേന്ദ്രത്തിൻ്റെ അടുത്തൊരു കേന്ദ്രമുണ്ട്. അവിടെയാണ് നമ്മൾ പണ്ട് മുതലേ ഇതുവരെ കണ്ട എല്ലാ വസ്തുക്കളുടെയും എല്ലാ മനുഷ്യരുടെയും മെമ്മറി നമ്മൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളെ ഫ്രണ്ടിനെ കണ്ടപാട് തന്നെ നമുക്ക് വിഷ്വൽ മെമ്മറിയുമായിട്ട് നമ്മളെ കേന്ദ്രം കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അയാളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. അയാളെ പേര് നമ്മൾ ഓഡിറ്ററി മെമ്മറിയിൽ ഓൾറെഡി നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓഡിറ്ററി മെമ്മറിയും ഇയാളെ ഫേസും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് അയാളെ പേര് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നു. പിന്നെ നമുക്ക് നമ്മളെ മനസ്സിൽ ഉടനെ ചിത്രം വരുന്നത് അയാളെ കുട്ടിക്കാലത്ത് ഉണ്ടായ കുറേ സംഭവങ്ങൾ, നമ്മൾ അയാൾ തമ്മിലുള്ള ഇടപാടുകളെ കുറിച്ചൊക്കെ ധാരാളം ചിത്രങ്ങൾ നമ്മുടെ ചിന്തയിൽ വരുന്നുണ്ട്. ആ ചിന്ത എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ഫ്രണ്ടൽ കോർട്ടെക്സിലാണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കേന്ദ്രങ്ങൾ മുഴുവൻ നമ്മുടെ ഫ്രണ്ടൽ കോർട്ടെക്സുമായിട്ട് ബന്ധപ്പെടുന്നു. നമ്മൾ അയാളെ പേര് വിളിക്കണമെങ്കിൽ നമ്മുടെ ഒരു സംസാര കേന്ദ്രം ബ്രോക്കാസ് ഏരിയ നമ്മുടെ തലച്ചോറിലുണ്ട്. അപ്പോൾ ബ്രോക്കാസ് ഏരിയയുമായിട്ട് ബന്ധപ്പെടുന്നു. അപ്പോൾ പേര് വിളിക്കണമെങ്കിൽ നമ്മുടെ ചുണ്ട് ചലിക്കണം, നമ്മുടെ നാക്ക് ചലിക്കണം, ഇത്തരം ചലനങ്ങൾ നിയന്ത്രിക്കുന്നത് നമ്മുടെ മോട്ടോർ കോർട്ടെക്സാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മളൊരു ഫ്രണ്ടിനെ കണ്ടു നമ്മൾ അയാൾ ഹലോ പറയുന്നതിൻ്റെ ഇടയിൽ ഒരു തലച്ചോറിൻ്റെ പിൻവശം മുതൽ മുൻഭാഗം വരെയുള്ള, മധ്യഭാഗം മുതൽ മുകൾ ഭാഗം വരെയുള്ള 6-7 കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഏകോപനത്തോടുകൂടി പ്രവർത്തിച്ചിട്ടാണ് നമ്മൾ ഹലോ പറയുന്നത്. ഈ ഏകോപനത്തോടുകൂടി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഈ കേന്ദ്രങ്ങൾ തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആവണം. ഈ കണക്ഷൻസിൽ എന്തെങ്കിലും പോരായ്മ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ നമ്മുടെ കാഴ്ച കേന്ദ്രവും വിഷ്വൽ മെമ്മറിയും തമ്മിലുള്ള കണക്ഷൻസ് ചില കാരണങ്ങളാൽ ഇല്ല എങ്കിൽ നമ്മളെന്നും പുതിയ ഒരാളെ കാണുന്ന സമയത്ത് പഴയയാളെ കണ്ടാലും പുതിയ ഒരാളെ കാണുന്നത് പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് അയാളെ ഓർമ്മിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ചുരുക്കത്തിൽ നമ്മുടെ ഓരോരോ നിസ്സാരമെന്ന് തോന്നുന്ന ഓരോരോ പ്രവർത്തനത്തിനും തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനം ആവശ്യമാണ്. ഈ ഏകോപനം സാധിക്കുന്നത് ഇവ തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗർഭാവസ്ഥയിൽ ഈ കണക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ചില കേന്ദ്രങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ് ഈ തലച്ചോറിൻ്റെ ഹൈ സ്പീഡ് കാരണം, വളർച്ചയുടെ ഹൈ സ്പീഡ് കാരണം തലച്ചോറിൻ്റെ വിവിധ കേന്ദ്രം തമ്മിലുള്ള കണക്ഷൻസ് വഴി മാറി പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ പാരൻസ് കുട്ടിക്ക് 6 മാസമായി, 8 മാസമായി, 10 മാസമായി, ആദ്യമേ കുട്ടികളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് കുട്ടികൾ അമ്മ എന്ന് എപ്പോഴും സംസാരിക്കും എന്നാണ് എന്ന് നോക്കിക്കൊണ്ടാണ് ഏതൊരു മാതാവും ദിവസവും ഉണരുന്നത് തന്നെ. അപ്പോൾ ഈ അമ്മ എന്നുള്ള വാക്ക് സംസാരിക്കണമെങ്കിൽ ഇതേമാതിരി ധാരാളം കണക്ഷൻസ് പരസ്പരം കണക്റ്റഡ് ആവണം. ഈ കണക്ഷൻസ് വഴി മാറിപ്പോകുന്ന കുട്ടികളിൽ ഈ വഴിമാറ്റം കാരണം സംസാരം താമസിക്കും. ഈ താമസിക്കുന്നതോടുകൂടി തന്നെ അമ്മമാർ വെറിയിടായി, എൻ്റെ കുട്ടി സംസാരിക്കുന്നില്ല, എൻ്റെ കൂടെ പ്രസവിച്ച മറ്റേ ആളുടെ കുട്ടി സംസാരിക്കുന്നുണ്ട്, താരതമ്യം ചെയ്തിട്ട് ഈ കാലതാമസം അല്ലെങ്കിൽ ഈ സംസാരമില്ലായ്മ ഒരു പ്രശ്നമായിട്ട് ഉടനെ തന്നെ ഡോക്ടർമാരടുത്ത് പോകുന്നു. ഡോക്ടർമാർ ഉടനെ തന്നെ അവരുടെ രീതിക്കനുസരിച്ച് അതൊരു അസുഖമാണ് എന്ന് പറയുന്നു. ഈ അസുഖമാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അമ്മമാർ വെറിയിടാവുന്നു. പിന്നെ അതിനുള്ള മരുന്നുകൾ, അതിനുള്ള തെറാപ്പികൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ ജീവിതകാലം മുഴുവൻ പോവുക എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ ഈ ഓട്ടിസത്തിൽ ഈ വഴി മാറ്റപ്പെടുന്ന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് സോഷ്യലൈസേഷനും കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട 2 കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഇത്തരം കുട്ടികൾക്ക് സംസാരം കുറവായിരിക്കും, കളിക്കൂട്ടുകാർ കുറവായിരിക്കും. ഒറ്റയ്ക്കൊരു ടോയ് കിട്ടിക്കഴിഞ്ഞാൽ മണിക്കൂറുകളോളം അവർ അത് വെച്ച് കളിച്ചിരിക്കും. ഈ രണ്ടുമാണ് കുട്ടികൾക്ക് ആദ്യമേ ഉണ്ടാകുന്ന അവസ്ഥ. ഇതിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വഴി മാറ്റപ്പെട്ട കണക്ഷൻസ് മറ്റ് ഏതെങ്കിലും കേന്ദ്രത്തിലേക്ക് പോയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാവും. ആ കേന്ദ്രത്തിന് അധികമായിട്ട് ഒരു കണക്ഷൻ ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്കില്ലാത്ത കഴിവുകൾ ഈ കുട്ടികൾക്കുണ്ട് എന്നുള്ള ഒരു സത്യമുണ്ട്.
2: നമ്മൾ കുറവ് കാണുന്ന ഏതൊക്കെ ഏരിയ ഉണ്ടോ അപ്പൊ അത്രയും അത് ഭാഗം മറ്റ് ഏരിയയുമായി കണക്ട് ചെയ്യപ്പെടുന്നതുകൊണ്ട് വേറെ കഴിവുകൾ ഒരുപാട് ഈ കുട്ടിക്കുണ്ടാകും.
3: എന്നുവെച്ചാൽ നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതിനർത്ഥം ആ കുറവ് വന്ന കേന്ദ്രത്തിലേക്കുള്ള കണക്ഷൻ മറ്റൊരു കേന്ദ്രത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ആ കഴിവുണ്ട് എന്ന് കുട്ടി നമ്മളോട് ആരോടും പറയില്ല, നമ്മളാണ് അത് കണ്ടെത്തേണ്ടത്. നമ്മൾ കണ്ടെത്തണമെങ്കിൽ ഇത്തരം കുട്ടികൾക്ക് കഴിവുണ്ട് എന്ന് നമ്മളെ മനസ്സിലാദ്യം വിശ്വാസം വേണം. പക്ഷേ നമ്മളെ ഡോക്ടർമാരടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതൊരു അസുഖമാണ്, ഇത് ചികിത്സിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നതോടുകൂടി തന്നെ ഇത്തരം നോക്കാനുള്ള ഒരു മനോഭാവം പോലും നമ്മുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടാവാത്ത വിധത്തിൽ അവർ ആ പാടെ വെറീഡാവുന്നു എന്നുള്ളതാണ്.
2: അത് സ്വാഭാവികമായിട്ടും അത് രോഗമാണ് എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് എത്തുമ്പോൾ തന്നെ
3: അതെ,
2: പിന്നെ എന്റെ കുട്ടിക്ക് ഇതിലപ്പുറത്തേക്കുള്ള ഒരു കഴിവുകൾ ഉണ്ട് എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ സ്വാഭാവികമായിട്ടും സാധ്യത
3: ഇല്ല.
2: അപ്പൊ ആ സാധ്യത കഴിവ് ഉണ്ട് എന്ന് കുട്ടിക്ക് രക്ഷിതാവിന് ബോധ്യപ്പെടണമെങ്കിൽ ഇത്തരം അവയർനെസ് ക്ലാസ്സുകളില് ഇവർ നിരന്തരം പങ്കെടുത്ത് അങ്ങനെ ഒരു മുന്നോട്ട് വരുന്ന ഒരവസ്ഥ വേണം.
3: ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ കേരളത്തിൽ എല്ലാ ജില്ലകളിലും എനിക്കൊന്നൊരു 50 10 ദിവസം നീണ്ടിരിക്കുന്ന ബോധവൽക്കരണ ക്ലാസ്സുകൾ ഞാൻ പേരൻസിന് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്യാറുണ്ട്. ഞാൻ ഇത്തരം കുട്ടികളുടെ കഴിവിനെ കുറിച്ച് പറയുമ്പോഴാണ് പല പേരൻസും ഇങ്ങോട്ട് പറയുന്നത്, ആ എൻ്റെ മോനും ആ കഴിവുണ്ട്. പണ്ട് ഞങ്ങൾ മൈസൂർ പിന്നെ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് പോയി താമസിച്ച കാലത്ത് രാവിലെ പാല് വാങ്ങാൻ പോകുന്ന സമയത്ത് ആദ്യം ഒരു ദിവസം കുട്ടിയെ കൂടെ കൊണ്ടുവരും, പിറ്റേ ദിവസം മുതൽ കുട്ടി നേരെ മുമ്പിലാണ് നടക്കുക ചെയ്യുന്നത്. കാരണം വെച്ചാൽ ആദ്യത്തെ ഒരു നടത്തത്തുകൂടി തന്നെ ആ റൂട്ട് വളരെ ക്ലിയറായിട്ട് അവനെ തലച്ചോറിൽ വന്നു. അല്ലെങ്കിൽ ഒരു 5-6 മുമ്പേ വീട്ടിലൊരു ഗസ്റ്റ് വന്നിരുന്നു, കുടുംബക്കാർ വന്നിരുന്നു, ഇപ്പം വന്നപ്പോൾ അവനാണ് ഈ ഗസ്റ്റിനെ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം ഇത്തരം കുട്ടികൾ കഴിവുള്ളവരാണ് എന്ന് നമ്മൾ പറയുന്ന സമയത്താണ് പല പേരൻസും ആ എൻ്റെ കുട്ടിക്ക് കഴിവുണ്ട് എന്ന് അവർ പറയുന്നത്.
2: ഇത്തരം കുട്ടികളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ അതിൽ ചെയ്യേണ്ടത്?
3: നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത് ഇതൊരു അസുഖമല്ല എന്നുള്ള ഒരു സത്യമുണ്ട്. അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സൂക്കേടാണ് എന്ന് പറയുന്ന സമയത്താണ് മരുന്ന് എന്ന് പറയുന്ന സമയത്ത് മരുന്നുകൾ നമ്മുടെ നാട്ടിൽ ധാരാളം ചികിത്സാ രീതികളുണ്ട്. ആ മരുന്നിൻ്റെ പിന്നാലെ നമ്മുടെ അല്ലെങ്കിൽ ചികിത്സയുടെ പിന്നാലെ നമ്മൾ വർഷങ്ങളോളം നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും ചെലവഴിച്ച് പോകുന്നതുകൊണ്ട് കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സഹായിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കുട്ടികൾക്ക് കിട്ടേണ്ട കുറേ സേവനങ്ങൾ നമ്മൾ ചെയ്യാൻ നമുക്ക് പറ്റാതെ പോകുന്നു. രണ്ട്, ഇത്തരം കുട്ടികളുടെ കഴിവുകൾ നമ്മൾ കണ്ടെത്താതെ പോകുന്നു. അന്തിമമായിട്ട് നമുക്കും കുട്ടിക്കും അതിൻ്റെ നഷ്ടം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കുട്ടികൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ് എന്ന് പറയാനുള്ള കാരണവും ഇവർ പ്രത്യേകം കഴിവുകൾ പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ്. ഈ അടുത്ത കാലത്ത് സുകേഷ് കുട്ടൻ എന്ന് പറയുന്ന ഒരു പാലക്കാട്ടുകാരൻ ഐഡിയ സ്റ്റാർ സിംഗറിൽ കൂടി മലയാളികൾക്കെല്ലാം പരിചയപ്പെട്ട ഒരു ഓട്ടിസക്കാരനാണ്. സുകേഷ് കുട്ടൻ നന്നായി പാടും, പക്ഷേ യേശുദാസിനേക്കാളും നല്ല പാട്ടുകാരനാണോ എന്ന് ചോദിച്ചാൽ അല്ല. യേശുദാസിൻ്റെ പാട്ടുകൾ സുകേഷ് കുട്ടൻ നന്നായി പാടുന്നുണ്ട്. പക്ഷേ സുകേഷ് കുട്ടൻ എന്ന ഓട്ടിസക്കാരനെ നമ്മൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്നു, യേശുദാസിനെ നമ്മൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്നില്ല. ഇതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, യേശുദാസ് ഒരു പാട്ട് പാടുന്നുണ്ടെങ്കിൽ പാട്ടിന് ഒരു 50-100 തവണ പാടി റിഹേഴ്സലൊക്കെ നടത്തി അവസാനത്തെ പാട്ടാണ് നമ്മളടുത്ത് എത്തുന്നത്. സുകേഷ് കുട്ടൻ എന്ന് പറയുന്ന ആൾ ഈ യേശുദാസിൻ്റെ പാട്ട് ഒരു പ്രാവശ്യം കേട്ടാൽ മതി, അവൻ്റെ ഓഡിറ്ററി മെമ്മറിൽ വളരെ കൃത്യമായിട്ട് എല്ലാ കാലത്തും അവന് സൂക്ഷിക്കാൻ പറ്റും. അത് അവൻ്റെ പ്രോഗ്രാമിൽ നമ്മൾ കണ്ടൊരു കാര്യമാണ്. രണ്ടാമത് കുട്ടിക്ക് സുകേഷ് കുട്ടനുള്ള വേറൊരു പ്രത്യേകത, അവന് ഒരു ഡാൻസ് പ്രോഗ്രാമിൽ ഗ്രൂപ്പ് ഡാൻസിൽ പങ്കെടുത്തിരുന്നു. മറ്റുള്ള മെമ്പേഴ്സൊക്കെ ഗ്രൂപ്പ് ഡാൻസിലെ മറ്റുള്ള മെമ്പേഴ്സൊക്കെ റിഹേഴ്സൽ ധാരാളം നടത്തിയിട്ട് സ്റ്റേജിൽ അവതരിപ്പിച്ച ഈ പ്രോഗ്രാമിൽ സുകേഷ് കുട്ടൻ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ വന്നിട്ട് അവൻ്റെ ഗ്രൂപ്പ് ഡാൻസിൽ പങ്കെടുക്കുന്നത്. അവൻ്റെ താളം ഒരിക്കലും തെറ്റിപ്പോയിട്ടില്ല. അപ്പോൾ അവൻ്റെ വിഷ്വൽ മെമ്മറിയും ഓഡിറ്ററി മെമ്മറിയും യേശുദാസനില്ലാത്ത ഈ രണ്ട് മെമ്മറിയും ഈ ഇദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് നമ്മൾ അവനെ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ നമ്മുടെ കുട്ടികൾക്ക്, ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പോരായ്മ, അവൻ്റെ സംസാരത്തിലാണെങ്കിൽ അല്ലെങ്കിൽ അവന് കളിക്കൂട്ടുകാരില്ലാത്തതിൻ്റെ പേരിലാണെങ്കിൽ അല്ലെ വേറെ ഏതെങ്കിലും ഏരിയയിൽ അവൻ നമ്മൾ എന്തെങ്കിലും കുറവ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം, അതിന് സ്വാഭാവികമായിട്ടും അർത്ഥം പിന്നെ അവന് വേറെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇത്തരം കഴിവുകളെ നമ്മൾ കഴിവുകളെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് അവരുടെ വിഷ്വൽ മെമ്മറിയാണ്. വിഷ്വൽ മെമ്മറി എന്ന് പറഞ്ഞാൽ കണ്ട കാര്യങ്ങൾ ഓർക്കാനുള്ള കഴിവാണ് വിഷ്വൽ മെമ്മറി.
2: വിഷ്വൽ മെമ്മറി കൂടുതലുള്ള ഒരു കുട്ടി സ്വാഭാവികമായിട്ടും ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ പിന്നെ നല്ലൊരു ഈ ഒരു മേഖലയിലേക്ക് പോവല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി ഒരു വ്യക്തി ഇതേപോലെ ഈ തലത്തിലേക്ക് ഉയർന്നതായിട്ട് നമുക്ക് ഒരു മാതൃക ഇന്ത്യയിലോ പുറത്തൊക്കെ കാണാൻ പറ്റും.
3: മാതൃക ലോകത്ത് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങൾ ധാരാളമുണ്ട്, ഇന്ത്യയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ കേരളത്തിലാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും പല ഭാഗങ്ങളിലും ഇതേമാതിരി ഈ ആർട്ടിസ്റ്റിക് ടാലൻ്റ് ഉള്ള കുറേ കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ നന്നായിട്ട് പെയിൻറ് ചെയ്യുന്ന ആൾക്കാർ, ചിത്രം വരയ്ക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കയിലുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്നത് സ്റ്റീഫൻ വിൽഷെർ എന്ന് പറയുന്ന ഒരു ഓട്ടിസക്കാരനാണ്. ലിവിങ് ക്യാമറ എന്നുള്ള പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇയാളും ഇയാളുടെ സുഹൃത്തുക്കളുടെ കൂടെ ഒരു ഹെലികോപ്റ്റർ റൈഡ് ഹാഫ് ആൻ അവർ നടത്തി കഴിഞ്ഞാൽ അയാൾ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് സിറ്റി കാണും. സിറ്റി കണ്ടു കഴിഞ്ഞ് അവരെ യാത്ര അവസാനിച്ച് കഴിഞ്ഞിട്ട് ഒരു 6 മീറ്റർ ക്യാൻവാസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സിറ്റിയുടെ എല്ലാവിധ ഡീറ്റെയിൽസും അടക്കിയ ഈ സിറ്റിയുടെ ചിത്രം അയാൾ പെയിൻറ് ചെയ്തിരിക്കും. ലോകത്തുള്ള ഏതാണ്ട് ഒരു 12 മേജർ ക്യാപിറ്റൽ സിറ്റീസ്, ദുബായ്, ടോക്കിയോ, ഫ്രാങ്ക്ഫർട്ട്, റോം തുടങ്ങിയുള്ള ക്യാപിറ്റൽ സിറ്റീസിൻ്റെ ചിത്രങ്ങൾ ഇയാൾ ഓൾറെഡി വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇയാൾ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് നോക്കുന്ന സമയത്ത് അയാളെ വിഷ്വൽ മെമ്മറിയിൽ അയാൾ രേഖപ്പെടുത്തിയ ആ ചിത്രം അയാൾക്ക് വളരെ ഭംഗിയായിട്ട് ക്യാൻവാസിലേക്ക് പകർത്താൻ പറ്റുന്നു എന്നുള്ളതാണ്.
2: അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കഴിവുള്ള ഒരു കുട്ടി അയാൾക്ക് അയാളുടെ തലച്ചോറിൻ്റെ പ്രത്യേകത കാരണമാണ് ഈ ഒരു കഴിവ് ലഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഒരിക്കലും സമൂഹത്തിൽ നിന്ന് ഒരു അരിക്കാക്കപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ശ്രമം രക്ഷിതാക്കൾ ബോധപൂർവം നടത്തിയാലേ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഓട്ടിസം ബാധിച്ച കുട്ടി ഓട്ടിസം ബാധിച്ച എന്ന് പറയുന്നതിൽ തന്നെ ഒരു നിരർത്ഥകത ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള
3: ഒരു
2: ഓട്ടിസമുള്ള ഒരു കുട്ടിയെ ഈ തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ രക്ഷിതാക്കൾക്ക് ഇത്തരത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ സാധിക്കും, സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓട്ടിസം എന്നുള്ളത് രോഗമല്ല, അത് നോർമൽ എന്ന് നമ്മൾ പറയുന്ന ആളുകളെക്കാൾ അല്പം കൂടുതൽ കപ്പാസിറ്റിയുള്ള കഴിവുകളുള്ള സമൂഹത്തിൽ അല്പം ഭിന്നമായി പെരുമാറുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന എന്നാൽ സമൂഹത്തിന് ഏറ്റവും അനിവാര്യമായ ബുദ്ധിശക്തിയുള്ള ആളുകളാണ് ഈ ഓട്ടിസമുള്ള വ്യക്തികൾ. അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.
0: മാഷാ, നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തത് ഡോക്ടർ CP അബൂബക്കർ ആൻഡ് ജാഫർ പകര. ഓട്ടിസം ആശങ്കകൾക്ക് വിരാമമിടാം എന്നതായിരുന്നു സംസാര വിഷയം.
1: ഇനി നാം പ്രവേശിക്കുന്നു പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ നമ്മോടൊപ്പം ചേരുന്നു. ഈമാനിൽ ഉറച്ചു നിൽക്കാൻ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനം. പ്രാർത്ഥനാ പഠനം കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു മനുഷ്യൻ അവൻ സത്യവിശ്വാസി ആയതിനു ശേഷം ഈമാനിൽ നിന്ന് വഴിതെറ്റാതിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു ആലി ഇംറാനിൻ്റെ 8-ാമത്തെ ആയത്തിലൂടെ നമുക്ക് ആ ഒരു പ്രാർത്ഥന കാണാൻ സാധിക്കും. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: റബ്ബന ല തുസ്യ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലന മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം: റബ്ബന ല തുസ്യ ഖുലൂബന ബഅദ ഇദ് ഹദൈതന, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളെ നീ ഇസ്ലാമിക സന്മാർഗത്തിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ വഴിതെറ്റാനിടയാക്കരുതേ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. തീർച്ചയായും ഇന്നക അൻതൽ വഹാബ്, നീ അത്യധികം ഔദാര്യവാനാകുന്നു എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. റബ്ബന ലാ തുസിഗ് ഖുലൂബന, റബ്ബന റബ്ബന ലാ തുസിഗ്, ഇവിടെ പുള്ളിയുള്ള ആയിനാണ്, സുകൂൻ ചെയ്യപ്പെട്ട പുള്ളിയുള്ള ആയി. തുസിഗ് തുസിഗ്, റബ്ബന ലാ തുസിഗ് ഖുലൂബന, റബ്ബന ലാ തുസിഗ് ഖുലൂബന, റബ്ബന ലാ തുസിഗ് ഖുലൂബന. ബഅദ ഇദ് ഹദൈതന, ബഅദ ഇദ് ഹദൈതന, ബഅദ ഇദ് ഹദൈതന, ഹദൈതന കെട്ടുള്ള ഹായാണ്. ഹദൈതന റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, ബഅദ ഇദ് ഹദൈതന. വഹബ് ലന, വഹബ് ലന ഇവിടെയും കെട്ടുള്ള ഹായാണ്. വഹബ് ലന, വഹബ് ലന, വഹബ് ലന. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, വഹബ് ലന. മിൻ ലദുൻക റഹ്മ, മിൻ ലദുൻക റഹ്മതൻ, ഇവിടെ റഹ്മതൻ നമ്മൾ പറയുമ്പോൾ റഹ്മ എന്ന് പറഞ്ഞു നിർത്തുന്നു. വഹബ് ലന മിൻ ലദുൻക റഹ്മതൻ, വഹബ് ലന മിൻ ലദുൻക റഹ്മതൻ, വഹബ് ലന മിൻ ലദുൻക റഹ്മതൻ, വഹബ് ലന മിൻ ലദുൻക റഹ്മതൻ. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, വഹബ് ലന മിൻ ലദുൻക റഹ്മതൻ, വഹബ് ലന മിൻ ലദുൻക റഹ്മതൻ. ഇന്നക അൻതൽ വഹാബ്, ഇന്നക അൻതൽ വഹാബ്, ഇന്നക അൻതൽ വഹാബ്, ഇന്നക അൻതൽ വഹാബ്. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, വഹബ് ലന മിൻ ലദുൻക റഹ്മതൻ, ഇന്നക അൻതൽ വഹാബ്. റബ്ബന ലാ തുസിഗ് ഖുലൂബന, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, വഹബ് ലന മിൻ ലദുൻക റഹ്മതൻ, ഇന്നക അൻതൽ വഹാബ്. ഈ ഒരു പ്രാർത്ഥന നമ്മളെല്ലാവരും മനഃപ്പാഠമാക്കണം. ജീവിതത്തിൽ എപ്പോഴും നിരന്തരമായി നമ്മൾ കൊണ്ടുനടക്കേണ്ട പ്രാർത്ഥനയാണിത്. നമ്മളെപ്പോഴാണ് വഴിതെറ്റി പോവുക എന്നുള്ളത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: ഓരോ ദിവസവും ഓരോ പ്രാർത്ഥനകളിലൂടെ ഒരുപാട് പ്രാർത്ഥനകൾ പഠിക്കേണ്ട അവസരമാണ് പ്രാർത്ഥനാ പഠനം നമുക്ക് നൽകുന്നത്. പഠിക്കാനുള്ള സമയവും അതെല്ലാം ഈ ഒരു പ്രാർത്ഥന പഠനത്തിൻ്റെ സമയത്ത് നമുക്ക് ലഭിക്കുകയാണ്. കേൾക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഓരോ പ്രാർത്ഥനകൾക്കും എത്രത്തോളം സ്വീകാര്യത അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട് എന്നതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ തിരിച്ചറിയുക. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുള്ള മഹസിൻ വണ്ടൂരാണ്. ഈമാനിൽ ഉറച്ചു നിൽക്കാൻ എന്ന വിഷയത്തിലാണ് പ്രാർത്ഥന നാം കേട്ടുകഴിഞ്ഞത്.
1: ഇനി കുട്ടികളുടെ പ്രോഗ്രാമായ പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമിലേക്കാണ്. കുട്ടികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ പ്രോഗ്രാമിൽ യാത്ര മുന്നൊരുക്കം എന്നുള്ളതാണ്. യാത്ര പോകുമ്പോൾ ഒരുങ്ങേണ്ട, അതിന് സജ്ജീകരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് വേണ്ടി സുബൈർ സലഫി പട്ടാമ്പി നമ്മോടൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, പൂമരത്തണലിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനിയന്മാരെ, അനിയത്തിമാരെ, ഏറെ സന്തോഷകരമായ ഒരു അവധിക്കാലത്തിൻ്റെ സന്ദർഭത്തിലാണ്, ഒരുക്കങ്ങളിലാണ്, അതിൻ്റെതായ ആനന്ദാഘോഷങ്ങളുടെ വേളകളിലാണ് നമ്മളൊക്കെ ഉള്ളത്. കഴിഞ്ഞ ഒരു ദിവസത്തിൻ്റെ പ്രോഗ്രാമിൽ നമ്മൾ അവധിക്കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ചെറിയ പ്ലാനിങ് നമ്മൾ പറയുകയുണ്ടായിട്ടുണ്ട്. ഇന്ന് അതിലെ ഒരു ചെറിയ ഭാഗം മാത്രം ഒന്നുകൂടെ വിശദീകരിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നി. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മളൊക്കെ പല ആളുകളുടെയും മഹാന്മാരുടെയും പ്രസിദ്ധരായ ആളുകളുടെയും ഒക്കെ ജീവിത ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അക്കൂട്ടത്തിൽ മറച്ചുവെക്കാൻ പറ്റാത്ത, മാറ്റിവെക്കാൻ പറ്റാത്തൊരു പ്രസിദ്ധനായ കർമ്മശാസ്ത്ര ഫിഖ്ഹിയായ പണ്ഡിതനാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. വളരെ പ്രയാസകരമായ ചെറിയ പ്രായത്തിൽ പിതാവിൻ്റെ സംരക്ഷണമില്ലാഞ്ഞിട്ടും മാതാവിൻ്റെ ഉമ്മയുടെ വളരെ നല്ല ആ ഒരു കരുതലോടെ താല്പര്യത്തോടുകൂടെയുള്ള ജീവിതത്തിൻ്റെ വളർച്ചാഘട്ടങ്ങളിലുള്ള സഹായങ്ങൾ കൊണ്ട് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന അന്നത്തെ ചെറിയ മിടുക്കനായിരുന്ന വിദ്യാർത്ഥി പിന്നീട് ലോകം മുഴുവൻ അറിയപ്പെടുന്നൊരു പണ്ഡിതനായി മാറി. ഫിഖ്ഹിൻ്റെ മേഖലയിലും ഹദീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ചരിത്ര വിഷയങ്ങളിലാണെങ്കിലും ഒക്കെ നല്ല അവബോധമുള്ള പണ്ഡിതനായി മാറി ചെറിയ പ്രായത്തിൽ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കി, മാഷാല്ലാ. ഇനി നോക്കൂ, നിങ്ങൾ അദ്ദേഹം തൻ്റെ കിതാബിൽ എഴുതി വെച്ച ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങളിടക്ക് യാത്ര പോകണം എന്നാണ്. ദുനിയാവിലെ പല സ്ഥലങ്ങളും സന്ദർഭങ്ങളുമൊക്കെ നമ്മൾ കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി യാത്ര പോകണം. എന്താണ് ആ യാത്ര കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടമെന്ത് എന്ന് ആദ്യം അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് യുസീറുൽ ഹസൻ. നമ്മുടെ മനസ്സ് ഒരു സ്ഥലത്ത് തന്നെ, നമ്മുടെ വീട്ടിലും നമ്മുടെ മദ്രസയിലേക്കും സ്കൂളിലേക്കുള്ള യാത്രയും ആ സ്ഥലങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ജീവിതത്തിൽ ചില ബോറടികളുണ്ടാകാം, വിഷമങ്ങളുണ്ടാവാം, ഒരു മനസ്സിനൊരു റിലാക്സ് ആവുന്ന സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇടയ്ക്കൊരു യാത്ര, കുറച്ചൊരു ദൂരമുള്ള സ്ഥലങ്ങളിലേക്ക്, മറ്റൊരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നിലവിലുള്ള നമ്മുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറ്റാനും നമ്മുടെ വിഷമങ്ങൾ നീക്കാനുമൊക്കെ ഉപകരിക്കുന്നു. പുതിയ സ്ഥലങ്ങളും സന്ദർഭങ്ങളും പുതിയ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു കുളിർമയുണ്ടാകുന്നു. അതുപോലെ തന്നെ പോകുന്ന വഴിയിൽ ഒരുപാട് പാവപ്പെട്ടവരും പരീക്ഷിക്കപ്പെട്ടവരും വികലാംഗരുമായ ആളുകളെയൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് നമ്മളെത്ര നല്ല സൗഭാഗ്യമാണ് നമുക്ക് കിട്ടിയത് എന്നൊക്കെ ചിന്തിക്കാനൊക്കെ ഉപകരിക്കുന്ന രൂപത്തിൽ നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങളെ ദുഃഖങ്ങളെ മാറ്റാൻ ഒരു യാത്ര പോവുകയാണെങ്കിൽ നമുക്കതിന് പറ്റുമെന്നാണ് പറഞ്ഞത്. രണ്ടാമത്തേത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യഹ്സുലുൽ ഇൽമ, ഇൽമ കിട്ടുന്നു, ഒരു പുതിയ അറിവ്. നമ്മൾ നിത്യജീവിതത്തിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്കതിൽ നിന്നൊരുപാട് യാത്രയിൽ നിന്ന് കിട്ടുന്ന അറിവുകളുണ്ട്. അറിവിന് വേണ്ടി മാത്രം പോയ യാത്രകൾ തന്നെയുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ, സ്വഹാബിമാർക്ക് ശേഷമൊക്കെ ജീവിച്ചിരുന്ന താബിഈങ്ങളൊക്കെ ഒരു ഹദീസിന് വേണ്ടിയിട്ട് മാസങ്ങൾ നീണ്ട യാത്ര നടത്തിയെന്നാണ് പറയുന്നത്. ഒരു ഹദീസ് പഠിക്കാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലിലൂടെ യാത്ര പോയിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫ് വായിക്കുമ്പോൾ കാണാൻ പറ്റും. അറിവന്വേഷിച്ചുകൊണ്ട് പഠനത്തിന് വേണ്ടിയിട്ട് യാത്ര പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണെങ്കിൽ ആ യാത്രയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്നതാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറഞ്ഞത്. പിന്നെ മൂന്നാമത് പറഞ്ഞത് നല്ല ഗുണങ്ങൾ, സൽ സ്വഭാവങ്ങൾ, നല്ല ശീലങ്ങൾ നമുക്ക് യാത്രയിലൂടെ ലഭിക്കുമെന്ന്. നല്ല ഗുണപാഠങ്ങളും നല്ല സ്വഭാവങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതെന്താ കാരണം? പുതിയ ചില വ്യക്തികളെ, അതുപോലെ തന്നെ പുതിയ നിലവാരമുള്ള വ്യത്യസ്ത നിലവാരത്തിലുള്ള ആളുകളെ നമ്മൾ കാണുമ്പോൾ അവരിൽ നിന്നൊക്കെ പല സ്വഭാവങ്ങളും നേട്ടങ്ങളും ആ സഹനശീലവും അതുപോലെ യാത്രയിലെ പരസ്പരമുള്ള സഹകരണശീലങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ ആ യാത്രക്കിടയിൽ അയാളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്ന സൽഗുണങ്ങൾ അയാൾക്ക് യാത്രയിലൂടെ ലഭിക്കും. നാലാമത്തെ അദ്ദേഹം പറഞ്ഞത് നല്ല കൂട്ടുകെട്ട് ലഭിക്കുമെന്നതാണ്. നല്ല സൗഹൃദം ലഭിക്കുക, സഹോദരന്മാരെ സുഹൃത്തുക്കളെ കിട്ടുക. നമുക്ക് പരിചയമില്ലാത്ത കുറേ ആൾക്കാർ, നമ്മളിങ്ങനെ യാത്ര പോവുകയാണ്, അപ്പോഴേക്കും നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലൂടെ നമ്മുടെ സൗഹൃദം കിട്ടുകയാണ്. അതുപോലെ തന്നെ നമ്മൾ സ്ഥലത്ത് എത്തിപ്പെടുകയാണ്, ആ സ്ഥലത്ത് എത്തിപ്പെടുന്ന സ്ഥലത്തുള്ള ആൾക്കാരെ നമ്മൾ പരിചയപ്പെടും, അങ്ങനെ കുറേ നല്ല സൗഹൃദങ്ങൾ ലഭിക്കുന്നു. അതേപോലെ പോകുന്ന യാത്രയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു ക്ലാസ്സിലെയോ മറ്റു സ്ഥലത്തെയോ മറ്റു മദ്രസയിലെയോ ഒക്കെ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുമായിട്ടൊക്കെയുള്ള നല്ല കൂട്ടുകെട്ടും നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളുമൊക്കെ നമുക്ക് ഉപകരിക്കുന്നു, ലഭിക്കുന്നു ഈ യാത്രയിലൂടെ. അഞ്ചാമത് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് യാത്രക്കാരൻ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന വ്യക്തിയാണ്. അള്ളാഹു പരിഗണിച്ച പ്രാർത്ഥന ഒരിക്കലും തട്ടിക്കളയില്ല എന്ന് പറഞ്ഞ മൂന്ന് വിഭാഗത്തിൽ ഒരാള് ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ പ്രാർത്ഥന. വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തുന്നത് വരെയും അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടൊരു വഴിയിലാണ് പോണതെങ്കിൽ, തെറ്റായ കാര്യത്തിനല്ല എങ്കിൽ, അവൻ്റെ യാത്ര അവന് ഖൈറാണ്. എത്രത്തോളം ഒരു ഹദീസിൽ പറഞ്ഞത്, അവൻ്റെ ഉറക്കവും ഭക്ഷണവും മാറ്റിപ്പോകുന്ന, കളയുന്ന, അല്ലെങ്കിൽ അതിൽ പ്രയാസപ്പെടുന്ന ഒരു ശിക്ഷയെപ്പോലെയാണ് അവൻ്റെ യാത്ര. അതുകൊണ്ട് യാത്രയിലുള്ള അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു ഭാഗം, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ചെറിയ യാത്രയ്ക്ക് പോലും ഒരുപാട് തത്വങ്ങളും മൂല്യങ്ങളും ഗുണങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ഈ ഒരു രണ്ട് മാസക്കാലത്തെ അവധിയിൽ നമുക്ക് പറ്റാവുന്ന നല്ല സ്ഥലങ്ങൾ, ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ലഭിക്കുന്ന രൂപത്തിൽ വെൽ പ്ലാനിങ്ങോടുകൂടെയുള്ള യാത്രകൾ പോകുന്നത് കൊണ്ടുള്ള നേട്ടമാണ് ഈ സൂചിപ്പിച്ചത്. ഇനി മറ്റൊരു ഭാഗം കൂടെ പറയണം എന്ന് വിചാരിച്ച് യാത്ര നല്ലതാണെന്ന് കരുതിയിട്ട് എങ്ങനെങ്കിലും അങ്ങ് പുറപ്പെടുന്നതിന് പകരം ഇസ്ലാമിക മര്യാദകൾ, ചില മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തണം. അതെല്ലാവരും ശ്രദ്ധിക്കണം. അതെന്താണ് നമ്മൾ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം? അതിൽപ്പെട്ട ഒരു കാര്യം, ഇഖ്ലാസോടുകൂടെയാവുക. നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമുക്ക് കൂലി കിട്ടും. ഇഖ്ലാസോടെയാണെങ്കിൽ നമ്മളൊരു ഹോംവർക്ക് ഇരുന്ന് വീട്ടിലിരുന്ന് എഴുതുന്നത് പഠിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ്, ഇഖ്ലാസോടെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നമുക്കൊരു പ്രതിഫലം കിട്ടും. നമ്മൾ സ്കൂളിൽ പോകുന്ന 10 മണി മുതൽ 4 മണി വരെ, അല്ലെങ്കിൽ ഓരോ സ്കൂളുകളിലെയും സ്ഥലവും സൗകര്യവും അനുസരിച്ച് നമ്മളിരിക്കുന്ന ആ ക്ലാസ് റൂമിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇഖ്ലാസ് നിഷ്കളങ്കമായ നല്ല നീയത്തോടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രതിഫലം കിട്ടൂലേ? അതേപോലെ ഈ യാത്രയും നല്ല ഉദ്ദേശമായിരിക്കണം. നേരത്തെ പറഞ്ഞ നല്ല ഗുണങ്ങളൊക്കെ ലഭിക്കാനും നല്ല കാര്യത്തിനു വേണ്ടിയാണെങ്കിൽ അതും നമുക്കൊരു നല്ല ഗുണമായി, പ്രതിഫലം കിട്ടുന്ന കാര്യമായിട്ട് വരും. അപ്പോൾ ഇഖ്ലാസ് ഉണ്ടാവണം. രണ്ടാമത്തേത് ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞ മറ്റൊന്നുണ്ട്. ഇസ്തിഖാറത്ത് പല കുട്ടികൾക്കും പരിചയം ഉണ്ടാവും. രണ്ടരക്കായത്ത് സുന്നത്ത് നമസ്കരിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നമസ്കാരം, രണ്ടരക്കായത്ത് നമസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഇസ്തിഖാറത്ത് വേണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു പോവണോ പോകണ്ടേ, ആ സ്ഥലത്തേക്ക് വേണോ, ഈ സ്ഥലത്തേക്കാണോ പോകേണ്ടത് എന്ന സംശയമൊക്കെ വരികയാണെങ്കിൽ രണ്ടരക്കാത്ത് നമസ്കരിച്ചിട്ട് ഇസ്തിഖാറത്തിൻ്റെ പ്രാർത്ഥന നടത്തിയിട്ട് പോകുന്നത് നല്ലതാണ്. അതൊരു മര്യാദയാണ്. അതിനെപ്പോലെ തന്നെയാണ് മറ്റൊന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്, മുഷാവറ നടത്തണമെന്നാണ്. മുഷാവറ എന്ന അറബി വാക്കിൻ്റെ മീനിങ് ഈ കേൾക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടോ? മുഷാവറ കൂടുക, കൂടിയാലോചിക്കുക എന്നാണ് അതിന് അറബിയിൽ പറഞ്ഞ്. മുഷാവറക്കുള്ള ആ വാക്ക് മലയാളത്തിൽ കൂടിയാലോചന. എന്താണ് യാത്രയ്ക്ക് മുമ്പ് കൂടിയാലോചിക്കുക? നമ്മുടെക്കാൾ പ്രായമുള്ളവരോട്, നമ്മുടെ പാരൻസിനോട്, അല്ലെങ്കിൽ മതപരമായ നല്ല അറിവുള്ള ആളുകളോട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തെപ്പറ്റി കൂടിയാലോചിക്കുക. ഞങ്ങൾ ഇന്ന ദിവസമാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ കൂടെ ഇത്ര ആളുകളൊക്കെയുണ്ട്, ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് നല്ലതാണോ തുടങ്ങി പാരൻസിൻ്റെ ഒക്കെ ഒരു സംതൃപ്തിയും പ്രാർത്ഥനയും ലഭിക്കുന്ന രൂപത്തിൽ അവരോടൊപ്പം കൂടിയാലോചിച്ചും അവർ പറയാണ് ഓക്കെ പൊക്കോളൂ എന്ന് പറയാണ്, അവരൊരു കാര്യം എതിർത്ത് പറയാണ് ആ സ്ഥലത്തേക്ക് നീ ഇനിയിപ്പോൾ പോകണ്ട, അവിടെ ആകെ പ്രശ്നങ്ങളാണ്, അവിടെ കച്ചറയുണ്ട്, അവിടെ രോഗികളും അതുപോലെ തന്നെ വൈറസ് ബാധകളുണ്ട്, അതല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വാശി പിടിക്കരുത്. നമ്മളവിടെ ആ അനുസരണയോടുകൂടെ അത് കാണേണ്ട. അപ്പോൾ മുതിർന്ന ആളുകളുമായിട്ട് കൂടിയാലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരുമായിട്ട് വരെ കൂടിയാലോചിച്ചു. പല കാര്യങ്ങളിലും യുദ്ധരംഗത്തിന് പോവുകയാണെങ്കിലും മറ്റു പല വിഷയങ്ങളിലും അവർ കൂടിയാലോചിക്കുമായിരുന്നു. അത് ഖുർആനാണ് നബിനോട് പറഞ്ഞു, വശാവിറുഹും ബിൽ മഅറൂഫ്, നബിയെ താങ്കളുടെ സ്വഹാബിമാരോട് കൂടിയാലോചിക്കുക, നന്മകളിൽ കൂടിയാലോചിക്കുക. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായ ചില സമയവും ദിവസങ്ങളൊക്കെ യാത്രയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ നബി ഇഷ്ടപ്പെട്ടിരുന്നത് വ്യാഴാഴ്ച ദിവസമുള്ള യാത്രകളായിരുന്നു. അതുതന്നെ പ്രഭാതത്തിൽ രാവിലെ നേരത്തെയുള്ള യാത്രകൾ. നമുക്കൊക്കെ അറിയാലോ രാത്രി യാത്രകളിലുണ്ടായ അപകടങ്ങൾ, രാത്രിയിൽ വാഹനമോടിച്ച് ഉറക്കിൽപ്പെട്ടുകൊണ്ട് അപകടം ഉണ്ടായ ആളുകൾ, അതുപോലെ എതിരെ വരുന്ന വാഹനം ലൈറ്റ് ശരിയാക്കി കാണിക്കാത്തതിൻ്റെ കൊണ്ട് അപകടം ഉണ്ടായ ഒരുപാട് അപകടം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വായിക്കുന്നില്ലേ? പ്രവാചകരുടെ ഒരു മര്യാദയും സുന്നത്തും ഏറ്റവും ബറക്കത്താക്കപ്പെടുന്ന രാവിലെ സമയം തന്നെ സുബഹ് നമസ്കാരം കഴിഞ്ഞ് യാത്ര ആരംഭിക്കുന്ന ഒരു ശീലം പ്രവാചകനിലും അവിടുത്തെ സ്വഹാബിമാരിലൊക്കെ ഉണ്ടായിരുന്ന നല്ല ചില നന്മകളായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു മര്യാദയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്, ഞാൻ യാത്ര പോകുന്നുണ്ട് എന്ന് മറ്റൊരാളോട് മറ്റുള്ളവരോട് യാത്ര ചോദിക്കുക, ഞാൻ ഇന്ന സ്ഥലം വരെ പോവാണ്, ഇന്ന ദിവസമാണ് പോകുന്നത് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ യാത്ര ചോദിക്കൽ നബി തങ്ങളുടെ സുന്നത്തിൽപ്പെട്ട തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഒക്കെ ചോദിക്കുന്ന വേളയിൽ ഹദീസിൽ പറയാണ്, അവരിങ്ങനെ പ്രാർത്ഥിക്കുക പോലും ചെയ്യുമാർ, അസ്തഅദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക, അസ്തഅദിഉല്ലാഹ ദീനക, നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ നമ്മുടെ വീട്ടുകാരോട്, നമ്മൾ യാത്ര ചോദിക്കുന്ന ആൾക്കാരോട്, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അസ്തഅദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക് എന്ന് യാത്ര പോകുന്ന വ്യക്തിയോട് അവിടുത്തെ കുടുംബങ്ങൾ, ഉപ്പ ഉമ്മ പോലുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്, നിനക്ക് നന്മയുണ്ടാവട്ടെ, അള്ളാഹു നിന്നെ സംരക്ഷിക്കട്ടെ എന്നൊക്കെ പറയും. അപ്പം നമ്മൾ അങ്ങോട്ട് ആദ്യം പോയിട്ട് നമ്മൾ യാത്ര പോകുന്നുണ്ടെന്ന് പറയണം. അപ്പോൾ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അസ്തഅദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാനൊരു യാത്ര പോകാൻ ഉദ്ദേശിക്കുകയാണ്, അപ്പോൾ എനിക്ക് ആൻ്റെ യാത്രയിൽ കൂടുതൽ തക്വയും നല്ല ബോധവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നബിയെ നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും വിഭവം തയ്യാറാക്കി തരൂ, എന്തെങ്കിലും ഒരു കാര്യം ഒരുക്കി തരൂ എന്ന് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തഖ്വ, നിനക്ക് അല്ലാഹു തഖ്വ നന്നാക്കി തരട്ടെ യാത്രയിൽ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ സഹാബി വീണ്ടും പറഞ്ഞു, നബി എനിക്ക് ഒന്നുകൂടി കൂടുതൽ വേണമെന്ന് പറഞ്ഞു. അപ്പം നബി വഗഫറ ദംബക എന്ന് വീണ്ടും പറഞ്ഞു കൊടുത്തു. വീണ്ടും ആ സഹാബി പറഞ്ഞു, നബി കൂടുതൽ, ഇതിനേക്കാൾ കൂടുതലായിട്ട് ഇനിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ യാത്രയ്ക്ക് വേണ്ടി. അപ്പോൾ വയസ്സറ ലകൽ ഖൈറ ഹൈസുമാ കുൻത, അല്ലാഹു നിനക്ക് തഖ്വ തരട്ടെ, നിൻ്റെ പാപം പുറത്തു തരട്ടെ, നിൻ്റെ എല്ലാ കാര്യവും, നീ എവിടെ പോയാലും നിൻ്റെ കാര്യങ്ങളൊക്കെ അല്ല എളുപ്പാക്കി തരട്ടെ എന്ന് യാത്ര പോകുന്ന വ്യക്തിക്ക് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിച്ച് സമാധാനിപ്പിച്ച് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. മറ്റൊരു കാര്യം, നമ്മൾ കുട്ടികൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല, വീട്ടിൽ നിന്നൊക്കെ രാവിലെ പോകുന്നിട്ട് എവിടെയാണ് പോയി, എവിടെ എത്ര എവിടെ എത്തി, ആരുടെ കൂടെ പോയി ഒന്നും അറിയില്ല. ഒറ്റയ്ക്ക് പോകുന്ന യാത്രകൾ നമ്മൾ ഒഴിവാക്കണം. യാത്രക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചു, ആരും അറിയുന്നില്ല. യാത്രക്കിടയിൽ എന്തെങ്കിലും നമുക്ക് രോഗം സംഭവിച്ചു, ആരാണ് നമുക്ക് ഒന്ന് നമ്മളൊരു ആശുപത്രിയിൽ എത്തിക്കാനുള്ളത്. നമുക്കൊരു മരണം സംഭവിച്ചു, നമ്മളെ കുളിപ്പിക്കാനോ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനോ. അതുകൊണ്ടായിരിക്കണം ഇസ്ലാം പറഞ്ഞത് ഒറ്റയ്ക്ക് നമ്മൾ യാത്ര പോകരുത്. ഏറ്റവും നല്ല യാത്രാസംഘം മൂന്നാളുകളുള്ള യാത്രാസംഘമാണ്. മാത്രമല്ല മൂന്നാളോ നാലാളോ കണ്ടിച്ചെങ്കിൽ നമ്മൾ യാത്ര പോകുമ്പോൾ അവിടെ പരസ്പരം നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും, നമസ്കാരത്തിൻ്റെ സമയമായാലും ജമാഅത്തായിട്ട് നമസ്കരിക്കാനും ജമ്മും കസറുമായിട്ടൊക്കെ നമസ്കരിക്കാനൊക്കെയുള്ള നല്ലൊരു ചാൻസും കൂടെയാണ് ആ വിഷയത്തിൽ കിട്ടുന്നത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് നമ്മൾ യാത്ര പോകുന്ന സാഹചര്യം, പ്രത്യേകിച്ചും കുട്ടികളെന്ന നിലക്ക്, നമ്മളത് ഒഴിവാക്കണം. കൂടുതൽ രണ്ടോ മൂന്നോ നാലോ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊരാളെ നമ്മൾ അമീറായിട്ട് നിശ്ചയിക്കണം. ഈ യാത്രയിൽ ഇന്നയാളാണ് ആ അമീർ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും എല്ലാവരും ഇന്ന സമയത്ത് എത്തണം, നമ്മൾ ഇന്ന സ്ഥലത്താണ് ഇറങ്ങുന്നത്, ഒക്കെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടേ നമ്മളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ആ രൂപത്തിൽ തന്നെ ചെയ്തു പോകേണ്ടതുണ്ട്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം നമ്മുടെ യാത്രയിൽ. അതുപോലെ തന്നെ ദുആ നമ്മൾ മറക്കരുത്. യാത്രാ വാഹനം ഏതാവട്ടെ, സൈക്കിളാവട്ടെ, ബൈക്കാവട്ടെ, കാറാവട്ടെ, ബസ്സിലാവട്ടെ, ട്രെയിനാവട്ടെ, എങ്ങനെയാണെങ്കിലും അതിൽ കയറുമ്പോൾ തന്നെ ബിസ്മില്ലാ എന്ന് മൂന്ന് പ്രാവശ്യം പറയാം. എന്നൊരു സീറ്റൊക്കെ കിട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയാം. പിന്നെ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീന വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ തുടങ്ങിയ യാത്രക്കാരൻ്റെ വാഹനത്തിൽ കയറിയാലുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിച്ച് അതിൻ്റെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ഈ പ്രാർത്ഥന സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീന വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. സാധാരണ നമ്മൾ ടോയ്ലറ്റ് കയറുമ്പോഴാവട്ടെ, പള്ളിയിൽ പ്രവേശിക്കുമ്പോഴാവട്ടെ, അതേപോലെ ഉറങ്ങുന്ന സമയത്താവട്ടെ, അങ്ങനെ ചൊല്ലുന്ന ദിക്റുകളൊന്നും അങ്ങനെ ഖുർആനിൽ അതേപോലത്തെ വേർഡായിട്ട് വന്നിട്ടില്ല. എന്നാൽ ഈ സന്ദർഭത്തിൽ യാത്രക്കാരൻ്റെ വാഹനത്തിലുള്ള യാത്രയുടെ ആ ഒരു പ്രാർത്ഥന സൂറത്തു സുഖ്റുഫിലൂടെ അള്ളാഹു സമാനമായിട്ട് സെയിമായിട്ട് സുബ്ഹാനല്ലദി സഖ്ഖറ ലന ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് തുടങ്ങുന്ന കറക്റ്റായ വേർഡ് തന്നെ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ പ്രാർത്ഥനയുടെ മഹത്വമാണ്. അപകടങ്ങളൊന്നും ഇല്ലാതെ സുരക്ഷിതമായി തിരിച്ചെത്താൻ വേണ്ടിയിട്ടുള്ള ചില മര്യാദകളാണ് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു യാത്രയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആ ഒരു യാത്രയിൽ ഇസ്ലാമികമായി എന്തൊക്കെ മര്യാദകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് പാലിക്കേണ്ടതുണ്ട് എന്നതും ഒരു വളരെ ചുരുങ്ങിയ ഒരു വിശദീകരണമാണ് നൽകിയത്. ഈ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, അറിയാത്ത ആളുകൾക്ക് പ്രചരിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ, കുട്ടികൾക്ക് വേണ്ടി പീസ് റേഡിയോ ഒരുക്കുന്ന വിവിധങ്ങളായ പ്രോഗ്രാമുകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരതിലേക്ക് ക്ഷണിക്കുക. വീട്ടിൽ ഇത് മുടങ്ങാതെ ഓരോ ആഴ്ചകളിലും കിട്ടുന്ന നമ്മുടെ ഈ സന്ദേശങ്ങൾ കേൾക്കാൻ വേണ്ടി നമ്മൾ താല്പര്യപൂർവ്വം നമ്മുടെ പേരൻസിൻ്റെ പീസ് റേഡിയോ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും അവസാനത്തെ യാത്ര, മരണമാകുന്ന യാത്ര, ആ യാത്രയിൽ ഏറ്റവും നല്ല വിജയം നൽകുന്ന സ്വാലിഹീങ്ങളുടെ മരണമാക്കി നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക്കം തസ്സമീഉൽ അലീം വത്തുബ് അലൈനാ ഇന്നക്ക അൻത തവ്വാബുർ റഹീം വാഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പ്രിയ ശ്രോതാക്കൾ, ഓരോരുത്തരൊന്ന് പ്രതികരണം രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. എത്ര ആളുകളുടെ മക്കൾ പൂമരത്തണ്ണൽ എന്ന ഈ പ്രോഗ്രാം കേൾക്കാറുണ്ട്? നിങ്ങളൊന്ന് ഫീഡ്ബാക്കിൽ കമൻ്റ് ചെയ്യണം. കുട്ടികളോട് പ്രോഗ്രാം കേട്ടതിന് ശേഷം അഭിപ്രായങ്ങൾ ചോദിക്കുവാനും എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ പൂമരത്തണലിൽ കേൾക്കാൻ സാധിച്ചത് എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാനും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ പൂമരത്തണലിൽ നാം കേട്ടത് സുബൈർ സലഫി പട്ടാമ്പിയുടെ സംസാരമാണ്. യാത്ര മുന്നൊരുക്കം എന്നതാണ് അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം.
1: പ്രിയ ശ്രോതാക്കളെ, ഇനി പീസ് റേഡിയോയിൽ നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമാണ്. ഭക്ഷണവും മൈഗ്രെയിനും എന്ന വിഷയത്തിലാണ് ഇന്നത്തെ നുറുങ്ങുകൾ നാം കേൾക്കാൻ പോകുന്നത്. ഇന്നത്തെ നുറുങ്ങുകൾ വായിക്കുന്നത് സാദിഖ് ബിൻ സലീം.
6: മൈഗ്രെയിനും ഭക്ഷണവും തമ്മിൽ വളരെ ബന്ധമുള്ളതായി പഠനങ്ങൾ കാണിക്കുന്നു, എന്നാൽ തീർത്തും വ്യക്തമായ നിഗമനത്തിലെത്തിയിട്ടില്ല. ഭക്ഷണത്തിലും പാനീയത്തിലും അടങ്ങിയിരിക്കുന്ന ചില രാസപദാർത്ഥങ്ങൾ രക്തക്കുഴലുമായി നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവയെ വികസിപ്പിക്കുകയും അങ്ങനെ മൈഗ്രെയിൻ ഉണ്ടാകുകയും ചെയ്യുന്നു. പഴകിയ ചീസ്, ചൈനീസ് ഫുഡ്സ്, മദ്യം എന്നിവ ഇക്കൂട്ടത്തിൽപ്പെടും. മദ്യം രക്തക്കുഴലുകളെ നേരിട്ട് വികസിപ്പിക്കുന്നു. ഭക്ഷണം ദിവസം മൂന്നോ അതിലധികമോ തവണ ആകാം. ചെറിയ അളവിൽ കഴിയുന്നതും പട്ടിണി കിടക്കാതിരിക്കുക. കൊഴുപ്പും അധികം പഞ്ചസാരയും നന്നല്ല. ഉറക്കം. സാധാരണ തലവേദന മൂലം ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെ മൈഗ്രെയിൻ കൊണ്ടും ഉറക്കത്തിൽ നിന്ന് ഉണരാറുണ്ട്. രാത്രിയിലെ മതിയായ ഉറക്കവും പകലുറക്കവും മൈഗ്രെയിൻ തടയാൻ സഹായിക്കും. കൂടുതൽ ഉറങ്ങുന്നതും തീരെ കുറച്ചുറങ്ങുന്നതും തലവേദനയ്ക്ക് കാരണമാകാറുണ്ട്. പുകവലിയും രൂക്ഷഗന്ധങ്ങളും പുകയും മൈഗ്രെയിൻ വർദ്ധിപ്പിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ചികിത്സ കൊണ്ട് പരിപൂർണമായി സുഖപ്പെടുത്താൻ കഴിയില്ലെങ്കിലും ഇതിൻ്റെ അറ്റാക്കുകളെ നിയന്ത്രിക്കാൻ മരുന്നുകൊണ്ട് കഴിയും. ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് പറയുന്ന അളവിൽ മാത്രം കഴിക്കുക. എത്ര പെട്ടെന്ന് മരുന്ന് കഴിക്കാൻ തുടങ്ങുന്നുവോ അത്രയും വേഗത്തിൽ വേദനയിൽ നിന്നും മുക്തി ലഭിക്കും. മൈഗ്രെയിൻ ഉള്ളവർ എപ്പോഴും മരുന്ന് കൂടെ കൊണ്ടു നടക്കാൻ ശീലിക്കുക. വേദന വരുന്ന സമയത്ത് വെളിച്ചമില്ലാത്ത മുറിയിൽ തല അല്പം പൊക്കിവെച്ച് സ്വസ്ഥമായി കിടക്കുന്നത് ആശ്വാസം നൽകും. ആർത്തവ വിരാമവും മൈഗ്രെയിനും. മൈഗ്രെയിൻ കൊണ്ട് കഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് ആർത്തവ വിരാമത്തോടെ ഇതിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഈസ്ട്രജന്റെയും പ്രോജസ്ട്രോണിന്റെയും കൃത്യമായ രീതിയിലുള്ള ഉൽപ്പാദനം നിലയ്ക്കുന്നു. ഈ രണ്ട് ഹോർമോണുകളും നാഡീ നിയന്ത്രിത ഹോർമോണുകളായതിനാൽ ഇവയുടെ ഉൽപ്പാദനത്തിൽ വരുന്ന മാറ്റം തലവേദനയുടെ കാഠിന്യം കുറക്കും. എന്നാൽ മൈഗ്രെയിൻ ഉള്ളവർക്ക് ചിലപ്പോൾ ആർത്തവ വിരാമം 1 മുതൽ 5 വർഷം വരെ താമസിക്കാനിടയുണ്ട്. മൈഗ്രെയിൻ വരുന്നവരിൽ 70% സ്ത്രീകളാണ്. ഇതാകട്ടെ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ് താനും. പല സ്ത്രീകളിലും ആർത്തവത്തിന് തൊട്ടുമുമ്പോ അതിനിടയ്ക്കോ അതിനുശേഷമോ മൈഗ്രെയിൻ കാണപ്പെടുന്നു. ഈ സമയത്ത് ഹോർമോണിലുണ്ടാകുന്ന മാറ്റങ്ങൾ രക്തക്കുഴലുകൾ വികസിക്കുവാനും നീർക്കെട്ടുണ്ടാക്കുവാനും ഇടയാക്കുന്നു. ഹോർമോണുകൾ അടങ്ങിയ ഗർഭനിരോധന ഗുളികകളും ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് കഴിക്കുന്ന ചില മരുന്നുകളും മൈഗ്രെയിന് കാരണമാകാറുണ്ട്. മൈഗ്രെയിൻ വരുന്ന സ്ത്രീകൾ ഗർഭിണികളായി കഴിഞ്ഞ് 3 മാസത്തിനുശേഷം ഇതിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടാറുണ്ട്. എന്നാൽ അപൂർവം ചില സ്ത്രീകളിൽ ഗർഭകാലത്ത് ആദ്യത്തെ മൈഗ്രെയിൻ അറ്റാക്ക് ഉണ്ടാകുന്നതായി കണ്ടുവരുന്നു. ഈസ്ട്രജൻ വിധാനത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്.
0: മഷാല്ല, ഈ മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. പല ആളുകൾക്കും അതിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നവരുണ്ടാകും. തീർച്ചയായിട്ടും ഭക്ഷണവും മൈഗ്രെയിനും എന്ന ഒരു വിഷയത്തെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംസാരം, ഒരു ലേഖനത്തിൻ്റെ ഒരു വായന, ഒരു ശബ്ദാവിഷ്കാരമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കേട്ട് കഴിഞ്ഞത്. സാദിഖ് ബിൻ സലീമാണ് നുറുങ്ങുകളിൽ ഈ ഒരു ലേഖനത്തിൻ്റെ ശബ്ദം അവതരിപ്പിച്ചത്.
1: ഇനി നാം പ്രവേശിക്കുന്നു അസ്മാഉൽ ഹുസ്ന.
0: അസ്മാഉൽ ഹുസ്നയിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുർ റൌഫ് അൽഹിക്കമി.
1: ഇന്ന് അസ്മാഉൽ ഹുസ്നയിൽ നാം കേൾക്കുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഒരു നാമമായ അഷഹീദ് എന്ന നാമമാണ് കേട്ടുവരാം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലദി ഹദാന ലിഹാദ വമാ കുന്ന ലിനഹ്തദി ലൗല അൻ ഹദാനല്ലാ. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളാണ് നമ്മൾ പഠിച്ച് വരുന്നത്. അല്ലാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ പഠിക്കലും മനസ്സിലാക്കലും ജീവിതത്തിൽ പകർത്തലും ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് എന്ന്

അവൻ എല്ലാത്തിനും സാക്ഷ്യം വഹിക്കുന്നു. അതാണ് അശ്ശഹീദ് എന്ന നാമത്തിൽ, അള്ളാഹുവിൻ്റെ നാമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു ആശയം. വിശുദ്ധ ഹജ്ജിൻ്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൽ 150,000 വരുന്ന സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് ദീനിനെ പൂർത്തീകരിച്ചു. ആ സ്വഹാബത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറയാണ്, അല ഉബല്ലിഗുക്കും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നടങ്കം പറയുന്നു, അതേ റസൂലെ, നിങ്ങളെല്ലാം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ എല്ലാ വിഷയങ്ങളും പ്രവാചകൻ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി ഒന്നും വിട്ടേച്ചു പോയിട്ടില്ല. അപ്പോൾ എല്ലാ സ്വഹാബത്തും ഒന്നടങ്കം സാക്ഷ്യം വഹിച്ചിട്ടും യഥാർത്ഥ സാക്ഷിയായ അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹു മഷ്ഹദ്, അള്ളാഹു നീ സാക്ഷിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. 150,000 വരുന്ന സ്വഹാബത്ത് മുന്നിൽ സാക്ഷിയാണ്, അവരൊന്നടങ്കം സമ്മതിക്കുകയാണ്. സമ്മതിച്ചിട്ടും പ്രവാചകൻ ആകാശലോകത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയുന്നു, അള്ളാഹു മഷ്ഹദ്, അള്ളാഹു നീ സാക്ഷിയാണ്. ഇതാണ് അശ്ശഹീദ് എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു കണ്ടറിയുന്നു, അള്ളാഹു കേട്ടറിയുന്നു. ഈ ലോകത്ത് നടക്കുന്ന ഏതേത് സംഭവങ്ങളും, അത് ഏതേത് മൈന്യൂട്ടായ സംഭവങ്ങൾ പോലും, ഏത് സന്ദർഭത്തിലും, ഏത് സാഹചര്യത്തിലും, ഏത് ദിശയിലും, ഏത് നാട്ടിലും, ഏത് ഭാഷയിലും, ഏത് രൂപത്തിൽ നടന്നാലും അതെല്ലാം കൃത്യമായി കണ്ടറിയുന്നവൻ, കൃത്യമായി കേട്ടറിയുന്നവൻ അത് അള്ളാഹു മാത്രമാണ് എന്നത് അശ്ശഹീദ് എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കാര്യവും ഒരുപക്ഷെ മനുഷ്യർ മറന്നതുണ്ടാകാം, എന്നും ഓർത്തിരിക്കുന്നതുണ്ടാകാം, ചിലത് മറ്റു ചിലർ സാക്ഷ്യം വഹിച്ചതുണ്ടാകാം. എല്ലാത്തിനും നാളെ പരലോകത്തെത്തിക്കുമ്പോൾ ആ വിഷയം എടുത്ത് അള്ളാഹു സാക്ഷിയായിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. വിശുദ്ധ ഖുർആനിൽ കാണാം, യൗമയബഅസുഹുമുല്ലാഹു ജമീഅൻ, എല്ലാ ആളുകളെയും അള്ളാഹു നാളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസം. ഫയുനബ്ബിഉഹും ബിമാ അമിലു, അവർ എന്തൊന്നാണോ പ്രവർത്തിച്ചത് അതിനെക്കുറിച്ചെല്ലാം കൃത്യമായി അള്ളാഹു സുബ്ഹാന തല അഹ്സാഹുല്ലാഹ്, അത് കൃത്യമായി എണ്ണിത്തിട്ടപ്പെടുത്തി ക്ലിപ്തപ്പെടുത്തി ആളുകൾക്ക് മുമ്പിൽ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹു സാക്ഷിയാക്കി ആ വിഷയങ്ങൾ ഓരോ ആളുകൾക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ വനസൂഹു, അവരൊക്കെ അത് മറന്നിട്ടുണ്ടാകാം. ചിലതൊക്കെ അവർ മറന്നു, ചെയ്തത് തങ്ങൾ ചെയ്തതൊക്കെ മറന്നു, പക്ഷേ അള്ളാഹു അത് കൃത്യമായി ക്ലിപ്തപ്പെടുത്തി അത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ്, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു എല്ലാത്തിനും സാക്ഷിയാണ്, നിങ്ങൾ മറന്നാലും അള്ളാഹു സാക്ഷിയായി കൊണ്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ ചലനങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു നമ്മെ സാക്ഷിയായി കൊണ്ട് നേർക്കാഴ്ചയിലൂടെ അള്ളാഹു നമ്മെ കേൾക്കുന്നു, കാണുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരല്പം പോലും നമ്മുടെ വിഷയത്തിൽ അശ്രദ്ധനാകുന്നില്ല എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അശ്ശഹീദ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നും മറക്കുന്നില്ല, എല്ലാത്തിനും സാക്ഷിയാണ്. ആ സാക്ഷിയായ വിഷയത്തിൽ ഒരു അല്പം പോലും മറവി സംഭവിക്കുകയില്ല. അള്ളാഹുവിൻ്റെ അസാന്നിധ്യം ഒരിക്കലും ഈ ലോകത്ത് ഏതെങ്കിലും ഒരു സമയത്തോ ഏതെങ്കിലും ഒരു സെക്കൻഡിലോ ഉണ്ടാവുകയില്ല എന്നതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ചില പ്രത്യേകമായ സമയങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തിന്മകൾ നമ്മൾ ചെയ്യാൻ മനസ്സിങ്ങനെ കൊതിക്കുന്ന സമയങ്ങളിലൊക്കെയും അള്ളാഹുവിൻ്റെ അശ്ശഹീദ് എന്ന നാമത്തെ നമ്മൾ ഓർക്കണം. കാരണം നമ്മൾ ആ ചെയ്യുന്ന തിന്മയുടെ വേളയിലും അള്ളാഹു ഷഹീദാണ്. അള്ളാഹു കാണുന്നു, അള്ളാഹു കേൾക്കുന്നു, അള്ളാഹു നേർക്കാഴ്ചയിലൂടെ അള്ളാഹു ശരിക്ക് കണ്ടറിയുന്നു അവൻ്റെ തിന്മ, അവൻ്റെ മനസ്സ്, അവൻ ചിന്തിക്കുന്നത് എല്ലാം കൃത്യമായി ഷഹീദാണ് അള്ളാഹു. അതുകൊണ്ട് ആ ഷഹീദായ അള്ളാഹുവിൽ നിന്ന് ഒരല്പനേരം മാറി നിൽക്കാനോ ഒരല്പം മറഞ്ഞു നിൽക്കാനോ ഒരിക്കലും സാധിക്കുകയില്ല എന്നത് നമ്മൾ തിരിച്ചറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ അൻഹുവും മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് സൗർ ഗുഹയിൽ ഒളിച്ച സംഭവം നമുക്കറിയാം. ശത്രുക്കളെ ഭയപ്പെട്ട് സൗർ ഗുഹയിൽ അഭയം തേടി. അവിടെ തൻ്റെ ശത്രുക്കൾ ഒന്ന്

0: കാലിലേക്ക് നോക്കിയാൽ അവരുടെ കഥ കഴിയും, അത്ര അടുത്തെത്തി. അബൂക്കർ റളിയല്ലാഹു പേടിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവലാതി പറഞ്ഞു, എന്താ ചെയ്യുക? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്വസിപ്പിക്കുന്ന വചനങ്ങളായിക്കൊണ്ട് പറഞ്ഞു, മാ ദന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമ, അബൂബക്കർ രണ്ടുപേരുടെ വിഷയത്തിൽ താങ്കളുടെ വിചാരം എന്താണ്? അള്ളാഹു മൂന്നാമനായിക്കൊണ്ട് അവിടെ ഷഹീദാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അഷഹീദ് എന്ന നാമം, അള്ളാഹുവിൻ്റെ നാമം പഠിക്കുമ്പോൾ അള്ളാഹു അവൻ്റെ കാഴ്ച കൊണ്ട് ഷഹീദാണ്, അവൻ്റെ കേൾവി കൊണ്ട് ഷഹീദാണ്. എല്ലായിടത്തും എല്ലാ സമയങ്ങളിലും അള്ളാഹു ഷഹീദാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാന തല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, അല്ലദി ലഹു മുൽക്കു സമാവാത്തി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആകാശ ഭൂമികളെ സൃഷ്ടിച്ചു, എന്നിട്ട് അതിന് സാക്ഷിയാവുകയും ചെയ്തു. എല്ലാ വിഷയങ്ങളിലും അള്ളാഹു സാക്ഷിയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം 7-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞത്, വമാ കുന്നാ ഗായിബീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഗായിബല്ല, ആബ്സെൻ്റ് അല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സദാ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ വിഷയത്തിൽ ഷാഹിദാണ്, ഷഹീദാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും അള്ളാഹു സദാ നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നതും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. 2-ാമത്തെ അർത്ഥം, അള്ളാഹുവിൻ്റെതാണ് ഏറ്റവും വലിയ ഷഹാദത്ത്, ഏറ്റവും വലിയ സാക്ഷ്യത്വം എന്നതും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല 1-ാമത് പറഞ്ഞെന്താ, ഷഹീദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വഉലുൽ ഇൽമി ഖായിമം ബിൽ ഖിസ്ത്, അള്ളാഹുവാണ് ഈ ലോകത്ത് ഏകനായ സൃഷ്ടാവ് മാത്രമാണുള്ളത് എന്നത് സാക്ഷ്യം വഹിച്ചത്. ആ അള്ളാഹുവിൻ്റെ സാക്ഷ്യത്വം അത് ഏറ്റവും വലുതാണ്. അത് കഴിഞ്ഞാൽ മലക്കുകൾ, അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായ അടിമകൾ സാക്ഷ്യം വഹിച്ചു. പിന്നെ അറിവിൽ ആഴത്തിൽ അറിവുള്ള ആളുകൾ, വിജ്ഞാനത്തിൽ ആഴത്തിൽ അറിവുള്ള ആളുകൾ അവർ സാക്ഷ്യം വഹിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ സാക്ഷ്യത്വമാണ് 1-ാമത് പറഞ്ഞത്. മറ്റൊരു വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഖുൽ അയ്യു ഷൈഇൻ അക്ബറു ഷഹാദ, ഏറ്റവും വലിയ ഷഹാദത്ത് അത് ആരുടേതാണ് എന്ന് പ്രവാചകരെ നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാൻ, ഖുലില്ലാ, അള്ളാഹുവാണ് എന്ന് നിങ്ങൾ തീർച്ചപ്പെടുത്തി പറഞ്ഞു കൊടുക്കുക. ഷഹീദും ബൈനി വബൈനക്കും, അള്ളാഹുവാണ് എൻ്റെയും നിങ്ങളുടെയും വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്ന യഥാർത്ഥ സാക്ഷ്യത്വം വഹിക്കുന്നവൻ എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. മറ്റൊരു വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, അള്ളാഹു പറയാണ് തീർച്ചയായും അവൻ സാക്ഷിയാണ് മുനാഫിക്കുകൾ കളവ് പറയുകയാണ് എന്നത്. അള്ളാഹു സാക്ഷ്യം പറയുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല സാക്ഷ്യം പറയുന്നവരിൽ, മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാക്ഷ്യം പറയും കോടതികളിൽ, അതുപോലെ തന്നെ വിവാഹവേളയിൽ 2 സാക്ഷികളുണ്ടാകണം. ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ സാക്ഷി നിൽക്കുന്നവരാണ് മനുഷ്യർ. ഒരുപക്ഷെ അവരുടെ തോന്നലുകൾക്കനുസരിച്ച് സാക്ഷി നിൽക്കും, അല്ലെങ്കിൽ ചില സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി സാക്ഷി നിൽക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി സാക്ഷി നിൽക്കും, അല്ലെങ്കിൽ യഥാർത്ഥ സത്യമായിക്കൊണ്ട് സാക്ഷി നിൽക്കും. എന്നാൽ ആ സത്യം ചിലപ്പോൾ മറ്റുള്ളവർ തിരിച്ചറിയണമെന്നില്ല. എന്നാൽ അള്ളാഹു അഷ്ഷഹീദ്, സാക്ഷി നിൽക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ അവൻ സാക്ഷി നിൽക്കുന്ന എല്ലാത്തിനും ഷാഹിദാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനുഷ്യൻ്റെ സാക്ഷ്യത്വം അപൂർണമാണ് എന്നും അള്ളാഹുവിൻ്റെ സാക്ഷ്യത്വമാണ് യഥാർത്ഥമായ പൂർണമായത് എന്നും നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിൻ്റെ സാക്ഷ്യത്തെ കവച്ചുവെക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്നും, നന്മയും തിന്മയും അത് അള്ളാഹു സുബ്ഹാനഹു വതആല നിരന്തരം വീക്ഷിക്കുകയും അവനതിൽ ഷഹീദാണ് എന്നും നമ്മൾ തിരിച്ചറിയണം. മനുഷ്യൻ മറക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല മറക്കുകയില്ല. കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും കൃത്യമായി ഷഹീദാണ് അള്ളാഹു എന്നത് ഈ അഷ്ഷഹീദ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. അള്ളാഹു ഷഹീദാണ് എന്ന ബോധത്തോടുകൂടി നമ്മൾ ജീവിക്കുക. നമ്മുടെ രഹസ്യ പരസ്യ മേഖലകൾ ആ രൂപത്തിൽ ക്രമീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, അള്ളാഹുവിൻ്റെ ഉത്തമ നാമങ്ങളെക്കുറിച്ച് ഓരോ ദിനവും നമ്മൾ പഠിക്കുന്നു, കേൾക്കുന്നു, അറിയുന്നു. അള്ളാഹുവിൻ്റെ ആ നാമങ്ങളെ മുൻനിർത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം കേട്ടുകഴിഞ്ഞത് അബ്ദുറൌഫ് അൽഹിക്കമി അവതരിപ്പിച്ച അഷഹീദ് എന്ന അള്ളാഹുവിൻ്റെ ഉത്തമനാമത്തെക്കുറിച്ച്.
2: പ്രിയ ശ്രോതാക്കളെ, ഇനി കുട്ടികളും മുതിർന്നവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വൈബ്സിലെ ഒരു പ്രോഗ്രാമാണ് കഥ പറയാം. ഇന്ന് നമ്മോടൊപ്പം കഥ പറയാം പ്രോഗ്രാമിൽ ചേരുന്നു വീട്ടി സലാം. പുതു ലോകത്തേക്ക്, ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിലെ ഭാഗം 8 നാം കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം, അധ്യായം 8, പുതുലോകത്തേക്ക്. പുതിയ യൂണിഫോം അണിഞ്ഞ് തോളിൽ ബാഗ് തൂക്കി റുഷ്ദയും ജാഫറും സലാം പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ സുമയ്യ അള്ളാഹുവിനെ സ്തുതിച്ചു, അൽഹംദുലില്ലാ. അവരെ യാത്രയാക്കാൻ തന്നോടൊപ്പം ബാപ്പയും ഉമ്മയും വരാന്തയിലേക്ക് വന്നതിൽ സുമയ്യയുടെ മനസ്സു കുളിർത്തു. കുട്ടികൾ നടന്നു നീങ്ങുമ്പോൾ 6 കണ്ണുകൾ അവരെ പിന്തുടർന്നു. വളരെ പ്രയാസപ്പെട്ടാണ് അവരുടെ യാത്രക്ക് പണം ഒപ്പിച്ചത്. ഇടമഴയും വെയിലില്ലാത്ത അന്തരീക്ഷവും കാരണം കൊപ്രപ്പണി വേണ്ടത്ര നടന്നില്ല. ഒരു ചേവ് കിട്ടിയാൽ മഴക്കാലത്തും കൊപ്രപ്പണിയുണ്ടാകുമായിരുന്നു. പക്ഷേ അതിന് പണിക്കൂലി കുറേ വേണം. യൂണിഫോമിന് ഉപ്പ പെൻഷനിൽ നിന്ന് കുറച്ച് പണം തന്നെങ്കിലും ഇത്തവണ സ്വന്തം കാശുകൊണ്ട് വാങ്ങണമെന്ന ആഗ്രഹമായിരുന്നു അവൾക്ക്. ആ ആശയം മനസ്സിലിട്ട് തന്നത് റുഷ്ദയാണ്. ഉമ്മാ, ഇക്കുറി വല്ലിപ്പാനെ ബുദ്ധിമുട്ടിക്കാതെ ബാഗും ഉടുപ്പും വാങ്ങണം. ഞമ്മൾ കൊപ്രപ്പണിയെടുത്ത് പൈസ ഉണ്ടാക്കണം. തേങ്ങ കുറേ അധികം വാങ്ങാം. മകൾ പറഞ്ഞ പോലെ 3 വീടുകളിൽ നിന്ന് തേങ്ങ വാങ്ങി കൊപ്പരയാക്കി കൊടുത്തു. ചിരട്ട കഴിക്കുമ്പോൾ ഉള്ളംകൈ പൊട്ടി. റുഷ്ദയും നന്നായി പണിയെടുത്തു. പക്ഷേ ആ ജോലിയുണ്ടാക്കിയ ആത്മവിശ്വാസം വലുതാണ്. ഇനി എങ്ങനെ വൈകുന്നേരം ആക്ക സുമിയെ? 2 കുട്ടികൾ പെരയിലുണ്ടായതുകൊണ്ട് നേരം പോയതറിഞ്ഞില്ല. ഇനിയൊന്ന് ഓലില്ലാതെ ചേലാവാനുണ്ട്. മക്കളുടെ അസാന്നിധ്യം ഉമ്മക്ക് മാനസിക പ്രയാസമുണ്ടാക്കുന്നു എന്നറിഞ്ഞ് സുമയ്യ സന്തോഷിച്ചു. ഭക്ഷണവും പണവും കുറഞ്ഞാലും പേരക്കുട്ടികളെ സ്നേഹിക്കുന്ന അമ്മായിയമ്മയും അമ്മച്ചനുമാണല്ലോ തനിക്കുള്ളത്. ആ മനസ്സല്ല അവർക്കെങ്കിൽ എന്തായിരിക്കും വേദന. ബാപ്പാ, ഇനി ഞമ്മൾ ചായ കുടിക്കുക, വരീ. സുമയ്യ അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാൻ കൈനീട്ടി. വേണ്ട, കൈപിടിക്കുകയൊന്നും വേണ്ട. പടച്ചോൻ സഹായിച്ചിട്ടിപ്പം സ്വന്തം എണീക്കാൻ കഴിയുന്നുണ്ട്, അയാൾ പറഞ്ഞു. അവർ അകത്തേക്ക് പോയി. ചായ കുടിക്കുമ്പോൾ സുമയ്യ പറഞ്ഞു, ബാപ്പാൻ്റെ ഇന്നലത്തെ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മനസ്സിന് അതുകൊണ്ടൊരു പുതിയ ശക്തി കിട്ടി. അതിൻ്റെ കഴിവുകൊണ്ടല്ല മോളെ, ഞാൻ ഓതിയ ഖുർആനായത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അറിയുക, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടാണ് മനസ്സുകൾ ശാന്തമാകുന്നത് എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. ചായ കുടിക്കാൻ സമയം കുറേ അധികമെടുത്തു. കുടികഴിഞ്ഞ് അതേ ഇരിപ്പിൽ കുറേ നേരമിരുന്നു. കറി പുരണ്ട കൈ വരണ്ടുപോയി. ബാപ്പയുടെയും ഉമ്മയുടെയും വർത്തമാനമാണ് കാരണം. ഇടക്ക് ബാപ്പ തൻ്റെ കൈവെള്ളകൾ ഒന്ന് തടവി. അവിടെ തേങ്ങാപ്പണിയെടുത്ത തഴമ്പുകൾ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം മങ്ങുന്നത് സുമയ്യ ശ്രദ്ധിച്ചു. ആ ഭാവമാറ്റം ഒരു നെടുവീർപ്പായി പുറത്തുവന്നു. ബാപ്പയുടെ ദുഃഖം മാറ്റാൻ സുമയ്യൊരു തമാശ പറഞ്ഞു. ഭക്ഷണം കഴിച്ച ഏമ്പക്കമാണ് എല്ലാവർക്കും വരിക, ഉപ്പാക്കിത് നെടുവീർപ്പാ. അദ്ദേഹം ചിരിച്ചു. മോൾ മദ്രസയിൽ നിന്ന് വിധിയെക്കുറിച്ച് പഠിച്ചത് മറന്നിട്ടില്ലല്ലോ. ഇല്ലുപ്പാ, എല്ലാവരും വിധിക്ക് കീഴടങ്ങണം. നമ്മുടെ മനസ്സമാധാനത്തിന് കൂടിയുള്ളതാ വിധിവിശ്വാസം. എന്നാൽ വിധി പോലെ വരുമെന്ന് വിചാരിച്ച് പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുകയും ചെയ്യരുത്. അധ്വാനിക്കണം, പ്രാർത്ഥിക്കണം. എന്നാൽ പടച്ചോൻ ഹയർ തരും. മോളുടെ കൈവെള്ളം മേലെ തഴമ്പ് കണ്ടപ്പോൾ ഞാനൊരു ഹദീസ് ഓർത്തുപോയി. അധ്വാനിച്ച് നേടുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ല ഭക്ഷണമെന്ന്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ജോലിയെടുക്കുന്നതിൽ നിന്ന് തടയാത്തത്. ഞാൻ മരിച്ചാലും നിങ്ങൾക്ക് ജീവിക്കണമല്ലോ, വല്യപ്പ പറഞ്ഞു. അതൊക്കെ ശരിയാണ് ബാപ്പാ, പക്ഷേ എടുത്ത പണി നിന്ന മട്ടാ. മഴ കൂടി, ഇനി കൊപ്രപ്പണി വലിയ ബുദ്ധിമുട്ടാ. അതൊന്നും മോള് പ്രശ്നമാക്കണ്ട, അവസരം ഒത്തുവരുമ്പോൾ എടുക്കാം. അല്ലെങ്കിൽ ഇൻ്റെ പെൻഷനോണ്ട് ഞെരുങ്ങിക്കഴിയാം. ഇത് കേട്ട് ഉമ്മ പറഞ്ഞു, അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാം. ഞാനും കൂടി ഒരു പണിയിലേർപ്പെടാം. ഉമ്മ ഇത് പറഞ്ഞപ്പോൾ സുമി ആശ്ചര്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ഈ വയസ്സുകാലത്ത് എന്ത് പണി ഉമ്മ എടുക്കുക? ഇങ്ങക്ക് രണ്ടാക്കും മാത്രമല്ല ബുദ്ധിയും കൗശലവും ഉള്ളത്, എനിക്കുണ്ടത്. ഞമ്മക്ക് രണ്ടാക്കും കൂടി ചെയ്യാവുന്ന ബുദ്ധിമുട്ട് കുറഞ്ഞൊരു പണിയുണ്ട്. വേനലും മഴയും വ്യത്യാസമില്ലാതെ ഏത് കാലത്തും ചെയ്യാവുന്നതാ അത്. സുമി പച്ചരി ഇടിക്കുക, ഞാൻ ശർക്കര കനിക്കുക. സുമി ഞാൻ പറയുന്ന മാതിരി മാവ് കൂട്ടുക, ഞാൻ ചുടുക. എന്ത് ചുടുക? ഉണ്ണിയപ്പവും കായപ്പവും നെയ്യപ്പവും എല്ലാം. എന്നിട്ട് റുഷ്ടമുള്ളത് ചായ പീടിയക്കാർക്ക് കൊണ്ടുകൊടുക്കുക. എങ്ങനെയുണ്ട്? സുമയ്ക്ക് ഉമ്മ പറഞ്ഞത് ഒരു നല്ല ആശയമാണെന്ന് തോന്നി. കൊപ്രപ്പണിയേക്കാൾ ലാഭമുള്ളതും അധ്വാനം കുറഞ്ഞതും. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ബാപ്പ തലയാട്ടുന്നത് കണ്ടു. അദ്ദേഹത്തിനും ഇത് നല്ല ആശയമാണെന്ന് തോന്നിയിട്ടുണ്ടാവണം. ഉമ്മ, നമുക്ക് നാളെ തന്നെ 1 കിലോ അരി കൊണ്ട് പരീക്ഷിച്ചു നോക്കാം. അത് വിജയിച്ചാൽ കൂടുതൽ സാധനം വാങ്ങി പലഹാരമുണ്ടാക്കാം. അവൾ ഗ്ലാസും പ്ലേറ്റും എടുത്ത് അടുക്കളയിലേക്ക് പോയി.
1: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് കഥ പറയാം എന്ന പ്രോഗ്രാമാണ്. പുതുലോകത്തേക്ക് ഗൾഫിൽ നിന്നൊരു വിമാനം ഭാഗം 8 നാം കേട്ടു കഴിഞ്ഞത്. റേഡിയോ വൈബ്സിൻ്റെ ഈ ഒരു സമയത്ത് നമ്മൾ മറ്റൊരു യാത്രയുടെ ലോകത്തേക്ക് പോവുകയാണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാതുഹു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പീസ് റേഡിയോ ദൃശ്യം എപ്പിസോഡിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. യാത്ര എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു വിനോദമാണ്. വിനോദം മാത്രമല്ല, യാത്ര ചെയ്യുന്നതിലുപരി അതിലൂടെ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ യാത്ര ഒരു ജോലിയായി തന്നെ കാണുന്ന ആളുകളാണ് യൂട്യൂബ് വ്ളോഗേഴ്സ്. യൂട്യൂബിലൂടെ യാത്ര വിവരണങ്ങളും അതുപോലെ തന്നെ യാത്രാ വിശേഷങ്ങളുമായി നമ്മളിലേക്ക് എത്തുന്ന ഒരു വ്ളോഗറാണ് അഷ്റഫ് എക്സൽ, റൂട്ട് റെക്കോർഡ്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമ. കൂടാതെ കഴിഞ്ഞ വർഷം നടന്ന ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു സാഹസിക യാത്രയായ മഞ്ഞുമലകളിലൂടെയുള്ള സാഹസിക യാത്രയായ പോളാർ എക്സ്പെഡീഷൻ എന്ന മത്സരത്തിൽ ലോകത്ത് 2 സ്ഥാനം അഷ്റഫ് എക്സൽ നേടി. അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ യൂട്യൂബിൽ നല്ല രീതിയിൽ പ്രേക്ഷകരുള്ള അഷ്റഫ് എക്സലാണ് ഇന്നത്തെ ദൃശ്യത്തിൻ്റെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ളത്. എനിവേ, നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. അഷ്റഫ്, ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് അഷ്റഫിൻ്റെ ഫാമിലിയും ബാക്കി കാര്യങ്ങളുമൊക്കെ എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം.
5: ഞങ്ങൾ 3 മക്കളാണ്. പാലക്കാട് ജില്ലയിൽ എടത്തനാട്ടുകരയാണ് എൻ്റെ വീട്. ഉമ്മയും ഉപ്പയും ഉണ്ട്. പിന്നെ ഞങ്ങൾ 3 ആമക്കളാണ്. 2 ജ്യേഷ്ഠന്മാരാണ്. എനിക്ക് കല്യാണം കഴിച്ചു, 2 കുട്ടികളുണ്ട്. ഇത്രയാണ് ഫാമിലി.
4: ഇപ്പോൾ ജോലി
5: ഞാൻ ബേസിക്കലി ഒരു ഗ്രാഫിക് ഡിസൈനറാണ്.
4: ഓക്കെ.
5: കുറേ കാലം ഈ ഡിസൈനിങ് ജോലി ചെയ്തുകൊണ്ടിരുന്നു. 1.5 വർഷം മുമ്പാണ് ഒരു യാദൃശ്ചികമായിട്ട് യൂട്യൂബിലേക്ക് വരുന്നത്. ഇപ്പോൾ ഒരു ഫുൾ ടൈം വ്ളോഗറാണ്.
4: അപ്പോൾ യൂട്യൂബിലേക്ക് വരാനുള്ള സാഹചര്യം, ഇപ്പോൾ നോർമലി ഇപ്പോൾ ഒരു യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് അതൊരു വ്ളോഗായിട്ട് മാറണമെങ്കിൽ അതിൻ്റെ പിന്നിൽ കുറേ എഫേർട്ടുണ്ട്.
5: ഒരുപാട് എഫേർട്ടുണ്ട്.
4: അപ്പോൾ വെറും ഒരു വീഡിയോ എടുത്തുകൊണ്ട് മാത്രം അത് ആളേക്ക് റീച്ച് ചെയ്യില്ല.
5: ഇല്ല.
4: അപ്പോൾ ഇപ്പോൾ നമ്മളൊരു യാത്ര പോകുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പോവുക. അപ്പോൾ ഒരു ക്യാമറയും പിടിച്ച് പോകുന്നത് തന്നെ ആ ഏരിയ നമുക്ക് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യമാണ്.
5: അപ്പം ഇത് ശരിക്കും ഇപ്പോൾ യൂട്യൂബിലത്തെ ഏതൊരു സെക്ടറിലുള്ള വീഡിയോ ചെയ്യുന്ന ആളുകളായാലും ശരി, ആ ഒരു മേഖലയിൽ അവർക്ക് പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഒരു ജോലിയായിട്ട് യൂട്യൂബ് കൊണ്ടു നടക്കാനുള്ളത് പാടാണ്. അപ്പം എനിക്ക് യാത്രയും ഫോട്ടോഗ്രാഫിയും ഭയങ്കര ഇഷ്ടമുള്ള 2 സംഭവങ്ങളാണ്. അതുകൊണ്ട് മാത്രം എനിക്കിത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നേരെ മറിച്ച് ഈ യാത്രയും ഫോട്ടോഗ്രാഫി ഇഷ്ടമല്ലാത്ത ഒരാളൊരു ജോലിയായിട്ട് മാത്രം ഇത് കണ്ടു കഴിഞ്ഞാൽ മുന്നോട്ടുണ്ടാവുന്ന നല്ല പാടാണ്.
4: അതെ അതെ. അപ്പോൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട്, ഏകദേശം 1.5 വർഷം കൊണ്ടാണ് യൂട്യൂബിൽ അത്യാവശ്യം മുൻനിര വ്ളോഗേഴ്സിൻ്റെ, എക്സ്പെഷ്യലി ട്രാവൽ വ്ളോഗേഴ്സിൻ്റെ ഇടയിലേക്ക് അഷ്റഫ് എത്തിയത്. അതിൻ്റെ ഒരു മുന്നോട്ടുള്ള പിറകിലോട്ട് ചിന്തിക്കുമ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു?
5: ഞാനൊരു നിറയെ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല.
4: ഓക്കെ.
5: എനിക്കുള്ള എന്നെ സ്നേഹിക്കുന്ന വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളിൽ നിന്ന് എനിക്കുള്ള വിമർശനവും നെഗറ്റീവും അത് തന്നെയാണ്. എൻ്റെ അടുത്ത് വീഡിയോ കിട്ടാൻ പാടാണെന്ന് പറയാം അവർ. ഞാൻ വീക്ക്ലി 2, അതിനെ ചിലപ്പോൾ ഒക്കെ അതിനേക്കാളും കുറയും. ഞാൻ എനിക്ക് തൃപ്തിയാവാത്ത വീഡിയോ ചെയ്യില്ല.
4: അതെ,
5: ഒരുപക്ഷെ ഞാനൊരു 15 ദിവസത്തെ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ചില ട്രാവൽ വ്ളോഗേഴ്സൊക്കെ 15 ദിവസത്തെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ 20ഓ 25ഓ വീഡിയോസൊക്കെ ചെയ്യും, 30ഓ വീഡിയോ ചെയ്യും ചിലപ്പോൾ. ഞാൻ 15 ദിവസത്തെ യാത്ര പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ 10 വീഡിയോ ഷൂട്ട് ചെയ്യുള്ളൂ. അതിൽ നിന്ന് തന്നെ ചില ദിവസത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് എന്തെങ്കിലും ഒരു കുറവ് തോന്നും, 8ഓ 7ഓ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ.
4: ഞാൻ ശ്രദ്ധിച്ചതിൽ ഒന്നെന്താ വെച്ചാൽ, ഇപ്പൊ കമന്റ്സ് ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റും വീഡിയോസിലൊക്കെ. ഇപ്പൊ ഒരു വെറും ഒരു ഇപ്പൊ നമ്മൾ ഒരു തിരുവനന്തപുരം ഒരാൾ പോയി, വെറും തിരുവനന്തപുരം പോയിട്ട് ഷൂട്ട് ചെയ്തു, പക്ഷെ അതിന്റെ ചരിത്രവും പിന്നെ അതുപോലെ നമുക്ക് ടച്ചിങ് ആയിട്ടുള്ള അനുഭവങ്ങളും എല്ലാം ഉൾക്കൊള്ളുമ്പോഴാണ് ആ വീഡിയോ എന്ത് ചെയ്യാ കാണുന്ന പ്രേക്ഷകരിലേക്ക് അത് എത്തുള്ളൂ.
5: അതെ അതെ, ഞാൻ അതുപോലെ ശ്രദ്ധിക്കാറുണ്ട്. നമ്മളെ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ എന്താ പറയുക, സാധാരണ യൂട്യൂബേഴ്സിന് ഒരു വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് മാക്സിമം വ്യൂവേഴ്സിനെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. ഞാൻ അങ്ങനെയല്ല ചിന്തിക്കാറുള്ളത്, മാക്സിമം വ്യൂവേഴ്സ് വേണം, പക്ഷേ എല്ലാ കാലത്തും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾ ആ വീഡിയോ കാണുമ്പോഴും അയാൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഞാൻ പോയ സ്ഥലത്തെക്കുറിച്ച് പഠിച്ച് ഡീറ്റെയിൽസൊക്കെ നെറ്റിൽ നിന്നൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ സമയം എടുക്കുന്നത്.
4: അതെ അതെ, ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഇത്ര 1.5 വർഷത്തോളം പല നല്ല അനുഭവങ്ങളും യാത്രയിലൂടെ കിട്ടിയിട്ടുണ്ടാവും
5: അല്ലേ,
4: പല രാജ്യങ്ങള് പല സ്ഥലങ്ങള്, ഇന്ത്യയിൽ തന്നെ കുറെ സ്ഥലങ്ങള് യാത്ര ചെയ്തു. ഓക്കെ, നമുക്ക് ഇനി അങ്ങോട്ട് ദൃശ്യത്തിന്റെ തുടർന്നുള്ള എപ്പിസോഡിൽ ഇൻഷാല്ല അഷ്റഫ് കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ഈ എപ്പിസോഡിൽ നമുക്ക് പോയ ഇതുവരെ പോയതിൽ നമുക്കിപ്പോ ഇതിനു മുമ്പ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ആ സമയം തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിഎസ് റേഡിയോ ശ്രോതാക്കൾക്ക് ദൃശ്യത്തിലൂടെ ലഭിച്ചത്. അപ്പൊ ഇന്ന് നമുക്ക് ഏത് പ്രദേശത്തെ അനുഭവങ്ങളാണ് നമ്മുടെ പങ്കുവെക്കുന്നത്?
5: ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ ഞാൻ നോർത്ത് ഈസ്റ്റ് കുറെ സ്റ്റേറ്റ്സാണ് പോയത്, പിന്നെ രാജസ്ഥാനിലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, 10-15 ദിവസത്തെ ഒരു സീരീസ് വീഡിയോസ് ഉണ്ട്.
4: ഓക്കെ,
5: പിന്നെ കുറെ തമിഴ്നാട് കൂടെ കുറെ യാത്ര ചെയ്തിട്ടുണ്ട്, ഹിമാചലിൽ കുറെ യാത്ര ചെയ്തിട്ടുണ്ട്.
4: ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ തന്നെ ഉണ്ട് അത്യാവശ്യം.
5: അല്ല, ഇനി ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്റെ ലൈഫ് ടൈം കൊണ്ട് ചിലപ്പോൾ എനിക്ക് ഇന്ത്യ മുഴുവൻ കാണാൻ കഴിയില്ല.
4: ഓക്കെ,
5: ഞാൻ ആ ഒരു സ്റ്റൈലിലാണ് യാത്ര ചെയ്യാറുള്ളത്, ഈ ഗ്രാമങ്ങളുടെ ഉള്ളിൽ കൂടിയൊക്കെ പതുക്കെ പതുക്കെ, ഒട്ടും തിരക്കില്ലാതെ. ഇന്ത്യയിൽ എനിക്ക് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് പല രീതിയിൽ എക്സ്പീരിയൻസ് തന്നൊരു യാത്ര ആൻഡമാനിൽ യാത്രയായിരുന്നു.
4: എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ്? നമുക്ക് എന്നാൽ ആൻഡമാനിലേക്ക് പോകാൻ തോന്നുന്നത് കഴിഞ്ഞ നോമ്പിലെ ദൃശ്യം, സോറി കഴിഞ്ഞ ഇതിലെ, അതുപോലെ നമ്മുടെ സ്പെഷ്യലായിട്ട് എഴുത്, അതുപോലെ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ നമ്മൾ പ്രോഗ്രാം അവതരിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ലക്ഷദ്വീപിലേക്കുള്ള ഒരു യാത്ര നമ്മൾ പ്രക്ഷേപണം ചെയ്തിരുന്നു ദൃശ്യം എന്നുള്ള പ്രോഗ്രാമിൽ, അതും ഒരു ദ്വീപിലേക്കായിരുന്നു. പ്രത്യേകിച്ച് ദ്വീപ് എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവിടേക്ക് തന്നെ നമുക്കൊന്ന് പോയി നോക്കാൻ തോന്നുന്നു. അപ്പോൾ ആൻഡമാനിലെ വിശേഷങ്ങൾ എങ്ങനെയാണ്, ആൻഡമാനിലേക്ക് എത്തിയത് എങ്ങനെയാണ്, അവിടേക്ക് പോകേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന്?
5: ആൻഡമാൻ ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ് ആൻഡമാനിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, എന്താണ് അവർക്ക് പോകാനുള്ള ഫോർമാലിറ്റീസ് എന്ന്. ലക്ഷദ്വീപിലേക്ക് പോകാൻ കുറച്ച്
4: ബുദ്ധിമുട്ടുണ്ട്,
5: കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ വേണം അതുപോലെ. പക്ഷേ ആൻഡമാനിലേക്ക് അങ്ങനെ ഒന്നുമില്ല, നമ്മൾ ഇവിടുന്ന് ചെന്നൈയിലേക്കൊക്കെ പോകുന്ന പോലെ ടിക്കറ്റ് എടുത്തിട്ട് ചുമ്മാ പോയാൽ മതി. രണ്ട് രീതിയിൽ പോകാൻ പറ്റും, ഷിപ്പിന് പോകാൻ പറ്റും, ഫ്ലൈറ്റിനും പോകാൻ പറ്റും. ഷിപ്പിനാകുമ്പോൾ കുറേ ദിവസം എടുക്കും. ഞാൻ ഷിപ്പിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, വേറെ ചില കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. 2 പ്രാവശ്യം ഞാൻ ആൻഡമാനിൽ പോയിട്ട് വന്നു, 2 പ്രാവശ്യം ഷിപ്പ് നടന്നില്ല, ഫ്ലൈറ്റിന് തന്നെയാണ് പോയത്.
4: ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇവിടുന്ന്
5: കൊച്ചിന്ന്
4: ഡയറക്റ്റ് ആൻഡമാനിൽ?
5: ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് അല്ല, ബാംഗ്ലൂർ ടച്ച് കിട്ടാണ് പോകുന്നത്, സെയിം ഫ്ലൈറ്റ് തന്നെ ഉണ്ട്, കുറെ ഫ്ലൈറ്റ്സ് ഉണ്ട്.
4: അപ്പോൾ അവിടെ ഏത്, എന്താ പറയുക,
5: ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആണ് ഒരുപാട് ദ്വീപ്.
4: അതെ, എവിടെയാണ് ഇപ്പോൾ ലക്ഷദ്വീപ്? കവരത്തിയിലാണ് എയർപോർട്ട് ഉള്ളത്.
5: ഇത് പോർട്ട്ബ്ലെയർ,
4: പോർട്ട്
5: ക്യാപിറ്റലാണ്. പോർട്ട് ബ്ലെയർ എന്നാണ് സിറ്റി, ആൻഡമാനിലെ ഏറ്റവും വലിയ സിറ്റി അത് തന്നെയാണ്. ഒരു ചെറിയ വീർ സവർക്കർ ഇന്റർനാഷണൽ എയർപോർട്ട്, അവിടെ നമ്മൾ ലാൻഡ് ചെയ്യാം.
4: ഓക്കെ,
5: ചെറിയൊരു എയർപോർട്ടാണ്. ആൻഡമാൻ മൊത്തം ഈ മിലിറ്ററിയുടെ അണ്ടറിലാണ്, ഇതും ഒരു സൈന്യത്തിന്റെ അണ്ടറിലുള്ള ഒരു എയർപോർട്ടാണ് അവിടെ നമ്മൾ ചെല്ലുന്നത്.
4: ഈ ആൻഡമാനും നമ്മുടെ കേരളവുമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ? ഇപ്പോൾ ലക്ഷദ്വീപ് എടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ട്, ഭാഷയിലാണെങ്കിലും പിന്നെ നമ്മുടെ സംസ്കാരങ്ങളൊക്കെ 70% അവരുടായിട്ട് ടൈപ്പുണ്ട്. അപ്പൊ അവിടുത്തെ ഭാഷ അതുപോലെ അവിടുത്തെ ജീവിത രീതികളൊക്കെ ഒന്ന്.
5: ആൻഡമാൻ എന്ന് പറഞ്ഞാൽ കേരളവുമായിട്ട് റിലേറ്റഡ് അല്ല, റിലേറ്റഡ് ആയിട്ടല്ല പറയേണ്ടത്, ഒരു മിനി ഇന്ത്യയാണ് ശരിക്കും. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ഭാഷകളും ആളുകളും നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ശരിക്കും നമുക്കിപ്പോ ഒരാൾ സംസാരിച്ചാൽ, കേരളത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഒരാൾ സംസാരിച്ചാൽ നമുക്ക് അത് ഏത് ഭാഗത്തിലാണെന്ന് മനസ്സിലാവും. അതുപോലെ സ്ഥലപ്പേര് കേട്ടാൽ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പം തമിഴ്നാട്ടിലെ സ്ഥലപ്പേര് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, രാജസ്ഥാനിലെ മനസ്സിലാവും. പക്ഷെ ആൻഡമാനിലെ ഒരു സ്ഥലത്തിൻ്റെ പേരോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ആൻഡമാനിലെ ഏത് സ്ഥലമാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. കാരണം ലോകത്തു നിന്നുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള സ്റ്റൈലും പേരുകൾ, രീതിയിലുള്ള പേരുകൾ അവിടെയുണ്ട്. ഞാൻ പറഞ്ഞ
4: മനസ്സിലായി.
5: ഇപ്പോ കാലിക്കറ്റ് ഉണ്ട്,
4: ഓക്കെ,
5: അതുപോലെ മഞ്ചേരി ഉണ്ട്,
4: അതായത്
5: മണ്ണാർക്കാട്,
4: പല ഇപ്പൊ നമ്മള് എന്താ പറയാ പോലെ സ്കൂൾ കേൾക്കുന്ന പല സ്ഥലത്ത് നമ്മള് കേരളത്തിൽ കേൾക്കാണ്.
5: അതുപോലെ ബ്രിട്ടീഷ് പേരുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കൊരു സ്ഥലപ്പേര് കണ്ടു ബസ്സിൽ പോകുമ്പോ ഓരോ സ്ഥലപ്പേരും കാണുമ്പോ നമ്മൾ ഓരോ രാജ്യത്ത് ഉള്ള പേരുകളാണ്. ഒരു ഒന്ന് മഞ്ചേരി കണ്ടു കഴിഞ്ഞാല് നമ്മള് കേരളത്തിലാണോന്ന് തോന്നിപ്പോകും ചിലപ്പോ. പിന്നെ കാണുന്നത് വേറെ ഏതെങ്കിലും ഒരു ബ്രിട്ടീഷ്.
4: അവിടുത്തെ ഭാഷ
5: ഹിന്ദി എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഹിന്ദി അറിയാം, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഹിന്ദിയാണ്. പിന്നെ പല ഭാഷ, മലയാളികൾ ഒരുപാടുണ്ട്, മറ്റുള്ള തമിഴന്മാർ ഒരുപാടുണ്ട്, ബംഗ്ലാ സംസാരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്, കുറേ.
4: ആൻഡമാനിൽ നമ്മുടെ ഇപ്പം പറഞ്ഞ മിലിറ്ററി റിലേറ്റഡ് ആണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്.
5: ഭയങ്കര സെൻസിറ്റീവ് ആണ് സ്ഥലം, പല കാരണങ്ങൾ കൊണ്ട്, അതിന്റെ പൊസിഷൻ കൊണ്ട്, ആൻഡമാൻ നിൽക്കുന്ന പൊസിഷൻ കൊണ്ട് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട്
4: ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മള് ഇപ്പൊ നിങ്ങൾ പോകുന്ന ട്രാവൽ വീഡിയോസിലൊക്കെ ഇതിന്റെ ചരിത്രം കൂടെ ഉൾക്കൊള്ളിക്കാറുണ്ട്. ആൻഡമാനിന്റെ ഉത്ഭവം അതുപോലെ എങ്ങനെയാണ് ആൻഡമാൻ എന്ന ദ്വീപ സമൂഹം
5: അവിടെ ശരിക്കും ചരിത്രം പറയുകയാണെങ്കിൽ ഈ ആഫ്രിക്കയിൽ നിന്നൊക്കെ ഉള്ള ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ ഉള്ളത്. ആദിവാസികൾ എന്ന് പറയുന്നവരാണ് ശരിക്കും ആൻഡമാൻ നിവാസികൾ. ആൻഡമാൻ എന്ന് ഞാൻ പറയുമ്പോൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് കൂട്ടി വായിക്കണം, അത് ഒരുമിച്ച് പറയേണ്ട പേരാണ്. ഞാൻ പറയേണ്ട സൗകര്യത്തിന് ആൻഡമാൻ എന്ന് മാത്രം നമ്മൾ പറയുന്നത്. അവിടെ അവിടുത്തെ ആളുകളായിട്ടുള്ളത് ആദിവാസികൾ മാത്രമാണ്, ബാക്കിയുള്ളവർ മുഴുവൻ ഇന്ത്യയിന്ന് നാട് കടത്തിയില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയിട്ട് നാട് കടത്തിയ ആളുകളെ അവിടെ കൊണ്ടുപോയിട്ടാണ് നാട് കടത്തിയിട്ട് അവിടെ സെല്ലാർ ജയിലിൽ അടച്ചാണ്. ജയിലിൽ നിന്ന് അവരുടെ കാരാഗൃഹവാസം അവസാനിക്കുമ്പോൾ, ഇപ്പോൾ നിശ്ചിത വർഷത്തേക്കായിരിക്കും ശിക്ഷിക്കുന്നത്, ആ പീരീഡ് കഴിയുമ്പോൾ അവരെ പുറത്തുവിട്ടു. ജയിലിൽ നിന്ന് അവർ പുറത്തിറങ്ങിയപ്പോൾ അവർക്ക് വേറെ എങ്ങോട്ടും പോകാൻ സാധ്യതയില്ല. അപ്പൊ അവരവിടെ ജീവിതം കെട്ടിപ്പടുത്തു.
4: അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ജയിലിൽ നിന്ന് ഇറങ്ങുന്നവരുടെ ഒരു
5: അതിന് മുമ്പ് ചരിത്രമുണ്ട് ആൻഡമാനിന്. ഓരോ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച ചരിത്രം, കുറെ കാലം ജപ്പാന്റെ കയ്യിലൊക്കെ ആയിരുന്നു.
4: സെല്ലുലാർ ജയിലിൽ പോയിട്ടുണ്ടോ, അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയോ?
5: സെല്ലുലാർ ജയിൽ ഒരുപാട് സ്ഥലങ്ങൾ, ആൻഡമാൻ ശരിക്കും ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് എല്ലാവരും ഒന്ന്
4: പോകേണ്ട സ്ഥലം,
5: കാണേണ്ട സ്ഥലം തന്നെയാണ്. ഏറ്റവും നല്ല ബീച്ചുകൾ ആൻഡമാനിലുണ്ട്, വളരെ മനോഹരമായ ബീച്ചുകൾ ആൻഡമാനിലുണ്ട്, കാണേണ്ടത് തന്നെ. ഏറ്റവും നല്ല ബീച്ചുകൾ തന്നെയാണ് ശരിക്കും ആൻഡമാൻ ടൂർ പോകുമ്പോൾ പ്രധാന ഹൈലൈറ്റ്. പിന്നൊന്ന് ഈ സെല്ലുലാർ ജയിൽ തന്നെയാണ്. സെല്ലുലാർ ജയിൽ എന്ന് പറയുമ്പോൾ സിറ്റിയിൽ തന്നെയാണ്, പോർട്ട് ബ്ലെയർ സിറ്റിയിൽ തന്നെയാണ് ഈ ജയിൽ. അവിടെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും കേരള ലീക്കുന്ന കാഴ്ചകളാണ്. അതിൻ്റെ ഡിസൈൻ പോലും നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ പറ്റും. ഒരു പൂവിൻ്റെ അതിൽ പോലെയാണ് ആ ഡിസൈൻ്റെ സെല്ലുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ, അതായത് ഒരു സെല്ലിൽ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൽ നിന്ന് സെല്ലുണ്ടെങ്കിൽ അവിടുന്ന് മുഖാമുഖം കാണാൻ പറ്റുമല്ലോ. ഇത് അങ്ങനെയല്ല, ഒരാൾക്കും സെല്ലിൻ്റെ പുറത്തേക്ക് നോക്കി ഒന്നും ഒരാളെയും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ്. അത്രയും കഷ്ടപ്പെടണം എന്നുള്ള രീതിയിൽ തന്നെ. പിന്നെ അവരവിടെ പീഡിപ്പിച്ചതിൻ്റെയൊക്കെ തെളിവുകൾ ഇപ്പോഴും നമ്മോട് സംസാരിക്കും. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് അവിടെ വെച്ചിട്ട് അതിഭീകരമായ ഒരു അനുഭവം ഉണ്ടായി, ഞാനത് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒരു ഡ്രോൺ പറത്തിയതിൻ്റെ ഒരു
4: ഡ്രോൺ ആണ് ഇപ്പൊ താരം.
5: ഡ്രോൺ
4: ഇപ്പോ നമ്മുടെ ലോക്ക്ഡൌൺ സമയത്തൊക്കെ ഡ്രോൺ വളരെ ഉപകാരപ്പെട്ട ഒരു
5: ഡ്രോൺ ഒരു ശരിക്കും ഭാവിയുടെ ടെക്നോളജിയാണ് ഡ്രോൺ. അതുകൊണ്ട് ഇനി എന്തൊക്കെ ചെയ്യാന്നുള്ളത് ഇപ്പോഴും ആയിട്ടില്ല, നമുക്ക് ഇനി കണ്ടറിയാനേ ഉള്ളൂ. അത്രയും
4: എന്തായിരുന്നു ആ എക്സ്പീരിയൻസ് ഡ്രോൺ പറത്തിയത്?
5: ആൻഡമാനിലെ എക്സ്പീരിയൻസ്, ആൻഡമാനിലെ ആക്ച്വലി ഞാൻ പോകാനുള്ള കാരണം എൻ്റെ ഫ്രണ്ട് അവിടെയുണ്ട്, സ്കൂളിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് പഠിച്ച ഒരു ബഷീർ അവിടെ
4: നാട്ടില് പഠിച്ചു.
5: ആ നാട്ടിൽ പഠിച്ചു അവൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങോട്ട് പോയതാണ്, പഠിത്തം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ്. അവിടെ ജോലിയൊക്കെ ആയിട്ട് ഇപ്പം അവിടെ സെറ്റിലാണ്. അവനെപ്പോഴും ക്ഷണിക്കാറുണ്ട് എന്നെ. അപ്പോൾ ജോലിയൊക്കെ ഉള്ള സമയത്ത് എനിക്ക് യാത്ര പോകാൻ പറ്റും, ഒന്നോ രണ്ടോ ദിവസത്തെ മൂന്ന് ദിവസത്തേക്ക് പറ്റുള്ളൂ. അപ്പം ആൻഡമാനിൽ പോയിട്ട് വരണമെങ്കിൽ ഒരു 15 ദിവസം മിനിമം വേണമല്ലോ. അത് കാരണം ഇത്രയും കാലം പോകാൻ പറ്റിയില്ല, സ്ഥിരം യാത്ര തന്നെയായിരുന്നു, പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ യാത്ര തന്നെ ജോലിയായി മാറിയപ്പോൾ പിന്നെ എനിക്ക് എവിടെയും പോകാലോ, എപ്പോഴും പോകാം. അങ്ങനെയാണ് പോകാൻ തീരുമാനിച്ചത്. പോകുമ്പോൾ ഡ്രോണ് ഞാൻ കൈ പിടിച്ചു. ഡ്രോണൊരു ഇഷ്യൂ ഉണ്ട് ശരിക്കും, എയർപോർട്ട് വഴി പാസ് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കൊരു പർപ്പസ് ഉണ്ടായിരുന്നു ഡ്രോൺ കൊണ്ടുപോകുന്നതിൽ. അവനവിടെ നേവിൻ്റെയും അതുപോലെ കോസ്റ്റ് ഗാർഡിൻ്റെയും മറൈൻ പോലീസ് ഫോഴ്സ് ഉണ്ട് അവിടെ, അവരുടെയൊക്കെ ബോട്ടുകളുടെയൊക്കെ സർവീസൊക്കെ ചെയ്യുന്നത്, അവർക്ക് വേണ്ട ഗുഡ്സൊക്കെ സപ്ലൈ ചെയ്യുന്നൊക്കെ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്.
4: ഓക്കെ.
5: അപ്പോൾ അവിടെ ഒരു ഡ്രോൺ, അവൻ്റെ ഒരു ഈ കോസ്റ്റ് ഗാർഡിലുള്ളൊരു സാറ് ഒരു ഡ്രോൺ വാങ്ങാനുള്ള പദ്ധതി അവർക്കുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഡെമോ
4: കൊള്ളാന്ന്
5: പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു നീ വരണമെങ്കിൽ അത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ആ ഒരു പർപ്പസ് കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തത്. എയർപോർട്ടിൽ നിന്ന് വരികയാണെങ്കിൽ തിരിച്ച് അയക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടായില്ല, കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് ഞങ്ങൾ കറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സെല്ലാർ ജയിലിൻ്റെ പരിസരത്ത് ഒരു സ്ഥലത്ത് ഞാനിതൊന്ന് പറത്തി.
4: സ്വാഭാവികമായിട്ടും പറത്തും, നല്ല ബീച്ചുകളും.
5: ഞാനിത് അത്രയും കെയർലെസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല.
4: ഇതിൻ്റെ
5: പ്രൈവസി സംബന്ധമായ വിഷയം, സെക്യൂരിറ്റി സംബന്ധമായ വിഷയം, പെർമിഷൻ സംബന്ധമായ വിഷയം നന്നായിട്ട് അറിയാം.
4: ഞാൻ സ്വാഭാവികമായിട്ട് പറത്തുന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ അത് ഇപ്പം പറയുന്ന പോലെ പക്ഷികൾ പറക്കുന്ന പോലെ പറഞ്ഞൊരു സാഹചര്യം.
5: അതാ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഇത് യൂസ് ചെയ്യുന്നതിൽ ഭൂരിഭാഗം ആളുകൾക്ക് ഇതിന്റെ സെക്യൂരിറ്റിയോ പ്രൈവസിയോ സംബന്ധമായിട്ടുള്ള ഒരാളും ബോധമായിട്ടല്ല അതിനെ കുറിച്ചിട്ട്. പക്ഷെ ഞാനത് പറത്തിയ സ്ഥലങ്ങളിൽ ഭൂരിഭാഗം ഞാനൊരു പെർമിഷൻ ചോദിച്ചിട്ട്, വാക്കാൽ പെർമിഷൻ എടുത്തിട്ടാണ്. ഈ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ചോദിച്ചു, അവിടെ ഉള്ള പോലീസിൻ്റെ അടുത്ത് ചോദിച്ചു ഡ്രോൺ യൂസ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. പുള്ളിക്ക് ഡ്രോൺ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പറക്കണ ക്യാമറയാണെന്ന് പറഞ്ഞു. ക്യാമറ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളി ക്യാമറ യൂസ് ചെയ്യാൻ ക്യാമറ എന്നാ കേട്ടിട്ടുള്ളൂ, പറക്കുന്ന പുള്ളി കേട്ടിട്ടില്ലെന്ന് അറിയില്ല. എന്തായാലും പെർമിഷൻ തന്നു വാക്കാൽ. ഇത് പൊങ്ങിച്ചു. കുറച്ച് കഴിഞ്ഞാൽ തന്നെ നാല് ഭാഗത്തുനിന്നും വിസിലടി കേട്ടു, പോലീസുകാർ ഓടി വന്നു, താഴ്ത്താൻ പറഞ്ഞു, താഴ്ത്തി. ഈ ഓടി വന്നതിൽ ഈ പെർമിഷൻ തന്ന ആളുണ്ടായിരുന്നു, പുള്ളി തന്നെ കോടതിയിൽ സാക്ഷിയൊക്കെ പറഞ്ഞ്. അപ്പോൾ തന്നെ പോലീസ് വന്നു, ഈ ഫ്ലൈങ് സ്ക്വാഡ് വന്നിട്ട് പിടിച്ചു, സ്റ്റേഷനിൽ കൊണ്ടുപോയി. അപ്പോഴൊന്നും ഇതിൻ്റെ സീരിയസ്നെസ് നമുക്ക് അത്രയും ബോധ്യമല്ലായിരുന്നു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി.
4: അല്ല, അത് എങ്ങനെ? അപ്പം നിങ്ങൾ പറഞ്ഞല്ലോ സ്വാഭാവികമായിട്ടും ആ പോലീസുകാരന്റെ ഉറപ്പിലാണ് പറത്തിയെന്ന് പറഞ്ഞു.
5: അതൊരു വാക്കല്ലേ, ഡോക്യുമെന്റ് ഇല്ലല്ലേ നമ്മുടെ കയ്യിൽ.
4: അപ്പൊ അതൊരു ശരിക്കും അത് ഇപ്പൊ ഇനിയിപ്പോ ഭാവിയിൽ യാത്ര ചെയ്യാൻ പോകുന്നവർക്കൊരു
5: തീർച്ചയായിട്ടും പക്ഷെ അത് പക്ഷെ നിവൃത്തിയില്ല. ഡ്രോൺ യൂസ് ചെയ്യുന്ന ഡ്രോൺ കയ്യിലുള്ള ആളുകൾക്ക് ഇപ്പോഴും ഇന്ത്യയിൽ പെർമിഷൻ തരാനുള്ള സംവിധാനം ഇല്ല. മനസ്സിലായോ? ഡി ജി സി എ എന്ന് പറഞ്ഞിട്ടൊരു നമ്മളെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, അവർ ഒരു ഡിജിറ്റൽ സ്കൈ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഡ്രോണുകൾക്ക് രജിസ്ട്രേഷൻ കൊടുക്കാനും പെർമിഷൻ കൊടുക്കാനും. അതിൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു കുറച്ച് കാലം ഉണ്ടായിരുന്നു, പക്ഷേ പെർമിഷൻ ഇപ്പോഴും ആയിട്ടില്ല. ഇപ്പോഴും പെർമിഷൻ ഇന്ത്യയിൽ ഇന്നേ വരെ പറത്തിയ ഡ്രോണുകൾക്കൊന്നും
4: പെർമിഷൻ ഇല്ല,
5: ഉണ്ടാവില്ല.
4: ഓക്കെ. അപ്പോൾ എന്നിട്ട് ജയിലിലേക്ക്?
5: അല്ല,
4: പോലീസ്
5: കുറെ ചോദിച്ചു കാര്യങ്ങളൊക്കെ, കേസ് രജിസ്റ്റർ ചെയ്തു. പക്ഷേ വേറൊരു ലെവലിലേക്ക് പോകുന്ന രീതിയിലാണ് പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. വെറും ഒരു ഡ്രോൺ പറത്തിയ ആളുകളൊക്കെ മുമ്പ് അവിടെ പിടിച്ചിട്ടുണ്ട്, ഒരു ഫൈൻ അടപ്പിച്ചിട്ടൊക്കെ വിട്ടിട്ടുണ്ട്. പക്ഷെ ഇത് വേറെ രീതിയിൽ ഒരു തീവ്രവാദം ലെവലിലേക്കൊക്കെ പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു.
4: എന്നുവെച്ചാല് അതിന്റെ കാരണം ഇപ്പൊ ഒരു നോർമലി ഒരാള് പിടിച്ചു പോയി
5: അറിയില്ല. നമ്മുടെ നാട്ടില് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. ഞാനും അവനും ഉണ്ടായിരുന്നു, എന്റെ ഫ്രണ്ട് ബഷീറും ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങളെ ഭയങ്കര സീരിയസ് ആണ്, അവര് പറഞ്ഞത് പുറം ലോകം കാണൂല എന്നുള്ള രീതിയിലൊക്കെ കേസൊക്കെ വരും എന്നൊക്കെ രീതിയിൽ തന്നെ നമ്മൾ അറിയുന്ന പോലീസുകാരൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷെ അവസാനം അന്ന് വൈകുന്നേരം, രാവിലെ സംഭവിച്ചാണ്, വൈകുന്നേരം വരെ സ്റ്റേഷനിൽ തന്നെ ഇരുന്നു. വൈകുന്നേരം സിമ്പിളായിട്ട് അവർക്ക് നമുക്ക് ജാമ്യം തന്നിട്ട്, ആരെങ്കിലും വിളിച്ചോ ജാമ്യം തരാമെന്ന് പറഞ്ഞു.
4: ഓക്കെ.
5: അപ്പോൾ ഫ്രണ്ട് ഒരാളെ വിളിച്ച് ജാമ്യം തന്നിട്ട് നമ്മൾ വിട്ടയച്ചു. പിറ്റേ ദിവസം ഹാജരാകാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും വലിയ കോംപ്ലിക്കേഷനുള്ള കേസ് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ജാമ്യം കിട്ടിയത് എന്താണെന്ന് നമുക്ക് ആലോചിച്ചിട്ട് മനസ്സിലായില്ല. ഞങ്ങൾ റൂമിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളെ അറിയുന്ന പോലീസിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ നമുക്കൊരു കഥ പറഞ്ഞു തന്നു, ഇങ്ങനെ നാളെ പറയാവൂ, നാളെ മിക്കവാറും ചോദ്യം ചെയ്യലുണ്ടാവും, ഇത് പറഞ്ഞാൽ മതി. നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ നീ ട്രാവൽ ബ്ലോഗർ ആണെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല, നിങ്ങൾ ഈ കഥ പറഞ്ഞാൽ മതി.
4: അല്ല, ഞാൻ ചോദിക്കുന്ന അതല്ല, ഇത്രയും സീരിയസ് ആയിട്ട് അവിടെ ഈ ഒരു ഇപ്പോൾ ഒരു ഡ്രോൺ പറത്തി നിങ്ങളെ പിടിച്ചു എന്ന് പറഞ്ഞു, അതിന് വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടോ? ഇന്ന വിഷയം കൊണ്ടാണ്?
5: ആ, അത് പിന്നെ നമുക്ക് ബോധ്യപ്പെടുന്നത് അവസാനം. ഈ ഇതിന് ഏറ്റവും വലിയ സീരിയസ്നെസ് എന്ന് പറയുന്നത് ഞങ്ങളിത് പറത്തിയ നെക്സ്റ്റ് ഒരു കൃത്യം 27-ാമത്തെ ദിവസമായിട്ട് അവിടെ പ്രധാനമന്ത്രി വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു.
4: ഓക്കെ.
5: ആൻഡമാനിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു.
4: ഓക്കെ.
5: 2008 ഡിസംബറിലാണ് തോന്നുന്നത്. അപ്പോൾ സെക്യൂരിറ്റി ഭയങ്കര ടൈറ്റായിരുന്നു, പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി വിങ്ങിലെ ആളുകളും കൂടി അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടും കൂടി അവർക്ക് ഡൗട്ട് തോന്നിയിട്ടായിരിക്കും.
4: 2008-ാണോ 18-ാണോ?
5: ആ 18,
4: സോറി
5: 8 അല്ല 18. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു കഥയാണ്. ഇങ്ങനെ ഒരു കഥ പറഞ്ഞ് പഠിപ്പിച്ചു ഞങ്ങളെ.
4: ഓക്കെ.
5: പക്ഷെ റൂമിൽ പോയിട്ടിരിക്കുമ്പോഴാണ് അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും നമ്മൾ കേൾക്കും സത്യത്തിന് എവിടെയും വാല്യൂ ഉണ്ട്, സത്യം പറയണം എവിടെയും എന്നൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കേൾക്കാറുണ്ട്. പക്ഷേ ലൈഫിൽ അത് എത്രത്തോളം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഉൾക്കൊള്ളാറുണ്ടെന്ന് എനിക്കറിയില്ല. അന്ന് പക്ഷേ രാത്രി കിടക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കുന്നതാണ്, പറഞ്ഞു വന്ന കഥ രണ്ടുപേരുണ്ട്, ഞങ്ങൾ രണ്ടുപേരെയും കൂടി ചോദ്യം ചെയ്യുമ്പോൾ ഈസി ആയിട്ട് പൊളിയാൻ സാധ്യതയുള്ള ഒരു കഥയാണ്. അതൊരു സിമ്പിളായിട്ട് സംഭവം, പക്ഷെ അത് ഈസി ആയിട്ട് അവർക്ക് പൊളിക്കാൻ പറ്റും. ഞാൻ ബഷീറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ബഷീർ നമ്മളിത് പറയാൻ പോകുന്നില്ല, സത്യം പറയുമ്പോൾ നമുക്കൊന്നും ആലോചിക്കേണ്ടി വരുന്നില്ല, കറക്റ്റ് നമുക്ക് അറിയാം, പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റൊന്ന് എനിക്ക് നല്ല പേടിയേ, ഞാൻ എന്തായാലും പറഞ്ഞു, ഞാൻ എന്തായാലും ഇത് പറയാൻ പോകുന്നില്ല, ഇനി അവരോട് ഇത് പറഞ്ഞു തന്ന ആൾക്കാരോടൊന്നും പറയണ്ട, നമുക്ക് സത്യം മാത്രം പറയാമെന്ന് പറഞ്ഞു. അത് തീരുമാനിച്ചു. രാവിലെ ചെന്നപ്പോഴാണ് ഇതിൻ്റെ സീരിയസ്നെസ് നന്നായിട്ട് ബോധ്യപ്പെടുന്നത്. ശരിക്കും അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെ സ്വീകരിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോകുമ്പോഴൊക്കെ ആ ഒരു അന്തരീക്ഷം ഭയങ്കര ഭീകരമാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികളായിട്ടുള്ള ഐ ബി റോ, പിന്നെ പോലീസിലെ ഇൻ്റലിജൻസ്, കോസ്റ്റ് ഗാർഡ് ഇൻ്റലിജൻസ്, നേവി ഇൻ്റലിജൻസ്, ഇങ്ങനെയുള്ള എല്ലാ ഏജൻസികളുടെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ 11 പേരെ കണ്ടിട്ടുണ്ട്. ഒരു വട്ടമേശ എന്നിട്ട് ഞങ്ങളെ ഒരാളെടുത്തു, രണ്ടുപേരെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ജോയിൻറ്റ് ഇൻ്ററോഗേഷൻ. ഞാൻ ജനിച്ചത് മുതൽ ആൻഡമാനിലെത്തിയത് വരെയുള്ള കാര്യങ്ങൾ മുഴുവൻ ചോദിച്ചു. ശരിക്കും വല്ലാത്തൊരു അനുഭവമായിരുന്നു ലൈഫിലെ. ശരിക്കും അത് ഞാൻ ഇപ്പോൾ പോസിറ്റീവായിട്ട് എടുക്കുന്നത് കേട്ടോ. കറക്റ്റ് സത്യം പറഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പം സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ഒന്നും ആലോചിക്കേണ്ടി വരുന്നില്ല നമുക്ക്. ഞങ്ങൾക്കിപ്പോൾ പരസ്പരം ഒന്നും മുഖത്തേക്ക് നോക്കാൻ പോലും സാഹചര്യമില്ല. അവനെ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ പുറത്ത്, ഞങ്ങളെ കണ്ണ് കാണിക്കാതെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്കൊന്നും പ്ലാൻ ചെയ്യാൻ, കണ്ണുകൊണ്ട് പോലും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഒരു മിനിറ്റ് കൊണ്ട് പൊളിയുമായിരുന്നു ആ പറഞ്ഞു തന്ന കഥയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ. ഇത് ഒരു പ്രശ്നം കൊണ്ട് പറ്റില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചോദ്യം ചെയ്തു. ആ സെയിം ടൈമിൽ അവിടെ ഞങ്ങൾ ഇൻട്രോഗേഷൻ നടക്കുന്ന സെയിം ടൈമിൽ ഇവിടെ നാട്ടിൽ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. അത് പിന്നെ ഞാൻ അറിയുന്നത്, ഇവിടെയും അന്വേഷണം നടന്നു. പഠിച്ച സ്കൂളുകളിൽ പോയിട്ടും വർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ പോയിട്ടൊക്കെ അന്വേഷണം നടന്നിട്ടുണ്ടായിരുന്നു. അവസാനം DYSP ക്കാണ് അവിടുത്തെ പോലീസിലെ ചാർജ് ഉണ്ടായിരുന്ന ആൾ. ഏറ്റവും ലാസ്റ്റാണ് അതിനകത്തൊരു മലയാളി ഉണ്ടായിരുന്നു പുള്ളി. അതുവരെ ഇത് പറഞ്ഞില്ല എൻ്റെ അടുത്ത്. അവസാനം പറഞ്ഞു, ഇന്ത്യയിലെ ഇത്രയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ എത്ര മണിക്കൂറാണ് അഷ്റഫ് കളഞ്ഞെന്ന് വല്ല പിടിയുണ്ടോയെന്ന് ചോദിച്ചു. ശരിക്കും ഞാൻ കരഞ്ഞു പോയിട്ടോ സാറിൻ്റെ അടുത്ത്. ഞാൻ കരഞ്ഞിട്ട് സോറി പറഞ്ഞു, ഞാൻ എനിക്ക് തെറ്റു പറ്റിയാണ്, ഇനി ഞാൻ ആവർത്തിക്കില്ല. പക്ഷെ എനിക്ക് അപ്പോൾ ആശ്വാസമായി, ഇത്രയും മണിക്കൂർ വേസ്റ്റ് ആയി അവർക്ക് മനസ്സിലായല്ലോ. അപ്പോൾ പിന്നെ ഇനി ഇതില്ല. അങ്ങനെയാണ് അതിന് രക്ഷപ്പെടുന്നത്. പക്ഷെ കേസ് പിന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരു വേറെ ലെവലിലേക്ക് പോയി എന്ന് പറഞ്ഞത് അവിടെ ആ സംശയം അവർക്ക് അവിടെ അവസാനിച്ചു. അവസാനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കേസ് ഉണ്ടായിരുന്നു, അത് പിന്നെ ഫൈൻ അടച്ചിട്ട് ആ കേസ് ക്ലോസായി.
4: ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ നമുക്കൊരു എന്താ പറയുക, അഷ്റഫ് പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ഏത് കാര്യവും നേരിടാം. ഇപ്പോൾ ഈവൻ ഇപ്പോൾ യാത്ര ചെയ്യുന്ന ആളുകൾ പല ഇതുപോലുള്ള പല എക്സ്പീരിയൻസും അനുഭവപ്പെടാം. യാത്ര എന്ന് പറഞ്ഞാൽ അതാണല്ലോ, അനുഭവങ്ങളാണ് നമുക്ക് ഏറ്റവും
5: വലിയ
4: യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇന്ന് നമ്മൾ പഠിച്ചൊരു പാഠം എന്ന് പറഞ്ഞാൽ വെറും ഒരു യാത്രാ അനുഭവത്തിനപ്പുറം അഷ്റഫ് പറഞ്ഞ പോലെ ഒരു സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ
5: ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലായതാണ്. ഞാനത് കീപ്പ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട്.
4: അപ്പം ഇൻഷാല്ലാ നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിലെ സമയം ഇവിടെ അവസാനിക്കാറായി. നമുക്ക് ഏതായാലും ഒരു നല്ലൊരു അനുഭവമായി. ഒരു നോർമലി ഒരു യാത്ര ചെയ്ത് നമ്മൾ അവിടെ എത്തി അവിടുത്തെ വിഷ്വൽസ് കളക്ട് ചെയ്തു, എന്ത് ചെയ്യുന്നു, അവിടുത്തെ ഫുഡ്, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ആളുകളെ എന്നാണ് നോർമലി സംസാരിക്കുക. അപ്പൊ അതിലുപരി ഒരു ജീവിതം തന്നെ ജയിലിലാവാവുന്ന രീതിയിലുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് വന്നത്.
5: കേസ് ഞാൻ ഇങ്ങോട്ട് വന്നു, ജാമ്യം കിട്ടിയിട്ട് വന്നു, പിന്നെ പോയിട്ടാണ് അത് അവസാനിച്ചത്.
4: അപ്പൊ അത് ശ്രോതാക്കൾക്കും അത് ആ ഒരു ഫീല് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതാ, നമുക്ക് ഇനി ദൃശ്യം വീണ്ടും തുടരണം ഇൻഷാല്ലാ. പീസ് റേഡിയോ ദൃശ്യം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മോടൊപ്പം ഇതുവരെ ആൻഡമാൻ നിക്കോബാറിലെ സാഹസികമായ ഒരു അനുഭവം പങ്കുവച്ച് ഈ എപ്പിസോഡിൽ ചേർന്നത് പ്രമുഖ യൂട്യൂബ് വ്ളോഗറും റൂട്ട് റെക്കോർഡ്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമയുമായ അഷ്റഫ് എക്സൽ. നമുക്കിനി തൊട്ടടുത്ത എപ്പിസോഡുകളിൽ പുതിയ യാത്രാവിശേഷങ്ങളുമായി നമുക്ക് കാണാം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ അറിയിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: ലോകം ചുറ്റി സഞ്ചരിക്കാൻ ആർക്കാണ് താല്പര്യമില്ലാത്തത്? എന്നാൽ എല്ലാവർക്കും അത് സാധിച്ചോളണമെന്നില്ല. യാത്രയുടെ സൗന്ദര്യത്തോടൊപ്പം തന്നെ യാത്രയുടെ അനിശ്ചിതത്വവും അത്രമേൽ ആവേശകരം തന്നെ. പ്രതീക്ഷയുടെ മേൽ പ്രതിസന്ധികളുടെ വേലിയേറ്റത്തെ മറികടക്കാനുള്ള മനസ്സാണ് ഒരു യാത്രികന് വേണ്ടതെന്ന ഓർമ്മപ്പെടുത്തലുമായി ഇന്നത്തെ ദൃശ്യം സമാപിക്കുന്നു.
1: മാഷാല്ലാ, നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ സാധിക്കാത്ത പല സ്ഥലങ്ങളിലേക്കും നമ്മെ കൊണ്ടുപോകുന്ന ദൃശ്യം പ്രോഗ്രാമാണ് നാം കേട്ടുകഴിഞ്ഞത്.
2: ഇനി നമുക്കൊരു ഇടവേള.
7: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യ വിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അപ്പു അമ്മു എന്ന് പറയുന്ന അയൽവാസികളായ രണ്ട് കുട്ടികളുണ്ട്. അപ്പൊ അപ്പുവിന്റെ കയ്യിൽ അതിമനോഹരമായ കോട്ടികളുണ്ട് അല്ലേ? കോട്ടി തന്നെയാണ് പറയാം,
2: ഗോലി,
3: ഗോലി കോട്ടി. അപ്പോ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പുവിന്. അപ്പുവിന്റെ അയൽവാസിയായ അമ്മുണ്ട് ചെറിയ കുട്ടി. അവളുടെ കയ്യിൽ നല്ല വർണ്ണങ്ങളുള്ള തിളങ്ങുന്ന കുറേ വളപ്പൊട്ടുകളുടെ ശേഖരണമുണ്ട്. അപ്പോൾ ഒരു ദിവസം തൻ്റെ ഗോളി അല്ലെങ്കിൽ ഈ കോട്ടികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പു അമ്മുവിൻ്റെ വളപ്പൊട്ടുകൾ കണ്ടപ്പോൾ ഒരു ദിവസം ചോദിച്ചു, അമ്മു നിൻ്റെ വളപ്പൊട്ടുകൾ എനിക്ക് തരുമോ? ഞാൻ നിൻ്റെ ഗോലി നിനക്ക് തരാം, ഞാൻ എൻ്റെ ഗോലിയൊക്കെ നിനക്ക് തരാം, നിൻ്റെ വളപ്പൊട്ടുകളൊക്കെ എനിക്ക് തന്നാൽ മതി. അപ്പോൾ അപ്പു അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അമ്മു ഓക്കെ ഞാൻ തരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മു വീട്ടിൽ പോയിട്ട് അവളുടെ വളപ്പൊട്ടുകൾ എടുത്തിട്ട് അപ്പുവിന് കൊടുത്തു. അപ്പു അത് വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അവന് ഇഷ്ടപ്പെട്ട അവൻ്റെ ഗോലികളെല്ലാം കയ്യിൽ വെച്ചപ്പോൾ അവനൊരു തോന്നൽ, എല്ലാം കൊടുക്കണ്ട, കുറച്ചായി നിന്ന് മാറ്റിവെച്ചു. കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി അമ്മുവിന് കൊണ്ടു കൊടുത്തു. അമ്മ അത് വാങ്ങി വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്ന് രാത്രി അപ്പു കുറേ നേരം ആലോചിച്ചു. അപ്പുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം എനിക്കും അതുപോലെ തന്നെയായിരിക്കും അമ്മ തന്നിട്ടുണ്ടാവുക, മുഴുവൻ വളപ്പൊട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത പോലെ തന്നെ അവളും ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇത് ആലോചിച്ചിട്ട് അവൻ ഉറക്കം വരുന്നില്ല, അസ്വസ്ഥതയാണ്. പക്ഷേ അതേ രാത്രി തന്നെ അമ്മു ഇതൊന്നും ആലോചിക്കാതെ കിട്ടിയ ഗോലി എടുത്തു വെച്ച് വളരെ ശാന്തമായി ഉറങ്ങി,
2: സമാധാനമായി
3: ഉറങ്ങി. ഇതാണ് കഥ. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തകളിൽ, അശുഭകരമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും ഉണ്ട് എന്നൊരു തോന്നൽ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മളൊരു മോശമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഓനും അങ്ങനെ തന്നെ കാരണം,
2: മറ്റാളും അങ്ങനെ തന്നെയാണെന്നൊരു,
3: അങ്ങനെ എത്തി. അപ്പം അത്ര എളുപ്പത്തിൽ ഒരാളെ പറ്റിക്കാൻ കഴിഞ്ഞാൽ ഓനും എന്നെ പറ്റിക്കും, തിരിച്ചും നമ്മളെയും പറ്റിക്കാം. അപ്പം നമ്മളൊരാളെ വഞ്ചിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെപ്പോഴും സംശയാലുക്കളായിരിക്കും, അവരും നമ്മളെ വഞ്ചിക്കും. എല്ലാവരെയും സംശയത്തിൻ്റെ ആ ഒരു ഇതിലൂടെയായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക.
2: സംശയത്തിൻ്റെ ഒരു മൂട് പടം എപ്പോഴും അവരുടെ മേലെ നമുക്കിങ്ങനെ തോന്നില്ലേ, കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും അവനും അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും സ്ട്രെയിറ്റായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്, നന്മ മാത്രം ആലോചിക്കുക, നന്മ പ്രവർത്തിക്കുക, അപ്പോൾ സമാധാനം കൂടിയും കിട്ടും അല്ലേ. നമുക്ക് പിന്നെ ഒരു ബേജാറുണ്ടാവില്ല, ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ ഉണ്ടാവേണ്ട സാധ്യതയില്ല.
7: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ വൈബ്സ്. റേഡിയോ വൈബ്സിന്റെ ഈ ഒരു സമയത്ത് അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ
2: ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി നമ്മോടൊപ്പം ചേരുന്നു.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وعلى اصحابه اجمعين اما بعد പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ദുർബലമായ ഹദീസിൻ്റെ ഇനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ അത്തരത്തിലുള്ള ചില ഹദീസുകളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇന്ന് നാം ദുർബലമായ ഹദീസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അപകടം പിടിച്ച ഒരു ഇനത്തെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. മൗളൂ എന്നാണ് ഈ ഇനത്തിൻ്റെ നാമം. ഒരു ഹദീസ് മൗളൂ ആയി പരിഗണിക്കപ്പെടുന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഇദാ കാന സബബു തഅനി ഫിർറാവി ഹുവൽ കദിബു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ചുള്ള ആക്ഷേപം, അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കളവ് പറയുന്ന വ്യക്തിയാണ് എന്ന ആരോപണം നിലനിൽക്കുന്ന ഒരു വ്യക്തി ഉദ്ധരിച്ച ഹദീസാണെങ്കിൽ ഫഹദീസുഹു യുസമ്മ അൽ മൗളൂ, അയാളുടെ ഹദീസുകൾക്കാണ് മൗളൂ ആയ ഹദീസുകൾ എന്ന് പറയുക. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയാൻ മടിയില്ലാത്ത, അതിൽ പ്രശസ്തനായ, അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയാൻ മടിയില്ലാത്ത, ആ പ്രവൃത്തിയിൽ കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ ഒരു ഹദീസിൻ്റെ സനദിൽ വരുമ്പോഴാണ് ഒരു ഹദീസ് മൗളൂ ആയിത്തീരുന്നത്. മൗളൂ എന്ന പദം വലഅ എന്നുള്ളതിൻ്റെ മഫ്ഊലാണ്. വലഅ ശൈ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ വച്ചു, താഴ്ത്തി, ഐ ഹത്തഹു, അതിനെ താഴ്ത്തുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഹദീസുകൾക്ക് അൽ മൗളൂ എന്ന് പേര് പറയാൻ കാരണം? സുമ്മിയ ബിദാലിക ലിൻഹിത്താത്തി റുത്ബത്തിഹി, ഈ മൗളൂഇന്റെ റുത്ബ, അതിൻ്റെ സ്ഥാനം ഏറ്റവും താഴെയാണ്. ദുർബലമായ ഹദീസുകളെ കൂട്ടത്തിൽ അങ്ങേയറ്റം അപകടം പിടിച്ചതും ഏറ്റവും താഴേക്കിടയിലുമുള്ള ഒരു ഹദീസായതുകൊണ്ടാണ് ഇതിനെ അൽ മൗളൂ, ഏറ്റവും താഴ്ത്തപ്പെട്ടത്, വെക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലുള്ള നാമം ഇതിന് ലഭിച്ചത്. ഭാഷാപരമായി ഇതാണിതിൻ്റെ അർത്ഥമെങ്കിൽ ഇസ്തലാഹിൻ്റെ ഭാഷയിൽ അഥവാ ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ മൗളൂ ആയ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ഹുവൽ കദിബു അൽ മുഖ്തലിഖ് അൽ മസ്നൂ അൽ മൻസൂബ് ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊരു കളവാണ്. ഹുവൽ കദിബു, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ളൊരു കളവാണ്. അൽ മുഖ്തലിഖ്, ഉണ്ടാക്കപ്പെട്ടതാണ്, നിർമ്മിക്കപ്പെട്ടതാണ്. അൽ മസ്നൂ അൽ മൻസൂബ്, നിർമ്മിക്കപ്പെട്ട് ചേർക്കപ്പെട്ടതാണ്. ഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെട്ട അഥവാ പ്രവാചകൻ്റെ ഹദീസുകളല്ല, പ്രവാചകൻ പറഞ്ഞതോ ചെയ്തതോ അനുഷ്ഠിച്ചതോ ആയ കാര്യങ്ങളല്ല ഇത്. നേരെ മറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലേക്ക് പ്രവാചകൻ്റെ വാക്കുകളായോ പ്രവർത്തനങ്ങളായോ അംഗീകാരങ്ങളായോ പ്രവാചകൻ്റെ സ്വഭാവങ്ങളായോ ഇങ്ങനെ പ്രവാചകനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഹദീസുകൾക്കാണ് അൽ മൗളൂ എന്ന് ഇസ്തിലാഹിൻ്റെ ഭാഷയിൽ അഥവാ ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പണ്ഡിതന്മാർ പേര് നൽകിയിട്ടുള്ളത്. മൗളൂ ആയ ഹദീസുകൾ, ളഈഫായ ദുർബലമായ ഹദീസുകളെ കൂട്ടത്തിൽ ഏറ്റവും അപകടം പിടിച്ചതാണെന്ന് നമ്മൾ സൂചിപ്പിച്ചു. പണ്ഡിതന്മാർ പറഞ്ഞു, ഹുവ ശറു ലഹദീസ് ളഈഫ വ അഖ്ബഹുഹ, ളഈഫിൻ്റെ ഇനത്തിൽ ഏറ്റവും ഖബീഹായ, ഏറ്റവും മോശമായതും ഏറ്റവും അപകടം പിടിച്ചതുമാണ് ഈ മൗളൂആയ ഹദീസുകൾ. വബഅദുൽ ഉലമ, ചില പണ്ഡിതന്മാർ, ഇഅതബിറുഹു ഖിസ്മൻ മുസ്തഖില്ലൻ ലൈസ നൗഅൻ മിൻ അൻവാഇൽ ഹദീസ് ളഈഫ, ചില പണ്ഡിതന്മാർ ഇത്രത്തോളം മൗളൂആയ ഹദീസുകളെ കുറിച്ച് പറഞ്ഞു എന്ന് ചോദ്യമെന്ന് വെച്ചാൽ, ചില പണ്ഡിതന്മാർ മൗളൂആയ ഹദീസുകളെ മറ്റു ദുർബലമായ ഹദീസുകളുടെ ഇനത്തിൽ പെടുത്താതെ ഒരു വേറെ തന്നെ ഒരു ഇനമായി പണ്ഡിതന്മാരിൽ ചിലർ മൗളൂഇനെ വച്ചിട്ടുണ്ട്. കാരണം മറ്റു ദുർബലമായ ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിലും അത് പ്രവാചകൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഒരു കളവാണ് എന്ന് തെളിയിക്കപ്പെടാത്തതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവാണ് എന്ന്, പ്രവാചകൻ്റെ പേരിൽ കളവ് കെട്ടിയുണ്ടാക്കപ്പെട്ടതാണെന്ന് തെളിയിക്കപ്പെട്ട ഹദീസുകളാണ് ഇത്. അതുകൊണ്ട് തന്നെ മറ്റു ഹദീസുകളുടെ ഇനത്തിൽ ഇതിനെ പെടുത്താൻ പറ്റില്ല എന്നും ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ഹദീസ് മൗളൂ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഹദീസിനെ ഒരിക്കലും നമ്മൾ ഉദ്ധരിക്കാൻ പാടില്ല. പണ്ഡിതന്മാർ അത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട് എന്നാണ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അജ്മഅൽ ഉലമാ വല അന്നഹു ലാ തഹല്ലു റിവായത്തുഹു ലി അഹദിൻ അലിമ ഹാലഹു, ഒരു ഹദീസ് അത് മൗളൂ ആണ്, പ്രവാചകൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസാണെന്ന് ഒരു മനുഷ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അയാൾക്ക് അത് റിവായത്ത് ചെയ്യാൻ പാടില്ല, അതയാൾക്ക് അനുവദിക്കപ്പെട്ടതല്ല. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഇജ്മാഇലാണ്, ഒരാൾക്കും ഇതിൽ എതിരഭിപ്രായമില്ല. ഫി അയ്യി മഅനൻ ഖാൻ, അത് ഏത് അർത്ഥത്തിലുള്ള ഹദീസാണെങ്കിലും ശരി, അഥവാ ഏത് വിഷയത്തിൽ വന്ന, ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസാണെങ്കിലും പ്രവാചകന്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസാണെന്ന് ഒരു വ്യക്തിക്കൊരു ഹദീസിനെ കുറിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ അത് അയാൾ വിശദീകരിക്കാൻ പാടില്ല. എന്നാൽ അയാൾക്കത് പറയാം ഒരു സ്ഥലത്ത് മാത്രം, ഇല്ല മഅ ബയാനി വളഹി, അയാൾ അത് പറയുന്നുണ്ടെങ്കിൽ. എന്നാൽ അയാൾക്കത് പറയാം ഈ ഹദീസ് മൗളൂ ആണ് എന്ന് പറയാൻ വേണ്ടി മാത്രം. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇല്ല മഅ ബയാനി വളഹി. ഇങ്ങനെ ഒരു മൗളൂ ആയ ഹദീസ് ഉണ്ട് എന്ന് പറയാനല്ലാതെ ഇത് തെളിവായിക്കൊണ്ടോ അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞു എന്നോ പറഞ്ഞുകൊണ്ട് ഇത്തരം ഹദീസുകൾ ഉദ്ധരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഗൗരവം നമ്മെ ഉണർത്തിയത് ഇപ്രകാരമാണ്. അവിടുന്ന് പറഞ്ഞു, മൻ ഹദ്ദസ അന്നി ബി ഹദീസിൻ, എന്നിൽ നിന്ന് ഒരാൾ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു, യറ അന്നഹു കദിബ്, ആ ഹദീസ് കളവാണ് എന്നവൻ കാണുന്നു, ഫഹുവ അഹദുൽ കാദിബൈൻ, അങ്ങനെ വരുമ്പോൾ അവൻ രണ്ട് കളവ് പറഞ്ഞവരിൽ ഒരുത്തനായിത്തീരുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ പ്രവാചകൻ്റെ പേരിൽ കളവാണ് എന്ന് അയാൾ മനസ്സിലാക്കിയ ഒരു ഹദീസ് വീണ്ടും പ്രവാചകനിൽ നിന്ന് അയാൾ ഉദ്ധരിക്കുകയാണെങ്കിൽ രണ്ട് കളവ് പറഞ്ഞവരിൽ അഥവാ രണ്ട് കള്ളന്മാരിൽ ഒരു കള്ളനായി അയാൾ തീരും. ഒന്നാമത്തെ ആൾ ആ കള്ള ഹദീസ് ഉണ്ടാക്കിയ വ്യക്തിയാണ്, അയാൾ റസൂലുള്ളാഹിൻ്റെ പേരിൽ കളവ് പറഞ്ഞ കാദിബാണ്, കളവ് പറഞ്ഞവരാണ്, കള്ളനാണ്. രണ്ടാമത് ആ കളവ് ഏറ്റുപറഞ്ഞ് അത് പ്രചരിപ്പിച്ച വ്യക്തിയായി ഈ രണ്ടാമൻ മാറും. അതുകൊണ്ടാണ് ഫഹു അഹദുൽ കാദിബൈൻ, രണ്ട് കളവ് പറയുന്നവരിൽ ഒരുത്തനായി ഇവൻ മാറുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. എന്നാൽ വളരെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചാൽ, പലപ്പോഴും മുസ്ലിം സമൂഹത്തിലുള്ള പല പണ്ഡിതന്മാരും നേതാക്കന്മാരും അവരുടെ ദുർബലമായ വാദങ്ങൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ ഇസ്ലാമിന് നിരക്കാത്ത വാദങ്ങൾക്ക് വേണ്ടി, പണ്ഡിതന്മാർ മൗളൂ ആണ് എന്ന് വിശദീകരിച്ച ഹദീസുകളെപ്പോലും തെളിവായി ഉദ്ധരിക്കുന്നത് എമ്പാടും നമുക്ക് കാണാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പറയപ്പെട്ട ഒരു ഹദീസാണ്, ഇമാം ഹാക്കിം ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഹദീസുള്ളത്. അഥവാ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സന്ദർഭത്തിൽ ഇബിലീസിൻ്റെ പ്രേരണയാൽ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചുകൊണ്ട് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും തൻ്റെ ഇണയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ അവർ അങ്കലാപ്പിലായി നിന്ന സന്ദർഭത്തിലാണ് അവർ മുകളിലേക്ക് കണ്ണ് ഉയർത്തി നോക്കിയത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അറശിൽ എഴുതി വച്ചിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മനസ്സിലായി എന്നാണ്. അള്ളാഹുവിൻ്റെ കൂടെ പേര് പറയപ്പെടാൻ അർഹനായ ഒരു വ്യക്തി എൻ്റെ സന്താന പരമ്പരയിൽ വരാനുണ്ട്, അതുകൊണ്ട് അയാൾ ആ സന്താനത്തിൻ്റെ ഹക്ക് കൊണ്ടും ജാഹുകൊണ്ടും അള്ളാഹുവിനോട് ഞാൻ ശരണം ചോദിക്കുന്നു എന്ന് പറയുകയും അള്ളാഹു സുബ്ഹാനഹു വതാല ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പുറത്തു കൊടുക്കുകയും ചെയ്തു എന്നാണ് ഹദീസുള്ളത്. ഈ ഹദീസ് ഉദ്ധരിച്ച ഇമാം ഹാക്കിം തന്നെ ആ ഹദീസിൻ്റെ സനദിൽ ചില ദുർബലതകളുണ്ടായേക്കാം, സഹീഹുൽ ഇസ്നാദ് എന്ന് മാത്രം പറഞ്ഞ് ഇത് സഹീഹായ ഹദീസാണ് എന്ന് പറയാതെ അതിൻ്റെ ദുർബലതയിലേക്ക് സൂചനകൾ നൽകി ചില പദപ്രയോഗങ്ങൾ അതിന് തൊട്ടുതാഴെ നടത്തിയിട്ടുണ്ട്. അതേസമയം ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുസ്തദറക് ഹദീസിൻ്റെ വിദ്യാർത്ഥികൾക്ക് ഇമാം ഹാക്കിമിൻ്റെ മുസ്തദറക്കിനെ സംബന്ധിച്ച് വ്യക്തമായി അറിയാം. ഒരുപാട് മൗളൂ ആയ ഹദീസുകളെ സംബന്ധിച്ച് സ്വഹീഹെന്നും അതേസമയം സ്വഹീഹായ ചില ഹദീസുകളെ സംബന്ധിച്ച് ദുർബലമെന്നുമൊക്കെ അതിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഗ്രന്ഥം ഗ്രന്ഥരചന നടത്തിയതിന് ശേഷം ഒരു പുനഃപരിശോധന നടത്തുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്ത് എവിടെ ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ മുസ്തദ്റക് എന്ന് പറയുന്ന ഗ്രന്ഥം അച്ചടിക്കപ്പെടുന്നുണ്ടോ, ആ ഗ്രന്ഥത്തിൻ്റെ കൂടെ ഇമാം ദഹബിയുടെ താലീക്ക് കൂടി അഥവാ അടിക്കുറിപ്പോടുകൂടിയല്ലാതെ ഇമാം ഹാക്കിമിൻ്റെ

ഇത് പ്രവാചകന്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസാണ് എന്നാണ് അടിക്കുറിപ്പ് നൽകിയിട്ടുള്ളത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇങ്ങനെ പണ്ഡിതന്മാർ മൗളു ആണെന്നും പ്രവാചകന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ട ഹദീസുകളാണെന്നും പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ച കൃത്യമായ വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകന്റെ ഹദീസുകളുടെയും വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലായ ഇത്തരം ഹദീസുകളെക്കുറിച്ച്, അതാണ് പലപ്പോഴും സമൂഹത്തിൽ ബിദഅത്തുകൾക്കും ശിർക്കുകൾക്കും തെളിവായിക്കൊണ്ട് ഉദ്ധരിക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ എന്താണ് ആദിനബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ചെയ്തത് എന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി, അള്ളാഹുവിൽ നിന്ന് ചില കലിമത്തുകൾ ആദിനബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വീകരിച്ചു. ആ കലിമത്തുകൾ ഉണ്ടായിരുന്നു, വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, റബ്ബന ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ഇതാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ആദൻ നബി സ്വീകരിച്ച കലിമത്തുകൾ. ഈ കലിമത്തുകൾ അദ്ദേഹം ഉരുവിട്ടപ്പോൾ ഫതാബ അലൈഹി, നാം അദ്ദേഹത്തിന് തോപ കൊടുത്തു എന്നാണ് ഖുർആൻ വിശദീകരിച്ചത്. അതിന് വിപരീതമായ ഒരു ആശയവും ഒരു കഥയുമാണ് യഥാർത്ഥത്തിൽ ഈ കള്ള ഹദീസിലൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ പ്രവാചകൻ്റെ പേരിൽ കളവ് പറയപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ കാര്യകാരണസഹിതം ബോധ്യപ്പെടുത്തിയ ഹദീസുകളെ ഒരിക്കലും അത് തെളിവിനുദ്ധരിക്കാൻ പാടില്ല. തെളിവിനുദ്ധരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, പ്രത്യേകിച്ചും ഇസ്ലാമിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഏതായിരുന്നാലും പാടില്ല, മറ്റു കാര്യങ്ങളിലും പാടില്ല. കാരണം വിശ്വാസമാണല്ലോ ഒരു മനുഷ്യൻ്റെ സ്വർഗവും നരകവും തീരുമാനിക്കുകയും അവൻ്റെ പരലോകത്തെയും ഇഹലോകത്തെയും ജീവിത വിജയം തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന അവൻ്റെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ചും പാടില്ല. പക്ഷെ ഈ വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിൽ ചില പോരായ്മകൾ കാണപ്പെടുന്നുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. എങ്ങനെയാണ് ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിയുണ്ടാക്കി അത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത്? രണ്ട് രീതിയാണ് പ്രധാനമായും അതിനുണ്ടാവുക. അഥവാ ഒരു മൗളുആയ ഹദീസ് ജന്മം കൊള്ളുന്നത് രണ്ട് രീതിയിലാണ്. ഇമ്മാ അൻ യുൻശി അൽ വല്ലാ അൽ കലാം മിൻ ഇൻദിഹി സുമ്മ യദഉ ലഹു ഇസ്നാദൻ വയർവി. ഈ വല്ലാഹുകളായ അഥവാ ഹദീസ് നിർമ്മിക്കുന്ന ഈ നിർമ്മാതാക്കൾ, ഹദീസിൻ്റെ പേരിൽ കളവ് പറയുന്ന ഈ കള്ളവാദികൾ, ഒരു വാചകം അവരുടെ വക്കിൽ നിന്നുണ്ടാക്കും. അഥവാ അവർക്ക് ഏറ്റവും ഭംഗിയായി തോന്നിയൊരു വാചകം അവർ സ്വന്തമായി കെട്ടിയുണ്ടാക്കും. സുമ്മ യദഉ ലഹു ഇസ്നാദൻ, പിന്നീട് ആ വാക്കിന് ഒരു സനദ് അവർ നിർമ്മിക്കുകയാണ്. സ്വന്തമായി അവരുടെ വക്കിൽ നിന്ന് ചില വാക്കുകൾ ഉണ്ടാക്കുകയും എന്നിട്ട് അതിന് നല്ല മുഞ്ചുള്ള, നല്ല മുന്തിയ ഒരു സനദ് അവർ നിർമ്മിക്കുകയും ഉയർവീഹി, എന്നിട്ടത് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുന്നത് പോലെ അവർ അത് റിവായത്ത് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമതായി, വഇമാ യഅഖുദ കലാമൽ ബഅദുൽ ഹുകമ, നല്ല നല്ല തത്വജ്ഞാനത്തിൻ്റെ ചില വാക്കുകളുണ്ടാകും, സമൂഹത്തിൽ അറിയപ്പെട്ടതോ അല്ലെങ്കിൽ തത്വജ്ഞാനികളുടെ ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്നതോ സമൂഹത്തിൽ പ്രചാരം നേടിയതോ ആയ ചില വാക്കുകൾ, ആ വാക്കുകൾ അവർ പിടിക്കുകയും അവരെടുക്കുകയും എന്നിട്ട് വയദഉ ലഹു ഇസ്നാദൻ, അതിന് ചില സനദുകൾ അവർ കൽപ്പിച്ചു നൽകുകയും ചെയ്യും. അപ്പോൾ സ്വന്തമായി വാക്കുകൾ ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കടമെടുക്കുകയോ ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അവരത് കെട്ടിപ്പറയുന്നു. ഇങ്ങനെ കെട്ടിപ്പറയുന്ന ഹദീസുകൾ, അത് ഒരിക്കലും പ്രവാചകൻ്റെ ഹദീസുകളാകാൻ വഴിയില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമായി കൊണ്ട് ഒരു നിലക്കും അതിൻ്റെ വാക്കിലോ അതിൻ്റെ ശോഭയിലോ അതിൻ്റെ പ്രകാശത്തിലോ അതിൻ്റെ ഹിദായത്തിലോ അതിൻ്റെ വാചകഘടനയിലോ അതിൻ്റെ ഭംഗിയിലോ സാഹിത്യത്തിലോ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളുമായി കൊണ്ട് കിടപിടിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കുകയില്ല. ഇനി ഇത്തരത്തിൽ പ്രവാചകൻ്റെ പേരിൽ പറയപ്പെട്ട കള്ള ഹദീസുകൾ ഒരു ഗ്രന്ഥത്തിലോ അല്ലെങ്കിൽ

0: എവിടെയെങ്കിലും നമ്മൾ ദർശിച്ചാൽ അതെങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പറയപ്പെട്ട കളവാണ് എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? പല കാര്യങ്ങൾ പണ്ഡിതന്മാർ അതിന് കണ്ടെത്തിയിട്ടുണ്ട്. അഥവാ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾക്കിടയിൽ നിന്ന് പ്രവാചകൻ്റേതല്ലാത്ത ഹദീസുകൾ നമ്മൾ വേർതിരിച്ചെടുക്കുകയാണ്. അങ്ങനെ വേർതിരിച്ചെടുക്കുമ്പോൾ അതെങ്ങനെയാണ് പ്രവാചകൻ്റെതല്ല എന്ന് നമുക്ക് മനസ്സിലായത് എന്ന് സ്വാഭാവികമായിക്കൊണ്ടും സംശയമുണ്ടാകാം. ഒന്നാമത്തെ രീതി, അഥവാ പ്രവാചകൻ്റെ ഹദീസല്ല ഇത്, ഇത് ഇന്ന ആൾ കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാമത്തെ രീതി, ആ ഹദീസ് കെട്ടിയുണ്ടാക്കിയ വ്യക്തി തന്നെ സമ്മതിക്കുക, ഇത് ഞാൻ കെട്ടിയുണ്ടാക്കിയ ഹദീസാണ്, ഇത് പ്രവാചകൻ്റെ പേരിൽ ഞാൻ പറഞ്ഞ ഹദീസാണ് എന്ന് ഇഖ്റാറുൽ വാദിഉ ബിൽ വലഇ. ആ ഹദീസ് ദുർബലം, പ്രവാചകൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയ ഹദീസാണെന്ന് ഉണ്ടാക്കിയ വ്യക്തി തന്നെ സ്വയം അംഗീകരിക്കുന്ന അവസ്ഥ. അങ്ങനെയും ചില ആളുകൾ ചരിത്രത്തിലുണ്ട്. അബൂ ഹസ്മ നൂഹ് ബിൻ അബി മറിയം എന്ന് പറയുന്ന വ്യക്തി, അയാൾ പ്രവാചകൻ്റെ പേരിൽ ഹദീസുകൾ കെട്ടിയുണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, കദ്ദാബായിരുന്നു അയാൾ. അയാൾ അവസാനം അംഗീകരിച്ചു, ഞാൻ വിശുദ്ധ ഖുർആനിലെ ഓരോരോ സൂറത്തുകൾക്കും സൂറത്തുൽ ഫാത്തിഹക്കിന്ന ശ്രേഷ്ഠതയുണ്ട്, സൂറത്തുൽ ബഖറക്കിന്ന ശ്രേഷ്ഠതയുണ്ട്. അങ്ങനെ വിശുദ്ധ ഖുർആനിലെ ഏതാണ്ട് എല്ലാ സൂറത്തുകൾക്കുമുള്ള ഫലായിലുകൾ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിക്കൊണ്ട് ഞാൻ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഈ മനുഷ്യൻ അംഗീകരിച്ചു. അപ്പോൾ ഈ മനുഷ്യനിലൂടെ വന്ന ഹദീസുകൾ സൂറത്തിൻ്റെ, വിശുദ്ധ ഖുർആനിൻ്റെ അധ്യായങ്ങളുടെ ഫലിനെക്കുറിച്ചാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഹദീസ് പ്രവാചകൻ പറഞ്ഞതല്ല, ഇത് നൂഹ് ബിൻ അബി മറിയം കെട്ടിയുണ്ടാക്കിയതാണ് എന്ന്. ഇങ്ങനെ ചില ഹദീസുകൾ പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു രീതി, ഇയാൾ അത് വ്യക്തമായി അംഗീകരിക്കുന്നില്ലെങ്കിലും ഇയാളുടെ സംസാരത്തിലൂടെ നമുക്കതിൻ്റെ സൂചന ലഭിക്കും. അഥവാ പ്രവാചകൻ പറഞ്ഞു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത ചില സൂചനകൾ ഇയാളുടെ സംസാരത്തിലൂടെ ചിലപ്പോൾ നമുക്ക് ലഭിച്ചേക്കാം. കാരണം ഇയാൾ കളവ് പറയുന്ന വ്യക്തിയാണ് എന്ന് പ്രസിദ്ധമായി കഴിഞ്ഞാൽ ചിലപ്പോൾ കൻ യുഹദ്ദിസ് അൻ ഷെയ്ഖിൻ, ഒരു ഷെയ്ഖിൽ നിന്ന് അയാൾ ഈ ഹദീസ് ഉദ്ധരിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ഹദീസ് ഉദ്ധരിക്കും. അപ്പോൾ ഫയസ്അലു അൻ മൗലിദിഹി, അപ്പോൾ ആ ഷെയ്ഖിനെ സംബന്ധിച്ച് അയാളുടെ മൗലിദ് എന്നാണ്, അതായുടെ ജന്മദിനം, ഇയാൾ ജനിച്ചതും ആ ഷെയ്ഖ് ജനിച്ചതുമായ വർഷം എത്ര വ്യത്യാസമുണ്ട് എന്ന് ചോദിക്കപ്പെടും. ഫയദുഖുറു താരീഖൻ, അപ്പോൾ അയാൾ ഒരു ചരിത്രം, അയാളുടെ അഥവാ തൻ്റെ ഷെയ്ഖിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ് അയാൾ ജനിച്ചത് എന്ന് ഇയാൾ പറയുമ്പോൾ, തക്കൂനു വഫാത്തു ദാലിക ഷെയ്ഖ് ഖബല മൗലിദിഹി, ചിലപ്പോൾ ആ ഷെയ്ഖ് താൻ ഹദീസ് ഉദ്ധരിച്ചു എന്ന് പറയുന്ന പണ്ഡിതൻ, ഇയാളുടെ ഉസ്താദായിക്കൊണ്ട് സനദിലുള്ള വ്യക്തി, അയാളുടെ മരണശേഷമായിരിക്കാം ചിലപ്പോൾ ഇയാളുടെ ജന്മമുണ്ടായിട്ടുണ്ടാവുക. ഇയാൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഷെയ്ഖ് മരിച്ചിട്ടുണ്ടാകും. അപ്പോൾ പിന്നെ ആ ഷെയ്ഖിൽ നിന്നൊരിക്കലും ഇയാൾക്ക് ഹദീസ് ഉദ്ധരിക്കാൻ പറ്റില്ല, ഇയാൾ കളവ് പറയുന്ന വ്യക്തിയുമാണെങ്കിൽ നമുക്കുറപ്പിക്കാം ഇത് ഇയാളുടെ സ്വന്തം വക ഹദീസാണ്, അതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസ് പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമായും ഉറപ്പിക്കാം. മൂന്നാമതായി, റാവിയിലുള്ള ചില കരീനത്തുകളുണ്ട്, ചില അടയാളങ്ങൾ, ചില സൂചനകൾ. ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയിൽ തന്നെ ചില സൂചനകൾ നമുക്ക് കാണാം. ഏതുപോലെ, അയ്യക്കൂൻ റാവി റാഫിലിയൻ വൽ ഹദീസ് ഫി ഫലാഇലി അഹ്ലിൽ ബൈത്ത്, ഹദീസ് ഉദ്ധരിക്കുന്ന റാവി റാഫിളിയാണ്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനോട് കഠിന വിരോധം പുലർത്തുകയും പ്രവാചകൻ്റെ പേരിൽ കളവ് പറയുകയും അത് അനുവദനീയമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന സഹാബത്തിൽ ബഹുഭൂരിഭാഗം ആളുകളെയും കാഫറുകളാണ് എന്ന് മുദ്രകുത്തി അവരെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്ന റാഫിദിയ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത്. ആ ഹദീസാകട്ടെ അഹ്ലു ബൈത്തിൻ്റെ ഫലായിൽപ്പെട്ടതാണ് താനും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറഞ്ഞ് ഉണ്ടാക്കപ്പെട്ട ഹദീസാണ് എന്ന് നമുക്ക് ചില സൂചനകൾ ലഭിക്കും. അപ്രകാരം തന്നെ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിലും ചില കരീനകളുണ്ട്. ഏതുപോലെ പ്രവാചകൻ്റെ വാക്കുകൾ, ആ പ്രവാചകൻ്റെ വാക്കുകൾക്കൊരു പ്രകാശമുണ്ട്, ഒരു നൂറുണ്ട്, അതിൻ്റെ സാഹിത്യ ഭംഗി അതുല്യമാണ്, അതിൻ്റെ വാചക ഘടനകൾ ലളിതവും ഗ്രാഹ്യവുമാണ്. എന്നാൽ പലപ്പോഴും കള്ള ഹദീസുകൾ, റസൂലുള്ളാഹിൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകൾ, അതിൻ്റെ വാചക ഘടനയിൽ ഒരു വ്യത്യാസം കണ്ടേക്കാം. അതുപോലെ തന്നെ അർത്ഥ ആശയ തലങ്ങളിൽ ഒരു കെട്ടിക്കൊടുക്ക അനുഭവപ്പെട്ടേക്കാം. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് വ്യക്തമായും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിരിക്കാം. അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞ ആശയങ്ങൾക്കും ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ആശയങ്ങൾക്കും നേർവിപരീതമായിരിക്കാം ഇത്തരം കള്ള ഹദീസുകൾ പറഞ്ഞ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ പണ്ഡിതന്മാർ പ്രവാചകൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകൾ മൗളുആയി പരിഗണിക്കപ്പെടുന്നത് അതിലേതെങ്കിലും ഒരു റാവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുന്ന വ്യക്തിയായി ഉണ്ടാകണം. അതല്ലാതെ നമുക്കൊരു കാര്യം വിശുദ്ധ ഖുർആനെതിരായി തോന്നുന്നു, നമ്മുടെ ബുദ്ധിക്കെതിരായി തോന്നുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അത് റസൂലുള്ളാഹിൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസാണ് എന്ന് നമ്മൾ ഹുക്കും പറയാൻ പാടില്ല. പണ്ഡിതന്മാർ അങ്ങനെ വിശദീകരിച്ചിട്ടുമില്ല. പ്രവാചകൻ്റെ പേരിൽ കളവ് പറയുന്ന വ്യക്തികൾ ഉണ്ടാക്കുന്ന ഹദീസുകളുടെ അടയാളം വിശദീകരിക്കുമ്പോഴാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അത് ഖുർആൻ അറിയാത്തവരായിരിക്കാം അവർ, അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഖുർആനെതിരാകാം, അല്ലെങ്കിൽ ചരിത്ര അറിയപ്പെട്ട ചരിത്ര വസ്തുതകൾക്കെതിരാകാം. ഇതൊക്കെ ഇത്തരം മൗളുആയ ഹദീസുകൾ കണ്ടെത്തിയേക്കാം നമ്മൾ. ചുരുക്കത്തിൽ മൗളുആയ ഹദീസുകൾ ഒരിക്കലും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളല്ല. അത് ഹദീസ് എന്ന് പോലും പറയപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള രീതിയിലാണ് അതിൻ്റെ സ്ഥാനം പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഇൻഷാല്ലാ ബാക്കിയുള്ള ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനിനെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഉൾക്കൊണ്ട് മനസ്സിലാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരു ലോകത്തും വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, നാം ഇതുവരെ കേട്ടത് അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിച്ച അൽ ഉസൂൽ.
2: ഇനി സ്നേഹത്തിലൂടെ കടന്നു പോകാം അല്ലേ?
1: അതെ,
2: സ്നേഹക്കൂട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ സ്നേഹക്കൂടിൽ
1: താജുദ്ദീൻ സലാഹി നമ്മോടൊപ്പം സ്നേഹക്കൂടിൽ ചേരുകയാണ്. മക്കളുടെ ബാല്യം, പതിയിരിക്കുന്ന ചതിയിടങ്ങൾ എന്ന വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. കേട്ടുവരാം.
3: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസാബി അജ്മാഇൻ, അമ്മാബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ ചില വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചില വിഷയങ്ങൾ പറഞ്ഞിരുന്നു. ഒരു 8-ാം ക്ലാസ് മുതൽക്കൊക്കെയുള്ള കുട്ടികളെ വ്യാപകമായി ബാധിക്കുന്ന, അതിനു മുമ്പും ഉണ്ടാകാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങൾ, ദൈവ നിഷേധ പ്രവണതകൾ, അതേപോലെ തന്നെ ഫെമിനിസ്റ്റ് ആശയങ്ങൾ, വഴിതെറ്റിയ ലൈംഗിക ചിന്തകൾ, ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, ഓൺലൈൻ ഗെയിം അഡിക്ഷൻ, ഇതൊക്കെ വർദ്ധിച്ച തോതിൽ, നമ്മൾ വിചാരിച്ചതിലേറെ ഭീതിതമായ തോതിൽ ബാധിച്ചിട്ടുണ്ട്, അത് പ്രശ്ന കലുഷിതമാണ് എന്നത് നമ്മൾ പറയേണ്ടായിരുന്നു. അതിൻ്റെ ചില പരിഹാര നിർദ്ദേശങ്ങളാണ് ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ പരിഹാര നിർദ്ദേശങ്ങളൊന്നും നമുക്കറിയാത്തതൊന്നുമല്ല. പലപ്പോഴും ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇതിൻ്റെ ഒന്നും പരിഹാരങ്ങൾ എന്താണെന്നുള്ളത് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് എന്തു ചെയ്യണില്ല, നോക്കുന്നില്ല. കോവിഡാണ് എന്ന് വിചാരിച്ചിട്ട് മാസ്കും കെട്ടി നടക്കുന്നുണ്ടല്ലോ. കോവിഡ് വന്നിട്ടല്ലോ മാസ്ക് കെട്ടണത്. സാനിറ്റൈസർ ഇടണുണ്ടല്ലോ. കുടുംബയാത്രകൾ മുഴുവൻ ഒഴിവാക്കി, ബസ്സിൽ കയറിയിട്ട് മാസങ്ങളായി. ഇതൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ. നമ്മുടെ കുട്ടി വ്യത്യസ്തമായ ലൈംഗിക അരാജകത്വങ്ങൾക്ക് വിധേയനാകാൻ, അടിമപ്പെടാൻ സാധ്യതയുണ്ട്. പ്രണയിച്ച് കല്യാണം കഴിച്ച കുട്ടികളുടെ ലിസ്റ്റിലേക്ക് എൻ്റെ മോള് ഇടാൻ വരാൻ സാധ്യതയുണ്ട്. നിസ്കാരമൊക്കെ നിർത്തി ഒരു ദൈവനിഷേധിയായി മാറാനുള്ള എല്ലാ അന്തരീക്ഷവും, ഏറ്റവും കൂടുതൽ വിശ്വാസിയാകാനുള്ള അന്തരീക്ഷത്തെക്കാളും അവിശ്വാസിയോ അന്ധവിശ്വാസിയോ ആകാനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ ക്യാമ്പസിലുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടും നമ്മൾ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷനെക്കുറിച്ച് തീരെ ആലോചിക്കണില്ലല്ലോ. പ്രൊട്ടക്ഷനുകളൊക്കെ, അതിൻ്റെ ഒരു പ്രതിരോധങ്ങളൊക്കെ എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം റബ്ബിനോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന തന്നെയാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്ക് നല്ല മാർക്ക് കിട്ടാൻ, അവരുടെ രോഗം മാറാൻ, അവർക്ക് അപകടം വരാതിരിക്കാൻ. പക്ഷേ അള്ളാഹു റബ്ബി എന്ന ആശയത്തിൽ ശങ്ക വന്ന് നിസ്കാരമൊക്കെ ഒഴിവാക്കി ഇങ്ങനെ ജീവിക്കണ ഒരു യുക്തിവാദിയോ നിരീശ്വരവാദിയോ ഒക്കെ എൻ്റെ കുട്ടി ആകുന്നില്ല എന്നുറപ്പുവരുത്താനുള്ള എന്ത് പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്നത്? തവഫന മുസ്ലിമീൻ വലഹിഖ്ന ബിസ്വാലിഹീൻ, ഞങ്ങൾ നീ വിശ്വാസികളായി മരിപ്പിക്കണേ എന്ന് അമ്പിയാക്കൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്പിയാക്കളായിട്ട് പോലും എൻ്റെ കുട്ടികളെ, എൻ്റെ കുട്ടിയെ നീ റബ്ബേ, എൻ്റെ മക്കളെ, ഒജന ബിനിയോ ബനിയ അൻ അബുദൽ അസ്നാം, എന്നെയും എൻ്റെ സന്തതി പരമ്പരകളെയും നീ വിഗ്രഹാരാധനയിൽ നിന്ന് കാക്കണേയെന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഒരു പ്രവാചകനായിട്ട് പോലും വിഗ്രഹങ്ങളെ എടുത്തു മാറ്റി തന്ത്രപരമായ പ്രബോധന വഴി തെളിയിച്ച ഒരു പ്രവാചകനായിട്ട് പോലും അദ്ദേഹം സ്വന്തം സന്തതി പരമ്പരയുടെ കാര്യത്തിൽ, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ, വിഗ്രഹാരാധനയുടെ കാര്യത്തിൽ പേടിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ വിഭിന്നങ്ങളായ ആഘോഷങ്ങളും ദൈവ നിഷേധത്തിലും അവിശ്വാസത്തിലും അന്ധവിശ്വാസത്തിലും അധിഷ്ഠിതമായ ആചാരങ്ങളുടെയും ഒക്കെ ഇടയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ? സലാസു ദഅവാത് മുസ്തജാബാത്തുൻ ലശക്ക ഫീഹിന്ന, മൂന്ന് പ്രാർത്ഥനകൾ, അതിന് അനിവാര്യമായും ഉത്തരമുണ്ട് എന്നാണ്. ഒന്ന്, ദഅവത്തുൽ മത്ലൂം. രണ്ട്, വദഅവത്തുൽ വാലിദ് ലിവലദിഹി. മൂന്ന്, വദഅവത്തുൽ മുസാഫിർ. മൂന്ന് പ്രാർത്ഥനകളും. ഇതിൽ രണ്ട് വിഷയങ്ങൾ നമുക്കിവിടെ അത്ര പ്രസക്തമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒന്ന്, ദഅവത്തുൽ മത്ലൂം, ശ്രദ്ധിക്കണം. നമ്മൾ ചിലപ്പോൾ കുറച്ച് ശബ്ദം കൂടുതലുള്ള ആളും കുറച്ച് സ്വാധീനം കൂടുതലുള്ള ആളും കുറച്ച് അധികാരം കൂടുതലുള്ള ആളൊക്കെ ആയിരിക്കും, മനസ്സിലായില്ലേ? നമ്മുടെ വീട്ടിൽ നമ്മുടെ അനിയൻ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി, അവൾ പുറത്തുനിന്ന് വന്ന ആളാണ്. നമ്മൾക്കായിരിക്കും ഉമ്മാൻ്റെ അടുത്ത് കുറച്ച് പവറൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവരെ ദ്രോഹിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക, മതലൂമിയങ്ങളാണ് അവർ. അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ പെങ്ങൾ, അവർ ഒരു അവിവാഹിതയോ ഒരു വിധവയോ ആയിരിക്കും. ആ അവിവാഹിതയായ വിധവയായ സ്ത്രീയെ നമ്മൾ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും മൂളലുകൊണ്ടും ആംഗ്യം കൊണ്ടും ഒക്കെ നമുക്ക് ദ്രോഹിക്കാൻ പറ്റും, അല്ലേ? ഒക്കെ ദ്രോഹിക്കാൻ പറ്റും. അവൾ കഴുകിയ കക്കൂസ് ഒന്നും കൂടി അങ്ങ് കഴുകിയാൽ മതി, എന്നിട്ട് കക്കൂസ് വൃത്തിയില്ലാത്തതിനെക്കുറിച്ച് നല്ലൊരു ഡയലോഗ് പറയും കൂടിയും വേണ്ട. അപ്പം തന്നെ മനസ്സ് വേദനിച്ചു, ദ്രോഹിക്കുമ്പോൾ നല്ലോണം ആലോചിക്കുക, ദഅവത്തുൽ മത്ലൂം, പീഡിതൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, പീഡിതൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അത് അവൻ ഫാസിഖാണെങ്കിൽ പോലും ഉത്തരമുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ച്. എന്താ, അവൻ ഫാസിഖാണെങ്കിൽ പോലും, തമ്മാടിയായി നടക്കുന്ന ഒരാളാണെങ്കിൽ പോലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്നാണ്. അൽ മുസ്ലിമു മൻ സലീം അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് മറ്റുള്ളവർ അവൻ്റെ വാക്കിൽ നിന്നും അവൻ്റെ പ്രവൃത്തിയിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു മേഖല നമ്മൾ അനിവാര്യമായും ശ്രദ്ധിച്ച് ശക്തമായി മുന്നോട്ട് പോകണം. ആ വിഷയം ഇന്നത്തെ ഒരു വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ ദഅവത്തുൽ വാലിദ്, പിതാവിൻ്റെ പ്രാർത്ഥനയാണ് അല്ലെ, മാതാവിൻ്റെ പ്രാർത്ഥനയാണ്, ആർക്കു വേണ്ടി, മക്കൾക്ക് വേണ്ടി. ഇത് പ്രത്യേകം സ്വീകരിക്കപ്പെടും. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദഅവത്തുൽ വാലിദി അല വലദിഹി, വാപ്പിയുമ്മി മക്കൾക്കെതിരിൽ നടത്തുന്ന പ്രാർത്ഥനയും പെട്ടെന്ന് സ്വീകരിക്കപ്പെടുന്നതാണ്. നമ്മൾ പഠിച്ചവനെ മക്കളെ നശിപ്പിക്കണേന്നൊന്നും വല്ലാതെ പറയേണ്ട അവസ്ഥയൊന്നും ഒരുപക്ഷെ ഉണ്ടാകൂല. പക്ഷേ നീ ഒന്ന് നന്നാകൂലടാന്ന് പറഞ്ഞാൽ മതി. ഷെയ്ഖ് സുദൈസ് ഹഫിളഹുല്ല പരിശുദ്ധ ഹറമിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ്, അല്ലെങ്കിൽ അവിടുത്തെ നേതൃത്വം അദ്ദേഹത്തിനാണ്. ലോകം മൊത്തം അറിയപ്പെട്ട വലിയൊരു മനുഷ്യനാണ്. ഷെയ്ഖിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഉള്ളൊരു വാചകം ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉമ്മ അതിഥികൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി, ആ ഭക്ഷണം വിളമ്പി വെച്ചപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ, മുട്ടുകുത്തുന്ന പ്രായത്തിൽ, വീട്ടിൻ്റെ ഉള്ളിൽ മണലാണ്, മണല് വാരിയിട്ട് നേരെ ഈ ഭക്ഷണത്തിൽ കൊണ്ടുപോയിട്ടു എന്നാണ്. അവിടെ ആ ഉമ്മ പറഞ്ഞ വാചകം, അള്ളാഹുവേ എൻ്റെ മോനെ നീ ഹറമിലെ ഇമാമാക്കണേ എന്നാണ്. കുസൃതിയാണ് ഇവൻ, ഇവനെങ്ങനെ കുസൃതിയാക്കല്ലേ, അവനെ നീ ഹറമിലെ ഇമാമാക്കണേ എന്നാണ് ആ പ്രാർത്ഥന പടച്ചറബ് സ്വീകരിച്ചു എന്നാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നിസ്കാരത്തിൻ്റെയൊക്കെ ശേഷം, നിസ്കാരത്തിൻ്റെ ശേഷം എന്ന് പറയുന്നത് പ്രാർത്ഥന സ്വീകരിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പോൾ അവിടെ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ഇരുന്ന്, കറുകുപ്പായത്തിലിരുന്ന്, മുസല്ലയിലിരുന്ന്, പള്ളിയിലിരുന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അവരുടെ ഓരോ കാര്യങ്ങളും വേർതിരിച്ചെടുത്ത് പ്രാർത്ഥിക്കണം. അവരുടെ പഠനകാര്യം മാത്രമല്ല, അവരുടെ സ്വകാര്യ ജീവിതം മാത്രമല്ല, അവരുടെ വൈവാഹിക ജീവിതം മാത്രമല്ല, അവരുടെ ആരോഗ്യം മാത്രമല്ല, എല്ലാം നമുക്ക് പറയാൻ പറ്റണം. കാരണം നമ്മുടെ വാക്കിന് കൂടുതൽ സ്വാധീനമുണ്ട്, കൂടുതൽ ശക്തിയുണ്ട്. പലപ്പോഴും പലരെന്താ ചെയ്യുക, പ്രാർത്ഥിക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും ഏൽപ്പിക്കും. ഉസ്താദുമാരെയും പണ്ഡിതന്മാരെയും ശേഖന്മാരെയും ത്വരീഖത്തിൻ്റെ ആൾക്കാരെയൊക്കെ തേടിപ്പോകും. പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് മറ്റുള്ളവരോട് പറയാം, അതിൽ സംശയമൊന്നുമില്ല അല്ലേ. അള്ളാഹു കൂടുതൽ ഉത്തരം നൽകും, ജീവിതത്തിൽ കൂടുതൽ ചിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്ന ഒരാളോട് പ്രാർത്ഥിക്കാൻ, അഭ്യർത്ഥിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമികമായി ഇസ്ലാം പഠിപ്പിച്ച ഒരു സംഗതി തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയില്ലാതെ വന്നപ്പോൾ അങ്ങനെ പ്രത്യേകം ഇമാമ് നിർത്തി പ്രാർത്ഥിപ്പിച്ച സംഭവങ്ങളൊക്കെ നമുക്കറിയാം, അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ നമ്മൾ നടത്തേണ്ട ഒരു റോളുണ്ട്, ആ റോള് നമ്മൾ എന്ത് ചെയ്യണം, ഭംഗിയായി നിർവഹിക്കണം. പഠിച്ചവനാണ് പറഞ്ഞത് വൈദാസ അല കഴിബാദി അന്നി ഫ ഇന്നി ഖരീബ് ഉജീബു ദഅവത്തുദ്ദീബുലി ഫലി മിനുബി ലഅല്ലഹും യർശദൂൻ, എൻ്റെ അടിമകൾ അങ്ങയോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ അങ്ങ് പറയണേ നബി ഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്, ഞാൻ എത്രത്തോളം സമീപസ്ഥനാണ്. وَلَقَدْ خَلَقْنَا الْإِنسَانَ وَنَعْلَمُ مَا تُوَسْوِسُ بِهِ نَفْسُهُ وَنَحْنُ أَقْرَبُ إِلَيْهِ مِنْ حَبْلِ الْوَرِيدِ. വിശുദ്ധ ഖുർആൻ സൂറത്തു ഖാഫ് 50-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ വചനമാണ് ഞാൻ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് സൂറത്തു ബഖറയിലെ 186-ാമത്തെ വചനമാണ്. എന്താ, വലഖദ് ഖലഖ്നൽ ഇൻസാൻ, നിശ്ചയം മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ്. കണ്ടാൽ അറക്കുന്ന ഒരു വസ്തുവിൽ നിന്ന് മൈക്രോസ്കോപ്പുകൾക്ക് പോലും വീക്ഷിക്കാൻ കഴിയാത്തത്ര സൂക്ഷ്മമായ ഒരു കണത്തിൽ നിന്ന്, മാതാപിതാവിൻ്റെ ശരീരത്തിൽ നിന്ന് സ്രവിച്ച ഒന്ന് മാതാവിൻ്റെ അണ്ഡവുമായി കോടികളിൽ ഒന്ന് ഓടിയെത്തി, അത് രൂപാന്തരം പ്രാപിച്ച് അങ്ങനെ അത്ഭുതകരമായ പ്രക്രിയ വഴി ഗർഭാശയത്തിലെ 3 ഇരുട്ടറകളിൽ നിന്ന് അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുകയാണ്. ആ അങ്ങനെ സൃഷ്ടിച്ച റബ്ബിന് എന്ത് ചെയ്യാൻ പറ്റും, അവൻ്റെ മനസ്സിൻ്റെ സംഘർഷങ്ങളെ മനസ്സിലാക്കാൻ കഴിയും എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അതുകൊണ്ട് വനഹനു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവൻ്റെ കണ്ടനാടിയോളം ഞാൻ അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹു കണ്ടനാടിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടെന്നല്ല, ബിഇൽമിഹി വഖുദ്റത്തിഹി, അള്ളാഹുവിൻ്റെ അറിവുകൊണ്ടും കഴിവുകൊണ്ടും അവനെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന് കാണാത്തതൊന്നുമല്ല. വഇന്ദഹു മഫാതിഹുൽ ഗൈബി ലാ യഅലമുഹ ഇല്ലാ ഹുവ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ وما تسقط من ورقه الا يعلمها ولا حبه في ظلمات الارض ولا رطب ولا يابس الا في كتاب مبين. എന്തൊരു ആശ്വാസമാണതൊക്കെ മനസ്സിന്. ഈ ആശയം അങ്ങോട്ട് മനസ്സിലേക്ക് കയറിയാൽ പിന്നെ വല്ലവരടുത്തേക്കും പോകും നമ്മൾ, മഷിട്ട് നോക്കാനും ചോദിക്കാനും പറയാനും നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമോ? നിങ്ങൾ നോക്ക് എന്താ ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത്, അള്ളാഹുവിൻ്റെ അടുത്ത് എല്ലാ രഹസ്യങ്ങളുടെയും ഖജനാവുണ്ട്, താക്കോലുണ്ട്. لا يعلمها الا هو, അള്ളാഹുവല്ലാതെ മറ്റാരും അതറിയുകയില്ല. അവൻ എന്തൊക്കെ അറിയുന്നു, വയലം മാഫിൽ ബരി, കരയിലുള്ളതൊക്കെ അറിയുന്നു, മാഫിൽ ബരി വൽ ബഹർ, കടലിലുള്ളത് അറിയുന്നു. അപ്പോൾ എല്ലാം അള്ളാഹ് അറിയുന്നു, കരയിലും കടലിലും ഒക്കെ ഉള്ളത് അറിയുന്നു. കരയിലെ കോടിക്കണക്കിന് ജീവജാലങ്ങളിൽ നിന്ന് ജീവനില്ലാത്ത ജീവനുള്ള സൂക്ഷ്മമായ സൂക്ഷ്മമല്ലാത്ത കാണുന്ന കാണാത്ത പക്ഷിമൃഗാദികൾ മനുഷ്യർ ചെടികൾ മരങ്ങൾ ഇതിൽ നിന്ന് മൊത്തം വൃക്ഷങ്ങളെടുത്താൽ കോടിക്കണക്കിന് വൃക്ഷങ്ങളിൽ നിന്ന് കേവലം ഒരു വൃക്ഷത്തെ എടുത്താൽ മാവിനെടുത്താൽ ആയിരക്കണക്കിന് മാവുകളിൽ നിന്ന് കേവലം ഒരു മാവിൽ നിന്ന് വീഴുന്ന ഒരു ഇല വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ ആ ഇല പോലും വീഴുന്നില്ല അള്ളാഹു അറിയാതെ എന്നാണ്. അപ്പം അങ്ങനെ അറിയണ ഒരു റബ്ബ് അവൻ സമീപസ്ഥനായി ഉണ്ടായിരിക്കുക 500 കിലോമീറ്റർ അപ്പുറത്തേക്ക് പിന്നെ എന്തിനാ പോണു? മക്കൾ പഴിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് വേറുള്ളടത്തേക്ക് എന്തിനാ നമ്മൾ പോണു? ആവശ്യമല്ല. നിങ്ങളെന്ത് ചെയ്യുക? വദുആഉൽ വാലിദിലി വലദിഹി മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അത് പടച്ചോൻ സ്വീകരിക്കും അല്ലേ. അറേബ്യൻ ലോകത്ത് നിന്ന് പറഞ്ഞു കേട്ടൊരു സംഭവമുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. അപ്പോൾ യാത്ര ചെയ്ത് പോകുമ്പോൾ ഈ ആക്സിഡൻ്റായി വണ്ടി. ഇദ്ദേഹം കോമ സ്റ്റേജിലേക്ക് പോയി. മരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് എന്താ? ശ്വാസം മാത്രമാണ്. രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ഞെട്ടി ഉണർന്ന് ഭർത്താവിൻ്റെ മൂക്കത്ത് വിരല് വെച്ച് ഇല്ല അൽഹംദുലില്ലാ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുടുംബിനികൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. ഭർത്താവുമായിട്ട് കലാപത്തിൽ ഏർപ്പെടുന്നവരും പിണങ്ങി ജീവിക്കുന്നവരും ഒക്കെ തനിക്ക് കിട്ടിയ മഹാനുഗ്രഹത്തെ ഈഗോകളുടെ പേരിൽ നഷ്ടപ്പെടുത്തുന്നവരൊക്കെ കലഹിച്ച് ജീവിക്കുന്നവരൊക്കെ ഓർത്തോളിയും എന്താ മരണം കാത്തിക്കിടക്കുന്ന പ്രിയതമന് വേണ്ടി മൂക്കത്ത് വിരൽ വെച്ച് ആ നിമിഷം എപ്പോഴാണെന്നറിയാൻ കാത്തിരിക്കുന്ന ശരീരത്തിലേക്ക് ട്യൂബ് വഴി വെള്ളമോ ഭക്ഷണമോ ഒക്കെ അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ജീവിക്കുന്ന ആ ഭർത്താവിൻ്റെ തണുത്തുറഞ്ഞ ശരീരത്തിൻ്റെ ചാരെ കിടന്ന് സ്വന്തം സ്വപ്നങ്ങളെയും ജീവിതങ്ങളെയും ഒക്കെ അങ്ങനെ അതേ എനിക്കുള്ളൂ എന്ന് വിചാരിച്ച് അതിൽ തൃപ്തിപ്പെടുന്ന എത്ര ആളുകളുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പം അങ്ങനെയുള്ളൊരു ഒരു ഭാര്യ, അവർ ഭർത്താവ് കോമ സ്റ്റേജിലാവുമ്പോൾ അവർ ഗർഭിണിയാണ്, കുട്ടി ജനിച്ചു, വർഷങ്ങൾ പിന്നിട്ടു. വാപ്പ അതിനെ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഉണ്ടായതാന്നൊക്കെ പറഞ്ഞു കൊടുക്കും, ഇതായിരുന്നു സംഭവം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ കുട്ടി എന്ത് ചെയ്തു? വാപ്പാക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 10-16 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഈ കുട്ടി രാത്രി ഇങ്ങനെ വാപ്പാക്ക് വേണ്ടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എണീറ്റിരുന്നു എന്നാണ് അല്ലേ. ഇതൊരു ചരിത്രമോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ എവിടെയോ ഞാൻ വായിച്ചു പോയൊരു ഭാഗമാണ്. പക്ഷെ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കും എന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതുകൊണ്ട് മക്കൾ വഴികേടിലാവുകയും വഴിതെറ്റുകയൊക്കെ ചെയ്യുമ്പോൾ വേഗത്തിൽ നമ്മൾ അവരെ അങ്ങോട്ട് ആക്ഷേപിച്ച് ആക്കി വിടല്ല വേണ്ടത്. എത്ര വലിയ വഴികേടിലാണെങ്കിലും ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കണ്ണു നിറഞ്ഞ ഹൃദയം തുടിക്കുന്ന പ്രാർത്ഥനകൾ കൊണ്ട് അവരെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഒന്നാമത് എനിക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ ഇത്തരം ആശങ്കകൾ പരിഹരിക്കാൻ ഉള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ഒന്നാമത്തത് ആത്മാർത്ഥമായ ദുആ തന്നെയാണ്. പഠിച്ചവനോട് കെഞ്ചിക്കേണ അപേക്ഷിച്ച് നമ്മൾ കാര്യങ്ങൾ പറയുക എന്നത് തന്നെയാണ്. ആ പ്രാർത്ഥനയ്ക്കുള്ള യോഗ്യതകൾ നേടുക. ഹറാമായ സമ്പാദ്യം ഉണ്ടെങ്കിൽ പഠിച്ചവൻ പ്രാർത്ഥന സ്വീകരിക്കൂല. ഹറാമായ സമ്പാദ്യമുള്ള ഒരാളുടെയും മത്തഅമഹു ഹറാം വമസ്കനഹു ഹറാം വമൽബസഹു ഹറാം വഖുദിയഫുൽ ഹറാം എന്താ അവൻ ഹറാമിലങ്ങോട്ട് ഊട്ടപ്പെട്ടിരിക്കുന്നു, കഴിക്കുന്നതും കുടിക്കുന്നതും ധരിക്കുന്നതും ഒക്കെ ഹറാമ് തന്നെ. അതുകൊണ്ട് എത്ര വലിയ ലാഭമുള്ള പരിപാടിയാണെങ്കിലും ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് നമ്മളവിടെ മക്കൾ നന്നാകുന്നതിലൊരു അടിസ്ഥാന കാര്യമാണ്. അതോടൊപ്പം നമുക്ക് മൊത്തം വിഷയത്തിലും അത് ആവശ്യമാണ്. ഇനി രണ്ടാമത്തൊരു മേഖല, മക്കളെ വളർത്തേണ്ട രൂപവും സമീപനവും നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ളതിനൊക്കെ പലതിനും പലജാതി കോഴ്സുണ്ട്. ആട് വളർത്തൽ, കോഴി വളർത്തൽ ഇല്ലേ ഒക്കെ ക്ലാസ്സും കോഴ്സുമാണ്. ഭക്ഷണം ഉണ്ടാക്കാൻ നേരെ യൂട്യൂബ് തിരയാണ് അല്ലേ. യൂട്യൂബ് തിരഞ്ഞിട്ട് ആ ക്ലാസ് കേട്ടിട്ടാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഡയറക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഇൻഷാല്ലാ ബീസ് റേഡിയോ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടൊരു കോഴ്സ് ആരംഭിക്കാനിരിക്കുകയാണ്. ലൈഫ് പോലെ 500 പോലെയൊക്കെ പാരൻസ് എങ്ങനെയൊക്കെ കുട്ടികളെ വളർത്തണം എന്നുള്ളതാണ്. ചെറിയ കുട്ടി മുതൽക്ക് മുതിർന്ന കുട്ടി വരെയുള്ളവരെ വളർത്തുന്നതിൻ്റെ രൂപവും രീതിയും ഒക്കെ കൊണ്ടുവരണം നമ്മൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ ദുആ ഉണ്ടാകണം എന്ന് ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. അതൊക്കെ ഏറ്റവും വൃത്തിയിൽ വേഗത്തിൽ നമുക്ക് നടപ്പിലാക്കാനുള്ള തോഫീഖ് അള്ളാഹു തരട്ടെ. അപ്പോൾ നമ്മൾ പലപ്പോഴും കൃഷി ഇറക്കുമ്പോൾ ആ കൃഷി അതിന് വിളടുന്നിടത്തൊക്കെ ഒരു രൂപവും രീതിയൊക്കെ നമുക്കുണ്ട് അല്ലേ. അതൊരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തണം എന്നതിലും നമുക്ക് എന്ത് വേണം? കൃത്യമായ ഒരു രീതിയും ഒരു രൂപമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ചെറിയ കുട്ടിയാകുമ്പോൾ എങ്ങനെ അവനെ നിസ്കാരത്തിലേക്ക് എത്തിക്കേണ്ടത് എങ്ങനെ? ഇപ്പോൾ 7-ാം വയസ്സാകുന്ന അന്ന് അവന് ഉപ്പ വരുമ്പോൾ നല്ലൊരു മുസല്ല ഗിഫ്റ്റായി കൊടുത്തു എന്ന് വിചാരിക്കുക. അതൊരു ബോധ്യപ്പെടുത്തലാണ്. ഒരു ചെറിയ ടോർച്ച്, മാർക്കറ്റിൽ നിന്ന് കിട്ടണ 30 രൂപയ്ക്ക് 40 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ടോർച്ച് വാങ്ങിയിട്ട് നാളെ മുതൽ നമ്മൾ സുബഹിന് പള്ളിയിലേക്ക് പോകും. പള്ളിക്ക് പോകുമ്പോൾ മോനാണ് ടോർച്ച് അടിക്കേണ്ടത്. അതിനാണ് ഈ ടോർച്ച് അല്ലേ. അപ്പം ഇത് ഖുർആനിലും ഹദീസിന്നും ഇങ്ങനെ അത് കിട്ടൂല. അത് നമ്മുടെ ഒരു കുടുംബത്തിൻ്റെയും ചുറ്റുപാടിൻ്റെയൊക്കെ സാഹചര്യം അനുസരിച്ച് നമ്മളൊരു മൊഡ്യൂൾ ഉണ്ടാക്കണം. കുട്ടിക്കൊരു തിന്മ കുട്ടിയിലുണ്ട്, തെറി വിളിക്കണ ഒരു സ്വഭാവം കുട്ടിയിലുണ്ട്. എങ്ങനെ? 4 അലർച്ച അല്ലേ, 3 തെറി തിരിച്ച് എട്ടാ പോടാന്നൊക്കെ പറഞ്ഞിട്ട്, ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ കുട്ടികളെ വളർത്താറുള്ളത്. അത്തരമൊരു അന്തരീക്ഷം ഇല്ലാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മക്കളെ വളർത്തുന്നതിൻ്റെ ഒരു രീതി രൂപമൊക്കെ വ്യക്തമായിട്ട് ചർച്ച ചെയ്യുക, നമ്മൾ തമ്മിലുള്ള വ്യക്തമായ ധാരണ ഉണ്ടാകുക. ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് രാത്രി ചെല്ലുമ്പോൾ ഭർത്താവ് ചോദിക്കുക, ഭാര്യ അത് ബ്രീഫ് ചെയ്ത് കൊടുക്കുക. കുട്ടിൻ്റെ കുഴപ്പങ്ങളല്ല ആദ്യം തന്നെ പറയേണ്ടത്. ഇന്നത്തെ ദിവസം ഓൻ ചെയ്തത് എന്താന്ന് നിങ്ങൾക്കറിയോ? ഓനെന്ന് അയലോകത്തുള്ള മൈമൂനത്താത്താൻ്റെ വീട്ടിൽ പോയി അവിടെ ടി വിയും കണ്ടിരിക്കായിരുന്നു അല്ലേ. വേൾഡ് കപ്പ് നടക്കുമ്പോൾ, ഫുട്ബോൾ നടക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഇതായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുക കുട്ടിക്ക്. എല്ലാവരും വേൾഡ് കപ്പ് കാണുന്നു, അവൻ വേൾഡ് കപ്പ് കാണുന്നില്ല. അവന് സ്വാഭാവികമായിട്ടും സ്കൂളിൽ ചെല്ലുമ്പോൾ അവൻ്റെ കൂട്ടുകാരൊക്കെ മെസ്സി അടിച്ച കോളും അതിൻ്റെ വർണ്ണനകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ ഒന്നുമില്ലാതെ നിൽക്കണം അല്ലേ. അപ്പോൾ എന്നാൽ അതൊരു ഭയങ്കര ഒരു ക്രൈസിസ് ആയി വരുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഹൈലൈറ്റ്സ് എടുത്തിട്ട് അന്നത്തെ കളിയുടെ ഏറ്റവും പ്രധാന ഭാഗങ്ങൾ എടുത്തിട്ട് കുട്ടിക്ക് ഒന്നും കാണിച്ചു കൊടുക്കുന്നു. ഒരു 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു മത്സരത്തെ വളരെ ചെറിയ ഒരു രീതിയിലേക്ക് മാറ്റിയത് ജസ്റ്റ് അവന് ഒന്ന് കാണിച്ചു കൊടുക്കുന്നു. അതിൽ പൊതുവേ ആഡുകളും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അല്ലേ. ഇങ്ങനെ എങ്ങനെ നമുക്കത് പരിഹരിക്കാൻ കഴിയും നോക്കുക എന്നുള്ളതാണ് അവിടെ നടക്കേണ്ടത്. അത് കേസ് എടുത്തിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മളത് പരിഹരിച്ചു പോകുന്ന ഒരു രൂപവും രീതിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ മക്കളെ ആ രീതിയിൽ ഉപകരിക്കാൻ പറ്റുക. അതുകൊണ്ട് മക്കളെ വളർത്തുന്ന പാരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഹാരിസ് മൗലവിൻ്റെ അല്ലെങ്കിൽ ജൗഹർ മുനവറിൻ്റെ അതല്ലെങ്കിൽ നമ്മുടെ നിരവധി ആളുകളുടെ പ്രഭാഷണങ്ങളൊക്കെ ഏറെ ഓൺലൈനിൽ നമുക്ക് കിട്ടാനുണ്ട്, മനസ്സിലായില്ലേ. കുറച്ചുകൂടി ഒരു ദീനി തലത്തിലും പശ്ചാത്തലത്തിലും നിൽക്കുന്ന ആളുകളെ കേൾക്കലായിരിക്കും പൊതുവെ നല്ലത്. ഇല്ലെങ്കിൽ അവർ മ്യൂസിക്കും അല്ലാത്തതൊക്കെ നമ്മുടെ അടുത്ത് കൊടുക്കാൻ വേണ്ടി പറയും. അവർ പറഞ്ഞതൊരു ഭയങ്കര പോയിൻ്റായിട്ട് നമ്മളെടുക്കും, അത് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകും ചെയ്യും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, ധാർമ്മിക ബോധനം എന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്താ? കുട്ടിയെ അവൻ്റെ മനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്നിടത്ത്, അവൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നിടത്ത് പ്യുവറായ വ്യക്തമായ ഒരു ഇസ്ലാമിക കാഴ്ചപ്പാട് ചെറിയ പ്രായം മുതൽ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മളിങ്ങനെ കുട്ടിയെ നിയന്ത്രിച്ചും നോക്കിയും അടിച്ചും പിടിച്ചും എത്ര കാലം മുന്നോട്ട് പോകും? അതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. ഫിലിം കാണാതെ എത്ര കാലം നോക്കും? അതല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ ഉപയോഗിക്കുന്ന അവസ്ഥ ഇല്ലാതെ എത്ര കാലം നോക്കും? എത്ര കാലം അവൻ്റെ വാതിൽ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കും? എത്ര കാലം അവൻ്റെ പുസ്തക സഞ്ചി തപ്പും? അപ്പോൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പാസ്വേഡ് സെറ്റ് ചെയ്യണം, അള്ളാ എന്നുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്യുക എങ്ങനെ? അത് ക്രമപ്രദമായി അവന് കിട്ടുന്ന ധാർമ്മിക ബോധനമാണ്, മതപരമായ അറിവ് അവന് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ദീനി കൾച്ചറിൽ അവനെ വളർത്തുക എന്നുള്ളതാണ്. ചെറിയ പ്രായം മുതൽക്ക്, വളരെ ചെറിയ പ്രായം മുതൽക്ക് അത് ശ്രദ്ധിക്കണം. കുട്ടിയെ നമ്മൾ കിടത്തി ഉറക്കുമ്പോൾ സന്തോഷത്തോടെ മാത്രമേ കിടത്താവൂ. ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ച് ചീത്ത പറഞ്ഞ് ഇവിടെ വന്ന് കിടക്കുക എനിക്ക് നല്ലത്, ഇല്ലെങ്കിൽ അന്ന ഞാൻ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പല വീട്ടിലും കുട്ടികൾ ഉറങ്ങാൻ കിടക്കുന്നത്. തെറി കേട്ട് ഉറങ്ങുന്നു, തെറി കേട്ട് ഉണരുന്നു. എണീക്കാണ് എനിക്ക് നല്ലത്, എവിടുന്ന പറയാം, അടുക്കളയിൽ നിന്ന് അപ്പം ഇങ്ങനെ മറിച്ചിടേണ്ടടക്കാ പറയാം, കുറച്ച് ഉറക്കനെ പറയേണ്ടി വരും. കുട്ടി ആദ്യം തന്നെ കേൾക്കുന്ന ശബ്ദം പലപ്പോഴും ഇതായിരിക്കും. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. എണീക്കാൻ മടിക്കണ ഒരു കുട്ടീനെ അടുത്ത് ചേർന്നിരുന്ന് പിന്നെ ഒന്ന് എന്താ പറയുക, ഒന്ന് നല്ലോണം ഒന്ന് സ്നേഹപൂർവ്വം ഒന്ന് പൊക്കിയെടുത്ത് ഒരിത്തിരി വെള്ളമാക്കിയിട്ട് മുഖത്തിങ്ങനെ ആക്കി കൊടുത്ത് അപ്പം കൈ തട്ടി എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ദേഷ്യം വരരുത്, മോൻ്റെ കുട്ടി ഉണരാൻ വേണ്ടിയല്ലേ ഉമ്മ ചെയ്യണത്, മോന് നല്ല ഉറക്കമുള്ള കുട്ടിയാണ് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് റെഡിയാക്കിയെടുത്ത് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നടക്കേണ്ടത്. കുട്ടിക്കൊരു 10 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ അവൻ്റെ അലാം ക്ലോക്ക് ഒക്കെ വാങ്ങി കൊടുക്കണം അല്ലേ. മോനൊറ്റൊക്കെ എണീക്കണം, എന്നിട്ട് അവന് ഒറ്റക്കെ എണീറ്റാൽ പിന്നെ അത് അവൻ കേൾക്കെ ഒരുപാട് ആളോട് നമ്മൾ പറയണം. ഫോണിലൊക്കെ വിളിച്ച് ഇന്ന് മോന് രാവിലെ ഒറ്റക്ക് അലാം ക്ലോക്ക് വെച്ച് എണീറ്റു, മാഷാ അല്ലാ അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞ് അതൊരു സംഭവമാക്കണം. ആ അലാം ക്ലോക്ക് വെച്ചിട്ട് എണീറ്റുണ്ടല്ലോ, ഒരു മനോരമ പത്രമാണെങ്കിൽ ആ മനോരമ പത്രത്തിൽ അത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഫുൾ പേജ് ന്യൂസ് കൊടുക്കണം നിലവാരത്തിലേക്ക് അതിനോട് കൊണ്ടുവരണം. അപ്പോൾ അവനെന്ത് ചെയ്യും, ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഉണ്ടാകേണ്ടത്, ഇതാണ് ഉമ്മാക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് അവന് മനസ്സിലാകും. ഇതേപോലെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിക്റുകളൊക്കെ ചൊല്ലി കിടത്തുക ചെറിയ പ്രായം മുതൽ, ഉണരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമ അമാതനി വ ഇലൈഹി നുഷൂർ എന്നത് അവന് അവൾക്ക് ചൊല്ലാൻ പറ്റൂല, പക്ഷെ അതിങ്ങനെ ചൊല്ലി ചൊല്ലി എഴുന്നേൽപ്പിക്കുക. അങ്ങനെ അങ്ങനെ നമ്മൾ കുട്ടികളെ കൊണ്ടുവരാം. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണ ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണ കഥ, ഒരു കോത്താമ്പി ഉണ്ടായിരുന്നു, കോത്താമ്പിൻ്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര കണ്ണായിരുന്നു അല്ലേ, എന്നിട്ട് ആ കോത്താമ്പി ഇങ്ങനെ പോകുമ്പോൾ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ കുട്ടി ഇങ്ങനെ കണ്ണൊക്കെ കൂർപ്പിച്ച് കാതൊക്കെ കൂർപ്പിച്ച്. ഇതേ സംഭവം നമുക്ക് എന്ത് ചെയ്യുക, ഇസ്ലാമികമായ എത്രയോ കഥകളുണ്ട്, ചരിത്രങ്ങളുണ്ട്. യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ കഥ ഉണ്ട്, മുസാ അലൈഹി ഇസ്ലാമിൻ്റെ കഥ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം നിരവധി കഥകൾ ഖുറാനിലെ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ ജമീൽ ആപ്പ് എടുത്ത അതിൻ്റെ ഡോക്യുമെൻസിൽ നിങ്ങൾ തപ്പിയാൽ നിങ്ങൾക്ക് ചില ചരിത്രങ്ങളും കഥകളും ഒക്കെ കിട്ടും. ഉള്ളതുണ്ട്, ഉള്ളതുണ്ട്, അത് നമുക്ക് പറയാൻ പറ്റും. ചില സമയത്തൊക്കെ നമ്മൾ പറയേണ്ടത് എന്തായിരിക്കും, ഇല്ലാത്തതായിരിക്കും, കഥ തന്നെയായിരിക്കും. പക്ഷേ ആ കഥ എന്താകരുത്, ഈ കുട്ടിൻ്റെ പ്രായം മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയണം. ഇല്ലാത്തതൊക്കെ കൂടെ പറഞ്ഞ് പിന്നെ പോകുന്നൊരു ഒരു പറഞ്ഞ് പറയുമ്പോൾ അതിനൊരു മാന്യത വേണമെന്നാണ് ഞാൻ പറയണത്, മനസ്സിലായില്ലേ. നമുക്ക് അങ്ങനത്തെ ഒരു രീതി വരണം. യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ കഥയ്ക്ക് എത്ര ഉഷാറായിട്ട് പറയാം, യൂസുഫ് അലൈഹി ഇസ്ലാം യൂസുഫ് എന്ന് പറഞ്ഞ കുട്ടി ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നു, അപ്പോൾ സ്വപ്നം കാണുന്നു, സ്വപ്നം കണ്ടത് വാപ്പാനോട് പോയി പറയുന്നു, എങ്ങനെ സ്വകാര്യമായിട്ട് അല്ലേ, സ്വകാര്യമായിട്ട് പോയിട്ട് പറയുന്നു. ആ കുട്ടിക്കത് അങ്ങനെയുണ്ട്, നമ്മൾ അഭിനയിച്ച് അവതരിപ്പിച്ച് കൊടുക്കണം. ഉപ്പ ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം എന്നറിയോ, ഉപ്പ ഞാൻ ഇന്നലെ 11 നക്ഷത്രങ്ങളും ഒരു സൂര്യനും എനിക്ക് സുജൂദ് ചെയ്യുന്നത് ഞാൻ സ്വപ്നം കണ്ടു. എന്തല്ലേ സ്വപ്നം മോനു, എന്തല്ലേ സ്വപ്നം. അതിൻ്റെ ഇടയിൽ ഭക്ഷണം ഇങ്ങനെ പോകുന്നുണ്ട്, നേരെ മറിച്ച് നമ്മളൊരു ബട്ടൺ ഇട്ടാൽ കാർട്ടൂൺ അങ്ങനെ വരും, കാർട്ടൂൺ അങ്ങനെ കണ്ട് കുട്ടി തിന്നും. അവിടെ പോസ് ചെയ്യേണ്ടടുത്ത് പോസ് ചെയ്ത് പറയേണ്ടടുത്ത് പറഞ്ഞ് അങ്ങനെ ഒരു ക്ലൈമാക്സിലാക്കി അതിനെ കൊണ്ട് നമ്മൾ നിർത്തുന്നു അല്ലേ. എന്താ ക്ലൈമാക്സ്, വാപ്പാൻ്റെ അടുത്ത് പോയി, അല്ല കുട്ടിനെ കൊല്ലാൻ തീരുമാനിക്കുന്നിടത്ത്, നിങ്ങളവനെ വല്ല പൊട്ടക്കേറ്റിലും കൊണ്ടേടി എന്ന് പറയുന്നിടത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ കഥ നിർത്തുന്നു. കുട്ടി ഓടി വരും അടുത്ത ദിവസം നമ്മളടുത്തേക്ക്. അപ്പം നമുക്കൊരു വായനയും പഠനമൊക്കെ ആയി, നമുക്ക് എന്ത് ചെയ്തു കുട്ടിക്കൊരു മെസ്സേജ് കൊടുക്കാനായി ഒക്കെ പറ്റും. ഇനി എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം അവൻ്റെ അടുത്തു നിന്ന് തിരുത്തേണ്ടതുണ്ടെങ്കിൽ അതും നമുക്കൊരു സ്റ്റോറി വഴിയൊക്കെ മെല്ലെ കൊടുക്കാൻ പറ്റും അല്ലേ. അവൻ്റെ അടുത്തൊരു തെറ്റായൊരു കാര്യം ഉണ്ടെങ്കിൽ ആ തെറ്റായ കാര്യം തിരുത്തണതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചില പോയിൻസൊക്കെ വെച്ച് അവതരിപ്പിക്കാൻ പറ്റും. പക്ഷെ നമ്മളൊക്കെ ഒരു പ്രശ്നം എന്താ അറിയോ, പണിയെടുക്കാൻ മടിയാണ്, അധ്വാനിക്കാൻ മടിയാണ്. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ വീട് അടിക്കുക, തുടക്കുക, ടോയ്ലറ്റ് വൃത്തിയാക്കുക, എല്ലാ പണിക്കും ഒക്കെയാണ്. പക്ഷേ തലച്ചോറുകൊണ്ടുള്ള പണിയുണ്ട്, അതാകെ എടുക്കുക നമ്മൾ പാചകത്തിൻ്റെ സമയത്ത് മാത്രമാണ് അല്ലേ, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ മാത്രമേ രക്ഷിതാക്കൾ എടുക്കുക ആണുങ്ങളാണെങ്കിൽ. അപ്പോൾ നമ്മുടെ കുട്ടിക്കുള്ള ഇഷ്യൂസ് എന്താണ്, ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി, ആ ലിസ്റ്റ് ചർച്ച ചെയ്ത് അതിൽ എന്തൊക്കെ പറയണമെന്ന് ഭർത്താവിനോട് ഡിസ്കസ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഗൈഡൻസ് തരാവുന്ന ആൾക്കാരോടൊക്കെ ഒന്ന് ചോദിച്ച് നമ്മൾ തന്നെ ഒരു കൗൺസിലർമാരാകുന്ന അന്തരീക്ഷം ഉണ്ടായി വരിക എന്നുള്ളത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ്. അത് നമ്മൾ ഇതിൽ കാണണം. ധാർമ്മിക ബോധം കൃത്യമായി കുട്ടികൾക്ക് കിട്ടിയാൽ നമ്മൾക്ക് അവരെ എങ്ങോട്ടും വിടാം, ഒരു പ്രശ്നമല്ല. നമുക്കവരെ എവിടേക്കും വിടാം. സാധാരണ നമ്മളൊക്കെ നമ്മുടെ സംസാരങ്ങളിലൊക്കെ ഓർക്കാറുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഒരു ജില്ലയിൽ മുമ്പ് പ്രാദേശികമായി നടത്തിയിരുന്ന ഒരു സംവിധാനമാണ് CRE. ഈ കൊറോണ കാലത്ത് അതിന് ഓൺലൈൻ വെർഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയാൽ, നിങ്ങൾ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്തെടുത്ത പ്ലേ സ്റ്റോറാണ് അല്ലെങ്കിൽ ഐ സ്റ്റോറാണ്, അതിൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് എഡിഫൈസ് എന്നൊരു ആപ്പ് കാണാം. ഒരു എഡിഫൈസ് എന്നുള്ള ആപ്പ്, അതിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പച്ച കളറിലുള്ള ഒരു മിനാരം പോലത്തെ ഒരു ലോഗോ അതിനുണ്ട്. അതൊന്ന് ഡൗൺലോഡ് ചെയ്താൽ അതിൽ കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഏത് ക്ലാസ്? 7-ാം ക്ലാസ്സിന് ശേഷമുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് വരുന്നുണ്ട്. ആ ക്ലാസ് നേരത്തെ പ്രാദേശിക തലത്തിൽ നടത്തിയ ഒരു കുട്ടി പ്രണയത്തിൽ കുടുങ്ങി കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആ കുട്ടിയോട് അതിൻ്റെ പാരൻസിനോട് കൗൺസിലർ പറഞ്ഞത് നിങ്ങൾ ഒരു ദീനി അന്തരീക്ഷത്തിലോടുത്ത് കൊണ്ടേക്കുക എന്നാണ്. അപ്പോൾ ദീനി അന്തരീക്ഷമുള്ള ഈ CRE ക്ലാസ്സിൽ കൊണ്ടുവന്നു. CRE ക്ലാസ്സിൽ നിന്ന് ആ കുട്ടിക്ക് ഒരുപാട് ഉപകാരങ്ങൾ കിട്ടി. അങ്ങനെ കുട്ടികളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുമ്പോൾ ആ കുട്ടി എഴുതിയ ഒരു ലെറ്റർ കയ്യിൽ വന്നത് ഞാൻ ഓർക്കുകയാണ്. ഒക്കെ എഴുതിയിട്ട് ആ കുട്ടി എഴുതി, മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് എന്നെ കൈപ്പിടിച്ച സിയാറിക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ ആത്മഹത്യക്ക് തീരുമാനിച്ചിരുന്ന എന്നെ ജീവിക്കാനുള്ള പ്രതീക്ഷകൾ നൽകി പുതിയ വഴി നടത്തിയത് സിയാറിയാണെന്ന്. എന്ന് പറഞ്ഞാൽ ധാർമ്മിക ബോധം, മതപരമായ വിജ്ഞാനം, അത് കുട്ടികളെ നല്ല രീതിയിൽ വഴി നടത്തുന്നു തന്നെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തമിഴ്നാട് സ്റ്റേറ്റിലെ ഒരു NIT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ടെക്നോളജി രംഗത്ത് സെക്കൻഡ് സ്ട്രീം സ്ഥാപനങ്ങളാണ്. അവിടെ നമ്മുടെ ചില സുഹൃത്തുക്കൾ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവരെ ക്ഷണിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ കുറച്ച് കുട്ടികൾ അവിടെ ഒരു കിച്ചൺ വളരെ നല്ല രീതിയിൽ ശരിയാക്കിയെടുത്ത് അവിടെ പള്ളിയായി ഉപയോഗിക്കുന്നത് കണ്ടു എന്നാണ്. നമ്മളെ വീട്ടിലെ മുസല്ലിട്ട് ഒന്ന് വിരിച്ച് കുട്ടിയൊന്ന് നിസ്കരിക്കണമെങ്കിൽ എത്ര വലിയ പണിയാണ്. എന്നാൽ അവിടെ ആരും ഇല്ലാത്തടത്ത്, നിർബന്ധിക്കാൻ ആരും ഇല്ലാത്തടത്ത് ഒരു പള്ളി ഉണ്ടാക്കുന്ന അന്തരീക്ഷം വരുന്നത് എങ്ങനെയാണ്? അതൊരു ബോധ്യത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പം ആ ബോധ്യമാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അവിടെ അവരെ ഒരു കടലാസിൽ എഴുതി വെച്ചിരിക്കുകയാണ്, എന്ത് സുബഹിന് വിളിക്കേണ്ടവർ ഇവിടെ എഴുതി വെക്കുക, പേരെഴുതുക. അപ്പം സുബഹിന് വിളിക്കണം എന്ന് തോന്നുന്ന ആളുകൾ അവിടെ പേരെഴുതും, സുബഹിൻ്റെ സമയമാകുമ്പോൾ ഫോണിൽ വിളിച്ച് എഴുന്നേൽപ്പിക്കും, പള്ളിയിലെത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. ഇങ്ങനത്തെ ഒരു കുട്ടിയായി നമ്മുടെ കുട്ടി മാറണമെങ്കിൽ ധാർമ്മികമായ ബോധങ്ങൾ കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പം പീസ് റേഡിയോ പോലെയുള്ള ദീനീ പഠന സംരംഭങ്ങൾ കേൾക്കാൻ അവസരം കൊടുക്കണം. പ്രൊഫ്കോൺ പോലെയുള്ള പ്രോഗ്രാമുകളുടെ, CRE പോലെയുള്ള പദ്ധതികളുടെ ഭാഗമായി നമ്മുടെ കുട്ടികൾ വരണം. അവർക്ക് കിട്ടേണ്ട വിജ്ഞാനങ്ങൾ കിട്ടണം, അവർക്ക് കിട്ടേണ്ട ഉത്ബോധനങ്ങൾ കിട്ടണം, പ്രായത്തിനൊത്ത നിർദ്ദേശങ്ങൾ കൈമാറിപ്പോകണം. നമ്മുടെ വീട്ടിൽ മതത്തിൻ്റെ ഒരു നനവും തണലും വേണം അല്ലേ? രാവിലെയായാൽ എല്ലാ റൂമിൽ നിന്നും ഖുർആനിൻ്റെ ശബ്ദമുയരണം. എല്ലാവരും ആണുങ്ങളൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കണവരാകണം, അല്ലെങ്കിൽ ഒന്നിച്ച് വീട്ടിൽ ജമാഅത്ത് നിർവഹിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം. ലൊഹറായാൽ ലൊഹർ, അങ്ങനെ വൈകി വൈകി അസറിലേക്ക് എത്തുന്ന സിറ്റുവേഷൻ, അന്തരീക്ഷം ഉണ്ടാകരുത്. പലപ്പോഴും വീടുകളിൽ വളരെ കുറ്റബോധത്തോടുകൂടെ മാത്രം നമുക്ക് കേൾക്കാനും പറയാനും പറ്റുന്ന ഒരു കാര്യമാണ്. ലൊഹറിൻ്റെ കാര്യമൊക്കെ പലപ്പോഴും വൈകിപ്പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 8-ാം ക്ലാസ് മുതൽക്കൊക്കെയുള്ള മക്കൾക്ക് പൊതുവേ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. ഈ എപ്പിസോഡിൽ അതിൻ്റെ 2 പരിഹാര നിർദ്ദേശങ്ങൾ പറഞ്ഞു. 2-ാമത്തത് ഭാഗികമായി നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും ഇതിൽ ചേർക്കണം തോന്നുന്ന പോയിൻറ്റുകളും നിങ്ങളുടെ അനുഭവങ്ങളും ഒക്കെ, നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയക്കുക. ഇൻഷാല്ലാ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ കണ്ടെത്താനും മനസ്സിലാക്കാനും ശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളുടെ കാര്യത്തിൽ വിഷമിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും അള്ളാഹു പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അമീൻ അമീൻ. റഹ്മത്തുക യാ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂടായിരുന്നു. ഇന്നത്തെ സ്നേഹക്കൂടിൽ മക്കളുടെ ബാല്യം പതിയിരിക്കുന്ന ചതിയിടങ്ങൾ എന്ന വിഷയത്തിൽ താജുദ്ദീൻ സുലാഹിയാണ് നമ്മോടൊപ്പം ചേർന്നത്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വൈബ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ വൈബ്സിൽ മുസ്തഫ അൻസാരിയുടെ കൂടെ ഞാൻ.

0: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമുക്ക് മധുരം ഖുർആൻ ഒന്ന് കേട്ടിട്ട് വരാം.

0: മഷാല്ലാ, മധുരം ഖുർആനാണ് നാം കേട്ടത്. മിഷാരി റാഷിദ ലഫാസിയാണ് ഇന്നത്തെ കാര്യ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 156 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: രണ്ടാം അദ്ധ്യായം സൂറ അൽ ബഖറയിലെ 155 156 കൂടിയ വചനങ്ങളുടെ വളരെ ആകർഷണീയമായ പാരായണം നമ്മൾ കേട്ടു. അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഒരു സാരാംശവും നമുക്ക് മനസ്സിലാക്കാം. പൊതുവെ ഇന്ന് നമ്മൾ കേട്ട ഈ രണ്ട് വചനങ്ങളുടെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ പരീക്ഷണം നൽകുമെന്നാണ്. അത് നൽകുന്ന 3-4 ഇനങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത മേഖലകൾ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അതിലൊന്നാണ് ഭയം. ഭയം കൊണ്ട് പരീക്ഷിക്കാം. അതുപോലെ തന്നെ പട്ടിണി, അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തികമായ ബാലൻസ്. അത് ചില സമയത്ത് നന്നായി സമ്പത്തുള്ള ആളുകൾക്ക് തീരെ സമ്പത്തില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ മുൻകൂട്ടി തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദേഹങ്ങൾ കൊണ്ട് അടുത്ത ബന്ധുക്കളുടെയും മറ്റും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെയുള്ള പെട്ടെന്നുള്ള മരണം കൊണ്ടുമൊക്കെ പരീക്ഷണമാകാം. അതുപോലെ തന്നെ കായ്ക്കലികളെക്കൊണ്ട്, ഫലവൃക്ഷങ്ങളെക്കൊണ്ട്, അതിൻ്റെ പെട്ടെന്നുള്ള നാശങ്ങളെക്കൊണ്ടുമൊക്കെ ഒരുപാട് വരുമാനം കാത്തിരിക്കുന്ന, വളരെ പ്രതീക്ഷയോടുകൂടി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൃഷി നാശം കൊണ്ടുമൊക്കെ പെട്ടെന്ന് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അപ്പോഴൊക്കെ ആ പരീക്ഷണത്തിൽ നൊന്ത് ആത്മഹുതി ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അത് റബ്ബിൻ്റെ വിധിയാണെന്നോർത്ത് എൻ്റെ ശക്തിയും കഴിവും ഒന്നുമല്ല, റബ്ബിനാണ് കഴിവുള്ളത് എന്നോർത്ത് ആ റബ്ബിൻ്റെ വിധിയിൽ ക്ഷമിച്ച് ആ റബ്ബിനോട് കൂടുതൽ അടുക്കാനുള്ള സന്ദർഭമായിട്ടാണ് ഇത്തരം ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. എന്ന് മാത്രവുമല്ല, ഇന്നലേക്കുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിൽ സ്വമേധയാ തികട്ടി വരേണ്ട ഒരു ദിക്ർ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് സംഭവിക്കുമ്പം അവർ പറയും, അവർ ഇപ്രകാരം സ്വയം ഓർമ്മയിൽ തികട്ടിവെന്ന് അവർ അള്ളാഹുവിനെ സ്മരിച്ച് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങി ചെല്ലുന്നവരുമാണ് എന്ന് സ്വമേധയാ ചുറ്റുവട്ടത്തും മറ്റും സ്വയം ജീവിതത്തിലുമൊക്കെ സംഭവിക്കുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും സംഭവിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് സ്വമേധയാ ആ റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിൻ്റേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു വാചകമായി, ഒരു ദിക്റായി അള്ളാഹു പഠിപ്പിച്ച ഒരു വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്. അത് മരണസമയത്ത് മാത്രമല്ല, മരണത്തെപ്പറ്റി കേൾക്കുമ്പോൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. എന്നാൽ മുസീബത്തുകൾ എന്തും ജീവിതത്തിൽ സംഭവിക്കുമ്പം നമ്മൾ കേൾക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ദിക്ർ പറയാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവേ ജീവിതാവസ്ഥയിൽ ഈ പട്ടിണിയും അതുപോലെ തന്നെ ദാരിദ്ര്യവും അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങളും കൃഷിനാശവും സാമ്പത്തികമായ ഏറ്റക്കുറച്ചും സംഭവിക്കുമ്പോഴേക്ക് പട്ടേ വിഷാദ രൂപത്തിൽ അല്ലെങ്കിൽ ടെൻഷനായി അമിതമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ മനസ്സ് സ്റ്റക്കാകുന്ന സാഹചര്യം പൊതുവെ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഈ ദുനിയാവ് എന്ന് പറയുമ്പം ശരിക്കും ഒരു പരീക്ഷണാലയമാണ്. ഈ പരീക്ഷണാലയത്തിൽ അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ ശരിക്ക് റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിലേക്കടുത്ത് അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന വ്യക്തിയാരോ ആ നിലക്കുള്ള വിശ്വാസിക്ക് തന്നെയാണ്, ആ നിലക്കുള്ള അള്ളാഹുവിൻ്റെ അടിമക്കാണ് വിജയമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രണ്ട് വചനങ്ങൾ കൂടിയാണ് ഈ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 155 156 വചനങ്ങൾ.
2: പീസ് റേഡിയോ വഴികാട്ടി. അറബി ഭാഷയാണ് ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ താക്കോൽ. അജ്മൽ ഫൗസാൻ അൽഹിക്കമി, കൂടെ ഇഹ്സാൻ ഖാദർ.
3: ഇവിടെ ജാമിയ ഹിന്ദിയിലാണല്ലോ പഠിച്ചത്. ഇപ്പോ ഡിഗ്രിക്ക് ദാവായിരുന്നല്ലോ എടുത്തിരുന്നേ.
4: അതെ.
3: പിന്നെ പി ജി
4: ഹദീസിലായിരുന്നു.
3: ഹദീസില്. പിന്നെ ഇപ്പോൾ ജാമിയ ഇസ്ലാമിയിൽ നിങ്ങൾ ലുഗ ആണല്ലോ തിരഞ്ഞെടുത്തത്, ലുഗ ഓയലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളൊരു ലുഗ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ലുഗൻ്റെ ഒരു പ്രാധാന്യം ആണ് അവിടെ സൂചിപ്പിക്കുന്നത്.
4: പിന്നെ ഒന്ന് പേഴ്സണലി ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു ചോദ്യം കൂടിയാണത്. പിന്നെ അതായത് നമ്മളിപ്പോൾ നാട്ടിൽ നിൽക്കുമ്പോൾ ജാമിയ ഹിന്ദിയിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് ആയിട്ട് ബി എ അറബിക് ലാംഗ്വേജ് ലിറ്ററേച്ചർ ആണല്ലോ നമ്മൾ എടുക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ മദീന യൂണിവേഴ്സിറ്റിയിൽ പോയി എന്തിനാണ് ലുഗ പഠിക്കുന്നത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, പിന്നെ ലുഗ ഞാൻ ആദ്യം തിരഞ്ഞെടുത്തതല്ല, ആയിരുന്നില്ല. എനിക്ക് കൂടുതൽ താല്പര്യം ദാവ എടുക്കാനായിരുന്നു, കുല്യത്തുൽ അഖീദ വദ്ദാവ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജാമിയൽ ഹിന്ദുവിലെ ഡിഗ്രി അഖീദ വദ്ദാവായിരുന്നു. കാരണം എനിക്ക് പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയതും പിന്നെ എനിക്ക് കുറച്ചും കൂടി നല്ല രൂപത്തിൽ താല്പര്യം വന്നതും അഖീദ വിഷയങ്ങൾ, അതുപോലെ തന്നെ ശരിക്കുള്ള വിശ്വാസം, അതിൻ്റെ കാര്യങ്ങൾ പിന്നെ പഠിക്കാം, തൗഹീദ്, ഈമാൻ, അതുപോലെ തന്നെ പിന്നെ പിഴച്ച കക്ഷികൾ, അവരുടെ ചരിത്രങ്ങൾ, പിഴവിൻ്റെ കാരണങ്ങൾ, അതിന് ചിന്ത അങ്ങനെ പ്രസ്ഥാനങ്ങൾ, ആധുനിക ലോകത്തുള്ള ഇസങ്ങൾ, ഇതിനെ പിന്നെ ഇതിനൊക്കെ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ അതിൻ്റെ ഒരു ബേസ് സംഗതികൾ, എങ്ങനെ ഇസ്ലാമിനെ ആ നിലക്ക് നമുക്ക് ശരിയായി അവതരിപ്പിക്കാം, ദാവ കാര്യങ്ങൾ, ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു മേഖല. ഞാൻ ദാവ ആണ് ചൂസ് ചെയ്തത്. പക്ഷേ ഞാനവിടെ എത്തിയപ്പോൾ പിന്നെ എനിക്ക് ലുഗയിലേക്കാണ് പിന്നെ ഇത് കിട്ടിയത് സിസ്റ്റത്തിൽ. പിന്നെ ഞാനതിൽ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ കിട്ടിയത് കൊണ്ട് നമുക്ക് മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്നാമത്തെ സെമസ്റ്റർ കഴിയുമ്പോൾ മദീന യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് നല്ല ഗ്രേഡും അതുപോലെ തന്നെ നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പളും ആ കോളേജിൻ്റെ പ്രിൻസിപ്പളും ഓക്കെ ആണെങ്കിൽ, സമ്മതിക്കുകയാണെങ്കിൽ, അവിടെ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മാർക്ക് കൂടി ഒരു ഘടകമാണ്, നമുക്ക് നല്ല ഗ്രേഡ് വേണം. അങ്ങനെയെങ്കിൽ നമുക്ക് മാറാം, മാറാനുള്ള ഓപ്ഷനുണ്ട്, പിന്നെ കോളേജ് മാറാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ എന്നിട്ടും ഞാൻ ട്രൈ ചെയ്തിരുന്നില്ല. ഞാൻ ഒന്നാമത്തെ സെമസ്റ്റർ ലുഗയിൽ പഠിച്ചപ്പോൾ ലുഗയിൽ തന്നെ തുടരണം എന്ന് എനിക്ക് തോന്നി. പിന്നെ പലരുമായി ചർച്ച ചെയ്യുകയും ഇസ്തിഖാറൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ തുടർന്നതാണ് പല കാരണങ്ങൾ കൊണ്ട്. പക്ഷേ ലുഗ എന്നുള്ളത് പിന്നെ പലരുടെയും ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഭാഷ എന്നുള്ളത് അത്രത്തോളം പഠിക്കാൻ ഉണ്ടോ, എന്താണ് ഈ ലുഗ അത്ര പഠിച്ചിട്ട് എന്നുള്ളത്. ഒന്ന്, എൻ്റെ കുല്യത്തുൽ ലുഗത്തിൽ അറബിയ വദ്ദിറാസത്തിൽ ഇൻസാനിയ എന്നുള്ളതാണ്, അത് പുതിയ ഒരു പേരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മദീന യൂണിവേഴ്സിറ്റിയിൽ മൂന്നാമത് രൂപീകരിക്കപ്പെടുമ്പോൾ, എനിക്ക് തോന്നുന്നു 1975 എൻ്റെ ഓർമ്മ, കുല്യത്തുൽ ലുഗ രൂപീകരിക്കുന്നത്. അത് മുതൽ കഴിഞ്ഞ വർഷം വരെ കുല്യത്തുൽ ലുഗത്തിൽ അറബിയ എന്നായിരുന്നു പേര്. പിന്നീട് പല വിഷയങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് താരിഖ്, ചരിത്രം, ഇങ്ങനെയുള്ള പല വിഷയങ്ങളും കുല്യത്തുൽ ദാവയുടെ അഖീദയുടെ കീഴിലായിരുന്നു വന്നിരുന്നത്. അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൂടി ഞാൻ എനിക്ക് കാരണം എനിക്ക് ചരിത്രം, അഖീദയും ചരിത്രമാണ് പ്രധാനമായിട്ട് എൻ്റെ ഒരു കൂടുതൽ വായനയും പഠനമൊക്കെ. അപ്പോൾ അതുകൂടി പരിഗണിച്ചാണ് ഞാൻ ദാവ എന്നുള്ളത് പിന്നെ ചൂസ് ചെയ്തത്. പക്ഷേ ഞാൻ ലുഗയിൽ ചേർന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത്, ഈ കഴിഞ്ഞ വർഷം മുതൽ താരിഖ്, ചരിത്രമടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ ലുഗയുടെ കോളേജിലേക്ക് മാറ്റി, മൊത്തത്തിൽ നമ്മുടെ പേര് മാറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലുഗത്തുൽ അറബിയ വദ്ദിറാസത്തുൽ ഇൻസാനിയ, അതായത് അറബിക് ലാംഗ്വേജ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, അതായത് ഹ്യൂമാനിറ്റീസ് എന്ന് ഉൾക്കൊള്ളുന്ന മാനവിക വിഷയങ്ങൾ, അഥവാ ചരിത്രം, അതുപോലെ തന്നെ മറ്റൊരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ മീഡിയ, ഭാഷകൾ, ഇതൊക്കെ ഇതിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ അതും കൂടി ഉണ്ട് എൻ്റെ കുല്യയിൽ, ജസ്റ്റ് സൂചിപ്പിച്ചതാണ്. പക്ഷേ ഭാഷ മാത്രം, ഇപ്പോൾ അറബി ഭാഷ എന്നുള്ളത് ഏറ്റവും ചുരുക്കത്തിൽ ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്, അറബി ഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ മറ്റൊന്നും വേണ്ട. ഖുർആനിൻ്റെ ഏറ്റവും വലിയ എഹ്ജാസ് എന്താണെന്നുള്ളതാണ് ഒറ്റ ചോദ്യമാണ്. അതിനപ്പുറത്തൊരു ചോദ്യമുണ്ട്, കാരണം പിന്നെന്താണ്, അള്ളാഹുവിൻ്റെ കലാമിന് വേണ്ടി തിരഞ്ഞെടുത്ത ഭാഷ, ആ തിരഞ്ഞെടുപ്പ് ലോകത്ത് അറബി മാത്രമല്ലല്ലോ അന്നുള്ളത്. അതിന് മുമ്പുള്ള പ്രവാചകന്മാർ, പിന്നെ ചരിത്രത്തിൽ 4 പ്രവാചകന്മാരാണ് അറബി എന്ന പ്രവാചകന്മാരെ അറിയപ്പെട്ടത് തന്നെ. അപ്പോൾ അതല്ലാത്ത പ്രവാചകന്മാരൊക്കെ പല വ്യത്യസ്തങ്ങളായ ഭാഷകൾ സംസാരിച്ചിരുന്നവരാണ്. ഖുർആൻ പറയുന്നത് പോലെ പിന്നെ എല്ലാ പിന്നെ സമൂഹങ്ങളിലേക്കും അള്ളാഹു പ്രവാചകന്മാർ അയച്ചിട്ടുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായ ഭാഷകളായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എന്നിട്ടും അറബി ഭാഷയെ അള്ളാഹു ലോകാവസാനം വരെ നിലനിൽക്കേണ്ട ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ അന്ത്യപ്രവാചകൻ്റെ പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഉമ്മത്തിൻ്റെ അവതരിപ്പിച്ചു കൊടുക്കുന്ന വേദഗ്രന്ഥം ഖുർആനിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെ അതിൻ്റെ പ്രാധാന്യം പിന്നെ പറഞ്ഞു
3: മനസ്സിലാക്കാം.
4: ഖുർആനൻ അറബി, ബിലിസാനിൻ അറബിയും മുബീൻ, അങ്ങനെ വ്യത്യസ്തങ്ങളായി ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ അതിനൊരു പടികൂടി കടന്നാണ് ഞാൻ ചോദിച്ച ചോദ്യം, ഈ ഖുർആനിൻ്റെ, ഈ അറബി ഭാഷയിൽ അവതരിച്ച ഖുർആനിൻ്റെ ഇജാസ്, ഖുർആനിൻ്റെ അമാനുഷത്വം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്നുള്ളതാണ് ചോദ്യം. അത് ഖുർആനിൽ പറയുന്ന ഭാവി പ്രവചനങ്ങളോ അല്ലെങ്കിൽ ഖുർആനിൽ ഉൾക്കൊള്ളുന്ന പിന്നെ മറ്റെന്തെങ്കിലും പിന്നെ ശാസ്ത്രതത്വങ്ങളോ അല്ലെങ്കിൽ വലിയ വിജ്ഞാനങ്ങളോ, അതിനേക്കാൾ അപ്പുറത്ത് ഖുർആനിൻ്റെ ഏറ്റവും വലിയ അമാനുഷികത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാ സൗന്ദര്യമാണ്. അപ്പോൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും,
3: ഖുർആനും
4: വളരെ നല്ല ബന്ധം, വളരെ നല്ല ബന്ധം, വളരെ നല്ല ബന്ധമുണ്ടെന്ന് മാത്രമല്ല നമ്മുടെ പ്രൊഫസർമാരിൽ പലരും, ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ സെമ്മിൽ എടുത്തിരുന്നു, അദ്ദേഹം ഒരു ആഫ്രിക്കൻ പിന്നെ വംശജനാണ്. അദ്ദേഹം പിന്നെ നമുക്ക് നഹ്വിൻ്റെ, അറബി ഗ്രാമറിൻ്റെ ചരിത്രം, അതിൻ്റെ ഉത്ഭവം ചരിത്രമൊക്കെയാണ് അദ്ദേഹം എടുത്തിരുന്നത്. അദ്ദേഹം അതേ സമയത്ത് തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്നിലധികം ഖിറാഅത്തുകളിൽ അദ്ദേഹത്തിന് ഇജാസ് ഉണ്ട്, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം. കാരണം ഫുൾ ഉദാഹരണങ്ങൾ വ്യത്യസ്ത റിവായത്തിൽ നിന്നും ഖിറാഅത്തുനിന്നായിരിക്കും, അത് നമ്മളെ പിന്നെ സിലബസിലുണ്ടാവില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന ഉദാഹരണം അദ്ദേഹം പറയുമ്പോൾ എന്താണ് ഖിറാഅത്തു കൊമ്പുൽ, ഇതിൽ നിന്ന് അതിൽ നിന്നുള്ള ഉദാഹരണം ആയിട്ടാണ് പറയുക. അപ്പോൾ ഭാഷാ പണ്ഡിതന്മാർ ഇപ്പോൾ ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരുപാട് പേര് അങ്ങനെയുണ്ട്. ഇപ്പോൾ ഇമാം ഖിസാഈ, ഇമാമുൻ ഫിൻ നഹ്വി വ ഇമാമുൻ ഫിൽ ഖിറാഅത്ത്, നഹ്വിലും ഖിറാഅത്തിലുമാണ് ഖുറാൻ്റെ വ്യത്യസ്ത ഖിറാഅത്ത് പാരായണ രീതികളിലും അറബി ഗ്രാമറിലും ഒരേ സമയം അദ്ദേഹം പണ്ഡിതനാണ്. അപ്പോൾ ഭയങ്കര ബന്ധമുണ്ട്. അത് വേറൊരു വശം, അത് നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വശം. അതായത് ഇപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അല്ലെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാം, അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം, അദ്ദേഹത്തിന് നൽകപ്പെട്ട ഏറ്റവും വലിയ മുഅ്ജിസത്തുകളിലൊന്ന് ഈ അന്ന് ലോകത്ത് ജാലവിദ്യയും മന്ത്രവിദ്യയും മന്ത്രവാദികളും അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് അവരുടെ ആ ഒരു കൺകെട്ട് വിദ്യയെ പൊളിച്ചടക്കുന്ന ഒരു വലിയ മുഅ്ജിസത്തുമായിട്ടാണ് മൂസാ അലൈഹിസ്സലാം വരുന്നത്. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ കാലത്തെ പല രൂപത്തിൽ ആളുകളെ പിന്നെ രോഗങ്ങളും മറ്റു കൊണ്ട് സുഖപ്പെടുത്തുന്ന അങ്ങനെയുള്ള ഒരു പിന്നെ അത്ഭുത സിദ്ധികളൊക്കെ ആളുകൾ മനസ്സിലാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മുഅ്ജിസത്തായി പിന്നെ വെള്ളപ്പാണ്ട് ബാധിച്ച ആളുകളെ, അന്ധന്മാരെ അദ്ദേഹം സുഖപ്പെടുത്തുന്നു, അങ്ങനെയുള്ള മുഅ്ജിസത്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്ത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത്, ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആനാണ്. അതിനുള്ള കാരണം, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആനുമായി വരുമ്പോൾ അന്നത്തെ അറബികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, അവർ ബാക്കി ഒരുപാട് കാര്യങ്ങളിലും പല രൂപത്തിൽ ഗോത്രീയതയും വംശീയതയും പല തിന്മകളും വ്യഭിചാരവും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഭാഷയുടെ വിഷയത്തിൽ അവർ വളരെ വലിയ സാമ്രാട്ടുകളായിരുന്നു,
3: രാജാക്കന്മാരായിരുന്നു.
4: അതാണ് സാധാരണഗതിയിൽ പറയാറുണ്ട്, പിന്നെ അറബി ഭാഷ എന്ന് പറയുന്നത് ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പേ സമ്പൂർണ്ണമായൊരു ഭാഷയാണ്. കാരണം ഒരിക്കലും ഒരു ഡെവലപ്പിംഗ് ലാംഗ്വേജിലാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചതെങ്കിൽ ഖുർആൻ അതൊരു ഒരു ന്യൂനതയായിത്തീരും. കാരണം ഖുർആൻ അവതരിക്കുന്നത് എപ്പോഴും ആ ഭാഷ എങ്കിലും മിനിമം സമ്പൂർണ്ണമായിരിക്കണം. അപ്പോൾ അറബി ഭാഷയുടെ പിന്നെ ഞാൻ പറയുന്നത് അറബി ഭാഷയുടെ നിയമങ്ങൾ, ഗ്രാമർ, ഇതൊക്കെ അന്നും പിന്നെ രേഖപ്പെടുത്തപ്പെട്ട് അങ്ങനെ പിന്നെ നഹ്വിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളൊന്നും അന്നില്ലല്ലോ. പക്ഷേ ഒരു ഭാഷയുടെ ഏറ്റവും പീക്ക് ലെവലിലായിരുന്നു അന്ന്. കാരണം ചില ചരിത്ര പണ്ഡിതന്മാർ പറയാറുണ്ട്, റസൂലിന് മുമ്പ് ജാഹിലിയ കാലത്ത് അറബികൾ സംസാരിച്ചിരുന്നത് തന്നെ കവിതയിലായിരുന്നു എന്ന് പറയാറുണ്ട്. അത് ശരിയായൊരു അഭിപ്രായം അല്ലെങ്കിൽ അങ്ങനെ അഭിപ്രായം പോലും ഉണ്ട്.

അതാണ് നമ്മളൊന്നാലോചിച്ച് നോക്കൂ. ഒരു പിന്നെ ഒരു വ്യാജമായിരുന്നു ഇസ്ലാമും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാജനായിരുന്നെങ്കിൽ ഇത്ര വലിയ ഭാഷയുടെ അങ്ങേയറ്റം ഭാഷാ പടുക്കളായിരുന്ന ഈ ആളുകൾ ഉറപ്പായിട്ടും അതിന് എത്രയോ ബദൽ പിന്നെ മറുപടി കൊടുത്തനെ, കവിതകൾ ഇങ്ങനെ ഇങ്ങനെ വരിവരിയായി വന്നനെ. കാരണം അത്രമാത്രം കവികളും പിന്നെ ജാഹിലിയ കാലത്തെക്കുറിച്ച് നമുക്ക് പരിശോധിച്ച അറിയാൻ പറ്റും. പിന്നെ അന്നത്തെ കാലത്ത് ഒരു ഗോത്രത്തിലെ ഏറ്റവും വലിയ അഭിമാനമായിരുന്നു അവരുടെ ഗോത്രത്തിലൊരു കവി, സ്വന്തമായിട്ടൊരു കവി ഉണ്ടാവുക. ചില ചരിത്രത്തിൽ കാണാം അങ്ങനെ ഒരു പിന്നെ ഒരു കവി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവർ വലിയ സംഘടിപ്പിക്കുമായിരുന്നു, ഒട്ടകങ്ങളൊക്കെ അറുത്തിട്ട് നാട്ടുകാരെ മുഴുവൻ അറിയിക്കാതെ നമ്മുടെ ഗോത്രത്തിന്. കാരണം അതുപോലെ തന്നെ ഒരു ഖത്തീബ് പ്രസംഗ വൈഭവമുള്ളയാളാണ്. അപ്പോൾ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന വലിയ പ്രാസംഗികനായിരുന്നു ക്രിസ്തു മത വിശ്വാസിയുടെ ഖുസുബിനു പിന്നെ സായിദ് അലി ഇയാദി. ഇയാദ് ഗോത്രക്കാരനാണ്. ഇയാദ് ഗോത്രം ഒരു ക്രൈസ്തവ ഇതുമായി ബന്ധപ്പെട്ട ഗോത്രമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പിന്നെ ചില ചരിത്ര റിപ്പോർട്ടുകൾ അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ ഇപ്പോൾ ഇന്ന് ഭാഷ ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശകലങ്ങൾ പഠിക്കാറുണ്ട്. പിന്നെ മൻ ആഷമാത്ത് ഒമൻ മാതഫാത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ പ്രസംഗം. അപ്പോൾ അങ്ങനെയുള്ള വലിയ കാരണം ഇവരായിരുന്നു അന്ന് സമൂഹത്തിൽ ഇപ്പോൾ യുദ്ധരംഗത്ത് അല്ലെങ്കിൽ രാജാക്കന്മാരുടെ അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ കാര്യങ്ങൾ അവരുടെ ചരിത്രം ഇതൊക്കെ പാടി പറയുന്നത് കവിതകളിലൂടെ അല്ലെങ്കിൽ പ്രസംഗങ്ങളിലൂടെയാണ്. ഇത് അന്നത്തെ കാലത്ത് ഭാഷ എന്ന് പറയുന്നത് വളരെ ഇപ്പോൾ ഒക്കാദ് ചന്ത അതുപോലെ ദുൽ മജാസ് മിജന്ന ഇങ്ങനെയുള്ള അന്നത്തെ വലിയ സൂക്കുകളുണ്ടായിരുന്നു. അവിടെയൊക്കെ ഈ കവികൾക്കും പ്രാസംഗികർക്കും പ്രത്യേക മെമ്പറുകൾ ഒരു ഉയർന്ന സ്ഥലമുണ്ടായിരുന്നു. അവരവിടെ നിന്നിട്ടാണ് എന്ത് ചെയ്യുക, പുതിയതായി അവരുണ്ടാക്കിയ കവിതകൾ പാടും. അത് കേൾക്കുമ്പോൾ ആളുകൾ അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കും, വലിയ സമ്പന്നരൊക്കെ അവരെ പരിഗണിക്കും, സമ്മാനങ്ങൾ കൊടുക്കും. അങ്ങനെ ഒരു ഒരാൾ പാടുക അല്ലെങ്കിൽ കവിത പിന്നെ ആലപിക്കുക പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ആ ഗോത്രത്തിന് തന്നെ അഭിമാനമാണ്. ഈ പറഞ്ഞ ഭാഷ കൊണ്ട് അമ്മാനമാടുന്ന ആളുകൾക്കിടയിലേക്കാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനുമായി വരുന്നത്. അപ്പോൾ ഇവർക്ക് ശരിക്കു പറഞ്ഞാൽ ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് സൂറത്തുൽ മുദ്ദസ്സിറിൽ പറയുന്ന വലീദ് ഇബ്നുൽ മുഗീറയുടെ സംഭവം, ഇന്നഹു ഫക്കറ വഖദ്ദർ. ആ വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്നത് ഭാഷാ പടുവാണ്. അതോടൊപ്പം തന്നെ യുദ്ധത്തിൽ പിന്നെ പിന്നെ അദ്ദേഹം മഖ്സൂം ഗോത്രക്കാരനാണ്. അതായത് ഖുറൈശികളിലെ പിന്നെ യുദ്ധത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു ഒരു ഉന്നത പിന്നെ കുലമായിട്ട് കാണുന്ന ഒന്നാണ് മഖ്സൂം ഗോത്രം. അപ്പോൾ ഹദീസിൽ ഒരു ഒരു മഖ്സൂം ഗോത്രക്കാരിയായ ഒരു സ്ത്രീ മോഷ്ടിച്ചപ്പോൾ അതിനുവേണ്ടി ശുപാർശ പറഞ്ഞ സംഭവം നമുക്ക് ഹദീസിൽ കാണാം. റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പിന്നെ വളരെ പിന്നെന്താണ് ഇതായി ചോദിച്ചു, അള്ളാഹുവിൻ്റെ ഒരു വിധി നടപ്പാക്കുന്നിടത്ത് അങ്ങനെ ശുപാർശ പറയാൻ പറ്റില്ലല്ലോ, എൻ്റെ മകൾ ഫാത്തിമയാണെങ്കിൽ ഞാൻ കൈവെട്ടും എന്നൊക്കെ പറഞ്ഞ ആ സംഭവം. അപ്പോൾ ആ ഒരു മഖ്സൂം ഗോത്രം ഭയങ്കര വലിയ ഗോത്രമായിട്ടാണ് അവൾ കണ്ടിരുന്നത്. അപ്പോൾ പിന്നെ അബൂജഹൽ മഖ്സൂം ഗോത്രക്കാരനാണ്. അപ്പോൾ ഈ വലീദ് ഇബ്നുൽ മുഗീറ അത്ര ഗോത്ര പാരമ്പര്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും യുദ്ധരംഗത്തുള്ളത് കൊണ്ടും ഭാഷ കൊണ്ടും ഒക്കെ വളരെ മനുഷ്യരാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് ഓഫറുകൾ വെച്ചു, പലതും പറഞ്ഞു നോക്കി, തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലം ഒന്നും പറഞ്ഞില്ല, ഖുർആൻ ഓതുകയാണ് ചെയ്തത്, ഖുർആൻ ഓതി കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ടാണ് ഈ വലീദ് ഇബ്നു മുഗീറ ആലോചിച്ചത് പിന്നെ എന്ത് ചെയ്യും, ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ സുമ്മ ഖുതില കൈഫ ഖദ്ദർ സുമ്മ നദർ സുമ്മ അബസ വബസർ സുമ്മ അദ്ബറ വസ്തക്ബർ. അത്രയേറെ പലതും ചിന്തിച്ചു നോക്കി. കാരണം ഹജ്ജിന് ആളുകൾ വരുമ്പോൾ എന്ത് പറയും, ഖുറൈശികൾ അദ്ദേഹത്തെ അയച്ചതിന് പിന്നീട് ലക്ഷ്യം അതാണ്. കാരണം ഹജ്ജിനൊക്കെ ആളുകൾ വന്ന് അഥവാ ഖുർആൻ എങ്ങാനും കേട്ട് കഴിഞ്ഞാൽ എങ്ങാനും അവരുടെ ചെവിയിലെത്തിക്കഴിഞ്ഞാൽ ആളുകൾ മുസ്ലിമാവും. അത് പേടിച്ചിട്ടാണ് അത്. പിന്നെ ഈ ദൗസ് ഗോത്ര അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗോത്രത്തിലെ നേതാവ് തുഫൈൽ ഇബ്നു അമർ ദൗസി, അയാൾ അദ്ദേഹം പിന്നെ ആദ്യമായിട്ട് വരുമ്പോൾ വർഷങ്ങൾക്ക് മക്കയിൽ വെച്ച് ഈ സമയത്ത് വരുമ്പോൾ അന്ന് ഖുറൈശികൾ ചെന്ന് ഇദ്ദേഹം നല്ല കവിയാണ്, അതുപോലെ തന്നെ കുറച്ച് അന്ധവും ബുദ്ധിയൊക്കെയുള്ള മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചെന്ന് പറയുന്നത് നിങ്ങൾ ചെവിയിൽ പഞ്ഞു തിരിങ്ങിയിട്ട് വേണം പിന്നെ മസ്ജിദുൽ ഹറമിലേക്ക് പോകാൻ. കാരണം മുഹമ്മദ് എന്നൊരാളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങാനും നിങ്ങൾ കേട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ അള്ളാഹു കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചു, കേട്ടു, സ്പോട്ടിൽ അദ്ദേഹം മുസ്ലിമായി. പിന്നെ വർഷങ്ങൾക്ക് ഇപ്പുറം മദീനയിൽ ആണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളെ മുസ്ലിമാക്കിക്കൊണ്ട് അദ്ദേഹം വരുന്നത്. അപ്പോൾ അങ്ങനെ ഖുറൈശികൾ പേടിച്ചിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഈ സംഭവങ്ങൾ നടക്കുമ്പോഴാണ് ഖുർആൻ്റെ ഈ ഇത്രമാത്രം ഭാഷ അറിയുന്ന ആളുകൾക്കിടയിലേക്കാണ് ഖുർആൻ അറിയുന്നത്. അപ്പോൾ ഖുർആൻ്റെ ഏറ്റവും വലിയ അമാനുഷികത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷയാണ്. അപ്പോൾ അറബി ഭാഷ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നുവോ, എത്രത്തോളം ഡീപ്പായി നമുക്കതിൻ്റെ പൾസ്, അതിൻ്റെ ഒരു ടേസ്റ്റ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, അപ്പോൾ മാത്രമാണ് നമുക്ക് ഖുർആനും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുക. മാത്രമല്ല ഭാഷ പഠിക്കുന്നതിൻ്റെ ഏറ്റവും ഒന്നാമത്തെയും അവസാനത്തെയും ആദ്യത്തെയും അവസാനത്തെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഫഹ്മു നുസൂസ് കിതാബില്ല സുന്നത്ത് റസൂലില്ല, ഖുർആനും സുന്നത്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഖുർആനും സുന്നത്തും ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ സൂചിപ്പിക്കാം. അപ്പോൾ എന്നുവെച്ചാൽ ഈ ലുഗ
പിന്നെ പിന്നെ പഠിക്കുന്നതിൻ്റെ ഒരു ഒരു

0: പ്രാധാന്യം ബോധ്യപ്പെടുന്നതിന് വേണ്ടി. ഇപ്പോൾ ഖുർആൻ ശരിക്കും നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഖുർആൻ ഇറങ്ങിയ സമയത്തെ ആ ജാഹിലിയകാല ഭാഷ നമുക്ക് മനസ്സിലാവണം. അന്നത്തെ ബാക്ക്ഗ്രൗണ്ട്, അന്നത്തെ ചരിത്രം, അതുപോലെ തന്നെ അന്നത്തെ പ്രയോഗങ്ങൾ, അന്ന് ഇതിനെ എങ്ങനെയാണ് ആളുകൾ കണ്ടിരുന്നത്, അന്ന് ആളുകൾ ഓരോ പിന്നെ ഖുർആനിൽ വന്ന ഉദാഹരണത്തിൽ പിന്നെ ഖുർആനിലെ ചില ശിക്ഷകളെ, അള്ളാഹുവിനെയും റസൂലിനെയും എതിർക്കുന്ന രംഗത്തുള്ള ആളുകളുടെ ശിക്ഷകളെക്കുറിച്ച് പറയുന്നത് കാണാം. അയ് യുഖത്തഉ ഔ യുസല്ലബു ഔ തുഖത്തഉ ഐദീഹിം ഔ അർജുലിഹിം മിൻ ഖിലാഫിൻ ഔ യുൻഫൗ മിനൽ അർദ്. അപ്പോൾ ഇതിനെ വെച്ചുകൊണ്ട് പിന്നെ നമ്മളൊരു ദുക്തൂർ പറഞ്ഞത് കൂടിയാണത്. പിന്നെ ഇതിൽ പല തരത്തിലുള്ള ശിക്ഷകൾ പറയുന്നുണ്ട്. ഒന്നിനെ യുഖത്തലു, വധശിക്ഷ, കൊല്ലപ്പെടുക. ഔ യുസല്ലബു, അല്ലെങ്കിൽ കുരിശിലേറ്റുക, ക്രൂശിക്കുക. ഔ പിന്നെ തുഖത്ത ഐദീഹിം വർജുലിഹിം മിൻ ഖിലാഫ്, പരസ്പരം എതിരായ രൂപത്തിൽ കൈകാലുകൾ വെട്ടുക. ഔ യുൻഫൗ മിനൽ അർദ്, അപ്പോൾ നാട് കടത്തുക. അപ്പോൾ കൊല്ലപ്പെടുക, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടുക, പിന്നെ കൈകാലുകൾ വിച്ഛേദിക്കുക, ഇതിൻ്റെ കൂട്ടത്തിലാണ് ഔ എന്ന് പറഞ്ഞാൽ ഇതല്ലെങ്കിൽ ഇത് എന്നുള്ള, പിന്നെ ഒന്നുകിൽ ഇതല്ലെങ്കിൽ ഇത്. അപ്പോൾ ഇതിനൊക്കെ പകരമാണോ നാട് കടത്തുക? അപ്പോൾ ഖുർആനിൽ എന്തുകൊണ്ട് അങ്ങനെ ഈ നാട് കടത്തുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ശിക്ഷയാണോ ഈ പറഞ്ഞ ശിക്ഷകൾ വെച്ച് നോക്കുമ്പോൾ? അല്ല. അപ്പോഴാണ് നമ്മൾ ഖുർആൻ്റെ ഒരു സൗന്ദര്യമൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഗതി കൂടിയാണിത്. പിന്നെ അപ്പോൾ നാട് കടത്തുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു അറബിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഖുർആൻ ഇത് അവതരിക്കുന്ന സമയത്ത് ഇത് സ്വഹാബിമാരാണല്ലോ, അറബികളായവരാണല്ലോ ആദ്യം കേൾക്കുന്നത്, ഇതിനെ സത്യം പറഞ്ഞാൽ അവരെ കൊല്ലുന്നതിനേക്കാളും വലുതായിരുന്നു നാട് കടത്തൽ എന്ന് പറഞ്ഞാൽ. അത് ഈ ജാഹിലിയ കാല അറബികളുടെ ജീവിതവും കാര്യങ്ങളും പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഒരാൾ പിന്നെ നഫ്യു അനിൽ അർ, നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഗോത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ നല്ലത് അയാളെ കൊല്ലുന്നതാണ്. കൊല്ലുന്നതാണ് അതിനേക്കാൾ കൂടുതൽ അയാൾക്ക് നല്ലത്. എത്രയോ കവിതകൾ, അറബി കവിതകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്രയോ പിന്നെ കാണാൻ പറ്റും. അതായത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ നജ്ദ്, അതുപോലെ തന്നെ ഹിജാസ്, വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോയ സ്ത്രീകൾ, പിന്നെ അതുപോലെ തന്നെ പല കാരണത്താൽ പിന്നെ പല കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ട് ആ നാട്ടിൽ നിന്ന് ഓടിപ്പോയി വേറെ നാട്ടിൽ താമസിക്കേണ്ടി വന്ന ആളുകൾ, ഇവരൊക്കെ സ്വന്തം നാടിനെക്കുറിച്ച് ജാഹിലിയ കാലത്ത് പാടുന്ന കവിതകൾ, വിഷമങ്ങൾ. പിന്നെ അതിൽ പിന്നെ എനിക്ക് തോന്നുന്നു മജ്നൂൻ ലൈല പിന്നെ കൈസ് പിന്നെ കവിതയിലുള്ളൊരു പിന്നെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കൊണ്ടുപോയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അവർ ആ ഇത്ര നാട്ടിൽ പിന്നെ വളരെ ദൂരത്ത് ആയിരുന്നിട്ടും അവരെല്ലാ ദിവസവും പിന്നെ നജ്ദിലെ അറേബ്യയിലെ പിന്നെ വീടിനെക്കുറിച്ചും അവിടുത്തെ ഹൈമയെക്കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ ഒട്ടകങ്ങളുടെ പാലിനെക്കുറിച്ചും ഒക്കെയാണ് അവർ എല്ലാ ദിവസവും ആലോചിക്കുന്നത്. അതിലൊരു വരി എനിക്ക് ഓർമ്മ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ലഹ അന്നതുൻ ബഅദ അൽഇശാ വ അന്നതുൻ സുഹൈറൻ, അതായത് ആ സ്ത്രീക്ക് എല്ലാ ദിവസവും കരയും. ലഹ അന്നതുൻ ബഅദ അൽഇശാ, രാത്രി ഇശാക്ക് ശേഷവും ഒരു കരച്ചിൽ, ഒരു തേങ്ങിക്കരച്ചിലുണ്ട്. പിന്നെ വ അന്നതുൻ സുഹൈറൻ, രാവിലെ അതിരാവിലെ എഴുന്നേൽക്കുമ്പോഴും പുലർച്ചെ ഒരു കരച്ചിലുണ്ട്. ലൗല അന്നതഹ ലജുന്നത്തി, ഈ രണ്ട് കരച്ചിലുകളും വിഷമം പ്രകടിപ്പിക്കാൻ ഈ രണ്ട് കരച്ചിലും ഇല്ലായിരുന്നെങ്കിൽ ലജുന്നത്തി, അവർക്ക് ഭ്രാന്ത് പിടിച്ചു പോയേനെ എന്നുള്ളതാണ്. എന്തിൻ്റെ പേരിലാണിത്? വീട് വിട്ട് കല്യാണം കഴിച്ച് വേറെ സ്ഥലത്ത് വേറെ ഗോത്രത്തിൽ കല്യാണം കഴിച്ച് പോയതിൻ്റെ പേരിലാണ്. പിന്നെ അതിൻ്റെ തുടക്കം തന്നെ തമന്നത് അഹാലി ബര്യ, ഇപ്പോഴും ഞാൻ അവിടെയുള്ള പിന്നെ ആടുകളുടെ പാലിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നു. വഹൈമത്തൻ ബി നജ്ദിൻ, നജ്ദിലെ എൻ്റെ ആ കൂടാരം ഹൈമ, ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നു എന്നൊക്കെയാണ് കവിത. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നമുക്ക് കാണാൻ പറ്റും ആ കവിതകൾ. ആ ജാഹിലിയകാല കവിതകൾ പഠിക്കുമ്പോഴാണ് അന്നത്തെ അറബികൾക്ക് എങ്ങനെയായിരുന്നു അവരുടെ നാടിനെ പിരിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഹിജ്റ പോകുമ്പോൾ പറഞ്ഞല്ലോ, പിന്നെ നിന്റെ ആളുകൾ എന്നെ ഇവിടുന്ന് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ മഹറജ് തൂമിക്ക് ഞാൻ ഒരിക്കലും ഇവിടുന്ന് പോകുമായിരുന്നില്ല. അത്രമാത്രം വലിയ ജന്മനാടിനുള്ള സ്നേഹമുള്ളവരാണ് അറബികൾ. അപ്പോൾ അതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഖുർആനിൽ ഈ പറഞ്ഞ ഔ യുൻഫൗ മിനൽ അർദ്ദിൻ്റെ പൾസ്, നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാവും, പക്ഷേ ആ ഒരു പൾസ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ അറബി ഭാഷയുടെ ആ ഒരു ആഴത്തിലേക്കും അതിൻ്റെ സൗന്ദര്യത്തിലേക്കും അതിൻ്റെ ചരിത്രത്തിലേക്കും ജാഹിലിയകാല സംഭവങ്ങളിലേക്കും ഒക്കെ നമ്മൾ കടക്കേണ്ടി വരും. ഇതാണ് സത്യം പറഞ്ഞാൽ ലുഗയുടെ ഒരു പഠനം കൊണ്ട് നമ്മുടെ ആത്യന്തികമായ ഒരു ലക്ഷ്യം, ഖുർആൻ ശരിക്കും മനസ്സിലാവുക. ഹദീസുകൾ, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലത്ത് പറഞ്ഞ ഹദീസുകൾ നമുക്ക് അതേ പൾസിൽ, ഒരു പക്ഷേ അതിൻ്റെ പരിഭാഷ നമുക്കിന്ന് അതിൻ്റെ അർത്ഥം നമുക്ക് എളുപ്പത്തിൽ കിട്ടും, പക്ഷെ അതേ പൾസ്, അതേ ഒരു ടേസ്റ്റ്, അന്നത്തെ അതേ സൗന്ദര്യത്തിൽ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ എത്രത്തോളം ഡീപ്പായി അറബി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് പറ്റും. അത് മാത്രമല്ല പിന്നെയും വേറെ കുറേ പിന്നെ അറബിയുടെ കുറേ ഏരിയകളുണ്ട്. ഉദാഹരണത്തിന് ഇസ്ലാമിക പിന്നെ സമൂഹം, പിന്നെ ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിൽ പെട്ടതാണ് പിന്നെ ഖുർആൻ ഹദീസ് ഇതൊക്കെ സംരക്ഷിക്കപ്പെടുക. അപ്പോൾ ഖുർആൻ പിന്നെ സംരക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹിഫ്ദ്, അതിൻ്റെ വ്യത്യസ്ത ഖിറാത്തുകൾ, റിവായത്തുകൾ, അതൊക്കെ ഇന്നും സംരക്ഷിക്കപ്പെടുന്നത്, അതിൻ്റെ എഴുത്ത് ഉസ്മാനി റസ്മുൽ ഉസ്മാനി അടക്കം ഇന്ന് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഹദീസുകൾ സംരക്ഷിക്കപ്പെടുന്നതിനാണ് ഉസൂൽ ഹദീസ്, ഉലൂമുൽ ഹദീസ്, ഹദീസ് നിദാനശാസ്ത്രം, ഓരോ റിപ്പോർട്ടർമാരുടെയും ചരിത്രം വളരെ വിശദമായ ഒരു വലിയ ലോകത്ത് മറ്റൊരു സമൂഹത്തിനുമില്ലാത്ത ഒരു എൽമാണ് എൽമുൽ ഹദീസ്. അതുപോലെ തന്നെ ഒരു സംഗതിയാണ് എൽമുൽ ലുഹ, അഥവാ ദീനിൻ്റെ ബേസ്, ഖുർആൻ്റെ ബേസ് ലുഹയാണല്ലോ. അപ്പോൾ എൽമുൽ ലുഹ സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അത് പിന്നെ കുറേ കവിതകൾ കുറേ അത് ഇത് എന്നൊക്കെ വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. സത്യം പറഞ്ഞാൽ അറബി ഭാഷയ്ക്ക് മറ്റെല്ലാത്തിനും ഉസൂലുകളുള്ളതുപോലെ തന്നെ അറബി ഭാഷയ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാമറിനും അസലുകളുണ്ട്. ഇപ്പോൾ ഹദീസിന് ഉസൂൽ ഹദീസ് ഉള്ളതുപോലെ ഫിഖിന് ഉസൂൽ ഫിഖ് ഉള്ളതുപോലെ നഹവിന് ഉസൂൽ നഹവുണ്ട്. ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല നമ്മൾ നാട്ടിൽ. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ കുല്യത്തുൽ ലുഹയിൽ ചെന്നിട്ടാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്, നമുക്കതൊരു വിഷയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉസൂൽ നഹ്വ് എന്ന് കേൾക്കുമ്പോഴാണ് ഉസൂൽ ഫിഖ് പോലെ. അപ്പോൾ ഉസൂൽ നഹ്വിന് അതിൻ്റേതായ ദലീലുകളുണ്ട്, അതിൻ്റേതായ രൂപം. ഇപ്പം ഉദാഹരണത്തിന് ഒരു കവിത, അത് അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു വാക്കെടുക്കുന്നു, ഒരു വാക്ക് അതിന് ഇന്ന അർത്ഥമാണ് അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരാൾ ചോദിക്കുകയാണ് അതിനെന്താ തെളിവ്. അപ്പോൾ ആ തെളിവ് നമ്മൾ പറയും അതിന് ഇന്ന ജാഹിരിയ കവി ഇന്ന രൂപത്തിൽ അതിനെ പ്രയോഗിച്ചിട്ടുണ്ട്, ഇന്ന ഒരു സംഭവത്തിലൊരു പിന്നെ നസറിലോ അല്ലെങ്കിൽ നദുമിലോ ഒരു ഗദ്യത്തിലോ പദ്യത്തിലോ ഇങ്ങനൊരു പരാമർശം വന്നിട്ടുണ്ട് ഈ അർത്ഥത്തിൽ, അപ്പോൾ ഇതിന് ഇന്ന അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കാം. ഒരുപാട് ഖുർആൻ തഫ്സീറുകളിലൊക്കെ ഒരുപാട് ജാഹിലിയ കവിതകളൊക്കെ വരുന്ന അതുകൊണ്ടാണ് ആ ഇന്ന വാക്കിന് ഇന്ന അർത്ഥം കൂടിയുണ്ട്, അപ്പോൾ ഇത് കവിതയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ആർക്കും ഏത് കവിതയും എടുത്തൂടെ പറ്റൂല, ഏതൊക്കെ കുഹത്രങ്ങളിൽ നിന്നാണ് ഇങ്ങനെ കവിതകൾ തെളിവിന് വേണ്ടി സ്വീകരിക്കാൻ പറ്റുക. അത് കൃത്യമായ പരാമർശങ്ങൾ, പ്രധാനമായും നാല് ഗോത്രങ്ങളാണ് അതിലുള്ളത്, ഖുറൈശ് ഒക്കെ അതിലുൾപ്പെടും, ഖൈസ്, തമീം, അസദ് ഒക്കെ അതിലുൾപ്പെടും. അപ്പോൾ എല്ലാ ഗോത്രത്തിനും പറ്റില്ല, കാരണം പല ഗോത്രങ്ങളും പല ദൂരസ്ഥലങ്ങളിൽ, ഇപ്പോൾ ബഹ്റൈനിൽ താമസിച്ചിരുന്ന ഗോത്രങ്ങൾ പല ഗോത്രങ്ങളുണ്ട്, അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ഇറാനുമായി പേർഷ്യക്കാരുമായി ഫാരിസ് അവരടുത്തവരാണ്. അപ്പോൾ പേർഷ്യൻ ഭാഷയുടെ സ്വാധീനം അവരിലുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ജാഹിലിയ കാലത്ത് വലിയ പ്രസിദ്ധനായിരുന്ന ഖുസ്ബ് ഇബ്നു സഅദ് അൽ ഇയാദി, അയാളുടെ പിന്നെ അയാളുടെ ഗോത്രം ഇയാദ് ഗോത്രം. ഇയാദ് ഗോത്രം ഇന്നത്തെ സിറിയയുടെ ഏകദേശം ആ ഒരു ഭാഗത്ത് ഒക്കെയാണ് താമസിച്ചിരുന്നത്. ആ ഭാഗത്ത് അവർ ക്രിസ്ത്യാനികളായിരുന്നു. അപ്പോൾ ക്രിസ്തുമതവുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരുപാട് വാക്കുകൾ, അറബിയെ അറിയുന്ന അറബി സംസാരിക്കുന്ന ക്രിസ്ത്യാനികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഷയിൽ ക്രൈസ്തവതയുടെയും അവരുടെ സംസ്കാരത്തിൻ്റെയും സുറിയാനി അങ്ങനെ ഹീബ്രു അതിൻ്റെയൊക്കെ ഒരുപാട് കലർപ്പുകളുണ്ട്. അപ്പോൾ ശുദ്ധ അറബിയല്ല ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഗോത്രത്തിൽ നിന്നും നമുക്ക് അവർ പാടുന്ന കവിതകളെ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പിന്നെ ശുദ്ധ അറബി സംസാരിക്കുന്ന ഗോത്രം അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നുള്ള കവികളുടെയും അതുപോലെ തന്നെ കവിതകൾ മാത്രമാണ് തെളിവിനായി സ്വീകരിക്കുക. അല്ലാതെ നമുക്ക് പാടുന്നതിനും പറയുന്നതിനും പ്രശ്നമില്ല, തെളിവിനായി സ്വീകരിക്കുക. കാലഘട്ടം നിശ്ചയിച്ചിട്ടുണ്ട് കൃത്യമായി, അസ്റുൽ ഇഹ്തിജാജ് എന്ന് പറയും, അഥവാ തെളിവ് പിടിക്കാൻ പറ്റുന്ന കാലഘട്ടം. ഇന്ന കാലഘട്ടം മുതൽ ഇന്ന കാലഘട്ടം വരെ പിന്നെ ഉള്ള അതിനുള്ളിൽ ജനിച്ച കവികളുടെയും അവർ പാടിയ കവിതകളും മാത്രമാണ് അറബി ഭാഷയിൽ അല്ലെങ്കിൽ ഖുർആനൊരു തഫ്സീലിൽ ഒരു വാക്കിൽ തെളിവായി ഉപയോഗിക്കാൻ പറ്റുക. അല്ലാത്ത നമുക്ക് പാടാൻ പഠിക്കാൻ അതിനും പ്രശ്നമില്ല, തെളിവായി ഉപയോഗിക്കണമെങ്കിൽ. ഇപ്പോൾ അതിൽ ഏറ്റവും അവസാനത്തെ ആൾ അഥവാ ഇസ്ലാമിന് ശേഷം എണ്ണി തുടങ്ങിക്കഴിഞ്ഞാൽ ഹിജറ 150 ആണ് അതിൻ്റെ ഒരു ഒരു മാർജിൻ, ഒരു ഒരു ലൈൻ എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള പിന്നെ അതിലെ ഏറ്റവും അവസാനത്തെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇബ്രാഹിം ബിൻ ഹർമ എന്നാണ് തോന്നുന്നത്, ഇബ്രാഹിം ബിൻ ഹർമ അൽ ഖുറശി, അദ്ദേഹമാണ് അവസാനത്തെ ഈ ഒരു കണ്ണിയിൽ പിന്നെ കവിത സ്വീകരിക്കാൻ പറ്റുന്ന ആൾ. പിന്നെ ബഷാർ ബിൻ ബുർദ്, ബഷാർ ബിൻ ബുർദ് ഒരു വലിയ കവിയാണ്, അറബി കവിയാണ്. അയാൾ പിന്നെ ഒരു പിന്നെ വ്യത്യസ്ത പല സംസ്കാരങ്ങൾ പേർഷ്യൻ ഇതിൽ നിന്നൊക്കെ ആ സമയത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്, മുല്ലദീങ്ങളെന്ന് പറയും. അപ്പോൾ അയാൾ മുതലുള്ള കവികളുടെ കവിതയാണ് സ്വീകരിക്കാൻ പറ്റാത്തത്. ഇത് പിന്നെ മൊത്തത്തിൽ ഈ പട്ടണങ്ങളിൽ ഹാദിർ പിന്നെ ഹാദിറത്തിൽ ജീവിക്കുന്ന കവിതകളുടെ വിഷയമാണ് ഈ പറഞ്ഞത്. എന്നാൽ ഇതൊന്നും അല്ലാതെ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും കലർപ്പുകളൊന്നും ഇല്ലാതെ പിന്നെ പുറമെ ഭാഷക്കാരുമായിട്ടും വ്യത്യസ്ത സംസ്കാരങ്ങളുമായി ഇടപെടാതെ ബാദിയകളിൽ ജീവിക്കുന്ന, നമ്മൾ കാട്ടറബി എന്നൊക്കെ വേണമെങ്കിൽ ഗ്രാമീണ അറബി, അറാബിയായി ബാദിയത്തുകളിൽ ഉൾഗ്രാമങ്ങളിൽ ജീവിക്കുന്ന അറബികളുണ്ട്. അവരുടെ പിന്നെ ഒരു 4-ാം നൂറ്റാണ്ട് വരെയൊക്കെ അവരുടെ ഭാഷ സംശുദ്ധമായി തന്നെ നിലനിന്നതുകൊണ്ട് അതുവരെയുള്ള കവിതകൾ സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞതുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ഭാഷയുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അത് ഭാഷ എന്ന് പറഞ്ഞാൽ ഏത് കേട്ടുകേൾവിയിലുള്ള കുറേ കാര്യങ്ങൾ എടുത്ത് ഉദ്ധരിക്കുക അങ്ങനെയുള്ള സംഗതിയല്ല. ഇസ്ലാമിലെ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ പഠിക്കുന്നതിലെ പ്രധാനപ്പെട്ടൊരു ഇൽമുൽ ആലത്താണ് ഭാഷ, ലുഹ. അപ്പോൾ അതിനെ വെറുതെ നഹ്വിൻ്റെ ഒരു നിയമം ഉണ്ടാക്കുക, പിന്നെ ഇന്ന ഭാഷ ഇന്ന ഒരു കവിത കേട്ടു ഈ കവിതയിൽ പിന്നെ ഇങ്ങനെ പ്രയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു നിയമമാക്കി മാറ്റാം, അങ്ങനെയൊന്നും കഴിയില്ല. ഇതിന് കൃത്യമായ സ്ട്രക്ചറുണ്ട്, ഇതിന് കൃത്യമായ നിയമങ്ങളുണ്ട്, ഇതിന് കൃത്യമായ അതിൻ്റേതായ പിന്നെ ലവാബിത്തുകളും കവായികളും അസലുകളും ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഭാഷാ പഠനം എന്ന് പറയുന്നത് നമ്മുടെ ഇസ്ലാം എത്രത്തോളം കെട്ടുറപ്പുള്ളതാണെന്ന് കൂടി നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ നമ്മളെ അത് ഭാഷ എന്ന് മാത്രമല്ല, ഉസൂൽ ഹദീസ്, നമ്മളെ ഹദീസ് പ്രമാണങ്ങളുടെ കെട്ടുറപ്പ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഉലൂമുൽ ഖുർആൻ. അതുപോലെ തന്നെ ലുഗ, ലുഗ പഠി ഡീപ്പായി പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ ദീനിൻ്റെ എല്ലാ സംഗതികളിലും ഇസ്ലാമിക പഠനത്തിൽ വളരെ പിന്നെ ആർക്കും എന്തും കയറി പറയാവുന്ന ഒരു ഇടമല്ല ദീൻ. അതിന് കൃത്യമായ നിയമങ്ങളുണ്ട്, അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, അത് കൃത്യമായി സ്ട്രക്ചറലി അത് കൃത്യമായി ജനങ്ങൾ പിന്നെ തലമുറയായിട്ട് പണ്ഡിതന്മാർ പകർന്നു തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ലുഗ പഠനത്തിൻ്റെ അപ്പോൾ ഒരു ആ സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ പിന്നെ പിന്നെ ഇത് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ താല്പര്യമുള്ള മേഖല ആയിക്കോളന്നില്ല. പിന്നെ ഇതിൽ സാഹിത്യം അദബ് ഒരു പ്രധാനപ്പെട്ട
1: വിഷയമാണ്.
0: അതെ, ഇങ്ങനെ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ലുഗ ദീനീയായൊരു കണ്ണിലൂടെ നോക്കുമ്പോൾ വളരെ വളരെ വ്യത്യസ്തമായൊരു ലോകം നമുക്ക് തുറന്നു തരും. നമ്മൾ സാധാരണ കാണുന്നൊരു ഗ്രാമർ വരണ്ട, ഇപ്പോൾ പേഴ്സണലി ഗ്രാമർ എനിക്കും വലിയ താല്പര്യമുള്ള വിഷയമല്ല, ഒരു വരണ്ടതാണല്ലോ ഫീലിങ്, ഗ്രാമറിൻ്റെ നിയമങ്ങൾ ഇങ്ങനെ പഠിക്കുക അതിങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് പറയുന്നത്. അതിനേക്കാൾ അപ്പുറത്ത് ഭാഷയ്ക്ക് ഇങ്ങനെ വളരെ വലിയൊരു ആഴത്തിലുള്ള തലമുണ്ട്. ഖുർആനൊക്കെ ഓതുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പഠിച്ചതിന് ശേഷം ഖുർആൻ ഓതുമ്പോൾ ഒരു ഒരു ഒരു വീക്ഷണം തന്നെ മാറിപ്പോകും. വെറുമൊരർത്ഥം മനസ്സിലാക്കുന്നതിന് അപ്പുറത്ത് ആ ഭാഷയുടെ രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഖുർആൻ ഓതുകയാണ്. അപ്പം ഖുർആനിൻ്റെ വേറൊരു ഒരു തലമാണ് നമുക്ക് കിട്ടുന്നത്.
1: അപ്പോൾ ഈ തൗജീഹുൽ ഖിറാഅത്തുമായി ബന്ധപ്പെട്ട് പല പാരായണങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് ശരിക്കും നോക്കുമ്പോൾ ലുഗയിലൊരു മെയിൻ ഏരിയ.
0: അതെ അതെ,
1: പല ഈ പദങ്ങളിലെ
0: വ്യത്യസ്ത ഖിറാഅത്ത്, ഓരോ ഒരു ഖിറാഅത്തിൽ ഇന്ന രൂപത്തിൽ ഓതുന്നു, മറ്റു ഖിറാഅത്തിൽ അങ്ങനെ ഓതുന്നു,
1: ഭാഷയുമായി ബന്ധപ്പെട്ടും പദവും ഒക്കെ ഒരു ലുഗൻ്റെ ഒരു ഏരിയ, ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അപ്പം അതാണ് ഒരു ലുഗൻ്റെ ഒരു വ്യാപ്തി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വഴികാട്ടി. അറബി ഭാഷയാണ് ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ താക്കോൽ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അജ്മൽ ഫൗസാൻ അൽഹിക്മി, കൂടെ ഇഹ്സാൻ ഖാദർ.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
4: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ശ്രവണ സുന്ദരമായ പാരായണമാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ നാലാം അധ്യായം സൂറ നിസായിലെ 135-ാമത്തെ ആയത്താണ് ഇന്ന് മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, യാ അയ്യുഹല്ലദീന അമനു, ഓ സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽഖിസ്ത് ഷുഹദാ അലില്ലാ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സാക്ഷികളായ നിലയിൽ നീതിമുറയെ നിങ്ങൾ നിലനിർത്തിപ്പോരുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം. വലൗ അല അംഫുസിക്കും അവിൽ വാലിദൈനി വല്ലഖറബീൻ, ആ നീതിപാലനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ദേഹങ്ങൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ അടുത്ത കുടുംബങ്ങൾക്കോ എതിരായാലും ശരി. ഈയക്കുൻ ഗനിയൻ ഔ ഫഖീറ, അയാൾ ധനികനോ ദരിദ്രനോ ആയിരുന്നാൽ രണ്ടായിരുന്നാലും, ഫല്ലാഹു ഔലാ ബിഹിമ, അല്ലാഹു ആ രണ്ടാളുകളുമായും അധികം ബന്ധപ്പെട്ടവനാകുന്നു. ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു, അതിനാൽ നീതി പാലിക്കുന്നതിന് വിഘാതമായി നിങ്ങൾ ഇച്ഛയെ പിൻപറ്റരുത്. വ ഇൻ തൽവു ഔ തുഇരിദു, നിങ്ങൾ വളച്ചു തിരിക്കുകയോ തിരിഞ്ഞുകളയുകയോ ചെയ്യുന്ന പക്ഷം, ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിശ്ചയമായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്ന് അല്ലാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ വിശദീകരണം എന്നോണം സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ വർത്തമാനങ്ങൾ, സാക്ഷ്യങ്ങൾ, തീരുമാനങ്ങൾ, ഇടപാടുകൾ മുതലായ എല്ലാ വിഷയങ്ങളിലും നീതിമുറ തെറ്റാതെ അത് നിലനിർത്തിപ്പോരണം. അത് സ്വന്തം ദേഹത്തിനോ മാതാപിതാക്കൾക്കോ കുടുംബങ്ങൾക്കോ ആർക്കും തന്നെ ദോഷമായിരുന്നാലും സത്യവും കൃത്യവും പാലിക്കണം. അതിൽ ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമുണ്ടായിക്കൂടാ. ധനികനായതുകൊണ്ട് അവന് ദോഷം വരുത്താം, അല്ലെങ്കിൽ അവന് ഭയപ്പെടേണ്ടതാണ് എന്നും, ദരിദ്രനായതുകൊണ്ട് അവന് ഗുണം വരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ അവനെ ഗൗനിക്കേണ്ടതില്ല എന്ന് കരുതി നീതികേട് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് അല്ലാഹു ഈ വചനം മുഖേന കൽപ്പിക്കുന്നത്. സാക്ഷ്യം വഹിക്കുന്നതിലോ മറ്റോ സത്യത്തെ മറിച്ച് തിരിച്ച് അവതരിപ്പിക്കുകയോ സത്യം തുറന്നു പറയാതെ ഒഴിഞ്ഞുമാറുകയോ ചെയ്താൽ അല്ലാഹു അതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നതാണ്, അതിനെപ്പറ്റി തക്ക നടപടി എടുക്കുക തന്നെ ചെയ്യുമെന്ന താക്കീതും നൽകുന്നു. ഖൈബർ യുദ്ധത്തെ തുടർന്ന് യഹൂദികളിൽ നിന്ന് ലഭിച്ചിരുന്ന വസ്തുവകകളുടെ ആദായം പിരിച്ചെടുക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ റവാഹത്ത് റളിയല്ലാഹു അൻഹുവിനെ അയച്ചിരുന്നപ്പോൾ, തങ്ങൾ നൽകേണ്ടിയിരുന്ന തുകയിൽ ഇളവ് നൽകാൻ വേണ്ടി അവർ അദ്ദേഹത്തിന് കൈക്കൂലി കൊടുക്കാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ആ മഹാൻ ഇപ്രകാരം പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. അല്ലാഹു തന്നെയാണ് സൃഷ്ടികളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ, അഥവാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളാകട്ടെ എൻ്റെ അടുക്കൽ കുരങ്ങുകളെയും പന്നികളെയുംക്കാൾ അധികം വെറുക്കപ്പെട്ടവരുമാകുന്നു. എന്നാൽ അദ്ദേഹത്തോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള വെറുപ്പും നിങ്ങളിൽ നീതി പാലിക്കാതിരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് അഥവാ നീതി കൊണ്ട് തന്നെയാണ് ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നതും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ആവശ്യത്തിന് മുമ്പ് തന്നെ സാക്ഷ്യം നിറവേറ്റുന്നവനാണ് സാക്ഷികളിൽ വെച്ച് ഉത്തമൻ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുത്ത സാക്ഷ്യം നിർവഹിക്കാൻ മടികൂടാതെ മുന്നോട്ട് വരുന്നവനെ ഉദ്ദേശിച്ച് ഇവിടെ സൂചിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആയത്തിൻ്റെ പൊരുളും അതിൻ്റെ ആശയവും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഇത്തരണത്തിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്.
2: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ലോകം, ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഈ ഐഹിക ലോകത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവനൊരുക്കി വെച്ചിട്ടുള്ള മഹത്തായൊരു പ്രതിഫലവും മഹനീയ പാരിതോഷികവുമാണ് സമാധാനത്തിൻ്റെയും സർവസുഖങ്ങളുടെയും ഭവനമായ സ്വർഗം എന്നുള്ളത്. സ്വർഗം എങ്ങനെയാണ് എന്ന് കൃത്യമായി കൊണ്ട് വിശദീകരിക്കുക സാധ്യമല്ല. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്ര വലിയ അനുഭൂതികളാണ് അവിടെ നമുക്ക് ആസ്വദിക്കാനുള്ളത്. പ്രമാണങ്ങൾ എന്തൊക്കെയാണോ ആ ഒരു വിഷയത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അത് മാത്രം വിശ്വസിക്കുക എന്നത് മാത്രമാണ് ആ വിഷയങ്ങളിൽ നമുക്ക് നിവർത്തിയുള്ളൂ. അനുഗ്രഹങ്ങളുടെ കലവറയാണ് സ്വർഗം എന്നാണ് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ ഐഷത്തുർ റാളിയ, സമ്പൂർണ്ണ സംതൃപ്തിയുടെ ജീവിതം എന്ന് രണ്ട് സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചപ്പോഴും അവ രണ്ടും സ്വർഗലോകത്തെ സംബന്ധിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ സ്വർഗത്തെപ്പറ്റി പഠിപ്പിച്ചത് അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഖുദ്സിയായൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു പറയുകയാണ്, അഅദത്തു ലിഇബാദിയസ് സാലിഹീൻ, സാലിഹീങ്ങളായ സച്ചരിതരായ സൽക്കർമ്മകാരികളായ എൻ്റെ അടിമകൾക്ക് ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട്. എന്ത്? മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന എൻ്റെ അടിമകൾക്ക് ഇന്നേവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങളാണ്, ആസ്വാദനങ്ങളാണ് നാം അവിടെ ഒരുക്കി വച്ചിട്ടുള്ളത്. വല ഉദുനുൻ സമയാത്ത്, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്തത്രയും അനുഗ്രഹങ്ങൾ. വല ഖതറു അലാ ഖൽബി ബശരിൻ, മനുഷ്യൻ്റെ ഒരു മനസ്സും ഇന്നേവരെ വിഭാവനം ചെയ്തിട്ടില്ലാത്തത്ര വലിയ അനുഗ്രഹങ്ങൾ, നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും അധികമുണ്ട് അവിടെ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഫഖറഉ ഇൻ ശിഇതും, നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാരായണം ചെയ്തുകൊള്ളുക. ഇത് കൃത്യമായി അറിയാൻ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തും കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഏതാണ് ആ ആയത്ത്? ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്ൻ. ഫലാ തഅലമു നഫ്സുൻ, ഒരു മനസ്സിനും അറിയുകയില്ല, മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്ൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് അല്ലാഹു ഒരാളെയും അറിയിച്ചിട്ടില്ല. ഒരു മനസ്സിനും അത് കണ്ടെത്തുക സാധ്യമല്ല. മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കിയിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് ഓതിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എന്തും ആഗ്രഹിക്കാൻ പറ്റുന്ന, ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന, ആഗ്രഹിക്കാതെ തന്നെ പലതും നമ്മിലേക്ക് എത്തിച്ചേരുന്ന ഒരു ലോകമാണ് സ്വർഗലോകമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, അതിനുവേണ്ടി നമ്മുടെ താൽക്കാലികമായ ആഗ്രഹങ്ങളെ മാറ്റിവെക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, നമുക്ക് അതിനുവേണ്ടിയൊന്ന് വിധേയമായിക്കൂടെ? നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ ആഗ്രഹങ്ങളിലേക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയങ്ങളിലേക്ക് മനസ്സിനെ നിങ്ങളൊന്ന് മാറ്റിപ്പറിച്ച് നട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയുമ്പോൾ, താൽക്കാലികമായ ആഗ്രഹങ്ങൾക്കപ്പുറം ആത്യന്തികമായി സുഖങ്ങൾ അനുഭവിക്കുന്ന, ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു ലോകമാണ് അള്ളാഹു നമുക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. മരണസമയത്ത് നല്ല ആത്മാക്കളെ പിടിക്കുന്ന മലക്കുകൾ വന്നുകൊണ്ട് പറയുന്നൊരു വാചകമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പഠിപ്പിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും, വലക്കും ഫീഹാ മാ തഷ്തഹി അംഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഉൻ. സഹോദരങ്ങൾ, അത് മാത്രം പോരെ ഒരു വിശ്വാസിക്ക്, അത് മാത്രം പോരെ ഒരു വിശ്വാസിക്കവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഈമാൻ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ, സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടാതെ ജീവിതത്തിൽ കണിശത പാലിക്കാൻ ഈ ഒരൊറ്റ ആയത്തിൻ്റെ വാചകം മതിയാകും. എന്താണ് ആ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വിശ്വാസം ശരിയായ ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കതയോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന സൽസ്വഭാവിയായ നല്ല മനുഷ്യരോട് മലക്കുകൾ പറയുന്ന വാചകം, വലക്കും ഫീഹാ മാ തഷ്തഹി അംഫുസുകും, നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നതെന്താണോ അത് നിങ്ങൾക്ക് സ്വർഗത്തിൽ ലഭിക്കും. ഈ ജീവിതത്തിനപ്പുറം ഇനി വരാനിരിക്കുന്ന ലോകത്ത് നിങ്ങൾ കൊതിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉറപ്പു തരികയാണ്. സഹോദരങ്ങളെ, ഇവിടെ എന്ത് ത്യാഗം സഹിച്ചാലും, ഇവിടെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, എന്തെല്ലാം പ്രയാസങ്ങൾക്ക് വിധേയനായാലും, സ്വർഗം നഷ്ടപ്പെടരുത് എന്ന ചിന്തയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. എന്തതിൻ്റെ കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൗലിഉ സൗതി മിനൽ ജന്നതി ഖൈറു മിന ദുനിയാ വമാ ഫീഹാ, സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കാൻ പറ്റുന്നത്ര സ്ഥലം, ഖൈറു മിന ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ ഖൈറായ കാര്യമാണ്. പ്രിയമുള്ളവരെ, ഒരു സെന്റ് സ്ഥലം നമുക്ക് അധികം കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മളത് കൈക്കലാക്കൂലേ? എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്, ഈ ദുനിയാവ് മുഴുവനും നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഖൈറായ കാര്യമെന്താണെന്നോ, മൗലിഉ സൗതിം ഫിൽ ജന്ന, സ്വർഗത്തിലൊരു ചാട്ടവാർ വെക്കാൻ കഴിയുന്നത്ര സ്ഥലം നിങ്ങൾക്കുണ്ടോ, ഒരു കാൽപാദം വെക്കാൻ പറ്റുന്നത്ര സ്ഥലം നിങ്ങൾക്കുണ്ടോ, അതാണ് ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായി നിങ്ങൾക്ക് തോന്നുന്നത് ആ സ്വർഗത്തിലെ കാൽപാദം വെക്കാനുള്ള സ്ഥലമാണ് എന്നുള്ളതാണ്. സ്വർഗത്തിൻ്റെ വ്യത്യസ്ത പദവികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മിനിമം കിട്ടാനല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, മാക്സിമം കിട്ടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം സ്വർഗത്തിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ഫിൽ ജന്നതി മിഅത്തു ദറജ, തീർച്ചയായും സ്വർഗത്തിന് 100 പദവികളുണ്ട്. അഅദ്ദല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണ് അതൊക്കെ. കുല്ലു ദറജതൈനി മാ ബൈനഹുമാ കമാ ബൈനസ് സമാഇ വൽ അർള്, ഓരോ പദവികൾക്കുമിടയിൽ ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരവ്യത്യാസമുണ്ട്. ഫഇദാ സഅൽതുമുല്ലാ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ, ഫസഅലുഹുൽ ഫിർദൗസ്, ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ജന്നാത്തിൽ ഫിർദൗസ് തന്നെ നിങ്ങൾ ചോദിക്കണമെന്ന് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ ഫിർദൗസിന് വേണ്ടി പണിയെടുക്കാൻ, ജന്നാത്തിൽ ഫിർദൗസിലേക്ക് എത്തിപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിലുടനീളം നമ്മൾ കാത്തുസൂക്ഷിക്കണം. അത്തരത്തിലുള്ള നന്മകളായ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ലോകം. നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം, മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം, ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
5: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പശുവിന്റെ പേരിൽ 100 ആളുകൾ വധിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അവർ പശുദൈവത്തെ കൊല്ലാൻ കൊണ്ടുപോകുന്നു, അതിനെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മനുഷ്യനെ കൊല്ലുന്നത്. പശുദൈവത്തെ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമായി ഹിന്ദുത്വവാദികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നാൽ ഹിന്ദു മഹാസഭയുടെ നേതാവും ഹിന്ദുത്വ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവുമായ വി ഡി സവർക്കർ പശുവിനെക്കുറിച്ച് പറഞ്ഞത് എന്തെന്ന് പരിശോധിക്കാം. പശു മനുഷ്യർക്ക് ആവശ്യമുള്ള മൃഗമാണ്. ഇന്ത്യയുടെ സമ്പൽഘടന കൃഷിയിൽ അധിഷ്ഠിതമായതുകൊണ്ട് പശുവിനോട് ഏറെ ആദരവുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങേയറ്റത്തെ ഉപകാരമുള്ള, സ്നേഹമുള്ള, സൗമ്യപ്രകൃതമുള്ള മൃഗമായി പശുവിനെ കാണുന്നു. എന്നാൽ പശുവിനെ ആരാധിക്കുന്നതിനെ അദ്ദേഹം ശക്തമായി എതിർക്കുന്നു. ഗോമൂത്രം കൈക്കുമ്പിളിൽ എടുത്ത് ക്ഷേത്രത്തിൽ തളിക്കുന്ന ഗോ ആരാധകരെ നോക്കി അദ്ദേഹം പറയുന്നത്, അസ്പൃശ്യനായ ഡോക്ടർ അംബേദ്കർ ഗംഗാജലം തങ്ങൾക്ക് കുടിക്കാൻ തന്നാൽ അല്ലെങ്കിൽ ദേഹത്ത് തളിച്ചാൽ അശുദ്ധമാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ. എന്നാൽ ഗോമൂത്രം ഇവർക്ക് പ്രശ്നമേ അല്ല. എല്ലാ വസ്തുക്കളും എല്ലാവരും ഒരേ ബ്രഹ്മത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ, ആ ബ്രഹ്മത്തിന്റെ ഓരോ ഭാഗമാണെങ്കിൽ പശുവും കഴുതയും അപ്പോൾ ഒന്നല്ലേ? അപ്പോൾ എന്തിനാണ് പശുവിനെ മാത്രം സംരക്ഷിക്കുന്നതും അതിനെ മാത്രം ഭക്ഷിക്കാതിരിക്കുന്നതും?
6: നിങ്ങളുടെ ബ്രഹ്മസിദ്ധാന്ത പ്രകാരം രണ്ടും ഒന്നെങ്കിൽ സത്യമായ അവകാശവാദമാണ് അല്ലെങ്കിൽ തെറ്റായ അവകാശവാദമാണ്. രണ്ടും ഒരേ കർമ്മമാണ്. ഭക്ഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ഇടയിൽ യാതൊരു വ്യത്യാസവുമില്ല. ജീവൻ ഇല്ലാത്തതിൽ നിന്ന് ജീവൻ ഉള്ളത് ഉണ്ടാവുകയില്ല. സത്യത്തിൽ നിന്ന് ജീവനില്ലാത്തത് ഉണ്ടാകില്ല. ഇത് ബ്രഹ്മത്തിന്റെ സൃഷ്ടിയാണ്. അദ്ദേഹം തുടരുന്നു, നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പശുവിൽ ദൈവമുണ്ടെന്ന് പറയുന്നു. എന്നാൽ അതേ ഗ്രന്ഥത്തിൽ വരാഹാവതാരമായ വിഷ്ണു പന്നിയുടെ രൂപം എടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ എന്തിന് പശുവിനെ മാത്രം സംരക്ഷിക്കണം? എന്തുകൊണ്ട് ഒരു പന്നി സംരക്ഷണ സൊസൈറ്റി രൂപീകരിക്കുന്നില്ലേ? എന്തുകൊണ്ട് പന്നികളെ ആരാധിക്കുന്നില്ലേ? വി ഡി സവർക്കറുടെ സമ്പൂർണ്ണ കൃതികൾ, 3 വോളിയം 164 പേജ്. മറ്റൊരിടത്ത് സവർക്കർ പശു ആരാധന മാനവരാശിയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞു. അദ്ദേഹം എഴുതുന്നു, പശു ആലയിൽ നിന്ന് പുല്ല് കഴിക്കുമ്പോൾ സ്വബോധമില്ലാതെ മൂത്രമൊഴിക്കുകയും ക്ഷീണിക്കുമ്പോൾ ചവച്ചുകൊണ്ടുതന്നെ ആ മൂത്രത്തിൽ ഇരിക്കുകയും മൂത്രവും ചാണകവും സമ്മിശ്രമായി ശരീരത്തിൽ മുഴുവൻ മെഴുകുകയും അതിൽ വാലിട്ടടിക്കുകയും ചെയ്യുന്നു. അതിനെ കയറൂരിവിട്ടാൽ തൊട്ടടുത്ത മാലിന്യ കൂമ്പാരത്തിൽ പോയി തലയിടുകയും പിന്നെയും പിന്നെയും അവ മാലിന്യമകത്താക്കുകയും അതിനുശേഷം തിരിച്ച് ആലയിൽ കൊണ്ടുപോയി കെട്ടിയാൽ സ്വസ്ഥനാവുകയും ചെയ്യുന്നു. ഈ ആലയിലേക്കാണ് ബ്രാഹ്മണൻ അല്ലെങ്കിൽ പാതിവൃദ്ധ്യമുള്ള സ്ത്രീയോ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പൂജാസാമഗ്രികളുമായി എത്തി അതിന്റെ വാല് തൊട്ട് വന്നിക്കുന്നത്. ഇവിടെ ഇവരുടെ വസ്ത്രങ്ങൾ അശുദ്ധമാവുന്നില്ല, അത് കൂടുതൽ പ്രകാശപൂരിതമാവുകയാണ്. അതിനുശേഷം അതിന്റെ മൂത്രം കുടിച്ച് കൂടുതൽ പരിശുദ്ധി ആർജിച്ചു എന്ന് വിശ്വസിക്കുന്നു. അവരിപ്പോൾ പരിശുദ്ധരായി. എന്നാൽ വിഖ്യാതനായ അംബേദ്കറുടെ ഒരു നിഴൽ അവരുടെ മേൽ പതിച്ചാൽ അശുദ്ധരായി. തുക്കാറാമെന്ന ദിവ്യനുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അശുദ്ധരായി. ഇവിടെ മൃഗങ്ങളെ ദൈവമായും ദൈവതുല്യരായ മനുഷ്യരെ മൃഗമായും കാണുന്നു. അതേ പുസ്തകം 342 പേജ്. കഴുത എന്തുപകാരമുള്ള മൃഗമാണ്! അത് എന്തെല്ലാം ത്യാഗങ്ങളാണ് സഹിക്കുന്നത്! എത്ര വിശ്വസ്തതയുള്ള ഒരു മൃഗമാണ്! പക്ഷേ ആരെങ്കിലും കഴുതയെ ദൈവമായി സങ്കല്പിക്കുന്നുണ്ടോ? ആരെങ്കിലും കഴുത ഗീതം ആലപിക്കുന്നുണ്ടോ? കഴുതാരാധന മതവിഭാഗം ഉണ്ടാക്കിയിട്ടുണ്ടോ? പശു ഒരു ഉപകാരമുള്ള മൃഗമാണ്, അതുകൊണ്ട് തന്നെ നാം അതിനെ ദൈവമാക്കി. എന്നിട്ട് ഭ്രാന്തമായ പല കാര്യങ്ങളും പശുവിന്റെ പേരിൽ ചെയ്യുന്നു. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് വന്യവും അബദ്ധജടിലവുമാണെന്ന്? അതേ പുസ്തകം 348 പേജുകൾ. അദ്ദേഹം വീണ്ടും എഴുതുന്നു, നമ്മൾ പശുവിനോട് കടപ്പെട്ടിരിക്കുന്നത് അതിന്റെ ഉപകാരങ്ങൾ ഓർത്താണ്. അതിനോടുള്ള നന്ദി സൂചകമായി നമ്മൾ പശുവിനെ ദിവ്യ സൂചകമായി കാണുന്നത്. ദിവ്യത്വത്തെക്കുറിച്ച് പശുവിനെ ആരാധിക്കുന്നവരോട് ചോദിച്ചാൽ അവർ അതിന്റെ ഉപകാരത്തെക്കുറിച്ചാണ് പറയുക. അതിന്റെ ഉപയോഗത്തെ ഓർത്താണ് നാം ആരാധിക്കുന്നതെങ്കിൽ ആ ഉപകാരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടേ? പശുവിനെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ നാം ആദ്യം ചെയ്യേണ്ടത് പശു ആരാധന അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ പശുവിനെ ആരാധിക്കുമ്പോൾ മാനവ വംശത്തെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യനുണ്ടെന്ന് കരുതുക. അവനേക്കാളും താഴെയാണ് പശുവിന്റെ ബുദ്ധി. പശുവിനെ ദൈവമായി കാണുന്നത് മനുഷ്യനെ അപമാനമാണ്. പശു ഒരു ഭാഗത്തുകൂടെ ഭക്ഷിക്കുന്നു, മറുഭാഗത്തുകൂടി മൂത്രവും ചാണകവും ഇടുന്നു. ക്ഷീണം വന്നാൽ ഈ ഉച്ഛിഷ്ടത്തിൽ തന്നെ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ വൃത്തിയെക്കുറിച്ച് ഒരറിവുമില്ലാത്ത പശു എങ്ങനെയാണ് വിശുദ്ധയാകുന്നത്? അദ്ദേഹം തുടരുന്നു, പശുവിന്റെ മൂത്രവും ചാണകവും പരിശുദ്ധമാകുന്നവർക്ക് അംബേദ്കർ എന്തുകൊണ്ട് അശുദ്ധനാകുന്നു? മനുഷ്യന്റെ ധാരണശക്തി എങ്ങനെ തകർക്കപ്പെടുന്നു എന്നുള്ളത് ഇത് സൂചിപ്പിക്കുന്നതു. പശു ദിവ്യമാണ്, അതിനെ ആരാധിക്കണം എന്നാണെങ്കിൽ മനുഷ്യൻ പശുവിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്ന് അർത്ഥം വരും. ഇവിടെ പ്രായോഗിക സമീപനം വേണം. പശുവിനെ നന്നായി പരിപാലിക്കണം, അത് നമുക്ക് ഉപകാരപ്രദമാണ്. യുദ്ധസമയത്ത് പശു ഒരു ബാധ്യതയാകുമ്പോൾ അതിനെ കൊല്ലാതിരിക്കാൻ കാരണം കാണുന്നില്ല. പല ഹിന്ദു രാജഭരണങ്ങളും തകർത്തത് ഈ വിശ്വാസത്തിന്റെ പേരിലാണ്. ഹിന്ദു സമൂഹം പശുവിൽ കാണുന്ന സവിശേഷതകളെ സവർക്കർ വിശദീകരിക്കുന്നു. വാലിൽ നാഗം, കുളമ്പിന്റെ അറ്റങ്ങളിൽ കുലപർവ്വതം, നടുവിൽ ഗണം, ചർമ്മകൂപങ്ങളിൽ പ്രഗത്ഭ ഋഷിമാർ, ഉച്ഛ്വാസത്തിൽ മാരുതൻ, ഗർഭപാത്രത്തിൽ ജലത്തിന്റെ ദൈവം വരുണൻ, മൂത്രത്തിൽ ഗംഗ. ഈ വിശ്വാസത്തെ പമ്പരവിഡിത്തമായിട്ടാണ് സവർക്കർ കാണുന്നത്. അദ്ദേഹം എഴുതുന്നു, ഈ ഭൂമിയിൽ എവിടെയെങ്കിലും യഥാർത്ഥ ഗോകുലമുണ്ടെങ്കിൽ അത് ഗോമാംസം ഭക്ഷിക്കുന്ന അമേരിക്കയിലാണ്. ഉപകാരമുള്ള മൃഗം എന്നുള്ള നിലക്ക് അവർ അതിനെ മനോഹരമായി സംരക്ഷിക്കുന്നു, പരിഗണിക്കുന്നു. ലേഖനത്തിനൊടുവിൽ അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. ഒരു കാലത്ത് ചാണകം ഭക്ഷിക്കുന്നതും ഗോമൂത്രം കുടിക്കുന്നതും ശിക്ഷാ നടപടിയുടെ ഭാഗമാണ്. കള്ളന്മാരെ പകുതി മീശപിടിച്ച് കഴുതപ്പുറത്ത് കൊണ്ട് നടക്കുന്നതുപോലെ ചാണകം കഴിപ്പിക്കുന്നതും ഗോമൂത്രം കുടിപ്പിക്കുന്നതും ഇതുപോലെ അപമാനിക്കാനുള്ള ശിക്ഷയായിരുന്നു. കാഷ്ടം കഴിക്കുകയും മൂത്രം കുടിക്കുകയും ചെയ്യുക എന്നത് ശാപമായ ആചാരമാണ്. സമ്പൂർണ്ണ കൃതികൾ, 3 വോളിയം അൻപത്തിമൂന്നാമത്തെ പേജ്. ഈ വരികളൊക്കെയും ഞാൻ എടുത്തിരിക്കുന്നത് ഡോക്ടർ മുനീറിന്റെ പശുദേശീയത എന്നുള്ള പുസ്തകത്തിൽ നിന്നാണ്. സഹോദരന്മാരെ, പശുവിനെക്കുറിച്ചുള്ള ഉദ്ധരണികൾ ഉദ്ധരിച്ചത് അത് പശു ആരാധകരെ നിന്ദിക്കാനോ അവരെ പരിഹസിക്കാനോ അവരെ ആക്ഷേപിക്കാനോ അല്ല. മതേതരത്ത ഇന്ത്യയിൽ ഏത് വിശ്വാസവും വെച്ചു പുലർത്താൻ ആർക്കും അവകാശമുണ്ട്. എന്നാൽ പശുദൈവത്തിന്റെ പേരിൽ ധാരാളം മനുഷ്യർ വധിക്കപ്പെട്ടിട്ട് അത് ഒരു തെറ്റായി കാണാനുള്ള കാഴ്ചപ്പാട് പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഭരണകൂട നിശങ്കതകളും കോടതികളിലെ വിധികളിലും മനുഷ്യജീവനേക്കാളേറെ പശുവിന് പ്രാധാന്യം നൽകുന്നു എന്നതാണ്. ഹിന്ദുത്വവാദികളുടെ അജണ്ടകൾ പ്രത്യക്ഷമായും പരോക്ഷമായും നടപ്പാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വിശുദ്ധ പശു എന്ന സങ്കല്പം പിൽക്കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ്. ആദ്യം അതിന് മതപരമായ ചട്ടക്കൂടുണ്ടാക്കി, എന്നിട്ട് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി അതിനെ ഉപയോഗിച്ചപ്പോൾ മനുഷ്യജീവന് വിലയില്ലാതെയാവുകയും പശു സംരക്ഷകർ ഗോമാതാവിന്റെ പേരിൽ മനുഷ്യരക്തം കുടിക്കുന്ന രാക്ഷസന്മാരായി മാറുന്ന കാഴ്ചയാണ് നാം കാണുകയും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഉത്തർപ്രദേശിലെ അഖ്ലാഖ്, ഡൽഹിയിലെ റിസ്വാൻ, കാമിൽ, അഷ്ഫാഖ്, രാജസ്ഥാനിലെ പഹ്ലുഖാൻ, ഹരിയാനയിലെ ജുനൈദ്, ജാർഖണ്ഡിലെ അലിമുദ്ദീൻ അൻസാരി, രാജസ്ഥാനിലെ ഉമർ തോഹിർ, അക്ബൻ ഖാൻ, അങ്ങനെ പട്ടിക നീണ്ടുപോകുന്നതാണ്. എന്നാൽ ഹിന്ദുത്വ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ സവർക്കർ എഴുതിയത് ഹിന്ദുത്വവാദികൾ വായിച്ചിരുന്നെങ്കിൽ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ, അവർ അദ്ദേഹത്തിന്റെ പശുവിനോടുള്ള കാഴ്ചപ്പാടിനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് പോലെ അദ്ദേഹത്തോടെ ജീവനോടെ കിട്ടിയാൽ അദ്ദേഹത്തെ സുഡാപ്പിയെന്നും മദ്രസ പൊട്ടനെന്നും ജിഹാദിയുമൊക്കെയാക്കി ഏതെങ്കിലും പശു സംരക്ഷക സമിതിയുടെ കൈകളാൽ അദ്ദേഹം വധിക്കപ്പെടുമായിരുന്നു. മനുസ്മൃതി പ്രകാരം മാംസം കഴിക്കാമെന്നും യാഗത്തിലും ശ്രാദ്ധത്തിലും അത് കഴിക്കൽ നിർബന്ധമാണെന്നും സവർക്കർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുസ്മൃതിയിലെ പല അധ്യായങ്ങളും ഉദ്ധരിച്ചും കൊണ്ടാണ് അദ്ദേഹം ഇത് സമർത്ഥിക്കുന്നത്. യാഗത്തിലും ശ്രാദ്ധത്തിലും ബ്രാഹ്മണരും ക്ഷത്രിയരും മൃഗാദികളെ ഭക്ഷിക്കുന്നത് ശാസ്ത്രീയമാണെന്ന് സവർക്കറുടെ ഭാഷ്യം. ശ്രാദ്ധത്തിൽ മാംസം കഴിക്കാത്തവർ 21 ജന്മങ്ങൾ മൃഗയോനിയിൽ ജനിക്കുമെന്നും മനുസ്മൃതി പ്രഖ്യാപിക്കുന്നു. ഏതൊക്കെ മാംസമാണ് കഴിക്കേണ്ടത്? ബൈൻസ അഥവാ കാള ഇറച്ചിയും വരാഹ അഥവാ കാട്ടുപന്നിയും. ഉടനെ പിറന്ന കുഞ്ഞിന് ആട്ടിറച്ചി സൂപ്പോ സോർബയിൽ മുക്കിയ മത്സ്യമോ കൊടുക്കേണ്ടതുണ്ട്. സവർക്കറുടെ സമഗ്രവാള്യങ്ങൾ 8 ഇത്രയും കാലം നാം കണ്ടതുപോലെ പാലിനും മാംസത്തിനും യാത്രക്കും മനുഷ്യന്റെ കൺകുളിർമ്മക്കും അതിന്റെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നു. പശുവിന് താൻ ദൈവമാണെന്ന് അറിയുന്നില്ല. മാത്രമല്ല, പശുവിന് പവിത്രത കൽപ്പിച്ചതുകൊണ്ട് ആ മിണ്ടാപ്രാണികൾ സഹിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ അനിർവചനീയമാണ്. അത്രയും ഭീകരമായ കാഴ്ചകളാണ് ഉത്തരേന്ത്യയിൽ പശുക്കൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് പശുവിനെ അതിന്റെ വഴിയിൽ വിടുക, മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുക, സർവശക്തനായ അള്ളാഹുവിന്റെ വിധിവിലക്കളനുസരിച്ച് ജീവിക്കാൻ പടച്ചതമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
7: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിങ്ങിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടി ഉള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ചുവരെഴുത്ത്. സുഫീൻ യുദ്ധത്തിന്റെ വിഷയത്തിൽ ശരിയായ നിലപാട് അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി ഹഖ് ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, ഇന്നത്തെ നമ്മുടെ ഈ പംക്തിയിൽ സുഫീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഏതാനും ചരിത്രങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് സുഫീനിൽ ഒരു യുദ്ധമുണ്ടായി, പ്രസ്തുത യുദ്ധത്തിൽ ആരാണ് ശരിയുടെ പക്ഷം, സുഫീൻ ഒരു സ്ഥലപ്പേരാണ്, ടൈഗ്രീസ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന, ഇന്ന് അതിൻ്റെ സ്ഥാനം ഏറെക്കുറെ സൂറിയയിലായിരിക്കും, പണ്ടത് ഇറാഖിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഇസ്ലാമിൻ്റെ ബഹുമാന്യ ഖലീഫ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും മഹാനായ സഹാബി മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഇടയിൽ നടന്ന ഒരു സംഭവം. അവരിരുവരും ഇജ്തിഹാദിന്, ഗവേഷണത്തിന് യോഗ്യരായ പ്രമുഖരും പണ്ഡിതരുമാണ്. ഗവേഷണത്തിൽ ശരി ഭവിക്കും, തെറ്റു പിണഞ്ഞേക്കും. ഗവേഷണത്തിനർഹർ, അവർക്ക് ശരിയാണ് ഭവിച്ചത് എങ്കിൽ അവർക്ക് രണ്ട് കൂലിയും, തെറ്റ് പിണഞ്ഞവർക്ക് ഒരു കൂലിയുമാണുള്ളത്. മഹനീയരായ ഈ സഹാബികളുടെ വിഷയത്തിൽ ഈ ഒരു പ്രശ്നം മനസ്സിലാക്കുന്നതിൻ്റെ ആദ്യ പാഠവും പ്രധാന പാഠവും അതിൽ ഈ ഒരു ഭാഗമാണ്. എന്നാൽ സഹാബികളുടേത് വിഷയം ഗവേഷണാത്മകമാണ് എങ്കിൽ കപടന്മാരും തൽപരകക്ഷികളും പിന്നിൽ നിന്ന് പലവിധ ഭൗതിക ലാഭങ്ങളും ലാക്കാക്കി ലക്ഷ്യമാക്കി പണിയെടുത്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുബുദ്ധിയും കുൽസിത ശ്രമങ്ങളും കേവല ഭൗതിക നേട്ടങ്ങളും താൽപ്പര്യങ്ങളുമാണ്. അത് ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ വേറിട്ട് തന്നെ മനസ്സിലാക്കണം. കാരണം മഹനീയരായ ഈ സഹാബികളെ ഇവിധം കൊണ്ടെത്തിച്ചതിൽ പ്രസ്തുത താൽപ്പര്യക്കാർക്ക് വലിയ ഒരു പങ്കുണ്ട് എന്നത് അനിഷേധ്യമായ വസ്തുതയാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ച ഖാദകർ മദീന വിട്ടു. മദീനയിൽ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ വീട്ടിൽ ഇരിക്കവേ മദീന നിവാസികൾ അലിയാരുടെ അടുക്കൽ വരികയാണ്. അലിയാരുടെ പുത്രൻ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ അശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമായ ഫളായിലുസ് സ്വഹാബയിൽ സഹിഹായ സനദോടുകൂടി ഇക്കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. ആളുകൾ വന്ന് അലിയാരുടെ കഥകുമുട്ടി ഉസ്മാൻ റളിയല്ലാഹു തആലന് വധിക്കപ്പെട്ടു എന്ന കാര്യം പറഞ്ഞ് അവർ പറഞ്ഞു, ലാബുദ്ദ ലിന്നാസി മിൻ ഖലീഫത്തിൻ വല നഅലമു അഹദൻ അഹഖ ബിഹാ മിൻ. ജനങ്ങൾക്കൊരു ഖലീഫ അനിവാര്യമാണ്. ഖിലാഫത്തിന് യോഗ്യനായി താങ്കളെയല്ലാതെ ഒരാളെയും ഞങ്ങൾ അറിയില്ല, അറിയുന്നില്ല. ഇതാണ് ആളുകളുടെ പക്ഷം. അലി റളിയല്ലാഹു തആല അൻഹു അവരോട് പ്രതികരിച്ചത്, ലാ തുരീദൂനി ഫ ഇന്നി ലകും വസീർ, ഖൈറുൽ ലകും മിന്നി
3: അമീറുൻ. നിങ്ങളൊരിക്കലും ഒരു ഖലീഫയായി ഭരണാധികാരിയായി എന്നെ ലക്ഷ്യമാക്കരുത്, ഉദ്ദേശിക്കരുത്. ഞാൻ നിങ്ങൾക്കൊരു സഹായിയാണ്. അങ്ങനെ ഒരു സഹായിയാവുക, വസീറാവുക എന്നതാണ് ഞാൻ നിങ്ങൾക്കൊരു ഖലീഫയാകുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത്. ഖലീഫ മറ്റൊരാളാകട്ടെ, ആ ഖലീഫയുടെ ഒരു വസീറായി, വസീറെന്ന് പറഞ്ഞാൽ മന്ത്രി, സഹായി എന്നൊക്കെ ഉദ്ദേശം, ഞാനതാവാം, അതാണ് ഉത്തമം എന്നാണ് അലി റളിയല്ലാഹു തആല അൻഹു അന്ന് ആ ആളുകളോട് പ്രതികരിച്ചത്. പക്ഷെ ആളുകൾ സമ്മതിച്ചില്ല. ലാ വല്ലാഹ് ലാ നഅലമു അഹദൻ അഹഖ ബിഹ മിൻക, അല്ലാഹുവാണ് സത്യം, ഖിലാഫത്തിന് നിങ്ങളെക്കാൾ യോഗ്യരായി മറ്റൊരാളെ ഞങ്ങൾക്കറിയില്ല എന്ന് ആളുകൾ പറഞ്ഞ് ഷടിച്ചപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു, ഫൈൻ അബൈതും അലയ്യ ഫഇന്ന ബൈഅതി ലാ തകൂനു സിറ്റ വലാക്കിൻ അഖ്റുജു ഇലൽ മസ്ജിദി ഫമൻ ശാഅ യുബൈഅനി ബൈഅനി. ഞാൻ ഖലീഫയാകണം, എനിക്ക് ബൈഅത്ത് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ, അതിൽ നിങ്ങൾ ഷടിക്കുകയാണ് എങ്കിൽ, ബൈഅത്ത് ഒരിക്കലും അത് രഹസ്യമായിട്ടില്ല. അലിയാർ അലീബിൻ അബി താലിബ് റളിയല്ലാഹു തആല വീട്ടിലാണ്, രഹസ്യമായിട്ടല്ല. പ്രത്യുത, ഞാൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു വരാം, എന്നിട്ട് ഉദ്ദേശിക്കുന്നവർ അവർ എനിക്ക് ബൈഅത്ത് ചെയ്യട്ടെ എന്ന് അലി റളിയല്ലാഹു തആല പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പള്ളിയിലേക്ക് പുറപ്പെട്ടു, ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിന് ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്യുകയുണ്ടായി. ഇതാണ് ഇമാം അഹമ്മദ് രേഖപ്പെടുത്തിയ പ്രസ്തുത ചരിത്രം. മുഹാജിറുകളും അൻസാരികളുമെല്ലാം അലി റളിയല്ലാഹു തആല അൻഹു മദീനയിൽ വച്ച് ബൈഅത്ത് ചെയ്തു എന്നുള്ളത് ചരിത്രമാണ്. അദ്ദേഹത്തോടൊപ്പം സിഫീനിൽ യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ച ചില സഹാബികളുണ്ടായിരുന്നു. സഅദ് ബിൻ അബി വഖാസ്, അബ്ദുല്ലാഹ് ബിൻ ഉമർ, മുഹമ്മദ് ബിൻ മസ്ലമ തുടങ്ങി, ഉസാമ ബിൻ സെയ്ദ് തുടങ്ങിയ സഹാബികൾ, അവർ അദ്ദേഹത്തോടൊപ്പം യുദ്ധത്തിന് വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ കൂടി, പക്ഷെ അദ്ദേഹത്തെ ഖലീഫയായി ബൈഅത്ത് ചെയ്യുന്നതിൽ അവർക്കാർക്കും വിസമ്മതമുണ്ടായിരുന്നില്ല. അവരെല്ലാവരും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു എന്നതാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്. കാരണം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടതിൽ പിന്നെ ഖിലാഫത്തിന് യോഗ്യനായി അദ്ദേഹമല്ലാതെ മറ്റൊരാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം സിറിയയിലാണ്, മദീനയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അലി റളിയല്ലാഹു തആല അൻഹു ബൈഅത്ത് ചെയ്യുവാൻ വിസമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പിതൃ സഹോദര പുത്രനാണ് ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഘാതകർ പിടികൂടപ്പെടണമെന്നും അവർ വധിക്കപ്പെടണമെന്നും അദ്ദേഹം ഉത്കടമായി ഇച്ഛിക്കുകയും അത് കർശനമായി അദ്ദേഹം വാദിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതുവരേക്കും അലി റളിയല്ലാഹു തആല അൻഹു ബൈഅത്ത് ചെയ്യുവാൻ അദ്ദേഹം വിസമ്മതം പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, അലി റളിയല്ലാഹു തആല അൻഹു അധികാരമേറ്റതിൽ അസൂയയുണ്ടായതുകൊണ്ടോ താനാണ് അധികാരത്തിന് അലിയിനേക്കാൾ യോഗ്യനെന്ന ഭാഷ്യമുള്ളതുകൊണ്ടോ അല്ല മുആവിയ റളിയല്ലാഹു തആല അൻഹു അലിയിനെ ബൈഅത്ത് ചെയ്യുവാൻ വിസമ്മതിച്ചത്. അബൂ മുസ്ലിമുൽ ഖവലാനി മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ പ്രവേശിപ്പിച്ച് അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അൻത തുനാസിഉ അലിയൻ അ അൻത മിസ്ലഹു, അധികാരത്തിനു വേണ്ടി അലിയിനോട് കിടമത്സരം നടത്തുകയാണോ നിങ്ങൾ? നിങ്ങൾ അലിയിനെ പോലെ ഖലീഫയാണോ എന്ന ചോദ്യത്തിന് മുആവിയ റളിയല്ലാഹുവിന്റെ മറുപടി, ലാ വല്ലാ ഇന്നീ ലഅലമു അന്ന അലിയൻ അഫ്ളു വ അഹഖു ബിൽ അംർ, അള്ളാഹുവാണ് സത്യം, ഒരിക്കലും അധികാരത്തിൽ അലിയിനോട് കിടമത്സരം ഇല്ല, കാരണം എനിക്കറിയാം അലിയാണ് അഫ്ദൽ ശ്രേഷ്ഠൻ. വ അഹഖു ബിൽ അംർ, അധികാരത്തിന് ഭരണത്തിന് ഖിലാഫത്തിന് ഏറ്റവും യോഗ്യൻ, ഇത് എനിക്കറിയാം, അലിയാണ് ഖിലാഫത്തിന് ഏറ്റവും യോഗ്യനെന്നും അദ്ദേഹമാണ് ഏറ്റവും ശ്രേഷ്ഠനെന്നും എനിക്കറിയാം. പക്ഷെ എൻ്റെ പ്രശ്നം എന്താ? എൻ്റെ പ്രശ്നം വലാക്കിൻ അലസ്തും താലമൂന അന്ന ഉസ്മാൻ ഖുത്തില മദ്ലൂമൻ, നിങ്ങൾക്കറിയില്ലേ ഉസ്മാൻ മദ്ലൂമായിട്ടാണ്, മർദ്ദിതനായിട്ടാണ് വധിക്കപ്പെട്ടതെന്ന്. വ അന ഇബ്നു അമ്മിഹി, ഞാൻ ഉസ്മാന്റെ പിതൃസഹോദര പുത്രനാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇബ്നു ഹർബാണ്. മുആവിയയോ? മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ ഇബ്നു ഹർബാണ്. അപ്പോൾ ഹർബിന്റെ മക്കളാണ് അബു സുഫിയാനും അഫ്ഫാനും. അഫ്ഫാന്റെ മകൻ ഉസ്മാൻ, അബു സുഫിയാന്റെ മകൻ മുആവിയ. അപ്പോൾ അവർ തമ്മിലുള്ള ആ ബന്ധം, എന്റെ പിതൃസഹോദര പുത്രനാണ് ഉസ്മാൻ എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ? അങ്ങനെയുള്ള ഉസ്മാൻ വധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അതും മർദ്ദിതനായി വധിക്കപ്പെട്ടവനാണ് എങ്കിൽ, മർദ്ദിതനായി കൊണ്ടാണ് വധിക്കപ്പെട്ടതെങ്കിൽ, മർദ്ദകരായ ഘാതകരെ പിടികൂടി ശിക്ഷിക്കപ്പെടണം എന്ന് ആവശ്യപ്പെടാൻ അർഹനാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു. ആ ഘാതകരെ പിടികൂടണം എന്ന വാശി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ഒരിക്കലും ആക്ഷേപാർഹനല്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വലാക്കിൻ അലസ്തും താലമുന അന്ന ഉസ്മാൻ ഖുത്തില മദ്ലൂമൻ, അലി ഖിലാഫത്തിന് യോഗ്യനാണ്, അലി റളിയല്ലാഹു തആല അൻഹു ഏറ്റവും ശ്രേഷ്ഠനാണ് എന്നത് എനിക്കറിയാം.

ഘാതകരെ അലിയാർ എന്നെ ഏൽപ്പിക്കട്ടെ, എനിക്ക് എത്തിക്കട്ടെ. ഉസല്ലിമുലഹുൽ ഉമൂർ, അപ്പോൾ ഞാൻ അലിയാർക്ക് അലിയിന് കാര്യങ്ങൾ ഏൽപ്പിക്കാം, സമ്മതിക്കാം എന്ന് പറഞ്ഞെങ്കിൽ അലിയെ ഖലീഫയായിട്ട് ഞാൻ സമ്മതിക്കാം, ബൈഅത്ത് ചെയ്യാമെന്ന് താല്പര്യം. ഫഅതൌ അലിയൻ, മുആവിയ റളിയല്ലാഹു തആലന്റെ ഈ ഭാഷ്യം, ഈ വിഷയം, ആളുകൾ അലിയാരുടെ അടുക്കൽ ചെന്നിട്ട് ഫകല്ലമുഹു, അവർ സംസാരിച്ചു. ഫഅബ അലൈഹിം, അലി റളിയല്ലാഹു തആലഹു ഈ ആളുകൾ മുആവിയയുടെ ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ അതിൽ വിസമ്മതം പ്രകടിപ്പിച്ചു. വലം യദ്ഫഅ അൽ ഖതല, അലി റളിയല്ലാഹു തആലഹു ഉസ്മാന്റെ ഘാതകരെ മുആവിയയ്ക്ക് ഏൽപ്പിക്കുകയുണ്ടായില്ല. സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ചരിത്ര സംഭവമാണിത്. അലി റളിയല്ലാഹു തആലഹു മുആവിയ ആവശ്യപ്പെട്ട ഉസ്മാന്റെ ഘാതകരെ മുആവിയയ്ക്ക് ഏൽപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ആ ഘാതകർ അലിയാരുടെ വീട്ടിൽ ഒരു റൂമിൽ അലിയാർ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ് എന്നല്ല, അങ്ങനെ ഒരു വിഭാഗമല്ല അവർ. ഈ ഘാതകരെ കുറിച്ച് നമ്മൾ മുൻ പംക്തിയിൽ പറഞ്ഞു, അവർ വിരലിലെണ്ണാവുന്ന ആളുകളല്ല, ചുരുങ്ങിയത് അവരുടെ എണ്ണം 2000. ചരിത്ര റിപ്പോർട്ടുകൾ, അവർ ഈജിപ്തിൽ നിന്ന് 2000, ഇറാഖിൽ നിന്ന് 2000, അതേപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് 2000. ഇങ്ങനെ ചില ചരിത്രകാരന്മാർ പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിച്ചതിൽ പങ്കാളികൾ 6000 പേരാണ്. ചില ചരിത്രകാരന്മാർ പറഞ്ഞു 2000 പേരാണ്. 2000 പേരെന്ന് പറഞ്ഞവർ ഉദ്ദേശിക്കുന്നത് ചില നിർണിത നാടുകളെ ഉദ്ദേശിച്ചാണ്. പക്ഷേ അവരുടെ എണ്ണം 2000 അല്ല, ചുരുങ്ങിയത് 2000, പക്ഷെ അവർ 6000 പേർ വരെയുണ്ട്. അങ്ങനെയുള്ള ഒരു ആൾക്കൂട്ടത്തെ എങ്ങനെയാണ് അലി റളിയല്ലാഹു തആല അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുക? അത് അസാധ്യമായ ഒരു കേസാണ്. മാത്രമല്ല, അവർ ഉസ്മാൻ റളിയല്ലാഹു തആലനെ വധിച്ചിട്ട് അവരെല്ലാവരും മദീനയിൽ തങ്ങിയിട്ടില്ല, പിന്നെയോ അവർ മദീനയിൽ നിന്ന് വിടവാങ്ങുകയാണ് ചെയ്തത്. അവർ ഇറാഖിലേക്ക്, കൂഫയിലേക്ക് ചേക്കേറുകയാണ് ചെയ്തത്. ആ ദുഷ്ടന്മാർ അവർ വിവിധ സ്ഥലങ്ങളിൽ ചിതറുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്കൂട്ടത്തെ അലി റളിയല്ലാഹു തആല അൻഹു മുആവിയയ്ക്ക് അദ്ദേഹത്തിന് ആവശ്യം മാനിച്ച് ഏൽപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ, അലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും ഒരു തെറ്റല്ല ചെയ്തത്. അലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഒരു വീഴ്ചയല്ല പറ്റിയത്. പിന്നെ അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അന്ന് അത് അസാധ്യമായ ഒരു സംഗതിയായിരുന്നു. പക്ഷെ മുആവിയ റളിയല്ലാഹു തആല അൻഹു ആവശ്യപ്പെട്ടതിൽ അദ്ദേഹം ആക്ഷേപാർഹനാണോ കുറ്റക്കാരനാണോ? അല്ല, കാരണം അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദര പുത്രനാണ് വളരെ ദാരുണമായിട്ട് വിശുദ്ധ മദീനയിൽ വധിക്കപ്പെട്ടത്. മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ വികാരഭരിതനായി തൻ്റെ ആവശ്യം ആവർത്തിച്ച് ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ മുആവിയ റളിയല്ലാഹു തആല അൻഹുവും അതിൽ നിരപരാധിയാണ്. എന്തുകൊണ്ട് ഹാജിമാരുടെ വേഷമിട്ട് വന്ന് വലിയൊരാൾക്കൂട്ടം വിശുദ്ധ മദീനയിൽ വളഞ്ഞു നിന്ന് 40 ദിവസം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ ഉപരോധിച്ചും കുടിവെള്ളം പോലും അദ്ദേഹത്തിന് നിഷേധിച്ച് മസ്ജിദ് നബവിയിൽ ഇറങ്ങിയുള്ള ഒരു നമസ്കാരം പോലും അദ്ദേഹത്തിന് നിഷേധിച്ച് വിശുദ്ധ മദീനയിൽ മസ്ജിദ് നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പറിൽ നിന്ന് അദ്ദേഹത്തെ തള്ളിയിട്ട് അദ്ദേഹത്തെ ദ്രോഹിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ വരെ അവർ സഹായമെത്തിക്കുവാൻ ഉസ്മാന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവരെ വരെ ദ്രോഹിച്ച ഒരാളുടെ വിഭാഗം, ആ ഒരു വിഭാഗം അവരാണ് ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിച്ചത്. അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ പെട്ടെന്ന് പിടികൂടി ശിക്ഷിക്കണം, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവരോട് കണക്ക് ചോദിക്കണം എന്ന് മുആവിയ റളിയല്ലാഹു തആല അൻഹു ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ ആവശ്യത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും ആക്ഷേപാർഹനല്ല. ഈ ഒരു ഭാഗം ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഒരിക്കലും ഇതൊരു അധികാര വടംവലിയല്ല. മുആവിയ റളിയല്ലാഹു തആല ഞാനാണ് ഖലീഫ, അലിയല്ല എന്ന് പറഞ്ഞത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നില്ല. അലി റളിയല്ലാഹു തആല അൻഹു ഖലീഫയല്ല, ഞാനാണ് ഖലീഫ എന്ന ഒരാവശ്യം മുആവിയ റളിയല്ലാഹു തആല അൻഹു ഉന്നയിച്ചതും നമ്മൾ വായിക്കുന്നില്ല. പ്രത്യുത ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവമുണ്ട് തഹ്കീമുമായി ബന്ധപ്പെട്ട്, അഥവാ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിൽ നടന്ന ഒരു ഉടമ്പടി. ആ ഉടമ്പടിയിൽ എങ്ങനെയാണ് മുആവിയ റളിയല്ലാഹു തആലന്റെ മുമ്പിൽ അലിയാരെ എഴുതിയത്?
ഹദ മ ആഹദ അലൈഹി അലിയുൻ അമീറുൽ മുഅ്മിനീൻ മുആവിയത ഇബ്നു

0: അബി സുഫിയാൻ മുആവിയത്ത് ബിൻ അബി സുഫിയാനുമായി പിന്നെ അമീറുൽ മുഅ്മിനീൻ അലി എഴുതുന്ന ഉടമ്പടി എന്നാണ്. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, ലാ തക്തുബ് അമീറുൽ മുഅ്മിനീൻ ലോ ബായഅതുക അല അന്നക അമീറുൽ മുഅ്മിനീൻ മാ ഖാതൽതുക് വലാക്കിൻ ഇസ്മക വ ഇസ്മി ഫഖത്ത്. എന്താ പറഞ്ഞത്? അമീറുൽ മുഅ്മിനീൻ അലിയും മുആവിയ ഇബ്നു അബീ സുഫിയാനും തമ്മിൽ നടത്തുന്ന ഉടമ്പടി എന്നാണ് എഴുതിയത്. അപ്പോൾ പറയാണ്, അമീറുൽ മുഅ്മിനീൻ എന്ന് നിങ്ങൾ എഴുതല്ലേ, അമീറുൽ മുഅ്മിനീനാണ് താങ്കൾ എന്ന നിലക്ക് താങ്കൾക്ക് ഞാൻ ബയ്യത്ത് ചെയ്തിരുന്നുവെങ്കിൽ താങ്കളോട് ഞാൻ യുദ്ധം ചെയ്യുമായിരുന്നില്ല. വലാക്കിൻ ഇസ്മക വ ഇസ്മി ഫഖത്ത്, നിങ്ങളുടെ പേര് അലി ഇബ്നു അബീ ത്വാലിബ്, എൻ്റെ പേര് മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ, ഇത് രണ്ട് പേരും മാത്രം മതി എന്നാണ്. അപ്പോൾ അലി റളിയല്ലാഹു തആലന് ഉടമ്പടി എഴുതുന്ന ആളോട് പറയാണ്, ഉക്തുബ് ഇസ്മഹു ഖബ്ല ഇസ്മി അല്ല അസ്തഗ്ഫിറുല്ലാ മുആവിയ റളിയല്ലാഹു തആലാനഹു ഉടമ്പടി എഴുതുന്ന ആളോട് പറയാണ്, ഉക്തുബ് ഇസ്മഹു ഖബ്ല ഇസ്മി ലിഫദ്രിഹി വസാബിഖതിഹി ഫിൽ ഇസ്ലാം, അലിയാരുടെ പേര് എൻ്റെ പേരുടെ മുമ്പ് എഴുതുക. മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ് എഴുത്തുകാരനോട്, അലിയുടെ പേര് എൻ്റെ പേരിന് മുമ്പ് എഴുതുക, കാരണം അലിയക്കാണ് ശ്രേഷ്ഠത, കൂടുതൽ ഇസ്ലാമിലേക്ക് മുൻകടന്നത് എന്നേക്കാൾ മുൻകടന്നെത്തിയത് അലി ഇബ്നു അബീ താലിബാണ്, അതുകൊണ്ട് എൻ്റെ പേരെഴുതുന്നതിന് മുമ്പ് അലിയുടെ പേരെഴുതുക എന്ന് മുആവിയ റളിയല്ലാഹു തആല എന്ന് പറയട്ടെ. ഇവിടെ ഞാൻ ഈ സംഭവം പറഞ്ഞത് എന്തിനാ? ഈ സംഭവം പറഞ്ഞത് ഒരിക്കലും മുആവിയ റളിയല്ലാഹു തആലന് ഞാൻ ഖലീഫയാണെന്ന് വാദിച്ചുകൊണ്ടോ ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അത് സ്ഥിരീകരിച്ചുകൊണ്ടോ അല്ല അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആലാനുവിനോട് സംസാരിച്ചിട്ടുള്ളത്, അദ്ദേഹം ചരിത്രത്തിൽ പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വിഷയം മുആവിയ റളിയല്ലാഹു തആലാനു അലി റളിയല്ലാഹു തആലാനുവിന് ബയ്യത്ത് ചെയ്യാൻ വിസമ്മതിച്ചു. മുആവിയ റളിയല്ലാഹുവിൻ്റെ ആവശ്യം ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലാനു മർദ്ദിതനായി വധിക്കപ്പെട്ടു. ഉസ്മാനാകട്ടെ തൻ്റെ പിതൃ സഹോദരപുത്രനാണ്, അതുകൊണ്ട് അക്രമികളോട് ഉസ്മാനെ വധിച്ചവരോട് കണക്ക് ചോദിക്കേണ്ട, അവരിൽ പ്രതിക്രിയ നടപ്പിലാക്കേണ്ടതിൻ്റെ യോഗ്യത തനിക്കാണ്, അതുകൊണ്ട് അവരെ ശിക്ഷക്ക് വിധേയരാക്കിയിട്ട് ആകാം ബൈഅത്ത് അലി റളിയല്ലാഹു തആലനുള്ള അനുസരണ പ്രതിജ്ഞ. ഇതാണ് മുആവിയ റളിയല്ലാഹു തആലന്റെ പക്ഷം. മുആവിയ റളിയല്ലാഹു തആലനു സിറിയയിലാണ്. അലി റളിയല്ലാഹു തആലനുഹു അദ്ദേഹം കൂഫയിലെത്തിയിട്ടുണ്ട്. ജമൽ യുദ്ധം നടന്നതിൽ പിന്നെ അലി റളിയല്ലാഹു തആലനു കൂഫയിൽ തങ്ങുകയാണ് ഉണ്ടായത്, ശേഷിക്കുകയാണ് ഉണ്ടായത്. തനിക്ക് ബൈഅത്ത് ചെയ്യാതെ ഷാമിൽ സിറിയയിൽ സിറിയക്കാരോടൊപ്പം മുആവിയ റളിയല്ലാഹു തആലനു ശേഷിക്കുകയാണ്. അലി റളിയല്ലാഹു തആലനു ആകട്ടെ അനുസരണ പ്രതിജ്ഞ ചെയ്യപ്പെട്ട, ഭൂരിപക്ഷം ആളുകളാൽ അനുസരണ പ്രതിജ്ഞ ചെയ്യപ്പെട്ട, ബയ്യത്ത് ചെയ്യപ്പെട്ട സിറിയക്കാർ മാത്രമാണ് ഒഴിവ്. മുആവിയ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഇറാഖിലുള്ളവരും ഹിജാസിലുള്ളവരും അലി റളിയല്ലാഹു തആലനു ഏറെക്കുറെ ബയ്യത്ത് ചെയ്തു കഴിഞ്ഞു. ഒരു വിഭാഗം ബയ്യത്ത് ചെയ്യാതെ വിസമ്മതിച്ച് വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ അലി റളിയല്ലാഹു തആലനു ഈ വിഘടിച്ചു നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ തൻ്റെ കീഴിൽ കൊണ്ടുവരേണ്ടത് അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. മാത്രമല്ല അത് ഒരു രാഷ്ട്രീയ സുസ്ഥിരതക്കും സുഭദ്രതക്കും അനിവാര്യവുമാണ് അലി റളിയല്ലാഹു തആലന്റെ ഈ രാഷ്ട്രീയ സമീപനം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സൈന്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഭൂരിപക്ഷ മുസ്ലിമീങ്ങളുള്ളത്. വിഘടിച്ചു നിൽക്കുന്നവരെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് ഖലീഫയുടെ ബാധ്യതയാണ്. അതിനുള്ള ശ്രമങ്ങൾ അലി റളിയല്ലാഹു തആലന് നടത്തി. അതുകൊണ്ട് തന്നെ സിഫീനിൽ ഏറ്റുമുട്ടിയപ്പോൾ അലി റളിയല്ലാഹു തആലന്റെ പക്ഷത്തായിരുന്നു ആൾബലം കൂടുതൽ, കാരണം കൂടുതൽ ആളുകളും അദ്ദേഹത്തോടൊപ്പമായിരുന്നു. വിഘടിച്ചു നിൽക്കുന്നവർ സിറിയക്കാരാണ്, മുആവിയ റളിയല്ലാഹു തആലന്റെ നേതൃത്വത്തിൽ അവർ ഇവരെ അപേക്ഷിച്ച് കുറവുമായിരുന്നു. പക്ഷെ സിറിയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ക്ഷമാലുക്കളും കൂടുതൽ വിവേകത്തിൽ പെരുമാറുന്നവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു മുആവിയ റളിയല്ലാഹു തആലനു സിറിയക്കാരോട് നടത്തിയ ഒരു പ്രഭാഷണം നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാം. ഇന്ന അലിയൻ നഹദ ഇലൈക്കും ഫി അഹ്ലിൽ ഇറാഖി ഫമർ റഅി, അലി ഇറാഖുകാരോടൊപ്പം നിങ്ങളുടെ നേരെ വരികയാണ്, എന്താണ് നിങ്ങളുടെ നിലപാട്, അഭിപ്രായം? ഇത് കേട്ടപ്പോൾ ജനങ്ങൾ, ചരിത്രത്തിൽ കാണാം, ഫദറബ അന്നാസ് ബി അദ്ഖാനിഹിം അലാ സുദൂരിഹിം, മുആവിയറിന്റെ ഈ പ്രസംഗം കേട്ടപ്പോൾ ജനങ്ങൾ നമ്രശിരസ്കരായി നിന്നു എന്നാണ്. ഫഖാമ ദുൽ ഖിലാ അൽ ഹംയരി, സിറിയക്കാരിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ദുൽ ഖിലാ ഹംയരി. ഒറിജിനൽ അസൽ അയാൾ യമനിയാണ്, പക്ഷേ അദ്ദേഹം സിറിയയിൽ മുആവിയ റളിയല്ലാഹു തആലന്റെ കൂടെയാണ്. അയാൾ പറഞ്ഞു, അലൈക റഅയ് വഅലൈന അൽഫിആൽ, അഭിപ്രായം പറയേണ്ടത് മുആവിയ നിങ്ങളാണ്, ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പ്രാവർത്തികമാക്കേണ്ടവരാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളത് ചെയ്യും എന്നർത്ഥത്തിൽ. ജനങ്ങൾ മൗനികളായി നിലകൊള്ളുകയുണ്ടായത്. ഇവിടെ നോക്കൂ, നിങ്ങൾ മുആവിയ റളിയല്ലാഹു തആലന് കീഴ്പ്പെടുന്ന, അദ്ദേഹം പറഞ്ഞാൽ അതിന് ആജ്ഞാനുവർത്തികളാകുന്ന ഒരു വിഭാഗമാണ് സിറിയക്കാർ. എന്നാൽ അലി റളിയല്ലാഹു തആലന്റെ കൂടെയാണ് ഞാൻ പറഞ്ഞു, കൂടുതൽ ആളുകൾ ഇറാഖുകാർ അദ്ദേഹത്തോടൊപ്പമാണ്. പക്ഷേ അവരെക്കുറിച്ച് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ, അലി റളിയല്ലാഹു തആലനും ഇറാഖുകാരോട് പ്രസംഗിച്ചു, മുആവിയ നിങ്ങളുടെ നേരെ സിറിയക്കാരുമായിട്ട് വരികയാണ്, എന്താണ് നിങ്ങളുടെ നിലപാട്? ഇത് അലി റളിയല്ലാഹു തആലന്റെ പ്രസംഗമാണ്. ആരോട്? ഇറാഖുകാരോട്. ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു, സിറിയക്കാർ മുആവിയയോട് പ്രതികരിച്ചതുപോലെയല്ല ഇറാഖുകാർ അലിയാരോട് പ്രതികരിച്ചത്. വളരെ ശബ്ദമയമായി, ഒച്ചയും ബഹളവുമായി ഇറാഖുകാർ പ്രതികരിക്കുകയാണ് ചെയ്തത്. ശബ്ദകോലാഹലമുണ്ടാക്കി, ഇന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം, ഇന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം, ഇന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഓരോ ടീമും ഓരോരുത്തർ അഭിപ്രായം പറഞ്ഞു. മുആവിയ റളിയല്ലാഹു തആല, അലി റളിയല്ലാഹു തആലാനുവിന് അവരുടെ സംസാരം ഒന്നും ഗ്രഹിക്കാനായില്ല എന്നുള്ളതാണ്. മിമ്പറിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിയപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഇസ്തിർജായ നടത്തിക്കൊണ്ടാണ് അലി റളിയല്ലാഹു തആലനു ഇറങ്ങുകയുണ്ടായത് എന്ന് ചരിത്രത്തിൽ കാണാം. എന്ന് പറഞ്ഞാൽ സിറിയക്കാർ അവധാനതയിൽ മുആവിയ റളിയല്ലാഹു തആലനു പറഞ്ഞത് കേട്ട് അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം. അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ ബഹളമയമായി ഒട്ടും ഒരു അവധാനതയില്ലാതെ ഒച്ച വെക്കുന്ന ഒരു വിഭാഗമായിട്ടുള്ള ഒരു സംഘമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അലി റളിയല്ലാഹു തആലനും മുആവിയ റളിയല്ലാഹു തആലനും സുഫീൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഹിജ്റാബ്ദം 37 ഒരു സഫർ മാസത്തിൽ കണ്ടുമുട്ടി അവർക്കിടയിൽ യുദ്ധമുണ്ടായി. 100,000 ആളുകൾ അലിയാരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. മുആവിയ റളിയല്ലാഹു തആലനോടൊപ്പം 70,000 ആളുകൾ സിറിയക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. രണ്ട് ടീം വിഭാഗവും സിഫീനിൽ വെച്ച് ഏറ്റുമുട്ടി. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആലനുഹു അലിയാരുടെ കൂടെയുണ്ടായിരുന്ന സൈന്യത്തിലായിരുന്നു. അമ്മാർ ഇബ്നു യാസിറിനെ ഇവിടെ പ്രത്യേകം സ്മരിച്ചത്, അമ്മാർ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വചനമുണ്ട്, യാ അമ്മാറു തഖ്തുലു കൽ ഫിഅത്തുൽ ബാഗിയ, അക്രമികളായ ഒരു വിഭാഗം താങ്കളെ വധിക്കും, അതിരുവിട്ട ഒരു വിഭാഗം താങ്കളെ വധിക്കും അമ്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ജീവിച്ച നാളിൽ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അമ്മാറിനെ കുറിച്ച്, അമ്മാറിൻ്റെ ഭാവിയിൽ സംഭവിക്കാനുള്ളൊരു കാര്യം പറഞ്ഞത് അള്ളാഹുവിൽ നിന്നുള്ള വഹയ്യ പ്രകാരമാണ്. ഹിജ്റയുടെ 4 വിശുദ്ധ മദീനയിൽ നടന്ന ഖന്ദഖ് യുദ്ധത്തിൽ, കിടങ്ങ് യുദ്ധത്തിൽ കിടങ്ങുകീറവെയാണ് അമ്മാറിന്റെ പുറത്ത് തട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വൈഹ അമ്മാർ എന്ന് അമ്മാർ റളിയല്ലാഹു തആല എന്നെ പ്രശംസിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് തഖ്തുലു കൽഫിഅത്തുൽ ബാഗിയ നിങ്ങളെ ബാഗിയത്തായ ഒരു വിഭാഗം വധിക്കും എന്ന് പറഞ്ഞത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബാഗിയത്ത് എന്ന് പറഞ്ഞ് കാഫിറത്ത് എന്നല്ല പറഞ്ഞത്, അവിശ്വാസികൾ എന്നല്ല പറഞ്ഞത്. പിന്നെയോ രണ്ട് ടീമുകൾ മുസ്ലിമീങ്ങൾപ്പെട്ടവർ ഏറ്റുമുട്ടുമ്പോൾ അതിൽ ഒരു പക്ഷത്തായിരിക്കും ശരി, മറ്റൊരു പക്ഷം ശരിയുടെ പക്ഷമാവില്ല, അവർക്കായിരിക്കും തെറ്റ്. അപ്പം അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൻ്റെ കയ്യാൽ നിങ്ങൾ വധിക്കപ്പെടും എന്നാണ് അമ്മാർ റളിയല്ലാഹു തആല എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ തിരുമുഴുകിയെ മുഖവിലക്കെടുത്ത് ഇസ്ലാമിക ലോകത്തെ പ്രാമാണികർ പറഞ്ഞത് അലി റളിയല്ലാഹു തആലൻ്റെയും മുആവിയ റളിയല്ലാഹുവിൻ്റെയും ഇടയിലുണ്ടായ ഈ പ്രശ്നത്തിൽ ശരിയുടെ പക്ഷം അലിയാരുടെ പക്ഷമായിരുന്നു, തെറ്റുപിണഞ്ഞത് മുആവിയ റളിയല്ലാഹു തആലനും കൂടെയുള്ളവർക്കുമായിരുന്നു. മറ്റു പല കാരണങ്ങളും ഈ ഒരു അഭിപ്രായ പ്രകടനത്തിന് പ്രാമാണികരായ പണ്ഡിതന്മാർക്ക് തെളിവുകളായിട്ട് ഉണ്ട്. സിഫീൻ യുദ്ധത്തിൻ്റെ വിശദഭാഗങ്ങൾ വിശദീകരിക്കപ്പെടേണ്ട ഒരു സമയമോ അവസരമോ അല്ല ഇത്. പക്ഷേ നമ്മൾ മഹനീയരായ സഹാബികൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളെ പഠനവിധേയമാക്കുമ്പോൾ ആ മഹത്തുക്കളുടെ ഗാംഭീര്യവും അവർക്കുള്ള മഹത്വവും ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് ഇടിഞ്ഞു പോകാത്ത വിധം, മനസ്സിൽ വരാത്ത വിധം ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. തെറ്റിദ്ധാരണകൾ അവരെക്കുറിച്ച് പറയപ്പെട്ട് ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരോടുള്ള ആദരവും ബഹുമാനവും നിലനിർത്തി ഈ ചരിത്രം എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, പ്രാമാണികരായ പണ്ഡിതന്മാർ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കി തന്നിട്ടുള്ളത്, ഇതാണ് നമ്മുടെ വിഷയം. അലി റളിയല്ലാഹു തആലാനു, മുആവിയ റളിയല്ലാഹു തആലാനു അവർക്കൊക്കെ ഇസ്ലാമിന് വേണ്ടി വലിയ സേവനങ്ങളും അവരുടെയൊക്കെ ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ളതായ ത്യാഗ ശ്രമങ്ങളും ധാരാളമാണ്. വീഴ്ചകൾ പലതും അവരിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിലും അവരുടെ നന്മയുടെ സാഗരത്തിൽ ഈ വീഴ്ചകളെല്ലാം വളരെ കുറവാണ്. വീഴ്ചകളെ, തെറ്റുകളെ കഴുകിക്കളയാൻ മാത്രമല്ല അവർക്ക് നന്മകളുള്ളത്, അവർക്കതിനേക്കാൾ കൂടുതൽ നന്മകളുള്ള മഹത്തുക്കളാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹയ എഴുത്തുകാരനാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബത്തിൽ ഒരു മെമ്പറാണ്. മാത്രമല്ല മുആവിയ റളിയല്ലാഹു തആലന്റെ മഹത്വം അറിയിക്കുന്ന തിരുമൊഴികളും ചരിത്ര സംഭവങ്ങളും ധാരാളം നമുക്ക് വായിക്കുവാൻ സാധിക്കും. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ആകട്ടെ, റജുലു യുഹിബ്ബുഹുല്ലാഹു വറസൂലഹു അള്ളാഹുവിൻ റസൂലും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അള്ളാഹുവേയും അള്ളാഹുവിൻ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച കുട്ടിയാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. മൂസയും ഹാറൂനും അലൈഹിമസ്സലാം എങ്ങനെയായിരുന്നു അവരുടെ ബന്ധം? അതേപോലെയുള്ള ഒരു ബന്ധം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അലിയും തമ്മിലുണ്ടായിരുന്നു എന്നത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. അമാതറല്ല അൻ തകൂന മിന്നി ബിമൻസിലത്തി ഹാറൂൻ മിം മൂസ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അലിയാരോട് തന്നെ പറഞ്ഞത് നമ്മൾ ചരിത്രത്തിൽ ആ വിഷയത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം മഹത്തുക്കളായ സഹാബികളാണ് ഇവിടെ ഈ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന സഹാബികൾ. അപ്പം അവരെക്കുറിച്ചുള്ളതായ സ്ഥാനങ്ങൾ, അവർക്കുള്ള മഹത്വങ്ങൾ, അതൊരിക്കലും ഇത്തരം ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇടിഞ്ഞു പോകാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രതിപാദനങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സിഫീൻ യുദ്ധം ഹിജ്റാബ്ദം 37 അരങ്ങേറി. അത് നാളുകൾ മാസങ്ങൾ നീണ്ട ഒരു ചരിത്ര സംഭവമാണ്. ശരിയുടെ പക്ഷം ആരുടേത് എന്നതിൽ ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ള പറഞ്ഞത്, ذهب جمهور اهل السنه الى تصويب من قاتل مع علي. اهل السنه والجماعهന്റെ പണ്ഡിതരിൽ ഭൂരിഭാഗവും അലിയാരുടെ കൂടെ യുദ്ധം ചെയ്തവരുടെ പക്ഷമാണ് ശരി എന്ന വീക്ഷണമാണ്. وقد ثبت ان من قاتل عليا كانوا بغاتا. അലിയാരോട് യുദ്ധം ചെയ്തവർ അവരായിരുന്നു അതിക്രമകാരികൾ എന്നത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ഹജർ റഹിമഹുള്ള പറയുന്നു, വമാ ഹാദ തസ്വീബ് ഫഹു മുത്തഫിഖൂൻ അലാ അന്നഹു ലാ യുസമ്മു വാഹിദു മിൻ ഹാഉലൈ ബൽ യഖൂലൂൻ ഇജ്തഹദു ഫഅഖ്തഉ. ആരുടെ പക്ഷമാണ് ശരി എന്ന് തീരുമാനം പറയുമ്പോൾ അലിയാരുടെ പക്ഷമാണ് ശരി, മുആവിയ റളിയല്ലാഹു തആലന്റെ പക്ഷം ആ വിഷയത്തിൽ ശരിയുടെ പക്ഷമല്ല, അവരുടെ അടുക്കലാണ് തെറ്റുപിണഞ്ഞത്. ഈ ഒരു വീക്ഷണം പറയുന്നതോടൊപ്പം അഹ്ലു സുന്നത്തിന്റെ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഫഹും മുത്തഫിഖൂൻ അലാ അന്നഹു ലാ യുദമ്മു വാഹിദു മിൻഹ ഉലായി, രണ്ടു കൂട്ടലും ഒരു വിഭാഗവും ആക്ഷേപിക്കപ്പെടാവതല്ല എന്നതിൽ ഏകാഭിപ്രായക്കാരാണ്. ബൽ യഖൂലൂൻ, പിന്നെ എന്താണ് രണ്ടു കൂട്ടരെക്കുറിച്ചും അഹ്ലു സുന്നത്ത് വൽ ജമാഅ പറയുന്നത്? ഇജ്തഹദു ഫഅഖ്തഉ, ഗവേഷണം നടത്തി, ആ ഗവേഷണത്തിൽ അവർക്ക് പിഴവ് പറ്റി. ഇബ്നു ഹജർ റഹിമഹുള്ള ഫതഹുൽ ബാരിയിൽ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയതാണിത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തഫഖ അഹ്ലു സുന്നത്തി അലാ വുജൂബി മൻ ഇത്താനി അലാ അഹദി മിന സ്വഹാബ ബിസബബി മാ വഖഅ മിൻഹും വലൗ ഉരിഫൽ മുഹിഖ് മിൻഹും ലിഅന്നഹും ലം യുഖാതിലു ഇല്ലാ അൻ ഇജ്തിഹാദ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഏകോപിച്ചൊരു വിഷയമുണ്ട്. അതെന്താണ്? സഹാബികൾക്കിടയിലുണ്ടായ സംഭവിച്ച യുദ്ധങ്ങൾ കാരണത്താൽ ഒരു സഹാബിയും ആക്ഷേപിക്കപ്പെടാൻ പാടുള്ളതല്ല, അവരെ കുത്തിപ്പറയാനോ കുറ്റം പറയാനോ പാടുള്ളതല്ല, അത് നിർബന്ധമാണ്. സഹാബികൾക്കിടയിൽ യുദ്ധമുണ്ടായ വിഷയത്തിൽ ആരുടെ പക്ഷമാണ് ശരി എന്നുള്ളത് അറിയപ്പെട്ടാലും പാടുള്ളതല്ല എന്നാണ്. ഒരാളെയും ആക്ഷേപിക്കാൻ പാടുള്ളതല്ല. ശരി അലിയാരുടെ പക്ഷമാണെന്നുള്ളത് അറിയപ്പെട്ടാലും അതിൻ്റെ പേരിൽ മുആവിയയുടെ പക്ഷത്തെ ആക്ഷേപിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. ഇതാണ് ഇബ്നു ഹജർ റഹിമഹുള്ള പറയുന്നത്. അതിൽ അഹ്ലു സുന്നത്ത് ഏകാഭിപ്രായക്കാരാണ്. കാരണം എന്താ? ലിഅന്നഹും ലം യുഖാതിലു ഇല്ലാ അൻ ഇജ്തിഹാദ്. യുദ്ധം അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർക്കിടയിലുണ്ടായ ഗവേഷണം അത് കാരണത്താലാണ്. ഇത് ഇബ്നു ഹജറിനെ ഉദ്ധരിച്ചിവിടെ ഉണർത്തിയത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ നിലപാടിൽ വീക്ഷണത്തിൽ ഇത്തരം യുദ്ധവിഷയങ്ങളോട് സഹാബികൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്ന് നാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് സമീപനങ്ങൾ ഇവ്വിധം സ്വീകരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഇൻഷാ അല്ലാ, സുഫീൻ യുദ്ധം അതുമായി ബന്ധപ്പെട്ട് അറിയേണ്ട അനിവാര്യമായ ഏതാനും കാര്യങ്ങളാണ് ഇവിടെ ഉണർത്തിയത്. ഇനി ഈ സുഫീൻ യുദ്ധത്തെ തുടർന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ ചില സംഭവങ്ങൾ ഉടലെടുത്തു. അലിയാരുടെ പക്ഷമുണ്ടായിരുന്ന ആളുകളിൽ വിശിഷ്യ ഇറാഖുകാരിൽ അരക്ഷിതാവസ്ഥ മേൽവിലാസമായ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ആ വിഭാഗത്താൽ പിന്നീടുണ്ടായ ചില സംഭവ വികാസങ്ങൾ തഹ്കീം എന്ന പേരിൽ ഒരു പ്രധാന ചരിത്രം, അതിൽ ഏറെ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായിട്ടുള്ളതായ ഒരു സംഭവം, എന്താണതിലെ വസ്തുതകൾ ഇൻഷാല്ലാ നമുക്ക് തുടർന്ന് പിന്നീട് മനസ്സിലാക്കാം. സത്യം സത്യമായി മനസ്സിലാക്കുവാൻ അത് പിൻപറ്റുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും ഉദവിയേകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ചുവരെഴുത്ത് സുഫീൻ യുദ്ധത്തിൻ്റെ വിഷയത്തിൽ ശരിയായ നിലപാട് വിഷയം അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.

0: പീസ് റേഡിയോ ഇൻസൈറ്റ്, ഇസ്ലാം മനുഷ്യജീവിതത്തിന്റെ വിജയമന്ത്രം അവതരിപ്പിക്കുന്നു ജസീൽ കുടിയത്തൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളൊക്കെ മുസ്ലിമുകളാണ്, മുഅ്മിനാണ് എന്നൊക്കെ നമ്മളെക്കുറിച്ച് പറയാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ലോകർക്ക് വെച്ചിട്ടുള്ള ദീൻ എന്ന് പറയുന്നത് അത് ഇസ്ലാം മതമാണ്. മനുഷ്യപ്രകൃതിക്ക് അനുയോജ്യമായ വിശ്വാസ അനുഷ്ഠാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അത് കേവലം താൽക്കാലികമായിട്ടുള്ള ഈ ദുനിയാവിലെ നൈമിഷികമായ നേട്ടങ്ങൾക്ക് മാത്രമല്ല, വിശാലമായ അർത്ഥത്തിൽ പരലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളിവിടെ ഇടപെടുന്ന ഏത് വിഷയത്തിലും അത് പരലോകമെന്ന് പറയുന്ന ഇവിടെയുള്ള കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന രക്ഷാ ശിക്ഷകളുടെ ലോകത്ത് അവിടെ വിജയിക്കണമെങ്കിൽ ഇസ്ലാം തന്നെയാണ് ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ മതമായി സ്വീകരിക്കേണ്ടത്. അതിലെ ഏത് തലത്തിലുള്ള വിഷയങ്ങളെടുത്താലും അതിലൊക്കെ വലിയ കാര്യങ്ങൾ ഉൾക്കൊണ്ടതായി, വിശാലമായ തലങ്ങൾ അതിലുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയയിലൂടെ അള്ളാഹു പറയുന്നുണ്ട്,
2: لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون.
1: ഇത് സൂറത്തുൽ അംബിയായിലെ പത്താമത്തെ വചനമാണ്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു കിതാബ്, ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് നാം ഇറക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാവണമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ആ ഒരു മാനുവൽ വിശുദ്ധ ഖുർആൻ, അതിൻ്റെ വിശദീകരണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസുകൾ, അവയോരോന്നും പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ വിശാലമായ തലങ്ങൾ ഉൾക്കൊള്ളുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒന്നാമത്തെ ഒരു വിഷയം ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട്. ശുദ്ധീകരണം എന്ന് പറയുന്നത് പലപ്പോഴും വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ചെയ്യുന്ന ഉദു എടുക്കൽ, കുളിക്കൽ, അതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കുന്ന പിന്നെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പല്ല് തേക്കൽ പോലെയുള്ള എല്ലാ വിഷയത്തിലും ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്, പലപ്പോഴും രോഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ, പകർച്ചവ്യാധികളൊക്കെ വരുമ്പോൾ സാധാരണ കേൾക്കുന്നതാണ് ശുചിത്വം പാലിക്കുക, വൃത്തി സൂക്ഷിക്കുക, അതുപോലെ തന്നെ കൈ കഴുകാൻ മറക്കരുത്. ഇത് ഒരുപാട് നിർദ്ദേശങ്ങൾ ഇപ്പോഴും നമ്മുടെ കോവിഡൊരു കാലത്ത് വന്നിരുന്ന ഒരുപാട് നിർദ്ദേശങ്ങളും അതിൻ്റെതായ മെസ്സേജുകളൊക്കെ ഇപ്പോഴും പലയിടത്തും കാണാൻ പറ്റും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദിവസവും 5 നേരം ശുദ്ധി വരുത്താൻ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അത് വുദു നമ്മൾ പരിശോധിക്കുമ്പോൾ, വുദു എടുക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അവൻ ഏത് ജോലിയിലേർപ്പെടട്ടെ, അവൻ എന്ത് വ്യവഹാരത്തിലാവട്ടെ, ആ ഒരു സമയത്ത് അഴുക്ക് ആവാൻ ചാൻസുള്ള, അഴുക്കാവാൻ കൂടുതൽ സാധ്യതയുള്ള ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും വുദു എടുക്കുന്നത് വഴി അവൻ ശുദ്ധിയാക്കുന്നു. ഇത് 5 നേരം ശുദ്ധി വരുത്താൻ, അത്തഹൂറു ശത്രുൽ ഈമാൻ, അത് ഈമാനിൻ്റെ പകുതിയാണ് എന്ന് നിമിഷലാശം പഠിപ്പിക്കുന്നു. അപ്പോൾ വൃത്തി എന്നുള്ളത് ഒരു വിശ്വാസിയുടെ വലിയൊരു ഗുണമായി നമ്മൾ കാണുന്നു. അത് വെറും താൽക്കാലിക വിഷയത്തിൽ മാത്രമല്ല, വലിയ നേട്ടം അതിൻ്റെ ഭാഗമായി വരാനുണ്ട്. രണ്ടാമത്തൊരു വിഷയം, നമ്മൾ കച്ചവടത്തിൻ്റെ മേഖലയിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം, ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യം അല്ല യഥാർത്ഥത്തിൽ കച്ചവടം. രണ്ടു പേർക്കും തൃപ്തി ലഭിക്കുന്ന രൂപത്തിലാണ് കച്ചവടം ഉണ്ടാവേണ്ടത്. അതിൽ വഞ്ചന പാടില്ല. ഇപ്പോൾ വാഹനങ്ങളൊക്കെ വിൽക്കുമ്പോൾ ഇല്ലാത്ത ഗുണങ്ങൾ പറഞ്ഞ്, അതല്ലെങ്കിൽ നഷ്ടങ്ങളോ അല്ലെങ്കിൽ മറ്റു കുറവുകളോ നികത്തി വെച്ചോ മൂടി വെച്ചോ കൊണ്ടോ ഉള്ള പിന്നെ കച്ചവടങ്ങൾ, കൊള്ളലാഭം, പലിശ പോലെയുള്ള സംഗതികളൊക്കെ കച്ചവടത്തിൻ വിഷയത്തിൽ മാറ്റിവെക്കേണ്ടതാണ്. വൈലുല്ലിൽ മുത്തഫിഫീൻ
2: അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ.
1: കച്ചവടം ചെയ്യുന്ന, അളന്നു കൊടുക്കുന്ന ആളുകൾ, അത് തിരിച്ചു വാങ്ങുമ്പോൾ, ഇങ്ങോട്ട് വാങ്ങുമ്പോൾ പൂർത്തിയായിട്ട് വാങ്ങുകയും, ഇദക്കാലൂഹും അവസനൂഹും യുഖ്സിറൂൻ, അവരെ അളക്കുകയോ തൂക്കുകയോ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൊടുക്കുന്ന ആളുകൾ. നമ്മൾ നൽകേണ്ടതായിട്ടുള്ള ഏത് വിഷയത്തിലും അതിലൊരു പൂർണ്ണതയുണ്ട്, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിൽ പൂർണ്ണതയുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഇത് കച്ചവടത്തിൻ്റെ മാർഗം എന്ന് മാത്രമല്ല, കച്ചവടത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആൻ്റെ ഉണർത്തൽ, അങ്ങനെ അളന്നു കൊടുക്കുമ്പോഴും തൂക്കിക്കൊടുക്കുമ്പോഴും പൂർത്തിയാക്കി കൊടുക്കണം എന്നുള്ള കൃത്യമായൊരു പാഠം ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുന്നു. അത് ലാഭം നേടുക എന്നതിന് പകരം വാങ്ങുന്ന ആൾക്കും അതുപോലെ വിൽക്കുന്ന ആൾക്കും കൃത്യമായി തൃപ്തികരമായിരിക്കണം കച്ചവടം എന്നുള്ളത് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ വിഷയം വസ്ത്രമാണ്. അതൊരു അലങ്കാരത്തിന് മാത്രമല്ല, അലങ്കാരത്തിന് മാത്രമായിട്ടല്ല വസ്ത്രം എന്ന് പറയുന്നത്, നഗ്നത മറക്കാൻ, അതേപോലെ തന്നെ നമ്മൾ തിരിച്ചറിയാൻ, ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ എന്നുള്ള കൃത്യമായൊരു പാഠം അത് ഇസ്ലാം പകരുന്നുണ്ട്. ദാലിക അദ്ന യുറഫ്ന ഫലൈ ഉദൈൻ, സ്ത്രീകളോട് അവരുടെ മുഖമക്കനകൾ അത് താഴ്ത്തിയിടണമെന്ന് പറഞ്ഞതിന് ശേഷം ഇസ്ലാം ഖുർആൻ പഠിപ്പിക്കുകയാണ് അത് അവർ തിരിച്ചറിയപ്പെടാനും ശല്യം ചെയ്യപ്പെടാതിരിക്കാനും എന്നുള്ള വളരെ വിശാലമായിട്ടുള്ള വലിയൊരു അർത്ഥതലം അതിലൂടെ പഠിപ്പിക്കുകയാണ്. അത് വെറും അലങ്കാരമായിട്ടുള്ള വസ്ത്രമല്ല. നഗ്നത മറയ്ക്കുക എന്നുള്ളത് മറ്റൊരു സ്ഥലത്ത് അത് അൻസൽന ലൈക്കും ലിബാസൻ യുവാരി സൗആത്തിക്കും വരീഷ എന്ന് പറഞ്ഞുകൊടുത്ത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ യുവാരി സൗആത്തിക്കും, നിങ്ങൾക്ക് നഗ്നത മറക്കാനും വരീഷൻ നിങ്ങളുടെ അലങ്കാരമായിട്ടുമാണ് വസ്ത്രത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനപ്പുറം മറ്റൊരു ഭാഗത്ത് ഹിജാബിൻ്റെ വിഷയം പഠിപ്പിച്ചിടത്ത് ദാലിക അദ്ന യുറഫ്ന ഫലൈ ഉദൈൻ, തിരിച്ചറിയപ്പെടാൻ ദീനിയായിട്ട് ശ്രദ്ധിക്കുന്ന മതപരമായിട്ട് വിഷയങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നും ശല്യം ചെയ്യപ്പെടാതിരിക്കാനും അങ്ങനെ വലിയൊരു വിശാലമായ അർത്ഥതലം നമുക്കതിന് കാണാൻ സാധിക്കും. മറ്റൊന്ന് ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വിശപ്പ് മാറുക എന്നത് മാത്രമല്ല ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് ശുദ്ധമായതാവണം, ഹലാലാവണം, തയ്യബാവണം.
2: വകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ തയ്യിബ,
1: ഹലാൽ നമുക്ക് അനുവദനീയമായത് മാത്രമാവണം, ഹറാം ഭക്ഷിക്കാൻ പാടില്ല. പിന്നെ ഹലാലായത് തന്നെ തയ്യബായിരിക്കണം, അത് ശരീരത്തിന് കേടുവരുത്തുന്നതോ മറ്റു പ്രയാസമുണ്ടാക്കുന്നതോ പാടില്ല എന്ന് പ്രത്യേകം പഠിച്ചു. പിന്നെ സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിൽ ദുർവ്യയം പാടില്ല, അപരൻ്റേത് അപഹരിക്കരുത്, സാധുക്കളെ പരിഗണിക്കണം, അയൽവാസിയെ പരിഗണിക്കണം. ഏത് വിഷയത്തിലും ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ തന്നെ അതിൻ്റെ പിന്നെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ സാമ്പത്തികമായ വിഷയം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പല പല വിവാഹ സൽക്കാരങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ വലിയ ധൂർത്തിൻ്റെയും ഇസ്രാഫിൻ്റെയും ഒക്കെ വിഷയം നമ്മൾ കാണുന്നുണ്ട്. അതിലൊന്നും നമ്മളുണ്ടാവരുത്. ഈ ഇസ്ലാം എന്നുള്ളതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിലെ ഏത് വിഷയങ്ങളെടുത്താലും ഈ ഒരു മനുഷ്യപ്രകൃതിക്ക് അനുയോജ്യം എന്ന് പറയുന്നതിനപ്പുറം അതിലേക്കാളും കൂടുതൽ അതിന് അതുമാത്രമാണ് കൃത്യമായത് എന്നുള്ളത് ഈ ഓരോ തലം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. ഇപ്പോൾ വിവാഹത്തിൻ്റെ വിഷയമെടുക്കുമ്പോൾ അത് താൽക്കാലിക ശാരീരിക സുഖത്തിന് മാത്രമല്ല, അത് ഒരു ഒരു കുടുംബത്തിൻ്റെ ഒരു സമാധാനം, ജീവിതത്തിൽ സമാധാനം പകരലാണ്, സംരക്ഷണമാണ്, അതുപോലെ തന്നെ തുടർച്ചയാണ്, തലമുറയുടെ നിലനിൽപ്പാണ്. ഒമിൻ ആയാതിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. അത് പരസ്പരം സമാധാനം കൂട്ടുന്ന, ഒരു ഇണ മറ്റൊരിണക്ക് സമാധാനമാകുന്ന ഒരു വിഷയം അത് ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടാവണം. തസവ്വജു അൽ വദൂദ അൽ വലൂദ്, തസവ്വജുൽ വദൂദ് അൽ വലൂദ് എന്നത് വിശേഷം പഠിപ്പിച്ച സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ തലമുറയുടെ നിലനിൽപ്പ് എന്ന് പറയുന്ന ഭാവിയിലേക്ക് സുരക്ഷ ഒരുക്കലൊക്കെ ഇത് വിവാഹത്തിൻ്റെ വലിയ വിശാലമായ അർത്ഥതലങ്ങളാണ്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാം എന്ന് പറയുന്നത് ഇത് വെറും കേവലമായിട്ട് ഈ ഇവിടെ ജീവിച്ചു പോകുന്ന ഒരു ഒരു വഴിയല്ല, പകരം പരലോകത്തേക്ക് ആത്യന്തികമായ ജീവിതത്തിൽ അവിടെ വിജയം വരിക്കാനുള്ള ആശയം ഇത് മാത്രമാണ് എന്ന് ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായി ഈ ഒരു ഇസ്ലാം വിഷയങ്ങളെ, ഓരോ സംഗതികളെയും നമ്മുടെ ജീവിതത്തിൽ അത് അള്ളാഹു പഠിപ്പിച്ചതുപോലെ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കും ഇസ്ലാം എന്ന് പറയുന്നതിനെ എത്രമാത്രം അതിനെ നമ്മുടെ ജീവിതത്തിലൂടെ സന്ദേശമായി മാറാൻ നമുക്ക് കഴിയും. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഓരോ വിഷയങ്ങൾ, ശുദ്ധീകരണവും അതേപോലെ തന്നെ കച്ചവടം, വസ്ത്രം, ഭക്ഷണം, അതുപോലെ വിവാഹവുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലാവട്ടെ, ഇസ്ലാം എന്ന് പറയുന്നത് അതിൻ്റെ ആശയം, കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതിവിശാലമാണ്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട്, ഇസ്ലാം നിഷ്കർഷിക്കുന്ന, പഠിപ്പിക്കുന്ന വിഷയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഇൻസൈറ്റ്, ഇസ്ലാം മനുഷ്യ ജീവിതത്തിന്റെ വിജയ മന്ത്രം, ജസീൽ കുടിയത്തൂർ അവതരിപ്പിച്ചത്.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
4: നമ്മളിനി അടുത്ത പ്രോഗ്രാമുകളിലേക്ക് പോകുന്നു. പീസ് റേഡിയോയിൽ ഇനി തിരുമൊഴികൾ.
5: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
6: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
4: തിരുമൊഴികളിൽ പതിവ് പോലെ നമ്മളോടൊപ്പം കെ വി മുഹമ്മദ് അലി മൗലവി ചേരുകയാണ്. ഓരോ ദിവസവും ഓരോ ഹദീസുകൾ പഠിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്.
7: തഹയ്യത്ത് നിസ്കരിക്കാതെ പള്ളിയിലിരിക്കരുത്, ആ വിഷയത്തിലാണ് ഇന്നത്തെ തിരുമൊഴികൾ നമ്മൾ കേൾക്കുന്നത്.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹുമ അന്നഹു قال جاء سليك الغطفاني يوم الجمعة ورسول الله صلى الله عليه وسلم قاعد على المنبر فقعد سليك قبل أن يصلي فقال له النبي صلى الله عليه وسلم أركعت ركعتين؟ قال لا قال قم فاركعهما. പ്രിയ ശ്രോതാക്കളെ, ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ നൽകിയിട്ടുള്ള സഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാനാകുന്ന ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. ജാബിർ റളിയല്ലാഹു അൻഹു ആണ് നിവേദനം. ജാബിർ ബിൻ അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ഹറാം അൽ അൻസാരി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹു ആണ് ജാബിർ റളിയല്ലാഹുവിൻ്റെ പിതാവ്. സ്വഹാബിയാണ്. മാത്രവുമല്ല ഉഹദ് യുദ്ധത്തിൽ വധിക്കപ്പെട്ട ശുഹദാക്കളിൽ ഒരാളാണ് അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ഹറാം എന്ന ജാബിർ റളിയല്ലാഹുവിൻ്റെ പിതാവ്. ജാബിർ റളിയല്ലാഹുവിന് ജനിക്കുന്നത് മദീനയിലാണ്. ഹിജറക്കും 36 ഹിജറ 78 അദ്ദേഹം മരണപ്പെടുന്നത്. മരണപ്പെടുന്നതും മദീനയിൽ വെച്ച് തന്നെയാണ്. 1540 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് കാണാനാകും. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ജാഅ സുലൈഖുൻ അൽ ഖത്ഫാനിയു യൗമൽ ജുമുഅത്തി, ഒരു വെള്ളിയാഴ്ചയിൽ സുലൈഖുൽ ഖത്ഫാനി പള്ളിയിൽ വരികയുണ്ടായി. വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാഇദുൻ അലൽ മിംബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാവട്ടെ മിമ്പറിലാണ്. വെള്ളിയാഴ്ച മിമ്പറിലായിരിക്കെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലായിരിക്കെ, സുലൈഖുൽ ഖത്ഫാനി, അദ്ദേഹം സുലൈഖ് ബിൻ അംർ എന്ന പേരുള്ള മഹാനായ സ്വഹാബിയാണ്, മദീനയിലായിരുന്നു താമസം. അപ്പോൾ സുലൈഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലാണ്. ജാബിർ റളിയല്ലാഹു അൻഹു തുടരുകയാണ്, ഫഖഅദ സുലൈഖുൻ ഖബ്ല അൻ യുസല്ലിയ, പള്ളിയിൽ കടന്നു ചെന്നാൽ, പ്രവേശിച്ചാൽ നിർവഹിക്കേണ്ടുന്ന രണ്ട് റക്അത്ത് നമസ്കാരം അത് നിർവഹിക്കുന്നതിന് മുമ്പ് സുലൈഖ് പള്ളിയിൽ ഇരുന്നു. ഫഖഅദ സുലൈഖുൻ, അങ്ങനെ സുലൈഖുൽ ഖത്ഫാനി റളിയല്ലാഹു അൻഹു ഇരിക്കുകയുണ്ടായി. ഖബ്ല അൻ യുസല്ലിയ, നമസ്കരിക്കുന്നതിന് മുമ്പ്, തഹിയ്യത്തുൽ മസ്ജിദ്, പള്ളിയിൽ പ്രവേശിച്ചാലുള്ള രണ്ട് റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കാതെ അദ്ദേഹം ഇരുന്നു. ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അദ്ദേഹത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലിരിക്കെ ഇങ്ങനെ ചോദിച്ചു, അറക്കഴുത്ത് അറക്കഴുത്തൈൻ അല്ല സുലൈഖെ, നീ രണ്ടറക്കഴുത്ത് നമസ്കരിച്ചുവോ? നീ തഹിയ്യത്ത് നമസ്കരിച്ചുവോ? ഖാല, അദ്ദേഹം പറഞ്ഞില്ല, ഇല്ല നബിയെ. ഖാല, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖും, എഴുന്നേൽക്ക്, ഫർക്കഅഹുമ ആ രണ്ടറക്കഴുത്ത് നീ നമസ്കരിക്ക് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടാണ് ജാബിർ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത്. മറ്റൊരു വചനത്തിൽ സഹീഹ് മുസ്ലിമിൽ തന്നെ ഇങ്ങനെ കാണാം, യാ സുലൈഖു ഖും ഫർക്കഅറക്അതൈനി വതജവ്വസ് ഫീഹിമാ, സുലൈഖെ എന്ന് പേര് വിളിച്ചുകൊണ്ട് തന്നെ എണീറ്റ് രണ്ടറക്കായത്ത് നമസ്കരിക്ക്, അത് ലഘുവായി നമസ്കരിച്ചേക്ക്. വതജവ്വസ് ബിഹിമാ, ഖഫീഫായിട്ട് പെട്ടെന്ന് നമസ്കരിച്ചേക്ക് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് കാണാം. മറ്റൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് വന്നിട്ടുള്ളത്, ഇദാ ജാഅ അഹദുക്കും യൗമൽ ജുമുഅ വൽ ഇമാമു യഖ്തുബ്, ഇമാമ് ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കെ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ പള്ളിയിൽ പ്രവേശിച്ചാൽ, ഫൽ യർക റക്അതൈനി, രണ്ട് റക്അത്ത് നമസ്കരിച്ചേക്കണം. വലിയ തജവ്വസ് ബിഹിമ, അവയിൽ നിങ്ങൾ അത് ലഘുവായി നമസ്കരിക്കുകയും ചെയ്യണം. എത്രയും പെട്ടെന്ന് ഖുത്ബ ശ്രവിക്കാനായി നമസ്കാരം അതിൻ്റെ ഏറ്റവും ലളിതമായ രൂപത്തിൽ നിർവഹിച്ചാണ് നിങ്ങളിരിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ വചനങ്ങളിലൊക്കെ അത് സുലൈഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞതും അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവായ നിർദ്ദേശവുമായ ഈ വചനങ്ങളിൽ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാവുന്നതുപോലെ തഹയ്യത്തുൽ മസ്ജിദ് എന്ന പ്രബലമായ സുന്നത്തിനെക്കുറിച്ചാണ്. പള്ളിയുടെ മര്യാദയാണ്, അതിൻ്റെ അദബുകളിൽപ്പെട്ടതാണ് പള്ളിയിൽ പ്രവേശിച്ചാൽ എപ്പോഴാണെങ്കിലും രണ്ടറക്കായത്ത് നമസ്കരിച്ചതിന് ശേഷം മാത്രം ഇരിക്കുക എന്നത്. എത്രയും പെട്ടെന്ന് നമസ്കരിച്ചിരിക്കണം എന്ന് നബി ഇവിടെ പറയാനുള്ള പ്രത്യേകമായ കാരണം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുക. ഖുതുബ ശ്രദ്ധിക്കുക എന്നുള്ളത് ഫർളായ നിർബന്ധമായ ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ സമയത്ത് പോലും, അതായത് ഇമാം മിമ്പറിൽ എന്നത് ഒരു ജുമഅയിലെ ഏറ്റവും പ്രധാന സമയമാണ്, ഓരോ വാക്കും ശ്രദ്ധിക്കേണ്ടതാണ്, ഉണർവോടെ ഇരിക്കേണ്ടതാണ്, ഒരിക്കലും മറ്റൊരു അശ്രദ്ധയും വരാൻ പാടുള്ളതുമല്ല. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയിലെ സ്ഥലമെന്ന നിലക്ക് പള്ളിയെ ആദരിക്കാൻ, തഹിയ്യത്ത് അഭിവാദ്യ നമസ്കാരം നിർവഹിക്കാൻ നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഗൗരവത്തിൽ തന്നെയാണ് വിശ്വാസികൾ കാണേണ്ടത്. എത്രയോ ആളുകൾ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് കടന്നു വരുന്നു, അങ്ങനെ വന്നപാടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ചുമരിൽ ചാരിയിരിക്കുന്നു, അശ്രദ്ധമായി അലസമായി ഈ വിഷയത്തിലുള്ള ഗൗരവം അതിൻ്റെ ശ്രദ്ധയില്ലാതെ നിർവഹിക്കുന്ന ആളുകളുണ്ട്. അത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് സുലൈഖ റളിയല്ലാഹുവിനെ പേരെടുത്ത് വിളിച്ചും അല്ലാതെയുമൊക്കെ രണ്ടരക്കായി നമസ്കരിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമസ്കരിച്ചിരിക്കുക എന്നതാണ് വലിയ ശ്രേഷ്ഠത. മസ്ജിദിനെ ആദരിക്കണം, അത് റബ്ബിൻ്റെ ഭവനമാണ്, റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള ഇടമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. ഇരുന്ന വ്യക്തിയോട് എഴുന്നേറ്റ് നമസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. അതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ കൂടിയാണ്. ജുമയുടെ സമയമായതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു, നീ വളരെ ലഘുവായി നമസ്കരിക്കൂ എന്നതാണ്. അപ്പോൾ ലഘുവായി നമസ്കരിച്ചാൽ മതി. പൊതുവേ തഹിയ്യത്ത് നമസ്കാരം മറ്റ് സുന്നത്ത് നമസ്കാരങ്ങളെ പോലെ ദീർഘമായി നമസ്കരിക്കേണ്ടതൊന്നല്ല എന്നും നാം തിരിച്ചറിയുന്നു. പിന്നെ ജുമയ നമസ്കരിച്ചുകൊണ്ടിരിക്കെ ഖത്തീബിന് അനിവാര്യമായ കാര്യങ്ങൾ സംസാരിക്കാം, ഉപദേശങ്ങൾ നിർവഹിക്കാം, കൽപ്പിക്കാം, തടയാം, അബദ്ധങ്ങളും അശ്രദ്ധകളൊക്കെ തിരുത്താം എന്നൊക്കെ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ ഹദീസിനെ തെളിവുദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യം ശ്രദ്ധയോടെ ഗൗരവത്തോടെ തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
9: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാ, നമ്മൾ തഹിയ്യത്ത് നിസ്കരിക്കാതെ പള്ളിയിൽ ഇരിക്കരുത് എന്ന വിഷയത്തിലുള്ള തിരുമൊഴികളാണ് ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്.
10: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് റേഡിയോ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേര് കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീചികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി പീസ് റേഡിയോയിൽ ഖുർആനിന്റെ പാരായണ നിയമങ്ങൾ തജ്വീദ് പഠനം അവതരിപ്പിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് അസ്ലം കുവൈത്ത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആൻ പാരായണം, അതിന് നിശ്ചയിക്കപ്പെടുന്ന നിയമങ്ങളും വിധികളും മര്യാദകളും അനുസരിച്ചായിരിക്കണമെന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണല്ലോ വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആനിനെ താങ്കൾ തർത്തീൽ ചെയ്തുകൊള്ളണം. അതായത് അക്ഷരസ്ഫുടതയോടുകൂടി വളരെ ഭംഗിയായി നല്ല ശബ്ദത്തിൽ അർത്ഥമാലോചിച്ചുകൊണ്ട് പാരായണം ചെയ്യണം എന്നാണ് തർത്തീൽ എന്നതിന് അർത്ഥം കൽപ്പിക്കപ്പെടുന്നത്. ഇപ്രകാരം പരിശുദ്ധ ഖുർആൻ നല്ല ശബ്ദത്തിൽ, ഈണത്തിൽ അർത്ഥമാലോചിച്ചുകൊണ്ട് മനസ്സാന്നിധ്യത്തോടുകൂടി പാരായണം ചെയ്യുക എന്നത് ഓരോ സത്യവിശ്വാസിയുടെ മേലും നിർബന്ധമായ കാര്യമാണ്. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. ദിനേന അതുമായി ബന്ധപ്പെടുകയും നാം അത് പഠിക്കുകയും പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നത് അനിവാര്യമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഖുർആൻ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങൾ, തെറ്റുകൾ, അതും നാം അറിഞ്ഞിരിക്കൽ നിർബന്ധമായ ഒരു കാര്യമാണ്. നമുക്ക് ഇന്ന് ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുവാനുള്ളത് പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ വരാവുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണ്, തെറ്റുകൾ ഏതൊക്കെ വിധത്തിലുണ്ടാവാം. അതായത് അല്ലഹൻ, ലഹൻ എന്നതിനെക്കുറിച്ച്, അതായത് അബദ്ധം സംഭവിക്കുക, തെറ്റുപറ്റുക, ഉദ്ദേശിക്കുന്നത് അല്ലഹൻ എന്ന് പറഞ്ഞാൽ ഹുവൽ ഖതഉ വൽ മൈലു അനി സ്വവാബ്, യാഥാർത്ഥ്യത്തിൽ നിന്നുമുള്ള വ്യതിചലനം, തെറ്റ്, അബദ്ധം എന്നൊക്കെയാണ് ഭാഷാപരമായി അതിന് നൽകപ്പെടുന്ന അർത്ഥം. ഇവിടെ തജ്വീദിൽ, ഇൽമു തജ്വീദിൽ നാം കൽപ്പിക്കുന്ന, അതിന് നൽകുന്ന അർത്ഥമാണ് ഇവിടെ നാം പറഞ്ഞിട്ടുള്ളത്. വഫീഹി മആനിൻ ഉഖ്ര ഗൈറു മഖ്സൂദതിൻ ഹുന, അതിന് മറ്റു ചില അർത്ഥങ്ങളുമുണ്ട്. ലഹ്ന് എന്ന് പറയുന്നതിന്, ആ പദത്തിന്, ലഹ്ന് എന്ന പദത്തിന് മറ്റു ചില അർത്ഥങ്ങളും കൽപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ തജ്വീദിൽ ലഹ്ന് കൊണ്ട് സാങ്കേതികമായി ഉദ്ദേശിക്കുന്നത് അൽ ഖതഉ വൽ മൈലു അനി സ്വവാബ് എന്നതാണ്. യഥാർത്ഥത്തിൽ നിന്നുമുള്ള വ്യതിചലനം, തെറ്റ് എന്നൊക്കെയാണ്. ഇൻഷാ അല്ലാ, ലഹ്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ പാരായണത്തിൽ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അബദ്ധങ്ങൾ വരാവുന്നതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉദാഹരണ സഹിതം തന്നെ നമുക്ക് വിശദീകരിക്കാം. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ സംരംഭത്തിൽ നമ്മളോടൊപ്പം കൊച്ചു സഹോദരൻ, പരിശുദ്ധ ഖുർആൻ പഠിതാവും ഖാരിയുമായിട്ടുള്ള അബ്ദുൽ ബാസിത്ത് നമ്മളോടൊപ്പം പങ്കെടുക്കുകയാണ്. അബ്ദുൽ ബാസിത്തിൻ്റെ പാരായണത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. അബ്ദുൽ ബാസിത്ത്, ഏത് സൂറത്താണ് ഇന്ന് പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സൂറത്തുൽ അഹ്സാബിലെ ആദ്യത്തെ ഭാഗത്ത് നിന്നാണ് അബ്ദുൽ ബാസിത്ത് പാരായണം ചെയ്യുന്നത്. എല്ലാവരും പരിശുദ്ധ ഖുർആൻ തുറന്നു വെച്ചുകൊണ്ട് അത് കേൾക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. അത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഖുർആൻ തുറന്നു വെച്ചുകൊണ്ട് തന്നെ ഈ പാരായണം കേൾക്കുക. തഫദ്ദൽ.

മാഷാ അല്ലാ. നമ്മുടെ സഹോദരൻ അൽഖാരി അബ്ദുൽ ബാസിത്തിൻ്റെ പാരായണമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ അഹ്സാബിലെ ആദ്യത്തെ 11 ആയത്തുകളാണ് അബ്ദുൽ ബാസിത്ത് നമ്മുടെ മുമ്പാകെ പാരായണം ചെയ്തിട്ടുള്ളത്. മാഷാ അല്ലാ, വളരെ ഭംഗിയായ നല്ല ശബ്ദത്തിൽ തജ്വീദ് നിയമങ്ങളൊക്കെ പൂർണ്ണമായും പാലിച്ചു കൊണ്ടാണ് അബ്ദുൽ ബാസിത്ത് ഇവിടെ ഓതിയിട്ടുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. അപ്പോൾ നാം പറഞ്ഞു വന്നത് ലഹ്നിനെക്കുറിച്ചാണ്. എന്താണ് ലഹൻ? ലഹ്നിൻ്റെ ഭാഷാപരമായ വിവക്ഷ, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എല്ലാം നാം പറഞ്ഞു. ഇനി നമുക്ക് ലഹ്നിൻ്റെ അക്സാം, അതിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. അക്സാമുൽ ലഹൻ. യൻഖസിമുൽ ലഹ്നു ഇലാ ഖിസ്മൈൻ. ലഹ്ന് രണ്ട് വിഭാഗമായി വിഭജിക്കപ്പെടുന്നു, രണ്ടായി വിഭജിക്കപ്പെടുന്നു. ഒന്ന് അല്ലഹ്നുൽ ജലി, രണ്ട് അല്ലഹ്നുൽ ഖഫി. ജലി, ഖഫി എന്നിങ്ങനെ രണ്ട് വിഭാഗമാണ് ലഹ്ന് എന്ന് മനസ്സിലാക്കാം. നാം സൂചിപ്പിച്ചു പാരായണത്തിൽ സംഭവിക്കുന്ന ഗുരുതരമായതോ അല്ലാത്തതോ ആയ അബദ്ധം, ഇതാണ് ലഹ്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജലിയായ ലഹ്ന് എന്ന് പറഞ്ഞാൽ വ്യക്തമായ സ്പഷ്ടമായ അബദ്ധം എന്ന് മനസ്സിലാക്കാം. ജലിയ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തമായത് എന്നാണല്ലോ. വഹുവ ഖത്അ യത്റഉ അലൽ ലഫ്ളി ഫയുഖില്ലു ബിമബ്നൽ കലിമ സവാഅൻ അഖല്ല ബിമഅനാഹ അം ലാ. അതായത് പാരായണം ചെയ്യപ്പെട്ട പദത്തിൽ ആ പദത്തിൻ്റെ സ്വഭാവത്തിൽ അതിൻ്റെ രൂപത്തിൽ തന്നെ വരുന്ന പ്രകടമായ തെറ്റ്, ഒരുപക്ഷെ അർത്ഥം മാറിയേക്കാം, ഒരുപക്ഷെ മാറിയില്ലെന്നും വരാം. അർത്ഥത്തിന് കുഴപ്പം സംഭവിച്ചാലും ഇല്ലെങ്കിലും ആ പദത്തിൽ വരുത്തുന്നതായ, അതിൻ്റെ ശരിയായ ഉച്ചാരണത്തിൽ വായനയിൽ വരുന്നതായ അബദ്ധം, അതാണ് ജലിയായ ലഹ്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഉദാഹരണമായി ഹറക്കത്തുകൾക്ക് മാറ്റം വരിക, ഹറക്കത്തുകൾക്ക് മാറ്റം വരിക. ഹറക്കത്തിന് പകരം സുക്കൂൻ, അല്ലെങ്കിൽ സുക്കൂനിന് പകരം ഹറക്കത്ത് ഉച്ചരിക്കുക. ഹറക്കത്തിന് പകരം സുക്കൂൻ ഉച്ചരിക്കുക,

എന്ന ആ ഒന്നാമത്തെ വിഭാഗം. ഇതുമൂലം ഗുരുതരമായ ആശയവൈകല്യം സംഭവിക്കാനുമിടയുണ്ട്. ഒരുപക്ഷെ വേറെ വല്ല അർത്ഥവുമാണ് അതിലൂടെ വന്നു ചേരുക. ഉദാഹരണമായി സൂറത്ത് നൂഹിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാം, വഅസറു വസ്തക്ബറു ഇസ്തിക്ബാറ. വഅസറു അസറു അല്ലേ? എന്നാൽ അവിടെ ഒരാൾ വഅസറു എന്ന് സീനാക്കി പാരായണം ചെയ്താൽ എന്താ സംഭവിക്കുക? സ്വാദിന് പകരം സീന് നൽകി. അർത്ഥം മാറിയോ? തീർച്ചയായും അർത്ഥം മാറി. അസറു എന്ന് പറഞ്ഞാൽ തുടർച്ചയായി ചെയ്തു, നിരന്തരമായി ആ അവസ്ഥയിൽ തന്നെ തുടർന്നു എന്നാണ് അർത്ഥം. അസറു എന്നാൽ ഇസ്രാറിൽ നിന്നുള്ളതാണ്, രഹസ്യമാക്കി എന്നർത്ഥം. രണ്ടും വളരെ വ്യത്യസ്തമായ രണ്ടാശയങ്ങളാണ്, രണ്ടർത്ഥങ്ങളാണ്. അപ്പോൾ അത് ജലിയായ ലഹ്നാണ്. സ്വാദിനു പകരം സീനു കൊടുത്തപ്പോൾ മറ്റൊരു പദമായിത്തീരുകയും അതിന് വേറെ ഒരർത്ഥം വന്നു ചേരുകയും ചെയ്തു. വേറെ അൻഅംത അലൈഹിം, സൂറത്തുൽ ഫാത്തിഹ, അവിടെ അൻഅംതു എന്ന് ഹറക്കത്ത് മാറ്റിക്കളഞ്ഞാൽ, അവിടെ അൻഅംതു എന്ന് ഫത്ഹന് പകരം ദമ്മ് കൊടുത്ത് ഹറക്കത്തിനെ മാറ്റിയാൽ അർത്ഥം മാറുന്നതാണ്. അൽഹംദുലില്ലാഹി എന്ന ഹായിലെ ദമ്മിന് ലില്ലാഹു എന്നൊക്കെ പറയുക. ചിലർക്ക് പാരായണത്തിൽ വരാവുന്ന വന്നു ചേരുന്ന തെറ്റുകളാണിതൊക്കെ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇവിടെ ചിലർ നഅബ്ദു എന്നല്പം നീട്ടിക്കൊണ്ട് ഓതാറുണ്ട്. ഇയ്യാക നഅബ്ദു വ ഇയ്യാക എന്നിങ്ങനെ ഒരു വാവ് അധികം കൊടുത്തുകൊണ്ട് ചിലർ പാരായണം ചെയ്യാറുണ്ട്. ഇതൊക്കെയും തെറ്റാണ്. ഗുരുതരമായ, വ്യക്തമായ, ജലിയായ ലഹ്നാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി എന്താണ് ജലിയായ ലഹ്നിൻ്റെ ഹുക്മ്? അതിൻ്റെ വിധി എന്താണ്? ഹുക്മുൽ ലഹ്നിൽ ജലി. ഹുക്മുഹു ഹറാമും ബിൽ ഇജ്മാഅ് ലസിയമ ഇൻ തഅമ്മദഹുൽ ഖാരി ഔ തസാഹല ഫീഹ്. അതാണ് അതിൻ്റെ ഹുക്മ്. എല്ലാ പണ്ഡിതന്മാർക്കും ഇജ്മാഉള്ള കാര്യമാണ് ജലിയായ ലഹ്ന് ഹറാമാണ്, നിഷിദ്ധമാണ്. ഇൻ തഅമ്മദഹുൽ ഖാരി, പാരായണക്കാരൻ അത് മനഃപൂർവം വരുത്തുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല, ഗുരുതരമായ തെറ്റാണ്. ഹറാമായ, നിഷിദ്ധമായ ഒരു കാര്യമാണ്. ഔ തസാഹല ഫിഹി, അല്ലെങ്കിൽ അയാൾ അതിൽ അമാന്തം വരുത്തി, ഒരു അശ്രദ്ധമായി, അങ്ങനെ ശ്രദ്ധിക്കാതെ അമാന്തം വരുത്തിക്കൊണ്ട് തെറ്റ് പാരായണം ചെയ്തു പോവുകയാണെങ്കിൽ, അതുകൊണ്ടൊക്കെയും തെറ്റായ, നിഷിദ്ധമായൊരു കാര്യമാണ് അവിടെ അയാൾ ചെയ്യുന്നത് എന്നതാണ് അതിൻ്റെ വിധി. അപ്പോൾ അത് പാടില്ല, കുറ്റകരമായ, നിഷിദ്ധമായ ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, സ്ഥിരമായി ഇത്തരം ലഹ്നുകൾ മനഃപൂർവ്വം വരുത്തുന്ന ഒരാൾ, അയാൾ നമസ്കാരത്തിൽ ഇമാമത്തിന് കൊള്ളാത്തവനാണ് എന്നുവരെ പണ്ഡിതന്മാർ ആവിഷേകമായി നമ്മളെ പഠിപ്പിക്കുന്നു. ഇമാം നിൽക്കാൻ പറ്റുകയില്ല അത്തരം ആളുകൾക്ക് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പലപ്പോഴും പല പാരായണവും നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഗുരുതരമായ തെറ്റുകൾ പലർക്കും വരുന്നതാണ്. പ്രത്യേകിച്ച് സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ ആണെങ്കിൽ നമസ്കാരത്തിൽ നിർബന്ധമായും പാരായണം ചെയ്തിരിക്കേണ്ട ഒരു അവിഭാജ്യ ഘടകമായിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹ പാരായണം, ആ ഫാത്തിഹയിലൊക്കെ അബദ്ധം വന്നു കഴിഞ്ഞാൽ അത് വളരെ വളരെ ഗുരുതരമായ കാര്യമാണ്, തെറ്റാണ്, സൂക്ഷിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ വരുന്നത് വളരെയധികം ഗൗരവത്തിലെടുക്കണം. പ്രത്യേകിച്ച് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സ്വാദ്, റാ, ത്വാ തുടങ്ങിയ പ്രത്യേകിച്ച് ഉച്ചരിച്ച് പരിശീലിക്കേണ്ടതായ അക്ഷരങ്ങളൊക്കെ മാറ്റി സീനും ത്വാഇന് പകരം താവും ഒക്കെ നൽകിക്കൊണ്ട് ഓതുന്നത് നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ്. അതുപോലെ വലദ്ദാലിൻ എന്നതിലെ ദ്വാദിൻ്റെ മഖ്റജ്, അതൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ്, പരിശീലിക്കേണ്ടതാണ് എന്നതാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുവാനുള്ളത്. ഇനി രണ്ടാമത്തെ വിഭാഗമായ അല്ലഹ്നുൽ ഖഫി. ഖഫി എന്നാൽ ഗോപ്യമായത് എന്നാണ് അർത്ഥം. ജലിയിൻ്റെ നേരെ വിപരീതം. അല്ലഹ്നുൽ ഖഫി, ഗോപ്യമായ അബദ്ധം.

0: എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ഖതഉൻ യഖ്റഉ അലൽ ലഫ്ളി ഫയുഖില്ലു ബിഉർഫിൽ ഖിറാഅ വലാ യുഖില്ലു ബിൽ മഅനാ വസുമ്മിയ ഖഫിയ. പദത്തിൽ വന്നു ചേരുന്നതായ അബദ്ധം തന്നെ, പദത്തിൻ്റെ ഉച്ചാരണത്തിൽ, ലഫ്ളിൽ ഉച്ചാരണത്തിൽ വരുന്ന തെറ്റുകൾ, അതായത് ഖിറാഅത്തിൻ്റെ പൊതു നിയമങ്ങൾക്ക് എതിരായിക്കൊണ്ട് അല്ലെങ്കിൽ ആ നിയമങ്ങളിൽ പാരായണത്തിൻ്റെ ആദാബുകളും അഹ്കാമുകളിലുമൊക്കെ പാലിച്ചിരിക്കേണ്ട പ്രത്യേകമായ ഇത്തരം കാര്യങ്ങളിലൊക്കെ വന്നു ചേരുന്നതായ അബദ്ധങ്ങൾ. വലാ യുഖില്ലു ബിൽ മഅന, അർത്ഥത്തിന് കുഴപ്പം സംഭവിച്ചില്ലെന്ന് വരാം, അതിൽ വരുത്തുന്ന അബദ്ധങ്ങൾക്കാണ് ഖഫിയ്യ എന്ന് പറയുക. സുമ്മിയ ഖഫിയ്യ, അതിന് അല്ലഹ്നുൽ ഖഫീ എന്നാണ് പേര് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് അഹ്കാമു തജ്വീദുകളെക്കുറിച്ചൊക്കെ പൂർണ്ണമായും അറിവുള്ള ആളുകൾ സൂക്ഷിക്കേണ്ടതുമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഉദാഹരണമായി ഇദ്ഗാം, ഇഖ്ഫാ, ഇദ്ഹാർ പോലെയുള്ള അഹ്കാമുകളിൽ വരുന്ന അബദ്ധങ്ങൾ, അതുപോലെ തഫ്ഹീം, തർഖീഖ്, ഇസ്തിഅലാ തുടങ്ങിയ സിഫാത്തുകളിലൊക്കെ വന്നു ചേരുന്ന അബദ്ധങ്ങൾ, അതൊക്കെയാണ് ഖഫിയായ ലഹ്നു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനഃപൂർവം ഇത്തരം അബദ്ധങ്ങൾ വരുത്താൻ പാടില്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം, പണ്ഡിതന്മാരുടെ പ്രബലമായ വീക്ഷണം. മനഃപൂർവം ഇത്തരം തെറ്റുകൾ വരുത്തുവാൻ പാടില്ല എന്നതാണ്. എന്നാൽ പലപ്പോഴും പലർക്കും അബദ്ധവശാൽ അറിയാതെ പാരായണത്തിനിടയിൽ, പ്രത്യേകിച്ച് നമ്മൾ നമസ്കാരത്തിലൊക്കെ കേൾക്കാം, പലരും പലപ്പോഴും ഗുന്നത്തുകളൊക്കെ വിട്ടുകൊണ്ട് പാരായണം ചെയ്യുന്നു. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദ എന്നൊക്കെ ഇങ്ങനെ പാരായണം ചെയ്തു പോകും ചിലർ. അവിടെ ശരിക്ക് വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദ എന്ന് പാരായണം ചെയ്യേണ്ടതിനു പകരം വഅന്നൽ മസാജിദ എന്നൊരാൾ ഗുന്നത്ത് ഒഴിവാക്കിക്കൊണ്ട് ഓതുന്നു. ഇത്തരം തെറ്റുകൾ മനഃപൂർവ്വം വരുത്തരുത് എന്നത് സൂക്ഷിക്കണം എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. അപ്പോൾ ലഹ്നിൻ്റെ രണ്ട് വിഭാഗം, ജലിയും ഖഫിയും ആയ ലഹ്നുകൾ ഒരു കാരണവശാലും പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ വരാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ തെറ്റുകൾ സംഭവിക്കാതെ വളരെ ഭംഗിയായി അഹ്കാമുകളൊക്കെ പാലിച്ചുകൊണ്ട് പാരായണത്തിന് നിശ്ചയിക്കപ്പെട്ട എല്ലാ ആദാബുകളും നാം ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ഇവിടെ നാം നമ്മുടെ സഹോദരൻ ഖാരി അബ്ദുൽ ബാസിത്തിൻ്റെ പാരായണം കേട്ടുകഴിഞ്ഞു. ആ രൂപത്തിൽ വളരെ ഭംഗിയായി, നല്ല നിലക്ക്, ശബ്ദഭംഗിയോടുകൂടി കേൾക്കുന്നവർക്ക് അതിലേക്ക് ആകർഷിക്കുന്ന വിധത്തിലുള്ള പാരായണമാണ് ഓരോരുത്തരും നിർവഹിക്കേണ്ടത്. വഇദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാന, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ അതവർക്ക് ഈമാൻ വർദ്ധിപ്പിക്കും എന്ന് അള്ളാഹു നമ്മളെ അറിയിക്കുകയുണ്ടായി. പരിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ നമുക്ക് ഈമാൻ വർദ്ധിക്കേണ്ടതുണ്ട്. പാരായണക്കാരൻ ഈ അഹ്കാമുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ നല്ല നിലയിൽ പാരായണം നിർവഹിക്കുമ്പോഴാണ് കേൾക്കുന്നവർക്കും അത് ഈമാൻ വർദ്ധിക്കുവാൻ കാരണമായ ഒരു നല്ല പാരായണമായി തീരുക എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വളരെ ഭംഗിയായി ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ടും ശ്രദ്ധിച്ചുകൊണ്ടും പാരായണം നിർവഹിക്കണം. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവൻ നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. ബാറകല്ലാഹു ഫീക്കും ووفقكم الله وجزاكم الله خير الجزاء وصلى الله وسلم وبارك على عبده ورسوله محمد وآله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته
1: جزاكم الله خير ഇന്നത്തെ തജ്വീദ് പഠനം ഇവിടെ സമാപിക്കുന്നു. അവതരിപ്പിച്ചത് ഹാഫിൽ മുഹമ്മദ് അസ്ലം, കുവൈത്ത്.

الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാറ്റിനും ഉപരിയായി സ്നേഹിച്ചിരുന്ന സഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതൊരു കൽപ്പന നടപ്പിലാക്കുന്ന വിഷയത്തിലും ഏതൊരു വിലക്കുകളിൽ നിന്നും വിട്ടു നിൽക്കുന്ന വിഷയത്തിലും വേഗത കാട്ടിയിരുന്നു. അങ്ങനെ അവർ ഉസ്താസ്മയെ സ്നേഹിച്ചിരുന്നു എന്ന ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഉസ്താസ്മ മദീനയിലേക്ക് ചെന്ന് ആദ്യത്തെ 16 മാസക്കാലം ബൈത്തുൽ മുഖദ്ദിസിനെ കിബലയായി സ്വീകരിച്ചുകൊണ്ടായിരുന്നു നമസ്കരിച്ചിരുന്നത്. ആ സമയത്തൊക്കെ കഅബയും കിബലയായി നിശ്ചയിച്ചിട്ട് ഉസ്താസ്മ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു ദിവസം ഖദ്നറാ തഖല്ലുബ വജീഹക ഫിസ് സമായി ഫലനുവല്ലിയന്നക ഖിബലതൻ തർവാഹ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന കഅബാലയത്തെ ഖിബലയായി നിശ്ചയിച്ചുകൊണ്ട് ആയത്ത് ഇറങ്ങിയ സന്ദർഭത്തിൽ അന്നത്തെ ആദ്യത്തെ നമസ്കാരമായ അസർ നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലിയൻ ഖിബലയായി സ്വീകരിച്ചുകൊണ്ട് നിർവഹിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ആ നമസ്കാരത്തിൽ പങ്കെടുത്തൊരു സഹാബി അദ്ദേഹം അൻസാറുകളുടെ പള്ളിയുടെ നേർക്ക് നടന്നു പോകുമ്പോൾ അൻസാറുകൾ ബൈത്തുൽ മുഖദ്ദസിനെ ഖിബലയായി സ്വീകരിച്ചുകൊണ്ട് നമസ്കരിക്കുന്നതായി കാണുകയും അവിടെ വെച്ച് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചൊരു വ്യക്തിയാണ്. വഅന്നഹു ഖദ് വുജ്ജിഹ ഇൽ കഅബ, അദ്ദേഹം കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമസ്കരിച്ചത് എന്ന് പ്രഖ്യാപനം കേൾക്കേണ്ട താമസം അൻസാറുകൾ അവർ നമസ്കാരത്തിൽ റുക്കുഇലായിരിക്കെ അവർ എന്ത് ചെയ്തു? കഅബാലയത്തിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രവാചകൻ്റെ ആ ചെറിയ ജീവിതത്തിൽ പകർത്തുകയാണ് ഉണ്ടായത്. മറ്റൊരു സംഭവം നോക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രാ മധ്യേ വഴിത്താവളങ്ങളിൽ വിശ്രമിക്കാൻ ഇറങ്ങാറുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും ഇറങ്ങിയ സന്ദർഭത്തിൽ സഹാബികൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അല്പം റിലാക്സ് കിട്ടാൻ വേണ്ടി ചെതറി നിൽക്കുകയുണ്ടായി. ആ സമയത്ത് നിസ്സസ്സവരോട് പറയാണ്, ഇന്ന തഫറഖകും ഫീ ഹാദിഹി ശിആബി വൽ ഔദിയ ഇന്നമാ ദാലിക മിന ശൈത്താൻ, തീർച്ചയായും ഈ താഴ്വരയിൽ നിങ്ങൾ ചിതറി നിൽക്കുന്നത് അത് നിങ്ങൾക്കുള്ള പൈശാചിക പ്രേരണ മൂലമാണ് എന്ന് പറയേണ്ട താമസം ആ സഹാബികളൊക്കെ ഒരുമിച്ച് നിന്നു എന്നാണ് ഹദീസ് തന്നെ പഠിപ്പിക്കുന്നത്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബൂ സലബ അള്ളാഹുവിന് പറയുകയാണ്, പിന്നീടുള്ള എല്ലാ യാത്രകളിലും ലൗബുസിത അലൈഹിം ഫൗലും ലഹമ്മ, അവരെ മേൽ ഒരു വസ്ത്രം വിരിക്കുകയാണെങ്കിൽ അവരൊക്കെ ഒരു വസ്ത്രത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങുമാറായിരുന്നു, അത്രയും ചേർന്ന് ഇരിഞ്ഞിരുന്നു എന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു സംഭവം നമുക്ക് കാണാം, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും എടത്താവളത്തിൽ വിശ്രമിക്കുമ്പോൾ സഹാബികൾ നാടൻ കഴുതയുടെ മാംസം കറി വെക്കുകയുണ്ടായി. ആ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അറിയിച്ചു. ആദ്യത്തെ 2 തവണ പറഞ്ഞപ്പോഴൊക്കെ നിശബ്ദത പാലിച്ച പ്രവാചകൻ 3-ാമത് ആ വിവരം കിട്ടിയപ്പോൾ പ്രതികരിക്കുകയുണ്ടായി, ഇന്ന അല്ലാഹ വ റസൂലഹു യൻഹിയാനികും അൻ യുഹൂമിൽ ഹംറിൽ അഹ്ലിയ, തീർച്ചയായും അല്ലാഹുവും അവൻ്റെ ദൂതനും നിങ്ങളെ നാടൻ കഴിവിലെ മാംസത്തെ തൊട്ട് വിലക്കുകയാണ്. ഇത് കേൾക്കേണ്ട താമസം അടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന കറി സഹാബികൾ ചൊരിഞ്ഞു കളഞ്ഞു എന്നാണ്. അതേപോലെ നമുക്ക് കാണാം, മദ്യം ഹറാമാക്കിക്കൊണ്ട് സൂറത്തുൽ മാഇദയിലെ 90-91 ആയത്തുകൾ ഇറങ്ങുകയാണ്. ആ ആയത്ത് ഇറങ്ങിയ ശേഷം ആ ആയത്ത് വിളംബരം ചെയ്തുകൊണ്ടുള്ള സഹാബി അബു തൽഹ റളിയല്ലാഹു വീണ്ടും അരികിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ആ ആയത്തിൻ്റെ വിളംബരം, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലേ, ഫജ്തനിബൂ, നിങ്ങൾ മദ്യത്തെ ഉപേക്ഷിക്കണം എന്നിങ്ങനെയുള്ള ആ ആയത്തിൻ്റെ വിളംബരങ്ങൾ കേൾക്കേണ്ട മുറക്ക് മദ്യം വിളമ്പിക്കൊണ്ടിരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉഖ്റുജ് ഫഹിരിഖ, അനസേ നീ ഇറങ്ങു, നീ ആ മദ്യപീപ്പകൾക്ക് തച്ചുടക്കൂ എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ആ മദ്യം മദീന നടയുടെ അരുവികളായി ഒഴുകി എന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊക്കെ പിൽക്കാലക്കാരെ നമുക്ക് നേരെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കൽപ്പനകളുണ്ട്. വലത് കൈ കൊണ്ട് കുടിക്കണം, ഇടത് കൈ കൊണ്ട് കുടിക്കുക എന്നത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്, നിങ്ങൾക്ക് ഉപേക്ഷിക്കണം. അതേപോലെ നിര്യാണിക്ക് മുകളിൽ മുണ്ടുകൾ കയറ്റി കൊടുക്കണം, നിര്യാണിക്ക് താഴെ മുണ്ട് ഇറക്കി കൊടുക്കുന്നവന് അള്ളാഹു പരലോകത്ത് നോക്കുകയില്ല. സ്ത്രീകളാണെങ്കിൽ മുഖവും മുൻകൈയും ഒഴിച്ച് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അയവുള്ള വസ്ത്രം കൊണ്ട് മറച്ചുകൊണ്ട് മാത്രമേ പ്രായം